വയലിൽ ഉപയോഗിക്കുന്ന പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന വഴി തന്നെയാണ്. ഇത് കൂടാതെ തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഇൻഫെക്ഷനുകൾ മൂലവും ക്യാൻസറുകൾ വരാം. അതിൽ ഇപ്പോൾ സെർവൈക്കൽ ക്യാൻസർ എന്ന് പറയുന്നത് HPV ഹ്യൂമൻ പാപ്പിലോമ വൈറസ് കൊണ്ടും തൊണ്ടയിലും വായിലും തൊണ്ടയിലും ക്യാൻസറിൻ്റെ 1% വരെ, കുറച്ച് ശതമാനം, കൂടുതലല്ല എന്നാലും അത് HPV വൈറസ് മൂലം ഉണ്ടാവാം. അതിനിപ്പോൾ നമുക്കിന്ന് വാക്സിൻ അവൈലബിൾ ആണ്. അതേപോലെ ലിവർ ക്യാൻസർ വരുത്താൻ സാധ്യതയുള്ള ഹെപ്പറ്റൈറ്റിസ് ബി ഇൻഫെക്ഷൻ നമുക്ക് വാക്സിൻ മുഖാന്തരം മാറ്റിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ വരാതെ നോക്കാൻ പറ്റും. അപ്പോൾ ക്യാൻസറുകളിൽ നമുക്ക് ഇന്ത്യയുടെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, നമുക്ക് പോപ്പുലേഷൻ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് സ്ക്രീനിങ് പ്രോട്ടോക്കോൾസൊന്നും വളരെ എളുപ്പത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സാമ്പത്തികമായി വയബിൾ ആയിട്ടുകൊണ്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനാണ്. ആയതിനാൽ തന്നെ നമ്മൾ ക്യാൻസറുകൾ കണ്ടുപിടിക്കുമ്പോൾ കുറച്ച് ലേറ്റ് സ്റ്റേജുകളിലാണ് കണ്ടുപിടിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്യാൻസർ കാരണമുള്ള സർവൈവൽ, അതായത് ക്യാൻസർ കൊണ്ട് ഒരാൾ ജീവിക്കാനുള്ള സാധ്യത 5 വർഷത്തേക്കോ അല്ലെങ്കിൽ 10 വർഷത്തേക്കോ ജീവിക്കാനുള്ള സാധ്യതകൾ പാശ്ചാത്യ രാജ്യങ്ങളെ അപേക്ഷിച്ച് കുറവാണ്. ഈവൻ ബ്രസ്റ്റ് ക്യാൻസർ തന്നെ, ബ്രസ്റ്റ് ക്യാൻസർ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു ക്യാൻസറാണ്. ഈവൻ കൈകൊണ്ട് തടവിയാൽ തന്നെ 2 സെന്റിമീറ്റർ വരെയുള്ള ക്യാൻസറുകൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ, എങ്കിലും ഇത് വേദനയില്ലാത്തതായതുകൊണ്ടും പിന്നെ സ്ത്രീകൾ സ്വന്തം കാര്യത്തിനേക്കാളും കൂടുതൽ ബാക്കിയുള്ളവരുടെ കാര്യത്തെക്കുറിച്ച് ആകുലരാവുന്നതുണ്ട്. കാരണം ചിലവർക്ക് മക്കളുടെ ജോലി, പഠനം, കല്യാണം ഇതെല്ലാം ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഭർത്താവിൻ്റെ ആരോഗ്യം, സ്വന്തം ആരോഗ്യത്തിനെക്കുറിച്ച് അവർ വളരെ തീരെ ശ്രദ്ധിക്കാത്ത ഒരു വിഭാഗമാണ്. കാരണം വെച്ചാൽ അവർക്ക് ബാക്കിയുള്ളവരാണെല്ലാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അവർ ഈ ഒരു തടിപ്പ് കണ്ടു കഴിഞ്ഞാൽ, അപ്പോൾ 6 മാസം കഴിഞ്ഞാൽ മോളുടെ കല്യാണമാണ്, അത് കഴിഞ്ഞിട്ടേ ബാക്കി ഒരു പരിപാടിയുള്ളൂ. അപ്പോൾ അതുവഴി അത് സ്റ്റേജ് മാറുകയാണ്. അതവർ അവരറിയാത്തത് കൊണ്ടും അറിഞ്ഞാലും കൂടിയും ഇതിൻ്റെ ഇതിപ്പോൾ ക്യാൻസർ ആണെന്ന് അറിഞ്ഞാൽ ബാക്കിയുള്ളവർ എന്ത് പറയും എന്നുള്ള മടി കാരണവും പലപ്പോഴും നീട്ടിവെക്കപ്പെടാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രവണത നമ്മൾ മാറ്റിയെടുക്കണം. തുടക്ക ദിശയിൽ കണ്ടു കഴിഞ്ഞാൽ ഏത് അസുഖം, ഇപ്പോൾ അറ്റാക്ക് ആണെന്ന് അറിഞ്ഞിട്ട് ആരെങ്കിലും ഉണ്ടായിരിക്കുമോ? ചെസ്റ്റ് പെയിൻ വന്നു കഴിഞ്ഞാൽ എന്തായാലും പോവും. സ്ട്രോക്ക് ആണെങ്കിൽ ഒരാൾക്ക് പെട്ടെന്ന് ഒരു തളർച്ച വന്നു കഴിഞ്ഞാൽ അപ്പോൾ പോവും. അപ്പോൾ നാളെ കല്യാണമാണെന്ന് മറ്റൊന്നും ആലോചിക്കില്ല. പക്ഷേ ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക പ്രശ്നം പെട്ടെന്ന് ഉണ്ടാക്കാത്തത് കൊണ്ടും അതാണെന്ന് തിരിച്ചറിയാൻ കുറച്ച് വൈകുന്നത് കൊണ്ടും ആൾക്കാരത് നീക്കുകയാണ്. പക്ഷേ ഇന്ന് നമ്മുടെ ക്യാൻസറുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ചെറുപ്രായക്കാരിൽ പോലും അത് വരുന്നത് കൊണ്ട് ചിലപ്പോൾ അവർ താഴെ ഗ്യാസാണെന്ന് വിചാരിച്ച് തള്ളുന്ന പ്രശ്നങ്ങൾ വരെ ചിലപ്പോൾ ക്യാൻസറായി മാറാറുണ്ട്. പക്ഷേ അത് കുറവാണ്. എന്നാൽ കൂടെ എപ്പോഴും വിട്ടുമാറാതെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ കൃത്യമായി ടെസ്റ്റുകൾ ചെയ്ത് പ്രശ്നമുള്ളതല്ല എന്ന് ഉറപ്പുവരുത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. പക്ഷെ പേടിയല്ല വേണ്ടത്, മുൻകരുതൽ മാത്രമാണ്. അപ്പോൾ ചില സമയത്ത് നമുക്ക് വിട്ടുമാറാതെയുള്ള പ്രശ്നങ്ങൾ നമ്മളെ മനസ്സിൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ IBS, അതായത് മനസ്സിൻ്റെ ഒരു ടെൻഷൻ കൊണ്ടുവരുന്ന വയറിലുണ്ടാകുന്ന ചേഞ്ചസ്സാണ്. അത് വളരെ കോമൺ ആണ് ഇന്നത്തെ കാലത്ത്. കാരണം വെച്ചാൽ നമ്മുടെ ജീവിതശൈലിയും നമ്മുടെ മൊബൈൽ യൂസും നമ്മുടെ ഉറക്കക്കുറവും കാരണം എല്ലാം നമ്മൾ IBS സ്ട്രെസ് ലെവൽസിൻ്റെ അളവൊക്കെ കൂടുതലായതുകൊണ്ട് ചിലപ്പം 98% കേസുകളിലും അതൊക്കെ നോർമലായിരിക്കും. പക്ഷേ 2% കേസുകൾ നമ്മൾ മിസ് ചെയ്ത് പോവുമല്ലോ എന്നുള്ള ഒരു ഭയത്താൽ ചിലപ്പോൾ നമ്മൾ ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരാറുണ്ട്. എന്നാൽ കൂടെ ഭയക്കാതെ ടെസ്റ്റുകൾ മറ്റേതും ആവശ്യമുള്ളത് ചെയ്തു പോകുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതിപ്പോൾ ചില ക്യാൻസറുകൾക്ക് നമുക്ക് ഏർലി സ്ക്രീനിങ്, അതായത് തുടക്ക തന്നെ കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ നമ്മൾ തൊട്ടു നോക്കിയാൽ കണ്ടതിനേക്കാളും മുമ്പ് മാമോഗ്രാം വഴി കണ്ടുപിടിക്കാൻ പറ്റും. 40 വയസ്സിന് ശേഷമുള്ളവർക്ക് എന്തായാലും റിസ്ക് കൂടുതലുള്ളവർക്ക്, അതായത് നമ്മൾ റിസ്ക് കാൽക്കുലേറ്റർ സിസ്റ്റം ഉണ്ട്, അതുവഴി നേരത്തെ റിസ്ക് കൂടുതലുള്ളവർക്ക് കുറച്ചുകൂടി നേരത്തെ 29 മുതൽ 30 വയസ്സ് മുതൽ ചെക്ക് ചെയ്യപ്പെടാവുന്ന സ്ക്രീനിങ് പരിപാടികളുണ്ട്. അതിൽ ഏറ്റവും 40 വയസ്സിനുശേഷം ചെയ്യുന്ന മാമോഗ്രാമാണ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. വർഷത്തിലൊരിക്കൽ ചെയ്താൽ മതി, 65 വയസ്സുവരെയൊക്കെ കണ്ടിന്യൂ ചെയ്ത് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ അത് 1-2 വർഷത്തിലുവരെയൊക്കെ മാറ്റിയെടുക്കാം. അതേപോലെ തന്നെ അത് 1 വർഷം തന്നെ നിർബന്ധമില്ല, 2 വർഷത്തിൽ ചെയ്താലും മതിയാവും. വേറൊരു കാര്യം, പുകവലി ഇപ്പോൾ ഓൾറെഡി ഉള്ള ഒരാളാണെങ്കിൽ ഇപ്പോൾ അത് പുകവലിച്ച് പോയല്ലോ എന്ന് വിചാരിച്ച് പശ്ചാത്തപിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇന്ന് മുതൽ നിർത്താൻ റെഡിയാണെങ്കിൽ നിർത്താതെ സ്കാനിങ് സ്ക്രീനിങ്ങും ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ അത് നമ്മൾ റിസ്ക് കൂട്ടുന്നേ ഉള്ളൂ. അതായത് ഒരാൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ ടയറിൻ്റെ പഞ്ചർ അടയ്ക്കാതെ ആക്സിഡൻ്റ് ഒഴിവാക്കാൻ നോക്കുന്നൊരു കാര്യമില്ല. പഞ്ചർ എന്തായാലും അടച്ചതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ പുകവലി നിർത്താൻ സന്നദ്ധരാണെങ്കിൽ അത് കഴിഞ്ഞ് 50 വയസ്സിന് ശേഷം CT സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഏർലി ആയിട്ടുള്ള ലങ്സിലുള്ള പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാനും അതുവഴി നമുക്കത് മുൻകൂട്ടി കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നേറാനും പറ്റും. അതേപോലെ കോളൻ ക്യാൻസർ നമ്മളിപ്പോൾ

0: 50 വയസ്സിന് ശേഷമാണ് ഒരു 5 അല്ലെങ്കിൽ 10 വർഷത്തിന് ഉള്ളിൽ ഒരു കൊളോണോസ്കോപ്പി ചെയ്യാമെന്ന് പറയുന്നത്. 10 വർഷത്തിലാണ് പറയാറ്. അതിപ്പോൾ 45 വയസ്സിൽ ചെയ്യുന്നതും നല്ലതാണെന്നുള്ള രീതിയിലാണ്. കാരണം നമ്മുടെ കോളോറക്റ്റൽ ക്യാൻസർ, അതായത് വൻകുടലിലുള്ള ക്യാൻസറുകൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇപ്പോൾ വന്നു തുടങ്ങുന്നുണ്ട്. അതിനുള്ള കാരണങ്ങൾ കൃത്യമായി വ്യക്തമല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളും നമ്മുടെ സ്ട്രെസ് ലെവൽസും നമ്മുടെ ഭക്ഷണ രീതികളും തന്നെയാണ് അതിനുള്ള കാരണങ്ങൾ. അപ്പോൾ അത് നമ്മൾ വളരെയധികം സൂക്ഷിച്ചും ഫാമിലിയിൽ കൂടുതലായിട്ടുള്ള ആൾക്കാർക്ക് ഈ വൻകുടലിലെ ക്യാൻസർ കണ്ടിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് വന്നതിനേക്കാൾ ഒരു 5 വർഷം മുമ്പെങ്കിലും കൊളോണോസ്കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. 5 മുതൽ 10 വർഷം.
1: കൊളോണോസ്കോപ്പിയെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ യുവാക്കളോട് ഡോക്ടർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ?
0: യുവാക്കളോട് പറയാനുള്ളത് വ്യായാമവും ഭക്ഷണ രീതിയും മാറ്റാതെ നമ്മൾ ഏത് രീതിയിലും നമുക്ക് ക്യാൻസർ മാത്രമല്ല ഹാർട്ട് അറ്റാക്ക് ഈ പല രീതിയിലുള്ള പ്രശ്നങ്ങളും നമ്മളെ ജീവിതശൈലി കൊണ്ട് നമ്മൾ വരുത്തി വെക്കാൻ പോകുന്നുണ്ട്. ഭക്ഷണങ്ങൾ, ഭക്ഷണം ഇപ്പം ഞാൻ എല്ലാവരും നമുക്ക് എല്ലാവർക്കും ഭക്ഷണം ഇഷ്ടമാണ്. പക്ഷേ ഭക്ഷണം അതിൻ്റെ പരിധിക്കപ്പുറത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന, എപ്പോഴും കഴിക്കാൻ പോകുമ്പോൾ ഒരു 5-6 ആൾക്കാർ പോവാം, 2 ആൾക്കാർ പോരുത്, മിനിമം ഒരാൾ എന്തായാലും പോരുത്. നമുക്ക് 2 കിട്ടും, കൂലിയും കിട്ടും, കുറച്ച് അമിതമായിട്ടുള്ള ഭക്ഷണ സ്വഭാവവും കുറഞ്ഞു കിട്ടും. കാരണം വെച്ചാൽ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു ഫുൾ പോർഷൻ ഓർഡർ ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല അത്. പക്ഷേ പലപ്പോഴും നമ്മൾ എൻഡപ്പ് ചെയ്യുന്നത് അതൊരാൾ മാത്രം കഴിക്കുന്ന രീതിയിലേക്കാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം വെച്ചാൽ അതിൻ്റെയൊക്കെ കലറി കണക്കുകളും അതിൻ്റെ എല്ലാം നോക്കുകയാണെങ്കിൽ അത് വളരെ അധികമാണ്. അപ്പോൾ പണ്ട് നമുക്ക് സുഭിക്ഷത ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ വളരെയധികം നാടൻ വിഭവങ്ങളൊക്കെ വന്നിരുന്നു. ഇന്ന് നാടൻ കുറഞ്ഞ്,
1: അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഇതിന് സാധ്യതകൾ കൂടുതൽ കാണുന്നു.
0: പ്രോസസ്ഡ് മീറ്റുകൾ ഈ എന്തുകൊണ്ടും, അതായത് പ്രോസസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്റ്റോർ ചെയ്യാൻ പാകപ്പെട്ടിട്ടുള്ള ഫ്രോസൺ മീറ്റുകൾ അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്ത പറ്റി സലാമി അങ്ങനത്തെ സാധനങ്ങൾ, ഈ ഹോട്ട് ഡോഗ് അങ്ങനത്തെ ഭക്ഷണ രീതികളെല്ലാം അമിതമായി കഴിക്കുന്നത് എന്തായാലും വൻകുടലിനുള്ള ക്യാൻസറിന് റിസ്ക് കൂടുതലാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ഈ ഗ്യാസ്ട്രോ ഇസഫേഗൽ, അതായത് ആമാശയത്തിൻ്റെ തുടക്ക ഭാഗത്തിലുള്ള ക്യാൻസറുകൾക്കും റിസ്ക്. അതേപോലെ പിക്കിൾസ്, അതായത് നമ്മൾ കൂടുതലായിട്ടുള്ള ഈ
1: അച്ചാറുകൾ,
0: ഏറ്റവും കൂടുതൽ ഈ നോൺ വെജിറ്റേറിയൻ അടങ്ങുന്ന പിക്കിൾസ്, നൈട്രോസമിൻസിൻ്റെ അളവ് കൂടുതലായിരിക്കും. അതായത് പിന്നെ അതേപോലെ പ്രോസസ്സ് ചെയ്യപ്പെട്ട ഫിഷുകളും മറ്റേതൊക്കെ കഴിക്കുന്നത് അസുഖത്തിൻ്റെ കുറേ ഒരു പരിധി വരെ കൂട്ടാനുള്ള റിസ്ക് ഉണ്ട്. കൂടെ നമുക്ക് റെഡ് മീറ്റ് കരിച്ച് കഴിക്കുന്നതും കാർബണിൻ്റെ ഈ കരിക്കുന്നത് അത്ര നല്ല ഒരു പ്രവണതയല്ല. ഒരു വേവിച്ച് കറക്റ്റ് പാകത്തിൽ ദഹിക്കാൻ പറ്റുന്ന രീതിയിൽ കഴിക്കുമ്പോഴാണ് നോൺ വെജിറ്റേറിയന് അതിൻ്റെ ഗുണവും അതിൻ്റെ എല്ലാ രീതിയിലുള്ള ഉപയോഗവും നടക്കുള്ളൂ. പലപ്പോഴും നമുക്ക് അത് ടേസ്റ്റ് നമുക്ക് വായിക്ക് പിടിക്കാത്തത് കൊണ്ട് നമ്മൾ ആ രീതിയിലല്ല അത് കഴിക്കുന്നത്. അത് നല്ലൊരു പ്രവണതയല്ല. അത് ഒരു പരിധിവരെ നമ്മുടെ റിസ്കുകൾ വളരെയധികം കൂട്ടുന്നുണ്ട്. ഭക്ഷണം ഏതും കഴിക്കാം. ഭക്ഷണം എല്ലാം ഒരു ടേസ്റ്റിന് വേണ്ടി കഴിക്കുന്നതുകൊണ്ട് ക്യാൻസർ കൂടത്തൊന്നുമില്ല. പക്ഷേ അത് സ്ഥിരമാക്കുന്നതും അതിൻ്റെ അളവ് വളരെയധികം ക്രമാതീതമായിട്ട് കൂടുന്നതും ഫൈബറുകളുടെ അളവ്, അതായത് നമ്മൾ കഴിക്കേണ്ട കാര്യങ്ങൾ, അതായത് സസ്യജാലങ്ങളിൽ നിന്നുള്ള ഫൈബർ വരുന്ന അളവ് കുറയുമ്പോഴും ഒക്കെയാണ് ക്യാൻസർ. കാരണം എന്തിനും ഒരു പ്രതിവിധി ഉണ്ടല്ലോ. ലോകത്തെ എല്ലാത്തിനും ഒരു ബാലൻസ് ഉണ്ട്, നല്ലതിൻ്റെ കൂടെ ചീത്തതും. എപ്പോഴും നല്ലതും ചീത്തതും ഒരുമിച്ചാകുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല. ഇത് ചീത്തത് മാത്രമാകുമ്പോൾ ഉണ്ടാവുന്ന കൂടെ, പിന്നെ അതിൻ്റെ കൂടെ തന്നെ മദ്യപാനവും ഈ ഹൈ കാർബോഹൈഡ്രേറ്റ് സോഫ്റ്റ് ഡ്രിങ്ക്സുകളും മറ്റേതൊക്കെ ഇതിൻ്റെ ഇത്. പിന്നെ വ്യായാമക്കുറവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ദിവസം ഒരാൾ 30 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യണം എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അതില്ലെങ്കിൽ അതിനുള്ള റിസ്ക് കൂടും. അത് പല ക്യാൻസറുകൾക്ക് പല രീതിയിലാണ്. പ്രോസ്റ്റേറ്റ്, എൻഡോമെട്രിയം, അങ്ങനെ ബ്രസ്റ്റ് ക്യാൻസറിനൊക്കെ വ്യായാമക്കുറവ് ഒരു കാരണമാണ്. അപ്പോൾ ഒബീസിറ്റി, അതായത് വയറിന് തടി കൂടുന്ന പുണ്ണത്തടിയെല്ലാം ക്യാൻസറിൻ്റെ ഹോർമോണുകളിലെ വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ട് ക്യാൻസറിന് റിസ്ക് കൂട്ടുന്നുണ്ട്. ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ, അതായത് ശരീരത്തിൽ ഇൻസുലിൻ്റെ അപന്നായിട്ടുള്ള ഗ്രോത്ത് ഫാക്ടർ ക്യാൻസറിനുകൾക്കും വളരാനുള്ള സാധ്യത കൊടുക്കും. അപ്പോൾ സന്തുലിതാവസ്ഥ, അതായത് ഒരു ബാലൻസ്ഡ് സിസ്റ്റത്തിലേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എല്ലാം തിരിച്ചു പിടിക്കാനുള്ള ശേഷി. ഇപ്പം നമ്മളിപ്പോൾ തടി വെച്ചതുകൊണ്ട് ഇന്ന് മുതൽ അയ്യോ ഞാൻ നാളെ റിസ്ക് ഉണ്ട് എന്നുള്ള, അതായത് തടി പിടിച്ചുകൊണ്ട് മാത്രം ഒരു റിസ്കും കൂടാൻ പോകുന്നില്ല. പക്ഷേ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ പിന്നെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും വ്യായാമവും ഒക്കെ കൊണ്ടുവരുന്നത് വഴി നമുക്ക് ഡെഫിനറ്റ്ലി ഒരു പരിധിവരെ ഏത് രോഗത്തെയും തടയുന്ന പോലെ ക്യാൻസറിനെയും തടയാൻ പറ്റും. കാരണം വെച്ചാൽ ക്യാൻസർ മാത്രമല്ല ലോകത്തുള്ളൊരു രോഗം. എല്ലാം രോഗങ്ങളാണ്. അപ്പോൾ
1: ഇത്രയും മാറ്റുള്ളൂ, ക്യാൻസർ കുറച്ച് സമയം എടുത്തിട്ടേ മാറുള്ളൂ, മറ്റുള്ള രോഗങ്ങൾ ഒരു പക്ഷേ പെട്ടെന്ന്.
0: പക്ഷെ എന്നാലും മനസ്സിലാക്കേണ്ട, മാറും,
1: മാറും,
0: മാറില്ല എന്നൊരിക്കലും വിചാരിക്കരുത്. മാറില്ല എന്ന് വിചാരിക്കുന്നിടത്താണ് നമ്മുടെ തോൽവി. പക്ഷേ എല്ലാ രോഗത്തെയും പോലെ പരാജയങ്ങൾ എല്ലാ ഫീൽഡിലും നടക്കുന്നത് പോലെ നമുക്ക് സംഭവിക്കാം. പക്ഷേ ജയപരാജയങ്ങളുടെ ഒരു മൊത്തം കണക്കുകൂട്ടലാണല്ലോ ജീവിതം. ആരും ഈ ലോകത്ത് സ്ഥിരമായിട്ട് ഇല്ല. പക്ഷെ സ്ഥിരമായിട്ട് ഇള്ള അത്രയും കാലം ഭയക്കാതെ എല്ലാവരുടെയും സന്തോഷം ഏറ്റുവാങ്ങിക്കൊണ്ട് ജീവിക്കാനുള്ള കഴിവല്ല നൽകുമാറാവട്ടെ.
1: ആമീൻ ഡോക്ടർ. അതേപോലെ നമ്മൾ ഒരു ഒരു ഹാർട്ട് പേഷ്യൻറ്റിനെ അയാൾ സ്റ്റെൻഡിട്ട്, ഡോക്ടർ നേരത്തെ പറഞ്ഞപ്പോൾ സ്റ്റെൻഡിട്ട്, എല്ലാ സ്റ്റെൻഡിട്ട ആളുകളും പൂർണ്ണമായും മറ്റ് ഹൃദ്രോഗങ്ങളിൽ നിന്ന് മുക്തരല്ലല്ലോ.
0: അതെ, അതെ, ഏത് രോഗത്തെയും പോലെ തന്നെയാണ് അത്. പക്ഷേ നമുക്ക് ഇതിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അപ്രതീക്ഷയുടെ അളവും ഇതിനെക്കുറിച്ച് കാര്യമായി അറിയാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. പിന്നെ രോഗങ്ങളെല്ലാം മാറുന്നതെന്നൊന്നും ആരും പറയുന്നില്ല. അത് നമുക്കൊരിക്കലും ആർക്കും ഒരു ഫോൾസ് ഹോപ്സ് ഒന്നും കൊടുക്കാനല്ല നമ്മൾ ആരും ഇരിക്കുന്നത്. പക്ഷേ നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്യണം. അതിനാണ് നമ്മൾ നമ്മളെല്ലാം ഓരോരുത്തരെ ഓരോ പർപ്പസിനാക്കിയിട്ടാണല്ലോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ഇപ്പോൾ ഡോക്ടർ ഡോക്ടർ ഡോക്ടർ എന്തിനാണ് പ്രതീക്ഷ വെക്കുന്നത് എന്നോട് ചൊല്ലി പലരും ചോദിക്കുന്നത്. ഞാൻ പ്രതീക്ഷ വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആര് പ്രതീക്ഷ വെക്കുന്നു ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട് തിരിച്ച്. അല്ല, കാരണം എൻ്റെ ജോലി അതാണ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് അയാളെ ഏതെങ്കിലും രീതിയിൽ രക്ഷിക്കാനാണ് ഞാൻ ട്രെയിൻഡ് ആയിട്ടുള്ളത്. അത് ചിലപ്പോൾ രക്ഷിക്കലായിരിക്കില്ല, ചിലപ്പോൾ അയാൾക്ക് അയാളുടെ ബുദ്ധിമുട്ടുകൾ കുറച്ചു കൊടുക്കലായിരിക്കും. എന്നാലും ഞാനതിൽ സക്സസ്ഫുൾ ആണെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ നമ്മൾ ഒരു മുൻവ്യതിയോടുകൂടി ഒന്നിനെയും കാണാമല്ലോ. അങ്ങനെ പലപ്പോഴും പലരെയും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അവരൊന്നും ഈ ലോകത്തുനിന്ന് ഉണ്ടാവില്ലായിരുന്നു. പലപ്പോഴും നമ്മൾ ഒരു ആ ഹോപ്പും ഇല്ലാന്ന് പലരെ ചിലപ്പോൾ പറഞ്ഞു പോയിട്ടുണ്ടാകും. പക്ഷെ ആ ഹോപ്പും ഇല്ലാന്ന് ആരും പറയുന്നതല്ല, നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന പല കാര്യങ്ങളോടും തെറ്റിദ്ധാരണകളായിരിക്കാം. അപ്പം അത് ആ രീതിയിലല്ല, നമ്മൾ ആ ആൾക്ക് ഈ സമയത്ത് അയാൾക്ക് പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നാലോചിക്കേണ്ട പ്രശ്നമേ ഉള്ളൂ. അല്ലാതെ ഇതൊരു നാളെ മറ്റന്നാൾ നാളെ നമ്മൾ തന്നെ ഉണ്ടാവും നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ അതിൽ നമുക്ക് ഇല്ല. പക്ഷേ അയാളെ നമ്മൾ ഇന്ന് ബുദ്ധിമുട്ടിച്ചോ നാളെ ബുദ്ധിമുട്ടിച്ചോ, ഈ ചോദ്യം അത് ലോങ്ങർ ഗുഡിന് വേണ്ടിയിട്ടാണോ നമ്മൾ ചെയ്തത്, ഇത്രയേ നമ്മൾ ആലോചിക്കേണ്ടുള്ളൂ. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർ വിചാരിക്കും അയ്യോ ഇയാൾ എന്തിനിപ്പോൾ ചെയ്യുന്നത്, പക്ഷെ പിന്നീട് അവർക്കത് മനസ്സിലാവും അത് അതായിരുന്നു അന്നത്തെ ശരി. ആ സമയത്ത് നമുക്ക് നമ്മൾ ഒറ്റയ്ക്കായിരിക്കും തോണിയിൽ, ബാക്കി എല്ലാവരും പുറത്തായിരിക്കും. പക്ഷേ ചില സമയത്ത് നമുക്ക് അവരെയൊക്കെ ഒരുമിച്ച് ചേർത്ത് ഒരു വലിയ ഉല്ലാസയാത്ര തന്നെ അതാക്കാൻ പറ്റും.
1: യെസ്,
0: പിന്നെ ബാക്കിയുള്ളവരെ സന്തോഷം കാണുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്.
1: ഒരു ഡോക്ടർ എന്ന നിലക്ക് സ്വാഭാവികമായിട്ടും ഒരു രോഗി ഡോക്ടർ ക്യാബിനിൽ ഒരു 5-10 or 15 minutes ഉണ്ടാവുള്ളൂ. പിന്നീട് അയാൾ ഒറ്റക്കാണ്. അപ്പോൾ ഈ ഡോക്ടർ നിന്ന് കിട്ടുന്ന പ്രതീക്ഷകളും ഒരുപാട് ആശ്വസിപ്പിക്കലാണ് ആ രോഗിക്കൂടെ നീളം. പല രോഗികളെ കാണുമ്പോഴേ അവരിങ്ങനെ പറയും, ഡോക്ടർ പ്രാവശ്യം പോയിട്ട് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ആ ഫുൾ ആ ഒരു അടുത്ത ഡോക്ടറെ കാണുന്ന ദിവസം വരെ ആ ഒരു എനർജിയിലാണ്.
0: സത്യമാണ്, അതിലുള്ള എനർജി നമ്മൾ അവരെ പാക്ക് ചെയ്ത് വിടണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം.
1: ഇത് തന്നെയാണ് രോഗികളെ ശുശ്രൂഷിക്കുന്ന ആളോടും ആൾക്കാരോടും പറയാനുള്ളത്.
0: കറക്റ്റ്. കാരണം വെച്ചാൽ നമ്മൾ ഇപ്പോൾ നമുക്ക് എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് രോഗിയെ ശുശ്രൂഷിക്കുന്നത്. ഇപ്പം നമ്മുടെ ജീവിതത്തിലെ പല തിരക്കുകളും ചിലപ്പോൾ നമ്മളെ ശുശ്രൂഷയെ ബാധിക്കാം. പക്ഷേ അപ്പോൾ ആലോചിക്കേണ്ട കാര്യം, നമ്മളെക്കാളും വലിയൊരു പ്രശ്നത്തിലുള്ള ആളാണ് നമ്മളെ മുമ്പിലിരിക്കുന്നത്. അപ്പോൾ അത് നമ്മളെ പ്രശ്നത്തെ എന്ത് പ്രശ്നങ്ങളാണെങ്കിലും നമ്മൾ അവരെ തഴയാൻ പാടില്ല. കാരണം വെച്ചാൽ അവരത്രയും പ്രശ്നത്തിലായിരിക്കും നമ്മുടെ മുമ്പിൽ. അപ്പം ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. കാരണം വെച്ചാൽ നമുക്ക് ലീവുകളോ മറ്റേ അതൊക്കെ എടുക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും. അപ്പം ഡോക്ടർമാരുടെ ജീവിതം അത്ര സുഖകരമല്ല. പക്ഷെ അത് ഞങ്ങൾക്ക് അവസാനം തോന്നുമ്പോൾ അവരുടെയൊക്കെ സന്തോഷം കാണുമ്പോൾ ഞങ്ങളും ഹാപ്പിയാണ്.
1: യെസ്, ഓക്കെ, ഇൻഷാല്ലാഹ് ഇനി കൂടുതൽ ആളുകൾക്ക് ഒരാശ്വാസം കിട്ടുന്ന രീതിയിൽ ഡോക്ടറുടെ ബാക്കിയുള്ള ലൈഫിൽ അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഡോക്ടർ, നമ്മുടെ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ, പിന്നെ അത് പല ഇപ്പോൾ കുറച്ച് നേരത്തെ തന്നെ കണ്ടു തുടങ്ങിയിട്ടുണ്ടല്ലോ, അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? അതല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ചെറുപ്പം ഇപ്പം നേരത്തെ തിരിച്ചറിഞ്ഞാൽ പലതും അറിയാം ക്യൂറബിൾ ആണെന്ന് പറഞ്ഞു.
0: സ്ക്രീനിങ് പ്രോഗ്രാം ഇപ്പോഴും ഒരു നേരത്തെ തിരിച്ചറിയുന്നതുകൊണ്ട് ചിലപ്പോൾ അത് നമുക്ക് ഓവറോൾ ലൈഫ് സ്പാനിനെ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യും. കാരണം പ്രോസ്റ്റേറ്റ് ക്യാൻസർ പലപ്പോഴും അതൊരു സ്ലോലി ഗ്രോയിങ് ട്യൂമറാണ്. വളരെ റെയറായിട്ട് മാത്രമേ അത് ഭയങ്കര ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു ട്യൂമറായി. പക്ഷേ ഇപ്പോൾ ചെറുപ്പക്കാരിൽ കാണുന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസർ കുറച്ചും കൂടിയും അഗ്രസീവ് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ വളരെ ചെറുപ്പത്തിൽ വരുമ്പോൾ അത് നമ്മൾ ജനിതകമായിട്ടുള്ള കാരണമാണ്, നമ്മൾ ഫാമിലിയിൽ ഉണ്ടായതാണോ, അത് ചില ജനിതകമായിട്ടുള്ള മ്യൂട്ടേഷൻ വരുന്നത് വഴി പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് റിസ്ക് കൂടാം. ഇപ്പോൾ ഫാമിലിയിൽ കുറേ ആൾക്കാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു ബ്രാക്കാജീൻ മ്യൂട്ടേഷൻ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് വഴി വെച്ചേക്കാം. അങ്ങനെയുള്ളവർ യൂഷ്വലി ഹൈ ഗ്രേഡ് ക്യാൻസേഴ്സ് ആയിരിക്കും. അപ്പോൾ ആ അത് ഒരു 50 വയസ്സിന് താഴെയുള്ളവർക്ക് വരെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വന്ന് പിടിച്ചേക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ, അങ്ങനെ ഒരു ഫാമിലിയിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻസറുകളുടെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, നമ്മൾ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ കുറിച്ച് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് നോക്കുകയും പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്യാൻ, നമുക്ക് അതിൻ്റെ എലിവേഷൻ എത്രത്തോളം സീക്വൻസിങ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഇത് വളരെ ഏർലി തന്നെ കണ്ടുപിടിക്കാനും, MRI സ്കാൻ പോലുള്ള സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഏർലി 1 സെൻറ്റിമീറ്റർ താഴെ ഉണ്ടാകുമ്പോൾ തന്നെ അതിനെ കണ്ടുപിടിച്ച് സർജറി പോലെയോ അല്ലെങ്കിൽ റേഡിയേഷൻ അല്ലെങ്കിൽ മരുന്നുകൾ വെച്ച് നമുക്കതിനെ പൂർണ്ണമായും ക്യൂർ ചെയ്ത് പോകാൻ പറ്റും. പ്രോസ്റ്റേറ്റ് ക്യാൻസറൊക്കെ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ പൂർണ്ണമായും മാറുന്ന ഒരു രോഗം തന്നെയാണ്.
1: അപ്പം പേടിയല്ല വേണ്ടത്, നേരത്തെ തിരിച്ചറിയാനുള്ളൊരു മനസ്സും, എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അത് സംശയം

0: ഈ ജീവിതശൈലിനെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ പറയുമ്പോഴേ എല്ലാവർക്കും അറിയാം ഇതൊക്കെ മോശമാണ്. പക്ഷെ എന്നാലും അടുത്ത ബോർഡ് കാണുമ്പോൾ വയറിൻ്റെ ഉള്ളിലും എല്ലേ. അപ്പോൾ അത് എന്താ പ്രശ്നം? പിന്നെ ലൈഫിലെ സ്ട്രെസ്സാണ് ഇതിനൊക്കെ കാരണം. സമയക്കുറവ്, സന്തോഷം എളുപ്പത്തിൽ കിട്ടാനുള്ള ഒരു റീസൺ, ഒരു ഒരു എളുപ്പ വഴി. ഇപ്പം ഞാനടക്കം കഴിക്കലാണ്, ഭക്ഷണം കഴിക്കലാണ്. കാരണം വെച്ചാൽ മറ്റേതൊക്കെ ആകുമ്പോൾ നമുക്ക് സന്തോഷം, എക്സസൈസ് ചെയ്യുമ്പോഴേ കുറച്ച് കഷ്ടപ്പെട്ടാലേ നമുക്ക് സന്തോഷം കിട്ടുള്ളൂ. ഇത് ഒരു ചെന്നിരുന്ന ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഹാപ്പിയാവും. അപ്പോൾ ആ ഒരു ഹാപ്പിനെസ്സിലേക്കാണ് എല്ലാവരുടെയും ശ്രമം. അപ്പോൾ അത് വേറെ കുറച്ചുകൂടി കഷ്ടപ്പെട്ട് നേടുന്നതാണ് നല്ലത്. കൂടുതൽ തന്നെ ഭക്ഷണം കഴിക്കരുത് എന്നല്ല, കഴിക്കണം, എല്ലാവരും ഒരുമിച്ച് പോയി കഴിക്കണം, ഒരാൾ മാത്രമായിട്ട് കഴിക്കരുത്. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ആകുമ്പോൾ നമ്മൾ കഴിക്കുന്നതിൻ്റെ അളവും
1: കുറയും,
0: ബാക്കിയുള്ളവരുടെ സന്തോഷവും കൂടും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വ്യായാമം ചെയ്യാനുള്ളൊരു വഴിയും കൂടി കാണണം. അത് കഴിക്കുന്നത് തെറ്റല്ല, കാരണം ഓൾ ടുഗദർ ലൈഫ് ഈസ് ഓൾ എബൌട്ട് നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളും. അപ്പോൾ തെറ്റായ കാര്യങ്ങളല്ലെങ്കിൽ നമുക്ക് ചെയ്യുന്നതിന് തെറ്റൊന്നുമല്ല. പക്ഷേ ഹാപ്പിനെസ് ആവാൻ വേണ്ടി എന്നും രാത്രി ഇത് പോയി കഴിക്കുന്ന ഒരു സ്വഭാവത്തിൽ നിന്ന് നമ്മൾ മാറി ഇപ്പം വീണ്ടും നമ്മളെ ടർഫ് ഗ്രൗണ്ടുകളൊക്കെ കാലിയായി തുടങ്ങി, നമുക്ക് വ്യായാമങ്ങൾ കുറഞ്ഞു തുടങ്ങി. ഒരു പരിധിവരെ നമ്മുടെ ഇൻഫെക്ഷനും മറ്റേതൊക്കെ കാരണങ്ങളായിരുന്നു. കോവിഡൊക്കെ വന്നതിന് ശേഷം നമ്മളൊന്ന് ഉൾവലിഞ്ഞിട്ടുണ്ട്. പക്ഷെ തിരിച്ച് നമ്മൾ വ്യായാമത്തിന് കൂടുതൽ ശ്രദ്ധയൂന്നി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഭക്ഷണം അത്യാവശ്യമൊക്കെ കഴിക്കാം. കഴിക്കാതെ പറഞ്ഞാണ്, പക്ഷെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു പരിധി വിട്ട് നമ്മൾ മുമ്പൊന്നും കഴിച്ചിട്ടില്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതായിരിക്കില്ല.
1: അപ്പോൾ ഒരുപാട് ഉപദേശങ്ങൾ കൂടി ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുന്നത്. ഇൻഷാല്ലാ മറ്റൊരു ദിവസം മറ്റൊരു വിഷയത്തിൽ നമുക്ക് സംസാരിക്കാം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ ഫവാസ് ആയിരുന്നു. അദ്ദേഹം പെരിന്തൽമണ്ണ ആർഷിഫ ഹോസ്പിറ്റലിൽ കൺസൾട്ടൻ്റ് ഓങ്കോളജിസ്റ്റായിട്ട് ആണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തെ നമ്മുടെ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി പ്രത്യേകം നന്ദി പറയാണ്. ജസാക്കല്ലാഹു ഖൈറ, ബറകല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
2: വബറകാത്തുഹു. മാഷാ അല്ലാ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യവിചാരം. ആരോഗ്യവിചാരം പ്രോഗ്രാമിൽ ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ ഫവാസ് അലി എം, കൂടെ സുഹൈർ പാണ്ടിക്കാട്.
3: പണം എത്രയോ ചെലവഴിക്കുന്നുണ്ട് നാം. ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, വീടിന്, വാഹനത്തിന്, യാത്രയ്ക്ക് തുടങ്ങി പല പല വഴികളിൽ. ഇതിന്റെ എല്ലാം ഫലം നമ്മിലോ വീട്ടുകാരിലോ കൂട്ടുകാരിലോ ഒതുങ്ങുന്നു. ഏതാനും മണിക്കൂറുകൾ തൊട്ട് ദിവസങ്ങളോ മാസങ്ങളോ അങ്ങേയറ്റം ഏതാനും കൊല്ലങ്ങളോ മാത്രം നിലനിൽക്കുന്നു. വൈകാതെ അതെല്ലാം ഓർമ്മയിൽ നിന്നും പോലും വേറിട്ടു പോകുന്നു. എന്നാൽ കൊല്ലങ്ങൾ നീളുന്ന, പതിനായിരങ്ങളിലേക്കെത്തുന്ന, അവരിൽ നന്മയുടെ പ്രഭ പരത്തുന്ന ചില വസ്തുതകളുണ്ട്, ചില സംഗതികളുണ്ട്. പീസ് റേഡിയോ അക്കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന മഹത്തായ ഒരു സവിശേഷമായ സംഗതിയാണ്. നിങ്ങൾ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുകയുടെ അനന്തരഫലം ശബ്ദമായി, ടെക്സ്റ്റായി, വീഡിയോ ആയി ലക്ഷങ്ങളിൽ മാനസാന്തരമുണ്ടാക്കും. ഒരുപക്ഷേ നമ്മുടെ മരണശേഷം പോലും അവ നിലനിൽക്കും. ആയിരങ്ങളിൽ മാറ്റമുണ്ടാക്കിക്കൊണ്ടിരിക്കും പീസ് റേഡിയോ. പീസ് റേഡിയോയെ സാമ്പത്തികമായി സഹായിക്കൂ. നീണ്ടകാലം വറ്റാത്ത പ്രതിഫലം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: أعوذ بالله من الشيطان الرجيم.

0: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
1: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിൻ്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
2: سيد الاستغفار
0: اللهم أنت ربي لا إله إلا أنت
1: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهوه نيانو എൻ്റെ നാഥൻ, നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു, നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക്കൽ ഹംദു വലക്കൽ ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم انك الله مدي അവൻ അല്ലാതെ ആരാധ്യനില്ല, അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു, അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.
2: اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് നസറുള്ള സുലാഹിയോടൊപ്പം ഞാൻ മുസ്തഫ അൻസാരി എപ്പിക്കാട്. ഇന്ന് 2026 ഓഗസ്റ്റ് 18 ചൊവ്വ, ഹിജറ വർഷം 1448, റബീഉൽ അവ്വൽ 5, കൊല്ലവർഷം 1201, ചിങ്ങം 2.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയും പരസ്പരമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അന്വേഷണങ്ങളും ജീവിതത്തിൻ്റെ യാത്രയിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകൾ നമുക്കിടയിലുണ്ട്. ഇതായിരുന്നാലും എല്ലാവരുടെയും സൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങളെ ദുരൂഹരിച്ച് നൽകുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ സാധാരണ നമുക്ക് സലാം പറഞ്ഞ് നമ്മുടെ കൂടെ ചേരുന്ന ഒട്ടനവധി പേരുണ്ട്. ഇൻഷാല്ലാ ഇന്നും ഓരോരുത്തരും നമ്മിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്, ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാല്ലാ ഫാസില എ ജി പോത്തങ്കണ്ടം, സൽമത്ത് ഏളൂർ, ഷമീന ബുഹാരി അത്താണിക്കൽ, ഉമ്മർ കളപ്പാറ പാലക്കാടി, സാജിദ ഷംസു കാസർഗോഡ്, റുക്സാന ഹുസൈൻ ഉപ്പുകുളം, ഇംതിയാസ് തിരുമ്പാടി, മൈമുന കരുവാരുകൊണ്ട് ചുള്ളിയോട്, സമീറ കുയിലാണ്ടി, ഹുസൈൻ വി എം എടത്തനാട്ടുകര ഉപ്പുകുളം, സുബൈദ ഇസ്മായിൽ മടിക്കേരി, സഫീറ കല്ലാച്ചി, സഫിയ കെ തിരുരങ്ങാടി, നജ്മ കെ, അങ്ങനെ ഒരുപാട് പേര്, ജസീന വാക്കയാട്, ഹനീന സുൽഫി കൊട്ടാരക്കര, ഷാജിദ വീട്ടി വല്ലപ്പുഴ, മുസ്തഫ വള്ളിത്തോട്, ഷബീബ ചെർപ്പളശ്ശേരി, റംല പി സി ചിങ്ങപുരം, അങ്ങനെ അങ്ങനെ ഒരുപാട് പേര് നമ്മോട് സലാം പറഞ്ഞു കൊണ്ടിരിക്കുകയാണ്. സൈദലവി തോട്ടശ്ശേരിയറ, എല്ലാവർക്കും വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമുക്ക് ഓരോ ദിവസവും നമ്മുടെ പത്രമാധ്യമങ്ങളിലൂടെയും മീഡിയകളിലൂടെയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പല വാർത്തകളും പല വിശേഷങ്ങളും കേൾക്കുമ്പോൾ സ്വാഭാവികമായി നമുക്കൊരുപാട് മനസ്സിലൊരുപാട് പ്രയാസം തോന്നുന്ന പല വാർത്തകളുമാണ് ഇന്നടക്കം അല്ലെങ്കിൽ ഇന്നലെ അടക്കം. ഇനി ഓരോ സെക്കൻഡുകളിൽ, ഓരോ നിമിഷങ്ങളിൽ, ഓരോ മണിക്കൂറുകളിൽ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന നമ്മെ ദുഃഖിപ്പിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ നമുക്കിടയിലുണ്ട്. അപ്പോൾ ഇന്നലെ ഒരു വാർത്ത കേൾക്കുകയുണ്ടായി. ഒരു 29 വയസ്സുള്ള ഒരു മകൻ 64 വയസ്സുള്ള ഒരു സ്വന്തം പിതാവിനെ, ആദ്യം മാതാവിനെ മർദ്ദിക്കുകയും പിന്നെ അത് തടയാൻ വന്ന പിതാവിൻ്റെ നേരെ തിരിഞ്ഞ് ആ പിതാവിനെ കൊല ചെയ്യപ്പെട്ടു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ മകൻ ലഹരി ഉപയോഗിച്ചിട്ടാണ് വന്നിരുന്നത് എന്നതാണ്. അപ്പോൾ ഒരുപാട് നമ്മൾ ഈ ലഹരിക്കെതിരായിട്ടുള്ള കാര്യങ്ങളും പ്രവർത്തനങ്ങളും നമ്മുടെ നാട്ടിൽ സർക്കാർ തലത്തിലും ഒക്കെയായി വളരെ വിപുലമായി നടക്കുന്നുണ്ടെങ്കിലും ഒരു ഭാഗത്ത് ഇതിൻ്റെ അനന്തരഫലങ്ങൾ നമ്മൾ അനുഭവിച്ചും കേട്ടും കണ്ടും കൊണ്ടിരിക്കുകയാണ്. ഏതായിരുന്നാലും നമ്മൾ വളരെ ജാഗരൂകരാകേണ്ട ഒരു കാലഘട്ടത്തിലൂടെ തന്നെയാണ്. കാലഘട്ടത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, മനസ്സിലായി. പിന്നെ ആളുകൾ കാലത്ത് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എല്ലാ കാലത്തും മനുഷ്യർ തന്നെയാണ് എല്ലാത്തിൻ്റെയും പിന്നിൽ. ബുദ്ധിയും വിവേകവുമുള്ള മനുഷ്യൻ തന്നെയാണ് ഇത്തരം കാര്യങ്ങളുടെയൊക്കെ പിന്നിൽ എന്നത് തന്നെയാണ് നമ്മളെ സങ്കടപ്പെടുത്തുന്ന കാര്യം. ഓക്കെ, നമുക്ക് ഇൻഷാല്ലാ നമ്മുടെ നസറുല്ലാ സലായിയുടെ കൂടെ വീണ്ടും ഈ ഒരു മോർണിംഗ് ലൈവിൽ ഒരുമിച്ചിരിക്കാൻ സാധിച്ചിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഇൻഷാല്ലാ ആദ്യം നമ്മൾ ഈ മധുരം ഖുർആനിലേക്കൊന്ന് പോയിട്ട് തിരിച്ചു വരാം.

0: كمن لا يخلق أفلا تذكرون وإن تعدوا نعمة الله لا تحصوها إن الله لغفور رحيم.
1: വിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തുകൾ മാഷാല്ലാ നമ്മൾ ഓരോ ദിവസങ്ങളും പറയുന്നത് പോലെ തന്നെ അത് കേൾക്കുക എന്നതിനപ്പുറം അതിൻ്റെ കൂടെ സഞ്ചരിക്കാൻ സാധിക്കുക എന്നത് മഹത്തായ ഒരു ഭാഗ്യം തന്നെയാണ്. ഓരോ ദിവസവും നമ്മുടെ റേഡിയോ ശ്രോതാക്കൾക്ക് ഈയൊരു ഖുർആനിൻ്റെ മധുരമായിരിക്കുന്ന ആയത്തുകളോടൊപ്പം റേഡിയോയുടെ കൂടെ സഞ്ചരിക്കാനും അതിലെ ഏറ്റവും ചുരുങ്ങിയതൊരു ആയത്തെങ്കിലും പിന്നെ മനസ്സിലാക്കാനുള്ള ഫസ്റ്റ് മധുരം ഖുർആൻ കേൾക്കാതെ നമ്മളൊരു പരിപാടി ആരംഭിക്കാറില്ലല്ലോ.
2: അതെ.
1: അപ്പം തീർച്ചയായിട്ടും ആ ഒരു തുടക്കം എന്നുള്ളത് തന്നെ അള്ളാഹുവിൻ്റെ കലാം കേട്ടുകൊണ്ട് തുടങ്ങാനുള്ളൊരു സൗഭാഗ്യം, അതിൻ്റെ ഒരു പിന്നെ ആ ഒരു മാനസികാവസ്ഥയിലുള്ള തുടക്കം, അതൊക്കെ എന്തെന്നെ പ്രയാസങ്ങൾ ഇപ്പം രാത്രി കിടക്കുമ്പോൾ കിടന്ന സമയത്ത് അല്ലെങ്കിൽ കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നാളെ എന്ന് നമ്മൾ തുടങ്ങണം, പിന്നെ പൂർത്തിയാക്കണം, എന്താകും എന്നുള്ള ആകുലതകളൊക്കെ മനസ്സിൽ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ മിക്കവാറും രാത്രി കിടന്നിട്ടുണ്ടാവുക. അതിൽ നിന്നൊക്കെ ആ ഒരു ആകുലതകൾ, ആ പ്രയാസങ്ങൾ, അതൊക്കെ നമുക്കൊരു ഒരു ഒരു മിനിറ്റ് നേരത്തേക്കെങ്കിലും അള്ളാഹുവിൻ്റെ ഈ ഒരു കലാമുകൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സമാധാനം, പ്രത്യേകിച്ച് അതിൻ്റെ അർത്ഥവും കാര്യവും അറിയുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ഒരു പിന്നെ സന്തോഷം വേറെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ഖുർആൻ പിന്നെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ്റെ വളരെ സരളമായ രൂപത്തിൽ പഠിക്കാനുള്ള അവസരങ്ങൾ റേഡിയോ തന്നെ നമുക്ക് ഒരുക്കുന്നുണ്ട് എന്നുള്ളത് അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ അതും കൂടെ ഓർമ്മപ്പെടുത്താണല്ലോ. 500 പോലുള്ള കോഴ്സുകളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അതിലെ കാര്യങ്ങളൊക്കെ വളരെ ഗഹനമായ രൂപത്തിലുള്ള പഠനമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഖുർആൻ്റെ ഒപ്പം നമ്മൾ സഞ്ചരിച്ചു കൊണ്ടാണ് ഈ റേഡിയോയുടെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും. അത് മനസ്സിന് വല്ലാത്തൊരു സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ് എന്ന് പ്രത്യേകിച്ച് പറയാനുള്ളല്ലോ.
2: യെസ്. അപ്പോൾ നമ്മൾ ഇന്ന് മധുരം ഖുർആനിൽ കേട്ടത് സൂറത്തുൻ നഹലിൻ്റെ 15 മുതൽ 17 വരെയുള്ള വചനങ്ങളാണ്.
1: അതെ അതെ. ഒരുപാട് ശ്രോതാക്കൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇൻഷാല്ലാ ഇന്നത്തെ ഈ ഒരു ദിവസം, ഞാൻ ചൊവ്വാഴ്ച ഞാൻ കൂടുതൽ ഇരിക്കാറില്ല, ഒന്നുകിൽ ഞായർ അല്ലെങ്കിൽ ശനി ഒഴിവ് ദിവസങ്ങളാണ് മിക്കവാറും നമ്മൾ ഈ ആങ്കറിംഗ് ഡെസ്കിൽ വരാറുള്ളത്. അപ്പം ഈ ഒഴിവ് ദിവസങ്ങളുള്ളതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ശ്രോതാക്കൾ അല്ലാത്ത ദിവസങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കുട്ടി അഹമ്മദ് പേരശന്നൂർ അസ്സലാമു അലൈക്കും പറഞ്ഞിരിക്കുന്നു, എൻ്റെ എമൗണ്ടിൽ ഫസ്റ്റ് കാണുന്നത് അദ്ദേഹത്തിൻ്റെ പേരാണ്, ജമീല ബിബി കാളികാവ്. അവരും
2: ഇന്ന് എൻ്റെ നാട്ടിലെ പള്ളിയിലെ ഖതീബായ ഉസ്താദ് അവറുകളാണല്ലോ ആങ്കറിംഗ് ഡെസ്കിൽ.
1: എന്നെയോ
2: അല്ലേ,
1: എന്താ അറിയില്ല,
2: കാളികാവ്
1: എന്തായാലും എന്നെ കുറിച്ചല്ല, ചിലപ്പോൾ ആള് മാറിയ നിങ്ങൾ ശബ്ദം കേട്ടപ്പോൾ ചിലപ്പം തോന്നിയായിരിക്കും തോന്നുന്നു. സബീല പാലക്കാട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സലീന തോട്ടശ്ശേരിയാറ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള വബറകാത്തുഹു. മുംതാസ് കുരാട് സലാം പറഞ്ഞിരിക്കുന്നു. റംലത്ത് ചുങ്കത്തറ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള വബറകാത്തുഹു പറഞ്ഞിരിക്കുന്നു. റസിയ ചെങ്ങാനി, ഇന്നത്തെ പുലരിയിലും ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുവാൻ സാധിച്ചു. അൽഹംദുലില്ല. മരണം വരെ അള്ളാഹു സുബ്ഹാനഹു വതആല ഓർത്ത് ജീവിച്ച് മരിക്കാൻ എല്ലാവർക്കും നാഥൻ തോഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന്. ആദം സൽമാൻ, കൊല്ലം തേവലക്കര. അതുപോലെ തന്നെ ഷെറീന അത്താണിക്കൽ, ഷെറീന വി പി വളാഞ്ചേരി, സിജ്ന സിനിജ ആലപ്പുഴ, റസിയ മാളിയക്കൽ അരീക്കോട്, നഫീസ പി എ താമരശ്ശേരി, ഇർഫന ഷജീബ് പൂച്ചാക്കൽ, മുഹമ്മദ് കബീർ പുള്ളിപ്പാടം, മൈമൂന ചെറുവാട്, ഇവരൊക്കെ നമ്മോടൊപ്പം സലാം പറഞ്ഞ് ശ്രോതാക്കൾ നമ്മോടൊപ്പം ഉണ്ട്. റൈഹാന ബാനത്തോട്ടശ്ശേരി അറിയുണ്ട്. അതുപോലെ തന്നെ സീനത്ത് പാലക്കാട്, പിന്നെ ബി ബി ഷബീന കാഞ്ഞിരോട്, സുമയ്യ കുഞ്ഞിമംഗലം,
2: യെസ് ഖദീജ ചിരട്ടക്കുളം, ഒബീന കുനിയിൽ, മെൻഹാജ് അല്ല മെഹനാജ് ഇസ്മായിൽ ഞങ്ങൾ വായിച്ചില്ലല്ലോ, സമീറ കെ എം താനൂർ, കെ വി കബീർ പാലക്കാഴി, ഇവരും നമ്മുടെ കൂടെ ചേർന്നിട്ടുണ്ട്. എല്ലാവർക്കും നമുക്ക് സലാം മടക്കല്ലേ.
1: വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇൻഷാ നമുക്ക് ശ്രോതാക്കളോടൊപ്പം അടുത്ത സമയങ്ങളിൽ വരാം. നമുക്ക് റേഡിയോയുടെ സ്ഥിരം പ്രോഗ്രാമുകളുടെയും സ്ലോട്ടുകളുടെയും നീങ്ങേണ്ടതുണ്ട്. നമുക്കൊരു പീസ് ടൈം ഒന്ന് പരിചയപ്പെടുത്താറുണ്ടെന്ന് തോന്നുന്നു.
2: ഇന്നത്തെ പീസ് ടൈമിൽ എന്തൊരു സന്തോഷമുള്ള കാര്യമാവട്ടെ, സങ്കടകരമായ കാര്യമാവട്ടെ, പീസ് റേഡിയോ ശ്രോതാക്കൾ അതും റേഡിയോയിലൂടെ പങ്കുവെക്കുന്നു. വ്യത്യസ്ത ദിക്കിലുള്ള പരസ്പരം കാണാത്ത മനുഷ്യരുമായി നമ്മൾ നമ്മുടെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിലൂടെ ഒരു ആത്മബന്ധം കാത്തു സൂക്ഷിക്കുന്നു. സെൽമ ഫെറോക്കാണ് ഇന്നത്തെ പീസ് ടൈമിൽ നമ്മൾ ഫീഡ്ബാക്ക് വായിച്ചിട്ടുള്ളത്.
1: ഇതിലേ നിന്ന് ആ ഒരു വാക്ക് വല്ലാത്തൊരു സംഭവമാണ്. കാരണം വെച്ചാൽ ഇപ്പം ഇന്നലെയൊക്കെ റേഡിയോ, ഇന്നലെ തോന്നുന്നു ഹസൻ അൻസാരിയും അതുപോലെ തന്നെ അബ്ദുൽ സൽഫിയും മുമ്പത്തെ ദിവസങ്ങൾ ഞാൻ സ്ഥിരമായിട്ട് ഈ ലൈവിനൊപ്പം മിക്കവാറും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ കൂടാറുണ്ട്. അപ്പം അതിൽ ഈ ശ്രോതാക്കളുടെ ചില ആളുകളുടെ അവരുടെ സങ്കല്പം പറഞ്ഞ് സങ്കടവും സന്തോഷമൊക്കെ പങ്കുവെക്കുന്ന അത് നമ്മൾ ചിലപ്പോൾ ഈ ആങ്കറി ഇൻഡസ്ട്രിയിൽ നിന്ന് വായിക്കുമ്പോൾ അതങ്ങനെ വായിച്ചു പോകുക എന്നുള്ളതാണ്. പക്ഷെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അത് വേറെ തന്നെ ഒരു ഫീലാണ്. അതായത് കേൾവിക്കാരായിട്ടുള്ള ശ്രോതാക്കളായിട്ടുള്ള എല്ലാവരുമായിട്ട് എന്ത് ചെയ്യാണ് ഇത് പങ്കുവെക്കുകയാണ്. പ്രത്യേകിച്ചും സ്ഥിരം ശ്രോതാക്കളായിട്ടുള്ള ആളുകളൊക്കെ ഇപ്പോൾ നമ്മൾ കരുവാര കൊണ്ടുള്ള മൈമൂന കൈവരൊക്കെ നമ്മൾ സ്ഥിരം വായിക്കാറുണ്ട്. മൈമൂന കരുവാര കൊണ്ട് അവരെ അത് വായിക്കുന്ന സമയത്ത് അവരുടെ പ്രായമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവം ചിലപ്പോൾ നമുക്ക് അറിഞ്ഞോളുന്നില്ല. നമ്മളെ പേരാണ് വായിച്ചു പോകുന്നതാണ്. അപ്പോൾ അവരുടെ അസുഖവുമായി ബന്ധപ്പെട്ട എന്തോ ഒരു വിഷയം പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പിന്നെ ഇത് ഒരു ഒരു ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു അറിയിപ്പ് കൊടുക്കുമ്പോഴേക്ക് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നുവോ അതേപോലെ ഒരു പ്രാർത്ഥന എന്ത് ചെയ്യുന്നുണ്ട് ശരിക്കും അവർക്ക് പോകാൻ ആ ഒരു ഫീൽ നമ്മൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്നത്. നമ്മൾ നമ്മൾ ഇവിടെ ഇരുന്ന് വായിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ ഒരു ഒഴുക്കിലൂടെ അങ്ങനെ പോകാണല്ലോ. ആ ഷെഡ്യൂൾ പ്രകാരം മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് വായിച്ചു പോകാനേ നമുക്ക് വൃത്തിയുള്ളൂ. അപ്പം ഇത് കേൾക്കുന്ന ഒരാളുണ്ടല്ലോ. അപ്പം നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ അവരുടെ അസുഖം അള്ളാഹു സുബ്ഹാനഹു. ഇപ്പം കഴിഞ്ഞ ഇന്നലത്തെ ദിവസത്തിൽ ഒരു കുഞ്ഞിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പിന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടൊരു വസ്തു ചെയ്തു. അപ്പം നമ്മൾ ഇത് ഇങ്ങനെ വരുമ്പം പ്രസവിച്ചു, പക്ഷേ പ്രസവം കഴിഞ്ഞ് നേരെ കുഞ്ഞിനെ ICU-യിലാക്കിയിരിക്കുകയാണ്, അത് പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ നമുക്കിതൊരു വായിക്കുന്നൊരു ഫീല് അതേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് അള്ളാഹ് പഠിച്ചോനെ അതെന്ത് ചെയ്യണം ഒന്ന് ശിഫയായി കൊടുക്കണേ, എത്രയും ആരോഗ്യത്തോടെ, അങ്ങനൊരു മനസ്സ് സത്യം വരുന്നുണ്ട്. അപ്പം ഇതൊരു വെറുതെ വെറും വർത്തമാനം അല്ല എന്ന് പറഞ്ഞാൽ പറയാൻ
2: വേണ്ടിയിട്ടാണ്.
1: അതെ, അപ്പം റേഡിയോ ഈ ഒരു പീസ് ടൈമിൽ നമ്മളെ ഈ ഒരു ശ്രോതാവിൻ്റെ പിന്നെ ഈ ഒരു അഭിപ്രായം വായിച്ച് വെറുതെ ഒരു ആലങ്കാരിക പ്രയോഗത്തിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് അയക്കണ്ടേ എന്ന് പറഞ്ഞാൽ അയക്കുന്നവരല്ല. ഇനി അങ്ങനെ അയക്കുന്നവരുണ്ടാവാം, ഏത് ഞാനൊരു മെസ്സേജ് അയക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ അതിൽ 99.9% ഇത്തരം വർത്തമാനങ്ങൾ ശരിക്കും ജീവഗന്ധിയാണ്, അഥവാ മനസ്സ് തട്ടിയിട്ടുള്ളതാണ്. അത് നമ്മൾ റേഡിയോയുടെ കൂടെ ലൈവ് കേൾക്കുക എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറുണ്ടല്ലോ, അത് നമുക്ക് പോണതറിയില്ല. സത്യം അത്രയും ഈ പിന്നെ ഇതിൻ്റെയോടൊപ്പം സഞ്ചരിക്കാനും ഇതിൻ്റെ ഓരോ പ്രോഗ്രാമുകൾ കേൾക്കുക എന്നതും അതിനും അപ്പുറം ഒരുപാട് ബന്ധങ്ങൾ, പേരുകൾ വായിക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ ആരോഗ്യവും ആണ്, നമ്മളൊക്കെ അറിയുന്ന ആളുകളാണ് എന്ന് തോന്നുന്നൊരവസ്ഥ എന്തുണ്ട്. ഈ പി ആർ കുടുംബം എന്നാണ് ചില ശ്രോതാക്കൾ തന്നെ ഇത് പറയാറുള്ളത്, നമ്മളിപ്പോൾ പറഞ്ഞോളുന്നില്ല എങ്കിലും. അപ്പോൾ അൽഹംദുലില്ലാ അത്തരം ഒരു ബന്ധം, ആത്മബന്ധം കാത്തു സൂക്ഷിക്കാൻ റേഡിയോ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പീസ് ടൈമിൽ ശ്രോതാവിൻ്റെ സംസാരത്തിൽ അല്ലെങ്കിൽ അവരുടെ മെസ്സേജിൽ നമ്മൾ കണ്ടത്. അങ്ങനെ തന്നെ ആവട്ടെ, പരലോകത്തും കണ്ടുമുട്ടുന്ന, അത് സ്വർഗത്തിൽ തന്നെ കണ്ടുമുട്ടുന്ന ഏറ്റവും നല്ല ബന്ധമായി തുടരട്ടെ എന്ന് നമ്മൾ ആശിക്കുന്നു.
2: ഏതായിരുന്നാലും നമുക്ക് പ്രിയ ശ്രോതാക്കൾക്ക് വേണ്ടി നമ്മൾ പുലരിവട്ടത്തിലേക്കൊന്ന് പോയി വരാം.
3: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
2: പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നമ്മോടൊപ്പം ചേരുകയാണ്. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എന്നതാണ് അദ്ദേഹത്തിൻ്റെ സംസാര വിഷയം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസ്ഹാബി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള സഹായങ്ങളും സഹകരണങ്ങളും സ്നേഹമൊക്കെ നമ്മൾ നൽകലുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം നമ്മൾ പണം ചെലവഴിക്കുന്നതും നമ്മൾ ഏറ്റവും അധികം ത്യാഗം അനുഭവിക്കുന്നതും നമ്മുടെ കുട്ടികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയായിരിക്കും. പക്ഷെ നമ്മൾ അങ്ങനെയൊക്കെ കുട്ടികളെ സ്നേഹിച്ചാലും ഒരു പക്ഷേ എനിക്ക് വേണ്ടതെല്ലാം എൻ്റെ മാതാപിതാക്കൾ തന്ന് എന്നെ എല്ലാ നിലക്കും പരിചരിച്ചു എന്നതാകുമോ അവർക്ക് ഭാവിയിൽ ഓർമ്മ ഉണ്ടാവുക? അതൊക്കെ നമ്മൾ സ്വാഭാവികമായി ചെയ്യും. അതിലേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന, ഒരിക്കലും ജീവിതത്തിൽ മറന്നു പോവാൻ കഴിയാത്ത വിഷമങ്ങളും വേദനകളും അവർക്കുണ്ടാക്കാതിരിക്കാൻ രക്ഷിതാക്കൾ ബോധപൂർവ്വം ശ്രദ്ധിക്കണം. അപ്പോൾ അതെങ്ങനെ നമുക്ക് മനസ്സിലാവുക? നമ്മുടെ കുട്ടികൾക്ക് മാനസികമായി അവരെ വല്ലാതെ പീഡിപ്പിക്കപ്പെടുന്ന, വേദനിപ്പിക്കപ്പെടുന്ന, പ്രയാസപ്പെടുത്തപ്പെടുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? അപ്പോൾ അതൊരു പക്ഷേ നമുക്ക് നമ്മുടെ കുട്ടിക്കാലം ചിന്തിച്ചാൽ അറിയാൻ പറ്റും, നമ്മൾ എന്തൊക്കെ കാര്യത്തിലാണ് ചെറുപ്പത്തിൽ വിഷമിച്ചത് എന്നൊരു പക്ഷേ നമ്മൾ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതല്ല എന്നുണ്ടെങ്കിൽ പൊതുവേ ഒരു കുട്ടി ആകുന്ന സമയത്ത് അനുഭവിച്ച കഷ്ടപ്പാടുകളെക്കുറിച്ച് ഭാവി ജീവിതത്തിൽ പലരും പറഞ്ഞിട്ടുള്ള പ്രസ്താവനകളും സംസാരങ്ങളും നമുക്ക് കേൾക്കാൻ പറ്റും. അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്താ പറയുക, ഉമ്മമാർ അടുത്തില്ലാതിരിക്കുക എന്നുള്ളത്. എൻ്റെ ഉമ്മ ചെറുപ്പകാലത്ത് എൻ്റെ അടുത്തുണ്ടായിരുന്നില്ല, എനിക്കെൻ്റെ ഉമ്മൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയില്ല എന്ന് പല കുട്ടികളും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ അതിൻ്റെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ സത്യത്തിൽ അത് നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ ഭയങ്കരമായ ആഘാതമുണ്ടാക്കുന്നു, വിഷമമുണ്ടാക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ കഴിയുന്നതും നമ്മുടെ കുട്ടികൾ നമ്മളോടൊപ്പം ആവാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ് ഇതിലൊരു കാര്യം. അതുപോലെ തന്നെ ഉള്ളൊരു കാര്യമാണ് എന്താ പറയുക, ഈ ചെറുപ്പത്തിൽ കുട്ടികളെ നമ്മൾ ഈ വല്ലാതെ ഇരുത്തി പഠിപ്പിക്കും എന്ന് പറഞ്ഞാൽ സ്കൂളിലൊക്കെ അതിന് ചില പരിമിതികളുണ്ട്. ചില ഉമ്മാരൊക്കെ വന്നാൽ അവരെന്ത് ചെയ്യും, ഇരുത്തി അനങ്ങാൻ സമ്മതിക്കാതെ എന്ത് ചെയ്യും, ഒരു ഭാഗത്ത് ഇരുത്തിയിട്ട് അത് ചെയ്യുക, ഇത് ചെയ്യുക, ഇത് പഠിക്കുക, അത് പഠിക്കുക എന്ന് പറഞ്ഞ എന്ത് ചെയ്യും, യാതൊരു സ്വൈരവും കൊടുക്കാതെ എന്നിട്ടത് പടിയണില്ലെങ്കിൽ എന്ത് ചെയ്യും, ആകെ ചീത്ത പറയും, ആകെ ദേഷ്യപ്പെടും. സത്യത്തിൽ ഇത് കുട്ടികളെ മാനസികമായി വല്ലാതെ തളർത്തുന്ന ഒരു കാര്യമാണ്. നമ്മൾ കുട്ടികളെ വായിപ്പിക്കേണ്ടെന്നോ പഠിപ്പിക്കേണ്ടെന്നല്ല പറയണത്, പക്ഷെ അതൊക്കെ എന്ത് ചെയ്യണം, അവരെ കൂടെ നമ്മൾ ഇരുന്ന് തമാശകൾ പറഞ്ഞ് അവരുടെ പുസ്തകങ്ങൾ ചോദിച്ച് ഇതെന്താണെന്ന് ചോദിച്ച് അതെങ്ങനെയാണ് പഠിച്ചത് ഇതെന്താണ് എന്നൊക്കെ നമ്മളെന്താണ് അവരുടെ കൂടെ ഒരു ഒരു കമ്പൈൻ സ്റ്റഡി എന്ന് പറയില്ല, ആ രൂപത്തിലാണ് ശരിക്കും അത് വേണ്ടത്. നമ്മളിപ്പോൾ രണ്ട് കുട്ടികൾ ഒരേ ക്ലാസ്സിൽ വയ്ക്കുന്ന കുട്ടികൾ ഒന്നിച്ചിരുന്ന് പഠിക്കുമ്പോൾ എങ്ങനെയാണ് അവർ പഠിക്കുക, ഒരാളൊരാളെ പഠിപ്പിക്കലല്ലേ ചെയ്യണത് എന്ന രൂപത്തിൽ എന്ത് ചെയ്യണം, നമ്മൾ കൂടെ ഇരുന്നിട്ട് ആ വിഷയം എന്താ, ഈ വിഷയം എന്താണ്, ഈ പാഠം എന്താണ്, ഇതിലെന്താണ് പറഞ്ഞത് എന്ന് നമ്മൾ ചോദിച്ചിട്ട് എന്ത് ചെയ്യുക, അവിടെ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞത് നമ്മൾ റിമൈൻഡ് ചെയ്ത് അവർക്കതിന് നമുക്ക് പറയാവുന്ന വിശദീകരണങ്ങൾ കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്, അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ അത് സ്നേഹത്തോടു കൂടെയുള്ള ഒരു സഹവാസമായിട്ടാണ് അനുഭവപ്പെടുക. ഉമ്മ കൂടെ ഇരിക്കുന്നതിൻ്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ. അതാണ് മറ്റെന്താ വെച്ചാൽ ഉമ്മ എന്നുള്ളത് ഒരു ഭീകര ജീവിയായിട്ടാണ് എന്ത് ചെയ്യുക ആ സന്ദർഭത്തിൽ അവർക്ക് അനുഭവപ്പെടുക. അപ്പോൾ കുട്ടികൾക്ക് വളരെ മാനസിക വിഷമം ഉണ്ടാക്കും. അതേപോലെ തന്നെ കുട്ടികൾ പലപ്പോഴും മുതിർന്നു വന്നാൽ പറയുന്ന മറ്റൊരു കാര്യമാണ് എന്താ പറയുക, ഈ വിവേചനങ്ങൾ പറയും. ആൺകുട്ടികൾക്ക് നന്നായി കൊടുത്തിരുന്നു, ഈ കുട്ടിയെ നന്നായി ഇഷ്ടപ്പെട്ടിരുന്നു, അവർക്ക് അങ്ങനെ കൊടുത്തിരുന്നു. സത്യത്തിൽ ഈ വിവേചനം കുട്ടികളെ വല്ലാതെ മാനസികമായി തളർത്തു എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ചെയ്യുന്നത് തന്നെ തൊട്ടടുത്ത കുട്ടിയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥ. അങ്ങനെയാണ് നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ കുട്ടികൾ തമ്മിൽ കരയൽ എന്തിനാണ്, ഒരു കുട്ടിക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതന്നെ മറ്റു കുട്ടിക്കും വേണം എന്നുള്ളതാണ്. പലപ്പോഴും എനിക്കും അതുപോലെ കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം എല്ലാ സന്ദർഭത്തിലും ഉണ്ടാവും. അത് ഭക്ഷണമാണെങ്കിലും മറ്റ് കളിക്കോപ്പാണെങ്കിലും എന്ത് സാധനങ്ങളാണെങ്കിലും അങ്ങനെ ആയിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കുട്ടിക്ക് ഒരു സീസണലായിട്ട് ഒരു സാധനം വേണം. ഒരു കുട്ടി സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോൾ അവനൊരു യൂണിഫോം വാങ്ങേണ്ടി വരും. അപ്പോൾ സാധാരണ എല്ലാവർക്കും വസ്ത്രം എടുക്കുന്നത് ഒന്നിച്ചായിരിക്കും, പക്ഷേ ഇവന് യൂണിഫോം എടുക്കുന്നത് ആ ഒരു സ്കൂൾ തുറക്കുന്ന സമയത്തായിരിക്കും. അപ്പോൾ അവന് വസ്ത്രം കിട്ടി, നമ്മൾക്ക് കിട്ടിയില്ല എന്നൊരു മാനസികാവസ്ഥ മറ്റു കുട്ടികൾക്ക് ഉണ്ടാവും. അപ്പം അതിനെ ബാലൻസ് ചെയ്യാവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ അത് മാനസികമായി അവരെ ഭയങ്കരമായിട്ട് തളർത്തിക്കളയും. അപ്പോൾ നമ്മൾ ഒരു ഒരു കുട്ടിയുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന അത് ഏത് കാലത്തും അവർ ഓർക്കും, ഏത് പ്രായത്തിനും അവർ മറക്കാതെ കൊണ്ടുനടക്കും. അത് നമ്മളോടുള്ള ഒരു വെറുപ്പിനും ഉള്ളൊരു കാരണമായി തീരുകയും ചെയ്യും. അതുകൊണ്ട് ചെറുപ്പകാലങ്ങളിൽ കുട്ടികളെ മനസ്സിനെ വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളത്, അവർക്ക് എന്ത് കൊടുത്തു, അവരെങ്ങനെ നോക്കി, എത്രമാത്രം ചെലവഴിച്ചു എന്നതിലുപരി അവരെ മനസ്സിന് ആഘാതമുണ്ടാക്കുന്ന കാര്യങ്ങൾ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
1: മാഷാല്ലാ, എന്നത്തെയും പോലെ പുലരിവട്ടം വ്യത്യസ്തമായ മറ്റൊരു വിഷയമാണ് നമ്മൾ കേട്ടത്.

0: ഷെഹന റഷീദ് മേലാറ്റൂർ, നമ്മൾ നേരത്തെ പീസ് ടൈമുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞപ്പോൾ അവരുടെ ഒരു കമൻറ്റ് വായിക്കാം. അത് ശരിയാണ്, സാറ് പറഞ്ഞ ഈ പേരുകൾ വായിക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു ഉപകാരമുണ്ട്. അതിൽ കുറേ പുതിയ ആളുകളുണ്ട് എന്ന് നമുക്കറിയാൻ പറ്റും. അത്രയും ആളുകൾ പ്രാർത്ഥന കേട്ടു എന്നുള്ള സമാധാനവും ഉണ്ടാകുമെന്ന്. നമ്മളത്തെ റേഡിയോ ആത്മബന്ധം, നമ്മളൊരു പിന്നെ ശ്രോതാക്കൾ തമ്മിലുള്ളൊരു ആത്മബന്ധത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു എന്ന് ഖദീജ തൊടുപുഴ, സഫിയ എടപ്പാൾ പറഞ്ഞിട്ടുണ്ട്, സലാം പറഞ്ഞ് നമ്മോടൊപ്പമുണ്ട്. അതുപോലെ തന്നെ ഖദീജ തൊടുപുഴയുണ്ട്, ഉമ്മുസൽമ പടിഞ്ഞാറ്റുമുറി, ബഷീർ ഒ കെ മൂവാറ്റുപുഴ, സുഹൈബ വളപട്ടണം ഒക്കെ സലാം പറഞ്ഞ് നമ്മോടൊപ്പമുണ്ട്. റംല പി സി ചിങ്ങപുരം, അസ്സലാമു അലൈക്കും. 23-ാം തീയതി പയ്യോളിയിൽ സിറാജുൽ ഇസ്ലാം പലശ്ശേരി ക്ലാസ് എടുക്കാൻ വരുന്നുണ്ട്, അത് വലിയൊരു സന്തോഷമാണ്. ഈ പി ആർ കുടുംബത്തിലെ എല്ലാവരുമായി പങ്കുവെക്കാൻ കഴിയുന്നല്ലോ, അൽഹംദുലില്ലാ, അത് തന്നെ ഒരു ഭാഗ്യമാണ് എന്ന്.
1: യെസ്, അങ്ങനെ ഒട്ടനവധി സഹൽപി എടപ്പനും റഫീഖ് ടൈലറും ബാംഗ്ലൂർ, റുക്സാന ബാലുശ്ശേരി, ഹഫ്സ വെള്ളില, ഇംതിയാസ് എന്താ പറയുന്നുണ്ടല്ലോ, പുലരിവട്ടം ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എത്ര യാഥാർത്ഥ്യമാണ്. 2-3 മക്കളുള്ള രക്ഷിതാക്കൾക്ക് ജീവിതത്തിലെ അനുഭവങ്ങളായിരിക്കാം.
0: അതെ അതെ അതെ. പിന്നെ മൈമൂന കരുവാരെ കൊണ്ട് നമ്മൾ നേരത്തെ പരാമർശിച്ച കാര്യവുമായി ബന്ധപ്പെട്ട് അവരും എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ കമൻ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ പേര് പരാമർശിച്ചതിലുള്ള സന്തോഷവും കാര്യവുമായിട്ട് അവർ ഒരു പിന്നെ കമൻറ്റിൽ വന്നിരിക്കും. സത്യമാണ്, പി ആർ കുടുംബത്തിൻ്റെ കൂടെ ദീർഘകാലം നിൽക്കാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയുണ്ട്. സുലൈഖ തിരുവാലി, സിനിജ ആലപ്പുഴ ഇവരൊക്കെയും നമ്മോടൊപ്പം സലാം പറഞ്ഞ് കൂടെയുണ്ട്. അതുപോലെ തന്നെ സുഹ്ര നടുവണ്ണൂർ, ബുഷറ ശിഹാബ് പട്ടാമ്പി, ബേബി ഷാക്കിറ ഓമാനൂർ, സഫിയ കെ തിരുവങ്ങാടി പറഞ്ഞിരിക്കുന്നു, അസ്സലാമു അലൈക്കും. ഇന്നത്തെ പീസ് ടൈം വളരെ സത്യമാണ് പറഞ്ഞത്, ഞാനും അത് ചിന്തിക്കാറുണ്ട്, അൽഹംദുലില്ലാ. അള്ളാഹു എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിത്തരട്ടെ എന്ന്.
1: നസീറായി എന്ന് പറയുന്ന, അസ്സലാമു അലൈക്കും. കഴിഞ്ഞ രാത്രി എൻ്റെ ഉമ്മ എൻ്റെ കുട്ടിയെ ട്യൂഷൻ അയക്കാൻ പോയപ്പോൾ ചെറിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അള്ളാഹുവിൻ്റെ കരുണ കടാക്ഷം കൊണ്ട് വലിയ വരിക്കൊന്നുമില്ല. അള്ളാഹു എല്ലാവരെയും അപകടങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കട്ടെ എന്ന് പറയുന്നു.
0: ഉമ്മു ഫർഹീൻ കരിപ്പോൾ, അതുപോലെ തന്നെ അമൽ ഹമീദ് നോർത്ത് പറവൂർ, ഉമൈബ, ഐഷ പി പത്തപ്പിരിയം, റഹീമ തൊടുപുഴ, സാജിദ കാലിക്കറ്റ്, ജമീല വി കെ പൂനൂർ, ഞാനും ഉണ്ട് കൂടെ എന്നവർ കമൻ്റ് ചെയ്തിട്ടുണ്ട്.
1: യെസ്,
0: സിദ്ദീഖ് പി ടി, സിദ്ദീഖ് കൊണ്ടോട്ടി എന്നാണ് അദ്ദേഹം ടൈപ്പ് ചെയ്തിട്ടുള്ളത്. നൗഷാദ് ഷംസുദ്ദീൻ നടുവണ്ണൂർ, കുറച്ച് സൗണ്ട് കുറവുണ്ടോ, മൈക്ക് കുറച്ചുകൂടി അടുത്ത് വെക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സൗണ്ട് എനിക്ക് കൂടുതലായിട്ട്, ഞാൻ എനിക്ക് സൗണ്ട് കുറച്ച് കൂടുതലായി തോന്നുന്നുണ്ട് എൻ്റെ.
1: അതെ അതെ, ഒരു ചെറിയ പ്രയാസം പങ്കുവെക്കുന്നുണ്ട് നമ്മളെ ഒരാൾ. പേര് പറയണ്ടെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കൊന്ന് പേര് പറയാതെ പറയാം. ശരിക്കും ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നു, ഭർത്താവിൻ്റെ വീട്ടിലെ പല സാഹചര്യം കൊണ്ട് മോളെ ചെറുപ്പത്തിൽ എൻ്റെ ഉമ്മയുടെ അടുത്താക്കിയിരുന്നു, ഇപ്പോഴും ഭയങ്കര വിഷമമാണ്. നമ്മളിങ്ങനെ ഓരോ വിഷമങ്ങൾ അല്ലെ, ഓരോരുത്തർക്ക് വ്യത്യസ്തമാണ്. ഏതായിരുന്നാലും അള്ളാഹു അവരുടെ പ്രയാസങ്ങളൊക്കെ ദുരുഹരിച്ചു കൊടുക്കുമാറാകട്ടെ.
0: നാദിറ ഇടിമുഴുക്കൽ, മുഹ്സിന മഞ്ചേശ്വരം, റുഖ്സാന ബാലുശ്ശേരി, ഇവരൊക്കെ സലാമുണ്ട് നമ്മളൊപ്പമുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. മധുരം ഖുറാനിലൂടെ നല്ലൊരു ഖുറാൻ വചനം കേട്ടു എന്നാണ് റുഖ്സാന ബാനു, റുഖ്സാന ബാലുശ്ശേരി പറഞ്ഞിരിക്കുന്നത്. ഷക്കീല എടപ്പാൾ, ജമീല വി പി കാളി കാളിക്കാവ്, ആ ശരിയാണ്, അവർ എന്നെ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് നേരത്തെ. അവർ ഞാൻ കാളികാവ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളെയാണ് വിചാരിച്ചതാണ്. പക്ഷേ അവർ നമ്മൾ ഹുത്ത് പറയുന്ന മഹലിലെ
1: ഒരു ശ്രോതാവാണ്.
0: ശ്രോതാവാണ്.
1: നമ്മളിപ്പോ കറക്റ്റ് സമയത്താണ് ഉള്ളത് അല്ലെ, 6:26 ആയിപ്പോ. നമുക്ക്
0: മോർണിംഗ് ലൈവ് ക്വിസിലേക്ക് പോകാൻ തോന്നുന്നു. ലൈവ് ക്വിസിലേക്ക് കയറുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ആളുകൾ ഞാൻ പറയുന്നു, നമ്മളൊരു 25 ആകുമ്പോഴേക്കൊക്കെ ഇതിനു വേണ്ടി തന്നെ തയ്യാറായി നിൽക്കുന്ന നമ്മുടെ ശ്രോതാക്കളുണ്ടാവും. ഒപ്പം നമ്മളൊരു മിനിറ്റെങ്കിലും അങ്ങോട്ട് വൈകി കഴിഞ്ഞാൽ ആയില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ടാവും. ഇനി അഥവാ
1: അത്
0: അതെ ഓർമ്മിപ്പിച്ചിട്ട് വേണം ലൈവ് ക്വിസിലേക്ക് തയ്യാറാവാൻ എന്നുള്ളവർക്ക് കൂടി ഒരു നമുക്കൊരു ഒരു ഒരു 30 സെക്കൻഡ് കൊടുക്കാം. ഇൻഷാല്ലാ അവർ തയ്യാറാവട്ടെ. അതിനു മുമ്പേ നമ്മൾ ലൈവ് ക്വിസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് നമുക്ക് ഫീഡ്ബാക്ക് വഴി തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ആൻസർ അയക്കേണ്ടത്. ആൻസർ നമ്മൾ ടൈപ്പ് ചെയ്ത് അയക്കേണ്ടതില്ല എന്ന് നമുക്കറിയാം. അതിൽ നാല് ഓപ്ഷൻ ഉണ്ടാവും. എ ബി സി ഡി, എ ബി സി ഡിയിലെ ഡിജിറ്റ് ഏതെങ്കിലും ശരിയായിരിക്കുന്ന ആ ഡിജിറ്റാണ് ഇൻഷാല്ല നമ്മൾ രേഖപ്പെടുത്തി അയക്കേണ്ടത്. നമ്മൾ നേരെ ക്വിസിലേക്ക് പോകാം എന്ന് തോന്നുന്നു.
1: ഏതായാലും പേരിൻ്റെ കൂടെ സ്ഥലം,
0: ആ പേരിൻ്റെ കൂടെ സ്ഥലം വെക്കണം. ഇതില്ലെങ്കിൽ ഒരു കേൾക്കുമ്പോൾ ഒരു നമ്മൾ പണ്ടാറ് പറഞ്ഞ പോലെ ഒരു കുഞ്ചിങ് ഉണ്ടാവാറില്ല. നമ്മൾ കേൾക്ക് ശരിക്കും നമുക്കത് അനുഭവപ്പെടാറില്ല. ഒരു വെറും ഒരു അസ്മാവി എന്ന് വായിച്ചു പോകുന്നേക്കാൾ അതൊരു സ്ഥലം പറയുമ്പോൾ ആ സ്ഥലത്ത് നമുക്കൊരു ശ്രോതാവുണ്ട് എന്നുള്ളതും, പരിസരത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ എൻ്റെ നാട്ടിലെ ഒരു പിന്നെ സഹോദരൻ്റെ പേര് സ്ഥിരമായിട്ട് കേൾക്കുമായിരുന്നു. അപ്പം ഇങ്ങനെ മഞ്ഞപ്പെട്ടി എന്ന് പറഞ്ഞിട്ട് കേൾക്കുമ്പോൾ, അപ്പം നോക്കുമ്പോൾ അദ്ദേഹം എൻ്റെ നാട്ടിലെ മഞ്ഞപ്പെട്ടിയല്ല. ഞാൻ കുറെ അന്വേഷിച്ചു ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടായിട്ട് നമ്മളറിയാത്ത. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അറിയാനും കൂടെയാണല്ലോ. അപ്പൊ മഞ്ഞപ്പെട്ടി വേറെ സ്ഥലം ഉണ്ട് എന്നുള്ളത് അപ്പോഴാണ് ഞാൻ എന്ത് ചെയ്യണത് മനസ്സിലാക്കുന്നത്, ആലുവ ഭാഗത്ത്. ശരി, എങ്കിൽ നമ്മൾ ഇൻഷാല്ലാ നമ്മൾ നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇന്നത്തെ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ എന്ന് ചില ആളുകളെങ്കിലും
1: പറയും.
0: ഓക്കെ, എങ്കിൽ ഇൻഷാല്ലാ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. ഇസ്ലാമിലെ രണ്ടാമത്തെ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഷഹീദായ മാസം ഏതാണ്?
1: അത്ര എളുപ്പം നയിക്കണമെന്നില്ല, നല്ല ഓപ്ഷൻ കൊടുത്തോക്കല്ലേ.
0: ഓപ്ഷൻ
1: ഓപ്ഷൻ എ മുഹറം, ഓപ്ഷൻ ബി റമദാൻ, ഓപ്ഷൻ സി റബീഉൽ അവ്വൽ, ഓപ്ഷൻ സി ദുൽഹജ്ജ്. ഒന്നുകൂടെ ചോദ്യം ആവർത്തിക്കുന്നു. ഇസ്ലാമിലെ രണ്ടാമത്തെ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഷഹീദായ മാസം ഏത്? ഓപ്ഷൻ എ മുഹറം, ഓപ്ഷൻ ബി റമദാൻ, ആൻഡ് ഓപ്ഷൻ സി റബീഉൽ അവ്വൽ, ആൻഡ് ഓപ്ഷൻ ഡി ദുൽഹജ്ജ്. ഒന്നുകൂടെ ചോദിക്കാലേ,
0: ഒരു പ്രാവശ്യം കൂടെ കേൾക്കുക. ചോദ്യം എളുപ്പമാണ്, പക്ഷെ ഉത്തരം ഒന്ന് ചിന്തിച്ച്
1: അയക്കണം.
0: അതെ, ഇസ്ലാമിലെ രണ്ടാമത്തെ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഷഹീദായ മാസം ഏത്? വർഷമല്ല, മാസം ഏതാ എന്നാണ് ചോദ്യം. എ മുഹറം, ബി റമദാൻ, സി റബീഉൽ അവ്വൽ, ഡി ദുൽഹിജ്ജ.
1: അതെ,
0: ബീപ് ശബ്ദം അവസാനിക്കുന്നു.
1: ക്ലൂ നമുക്ക് കൊടുക്കാം. ഒരു പക്ഷേ ഓപ്ഷൻ എ ആകാം, അല്ലെങ്കിൽ ഒരു പക്ഷേ ബി ആകാം, ഒരു പക്ഷേ സി ആകാം, അല്ലെങ്കിൽ ഡി ആകാം അല്ലേ.
0: അതെ അതെ. ഓക്കെ, ഈ ബീപ് ശബ്ദം അവസാനിക്കുന്നതോടുകൂടെ ഇൻഷാല്ലാ നമ്മുടെ ഉത്തരം അയക്കാനുള്ള സമയവും അവസാനിക്കുമെന്ന്.
1: വ്യത്യസ്തമായ ഉത്തരങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അയച്ചിട്ടില്ലേ.
0: ഇനി നമ്മൾ മധുരം ഖുർആനിലൂടെ കയറി, നമ്മുടെ പുലരിവട്ടം കഴിഞ്ഞ്, പീസ് ടൈമും കഴിഞ്ഞ്, നമ്മൾ ഇപ്പോൾ മോർണിംഗ് ലൈവ് ക്വിസ് അവസാനിച്ചിരിക്കുകയാണ്. ശ്രോതാക്കൾ ഓരോരുത്തർ ഓരോരുത്തരായിട്ട്
1: കറക്കിക്കുത്തിയതും മാറിപ്പോയതും ഇപ്പം തന്നെ അഡ്വാൻസ്.
0: അതേ പറഞ്ഞിരുന്നു, നമ്മൾ ഫീഡ്ബാക്ക് വഴി നമ്മൾ ലൈവ് ക്വിസ് തിരഞ്ഞെടുത്ത് അതിൽ തന്നെയാണ് ഉത്തരവാക്കേണ്ടത്. അല്ലാതെ പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാനുള്ള സ്ലോട്ടുകൾ ഉണ്ടാവും, ഒരുപാട് അവസരങ്ങളുണ്ട്. പക്ഷെ അവിടെ ഒന്നുമല്ല നമ്മൾ വേണ്ടത്, ലൈവ് ക്വിസ് എന്ന് ഓൺ ചെയ്ത് അവിടെ തന്നെ ആയിരിക്കണം നമ്മൾ ഉത്തരവാക്കേണ്ടത് എന്ന് സൂചിപ്പിക്കാറുണ്ട്. എന്തായാലും നമുക്ക് ഒരു മിനിറ്റ് സമയം കൊണ്ട്
1: അറിവുണ്ടാക്കി വരാം.
0: അതെ, ഒരറിവ്, വൺ മിനിറ്റ് ടോക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ അൽഹംദുലില്ല. സ്വർഗത്തിന് എട്ട് കവാടങ്ങളുണ്ട്. ആ എട്ട് കവാടങ്ങളിലൂടെയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക എന്നത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു മുസ്ലിം സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അവൾക്ക് സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളിലൂടെയും പ്രവേശിക്കാൻ അനുവാദം നൽകപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതിലൊന്ന്, അഞ്ച് വക്ത് നമസ്കാരം കൃത്യമായി നിർവഹിക്കുക എന്നതാണ്. രണ്ടാമത്തേത്, അവൾക്ക് നിർബന്ധമായ നോമ്പുകളുടെ കാര്യത്തിൽ അവൾ കൃത്യമായി ശ്രദ്ധിക്കുക എന്നതാണ്. മൂന്നാമത്തേത്, അവളുടെ ലൈംഗികാവയവങ്ങൾ, അവളുടെ ഗുഹ്യാവയവം, അത് അവൾക്ക് അനുവദിക്കപ്പെട്ട രൂപത്തിൽ മാത്രം അതിനുപയോഗപ്പെടുത്തുക എന്നതാണ്. നാലാമത്തേത്, അവളുടെ ഭർത്താവിനെ അനുസരിക്കുക എന്നതാണ്. ഇത് നാലും ശ്രദ്ധിച്ചാൽ അവൾക്ക് അള്ളാഹുവിൻ്റെ സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളിലൂടെ ഇഷ്ടമുള്ളതിലൂടെ പ്രവേശിക്കാം. സഹോദരിമാർ ശ്രദ്ധിക്കുക, അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
1: ആമീൻ. ഇപ്പോൾ ഓൺമിൻ ടോക്കിൽ നമ്മൾ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു നോളജ് നമുക്ക് കിട്ടിയില്ലേ? ഷാനിബ് കാര്യമാണ് ഇന്ന് നമ്മൾ വൺ മിനിറ്റ് ടോക്കിൽ കേട്ടത്. സ്വർഗപ്രവേശനം സ്ത്രീകൾക്കൊരു എളുപ്പ വഴി എന്നതാണ് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ സംസാര വിഷയം.

0: ശ്രോതാക്കളിലേക്ക് നമ്മൾ പോകുമ്പോൾ സീനത്ത് പാലക്കാട് ഈ ചോദ്യം ഇതിനു മുമ്പും വന്നിരുന്നു എന്നാണ്. അപ്പോൾ അവർക്ക് ഉത്തരം അയക്കാൻ എളുപ്പമായിട്ടുണ്ടാവും. പല ശ്രോതാക്കളും ഇത് കേട്ടിട്ടുണ്ടാവില്ല. ഞാൻ എനിക്കൊന്നും തോന്നി ശ്രോതാവ് എന്നതിനപ്പുറം ഇവിടെ അവതാരകൻ എന്നുള്ളൊക്കെ ഞാൻ ഈ ചോദ്യം ഞാൻ കേട്ടിട്ടില്ല റേഡിയോ എന്ന്. അപ്പം കേൾക്കാത്തവരുണ്ടാവാം. ഓക്കെ, ഇൻഷാല്ലാ ഇത് ഈ അഭിപ്രായമുള്ള ശ്രോതാക്കൾ ഉണ്ടാവാം. അവർ ഇനി ഉണ്ടെങ്കിൽ അങ്ങനെ കമൻറ്റ് ചെയ്യട്ടെ. ഇൻഷാല്ലാ ഇനി അറിയാത്തവർ ഉണ്ടാവുമല്ലോ, അവർക്ക് എന്തായാലും ഒരു പുതിയ അറിവ് കിട്ടുകയും ചെയ്യും. ദാരും റളിയല്ലാഹു അൻഹുവിൻ്റെ ഷഹീദ്, അദ്ദേഹം ഷഹീദായ മാസം ഏത് എന്നുള്ളത് ഒരു അറിവ് തന്നെയാണ്. ഇൻഷാല്ലാ സൈനബ കരുവാങ്കല്ല് പറഞ്ഞിരിക്കുന്നത് കറക്കി കുത്തി എഴുതിയിരിക്കുന്നു. അസ്സലാമു അലൈക്കും, ഉത്തരം അറിയില്ല, കറക്കി കുത്തിയതുമില്ല, ഒരു അറിവ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് കാത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കാത്തിരിക്കുന്നവരും ശ്രോതാക്കളുടെ കൂട്ടത്തിലുണ്ട്. ഇപ്പോഴും നമ്മോട് സലാം പറഞ്ഞ് നമ്മോടൊപ്പം ചേരുന്ന ശ്രോതാക്കളുണ്ട്. ആയിഷ തോട്ടശ്ശേരി അറയുണ്ട്, ജമീല കുമരനെല്ലൂർ,
1: ചോദ്യം പോയില്,
0: ജമീല വി കെ പൂനൂർ പറഞ്ഞിരിക്കുന്നു ഉത്തരം അയച്ചു, ശരിയായാലും സിസ്റ്റം നമ്മളെ കാണില്ല. അത് ജമീല എന്നുള്ള പേരിന് എന്തോ പ്രശ്നമുണ്ടോ സിസ്റ്റത്തിന്? സിസ്റ്റമായിട്ട് ഇല്ല, ഇൻഷാല്ലാ വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കാം നമുക്ക്. ജമീല കുമരനെല്ലൂർ, അതുപോലെ തന്നെ ചോദ്യം എളുപ്പം ആണ്, ഉത്തരം കറക്കി. ആ ചോദ്യം എളുപ്പമാണ്, പക്ഷേ ഉത്തരം ചെറിയൊരു പ്രയാസം ഉണ്ടാക്കിയതെന്നുള്ളതാണ്. ശരിയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചുള്ളത്.
1: ക്ലൂ വേണ്ടായിരുന്നു എന്ന് പറഞ്ഞു റുസ്ദ.
0: ആ ചിലപ്പോൾ ക്ലൂ എന്ന് പറയുമ്പോഴേക്ക് അതിലേക്ക് നോക്കിയിരിക്കുന്ന ഇതുണ്ടാവും. ആ ബീപ് ശബ്ദം അവസാനിക്കുന്നതിന് മുമ്പേ ക്ലൂ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. താഹിറ മാഹി, ചോദ്യം വന്നോ എന്ന് 6:30 അവർ മെസ്സേജ് അയച്ചിരിക്കുന്നത്. 6:27 ആയപ്പോഴേക്ക് ചോദ്യവും അതിൻ്റെ ഉത്തരത്തിൻ്റെ ഓപ്ഷനുകളൊക്കെ വന്നു കഴിഞ്ഞു. ഇൻഷാല്ലാ ഇനി നാളത്തെ ലൈവിൽ നിങ്ങൾ പ്രതീക്ഷിക്കാം. ഇനി അപ്പം ഈ ചോദ്യം ഇനി ആവർത്തിക്കും, അത് ഉത്തരം പറയാനുള്ള സമയമാണ്. ആ സമയത്ത് ഇൻഷാല്ലാ നമ്മൾ ചോദ്യം ആവർത്തിക്കും, അപ്പോൾ നമുക്ക് കേൾക്കാം. എന്തായാലും ഒരു മിനിറ്റ് വൈകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ വന്നതായിരിക്കാം. ഓക്കെ, ഇൻഷാല്ലാ നാളത്തേക്ക് പ്രതീക്ഷിക്കാം. സഫിയ മാംഗ്ലൂർ സലാം പറയുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഇംതിയാസ് തിരുവമ്പാടി.
1: യെസ്,
0: രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടത് ഹിജ്റ വർഷം 23.
1: യെസ്, ഉമ്മകുൽസ് ചെറുമംഗലം പറയുന്ന കേട്ടോ നിങ്ങൾ, അവരെ ഉമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ ലൈവിൽ കുറച്ച് ദിവസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല.
0: കുറച്ച് ദിവസമായിട്ട് പറയുമ്പോൾ കേട്ട്, അങ്ങനെ ചില സ്ഥിരം പേരുകൾ കേൾക്കുന്നത് കേൾക്കാതാകുമ്പോൾ നമുക്ക് തന്നെ ചില ഇതുണ്ടാവുമല്ലോ അല്ലെ, എന്തുകൊണ്ടാണ്? ഏതെല്ലാം ഉമ്മയുടെ ഖബറടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ, പ്രകാശപൂരിതമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ ഓരോരുത്തരും അതിന് പ്രാർത്ഥനയിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇത്രയും നല്ല ക്ലൂ വേണ്ടായിരുന്നു എന്നാണ് സിനിജ പറഞ്ഞിരിക്കുന്നത്. ആ നല്ല ക്ലൂ ആണ് നമ്മൾ കൊടുത്തത്. അങ്ങനെയൊക്കെ ക്ലൂ കൊടുക്കുന്ന അധ്യാപകരെ മുന്നിൽ കിട്ടിയാലും കുട്ടികളെ കൈകാര്യം ചെയ്യും.
1: നാല് ഓപ്ഷൻ നമ്മൾ കൊടുത്തതിലും വലിയ ക്ലൂ ഇല്ലല്ലോ.
0: ഓക്കെ,
1: അപ്പോ നമുക്ക് ഇന്ന് കൊറേ, എനിക്ക് തോന്നുന്നതാണ് നമ്മള് പുതിയ ആളുകളൊക്കെ ഉണ്ട് അല്ലേ. ജസീന തിരുവമ്പാടി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അലി
0: കുറേ ആൾക്കാർ, നമ്മൾ കേൾക്കാത്ത കുറേ ആളുകളുണ്ട്. ഇനി നമ്മൾ കേൾക്കാത്തതാണോ അതോ അവർ സ്ഥിരമുള്ളവരായിട്ടും നമ്മൾ കേൾക്കാത്തതായിരിക്കാം, പറയാൻ പറ്റില്ല. എല്ലാ ദിവസവും
1: നമ്മളിരിക്കുമ്പോൾ ചിലപ്പോൾ
0: ഉണ്ടാവാറില്ല. സുബൈദ ഇസ്മായിൽ മടിക്കേരി ഇന്നലെയും കേട്ടിരുന്നു, ഒന്നും ഞാൻ ആദ്യമായിട്ട് പുതിയതായിട്ട് കേൾക്കുന്ന ചില ശ്രോതാക്കളുണ്ട്. സക്കീന ഉദരമ്പോയിലുണ്ട്. ഹുസൈൻ വി എം ഇടത്തനാട്ടുകര ഉപ്പുകളും സലാം പറഞ്ഞിരിക്കുന്നു. ഹൈറു നിസ ആലുവ, സൗണ്ട് വളരെ കുറവാണ് എന്നുള്ളതാണ്, ഇപ്പോഴും അങ്ങനെ കുറവുണ്ടോ? പക്ഷെ അത് ക്ലിയർ ആക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇനി നമ്മൾ സംസാരിക്കുന്നത് ശബ്ദം കുറവൊന്നുമില്ലല്ലോ.
1: ഇല്ലല്ലോ,
0: ഉണ്ടാവാൻ
1: ചാൻസ് ഇല്ല.
0: അജ്വ വജീഹ് കരുവാര കൊണ്ട്, എന്റെ ഉമ്മാമ്മ മരണപ്പെട്ടിട്ടുണ്ട്, എല്ലാവരും പ്രാർത്ഥിക്കണം. നേരത്തെ നിങ്ങൾ പറഞ്ഞ അല്ലല്ലോ അല്ലേ.
1: നമ്മളെ അലി അക്ബർ ടി പി വലമ്പുറം ഒരു മെസ്സേജ് ഉണ്ടെങ്കിൽ, അസ്സലാമു അലൈക്കും, ക്വിസിന്റെ ഉത്തരം ഉടനെ തന്നെ അറിയിച്ചുകൂടെ, കാത്തിരിപ്പ് ഒഴിവാക്കുമല്ലോ, വിജയികളെ സൗകര്യം പോലെ ആവാലോ.
0: അത് നല്ലൊരു അഭിപ്രായമായിട്ട് എനിക്കും തോന്നുന്നുണ്ട്.
1: അതെ, നമുക്ക് അത് നടപ്പിലാക്കണേ.
0: എന്നാലും ഇപ്പോൾ ആ ഒരു ശ്രോതാവിൻ്റെ ആ ഒരു അഭിപ്രായം കേട്ട ഉടനെ തന്നെ നമുക്ക് ഇൻഷാല്ലാ അത് പിന്നെ പ്രഖ്യാപിക്കാം.
1: ഉത്തരണമാണ് ഈ പറയാം.
0: മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടത് നേരത്തെ ഇംതിയാസ് ആണെന്ന് തോന്നുന്നു. അതിൻ്റെ ഉത്തരം അയച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ പിന്നെ പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് പറയുന്നിടത്ത് ഹിജർ വർഷം 23, ദുൽഹിജ്ജ മാസമാണ് അദ്ദേഹം വധിക്കപ്പെട്ടത്. നമ്മുടെ ഓപ്ഷനിൽ ഡി ആണ്,
1: ഡി.
0: അപ്പോൾ ABCD ആണ് ഉത്തരം, ശരിയായ ഉത്തരം. അത് അയച്ചവർ എന്തായാലും ഇനി ഞാൻ ഉണ്ടാകുമോ എന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുക. അത് തെറ്റിയവർ, അതായത് മാറിപ്പോയവർ, അടുത്ത ദിവസത്തേക്ക്
1: വീണ്ടും,
0: അതെ അതെ അതെ, അടുത്ത ദിവസത്തേക്ക് ഞാൻ വീണ്ടും തെറ്റിക്കാനല്ല ശരിയാക്കാൻ തന്നെ ഉണ്ടാകുമെന്ന് പിന്നെ ആ ഒരു വാശിയിൽ ഇരിക്കുക. സഫിയ കെ തിരുരങ്ങാടി പറഞ്ഞിരിക്കുന്നു, അസ്സലാം വലൈക്കും, എനിക്ക് ചോദ്യം എളുപ്പമല്ല, എന്നാലും എനിക്കൊരു അറിവാണ് കിട്ടുന്നത് അൽഹംദുലില്ല, അള്ളാഹു അറിവുകൾ വർദ്ധിപ്പിച്ചു തരട്ടെ എന്ന്. ഈ ചോദ്യം ഇതിനു മുമ്പും വന്നിട്ടുണ്ടായിരുന്നു എന്ന്. മനാഫ് പാലക്കാഴിയും കറക്കി കുത്തിയ കൂട്ടത്തിൽപ്പെട്ടവരാണ്. മറിയം പാട്ടിൽ അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, ഉത്തരം മാറിപ്പോയിട്ടുണ്ട്. റുബീന താനൂർ സലാം പറഞ്ഞ് നമ്മോടൊപ്പം ഉണ്ട്. ഉമ്മ കുൽസു കളിയാട്ടമുക്ക്, നഫീസ കാടാമുഴ, അബ്ദുൽ കരീം തുമിനാട്, ബഷരി അബൂ തലശ്ശേരി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, ഇന്ന് പി ആർ കുടുംബത്തോടൊപ്പം ചേരാൻ കഴിഞ്ഞു, കഴിഞ്ഞതിൽ വളരെ സന്തോഷം. എല്ലാവർക്കും അള്ളാഹു കരുണയും കൃപയും കടാച്ചി കുമാറാവട്ടെ എന്ന്. അബ്ദുൽ ഹമീദ് സി കെ, അഴിയൂർ.
1: യെസ്, അപ്പം എന്താണ് സന്തോഷമായി
0: നമുക്ക്. പിന്നെ എന്നും നിങ്ങൾ കഥ, ഇന്നലെ കഥയായിരുന്നു, ഇന്നലെ ഒരു കുരുവിയുടെയും അല്ല ഒരു പ്രാവിൻ്റെയും ഉറുമ്പിൻ്റെയും കഥയാണ് ഇന്നലെ ഹസൻ അൻസാരിയും അബ്ദുള്ള സലഫിയും പറഞ്ഞിട്ടുള്ളത്. ഇന്ന് നമുക്ക് കഥ വിട്ടിട്ട് നമുക്ക് ചെറിയൊരു ചരിത്രത്തിലൂടെ അങ്ങനെ
1: കേൾക്കാം.
0: പിന്നെ ചരിത്രത്തിൽ ഈ അക്രമികളായിട്ടുള്ള ഭരണാധികാരികൾ ഉണ്ടായിട്ടുണ്ട്.
1: യെസ്,
0: അതിൽ ഇസ്ലാമിക ഭരണാധികാരികളെന്ന് പേരും പ്രശംസയുമുള്ള ഭരണാധികാരികളുള്ള കാലഘട്ടത്തിൽ തന്നെ, ഇപ്പോൾ ഉമയ്യാദ് കാലഘട്ടത്തിൽ യൂസുഫ് ഹജ്ജാജ് ബിൻ യൂസുഫിൻ്റെ കാലഘട്ടം, അദ്ദേഹം പ്രത്യേകിച്ച് ഒരു ക്രൂരനായ ഭരണാധികാരിയായിട്ടാണ് ലോകം അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത്. പിന്നെ ഒരു സമയത്ത് തനിക്ക് തോന്നിയതെന്തോ അത് നടക്കണം എന്ന് വിചാരിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു അവരൊക്കെ. അപ്പം ഒരുപാട് അക്രമങ്ങളും കാര്യങ്ങളൊക്കെ ഈ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് വന്നപ്പം അദ്ദേഹത്തിനെതിരെ ഒരു ഇറാഖിൽപ്പെട്ട ഒരു പ്രദേശത്തു നിന്ന് തന്നെ ഒരു നാട്ടുകാരൊന്നിച്ച് പടം നയിക്കുന്നൊരവസ്ഥ വരുന്നുണ്ട്. അപ്പം പണ്ഡിതന്മാരൊക്കെ ഈ പിന്നെ അദ്ദേഹത്തിൻ്റെ എതിരെയുള്ള കലാപകാരികൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയും, അതോടൊപ്പം അദ്ദേഹത്തെ താങ്ങി തഴുകി തലോടി ഇങ്ങനെ ഇസ്ലാമിൻ്റെ വശങ്ങളൊക്കെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഓശാന പാടിക്കൊടുക്കുന്ന, അങ്ങനെ വളച്ചൊടിച്ച് അങ്ങനെ അദ്ദേഹത്തിനോടൊപ്പം ചെയ്യുന്ന പണ്ഡിതന്മാരും ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് നല്ല സൗകര്യവും ദർബാറിൽ കുറേ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തിരുന്നു. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിലെ താബിഈ പണ്ഡിതന്മാരിൽപ്പെട്ട ഏറ്റവും പ്രമുഖനായിരുന്ന അദ്ദേഹത്തെക്കുറിച്ച് ചരിത്രം പിന്നീട് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ വിടവ് അഥവാ ഈ ഒരു താബിഈ പണ്ഡിതൻ്റെ മരണം, ഇൽമ് ഇനി എവിടുന്ന് കിട്ടും, അറിവ് എവിടുന്ന് കിട്ടുമെന്ന് ആളുകൾ അന്വേഷിക്കുന്ന പിന്നെ ഒരവസ്ഥയിലേക്ക്, അഥവാ അദ്ദേഹം മരണപ്പെട്ടതോടുകൂടി ഇനി എൽമ നിലച്ചു പോയോ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരെ പോകുന്ന ഒരു ഒരു പ്രയാസം ഉണ്ടാവുന്ന അത്രയും വലിയൊരു പണ്ഡിതൻ്റെ വിടവ്, സയ്യിദ് ഇബ്നു ജുബൈർ. സയ്യിദ് ഇബ്നു ജുബൈർ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെയൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനാണെന്നൊക്കെയാണ്. അപ്പം അത്രയും തഫ്സീറിലും അതുപോലെ തന്നെ ഹദീസ് വിജ്ഞാനികളിലൊക്കെ അഗാധ പാണ്ഡിത്യമുള്ള സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രമുണ്ട്. പിന്നെ ഇദ്ദേഹം പറയുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിനെ വളച്ചൊടിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇംഗിതത്തിന് നിൽക്കാനോ പിന്നെ തയ്യാറാകാത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഇദ്ദേഹത്തിൻ്റെ ദർബാറിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഈ ഹജ്ജാജ് ബിൻ യൂസഫിൻ്റെ പടയാളികൾ. കൊണ്ടുവന്നിട്ട് പിന്നെ അവിടുന്ന് വിചാരണയാണ്, വിചാരണയിൽ ഇപ്പോൾ ഒരു ഹജ്ജാജ് ബിൻ യൂസഫ് എന്ന് പറഞ്ഞാൽ അന്നത്തെ പിന്നെ ശക്തനായ ഭരണാധികാരി, ഒരു വട്ടിന് തുണ്ടം രണ്ട് എന്ന് പറയുന്ന രൂപത്തിൽ നിലപാടെടുക്കുന്ന ആൾ. അപ്പോൾ അദ്ദേഹത്തിന് മുമ്പിലൊക്കെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൊണ്ടുവരപ്പെട്ട് കഴിഞ്ഞാൽ താണു പോകുന്ന നിൽക്കുന്ന ഒരു സ്വഭാവത്തിൽ നിന്നും മാറി അദ്ദേഹം നെഞ്ചു വിരിച്ച് വളരെ ആത്മാ അഭിമാനത്തോടു കൂടെ വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഹജ്ജാജ് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇങ്ങനെ നിൽക്കാൻ എങ്ങനെ കഴിയുന്നു എൻ്റെ മുമ്പിൽ? അപ്പോൾ അദ്ദേഹം പറയുന്നത്, എന്നെ സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ മുമ്പിലല്ലാതെ തല കുനിക്കാൻ ഇതുവരെ ഞാൻ പഠിച്ച നീ എന്നെ പഠിപ്പിച്ചിട്ടില്ല എന്ന് അങ്ങനെ ആ സംസാരം കുറേ അങ്ങനെ നീളുന്നുണ്ട്. നീണ്ടതുകൊണ്ട് അവസാനം ഞാൻ ഖിയാമത്ത് നാളിൽ ഞാൻ എങ്ങനെയായിരിക്കും എന്ന് ഹജ്ജാജ് ചോദിക്കുന്നുണ്ട്. ഖിയാമത്ത് നാളിൽ പരലോകത്ത് ഞാൻ എങ്ങനെയായിരിക്കും? അപ്പോൾ സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് വെച്ചാൽ, ഞാൻ അള്ളാഹുവിനേക്കാൾ വലിയ അറിവുള്ളവനല്ല. അതുത്തരം അള്ളാഹുവിനേക്കാൾ വലിയ അറിവുള്ളവനല്ല ഞാൻ. യെസ്, അപ്പം അതിന് വീണ്ടും എന്താ നീ അങ്ങനെ പറയണത്? അപ്പം ഞാൻ സ്വർഗത്തിലായിരിക്കുമെന്ന് പറയണം എന്ന രൂപത്തിലാണ് അദ്ദേഹം ചെയ്യണത്, അല്ലെങ്കിൽ ഞാൻ നല്ലവനായിരിക്കുമെന്ന് പറയണം. അങ്ങനെ ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നു അദ്ദേഹം ഓരോ, പിന്നെ അതിനനുസരിച്ചുള്ള മറുപടികൾ പറയുന്നു. അവസാനം ഹജ്ജാജിന് കിട്ടേണ്ടതായിട്ടുള്ളൊരു ഉത്തരം അദ്ദേഹത്തിന് കിട്ടാത്ത ഒരവസ്ഥ വന്നു. അങ്ങനെ എന്ത് ചെയ്തു? ഫദരി ബു ഒനുക്കഹു, അവൻ്റെ കഴുത്ത് വെട്ടിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹത്തെ കൊല്ലാൻ തീരുമാനിച്ചു. അങ്ങനെ സയ്യിദ് ഇബ്നു റളിയല്ലാഹുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് മാറ്റി പോണ സമയത്ത് അദ്ദേഹം പറഞ്ഞു, എനിക്ക് രണ്ട് റക്അത്ത് നിസ്കരിക്കണം, അതിനുള്ള അവസരം തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആയിക്കോട്ടെ, ഞാൻ രണ്ട് റക്അത്ത് നിസ്കരിച്ചോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഫസ്തഖ്ബല ഖിബ്ല വഹുവ യഖൂൽ ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറ സമാവാതി വൽ അർദ ഹനീഫം വമാ അന മിനൽ മുശ്രിക്കീൻ. അദ്ദേഹം, ഞാനിതാ ഖബർ ഖിബ്ലയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പം അദ്ദേഹത്തിന് ദേഷ്യം പിടിച്ച്, ഹജ്ജാജ് പറഞ്ഞു, അവനെ നേരെ തിരിച്ച് അങ്ങോട്ട് ഇരിച്ചിരുത്തി എന്ന് പറഞ്ഞു. ഖിബ്ലയിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്, നേരെ ഓപ്പോസിറ്റ് പിന്നെ ഭാഗത്തേക്ക് തിരിച്ചിരുത്താൻ പറഞ്ഞു. അങ്ങനെ ഹജ്ജാജ് പറഞ്ഞതനുസരിച്ച് അദ്ദേഹം എന്ത് ചെയ്തു? അങ്ങോട്ട് തിരിച്ചിരുത്തി എല്ലാവരും കൂടിയിട്ട്. അദ്ദേഹം ഓതി ഫൈന മാത്തു വല്ലോ ഫസമ്മ വജഹുല്ല, എങ്ങോട്ട് തിരിച്ചാലും രണ്ടാഴ്ച നിസ്കരിക്കണമെങ്കിൽ എനിക്ക് ഖിബ്ലയിലേക്ക് തിരിയണം. അപ്പം അദ്ദേഹം ഉറക്കു ഓതി. അപ്പം അങ്ങനെ സമ്മതിക്കാൻ പാടില്ല, തിരിച്ച് അങ്ങോട്ട് തിരിച്ചിരുത്തി എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം ഓതി ഫൈന മാത്തു വല്ലോ ഫസമ്മ വജഹുല്ല. അപ്പം അവിടെയും ഹജ്ജാജ് ചെയ്യാണ് പരിങ്ങാണ്. പിന്നെ ഇന്നല്ലാഹു വാസിഉൻ അലീം. അപ്പം ഹജ്ജാജ് പറഞ്ഞു, ലം നവക്കൽ ബിസ്സറായിർ വ ഇന്നമാ വക്കൽന ബിള്ളവാഹിർ. സയ്യിദ് റള്ളാഹു പറഞ്ഞു, അല്ലാഹുമ്മ ലാ തുസല്ലിത്ഹു അലാ അഹദിൻ യഖ്തുലുഹു ബാദി. അതൊരു ആ വാക്കിലേക്കാണ് നമ്മൾ കൊണ്ടുവരുന്നത്. പിന്നെ പടച്ചോനെ, ഈ പിന്നെ മനുഷ്യൻ്റെ അതായ പിന്നെ എനിക്ക് ശേഷം, എൻ്റെ മരണത്തിന് ശേഷം പിന്നെ മറ്റാരെയും വധിക്കാൻ ഇയാൾക്കൊരവസരം നീ കൊടുക്കരുത്. ഈ സംസാരങ്ങൾ നീളുകയും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവുകയും ചെയ്ത് അവസാനം ഏകദേശം വധത്തിൻ്റെ അല്ലെങ്കിൽ കൊലയുടെ മുമ്പിൽ നിൽക്കുകയാണ്. കൊലക്കാർ അല്ലെങ്കിൽ വധശിക്ഷ നടപ്പാക്കുമെന്ന് ഉറപ്പായിട്ട് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥനയാണ്, എനിക്ക് ശേഷം എന്നെ അദ്ദേഹം കൊല്ലും, പക്ഷെ ഇനി ഒരാൾക്കും ഇദ്ദേഹത്തിന് ഒരാളെയും വധിക്കാനുള്ള അവസരം നീ ഉണ്ടാക്കി കൊടുക്കരുത്. അവിടെ സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു വധിക്കപ്പെടുകയാണ്. പക്ഷെ പിന്നീടുള്ള ഓരോ ദിവസവും ചരിത്രം അത് രേഖ, ഞാനതാണ് പറയുന്നത്, ചരിത്രം പിന്നെ രേഖപ്പെടുത്തുന്നത് ഹജ്ജാജ് ഇബ്നു യൂസഫിന് കടന്നുറങ്ങാൻ പറ്റാത്ത ദിവസങ്ങളായിരുന്നു. അഥവാ അദ്ദേഹം ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ശരീരം വേദനയും അതുപോലെ തന്നെ പനിയും അങ്ങനെയുള്ള അസുഖങ്ങൾ പിന്നെ അദ്ദേഹത്തെ പിടിപെടുകയും, ചരിത്രത്തിൻ്റെ ഒരു ഭാഗത്ത് പറയുന്നു 15 ദിവസം, പിന്നെ ഇബ്നു കസീറിൻ്റെ കിതാബിൽ കാണാം അദ്ദേഹം 40 ദിവസം എന്നാണ് പറയുന്നത്. 40 ദിവസത്തിനപ്പുറം ഹജ്ജാജ് പിന്നെ ജീവിച്ചിരുന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഓരോ രാത്രിയും ഉറക്കിൽ നിന്ന് നെട്ടി ഉണർന്നിട്ട് അദ്ദേഹം വിളിച്ച് പറയും, അത്രേ മാലി സയ്യിദ്, ഞാനും സയ്യിദുമായിട്ട് എന്താ അങ്ങനെ, സയ്യിദിനോട് ഞാനെന്താ ഇങ്ങനെ എന്ന രൂപത്തിൽ സയ്യിദ് ഇബ്നു ജുബൈർ എന്ന് ഉറക്കെ വിളിച്ചു പറയാതെ അദ്ദേഹം എഴുന്നേൽക്കില്ല. അപ്പം അത്രയും ഒരു പ്രയാസം നിറഞ്ഞ ദിവസങ്ങളിലൂടെയാണ് പിന്നീട് ക്രൂരനായ അല്ലെങ്കിൽ ഒരു രാജ്യം ഭരിച്ചിരുന്ന ഭരണാധികാരിയായിരുന്ന ഹജ്ജാജ് പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ദിവസം കടന്നു പോകണമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ തവക്കുലുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊരു പ്രശ്നങ്ങൾ പ്രയാസം ഉണ്ടെങ്കിലും അവിടെ അള്ളാഹ് നമ്മുടെ മുമ്പിലുണ്ട് എന്നൊരു തോന്നലോടുകൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അള്ളാഹു കൂടെ ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഒരുപാട് ചരിത്ര തെളിവുകളിൽ ഒന്നാണ് സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹാബാക്കളുടെ ചരിത്രങ്ങൾ കുറേ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഇങ്ങനെയുള്ള കുറേ വിഷയങ്ങളൊക്കെ. അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ നമ്മുടെ പ്രയാസങ്ങൾ, ഇപ്പോൾ നേരത്തെ പിന്നെ വിഷയം പ്രശ്നങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് പറഞ്ഞ ശ്രോതാക്കളുണ്ടല്ലോ, ഇപ്പം ഏതൊരു പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും അള്ളാഹ് നമുക്കത് നൽകിയിരിക്കുന്നത് ഒരു ഖൈറിന് വേണ്ടിയിട്ടാണ് എന്ന് വിചാരിക്കുകയും അതിൻ്റെ അവസാനം എനിക്കൊരു സന്തോഷം അള്ളാഹു നൽകുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുകയും അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കുകയും, ഒപ്പം ഇനി എനിക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഈയൊരു എൻ്റെ ഈ എൻ്റെ സങ്കടം ഉണ്ടല്ലോ, എൻ്റെ ഈ പ്രയാസം ഉണ്ടല്ലോ, ഈ പ്രയാസത്തിൻ്റെ അപ്പുറത്ത് മറ്റൊരാൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും സന്തോഷം കിട്ടാൻ സാധ്യതയുണ്ടാവാം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. സൈദുറള്ളാഹിൻ്റെ ചരിത്രം പറയുന്നത്. പിന്നെ ഇങ്ങനെ വന്നിട്ട് പറയേണ്ടി വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കൊലപാതകത്തോടു കൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു വധശിക്ഷയോടുകൂടെ പിന്നീട് അവിടെ വലിയൊരു പിന്നെ രാഷ്ട്രീയമായിട്ടുള്ള മാറ്റങ്ങൾ തന്നെ ഉണ്ടായി എന്നുള്ളതാണ്. കാരണം ഹജ്ജാജിൻ്റെ നാശവും അദ്ദേഹത്തിൻ്റെ മരണവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പിന്നീട് ചർച്ചകളും കാര്യങ്ങളൊക്കെ ഇപ്പം എന്തായാലും മറ്റുള്ളവർക്ക് മറി ചിന്തിക്കാൻ എന്തായിട്ടുണ്ടാവും, അവസരമായിട്ടുണ്ടാകും എന്നർത്ഥം. നമ്മളെന്നും ഇവിടെ നിലനിൽക്കേണ്ടവരല്ലോ, മരണപ്പെട്ടു പോകണമല്ലോ. ഇപ്പം എന്തായാലും അള്ളാഹുവിൽ തവക്കുൽ ചെയ്തിട്ടുള്ള പിന്നെ ജീവിതം ഒരിക്കലും ഒരു വിശ്വാസിക്ക് പിന്നെ നഷ്ടമാവില്ല. അത് തീർച്ചയായും തവക്കൽ അലൽ ഹയ്യല്ലദീലായ മൂത്ത്, എന്നും ജീവിച്ചിരിക്കുന്ന മരണമില്ലാത്ത അള്ളാഹുവിനെ തവക്കുൽ ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്നാണ് ഈ ഒരു ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നത്. ഇൻഷാല്ലാ ചരിത്രം കേട്ടവരുണ്ടാവാം.
1: അതെ,
0: ഇതിനേക്കാൾ അത് പിന്നെ എന്താ പറയുക, കുറച്ചും കൂടെ സജീവമായിട്ടും ജീവഗന്ധിയായിട്ടും ഒക്കെ കേട്ട് മനസ്സിലാക്കി പറഞ്ഞുതരാൻ അറിയുന്ന ആളുകളുണ്ടാവാം. മറ്റുള്ള ചരിത്രവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയണമെന്ന് കമൻ്റ് ചെയ്യാൻ കഴിയുന്നവരുണ്ടാവാം.
1: അതെ, സദാക്കൾ കമൻ്റ് ചെയ്യട്ടെ. ഏതായാലും നമ്മൾ എല്ലാ ദിവസവും വ്യത്യസ്തമായ രൂപത്തിലാണ് കഥയും അനുഭവവും ചരിത്രങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്ന ചില പാഠങ്ങളുണ്ട്. ആ പാഠങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുക, ചരിത്ര വരികളിലൂടെ അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ പാഠങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒരുപാട് ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും ഒരു പിന്നീട് ഇതൊരു ജീവിതത്തിലൊരു അനുഭവം പോലെ നമുക്കിപ്പോൾ ഇതിങ്ങനെ കേട്ടപ്പോഴേ അവസാനം ഈ 15 ദിവസം അല്ലെങ്കിൽ 40 ദിവസമേ ജീവിച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ ആ ഒരു ഈമാനിൻ്റെ പവർ കൊണ്ട് ചില പ്രാർത്ഥനകൾക്ക് കിട്ടുന്ന ചില ഉത്തരങ്ങൾ കൂടി നമുക്കിതിൽ വായിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് പ്രതിസന്ധിയിലും ജീവനാണ് പോയാലും ആ ഒരു ദീനിൻ്റെ തണലിൽ ആ ഒരു അറിവിൻ്റെ പിന്നെ ഒരു പ്രത്യേകതയാണല്ലോ, ആ ഒരു ദീനിയായ ഒരു അറിവും തവക്കലും ഒരുമിച്ച് രണ്ടുള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹത്തിന് നെഞ്ചി വിടർത്തി നിൽക്കാൻ സാധിച്ചത്. നാളെ ഈ ചരിത്രത്തിൽ നമുക്ക് കിട്ടിയൊരു പാഠം, പിന്നെ തവക്കലിൻ്റെ ഒരു പ്രാധാന്യം ഒരുപാടുണ്ട്. പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ചിലപ്പോൾ പെട്ടെന്ന് ചില കാര്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്നു.
0: രണ്ട് വിഷയം അവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൂടെ എന്താണ് ഇത്തക്കുദ്ദാവത്തിൽ ഇത്തക്ക

ആങ്ങളയുടെ നാല് പെങ്ങന്മാരുള്ള അല്ലെങ്കിൽ മൂന്ന് പെങ്ങന്മാരുള്ള ഒരു വീട്ടിലേക്ക് ഒരു മരുമോള് കയറി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ കുടുംബത്തിൻ്റെ ഉള്ളിലുണ്ടാവാം, കൂട്ടുകാരുടെ ഇടയിലുണ്ടാവാം, അങ്ങനെയൊക്കെ. ഇനി രാഷ്ട്രീയ പാർട്ടി അങ്ങനെ ഇതാണെങ്കിൽ അങ്ങനെ ഉണ്ടാവാം. ഇതൊക്കെ ആക്ഷേപിക്കപ്പെടുന്നവൻ്റെ അല്ലെങ്കിൽ ആക്രമിക്കപ്പെടുന്നവൻ്റെ മനസ്സിലെ പ്രാർത്ഥന ഉണ്ടല്ലോ. പടച്ചു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന എന്താ? ഇനി മേലാരൊരാളെ കൊല്ലാൻ പടച്ചവനെ ചിന്തിക്കുക, അവൻ അവസരം കൊടുക്കരുത്. അതൊരു ഭയങ്കര പ്രാർത്ഥനയല്ലേ? അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലൂടെ ഓർമ്മ വന്നതാണ്. അതായത് നമ്മൾ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കുടുങ്ങിയെന്ന് തോന്നുന്ന സമയമുണ്ടല്ലോ, പടച്ചോനെ ഞാൻ എന്താ ചെയ്യുക? അവിടെ ശരിക്കും എന്താണ്, മുൾത്തറാണ് അവിടെ അല്ലേ? മുൾത്തറിൻ്റെ പ്രാർത്ഥനയും അള്ളാഹു എന്ത് ചെയ്യും? സ്വീകരിക്കും എന്നുള്ളതാണ്. അപ്പോൾ വല്ലാണ്ട് പ്രയാസപ്പെടുന്ന സമയത്തൊക്കെ അള്ളാഹുവിനോടൊന്ന് പ്രാർത്ഥിക്കാനുള്ള അവസരം കൂടെ ആയിട്ട് കാണുക. പ്രയാസം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ജീവിതത്തിൽ, ഇൻഷാല്ലാ. എന്തായാലും നമ്മൾ വിശുദ്ധ ഖുർആൻ്റെ ഒരു വചനം കൂടെ കേൾക്കണം. ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്.

0: മാഷാല്ലാ, ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ നമ്മൾ കേൾക്കുന്ന നമുക്ക് സ്റ്റാറ്റസ് ഇടാൻ ഇങ്ങനെ നമ്മളിങ്ങനെ ജസ്റ്റ് വെറും സ്റ്റാറ്റസുകൾ മാത്രം, ഇത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതിൻ്റെ ഭംഗിയും രസവും ആ ഫീലും അല്ലേ. അഹമ്മദ് നുഫൈസിൻ്റെ ആ ഒരു ഖുർആൻ പാരായണം ഗംഭീരമാണ്.
1: ഇത് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ എന്ന് പറയുമ്പോൾ, സ്റ്റാറ്റസ് വീഡിയോ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോൾ തന്നെ അത് തപ്പി പിടിച്ച് എന്ത് ചെയ്യണം, സ്റ്റാറ്റസ് ആക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മളല്ലാത്ത ഒരുപാട് ആളുകൾ ചെല്ലാം അത് കേട്ടോളും. പക്ഷേ ഖുർആൻ അത് കേൾക്കുക മാത്രമല്ല, അത് കാണുകയാണ്. സ്റ്റാറ്റസ് വെക്കുമ്പോൾ അത് കാണുമ്പോൾ അതിൻ്റെ അർത്ഥം ഇംഗ്ലീഷിലും മലയാളത്തിലും അതിൻ്റെ അർത്ഥം വായിക്കാനുള്ള അവസരം കിട്ടും. ചില സമയങ്ങളിൽ ഒരു ചിലപ്പോൾ ഒരു ആയത്തൊക്കെ ആയിരിക്കും ഓരോരുത്തർക്ക് ക്ലിക്കാവുക, ഒന്നും പറയാൻ പറ്റൂല. നമ്മൾ
0: ചിലപ്പോൾ വെറും ആ പാരായണം കേട്ടിട്ട് തന്നെ ക്ലിക്കാവും, പിന്നെ ആശയം കിട്ടുമ്പോൾ പിന്നെ എന്തായാലും.
1: അതെ, നമ്മൾ ഇപ്പോൾ വഴിവിളക്കല്ലേ,
0: അതെ
1: വഴിവിളക്കിൻ്റെ ഒരു പോസ്റ്ററൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ എന്താ പറയുക, നമ്മൾ അത്ര തന്നെ ഗൗരവം കാണാത്ത, നമ്മൾ എന്നത് കാണുന്നതുകൊണ്ടാണ് അല്ലെ, നമ്മൾ എന്നത് ഇത് പറഞ്ഞ് ഷെയർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ വില പറഞ്ഞോളുന്നില്ല. ഇത് നമ്മുടെ സ്റ്റാറ്റസിൽ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറിയിൽ ഈ സാധനം കാണുമ്പോൾ അത് ആവശ്യമുള്ളുണ്ടാവും, അത് ആവശ്യമുള്ള ഒരാളുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ ഇത് അത് അവൻ്റെ മനസ്സിൽ വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്യും, അത് പെട്ടെന്ന് അവൻ്റെ മനസ്സിലേക്ക് ചിലപ്പോൾ കിട്ടി എന്ന് വരും. അപ്പോൾ അങ്ങനെ ഒരാളുണ്ട് എന്ന് വിചാരിച്ച് നമ്മളാണ് എന്ത് ചെയ്താൽ മതി, ഷെയർ ചെയ്താൽ മതി. ഇത് ആഗ്രഹിക്കുന്ന ഒരാൾ ഉണ്ടാവും, ഏ അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, അത് ഉപകാരപ്പെടും. നമുക്ക് നമ്മളല്ലാത്ത ഒരുപാട് ആളുകളുടെ ഭാഗത്തു നിന്നുള്ള പ്രാർത്ഥനകൾ ഉണ്ടാകും.
0: അത് ചിലവർക്ക് ഇത് എല്ലാ ദിവസവും ഒരു വിളക്കന്നെയാണ് അല്ലേ.
1: തീർച്ചയായിട്ടും.
0: പിന്നെ നമുക്ക് കുറച്ച് കമൻറ്റുകളൊക്കെ.
1: അതെ അതെ അതെ.

0: യെസ്. ജംഷീന വി കെ മേപ്പാടി, വയനാട്. അസ്സലാമു അലൈക്കും. ചരിത്രം മനസ്സിന് വല്ലാത്തൊരു ധൈര്യം നൽകുന്നു. അവതരണം സൂപ്പർ, ബാറക്കല്ലാ എന്നാണ് അവർ പറയുന്നത്. പിന്നെ ചരിത്രം ഹൃദയസ്പർശിയായി എന്ന് ബുഷറ കെ മുറയൂര് പ്രതികരിക്കുന്നുണ്ട്.
1: സുബൈദ ഇസ്മായിൽ മടിക്കേരിയും ആദ്യമായി കേട്ട ചരിത്രം ജസാക്കല്ലാഹു ഖൈർ എന്ന് പറയുന്നു. തഖ്വ വർദ്ധിക്കാൻ ഈ ചരിത്രം ഉപകാരപ്പെട്ടു. മനോഹരം. അൽഹംദുലില്ലാ. നസീർ എന്ന് ചരിത്രം ശരിക്കേ അങ്ങനെയാണ്.
0: അതാണ്
1: ചിലതൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ, നമ്മളൊക്കെ എവിടെയാ നിൽക്കുന്നു എന്ന് നമുക്ക് തോന്നാൻ ചില ചരിത്രങ്ങൾ. അത് ഓരോന്ന് നമ്മുടെ അത് ഈ പറഞ്ഞ പോലെ തന്നെയാണ്. നമുക്ക് എന്താണോ കുറവ്, അല്ലെങ്കിൽ നമുക്ക് എന്താണോ കിട്ടേണ്ടത്, അത് പിന്നെ കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കേൾക്കുമ്പോൾ

0: അതങ്ങോട്ട് ശരിക്കും എന്ത് ചെയ്യും പറയുമ്പോൾ ഒരു ഒരു ഒരു ഒരു ഒരു പതഞ്ഞങ്ങോട്ട് പോകും. അത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഈ വഴിവിളക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, നമുക്ക് വഴിവിളക്ക് സ്റ്റാറ്റസ് വെച്ചാൽ മതി, ഒരു ഗ്രൂപ്പിൽ ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ സ്റ്റോറിയാക്കി വെച്ചാൽ മതി, അതിനാവശ്യമുള്ള ആൾക്കാരുണ്ടാവും എന്നർത്ഥം. ഇന്ന് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി ചെറുവാടി ഖുർആൻ വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കും. അപ്പം അദ്ദേഹം നാട്ടിലുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുന്നു. കഴിഞ്ഞ നേരത്തെ ഒരു ഏതൊരു കമൻറ്റിൽ വന്നു അദ്ദേഹത്തിൻ്റെ ഒരു സംസാരമുണ്ട് എന്നുള്ളത്. ഏതായാലും ഇൻഷാല്ലാ ബാലുശ്ശേരിക്കാർ ചെറുവാടിക്കാരൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരിക്കും. നല്ല ഈ പറഞ്ഞ പോലെ ഹൃദയസ്പർശിയായ സംസാരവും വളരെ ആത്മീയമായിരിക്കുന്ന ഗഹനമായിരിക്കുന്ന അറിവും നമ്മളിലേക്ക് എത്തുന്ന സംസാരമായിരിക്കും ഇൻഷാല്ലാ. അതിൽ പങ്കെടുക്കാൻ കഴിയുന്നവരൊക്കെ പങ്കെടുക്കട്ടെ. റയ്ഹാന ബനു തോട്ടശ്ശേരിയാർ പറഞ്ഞിരിക്കുന്നു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, നല്ലൊരു ചരിത്രമുണ്ടായതാണ്, ഉണ്ടായതാണല്ലോ റബ്ബെ, അത് ഉറച്ചു നിൽക്കാൻ നമ്മൾക്കും കഴിയട്ടെ എന്നുള്ളത്.
1: നമ്മളെ എനിക്ക് മാഷറഫ് പറയണേ, മിഷാരിയെ പോലെ ഇദിരി സബക്കറിനെ പോലെ ഇഷ്ടപ്പെട്ട റെസിറ്റർ തന്നെയാണ് നുഫൈസും. ഇദിരി സബക്കറിൻ്റെ ഒക്കെ പറയണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വൈകാരികത, ഇങ്ങനെ
0: ഒരു ഒരു സ്റ്റീരിയോ അല്ലെ, ഒരു ഓളം കാരക്ടർ, ശരിക്കും അതിൻ്റെ കൂടെ പോകാൻ കഴിയും എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ളവരുടെ മോശം എന്നുള്ളതല്ല, കുറച്ച് നിറച്ചാല് അത് ഓരോ ആളുകൾക്ക് ഓരോതാണല്ലോ.
1: ശൈലി സൗണ്ട്
0: ചിലത് സൗണ്ടിലായിരിക്കും, നമ്മൾ ചിലപ്പോൾ അത്ര ഈണമൊന്നും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. ആ ശബ്ദത്തിൻ്റെ ഗാംഭീര്യതയും അക്ഷരത്തിൻ്റെ സ്ഫുടതയും ഒക്കെ മാഷാല്ല വളരെ ഒരു പിന്നെ കെട്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഖുർആൻ തന്നെ അങ്ങനെയാണല്ലോ മാഷാല്ല. ചരിത്രം നന്നായി വിവരിച്ചു തന്നു, അള്ളാഹു ഇനിയും പറയാൻ അറിവ് വർദ്ധിപ്പിച്ചിരട്ടെ എന്ന സീനത്ത് പാലക്കാട്.
1: റുഷ്ദ് പറയണേ, മാഷാല്ല ചരിത്രം എത്ര കേട്ടാലും മതി വരില്ല, ഈ ഒരു സ്ലോട്ട് ഒഴിവാക്കരുത്, വളരെ ഉപകാരപ്രദമാണ്.
0: നഫീസ പി എ താമരശ്ശേരി, ഏതൊരു ക്രൂരനും ഇങ്ങനത്തെ അവസാനമാണ്, നല്ലൊരു ചരിത്രമാണ് കേട്ടത്. ഏതൊരു ക്രൂരനും ഇങ്ങനത്തെ അവസാനമാണ് ഉണ്ടാവുക. ഇപ്പോൾ ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കുന്ന എല്ലാ ക്രൂരന്മാർക്കും ഇതൊരു പാഠമാണ്. അവരാ ഭാഗത്തൂടെയാണ് ചിന്തിച്ചത്. സക്കീന ഉദരംപോയിലും പറഞ്ഞിരിക്കുന്നു, ഇത് കേട്ടപ്പോൾ ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ ഇതുപോലെയാണ് എന്നാണ് അവർക്ക് ഓർമ്മ വന്നത്. റുഖ്സാന ബാലുശ്ശേരി പറഞ്ഞിരിക്കുന്നത്, അസ്സലാമു അലൈക്കും, ഈ ചരിത്രം വളരെ ഹൃദ്യമായി. ഖൈറുന്നിസ തെക്കിൽ സലാം പറഞ്ഞ് നമ്മോടൊപ്പം ഉണ്ട്. ജമീല വി കെ പൂനൂർ, സലായിയുടെ കഥ വളരെ നല്ല കഥയായിരുന്നു, കേട്ടിരുന്നു പോയി എന്ന് പറയുന്നു. സുബേദ ഇസ്മായിൽ മടിക്കേരി, മാഷാല്ലാ നല്ലൊരു ചരിത്രം, ജസാക്കല്ലാഹു ഖൈറൻ.
1: അല്ലേ, ഈ നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പം ഇനി അങ്ങനെ പറയാം, നമ്മളൊക്കെ ശരിക്കൊരു പുനർവിചിന്തനം നടത്തേണ്ട കാര്യമുണ്ട്. കാരണം ഇങ്ങനത്തെ ഒരു ദുസ്സഹമായ ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സയ്യിദ് ബിനു ജുബൈറിൻ്റെ പ്രാർത്ഥനയ്ക്ക് പഠിച്ചവനൊരു ഉത്തരം കൊടുത്തല്ലോ, അത് അദ്ദേഹത്തിൻ്റെ ഒരു ഈമാനും തവക്കലും കാരണമാണ്. ആ ഒരു ഈമാനിലേക്കും തവക്കലിലേക്കും എത്താനുള്ള ശ്രമം നമ്മൾ ഓരോരുത്തരും നടത്തിയാലേ ഒരു പക്ഷേ നമുക്ക് പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം വരുള്ളൂ.
0: ആൻസർ തെറ്റി. ഹാരിസ് മൗലവി പറഞ്ഞത് എത്ര അർത്ഥവത്തായ വാക്കുകളാണ്. ഇന്നത്തെ പാരന്റ് അത് എത്രമാത്രം ഉൾക്കൊള്ളുന്നു. അൽഹംദുലില്ലാ, എനിക്കൊക്കെ മക്കളുടെ ഓരോ കാര്യത്തിലും അവരുടെ കൂടെ അവരുടെ നിഴലായി നിൽക്കാൻ പറ്റിയിരുന്നു. ഇന്നത്തെ തലമുറ അടിക്കുന്നതിലും ദേഷ്യപ്പെടുന്നതിലും മുന്നിലാണ്. മക്കളുടെ കൂടെ നിന്നാൽ അവർ നമ്മോടെല്ലാം തുറന്നു പറയും. അസ്മാവി പെരിന്തൽമണ്ണയാണ് പുലരിവട്ടവുമായി ബന്ധപ്പെട്ട് അവർ കമൻ്റ് ചെയ്തിരിക്കുന്നത്. പ്രയാസമുള്ള ചോദ്യമാണ്, നല്ലത്. അറിയാത്ത ഉത്തരം നമുക്ക് പഠിക്കാൻ സാധിക്കുമല്ലോ. ഉമ്മകുൽസോ ചിറമംഗലം എന്ന് വെച്ചാൽ എൻ്റെ ഉത്തരം തെറ്റിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
1: സാറില്ല, നമുക്ക് അടുത്തിരക്കല്ലേ.
0: അതെ അതെ.
1: പിന്നെ നമുക്ക് ഏതായാലും നമ്മുടെ ഷെഡ്യൂളിലേക്കൊന്ന് തിരിച്ചു വരുമ്പോഴേ, ഇന്ന് നമുക്ക് പരിചയപ്പെടുത്താനുള്ളത്, നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്, നമ്മുടെ വഴികാട്ടി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. വഴികാട്ടി പ്രോഗ്രാം വെള്ളിയാഴ്ച 3:50 പിന്നെ 24 റിവൈൻഡിലും ഉണ്ടാകുന്ന ഒരു പ്രോഗ്രാമാണ്. ജോലി, പഠനം, ഇതിനെ സംബന്ധിച്ചൊക്കെ വ്യത്യസ്തമായ കരിയർ സംബന്ധമായ വിഷയങ്ങളിലുള്ള അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളാണ്. അതിലൊരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം. കരിയർ ഗൈഡൻസ് മേഖലയിൽ കഴിവ് തെളിയിച്ച വ്യത്യസ്ത സ്കോളേഴ്സ് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാറുണ്ട്.
0: തീർച്ചയായിട്ടും.
1: ഇന്നിപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്നത്
0: നമുക്കതിൻ്റെ വഴികാട്ടിയുടെ ഒരു ഭാഗം നമുക്ക് ഇൻഷാല്ലാഹ് ഒന്ന് കേൾപ്പിച്ചു കൊടുക്കാം. അതിൽ ഒന്നുകൂടെ വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടൊരു കാര്യം കൂടെ പറയാം. ഈ വഴികാട്ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ പറയുമ്പോഴേ, നമ്മുടെ നാട്ടിലും ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു പ്രതിഭ ഉണ്ടാവും. ഇപ്പം ഒരു വ്യത്യസ്തനായിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ അവനവൻ്റെ കഠിന പ്രയത്നം കൊണ്ടും പരിശ്രമം കൊണ്ടും അധ്വാനം കൊണ്ടും ഒക്കെ നമ്മുടെ നാടുകളിൽ അവൻ ഉഷാറാട്ടോ എന്ന് പറയുന്നൊരു തലത്തിലേക്ക് എത്തിയാളുണ്ടാവില്ലേ, അവനെപ്പോലെ ആവണം അല്ലെങ്കിൽ അവന് നേടിയെടുത്തു എന്നൊക്കെ പറയല്ലേ, അതവൻ്റെ പരിശ്രമം കൊണ്ട് തന്നെ നേടിയെടുത്താണ്, വ്യത്യസ്തനാണ്. അപ്പം അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് റേഡിയോ അവസരം കൊടുക്കുന്നുണ്ട്. അപ്പോൾ വഴികാട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു സാധനം ഉടനെയാണ് വായിക്കുക അല്ലെങ്കിൽ അത് കേൾക്കുക അങ്ങനെ അല്ല, അതിൽ കഴിവ് തെളിയിച്ച ചില ആളുകളുണ്ടാവാം, അതോടൊപ്പം തന്നെ അതിന് പിന്നെ ഡയറക്ഷൻ കൊടുക്കാൻ പറ്റിയ ആളുകൾ, ഗൈഡ് കൊടുക്കാൻ പറ്റിയ ആളുകളുണ്ടാവാം. അവരെയൊക്കെ കൊണ്ടുവന്നിരുത്തി റേഡിയോ ശ്രോതാക്കളിലേക്ക് എന്ത് ചെയ്യാണ്, അവരുടെ ഈ പിന്നെ അറിവുകളെ പങ്കുവെക്കുക. അപ്പം അത് കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു രക്ഷിതാവിന് തോന്നും, ആ എൻ്റെ കുട്ടി അങ്ങനെ ഈ ഒരു വഴിക്ക് തിരിച്ചു വിട്ടാൽ കൊള്ളാം, അവൻ ആ ഒരു പിന്നെ അങ്ങനെ ഒരു താല്പര്യമാണ് അവനുള്ളത് എന്ന് രക്ഷിതാവിന് തോന്നാം, ഒരു വിദ്യാർത്ഥിക്ക് തോന്നാം. ഇത് അവനവന് കിട്ടാവുന്ന പിന്നെ ഒരു വലിയൊരു മുതൽക്കൂട്ടായിട്ട് തന്നെ എന്ത് ചെയ്യാം, ഈ ഒരു പ്രോഗ്രാമിൽ വഴികാട്ടിയാണ് വെറുതെ ഒരു പ്രോഗ്രാമായിട്ട് കാണേണ്ടതില്ല എന്നർത്ഥം. കാരണം ഇതുകൊണ്ട് പിന്നെ ഇപ്പോൾ ഫിൻലാൻഡിൽ ഡോക്ടറേറ്റിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുണ്ട്
1: ഫിൻലാൻഡിൽ,
0: ആ അതെ, ഈ ഒരു പ്രോഗ്രാം കേട്ട് എൻ്റെ നാട്ടുകാരൻ ഇവിടെ റേഡിയോയിൽ ഈ ഒരു പ്രോഗ്രാം കേട്ട് ഇവിടെ വന്ന് അന്ന് പിന്നെ ഇവിടെയല്ല നമ്മൾ വഴികാട്ടിക്ക് കൊണ്ടുവന്ന ആളെ വീട്ടിൽ പോയി സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ ഗൈഡൻസോട് കൂടെ അദ്ദേഹം ഫിൻലാൻഡിൽ പോയി പാടെ നാലാം വർഷമാണ്, അഞ്ചാമത്തെ വർഷമാണ്. അപ്പം ഈ ഒരു വർഷം ആകുമ്പോഴേക്കും നാട്ടിലേക്ക് തിരിച്ചെത്തും. അപ്പം ഞാൻ വെറുതെ ഞാനത് പറഞ്ഞപ്പം ചാടി ഇടയിൽ ഇടപെടാൻ കാരണം എന്താ അറിയോ, അതിന് അനുഭവം ഉണ്ട് എന്നുള്ളത്.
1: തീർച്ചയായിട്ടും
0: അപ്പോൾ കേൾക്കുന്നവർക്ക് തീർച്ചയായിട്ടും അങ്ങനെ അവനവൻ്റെ ജോലി പഠനം അതുപോലെ തന്നെ കരിയറുമായി ബന്ധപ്പെട്ട് ഏത് രൂപത്തിലേക്ക് തിരിയണം എങ്ങനെയാവാം എന്നൊക്കെ പലപ്പോഴും എല്ലാവർക്കും അല്ല പല ആളുകൾക്കെങ്കിലും കിട്ടുന്നു.
1: അതെ അതെ, വഴികാട്ടി ആർക്കാണ് എപ്പോഴാണ് വഴികാട്ടി ആകുന്നത് എന്ന് പറയാൻ കഴിയില്ല.
0: യെസ്,
1: ഇന്നത്തെ വഴികാട്ടിയിൽ
0: അബാക്കസ്, കുട്ടികളുടെ ഭാവിയിലേക്കുള്ള നിക്ഷേപം,
1: യെസ്,
0: ഷമീം എം വണ്ടൂർ, അതോടൊപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പം വി മുഹമ്മദ് റാഷിദ് രണ്ടാളും ചേർന്നുള്ളൊരു അല്പസമയത്തെ ഈ ഒരു പ്രോഗ്രാം നമുക്ക് കേട്ട് തിരിച്ചു വരാം. ഇത് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു, എല്ലാ വെള്ളിയാഴ്ചയും 3:50 വൈകുന്നേരം 3:50 ഇത് നമ്മൾ സംപ്രേഷണം ചെയ്യുന്നത്. അത് കേൾക്കാത്തവർക്ക് പിന്നീടുള്ള 24 മണിക്കൂറിൽ അടുത്ത ശനിയാഴ്ച 3:50 നമുക്കത് റിവൈൻഡിലും കേൾക്കാനുള്ള അവസരമുണ്ടാകുമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. വഴികാട്ട് കേട്ട് തിരിച്ചു വരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലമീൻ വഅലാ ആലിഹി വസഹബി അജ്മാഇൻ അമ്മാ ബാദ്. അൽഹംദുലില്ലാ വഴികാട്ടിയിലേക്കാണ് എല്ലാവരെയും വളരെ ഹൃദ്യമായിട്ട് നമ്മൾ സ്വാഗതം ചെയ്യുന്നത്. പീസ് റേഡിയോ വഴികാട്ടിയിൽ വ്യത്യസ്തമായ പ്രോഗ്രാമുകളാണ് നമ്മൾ കൊണ്ടുവരാറുള്ളത്. നമ്മുടെ മക്കളുടെയൊക്കെ പഠനത്തിലേറെ ഉപകരിക്കുന്ന, അതുപോലെ നമ്മുടെയൊക്കെ ലൈഫിൽ നമുക്കും കൂടി ഉപകാരപ്പെടുന്ന പല കാര്യങ്ങളും കൊണ്ടുവരാറുണ്ട്. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ അബാക്കസുമായി ബന്ധപ്പെട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു ചെയ്തിരുന്നത്, അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ. എന്നാൽ അതിലപ്പുറം ചില കാര്യങ്ങൾ, ബഹുമാനനായ റാഷിദ് സാറ് തന്നെയാണ് ഇന്നും ഈ ഒരു എപ്പിസോഡ് നമ്മളോടൊപ്പം പങ്കുചേരുന്നത്. അദ്ദേഹത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. റാഷിദ് സാർ, കഴിഞ്ഞ ഒരു അബാക്കസിൻ്റെ ഒരു പ്രോഗ്രാം അൽഹംദുലില്ലാ നമുക്ക് നല്ല ആ ഒരു മേഖലയിൽ നല്ലൊരു വെളിച്ചമാണ് നമുക്ക് ലഭിച്ചത്, നമ്മുടെ മക്കൾക്കും രക്ഷിതാക്കൾക്കും ഒക്കെ. അപ്പോൾ ഇന്ന് അതിൻ്റെ കുറച്ച് ബാക്കി ഭാഗങ്ങൾ, അതിലപ്പുറം ഞാൻ നിങ്ങളെ മനസ്സിലാക്കുന്നത് നിങ്ങളൊരു മാത്സിൻ്റെ അധ്യാപകനാണ്. പലപ്പോഴും ചില അധ്യാപകരെങ്കിലും പരിതപിക്കുന്ന ഒരു കാഴ്ചയാണ് മാത്സിൻ്റെ, മാത്സ് എടുക്കേണ്ടിയിരുന്നില്ല എന്നാണ്. കാരണം കുട്ടികൾക്ക് മാർക്ക് നോക്കി വരുമ്പോൾ പലപ്പോഴും ഏറ്റവും കുറവ് മാർക്ക് കിട്ടുന്ന ഭൂരിഭാഗം കുട്ടികളും, എല്ലാവരും അല്ല ഭൂരിഭാഗം കുട്ടികൾ ഇതിലാണ്, മാത്സ് വിഷയത്തിലാണുള്ളതാണ്. അപ്പോൾ ആസ് എ മാത്സ് ടീച്ചർ, ഒരു അധ്യാപകൻ എന്നുള്ളവർക്ക്, കണക്കിൻ്റെ ഒരു അധ്യാപകൻ എന്നുള്ളതിൽ എന്താണ് ഒരു പരിഹാരമായിട്ട് നിങ്ങൾക്ക് നിർദ്ദേശിക്കാൻ പറ്റുക?
3: ഞാൻ പലപ്പോഴും മാത്സ് പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഏതാണ്, ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് കുട്ടികൾ പറയുന്ന ഉത്തരം ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് മാത്സ് ആണെന്ന് പറയും, കോമൺ. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, 1-ാം ക്ലാസ്സിൽ നിങ്ങളുടെ മാർക്ക് എത്രയായിരുന്നു? അപ്പോൾ 1-ാം ക്ലാസ്സിൽ അവർക്ക് ഫുൾ മാർക്കായിരുന്നു, അന്ന് മാത്സ് ഇഷ്ടമായിരുന്നു, അന്ന് മാത്സ് ഇഷ്ടമായിരുന്നു. പിന്നെ എപ്പോഴാണ് മാത്സ് ഇഷ്ടമില്ലാത്തതെന്ന് ചോദിച്ചാൽ, എപ്പോഴാണോ മാർക്ക് കുറഞ്ഞു തുടങ്ങിയത് അന്നാണ് ഇഷ്ടമില്ലാതിരുന്നത്. അവിടെ ഒരു സൊല്യൂഷനാണ് യഥാർത്ഥത്തിൽ മാത്സുമായി ബന്ധപ്പെട്ട്, മാത്സ് കുട്ടികളെ ഇഷ്ടമാക്കുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന അബാക്കസ്, വേദിക് മാത്സ് തുടങ്ങിയ അതിൻ്റെ മറ്റു വിഭാഗങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുവന്നാൽ അവർക്ക് വളരെ എളുപ്പമാണ്. അതുകൊണ്ട് അബാക്കസ് പഠനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടികളെ നമ്മൾ ആദ്യമേ ചെയ്യുന്നത് ആദ്യ പേജിൽ തന്നെ അവർക്ക് 30-ൽ 30 മാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്ന ഒരു സ്ട്രാറ്റജി. അവർക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ആദ്യ പേജിൽ തന്നെ ഫുൾ മാർക്ക് കിട്ടുമ്പോൾ അബാക്കസ് പഠിച്ചു തുടങ്ങി ആദ്യ മണിക്കൂറിൽ തന്നെ എനിക്ക് മുഴുവൻ ശരിയായി എന്നുള്ള രീതിയിലേക്ക് കുട്ടികൾ വരുമ്പോൾ അവിടുന്ന് അങ്ങോട്ട് അവരുടെ ജേണി എന്ന് പറയുന്നത് ഫുൾ മാർക്കിലൂടെയുള്ള ജേണിയാണ്. അപ്പോൾ അത് അവർക്ക് വലിയ മുതൽക്കൂട്ടാവും.
2: അപ്പോൾ അബാക്കസ് പഠനത്തിലേക്കാണ് വീണ്ടും നമ്മൾ തിരിച്ചു വന്നത്. അപ്പോൾ മാത്സ് എന്ന വിഷയത്തിനോട് ഇഷ്ടമുണ്ടാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലേ?
3: അപ്പം അത് അതുകൂടി അബാക്കസ് പഠനത്തിൽ നമുക്ക് കിട്ടുന്ന
2: ആ ഒരു മെയിൻ ഒരു പാർട്ട് ശരിക്കും അബാക്കസ് നിർവഹിക്കേണ്ടതെന്നുള്ളതാണ്.
3: ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് അവരുടെ ബുദ്ധിപരമായ കപ്പാസിറ്റിയെ കൂട്ടുക എന്നുള്ളതാണ്. പക്ഷേ ഉപയോഗിക്കുന്ന ടൂൾ, നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ മലയാളം ഉപയോഗിക്കുന്നത് പോലെ ടൂൾ ഓൾഡ് കാൽക്കുലേറ്റർ ആയതുകൊണ്ട് അത് നമ്പറുകൾ അത് നമ്പറുകളെ ഇഷ്ടപ്പെടാൻ തുടങ്ങും എന്നുള്ളതാണ് അതിലെ ഒരു പ്രത്യേകത.
2: നിങ്ങൾ മാത്സ് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കും അബാക്കസ് എന്നൊരു മേഖലയിലേക്ക് വരുന്നതിന് മുമ്പേ നിങ്ങളൊരു മാത്സിൻ്റെ അധ്യാപകനാണ്?
3: ഞാൻ ബി എഡ് എടുക്കുന്നതിന് മുമ്പ് അബാക്കസ് ടീച്ചിങ് ആണ് തുടങ്ങിയത്.
2: ആദ്യം അബാക്കസ് ടീച്ചിങ് ആണ് തുടങ്ങിയത്, എന്നിട്ടാണ് മാത്സിലേക്ക് എത്തി. ശരിക്കും നിങ്ങളുടെ ഒരു പഠനത്തിൽ ഈ അബാക്കസ് എന്നൊരു മേഖല തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്സിനോട് നിങ്ങളുടെ ഒരു ഇഷ്ടം കൂടിയിട്ടുണ്ടോ? എന്താണ് അതിനെ കുറിച്ച് എന്താ ശരിക്കും പറയാനുള്ളത്?
3: അബാക്കസ് പഠനവും മാത്സും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ അതിനെ രണ്ടായിട്ടാണ് കണ്ടിട്ടുള്ളത്. കാരണം ഇതിൽ അഡീഷൻ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ, പക്ഷെ നമുക്ക് മാത്സ് എന്ന് പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് ആൾജിബ്രായിക്കും ഒക്കെ ആയിട്ട് വരുമ്പോൾ ഒരിക്കലും മാത്സ് എന്നുള്ളത് അബാക്കസിൽ കംപ്ലീറ്റ് അല്ല. പക്ഷേ കുട്ടികളെ ചെറിയ കുട്ടികൾക്ക് അത് മാത്സ് ആണെങ്കിലും മറ്റ് സബ്ജക്റ്റ് ആണെങ്കിലും അവരെ ക്ലാസ്സിൽ സ്റ്റാറാക്കുക എന്നുള്ളതിലും അവരുടെ ബുദ്ധിപരമായ വികാസം ഉറപ്പുവരുത്തുക എന്നുള്ളതിലേക്കുമാണ് ഞാൻ അബാക്കസ് പഠനം കോൺസെൻട്രേറ്റ് ചെയ്യാറുള്ളത്.
2: അപ്പോൾ കേവലം ഒരു കണക്ക് കൂട്ടലുകൾക്കപ്പുറമുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ അബാക്കസുമായിട്ട് കണക്ട് ചെയ്യാനുണ്ട്. ശരിക്കും അത് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് വിശദീകരിച്ച് കൊടുക്കണ്ടേ? ഈ ഇപ്പോൾ മാത്സ് എന്ന് പറഞ്ഞാലേ കേവലം കണക്ക് കൂട്ടലല്ല, അതിന് കുട്ടികളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ അതൊക്കെ ശരിക്കും വളർത്താൻ ഒരു
3: അതെ അബാക്കസ് പഠനം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ നാട്ടിൽ നമ്മുടെ കുട്ടികളെല്ലാവരും ഒരു 90% വലത്തേ കൈ ഉപയോഗിക്കുന്ന ആളുകളാണ്. ഇടത്തേ കൈ ഉപയോഗിക്കുന്ന ആളുകളുടെ പ്രത്യേകത നമുക്ക് കണ്ടാലും അറിയാം, അവർക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാവും. ചിലപ്പോൾ അവരൊരു പാട്ടുകാരനായിരിക്കും, ഒരു ചിത്രം വരക്കാൻ കഴിയുന്ന ആളായിരിക്കും, എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി ഉള്ള ആളുകളായിരിക്കും ഇടത് കൈ ഉപയോഗിക്കുന്ന. പക്ഷേ ഇടത് കൈ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കുറവായിരിക്കും. അതിൻ്റെ കാരണം നമ്മുടെ വലത്തേ കൈ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഇടത്തേ ബ്രെയിനാണ് വർക്ക് ചെയ്യുന്നത്. നമുക്കറിയാം ഈ ഇടത്തെ കൈ ഉപയോഗിക്കുമ്പോൾ വലത്തെ ബ്രെയിനാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഉപയോഗിക്കുന്നത് വലത്തെ കൈയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ഇടത്തെ ബ്രെയിൻ സ്ട്രോങ് ആയിരിക്കും. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട് ബ്രെയിൻ എന്ന് പറയുന്നത് ചുളിവുകളും മടക്കുകളുമാണ്. നമ്മൾ പഠിക്കുന്ന അറിവുകളെല്ലാം ഈ ചുളിവിനും മടക്കിനും ഇടക്ക് വെക്കുകയാണ്, സ്റ്റോർ ചെയ്യാണ്. അപ്പോൾ എൻ്റെ വലത്തെ കൈ ഞാൻ ഉപയോഗിക്കുമ്പോൾ എൻ്റെ ഇടത്തെ ബ്രെയിൻ ഒരുപാട് ചുളിവുകളും മടക്കുകളും ഉള്ള അതിനുള്ളിൽ ഒരുപാട് അറിവുകൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എൻ്റെ ഇടത്തെ കൈ ഉപയോഗം കുറവായതുകൊണ്ട് തന്നെ വലത്തെ ബ്രെയിൻ ഈ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ അബാക്കസ് പഠനത്തിലൂടെ രണ്ട് കൈയും ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ കുട്ടികളുടെ ഓർമ്മശക്തിയും ചിന്താശക്തിയും ഒക്കെ കൂടുന്നതിൻ്റെ ഒപ്പം തന്നെ ഇടത്തെ കൈ ഉപയോഗിക്കുമ്പോൾ വലത് ബ്രെയിൻ നന്നായി പ്രവർത്തിക്കുമ്പോൾ അവരുടെ സർഗാത്മകമായ കഴിവുകൾ, ചിത്രരചനയാവട്ടെ പാട്ടാവട്ടെ അങ്ങനെ തുടങ്ങിയ സർഗാത്മകമായ കഴിവുകൾ കൂടി വളർത്താൻ അബാക്കസ് പഠനം ഉപകരിക്കുമെന്നുള്ളതാണ്.
2: ഓക്കെ, വെരി ഗുഡ്. പിന്നെ ഈ കുട്ടികളെ ശരിക്കും ഈ അബാക്കസ് പരിശീലനത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പുരോഗതി, അതിൽ എൻ്റെ കുട്ടി ഇന്ന കാര്യങ്ങളിലൊക്കെ മികവ് നേടുന്നുണ്ട് എന്ന് രക്ഷിതാക്കൾക്ക് പിന്നെ നേരിട്ട് ബോധ്യപ്പെടുത്താൻ ശരിക്കും സാധിക്കും?
3: യെസ്, രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് ഏറ്റവും സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഡെയിലി പ്രാക്ടീസാണ്. നമ്മൾ കുട്ടികളാണ്, അവർ തന്നെ താല്പര്യത്തിൽ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു രീതിയാണ് പൊതുവെ കാണുക എങ്കിൽ പോലും ഡെയിലി പ്രാക്ടീസിന് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. എന്നോടൊരു രക്ഷിതാവ് പറഞ്ഞു, ഞാൻ വൈകുന്നേരം വീട്ടിലെത്തിയാൽ കുട്ടി ചോദിക്കുന്നത് അച്ഛ എന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കൂ എന്നുള്ളതാണ്. അപ്പോൾ അതവരുടെ ഒരു പ്രാക്ടീസാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളോട് നിരന്തരം ക്വസ്റ്റ്യൻ ചോദിക്കുക, അതുപോലെ നമ്മുടെ ഫോണിൽ നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 8 മിനിറ്റ് കൊണ്ട് 100 ക്വസ്റ്റ്യൻ എത്താൻ വേണ്ടി അവർ ഡെയിലി പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ് അഗെയിൻ പ്രാക്ടീസ്, ഇതാണ് അതിൻ്റെ ഒരു മെത്തഡോളജി എന്ന് പറയുന്നത്. അതുകൊണ്ട് കുട്ടികളെ പ്രാക്ടീസ് എത്ര പ്രാവശ്യം ചെയ്തോ അതാണ് കുട്ടികളുടെ സ്പീഡിലേക്ക് അവരെത്തിക്കാൻ കഴിയുക. അതിനുവേണ്ടി ക്വസ്റ്റ്യൻ പേപ്പർ വീണ്ടും പ്രിൻ്റ് എടുത്ത് കൊടുത്ത് അവരെ ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ വീണ്ടും നമ്മൾ എറൈസ് ചെയ്ത് നമുക്ക് വീണ്ടും അത് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇഷ്ടം പോലെ പ്രാക്ടീസ് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഒരു പാരന്റ് എന്നുള്ള നിലക്ക് നമ്മൾ ചെയ്യണം.
2: പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കേവലം ഒരു അബാക്കസിന് ചേർത്തി അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോഴ്സിന് നമ്മുടെ മക്കൾ വിട്ടു എന്ന് പറഞ്ഞ് വീട്ടിൽ മടി പിടിച്ചിരിക്കുകയോ അല്ലെങ്കിൽ അതിൽ യാതൊരു ഇൻവോൾവ്മെൻ്റും ഇല്ലാതിരിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു രക്ഷിതാവ് ചെയ്യേണ്ട കാര്യമല്ല എന്നുള്ളതാണ്. അവിടെ നമ്മൾ കൃത്യമായ നമ്മുടെ ഒരു ഇടപെടൽ, അതുപോലെ തന്നെ നമ്മളും അവരെ കൂടെ ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ അവസരങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും നമുക്കൊക്കെ വളരാൻ സാധിക്കുക എന്നുള്ളതാണ്. ഏതൊരു ലോകത്ത് ഏതൊരാളെ പരീക്ഷിക്കുകയാണെങ്കിലും നിരീക്ഷിക്കുകയാണെങ്കിലും അവരേറ്റവും ഉയരങ്ങളിലേക്ക് എത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അവർക്കൊരുപാട് അവസരങ്ങൾ ലഭിച്ചു എന്നുള്ളതാണ്. അതുപോലെ കൺസിസ്റ്റ് എഫേർട്ട്, അല്ലെ, നിരന്തരമായ പരിശ്രമങ്ങളിലൂടെയാണ് അവരിലേക്ക് അവരെ എന്ത് ചെയ്ത് ഉയരങ്ങളിലേക്ക് എത്തിച്ചതാണ്. അപ്പം അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളായ നമുക്ക് ചിലത് ഈ മേഖലയിൽ ചെയ്യാനുണ്ട്. കുട്ടികളെ കൂടുതൽ ഈ രംഗത്തേക്ക് പ്രാപ്തമാക്കുക എന്നുള്ളത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ്. അപ്പം അതുകൊണ്ട് സാറ് സൂചിപ്പിച്ചതുപോലെ നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് എന്താ എന്നാലും നമ്മുടെ മക്കൾക്ക് ഉണ്ടാവുമെന്നുള്ള യാതൊരു സംശയമില്ല. ആ രൂപത്തിലേക്ക് ഒരു ഇൻവോൾവ്മെൻറ്റ് നമുക്കുണ്ടോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പം ഇവിടെ ഇപ്പോൾ രക്ഷിതാക്കൾ, അപ്പോൾ അത് കുട്ടികൾക്ക് മാത്രമല്ലല്ലോ ഉപകരിക്കുക, അല്ലേ? അപ്പോൾ മാത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് നമ്മൾ ചോദിക്കാറ് സാധാരണ? എന്തിനാണ് മാത്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരും അവരുടെ നിത്യജീവിതത്തിലെ വ്യത്യസ്തമായ അവസരങ്ങളിൽ ഓരോ മേഖലയിൽ ഉപയോഗപ്പെടുത്താനാണ് ശരിക്കും മാത്സ്. ഇതിങ്ങനെ ഒരു തിയറി പഠിച്ചു പോകേണ്ടതല്ലോ. ഇപ്പോൾ നമ്മൾ ഒരു കടയിൽ ഇടപഴകുമ്പോൾ അവിടെ നിന്ന് കിട്ടേണ്ട അങ്ങനെയാണ്. അപ്പോൾ രക്ഷിതാക്കൾക്ക് ഈ മേഖലയിൽ എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങളുണ്ടോ?
3: രക്ഷിതാക്കൾക്ക് ഉപകാരം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മേഖലയിൽ ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. ഇപ്പോൾ വിദേശത്ത് സ്കൂളുകളിൽ പോലും അബാക്കസ് പഠനത്തിന് വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ പോകുന്നുണ്ട് പഠിപ്പിക്കാൻ വേണ്ടി. അതിനപ്പുറത്തേക്ക് ഞാൻ ഈ അടുത്ത കാലത്ത് ഞാൻ അറിഞ്ഞ ഒരു കാര്യമാണ്, ഒരു ഓൺലൈൻ സെഷൻ നടക്കുന്നുണ്ട്. ആ സെഷൻ അൾഷിമേഴ്സ് ഉണ്ടാവാതിരിക്കാനുള്ള ഒരു ക്ലാസ് എന്നാണ് പറയുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് ആ ക്ലാസ് ഓൺലൈൻ നടന്ന സമയത്ത് അവരുടെ അത് കാണാനിടയായപ്പോൾ അവിടെ പഠിപ്പിക്കുന്നത് അബാക്കസാണ്. അപ്പോൾ അബാക്കസ് പഠനം അൾഷിമേഴ്സ് തടയുന്നതിന് കാരണമാവുമെന്ന് കണ്ടെത്തിയ ഒരു അധ്യാപകനാണ് ആ ക്ലാസ് കൊടുക്കുന്നത്. അതൊരു റിട്ടയർഡ് അധ്യാപകനായിരുന്നു. അപ്പോൾ റിട്ടയർഡ് അധ്യാപകൻ ഒരുപാട് പ്രായമായ ആളുകൾ അബാക്കസ് പഠിക്കുന്നുണ്ട്. അത് എന്നെ സംബന്ധിച്ചതൊരു അത്ഭുതമായിരുന്നു. കാരണം അത് ഫോളോ ചെയ്യുന്നുണ്ട് കൃത്യമായി ഒരുപാട് ആളുകൾ, വലിയ ആളുകൾ. ഞങ്ങളെപ്പോഴും പറയാം അബാക്കസ് എന്ന് നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചോദിച്ച സമയത്ത് പറഞ്ഞു 14 വയസ്സിനുള്ളിൽ അബാക്കസ് പഠിക്കണം. എന്നാൽ അതിനപ്പുറത്തേക്ക് അതിന് സാധ്യതകളുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും ഇത്തരം സന്ദർഭങ്ങൾ നമ്മൾ മനസ്സിലായിട്ടുള്ളത്.
2: ഈ മേഖലയിൽ ഒരു കരിയർ സാധ്യത തുറന്നു കാണിക്കേണ്ട നമ്മൾ, ആർക്കാണിത് സാധിക്കുക, അല്ലെങ്കിൽ ഈ മേഖലയിലുള്ള കരിയർ. ഇപ്പോൾ നമ്മുടെ വീടുകളിൽ ഭാര്യമാർ അതുപോലെ തന്നെ മറ്റു പല ആളുകളും അവർ നന്നായിട്ട് ക്വാളിഫിക്കേഷനുള്ള ആളുകളായിരിക്കും, പക്ഷേ ഒരു ജോലി എന്നുള്ള നിലയിൽ പലപ്പോഴും എത്താത്തവരുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണോ അബാക്കസ്?
3: ഞാൻ അതൊരു സ്റ്റോറി പറയുകയാണ്. 2020 അവസാനം നമുക്ക് കോവിഡ് വന്ന സമയം, കഴിഞ്ഞ എപ്പിസോഡിൽ അതിൻ്റെ ഒരു സൂചന ഞാൻ പറഞ്ഞു. ആ സമയത്ത് നമുക്ക് ടൗൺ സെൻ്ററുകളാണുള്ളത്. അന്ന് 2015 നമ്മൾ 500 രൂപയൊക്കെ വാങ്ങി ടൗൺ സെൻറ്ററിൽ ക്ലാസ് എടുത്തിരുന്ന ഒരു സാഹചര്യം. അന്ന് 100-ഉം 125 കുട്ടികളൊക്കെയാണ് ഞാൻ ഒക്കെ പഠിപ്പിച്ച സെൻ്ററിൻ്റെ സ്ട്രെങ്ത്. ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസമാണ് ക്ലാസ്സിന് വരേണ്ടത്. പക്ഷേ ആ കുട്ടികൾ നന്നായി ഇങ്ങനെ പഠിച്ചു പോയിരിക്കുമ്പോൾ അന്ന് കോവിഡ് വരികയാണ്, ലോക്ക്ഡൗണാണ്, എല്ലാ സെൻറ്ററുകളും അപ്രഖ്യാപിതമായ ഒരു ദിവസം അടച്ചിടുകയാണ്. എന്ന് തുറക്കുന്നറിയില്ല. അപ്പോൾ ഞങ്ങളുടെ ചെയർമാൻ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു കാര്യം പറഞ്ഞു, നമ്മുടെ കുട്ടികൾക്കൊക്കെ ഡെയിലി പ്രാക്ടീസ് നിന്ന് പോവാണ്, എന്ത് പരിഹാരം വേണം? അന്ന് ഒരു പ്രൊജക്റ്റ് വന്നു, ഓരോ കുട്ടിക്കും കണ്ണെത്തും ദൂരത്ത് ഒരു ടീച്ചർ വേണം. അതിനുവേണ്ടി ബി സ്മാർട്ട് അബാക്കസ് ഒരു ഇനീഷ്യേറ്റീവ് എടുത്തു. ഒരു വാർഡിൽ അതാത് വാർഡ് മെമ്പർമാരുമായി സഹകരിച്ച് മെറ്റീരിയൽ കോസ്റ്റ് മാത്രം വാങ്ങി അബാക്കസിന് ഒരു വാർഡിൽ നിന്ന് 6 ടീച്ചർമാരെ വരെ ട്രെയിനറാക്കാം. അപ്പോൾ നമുക്ക് ലോക്ക്ഡൗൺ ആണ്, ഒരുപാട് ദൂരത്തേക്ക് പോയി പഠിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. പക്ഷേ ഒരു വാർഡിൽ 6 ഏരിയകളാക്കി തിരിച്ച് അവിടേക്ക് കുട്ടികൾ എത്തിക്കുക എന്നുള്ളത്, അത് ഏറ്റെടുത്തു. കോവിഡ് കാലത്ത് ജോലി നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ആ ആളുകൾ ഒക്കെ അവരുടെ അവരുടെ ജീവിതം പറയുമ്പോൾ എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് അബാക്കസാന്ന് പറയും. കാരണം അവരുടെ ചുറ്റുവട്ടത്തുള്ള കുട്ടികൾ ഒന്നും പഠിക്കാൻ കഴിയാത്ത ഒരു കാലത്ത് അബാക്കസ് എന്ന് പറയുന്നൊരു കോഴ്സ് അവരുടെ വീടിൻ്റെ അടുത്ത് വളരെ കുറഞ്ഞ ഫീയിൽ പഠിപ്പിക്കുകയാണ്. നേരത്തെ 500 രൂപയൊക്കെ ടൗൺ സെൻറ്റർ ഉണ്ടായിരുന്നത് 200-300 രൂപയ്ക്ക് ഹോം ട്യൂഷനായിട്ട് കുട്ടികൾ വരികയാണ്. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ജോലി സാധ്യത വന്നു. ഇന്നത് 30,000-ത്തിലധികം ടീച്ചേഴ്സായി നമ്മുടെ ടീച്ചേഴ്സ് ബാങ്ക് തന്നെ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് സാധിച്ചു.
2: 30,000-ത്തോളം ടീച്ചേഴ്സ് നമ്മുടെ ബാങ്കിലുണ്ട്,
3: ടീച്ചേഴ്സ് ബാങ്കിൽ.
2: ശരിക്കും ഈ അബാക്കസിൻ്റെ ടീച്ചേഴ്സ് ആവാൻ എന്തെങ്കിലും ബേസിക് ക്വാളിഫിക്കേഷൻ?
3: പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ പറയാം. പ്ലസ് ടു പഠിച്ച ഒരാൾക്ക് അബാക്കസ് പഠിക്കാൻ കഴിയും.
2: പ്ലസ് ടു സയൻസ് നിർബന്ധമൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. അല്ലെങ്കിൽ മാത്സ് മാത്സിൽ പ്രത്യേകം താല്പര്യമുള്ള ആളുകൾക്ക് മാത്രമേ
3: അവര് മനസ്സുകൊണ്ട് അവർ റെഡി ആവാന്നുള്ളതാണ്. അവർ ടീച്ചർ ആവാൻ റെഡി ആയ ഒരാൾക്ക് മാത്സ് പഠിച്ചാൽ അവർക്ക് ടീച്ചർ ആവാൻ പറ്റും.
2: ഓക്കെ, പ്രിയപ്പെട്ടവരെ ആ ഒരു വാക്കിനൊന്നുകൂടെ ഞാൻ അടിവരയിടുകയാണ്. പലപ്പോഴും നിരാശ അടഞ്ഞു നിൽക്കുന്ന ആരെങ്കിലും, എനിക്കൊരു ജോലിയില്ല, എനിക്കിനി എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ഇത്രയൊക്കെ പഠിച്ചിട്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു വലിയ സാധ്യതയാണ്. കാരണം നമ്മുടെ പിഞ്ചു മക്കളെ ജീവിതത്തിൻ്റെ നല്ലൊരു വിജയത്തിലേക്ക് എത്തിക്കാൻ ഒരു നിമിത്തമാവാം, അതിലുപരി നല്ലൊരു കരിയർ നമുക്ക് സെറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ മനസ്സുകൊണ്ട് താല്പര്യമുണ്ട്, ആ ഒരു വാക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വാക്ക്. മനസ്സുകൊണ്ടൊരു ടീച്ചറാവാൻ, അബാക്കസിൻ്റെ ഒരു ട്രെയിനറാവാൻ താല്പര്യമുണ്ടോ, അവർക്കൊക്കെ ട്രെയിനർമാരായി മാറാൻ സാധിക്കും എന്നുള്ളതാണ്. അതിന് എത്ര സമയം വേണ്ടി വരും, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് പഠിച്ചെടുക്കാൻ എത്ര സമയം ആവശ്യമായിരിക്കും റഷീദ്?
3: സമയം എന്ന് പറയുമ്പോൾ അവർക്ക് ആ കോഴ്സ് പഠിക്കാൻ ഏകദേശം ഒരു ലെവൽ ട്രെയിനിങ്ങിന് ഒരു ഫുൾ ഡേ ട്രെയിനിങ് കിട്ടിയാൽ അവർക്ക് ആ സിലബസ് പഠിക്കാൻ കഴിയും. പിന്നീട് നമ്മൾ ആ നമ്മുടെ ഒരു സിസ്റ്റത്തിലേക്ക് അവരെ നമുക്ക് അടുത്തൊരു 3 മാസത്തിന് കഴിയുമ്പോഴേക്ക് അടുത്ത ലെവൽ അങ്ങനെ കൊണ്ടുപോകാറാണ്. ഒരു അവർക്ക് പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരാൾ ട്രെയിനിങ് ഒരു ദിവസം കൊണ്ട് അവർക്കൊരു ലെവൽ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു കുട്ടിയെങ്കിലും അഡ്മിഷൻ എടുക്കാനാണ് നമ്മൾ പറയുക. ഹോം ട്യൂഷനോ സ്വന്തം വീട്ടിലെ സ്വന്തം കുട്ടിയായാൽ പോലും ആ കുട്ടിയെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ, കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിലൂടെ അവർക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനാണ്. അപ്പോൾ ഒരു 3 മാസത്തിനുള്ളിൽ അവർക്ക് 2nd level അറ്റൻഡ് ചെയ്താൽ മതി.
2: ടോട്ടലി എത്ര ലെവലുകളുണ്ട്?
3: 10 ലെവലുകളാണ് നമ്മൾ ചെയ്യുന്നത്. അത് പല ആളുകളും പല ലെവലുകളാക്കി ചുരുക്കാറുണ്ട്. അതിൻ്റെ ഒരു ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് 10 ലെവലുകൾ.
2: അപ്പോൾ ഈ 10 ലെവൽ ക്ലാസ്സുകൾ ഏകദേശം ഒരു 3 മാസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല?
3: 3 മാസം കൊണ്ട് എന്നല്ല, അവരുടെ 1st level കഴിഞ്ഞ ആൾ അടുത്തൊരു ലെവൽ ട്രെയിനിങ് ഒരു ലെവൽ ഒരു ഡേ. പക്ഷെ അവർക്ക് അതിൻ്റെ ഇടയിൽ അവർ പ്രാക്ടീസ് ചെയ്യണം. അവർക്ക് നമ്മൾ ബുക്ക് കൊടുക്കുന്നുണ്ട്, മെറ്റീരിയൽ കൊടുക്കുന്നുണ്ട്. ആ മെറ്റീരിയൽ അവർ വീട്ടിൽ നിന്ന് ചെയ്താലും അവർ ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ 2nd level വരാം.
2: അപ്പോൾ 1 level എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ഡേ ക്ലാസ് ആണ്. പക്ഷേ ഒരു ക്ലാസ് എടുത്തിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ 2nd level ചെയ്യുക എന്നുള്ളത് സാധ്യമല്ല. കാരണം 1st level എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾക്ക് കൂടി ഒരു കോൺഫിഡൻസ് ലെവലിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ നമുക്ക്
3: 2nd, 1st ട്രെയിനിങ് ക്ലാസ് കഴിഞ്ഞാൽ
0: മാഷാല്ലാ. പിന്നെ ഇതിൻ്റെ ബാക്കി ഭാഗമുണ്ട്. നമ്മളതിൻ്റെ ഒരു ഭാഗമാണ് കേൾപ്പിച്ചത്, വഴികാട്ടി. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മക്കൾക്ക് അതുപോലെ തന്നെ ഒരു ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ ഉപകാരപ്രദമാകുന്ന രൂപത്തിലെടുത്തുള്ള നമ്മളെ അറിവുകൾ ലഭിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ മനനായ നമ്മുടെ എൻ്റെ ഒരു സുഹൃത്തും നമ്മുടെ റേഡിയോയുടെ ചാലകശക്തികളിൽപ്പെട്ടവരോടുമൊക്കെ ആയ ഷമീം വണ്ടൂരായിരുന്നു റഷീദ് സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്.

0: നമുക്ക് ഒരുപാട് ഫീഡ്ബാക്ക് ഉണ്ടല്ലേ.
1: മുകുൽ സൂചരമംഗലം, ഈ ഒരു കഥ കേട്ടപ്പോൾ ഇബ്രാഹിം നബി അതിന്റെ അഗ്നി കൂടാരത്തിലേക്ക് എറിയുന്നതിന് മുമ്പ് എനിക്ക് അള്ളാഹു മതി വരമേൽപ്പിക്കാൻ, അവൻ എത്ര നല്ലവൻ എന്ന് പറഞ്ഞ കുറച്ച് വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ, ആമീൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇസ്ലാമികമായിട്ടുള്ള കഥയും ചരിത്രവും ഗാനങ്ങളും കേൾക്കാൻ ആഗ്രഹിക്കുന്നു. മാഷാ അല്ലാ, നല്ലൊരു ഗുണപാഠം. വെരി ഗുഡ് ജമീല വി പി കളിക്കാവ്.
0: നമ്മള് ശ്രോതാക്കളോടെ നമുക്ക് പറയാനുള്ളത്, നമ്മള് ചെറിയൊരു വായന കൂടി നമുക്ക് ആവശ്യമാണ് അല്ലേ.
1: അതെ അതെ അതെ.
0: നമ്മൾ ചിലപ്പോൾ എല്ലാ ദിവസവും നമുക്ക് ഇങ്ങനെ അനുഭവവും കഥയും ഇങ്ങനെ മാറി മാറി വരുമ്പോഴേ ചരിത്രങ്ങൾ ചിലപ്പോൾ കുറച്ച് കുറവേ കാരം കേൾവി അല്ലേ. അപ്പൊ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ
1: വായിക്കാനുള്ള അവസരങ്ങൾ നോക്കണം അല്ലേ. പുസ്തകങ്ങളും അതുപോലെ തന്നെ ഓൺലൈൻ വായനകളൊക്കെ ഉണ്ടല്ലോ.
0: അതെ. എന്റെ മകൾ ഇപ്പോൾ 9 പഠിക്കുന്നു. അവൾ 1 ക്ലാസ്സിൽ നിന്ന് അബാക്കസ് പേടിച്ച് സ്കൂൾ മാറിയതാണ്. ടീച്ചറെ കാണുന്നത് തന്നെ ഭയങ്കര പേടിയായിരുന്നു.
1: കണക്കിന്റെ
0: സെമിയാളിയിൽ ഉള്ളിയിൽ കണ്ണൂരാണ് അത് പങ്കുവച്ചിട്ടുള്ളത്.
1: മഷാല്ലാ, ചരിത്രം എത്ര കേട്ടാലും മതി വരില്ല. പുലരിവട്ടവും എല്ലാ പരിപാടിയും ഒന്നിനൊന്ന് മെച്ചം. എത്ര വിഷമമുണ്ടെങ്കിലും പീസ് റേഡിയോ തുറന്നാൽ ഒരു സമാധാനമാണ്. മൈമോന കരുവാരകൊണ്ട് ഹാരിഫ് എം പി വെട്ടത്തൂർ. വഴിവിളക്ക് ഞാൻ എന്നും സ്റ്റാറ്റസ് വെക്കാറുണ്ട്. അല്പമൊന്ന് വൈകിയാൽ എൻ്റെ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റുഡൻറ്റ് അത് എവിടെ എന്ന് ചോദിച്ച് മെസ്സേജ് അയക്കും. അതാണ് നമ്മൾ വഴിവിളക്ക് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ വിചാരിച്ച പോലൊന്നും അല്ല. നോർത്ത് ഇന്ത്യൻ സ്റ്റുഡൻറ്റ് അവിടുന്ന് വിളിച്ച് ചോദിക്കുകയാണ്. അപ്പം അവർക്കത് ആവശ്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ കൊടുക്കുന്നത് എന്തും ആർക്കെങ്കിലും ആവശ്യമുണ്ട് എന്ന് വിചാരിച്ച് നമ്മളത് ഷെയർ ചെയ്താൽ മതി. ഞാനെപ്പോഴും അതാ പറയാം, എന്തിനാ ഇപ്പം ഇതെങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ നമ്മൾ അത് ചോദിക്കണമെന്ന് ആരറിയോ, നമ്മളുടെ അതേ കാറ്റഗറിയിലുള്ള ആളുകളായിരിക്കും. നമ്മുടെ കൂടെ പഠിച്ച അറബിക് കോളേജിലോ മറ്റോ, അല്ലെങ്കിൽ നമ്മുടെ പ്രാസ്ഥാനിക ബന്ധമുള്ള അങ്ങനെ നമ്മുടെ ഈ ലൈനിൽ ഇങ്ങനെ സഞ്ചരിക്കുന്ന ആൾ, അത് വെച്ചിട്ടിപ്പോൾ എന്താ പ്രത്യേകിച്ച്
0: യെസ്
1: എന്ന് ചോദിക്കുന്ന ആളുണ്ടാവും. പക്ഷേ ഇത് കിട്ടാൻ ഒരാൾ കാത്തിരിക്കുന്നുണ്ടെന്ന് വിചാരിച്ചാണ്.
0: അതെ, ഇന്നത്തെ ഒരു ചിന്തയിലേക്കുള്ള ചെറിയ സാധനത്തിന്റെ ഒരു സൂചനയാണ് നമ്മളിപ്പോ തന്നിട്ടുള്ളത്. ബാക്കി നമുക്ക് ചിന്ത. ഇപ്പൊ നമ്മള് നേരെ പോകുന്നത് തിരുമൊഴികളിലേക്ക്.
2: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
3: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
1: പീസ് റേഡിയോ തിരുമൊഴികളിൽ ബഹുമാനായ കെ വി മുഹമ്മദ് അലി നമ്മൾ സംസാരിക്കുന്നത് നരകത്തിലെ ഭക്ഷണവും വസ്ത്രവും ലഭിക്കുന്ന ചില കാരണങ്ങൾ ഒരു ഹദീസുമായി ബന്ധപ്പെട്ട സംസാരമാണ്. ഇൻഷാല്ലാ തിരുമൊഴികൾ കേട്ടുവരാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അനിൽ മുസ്തവരിദ് ബിൻ അഷ്ദാദ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം من أكل برجل مسلم أكلة فإن الله يطعمه مثلها من جهنم ومن كسي ثوبا برجل مسلم فإن الله يكسوه مثله من جهنم ومن قام برجل مقام سمعة ورياء فإن الله يقوم به مقام سمعة ورياء يوم القيامة. പ്രശോദാക്കളെ, ഇമാം അബൂദാവൂദ് തന്റെ സുനനിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ് വായിച്ചത്. അൽ മുസ്തൗരിദ് ബിൻ ഷദ്ദാദ് റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. അൽ മുസ്തൗരിദ് ബിൻ ഷദ്ദാദ് ബിൻ അംർ ബിൻ ഹസൽ എന്നാണ് മുഴുവൻ പേര്. ഏതാനും ചില ഹദീസുകളൊക്കെ അദ്ദേഹം നിവേദനം ചെയ്തിട്ടുണ്ട്. ഹിജറ 45 അദ്ദേഹം മരണപ്പെട്ടു എന്നാണ് പ്രബലമായ അഭിപ്രായം. അലക്സാണ്ട്രിയിലാണ് എന്ന് പറയുന്നു, മിസ്രിലാണ് എന്നൊക്കെ പറയുന്നു. ഏതായിരുന്നാലും കൂഫക്കാരനായ അതോടൊപ്പം മിസ്രുകാരനുമൊക്കെയായ സഹാബിയായിട്ടാണ് അദ്ദേഹം എണ്ണപ്പെട്ടിട്ടുള്ളത്. മുസ്തൗദിരിദ് റളിയല്ലാഹുനു പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, മൻ അക്കല ബിറജുലിൻ മുസ്ലിമിൻ അക്കലത്തൻ, ആരെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യനെ തിന്നാൽ അല്ലെങ്കിൽ മനുഷ്യന്റെ കാരണത്താൽ ഭക്ഷിച്ചാൽ, ഒരാളുടെ കാരണത്താൽ അവൻ ഭക്ഷിച്ചാൽ, ഫഇന്നല്ലാഹ യുത്ഇമുഹു മിസ്ലഹ മിൻ ജഹന്നം, അതുപോലെ ഒന്ന് അവന് നരകത്തിൽ അല്ലാഹു ഭക്ഷിപ്പിക്കുമെന്നാണ്. ഇവിടെ ഭക്ഷിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരാളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുക എന്നതാണ്. അതുകൊണ്ട് ഒരാളുടെ മാനം കെടുത്തലാണ്, ഒരാളുടെ അഭിമാനത്തെ പിടിച്ചു വലിക്കലാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചു എന്ന് കാണാൻ സാധിക്കും. ഖുർആനിൽ തന്നെ മറ്റൊരാളെക്കുറിച്ച് പരദൂഷണം പറയുമ്പോൾ അവൻ്റെ ഒരു മരണപ്പെട്ട വ്യക്തിയുടെ സഹോദരൻ്റെ പച്ചമാംസം തിന്നുക എന്ന രൂപത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഖുർആൻ തന്നെ സൂറത്ത് ഹുജറാത്തിൽ. ആ ഒരു പ്രയോഗമാണ് അതുകൊണ്ട്. അപ്പോൾ ഒരാളുടെ മാംസം തിന്നാൽ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് ഒരു വിശദീകരണം. അതല്ലെങ്കിൽ ആരെങ്കിലും ഒരാളുടെ ഒരാൾ കാരണത്താൽ മറ്റൊരാൾ കാരണത്താൽ സമ്പാദിക്കുകയോ ഉപകാരമെടുക്കുകയോ ചെയ്യുകയാണ്, ഇതിന് പകരമായിട്ട് ഒരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചതിന്റെ പകരമായിട്ട് ഒരാളെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞ്, ഒരാളെക്കുറിച്ച് കളവ് പറഞ്ഞ്, ഒരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന രൂപത്തിൽ പറഞ്ഞ് അതുമൂലം ഒരു വരുമാനമുണ്ടാക്കുക, അങ്ങനെ ഒരു സമ്പത്തുണ്ടാക്കി വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒക്കെ ആ രൂപത്തിൽ ഉപദ്രവം ചെയ്ത ആൾ എന്നതാണ് അതുകൊണ്ട്. അങ്ങനെ ഒരാൾ ചെയ്താൽ, അങ്ങനെ ഒരു ഭക്ഷണം കഴിച്ചാൽ മറ്റൊരുത്തന്റെ അഭിമാനത്തിന് നഷ്ടം വരുത്തി ഒരാളൊക്കെ പ്രയാസമുണ്ടാക്കി മാനക്കേടുണ്ടാക്കി വല്ലതും നേടിയാൽ അതുപോലെ ഒന്ന് നരകത്തിൽ നിന്ന് അള്ളാഹു അവന് കൊടുക്കും എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നേർക്ക് തന്നെയുള്ള ഭക്ഷണമാണെങ്കിൽ അങ്ങനെ, അതല്ലാത്ത മറ്റെന്താണെങ്കിലും അങ്ങനെ. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമൻ ഖുസിയ സൗബൻ ബിറജുലിൻ മുസ്ലിമിൻ, ആരെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യൻ കാരണത്താൽ ഒരു വസ്ത്രം ധരിച്ചാൽ, ഫഇന്നല്ലാഹ യക്സൂബു മിസ്ലഹു മിൻ ജഹന്നം, നരകത്തിൽ നിന്ന് അതേപോലെയുള്ളത് അവനെ ധരിപ്പിക്കും. ഇവിടെയും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പിന്നെ ഒരാളുടെ മാനം വിറ്റ് അതിലൂടെ അവൻ സമ്പാദിച്ചു, വസ്ത്രം നേടി, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരാളെ ഉപദ്രവിച്ച് അല്ലെങ്കിൽ ഒരാളുടെ മാനത്തിന് അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചു, ആ അതിലൂടെ അവനൊരു നേട്ടം, ഒരു വസ്ത്രം നേടിയെങ്കിൽ അതേപോലെയുള്ളതാണ് അള്ളാഹു അവന് നരകത്തു നിന്ന് നൽകി അവന് മറുപടി നൽകുന്ന ആളെ അതേപോലെയുള്ള നരകത്തു നിന്നുള്ള വസ്ത്രം അവർ നൽകും എന്നതാണ്. അപ്പം മറ്റൊരാളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തി അനർഹമായതിലൂടെ നേടിയ വസ്ത്രം, അത് നാളെ പരലോകത്ത് നരകത്തു നിന്നുള്ള വസ്ത്രം ലഭിക്കാനുള്ള കാരണമാണ് എന്ന് ചുരുക്കാം. ഇനി നോക്കൂ, ഒന്നുകൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒമൻ ഖാമ ബിറജുലിൻ മഖാമ സുംഅത്തിൻ വരിയാഇൻ, ആരെങ്കിലും ഒരാൾ ഒരു സുംഅത്തിൻ്റെയും റിയായിൻ്റെയും, സുംഅത്ത് കാരണം മറ്റുള്ളവരെ കേൾപ്പിക്കാൻ, റിയാ എന്ന് പറഞ്ഞാൽ പരക്ഷേമ തൽപരത, മറ്റുള്ളവർ കാണാനും കേൾക്കാനും അറിയാനും ഒക്കെയുള്ള പ്രവർത്തനം, ഇങ്ങനെ അങ്ങനെയുള്ള ഒരു രൂപത്തിലാണ് ഒരാൾ നിലനിന്നതെങ്കിൽ എന്നതാണ്. അങ്ങനെയെങ്കിൽ ഫഇന്നല്ലാഹ യഖൂമു ബിഹി മഖാമ സുംഅത്തിൻ വരിയാ നിയമൽ അന്ത്യദിനത്തിലും, അവനെ അങ്ങനെയുള്ള ആ സ്ഥാനത്താണ് നിൽക്കുക, സുംഅത്തിൻ്റെയും റിയാഇൻ്റെയും, മറ്റുള്ളവരെ കേൾപ്പിക്കുക, മറ്റുള്ളവർ അറിയുക, അങ്ങനെ അള്ളാഹു അറിയണം, അള്ളാഹു നിന്ന് പ്രതിഫലം ലഭിക്കണം എന്ന ആഗ്രഹത്തിനപ്പുറം പരക്ഷേമ തൽപരത, മറ്റുള്ളവരുടെ റിയ എന്ന് പറഞ്ഞാൽ ലോകമാന്യത, പരക്ഷേമ തൽപരതയല്ല ലോകമാന്യത, ആ വാക്ക് മാറിപ്പോയതാണ്, ലോകമാന്യതയ്ക്ക് വേണ്ടി, ലോകമാന്യതയ്ക്ക് വേണ്ടി ചെയ്യുക, അതേപോലെ തന്നെ മറ്റുള്ളവരാ രൂപത്തിൽ കേൾപ്പിക്കുക എന്ന ആഗ്രഹത്തോടുകൂടി ചെയ്യുന്ന ആ നന്മകളുണ്ടല്ലോ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നാളെ പരലോകത്തും ആ സ്ഥാനമേ അവന് ലഭിക്കൂ എന്നതാണ്. ഇവിടെ ഇതിന്റെ തഫ്സീറുകളിൽ കാണാം വിശദീകരണങ്ങളിൽ, വമൻ വഖഫ ഫീ മൗഖിഫിൻ യതബാഹ അമാമന്നാസ്, ജനങ്ങളുടെ മുമ്പിൽ അഭിമാനം കൊള്ളാവുന്ന ആ രൂപത്തിലൊരു സ്ഥാനവും അല്ലെങ്കിൽ അങ്ങനെ ഒരു സന്ദർഭമാണ് ഒരാൾ അതിലൂടെ ആഗ്രഹിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ തന്റെ പ്രവർത്തനം, തന്റെ വാക്ക്, തന്റെ ചെലവഴിക്കൽ, അങ്ങനെ അതിലൊക്കെ ജനങ്ങൾ അവനെ മനസ്സിലാക്കണം, ജനങ്ങൾ കാണണമെന്നാഗ്രഹിക്കുന്നു, അതിലൊന്നും തന്നെ അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിക്കുകയോ ഇഖ്ലാസോ അവനില്ല എങ്കിൽ, ജനങ്ങളുടെ പുകഴ്ത്തലും നല്ല വാക്കുകളും ഒക്കെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, അന്ത്യദിനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല അവനെ വഷളാക്കും. ഫഇന്നല്ലാഹ യഫ്ളഹു യൗമൽ ഖിയാമ ബിനഫ്സി മാ ഫഅൽ, അവൻ ചെയ്തതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് നാളെ റഹ്മാനായ റബ്ബ് അവനെ വഷളാക്കും, അപമാനിക്കും എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതിൻ്റെ വിശദീകരണത്തിന് മറ്റൊരു രൂപത്തിൽ കൂടി ഈ ഹദീസിന് ആശയമാകാം എന്ന നിലക്ക് പറഞ്ഞതൊന്നും ഇങ്ങനെയാണ്, ആരെങ്കിലും പിന്നെ പ്രത്യക്ഷത്തിൽ നല്ലവനായി നടിച്ച് കാര്യലാഭത്തിന് വേണ്ടി ഭരണാധികാരികളുടെ അടുത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ അടുത്തിയെന്ന് സമ്പത്തോ സ്ഥാനമാനങ്ങളോ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം, അതും ഇതുകൊണ്ട് അർത്ഥമാക്കുന്നുണ്ട്. അങ്ങനെയുള്ളവൻ നാളെ ആ രൂപത്തിലായിരിക്കും പരലോകത്തുണ്ടാവുക, അള്ളാഹുവിൽ നിന്നുള്ള ഒരു പ്രതിഫലവും ലഭിക്കാത്ത ഒരവസ്ഥ അവന് ലഭിക്കും എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധിപ്പിക്കുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, ഏഷണി പരദൂഷണം, പിന്നെ കുത്തുവാക്കുകൾ പറയൽ, മാനം കെടുത്തൽ, ഇതിനൊക്കെയുള്ള ശക്തമായ താക്കീതായിട്ടാണ് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത്. ലോകമാന്യത, റിയാ, അതേപോലെ തന്നെ അമിതമായ, അനാവശ്യമായ പിന്നെ പൊങ്ങച്ചം, അഹങ്കാരം, ആത്മാർത്ഥതയില്ലാത്ത പ്രവർത്തനങ്ങൾ, ഇവയ്ക്കൊക്കെ എതിരെയുള്ള താക്കീതായിട്ടും ഈ ഹദീസിനെ കാണാൻ സാധിക്കും. അപ്പോൾ ദുനിയാവിൽ നാം ചെയ്തതിൻ്റെ അതേ അളവിലുള്ള പ്രതിഫലം നാളെ പരലോകത്ത് അവന് ലഭിക്കും. അത് ഈ ദുനിയാവിലെ പ്രതിഫലമാകുമ്പോൾ അതിന് ഒരു അറ്റമുണ്ട്, ഒരവസാനമുണ്ട്. പക്ഷെ പരലോകത്താകുമ്പോൾ അത് കൂടുതൽ ഗൗരവതരമാണ്. അതുകൊണ്ട് ഒരിക്കലും മറ്റൊരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന രൂപത്തിൽ മറ്റൊരാളുടെ പച്ചമാംസം തിന്നുന്ന അല്ലെങ്കിൽ മറ്റൊരാളെ അഭിമാനം നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഭക്ഷണം കഴിക്കൽ, വസ്ത്രം ധരിക്കൽ, ഇതൊക്കെ ഏറെ നഷ്ടത്തിലേക്കാണ് എത്തിക്കുക. അതേപോലെ തന്നെ മറ്റുള്ളവർ കാണണം കേൾക്കണമെന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ അതും വലിയ നാശത്തിലേക്കും നഷ്ടത്തിലേക്കും തീരാ ദുഃഖത്തിലേക്കുമാണ് എത്തിക്കുക എന്ന ശക്തമായ താക്കീതാണ് ഈ വചനങ്ങളിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുന്നത്. എല്ലാ തിന്മകളിൽ നിന്നും മാറി നന്മയുടെ വഴിയിൽ സഞ്ചരിക്കാൻ അല്ലാഹു നമ്മയൊക്കെ തുണക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
5: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ ഉമ്മു കുൽസു ചിറമംഗലം ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാതെ പോയോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ടത്. പക്ഷേ അത് അവരുടെ ചിലപ്പം ആ ടൈപ്പിൽ അങ്ങോട്ട് മാറി. എന്നാലും നമ്മൾ സൂചിപ്പിക്കുകയാണ്, സ്ഥിരം ശ്രോതാക്കളായിട്ടുള്ള ആളുകളുടെ ഇത്തരം കമൻറ്റുകൾ നമ്മൾ വായിച്ചേ പറ്റുള്ളൂ. ഞാൻ വീണ്ടും സലാം പറയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എൻ്റെ ഉമ്മ മരിച്ചു, ഞാൻ ലൈവിൽ കയറിയിട്ട് കുറച്ച് ദിവസമായി. എൻ്റെ പേര് മറന്നു എന്ന് ചോദിച്ചു. നേരത്തെ നമ്മൾ വായിച്ചിരുന്നു. അപ്പോൾ നമ്മൾ അത് വായിച്ചിരുന്നു. ഉമ്മക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഉമ്മയുടെ പരലോക ജീവിതം അല്ലാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു റേഡിയോ കുടുംബത്തിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പിന്നെ
0: നേട്ടങ്ങൾ.
5: ഇൻഷാ അല്ലാഹ് ഇന്ന് എൻ്റെ മകനാണ് ഉത്തരം എഴുതിയത്. നുസ്രത്ത് പി സി കുഴിപ്പുറം. അമീർ ടി അടത്തനാട്ട് ഏറെയുടെ വലിയൊരു കവിതയുണ്ട്. ഇൻഷാല്ലാ നമ്മൾ അവസാന സമയത്തേക്ക് മാറ്റിവെക്കായിരിക്കും നല്ല തോന്നുന്നു. കാരണം സ്ലോട്ടാക്കി തന്നെ കൊടുക്കണം. അപ്പോൾ ഒരു സ്ലോട്ടാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അത് അവതരിപ്പിക്കേണ്ടി വരും. ഇൻഷാല്ലാ ഒരു മിനിറ്റ് കൊണ്ട് നല്ലൊരു മെസ്സേജാണ് കിട്ടിയത്. അതനുസരിച്ച് ജീവിക്കാൻ നമ്മുടെ സഹോദരന്മാർക്കാവട്ടെ എന്ന് അബ്ദുള്ള സി കെ.
0: ആയിക്കോട്ടെ, നമുക്ക് എന്നാൽ ഒരു പാട്ട് കേട്ട് വരാം അല്ലേ.
5: സ്വരം കേൾക്കാം.
0: ഓക്കെ
5: ഇൻഷാല്ലാ.

0: മാഷാ നല്ലൊരു ഗാനം. എനിക്ക് തോന്നുന്നു ഒരുപാട് കാലം പഴക്കമുള്ള ഒരു പാട്ടാണത്.
1: അതെ,
0: പക്ഷേ ഇപ്പോഴും അത് അതിൻ്റെ ഒരു തന്മയത്വത്തോടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. കുറേ പാട്ടുകൾ ശരിക്കും എന്താ പറയുക, കാലയവനികക്കുള്ളിൽ മറഞ്ഞു എന്നൊക്കെ പറയില്ല നമ്മൾ.
1: അതെ അതെ
0: അല്ലേ. പക്ഷേ ഇപ്പോഴും മനസ്സ് തട്ടുന്ന പഴയ പാട്ടുകൾ പെട്ടൊരു പാട്ടാണത്. പക്ഷേ അല്ല, ചില ആളുകൾക്കെങ്കിലും ഇത് പുതുമ ഉണ്ടാവും. അപ്പോൾ ഇത് ഇത്രയും പഴയതായിട്ട് എന്താ ഇപ്പം നമ്മൾ കേട്ടില്ല എന്നുള്ള സങ്കടമൊന്നും വേണ്ട.
1: അതെ, തീർച്ചയായിട്ടും.
0: മാഷാല്ല, തിരുമൊഴികളിലൂടെ നല്ലൊരു അറിവ് കിട്ടി എന്നുള്ളത് സഫിയ എടപ്പാൾ. നഫീസ പി എ താമരശ്ശേരി പറഞ്ഞിരിക്കുന്നു, ഉസ്താദിൻ്റെ ഹദീസ് വളരെ മനസ്സിൽ തട്ടുന്നതാണ്. നമ്മളെല്ലാവരും ദൈനംദിനം ചെയ്യുന്ന തെറ്റുകളാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. സംസാരത്തിൽ നല്ലത് മാത്രം വരട്ടെ. ജമീല വി കെ പൂനൂർ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ തിരുമൊഴി എത്ര നല്ല ഉപദേശമാണ്. അള്ളാഹു തിന്മകളിൽ നിന്ന് എല്ലാം നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ, എല്ലാ പരിപാടികളും ഒന്നിനൊന്നും മെച്ചം. കെ വി ഉസ്താദിൻ്റെ ഹദീസ് ക്ലാസ് എന്നും നല്ല അറിവ് കിട്ടുന്നു. ഇന്നത്തെ ചരിത്ര കഥ കേട്ടില്ല, ആ സമയത്ത് ഫോൺ വന്നു, റിവൈൻഡിൽ കേൾക്കാമല്ലോ എന്ന സമാധാനത്തിലാണ്. പി ആർ പ്രവർത്തകർക്ക് എല്ലാവിധ ഖൈറും പ്രധാനം ചെയ്യുമാറാവട്ടെ. നാദിറ ഇടിമുഴിക്കൽ.
1: യെസ്, പിന്നെ മരണത്തെക്കുറിച്ചും ഖബറിനെക്കുറിച്ചൊക്കെ ഓർത്തുപോയി എന്നാണ് സീനത്ത് പാലക്കാട് പറയണത്. പിന്നെ റുഷ്ദ കാളിയാവ് പിന്നെ എപ്പോഴും ഈ സ്വരത്തിനെ
0: കുറിച്ച്.
1: അതെ അതെ,
0: ഓക്കെ.
1: റസിയ ചെങ്ങാൻ എന്താ പറയുന്നത്, അൽഹംദുലില്ലാ മാഷാല്ലാ, നല്ലൊരു സ്വരമായിരുന്നു. ചില സ്വരങ്ങൾ കേൾക്കുമ്പോൾ ഇങ്ങനെയാണ്, ഹൃദയത്തിലേക്ക് ചില പ്രഭാഷണങ്ങൾ കേൾക്കുന്നതിനേക്കാൾ എഫക്റ്റ് ചെയ്യും. അള്ളാഹു പാടിയയാളെ അനുഗ്രഹിക്കട്ടെ, ആമീൻ.
0: ഞാൻ റുഷ്ദയുടെ പേര് പറയുമ്പോഴേ പറഞ്ഞിട്ടില്ലെങ്കിൽ അതൊരു പ്രയാസമാണെന്ന് ചോദിച്ചിട്ടാണ്. ഞാൻ കാളികാവിൽ കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ഒരു ഒരാഴ്ച മുമ്പേ, ഒരു ഞങ്ങളുടെ ഒരു മണ്ഡലം പ്രോഗ്രാമിന് പങ്കെടുത്തിരുന്നു. അപ്പോൾ സ്ഥിരമായിട്ടിങ്ങനെ റുഷ്ദ കാളികാവ് അല്ലെങ്കിൽ റുഷ്ദ ഉദരംപോയിൽ, ജമീല വി പി കാളികാവ്, നമ്മളിങ്ങനെ വായിക്കുന്ന നമ്മുടെ പ്രദേശവുമായി ബന്ധപ്പെട്ട രണ്ടാൾക്കാരെ പേര് വായിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഇത് നമ്മുടെ പ്രാസ്ഥാനിക ബന്ധമുള്ള ആളാണോ അല്ലേ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചു നമ്മുടെ. അപ്പോൾ അവർ ആ പ്രോഗ്രാമിൽ അവിടെ ഉണ്ടായിരുന്നു.
1: അവിടെ ഉണ്ടായി,
0: നമുക്കറിയില്ല ആരാണ്, നമുക്ക് അതിനു മുമ്പേ അറിയണ്ടായിരുന്നില്ല. അപ്പം സ്ഥിരമായി നമ്മളെ കൂടെ ഉള്ള ഒരു ശ്രോതാവാണ്.
1: പറയുന്നുണ്ട്, അസ്സലാം അലൈക്കും, സ്വരം മരണത്തെ കുറിച്ചുള്ള നല്ലൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു.
0: അബ്ദുള്ള തിരൂർക്കാടാണ് നമ്മുടെ ഇന്നത്തെ സ്വരം ആലപിച്ചത്. ഓരോ ഹദീസും വിശദമായി പറഞ്ഞു തന്നു. പലരുടെയും ജീവിതത്തിൽ ഹിദായത്ത് പറഞ്ഞു കൊടുക്കുന്ന കെ വി ഉസ്താദിനും ജീവിതത്തിൽ സമാധാനം തരുന്ന പീസ് റേഡിയോ കുടുംബത്തിനും പടച്ചവൻ എല്ലാ റഹ്മത്തും ബർക്കത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥന.
1: യെസ്, നമുക്ക് ഇന്നത്തെ വഴിവിളക്ക് എന്താണെന്ന് നോക്കിയാലോ. ഓക്കെ, ഇന്നത്തെ വഴിവിളക്ക് എല്ലാ ദിവസവും നമുക്ക് നമ്മുടെ ഫോണുകളിലേക്ക് എത്തുന്നുണ്ട്, നമ്മളത് സ്റ്റാറ്റസ് ഇടുന്നുണ്ട്. ഇന്നത്തെ വഴിവിളക്കിൽ നമസ്കാരവുമായി ബന്ധപ്പെട്ടാണ്. നമസ്കാരം വിശ്വാസിയുടെ സുരക്ഷ എന്നതാണ് ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം. ബോധപൂർവം ഒരു നിർബന്ധ നമസ്കാരം നീ ഉപേക്ഷിക്കരുത്. ആരെങ്കിലും മനഃപൂർവ്വം അങ്ങനെ ചെയ്താൽ അള്ളാഹുവിൻ്റെ സംരക്ഷണം അവനിൽ നിന്ന് നീങ്ങിപ്പോകും. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഈ ഒരു സന്ദേശത്തെ നമ്മൾ മുറുകെ പിടിക്കുക.

0: തിരുവാലിയിൽ നിന്ന് നമ്മുടെ ഒരു സഹോദരി, എൻ്റെ മനസ്സ് മാനസികമായി വളരെ പ്രയാസത്തിലാണ്, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്ന് അവരുടെ ഒരു വസീയത്തുണ്ട്. ഇൻഷാല്ലാ അവരുടെ പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏതൊരു മനസ്സിനും ഏതൊരു പ്രയാസങ്ങൾക്കും അള്ളാഹു കൂടെയുണ്ട് എന്ന ചിന്തയാണ് എപ്പോഴും നമ്മളൊപ്പം ഉണ്ടാവേണ്ടത്. ആ ഒരു മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും അള്ളാഹു അതിനുള്ളൊരു ഉദവി നമുക്ക് നൽകും എന്നുള്ളതാണ്. ശരി, എങ്കിൽ ഇനി ഒരു ചിന്തയുമായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ അല്പം
1: പങ്കുവെക്കാം അല്ലേ? പിന്നെ നമ്മളിപ്പോൾ നേരത്തെ നമ്മുടെ സംസാരത്തിൽ വന്നൊരു വിഷയം ഉണ്ടായിരുന്നു, നമ്മൾ വൈവിളക്കിനെ കുറിച്ചും വൺമിൻ ടോക്കിനെ കുറിച്ചും ഒക്കെ നമ്മളിങ്ങനെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുമ്പോഴേ ശരിക്കും നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം ഉണ്ടെന്നാൽ നമുക്ക് ചിലതൊക്കെ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഭൗതികമായിട്ടാണെങ്കിൽ നമുക്ക് ഭക്ഷണം, നമ്മുടെ വസ്ത്രം, പഠന സൗകര്യങ്ങൾ, എല്ലാ സംവിധാനങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. എന്നാലേ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊന്നും കിട്ടാത്ത, ഇതൊന്നും ഒരു ദിവസം കിട്ടാൻ ആ സമയം പോലും വൈകിയാൽ അതിന് ദാഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ പറഞ്ഞിരുന്നത് നമ്മുടെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മുടെ നാടും നമ്മുടെ സംസ്ഥാനമൊക്കെ എല്ലാ നിലക്കും നമുക്കൊരു പോസിറ്റീവ്, കൂടുതൽ പോസിറ്റീവ് നൽകുന്ന സാധ്യതകൾ നൽകുന്നുണ്ട്. അതായത് നമ്മുടെ മതപരമായുള്ള അനുഷ്ഠാനങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ഒക്കെ വലിയ ഒരു സംരക്ഷണം നൽകുന്നത് പോലെ തന്നെ ശരിക്കും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ മറ്റുള്ള സ്ഥലത്തൊക്കെ ആ ഒരു ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ഒരു മുസ്ലിമായി അല്ലെങ്കിൽ അങ്ങനെ ജീവിച്ചു എന്നത് എന്നുള്ളത് കൊണ്ട് പോലും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എവിടെയാണ് ഒരു പ്രശ്നം പറ്റിയത് എന്നതിനെ കുറിച്ച് ശരിക്ക് ഓരോ മഹലിലും തീരുമാനിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു സദസ്സ്, ഒരു കല്യാണ സദസ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിക്കാഹിൻ്റെ വേളയോ അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെ എല്ലാ ആഘോഷങ്ങളാണല്ലോ. അപ്പോൾ എവിടെ പോയാലും നമ്മുടെ പിന്നെ മതവും വിശ്വാസവും ഒക്കെയുള്ള ആളുകൾ ഏറ്റവും ഹറാമുകൾ ചെയ്യുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ആളുകളാണല്ലോ. അതിനിപ്പോൾ ഓരോ വിഷയം നമ്മളിങ്ങനെ സെപ്പറേറ്റ് പറയാതെ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ എല്ലാത്തിനും ചെറിയൊരു മതത്തിൻ്റെ പരിവേഷം നൽകിക്കൊണ്ടാണ് ഈ ഹറാമുകളൊക്കെ നമ്മളിതിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അതിൽ വിവാഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും ബർക്കത്ത് ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സദസ്സാണ് ഒരു നിക്കാഹിൻ്റെ സദസ്സ് എന്ന് പറഞ്ഞാൽ. എന്നാൽ ബർക്കത്ത് അല്പം പോലും ലഭിക്കാതിരിക്കുന്ന രൂപത്തിലാണ് ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, അതൊരു സിറ്റുവേഷൻ. രണ്ട്, പിന്നെ വസ്ത്രത്തിൽ ഇസ്ലാമിയത്ത് കൊടുത്തിട്ട് എല്ലാ ഹറാമിയത്തും ഹറാമുകളും ചെയ്യാം. ഇപ്പോൾ ആയിഷ ബീവിൻ്റെ പേരും ഖദീജ ബീവിൻ്റെ പേരും ഫാത്തിമ ബീവിയുടെ പേരൊക്കെ പറഞ്ഞിട്ട്, അതായത് പ്രവാചകൻ്റെ ഭാര്യമാർ, മക്കൾ, ഇവരൊക്കെ പേരിൽ തന്നെ എന്ത് ചെയ്യാം? അപ്പോൾ അവിടെ ഇസ്ലാമിയത്ത് കൊണ്ടുവരാം. ആ പാട്ടിലും കാര്യത്തിലൊക്കെ അങ്ങനെയുള്ളൊരു ഇസ്ലാമിയത്ത് കൊണ്ടുവരും. എന്നിട്ട് നമ്മളെ ആളുകൾ പോലും അറിയാതെ പറയണെന്ത്, അതിപ്പോൾ എന്താ ഖദീജ ബീവിനെ കുറിച്ചുള്ള പാട്ടല്ലേ, അതിലും മ്യൂസിക് ഉണ്ടാവും, അതിൻ്റെ പിന്നെ വരികളിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള ആശയങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ ഇതിനൊക്കെ ഇത് നമ്മുടേതാണ്, ഇത് നമ്മൾ പാടേണ്ടതാണ്
0: എന്ന്
1: വരുത്തി തീർക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ചതികൾ മനസ്സിലാകാതെ അതിൽ അകപ്പെടുകയോ ചെയ്യുക. എന്നിട്ട് അതിനൊക്കെ മുമ്പിൽ നിന്നിട്ട് പരിവേഷം കൊടുക്കുന്നത് ആരാണ്, അല്ലെങ്കിൽ അതിന് ഏറ്റവും റീച്ച് കൊടുക്കുന്ന ആരാന്ന് വെച്ചാൽ നമ്മുടെ സമുദായത്തിൽ മുസ്ലിം സ്ത്രീകളായിട്ടുള്ള ഈ വസ്ത്രത്തിലൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾ പോലും.
0: അപ്പൊ ഇത്
1: ഒരു പ്രശ്നമല്ലേ?
0: തീർച്ചയായിട്ടും.
1: അത് നമ്മളറിയാതെ നമ്മളൊരു വലിയ തെറ്റിലേക്ക് അങ്ങനെ പിന്നെ എന്താ പറയുക, വീണുപോകുന്ന ഒരു തെറ്റാണ്.
0: അതെ, തെറ്റ് തെറ്റല്ലാതെ
1: യെസ്
0: തെറ്റാണെന്ന് മനസ്സിലാക്കിയവർ പോലും ന്യായീകരിക്കുന്ന ഒരവസ്ഥ.
1: തീർച്ചയായിട്ടും.
0: അല്ലേ, അതിപ്പോ ഈ ഒരു സമയത്തിന് വേണ്ടി മാത്രല്ലേ എന്ന് പറയണ.
1: അതെ അതെ.
0: അതില് രണ്ടു മൂന്ന് വിഷയങ്ങൾ അവിടെ വരുന്നുണ്ട്. ഏറ്റവും പ്രയാസപ്പെടുന്ന എനിക്ക് തോന്നുന്ന രക്ഷിതാവ് പാപ്പ. കാരണം ഈ കല്യാണവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പോഴത്തെ ഒരു ന്യൂ ജൻ വിഷയം, അവരാണത് ഏറ്റെടുക്കുക. ഒരു ഓഡിറ്റോറിയത്തിലാവട്ടെ, വീട്ടിലാവട്ടെ, അവിടെ മിക്കവാറും വാപ്പയുടെ സൗണ്ട് കുറഞ്ഞ് തന്നെ ഉണ്ടാവും എപ്പോഴും. അദ്ദേഹം ശരിക്കും സത്യം പറഞ്ഞാൽ മനസ്സ് പ്രയാസപ്പെട്ടുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും എന്ത് ഉണ്ട് അവ ആ ചിലവ് മൊത്തം വഹിക്കുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ മോളെ കല്യാണമാണ് അല്ലെ, മോൻ്റെ കല്യാണമാണ്. പക്ഷേ ആ ഒരു സ്ഥാനത്ത്, ആ ഒരു വാപ്പാൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എന്ന് ചിന്തിക്കാൻ കഴിയാത്ത ഒരുപാട് ആളുകളാണ് ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ് കോപ്പ് കൂട്ടി ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്നത്. ഇപ്പോൾ പോയി പോയി പോയി എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ നമ്മൾ നിങ്ങളെ സംസാരത്തിൻ്റെ പലപ്പോഴും നമ്മളെ ആളുകളെന്ന് പറഞ്ഞല്ലോ, ഈ അന്യമത സമുദായത്തിൽപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ പോലും അറപ്പോടെ നോക്കുന്ന രൂപത്തിൽ ആണ് ഇപ്പോൾ പലപ്പോഴും അത്രത്തോളം മോശമായ രൂപത്തിലേക്ക് നമ്മുടെ സമൂഹം എതിർക്കുന്നുണ്ടെങ്കിൽ എന്നാ അടുത്തിന് കാണിച്ചുതരാം എന്ന രൂപത്തിലാണ്. അതായത് ആരെങ്കിലും ഏതെങ്കിലും ഒരു ഉസ്താദോ അല്ലെങ്കിൽ ഒരു മൗലവിയോ ഇതിനെതിരെ ഒരു സോഷ്യൽ മീഡിയയിലോ അല്ലാതെയോ സംസാരിച്ചു കഴിഞ്ഞാൽ എന്നാ ഒന്ന് കാണിച്ചുതരാം, അടുത്തിന് കാണിച്ചുതരാം എന്ന രൂപത്തിൽ. എത്രത്തോളം എന്ന് പറഞ്ഞാൽ JCB അതില്ലേ മുമ്പിലുള്ള കുട്ടയിൽ ഒന്നിലങ്ങനെ വരിക, അവസാനം ഇപ്പോൾ ഇവിടെ മയ്യത്ത് കട്ടിൽ വരെ പുതിയ ആപ്പിൾ വരുന്ന രൂപത്തിൽ, അതിന് പെണ്ണിനെ ഇറക്കി കൊടുക്കാൻ വാപ്പ തയ്യാറാകുന്ന രൂപത്തിലേക്ക് സമൂഹം മാറിയിട്ടുണ്ട്. പലപ്പോഴും ഇത് റേഡിയോയിലൂടെയും അല്ലാത്ത പ്ലാറ്റ്ഫോം ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒറ്റ കാര്യം ഇതിന് പരിഹാരമുള്ളൂ. ഒരു 99% ആളുകളും ഇപ്പോഴും വിവാഹം നടത്തുന്നത് മഹല്ല് കേന്ദ്രീകരിച്ചിട്ട് തന്നെയാണ്. അതിൽ 1% ചിലപ്പം മഹല്ലിൽ ഞാൻ നിങ്ങൾ നടത്തിക്കോളാം എന്ന് പറഞ്ഞ് തീർച്ചു നിൽക്കുന്നത് അവരെക്കുറിച്ചുള്ള സംസാരമല്ല. മഹല്ലും ഇനി പള്ളിക്കാടും അഥവാ നമ്മളെ പള്ളിപ്പറമ്പും വേണമെന്ന് ഉദ്ദേശിക്കുന്ന മുസ്ലിങ്ങളുണ്ടല്ലോ. അതിലിപ്പം മുജാഹിദ് ആയിക്കൊള്ളും സുന്നി ആയിക്കൊള്ളും അങ്ങനെയൊന്നല്ല ഞാൻ പറയുന്നത്. ഒരു മുസ്ലിമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ അവരുടെ വിവാഹവുമായി ബന്ധപ്പെടുന്ന ഏത് മഹല്ലാണെങ്കിലും കർശന നിർദ്ദേശം ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ മഹല്ലിൻ്റെ ഒരു സഹകരണവും ഉണ്ടാവില്ല എന്ന്. ആദ്യമേ ഒരു ബൈലം ഉണ്ടാക്കി ചാതി, എന്നാൽ പിന്നൊരു കേസും പ്രശ്നങ്ങളായിട്ട് വരില്ല. അത് നമ്മൾ മഹല്ലിലെ കാരണവന്മാരും സാധാരണക്കാരും അത് ഇതിങ്ങനെ ആഗ്രഹിക്കുന്ന മനുഷ്യന്മാരൊക്കെയും അത് കമ്മിറ്റിക്കാർ നടത്തട്ടെ എന്ന് പറഞ്ഞ് മാറ്റിയിരുത്തല്ല. അത് കമ്മിറ്റി ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനൊരു ആവശ്യം അങ്ങോട്ട് വെച്ചിട്ട് അതെന്ത് ചെയ്യണം, നാട്ടിൽ നടപ്പിലാക്കുന്നൊരവസ്ഥ വരും വരെ ഇതിങ്ങനെ തന്നെ തുടർന്ന് പോകും. ഇപ്പം കണ്ണൂർ പരിസരത്ത് കഴിഞ്ഞ ഒരു ദിവസം സോഷ്യൽ മീഡിയ കണ്ടതാണ്, ഈ മറ്റേ ഈ എന്താ പറയുക പ്രേതത്തിൻ്റെ ഒരു പരിവേഷം ഉണ്ടല്ലോ, എന്താ സംഭവം നമുക്കറിയുന്നല്ലോ, പക്ഷെ അതിൻ്റെ ഒരു പരിവേഷം നമ്മൾ മൊത്തത്തിൽ കാണുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെ രൂപം വെച്ചിട്ട് പുതുപണ്ണിറങ്ങുന്ന സമയത്ത് ഭർത്താവ് വരനായിട്ടുള്ള ആളെ അവൻ്റെ കൂട്ടത്തിലുള്ള 5-6 ആൾക്കാർ ആ ഒരു വേഷം ധരിച്ചു വരുന്ന അവസ്ഥ മുസ്ലിം കല്യാണങ്ങളാണ്. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം, പലർക്കും ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന അള്ളാഹുവുമായിട്ട് മീസാഖൻ ഖലീല ഒരു വലിയ ഒമ്പിച്ചൊരു കരാറ് നടക്കുന്ന വേദിയിലേക്കാണ് ഇങ്ങനെയുള്ള ആഭാസങ്ങൾ കടന്നു വരുന്നത്. ബർക്കത്ത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ ജീവിതം അങ്ങോട്ടുള്ളതും ബർക്കത്തില്ലാത്ത അവസ്ഥ വരും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട, ഞങ്ങൾ പറഞ്ഞപ്പോൾ അതിലേക്ക് കുറച്ച് കൂട്ടിവെച്ചു. അപ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ് ഈ ഒരു വിവാഹവേളയിൽ. അതൊരു പുണ്യകർമ്മമാണല്ലോ ഇവിടെ നടക്കുന്നത്
1: അല്ലേ.
0: പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് ആരെങ്കിലും ഇങ്ങനെ മയ്യത്തിൻ്റെ വേഷത്തിൽ പോവോ? ഇല്ലല്ലോ. അപ്പോൾ അതൊരു പുണ്യകർമ്മമാണ്. നമ്മളെ കർമ്മത്തിൽ നമ്മൾ പുണ്യം കിട്ടുന്ന ഒരു കർമ്മമാണ് ഈ വിവാഹത്തിൻ്റെ നിക്കാഹിൻ്റെ വേള എന്നുള്ളത്, നിക്കാഹ് എന്നുള്ളത്. നമ്മൾ അങ്ങനെ തന്നെ അതിനെടുക്കണമെന്ന് മാത്രമാണ്.
1: വിവാഹത്തിൻ്റെ വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമായിട്ടല്ല നമ്മൾ പറഞ്ഞത്, പക്ഷേ അത് ഈ വിഷയം തന്നെ ഒരുപാട് പറയണ്ട പങ്ക്. വേറൊരു കാര്യം കൂടെ അതിൽ ആഡ് ചെയ്യാൻ തോന്നിയത് എന്താ വെച്ചാൽ, ഇപ്പം നമ്മൾ നമ്മളെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കുന്ന പിന്നെ ഏറ്റവും നമ്മൾ നമ്മൾ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിച്ച് പ്രാരാബ്ദങ്ങളും ജീവിത കുടുംബമായിട്ട് പോകുമ്പോഴാണല്ലോ എല്ലാത്തിൻ്റെ ഒരു വില നമുക്ക്
0: അറിയുന്നത്.
1: അപ്പോൾ ഒരു കുട്ടി ഒരു രക്ഷിതാവിൻ്റെ കൂടെ പോയിട്ട് എന്ത് ചെയ്യാണ്, ഒരു മൊബൈൽ ഫോൺ വാങ്ങാൻ വേണ്ടി ചെന്നൊരു സംഭവം, ഇത് റീൽസിന് വേണ്ടി അവർ ചെയ്താണെങ്കിലും നമുക്കൊരുപാട് പിന്നെ വാല്യൂസ് അതിൽ തരുന്നുണ്ട്. അതിൽ ഈ ഫോണിങ്ങനെ വാങ്ങാൻ പോയപ്പോൾ ഈ ഇയാൾ പറയുന്നുണ്ട്, വാങ്ങിച്ചു കൊടുക്കുന്ന രക്ഷിതാവ് പറയുന്നുണ്ട്, ഒരു 10-15,000 രൂപേൻ്റെ ഉള്ളിലുള്ള ഒരു ഫോണെന്ന് ജസ്റ്റ് സെയിൽസ്മാനോട് പറയുന്നുണ്ട്. അപ്പോൾ കുട്ടി ഇങ്ങനെ നോക്കണ ഐഫോണിലേക്കാണ്. അപ്പോൾ ഐഫോണിലേക്ക് നോക്കുമ്പോൾ, മോളെ ഈ ഐഫോണിലേക്കാണ് നോക്കണം, അതിനുള്ള ബഡ്ജറ്റൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഈ സെയിൽസ്മാൻ അവിടെ ഒന്ന് കുട്ടീനൊന്ന് ഉപദേശിക്കുന്നുണ്ട്, പിന്നെ നമ്മളെ കാശ് കൊടുത്തു വാങ്ങുമ്പോൾ നമ്മളെ 10,000 രൂപേൻ്റെ ഫോണാണെങ്കിലും അതിനൊരു വാല്യൂ ഉണ്ടാവും. ഇതിപ്പോൾ എനിക്ക് വാങ്ങി തരായതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ അതിന് വില ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അഡ്വാൻസ് വാങ്ങുമ്പോൾ അതിന് നമ്മൾ ചിലപ്പോൾ നമ്മളെ കാര്യത്തിന് വേണ്ടി ചിന്തിക്കുക, ഒരു 5,000 രൂപേൻ്റെ ഫോൺ മതി എന്ന് അപ്പോൾ ചിന്തിക്കുള്ളൂ. നമ്മളിതല്ലാത്തുമ്പോൾ നമ്മൾ ഏറെ വലുതാഗ്രഹിക്കും. അപ്പോൾ ഈ കുട്ടി തീരുമാനിക്കുകയാണ്, എനിക്ക് ഞാൻ അധ്വാനിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് മതി ഫോണ് എന്ന് തീരുമാനിച്ച് അവിടുന്ന് പോവുകയാണ്. റീൽസിന് വേണ്ടി ചെയ്താണെങ്കിലും അതിൽ കുറെ ചിന്തിക്കാണ്ടല്ലോ കുട്ടി, ഇത് കേൾക്കുന്ന അല്ലെങ്കിൽ സഹപാഠ കുട്ടികൾ ഇത് അറിയേണ്ടതുണ്ട്. കാരണം നമ്മൾ അധ്വാനിച്ചതിന്റെ വില നമുക്ക് മനസ്സിലാവും നമ്മൾ അധ്വാനിച്ച്
0: തുടങ്ങുമ്പോഴാണ്.
1: അതെ, അപ്പൊ അങ്ങനെയുള്ള ആർഭാടങ്ങളൊക്കെ കല്യാണത്തിന്റെ വിഷയത്തിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ അപ്പോ പോലൊന്നും അറിയണില്ല അല്ലേ, വാപ്പ ഇതിനെ എത്ര കഷ്ടപ്പെടുന്നുണ്ട് പ്രയാസപ്പെടുന്നുണ്ട് അപ്പൊ ചിന്തിക്കുന്നില്ലല്ലോ.
0: തീർച്ചയായിട്ടും ചിന്തയിലൂടെ നമ്മൾ ഇനി ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ അതിനനുസരിച്ച് കേൾക്കട്ടെ. നമുക്കൊരു ചോദ്യവും ഒരു ഉത്തരവും കൂടി കേൾക്കേണ്ടതുണ്ട് ഇൻഷാല്ലാ. ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെറിയ വലിയൊരു അറിവ് ഇൻഷാല്ലാ നമുക്ക് നേടാം. ചോദ്യത്തിനുള്ള മറുപടി നൽകുന്നത് മുഹമ്മദ് സാദിഖ് മദിനിയാണ്. ഒരു ചോദ്യവും ഒരു ഉത്തരവും.
2: വീടിനടുത്ത് കല്ല് ക്വാറി നടത്തുന്നുണ്ട്, ചെങ്കൽ ക്വാറിയാണ്. ഇത് വളരെ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്, പൊടിയും ശബ്ദവും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അവർ പണം ഓഫർ ചെയ്തിരുന്നു, ആ പണം വാങ്ങാൻ പാടുണ്ടോ, ഇത് ഹലാലാണോ എന്നൊക്കെയാണ് ചോദ്യം.
3: വീട് മുമ്പേ ഉണ്ടായിരുന്നു, പിന്നീടാണ് കോറി വരുന്നത് എങ്കിൽ തീർച്ചയായും ചുറ്റുഭാഗത്തുമുള്ള ആളുകളുടെ താമസക്കാരുടെ അനുവാദം അതിനാവശ്യമാണ്. ഇനി അതല്ല, അവർ ആ പ്രയാസങ്ങൾ സഹിക്കുന്നു, അത് പൊടിപടലങ്ങളോ ശബ്ദമോ ആയിരിക്കാം, അതിന് പകരമായി ഒരു നഷ്ടപരിഹാരം എന്നുള്ള നിലക്ക് ഇവർ സഹിക്കുന്ന പ്രയാസങ്ങൾക്ക് പകരമായി കോറി ഉടമകൾ വല്ലതും കൊടുക്കുന്നുവെങ്കിൽ അതൊരു കൈക്കൂലിയുടെ ഭാഗമായി മനസ്സിലാക്കാൻ കഴിയില്ല എന്നാണ് ബോധ്യപ്പെടുന്നത്. ഒരുപക്ഷെ അവർ ശാരീരികമായ പ്രയാസങ്ങൾ മാനസികമായ പ്രയാസങ്ങളൊക്കെ ഉണ്ടായേക്കാം, ചികിത്സകളോ മറ്റു കാര്യങ്ങളൊക്കെ അനിവാര്യമായി വന്നേക്കാം. അവർ രൂപത്തിൽ അവർ വല്ലതും തരുന്നുവെങ്കിൽ സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു തആല ആലം.
0: മാഷാല്ലാ, നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന കാര്യമായിരിക്കാം, പക്ഷേ ഒരു ശ്രോതാവിൻ്റെ മനസ്സിൽ വന്ന ചോദ്യമാണ്. പല ആളുകൾക്കും അതിൽ ഈ ഒരു ഉത്തരം കേട്ടപ്പോൾ ഉപകാരം കിട്ടിയിട്ടുണ്ടാവും. ഇത് ഈ ഒരു ആമുഖം ഞാൻ പറഞ്ഞത് നമുക്ക് വേണ്ടി ആണ്, അഥവാ നമുക്ക് ചില സംശയങ്ങളോ ചോദ്യങ്ങളോ ഒക്കെ ഉണ്ടാവാം. റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്കും നിങ്ങളുടെ സംശയങ്ങളെ ചോദിച്ച് അത് നിങ്ങളുടെയും അതോടൊപ്പം തന്നെ നിങ്ങളെപ്പോലുള്ള ആയിരക്കണക്കിന് ശ്രോതാക്കളുടെയും ആ ഒരു സംശയത്തെ ദൂരീകരിക്കാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങളെ ചോദിക്കാനുള്ള അവസരങ്ങളുണ്ട് എന്ന് കൂടി അറിയിക്കാണ്.
4: നിൻ മരണം മറക്കേണ്ട റൂഹ പിരിയും നാളിനെ മറന്ന് കഴിയേണ്ട.
0: നമുക്ക് നമ്മുടെ പിന്നെ
1: വിജയികൾ
0: ക്വിസിന്റെ വിജയികളെ പ്രഖ്യാപിക്കേണ്ടതുണ്ട് ഇൻഷാല്ലാ. നമ്മൾ നേരത്തെ പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു വധിക്കപ്പെടുന്ന അല്ലെങ്കിൽ വധിക്കപ്പെട്ട മാസം ഏത് എന്നായിരുന്നു ചോദ്യം. അതിന്റെ ശരിയുത്തരം ഡി ആണ്, ദുൽഹിജ്ജ മാസത്തിലാണ് അദ്ദേഹം വധിക്കപ്പെടുന്നത്. ഇതിന് ശരിയുത്തരം അയച്ച ഒരുപാട് ആളുകളുണ്ട്, നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ശരിയുത്തരം അയച്ചിട്ടുണ്ട്. ഒപ്പം മാറി വന്നിട്ടുമുണ്ട് കുറേ ആളുകളും തെറ്റുത്തരം തെറ്റുത്തരം എന്നല്ല പറയാം, ശരിയുത്തരം അല്ലാതെ അയച്ചിട്ടുണ്ട്. ഇപ്പം തെറ്റാണെന്ന് പറയാൻ പാടില്ല, ഇപ്പോഴത്തെ

0: ബാഷേരി അബു തലശ്ശേരി.
1: സീനത്ത് പകര
0: ഹഫ്സ വെള്ളില.
1: മുബീൻ ചെമ്പംകൊല്ലി.
0: സെനിയ അരീക്കോട്.
1: സബീന പാലം
0: പാലങ്കോണം പാലങ്കോണം
1: ആറ്റിങ്ങൽ. ഓക്കെ ഒന്നിനെ വായിക്കാം.
0: ആബിദ
1: സുഫൈജ കാപ്പാട്.
0: സുഹൈബ എ സി അഴിക്കൽ കണ്ണൂർ.
1: ജംഷീന വി കെ മേപ്പാടി വയനാട്.
0: നുസ്രത്ത് പി സി കുഴിപ്പുറം.
1: സെറീന വി പി കൂരാട്.
0: അബ്ദുൽ കരീം തുമിനാട്.
1: ബാഷേരി അബു തലശ്ശേരി.
0: സീനത്ത് പകര
1: ഹഫ്സ വെള്ളില.
0: മുബീൻ ചെമ്പംകൊല്ലി.
1: സെനിയ അരീക്കോട്.
0: സബീന പാലാങ്കുണം ആറ്റിങ്ങൽ.
1: യെസ്,
0: നമ്മുടെ സ്ഥിരം ശ്രോതാക്കളിൽപ്പെട്ട രണ്ടാളതിലുണ്ട്. ഒന്ന് ബാഷേരി അബു, അതുപോലെ തന്നെ ബാക്കിയുള്ള സ്ഥിരം ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ എപ്പോഴും ഇങ്ങനെ കമന്റുകൾ വായിക്കുന്ന കൂട്ടത്തിൽ സ്ഥിരം ശ്രോതാക്കൾ ഞാൻ എന്താ, ഞങ്ങൾ സ്ഥിരം ശ്രോതാക്കളല്ലേ എന്ന് ചോദിച്ചിട്ട് ഇപ്പം കമന്റ് ഞാൻ പറഞ്ഞു വെച്ചാൽ, നമ്മുടെ സ്ഥിരം ശ്രോതാക്കളിൽ സ്ഥിരമായി നമുക്ക് കമന്റുകൾ ചെയ്യുന്ന ബാഷേരി അബു തലശ്ശേരി ഇതിലുണ്ട്. അതുപോലെ തന്നെ
1: സീനത്ത് പാലക്കാട് വിജയികളിൽ പേരിലുണ്ട്.
0: ഇതിൽ ഇന്നും
1: വന്നിട്ടുണ്ടോ?
0: സീനത്ത് പകരണെന്ന് പാലക്കാട്.
1: അത് എനിക്ക് തോന്നുന്നു ഒരു മാറ്റിയതാണോ സ്ഥലം. ഞാനടക്കം വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ.
0: ശരി, അങ്ങനെയുണ്ടോ?
1: അങ്ങനെ കൊടുത്തിട്ടുണ്ട്. സീനത്ത് പാലക്കാട്
0: പകരയാണ്, പാലക്കാടല്ല.
1: അതെ അതെ.
0: ഓക്കെ, ഇൻഷാല്ലാ ഏതായാലും നമ്മൾ ഒരുപാട് ശ്രോതാക്കൾ നമ്മോടൊപ്പം ഈ ടൈമിൽ ചേർന്നിട്ടുണ്ട്. ഇതിന് മുമ്പുള്ള സമയം ഞാനടക്കം ശരിയാണ്, ഞാനടക്കം വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അത് ഞാനടക്കം വിജയിച്ച പേര് വായിച്ചിട്ടില്ല, എങ്കിലും വിജയിച്ചിട്ടുണ്ട്, അങ്ങനെ കൂട്ടത്തിൽപ്പെട്ടതാണ്.
1: മൈമൂന്റെ പാർപ്പുറം എന്താ പറയുന്നുണ്ടല്ലോ, ഇതിന് പറഞ്ഞ പരിഹാരം എല്ലാവരും ഒത്തുചേർന്നാൽ ശരിയാകും. എത്രയും വേഗം ഈ എന്താണ് പേക്കൂത്തിന് ഒരു അവസാനം ഉണ്ടാവട്ടെ. ആമീൻ.
0: നമ്മള് കല്യാണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളേക്കും പറഞ്ഞിട്ടുണ്ടാവും. ഉത്തരം സിസ്റ്റം കനിയുമോ എന്നറിയില്ല. ഉമ്മു ഹംന അത്തോളി. അതുപോലെ തന്നെ റുഖ്സാന ബാലുശ്ശേരി, അസ്സലാമു അലൈക്കും. പറഞ്ഞത് വളരെ ശരിയാണ്, അന്യമതക്കാർ ഇതിൽ നിന്നും വ്യത്യസ്തയുള്ളവരാണ്. അവർക്ക് മുഹൂർത്തം പണം കുറവാണ്. അവര് മുഹൂർത്തം ഉണ്ട്. ആ മുഹൂർത്തത്തിൽ അത് സത്യമാണ് പറഞ്ഞത്. അന്യമതസ്ഥരിൽപ്പെട്ട ആളുകൾ വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ അത് അവർക്കൊരു
1: എന്താ,
0: അത് അതിൻ്റെതായിട്ടുള്ളൊരു
1: മഹത്വം
0: നടക്കുള്ളൂ, ഒരു സംശയമല്ല. നമ്മളാണത് ഓരോന്നിനും ഓരോ പിന്നെ പുതുമുണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് വാശി പിടിച്ച്.
1: അതായത് നമ്മള് പറഞ്ഞത് നമുക്ക് എല്ലാ വിവരവും ഒക്കെ നമ്മള് മുമ്പിലുണ്ട്, എങ്ങനെ ആവണം ആവണ്ടെന്ന്. അപ്പൊ നമ്മളാണ് എന്ത് ചെയ്യണത് കൂടുതൽ. സൈദലവി ഈ തുവൂര് പറയുന്നത്, പണ്ഡിതന്മാരടക്കം ദീൻ എന്ന് മറ്റുള്ളവരോട് പറയുകയും സ്വന്തം കാര്യത്തിലെല്ലാം മറന്നു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്.
0: അൽഹംദുലില്ലാഹ്. ഉസ്താദ മഹലിൽ നിന്ന് ഒരിക്കലും വിരമിക്കരുത്, റബ്ബ് നിലനിർത്തി തരട്ടെ എന്ന്.
1: സത്യം, എത്ര കല്യാണങ്ങളാണ് ഇപ്പോൾ ഓരോരോ കോലം കെട്ടി നമ്മുടെ സമുദായത്തെ മോശമാക്കി ചിത്രീകരിക്കുന്നത്. മ്യൂസിക്കിന്റെ ഓവർ സൗണ്ട് മൂലം ഒരു കല്യാണത്തിനും പരസ്പരം സംസാരിക്കാൻ കൂടി പറ്റൂല, കഷ്ടം. അതുകൊണ്ട് കല്യാണങ്ങൾക്ക് പോകാൻ കൂടി പറ്റാത്ത അവസ്ഥയാണെന്നാ പറയുന്നത്. ഇങ്ങനെയുള്ള കല്യാണം കൂടുമ്പോൾ അവിടുന്ന് വരുന്നത് വരെ ഒരു തരം ടെൻഷനാണ്. അള്ളാഹു നമ്മുടെ സമുദായത്തിനെ കാത്തുരക്ഷിക്കട്ടെ എന്നാണ് എന്താണ് സാഹിറ ബിൻത് അബ്ദുൽ കരീം മൂവാറ്റുപുഴ പ്രതികരിക്കുന്നത്.
0: സൈദലവി തൂർ നേരത്തെ പറഞ്ഞ അത് ഒന്നുകൂടെ വിശദീകരിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വിവാഹത്തിലെ അനാചാരങ്ങളെ കുറിച്ച്. പക്ഷേ മഹല്ല് സംവിധാനങ്ങൾ അത്തരം ദുരാചാരങ്ങൾക്കെതിരെ നടപടിയെടുക്കണം എന്നുള്ളതാണ്. പക്ഷേ ഈ മഹല്ല് ഭാരവാഹികളും ഈ നിക്കാഹിന് കർമ്മിത്വം വഹിക്കുന്ന പള്ളി ഖതീബ് അടക്കം ഇത്തരം അനാചാരങ്ങളോട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആർക്കും അതിനെതിരെ സംസാരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് നാളുകൾ പോകുന്നത്. പ്രത്യേകിച്ച് പറഞ്ഞാൽ മഹല്ലിലെ ഭാരവാഹികളും പണ്ഡിതന്മാരും ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പറയുകയും അതിനെതിരെ നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു വിധം നോക്കുമ്പോൾ ശരിയാണ് എന്ന് വേണമെങ്കിൽ പറയാം.
1: ഹൈജാക്ക് അവരെ മാറ്റും, ആ കമ്മിറ്റിനെ മാറ്റാനുള്ള കഴിവ് ഈ പറയപ്പെട്ട ആളുകൾക്ക്
0: ഉണ്ടാവാം. സഫീറ കല്ലാച്ചി പറയും, അൽഹംദുലില്ലാ പീസ് റേഡിയോയിലൂടെ ഓരോ പരിപാടികളും എത്ര മനോഹരം എന്ന്. റുഖ്സാന ബാലുശ്ശേരി, ഇന്നത്തെ എല്ലാ പരിപാടികളും ഒന്നിനൊന്ന് മെച്ചം. അൽഹംദുലില്ലാ, മാഷാല്ലാഹ്. റബ്ബ് ആ സഹോദരിയുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം എത്തിച്ചു കൊടുക്കട്ടെ എന്ന് നമ്മുടെ
1: എന്റെ ഉത്തരം ശരിയായി, പക്ഷെ സിസ്റ്റം കണ്ടില്ല. ഇൻഷാല്ലാ ഒരു ദിവസം കണ്ടോളുന്ന് മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ പറയുന്നു. ഇന്ന് മൂന്നാമതായി വന്നത് എന്റെ മരുമകന്റെ പെങ്ങളാണ്. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. നാദിറ ഇടുമൊഴിക്കൽ. പിന്നെ
0: ഐഷ കരുമ്പിൽ, സ്വരം മനോഹരം, മരണത്തെ ഉറപ്പിക്കുന്ന വരികൾ.
1: യെസ്,
0: മെസ്സേജ് അവിടെ എത്തുന്നില്ലേ. ഞാൻ വളരെ പ്രയാസത്തിലാണ്, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്ന്.
1: തീർച്ചയായിട്ടും,
0: നേരത്തെ പറഞ്ഞല്ലോ.
1: അതെ, എല്ലാ അനാചാരങ്ങളും എല്ലാ മഹല്ലിലും നടക്കും. പക്ഷേ കല്യാണം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ അവരെ വേർപിരിയുകയും ചെയ്യുന്നത് സങ്കടകരമായ വാർത്തകൾ ഇപ്പോൾ കേൾക്കാറ്. അതെന്നുവെച്ചാൽ ലക്ഷങ്ങൾ പൊട്ടിച്ച് ആർഭാടാക്കി നാട്ടുകാരുമൊക്കെ വിളിച്ചുകൂട്ടി സാക്ഷികളാക്കി

0: പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞാൽ ഓല ഓല ബൈക്ക്
1: തന്നെ
0: രണ്ടായി പിരിയും അല്ലേ.
1: സ്വരത്തെക്കുറിച്ച് സീനത്ത് പാലക്കാടും ജമീല വി കെ പൂനൂരും ഒരേപോലെയാണ് കമൻ്റ് ചെയ്തിരിക്കുന്നത്. പാട്ട് കേട്ട് മരണത്തെക്കുറിച്ച് ഖബറിനെക്കുറിച്ച് ഓർത്തുപോയി എന്നും സ്വരം സൂപ്പർ മരണത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ എന്നും പറഞ്ഞിരിക്കുന്നു. ബാർക്കുള്ള നല്ല അർത്ഥവത്തായ സോങ് പാടിയവർക്ക് അഭിനന്ദനങ്ങൾ എന്ന് ബാശേരി അബു തലശ്ശേരി.
0: യെസ്
1: ജമീല കുമരനല്ലൂരും സ്വരത്തെക്കുറിച്ച് സൂപ്പറാണെന്ന് പറഞ്ഞിരിക്കുന്നു. അർത്ഥവത്തായ ചിന്തനീയമായ ഗാനമെന്ന് ജമീല വി പി കാളികാവ്. നല്ലത് എല്ലാം സ്റ്റാറ്റസ് വെക്കും. കാണുന്നവർ 40 പേരുണ്ട്, പക്ഷേ അവർക്കത് വായിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നും അവർ കമൻ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ സ്റ്റാറ്റസ് വീഡിയോയെ കുറിച്ച് പറഞ്ഞപ്പോൾ.
0: റൈഹാന ബാനത്തോട്ടശ്ശേരി പറയുന്നത് ഇന്നത്തെ കല്യാണം ഓരോ കാട്ടിക്കൂട്ടിലും കാണുമ്പോൾ ഫോണ് കറങ്ങണ പോലെ കറക്കും, പൂത്തിരി കത്തിക്ക പലതുമുണ്ട്.
1: സമീറ കെ എം എന്ന ഒരു സഹോദരി, അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കാലിൽ പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: ലൈവ് തീരുമ്പോൾ സ്വന്തം വീട്ടിൽ പോയി തിരിച്ചു വരുന്ന പോലത്തെ ഒരു ഫീലാണ്. നാസില കമ്പളക്കാട് വയനാട്.
1: അസ്സലാമു അലൈക്കും, ഞാനും കൂടെ ഉണ്ട് എന്ന് അബൂവിയെ. ഞാനിങ്ങനെ കുറെ കാലമായിട്ട് അദ്ദേഹത്തിന്റെ പേര് കേട്ടിട്ടുണ്ടായിരുന്നില്ല. കമന്റ് ചെയ്യട്ടാണ്, ഞാനും കൂടെ ഉണ്ട് നമ്മൾ അറിയിക്കണം. ഞാൻ ഉണ്ട്, ഒപ്പുണ്ട്. സ്ഥിര ശ്രോതാക്കൾപ്പെട്ട ചില ആളുകളെ, ഇനിയിപ്പോൾ ഞാനായിട്ട് കമൻ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ഒരു അവസരം ഒഴിവാക്കി എന്നെ ഇതാക്കണ്ടെന്ന് വെച്ചിട്ട് നിൽക്കായിരിക്കും.
0: ഇപ്പം ഇതിൻ്റെയൊക്കെ ഇടയിൽ നമ്മൾ പറയുകയാണ് പ്രിയ ശ്രോതാക്കളെ, നമ്മൾ ചിലപ്പോൾ ചിലതൊക്കെ വിട്ടുപോയിട്ടൊക്കെ ഉണ്ടാവും. ഒരുപാട് മെസ്സേജുകൾ വരുമ്പോൾ അതൊക്കെ നിങ്ങൾ ആ ഒരു അർത്ഥത്തിൽ മനസ്സിലാക്കുക. കാരണം കവിത വായിക്കാത്തതൊക്കെ ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല.
1: സമയം ലാസ്റ്റ് ആണ്, ഞാൻ പിന്നെ പറയാൻ നിൽക്കണം. അമീറിൻ്റെ അല്ലേ?
0: അല്ല, ഇത് ഹനീന സുൽഫിയാണ്.
1: ഹനീന സുൽഫി ഉണ്ടെങ്കിൽ അമീറിനെ നമുക്ക് ക്ഷമ ചോദിച്ചാലും വേണ്ടില്ല, ഹനീന സുൽഫിൻ്റെ വായിച്ചോളേ.
0: അത് എവിടെയെന്ന് അറിയില്ല, കുറച്ച് താഴെയാണ് തോന്നുന്നത്.
1: ഇടയ്ക്ക് ഞാനും എൻ്റെ കുടുംബവും ചെറിയൊരു മനപ്രയാസത്തിലാണ്. എൻ്റെ മകൻ്റെ ദുസ്വഭാവം കൊണ്ട്, എൻ്റെ മകൻ്റെ സ്വഭാവം മാറാനും അവൻ നല്ല കുട്ടിയാകാനും അവൻ ഹാഫിളാവാനും ഒക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണേ എന്ന് നമ്മുടെ ഒരു സഹോദരി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവരുടെ മനസ്സിലെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുമാറാവട്ടെ. മക്കളൊക്കെ നേരാവുക എന്നുള്ളത് മാതാപിതാക്കളുടെ എന്നത്തെ ആഗ്രഹമാണ് എപ്പോഴത്തെ അല്ലേ. അവനവൻ്റെ മോൻ മക്കൾ പിഴച്ചു പോകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാതാവിൻ്റെ ഒരു സങ്കടത്തിലായിരിക്കും. അള്ളാഹു മനസ്സിന് എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. ഞാനെപ്പോഴും ഇസ്ലാമിനെതിരെ പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോൾ അള്ളാഹുവിനോട് പറയാറുണ്ട്, ഇനിയും ഇങ്ങനെ പ്രസംഗിക്കാൻ അവൻ അവസരം കൊടുക്കല്ലേ എന്ന്. നമ്മൾ നേരത്തെ പിന്നെ ഹജ്ജാജ് ബിൻ യൂസഫിൻ്റെ ചരിത്രം പറഞ്ഞ സമയത്ത് ആ ഒരു നഫീസ പിയെ താമരശ്ശേരിയാണ് അവർ കമൻ്റിട്ടുള്ളത്.
0: പിന്നെ ഫേന് കറങ്ങുന്നത് പോലെ എന്നാട്ടോ നമ്മളെ റിഹാനവാന് തിരിച്ചത്. നമുക്ക് ചെറിയ സംശയം ഉണ്ടായിരുന്നില്ല, അവര് വിട്ടത് ഫോണാണ്. സാബിറ, എനിക്കോട് അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നലെ കോയമ്പത്തൂരിൽ എൻ്റെ ബന്ധുവുമായി സംസാരിച്ചു. അന്നേരം വിവാഹ വിഷയം പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വല്ലാത്തൊരു വിഷമമായി. ഞങ്ങളുടെ നാട്ടിലൊരു മണ്ഡപമുണ്ട്, അവിടെ മലയാളികളാണ്, മലയാളിയാണ് വിവാഹത്തിന് ബുക്ക് ചെയ്യുന്നതെങ്കിൽ അവർക്ക് കൊടുക്കില്ല എന്ന്, കാരണം വിവാഹ പേക്കൂത്തുകൊണ്ട്. അത് നല്ലൊരു കാര്യം. സാബിറ അതിനോടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്.
1: എന്തായാലും പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ കമൻറ്റുകൾ അതോടൊപ്പം തന്നെ സജീവമായി നമ്മോടൊപ്പമുള്ള സപ്പോർട്ട്, അൽഹംദുലില്ല പീസ് റേഡിയോ അതിൻ്റെ ഇന്നത്തെ ലൈവ് സജീവമാക്കിയിരിക്കുന്നു. പീസ് റേഡിയോയുടെ ഈ ഒരു മുന്നോട്ടുള്ള പോക്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും പിന്നെ സഹകരണവും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയാണ്. പീസ് റേഡിയോ ഇന്നത്തെ ലൈവ് ഇവിടെ സമാപിക്കുമ്പോൾ ഞാൻ നസ്രുള്ള മഞ്ഞപ്പെട്ടി, എന്നോടൊപ്പം മുസ്തഫ മാസ്റ്റർ എ പി കാട്,
0: ടെക്നിക്കൽ വിങ്ങിൽ നിന്നും
1: ടെക്നിക്കൽ വിങ്ങിൽ നമുക്ക് ഒരുപാട് ആളുകൾ,
0: ഇഷാമുണ്ട്, ജാസിമുണ്ട്, തെൻസി ഉണ്ട്, സാബിക് ഉണ്ട്. ഇപ്പോൾ നമ്മളിങ്ങനെ ടെക്നിക്കൽ വിങ്ങിൽ കൺട്രോൾ ചെയ്യുന്ന ടീമിനെ ഇങ്ങനെ കാണുമ്പോൾ ഈ നാല് പേരാണ്.
1: മാഷാല്ലാ, നമ്മൾ നമ്മുടെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നു എന്നതിനപ്പുറം ഇതിനെ സജീവമാക്കി ഒരു മിനിറ്റ് പോലും സെക്കൻഡ് പോലും പതറാതെ ഒരു ഒരു ലാഗില്ലാതെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അള്ളാഹുവിൻ്റെ തോഫിക്കിനാൽ ഈ ഒരു ടെക്നിക്കൽ ടീം തന്നെയാണ്. അള്ളാഹു അവർക്ക് ഈ ഒരു പരിശ്രമത്തിന് അർഹമായിരിക്കുന്ന പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ലൈവ് ഇവിടെ സമാപിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: പീസ് റേഡിയോ വൈബ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മോർണിംഗ് ലൈവ് ഷോയുടെ തിളക്കമാർന്ന അനുഭവങ്ങളിലൂടെ കടന്നുപോയതിനു ശേഷം നമ്മൾ എത്തി നിൽക്കുന്ന വൈബ്സിൽ ഏറ്റവും ആദ്യത്തെ പ്രോഗ്രാം ഇൻസൈറ്റ് ആണ്. ഇൻസൈറ്റിൽ ഹനീഫ വണ്ടൂരാണ് നമ്മോടൊപ്പം ചേരുന്നത്. മൃഗബലി പ്രാകൃതമോ എന്ന വിഷയത്തെ അധികരിച്ചുള്ള ഇൻസൈറ്റ് കാതൂർക്കാം.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഈൻ അമ്മാ ബാദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പരിശുദ്ധമായ ഇസ്ലാം അത് അള്ളാഹുവിൽ നിന്നും അവതീർണമായതാണ്. ഈ പ്രപഞ്ചത്തെ ആകമാനം സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അള്ളാഹു, ആ അള്ളാഹുവാണ് സകലമാന ജീവജാലങ്ങളെയും മനുഷ്യരെയുമെല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത്. ജീവജാലങ്ങൾക്ക് എങ്ങനെ അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അവർക്ക് ജന്മന അവരുടെ ജനിതക കോഡിൽ രേഖപ്പെടുത്തി വെച്ചതുപോലെ തന്നെ മനുഷ്യർക്ക് അവൻ്റെ ജീവിതത്തിൻ്റെ നല്ലതും തീയതും തെറ്റും ശരിയും എങ്ങനെ വേർതിരിക്കണമെന്ന് പഠിപ്പിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹു മനുഷ്യരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകന്മാരിലൂടെയാണ്. ആ പ്രവാചകന്മാർ വഴിയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം ഏത് രൂപത്തിലാകണമെന്നുള്ളത് പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം വിമർശകർ എക്കാലഘട്ടത്തിലെയും ഇസ്ലാം വിമർശകർ ഇസ്ലാമിനെ ഏതെങ്കിലും രീതിയിൽ അവഹേളിക്കുവാനും കൊച്ചാക്കാനുമൊക്കെ പല പരിശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും ഇപ്പോൾ ഇസ്ലാമിലെ ഒരു ഉന്നതമായ ഒരു ആരാധനയാണ് അള്ളാഹുവിൻ്റെ പേരിൽ ബലി അറുക്കുക എന്നുള്ളത്. ആ ബലി അറുക്കുന്നതിനെ പോലും വിമർശിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ബലി എന്ന് പറയുന്നത് ഈ മൃഗങ്ങളെ വെറുതെ അറുത്തുകൊണ്ട് നശിപ്പിക്കുന്ന അത്തരമൊരു രൂപത്തിൽ പിന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് അവരുടെ വാദങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കുന്നത് ഇസ്ലാം മാത്രമല്ല ഇങ്ങനെ ബലി നിശ്ചയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇസ്ലാമിലെ ബലികർമ്മം ക്രൂരതയാണെന്നും പുണ്യം കിട്ടുന്നതിന് മിണ്ടാപ്രാണികളായ ജീവികളെ എന്തിന് കൊല്ലുന്നുവെന്നും ചോദിക്കുന്ന ആളുകളുണ്ട്. അത് ഇസ്ലാം വിമർശകർ എന്ന പേരിൽ ഇവിടെ പറയുന്ന യുക്തിവാദികളാകട്ടെ, അതല്ലെങ്കിൽ മറ്റുള്ള മതസ്ഥരാകട്ടെ, അവരൊക്കെ സംസാരിക്കുന്നത് കേട്ടാൽ തോന്നും അവരൊന്നും ഒരിക്കലും മിണ്ടാപ്രാണികളായ ജീവികളെ അവർ കൊല്ലാറില്ല എന്നും തിന്നാറില്ല എന്നുമൊക്കെ. ഇവിടെ ഇസ്ലാമിനെ വിമർശിക്കുവാൻ വേണ്ടി മാത്രം ഇസ്ലാമിലെ എന്തൊക്കെ ആരാധനകളുണ്ടോ ആ ആരാധനയെല്ലാം അവഹേളിക്കുവാനും പരിഹസിക്കാനും വേണ്ടി മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. സത്യത്തിൽ മാംസഭോജനം അത് ജന്തുപ്രകൃതിയോട് യോജിക്കുന്നതാണ് എന്നും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് അനിവാര്യമാണ് എന്നും നമുക്ക് സത്യത്തിൽ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ വിശുദ്ധ ഖുർആൻ തന്നെ ആ രൂപത്തിൽ മനുഷ്യരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഖുർആനിൻ്റെ 16-ാം അധ്യായം അതുപോലെ തന്നെ 40-ാം അധ്യായത്തിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു, ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളെയും സൃഷ്ടിച്ചത് അള്ളാഹു മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളും അത് മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. കാലികളെ സൃഷ്ടിച്ചത്, അവയുടെ തോലുപയോഗിച്ച് നിങ്ങൾക്ക് തണുപ്പകറ്റാം, കമ്പിളി ഉണ്ടാക്കാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് മാംസം ഭക്ഷിക്കാം, നിങ്ങളുടെ വിശപ്പടക്കാം, നിങ്ങൾക്ക് മൃഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വാഹനമാക്കാം എന്നൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ മനുഷ്യരോടും ജന്തുജാലങ്ങളോടും നീതി പുലർത്തുന്ന നിയമനിർദ്ദേശങ്ങൾ മാത്രമാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹു മനുഷ്യരോട് പറയുന്നത്. പുരാതന കാലം മുതൽക്ക് തന്നെ മതസമൂഹങ്ങളിൽ ദൈവപ്രീതിക്കായിട്ടുള്ള മൃഗബലി പുണ്യകർമ്മമായി കരുതപ്പെട്ടു വന്നിരുന്നു. പുണ്യകർമ്മങ്ങളായി പഠിപ്പിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക എന്നത് ഓരോ സത്യവിശ്വാസികൾ എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെയും ബാധ്യതയാണ്. അക്കൂട്ടത്തിൽ അവരുടെ വിശ്വാസം, അവരുടെ ഈമാനിനെ, മുസ്ലിങ്ങളുടെ ഈ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കാൻ സഹായിക്കുന്ന ഒരു കർമ്മം എന്ന നിലയിൽ മുസ്ലിങ്ങൾ ആ ഒരു ആരാധന കർമ്മം നിർവഹിച്ചു പോരുകയാണ്. ഇപ്പോൾ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും, മനുഷ്യനോളം പഴക്കമുള്ള ഒരു ആചാരമാണ് ബലി എന്ന് പറയുന്നത്. പ്രാചീന സമൂഹങ്ങളുടെ സംസ്കാരങ്ങളിൽ ബലിയുടെ വിവിധ രൂപങ്ങൾ കാണാം. ഇപ്പോൾ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കാലഘട്ടം, അതായത് പ്രവാചകൻ ജനിക്കുന്നതിന് തൊട്ട് മുമ്പെയുള്ള കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഖുറൈശികൾ എന്ന് പറയുന്ന ആ സമൂഹം അതുപോലെ തന്നെ അവിടെ താമസിച്ചിരുന്ന ആളുകൾ അവർ ആ കാലഘട്ടത്തെ ജാഹിലിയ കാലഘട്ടം എന്നാണ് വിശേഷിപ്പിക്കാറ്. ആ കാലഘട്ടത്തിൽ അവർ ബലിയറുക്കാറുണ്ടായിരുന്നു. വിഗ്രഹങ്ങൾക്കും ഇതേ രക്തം അവർ പിന്നെ ഒലിപ്പിച്ചിരുന്നു. അതായത് ബലിയറുക്കുന്ന മൃഗത്തിൻ്റെ രക്തം, അതുപോലെ തന്നെ അതിൻ്റെ മാംസം കൊണ്ടുവന്ന് ആ ആരാധനാലയങ്ങളുടെ ഭിത്തികളിൽ ചുമരുകളിൽ ഒട്ടിച്ചു വെക്കുന്ന, അതുപോലെ തന്നെ കത്തിച്ചു കളയുന്ന രൂപങ്ങൾ അന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത്, ഇന്ത്യ രാജ്യത്ത് അശ്വമേധ യാഗങ്ങൾ നടന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. നരബലി പോലെയുള്ള ബലികൾ നടന്നത് ചരിത്രത്തിൽ കാണാൻ സാധിക്കും, കഥകളിൽ കാണാൻ സാധിക്കും. രാജ്യവും വീര്യവും നേടാൻ വേണ്ടി മൃഗങ്ങളെ കൊന്നുകൊണ്ടുള്ള യാഗങ്ങൾ നടന്നത്, അശ്വമേധ യാഗത്തിന് ആന മുതൽ തേനീച്ചവരെയും പാമ്പ് മുതൽ മീൻ വരെയുമുള്ള സകലമാന ജാതി ജീവജീവികളെയും കൊന്ന് ചോരപ്പുഴ ഒഴുക്കിയിരുന്നു എന്ന് നമുക്ക് അവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും പഠിക്കാൻ സാധിക്കും. രക്തം തളിക്കുക, മാംസം ദഹിപ്പിക്കുക, ഇതൊക്കെയാണ് ആ കാലഘട്ടത്തിൽ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ നരബലി ഉണ്ടായിരുന്നു, അവർക്ക് തോന്നിയതുപോലെ അവർ ചെയ്തിരുന്നു. ഇവിടെ ഇസ്ലാം ചെയ്ത സത്യത്തിൽ എന്താണ്? അതെല്ലാം നിരോധിച്ചു. നരബലി അവിടെ പിന്നെ വിരോധിച്ചു. അത് ജന്തുബലി അവിടെ അനുവദിച്ചതോടുകൂടി ചെയ്തത് എന്താണ്? ഇസ്ലാം ചെയ്തതൊരു അവരുടെ കൃത്യമായ അവരുടെ ഈമാനിൻ്റെ അവരുടെ വിശ്വാസത്തെ കൃത്യമായി അളക്കാനുള്ള ഒരു ഉപകരണമായി കൊണ്ട് അവിടെ പഠിപ്പിക്കുകയുണ്ടായി. അപ്പൊ നമുക്കറിയാം, ഋഗ്വേദ ഹൈന്ദവർക്കിടയിൽ ദേവപ്രീതിക്കു വേണ്ടിയുള്ള ഗോപുലിയെക്കുറിച്ച് ചരിത്രപരമായി നോക്കുമ്പോൾ തികച്ചും നമുക്ക് കാണാൻ സാധിക്കുന്നു, കന്നുകാലികളെ മേച്ചു നടന്നിരുന്ന ഒരു ബഹുദൈവാരാധക സമൂഹത്തിൽ അവിടെ കാലിയിറച്ചി മുഖ്യ ഭക്ഷണമായി മാറുന്നത് കാണാൻ സാധിക്കും. ഇതെല്ലാം മറന്നുകൊണ്ടാണ് ആളുകൾ ഇസ്ലാമിനെ വിമർശിക്കുന്നത്. സത്യത്തിൽ നമ്മൾ ഇസ്ലാമിൻ്റെ സംസ്കാരത്തിലേക്ക്, ഇസ്ലാമിൻ്റെ കൃത്യമായ ബലിയുടെ രൂപത്തിലേക്ക്, ബലിയുടെ ആരാധനയിലേക്ക് കടന്നു ചെന്നാൽ നമുക്ക് കാണാൻ സാധിക്കും എന്താണ് കൃത്യമായി ബലിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നാണ്. നോക്കൂ, ഇസ്ലാം, പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നത് അന്യായമായ ഒരു ജീവനെടുക്കുന്നത് ഇസ്ലാമിൽ മഹാപാപമാണ്. അത് മനുഷ്യന്റെ കാര്യത്തിൽ മാത്രമല്ല, അന്യായമായി ഒരു ജീവിയെയും കൊല്ലാൻ പാടില്ല എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്തു മാഇദയിലെ 32-ാമത്തെ വചനത്തിൽ കാണാം, മൻ ഖത്ല നഫ്സം ബിഗൈരി നഫ്സിം ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖത്ല അന്നാസ ജമീഅ. നോക്കൂ, നിങ്ങൾ ഭൂമിയിൽ, അതായത് അന്യായമായ ഒരു മനുഷ്യൻ, അന്യായമായ ഒരു ജീവൻ എടുക്കുന്നത് ലോകത്തെ മുഴുവൻ മനുഷ്യരുടെയും മനുഷ്യരെയും കൊന്നതുപോലെയാണ് എന്നാണ്. ഒരു ഒരു ഒരാളെ അന്യായമായി കൊലപ്പെടുത്തിയാൽ അത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊലപ്പെടുത്തിയതിന് തുല്യമെന്ന് പറഞ്ഞെടുത്ത് കാണാം. അത് മനുഷ്യനെ മാത്രമല്ല, മറിച്ച് ഏത് ജീവിയാണെങ്കിലും അങ്ങനെ തന്നെയാണ് എന്നാണ് കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു ബലിയിലൂടെ കാണാൻ സാധിക്കുന്നത് എന്താണ്? ബലിയൊരു വലിയ സന്ദേശം നൽകുന്നുണ്ട്. അതായത് ഒരു വിശ്വാസിക്ക്, ഒരു മുസ്ലിമായ ഒരു വിശ്വാസിക്ക് അവന് പ്രിയപ്പെട്ടതെന്തും, അത് ഒരു ജീവൻ, അവൻ്റെ ജീവനാണെങ്കിലും അത് അള്ളാഹുവിൻ്റെ ശാസനയുണ്ടെങ്കിൽ ബലി നൽകാൻ അവൻ തയ്യാറാണ് എന്ന ഒരു അടിമ എന്ന നിലയ്ക്ക് അവൻ്റെ തീരുമാനത്തിൻ്റെ സന്ദേശമാണ് ബലി നൽകുന്നത് എന്നാണ്. അതല്ലാതെ ഇത് 6-ാം നൂറ്റാണ്ടിലെ ക്രൂരമായ ഒരു പ്രവർത്തനമല്ല എന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. 6-ാം നൂറ്റാണ്ടിൽ വണ്ടി കയറാത്തവരോട് പറയുന്നവർ മനസ്സിലാക്കേണ്ടത് 6-ാം നൂറ്റാണ്ടിലെ ആ പ്രവാചകൻ കൊണ്ടുവന്ന ഉന്നതമായ ഒരു സംസ്കാരമാണ്. നരബലി നടത്തിയിരുന്ന, അതുപോലെ തന്നെ ക്രൂരമായ രൂപത്തിൽ ജന്തുക്കളെ അറുത്തിരുന്ന ആളുകൾക്ക് കൃത്യമായി എങ്ങനെ അറുക്കണമെന്ന് പോലും പഠിപ്പിച്ചു എന്നുള്ളതാ കൃത്യമായി മനസ്സിലാക്കേണ്ട. അതിൻ്റെ ഹിക്കുമത്ത് പഠിപ്പിച്ചു. അള്ളാഹുവിന് വേണ്ടി മാത്രം ബലി അറുക്കണം, അതല്ലാതെ മറ്റു ഏതെങ്കിലും വിഗ്രഹങ്ങൾക്കോ മരിച്ചുപോയ ഏതെങ്കിലും പിന്നെ മഹാന്മാരുടെ പേരിലോ നിങ്ങൾ ബലി അറുക്കുവാൻ പാടില്ല. മറിച്ച് നിങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണമെന്നാണ്. അവിടെ പോലും നിയമങ്ങൾ കാണാൻ സാധിക്കും. എന്താണ് നിയമം? ഒരുവിനെ ബലി അറുക്കുമ്പോൾ കത്തി മൂർച്ച കൂട്ടി അറുക്കണം, അതിനോട് കാരുണ്യം കാണിക്കണമെന്ന് പഠിപ്പിക്കുന്നു. നോക്കൂ, നിങ്ങൾ തലക്കടിച്ചുകൊണ്ട് ഇന്നും പല നാട്ടിലും കാണാൻ സാധിക്കും. എന്താണ്? കന്നുകാലികളുടെ തലക്കടിച്ചു കൊല്ലുന്നു, വളരെ വേദനിപ്പിക്കുന്ന ക്രൂരമായ രീതിയിൽ. അതല്ലെങ്കിൽ ഏതെങ്കിലും യന്ത്രത്തിലേക്ക് തള്ളിയിട്ടുകൊണ്ട് അവരെ അതുപോലെ തന്നെ അരച്ചുകൊണ്ടുവരുന്ന രൂപത്തിൽ അവരുടെ മാംസത്തെ എടുക്കുന്നത് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള രൂപത്തിൽ നിന്നെല്ലാം ഇസ്ലാം വിലക്കി. അതുമാത്രമല്ല, അതിൻ്റെ ഖണ്ഡനാടിയിൽ കൃത്യമായി കത്തിവെച്ചുകൊണ്ട് രക്തം പുറത്തേക്ക് ചീറ്റി ഒഴുകുന്ന രൂപത്തിൽ, അങ്ങനെയുള്ള രൂപത്തിൽ അതിനെ ഒഴുക്കുവാനും, അത് പരിപൂർണമായി ഒഴുകിക്കളഞ്ഞു കഴിഞ്ഞതിനു ശേഷം അതിന്റെ തോല് കളഞ്ഞ് അതിനെ മാംസമാക്കി കഷ്ണങ്ങളാക്കി എടുക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അതല്ലാത്ത രീതിയിൽ ചെയ്യുന്ന ആളുകളുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വിശ്വാസി അവന്റെ ഏറ്റവും പ്രിയപ്പെട്ടത് അവന്റെ ജീവനാണെങ്കിൽ പോലും അത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവിന് മുമ്പിൽ സമർപ്പിക്കുന്നു എന്നാണ്. അതായത് ഒരു വിശ്വാസി പറയുന്നത്, ഞാൻ എന്തിനും തയ്യാറാണ്, എൻ്റെ നമസ്കാരമാകട്ടെ, എൻ്റെ ആരാധനകളാകട്ടെ, എൻ്റെ ബലികർമ്മങ്ങളാകട്ടെ, എൻ്റെ ജീവിതമാകട്ടെ, എൻ്റെ മരണമാകട്ടെ, അതെല്ലാം ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിന് നൽകുന്നു എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ബലികർമ്മത്തിൻ്റെ ആത്മാവ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ബലികർമ്മം അള്ളാഹുവിനുള്ള പരിപൂർണ സമർപ്പണമാണ്. കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിന് വേണ്ടിയുള്ള പരിപൂർണമായ സമർപ്പണമാണ്. അതിനാൽ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ആ ഒരു ബലി എന്ന് പറയുന്നത് ദൈവപ്രീതി ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ്. ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന് ഒരു ബലിമൃഗത്തിൻ്റെ ഇറച്ചിയോ രക്തമോ ആവശ്യമില്ല. അള്ളാഹുവിലേക്ക് എത്തുന്നത് അവൻ്റെ സദുദ്ദേശം മാത്രമാണ്, ആളുകൾ കാണാൻ വേണ്ടിയല്ല. ഞങ്ങൾ തറവാട്ടുകാർ, ഞങ്ങൾ ഇന്ന വീട്ടുകാർ, ഞങ്ങൾ ഇത്ര എണ്ണം ബലിയെറുത്തു എന്ന് പറയാനുള്ള പൊങ്ങച്ചത്തിനു വേണ്ടിയല്ല. മറിച്ച് അവൻ ഒരു ബലികർമ്മം നിർവഹിക്കുമ്പോൾ അവൻ്റെ പണം കൊടുത്തുകൊണ്ട്, അവൻ്റെ സമയം കൊടുത്തുകൊണ്ട്, അവൻ്റെ ശരീരം കൊടുത്തുകൊണ്ട് അവൻ കൃത്യമായി റബ്ബിന് വേണ്ടി കീഴൊതുങ്ങുകയാണ്. അവിടെയാണ് എൻ്റെ ജീവിതവും എൻ്റെ മരണവും എൻ്റെ ബലികർമ്മങ്ങളും എൻ്റെ ആരാധനകളുമെല്ലാം ഞാൻ എന്നെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബിന് വേണ്ടി നടത്തുമെന്നുള്ള കൃത്യമായ ഉത്തരം നൽകുന്നു. അതിനു വേണ്ടിയിട്ടാണ് ബലി എന്ന് പറയുന്നത് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. ചരിത്രത്തിൽ തന്നെ കടന്നു പോയാൽ ഒരു മൂന്ന് ബലികളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്ന് ആദം നബിയുടെ രണ്ട് മക്കൾ നടത്തിയ ബലിയാണ്. ഹാബീലും ഹാബീലും ബലി നടത്തി. പക്ഷേ ഒരാളുടെ ബലി അള്ളാഹു സ്വീകരിച്ചു, മറ്റൊരാളുടെ ബലി അള്ളാഹു സ്വീകരിച്ചില്ല. കാരണം ഒരാൾക്ക് അവന്റെ ഉദ്ദേശം നഷ്ടമായി, അള്ളാഹുവിന്റെ പ്രീതിയായിരുന്നില്ല. അതുകൊണ്ട് ഒരാളത് സ്വീകരിച്ചു, ഒരാളത് സ്വീകരിച്ചില്ല. ബനു ഇസ്രായേലരുടെ സമൂഹം നടത്തിയ, അവരോട് മൂസ പ്രവാചകൻ ഒരു ബലി നൽകാൻ അള്ളാഹുവിന് വേണ്ടി ഒരു പശുവിനെ അറുക്കാൻ കൽപ്പിച്ചു. എന്നാൽ അവരൊരുപാട് ചോദ്യങ്ങൾ അവരങ്ങ് തിരിച്ചും മറിച്ചും ചോദിക്കുകയുണ്ട്. അതിൻ്റെ നിറമെന്താണ്, അതിൻ്റെ രൂപം എങ്ങനെയാണ്, അതിൻ്റെ എത്ര വലിപ്പം എത്രയാണ്, അതിൻ്റെ വയസ്സ് എത്രയാണ്, അങ്ങനെ ഓരോന്നും അവർ ചോദിച്ച് പിന്നീട് അവർക്ക് നിർദ്ദേശങ്ങൾ കിട്ടിയ ആ ഒരു പശുവിനെ കിട്ടിയപ്പോൾ പോലും അവർ മനസ്സില്ലാ മനസ്സോടെയാണ് അതിനെ കൊന്നുകളഞ്ഞു എന്ന ഖുർആൻ പറഞ്ഞത്. പക്ഷേ ചരിത്രത്തിലെ ഏറ്റവും ഉന്നതമായ ബലിയെക്കുറിച്ച് പറയുന്നുണ്ട്, ഇബ്രാഹിം പ്രവാചകൻ തൻ്റെ മകനായ ഇസ്മായിലിന് ബലി നൽകാൻ തയ്യാറായ സംഭവമാണ്. കുട്ടിയെ ബലി അറുത്തിട്ടില്ല, പക്ഷേ ആ പ്രവാചകനോട് അള്ളാഹു കൽപ്പിച്ച ബലി അറുക്കാൻ പറഞ്ഞ ആ സന്ദർഭമുണ്ടല്ലോ, അത് മുതൽ ആ മകനെ ബലിയറുക്കുവാൻ സന്നദ്ധമാക്കുന്ന അതുവരെയുള്ള, അതായത് ബലിയറുക്കാൻ വേണ്ടി കൈകൾ കെട്ടി തൻ്റെ തല ചെരിച്ചു വെച്ച് ബലിയറുക്കുന്ന സമയത്ത് അള്ളാഹു പറഞ്ഞു, ഇബ്രാഹിം നീ നിന്റെ ബലി അത് പൂർത്തിയാക്കി. കാരണം അള്ളാഹു പറഞ്ഞു അതിന് സന്നദ്ധമാവുക എന്നുള്ളതാണ്, സന്നദ്ധമാവുക. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എന്താണ്, അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ രൂപത്തിലേക്കോ സമ്പത്തിലേക്കോ അല്ല, മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിലേക്കും പ്രവർത്തനങ്ങളിലേക്കുമാണ്. കൃത്യമാണ് ആ കാര്യം, കൃത്യമായി അത് പഠിപ്പിക്കുകയാണ്. മഹാനായ പ്രവാചകന്റെ, ഇബ്രാഹിം പ്രവാചകന്റെയും ഇസ്മായിൽ അലൈഹിസ്സലാം പ്രവാചകന്റെയും ആ കുടുംബത്തിന്റെയും ചരിത്രം ഇസ്ലാം പഠിപ്പിക്കുന്നത് ജീവിതത്തിലെ ഏതേതു പ്രതിസന്ധികളുണ്ടെങ്കിലും, പ്രിയപ്പെട്ടവരെ, ഏതൊരു പ്രതിസന്ധികളുണ്ടെങ്കിലും അവിടെയെല്ലാം നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുവിനെ ബരമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കണമെന്നുള്ള പ്രത്യാശ ഉണ്ടാകണമെന്ന്, അതുപോലെ തന്നെ എൻ്റെ ജീവിതം അത് അള്ളാഹുവിന് കീഴൊതുങ്ങി കൊടുക്കുന്നവനാണെന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന സന്ദേശമാണ് ബലി നൽകുന്നത്. അതല്ലാതെ ആറാം നൂറ്റാണ്ടിലെ ഒരു പ്രാകൃതമായ ഒരു രൂപമല്ല, മറിച്ച് ഇന്നും ബലിയറുക്കുന്ന രൂപങ്ങൾ കാണാൻ സാധിക്കും. മാംസം കഴിക്കുന്ന സമൂഹങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്, അവരെല്ലാം അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇസ്ലാം മാത്രമല്ല, ഇസ്ലാം അതിന് പരിപൂർണമായ ഒരു രൂപം നൽകി, ഒരു സംസ്കാരം നൽകി എന്നുള്ളത് മാത്രമാണ്. ഇസ്ലാം വിമർശകർ കൃത്യമായി ഇതൊന്നും കൃത്യമായി മനസ്സിലാക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. വാഹൃദാൻ അലഹമുല്ലാ റബ്ബുൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: പീസ് റേഡിയോ ഇതുവരെ പ്രക്ഷേപണം ചെയ്തത് ഇൻസൈറ്റ്. ഹനീഫ വണ്ടൂരാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. മൃഗബലി പ്രാകൃതമോ എന്ന വിഷയത്തിൽ നിന്നുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ സംസാരത്തിനാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
0: മാഷാഅല്ലാഹ്, നമ്മൾ എത്തി നിൽക്കുന്നു മനോഹരമായ ഒരു പാട്ടിലേക്കാണ്. ഗഗനത്തിൽ മിന്നിത്തത്തി എന്ന ഈരടികൾക്ക് ശബ്ദം നൽകുന്നു അനസ് സ്വലാഹി. കേൾക്കാം സ്വരം.

0: നമ്മൾ ഇതുവരെ കേട്ടത് സ്വരം. ഗഗനത്തിൽ മിന്നിത്തത്തി എന്ന വരികളുമായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അനസ് സ്വലാഹി.
1: റേഡിയോ ഒരു ശ്രോതാവിൻ്റെയും ആരോഗ്യ കാര്യത്തിൽ കൂടി അതീവ ജാഗ്രതയും ശ്രദ്ധയും പുലർത്തുന്ന ഈ ഒരു വേളയിൽ ആരോഗ്യ വിചാരം പ്രോഗ്രാമിലൂടെ നമ്മൾ ഇന്ന് ചർച്ചക്കെടുക്കുന്നത് പനിയെ ഭയക്കേണ്ടതുണ്ടോ എന്ന ഒരു ചർച്ചയിലേക്കാണ്. കേൾക്കാം ആരോഗ്യ വിചാരം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. മാന്യ ശ്രോതാക്കൾക്ക് ആരോഗ്യ വിചാരം പങ്ക്തിയിലേക്ക് സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം നമ്മുടെ ഈ ശബ്ദം ശ്രവിക്കുന്ന ഏവരും അനുഭവിച്ച ഒരു അവസ്ഥയെക്കുറിച്ചാണ്, അഥവാ പനി എന്ന് പറയുന്ന ശരീരോഷ്മാവ് വർദ്ധിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. നാം ഏവരും അനുഭവിച്ച ഒരു അവസ്ഥയാണെങ്കിൽ പോലും ഇതിൻ്റെ യഥാർത്ഥ വശമെന്താണെന്നും ഇതൊരു രോഗമാണോ രോഗലക്ഷണമാണോ ഇങ്ങനൊരു പനി വന്നാൽ എന്ത് ചെയ്യണം, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്കൊക്കെ പനി വരുമ്പോൾ പലപ്പോഴും മാതാപിതാക്കൾ ബേജാറാവുന്ന ഒരവസ്ഥ കാണാറുണ്ട്. എന്നാൽ ശരിക്കും എന്താണ് ഈ ഒരു പനി എന്നുള്ള ഒരവസ്ഥയുടെ കാരണം, അതുണ്ടാകുമ്പോൾ നാം എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇത് വരാതെ എന്തൊക്കെ കാര്യങ്ങൾ വരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങി നാം ഏവരും നിത്യജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ കോഴിക്കോട് സ്റ്റുഡിയോയിൽ നിന്നും നമ്മോടൊപ്പം ചേരുന്നത് ചേളാരി DMS ഹോസ്പിറ്റലിലെ ഡോക്ടർ മുഹമ്മദ് യാസർ. ഈ ആരോഗ്യ വിചാരം പങ്ക്തിയിലേക്ക് ഡോക്ടറെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി നമുക്ക് പീസ് റേഡിയോ ശ്രോതാക്കളോട് ഈ പനിയുടെ കാരണങ്ങളെക്കുറിച്ചും അതുണ്ടാക്കുന്ന ശരീരത്തിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇത് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചും ഒന്ന് ചുരുക്കി വിശദീകരിക്കണം.
3: ഇന്ന് ഇംഗ്ലീഷ് നാമത്തിൽ അറിയപ്പെടുന്ന പനി എന്നത് ശരീരത്തിലെ ചൂട് അഥവാ ടെമ്പറേച്ചർ കൂടുമ്പോഴുണ്ടാകുന്ന അവസ്ഥയാണ്. തെർമോമീറ്ററിൽ അളക്കുമ്പോൾ 37°C കൂടുതൽ അല്ലെങ്കിൽ 98.6°F ടെമ്പറേച്ചർ കൂടുമ്പോഴാണ് ആ വ്യക്തിക്ക് പനി ഉണ്ടാവുന്നത്. പനി വന്നാൽ നമുക്ക് അനുഭവപ്പെടുന്ന ലക്ഷണങ്ങളെക്കുറിച്ച് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ശരീരത്തിന്റെ ഊഷ്മാവ് അഥവാ ടെമ്പറേച്ചർ എങ്ങനെ വർദ്ധിക്കുന്നു, എന്തുകൊണ്ട് വർദ്ധിക്കുന്നു എന്ന് ചുരുക്കി വിശദീകരിക്കാം. എന്തും ശരീരത്തിൽ ഒരു ശരിയായ അളവിൽ അഥവാ നോർമലായി നിലനിൽക്കേണ്ടത് ജീവൽ പ്രക്രിയയുടെ ശരിയായ പ്രവർത്തനത്തിന് അനിവാര്യമാണ്. ഇതുപോലെ തന്നെയാണ് ഊഷ്മാവും. ശരീര ഊഷ്മാവ് നോർമൽ അളവായ 37°C നിന്ന് നിലനിർത്തുന്നതിന്റെ കേന്ദ്രം തലച്ചോറാണ്. തലച്ചോറിലെ ഹൈപ്പോതലാമസിലെ കേന്ദ്രത്തിന്റെ നിർദ്ദേശമനുസരിച്ച് ചില കെമിക്കൽ മെസഞ്ചറിലൂടെയും ഞരമ്പുകളിലൂടെയും ആവേഗങ്ങൾ പുറപ്പെട്ട് നമ്മൾ ശരീരത്തിലെ രക്തക്കൊഴലുകളും തൊലിയിലെ വിയർപ്പ് ഗ്രന്ഥികളും അന്തസ്രാവി ഗ്രന്ഥികളും മറ്റവയവങ്ങളും പ്രവർത്തിച്ചും ഉപാപചയ പ്രവർത്തനങ്ങൾ അഥവാ മെറ്റബോളിസം മാറ്റം വന്നും ശരീരത്തിലെ ഊഷ്മാവ് നിലനിർത്തുന്നു. പുറമേയുള്ള ഊഷ്മാവിലെ വ്യതിയാനം അനുസരിച്ച് ശരീരത്തിന്റെ പ്രവർത്തനം മാറ്റം വരുന്നത് ഇതുമൂലമാണ്. ഉദാഹരണമായി, ചൂട് കൂടുതലുള്ള കാലാവസ്ഥയോ അല്ലെങ്കിൽ ചൂട് കൂടുതലുള്ള സ്ഥലത്തെത്തിയാലോ ശരീരം വിയർക്കുകയും മറ്റ് പ്രക്രിയയിലൂടെ ചൂട് നിയന്ത്രിക്കുകയും ചെയ്യും. അങ്ങനെ ശരീരത്തിന്റെ ചൂട് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ തണുത്ത കാലാവസ്ഥയിൽ ശരീരത്തിന് വിറയൽ അനുഭവപ്പെടുകയും പേശികൾ കൂടുതൽ പ്രവർത്തിക്കുകയും ചെയ്ത് ശരീരത്തിന്റെ ചൂട് കൂടുന്നു, പുതച്ചുമൂടി കിടക്കാൻ തോന്നുന്നു. പുറമേ സാധാരണ ചൂടാണെങ്കിലും പനിയുള്ള വ്യക്തികളിൽ ഇതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. അഥവാ വിറയൽ അനുഭവപ്പെടുക, പുതച്ചുമൂടി കിടക്കാൻ തോന്നുക, അങ്ങനെ വ്യത്യസ്ത പ്രക്രിയയിലൂടെ ശരീരത്തിന്റെ ചൂട് വർദ്ധിപ്പിക്കാനാണ് ശരീരം പനിയുള്ളപ്പോൾ ശ്രമിക്കുക. അതാണ് പനി. ഇനി എന്തെല്ലാം കാരണങ്ങളാൽ പനി വരാം എന്നാണ് നോക്കുന്നത്. ശരീരത്തിനകത്ത് അണുബാധ അഥവാ ഇൻഫെക്ഷനോ മറ്റ് പ്രക്രിയകളോ വരുമ്പോൾ ശരീരം അവയെ പ്രതിരോധിക്കാൻ പല രാസപ്രവർത്തനങ്ങളും നടത്തും. അതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ഇന്റർലൂക്കീൻ, ഇന്റർഫെറോൺ തുടങ്ങിയ രാസപദാർത്ഥങ്ങൾ രക്തത്തിലൂടെ തലച്ചോറിന്റെ ഹൈപ്പോതലാമസിൽ പ്രവർത്തിച്ച് ശരീരത്തിന്റെ ടെമ്പറേച്ചർ സെറ്റ് പോയിന്റ് ഉയർത്തി ശരീരത്തിന്റെ ഊഷ്മാവ് വർദ്ധിപ്പിക്കുന്നു. പറഞ്ഞു വന്നത് പനി ഒരു രോഗമല്ല, മറിച്ച് രോഗലക്ഷണമാണ്. അതായത് ശരീരത്തിനകത്ത് എന്തൊക്കെയോ പ്രക്രിയകൾ നടക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് പനി.
2: ഓക്കെ, അത് ഇപ്പോൾ അവസാനം പറഞ്ഞ ഒരു പോയിന്റ് അതൊന്നുകൂടി ഹൈലൈറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. പനി ഒരു രോഗമല്ല, എന്നാൽ രോഗലക്ഷണമാണ്. ശരീരത്തിനകത്ത് നടക്കുന്ന ചില പ്രതിപ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ശരീരം പ്രകടിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് പനി എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട, നാം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ് ഡോക്ടർ അവസാനമായിട്ട് ഊന്നി പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ എങ്ങനെ പനി വരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്കറിയേണ്ടത് പനിയുടെ പ്രധാനപ്പെട്ട കാരണങ്ങളെക്കുറിച്ചാണ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരോഷ്മാവ് വർദ്ധിക്കുന്നത് എന്നുള്ള ഒരു വസ്തുതയാണ് ഇനി നമുക്ക് അറിയേണ്ടത്.
3: പനി വരാൻ ഏറ്റവും കൂടുതൽ കാരണം ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ അഥവാ അണുബാധയാണ്. അഥവാ നമുക്ക് ചുറ്റും ഉള്ള അല്ലെങ്കിൽ ശരീരത്തിന് ചുറ്റുമുള്ള സൂക്ഷ്മാണുക്കൾ ശരീരത്തെ ആക്രമിക്കുമ്പോൾ പനി വരും. ഈ സൂക്ഷ്മാണുക്കൾ വൈറസ്, ബാക്ടീരിയ, ഫംഗസ്, വിരകൾ, മറ്റു അണുക്കൾ ആവാം. ഇതിൽ വൈറസുകളും ബാക്ടീരിയകളുമാണ് പ്രധാന കാരണം. ഇവ അനേകം തരങ്ങളും വകഭേദങ്ങളുമുണ്ട്. ഓരോ വൈറസിനും ബാക്ടീരിയക്കും മറ്റു അണുക്കൾക്കും ഓരോ പേരുമുണ്ട്. ഇവ ശരീരത്തിൽ കയറി നമ്മുടെ രോഗപ്രതിരോധ സംവിധാനവുമായി ഏറ്റുമുട്ടേണ്ടി വരുമ്പോൾ പ്രതിരോധ ശേഷി താൽക്കാലികമായി കുറയുമ്പോൾ നമുക്ക് പനി വരും. അങ്ങനെ ഓരോ അണുവും ഉണ്ടാക്കുന്ന പനി ഓരോ പേരിൽ അല്ലെങ്കിൽ വ്യത്യസ്ത പേരിൽ അറിയപ്പെടും. യഥാർത്ഥത്തിൽ ഈ ഇൻഫെക്ഷൻ അഥവാ അണുബാധ കാരണമുണ്ടാകുന്ന പനിയെയല്ല ശ്രദ്ധിക്കേണ്ടതും പേടിക്കേണ്ടതും, മറിച്ച് ഈ അണു അഥവാ ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് അല്ലെങ്കിൽ മറ്റു അണുക്കൾ ശരീരത്തിൽ ഉണ്ടാക്കുന്ന മറ്റ് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഗൗരവകരമായ ബുദ്ധിമുട്ടുകൾ, ഇത് ചിലത് വളരെ സീരിയസ് ആയി മാറുകയും മരണം വരെ സംഭവിക്കുകയും ചെയ്തേക്കാം. അതിനെയാണ് നമ്മൾ ഭയക്കേണ്ടത്. അപ്പോൾ പനി ശരീരം നമുക്ക് നൽകുന്ന ഒരു സൂചനയാണ് അഥവാ രോഗമുണ്ട് എന്ന് കാണിക്കുന്ന ഒരു ലക്ഷണമാണ് പനി. അതുകൊണ്ട് പനി പൂർണ്ണമായും മാറി എന്നാൽ ആ രോഗവും മാറി എന്ന് പറയാം. ചില ഉദാഹരണങ്ങൾ നോക്കാം. ഡെങ്കിപ്പനി. ഡെങ്കിപ്പനി ഇതുമൂലം രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലേറ്റ്ലെറ്റുകൾ നശിക്കുന്നു. ഇത് അപകടകരമായ അവസ്ഥയിലേക്ക് പോകാം. 100,000-ൽ അധികം ഉണ്ടാവേണ്ട പ്ലേറ്റ്ലെറ്റുകൾ ഈ ഡെങ്കി വൈറസിന്റെ ആക്രമണത്താൽ 10,000-ന് ചുവടെ വരെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ആന്തരിക രക്തസ്രാവം അഥവാ ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടാവുകയും രോഗി മരിക്കുകയും വരെ ചെയ്യാം. മറ്റ് ചില ഡെങ്കി വൈറസുകൾ ഹൃദയത്തെ ബാധിച്ച് ഹൃദയം നിലച്ചു പോവാൻ സാധ്യതയുണ്ട്. ചില ഡെങ്കി വൈറസുകൾ രക്തക്കുഴലുകളെ അഥവാ കാപ്പിലറി എന്നറിയപ്പെടുന്ന രക്തലോമികകളിൽ പ്രവർത്തിച്ച് BP കുറയുകയും ഡെങ്കി ഷോക്ക് സിൻഡ്രോം എന്ന മാരകമായ അവസ്ഥയിലേക്ക് പോവുകയും ചെയ്തേക്കാം. ഇനി ടൈഫോയിഡ് പനിയാണെങ്കിൽ ഈ പനി ഉണ്ടാക്കുന്നത് സാൽമോണല്ല എന്ന ഒരു ബാക്ടീരിയയാണ്. സാൽമോണല്ല ടൈഫി, സാൽമോണല്ല പാരാടൈഫി എന്ന വകഭേദങ്ങളുണ്ട്. ഈ അണു കുടലിൽ പുണ്ണു ഉണ്ടാക്കാം അഥവാ അൾസർ ഉണ്ടാക്കാം. കുടൽ ഓട്ടയാവാനും ഈ വൈറസ് കൊണ്ട് സാധിക്കും, ഈ ബാക്ടീരിയ കൊണ്ട് സാധിക്കും. കുടൽ വീക്കം വരാനും ജീവൻ അപകടത്തിൽപ്പെടാനും ഇത് മതി. ചുരുക്കം ചില ആളുകളിൽ ടൈഫോയിഡ് പനി തലച്ചോറിനെ ബാധിച്ച് ഗൗരവകരമായ കോമാ വിജിൽ എന്ന അവസ്ഥയിലേക്കും പോകാം. ഇനി മലേറിയ എന്ന് പനി എടുക്കുകയാണെങ്കിൽ ഈ പനി പ്ലാസ്മോഡിയം എന്ന അണുമൂലമാണ് ഉണ്ടാക്കുന്നത്. ഈ പനി കരളിനെയും തലച്ചോറിനെയും വൃക്കകളെയും രക്തത്തെയും ഒക്കെ ബാധിക്കാം. ഇത് തലച്ചോറിനെ ബാധിക്കുന്ന മലേറിയ, സെറിബ്രൽ മലേറിയ ഗൗരവകരമാണ്. അങ്ങനെ വന്നാൽ രോഗി മരിക്കുക വരെ ചെയ്യാം. ഇങ്ങനെ വ്യത്യസ്ത പനികൾ ചികിത്സിച്ചില്ല എങ്കിൽ അത് നമ്മുടെ ശരീരത്തെ കീഴടക്കി ഗൗരവകരമായ അവസ്ഥകളിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. ഇനി പനിയുടെ പ്രധാന കാരണം ഇൻഫെക്ഷൻ ആണെങ്കിലും ചെറിയ മറ്റു കാരണങ്ങളുമുണ്ട്. അതിൽ ഒന്നാണ് ക്യാൻസർ. ചില ക്യാൻസറുകൾ പനിയായാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഉദാഹരണം ലുക്കീമിയ, ലിംഫോമ, മറ്റ് ചില ക്യാൻസറുകളും. ലുക്കീമിയ പ്രധാനമായും പനിയായാണ് അതിന്റെ ലക്ഷണം പുറത്തു കാണാറുള്ളത്. പനിയുടെ മറ്റ് കാരണങ്ങൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്നറിയപ്പെടുന്ന അസുഖങ്ങൾ, കൊളാജൻ വാസ്കുലർ ഡിസീസ്, എസ് എൽ ഇ എന്നറിയപ്പെടുന്ന പല അസുഖങ്ങൾ കാരണം പനി വരാം. തൈറോയ്ഡ് ഹോർമോൺ അധികമായി, തൈറോടോക്സിക്കോസിസ് എന്ന അവസ്ഥയിലും നമുക്ക് പനി വരാം. ശരീരത്തിനകത്ത് കടക്കുന്ന ടോക്സിനുകളും കെമിക്കലുകളും പനി ഉണ്ടാക്കാൻ മറ്റ് കാരണങ്ങളാണ്. അതുപോലെ ഫുഡ് പോയിസണിങ് മൂലവും പനി വരാം. അപൂർവമായി ചില ഇംഗ്ലീഷ് മരുന്നുകളും മറ്റ് മരുന്നുകളും പനിക്ക് കാരണമാകാം. ചില ചെടികളും പൂവുകളും കായകളുമൊക്കെ ഭക്ഷിച്ചാൽ അതും പനി ഉണ്ടാക്കാൻ കാരണമാണ്. തലച്ചോറിലെ പോൺസ് എന്ന ഭാഗത്ത് രക്തസ്രാവമുണ്ടെങ്കിൽ അഥവാ പോണ്ടെയ്ൻ ഹെമറേജ് സംഭവിച്ചാലും പനി ഉണ്ടാകാം. മാനസിക തകരാറ് മൂലമോ സ്വയം ഉണ്ടാക്കുന്നതോ ആയ ഫക്ടീഷ്യസ് ഫീവർ എന്നിവയും അപൂർവമായി പനിക്ക് കാരണമാണ്. പക്ഷേ ഏറ്റവും പ്രധാനമായി പനിയുടെ കാരണം നമ്മൾ ആദ്യം സൂചിപ്പിച്ച ഇൻഫെക്ഷൻ, ബാക്ടീരിയ, വൈറസ്, മറ്റണുക്കൾ കൊണ്ടുള്ള ഇൻഫെക്ഷനാണ്. ഈ അണുക്കളെ ശരീരം പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായാണ് പനി ഉണ്ടാകുന്നത്.
2: ഓക്കെ, അപ്പൊ പനി വരുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളെ കുറിച്ച് നാം മനസ്സിലാക്കി. ഇനി നമുക്കറിയേണ്ടത്, ഒരു പനി വന്നു കഴിഞ്ഞാൽ ഒരാൾ എന്ത് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളാണ് അയാൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്ക് അറിവ് ലഭിക്കേണ്ടത്.
3: മിക്ക പനികളും തുടക്കത്തിലേ ശ്രദ്ധിച്ചാലും ചികിത്സിച്ചാലും ഗൗരവകരമായ അവസ്ഥയിലേക്ക് പോവില്ല. ശരീരം സ്വമേധയാ ഈ അണുക്കളെ ചെറുത്ത് തോൽപ്പിക്കുകയും പനി മാറുകയും ചെയ്യും. ഒരു ഡോക്ടറെ കാണിച്ച് മരുന്നുകൾ കഴിക്കുകയും വിശ്രമിക്കുകയും ചെയ്താൽ മതി. പനിയുടെ കൂടെ നിങ്ങൾക്കുള്ള മറ്റ് ലക്ഷണങ്ങൾ മുഴുവനും ഡോക്ടറോട് പറയണം. ഒരു ലക്ഷണവും നിസ്സാരമായി കാണരുത്. ഒരു കഥ വിവരിക്കുന്നത് പോലെ നിങ്ങളുടെ അസുഖത്തിന്റെ ചരിത്രം അഥവാ ഹിസ്റ്ററി ഓഫ് കംപ്ലയിൻസ് നിങ്ങൾ ഡോക്ടറോട് പറയണം. ആദ്യം ഏത് തുടങ്ങി, എത്ര സമയം ആ ബുദ്ധിമുട്ടുണ്ടായി, അല്ലെങ്കിൽ എത്ര ദിവസം നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ടുണ്ടായി, ആ പനി എത്ര ദിവസം ഉണ്ടായി, അല്ലെങ്കിൽ ആ വേദന എത്ര ദിവസമുണ്ടായി, അങ്ങനെ തുടങ്ങി. പിന്നീട് നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നു, തലവേദന വന്നോ, ഛർദി വന്നുവോ, മൂത്രത്തിൽ പഴുപ്പ് വന്നുവോ, മൂത്രക്കടച്ചിൽ വന്നുവോ, അതിനുശേഷം എത്ര ദിവസം കഴിഞ്ഞ് മറ്റസുഖങ്ങൾ വന്നു, അങ്ങനെ ഒരു ചരിത്രം വിശദീകരിക്കുന്നത് പോലെ, ഒരു കഥ വിശദീകരിക്കുന്നത് പോലെ നിങ്ങളുടെ അസുഖങ്ങൾ ഡോക്ടറോട് പറയണം. ഡോക്ടർ പറഞ്ഞ അത്രയും ദിവസം മരുന്നുകൾ കൃത്യമായി ആ ദിവസം പാലിച്ചുകൊണ്ട് തന്നെ കഴിക്കുകയും വേണം. പുതിയ ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പനി മാറാൻ നിങ്ങൾ സമയം കൊടുക്കണം. ചിലപ്പോൾ 3 ദിവസം എടുത്തേക്കാം പനി പൂർണ്ണമായും മാറാൻ. പനിയുടെ കൂടെ താഴെ പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. നിങ്ങൾ ഡോക്ടറെ കാണിച്ചതിന് ശേഷമാണ് ഈ ലക്ഷണങ്ങൾ ഉണ്ടായത് എങ്കിൽ ഉടനെ ഡോക്ടറെ അടുത്തേക്ക് വീണ്ടും പോകണം. അല്ലാത്ത പക്ഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് 2-3 ദിവസം റെസ്റ്റ് എടുക്കാവുന്നതാണ്, വിശ്രമിക്കാവുന്നതാണ്. പനി താനെ മാറും. ഇപ്പൊ എന്തൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലാണ് നിങ്ങൾ പെട്ടെന്ന് വീണ്ടും ഡോക്ടറെ കാണേണ്ടത്? 1, ശക്തമായ വിറയലും കുളിരും. 2, ബോധവ്യത്യാസം, അബോധാവസ്ഥ, ബോധവ്യത്യാസം അല്ലെങ്കിൽ ചന്നി വരിക. 3, അപസ്മാരം, പ്രത്യേകിച്ച് കുട്ടികളിലെ പനി അപസ്മാരമുണ്ടാക്കുക. 4, ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്തു നിന്ന് രക്തം വരിക, പനിയോടുകൂടി മൂക്കിൽ നിന്നും രക്തം വരിക, വായിൽ നിന്നും രക്തം വരിക, മോണയിൽ നിന്ന് രക്തം വരിക, കാർക്കിച്ച് തുപ്പുമ്പോൾ രക്തം വരിക, ചുമച്ച് തുപ്പുമ്പോൾ കഫത്തിൽ രക്തം, മൂത്രമൊഴിക്കുമ്പോൾ രക്തക്കറയുണ്ടാകുക, മൂത്രത്തിന് നിറവ്യത്യാസം, വയറ്റിൽ നിന്ന് പോകുമ്പോൾ രക്തം, രോമത്തിന്റെ അടിയിൽ നിന്ന് രക്തം, ചുവപ്പ് കുത്തുകുത്തുകൾ തൊലിയുടെ അടിയിൽ ഉണ്ടാകുക, തുടങ്ങി ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്തു നിന്ന് രക്തം വരിക, വയറ്റിൽ നിന്ന് പോകുമ്പോൾ മലത്തിന്റെ കൂടെ രക്തം, മലത്തിന്റെ കൂടെ കറുപ്പ്, നല്ല ടാറിന്റെ പോലെ കറുപ്പ്, മുടിയുടെ പോലെ കറുപ്പ്, കരിയോയില ഒഴിച്ചതുപോലെ മലം പോവുക, അങ്ങനെയുണ്ടെങ്കിൽ അത് വയറിലെ ബ്ലീഡിങ്ങിന്റെ ലക്ഷണമാണ്. ഇതുപോലെ എന്തെങ്കിലും രക്തസ്രാവത്തിന് ലക്ഷണമുണ്ടെങ്കിൽ ഉടൻ ഡോക്ടറെ അടുത്തേക്ക് വീണ്ടും ചെല്ലണം. കുട്ടികളിൽ മുലപ്പാൽ തീരെ കുടിക്കാതിരിക്കുക, അമിതമായ ക്ഷീണം എന്നീ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും, നേരത്തെ പറഞ്ഞതുപോലെ അപസ്മാരമുണ്ടെങ്കിലും, പനിയുടെ കൂടെ അപസ്മാരമുണ്ടെങ്കിലും വീണ്ടും ഉടൻ ഡോക്ടറുടെ അടുത്തേക്ക് പോകണം. ശക്തമായ ഛർദിയും വയറിളക്കവും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഡോക്ടറുടെ അടുത്തേക്ക് പോകണം. പനി നോക്കുമ്പോൾ 102 ഡിഗ്രി ഫാരൻഹീറ്റിൽ കൂടുതൽ തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഡോക്ടറോട് വിവരം പറയണം, വീണ്ടും ഡോക്ടറുടെ അടുത്തേക്ക് പോകണം. അങ്ങനെ ഡോക്ടർ നിർദ്ദേശിച്ചു തരുന്ന മരുന്നുകൾ ക്ഷമാപൂർവം കഴിക്കുക, അതിന്റെ കൃത്യസമയത്ത് കൃത്യ അളവിൽ കഴിക്കുക, നേരത്തെ പറഞ്ഞതുപോലെ ധാരാളം വെള്ളം കുടിക്കുക, നല്ല പച്ചക്കറികളും ഫ്രൂട്ട്സും പെട്ടെന്ന് ദഹിക്കുന്നതുമായ ഭക്ഷണങ്ങൾ കഴിക്കുക, ഇറച്ചി, മീൻ, പൊരിച്ച ഐറ്റംസ്, അങ്ങനെ എണ്ണക്കടികളൊക്കെ കുറക്കുക, തണുത്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, കഴിയുന്നതും തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക, ശുദ്ധവായു ശ്വസിക്കുക, അങ്ങനെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ മരുന്നിനോടൊപ്പം നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ അസുഖം പെട്ടെന്ന് മാറിക്കിട്ടും. ഇനി പനി വരാനുള്ള കാരണങ്ങളെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ലഘുവായി വിശദീകരിക്കാം. മിക്ക പനികൾക്കും കാരണം അണുബാധയാണെന്ന് നാം മനസ്സിലാക്കി. ഈ അണുക്കൾ ശരീരത്തിൽ കയറാതെ നോക്കുക, അഥവാ ഈ പനി ഉണ്ടാക്കുന്ന അണുക്കൾ പകരുന്ന മാർഗങ്ങൾ തടയുക എന്നതാണ് പനി വരാതിരിക്കാനുള്ള മുഖ്യമാർഗം. അതാണ് പ്രിവെൻഷൻ. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണല്ലോ. വായു, ജലം, മണ്ണ്, കൊതുക് മറ്റു മാർഗങ്ങളിലൂടെയാണ് പനി സാധാരണമായി പകരുക. ഈ പകർച്ച തടയുക. ഇങ്ങനെ വ്യത്യസ്ത രീതിയിലൂടെ അസുഖങ്ങൾ പകരുന്നത് കൊണ്ട് മഴക്കാലങ്ങളിലും വേനൽക്കാലങ്ങളിലും കൂടുതലായി കാണുന്ന പനികൾക്ക് വ്യത്യാസമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ശുദ്ധമായ വെള്ളം ഉപയോഗിക്കുക, വെള്ളം തിളപ്പിച്ച് മാത്രം ഉപയോഗിക്കുക, കിണർ വെള്ളം ആവശ്യമെങ്കിൽ ബ്ലീച്ചിംഗ് പൗഡർ കൃത്യ അനുപാതത്തിൽ ചേർത്ത് ക്ലോറിനേറ്റ് ചെയ്യുക, വൃത്തിഹീനമായ സാഹചര്യത്തിലുള്ള വെള്ളം കുടിക്കാതിരിക്കുക, ഹോട്ടലിൽ നിന്നും കൂൾബാറിൽ നിന്നും കഴിയുന്നതും ഭക്ഷണ പാനീയങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുക, കൊതുകുകളെ നിയന്ത്രിക്കുക, കൊതുക് കടിയിൽ നിന്നും സംരക്ഷണം എടുക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക എന്നിവയാണ് പനി വരാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ട മാർഗം. ഇനി പനി വന്നാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടിക്കഴിഞ്ഞാൽ, വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ പനിയിൽ നിന്ന് നമുക്ക് വേഗം മുക്തി നേടാൻ സാധിക്കും. അതിനു വേണ്ടത് വിശ്രമിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും, അതോടൊപ്പം ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതുമാണ്. ശരീരത്തിന് ഊർജം നൽകുന്നതായിട്ടുള്ള ഫ്രൂട്ട്സുകൾ, പഴവർഗ്ഗങ്ങൾ, ഫലവർഗ്ഗങ്ങൾ ധാരാളം കഴിക്കുക, എളുപ്പം ദഹിക്കുന്നതായിട്ടുള്ള പച്ചക്കറികൾ ധാരാളം കഴിക്കുക, അച്ചാറുകൾ, എരിവുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ വയറിനും കുടലിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങളും എണ്ണക്കടികളും മറ്റ് ഫാസ്റ്റ് ഫുഡ് ഐറ്റംസും ഒക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് പൊതുവെ ശരീരത്തിന്റെ രോഗപ്രതിരോധശേഷി വർദ്ധിക്കാനുള്ള കാരണം.
2: ഓക്കെ, അപ്പൊ ഇപ്പോൾ ഇതുവരെ നമ്മൾ കേട്ടിരുന്ന ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ വീണ്ടും കേൾക്കേണ്ട ഒരു വാചകമാണ് എന്ത്, നമ്മൾ പനിക്ക് അതിൻ്റെതായ ഒരു സമയം കൊടുക്കണം എന്നുള്ളത്. അതായത് ഓരോ പനിക്കും അത് വന്ന് അത് നമ്മുടെ ശരീരം അതിനോട് പ്രവർത്തിച്ച് അത് മാറാനൊരു സമയം നാം അനുവദിക്കണം. അതിന് കൃത്യമായ മറ്റൊരു പോയിന്റാണ് കൃത്യമായ രീതിയിൽ നമ്മൾ റെസ്റ്റ് എടുക്കുകയും അതുപോലെ തന്നെ പോഷകാഹാരം കഴിക്കുകയും വേണം. ശരീരത്തിന് ആവശ്യമായ ഘടകങ്ങൾ കിട്ടേണ്ട പോഷകാഹാരം കഴിക്കുക, അനാവശ്യമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, വെള്ളം ധാരാളം കുടിക്കുക, റെസ്റ്റ് എടുക്കുക എന്നുള്ളത് വീണ്ടും വീണ്ടും നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ ശ്രോതാക്കൾ മനസ്സിലിരുത്തേണ്ട ഒരു കാര്യമാണ്. കാരണം പ്രത്യേകിച്ചും ചെറിയ കുട്ടികളുമായി പനിയുമായി ഡോക്ടർമാരെ സമീപിക്കുന്ന ആളുകളുടെ ഒരു പൊതുവെ കാണുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഒരു ദിവസം ഒരു ഡോക്ടറെ കാണിക്കും, അത് ഡോക്ടർ മരുന്ന് കൊടുക്കും, എന്നിട്ട് പിന്നത്തെ ദിവസം വേറെ പുതുതായിട്ട് ലക്ഷണമൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് പനി കുറഞ്ഞിട്ടില്ല എന്നുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ പിന്നത്തെ ദിവസം അതിൽ വീണ്ടും അതേ ദിവസം തന്നെയോ മറ്റൊരു ഡോക്ടറെ കാണുന്ന അങ്ങനെ മാറി മാറി കാണിക്കുന്ന ഒരു അവസ്ഥ പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ അത്തരം ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് നേരത്തെ സൂചിപ്പിച്ചത്. അതായത് പുതുതായിട്ട് കൂടുതൽ ലക്ഷണങ്ങളൊന്നും വന്നില്ല, പനിയിൻ്റെ തീവ്രത കൂടിയില്ല, മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നേരവണ്ണം റെസ്റ്റ് എടുക്കുകയും പോഷകാഹാരം കഴിക്കുകയും ചെയ്താൽ മതി എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. ഇനി അടുത്ത ഒരു സംശയമായിട്ട് നമ്മൾ പൊതുവെ കേൾക്കാറുള്ളത് ഒരു പനിയായിട്ട് ഒരു രോഗി ഒരു ഡോക്ടറെ സമീപിച്ചു, ആ ഡോക്ടർ ഒരു മരുന്ന് എഴുതി കൊടുത്തു, കുറവില്ലാതെ വന്നപ്പോൾ മറ്റൊരു ഡോക്ടറെ സമീപിച്ചപ്പോൾ അദ്ദേഹം മരുന്ന് മാറ്റി കൊടുക്കുന്നു. എന്താണ് ഇങ്ങനെ മാറ്റി കൊടുക്കേണ്ട ആവശ്യം? അതേ മരുന്ന് തന്നെ ഡോസ് കൂട്ടിയാൽ പോരെ? അതല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ മാറുന്ന ഒരവസ്ഥ ഉണ്ടാകുമോ പനിക്ക് എന്നുള്ളതാണ് ചോദ്യം.
3: അതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പനി ഒരു രോഗലക്ഷണമാണ്. അതിന് കാരണം പലതായിരിക്കാം, വൈറസുകൾ, ബാക്ടീരിയ, ഫംഗസ് അങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പൊ നിങ്ങളെ നോക്കിയ ഡോക്ടർക്ക് അറിയാം പനിയുടെ കാരണം എന്താണെന്ന്, നിങ്ങളെ ലക്ഷണങ്ങൾ പൂർണ്ണമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഏത് ഡോക്ടറാണെങ്കിലും, അത് അമേരിക്കയിലാണെങ്കിലും ഇംഗ്ലണ്ടിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും, പനിക്ക് ഒരേ ഒരു മരുന്നേ ഉള്ളൂ, പാരസെറ്റാമോൾ. പിന്നെ കൂടുതൽ പനിക്ക് മെഫെനമിക് ആസിഡ് എന്നുള്ള ഒരു ഗുളിക ഉപയോഗിക്കും. അപ്പൊ പനി ശരീരത്തിലെ ചൂട് കുറക്കുക എന്നുള്ളത് മാത്രമേ പാരസെറ്റമോൾ കൊണ്ട് നമുക്ക് സാധിക്കൂ. അതിന്റെ കൂടെ ഡോക്ടർമാർ തരുന്ന മരുന്നുകളാണ് ഈ പനിയുടെ കാരണത്തിനുള്ള ചികിത്സ. പല പനിയുടെ കാരണവും വൈറസ് ആയിരിക്കാം. ആ വൈറസ് നമ്മൾ ശരീരത്തിന് വേണ്ട റെസ്റ്റ് കൊടുത്താൽ, നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ശരീരം തന്നെ ഈ വൈറസിനെ പ്രതിരോധിച്ച് മാറുന്നതാണ്. അപ്പൊ അതിനൊരു സമയം കൊടുക്കണം. അപ്പോൾ അവിടെ വേണ്ടത് ഗൗരവപരമല്ലാത്ത പനിക്ക് നമ്മൾ വിശ്രമിക്കുക, അതുപോലെ മരുന്നുകൾ കൃത്യമായി കഴിക്കുക, ഡോക്ടർമാരെ മാറി മാറി കാണിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ മാറി മാറി കാണിക്കുമ്പോൾ ഡോക്ടർ വേറെ മരുന്ന് എഴുതി തരികയും നിങ്ങൾ രണ്ടാമതോ മൂന്നാമതോ ഡോക്ടറെ കാണിക്കുമ്പോഴത്തേക്കും ആ പനി മാറാനുള്ള ഒരു സമയമായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആദ്യത്തെ മരുന്നിന്റെ ഫലം വന്നു തുടങ്ങുന്നുണ്ട്, പൂർണ്ണമായി വരുന്നത് ആ സമയത്താവും. ചില ആന്റിബയോട്ടിക്കുകൾ 3 ദിവസം 5 ദിവസം കഴിക്കേണ്ടത് പൂർണ്ണമായി കഴിക്കണം. അത് 3 ദിവസം കഴിക്കേണ്ട ആന്റിബയോട്ടിക് 4ാം ദിവസമോ 5ാം ദിവസമോ ആണ് അതിന്റെ പൂർണ്ണ ഫലം ശരീരത്തിലെത്തുക. അപ്പോഴത്തേക്കും ആ 5 ദിവസം ആകുമ്പോഴത്തേക്കും പനി മാറിയിട്ടുണ്ടാവും. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ശക്തമായ വിറയലോ മറ്റ് ലക്ഷണങ്ങളോ അപസ്മാരമോ അബോധാവസ്ഥയോ ബോധത്തിന്റെ പ്രശ്നങ്ങളോ ചന്നിയോ അതുപോലെ ശരീരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നും രക്തം വരിക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകുന്നില്ല എങ്കിൽ നിങ്ങൾ ഡോക്ടറെ മാറ്റി കാണിക്കേണ്ടതില്ല, വീണ്ടും അതേ ഡോക്ടറെ തന്നെ കാണിക്കേണ്ടതില്ല. പിന്നെ സാധിക്കുമെങ്കിൽ പനി മാറുന്നില്ലെങ്കിൽ അതേ ഡോക്ടറെ തന്നെ കാണിക്കുക. കാരണം ആ ഡോക്ടർക്ക് അറിയാം നിങ്ങളുടെ പനിയുടെ തുടക്കം എന്തായിരുന്നു, എന്തൊക്കെയാണ് മരുന്നുകൾ നൽകിയത്, എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്യണം എന്നുള്ളത്.
2: ഓക്കെ, അപ്പോ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഇപ്പോൾ ഡോക്ടർ വിശദമാക്കി പറഞ്ഞു. അതായത് പുതുതായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പനിക്ക് അത് മാറാൻ വേണ്ടൊരു സാഹചര്യം ഒരു ടൈം കൊടുക്കണം, അതിന് വിശ്രമിക്കുകയും പോഷകാഹാരം കഴിക്കുകയും വേണം എന്നുള്ള കാര്യം തന്നെ വീണ്ടും വീണ്ടും നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്. അടുത്തൊരു സംശയമായിട്ട് വരുന്നത്, ഇപ്പം ഈ പനി കാരണം എങ്ങനെയൊക്കെ പനി ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു, അത് ശരീരത്തിലുണ്ടാക്കുന്ന പ്രക്രിയകളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഈ പനി കാരണം ഇപ്പോ മരണങ്ങൾ പലതും ഉണ്ടാവാറുണ്ടല്ലോ. ഇപ്പൊ പത്രമാധ്യമങ്ങളിലൊക്കെ എലിപ്പനി കാരണം മരിച്ചു, ഡെങ്കിപ്പനി കാരണം മരിച്ചു എന്നുണ്ട് പല മരണങ്ങളെ കുറിച്ചും പറഞ്ഞിട്ട്. അപ്പൊ യഥാർത്ഥത്തിൽ പനിയാണോ ഈ മരണ കാരണം, അതല്ല വേറെന്തെങ്കിലും കൂടെ വരുന്ന ബുദ്ധിമുട്ടുകൾ കാരണമാണോ മരിക്കുന്നത് എന്നുള്ളൊരു സംശയം സ്വാഭാവികമായിട്ടും നമുക്ക് കേൾക്കാറുണ്ട്. എന്താണ് ഇതിന്റെ ഉത്തരം?
3: പനി അല്ല യഥാർത്ഥത്തിൽ മരണമുണ്ടാക്കുന്നത്. ഈ പനി ഉണ്ടാക്കുന്ന വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയ എന്ത് പനിയാണോ അതാണ് ചിലത് മരണത്തിലേക്ക് പോവുക. ഉദാഹരണമായി ഡെങ്കിപ്പനി അല്ലെങ്കിൽ എലിപ്പനി, അതേപോലെ മലേറിയ അല്ലെങ്കിൽ ടൈഫോയിഡ് അല്ലെങ്കിൽ H1N1 പനി, പക്ഷിപ്പനി എന്ന് പറയുന്നത്. അങ്ങനെ വ്യത്യസ്തങ്ങളായ പനികളുണ്ട്. ഇതെല്ലാം പുറമെ പനിയായിരിക്കാം, അത് വൈദ്യശാസ്ത്രത്തിൽ വ്യത്യസ്തങ്ങളായ പനിയാണ്. അപ്പൊ പനി മരണം എന്നുകൊണ്ട് ഉദ്ദേശിച്ച് നമ്മൾ ചെറിയ ജലദോഷപ്പനിയെയും ചെറിയ നീരിറങ്ങിയിട്ടുള്ള പനികളെയും മറ്റ് ചെറിയ പനികളെയും നമ്മൾ ഭയപ്പെടേണ്ടതില്ല. അത് ഗൗരവകരമായ ലക്ഷണങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ മേൽ പറഞ്ഞതുപോലെ ഗൗരവകരമായ പനികളോ ആണെങ്കിൽ മാത്രം നമ്മൾ ഭയപ്പെട്ടാൽ മതി. അപ്പൊ പനിയെ ഭയക്കരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.
2: അതെ, ഇപ്പോൾ പറഞ്ഞ വാക്ക്, അതായത് പനിയെ ഭയക്കരുത് എന്നുള്ളത് വളരെയധികം നാം ശ്രദ്ധിക്കേണ്ടതാണ്. അനാവശ്യമായിട്ടുള്ള നമ്മുടെ പനി പേടി നമ്മൾ അകറ്റുകയും വേണം. എന്നാൽ നമ്മൾ ഇതിൽ നേരത്തെ സൂചിപ്പിച്ച പോലത്തെയുള്ള മാരകമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം അത് പെട്ടെന്ന് തന്നെ ചികിത്സ നടത്തുകയും വേണം എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. അടുത്തൊരു സംശയമായിട്ടുള്ളത് പാരസെറ്റമോളിനെ കുറിച്ചാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന ഒരു മരുന്ന് ഏതാണെന്ന് വെച്ചാൽ മിക്കവാറും അത് പാരസെറ്റമോൾ ആണ് എന്നുള്ളതാവും ഉത്തരം. കാരണം മെഡിക്കൽ ഷോപ്പിൽ നിന്ന് പോലും അതിൻ്റെ ബ്രാൻഡ് നെയിം അടക്കം പലർക്കും അറിയുന്നതായിരിക്കും. ആ ബ്രാൻഡ് നെയിം വെച്ചിട്ട് അവർ വാങ്ങുന്നു, കഴിക്കുന്നു. വളരെ വ്യാപകമായിട്ട് ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു മരുന്ന് കൂടിയാണ് അത്. എന്നിട്ടും എന്നാൽ പോലും ആളുകൾക്ക് അതിനെക്കുറിച്ച് ഭയങ്കര തെറ്റിദ്ധാരണ ഉണ്ട് താനും. അതായത് മരുന്ന് ഈ പാരസെറ്റമോൾ എന്ന് പറയുന്നത് ഈ പനി എന്ന് പറയുന്ന ഒരു ലക്ഷണത്തെ തകർക്ക വഴി അത് തടുക്ക വഴി ശരീരത്തിൻ്റെ പ്രതിരോധശേഷിയെ മാരകമായി ബാധിക്കുകയല്ലേ ചെയ്യുന്നത്. ഈ ശരീരം ഒരു അസുഖത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന രോഗലക്ഷണമായ പനി, ആ പനിയെ നമ്മൾ തളർത്തുമ്പോൾ ശരിക്കും ശരീരത്തിൻ്റെ രോഗപ്രതിരോധശേഷി കുറയുകയല്ലേ ചെയ്യുക. അതുപോലെ തന്നെ പാരസെറ്റമോൾ കഴിച്ചുകഴിഞ്ഞാൽ ലിവറും കിഡ്നിയൊക്കെ കേട് വന്നു പോകില്ലേ എന്നുള്ള സംശയങ്ങൾ പൊതുവെ കേൾക്കാറുണ്ട്. എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി?
3: പനി ഒരു രോഗലക്ഷണമാണ്. വ്യത്യസ്ത അണുക്കളോ ബാക്ടീരിയകളൊക്കെ ശരീരത്തിൽ കയറുമ്പോൾ ശരീരം അതിനെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായി ശരീരത്തിൻ്റെ ഊഷ്മാവ് കൂടും. അപ്പോൾ ആ ഊഷ്മാവ് നമ്മൾ പാരസെറ്റമോൾ കൊണ്ട് കുറച്ചത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. കാരണം ശരീരം അവിടെ അണുവിനെ പ്രതിരോധിക്കുന്നുണ്ട്. മാത്രമല്ല ഈ പനിയുടെ കൂടെ ഒരു പനിയായി ഡോക്ടറെ അടുത്ത് ചെന്നു കഴിഞ്ഞാൽ നിങ്ങൾ പാരസെറ്റമോൾ മാത്രമല്ല എഴുതി തരുന്നത് ആണോ? അല്ല, അതിൻ്റെ കൂടെ ആന്റിബയോട്ടിക്കുകൾ ഉണ്ടാവും, മറ്റ് ബുദ്ധിമുട്ടുകൾക്കുള്ള ഡീകൺജസ്റ്റന്റ്, ആന്റിഹിസ്റ്റമിൻസ്, അതുപോലുള്ള മറ്റ് ഗുളികകൾ ഉണ്ടാവും. അപ്പൊ ഈ ഗുളികകളൊക്കെ ശരീരത്തിൽ പ്രവർത്തിക്കുകയും നമ്മൾ വേണ്ട റെസ്റ്റുകൾ കൊടുക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും പനിയുടെ കാരണങ്ങൾ മാറും. ഇപ്പൊ ടൈഫോയിഡ് ഫീവർ, അതിന് നമ്മൾ ആന്റിബയോട്ടിക്കുകൾ കൊടുക്കും. മലേറിയ, മലേറിയക്ക് ആന്റി മലേറിയൽ ഡ്രഗ് കൊടുക്കും. ചില വൈറസ് പനി, അതിന് പിന്നെ ചിക്കൻ പോക്സ്, അതിന് നമ്മൾ എന്താ പറയുക പൊട്ടി എന്നൊക്കെ പറയുന്ന അതിന് നമ്മൾ അസൈക്ലോവിർ പോലുള്ള ആന്റി വൈറസ് മരുന്നുകൾ കൊടുക്കും. അങ്ങനെ വ്യത്യസ്തങ്ങളായ പനിക്ക് പാരസെറ്റമോളിന്റെ കൂടെ പനിയുടെ കാരണത്തിനുള്ള ചികിത്സയും കൂടി ഡോക്ടർമാർ നൽകുന്നുണ്ട്. അപ്പോ ഒരു പാരസെറ്റമോൾ തന്നെയാണ് എല്ലാ പനിക്കും എന്ന്, അതുകൊണ്ട് പനി കുറച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ രോഗപ്രതിരോധശേഷി കുറയുകയാണ് എന്നുള്ളൊരു ധാരണ മിഥ്യാധാരണയാണ്. അതേസമയം സ്റ്റീറോയിഡ് പോലെയുള്ള ഗുളികൾ കഴിച്ച് പനി കുറച്ചു കഴിഞ്ഞാൽ അത് രോഗപ്രതിരോധശേഷിയെ ബാധിക്കും. പിന്നെ പാരസെറ്റമോൾ 500 mg കഴിക്കുന്നത് കൊണ്ട് ലിവറിന് ഒരു തരത്തിലും ബാധിക്കില്ല. ഈ 500 mg പാരസെറ്റമോൾ 8-ഓ 10-ഓ ഗുളികൾ ഒരുമിച്ച് കഴിച്ചാൽ ആ ഓവർ ഡോസ്, അമിതമായ ഡോസ് ശരീരത്തിൽ ലിവറിൽ പ്രവർത്തിച്ച് 4-ഓ 5-ഓ ദിവസം കഴിയുമ്പോഴാണ് ലിവറിനെ ബാധിക്കുന്നത്. അത് കഴിച്ച ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കതിനെതിരെയുള്ള മറുമരുന്നുകളും ഉണ്ട് താനും. അപ്പോൾ മനസ്സിലാക്കണം, അമിതമായാലാണ് ഈ മരുന്നുകളും ശരീരത്തിനെ ബാധിക്കുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഡോക്ടർ പറഞ്ഞ അളവിൽ കൃത്യമായി പാരസെറ്റമോൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിലും അത് ലിവറിനെ ബാധിക്കുകയില്ല. പിന്നെ ചുരുക്കം ചില ആളുകൾക്ക് പാരസെറ്റമോളും അതുപോലുള്ള മറ്റ് ആന്റിബയോട്ടിക്കുകളും മറ്റു മരുന്നുകളുമൊക്കെ അലർജി ഉണ്ടാക്കാം, അനാഫൈലാക്സിസ് ഉണ്ടാക്കാം, അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ഉണ്ടാക്കാം. അത് യഥാർത്ഥത്തിൽ ആ ഗുളികയുടെ അലർജിയാണ് എന്നാണ് അറിയപ്പെടുന്നത് എന്നുണ്ടെങ്കിലും ഞാൻ അതിനെ വിശദീകരിക്കാറുള്ളത് ആ വ്യക്തിയുടെ ശരീരം ആ മരുന്നിനോട് പ്രതിപ്രവർത്തിക്കുന്നതാണ്, അതാണ് ശരി. ഉദാഹരണമായി ചില വ്യക്തികൾക്ക് വെണ്ടക്ക അലർജി ഉണ്ടാക്കാം, പച്ചക്കറി, അതുപോലെ ചാമ്പക്ക ചില ഫ്രൂട്ട് അലർജി ഉണ്ടാക്കാം, കൈതച്ചക്ക ചില ആളുകൾ കഴിച്ചു കഴിഞ്ഞാൽ ചൊറിഞ്ഞ് തടിച്ചു വരുന്നത് കാണാം, ചുണ്ട് വീർത്ത് വരുന്നത് കാണാം. അത് കൈതച്ചക്കയുടെയോ വെണ്ടക്കയുടെയോ ചാമ്പക്കയുടെയോ പ്രശ്നമല്ല, അത് ആ വ്യക്തിയുടെ ശരീരം അതിനോട് പ്രവർത്തിക്കുന്നത് വ്യത്യസ്ത രീതിയിലായതുകൊണ്ട്. അപ്പൊ അതിന് നമ്മൾ അതുപോലെ തന്നെയാണ് ചില മരുന്നുകൾ ചില വ്യക്തികളുടെ ശരീരത്തിൽ വ്യത്യസ്ത രീതിയിൽ പ്രതിപ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അവർക്ക് അലർജി ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്കൊരു തവണ വെണ്ടക്ക കഴിച്ച് അലർജി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വെണ്ടക്ക കഴിക്കില്ല, നമ്മൾ ഓർത്തു വെക്കും വെണ്ടക്കൊക്കെ എനിക്ക് അലർജിയാണ്. അതുപോലെ നമുക്ക് പാരസെറ്റമോൾ അലർജി വന്നാൽ പാരസെറ്റമോൾ എനിക്ക് അലർജിയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ആന്റിബയോട്ടിക്കുകൾ അലർജി വന്നു കഴിഞ്ഞാൽ ആന്റിബയോട്ടിക്കിന് അലർജിയാണ് എന്ന് നമ്മൾ ഓർത്തു വെക്കുകയും അതിന്റെ പേര് ഓർത്തു വെക്കുകയും നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി ആ കാര്യങ്ങൾ പറയുകയും വേണം. പനി വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പറയുകയും വേണം. അതാണ് മരുന്നുകളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത്.
2: വളരെ വിശദമായിട്ട് തന്നെ പനിയുടെ കാരണങ്ങളെക്കുറിച്ചും അതിൻ്റെ ശരീരത്തിലുണ്ടാകുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും പൊതുജനങ്ങൾക്കുണ്ടാവുന്ന പനിയുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് തന്നെ നമ്മോട് ഇന്ന് സംസാരിച്ച ചേളാരി DMS ഹോസ്പിറ്റലിലെ ഡോക്ടർ മുഹമ്മദ് യാസന് അകേതവമായ നന്ദി അറിയിക്കുകയാണ്. നമ്മളെല്ലാവരും അനുഭവിച്ച ഒരു അവസ്ഥ എന്നുള്ളവർക്ക് പലപ്പോഴും നമുക്ക് ഇനിയും വരാൻ ചാൻസുള്ള ഒരു അവസ്ഥ എന്നുള്ളവർക്കും പനീൻ്റെ പ്രധാനപ്പെട്ട ഈ ഒരു വശങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. കൂടുതൽ ഉപകാരപ്രദമായ പരിപാടികളുമായി ഇൻഷാല്ലാ പീസ് റേഡിയോ ആരോഗ്യ വിചാരം വരുമാഴ്ചകളിൽ തുടരും. വാഹൃദേവാന അനിൽഹംദുലില്ലാഹി റബ്ബുൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
0: മാഷാ അല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം. പനിയെ ഭയക്കേണ്ടതുണ്ടോ എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ടുള്ള ചർച്ചക്കാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
1: ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും സമാധാനവും പ്രാർത്ഥനകളാണ്. പ്രാർത്ഥനകൾ പഠിക്കുക എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിലഷണീയമായ കാര്യം തന്നെയാണ്. അജീബ് കരുവാരക്കൊണ്ട് എന്നൊരു പ്രാർത്ഥനാ പഠനവുമായി നമ്മുടെ മുന്നിലെത്തുന്നു. ഭക്ഷണപാനീയങ്ങൾ നൽകിയവന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി കുല്ലിഹിം അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പടച്ചറബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കാൻ പടച്ചറബ് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നാം നിരന്തരമായി കൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഭക്ഷിക്കുക, അതുപോലെ തന്നെ വെള്ളം കുടിക്കുക, അത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ. ഭക്ഷണമോ പാനീയമോ നൽകുകയോ അവ നൽകാൻ ഉദ്ദേശിക്കുകയോ ചെയ്തവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കാനുള്ള ചില പ്രാർത്ഥനകൾ നമ്മുടെ അന്ത്യപ്രവാചകനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു പ്രാർത്ഥനയാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാ. പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ അത്ഇം മൻ അത്അമനി വഅസ്ഖി മൻ അസ്ഖാനി. അല്ലാഹുമ്മ അത്ഇം മൻ അത്അമനി വഅസ്ഖി മൻ അസ്ഖാനി. അല്ലാഹുമ്മ, അല്ലാഹുവേ, അത്ഇം മൻ അത്അമനി, എന്നെ ഭക്ഷണം കഴിപ്പിച്ചയാളെ നീ ഭക്ഷണം കഴിപ്പിക്കണമേ. വഅസ്ഖി മൻ അസ്ഖാനി, എന്നെ പാനീയം കുടിപ്പിച്ചയാളെ നീ പാനീയം കുടിപ്പിക്കണമേ. അല്ലാഹുമ്മ അത്ഇം മൻ അത്അമനി വഅസ്ഖി മൻ അസ്ഖാനി. അല്ലാഹുമ്മ അത്ഇം മൻ അത്അമനി വഅസ്ഖി മൻ അസ്ഖാനി. അല്ലാഹുമ്മ അത്ഇം മൻ അത്അമനി വഅസ്ഖി മൻ അസ്ഖാനി. അല്ലാഹുവേ, എന്നെ ഭക്ഷണം കഴിപ്പിച്ചയാളെ നീ ഭക്ഷണം കഴിപ്പിക്കണമേ. എന്നെ പാനീയം കുടിപ്പിച്ചയാളെ നീ പാനീയം കുടിപ്പിക്കണമേ. അല്ലാഹുമ്മ അത്ഇം മൻ അത്അമനി വഅസ്ഖി മൻ അസ്ഖാനി. അല്ലാഹുമ്മ അത്ഇം മൻ അത്അമനി വഅസ്ഖി മൻ അസ്ഖാനി. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നാം ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ ശ്രമിക്കുക. പടച്ചറബ് സുബ്ഹാനഹു വതആല ഇത്തരത്തിലുള്ള നല്ല കാര്യം ചെയ്യുന്നവർക്ക് വേണ്ടി

وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. പൂമരത്തണലിൽ കുട്ടികൾക്ക് വേണ്ടി നാം ഒരുക്കുന്ന പീസ് റേഡിയോയുടെ ഈ ഒരു എപ്പിസോഡ് എല്ലാവരും ഹൃദയപൂർവ്വം ശ്രദ്ധിക്കുന്നുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ ഒരു ചെറിയ ഉപദേശത്തിലേക്ക്, സാരാംശത്തിലേക്ക്, ചില കാര്യങ്ങൾ പഠിക്കുന്നതിലേക്ക് നമുക്ക് ഒരല്പസമയം മാറ്റിവെക്കാം. എല്ലാവരുടെയും പൂർണ്ണമായ അവരുടെ മനസ്സും ചെവിയും ഇവിടെ കൊടുക്കേണ്ടതുണ്ട്. ഒരു ചെറിയ സംഭവം നമ്മളൊക്കെ പഠിച്ച ഒരു കഥ കൊണ്ട് നമുക്ക് ആരംഭിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിലിരിക്കുന്ന സമയത്ത് പ്രവാചകന്റെ അടുത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരികയാണ്. ആദ്യമായിട്ട് നബിന്റെ അടുത്ത് മലക്ക് വരികയാണ്. മലക്ക് വന്നിട്ട് കൂട്ടിച്ചേർത്ത് പിടിച്ച് വായിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടല്ലോ. വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ ആയത്തുകളൊക്കെ ഇറങ്ങിയില്ലേ? ഇവിടെ നമ്മൾ ഒരിക്കൽ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ആ സംഭവമൊക്കെ ഉണ്ടായി പേടിച്ച് വിറച്ചിട്ട് ഹിറാ ഗുഹയിലിരിക്കുന്ന പ്രവാചകൻ അത് സംഭവമൊക്കെ കഴിഞ്ഞപ്പോൾ ആ ഗുഹയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വലിയ ഒരു പർവ്വതത്തിൻ്റെ മുകളിലാണല്ലോ, ജബലുന്നൂർ എന്നറിയപ്പെടുന്ന മക്കയിലെ ഏറ്റവും ഉയരം കൂടിയ മലൻ്റെ മുകളിലാണല്ലോ ഈ ഗുഹയിരിക്കുന്നത്. അപ്പോൾ ഈ ഗുഹയിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് പ്രവാചകർ അന്നത്തെ അദ്ദേഹത്തിൻ്റെ താമസസ്ഥലമായ വീട് ഖദീജ ബീവിൻ്റെ കൂടെയാണ്. ആദ്യത്തെ ഭാര്യയാണല്ലോ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മമാരെന്ന് വിളിക്കുന്ന പ്രവാചകന്റെ ഭാര്യമാരുടെ കൂട്ടത്തിലെ ഒന്നാമത്തെ നബിന്റെ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ഓടിച്ചെന്ന് കയറിയല്ലോ. അപ്പൊ ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ ആശ്വസിപ്പിച്ച് സമാധാനിപ്പിച്ച് പറഞ്ഞ വാക്കുകൾ എന്താ? ആദ്യം പറയുന്നത് പ്രവാചകർ പറയാണ്, ഖദീജ എനിക്കെന്തോ ഭയങ്കര വിഷമമുണ്ട്, പനിക്കുകയോ എന്തൊക്കെയോ അസുഖമുള്ളതുപോലെ ഞാൻ ആകെ ഒരുതരം പേടിയിലാണ് എന്ന് പറഞ്ഞപ്പോൾ ഖദീജ ബീവി പറഞ്ഞു, സാരല്ല, ഞങ്ങൾ പേടിക്കണ്ട. പിന്നെ പ്രവാചകരോട് പറയാണ്, ജമ്മിലൂനിയിലെ ഞങ്ങൾക്ക് എനിക്കൊന്ന് പുതപ്പിട്ടനെ മൂടിത്തായോ എന്ന് ഖദീജ ബീവിനോട് പറഞ്ഞു. ഖദീജ ബീവി നല്ല പുതപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് കിടത്തി ആശ്വാസത്തിൻ്റെ വാക്കുകളൊക്കെ കൊടുത്തു. കുറച്ച് കഴിഞ്ഞിട്ട് പ്രവാചകനൊക്കെ ഒന്ന് ശരിയായൊരു നോർമലായി സംസാരിക്കാൻ പറ്റുന്നൊരു സന്ദർഭം എത്തിയപ്പോഴാണ് കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുന്നത്. എന്തേ നബി, ഇങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ലല്ലോ, ഒന്ന് എന്താ സംഭവിച്ചത് എന്ന് അന്വേഷിച്ചപ്പോഴാണ് പ്രവാചകൻ പറഞ്ഞത്, എൻ്റെ അടുത്ത് മലക്ക് വന്നു, ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായി, എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു, വായിക്കാൻ ആവശ്യപ്പെട്ടു എന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ ആശ്വസിപ്പിച്ച വാക്കുകൾ എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ? ഖല്ലാ, വേണ്ട, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. വല്ലാഹി, അല്ലാഹുവാണേ സത്യം. ലാ യുഹ്സീകല്ലാഹു അബദാ, അല്ലാഹു ഒരിക്കലും നിങ്ങളെ കൈവിടിയൂല, നിങ്ങളെ ബുദ്ധിമുട്ടിക്കൂല, നിങ്ങൾക്കൊരു പ്രശ്നം അല്ല ഉണ്ടാക്കൂല. സമാധാനിപ്പിക്കാണ്, ആശ്വസിപ്പിക്കാണ്. എന്നിട്ടെന്താ പറയുന്നത്? എന്നിട്ട് പറയാണ്, നിങ്ങളെ അല്ലാഹു വിഷമിപ്പിക്കൂലാന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് പിന്നെ പറയുന്നത്, ഇനി പറയുന്ന ഗുണങ്ങൾ നിങ്ങൾക്കുണ്ട് നബിയെ. അതെന്താ? നിങ്ങൾ സത്യം പറയുന്ന ആളാണ്, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും നിങ്ങൾ എപ്പോഴും സത്യം പറയുന്ന ആളാണ്. അപ്പം നബി നബിയാകണേൻ്റെ മുമ്പ് തന്നെ അങ്ങനെയാണ് അല്ലമീനല്ലേ, സത്യം പറയുന്ന ആളാണ്. പിന്നെ നിങ്ങൾ അതിഥികളൊക്കെ നല്ല ബഹുമാനിക്കുന്ന ആദരിക്കുന്ന വ്യക്തിയാണ്. പിന്നെ പറഞ്ഞത്, നിങ്ങൾ പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കുന്നവരാണ്. പിന്നെ പ്രയാസമനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളെ എങ്ങനെയെങ്കിലും മാറ്റിക്കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നയാളാണ്. നോക്കൂ, നിങ്ങൾ ഇങ്ങനത്തെ ഒരു നല്ല മനുഷ്യൻ, ഇങ്ങനത്തെ ഒരാൾ, നിങ്ങൾ പേടിക്കേണ്ടതില്ല, നിങ്ങൾ വിഷമിക്കേണ്ട. കാരണം നിങ്ങൾ തെറ്റ് ചെയ്യുന്നവനല്ല, നിങ്ങൾ കുറ്റക്കാരനല്ല, നിങ്ങൾ പാപിയല്ല. അവരാണെങ്കിൽ അവർക്ക് പേടിക്കണം. ഒരു കള്ളൻ, അയാൾക്ക് സ്വൈരമായിട്ട് വീട്ടിൽ ഉറങ്ങാൻ പറ്റുമോ? ഇല്ല. അതേപോലെ കൊലപാതകം ചെയ്യുന്ന ആൾക്കാർ, കളവ് പറയുന്ന ആൾക്കാർ, മനുഷ്യനോട് മാന്യമായി പെരുമാറാത്ത ആൾക്കാർ, അവർക്ക് എന്നും പേടിയായിരിക്കും. നിങ്ങളെന്തിനാ പേടിക്കുന്നത്? നിങ്ങളെന്തിനാണ് ഇങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യം?

0: ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ത്യ രാജ്യത്ത് നമ്മളെപ്പോലെയുള്ള കുട്ടികളാവട്ടെ, മുസ്ലിങ്ങളാവട്ടെ, അല്ലെങ്കിൽ പിന്നെ ചെറിയ ന്യൂനപക്ഷമായി വരുന്ന ക്രിസ്ത്യനോ ദളിതനോ ആരുമാകട്ടെ, അവരെയൊക്കെ ഇങ്ങനെ നിയമങ്ങളുടെ പേരിലോ ഭരണാധികാരികളോ പല നിയമങ്ങളുടെയൊക്കെ പിന്നെ പുറകിലിരുന്നു കൊണ്ടുള്ള പേടിപ്പെടുത്തലൊക്കെ നടക്കുമ്പോൾ നമുക്ക് നമ്മളെ സമാധാനിപ്പിക്കാൻ നമ്മൾ നമസ്കരിക്കുന്നവരാണ്, നമ്മൾ നാടിനെ സ്നേഹിക്കുന്നവരാണ്, നമ്മൾ നന്മയിലൊരുമിക്കുന്നവരാണ്, നമ്മൾ തെറ്റുകളൊന്നും സഹായിക്കാത്ത ആൾ, ഇങ്ങനെയുള്ള നമ്മുടെ നന്മകൾ കൊണ്ട് നമുക്ക് സമാധാനിക്കാൻ, മറ്റുള്ളവരെ സമാധാനിപ്പിക്കാൻ നമുക്ക് കഴിയണം അല്ലേ? അതൊരു നല്ല സ്വഭാവമല്ലേ? ആണ്, അതാവശ്യമാണ്. ആ ഗുണങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ പ്രവാചകരാണ് എന്ന് പറയുന്ന ആ ഒന്നാമത്തെ ഘട്ടത്തിൽ, അപ്പൊ നബി ആവുന്നതിൻ്റെ മുമ്പ് തന്നെ താങ്കൾ സത്യസന്ധനാണ്, കളവ് പറയാത്തവനാണ്. എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ സംഭവിച്ചാലും നമ്മളും ആ സത്യസന്ധതയുടെ വക്താവാകണം. ഏത് രാജ്യത്ത് ജീവിക്കുകയാണെങ്കിലും, ഏത് സ്കൂളിൽ പഠിക്കുകയാണെങ്കിലും, ഏത് മദ്രസയിൽ എപ്പോൾ പോയാലും ഇല്ലെങ്കിലും, നമ്മുടെ സ്വഭാവം എന്താണ്? നമ്മളൊരു മുസ്ലിം കുട്ടിയാണോ, നമുക്ക് സത്യം മാത്രമേ പറയാൻ പറ്റൂ. അധ്യാപകനോട്, ഉസ്താദിനോട്, ടീച്ചേഴ്സിനോട്, ബസ്സിൽ ജോലി ചെയ്യുന്ന ആൾക്കാരോട് നമുക്ക് സത്യമേ പറയേണ്ടതുള്ളൂ. മൂടിവെക്കേണ്ടതിൻ്റെ ആവശ്യമില്ല, കളവ് പറഞ്ഞ് രക്ഷപ്പെടേണ്ടതില്ല. നമുക്ക് സത്യം പറഞ്ഞതിൻ്റെ പേരിൽ എന്തനുഭവിച്ചാലും അത് നമ്മെ നന്മയിലേക്കും സ്വർഗത്തിലേക്കുമാണ് നയിക്കുക. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം പറഞ്ഞത്, അതിഥികളെ ആദരിക്കുന്നവരാണ് താങ്കൾ, കുടുംബബന്ധം ചേർക്കുന്ന ആളാണ് താങ്കൾ. എന്ത് ഈ അതിഥികളെ ആദരിക്കുക? നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വന്നാൽ അയാളെ സ്നേഹിച്ചും അയാളെ ഇഷ്ടപ്പെടുത്തിയും അയാളെ തൃപ്തിപ്പെടുത്തിയും അയാളോട് സംസാരിച്ചും അയാൾക്ക് ആവശ്യമുള്ള വിഭവങ്ങൾ കൊടുത്തും അയാളെ ആശ്വസിപ്പിച്ചും സമാധാനിപ്പിച്ചും സംസാരിച്ചൊക്കെ ഒരു അതിഥിയോട്, ഗസ്റ്റുകളോട് നമുക്കുണ്ടാവേണ്ടുന്ന ഒരു സ്നേഹപെരുമാറ്റം, അത് പ്രവാചകനെ താങ്കൾക്കുണ്ടല്ലോ, മുമ്പേ ഉണ്ടല്ലോ. മുൻപുള്ള പ്രവാചകന്മാർ ഇബ്രാഹിം നബി ഇസ്ലാമിൻ്റെ വീട്ടിലൊക്കെ മലക്കുകൾ വന്ന സമയത്തു വരെ മലക്കുകളാണെന്നും അറിയില്ലല്ലോ, ഭക്ഷണമുണ്ടാക്കി മൂരിക്കുട്ടിനെ അറുത്ത് പാചകം ചെയ്ത് കഴിക്കാൻ റെഡിയാകുമ്പോഴാണ് പറഞ്ഞ് ഞങ്ങൾ മലക്കുകളാണ് എന്ന് പറയാണ്. അപ്പം അതൊക്കെ മുമ്പേ ഉള്ളൊരു ശീലാണ്. നമ്മുടെ വീടുകളിൽ വരുന്ന, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു വീട്ടിൽ പോവുകയാണെങ്കിലും, അതിഥികൾ എന്ന നിലക്ക്, ഗസ്റ്റുകൾ എന്ന നിലക്കുള്ള ഒരു പരിഗണന എല്ലാ വിഷയത്തിലും അവർക്ക് കൊടുത്തിരിക്കണം. പലപ്പോഴും നമ്മൾ കുട്ടികളൊക്കെ നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ടിവിൻ്റെ മുമ്പിലോ ഒരു ടാബിൻ്റെ മുമ്പിലോ പോയിരിക്കും, അവരോടൊന്ന് പരിചയപ്പെടുക, ഇത് ഉപ്പാൻ്റെ ആരാണ്, ഇത് ഉമ്മാൻ്റെ ആരാണ്, ഇവരെന്താ നമ്മുടെ കുടുംബം, ഇവരെന്തിനു വന്നതാണ്, അങ്ങനെയൊക്കെ അവരോട് സംസാരിക്കുക, സലാം പറയുക. അവർ എന്തെങ്കിലും സമ്മാനങ്ങളോ മറ്റെന്തെങ്കിലും മിഠായിയൊക്കെ തരികയാണെങ്കിൽ അവർക്ക് വേണ്ടി ജസാക്കല്ലാഹു ഖൈറാന്ന് പറയുക. അതുപോലെ നമ്മൾ വേറൊരു വീട്ടിൽ പോയിട്ട് അതിഥിയായിട്ട് പോവുകയാണെങ്കിൽ അവർ നമുക്ക് ഭക്ഷണമോ വെള്ളമൊക്കെ തരികയാണെങ്കിൽ ബാറക്കല്ലാഹു ലഖും എന്നൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹും മഗ്ഫിർ ലഹും, അതുപോലെ തന്നെ അള്ളാഹും മബാരിക് ലഹും എന്നൊക്കെയുള്ള പ്രാർത്ഥനകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ അതിഥിയാകുമ്പോൾ ശ്രദ്ധിക്കാൻ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. പരലോകത്തിൽ വിശ്വാസമുള്ള, അള്ളാഹനെ വിശ്വാസമുള്ളവരൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞതാണ്, ഫല്യുക്കിരിം ളൈഫഹു, അവൻ്റെ അതിഥികളെ ആദരിക്കട്ടെ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എടുത്തു പറഞ്ഞെന്താണെന്നറിയോ, നബിയെ നിങ്ങൾ കുടുംബബന്ധമൊക്കെ ചേർക്കുന്ന ആളല്ലേ, വലിയൊരു നന്മയല്ലേ. എല്ലാ കുടുംബങ്ങളിലും നമ്മുടെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയൊക്കെ കുടുംബത്തിലുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ വിരുന്നു പോകണം നമ്മൾ, അതിനുവേണ്ടി യാത്ര പോകണത് പ്രതിഫലം കിട്ടും നമുക്ക്. ആ കുടുംബത്തിലെ കുട്ടികളെ നമ്മൾ പരിചയപ്പെടണം. നമ്മൾ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കറങ്ങാൻ പോകും. കുടുംബത്തിൽ രോഗികളായ ആൾക്കാരുണ്ടാകും, വിവാഹങ്ങളുണ്ടാകും, മരണങ്ങൾ നടക്കും. ഇതിലൊന്നും നമ്മൾ പങ്കെടുക്കാതെ അത് ഉമ്മാനെ പറഞ്ഞയച്ച്, അത് ഉപ്പാനെ പറഞ്ഞയച്ച്, ഞങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ കളിയും സൈക്കിളും അതുപോലെ ഫുട്ബോളും ക്രിക്കറ്റുമൊക്കെ ആയിട്ട് പോകുമ്പോൾ ഈ ഒരു ഗുണം നമുക്കുണ്ടാവില്ലല്ലോ. നമ്മൾ കുടുംബങ്ങളെ പരിചയപ്പെടണ്ടേ? സിലത്തുർ റഹം എന്ന് പറഞ്ഞാൽ എന്താ, കുടുംബങ്ങൾ തമ്മിൽ ബന്ധം ചേർക്കുക. അവരുമായിട്ടുണ്ടാകുന്ന എല്ലാ നന്മകളിലും നമുക്ക് നല്ല പ്രതിഫലം കിട്ടുന്ന കാര്യമാണല്ലോ, അത് വിശദീകരിക്കേണ്ടതില്ലല്ലോ. പിന്നെ പറഞ്ഞത്, പാവങ്ങളെ സഹായിക്കുക, കഷ്ടപ്പെടുന്നവൻ്റെ കഷ്ടപ്പാട് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക, പൊറുതിമുട്ടുന്നവൻ്റെ പൊറുതിമുട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി അവനെ സഹായിക്കാൻ ശ്രമിക്കുക, വലിയ നന്മയല്ലേ? ഇതൊക്കെ നബി അന്നേ ചെയ്തിരുന്നു എന്ന് പറഞ്ഞിട്ട് ഖദീജ ബീവി പറഞ്ഞുകൊടുത്തു. ആ നന്മകൾ എടുത്ത് പറഞ്ഞ് സമാധാനിപ്പിച്ചപ്പോൾ നബിക്കൊരാശ്വാസമായി. അപ്പതാണ് ഇന്നും നമുക്ക് പറയാനുള്ളത് ഇന്ത്യ രാജ്യത്ത് എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും നമ്മൾ ചെയ്യുന്ന നന്മകൾ കൊണ്ട് നമുക്ക് ആശ്വസിക്കാൻ പറ്റണം. ഇനി വേറൊരു സംഭവം കൂടെ ഉണ്ട് കേട്ടോ, ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉറ്റ സുഹൃത്താണല്ലോ. പ്രവാചകൻ സ്വാഹിബ് എന്ന് വിളിച്ച, ഖുർആനിൽ സ്വാഹിബ് എന്ന് വിളിച്ച, നബിൻ്റെ കൂടെ ഹിജ്റയിൽ കൂടെ നിന്ന, നബിക്ക് സ്വന്തം മകൾ ആയിഷ ബീവിയെ വിവാഹം ചെയ്തു കൊടുത്ത, ഒരുപാട് രംഗത്ത് നബിക്ക് സാമ്പത്തികമായി യുദ്ധരംഗത്തും മറ്റും സഹായിച്ച, നബിൻ്റെ വലതുഭാഗത്ത് എപ്പോഴുണ്ടാകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കാരുടെ ബുദ്ധിമുട്ടും ഉപദ്രവവും ഷെറും സഹിക്കാൻ പറ്റാതെ ആ നാട് വിട്ട് വേറെ എവിടേക്കെങ്കിലും പോകാൻ തീരുമാനിച്ച് യാത്ര ആരംഭിച്ചു. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ സന്ദർഭത്തിൽ യാത്ര പോകാൻ വേണ്ടി നിൽക്കുക, അദ്ദേഹം യാത്രക്ക് ഒരുങ്ങി പുറപ്പെട്ടു പോകുന്ന വഴിയിൽ വെച്ചുകൊണ്ട് ഇബിനു ദുഗിന്ന എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനിയായ പുരോഹിതൻ വന്നിട്ട് തടഞ്ഞു വെച്ചു അദ്ദേഹത്തെ. അപ്പം അദ്ദേഹത്തിന് പോക്കൊരു നല്ല പോക്കല്ല എന്ന് മനസ്സിലായി. സാധാരണ ഇല്ലാത്ത വഴിയിലൂടെ ഒരു പ്രത്യേക വിഷമത്തോടുകൂടെയുള്ള യാത്ര കണ്ടപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി അബൂബക്കറേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എന്നെ ഈ നാട്ടിലെ ജനങ്ങൾ ആരാധിക്കാൻ, അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കാൻ എന്നെ സമ്മതിക്കണില്ല. അതുകൊണ്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പോയി എവിടെങ്കിലും പോയി അള്ളാഹനെ ആരാധിച്ച് ജീവിക്കണം. അതാണല്ലോ മനുഷ്യൻ്റെ ഉത്തരവാദിത്വം. മനുഷ്യന് ഒരു നാട്ടിൽ തന്നെ ജീവിക്കണം, ഞാൻ ഈ വീട്ടിലേ ജീവിക്കൂ, ഞാൻ ഈ നാട്ടിലേ ജീവിക്കൂ എന്നൊന്നുള്ള നിയമമല്ലല്ലോ. അള്ളാഹനെ ആരാധിച്ച് ജീവിക്കണം, അതിന് പറ്റുന്ന സാഹചര്യം ഓരോ നാട്ടിലും അയാൾ ഉണ്ടാക്കിയെടുക്കണം, അയാളെ കൊണ്ട് കഴിയുന്ന പോലെ അതിന് വേണ്ട നന്മകൾ ചെയ്യണം. അപ്പോൾ അബൂബക്കർ അല്ലാഹു എല്ലാ കാര്യത്തിനും സഹകരിച്ചു കൊടുക്കുന്ന ആളാണ്. പക്ഷെ ഗതികെട്ട് പൊറുതിമുട്ടിയ സമയത്ത് അദ്ദേഹം പുറപ്പെടുകയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഇബ്നു ദുഗിന്ന പറഞ്ഞു, എങ്ങോട്ട് പോകാൻ? അങ്ങനെയൊന്നുമില്ല, ഇവിടുന്ന് രക്ഷപ്പെടണം. അപ്പോൾ ഇബ്നു ദുഗിന്ന അദ്ദേഹത്തോട് ആശ്വസിപ്പിച്ച് പറഞ്ഞ വാക്യെന്താരോ, അബൂബക്കർ ഇങ്ങളെപ്പോലത്തെ ആളുകളൊന്നും ഇവിടുന്ന് പോകാൻ പാടില്ല, ഇങ്ങളെപ്പോലത്തെ മുസ്ലിമീങ്ങളൊന്നും ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പാടില്ല, ഈ നാടിന് നഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളിൽ കാണുന്ന നന്മ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ സത്യസന്ധത പാലിക്കുന്നയാളാണ്, കുടുംബബന്ധം ചേർക്കുന്നയാളാണ്, അതിഥികളെ നല്ല ബഹുമാനാദരവോടെ കാണുന്നയാളാണ്, പാവപ്പെട്ട ആളുകളുടെ വിഷമങ്ങൾ കണ്ടറിഞ്ഞ് പരിഹരിച്ചു കൊടുക്കുന്ന ആളാണ്. നിങ്ങളെപ്പോലത്തെ മുസ്ലിങ്ങളൊന്നും ഈ നാട് വിട്ട് പോകരുത്, നിങ്ങൾക്കെന്ത് സഹായം വേണോ ഞാൻ തരാം. നോക്കൂ, നിങ്ങൾക്ക് നിങ്ങളുടെ പടച്ചോനെ ആരാധിക്കാനുള്ള എല്ലാ സഹായവും ഞാൻ എൻ്റെ സൗകര്യം വെച്ച് ഞാൻ ഏർപ്പാട് ചെയ്തുതരാം, പക്ഷെ നിങ്ങൾ പോകരുത്. ഇതന്നെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? ഇങ്ങനെ നമ്മുടെ നാട്ടിലെ അമുസ്ലിങ്ങളായ സഹോദരങ്ങൾ നമ്മളോട് പറയുന്ന ഒരു സ്വഭാവ ഗുണത്തിലേക്ക്, ഒരു നല്ല അവസ്ഥയിലേക്ക് നമ്മൾ മാറണം. നമ്മുടെ പെരുമാറ്റം കൊണ്ട്, നമ്മുടെ സ്വഭാവം കൊണ്ട്, നമ്മളെക്കൊണ്ട് ഒരു ഉപദ്രവം അവർക്കുണ്ടാവാത്ത രൂപത്തിൽ നമ്മുടെ സ്നേഹവും നമ്മുടെ പെരുമാറ്റങ്ങളും അവരെ സന്തോഷിപ്പിക്കുന്നു. നമ്മൾ ഈ നാടിൻ്റെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ നമ്മളെ പറഞ്ഞേക്കൂല. അവർക്ക് അതാണല്ലോ ഇപ്പോൾ ഇന്നും നാട്ടിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത് ആരാ? കുറേ അമുസ്ലിങ്ങളില്ലേ? മുസ്ലിം കുട്ടികൾ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് ഉപദ്രവങ്ങളും അക്രമങ്ങളും അടിയും ഒക്കെ കിട്ടിയപ്പോഴും സംസാരിക്കുന്നത് ആരാ? മുസ്ലിം ഒന്നുമല്ലാത്ത ആൾക്കാർ സംസാരിക്കുന്നു. അതെന്തുകൊണ്ടാ? നമ്മൾ ചെയ്യുന്ന നന്മ അവരംഗീകരിക്കുന്നു. അപ്പം നമ്മളെ ഏത് നാട്ടിൽ ഏത് ആൾക്കാരുടെ ഇടയിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ പല മതക്കാരുണ്ടാകും, മതങ്ങളില്ലാത്ത ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മൾ ഈ മൂല്യങ്ങളും ഈ സ്വഭാവങ്ങളും ഗുണങ്ങളൊക്കെ ഉള്ള ആൾക്കാരായി തീരുമ്പോൾ ഇയാളൊന്നും ഇവിടെ നിന്ന് പോകരുതെന്ന് മനസ്സുകൊണ്ട് അവർ ആഗ്രഹിക്കുകയും നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാനും അവരുണ്ടാകും. അല്ലേ? അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് എത്തണം. അതേപോലെ തന്നെ നമ്മൾ മറിച്ചും ചിന്തിക്കേണ്ടതുണ്ട്. ഒരു ശത്രുക്കളുടെ രാജ്യത്തു നിന്ന് പോകരുതേ എന്ന് മറ്റൊരു മതസ്ഥൻ പറയുന്ന അവസ്ഥ വരിക എന്ന് പറയുന്ന അതൊരു വലിയ നേട്ടം തന്നെയല്ലേ? അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അല്ലെങ്കിൽ രാജ്യത്തിന് പ്രയാസങ്ങളുണ്ടാക്കുന്ന ആ രൂപത്തിലുള്ളതിനോടൊന്നും നമ്മൾ സഹകരിച്ചു കൊടുക്കരുത്. നമ്മുടെ ഒരു പെരുമാറ്റം കാരണം കൊണ്ട് ഒരു അമുസ്ലിമായ സഹോദരനും തെറ്റിദ്ധരിക്കാൻ പാടില്ല. അങ്ങനെ നല്ല രൂപത്തിൽ മുസ്ലിമായി കൊണ്ടുള്ള നല്ല നല്ല വിശേഷണങ്ങൾ, നമ്മുടെ നല്ല സ്വഭാവങ്ങൾ കൊണ്ട് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ സാധിക്കണം അവർക്ക്, നമ്മൾ നല്ല മുസ്ലിങ്ങളായിട്ട് ജീവിക്കുമ്പോൾ. അതോടൊപ്പം തന്നെ നമ്മളിങ്ങനൊക്കെ ഇബാദത്തും ഇങ്ങനത്തെ പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാൻ, അള്ളാഹുവിൻ്റെ ഒരു സംരക്ഷണം കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ആ രൂപത്തിൽ തവക്കുൽ ചെയ്തുകൊണ്ട് അള്ളാഹുവിൽ തഖ്‌വ പാലിച്ചുകൊണ്ട് ജീവിക്കും ചെയ്താൽ നമുക്കും ലഭിക്കും അള്ളാഹുവിൻ്റെ ഒരു സംരക്ഷണം. ഇല്ലേ, ബദർ യുദ്ധത്തിൽ നോക്കൂ നിങ്ങൾ, ബദർ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുസ്ലിങ്ങളെന്ന് പറയാവുന്നത് 300, 310, 315 ആളുകളാണ്. ശത്രുപക്ഷത്ത് 1000 ആളുകളുണ്ടായിക്കോട്ടെ, എത്ര വലിയ പരാജയമാണെന്ന് മുശരിക്കീങ്ങൾക്കും അബൂജഹൽ അടക്കമുള്ള കൊമ്പന്മാർ വീണില്ലേ? എത്ര മുസ്ലിമീങ്ങളല്ലാത്ത അമുസ്ലിങ്ങളായ ശത്രുപക്ഷത്ത് ആൾക്കാർ പരാജയം ഉണ്ടായി. എന്തുകൊണ്ടാണ് നമ്മൾ ജയിച്ച്? നമ്മൾ കുറേ ആൾക്കാരൊന്നുമില്ലല്ലോ അന്ന് സ്വഹാബത്ത്. അള്ളാഹിൻ്റെ സഹായം കിട്ടി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ശത്രുക്കളെല്ലാവരും കൂടി നംറൂദ് അടക്കമുള്ള രാജാവ് അടക്കം വന്നിട്ട് തീക്കുണ്ടാരത്തിൽ എറിഞ്ഞപ്പോൾ അള്ളാഹ് സഹായിച്ചില്ലേ? എങ്ങനെ? ആ തീയിൽ നിന്ന് ഒരു രോമത്തിനു പോലും മുറിവുണ്ടാവാതെ അള്ളാഹ് സംരക്ഷിച്ചു. അങ്ങനെ ഇബ്രാഹിം നബിൻ്റെ പ്രവർത്തനം അങ്ങനെ ആയിരുന്നില്ലേ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പിന്നിൽ ഫിറൌന് വന്നിട്ട് എന്താ എല്ലാവരും വേണമെങ്കിൽ വെട്ടിക്കൊല്ലാൻ മാത്രമുള്ള സൈന്യമുള്ള ഫിറൌനെ, പക്ഷെ ആ സമയത്ത് അള്ളാഹിൻ്റെ സഹായം നോക്കി കടലിലടിക്കാൻ പറഞ്ഞു, അത്ഭുതം സംഭവിച്ച് രക്ഷപ്പെടുത്തി കളഞ്ഞില്ലേ മൂസാ നബിനെ? ആര്? അള്ളാഹു. എന്താ കാരണം? അവരത്രയും നല്ല പ്രവർത്തനം ചെയ്ത ആൾക്കാരാണ്. അപ്പം നമ്മളും അങ്ങനെ ഒരു രാജ്യത്ത് നിന്നുകൊണ്ട് കുറേ നന്മകൾ ചെയ്യുകയും നമ്മൾ ഇസ്ലാമികമായ കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കുകയും ഇസ്ലാമിന് ദോഷം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളൊന്നും മാറി നിൽക്കുകയും ചെയ്യുക. മറ്റു മതത്തിൽപ്പെട്ടവരോട് നമുക്കുള്ള ബാധ്യതകളും സ്നേഹപെരുമാറ്റങ്ങളും അവരോട് നമുക്കുണ്ടാകേണ്ടുന്ന പൊതുവായ തത്വങ്ങളൊക്കെ നമ്മൾ പഠിക്കണം, നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ഉന്നതമായ നല്ല ജോലികൾ ഇന്ത്യ രാജ്യത്ത് പോലെയുള്ള അല്ലെങ്കിൽ കേരള സംസ്ഥാനത്തിലൊക്കെയും ഉന്നതമായ സർക്കാരിൻ്റെ മേഖലയിലും ജോലികളിലൊക്കെ കിട്ടാൻ വേണ്ടുന്ന രൂപത്തിൽ നമ്മുടെ ചെറിയ പ്രായം മുതൽ തന്നെ നല്ല വായന, നല്ല ജനറൽ നോളജ്, നല്ല പഠനം, അതുപോലെ തന്നെ സ്കൂൾ വിഷയങ്ങളിലും മദ്രസാ വിഷയങ്ങളിലും നമ്മുടെ പഠനത്തിൽ ഒരു വഴിക്കും പിന്നോട്ടാവാതെ മാതാപിതാക്കളെ അനുസരിച്ച് ഉസ്താദുമാരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മുടെ സമയം നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുമ്പോൾ നമുക്ക് വലിയ വലിയ മേഖലകളിലേക്ക് എത്താനും അള്ളാഹുവിൻ്റെ സഹായം കിട്ടാനും വഴിയാകും. ആ നിലക്കുകൂടെ നമ്മൾ ചിന്തിക്കണം എന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. പൂമരത്തണലിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോഴും എനിക്ക് പറയാനുള്ളത്, നമ്മളിത് കേൾക്കുമ്പോൾ നമുക്കൊരുപാട് ആശ്വസിക്കാവുന്ന വിഷയങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനോടും ഇത് കേൾക്കാൻ പറയും, ഇതിൻ്റെ സമയം പരിചയപ്പെടുത്തി കൊടുക്കുക. അവരുടെ പലരുടെയും വീടുകളിൽ ഇത്തരത്തിലുള്ള പീസ് റേഡിയോ ആപ്പുകളൊന്നും ഫോണിലില്ലാത്തവരാണെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക, അതിൻ്റെ ബുക്കുകളോ അല്ലെങ്കിൽ അതിൻ്റെ മെസ്സേജുകളോ അവർക്ക് എത്തിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിനുമൊക്കെ നമ്മൾ ജീവിക്കുന്ന നന്മകൾ എന്താണ്, നമ്മൾ എങ്ങനെയാണ് മുസ്ലിമായത്, എന്താണ് ഇസ്ലാം എന്നൊക്കെ അവരെയും കൂടെ ഒന്ന് ശരിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മയെല്ലാം അവൻ്റെ സ്വർഗത്തിൽ സമാധാനത്തോടെ വിശ്രമിക്കുന്ന സന്തോഷവാന്മാരായ മുഅ്മിനീങ്ങളിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും അതുപോലെ നമ്മുടെ ഗുരുവര്യന്മാരെയും അള്ളാഹു എല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്. സമൂഹത്തിലെ മുസ്ലിം എന്ന വിഷയത്തിലുള്ള സുബൈർ സലഫിയുടെ പൂമരത്തണലിലാണ് നമ്മൾ കാതോർത്തത്. വളരെ മനോഹരമായ ഒരു അവതരണം തന്നെയായിരുന്നു ഇന്നത്തെ പൂമരത്തണലിൽ.

0: അയ്യോ, നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിന്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇവിടെ നമ്മൾ എത്തി നിൽക്കുന്നത് നുറുങ്ങുകൾ എന്ന പ്രോഗ്രാമിലേക്കാണ്. വിദൂരതയിലേക്ക് നോക്കൂ എന്ന ടി ചാണ്ടിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നു മൺസൂർ മണ്ണാർക്കാട്. കാതോർക്കാം നുറുങ്ങുകൾ.
3: വിദൂരതയിലേക്ക് നോക്കൂ, നമ്മുടെ വീടിന്റെ കണ്ണാടി ജനലുകളിൽ കൂടി പുറത്തുള്ള ഉജ്ജ്വലമായ പ്രകൃതി ദൃശ്യം നമുക്ക് കാണുവാൻ കഴിഞ്ഞേക്കാം. പക്ഷേ പ്രകാശം കടന്നുവരുന്ന ആ ജനലുകൾക്കു നേരെ നാം പുറം തിരിഞ്ഞു നിന്നാലോ ആ മനോഹര ദൃശ്യം നമുക്ക് കാണാൻ പറ്റില്ല. അഥവാ ജനലിന് അഭിമുഖമായി ഇരുന്നാൽ തന്നെയും അതിൻ്റെ കണ്ണാടി അഴുക്കും പൊടിയും പിടിച്ചതാണെങ്കിൽ പ്രകൃതിയുടെ മനോഹാരിത വളരെയൊന്നും കണ്ട് ആനന്ദിക്കുവാൻ കഴിയുകയില്ല. ജീവിതത്തിൻ്റെ നേർക്കുള്ള നോട്ടവും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. നമ്മുടെ മനസ്സിൻ്റെ കണ്ണാടിയിൽ പറ്റിയിരിക്കുന്ന അഴുക്കും പൊടിയും നിത്യവും തുടച്ചു നീക്കാത്ത പക്ഷം നമ്മുടെ സ്വന്തമായ അനുഭവങ്ങൾക്ക് പുറത്തുള്ള കാര്യങ്ങൾ വികൃതമായി മാത്രമേ കാണാൻ കഴിയൂ. ആധ്യാത്മികമായ സ്വച്ഛതയും ധാർമ്മികമായ സന്തോഷവും പരിരക്ഷിക്കുന്നതിനുള്ള നല്ലൊരു മാർഗമാണ് ഇടയ്ക്കിടെ ആത്മപരിശോധന നടത്തുന്നത്. എന്നാൽ തന്നിലേക്കു തന്നെ കൂടുതലായി നോക്കിക്കൊണ്ടിരിക്കുന്നതും ആപൽക്കരമാണ്. അപ്രകാരം ചെയ്താൽ ദൂഷിതമായ ഒരവസ്ഥയോട് കെട്ടുപിണഞ്ഞു പോകാൻ ഇടയാകും. ഉള്ളിലേക്കും കീഴോട്ടും നോക്കാതിരിക്കുക, നേരെ മറിച്ച് പുറത്തേക്കും മേലോട്ടും നോക്കുക. നമ്മുടെ ക്ലേശങ്ങളും പ്രയാസങ്ങളും പർവ്വത സമാനമായി തോന്നിയേക്കാം. എന്നാൽ ആ പർവ്വതങ്ങൾക്കപ്പുറത്ത് അരികിൽ തങ്ക കസവ് തുന്നിച്ചേർത്ത ചക്രവാളങ്ങളുണ്ട്. അനന്തവിസ്തൃതമായ ആ ചക്രവാള സീമയിലേക്ക് നമുക്ക് നോട്ടം കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ മനക്ലേശങ്ങളാകുന്ന പർവ്വതങ്ങൾ അണുപ്രായമായി ചുരുങ്ങിപ്പോകും. നമ്മുടെ മൂക്കിന്റെ മുമ്പിലുള്ള പ്രശ്നങ്ങളുടെ മേൽ അടയിരുന്ന് അവയ്ക്ക് ചൂടുകൊടുക്കാതിരിക്കുക. പ്രശ്നങ്ങളുടെ മേൽ എത്രമാത്രം തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നുവോ അത്രത്തോളം അവ വലുതായി കാണപ്പെടുകയും കൂടുതൽ ഹ്രസ്വദൃക്കുകളായി തീരുകയും ചെയ്യും. വിദൂരതയിലേക്ക് നോക്കുവാൻ പഠിക്കുക.
4: മാഷാല്ലാ, നമ്മളിതുവരെ കേട്ടത് നുറുങ്ങുകൾ. വിദൂരതയിലേക്ക് നോക്കൂ എന്ന ടി ചാണ്ടിയുടെ രചനക്ക് മൻസൂർ മണ്ണാർക്കാടിന്റെ ശബ്ദമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
2: അള്ളാഹുവിന്റെ നാമഗുണവിശേഷണങ്ങളെ ആഴത്തിൽ പഠിപ്പിക്കപ്പെടുന്ന ഒരു എപ്പിസോഡുകളാണ് അസ്മാഉൽ ഹുസ്ന. ഇന്ന് നമ്മൾ അൽ ഇലാഹ്, യഥാർത്ഥ ആരാധ്യൻ എന്ന അബ്ദുറഊഫ് അൽ ഹക്കമി അവതരിപ്പിച്ച അസ്മാഉൽ ഹുസ്നയുടെ എപ്പിസോഡ് കാതോർക്കാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, വിദ്യാർത്ഥികളെ, അനുജന്മാരെ, അനുജത്തിമാരെ, അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അതിലേറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ട, മഹത്വമേറിയ, ആളമായ നാമത്തെക്കുറിച്ചാണ് ലാസ്റ്റ് നമ്മൾ പഠിച്ചത്. അള്ളാഹു എന്ന നാമം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചു. ഇൻഷാല്ലാ ഇന്ന് അൽ ഇലാഹ് എന്ന നാമത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഇലാഹ്, അൽ ഇലാഹ്, ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. ലോകത്ത് ആരാധിക്കപ്പെടുന്നതായി ധാരാളം വസ്തുക്കളുണ്ടല്ലേ. കല്ലിനെ ആരാധിക്കുന്നവരുണ്ട്, പിന്നെന്തൊക്കെയുണ്ട്, ആ മൃഗങ്ങളെ ആരാധിക്കുന്നവരുണ്ട്, പിന്നെ ആ ഖബറുകൾ ആരാധിക്കുന്നവരുണ്ട്, പിന്നെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരുണ്ട്. ഇങ്ങനെ പലതിനെയും, ജീവിച്ചിരിക്കുന്നതിനെയും മരിച്ചതിനെയും ഒക്കെ ആരാധിക്കുന്നവരുണ്ട്. അവരൊക്കെയും പറയുന്നത് ഇലാഹ് എന്നാണ്. പക്ഷേ അൽ ഇലാഹ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു അലിഫ്ലാമ് കൂടും അല്ലേ. പക്ഷെ ആ അലിഫ്ലാമ് കൂടുമ്പോൾ വലിയ അർത്ഥ വ്യത്യാസമാണ് വരുന്നത്. അൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആരാധ്യൻ എന്നതാണ്. ലോകത്തൊരുപാട് ആളുകൾ ആരാധിക്കുന്നു, ആരാധിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. കല്ലിനെയും മുള്ളിനെയും മുരടിനെയും മൂർഖം പാമ്പിനെയും അതുപോലെ തന്നെ ഖബറിനെയും വിഗ്രഹങ്ങളെയും ഒക്കെ ആരാധിക്കപ്പെടുന്നുണ്ടല്ലേ. ജീവിച്ചിരിക്കുന്ന വ്യക്തികളെപ്പോലും ആരാധിക്കുന്നുണ്ട്. എന്നാൽ ആ ആരാധ്യന്മാരിൽ നിന്നെല്ലാം, ആ ആരാധിക്കപ്പെടുന്നതൊക്കെ വ്യർത്ഥമാണ്, അത് ശരിയല്ല. യഥാർത്ഥ ആരാധ്യനാരാണ്? അതാണ് അൽ ഇലാഹ്, അത് അല്ലാഹുവാണ്. അൽ ഇലാഹായ അല്ലാഹുവാണ് യഥാർത്ഥത്തിൽ ആരാധനയ്ക്കർഹൻ എന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ മക്കയിലെ മുശ്രിക്കുകൾ രണ്ട് വിഭാഗമായിരുന്നു അല്ലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നുബുവത്ത് കിട്ടിയതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാഗത്തും മക്കയിലുള്ള ബാക്കിയുള്ളവർ വേറൊരു ഭാഗത്തും. മക്കയിലുള്ള ബാക്കിയുള്ളവർ എന്തിനെയൊക്കെ ആരാധിച്ചു? ലാത്ത, ഉസ്സ, മനാത്ത പോലെയുള്ള പിന്നെ വിഗ്രഹങ്ങളെയും പുണ്യപുഷ്പങ്ങളെയും മുൻകഴിഞ്ഞുപോയ മഹാന്മാരെയൊക്കെ ആരാധിച്ചു അല്ലെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ വരെ ആരാധിച്ചിട്ടുണ്ട്. എന്നാൽ നുബുവത്തിന് ശേഷം അള്ളാഹുവിനോട് മാത്രമേ, അവനാണ് ഇലാഹ്, അൽ ഇലാഹ് അള്ളാഹുവാണ് എന്ന് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ഇവിടെ നമുക്ക് വിശുദ്ധ ഖുർആനിലെ ആയത്ത് കാണാൻ സാധിക്കും. കം തഅബുദൂന മിൻ ഇലാഹ്, എത്ര ആരാധ്യന്മാരെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്, നിങ്ങൾ ആരാധനകൾ അർപ്പിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അവരുടെ മറുപടി, ആകാശത്തിൽ ഒന്നും ഭൂമിയിൽ ആറെണ്ണവുമാണ് എന്ന് മുശ്രിക്കുകൾ പറഞ്ഞു. അപ്പൊ ആകാശത്തിലുള്ള ഒന്ന് യഥാർത്ഥ ആരാധ്യനാണ്, അൽ ഇലാഹ് അല്ലാഹുവൻ. ഭൂമിയിലുള്ള ആറെണ്ണം മറ്റു ലാത്ത, ഉസ്സ, മനാത്ത പോലെയുള്ള മറ്റു വിഗ്രഹ ആരാധ്യ വസ്തുക്കളാണ്. യഥാർത്ഥത്തിലെ ആരാധ്യൻ ആകാശത്തിലെ ഒന്നാണ് എന്നത് അൽ ഇലാഹ് എന്ന നാമത്തെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അല്ലാഹുവാണ്. ആ അർത്ഥം, അൽ ഇലാഹ് എന്നതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ ആരാധന അർപ്പിക്കേണ്ടവൻ, അല്ലെങ്കിൽ അൽ മഅലൂഹ്, മഅലൂഹ് എന്ന് പറഞ്ഞാൽ ആരാധന അർപ്പിക്കപ്പെടേണ്ട യഥാർത്ഥ ആരാധ്യൻ, അതാണ് അൽ ഇലാഹ് എന്ന് നമുക്ക് പണ്ഡിതന്മാർ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ അതുമായി ബന്ധപ്പെട്ട ചില ആയത്തുകൾ നമുക്ക് പഠിക്കാം. അൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാണ്? യഥാർത്ഥത്തിൽ ആരാധനയ്ക്കർഹൻ എന്നതാണ് അതിൻ്റെ അർത്ഥം. യഥാർത്ഥത്തിലെ ആരാധനയ്ക്കർഹൻ എന്നതാണ് അൽ ഇലാഹ് എന്നതുകൊണ്ടുള്ള അർത്ഥം. ഇനി വിശുദ്ധ ഖുർആനിൽ, വഹുവല്ലദി ഫിസ്സമാഇ ഇലാഹുൻ വഫിൽ അർളി ഇലാഹുൻ വഹുവൽ ഹകീമുൽ അലീം. അള്ളാഹു പറയാൻ, ആകാശത്തിനൊരു ഇലാഹുണ്ട്, അതുപോലെ തന്നെ ഭൂമിക്കും ഇലാഹുണ്ട്, അത് രണ്ടും ഒന്ന് തന്നെയാണ്. ആകാശത്തിലെ ഇലാഹും ഭൂമിയിലെ ഇലാഹും അതാരാണ്? വഹുവൽ ഹകീമുൽ അലീം, ഹക്കീമായ അലീമായ ഇലാഹാകുന്നു, അത് അല്ലാഹു ആകുന്നു എന്ന് പഠിപ്പിക്കാൻ. അതുപോലെ തന്നെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം, യാക്കൂബ് നബി അറിയില്ലേ, ഒരു നബിയാണ്. ആ നബി യാക്കൂബ് നബി തങ്ങളുടെ അവസാന സമയം, മരണമെത്തുന്ന ആ ഒരു സമയം അദ്ദേഹം കിടക്കയിലാണ്, മരണാസന്നതിയിൽ രോഗം കൊണ്ട് കിടക്കയിൽ കിടക്കുന്ന സമയത്ത് തൻ്റെ മക്കളെങ്ങനെ വിളിച്ചുകൂട്ടി. യാക്കൂബ് നബി അലൈഹി സ്വലാമിന് 12 മക്കളാണുള്ളത്. എത്ര മക്കളാണ്? 12 മക്കൾ. യാക്കൂബ് നബി അലൈഹി സ്വലാം ആ കിടക്കയിൽ കിടന്ന് 12 മക്കളെങ്ങനെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ ആ സംഭവം പറയുന്നുണ്ട്. മാ തഅബുദൂന മിൻ ബഅദി, എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക, എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക എന്ന് ചോദിച്ചപ്പോൾ, ഖാലു നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹിമ വ ഇസ്മായിൽ വ ഇസ്ഹാഖ ഇലാഹം വാഹിദ വ നഹ്നു ലഹു മുസ്ലിമൂൻ. അവിടെ വളരെ വ്യക്തമായി ഇലാഹ് എന്താണ് എന്ന് പഠിപ്പിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നഅബുദു ഇലാഹക, താങ്കളുടെ ഇലാഹിനെ ഞങ്ങൾ ആരാധിക്കുന്നു. വ ഇലാഹ ആബായിക, നിങ്ങളുടെ പൂർവികരുടെ ഇലാഹായ ആ റബ്ബിനെ മാത്രം, ആ ഇലാഹിനെ, അൽ ഇലാഹ് എന്ന ആ റബ്ബിനെ മാത്രം, അള്ളാഹുവിനെ മാത്രം ഞങ്ങൾ ആരാധിക്കും. ആരാണ് പൂർവികർ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ഇസ്മായിൽ നബി അലൈഹി സ്വലാം, ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം. എന്നിട്ട് പറയാണ് ഇലാഹൻ വാഹിദ, ഒരൊറ്റ ഇലാഹ്, ഇലാഹ് ഒന്നേ ഉള്ളൂ, അൽ ഇലാഹ്, യഥാർത്ഥ ആരാധ്യൻ ഒന്നേ ഉള്ളൂ എന്നവർ സമ്മതിക്കാൻ. അവർ പറഞ്ഞത് ആ ഇലാഹിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്നതാണ്. അപ്പോൾ അൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ആരാധ്യൻ, യഥാർത്ഥത്തിൽ ആരാധനകൾ അർപ്പിക്കപ്പെടേണ്ടവൻ എന്നതാണ് അതിൻ്റെ ശരിയായ അർത്ഥം. ഇതിലൂടെ ലോകത്ത് ഉള്ള മറ്റു എല്ലാ ആരാധ്യ വസ്തുക്കളെയും നിഷേധിക്കുകയും അവരൊന്നും ശരിയല്ല, അവരൊന്നും യഥാർത്ഥ ആരാധ്യരല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാണ് അൽ ഇലാഹ് എന്ന് വ്യക്തമായി ഈ നാമത്തിലൂടെ നമ്മൾ പഠിക്കുകയാണ്. ഇൻഷാല്ലാ അടുത്ത നാമം അടുത്ത എപ്പിസോഡിൽ നമുക്ക് പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതാല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന. ഇന്നത്തെ അസ്മാഉൽ ഹുസ്നയിൽ അൽ ഇലാഹ്, യഥാർത്ഥ ആരാധ്യൻ എന്ന അള്ളാഹുവിൻ്റെ സിഫത്തുമായി ബന്ധപ്പെട്ട് അബ്ദുറൌഫ് അൽഹിക്കമി നടത്തിയ ശ്രദ്ധേയമായ സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
2: നമ്മൾ എത്തി നിൽക്കുന്നു കഥ പറയാം സെഷനിൽ. അബ്ദുസലാം വീട്ടിൽ തന്നെയാണ് നമ്മോടൊപ്പം ചേരുന്നത്. അജ്മലിൻ്റെ ആത്മവിശ്വാസം എന്ന അജ്മലും കുഞ്ഞുപെങ്ങളും എന്ന കഥയുടെ 18 ഭാഗം കാതോർക്കാം.
6: അജ്മലും കുഞ്ഞുപെങ്ങളും, അധ്യായം 18. അജ്മലിൻ്റെ ആത്മവിശ്വാസം. ചെറിയ ഒരു ഉച്ചയുറക്കം കഴിഞ്ഞ് ഷാഹിദ വരാന്തയിൽ വന്നിരുന്നു. ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും മാത്രമേ ഈ പതിവുള്ളൂ. ആരും വീട്ടിലില്ലാതെ ഉറക്കം വരില്ല. ഇന്ന് അജ്മലില്ലെങ്കിലും സെൽവയുണ്ട്. അവൾ മകളെ അടുത്തേക്ക് വിളിച്ചു. സെൽവ ഉമ്മയുടെ അടുത്തു വന്നിരുന്നു. ഉമ്മാ, ഇക്കാക്ക എന്താ വരാത്തത്? ഓനിപ്പം അബ്ദുട്ടിക്കയുടെ പറമ്പിൽ പണിയിലായിരിക്കും. പാവം, മോളെ മിന്നെയും വിചാരിച്ച് ഒഴിവ് ദിവസങ്ങളിലൊക്കെ പണിയെടുക്കുക. മോള് ടൈം പീസ് നോക്കിവാ, സമയത്രായിന്ന്. സെൽവ അകത്തേക്ക് പോയി തിരിച്ചു വന്നു പറഞ്ഞു, 3:05. ഹോ, ഇനിയും 1.5 മണിക്കൂർ കഴിയണല്ലോ എന്റെ കുട്ടി വരാൻ. ഷാഹിദ് ഇതു പറഞ്ഞപ്പോഴേക്കും ഒരു ശബ്ദം. 1.5 മണിക്കൂറൊന്നും കഴിയണ്ട, ഞാൻ ആട്ടിൻകൂടിനടുത്തുണ്ട്. ഉമ്മയും മകളും സന്തോഷത്തോടെ ആട്ടിൻകൂടിനടുത്തെത്തി. അജ്മലൊരു സഞ്ചി നിറയെ പഴത്തൊലിയുമായാണ് വന്നത്. അത് കൂടിൻ്റെ കഴുക്കോലിൽ കെട്ടിയിടുകയായിരുന്നു അവൻ. അത് കഴിഞ്ഞ് കൈയും കാലും കഴുകി വരാന്തയിലേക്ക് കയറി. അജ്മലിൻ്റെ കയ്യിൽ മറ്റൊരു കീസുള്ളത് ഷാഹിദ ശ്രദ്ധിച്ചു. അത് വാങ്ങി അഴിച്ചു നോക്കി. ചുകന്ന ഹലുവയാണ്. ഉമ്മാ, ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസാ. ആട് ഞമ്മളെ സ്വന്തമായി. ആടിൻ്റെ കൂലിക്കുമാത്രം ഞാൻ പണിയെടുത്തു കഴിഞ്ഞുന്ന അബ്ദുട്ടിക്ക പറഞ്ഞത്. പുറമേ 50 ഉറുപ്പ്യം തന്നു. ഇനി പണിയെടുത്താൽ അന്നു കൂലി കിട്ടും. ആ സന്തോഷത്തിലാ ഞാൻ ഹലുവ വാങ്ങിയത്. സെൽവക്ക് ഹലുവക്ക് വല്ലാത്ത പൂതിയല്ലേ. ഓക്ക് മാത്രല്ല, ഹലുവ ഉമ്മാക്കും ഇഷ്ടം മോനെ, ഷാഹിദ പറഞ്ഞു. 3 പേരും ഹലുവ തിന്നാൻ തുടങ്ങി. തിന്നുന്നതിനിടയിൽ ഷാഹിദ പറഞ്ഞു, മോൻ ഇനി പണിക്ക് പോകണ്ട, ഉമ്മാന്റെ മദ്രസാ ശമ്പളം കൊണ്ട് അങ്ങനെ ഒപ്പിച്ചു പോകാം. എന്താ ഉമ്മ പറയുന്നത്? ഞാനും ഉമ്മയും പണിയെടുത്താലേ ഞമ്മളെ പ്രശ്നം തീരുള്ളൂ. ഈ പൊരന്റെ ചുമരൊന്ന് സിമെന്റ് തേക്കണം. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഓരോ കബോർഡ് മേശ വാങ്ങണം. പുസ്തകം വെക്കാനും എഴുതാനും. എന്നാലേ സൗകര്യം ഉണ്ടാവുള്ളൂ. കോഴിക്ക് കുട്ടികൾ വിരിഞ്ഞു. ആടിന് പ്രസവവും അടുത്തു. ഒരു വരുമാനം വരുമ്പം മറ്റൊരു വരുമാനം നിർത്തിക്കളയരുത്. അതുകൊണ്ട് ഞാൻ എല്ലാ ഒഴിവു ദിവസങ്ങളിലും ജോലിക്കു പോകും. അള്ളാഹു അനുഗ്രഹിച്ചാൽ 1 കൊല്ലം കൊണ്ട് നമ്മളെ ബുദ്ധിമുട്ട് കുറേ തീരും. മേശ വാങ്ങുമെന്ന വർത്തമാനം കേട്ടപ്പോൾ സെൽവക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ഷാഹിദയുടെ മനസ്സും മകന്റെ സംസാരം കേട്ട് സന്തോഷം കൊണ്ട് തുടിച്ചു. ഉപ്പയുടെ ചിന്താരീതിയും സംസാരശേഷിയുമാണ് അവന് കിട്ടിയതെന്ന് അവൾക്ക് തോന്നി. നിരാശ അല്പം പോലും തന്റെ മകനില്ല. മനസ്സു നിറയെ ശുഭപ്രതീക്ഷകൾ, ജീവിതത്തെക്കുറിച്ച് ശരിയായ കാഴ്ചപ്പാട്, പ്രായോഗിക ബുദ്ധി. ഉമ്മാ, നോമ്പല്ലേ വരുന്നത്? ഇപ്പം നമ്മൾ സക്കാത്ത് വാങ്ങുന്നവരാണ്. ഒരു കാലത്ത് നമ്മൾ സക്കാത്ത് കൊടുക്കുന്നവരായിന്ന് വരും. അള്ളാഹുവിൻ്റെ ഖജനാവ് വലുതാണ്. നമുക്ക് അവനോട് ചോദിച്ചുകൊണ്ടിരിക്കാം, പ്രവർത്തിച്ചുകൊണ്ടും ഇരിക്കാം. ഉമ്മ കുറച്ച് ചായ തരി, അത് കുടിച്ച് കുറച്ച് കിടക്കണം. രാത്രി സ്കൂളിലെ പാഠവും മദ്രസയിലെ പാഠവും ഒക്കെ പഠിക്കാനുണ്ട്. ഷാഹിദ ചായ ഉണ്ടാക്കാൻ പോയി. ചായ കൊണ്ടുവരുന്നതും കാത്ത് അജ്മൽ കട്ടിലിൽ ചാരിയിരുന്നു.
4: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് കഥ പറയാം അജ്മലും കുഞ്ഞുപെങ്ങളും, ഭാഗം 18, അവതരിപ്പിച്ചത് അബ്ദുസ്സലാം വീട്ടി.
2: പീസ് റേഡിയോ വൈബ്സിന്റെ ഈ ഒരു സമയത്ത് അടുത്തതായി അവതരിപ്പിക്കുന്നത് ദൃശ്യം, അഗസ്ത്യാർകൂടം മലകളിലേക്കുള്ള ട്രക്കിംഗ് എന്ന ഒരു ടൈറ്റിലിൽ നിന്നുകൊണ്ട് മൻസൂർ മണ്ണാർക്കാടാണ് നമ്മോടൊപ്പം ചേരുന്നത്.
3: രചന സംഗീത് വി കെ. കേരളവും തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന അഗസ്ത്യാർകൂടം മലകളിലേക്കുള്ള ട്രക്കിംഗ് ആരംഭിക്കുന്നത് ബോണക്കാട് ഫോറസ്റ്റ് റേഞ്ചിൽ നിന്നാണ്. തിരുവനന്തപുരത്തിന്റെ ഹൃദയം എന്നു തന്നെ പറയാൻ സാധിക്കുന്ന ഒരു സ്ഥലം. സമുദ്രനിരപ്പിൽ നിന്നും ഈ മല കയറിയവർക്കൊരിക്കലും ഇവിടുത്തെ ഓർമ്മകൾ മറക്കാൻ സാധിക്കില്ല. ഇങ്ങോട്ട് വരണമെങ്കിൽ കേരള സർക്കാരിന്റെ രജിസ്ട്രേഷൻ വഴിയുള്ള അനുമതി ലഭിക്കണം. ഒരു വർഷത്തിൽ ആകെ 4000 പേർക്ക് മാത്രമേ അനുമതി കൊടുക്കുന്നുള്ളൂ. ഇവിടേക്ക് കയറാൻ ആഗ്രഹം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, കുറച്ചു ഭാഗ്യം കൂടെ വേണമെന്ന് സാരം. രാവിലെ 7 മണിക്ക് ബോണക്കാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറയുമെങ്കിലും തമ്പാനൂരിൽ നിന്നുള്ള ബസ് രാവിലെ 7:30 ഇവിടെ എത്തുക. ബസ് സ്റ്റോപ്പിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരം നടക്കാനുണ്ട് ഫോറസ്റ്റ് ഓഫീസിലേക്ക്. പോകുന്ന വഴികളിൽ അവിടെ ജോലി ചെയ്യുന്നവരെയും അവിടുത്തെ വളർത്തുമൃഗങ്ങളെയുമെല്ലാം നമുക്ക് കാണാൻ കഴിയും. ഞങ്ങൾ നടന്ന് നടന്ന് അവിടെ എത്തിയപ്പോഴേക്കും 8 മണിയായി. അവിടെയുണ്ടായിരുന്ന എല്ലാവരും ഭക്ഷണം കഴിച്ച് തുടങ്ങിയിരുന്നു. ഞങ്ങൾ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചു. മാത്രമല്ല ഇനി യാത്ര ഉൾക്കാടുകളിലൂടെയായതിനാൽ ഉച്ചഭക്ഷണവും അവിടെ നിന്ന് തന്നെ വാങ്ങി. കാടിന്റെ ഉള്ളിലേക്ക് കയറിയാൽ പിന്നെ കാട്ടരുവികളിൽ നിന്നുള്ള വെള്ളമല്ലാതെ വേറൊന്നും നമുക്ക് കിട്ടുകയില്ല. എല്ലാം വാങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും പോകാനുള്ള സമയമായിരുന്നു. അവിടുന്ന് നമ്മളെ വിടുന്നതിന്റെ മുന്നേ ബാഗെല്ലാം അവർ പരിശോധിച്ചു. പ്ലാസ്റ്റിക് സാധനങ്ങൾ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയാണത്രേ പരിശോധന. എന്തായാലും അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. വന്നു പോകുന്നവർ കാടിനെ നശിപ്പിക്കല്ലേ എന്നൊരു അഭ്യർത്ഥനയാണത്. ഇനി അഥവാ പ്ലാസ്റ്റിക് സാധനങ്ങൾ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ 100 രൂപ അവിടെ അടച്ചാൽ കൊണ്ടുപോകാൻ കഴിയും. നമ്മൾ കൊണ്ടുപോയ അത്രയും പ്ലാസ്റ്റിക് സാധനങ്ങൾ തിരിച്ചു കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്താൽ ആ പൈസ നമുക്ക് തിരിച്ചു കിട്ടും. ഞങ്ങൾ പോകുന്ന ഗ്രൂപ്പിൽ 100 പേരുണ്ടായിരുന്നു. ഒരു ദിവസം പരമാവധി കടത്തിവിടുന്ന ആളുകളുടെ എണ്ണമായിരുന്നു ഇത്. 9:30 ഞങ്ങൾ കാടിന്റെ വന്യതയിലൂടെ ഗൈഡിന്റെ കൂടെ യാത്രയാരംഭിച്ചു. പോകുന്ന വഴികളിലെല്ലാം പച്ചപ്പിന്റെ മനോഹാരിത നിറഞ്ഞു നിൽക്കുന്നു. ആദ്യത്തെ 2 കിലോമീറ്റർ ദൂരം മുഴുവനും വഴിയരികിലെ ചെടികൾ വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നടക്കാനുള്ള സൗകര്യത്തിന് ചെയ്തതാണത്രേ ഇത്. എന്നാലും അത് വേണ്ടായിരുന്നുവെന്ന് മനസ്സിലെനിക്ക് തോന്നി. അതിരുമലയാണ് അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിന്റെ ബേസ് ക്യാമ്പ്. അവിടെ എത്തുന്നതിന് മുന്നേ 4 സ്ഥലത്താണ് ഫോറസ്റ്റ് ഗാർഡുമാർ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ലാത്തിമോട്ട, കരമനയാർ, വാഴപ്പിണ്ടി, അട്ടയാർ എന്നിവയാണവ. ലാത്തിമൊട്ട, അട്ടയാർ എന്നിവിടങ്ങളിലേക്കുള്ള വഴിയിൽ വലിയ കയറ്റങ്ങളൊന്നുമില്ല. അട്ടയാർ തൊട്ട് പിന്നീടങ്ങോട്ട് അത്യാവശ്യം കയറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി. നടന്ന് നടന്ന് ക്ഷീണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 1:30 ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വഴിയോരത്തെ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തിരുന്നു. താഴെ നിന്നും വാങ്ങിയ പൊതി മെല്ലെ മെല്ലെ തുറന്നു. അതിലെ വിഭവങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞു. ചോറും കറിയും ഉപ്പേരിയും അച്ചാറും എന്നു തുടങ്ങി ഒരു ചെറിയ സദ്യ എന്നു തന്നെ പറയാൻ പറ്റുമതിനെ. നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു. ഒപ്പം വെള്ളച്ചാട്ടവും കാടുമൊരുക്കുന്ന കാഴ്ചകൾ കൂടി വന്നതോടെ ആസ്വാദനം പരകോടിയായി ഉയർന്നു. വീണ്ടും നടത്തം തന്നെ നടത്തം. അതുവരെ ഓരോ 2 കിലോമീറ്ററിനും 1 മണിക്കൂർ സമയമെന്ന നിലയ്ക്കാണ് ഞങ്ങൾ നടന്നത്. എന്നാൽ അവസാനത്തെ 4.4 കിലോമീറ്ററിന് ഏകദേശം 3.5 മണിക്കൂർ വേണ്ടി വന്നു. വഴിയിലെല്ലാം കുത്തനെയുള്ള കയറ്റങ്ങളാണ്. അവസാനത്തെ വഴികൾ വളരെ വളരെ ദൈർഘ്യമേറിയതുപോലെ അനുഭവപ്പെട്ടു. അവസാനം 4 മണിയായപ്പോൾ ഞങ്ങൾ അതിരുമല ബേസ് ക്യാമ്പ് എന്ന ബോർഡ് കണ്ടു. അതോടെ മനസ്സിൽ വീണ്ടും സന്തോഷം നിറഞ്ഞു. ബേസ് ക്യാമ്പിലെത്തുമ്പോൾ ആളുകൾ നിറഞ്ഞിട്ടുണ്ട്. അവരുടെ കൂടെ ഞങ്ങളും കൂടി. ആണുങ്ങൾക്കെല്ലാം 2 ഹാളാണുണ്ടായിരുന്നത്. പെണ്ണുങ്ങൾ പൊതുവെ അങ്ങോട്ടുള്ള യാത്ര കുറവായതുകൊണ്ട് അവരെ അവിടുത്തെ ലേഡി ഗാർഡുമാരുടെ കൂടെ കിടത്താറാണ് പതിവ്. കയറി ചെല്ലുന്നിടത്തുനിന്ന് നമ്മൾ രജിസ്ട്രേഷൻ നടത്തിയ ഫോം കാണിച്ചു കൊടുത്താൽ അവർ ഒരു പായ തരും. 2 പേർക്കൊരു പായ എന്ന കണക്കിലാണ് തരുന്നത്. അതും വാങ്ങി എവിടെയെങ്കിലും സ്ഥലമുണ്ടോ എന്ന് തിരഞ്ഞു നടന്നു. അവസാനം ഒരു മൂല ഞങ്ങളെയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ സാധനങ്ങളെല്ലാം എടുത്തുവച്ചു. പുറത്തിറങ്ങിയപ്പോൾ ഗൈഡുമാർ തലേന്ന് പോയവർക്കൊന്നും അഗസ്ത്യമലയുടെ മുകളിൽ കയറാൻ കഴിഞ്ഞില്ലെന്ന് പറയുന്നത് കേട്ടതോടെ അല്പം നിരാശ ഉള്ളിൽ തോന്നി. കനത്ത മഴയും കാറ്റുമാണ് അവരുടെ മുന്നിൽ വില്ലനായത്. അന്നും നല്ല മഴക്കാറുണ്ട്. നാളെയാകുമ്പോഴേക്കും എല്ലാം റെഡിയാകുമെന്ന പ്രതീക്ഷയോടെ അവിടെയൊന്ന് ചുറ്റിക്കറങ്ങാൻ തന്നെ തീരുമാനിച്ചു. ഇതിനിടയിൽ ഫോൺ എടുത്തു നോക്കിയപ്പോൾ ഒരു തുള്ളി പോലും സിഗ്നലില്ല. ഏതെങ്കിലും ഒരു മൂലയിലൊക്കെ ഒന്ന് വന്നുപോയാലായി. അവിടുന്ന് മുകളിലേക്ക് പോകുന്തോറും ഇത്തിരി പോലും റേഞ്ചില്ല എന്നതാണ് സത്യം. കുറച്ചുനേരം അതിലൂടെ അലഞ്ഞുതിരിഞ്ഞ് നടന്ന ശേഷം ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ തിരിച്ചെത്തി. ഭക്ഷണത്തിനൊക്കെ നല്ല വിലയാണ്. പക്ഷേ അവശ്യ വസ്തുക്കൾ അവിടെ എത്തിക്കാൻ അവർ പെടുന്ന പാട് കാണുമ്പോൾ ആ തുക ഒരു വിഷയമായി നമുക്ക് തോന്നില്ല. രാത്രി കഞ്ഞിയായിരുന്നു അവിടുത്തെ പ്രധാന ഭക്ഷണം. വിശപ്പ് കാരണം കഞ്ഞി കുറേ കുടിച്ചു. ബേസ് ക്യാമ്പിനു ചുറ്റും കട്ട തണുപ്പ് വന്ന് പൊതിയുന്നുണ്ട്. 12 മണിയായപ്പോഴേക്കും കോരിച്ചൊരിയുന്ന മഴയുമെത്തി. ആ മഴ പെയ്തത് നന്നായി എന്ന് തോന്നിയത് രാവിലെ എഴുന്നേറ്റപ്പോഴായിരുന്നു. തലേന്ന് കണ്ട മഴക്കാറൊന്നും ഇപ്പോൾ കാണാനേയില്ല. എഴുന്നേറ്റ് പുറത്തു വന്ന് നോക്കിയപ്പോൾ ആദ്യം തന്നെ കണ്ടത് അഗസ്ത്യമല തല ഉയർത്തി നിൽക്കുന്നതാണ്. രാവിലത്തെ ചായയ്ക്ക് ഉപ്പുമാവായിരുന്നു. കുറേ ആളുകൾ അവിടെ ഇരുന്ന് അത് കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതും വാങ്ങി ഞങ്ങൾ യാത്ര തുടർന്നു. ഇന്നലെ വന്നതിനേക്കാൾ കൂടുതൽ ഇടതൂർന്ന കാട്ടിലൂടെയാണ് വഴി. പോകുന്ന ഇടത്തെല്ലാം പാറകളും മരങ്ങളുമാണ്. പിന്നെ ഇടജന്തുക്കളും ഇടയ്ക്കിടയ്ക്ക് കൺമുന്നിലെത്തുന്നു. അധികം മൃഗശല്യമൊന്നും ഇല്ലാത്ത സ്ഥലമാണിവിടം. എന്നാലും പക്ഷികളുടെ കളകളനാദം കാതിലെപ്പോഴും മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ എല്ലാ സ്ഥലത്തും ബോൺസായി മരങ്ങൾ കാണാൻ സാധിച്ചു. അവിടെ ആഞ്ഞുവീശുന്ന കാറ്റിന്റെ ശക്തിയായിരിക്കും ഇതിനു കാരണം. മല കയറി ഏകദേശം മുകളിൽ എത്താറായപ്പോൾ രണ്ടു വലിയ പാറകൾ കണ്ടു. അതിൽ കയറാൻ വേണ്ടി കയറുണ്ട്. അതിൽ പിടിച്ച് വലിഞ്ഞു കയറി മുകളിലെത്തിയപ്പോഴാണ് മനസ്സിലായത് ഇനിയും പോകാനുണ്ടെന്ന്. അവിടുന്ന് പിന്നെയും ഒരു 15 മിനിറ്റ് നടക്കണം. എന്തായാലും ഇത്രയുമായി, ഇനി ബാക്കി കൂടെ നോക്കാമെന്ന് ഉറപ്പിച്ച് ഞങ്ങൾ നടന്നു. അവസാനമായി ഒരു പാറ കൂടെ കയറാനുണ്ടായിരുന്നു. അതും വലിഞ്ഞു കയറി ഞങ്ങൾ ഏറ്റവും മുകളിലെത്തിയപ്പോൾ വേറേതോ ലോകത്തെത്തിയൊരു ഫീലായിരുന്നു. ജീവിതത്തിൽ ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത അനുഭവങ്ങളാണ് അവിടം ഞങ്ങൾക്ക് സമ്മാനിച്ചത്. മാനമുട്ടെ ഗിരിശൃംഖങ്ങൾ തല ഉയർത്തി നിൽക്കുന്നു. പഞ്ഞിക്കെട്ടുപോലെ പാറി നടക്കുന്ന മേഘങ്ങൾ ഞങ്ങളെ തലോടിപ്പോകുന്നു. വീശിയടിക്കുന്ന കാറ്റ് ശരീരവും മനസ്സുമെല്ലാം കുളിരണിയിക്കുന്നു. മലമുകളിൽ നിന്ന് നോക്കിയാൽ തിരുവനന്തപുരം ജില്ലയുടെ ഒരുവിധം ഭാഗങ്ങളെല്ലാം കാണാൻ കഴിയും. പോരാത്തതിന് തമിഴ്നാടും മലകൾക്കിടയിലൂടെ എത്തി നോക്കുന്നുണ്ട്. തിരുവനന്തപുരത്തെ പീച്ചിപ്പാറ ഡാം, നെയ്യാർ ഡാം, വിതുരയിലെ IISER, തമിഴ്നാടിന്റെ പേപ്പാറ ഡാം എന്നിവയെല്ലാമാണ് പ്രധാനമായും കാണാൻ സാധിക്കുക. ഇതെല്ലാം ഓരോന്നോരോന്നായി ഞങ്ങൾക്ക് ഗൈഡുമാർ കാണിച്ചു തന്നു. പിന്നെ സമീപത്തായി 5 തലയുള്ള മലയും കാണാം. അതിന്റെ പേര് ഗൈഡിനും അറിയില്ലായിരുന്നു. അതുകൂടി കയറണമെന്ന അതിയായ മോഹമുണ്ടായിരുന്നു. എല്ലാ കാഴ്ചകളും കണ്ടുകഴിഞ്ഞ ശേഷം കാറ്റും കൊണ്ട് ആ മലമുകളിൽ ഒരു കിടപ്പായിരുന്നു. 12 മണിയായപ്പോൾ അവിടെ നിന്നും ഇറങ്ങാൻ ഗൈഡ് വന്നു പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെ ഞങ്ങൾ ഇറങ്ങിത്തുടങ്ങി. കയറിയ അത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു ഇറങ്ങാൻ. 3:30 ആയപ്പോൾ ബേസ് ക്യാമ്പിലെത്തി ഞങ്ങൾ. 3 മണിവരെയേ ആളുകളെ താഴേക്ക് കടത്തിവിടുകയുള്ളൂ എന്ന് ഗാർഡ് പറഞ്ഞു. 30 മിനിറ്റ് വൈകിയതിനാൽ അന്നത്തെ തിരിച്ചുപോക്ക് ഞങ്ങൾക്ക് സാധിച്ചില്ല. അതുകൊണ്ട് അന്നത്തെ ദിവസം കൂടെ അവിടെ കഴിച്ചുകൂട്ടേണ്ടി വന്നു. ആ രാത്രിയിൽ അതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആളുകളുണ്ടായിരുന്നു. എല്ലാവരും ചേർന്നൊരു ആഘോഷരാവായി മാറി. അഗസ്ത്യമലയുടെ താഴ്വരയിൽ ഉറങ്ങാതെ ആ രാത്രി ഞങ്ങൾ വെളുപ്പിച്ചു. കഴിഞ്ഞ ദിവസത്തെ അത്ര തണുപ്പും അന്നില്ലായിരുന്നു. ബേസ് ക്യാമ്പിലെ ആഹ്ലാദങ്ങളും അഗസ്ത്യാർകൂടം മലകൾ സമ്മാനിച്ച അനുഭവങ്ങളുമായി പിറ്റേന്ന് രാവിലെ തന്നെ ഞങ്ങൾ യാത്ര പറഞ്ഞിറങ്ങി.
4: നമ്മൾ ഇതുവരെ കേട്ടത് ദൃശ്യം, അഗസ്ത്യാർകൂടം മലകളിലേക്കുള്ള ട്രക്കിംഗ് എന്ന ആ ഒരു തലക്കെട്ടിനെ അവതരിപ്പിച്ചത് മൻസൂർ മണ്ണാർക്കാട്.
2: അൽ ഉസൂൽ എന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ ഇനി എത്തി നിൽക്കുന്നത്. അബ്ദുൽ മാലിക് സലഫിയാണ് ചേരുന്നത്. ഹദീസ് നിവേദനത്തിന്റെ രീതികൾ എന്ന വിഷയത്തിലെ 3-ാമത്തെ എപ്പിസോഡ് കാതൂർക്കാം.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നിവേദനം ചെയ്യുന്നതിൻ്റെ വ്യത്യസ്തമായ രീതികളെ കുറിച്ചാണ്. അതിലവസാനമായി അൽ മുനാവല എന്നു പറയുന്ന രീതിയെ സംബന്ധിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. അഥവാ ഒരു അധ്യാപകൻ, ഒരു ഷേഖ്, ഒരു മുഹദ്ദിസ് തൻ്റെ വിദ്യാർത്ഥിക്ക് ഒന്നോ അതിലധികമോ ഹദീസുകൾ എഴുതി കൊടുക്കുകയും എന്നിട്ട് അതിൽ നിന്ന് അത് ഉദ്ധരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും അനുവാദം കൊടുക്കുകയും ചെയ്യുന്ന രീതിയാണ് അൽ മുനാവല. ഇനി നമുക്ക് ഇന്ന് പഠിക്കാനുള്ള വിഷയം അതിലെ 5-ാമത്തെ രീതിയെക്കുറിച്ചാണ്. അതുപോലെ തന്നെ 6-ാമത്തെ മറ്റൊരു രീതിയെക്കുറിച്ചുമാണ്. അഞ്ചാമത്തെ രീതി എന്ന് പറഞ്ഞത് അൽ മുഖാത്തബ, മുഖാത്തബത്തിൻ്റെ രീതിയാണ്. അഥവാ ഒരു ഹദീസ് പണ്ഡിതൻ അയാൾ തനിക്കു ലഭിച്ചിട്ടുള്ള ഹദീസുകൾ മുഴുവനും അയാളുടെ കരങ്ങൾ കൊണ്ട് കൈകൾ കൊണ്ട് എഴുതുന്നു, അതല്ലെങ്കിൽ മറ്റൊരാൾ എഴുതാൻ വേണ്ടി അദ്ദേഹം ഏൽപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഹദീസുകൾ, അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ഹദീസുകൾ. എന്തിനു വേണ്ടി? ഈ ഹദീസുകൾ അവിടെയുള്ള തൻ്റെ വിദ്യാർത്ഥികൾക്ക്, തോലിബുകൾക്ക് കൊടുക്കാനോ, അതല്ലെങ്കിൽ ഈ സദസ്സിൽ ഹാജറില്ലാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടി കൊടുക്കാനോ, എന്നിട്ട് ഇവിടെയുള്ള ഒരു വിശ്വസ്തനായ വ്യക്തിയുടെ കയ്യിൽ ആ ഹദീസുകൾ എഴുതിയിട്ടുള്ള കിതാബുകൾ കൊടുത്തയക്കുകയും ചെയ്യുന്ന രീതി. അഥവാ ഷേഖ് തൻ്റെ കൈപ്പടയിൽ തന്നെ ഹദീസുകൾ എഴുതി വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നു, അതല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് എഴുതിപ്പിച്ചു കൊടുക്കുന്നു, അതുമല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സദസ്സിലില്ലാത്ത ആളുകൾക്ക് എഴുതി അയച്ചു കൊടുക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഹദീസുകൾ നിവേദനം ചെയ്യാനുള്ള അനുവാദം കൊടുക്കുന്ന രീതിയാണ് യഥാർത്ഥത്തിൽ അൽ മുഖാത്തബ എന്ന് പറയുന്നത്. ഇത് രണ്ട് തരത്തിലുണ്ടാകാം. അതായത്, ഈ ഹദീസ് പണ്ഡിതൻ എഴുതി കൊടുക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്, അഥവാ ഈ ഹദീസുകൾ ലഭിക്കുന്ന തൻ്റെ ശിഷ്യന് അത് റിവായത്ത് ചെയ്യാൻ, നിവേദനം ചെയ്യാനുള്ള അനുവാദം കൂടി അതിൻ്റെ കൂടെ തന്നെ എഴുതി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ ഒന്നാമത്തെ രീതിയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ മനസ്സിലാക്കിയ അൽ മുനാവല എന്നതിനോട് കൂടുതൽ സാദൃശ്യമുള്ള ഒരു രീതിയാണിത്. രണ്ടാമത്തെ രീതി, ഹദീസ് പണ്ഡിതൻ തന്നെ ഹദീസുകൾ എഴുതി വെക്കുന്നു, മറ്റുള്ള ആളുകൾക്കത് എഴുതി കൊടുക്കുന്നു, പക്ഷേ ഇജാസത്ത് ഇല്ല. അദ്ദേഹം, നിങ്ങൾ എന്നിൽ നിന്ന് ഈ ഹദീസുകൾ നിവേദനം ചെയ്തുകൊള്ളൂ, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊള്ളൂ എന്ന ഒരു നിർദ്ദേശം ഈ എഴുത്തിൻ്റെ കൂടെ ഇദ്ദേഹം എഴുതുന്നില്ല. അപ്പോൾ അങ്ങനെ പ്രത്യേകമായി കൊണ്ട് എഴുതി കൊടുക്കാത്ത ഹദീസുകൾ ഈ ശേഖിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അത് നിവേദനം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. എന്നാൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്, മുൻഗാമികളിലും പിൻഗാമികളിലും പെട്ട മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം, അത് ഇജാസത്ത് എന്ന് പ്രത്യേകം പറയുകയോ എഴുതുകയോ ചെയ്തിട്ടില്ലെങ്കിലും അതിൽ നിന്ന് നമുക്ക് നിവേദനം ചെയ്യാം, റിവായത്ത് ചെയ്യാം എന്നുള്ളതാണ്. ഇനി ഈ വിഷയത്തിൽ ഇമാം അൽ ഖതീബ് അൽ ബഗ്ദാദി റഹ്മഹുള്ള ഒരു മുസ്തഹബായ, അല്ലെങ്കിൽ ഏറ്റവും നല്ല ഒരു കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, അൻ യക്കൂൻ അൽ കിതാബ് ബിഖത്തിൽ മുഹദ്ദിസ് വലം യറ ദാലിക ലാസിമൻ, ഈ എഴുതി കൊടുക്കുന്നത് ഒരു മുഹദ്ദിസിൻ്റെ എഴുത്തുപടയിൽ അല്ലെങ്കിൽ അദ്ദേഹം തന്നെ എഴുതി കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. എന്നാലത് നിർബന്ധമില്ല, മറ്റുള്ള ആളുകൾക്കൊണ്ട് എഴുതിപ്പിക്കാവുന്നതാണ്. പക്ഷേ ഏറ്റവും നല്ലത് സ്വയം എഴുതി കൊടുക്കലാണ്, അബദ്ധങ്ങൾ ഇല്ലാതെയാകാനുള്ള കാരണമായി. അപ്പോൾ ഇതാണ് അൽ മുഖാത്തബ. ഇങ്ങനെയും ഹദീസുകൾ പണ്ഡിതന്മാർ നിവേദനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ചിലപ്പോൾ ചില ഹദീസിൻ്റെ സനദ് വായിക്കുമ്പോൾ കിതാബ് ബിഹാദ ഇലൈക ബിഖത്തി ഫുലാൻ എന്ന് പണ്ഡിതന്മാർ പറയുന്നതിൻ്റെ ഉദ്ദേശ്യം അതാണ്. ഇനി ആറാമത്തെ ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, അത് ഇഅ്ലാമു ശൈഖ് എന്ന് പറയും. അതായത്, ഒരു മുഹദ്ദിസ് തൻ്റെ വിദ്യാർത്ഥികൾക്ക് ഇന്ന ഹദീസ് അതല്ലെങ്കിൽ ഇന്ന കിതാബിലുള്ള ഇന്ന റിവായത്തുകൾ, അത് സമിഅഹു മിൻ ഫുലാൻ ഔ അഖദഹു അൻ ഫുലാൻ എന്നിങ്ങനെയുള്ള ഇന്ന കിതാബിലുള്ള ഇന്ന ഹദീസുകൾ, അത് ഞാൻ ഇന്ന ശൈഖിൽ നിന്ന് ഇന്ന ഇന്ന വ്യക്തികളിൽ നിന്നൊക്കെ ഞാൻ കേട്ടതാണ് എന്നു പറയുകയും മിൻ ഗൈരി അൻ യുസരിഹ ബി ഇജാസത്തിഹി ലഹു ഫി റിവായത്തിഹി അൻഹു, അതേസമയത്ത് ആ ഹദീസുകൾ നീ എന്നിൽ നിന്ന് നിവേദനം ചെയ്തോ എന്നു പറയാതെ ഇന്ന ഇന്ന ഹദീസുകളൊക്കെ ഞാൻ ഇന്ന ഇന്ന ശൈഖിൽ നിന്ന് കേട്ടതാണ് എന്ന് മൊത്തത്തിൽ ഒരു ശിഷ്യനോട്, അതല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് ഹദീസുകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശിഷ്യന്മാർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരോട് ഈ രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത് എങ്കിൽ അതിന് പറയുന്ന പേരാണ് ഇലാമുഷേഖ് എന്ന്. അതായത് തൻ്റെ ശിഷ്യന്മാർക്ക് ഈ ഹദീസുകൾ അറിയിച്ചു കൊടുക്കുകയും അവരോട് അതിൻ്റെ സനദുകളെക്കുറിച്ചും മറ്റുമൊക്കെ ആഴത്തിൽ പഠനങ്ങൾ നടത്തുവാനും വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഹദീസുകൾ പണ്ഡിതന്മാർ കൊണ്ടുവരാറുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല, അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വിരോധമില്ല എന്നതാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം. അതേസമയത്ത് ഷെയ്ഖിൻ്റെ ഇജാസത്തോടുകൂടിയല്ലാതെ ഇത് നിവേദനം ചെയ്യാൻ പാടില്ല എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അധിക പണ്ഡിതന്മാരും അത് സ്വീകരിച്ചിട്ടില്ല. അതിനുദാഹരണമായി പണ്ഡിതന്മാർ കൊടുക്കാറുള്ളത് ഹാദിൽ കിതാബ് സമാഇ മിൻ ഫുലാൻ വലാക്കിൻ ലാ ഉജീസുഹു ലഖ് ഔലാ തർവി അന്നി എന്ന് ഒരു ശൈഖ് മറ്റൊരാളോട് പറയലാണ്. അദ്ദേഹം ഈ ഹദീസുകൾ അദ്ദേഹത്തിന് അറിയിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ അത് നിവേദനം ചെയ്യാനുള്ള അനുവാദം കൊടുക്കാത്ത കാലത്തോളം അത് നിവേദനം ചെയ്യേണ്ടതില്ല, അത് പാടില്ല എന്നു പറഞ്ഞ പണ്ഡിതന്മാരാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാർ. അതുകൊണ്ട് തന്നെ ഇതൊരു അഭിപ്രായ ഭിന്നതയുള്ള, അഭിപ്രായ വിഷയമുള്ള കാര്യമാണ്. ഏതായിരുന്നാലും ഇങ്ങനെയുള്ള ഒരു ഏലാം, ഒരു അറിയിപ്പ് കൊടുത്തുകൊണ്ട് അവർക്ക് ഇന്ന ഇന്ന ഹദീസുകളൊക്കെ തന്നെയും ഇന്ന ഇന്ന വിഷയത്തിൽ വന്നിട്ടുണ്ട് എന്ന് തൻ്റെ ശിഷ്യന്മാരെ അറിയിക്കുകൂടി ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം. ഇങ്ങനെയുള്ള ഒരു ഹദീസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ശൈഖ് നമുക്കൊരു ഹദീസ് പഠിപ്പിച്ചു തന്നു, ആ ഹദീസ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ തന്നെയും അത് നിവേദനം ചെയ്യുന്ന വിഷയമായി മാത്രം ബന്ധമുള്ള കാര്യങ്ങളാണ്. അതേസമയത്ത് ഈ ഹദീസ് കേൾക്കുന്നതോടുകൂടി തന്നെ അതിൻ്റെ ആമിലുകളായി, പ്രയോക്താക്കളായി നമ്മൾ മാറേണ്ടതുണ്ട്. ആ ഹദീസിൽ പറഞ്ഞിട്ടുള്ള നന്മയാണെങ്കിൽ നന്മ നമ്മൾ എടുക്കണം, ഒരു തിന്മ വിരോധിക്കുന്ന ഹദീസാണെങ്കിൽ ആ തിന്മ നമ്മൾ വെടിയേണ്ടതുണ്ട്. അത് ഈ പറയപ്പെട്ട രീതിയിലുള്ള ഒരു കാര്യമല്ല. നേരെ മറിച്ച് ഇവിടെ നാം ചർച്ച ചെയ്യുന്ന വിഷയം, ഒരു ഹദീസ് കിട്ടിയാൽ ആ ഹദീസ് കൊണ്ട് അയാൾ പ്രവർത്തനം ചെയ്യണമോ വേണ്ടയോ എന്ന വിഷയത്തിൽ അല്ല. നേരെ മറിച്ച് അയാൾക്ക് ലഭിച്ചിരിക്കുന്ന ഹദീസുകൾ അയാൾ മറ്റൊരാൾക്ക് കൂടി പകർന്നു കൊടുക്കുമ്പോൾ അത് റിവായത്ത് ചെയ്യാനുള്ള അനുവാദം കിട്ടണോ കിട്ടേണ്ടതില്ലേ എന്നുള്ളതുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ഹദീസ് കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് അമൽ ചെയ്യണമെന്ന വിഷയത്തിൽ ആർക്കും എതിരഭിപ്രായമില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഇദാ സഹൽ ഹദീസു ഫഹുവ മദ്ഹബി എന്നത് പണ്ഡിതന്മാർ പറയാനുള്ള കാരണം അതാണ്. ചുരുക്കത്തിൽ, ഇങ്ങനെയുള്ള ചർച്ചകൾ പണ്ഡിതന്മാർ നടത്തിയിട്ടുള്ളത് ഹദീസിൻ്റെ റിപ്പോർട്ടറുമായി കൊണ്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലാണ്. അതല്ലാതെ ഒരു ശേഖിൽ നിന്ന് ഒരു ഹദീസ് ഒരു താലിബ് ഒരു വിദ്യാർത്ഥി പഠിച്ചു കഴിഞ്ഞാൽ ആ ഹദീസിലുള്ള കാര്യങ്ങൾ കർമ്മപദത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് നിർബന്ധമായ ഒരു കാര്യമാണ്. അതിൽ യാതൊരു തർക്കവും ഇല്ല. ചുരുക്കത്തിൽ, ഇന്ന് രണ്ടു കാര്യങ്ങളാണ് നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയത്. അതിലൊന്ന് മുഖാത്തബത്താണ്, എന്താണ് എന്ന് വിശദീകരിച്ചു. അതുപോലെ തന്നെ മറ്റൊന്ന് ഇലാമുൽ ശൈഖ്. ഈ രണ്ട് കാര്യങ്ങളും ഹദീസുകൾ നിവേദനം ചെയ്യുന്നതിൽ നമ്മുടെ മുൻഗാമികളായിട്ടുള്ള, നമ്മുടെ സലഫു സ്വാലിഹികളായിട്ടുള്ള മഹാന്തന്മാരായ മുഹദ്ദിസുകൾ പാലിച്ച് സൂക്ഷിച്ച് വരുന്ന കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക, വിലയിരുത്തുക. അല്ലാഹു സുബ്ഹാനഹു വതാല അവൻ്റെ ദീൻ കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും മാറാ വ്യാധികളിൽ നിന്നുമെല്ലാം അല്ലാഹു നമ്മയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖർ ദഅവാന അൽഹംദുലില്ലാ റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: പീസ് റേഡിയോ ഇതുവരെ സംപ്രേഷണം ചെയ്തത് അൽ ഉസൂൽ, ഹദീസ് നിവേദനത്തിൻ്റെ രീതികൾ മൂന്നാം ഭാഗം. പതിവ് പോലെ അവതരിപ്പിച്ചത് ബഹുമാന്യ പണ്ഡിതൻ അബ്ദുൽ മാലിക്.

മുമ്പത്തേതിനേക്കാളും നമ്മളിപ്പോൾ വേണമെങ്കിൽ വായിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം നമ്മുടെ സോഷ്യൽ മീഡിയ, നമ്മൾ വാട്സപ്പ് തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും നമ്മൾ ഇത്രയാണ് വായിക്കുന്നത്. ടെക്സ്റ്റുകളായി വരുന്നത് എല്ലാം നമ്മൾ വായിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ മുമ്പ് കാലങ്ങളിലൊക്കെ നമ്മൾ പുസ്തകങ്ങൾ ആയിരുന്നു വായിച്ചിരുന്നത്. ആ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അറിവ് വർദ്ധിക്കുന്ന പോലെ ശരിക്കും അനുഭവപ്പെട്ടിരുന്നു. പക്ഷെ അന്നത്തേതിനേക്കാളും പേജുകൾ ഇന്ന് സോഷ്യൽ മീഡിയകളിൽ വായിച്ചിട്ടും നമുക്ക് അറിവ് വർദ്ധിക്കുന്ന പോലെ തോന്നുന്നില്ല. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഒരു മൂല്യാധിഷ്ഠിത വായനയല്ല നമ്മൾ നടത്തുന്നത് എന്നുള്ളതാണ്. കാരണം നമുക്ക് എന്താണ് വായിക്കുന്നത്, എന്തിനാണ് വായിക്കുന്നത് എന്നൊന്നും അറിയാതെ വെറുതെ കുറേ വായിക്കുന്നു. നേരെ മറിച്ച് പുസ്തകങ്ങൾ വായിക്കുമ്പോഴോ നമുക്ക് ആഗ്രഹമുള്ള അറിയേണ്ട പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് ലേഖനങ്ങൾ തിരഞ്ഞെടുത്താണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമ്മുടെ അറിവ് ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുന്നു, നമ്മൾ അറിയേണ്ടത് അറിയുന്നു, അതിന് വർധനവുണ്ടാകുന്നു. അപ്പോൾ വെറുതെ കുറേ സമയം നഷ്ടപ്പെട്ടു പോകുന്നു, അറിവിൻ്റെ പ്രയോജനങ്ങൾ ലഭിക്കാതെ പോകുന്നു എന്നുള്ളതാണ് ശരിയായൊരു വായന ഇല്ലാത്തതിൻ്റെ ഒരു പ്രധാന പ്രശ്നം. രണ്ടാമത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കുന്നതെല്ലാം, ഇന്ന് നമ്മൾ വായിക്കുന്നതെല്ലാം ഏതെങ്കിലും തലത്തിൽ നമുക്ക് ചില പ്രേരണകളോ പ്രചോദനങ്ങളോ അറിവോ നൽകുന്നുണ്ടായിരിക്കാം. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സമഗ്രമായി ഒന്നിച്ച് സ്പർശിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ മതപരമായിട്ടുള്ള, ദീനീപരമായിട്ടുള്ള ജീവിത കാഴ്ചപ്പാടുകളെക്കുറിച്ച് അറിയുമ്പോഴാണ്. നമ്മുടെ എല്ലാം, നമ്മുടെ ബിസിനസ്, നമ്മുടെ വ്യക്തി ജീവിതം, നമ്മുടെ മാനസികാവസ്ഥ, നമ്മുടെ കുടുംബം, എല്ലാറ്റിനും നമുക്ക് നന്മകൾ വർദ്ധിച്ചു കിട്ടുവാൻ ഇത്തരം വായനകൾ സഹായകമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരത്തിലുള്ള വായനകളെക്കുറിച്ചാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടതെന്നാണ്. പക്ഷെ എന്തുകൊണ്ട് നമുക്കിത് സാധ്യമാകുന്നില്ല? വായിക്കാനുള്ള പുസ്തകങ്ങൾ നമ്മുടെ വീട്ടിലെത്തുന്നുണ്ട്, ഇപ്പോൾ നേർപ്പത്തിൽ നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട്, വളരെ കുറഞ്ഞ പേജുകളേ ഉള്ളൂ. ഓരോ പേജുകളും എത്രയോ മണിക്കൂറുകൾ ഇരുന്ന് തയ്യാറാക്കിയിട്ടുള്ള ലേഖനങ്ങളാണ്, ജീവിതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വെളിച്ചം നൽകുന്ന കാര്യങ്ങളാണ്. പക്ഷെ എന്താണ്, സമയം നിശ്ചയിക്കാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കില്ല. നിങ്ങൾ ഖുർആൻ ഓതാറുണ്ടോ? ഉണ്ടെന്നാണ് നിങ്ങളുടെ മറുപടിയെങ്കിൽ എപ്പോൾ എന്ന ചോദ്യത്തിനൊരു മറുപടിയുണ്ട്. അതുണ്ടെങ്കിൽ നിങ്ങൾ ഓതാറുണ്ട് എന്ന് മറുപടി പറയാൻ കഴിയുള്ളൂ. സുബഹി നമസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും, അതല്ലെങ്കിൽ ഇഷ നമസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ പള്ളിയിൽ ജമാഅത്ത് കാത്തിരിക്കുമ്പോഴായിരിക്കും ഒരു സമയം നമുക്ക് പറയാൻ കഴിയണം. എന്ന പോലെ തന്നെ ഇത്തരത്തിലുള്ള നേർപഥം പോലുള്ള ഇതിൻ്റെ വായനക്ക്, നല്ല ഇസ്ലാമിക ബുക്കുകൾ വായിക്കുന്നതിന് ഒരു സമയം നമ്മൾ കണ്ടെത്തും. ചൊവ്വാഴ്ച രാത്രി ഇതിൻ്റെ വായനയാവട്ടെ, അല്ലെങ്കിൽ ബുധനാഴ്ച രാവിലെ ഇത് വായിക്കാനാവട്ടെ, അല്ലെങ്കിൽ ഞായറാഴ്ച രാവിലെ സുബഹി കഴിഞ്ഞൊരു മണിക്കൂർ ഈ വായനക്കാവട്ടെ എന്ന് തീരുമാനിച്ചാൽ മാത്രമേ നമുക്ക് വായന മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഈ പ്രചാരണ മാസത്തിൽ അതിൻ്റെ വരിക്കാരാകുന്നതോടൊപ്പം അതിൻ്റെ ആദ്യ ലക്കം മുതൽ തന്നെ ഞാൻ വായന ആരംഭിക്കുമെന്ന ഒരു ദൃഢമായ തീരുമാനത്തോടു കൂടെ ആവട്ടെ എങ്കിൽ അതിൻ്റെ പുരോഗതികൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാനാകും. അല്ലാഹു സഹായിക്കട്ടെ.

0: രാത്രി ഏകദേശം 2 മണി പിന്നിട്ട് കാണും. അയാൾ തന്റെ വിരിയിൽ നിന്ന് എണീറ്റു. വിരിയിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് പോകുമ്പോൾ മൂത്രമൊഴിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങാതെ കിടക്കുന്ന ഈ രാത്രി ഒന്ന് നിശ്വസിക്കാനായിരിക്കും അയാൾ പുറത്തു പോകുന്നതെന്ന് ഭാര്യ വിചാരിച്ചു. തന്റെ ആടിനെ കെട്ടിയ കയറ് അഴിച്ച് അയാൾ പതിയെ വീടിന്റെ പിൻഭാഗത്തേക്ക് പോയി. ഒരു മാവിൻ കൊമ്പിൽ ഒരു മുളം കയറിൽ അയാളുടെ ജീവിതം അവസാനിപ്പിച്ചു. നേരം വെളുത്തപ്പോൾ ഭർത്താവിനെ അന്വേഷിച്ച് അവസാനം വെറുങ്ങലിച്ച് നിൽക്കുന്ന ഉറുമ്പരിച്ച ശരീരം അദ്ദേഹത്തെ കാണാതെ അസ്വസ്ഥരായി ഭാര്യയും മക്കളും കുടുംബങ്ങളും തെരഞ്ഞപ്പോൾ മരക്കൊമ്പിൽ തൂങ്ങിയാടുന്ന അദ്ദേഹത്തിന്റെ മൃതശരീരത്തിന്റെ താഴെയിരുന്ന് ആ സ്ത്രീ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനിതൊക്കെ ചെയ്തു എന്ന്. ഉത്തരം അദ്ദേഹത്തിന്റെ തന്നെ തലയിണക്ക് താഴെ എഴുതി വെച്ച കുറിപ്പിലുണ്ടായിരുന്നു. ഞാൻ പോവാണ്, എനിക്കിനി ആരോടും കടം ചോദിക്കാൻ വയ്യ. 1 ജൂണിന് സ്കൂൾ തുറക്കുമ്പോൾ മക്കളെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടായിക്കോളൂ. നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാകും. ഞാൻ പോട്ടെ. അയാൾ ചെയ്തത് ഒരു മണ്ടത്തരമായിരുന്നു. അയാൾ ചെയ്തത് അയാളെ തന്നെ നഷ്ടപ്പെടുത്തലായിരുന്നു. ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ, പറഞ്ഞിരുന്നെങ്കിൽ അയാൾക്ക് വലിയ പരിഹാരങ്ങൾ കിട്ടുമായിരുന്നു. അയാളുടെ ബോഡി ഇൻക്വസ്റ്റ് കഴിഞ്ഞ്, അയാളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആൾക്കൂട്ടം അയാളെ മണ്ണിൽ വെച്ച് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കാരുണ്യ നിധി ശേഖരിച്ചു, കുടുംബത്തിനൊരു വീട് വെച്ചു കൊടുത്തു. മക്കളും കുടുംബവുമൊക്കെ നീറുന്ന ഒരു മനസ്സുമായി ഒരുപക്ഷെ ഇന്നും ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറയുന്നത്, നമുക്കൊക്കെ ചില നൊമ്പരങ്ങൾ ഉണ്ടാകും, ചില വേദനകൾ ഉണ്ടാകും, പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത് റബ്ബിനോട് പറയാൻ ആദ്യം ശ്രമിക്കുകയും അതോടൊപ്പം നമുക്ക് ഏറ്റവും നന്നായി സംസാരിക്കാവുന്ന വ്യക്തികളോട് തുറന്നു പറയുകയും ചെയ്ത് പരിഹാരത്തിനു വേണ്ടി പറയുകയും പ്രതീക്ഷിക്കുകയും കാത്തിരിക്കുകയും പണിയെടുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ വഴി. ഒരിക്കലും ആത്മഹത്യയുടെ വഴികളിലേക്ക് നടക്കലോ, വിഷാദരോഗിയായി എല്ലാം നഷ്ടപ്പെടുത്തലോ, അല്ലെങ്കിൽ വിധിയെ പഴിക്കലോ, റബ്ബിനെ ചീത്ത പറയലോ ഒന്നുമല്ല. നല്ല പഠനങ്ങളും നല്ല അന്വേഷണങ്ങളും ആത്മീയമായ പുതിയ ജീവിതത്തിന്റെ വഴിയുമൊക്കെ നമുക്ക് നൽകുന്നത് ഇത്തരം കരുത്തായിരിക്കും. അത്തരം യാത്രകൾക്ക്, അത്തരം ശ്രദ്ധകൾക്ക് ഇനിയും അവസരമുണ്ടാകട്ടെ എന്ന് ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.

0: കുടുംബങ്ങളിൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഏറ്റവും നല്ല സന്ദേശങ്ങൾ കൈമാറുന്ന സ്നേഹക്കൂട്. സ്നേഹക്കൂടിൽ ഇന്ന് പ്രൊഫസർ കെ പി സാദും ഷെമീം എം വണ്ടൂരും ചേർന്ന് അവതരിപ്പിക്കുന്ന ദാമ്പത്യം നരകതുല്യമാവാതിരിക്കാൻ എന്ന ചർച്ച കാതോർക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നും കുടുംബത്തിൽ നമ്മൾ ഏറെ പ്രയാസമനുഭവിക്കുന്ന ചില സാഹചര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ളൊരു പരിഹാരമായാണ് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ നമ്മുടെ സ്നേഹക്കൂടിൻ്റെ എപ്പിസോഡ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദാമ്പത്യ ബന്ധങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അതിനുള്ളൊരു പരിഹാരം, എങ്ങനെയാണ് ഇത്രമാത്രം ദാമ്പത്യ ബന്ധങ്ങൾ ശിഥിലമാകുന്നത്, അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അതെല്ലാം പരിഹരിച്ച് നല്ലൊരു കുടുംബ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും നല്ല ദാമ്പത്യ ബന്ധം നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ടാവാനും വേണ്ട നിർദ്ദേശങ്ങളുമായിട്ടാണ് ഇൻഷാല്ലാ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്നും പതിവ് പോലെ നമ്മളോടൊപ്പം സ്നേഹക്കൂടിൽ പങ്കുചേരുന്നത് ബഹുമാനനായ പ്രൊഫസർ കെ പി സാറാണ്. അദ്ദേഹത്തിന് വളരെ സ്നേഹത്തോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമ്മൾ സ്നേഹക്കൂടിലെ വീണ്ടും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നമ്മൾ പല വിഷയങ്ങളെ ചർച്ച ചെയ്യുമ്പോൾ അതിനൊക്കെ കിട്ടുന്ന ചില പ്രതികരണങ്ങൾ, അതുപോലെ തന്നെ ഫീഡ്ബാക്കുകളൊക്കെ നമുക്കേറെ സന്തോഷമുണ്ട്. അവരുടെ പ്രാർത്ഥനയിൽ നമുക്കൊക്കെ ഇടം ലഭിക്കുന്നു എന്നതിൽ തീർച്ചയായും പ്രാർത്ഥന ലഭിക്കാനുള്ള ഒരു വഴികൂടിയാണ് ഇത് എന്നുള്ളതാണ്. നമ്മളൊക്കെ നമ്മളറിയാത്ത എത്രയോ ആളുകൾ അവരുടെ പ്രാർത്ഥനയിൽ പീസ് റേഡിയോ വരുന്നു, അതിലെ അവതാരകർ വരുന്നു, അതിൽ വിവിധ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്ന ആളുകൾ വരുന്നു. അവരുടെ കുടുംബങ്ങളിലെ വലിയ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി മുന്നോട്ട് പോകാൻ സാധിച്ചതിന് നന്ദി അറിയിക്കുന്നു, അൽഹംദുലില്ലാ എന്ന് പറയുന്നു. അതുപോലെയുള്ള വിഷയങ്ങളാണ് പലപ്പോഴും നമ്മൾ സ്നേഹക്കൂടിൽ ചർച്ച ചെയ്യാറുള്ളത്. ഇന്ന് ഇൻഷാ അള്ളാ ദാമ്പത്യ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് എന്ന് പറഞ്ഞാൽ, മുമ്പൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നു. പണ്ട് വിദ്യാഭ്യാസമില്ലാത്ത ആളുകളിലായിരുന്നു പലപ്പോഴും ഇത് കൂടുതലായിട്ടുണ്ടായിരുന്നത് എങ്കിൽ, ഇന്ന് വിദ്യാസമ്പന്നരായ ആളുകൾ പോലും പലപ്പോഴും വളരെ വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ, അല്ലെങ്കിൽ വലിയ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ആയിട്ട് മുന്നോട്ട് പോയി പരസ്പരം ഡിവോഴ്സ് ചെയ്യുന്ന, പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഡിവോഴ്സ് ആവശ്യപ്പെടുന്നത് കൂടുതൽ എന്നാണ് തോന്നുന്നത്. എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം, കാര്യങ്ങളൊക്കെ എന്നെക്കാൾ കൂടുതൽ പരിചയവും അനുഭവവും താങ്കൾക്കുണ്ട്. താങ്കൾ ഈ ഒരു മേഖലയിൽ ഒരുപാട് ആളുകൾ അവരുടെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ അള്ളാഹു അനുഗ്രഹിച്ച തൗഫീക്ക് തന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആമുഖത്തോട് കൂടിയിട്ട് തുടങ്ങാമെന്ന് തോന്നുന്നു. എന്താണ് അതിൻ്റെ, വാട്ട് ഈസ് ദ റീസൺ, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം, അതിനുള്ള ഒരു പരിഹാരം എന്താണ്?
2: തീർച്ചയായും വളരെ കാലോചിതമായ, എന്തുകൊണ്ട് പ്രസക്തമായ ഒരു ചോദ്യമാണ് നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ദാമ്പത്യ മേഖലയിൽ ജീവിതം കുടുസാവുകയും വൈവാഹിക ജീവിതത്തോട് തന്നെ ഒരു തരം നീരസം ഉണ്ടായി വിവാഹമോചനം തേടുന്ന, അല്ലെങ്കിൽ മറ്റ് പുരുഷന്മാരുമായി ജീവിതം പങ്കുവെക്കാൻ വേണ്ടി ഒളിച്ചോടുന്ന ഒരു സാഹചര്യം സ്ത്രീകൾക്കിടയിൽ, അത് രണ്ടും മൂന്നും കുട്ടികളൊക്കെ ഉള്ള സ്ത്രീകൾ പോലും എനിക്ക് എൻ്റെ ഭർത്താവിനെ വേണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്ത രൂപീകരിക്കപ്പെടുന്നു. വാട്സപ്പ് കൂട്ടായ്മകൾ, പ്രത്യേകിച്ച് സ്കൂളുകളിലൊക്കെ ഉള്ള വാട്സപ്പ് കൂട്ടായ്മകൾ, പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ, ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു എനർജി പണ്ട് ഉണ്ടായിരുന്ന ചില ബന്ധങ്ങളെ പുനർജീവിപ്പിക്കാനും അത് നിലനിർത്താനും ആഗ്രഹിക്കുന്ന സാഹചര്യം ഇന്നുണ്ട്. ഇതിൽ ഒരുപാട് കാരണങ്ങൾ, വൈവാഹിക ജീവിതത്തോട് നീരസമുണ്ടായി, ഭർത്താവിനോട് ഡിവോഴ്സ്, വിവാഹമോചനം ആവശ്യപ്പെടുന്ന ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊന്ന് എനിക്ക് തോന്നിയത്, പലപ്പോഴും ഈ സ്കൂൾ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന സമയത്തുണ്ടാവുന്ന ലവ് അഫെയേഴ്സ്, കൗമാരത്തിലുണ്ടാവുന്ന പ്രണയങ്ങൾ, അത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അതായത് അവരുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമാണത്, പ്രത്യേകിച്ച് ഹോർമോൺ മാറ്റങ്ങൾ. അപ്പോ എതിർ ലിംഗത്തിലുള്ള കുട്ടിയോട്, പെൺകുട്ടിയോട് അമിതമായ ഒരു താല്പര്യവും ഇഷ്ടവും അടുപ്പവും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനും ഒക്കെ നടക്കുന്നത് കൊണ്ട് അവർ തമ്മിലുള്ള ഇന്റിമസി വളരെ നല്ല രൂപത്തിൽ ഫ്ലറിഷ് ചെയ്യുന്ന ഒരു പ്രായമായതുകൊണ്ട് അത് അവരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുക തന്നെ ചെയ്യും. കാരണം അവർ ഫസ്റ്റ് സെക്സ്വൽ എക്സ്പീരിയൻസ് ആണത്. ഇപ്പം ഇത്തരം എഫയേഴ്സ് ഉണ്ടായി എന്നാൽ അത് പോവണമെന്നില്ല, പല കാരണങ്ങൾ കൊണ്ട് അത് മുടങ്ങിപ്പോയി, കല്യാണം കഴിക്കേണ്ടി വന്നപ്പോൾ മറ്റൊരു സ്ത്രീയെയാണ് വിവാഹം കഴിക്കുന്നത്. എന്നാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എപ്പോഴും ആദ്യമുണ്ടായ ആ ഒരു അനുഭവം അവിടെ തങ്ങി നിൽക്കുകയും രണ്ടാമത് വിവാഹം ചെയ്ത് ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ പെൺകുട്ടിയുമായിട്ടുള്ള ഒരു കമ്പാരിസൺ, കാരണം ആ ഒരു താരതമ്യ പഠനം സ്വാഭാവികമാണ്. ഇവിടെ തൻ്റെ ഭാര്യയെ ഏറ്റവും നല്ല രൂപത്തിൽ സ്നേഹിക്കാനും അവളുമായിട്ടൊരു നല്ല റാപ്പോ ബിൽഡപ്പ് ചെയ്യാനും സാധിക്കാതെ വരുന്നു. അതിൽ പൈശാചികമായ എലമെന്റും ഉണ്ട്. കാരണം വൈവാഹിക ജീവിതത്തെ എങ്ങനെ ഇല്ലാതാക്കാം, ഇവർക്കിടയിൽ എങ്ങനെ ബ്രേക്ക് ഡൗൺ കൊണ്ടുവരാം എന്നുള്ള ഗവേഷണമാണ് പിശാചി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രധാനമായും ഒരു വിവാഹമോചനത്തിലേക്ക്, ഡൈവേഴ്സിലേക്ക് എത്തിക്കുന്ന പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറയുന്നത് ഏഴ്സ്റ്റ് വൈൽ മുമ്പുണ്ടായ ലവ് അഫെയേഴ്സ് ആണ്. അപ്പൊ ഈ ലവ് അഫെയർ എന്നുള്ള ഘടകം, ഇത്തരത്തിലുള്ള ഒരു ചിന്ത പിന്നെ പുരുഷനുണ്ടാവാനും, അത് സ്വാഭാവികമായിട്ടും ഭാര്യയ്ക്ക് വേണ്ട ഒരു ഇന്റിമസി, പരിഗണന, സ്നേഹം, തലോടൽ, ഇതൊക്കെയാണല്ലോ ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നത്. അത് ഭർത്താവിൽ നിന്ന് ആ ഒരു ഇന്റിമസി കിട്ടാതെ വരുമ്പോൾ ഇയാളുടെ കൂടെ ഞാൻ എന്തിനാ ഇനി ജീവിക്കുന്നത് എന്നുള്ള ഒരു വലിയ ചോദ്യചിഹ്നം. പണ്ട് കാലത്തൊന്നും ഇത് അത്ര ഓപ്പണായി സവിസ്തരം ചർച്ച ചെയ്യപ്പെട്ടിരുന്നില്ല. ഇനി ഒരാൾക്ക് പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തന്നെ അതൊന്നും ആരും അറിഞ്ഞിരുന്നില്ല. കാരണം സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്നൊക്കെ പറഞ്ഞതുപോലെ അത് ഉള്ളിൽ ഇങ്ങനെ അമർന്ന് ഒരു പ്രഷർ കുക്കർ പോലെ മുന്നോട്ട് വരുന്നു. എന്നാൽ ഇന്ന് അവരുടെ സ്വകാര്യമായ, ഏതൊരു പെൺകുട്ടിക്കും അവളുടെ സ്വകാര്യമായ ദുഃഖങ്ങളും അവളുടെ നൊമ്പരങ്ങളും ഒക്കെ മറ്റുള്ളവരോട്, ഏറ്റവും അടുത്ത ഫ്രണ്ട്സിനോട് ചാറ്റ് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അന്വേഷണം നടത്താനും ഒക്കെ ഉള്ള എല്ലാ വാതായനങ്ങളും തുറക്കപ്പെട്ട കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ പെർമിസീവ്നെസ് എല്ലാറ്റിനും സാധിക്കും, അനുവദിക്കപ്പെടും എന്നുള്ള ഒരു സാഹചര്യം, പിന്നെ ലിബറൽ തോട്ട്സ്, ഇതൊക്കെ പെൺകുട്ടികളില് ഞാൻ എന്തുകൊണ്ട് ഈ ഭർത്താവിനെ അനുസരിച്ചുകൊണ്ട് അടങ്ങി ഒതുങ്ങി ഇവിടെ ജീവിക്കണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് അവരെ പ്രധാനമായും എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ കൗൺസിലിംഗ് കേസുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു വലിയ പാഠം.
1: ഓക്കെ, അപ്പോൾ പലപ്പോഴും കുടുംബബന്ധം ശിഥിലമാവാനുള്ള വളരെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതിൽ മുമ്പുണ്ടായ പഠന കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള അഫെയേഴ്സ് വലിയൊരു ഘടകമാണ് എന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ വായിക്കുന്നതും മനസ്സിലാക്കുന്നതും. അതുപോലെയുള്ള ബന്ധങ്ങളാണ് വീണ്ടും വിവാഹ ജീവിതമൊക്കെ കഴിച്ച് മുന്നോട്ട് പോയി മക്കളൊക്കെ ഉണ്ടായതിനു ശേഷവും എവിടെയെങ്കിലും ഒന്ന് സംഗമിക്കാൻ അവസരം ലഭിക്കുമ്പോൾ വീണ്ടും ആ പ്രണയം മുട്ടിടുകയും അത് പുഷ്പിക്കുകയും തൻ്റെ മക്കളെയും ഭർത്താവിനെയൊക്കെ വിട്ടേച്ച് പോകാനുള്ളൊരു സാഹചര്യം പെൺകുട്ടിക്കും അതുപോലെ തന്നെ ഭാര്യയെയും മക്കളെയൊക്കെ അവഗണിക്കാനുള്ളൊരു സാഹചര്യം പുരുഷനും ഉണ്ടാവുന്നു എന്നുള്ളതൊരു വലിയ ദുഃഖകരമായ കാര്യമാണ്. അപ്പം അതുപോലെയുള്ള സംഭവങ്ങളിലേക്കൊന്നും എത്താതിരിക്കുക എന്നതാണ് ഒന്നാമതായിട്ട് നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് കൗമാരക്കാരായ വിദ്യാർത്ഥികളോട്, അത് ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ, അവരോട് ഉണർത്താനുള്ളത് ഈ സ്നേഹക്കൂട് നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ, നമുക്ക് ഏറ്റവും നല്ല അനുയോജ്യമായ ഒരു വിവാഹം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് എന്ന ഉത്തമ വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോവുക. വൈവാഹിക ജീവിതത്തിൽ ഏർപ്പെട്ട, ദാമ്പത്യ ജീവിതത്തിലേക്ക് എത്തിയ ആളുകളോട് പറയാനുള്ളത്, മുമ്പുണ്ടായത് പാസ്റ്റ് ഇസ് പാസ്റ്റ് എന്നാണ്. നമ്മളടുത്ത് വന്ന മിസ്റ്റേക്കുകൾക്ക് അള്ളാഹുവിനോട് നമ്മൾ പശ്ചാത്തപിച്ച് മടങ്ങുക. ഇനിയൊരിക്കലും അങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ടാവുകയില്ല എന്ന ഉറച്ച തീരുമാനമായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. പഴയത് പൊടി തട്ടിയെടുക്കുന്ന ഒരു സാഹചര്യമോ സ്വഭാവമോ ഉണ്ടാവാതിരുന്നാൽ നമുക്ക് കിട്ടിയ, നമുക്ക് അള്ളാഹു നൽകിയ ഭർത്താവാണ് ഭാര്യയാണ്. അതുകൊണ്ട് എനിക്കെൻ്റെ സന്തോഷങ്ങൾ ലഭിക്കാനും കൈമാറാനും പരസ്പരം കൊടുക്കാനുമുള്ളത് ഇണകളായി ജീവിക്കുമ്പോൾ എൻ്റെ ഭർത്താവിനും തിരിച്ച് ഭാര്യയ്ക്കുമാണ്. അത് മാത്രമേ ഞാൻ ചെയ്യൂ, എൻ്റെ ഒരു സ്നേഹം അനാവശ്യമായ മറ്റുള്ളവരിലേക്ക് പകരുകയില്ല എന്നൊരു തീരുമാനത്തോടുകൂടി വിശ്വാസികളായിക്കൊണ്ട് മുന്നോട്ട് പോയാൽ ഒരു പരിധിവരെ നമ്മുടെ ദാമ്പത്യ ജീവിതം ഏറ്റവും സുന്ദരമായ, ഏറ്റവും മനോഹരമായ ഒരു ദാമ്പത്യ ജീവിതമായിട്ട് മുന്നോട്ട് പോകാൻ, മുന്നോട്ട് നീക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ള അപ്പോൾ വലിയൊരു കാരണമാണ് പറഞ്ഞത്. ഈ ഒരു കാരണത്തിൽ മാത്രം ഒതുങ്ങില്ല എന്നാണ് തോന്നുന്നത്. ഒരുപാട് കാരണങ്ങളുണ്ട്.
2: അതിലൊരു ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ സാധാരണ നമ്മൾ പറയാറുണ്ട്, എൻ്റെ കുട്ടി ദീനി നിഷ്ഠയുള്ള, മതനിഷ്ഠയുള്ള, എല്ലാ കാര്യത്തിലും വളരെ ചിട്ടയോട് കൂടിയിട്ടാണ് ഞാൻ എൻ്റെ കുട്ടിയെ വളർത്തിയത്. ഈവൻ തഹജ്ജുദ് പോലും കൃത്യമായി നിർവഹിക്കുന്ന കുട്ടികൾ. അപ്പോൾ അവർ കലാലയത്തിലെത്തുമ്പോൾ, ഇപ്പോൾ പ്രത്യേകിച്ച് പ്രൊഫഷണൽ കലാലയങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി അവരെ പറഞ്ഞയക്കുമ്പോൾ അവിടുത്തെ സാഹചര്യം പൂർണ്ണമായിട്ട് മാറുകയാണ്. അതായത് അതുവരെ പ്ലസ് ടു തലം വരെ കുട്ടികൾക്കുണ്ടായ ഒരു സാഹചര്യമല്ല പ്ലസ് ടുവിന് ശേഷം ഡിഗ്രി തലത്തിൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ കലാലയങ്ങളിലെത്തുമ്പോൾ അവർക്കുണ്ടാവുന്നത്. അവിടെ വലിയ ഒരു മാറ്റം ഉണ്ടാവുന്നുണ്ട്. അതായത് വിവാഹത്തോട് തന്നെ ഒരു തരം വലിയ മുഷിപ്പും അല്ലെങ്കിൽ വിരക്തിയും ധ്വനിപ്പിക്കുന്ന സംഭാഷണങ്ങളും ശൈലികളുമാണ് ഇത്തരം പ്രൊഫഷണൽ കലാലയങ്ങളിൽ തന്നെ ആ ഒരു സൗഹൃദ ഭാവം കൊണ്ട് അല്ലെങ്കിൽ സൗഹൃദങ്ങൾ കൊണ്ട് ആണും പെണ്ണും തമ്മിൽ ഒരു നല്ല സൗഹൃദം ആയിക്കൂടെ, എന്താണ് അതിന് തകരാറ്, അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന അത്തരം സംഭാഷണങ്ങളും അത്തരം സൗഹൃദങ്ങളും വർദ്ധിക്കുമ്പോൾ ദീനീ നിഷ്ഠയിൽ ജീവിച്ച കുട്ടികൾ പോലും ഇത്തരം കലാലയങ്ങളിൽ എത്തുമ്പോൾ ആ ഒരു മോഡിലേക്കാണ് മാറുന്നത്. പിന്നെ അവരുടെ നമസ്കാരത്തെയും തഹജ്ജുദിനെയും പ്രാർത്ഥനയെയും ദൈവഭക്തിയെയും ഒക്കെ അത് ബാധിക്കുകയാണ്. പിന്നീട് അവർ ഇത്തരം ലവ് അഫയേഴ്സിലേക്ക് എത്തിപ്പെടുമ്പോൾ ആദ്യമൊന്നും അഫെയർ ആയിട്ടല്ല അത് തുടങ്ങുക, കാരണം ഏറ്റവും എനിക്ക് ഏറ്റവും നല്ല ഒരു ഫ്രണ്ടാണ്, അത് മാത്രമേ നമ്മൾ തമ്മിൽ ഉണ്ടാവൂ എന്ന് രണ്ടുപേരും ചിലപ്പോൾ തീരുമാനിച്ചിട്ട് പോലും ഉണ്ടാവും. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ പെൺകുട്ടിയും ആൺകുട്ടിയും തമ്മിലുള്ള ഈ സൗഹൃദം ഒരു അഫെയർ സ്റ്റാറ്റസിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഈ കുട്ടികൾക്ക് വിവാഹം ആലോചിക്കുന്ന ഘട്ടത്തിലാണ് ഈ ഒരു വില്ലൻ കടന്നു വരുന്നത്. പിന്നെ മാതാപിതാക്കൾക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത, കാരണം മാതാപിതാക്കൾ വിശ്വസിക്കുന്ന എന്താ വെച്ചാൽ എന്റെ കുട്ടി തഹജ്ജുദ് നിസ്കരിക്കുന്ന കുട്ടിയാണ്, മതവിഷയത്തിൽ വളരെ ചിട്ടയുണ്ട്, നോമ്പ് സുന്നത്ത് പോലും അനുഷ്ഠിക്കാറുണ്ട്, ഈ കുട്ടിയെയാണ് ഞാൻ പ്രൊഫഷണൽ കലാലയത്തിലേക്ക് പറഞ്ഞയച്ചത്. അപ്പൊ ഈ പാരന്റ്സ് മനസ്സിലാക്കുന്നത് കലാലയത്തിൽ പറഞ്ഞയക്കുന്ന കുട്ടി നല്ലൊരു കുട്ടിയാണ്, എല്ലാ അർത്ഥത്തിലും ഉമ്മക്ക് പോലും മാതാപിതാക്കൾക്ക് പോലും ഉപദേശങ്ങൾ ഇങ്ങോട്ട് കൊടുക്കുന്ന കുട്ടിയാണ്, ആ കുട്ടി മാറില്ല, അവരുടെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാവില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് കുട്ടീനെ പറഞ്ഞയക്കുന്നത്. പിന്നെ ഈ കുട്ടിക്കാണ് വലിയ മാറ്റം ഉണ്ടായിട്ട് മതപരമായ ആ നിഷ്ഠയോട് തന്നെ ഒരു തരം പുച്ഛവും അത്തരം സമീപനത്തോടും അത്തരം വേഷവിധാനത്തോടും ഒരു തരം വിരക്തി ഉണ്ടാവുകയാണ്. ഇത് അവരുടെ ദാമ്പത്യ ജീവിതം, പിന്നീടാണല്ലോ അവര് കല്യാണം കഴിക്കപ്പെടുക. കല്യാണം കഴിക്കുന്ന ഘട്ടത്തില് തന്റെ ഭർത്താവുമായിട്ട് സമരസപ്പെടാൻ അവർക്ക് സാധിക്കാതെ വരുന്നു. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആരുമായിട്ടാണോ ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള അഫെയർ ജനിച്ചിട്ടുള്ളത്, അത് പങ്കുവച്ചിട്ടുള്ളത്, സ്വാഭാവികമായിട്ടും ആ ഒരു ഇഷ്ടം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടാമത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒറിജിനൽ വൈഫിനോട് തുറന്ന ഒരു സ്നേഹവും പരിഗണനയും പ്രകടിപ്പിക്കാൻ സാധിക്കാതെ വരുന്നു എന്നുള്ളത് ഈ ഒരു ഡിവേഴ്സ് എന്ന ചിന്ത, പ്രത്യേകിച്ച് മറ്റൊരാളുമായിട്ട് ഒളിച്ചോടാൻ അല്ലെങ്കിൽ ജീവിതം പങ്കുവെക്കാൻ, കാരണം പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആരാണ് തനിക്ക് പരിഗണനയും സ്നേഹവും തലോടലും ഒക്കെ തരുന്നത്, അവരിലേക്ക് ചായുന്ന ഒരു ദുർബലത, ഇനി വലിയ തക്വയുണ്ട് എന്ന് പറയുന്ന സ്ത്രീക്ക് പോലും ഉണ്ടാവും. കാരണം മനുഷ്യന്റെ മനസ്സിനെ തിന്മയിലേക്ക് നിരന്തരം പ്രചോദിപ്പിക്കുന്ന ഒരു ശക്തി, ഒരു സൃഷ്ടി അള്ളാഹു അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവന്റെ ഡ്യൂട്ടി അവൻ നിർവഹിക്കും, അതാണ് അതിലുള്ള ഏറ്റവും വലിയ ഒരു യാഥാർത്ഥ്യം. അതാണ് മാതാപിതാക്കളായ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്നേഹക്കൂടില് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾക്ക് കൃത്യമായ മുൻധാരണയും അതുപോലെ തന്നെ അവബോധവും ഉണ്ടാവുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ അത്യന്താപേക്ഷിതമാണ്.
1: രക്ഷിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയെക്കുറിച്ചാണ് സാർ നമ്മളോട് പറഞ്ഞത്. രക്ഷിതാക്കൾ ശ്രദ്ധിച്ചതുകൊണ്ട് മാത്രം ചില കാര്യങ്ങൾ നടക്കുകയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് സ്കൂളുകളും കോളേജുകളും ഒക്കെ എന്നൊരു ലിബറൽ ചിന്താഗതി കുട്ടികൾക്കിടയിൽ വല്ലാതെ വളർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. എത്ര ദീനീ നിഷ്ഠയോടുകൂടി ജീവിച്ചൊരു കുട്ടിയാണെങ്കിൽ പോലും കലാലയങ്ങളിലേക്ക് എത്തുമ്പോൾ അവിടെ കാണുന്ന ചില ആഭാസങ്ങളും അവിടെ തങ്ങളുടെ കൂടെ ഇരിക്കുന്ന തങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ക്ലാസ്മേറ്റുകൾ ചെയ്തു കൂട്ടുന്ന ചില കാര്യങ്ങൾ കാണുമ്പോൾ എന്തുകൊണ്ട് എനിക്കും ഇതുപോലെയൊക്കെ ആയിക്കൂടാ. കുട്ടികളോട് പലപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങൾ ജസ്റ്റ് ബെസ്റ്റാണ്, ബെസ്റ്റികളാണ് എന്നാണ് പറയുള്ളത്. ബെസ്റ്റി, ഇറ്റ് ഈസ് എ ന്യൂ ടേം, ഒരു പുതിയ ഇതാണ്. അതുപോലെ ചങ്കുകളാണ് അല്ലെ, ഇങ്ങനെയുള്ള പുതിയ പുതിയ ചില വാക്കുകളൊക്കെ ഇപ്പോൾ നമുക്ക് കടന്ന്. അപ്പോൾ ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ് ഫ്രണ്ട്സ് മാത്രം, ഞങ്ങൾ അങ്ങനെ ഒന്നുമില്ലല്ലോ, ഞങ്ങൾ തമ്മിൽ പ്രണയമല്ലല്ലോ, ഞങ്ങൾ ഫ്രണ്ട്സ് മാത്രമല്ലേ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് ആ ഒരു രൂപത്തിലാണ്, ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ തുടങ്ങി പിന്നീട് ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ ഒരു സംഘമായിട്ടായിരിക്കും ഉണ്ടാവുക, പിന്നീട് അതിങ്ങനെ ഗ്രൂപ്പൊക്കെ മാറി ഇൻഡിവിജ്വലി ആയി മാറും. ഇവർ രണ്ടുപേരും മാത്രം ഒറ്റയ്ക്കിരിക്കുന്ന, സംസാരിക്കുന്ന, ഒരു പക്ഷേ യാത്രകൾ പോലും നടത്തുന്ന സാഹചര്യങ്ങളൊക്കെ വരുന്നു. അവസാനം നമ്മളൊരു വിവാഹ അന്വേഷണത്തിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ അവർ രണ്ടുപേരും ആ ഒരു സമയത്താണ് പലപ്പോഴും രക്ഷിതാക്കളോട് ഇത് തുറന്നു പറയുക, എനിക്കൊരു കല്യാണം വേണ്ട. ചില കുട്ടികൾ ആ രൂപത്തിൽ പറയാം, കല്യാണമേ എനിക്ക് വേണ്ട എന്ന് പറയും. രക്ഷിതാക്കൾ കുറച്ച് പേടിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ആ രൂപത്തിലാണ് പറയുക. ഇനി രക്ഷിതാക്കളോടൊക്കെ തുറന്നു പറയാൻ പറ്റുന്നൊരു സാഹചര്യമാണെങ്കിൽ ഞാൻ ഇന്ന ആളെ പ്രണയിക്കുന്നുണ്ട്, എനിക്ക് ആ കല്യാണം മതി. പലപ്പോഴും ഇതുപോലെയുള്ള അന്വേഷണങ്ങളുമായി പോകുമ്പോൾ, തലതാഴ്ത്തി രക്ഷിതാക്കൾ പോകുമ്പോൾ, തങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ഒരു പെൺകുട്ടിയാവണമെന്നില്ല, അതല്ലെങ്കിൽ തങ്ങളുടെ വീട്ടിലേക്ക് മരുമകനായി വരാൻ പറ്റിയ ഒരു ആൺകുട്ടിയാവില്ല നമ്മുടെ കുട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയിച്ചത് എന്നുള്ളതാണ്. ദീനീനിഷ്ഠയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഒരു സദാചാര മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടോ യാതൊരു ബന്ധവുമില്ലാത്ത പല കണ്ടെത്തലുകളൊക്കെയായിരിക്കും ഈ ഒരു പ്രായത്തിൽ, പ്രത്യേകിച്ച് കൗമാര കാലഘട്ടങ്ങളിൽ നമ്മുടെ കുട്ടികൾ ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്നത്. അപ്പം അതുകൊണ്ട് ആ ഒരു സമയത്ത് ഈ കാര്യങ്ങൾ മക്കൾ പറയുമ്പോൾ ആകെ തകർന്നടിഞ്ഞ് ഇനി എന്ത് ചെയ്യുമെന്ന ഒരു വലിയ ചോദ്യചിഹ്നവുമായി തലതാഴ്ത്തി പല രോഗങ്ങൾക്കും അടിമ ഓൾറെഡി രോഗികളായ ആളുകൾ ഇതുകൂടി കേൾക്കുമ്പോൾ പക്ഷാഘാതം വന്ന് വാടെ കിടക്കുന്ന അവസ്ഥകൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇല്ലാതിരിക്കാൻ നല്ലൊരു ഗുഡ് റാപ്പോ രക്ഷിതാക്കളും മക്കളും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വലിയൊരു സംഭവമാണ്, വലിയൊരു കാര്യമാണ്. എത്ര നല്ല ബന്ധങ്ങളും സൗഹൃദങ്ങളും ഉണ്ടെങ്കിൽ പോലും ഇന്നത്തെ സാഹചര്യങ്ങളെ മനസ്സിലാക്കി വേണം പ്രിയ രക്ഷിതാക്കൾ മുന്നോട്ട് പോകേണ്ടത്, അതുപോലെ തന്നെ പ്രിയപ്പെട്ട മക്കൾ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ലിബറൽ ചിന്താഗതി പലപ്പോഴും ദാമ്പത്യ ജീവിതത്തിൽ വലിയ വില്ലനായി വരുന്നു എന്നതാണ് രണ്ടാമത്തെ ഒരു കാരണമായിട്ട് സഹസർ നമ്മളോട് പങ്കുവച്ചത്. അടുത്തൊരു കാരണത്തിലേക്ക് നമുക്ക് പോകാൻ തോന്നുന്നു.
2: ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവര് ആഗ്രഹിക്കുന്നു, ഇപ്പോൾ ദാമ്പത്യം തന്നെ സ്ത്രീയും പുരുഷനും ഒരിക്കലും ഒരുപോലെയല്ല, രണ്ടുപേരുടെയും മനഃശാസ്ത്രത്തിലും അവരുടെ പ്രകൃതത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ അല്ല ഉണ്ടാക്കിയിട്ടുണ്ട്. അതില്ലാതാക്കാൻ വേണ്ടി നമ്മള് എങ്ങനെ ശ്രമിച്ചാലും അത് പ്രൊജക്റ്റ് ചെയ്യപ്പെടും. ഇവിടെ സ്ത്രീക്ക് വിവാഹത്തിൽ കൂടി ലഭിക്കേണ്ടത് സ്നേഹമാണ്, തുറന്ന സ്നേഹം. അത് എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് ആ കുട്ടിക്ക് ബോധ്യമാവേണ്ടതുണ്ട്. അപ്പം ആ സ്നേഹം പ്രകടിപ്പിക്കാതിരിക്കുക, അതുപോലെ പരിഗണന കൊടുക്കാതിരിക്കുക അല്ലെ, മറ്റ് കുടുംബ അംഗങ്ങൾക്കിടയിൽ അവിടെ വെച്ചുകൊണ്ട് ഇൻസൾട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തെ ആക്ഷേപിക്കുന്ന അവസ്ഥ, അതുപോലെ തന്റെ ഭർത്താവിൽ നിന്ന് രോഗമാവുന്ന ഘട്ടത്തിൽ ആ ഒരു പരിചരണം, അതുപോലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക എന്നുള്ളത് കണ്ടറിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക, അതുപോലെ പരിചരണം നടത്തുക, പരിഗണിക്കുക, തലോടേണ്ട ഘട്ടത്തിൽ, സാന്ത്വനിപ്പിക്കേണ്ട ഘട്ടത്തിൽ തലോടലും സാന്ത്വനവും കൊടുക്കുക, ഇതൊക്കെ ഭർത്താവിൽ നിന്ന് മാത്രം കിട്ടേണ്ട സ്പർശനങ്ങൾ, ആ ഒരു ഗുഡ് ടച്ച്. ആ ടച്ച് ഫീലിംഗ് അത് വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് ഭർത്താവ് നൽകാതെ വരുമ്പോ, പ്രത്യേകിച്ച് ഭർത്താക്കന്മാര് പോൺ അഡിക്ഷനിലേക്കൊക്കെ നീങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റ് സ്ത്രീകളുമായിട്ട് ചാറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത്തരം രതിചിന്തകൾ മനസ്സിൽ തള്ളിക്കയറുന്ന പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഭാര്യ എത്ര സുന്ദരിയാണെങ്കിലും ആ സുന്ദരിയായ ഭാര്യയോട് ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യന്റെ മനസ്സിലാണ് ഇത്തരം ചിന്തകളും വികാരങ്ങളും ഒക്കെ സന്നിവേശിപ്പിക്കുന്നത്. അപ്പൊ അത് ഒറിജിനലാണ്, അതൊരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ബാഹ്യ പ്രകടനങ്ങളിൽ കൂടി ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഇമോഷണൽ ടച്ച് പെട്ടെന്ന് ഫീൽ ചെയ്യും. കാരണം ഭർത്താവ് തന്നിൽ നിന്ന് മാനസികമായി അകന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്നോട് ലൈംഗികമായിട്ടുള്ള ആ ഒരു അറ്റാച്ച്മെന്റ് ഇല്ല. അപ്പം മാസങ്ങളായിട്ട് എന്നോട് ലൈംഗിക ബന്ധത്തിന് എന്റെ ഭർത്താവ് വരുന്നില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അത് അവൾക്ക് താങ്ങാൻ പറ്റുന്നതല്ല. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകൾ ഒരു പെണ്ണിന്റെ മനസ്സിൽ ഉണ്ടാക്കുന്ന വലിയ ചിന്ത നെഗറ്റീവായ ചിന്തകളായിരിക്കും. അതായത് എന്തിനാണ് എൻ്റെ ഭർത്താവ് എനിക്ക്, ഞാനും ഈ ഭർത്താവ് ഒന്നിച്ച് ജീവിച്ചിട്ട് എന്ത് കാര്യമുള്ളത്? കാരണം ഒരു ഭർത്താവിൽ നിന്ന് എനിക്ക് കിട്ടേണ്ട സ്നേഹം, പരിഗണന, തലോടൽ, സാന്ത്വനം ഇതൊന്നും എനിക്ക് കിട്ടുന്നില്ല. ഈ ഒരു ചിന്തയാണ് പലപ്പോഴും സ്ത്രീകളെ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ശക്തികൾ വേറെയുണ്ട്. കാരണം ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ റിങ് ചെയ്യുന്ന, ഫോൺ വിളിക്കുന്ന, ചാറ്റ് ചെയ്യുന്ന, എന്നിട്ട് ട്രാപ്പ് ചെയ്യുന്ന. കാരണം ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് ദാഹിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ഒരാൾ വിളിക്കുന്നത്. വിളിച്ചുകൊണ്ട് നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ച് ഈ പെണ്ണിനെ ട്രാപ്പ് ചെയ്യാണ്. ട്രാപ്പ് ചെയ്യുന്നതോടുകൂടി ഇതെല്ലാം ഫോൺ റെക്കോർഡഡ് ആണ്. സ്വാഭാവികമായിട്ട് പിന്നീട് അത് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന, മിസ്യൂസ് ചെയ്യുന്ന, സെക്സ് അബ്യൂസിന് പോലും വിധേയമാക്കുന്ന അവസ്ഥ സ്ത്രീകളുടെ അടുത്തുണ്ട്. ഇത്തരം അവസ്ഥകൾ മാറുക എന്നുള്ളതാണ് ഇതിനുള്ള ഏറ്റവും വലിയ പരിഹാരം. കാരണം ഭാര്യയും ഭർത്താവും തമ്മിൽ ജീവിക്കുമ്പോൾ ആ ദാമ്പത്യ ജീവിതത്തിൽ ഒരു പെണ്ണ് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് പുരുഷൻ അറിഞ്ഞുകൊണ്ടായിരിക്കണം വിവാഹം കഴിക്കേണ്ടത്. സ്ത്രീയുടെ മനഃശാസ്ത്രം മനസ്സിലാക്കാതെ വിവാഹം കഴിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി. പ്രത്യേകിച്ച് പ്രീ മാരിറ്റൽ ഗൈഡൻസ് അല്ലെ, വിവാഹത്തിന് മുമ്പ് പുരുഷന് ലഭിക്കേണ്ട ഒരവബോധമുണ്ട്. അതിനി എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ പോലും, നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടികളാണെങ്കിൽ പോലും അവർക്ക് വൈവാഹിക ജീവിതത്തിന്റെ ബേസിക്സ് കിട്ടുന്നില്ല. അതുകൊണ്ട് ഈ കുട്ടി ആദ്യ ജീവിതത്തിൽ തന്നെ അല്ലെങ്കിൽ ആദ്യ നാളുകളിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു ഡിറ്റാച്ച്മെന്റ് അവരിൽ നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആ പുരുഷനുമായി ഇഴകി ജീവിക്കാൻ, നല്ല ഒരു ദാമ്പത്യ ജീവിതം നയിക്കാൻ അവർക്ക് സാധിക്കാതെ വരുന്നു. കാരണം അവര് ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് വെൽ റെഡ് ആണ്, നല്ല അവബോധം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന്, സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ഫ്രണ്ട്സിൽ നിന്ന്, അല്ലെങ്കിൽ മറ്റ് സോഴ്സുകളിൽ നിന്ന് ദാമ്പത്യ ജീവിതത്തെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കിട്ടിയ ഒരു പെണ്ണ് അത് സഹിച്ചവിടെ ഇരിക്കണം എന്നില്ല. അവൾ വേറെ വഴികൾ തേടും, അല്ലെങ്കിൽ അത്തരം സ്നേഹം കിട്ടുന്ന വ്യക്തിയിലേക്ക് ചാടുകയും അല്ലെങ്കിൽ ഒളിച്ചോടുകയും ചെയ്യുന്ന അവസ്ഥ വരെ. കാരണം എന്റെ ജീവിതം എനിക്ക് നഷ്ടപ്പെടുകയാണ് എന്ന ഒരു ചിന്തയാണ് ഇത്തരം പെൺകുട്ടികളെ വേട്ടയാടുന്നത്. അതുകൊണ്ട് വിദ്യാസമ്പന്നർ എന്ന് നമ്മൾ കണക്കാക്കുന്ന പല കുട്ടികളിലും ഇത്തരത്തിലുള്ള ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനൊന്നും അവര് തയ്യാറല്ല. അവര് പറയും ഇത് ഒന്നിച്ചു പോവില്ല, അതുകൊണ്ട് എനിക്ക് ഡിവോഴ്സ് വേണം. ഈ ഒരു ആഗ്രഹം പറയുന്ന വിദ്യാസമ്പന്നരുടെ എണ്ണം കൂടുകയാണ് എന്നാണ് കൗൺസിലിംഗ് പഠനങ്ങളിൽ കൂടി നമുക്ക് കിട്ടുന്നത്.
1: ഹ്യൂമൻ സൈക്കോളജി, അതിൽ സ്ത്രീകളുടെ സൈക്കോളജി വ്യത്യസ്തമാണ്, പുരുഷന്റേത് മറ്റൊരു വ്യത്യസ്തമാണ്. ഇമോഷണൽ സപ്പോർട്ടാണ് പലപ്പോഴും ഒരു സ്ത്രീ ഏറ്റവും അധികം പ്രതീക്ഷിക്കുന്നത് തന്റെ ഭർത്താവിൽ നിന്ന്, തന്റെ കൂടെയുള്ള ആളുകളിൽ നിന്ന് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരാണിനെ സംബന്ധിച്ച് ഒരു അംഗീകാരവും അതുപോലെ തന്നെ ഒരു അനുസരണയുമാണ് ഏറ്റവും അധികം ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുള്ളതാണ്. പരസ്പരം ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോയിട്ടില്ല എങ്കിൽ ദാമ്പത്യ ജീവിതം തകരാൻ വേറെ എവിടേക്കും പോകേണ്ടതില്ല എന്നതാണ് ഒരു സത്യാവസ്ഥ. അപ്പം ഇവിടെ രണ്ടും പരസ്പരം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നല്ലൊരു ദാമ്പത്യ ജീവിതം, നല്ലൊരു കുടുംബ ജീവിതം അവർക്കുണ്ടാവൂ എന്നുള്ളതാണ്. പലപ്പോഴും ഇത് മനസ്സിലാക്കാതെ, ഇപ്പോൾ ഒരാണിനെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ എനിക്ക് കിട്ടേണ്ട പരിഗണന എൻ്റെ ഭാര്യയുടെ അടുക്കൽ നിന്ന് കിട്ടുന്നില്ലല്ലോ എന്ന് പരാതികളാണ് കൂടാറുള്ളത്. മറിച്ച് ഒരു സ്ത്രീ സംബന്ധിച്ച് ഇതേ അവസരത്തിൽ അവർ ചിന്തിക്കുന്നത് എന്നോട് സ്നേഹമില്ല, എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. പലപ്പോഴും അവർ വന്ന് പറയുന്ന ചില കാര്യങ്ങൾ പോലും ആ എന്ന് പറഞ്ഞൊന്ന് കേട്ടാൽ പോലും മതി, പക്ഷെ പലപ്പോഴും അതിനുപോലും സമയം ഭർത്താക്കന്മാർ കണ്ടെത്താറില്ല എന്നതാണ് ഒരു ദുഃഖസത്യം. അപ്പോൾ ഇവിടെ ഇമോഷണൽ സപ്പോർട്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അവർ പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേൾക്കാനും അതൊന്ന് മനസ്സിരുത്തി കേട്ടുകൊണ്ട് അതിന് വേണ്ട റിപ്ലൈ ഒരു ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ അത് അവർക്കൊരു വലിയ അംഗീകാരമായിട്ടും അവരോടുള്ള നമ്മുടെ സ്നേഹവുമായിട്ടാണ് അവർ കണക്കാക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രയാസം അനുഭവിക്കുന്ന ഒരു സമയത്ത് സാരമില്ല എന്നൊരു വാക്കുമായി ഒന്ന് തലോടിയാൽ വലിയ പ്രശ്നങ്ങൾ പോലും മഞ്ഞ് പോലെ ഉരുകി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. അവർക്ക് വലിയ ഭാരമായിട്ടായിരിക്കും വരുന്നത്. അവിടെ നമ്മൾ ഇതൊക്കെ സാരമില്ല, ഇതൊക്കെ എല്ലാവരുടെ ജീവിതത്തിലും വരുന്ന ചില സംഭവങ്ങളല്ലേ ഉള്ളൂ, ഇത്ര മാത്രമല്ല സംഭവിച്ചതിട്ടുള്ളൂ, ഞാൻ നിന്റെ കൂടെയുണ്ട് എന്നൊരാശ്വാസത്തിൻ്റെ വാക്ക് മാത്രം മതിയാവും ആ ഭാര്യയ്ക്ക് ജീവിതകാലം മുഴുവനും തൻ്റെ ഭർത്താവിൻ്റെ കൂടെ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെയധികം നല്ലൊരു ദാമ്പത്യ ജീവിതം അവിടെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അതില്ലാതിരിക്കാനുള്ള പലപ്പോഴും ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എഡ്യൂക്കേറ്റഡ് ആയ ആളുകളാണെങ്കിൽ പോലും ദാമ്പത്യ ജീവിതത്തിനെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് റിയൽ സോഴ്സിൽ നിന്ന് കിട്ടാത്ത ചില പ്രശ്നങ്ങൾ ഇവിടെ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട്. പ്രീമാരിറ്റൽ കൗൺസിലിംഗ് കോഴ്സുകളൊക്കെ അവിടെയാണ് പ്രസക്തമാവുന്നത് എന്നുകൂടി ഈ ഒരവസരത്തിൽ ഞാൻ പറഞ്ഞു വെക്കുകയാണ്. തൻ്റെ ഇണക്ക് തൻ്റെ അടുക്കൽ നിന്നും ലഭിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവിടെ പ്രഥമ പരിഗണന ഞാൻ കൊടുക്കേണ്ടത് എന്തൊക്കെ കാര്യം, ഇത് ആണായാലും പെണ്ണായാലും മനസ്സിലാക്കിയാൽ ഒരു പരിധിവരെ ദാമ്പത്യ ശൈഥല്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും നല്ല ജീവിതം നയിക്കാനും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഏതായിരുന്നാലും അപ്പോൾ ഇമോഷണൽ സപ്പോർട്ട് എന്നുള്ളത് സ്ത്രീകളെ സംബന്ധിച്ച് വളരെയധികം പ്രാധാന്യമർഹിക്കുന്നതാണ്. അത് നൽകാൻ ഒരു പരിധിവരെ നമ്മുടെ പുരുഷന്മാർക്ക്, ആണുങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കുടുംബ ശൈഥില്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ഇതുപോലെയുള്ള തകരാറുള്ള കാരണങ്ങൾ ഇനിയും ഒരുപാട് ഉണ്ട് എന്നുള്ളതാണ്.
2: തീർച്ചയായിട്ടും. അതായത് മനുഷ്യന്റെ പ്രകൃതം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമാണ്. എല്ലാവരും ഒരേ പ്രകൃതത്തിലല്ല അള്ളാഹു സൃഷ്ടിച്ചത്, വൈവിധ്യമാണല്ലോ. ഇപ്പോ ഷമീം സാറ് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നതും ഞാൻ പ്രസന്റ് ചെയ്യുന്നതും രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഈ ഒരു വൈജാത്യം, ഇന്ന സഹിയക്കും ലക്ഷത്ത, വൈവിധ്യമാർന്ന പരിശ്രമങ്ങൾ. ഈ ലോകത്തിന്റെ മനോഹരിത തന്നെ അങ്ങനെയാണ്. അപ്പോ ഒരു വീട്ടിലുള്ള 5 പെൺകുട്ടികൾക്ക് 5 ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അപ്പൊ ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതിലുള്ള പോസിറ്റീവായ എലമെന്റ്സിനെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് ബദല് പലപ്പോഴും പെണ്ണിന് കിട്ടുന്നത് നെഗറ്റീവ് സ്ട്രോക്കുകളാണ്. അതായത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അംഗീകരിക്കപ്പെടുന്നതിന് ബദൽ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ നെഗറ്റീവ്സ് മാത്രം കണ്ടെത്തുക, അത് ഹൈലൈറ്റ് ചെയ്യുക, അത് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അപമാനിക്കുക. അതായത് ഈ പെണ്ണ് രാവിലെ മുതൽ കിടന്നുറങ്ങുന്ന സമയം വരെ ഭാര്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് മക്കളെ വളർത്തുന്ന വിഷയത്തിലൊക്കെ ഒരു ഭാര്യ നിർവഹിക്കുന്ന ഉത്തരവാദിത്വം, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഡ്യൂട്ടി, എത്ര പൈസ കൊടുത്താലും നമുക്ക് പുറമേന്ന് കൊണ്ടുവരാൻ പറ്റാത്തതാണ്. ഈ ഒരു റെക്കഗ്നിഷൻ, ഈ ഒരു അംഗീകാരം കിട്ടാതെ പോവുകയും എന്നാൽ അവരിലുള്ള മൈനസ് പോയിന്റ്സ്, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ അവിടെ എന്തൊക്കെ മൈനസുകൾ അവളിൽ സംഭവിച്ചിട്ടുണ്ട്, വീട്ടിൽ സംഭവിച്ചിട്ടുണ്ട്, ഇത് മാത്രം മൈക്രോ ലെവൽ ഒബ്സർവേഷനാണ് ഭർത്താവ് നടത്തുന്നത്. എന്നിട്ട് അത് മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ട് അവളുടെ മുമ്പിലും മറ്റു കുട്ടികളുടെ മുമ്പിലും വെച്ച് പറയുമ്പോൾ ഈ പെണ്ണിന് തന്നെ ഒരു തരം നീരസം ഉണ്ടാവുകയാണ്. എന്തിനാണ് ഞാൻ ഈ വ്യക്തിയുടെ കൂടെ ജീവിക്കുന്നത്? കാരണം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാക്ക് പോലും എന്റെ സൗന്ദര്യത്തെക്കുറിച്ചോ എന്റെ വേഷവിധാനത്തെക്കുറിച്ചോ എന്റെ പാചകത്തെക്കുറിച്ചോ എന്റെ തയ്യാറെടുപ്പുകളെക്കുറിച്ചോ എന്റെ സമയത്തിന്റെ നല്ല ശതമാനം ആ ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കാനും മക്കളെ പോറ്റാനും വീട് അലങ്കരിക്കാനും വീട് വൃത്തിയാക്കാനും അമ്മായിയമ്മയ്ക്ക് ശുശ്രൂഷ നൽകാനും പ്രായംചെന്ന ആളുകളെ പരിചരിക്കാനും ഒക്കെ ആ സ്ത്രീ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും എവിടെയും പ്രൊജക്ട് ചെയ്യാതെ അവളിലുള്ള മൈനസ് മാത്രം മാർക്ക് ചെയ്തിട്ട് അത് തന്നെ ചർവിത ചർവണം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ പെണ്ണിന് തോന്നുകയാണ്, എന്തിനാണ് ഇയാളുടെ കൂടെ ഞാൻ ജീവിക്കുന്നത്? ഇത് വീഴാൻ പോകുന്ന ഒരാൾക്ക് ഉന്ത് എന്ന് പറഞ്ഞ മാതിരി ഇങ്ങനെ ഈ ഒരു ചിന്തയിൽ ജീവിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഫാമിലിയിലുള്ള ഡിസ്റ്റന്റ് ആയ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഭർത്താവിന്റെ ഫ്രണ്ട് തന്നെയോ, കാരണം ഇന്ന് ചാറ്റിംഗ് എന്നുള്ളത് സാർവത്രികമായി കൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ട്. ഈ അടുത്തൊക്കെ വന്ന കൗൺസിലിംഗ് കേസുകളിൽ പ്രധാനമായ വില്ലൻ അപ്പോ പ്രായം ചെന്ന് പിന്നെ ഒരു ഇനിയിപ്പം മരണം പ്രതീക്ഷിക്കുന്ന ഒരു പ്രായം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇരിക്കുന്ന പ്രായത്തിൽ പോലും വില്ലനായിട്ട് വരുന്നത് ഇത്തരത്തിലുള്ള ഫോൺ കോളുകളും ചാറ്റിങ്ങും ആണ്. അപ്പൊ അത് 10-40 വർഷം ഒന്നിച്ച് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ച ആളുകളുടെ ദാമ്പത്യ ജീവിതത്തെ പോലും അതിലേറ്റവും വലിയ വില്ലനായിട്ട് വൈറസായി മാറുന്നത് ഈ ചാറ്റിംഗ് ആണെങ്കിൽ ആ ചാറ്റിംഗ് എന്നുള്ളത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവിടെ സ്ത്രീകളുടെ ഭാഗത്തും ഈ നെഗറ്റീവ് ആയിട്ടുള്ള സ്ട്രോക്കുകൾ ഭർത്താവിനോട് നടത്തുന്നു എന്നുള്ളത് അതിനൊരു കാരണമാവാറുണ്ട്. ഞാൻ ഇപ്പോൾ അവിടെ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സ്ത്രീ എന്തുകൊണ്ട് ഡൈവേഴ്സിനെ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലേക്ക് ഒരു പെണ്ണിന്റെ മനസ്സ് ചായാനുള്ള കാരണം എന്താണ്? അപ്പൊ അതില് ഒരു പുരുഷനിൽ നിന്ന് ഒരു പെണ്ണിന് കിട്ടേണ്ട ആ ഒരു സെൻസ് ഓഫ് റെക്കഗ്നിഷൻ, അംഗീകാരം കിട്ടാതെ വരികയും അവളുടെ നെഗറ്റീവ്സ് മാത്രം പരതുകയും അത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്നുള്ളത് പെണ്ണിന് അങ്ങേയറ്റം വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. അതേസമയത്ത് അവളുടെ ജീവിതത്തിൽ തന്റെ പിന്നെ കഴിവുകളെ പ്രമോട്ട് ചെയ്യുന്ന, വ്യക്തിത്വത്തെ അംഗീകരിക്കുന്ന, അതിനെ പ്രശംസിക്കുന്ന അത്തരം ഇമേജുകൾ അയച്ചു കൊടുക്കുന്ന ഒരു വ്യക്തി, അയാൾ എത്ര വിരൂപിയാണെങ്കിലും, ഏയ് ആ വ്യക്തി എത്ര വിരൂപിയാണെങ്കിൽ പോലും അയാൾ നൽകിയിട്ടുള്ള ആ ഒരു അംഗീകാരത്തിന്റെ വാക്കുകൾ, പ്രശംസാ വചനങ്ങൾ, അല്ലെങ്കിൽ അത്തരം ഗിഫ്റ്റുകൾ അവളുടെ ലൈഫിൽ മാറ്റമുണ്ടാക്കും. അതാണ് ഇത്തരം എക്സ്ട്രാ മാരിറ്റൽ വിവാഹേതര ബന്ധങ്ങളിലേക്ക് പെണ്ണിനെ പോലും വീഴ്ത്തുന്നത്. പിന്നെ കുറച്ചു കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ വീണത് വലിയ ഒരു ആഴമുള്ള കൊക്കയിലേക്കാണ് എന്ന് അവള് മനസ്സിലാക്കും. പക്ഷേ ഫോർ ദി ടൈം ബീങ് ആ സമയത്ത് അതിൽ അവര് പെട്ടിരിക്കും. ഇതാണ് ഇന്ന് വിവാഹമോചനം തേടുന്ന പല സ്ത്രീകൾക്കും പല പെൺകുട്ടികൾക്കും ഒരു പ്രധാന കാരണമായി മാറുന്നത്.
1: ഒരു ക്ലാരിഫിക്കേഷനോ അല്ലെങ്കിൽ അതിന്റെ കൂട്ടി ചേർക്കേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാൽ പോലും ഒന്നുകൂടെ ആ ഒരു കാര്യങ്ങൾ, മനുഷ്യരായാൽ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് നമ്മൾ ചെയ്ത കാര്യങ്ങളെ ഒന്ന്, നന്മകളെ ഒന്ന് പ്രശംസിക്കുകയും വെൽ ഡൺ എന്ന് പറയുകയും ചെയ്യുക എന്നുള്ളത് ഏതൊരാളും ആഗ്രഹിക്കുന്നതാണ്. സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ ഏറ്റവും അധികം അവർ ആഗ്രഹിക്കുന്നത് അവർ ചെയ്ത ഒരു കാര്യത്തിനെ മറ്റൊരാൾ ഒന്ന് അഭിനന്ദിക്കുകയും ഒന്ന് പ്രശംസിക്കുകയും നന്നായിട്ടുണ്ട്, ഇതുപോലെയുള്ള കാര്യങ്ങളാണ് നിന്റെ അടുക്കൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാഭാവികമായും ആ സ്ത്രീ അടുത്തൊരു ദിവസം അതിനേക്കാളും മികച്ച കാര്യങ്ങളായിരിക്കും ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ സംഭവിക്കാറുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ പോലും അതൊന്നും കാണാതെ അവരുടെ അടുക്കൽ വന്ന ചെറിയൊരു മിസ്റ്റേക്ക് അത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അത് ഒരു വലിയ സംഭവമാക്കി അവതരിപ്പിച്ച് കുട്ടികൾക്കിടയിലും വീട്ടിലെ മറ്റു അംഗങ്ങൾക്കിടയിലും അത് പറയുകയും ചർച്ച ചെയ്യുകയും പരസ്പരം തർക്കുത്തരങ്ങൾ പറയുകയും വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും ഇതൊരു വൈവാഹിക മോചനത്തിന് അല്ലെങ്കിൽ വിവാഹ മോചനത്തിന് കാരണമായി തീരുകയും ഇതുപോലെയുള്ള ഒരാളുടെ കൂടെ ജീവിക്കാൻ എനിക്കിഷ്ടമില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ എല്ലാ ആളുകളും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ദാമ്പത്യ രംഗത്ത് ഇന്ന് ശൈഥില്യങ്ങൾ നേരിടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, അവിടെ ഒരു പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കാൻ, ചെയ്ത കാര്യങ്ങൾക്കൊരു നല്ല നന്മ അല്ലെങ്കിൽ വെൽ ഡൺ ഗുഡ് എന്ന് പറയാൻ നല്ല ഒരു അഭിനന്ദനം നൽകാൻ സാധിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. ലോകത്ത് ഏറ്റവും കൂടുതൽ അവാർഡുകൾ കിട്ടേണ്ട ഒരു ജോലി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടുക്കളയിലും വീട്ടിലെ മറ്റു കാര്യങ്ങളിലും അതുപോലെ തന്നെ മക്കളെ വളർത്തുന്ന കാര്യത്തിലും അതീവ ശ്രദ്ധ പുലർത്തി എവിടെയും രാവിലെ അതിരാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഏറെ വൈകി ഉറങ്ങുന്നതിനിടയിൽ ചെയ്യുന്ന എണ്ണമറ്റ ജോലികൾ എല്ലാ ദിവസവും, കേവലം ഒരു ദിവസം മാത്രമല്ല, ആഴ്ചയിൽ ഒരു ലീവ് എന്ന് പറയണില്ല, നമുക്കൊക്കെ നമ്മുടെ പ്രൊഫഷനാവട്ടെ നമ്മുടെ മറ്റു മേഖലയിലാവട്ടെ നമുക്കൊക്കെ ഹോളിഡേയ്സുകളുണ്ട്. എന്നാൽ ഒരു ഹോളിഡേ ഒരു ദിവസം പോലും ലഭിക്കാത്തൊരു ജോലിയാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് എല്ലാ ദിവസവും 365 ദിവസവും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതിനിടയിൽ വരുന്ന ചെറിയ പാകപ്പിഴവുകൾക്ക് എന്തിനവരെ നമ്മൾ പഴിക്കണം? അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ എത്രമാത്രം മിസ്റ്റേക്കുകൾ വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി പരസ്പരം കണ്ടറിഞ്ഞും സ്നേഹിച്ചും സഹകരിച്ചും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു ദാമ്പത്യ ജീവിതം സാധ്യമാണ്. ആ രൂപത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. ആ രൂപത്തിൽ തന്നെ അള്ളാഹു നമുക്ക് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക.
2: ഈ അടുത്ത് ഒരു ഇലക്ഷന്റെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, പ്രബലമായ രണ്ട് കക്ഷികൾ ഇലക്ഷന് കോണ്ടെക്സ്റ്റ് ചെയ്യുമ്പോൾ ഈ സ്ത്രീകളുടെ ഉന്നമനം പിന്നെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു പാർട്ടിയുടെ വക്താവ് ഒരു കാര്യം ഡിക്ലെയർ ചെയ്തു. അതിലേറ്റവും പ്രധാനമായ അദ്ദേഹം ഹൈലൈറ്റ് ചെയ്യുന്നത്, നേതാവിന്റെ പേര് ഞാൻ രാഷ്ട്രീയക്കാരൻ എന്നുള്ള അർത്ഥത്തിൽ പറയുന്നില്ല, അദ്ദേഹം ഹൈലൈറ്റ് ചെയ്യുന്നത് സ്ത്രീകൾക്ക് അവർ ചെയ്യുന്ന ജോലിക്ക് ഉള്ള ഒരു അംഗീകാരം എന്നുള്ള അർത്ഥത്തിൽ. ഇപ്പൊ പുരുഷന് അത്തരത്തിലുള്ള ഒരുപാട് ഫണ്ടുകളും അതേപോലെയുള്ള പെൻഷൻ അതൊക്കെ നൽകുന്നുണ്ട്. എന്നാൽ സ്ത്രീകൾക്ക് ഡബിളാണ് കൊടുക്കേണ്ടത്. ഒന്ന്, ജോലിക്ക് പോകുന്ന സ്ത്രീകളുണ്ട്, ആ ജോലിക്ക് പോകുന്നതിന് അവർക്ക് തന്ന, അതായത് അതിനുള്ള സാലറി
1: ലഭിക്കുന്നുണ്ട്.
2: അതോടൊപ്പം വീട്ടിലെത്തിക്കഴിഞ്ഞാലും ഭർത്താവ് അപ്പൊ റെസ്റ്റ് എടുക്കുകയാണ്. ആ റെസ്റ്റ് എടുക്കുന്ന ഭർത്താവിന്റെ ഇടയിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു റെമ്യൂണറേഷൻ നൽകേണ്ടതുണ്ട്. കാരണം അപ്പോൾ മാത്രമേ സ്ത്രീ ശാക്തീകരണം ഇവിടെ ഉണ്ടാവുള്ളൂ എന്ന് ആ ഇലക്ഷന്റെ ആ ഒരു പ്രചരണ വേളയിൽ അദ്ദേഹം പരാമർശിച്ചതായിട്ട് കേൾക്കാനിട വന്നു. ഞാൻ പറയുന്നത്, നമ്മൾ ഈ സെൻസ് ഓഫ് റെക്കഗ്നിഷൻ എന്നുള്ള പോയിന്റ് ഏത് മേഖലയിലും, അതിൽ നമ്മൾ പൊതുവെ പിഷ്കന്മാരാണ് എന്നാണ് എനിക്ക് തോന്നിയത്.
1: നമ്മുടെ
2: സംഘടനാ തലത്തിലും നമ്മൾ ചിന്തിക്കേണ്ട വലിയൊരു വിഷയമാണ്. അതായത് പൊട്ടൻഷ്യാലിറ്റീസ് അല്ലെ, പൊട്ടൻഷ്യൽസ് എന്നുള്ളത് വൈവിധ്യമുള്ളതാണല്ലോ.
1: ഇപ്പൊ
2: എല്ലാ വ്യക്തിത്വങ്ങളും പിന്നെ ഒരേപോലെ ആവില്ല. എന്നാൽ വിഭിന്നമായ കഴിവുകളുള്ള ആളുകളെ പ്രചോദിപ്പിക്കുന്ന സംസാരങ്ങളും കോർഡിനേഷനും ലീഡർഷിപ്പും അതാണ് വേണ്ടത്. അതുണ്ടാവുമ്പോഴാണ് വളർച്ച എല്ലായിടത്തും ഉണ്ടാവുള്ളൂ അല്ലെ. എല്ലാ ആംഗിൾ, ഇപ്പൊ നമ്മളൊരു ദോശ ചുടുന്ന സമയത്ത് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അറിയാം, ദോശ ചില ഭാഗത്ത് വേവാതിരിക്കും. കാരണം ആ ഭാഗത്തേക്ക് ഒന്നുകിൽ ആ പിന്നെ തീ, ആ മാവിന്റെ മിക്സിങ് വരാതിരിക്കുക, അല്ലെങ്കിൽ ആ തീ അങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ അവിടെ വേവില്ല. സമൂഹത്തിലും പല ആംഗിളിലുള്ള ആളുകളുണ്ട്. എല്ലാവർക്കും ഇവിടെ കോംപ്രിഹെൻസീവ് ഡെവലപ്മെന്റ് ഉണ്ടാവേണ്ടത്, തുല്യമായ വികാസമാണ് ഉണ്ടാവേണ്ടത്. അപ്പൊ അത് പരിഗണിക്കുന്ന രൂപത്തിലുള്ള ഒരു സംസാരം ഭർത്താവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് സ്ത്രീയുടെ മനസ്സ് പതറിപ്പോയാൽ അത് ബാധിക്കുന്നത് ആ മൊത്തം വീടിനെയാണ്. കാരണം ആ വീട് എന്ന് പറഞ്ഞാൽ മക്കളുണ്ട്, ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോ ഈ ഗൃഹനായികക്ക് ഒരു പരിക്ക് വരാതിരിക്കാൻ, മാനസികമായിട്ടുള്ള സംരക്ഷണം കൊടുക്കാൻ നമ്മുടെ ഭാഗത്ത് വലിയ ഉത്തരവാദിത്തം ഉണ്ട് എന്നാണ് ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ സ്ത്രീകൾക്ക് പിന്നെ ഉണ്ടാവുന്ന വലിയൊരു വിഷയം മതവിഷയങ്ങളിൽ, മതപരമായ വിഷയങ്ങളിൽ ഇപ്പൊ എല്ലാവരും ഒരേ ദറജുള്ളവരല്ലല്ലോ. മതവിഷയങ്ങൾ എന്ന്
1: പറഞ്ഞാൽ
2: ഈമാൻ യസീദ് വയങ്കുസു ഒന്നത്, രണ്ട് ജാഹിലിയത്ത് എല്ലാ മനുഷ്യരുടെയും ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. ആ ജാഹിലിയത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മതപരമായ വിജ്ഞാനം സമാഹരിച്ച് ഒരു തഖ്വയുടെ സ്റ്റേജിലേക്ക് എത്തുന്ന ഒരു പ്രായമുണ്ട്. പ്രത്യേകിച്ച് ഒരു 40 വയസ്സൊക്കെ ആവുമ്പോൾ സ്വാഭാവികമായിട്ട് എത്ര പിന്നെ മോശമായി ജീവിച്ച ആളാണെങ്കിലും ആ ഒരു ബോധം ഉണ്ടായിട്ട് നല്ലൊരു ജീവിതം നയിക്കാൻ തുടങ്ങും. അപ്പോ മതവിഷയങ്ങളിൽ വളരെ സ്ട്രിക്റ്റ് ആവുന്ന ഒരവസ്ഥ ഉണ്ടാവുക. എന്നാൽ ഭാര്യ ഇയാള് കല്യാണം കഴിക്കുന്ന സമയത്ത് ഇത്തരം മത നിഷ്ഠയിലായിരിക്കില്ല ഇയാള് പോലും ജീവിച്ചത്. ഇവളെ തെരഞ്ഞെടുക്കുമ്പോഴും ആ രൂപത്തിലുള്ള ഒരു പെണ്ണായിരിക്കും ഇവൾ. അതുകൊണ്ട് മതപരമായ കാര്യങ്ങൾ പറയുമ്പോൾ അത് വളരെ അരോചകമായിട്ട് ഈ പെണ്ണിന് പിന്നെ ഫീൽ ചെയ്യാണ്. അതായത് പെണ്ണിന്റെ മത വിജ്ഞാനവും മത നടപടികളും ഭർത്താവിന്റെ അത്ര ഉയർന്നിട്ടില്ല. ഭർത്താവാണെങ്കിൽ കൃത്യമായി പള്ളിയിൽ പോകുന്നുണ്ട്, തഹജ്ജുദ് നമസ്കരിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളിലും ചിട്ടയുണ്ട്. മക്കളെയും അതുപോലെ തന്നെ സ്ട്രിക്റ്റായി വളർത്താൻ വേണ്ടിയിട്ടാണ് ഭർത്താവ് പരിശ്രമിക്കുന്നത്. അപ്പൊ ഇത് ഭാര്യക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. സ്വാഭാവികമായിട്ടും ഇയാളുടെ കൂടെ ജീവിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതായത് മതപരമായ ആരാധനാ കർമ്മങ്ങളോടും കർമ്മങ്ങളോടൊക്കെ ഒരു തരം പുച്ഛം ഉണ്ടാകുന്ന സമീപനം ഭർത്താവിന്റെ ഈ ഇടപെടൽ മുഖേന അല്ലെങ്കിൽ അയാളുടെ പെരുമാറ്റങ്ങൾ മുഖേന ഉണ്ടാവുന്നു. ഇത് പലപ്പോഴും നിങ്ങളടുത്തു നിന്ന് ഞാൻ ഡൈവേഴ്സ് വാങ്ങി പോവാണ്. എനിക്ക് ഇത് സഹിക്കാൻ പറ്റില്ല. കാരണം മക്കൾക്കും ഇയാളുടെ ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ഇഷ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഉമ്മയുടെ ചേർന്നുകൊണ്ടായിരിക്കും മക്കളും പെരുമാറുക. ഇതൊരു പ്രധാനപ്പെട്ട കാരണമായിട്ട്
1: മതപരമായ കാര്യങ്ങൾ ഒരുപക്ഷെ ജാഹിലിയത്തിൽ ജീവിച്ചെന്ന് പറഞ്ഞാൽ കൃത്യമായ നല്ലൊരു അവബോധമൊന്നും ജീവിതത്തിൽ എല്ലാ സമയത്തും ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ വിവാഹം കഴിക്കുന്ന ഒരു സമയത്തൊക്കെ ഇസ്ലാമുമായി അല്ലെങ്കിൽ ദീനുമായി വാല്യൂസുമായി ബന്ധപ്പെട്ട് നല്ല ചിന്തകളായിട്ടൊന്നും ആവില്ല ഒരു പക്ഷേ ഈ ഒരു കുടുംബം മുന്നോട്ട് പോയിട്ടുണ്ടാവുക. എന്നാൽ തങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഏതെങ്കിലും ഒരവസരത്തിൽ കേട്ട ഒരു പ്രസംഗമോ അതല്ലെങ്കിൽ ഒരു ഖുതുബയോ അതല്ലെങ്കിൽ വായിച്ച ഏതെങ്കിലും പുസ്തകമോ പലപ്പോഴും മനസ്സുകളെ മാറ്റി ചിന്തിക്കുകയും ഞാൻ ഇത്രമാത്രം അധാർമികതയിലായിരുന്നല്ലോ ജീവിച്ചത്, ഇതുപോലെയുള്ള ഒരു ജീവിതവുമായി മുന്നോട്ട് പോയാൽ അനശ്വരമായൊരു ലോകം, പാരത്രികമായൊരു ലോകം അതെനിക്ക് നഷ്ടപ്പെടും, അതുകൊണ്ട് ഞാൻ മാറേണ്ടവനാണ് എന്ന് മനസ്സിലാക്കി ജീവിതത്തിനെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോൾ വീട്ടുകാരിൽ നിന്നും ഒരു സഹകരണം ഉണ്ടാവാതെ വരികയും ഇതൊക്കെ എന്തൊക്കെയോ ഒരു അരോചകമായ കാര്യമാണ്, ഒന്ന് അലംഭാവത്തോടുകൂടി പുച്ഛത്തോടുകൂടി കാണുന്ന സമീപനങ്ങൾ പലപ്പോഴും ഡിവോഴ്സിലേക്ക് എത്താറുണ്ട് എന്നുള്ളതാണ്. അത് യാഥാർത്ഥ്യമാണ്. ആ രൂപത്തിൽ തന്നെ നമ്മൾ എണ്ണ മറ്റ കേസുകൾ പലപ്പോഴും നമ്മുടെ ലൈവ് കൗൺസിലിങ്ങിലൊക്കെ ധാരാളം ചോദ്യങ്ങൾ ഈ വിഷയവുമായിട്ട് വരാറുണ്ട് എന്നുള്ളതാണ്. അപ്പം ഏതൊരാളും ഒരു കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളും, അത് കുട്ടികളാവട്ടെ മുതിർന്നവരാവട്ടെ ഭാര്യാഭർത്താക്കന്മാരാവട്ടെ, അവരൊക്കെ മനസ്സിലാക്കേണ്ടത് ജീവിതം എന്നത് ഇവിടെ നമുക്ക് ലഭിക്കുന്ന ഏതാനും ദിനങ്ങളോ വർഷങ്ങളോ അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഈ ആസ്വദിക്കുന്നതോ അല്ല. ദ റിയൽ ലൈഫ് എന്നത് ഹിയർ ആഫ്റ്റർ അഥവാ നമ്മുടെ മരണശേഷമുള്ള ജീവിതമാണ്. ആ ജീവിതം ഏറ്റവും അർത്ഥപൂർണമാക്കാൻ, ഏറ്റവും വിജയമാക്കാൻ, ഏറ്റവും സുന്ദരമായതാക്കാൻ ജന്നാത്തുൽ ഫിർദൌസിലേക്ക് എത്താൻ വേണ്ട മാർഗം ഏതാണോ ആ മാർഗത്തിനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതിലേക്കെത്താനുള്ള ഏതൊക്കെ സാഹചര്യങ്ങൾ ആരാണോ നമ്മൾ ഉണർത്തുന്നത്, അതൊരു പക്ഷേ ഭാര്യയാവാം അല്ലെങ്കിൽ മക്കളാവാം അല്ലെങ്കിൽ ഭർത്താവാവാം, ആര് തന്നെയാണെങ്കിലും അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയാലേ നമുക്ക് ഇവിടെയും നല്ലൊരു സന്തോഷത്തോടുകൂടി ജീവിക്കാൻ പറ്റും, അതിലുപരി പാരത്രികമായ മോക്ഷം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. കാരണങ്ങൾ ഇനിയും ഒരുപാടുണ്ടാവും, പക്ഷേ നമുക്ക് ചർച്ച ചെയ്യാനുള്ള സമയം ഈ ഒരു എപ്പിസോഡിൽ ഇല്ല എന്നുള്ളതൊരു സത്യമാണല്ലോ. ഇൻഷാല്ലാ അടുത്തൊരു എപ്പിസോഡിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് തുടരാം. ഏതായിരുന്നാലും ഇന്ന് നമ്മുടെ സമൂഹം ഏറ്റവും അധികം അനുഭവിക്കുന്ന വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് സ്നേഹക്കൂടിൽ ചർച്ച ചെയ്തത്. അതിൻ്റെ ഗൗരവവും അതിൻ്റെ പ്രാധാന്യവും മനസ്സിലാക്കി പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ ഇൻഷാല്ലാ നല്ലൊരു കുടുംബമായിട്ട് നമ്മുടെ കുടുംബമൊക്കെ ഉണ്ടാവും. അള്ളാഹു ആ രൂപത്തിൽ നമ്മുടെ കുടുംബങ്ങളെ ഏറ്റവും നല്ല കുടുംബമായിട്ട് മാറ്റട്ടെ. നമ്മുടെ ജീവിതത്തിലൊക്കെ വന്നുപോയ തെറ്റുകളും പിഴവുകളും കുറവുകളുമൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോവുക. അതിനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. ഈ ഒരു എപ്പിസോഡിൽ വളരെ നല്ല മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് നൽകിയ ബഹുമാനനായ പ്രൊഫസർ കെ പി സേസറിനോടുള്ള നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ അതുപോലെ തന്നെ നിങ്ങളുടെ നല്ല നല്ല കാര്യങ്ങളിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിലും പീസ് റേഡിയോ ഉണ്ടാവണം, സ്നേഹക്കൂട് ഉണ്ടാവണം, ഞങ്ങളൊക്കെ ഉണ്ടാവണം എന്ന് കൂടി ആവശ്യപ്പെടുന്നു. വാഹിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
3: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് സ്നേഹക്കൂട്. ഇന്നത്തെ സ്നേഹക്കൂടിൽ ദാമ്പത്യം നരകതുല്യമാവാതിരിക്കാൻ എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് പ്രൊഫസർ കെ പി സഅദും പീസ് റേഡിയോ പ്രതിനിധി ഷമീം വണ്ടൂറും നടത്തിയ സംസാരമാണ് നമ്മളിതുവരെ കാതോർത്തത്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ഫീഡ്ബാക്കുകൾ നിങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ അതൊരു വേളയിൽ നമുക്ക് വായിക്കാവുന്നതാണ്. ഇതുവരെ നിങ്ങളുടെ കൂടെ പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്ന് ഉണ്ടായിരുന്നത് അബ്ദുള്ള സലഫിയുടെ കൂടെ ഞാൻ ഹസൻ അൻസാരി. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഒരുമിച്ചിരിക്കാം. അസ്സലാമു അലൈക്കും.

0: പീസ് റേഡിയോ. കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പർച്ചേഴ്സിന് ഇറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ ഒരു പൊതു പ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാവുകയാണ്. ടീം പീസ് റേഡിയോയുടെയും വിസ്ഡം മീഡിയ സ്കൂളിന്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ, ഓഡിയോ, നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മയുടെ കാഴ്ചകളിൽ നിന്ന് ഇനി മനസ്സിനെ വിമോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽ തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആധികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. ജമീൽ, ദ സോൾമേറ്റ്.

0: കഴിഞ്ഞ ദിവസം ഒരു എക്സൈസ് വകുപ്പിൽ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന്റെ പേര് എനിക്ക് അങ്ങനെ ഓർമ്മയിൽ വരുന്നില്ല, ആ വീഡിയോയിലും കൊടുത്തിട്ടില്ല. ഞാനും അദ്ദേഹവും ഒരു വേദിയിൽ ഒന്നിച്ച് പങ്കെടുത്തിട്ടുണ്ട്. ഇടവണ്ണയിൽ വിസ്റ്റം യൂത്ത് സംഘടിപ്പിച്ച ഒരു ടേബിൾ ടോക്കിൽ അദ്ദേഹമായിരുന്നു എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റ് എന്നുള്ള പ്രതിനിധിയായിട്ട് വന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറയുന്നുണ്ട്, നമുക്കതിലെ ആ ഒരു ആദ്യഭാഗം കേട്ട് വരാം.
1: ഒരിക്കൽ ഒരു ഉപ്പ വിളിച്ചിട്ട് പറഞ്ഞു, സാർ എൻ്റെ മോക്കൊരു അഫയറുണ്ട്, സത്യം പറയാലോ, ഞാൻ പടച്ചോനെ വിളിച്ചു, കാര്യം ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് വിളിച്ചാൽ തന്നെ പോകാൻ പറ്റണേ, അതിൻ്റെ കൂടെ ഈ പ്രേമമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ എവിടെയൊക്കെ പോകേണ്ടി വരും? ഞാൻ അപ്പം തന്നെ ചോദിച്ചു, ഇതിന് ഞാൻ എന്ത് ചെയ്യാനാ? അയാൾ എടുത്ത വഴിക്ക് എന്നോട് പറഞ്ഞു, സാറേ ഞാൻ വാട്സപ്പിൽ ഒരു ഫോട്ടോയും അഡ്രസ്സും അയച്ചിട്ടുണ്ട്, സാറ് ആളെ പറ്റി ഒന്ന് അന്വേഷിക്കുക സാറേ, ഞങ്ങളെ നാളെ വിളിക്കാം. അത് പറഞ്ഞ് അയാൾ ഫോൺ അങ്ങോട്ട് കട്ട് ചെയ്തു.
0: അപ്പോൾ അദ്ദേഹം വളരെ ദീർഘമായി പറഞ്ഞത് ഞാനിങ്ങനെ ജസ്റ്റ് ഏറ്റവും ചെറിയൊരു പാർട്ട് എടുത്തതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കോള് വന്നു, ഇന്നിപ്പം ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കമൻറ്റ് പറയുന്ന ആളുകൾക്കൊക്കെ പാരൻസിൻ്റെ വിളി വരും, സഹായിക്കണം രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് വിളി വരും. അതിപ്പം മതരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ എന്നുള്ളവർക്കും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിലുള്ള ആളുകൾ എന്നുള്ളവർക്കൊക്കെ നമ്മളൊക്കെ നിരന്തരം അറ്റൻഡ് ചെയ്യുന്ന ഒരു സംഭവമാണിത്. അപ്പം ഇദ്ദേഹം കൊടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഉദ്യോഗസ്ഥൻ ഇതൊന്ന് പരിശോധിച്ചു, കേസ് ഡീറ്റെയിൽസ് അദ്ദേഹം പരിശോധിക്കാൻ ചുമതല കൊടുത്തു. അതും അദ്ദേഹം തന്നെ പറയുന്നുണ്ട്,
1: വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഈ ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് നോക്കിയപ്പോൾ ആളെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, അഡ്രസ്സ് നോക്കിയപ്പോൾ കൺഫേം, ഞാൻ തന്നെ പിടിച്ചിട്ടുണ്ട് കഞ്ചാവായിട്ട്. നേരെ ഞങ്ങൾ എക്സൈസ് ഓഫീസിലേക്ക് വിളിച്ചു, ഞാൻ ഈ നമ്മുടെ വനിതാ ജീവനക്കാരൻ്റെ കമ്പ്യൂട്ടറിൽ ഇത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, നമ്മുടെ എക്സൈസിൻ്റെ പേരിൽ എത്ര എക്സൈസിൽ എത്ര കേസുണ്ട് ഇവനെ ഒന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞു. സൈറ്റിൽ കയറി നോക്കിയപ്പോൾ ഞങ്ങളുടെ ഇതിൽ തന്നെ നാല് കേസുണ്ട്, ഒക്കെ നാലും ചെറിയ ചെറിയ കേസുകളാണ്. അപ്പം തന്നെ എൻ്റെ സഹപ്രവർത്തകർ പറഞ്ഞു, സാറേ പോലീസിലൊന്ന് അന്വേഷിക്കണം സാറേ, എന്താ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് അവർക്ക് കാര്യം അറിയില്ല, സാറിന് എന്താ ആവശ്യം എന്ന് എനിക്കറിയില്ല, എന്തായാലും പോലീസിൽ ഇവനെ പറ്റിയിട്ട് പോലീസിൽ നിന്ന് ഇങ്ങനെ രണ്ട് മാസം മുമ്പ് ഇങ്ങനെ ഓഫീസിൽ വിളിച്ച് അന്വേഷിച്ചിരുന്നു, ഇങ്ങനെ ആളെ പേരിൽ കേസുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്, അവിടെ എന്തോ ഒരു കേസുണ്ട് സംശയമുണ്ട് സാറേ. ഞാൻ അപ്പം തന്നെ പോലീസിലേക്ക് വിളിച്ചപ്പോൾ സംഭവം സത്യമാണ്, 1.5 kg കഞ്ചാവായിട്ട് പിടിച്ചിട്ട് ഉള്ളിൽ കിടന്നിട്ടുണ്ട്, ജാമ്യം കിട്ടാതെ റിമാൻഡ് പോയിട്ടുള്ള ആളാണ്.
0: അതായത് 1.5 kg എന്നുള്ളത് 1 kg ആയാലും ജാമ്യം കിട്ടും.
2: അതെ അതെ.
0: മുപ്പര് പറഞ്ഞപ്പോൾ തന്നെ ചെറിയ ചെറിയ കേസുകളാണെന്നാണ് പറഞ്ഞത് അല്ലേ, കാരണം ഒരു കുറേ വലിയത് കണ്ടിട്ട് കിലോ കണക്കിന് MDMA ഒക്കെ അങ്ങനെ ഉണ്ട്. ഇപ്പം മദ്യം എന്ന് പറയുന്നത് ശരിക്കും ലഹരിയല്ല, മദ്യത്തിൽ തന്നെ വീര്യം കുറഞ്ഞത് എന്തായാലും അല്ല, വീര്യം കുറഞ്ഞതിൻ്റെ നികുതിയും ഇതൊക്കെ നമ്മളിപ്പം പുതിയ ഗവൺമെൻറ് വന്നപ്പോഴും ചർച്ചയിൽ കണ്ടതാണ്. ഒരു ഭാഗത്ത് തൂഫാനും ഒരു ഭാഗത്ത് വീര്യം കുറഞ്ഞ മദ്യവും, രണ്ടും ഒത്തുപോകില്ല എന്നുള്ളത് നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കൂല എന്നൊന്നും തന്നെ എത്തിയ ഉത്തരം എത്തിയോന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ ഏതായാലും ചുരുക്കി പറയാം, ഈ കേസ് ഡീറ്റെയിൽസ് കിട്ടി, അതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലായത് നല്ലൊരു വലിയ കേസാണ്, വലിയ ഇഷ്യൂ ആണെന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. മനസ്സിലായപ്പോൾ ഈ പാരൻ്റ് ആവശ്യപ്പെട്ടു, നിങ്ങൾ എൻ്റെ മോളോട് വന്നിട്ട് ഇതൊന്ന് പറയണം. വാപ്പാക്ക് ഇതൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വേഗം ഫോട്ടോ അയച്ചെടുത്ത്, വാപ്പ പറയുമ്പോൾ ഇനി മോള് വിശ്വസിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് യൂണിഫോം ഇട്ട ഉദ്യോഗസ്ഥൻ വന്ന് പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, ഈ ഉദ്യോഗസ്ഥനെ ക്ഷണിച്ചതാണ് വാപ്പ മോളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. അതിൻ്റെ ബാക്കി വിശദാംശം കൂടി അദ്ദേഹം ഒന്ന് പറഞ്ഞു വന്നോട്ടെ.
1: ഞാൻ ഈ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തു, പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് അതിൻ്റെ ക്രൈം നമ്പറും പിടിച്ച കേസും കാര്യങ്ങളൊക്കെ എടുത്തു. നമ്മുടെ ഓഫീസിലുള്ള ക്രൈം രജിസ്റ്ററിൻ്റെയൊക്കെ ഈ ഇതിൻ്റെയൊക്കെ രജിസ്റ്ററുകൾ ഉണ്ടാവുമല്ലോ, കേസുമായിട്ട് വന്ന അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതിയെ, ഇതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് എനിക്ക് അയച്ചു തരാൻ വേണ്ടി പറഞ്ഞു, അതൊക്കെ അയച്ചു വാങ്ങി. ഞാൻ അതിന് ശേഷം ഞാൻ ഈ അച്ഛനെ വിളിച്ചു, അച്ഛനെ വിളിച്ചപ്പോൾ തന്നെ അച്ഛൻ ഫോൺ എടുത്തുകൊണ്ട് എന്നോട് ചോദിച്ചു, സാറിന് ആളെ മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു, മനസ്സിലായി സാർ, എനിക്ക് വേണ്ടി ഒരു ഒറ്റ കാര്യം ചെയ്താൽ മതി, സാറിന് ആളെ പറ്റി മനസ്സിലായിട്ടുള്ള കാര്യം അതിൻ്റെ മോക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി സാർ. ഞാൻ പറഞ്ഞു ഓക്കെ. അന്ന് രാത്രി തന്നെ ഞാൻ ആ കുട്ടിയുടെ വീട്ടിൽ പോയി, അയാൾ പണി കഴിഞ്ഞ് വരുന്ന സമയം നോക്കിയിട്ട് വീട്ടിൽ പോയി, ഈ മോക്ക് ഇത് മുഴുവൻ കാണിച്ചു കൊടുത്തു. എൻ്റെ കയ്യിൽ ഞാൻ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്ത് കൊണ്ടുവന്നതും കേസിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഒരു അരമണിക്കൂറോളം ഞാൻ ഈ കുട്ടിയായിട്ട് സംസാരിച്ച.
0: അപ്പോൾ അദ്ദേഹം ആ ഉദ്യോഗസ്ഥൻ ഒരു വലിയ സല്യൂട്ട് അദ്ദേഹത്തിനുണ്ട്. 100 കോളുകൾ വരുന്നു, അതല്ല അത് ഓരോന്നും കേസ് ബൈ കേസായിട്ട് എടുത്ത് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ വളരെ ക്ലിയറാണ്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടു, വലിയ ഇടപെടലാണ്, അങ്ങനത്തെ ഉദ്യോഗസ്ഥരെയാണ് നമുക്ക് ആവശ്യം. അപ്പം ഇപ്പം ശരിക്കും പോലീസിനെ ഭയങ്കരമായിട്ട് അഭിനന്ദിക്കണം, കാരണം 3000-ലധികം ആളുകളെ അവരിപ്പോൾ ജയിലിലാക്കിയിട്ടുണ്ട്. ഒരു ആളെ ജയിലിൽ കയറ്റണമെങ്കിൽ ഒരുപാട് പ്രൊസീഡിങ്സ് ഉണ്ട്, അതിൽ ഒരു FIR ലെ വരികളൊന്ന് പേക്കേ അല്ലെങ്കിൽ FIR ഇടാൻ വൈകേ ചെയ്ത് കഴിഞ്ഞാൽ ഇവരിറങ്ങും. അപ്പോൾ പോലീസ് ഇപ്പോൾ ഭയങ്കരമായ എഫേർട്ട് എടുക്കുന്നുണ്ട്. പോലീസിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മളെപ്പോഴും പറയാം. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് എസ്പെഷ്യലി അവർ വലിയ റോൾ ഇതിലെടുക്കുന്നുണ്ട്. നമ്മൾ അവരൊക്കെ അഭിനന്ദിക്കണം. അപ്പോൾ ഇങ്ങനെ ഓരോ ഇങ്ങനെ ചെയ്യുന്ന ഉദ്യോഗസ്ഥർ പലപ്പോഴും ലൈം ലൈറ്റിലെത്തില്ല. അവരെടുത്ത് വരുന്ന വീഴ്ചകളാണ് പലപ്പോഴും എത്തുക. വീഴ്ചകൾ വരണം വരണ്ടെന്നല്ല ഞാൻ പറയണത്, പക്ഷേ അവർ മനുഷ്യരാണല്ലോ. അപ്പോൾ ഇതാണ് സംഭവിച്ചത്. ഇപ്പോൾ നമ്മളൊരു കഞ്ചാവ് കേസിലെ പ്രതിയായിട്ടുള്ളൊരു വ്യക്തിയെ ഒരു പെൺകുട്ടി പ്രണയിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നമുക്കിത് എങ്ങനെയാലും മനസ്സിലാവില്ല.

ആൺകുട്ടികൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരുപാട് കാരണങ്ങളുണ്ട്. അതിലെ ഒന്നാമത്തെ കാരണം, മനുഷ്യൻ്റെ തലച്ചോറിൽ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ഈ നെറ്റിയുടെ ബാക്ക് സൈഡിലായിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. ഈ സംവിധാനമാണ് മനുഷ്യന് ശരിതെറ്റുകൾ വേർതിരിച്ചെടുക്കാനുള്ള അവസ്ഥ കൊടുക്കുന്നത്, അതേപോലെ തന്നെ വികാര നിയന്ത്രണത്തിൻ്റെ കാര്യങ്ങൾ കൊടുക്കുന്നത്. ഈ സാധനം പൊതുവെ ടീനേജിൽ കുട്ടികൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഓരോന്നും മൈന്യൂട്ടായിട്ട് നമ്മൾ വേർതിരിക്കണ പോലെ ഓൽക്ക് വേർതിരിയില്ല. കഞ്ചാവാണല്ലോ ഉപയോഗിക്കുന്നത് എന്നൊന്നും അവർക്ക് എന്ത് ചെയ്യൂല, മനസ്സിലാകൂല. അത് മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ അവർ അടുത്തൊരു പ്രശ്നം, ഇതിൻ്റെ ഒരു ഇമോഷണൽ സൈഡ്, ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആയിരിക്കും അവർ പ്രാധാന്യം കൊടുക്കുക. അതായത് ബുദ്ധി ഇത് വേണ്ടെന്ന് പറയുമ്പോഴും അവരുടെ ഇമോഷൻസ് ഭയങ്കര കൂടുതലായിരിക്കും ഈ ഒരു ഏജിൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടി, ഞാൻ സാധാരണ പറയാറുണ്ട്, ആ വണ്ടിക്ക് ബ്രേക്കില്ല, ആ വണ്ടിക്ക് ആക്സിലേറ്റർ ഉണ്ട്. ആക്സിലേറ്റർ ചവിട്ടി 200 വരെ എത്താം, 150 വരെ എത്താം, പക്ഷേ വണ്ടി നിർത്തണം തോന്നി നിർത്താനുള്ള ബ്രേക്കില്ലാത്തൊരു വണ്ടി. അതാണ് ശരിക്ക് ടീനേജിൽ കുട്ടികളുടെ തലച്ചോറ് എന്ന് പറയുന്നത്. അപ്പോൾ ആ നിലക്ക് അത്തരം ഒരു അപകടം മനസ്സിലാവില്ല. ഇമോഷൻസ്, വികാരങ്ങൾക്കായിരിക്കും അവിടെ പ്രാധാന്യം. അവൻ എൻ്റെ അതാണ്, ഇതാണ് അവനിങ്ങനെ പറഞ്ഞത്, അവൻ്റെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിലായിരിക്കും ഉണ്ടാകുക. പിന്നെ വേറൊരു കാര്യം, മൂന്നാമത്തെ ഒരു കാര്യം, അവൻ എനിക്കവൻ നല്ലൊരാളാണ് ഇവരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും. കാരണം ഈ പരസ്പരം പ്രണയിക്കുന്ന ആളുകൾ എന്ത് ചെയ്യൂല, ഈ പ്രണയിനിയുമായി അല്ലെങ്കിൽ പ്രേമിക്കുന്ന കാമുകനുമായി അവരുടെ ലൈഫിൻ്റെ ബാഡായ ഒന്നും പുറത്തുകൊണ്ടുവരില്ല, തനി സ്വഭാവങ്ങളൊന്നും പുറത്ത് കൊടുക്കൂല. ബേബി, തേനെ, പാലേ എന്നൊക്കെ ആയിരിക്കും വിളിക്കുക. അവളെടുത്ത് വരുമ്പോൾ അവൻ കഞ്ചാവ് അടിച്ചിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഒരു ഏരിയ കീപ്പ് ചെയ്യും, അഥവാ പ്രകൃതത്തിലുള്ള സ്വഭാവങ്ങളെ മറച്ചു വെച്ചിട്ടാണ് ഇടപെടുക. അപ്പോൾ അവൻ എനിക്ക് നല്ലതാണെന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാകും. അപ്പോൾ അനുഭവിച്ചൊരു കാര്യം നല്ലത് എന്നത് അവൾ അനുഭവിച്ചതാണ്. അതിനെതിരായിട്ട് വാപ്പയല്ല യൂണിഫോം ഇട്ട ഉദ്യോഗസ്ഥൻ വന്നാലും ഇതൊക്കെ ഇങ്ങനെ എന്താണ് നമ്മളെ സ്വീപ്പാക്കാൻ വേണ്ടി പറയണതാണെന്നായിരിക്കും ഉണ്ടാകുക. പിന്നെ വേറൊരു കാര്യം, ചില പെൺകുട്ടികൾ ചിന്തിക്കും ചില സിനിമകളിലൊക്കെ ഭയങ്കര വെള്ളടിച്ച് നടന്ന ആളുകളൊക്കെ കാമുകിമാർ മാറ്റിയ കുറേ കഥ കണ്ടിട്ടുണ്ടാവും, അതേപോലെ എനിക്കവനെ മാറ്റാൻ പറ്റും എന്നവർ ചിന്തിക്കും. എൻ്റെ സ്നേഹം കിട്ടിയാൽ അവൻ മാറി മറിയും. ചിലപ്പോൾ പറഞ്ഞ വാചകമൊക്കെ ഉണ്ടാവും, നീ വന്നപ്പോൾ എനിക്കൊരു പുതിയ ജീവിതം കിട്ടി, ഇപ്പോഴാണ് ഞാനൊരു മനുഷ്യനായതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പൊതുവേ വീട്ടിൽ നിന്ന് ഈ പെൺകുട്ടിക്ക് അപ്രീസിയേഷൻ, അഭിനന്ദനങ്ങളൊന്നും കിട്ടുന്നുണ്ടാവില്ല. അടിച്ചു വരിക, അപ്പം പറയും എന്താ പോളെ കോലം, എന്ത് അടിച്ചു വരല്ലോ അത്, ഏയ് അപ്പം ഒന്ന് ചുട്ടുകൊണ്ടെന്നാൽ പറയും എന്താ ഇത് ത്രികോണാകൃതിയിലുള്ള അപ്പം. ഇങ്ങനെയൊക്കെ ആയിരിക്കും വീട്ടിൽ നിന്ന് വാപ്പിയും ഉമ്മയും ജ്യേഷ്ഠനും അനിയനും അവരൊന്നും പ്രശംസിച്ചിട്ടുണ്ടാവില്ല. സ്കൂളിൽ നിന്ന് ടീച്ചറെ അടുത്തു നിന്നും കിട്ടിയിട്ടുണ്ടാവില്ല. ആകെ നല്ലൊരു വാക്കൊക്കെ കിട്ടിയത് നീ വളരെ ക്യൂട്ടാണ്, ഭംഗിയുള്ള കുട്ടിയാണ്, നീ ലൈഫിൽ വന്നപ്പോഴാണ്, ഇങ്ങനെയുള്ള വാചകങ്ങളുണ്ടാകും. അതും ഒരു കാരണമാണ്. ആറാമത്തെ കാര്യം, ചില അനുഭവങ്ങൾ ഓർമ്മകളൊക്കെ ആയിരിക്കും. അവളധികം സ്ഥലത്ത് പോവുകയോ കാണുകയൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അവൾക്ക് ചിലപ്പോൾ ഒരു ഫ്രീ സോൺ കിട്ടിയിട്ടുണ്ടാവില്ല. ഈ പാരൻറ്റിങ്ങിൻ്റെ ഇഷ്യൂ ആണതൊക്കെ. അപ്പോൾ അവനത് കൊടുക്കുമ്പോൾ അവൾക്കത് വലിയ സംഭവമായിരിക്കും. കഴിഞ്ഞൊരു സമയത്ത് എനിക്കറിയുന്ന ഒരു സുഹൃത്തും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അവരുടെ ഒരു വിഷയം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ കൂട്ടത്തിൽ അവരവരുടെ ആരോരോ ഒരു കുട്ടിയുണ്ട് കൊണ്ടട്ടെ എന്ന് വെച്ചിട്ട് കൊണ്ടുവന്നു. അവസാനം ആ കുട്ടിനോടാണ് കൂടുതൽ സംസാരിക്കേണ്ടി വന്നത്. ആ കുട്ടി, ഞാൻ എൻ്റെ എല്ലാ കയ്യിലുള്ള എല്ലാ ആയുധവും പുറത്തു കെടുത്തു, എന്നിട്ട് ഒന്നും സംഭവിച്ചില്ല. കാരണം എന്താണ്, അവൾ 8-ാം ക്ലാസ് മുതൽ കഴിഞ്ഞ 6-7 വർഷമായിട്ട് അവൻ്റെ കൂടെ പ്രണയത്തിലാണ്. അവർ സെക്ഷ്വലി എന്ത് ചെയ്തിട്ടുണ്ട്, പരസ്പരം ശാരീരിക ബന്ധത്തിലടക്കം ഇടപെട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കുട്ടിനെ നമുക്ക് അതിന് തിരിച്ചുകൊണ്ടുവരാൻ നിൽക്ക് പറ്റില്ല. ഇനി അവളുടെ ലൈഫിൽ അവൾ വളർന്നു വരുമ്പോൾ അവൻ്റെ അടുത്തു നിന്നുള്ള പിന്നെ സ്വഭാവങ്ങളും പ്രശ്നങ്ങളും പരിക്കുകളൊക്കെ ഉണ്ടായിട്ട് അവൾക്ക് ബോധ്യപ്പെടണം. അപ്പോഴേ ഈ ഇമോഷനുകൾ അതിജീവിച്ച് പോകാൻ യഥാർത്ഥത്തിൽ കഴിയുള്ളൂ. അതുപോലെ തന്നെ ബന്ധം, ഈ ബന്ധം നഷ്ടപ്പെട്ടാൽ ഇനി എന്നെ ആരും എടുക്കൂല, കാരണം ഇതൊരു എസ്റ്റാബ്ലിഷ് ആണ്, എല്ലാവരും അറിഞ്ഞതാണ് എന്നുള്ള ഒരു സംഭവം. ഇതിപ്പോൾ എല്ലാവരും അറിഞ്ഞു, ഞാനും അവനും തമ്മിൽ ചുറ്റിക്കറങ്ങണമൊക്കെ കണ്ടതാണ്, ഇനി എനിക്ക് വേറെ കിട്ടൂല എന്നുള്ള ഒരിത്. അതുപോലെ തന്നെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സ്നേഹവും കരുതലും ഒക്കെ, അതിങ്ങനെ അത്തരം അനുഭവങ്ങൾ, ആ അനുഭവങ്ങൾ ഇതിലൊരു പ്രധാന കാര്യമാണ്. പിന്നെ വേറൊന്ന്, സ്വന്തം തീരുമാനം തെറ്റാണെന്ന് സമ്മതിക്കാനുള്ള ഒരു പ്രശ്നം. ഈ പിന്നെ ഇതിൽ ഞാനെടുത്ത തീരുമാനം, ആ ഈഗോ, അങ്ങനത്തെ ഒരു ഈഗോ. പിന്നെ അവൻ കുറേ കഥ പറഞ്ഞിട്ടുണ്ടാവും. അവനും ജീവിതത്തിൽ ഇങ്ങനെ കഥ പറയാൻ ഉണ്ടാകും. ഇങ്ങനത്തെ ഒരു ഇതിലേക്കൊക്കെ എത്തിയ കുട്ടിക്ക് ഫാമിലി എന്നുള്ള നിൽക്കും. എല്ലായിടത്തുനിന്നും കുറേ, പിന്നെ അവനായിട്ട് കുക്ക് ചെയ്ത കുറച്ച് കഥകൾ അത് വേറെ

0: ഉണ്ടാകും. മനസ്സിലായില്ലേ? അപ്പോൾ ആ കഥകൾ, അതേപോലെ തന്നെ 11-ാമത്തൊരു കാര്യം, പ്രായവും അനുഭവ കുറവും. ഈ പ്രായത്തിലും ഈ അനുഭവത്തിലും ഇത് ആവില്ല. ഇനി ഇതിന് വേറൊരു കാരണമുണ്ട്, ഇതൊന്നും അല്ലാത്തൊരു കാരണമുണ്ട്, അതും കൂടി നമ്മൾ പറഞ്ഞു പോകണം. നമ്മൾ 10 കാര്യമാണ് പറഞ്ഞു തുടങ്ങിയത്, 11 കാര്യമാണ് ഇപ്പോൾ ഏകദേശം പറഞ്ഞു നിർത്തിയത്. പക്ഷേ 12-ാമത്തൊരു കാര്യമുണ്ട്, ആ കാര്യം ആ പെൺകുട്ടി പറയും. അയാൾ പോലീസ് ഉദ്യോഗസ്ഥനതൊക്കെ വിശദീകരിച്ച് കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി കൊടുത്തൊരു മറുപടി ഉണ്ട്, ആ മറുപടി കൂടി കേട്ടുള്ളൂ.
1: ആ അരമണിക്കൂർ കൊണ്ട് കഴിഞ്ഞപ്പോഴേക്കും ആ പെൺകുട്ടി എന്നോട് ചോദിച്ചെന്താണെന്നറിയോ? സാറേ, നിങ്ങൾക്ക് വേറെ കാര്യമൊന്നുമില്ലേ സാറേ? ഇതൊക്കെ ഇപ്പം എല്ലായിടത്തുള്ളതല്ലേ? ഞാൻ മനസ്സിലാക്കണമായിരുന്നു അവൾ ഇതിന് അഡിക്റ്റഡ് ആണ് എന്നുള്ളത്. ഈ പയ്യൻ പ്രേമം തുടങ്ങി ആദ്യം തന്നെ ചെയ്തത് ഇവക്ക് ഇത് കൊടുത്തുകൊണ്ട് ഇവൾ ഇതിനെ അഡിക്റ്റഡ് ആക്കുക എന്നുള്ളതാണ്.
0: യെസ്, അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം ഇവൾക്ക് ഇത് കിട്ടിയേ പറ്റൂ, ഇത് കിട്ടണമെങ്കിൽ അവൻ വേണം, അങ്ങനത്തെ അവസ്ഥയ്ക്കും എത്തിയിട്ടുണ്ടാകും. ഞാൻ ഓർക്കുന്നു ഒരു കേസിൽ ആ കുട്ടിയുടെ പ്രതികരണ രീതികളൊക്കെ, ഈ അവധി ദിവസങ്ങൾ, കോളേജ് ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇവൾ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊരു പ്രത്യേക രീതിയിൽ. അപ്പം ഉമ്മത് വേറെ കുറേ ഇത് എന്താ വല്ല പൈശാചിക ബാധയാണോ, അങ്ങനെ അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ ആലോചിക്കുന്നത്. പക്ഷെ അത് കേട്ട് കഴിയുമ്പോൾ ഇത് കേൾക്കുന്ന വ്യക്തിക്ക് മനസ്സിലാകുന്നുണ്ടെന്ത്, ഈ കേസ് ഒരു ലഹരി ബാധിതയാണ്. ആ കുട്ടി ലഹരി കിട്ടാത്തതാണ് പ്രശ്നം. സ്വാഭാവികമായിട്ടും ഏതോ ഒരാൾ സ്ഥിരമായിട്ട് ലഹരി കൊടുക്കുന്നുണ്ട്, കോളേജിലുള്ള ആളായിരിക്കും, അത് കിട്ടാത്തതിൻ്റെ പ്രശ്നമാണ് അവൾക്ക് എന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ വേണ്ടി പറഞ്ഞു. സൈക്കാട്രിസ്റ്റ് വഴി മാത്രമേ സൈക്കോളജിസ്റ്റിലേക്ക് ഹോസ്പിറ്റലിൽ വിളിക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള യൂറിൻ സാമ്പിൾ, ബ്ലഡ് കണ്ടൻറ്റൊക്കെ, പരിശോധനകളൊക്കെ നടത്തി ഡോക്ടർ എന്ത് ചെയ്തു, കുട്ടിനോട് പറഞ്ഞു നീ ലഹരി ഉപയോഗിക്കുന്നുണ്ട്. കുട്ടി അങ്ങനെയാണ് സമ്മതിക്കില്ല. അപ്പോൾ കുട്ടിക്ക് ചുയിങ്കിൻ്റെ ഉള്ളിൽ ചെറിയ പീസ് വെച്ച് കൊടുക്കുന്നതാണ്. കുട്ടിക്ക് എന്തൊരു ചുയിങ് കൊടുക്കുന്നുണ്ട്, ചുയിങ് നല്ല രസമുള്ള ചുയിങ്കാണ്, അതവൾ വാങ്ങി കഴിക്കും. അപ്പോൾ പെൺകുട്ടികളെ നമ്മൾ നല്ല രീതിയിൽ ബോധ്യപ്പെടുത്തുക, ആൺകുട്ടികളെയും നല്ല രീതിയിൽ ബോധ്യപ്പെടുത്തുക. വലിയ പണിയാണ്, ഇത്തരം കെണികളിലൊന്നും പെടാതെ രക്ഷപ്പെട്ടു പോരാൻ. അങ്ങനത്തെ ഒരു കാലത്തും സാഹചര്യത്തിലുമാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എന്തെല്ലാം സാധ്യതകളുണ്ടോ ആ സാധ്യതകളിലെല്ലാം നമ്മൾ രാഷ്ട്രീയ മത സാമൂഹ്യ വേർതിരിവുകളില്ലാതെ ഒരൊറ്റ ശരീരമായി ഒറ്റ മനസ്സോടെ കൈകോർത്തു പോകണം എന്ന് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകം ഓർപ്പിക്കുക.

0: പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ ഹിജ്റിലെ 55 മുതൽ 57 വരെ വചനങ്ങൾ ക്ലാസ് എടുക്കുന്നത് സക്കീർ മൗലവി എടത്തനാട്ടുകര.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ ഹിജറിൻ്റെ 54 വരെയുള്ള ആയത്തുകളാണ് നാം ഇതുവരെ ഓരോ ക്ലാസുകളിലായി ആവർത്തിച്ച് കേട്ടു പഠിച്ചത്. അൽഹംദുലില്ല, അല്ലാഹു തആല അതിനുവേണ്ടി നാം നീക്കിയ സമയം, ചെലവഴിച്ച സമയം അത്രയും നമ്മുടെ മീസാനിൽ ഖനം തൂങ്ങുവാൻ, വലതുഭാഗത്ത് ഗ്രന്ഥം ലഭിക്കുന്ന ആ അഅ്മാലു സ്വാലിഹാത്തുകളിൽ ഉൾപ്പെടാൻ നമ്മൾ കൃത്യമായി പ്രാർത്ഥിക്കുക. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, ആമീൻ. ഇന്ന് നമ്മൾ പഠിക്കുന്ന 55 മുതൽ ഉള്ള ഒന്ന് രണ്ട് ആയത്തുകൾ നമുക്ക് കൃത്യമായി മനഃപ്പാഠമാക്കാം. വളരെ ചെറിയ ചെറിയ ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. 55, അതേപോലെ തന്നെ 56, 57, ചെറിയ രണ്ട് മൂന്ന് ആയത്ത് കൂടെ പാരായണം ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിലെ ഭാഗം ഒന്ന് നമുക്ക് കേട്ട് പുതിയ ഭാഗം തുടങ്ങാം.
2: أعوذ بالله من الشيطان الرجيم

0: الحمد لله حمدا كثيرا بارك الله فيكم جميعا ما شاء الله അള്ളാഹു തആലയുടെ പരിശുദ്ധ ഖുർആനിലെ ഓരോ ഹർഫുകളും നമ്മൾ ആവർത്തിച്ച് പാരായണം ചെയ്യുന്നു, പഠിക്കുന്നു, അതിനുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. അള്ളാഹു തആല എല്ലാം സ്വാലിഹായ അഅ്മാലുകളിൽ ഉൾപ്പെടുത്തി നമ്മൾ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന സകല നന്മകളും അള്ളാഹു തആല നമ്മുടെ മീസാനിൽ, നമ്മുടെ പരലോകത്ത് വലതു കൈയിൽ ഗ്രന്ഥം ലഭിക്കുവാനുള്ള ഏറ്റവും വലിയ നല്ലൊരു മുതൽക്കൂട്ടാക്കി അള്ളാഹു സ്വീകരിക്കട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ ഹിജ്റിലെ 55 മുതൽ 57 വരെ വചനങ്ങൾ. ക്ലാസ് എടുത്തത് സക്കീർ മൗലവി, എടത്തനാട്ടുകര.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 902-0840-840.
3: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
4: ആസൂത്രണ ബോർഡിൽ ഇന്റേൺഷിപ്പ്. സംസ്ഥാന ആസൂത്രണ ബോർഡിൽ PG PhD വിദ്യാർത്ഥികൾക്ക് 2 മാസത്തെ ഇന്റേൺഷിപ്പിന് അപേക്ഷിക്കാം. ആസൂത്രണം, നയരൂപീകരണം, വിലയിരുത്തൽ, വികസനം തുടങ്ങി ബോർഡ് നടത്തുന്ന വിവിധ പ്രവർത്തനങ്ങളിൽ പ്രായോഗിക പരിശീലനം നേടാനുള്ള അവസരം ഇന്റേൺഷിപ്പ് വഴി ലഭിക്കും. ഓഗസ്റ്റ് 20 വരെ ആണ് അവസാന തീയതി അപേക്ഷിക്കേണ്ടത്. ആവശ്യമായ രേഖകളോടെ ഇമെയിൽ IDയിലേക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇന്റേൺഷിപ്പ് SPB2026@gmail.com.
5: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി. അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും മുള്ളഞ്ഞെരിഞ്ഞു മാറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും.

0: നുറുങ്ങുകൾ. പ്ലീസ് ഒന്ന് ഫോണെടുക്കണേ. ഈ വിഷയത്തിൻ്റെ രചന നിർവഹിച്ചത് വി വി ബഷീർ വടകര. ശബ്ദാവതരണം അബ്ദുസമ്മദ് കല്ലടിക്കോട്.
1: പ്ലീസ് ഒന്ന് ഫോണെടുക്കണേ. എഴുത്ത് വി വി ബഷീർ വടകര. സർവമേഖലകളിലെയും നന്മയും തിന്മയും വേർതിരിച്ചു കാണിച്ച മതമാണ് ഇസ്ലാം. പ്രപഞ്ചസൃഷ്ടാവിൻ്റെ വിധിവിലക്കുകൾ മുഴുവൻ തൻ്റെ ജീവിതത്തിലൂടെ പകർത്തിക്കാണിച്ചുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം. നിങ്ങൾ വിശ്വാസികളാകുന്നതുവരെ നിങ്ങളാരും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നതുവരെ നിങ്ങൾ വിശ്വാസികളാവുകയുമില്ല. നിങ്ങൾ പ്രാവർത്തികമാക്കിയാൽ നിങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാവുന്ന ഒരു സംഗതി ഞാൻ അറിയിച്ചു തരട്ടെയോ? നിങ്ങൾ നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കുക. മുസ്ലിം, ഇതിലെ ഓരോ വാക്കിൻ്റെയും ആത്മാവ് നാം ഉൾക്കൊള്ളേണ്ടതാണ്. ലോകത്തെ ഒരു വിരൽ തുമ്പിൽ കാണാൻ കഴിയുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. പരസ്പരം അറിയാനും അറിയിക്കാനും പങ്കുവയ്ക്കാനും പുതിയ സാങ്കേതിക വിദ്യകൾ പലതുമുണ്ട്. കൂട്ടുകുടുംബ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഒരു പരിധിവരെ ബന്ധങ്ങൾ നിലനിർത്തുന്ന ഉപകരണമാണ് മൊബൈൽ ഫോൺ. വിളിച്ചും അന്വേഷിച്ചും ബന്ധങ്ങൾ നിലനിർത്താൻ മൊബൈൽ ഫോണുകൾ ആശ്രയിക്കുന്നവരാണ് മിക്കവരും. എഴുത്തും വായനയും അറിയാത്തവർ പോലും ആൻഡ്രോയിഡ് ഫോണുകൾ ഉപയോഗിക്കുന്നു. സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ ബന്ധങ്ങളുടെ പ്രാധാന്യം കുറച്ചു കാണുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഫോൺ വിളിച്ചാൽ അതെടുക്കാൻ മടിയുള്ള ആളുകളെ നമുക്ക് കാണാം. ആരും തന്നെ വെറുതെ ഫോൺ വിളിക്കില്ല, ആവശ്യങ്ങൾക്കും അന്വേഷണങ്ങൾക്കുമല്ലാതെ. രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ള നേതാക്കൾ മാത്രമല്ല, മതരംഗത്തുള്ള ചിലരും സാധാരണക്കാരൻ്റെ ഫോൺ കോളുകളെ അവഗണിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. മീറ്റിംഗുകൾക്ക് സ്ഥിരമായി വിളിക്കുന്ന ഒരു സംഘടനാ സാരഥി ഹജ്ജിനു പോകുന്ന വിവരം പറയാൻ ഒരാളെ വിളിച്ചപ്പോൾ ഫോൺ എടുക്കാത്ത സംഭവം പങ്കുവയ്ക്കുകയുണ്ടായി. കമ്മിറ്റി മീറ്റിംഗിന് വിളിക്കുകയാകുമെന്ന് കരുതിയാണ് ഫോൺ എടുക്കാതിരുന്നത് എന്നാണ് ടിയാൻ നേരിൽ കണ്ടപ്പോൾ മറുപടി പറഞ്ഞതത്രേ. ചില പണ്ഡിതന്മാരിലും ഇത്തരം വിവേചന നിലപാടുള്ളവരുണ്ട് എന്നതും വാസ്തവമാണ്. മതവിധി ചോദിക്കാനോ എന്തെങ്കിലും സംശയം ചോദിക്കാനോ ആയിരിക്കും സാധാരണക്കാരൻ വിളിക്കുന്നത്. 5 ഉം 10 ഉം തവണ മിസ്ഡ് കോൾ കണ്ടിട്ടുപോലും തിരിച്ചു വിളിക്കാത്തവർ. അയാളെ വിളിച്ചിട്ട് കാര്യമില്ല, നമ്മളൊന്നും വിളിച്ചാൽ ഫോണെടുക്കില്ല എന്നൊരു പണ്ഡിതനെയോ നേതാവിനെയോ സംബന്ധിച്ച് ആളുകൾ പറയുന്നുവെങ്കിൽ അത് സംഘടനയ്ക്കും പ്രബോധന രംഗത്തിനും ഏൽക്കുന്ന പരിക്കായിട്ടേ നമുക്ക് കാണാൻ കഴിയും. തിരക്കുള്ളവർക്ക് വിളിക്കുന്ന സമയത്ത് ഫോൺ അറ്റൻഡ് ചെയ്യാൻ സാധിക്കണമെന്നില്ല. എന്നാൽ എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പോൾ തിരിച്ചു വിളിക്കാമല്ലോ. അതാണ് ഇസ്ലാമിക മര്യാദ. നടന്നു പോകുന്ന ഒരാളെ ഉറക്കെ വിളിച്ചിട്ടും അയാൾ കേൾക്കാത്ത ഭാവം നടിച്ച് മുന്നോട്ടു പോയാൽ അയാളെക്കുറിച്ച് വിളിച്ചയാളുടെ മനസ്സിലുള്ള ചിന്ത എന്തായിരിക്കും? ഫോൺ വഴി വിളിച്ചാലും അതെടുക്കാനോ ചിലപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും തിരിച്ചു വിളിക്കാനോ തയ്യാറാകാത്തതും ഇതുപോലെ തന്നെയല്ലേ? എന്തു തിരക്കാണെങ്കിലും തന്നെ അന്വേഷിക്കുന്നയാളെ തിരിച്ചു വിളിക്കാനുള്ള സമയം കണ്ടെത്താൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ച് അത് വിനയത്തിന്റെ ലക്ഷണമാണ്. ഇയാദ് ബിൻ ഹിമാറിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഒരാളും ഒരാളോടും ഗർവ് കാണിക്കാതിരിക്കുകയും ഒരാളും ഒരാളുടെ മേലും അതിക്രമം കാണിക്കാതിരിക്കുകയും ചെയ്യുവോളം നിങ്ങൾ അന്യോന്യം വിനയം കാണിക്കണമെന്ന് അള്ളാഹു എനിക്ക് ബോധനം നൽകിയിരിക്കുന്നു. മുസ്ലിം, വിശുദ്ധ ഖുർആനിലെ സൂറ അബസയിൽ അന്ധനായ സുഹാബി അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂമുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൗമ്യമായി അള്ളാഹു തിരുത്തുന്ന വിഷയത്തിൽ നമുക്കുള്ള പാഠം ആരോടും മുഖം തിരിക്കരുത് എന്നതാണ്. ഫോൺ വിളിക്കുന്നവർ സമയവും സാഹചര്യവും നോക്കണം. ഒന്നിലധികം തവണ വിളിച്ചിട്ടും എടുക്കുന്നില്ലെങ്കിൽ അതിനു പറ്റിയ സാഹചര്യത്തിലായിരിക്കില്ല എന്നു മനസ്സിലാക്കണം. വീണ്ടും വീണ്ടും വിളിച്ച് ശല്യപ്പെടുത്താതിരിക്കുക. അർദ്ധരാത്രി സമയത്തും ഞാൻ വിളിച്ചാൽ ഫോണെടുക്കണമെന്ന വാശി പാടില്ല. ഒരു വിശ്വാസി അന്യരെ ഒരു നിലയ്ക്കും ഉപദ്രവിച്ചുകൂടാ. നേതാക്കളും പണ്ഡിതന്മാരും നമ്മെപ്പോലെ വിശ്രമം ആവശ്യമുള്ളവർ തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് പെരുമാറുക. പൂർണ്ണമായി സലാം പറഞ്ഞാൽ പോലും സലാം എന്നതിലൊരുക്കുന്ന ആളുകളെയും നമുക്ക് കാണാം. സലാം പറയുന്നതിൻ്റെയും മടക്കുന്നതിൻ്റെയും പ്രതിഫലം മനസ്സിലാകാത്തതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഫോൺ എടുത്തയാളോട് തിരക്കുണ്ടോ എന്ന് ചോദിച്ചതിനു ശേഷം ശബ്ദം നിയന്ത്രിച്ചുകൊണ്ടാവണം നമ്മൾ സംസാരിക്കേണ്ടത്. അങ്ങേത്തലയ്ക്കലുള്ളയാൾക്ക് സംസാരം തുടരാൻ താൽപ്പര്യമില്ല എന്നു മനസ്സിലായാൽ നാം സംസാരം ചുരുക്കണം. അനാവശ്യമായ സംസാരം തിരക്കു പിടിച്ച ആളുകളോട് ഫോണിലൂടെ നടത്തുമ്പോൾ അവർക്കത് അരോചകമാകും. പിന്നീട് അവരുടെ ഫോൺ എടുക്കാൻ മടിക്കും. വെറുതെ സമയം കളയാനുള്ള വിളി എന്ന് കരുതും. അനാവശ്യ സംസാരവും കൂടുതലായുള്ള ചോദ്യങ്ങളും അള്ളാഹു നിങ്ങൾക്ക് വെറുത്തിരുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞ സമയത്ത് പരിചിതനായാലും അപരിചിതനായാലും സാധാരണക്കാരനായാലും നേതാവായാലും തിരിച്ചു വിളിക്കുക എന്നതും മാന്യതയുടെ ലക്ഷണമാണ്. അയാളെ വിളിച്ചിട്ട് കാര്യമില്ല, ഫോണെടുക്കില്ല എന്ന് പറയിക്കാൻ ഇടയുണ്ടാക്കരുത്. പണ്ഡിതനായാലും പാമരനായാലും സത്യവിശ്വാസിക്ക് അതൊരിക്കലും ഭൂഷണമല്ല. പ്ലീസ് ഒന്ന് ഫോണെടുക്കണേ എന്ന മെസ്സേജിന് കാത്തിരിക്കാതെ നമുക്ക് തിരിച്ചു വിളിക്കാം, ബന്ധങ്ങൾ നിലനിർത്താം.
0: മാഷാല്ലാ. പ്രിയപ്പെട്ട ശ്രോതാക്കൾ, ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ.
1: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
2: പീസ് റേഡിയോ സലഫി ദുറൂസ്, നുബുവത്തിന്റെ തെളിവുകൾ എന്ന ശീർഷകവുമായി സലഫി ദുറൂസ് പ്രോഗ്രാമിൽ ശ്രോതാക്കളോടൊപ്പം ചേരുന്നു ബഹുമാന്യനായ അബൂബക്കർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മളിവിടെ സംസാരിക്കുന്നത് ഇസ്ലാമിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രത്യേകതകളാണ്. അപ്പോൾ വിശ്വാസവുമായി ബന്ധപ്പെട്ട് കുറേ പ്രത്യേകതകൾ, അടിത്തറകളുണ്ട്. അതിൽ കഴിഞ്ഞ ദർസിൽ സംസാരിച്ചത് ഇസ്ലാമിൻ്റെ അഖീദയിൽ തകരാറ് വന്നാൽ മറ്റുള്ള സൽക്കർമ്മങ്ങൾ കൊണ്ട് പ്രയോജനം ഉണ്ടാവുകയില്ല. ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തു എന്നൊക്കെ പറഞ്ഞാലും അത് വൃഥാവിലാകും പോകും എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി ജീവിതത്തിൽ പല തെറ്റുകൾ സംഭവിച്ചു നിൽക്കും, നേരെ തിരിച്ച്. പക്ഷെ എന്നാലും അയാളെ ജീവിതത്തിൽ ശിർക്ക് വന്നിട്ടില്ല എന്ന് വെക്കുക. അങ്ങനെ തൗഹീദോടുകൂടിയാണ് മരിച്ചതെങ്കിൽ എന്നാലും അയാൾക്ക് രക്ഷപ്പെടാൻ വകയുണ്ട്. അപ്പോൾ രണ്ട് വിവാഹത്തെപ്പറ്റി നമ്മൾ സൂചിപ്പിച്ചു. ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്തു, ഒരാൾ നമസ്കരിക്കുന്നു, മറ്റുള്ള ആരാധനാ കർമ്മങ്ങൾ ചെയ്യുന്നു, ഇതുപോലെ ഹജ്ജ് ചെയ്യുന്നു, സക്കാത്ത് കൊടുക്കുന്നു, നോമ്പെടുക്കുന്നു, അതിനും പുറമെ വേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു നോക്കുക. പക്ഷേ ഇസ്ലാം പഠിപ്പിച്ച അതിൻ്റെ അടിത്തറയായ തൗഹീദിൽ വ്യതിചലിച്ച് അങ്ങനെയാണ് മരിക്കുന്നതെങ്കിൽ, ശിർക്ക് ചെയ്തുകൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ, അയാൾ ചെയ്ത സൽക്കർമ്മങ്ങൾ കൊണ്ട് പ്രയോജനമില്ല. ഇനി മറ്റൊരു മനുഷ്യ അല്ലെങ്കിൽ മറ്റൊരു വിഭാഗം, അവരുടെ ജീവിതത്തിൽ കുറേ അബദ്ധങ്ങളുണ്ട്, തിന്മകളുണ്ട്, പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും ശിർക്ക് ചെയ്തിട്ടില്ല, ലാ ഇലാ ഇല്ലല്ലാ അംഗീകരിക്കുന്നുണ്ട്. ശിർക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഒരു പക്ഷേ അവർ ചെയ്ത തിന്മകൾക്കുള്ള ശിക്ഷ കിട്ടിയതിന് ശേഷമെങ്കിലും ഈ തൗഹീദ് കാരണം അവർ രക്ഷപ്പെടാൻ വഴിയുണ്ട് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിൽപ്പെട്ട ഒരൊറ്റ ഹദീസ് ഇവിടെ സൂചിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ജാഅ യൗമുൽ ഖിയാമ യുതാബി റജുൽ, ഖിയാമത്തിൻ്റെ അന്ന് ഒരു മനുഷ്യനെ കൊണ്ടുവരും, യുൻശറു ലഹു തിസ്അത്തു വതിസ്ഊന തിസ്ജില്ല, എന്നിട്ട് അയാൾ ചെയ്ത തിന്മകൾ 99 ഏടുകൾ അയാളുടെ മുമ്പിൽ നിവർത്തപ്പെടും, കുല്ലു സിജില്ലിൻ മദ്ദൽ ബസർ, ഓരോ ഏടുകളും കണ്ണെത്തുന്ന ദൂരം എത്ര ഉണ്ടോ, നമ്മളെ നോക്കിയാൽ എത്ര ദൂരം കണ്ണെത്തും, അത്ര വലിയ തിന്മകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള 99 ഏടുകളാണ് ഈ നേരം അതെല്ലാം അവൻ്റെ മുമ്പിൽ നിവർത്തപ്പെട്ടിട്ട് റബ്ബ് അവനോട് ചോദിക്കും, അ തുൻകിറുമിൻ ഹദശയൻ, ഇതൊക്കെ നീ ചെയ്തത് തന്നെയല്ലേ, ഇതിൽ നീ ചെയ്തതല്ലാത്തത് വല്ലതുണ്ടോ. ആ ലൊലമത്ത് കഥപത്തി അൽ ഹാഫിളൂൻ, ഞാൻ ഏൽപ്പിച്ച എഴുത്തുകാർ നിന്നോട് വല്ല ഉൽമും ചെയ്തിട്ടുണ്ടോ, അക്രമം ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ നിന്റെ പ്രവർത്തനം എഴുതി വെക്കാൻ ഞാൻ മലക്കൾ ഏർപ്പാട് ചെയ്തിരുന്നു, അവർ നീ ചെയ്യാത്തത് നിന്റെ പേരിലുള്ള തിന്മയും എഴുതി വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷേ ആ നേരം അവൻ പറഞ്ഞില്ല, ഇതൊക്കെ ഞാൻ ചെയ്തതാണ്, കാരണം അവൻ ചെയ്ത സ്ഥലവും സമയമൊക്കെ അവിടെ ഉണ്ട്, അതുകൊണ്ട് ഒരിക്കലും അവന് അത് നിഷേധിക്കാൻ കഴിയില്ല. ആ രൂപത്തിൽ സത്യസന്ധന്മാരായ വിശ്വസ്തരായ എഴുത്തുകാരാണ് എഴുതി വെക്കുന്നത്. അപ്പോൾ റബ്ബ അവനോട് ചോദിക്കും, അല കൗദൂർ, എനിക്ക് വല്ല ഒഴിവ് കഴിവും പറയാനുണ്ടോ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ അവ ഹസൻ എന്തേലും നന്മ ചെയ്തത് വല്ലതും എടുത്ത് പറയാനുണ്ടോ. അവൻ പറയില്ല, ഈ ജാതി തിന്മകൾ കണ്ടുമ്പോൾ അവന് നന്മയായിട്ട് വല്ലത് ഓർമ്മ വരുക സമയം. അപ്പോൾ അവൻ പറയില്ല, അപ്പോൾ റബ്ബ് പറയും, ഫയഖൂൽ ബല, അതല്ല ഉണ്ട്, ഇന്നലൊക്കെ ഇന്ധന ഹസന വാഹിദ, നിനക്ക് നമ്മുടെ അടുത്തൊരു നന്മയുണ്ട്, എന്നിട്ട് ഫതുഹ്റജ് ബിത്താക്ക, ഒരു ബിത്താക്ക ഒരു കാർഡ് ഫീഹ അതിലുണ്ട്, അതങ്ങോട്ട് പുറത്തെടുക്കപ്പെടും ഒരു കാർഡ്. അതിൽ അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാ വന്ന മുഹമ്മദ് റസൂലുള്ള, അള്ളാഹു അല്ലാതെ ആരാധ്യനേ ഇല്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അതുപോലെ മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അപ്പം ഈ ഷഹാദത്ത് അയാൾക്കുണ്ട്, അയാൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ സാഹചര്യത്തിൽപ്പെട്ടിട്ടോ മറ്റതോ അല്ലെ തിന്മയുള്ള സമൂഹത്തിൽപ്പെട്ടോ എന്തോ അല്ലെ തന്നിഷ്ടങ്ങൾക്ക് വിധേയനായി കുറേ തിന്മകൾ അയാൾ ചെയ്തു. പക്ഷേ ജീവിതത്തിൽ ഒരിക്കൽ ശിർക്ക് ചെയ്തിട്ടല്ല, ഇസ്ലാം പഠിപ്പിക്കുന്ന ആ തൗഹീദ് അംഗീകരിച്ചിട്ടുണ്ട്. ആ രൂപത്തിലാണ് അയാൾ മരിച്ചു പോയത്. അങ്ങനെ ഇയാൾ ചെയ്ത തിന്മകൾ, ആ ഏടുകളൊക്കെ തുലാസിൻ്റെ നന്മ തൂക്കുന്ന തുലാസിൻ്റെ ഒരു തട്ടിലും, അതേസമയം ആ ലാ ഇലാഹ ഇല്ലല്ലാ കലിമത്തു ഷഹാദ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂൽ എന്നത് തുലാസിൻ്റെ മറ്റേ തട്ടിലും ഇട്ടാൽ, അതിട്ടപ്പോൾ ആ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂൽ എന്ന ആ തട്ട് അതിട്ട തട്ടാണ് കനം തൂങ്ങിയത് എന്നാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പം എത്ര പ്രധാനമാണ് ഇസ്ലാമിൻ്റെ അഖീദ. അതിൽ വ്യതിയാനം വന്നാൽ മറ്റുള്ള സൽക്കർമ്മങ്ങൾ കൊണ്ട് പ്രയോജനമില്ലാതിരിക്കുകയാണ്. അതേസമയം ജീവിതത്തിൽ അബദ്ധങ്ങൾ വന്നാലും ഈ വിഷയത്തിൽ ക്ലിയറാണെങ്കിൽ എപ്പോഴെങ്കിലും രക്ഷപ്പെടാം. നരകത്തിൽ പ്രവേശിച്ചാലും ശരി, അവർക്ക് രക്ഷപ്പെടാൻ വകുപ്പുണ്ട്. എന്നാൽ മറ്റുള്ളവർക്ക് അതും ഇല്ല എന്നാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെയും പിന്നെ അനേകം പാഠങ്ങളിലൂടെയൊക്കെ നമ്മെ അറിയിക്കുന്ന കാര്യം. അപ്പോൾ ഏറ്റവും പ്രധാനം അഖീദയാണ്. അപ്പോൾ ഇതിലുള്ള തകരാർ ഒരിക്കലും വെച്ച് പൊറിപ്പിക്കപ്പെടുകയില്ല എന്ന് അടിക്കടി ഇസ്ലാം പറയുന്നുണ്ട്. എന്നിട്ടും ജനങ്ങൾ ഇത് മനസ്സിലാക്കാതെ ശിർക്കിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇനി നമ്മൾ സൂചിപ്പിക്കുന്ന കാര്യം, ഇസ്ലാമിൻ്റെ ഈ അഖീദ ഇതിന് ഇത്ര പ്രാധാന്യത്തോടു കൂടെ പറഞ്ഞിട്ടും എന്തുകൊണ്ട് ജനങ്ങൾ അംഗീകരിക്കുന്നില്ല? ഇനി രണ്ടാമത് ഇസ്ലാമിൻ്റെ അഖീദയുടെ പ്രത്യേകത പറയാൻ, ലോകത്തുള്ള അമ്പിയാക്കൾ മുഴുവനും ആദ്യമായി ജനങ്ങളെ പഠിപ്പിച്ച വിഷയം ഇതാണ്. ഇത് അറേബ്യയിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ആദ്യമായി പറഞ്ഞൊരു വിഷയമല്ല, മറിച്ച് ലോകത്ത് എത്ര നബിമാർ വന്നിട്ടുണ്ട്, ചില ഹദീസുകളിലൊക്കെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കാണുന്നുണ്ട്. 124,000, അതിൽ 315 റസൂൽമാർ, ബാക്കിയുള്ളത് നബിമാരും ആണ് എന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ലോകത്തോട് പറഞ്ഞൊരു വിഷയം, ഇത്ര അടിസ്ഥാനപരമായി അവർ അയക്കപ്പെട്ടിട്ട് അവർ പറഞ്ഞ ഈ വിഷയമുണ്ടല്ലോ. പക്ഷേ ജനങ്ങൾ ഈ ഹക്കിൽ നിന്ന് തെന്നി മാറുകയാണ്. അപ്പോൾ അത് മാറിക്കഴിഞ്ഞാൽ, ഇത്ര നിർദ്ദേശം കിട്ടിയിട്ടും അതിൽ നിന്ന് മാറിയാൽ അത് റബ്ബ് പുറത്തു കൊടുക്കാത്ത തിന്മയാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കുള്ള ഈ ക്ഷണം, അത് ചരിത്രം എടുത്താൽ ലോക ചരിത്രം മുതലേ തുടങ്ങിയ വിഷയമാണ്. മഹാനായ നൂഹ് അലൈഹി സലാം അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞ കാര്യം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നൂഹ് അലൈഹി സലാമിൻ്റെ മുമ്പ് നമുക്കറിയാം മനുഷ്യരാശിയുടെ പിതാവ് ആദം അലൈഹി സലാമാണ്. ആ ആദം അലൈഹി സലാമിന് ശേഷം 10 തലമുറകളിൽ തൗഹീദിൽ നിന്ന് വ്യതിചലിക്കാത്ത തലമുറ, അല്ലാത്ത തിന്മകളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കൊലപാതകങ്ങളുണ്ട്, അസൂയുണ്ട്, അങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചിരുന്നില്ല 10 തലമുറ. അതൊരു അത്ഭുതകരമായ തലമുറയാണ്. അങ്ങനെയുള്ള തലമുറ വളരെ അപൂർവമായിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ആ കാലഘട്ടത്തിൽ 10 നൂറ്റാണ്ട് ജനങ്ങൾ തൗഹീദിൽ നിന്ന് വ്യതിചലിക്കാതെ ജീവിച്ചവരായിരുന്നു. പക്ഷേ പിന്നെ നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടം വന്നപ്പോൾ, നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ ജനതയിൽപ്പെട്ടവർ തന്നെ കുറേ നല്ല മനുഷ്യന്മാർ വന്നപ്പോൾ, അവർ മരിച്ചു പോയപ്പോൾ അവരുടെ പേരിൽ ആൾക്കാർ അമിതത്വം കാണിക്കുകയും അതിരുകവിയിൽ കാണിക്കുകയും അവസാനം അവരെ തന്നെ ആരാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ശരി, നൂഹ് അലൈഹി ഇസ്ലാം വന്നു, അതിനെതിരെ പ്രതികരിച്ചു. നൂഹ് അലൈഹി ഇസ്ലാം വന്നിട്ട് ജനങ്ങളോട് പറഞ്ഞ കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് അറിയിച്ചിട്ടുണ്ട്. ലഖദ് അർസൽന നൂഹൻ ഇലാ ഖൗമിഹി, തൻ്റെ ജനതയിലേക്ക് നൂഹ് അലൈഹി ഇസ്ലാമിനെ നമ്മൾ പറഞ്ഞയച്ചു. ഫഖാല യാ ഖൗമി ഉബ്ദുല്ലാ മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, എൻ്റെ ജനങ്ങളെ നിങ്ങൾ അള്ളാഹനെ മാത്രം ആരാധിക്കണം, അവനല്ലാതെ വേറെ ആരാധ്യം നിങ്ങൾക്കില്ല. പക്ഷേ അവർ ആരാധ്യരെ അള്ളാഹനെ പോലെ വേറെ അള്ളണ്ടെന്നൊന്നും അവർ വിശ്വസിച്ചിട്ടില്ല. അവരെന്താ ചെയ്തത്? നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ ജനതയിൽപ്പെട്ട വദ്ദ് സുവാഹ് യഹൂസ് യഹൂഖ് നസർ, ഇവരൊക്കെ നല്ല മനുഷ്യരായിരുന്നു. അപ്പോൾ പിശാജ് ഇടപെട്ടു, ഇവർ മരിച്ചുപോയി എന്നാലും നമുക്ക് അവരെന്നും ഓർക്കണം, അവരെപ്പറ്റി സംസാരിക്കണം. അപ്പോൾ എല്ലാവരും അതൊക്കെ അംഗീകരിച്ചു, പിശാജിൻ്റെ ദുർബോധനാണെങ്കിലും. പക്ഷെ പിന്നെ പിശാചി കുറേ കാലം പറഞ്ഞു ഇവരെ ജനങ്ങൾ മറക്കും, അതുകൊണ്ട് അവരുടെ രൂപത്തിൽ നമുക്ക് രൂപങ്ങൾ വിഗ്രഹങ്ങൾ ഉണ്ടാക്കാം. എന്നാൽ പിൽക്കാലക്കാർക്കും അവരെ എന്നും ഓർക്കാലോ ആ രൂപങ്ങളിങ്ങനെ കാണുമ്പോൾ. അങ്ങനെ അതുണ്ടാക്കി, അന്നും അത് ആരാധിക്കപ്പെട്ടിരുന്നില്ല. പിന്നെയും കുറേ കഴിഞ്ഞപ്പോൾ ഈ മഹാന്മാരെ തന്നെ വിളിച്ച് പ്രാർത്ഥിക്കാൻ, അവരുടെ മുമ്പിൽ ആരാധനകൾ അർപ്പിക്കാനും ജനം തുടങ്ങി. അപ്പോൾ അവരോടൊക്കെ നൂഹ് അലൈഹി സ്വലാം രാപ്പകൽ ഭേദമന്യേ അത് ചെയ്യാൻ പാടില്ല, അത് തെറ്റാണ്, ആരാധനകൾ റബ്ബിന് മാത്രമേ അർപ്പിക്കാവൂ, അവന് മാത്രം ഇബാദത്ത് എടുക്കുക, അവൻ പറയുന്നതനുസരിച്ച് ജീവിക്കുക എന്ന് നിരന്തരമായി പറഞ്ഞു. അപ്പം അമ്പിയാക്കൾ, ലോകത്ത് വന്ന അമ്പിയാക്കൾ ഏറ്റവും പ്രധാനമായ ദൗത്യാർത്ഥ വിഷയം തന്നെ ഈ അഖീദയാണ്, ഈ വിശ്വാസമാണ്. അപ്പം അതിൻ്റെ പ്രാധാന്യമാണ് ആ സൂചിപ്പിക്കുന്നത്. ഇനി ഹൂദ് അലൈഹിസ്സലാമിൻ്റെ ദൗത്യത്തിനെ പറ്റി കുറുവാൻ പറഞ്ഞു. അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു, അബൂദുള്ള, നിങ്ങൾ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കണം. മാലക്കുമിൻ ഇലാഹിൻ വയറു, അവനല്ലാതെ നിങ്ങൾക്ക് വേറെ ആരാധ്യനയെ ഇല്ല. സോലി അലൈഹിസ്സലാം തൻ്റെ ജനതയോട് പറഞ്ഞു, വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അദ്ദേഹം തൻ്റെ ജനതയോട് ഇങ്ങനെ പറയാം, എഹബുദുള്ള, നിങ്ങൾ റബ്ബിന് മാത്രം ഇബാദത്ത് എടുക്ക്. മാലക്കുമിൻ ഇലാഹിൻ വയറു, അവനല്ലാതെ വേറെ ആരാധ്യനയെ നിങ്ങൾക്കില്ല. അപ്പം എന്താ, ഇവരുടെ ഇടയിലൊക്കെ ഈ വിഷയത്തിൽ തകരാറ് വന്നിട്ടുണ്ട്. അവര് ആരാധനകളുടെ വിഷയത്തിൽ ശിർക്ക് വെക്കുന്നുണ്ട്, അള്ളാഹുവിനോടൊപ്പം സൃഷ്ടികൾക്കും അവർ ആരാധന കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കാനാണ് അള്ളാഹു അമ്പിയാക്കളെ പറഞ്ഞയക്കുന്നത്, മുർസലീങ്ങളെ പറഞ്ഞയക്കുന്നത്. കാരണം ഇത് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ മറ്റുള്ള അമലുകൾ കൊണ്ട് കാര്യമില്ല. മനുഷ്യർ സൃഷ്ടിക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ ഈ ലോകത്തിനേക്ക് വേണ്ടിയല്ല. അവരുടെ പിതാവ് ആദം അലൈഹിസ്സലാം സ്വർഗത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടത്, പിന്നെ അദ്ദേഹം ചില കാരണങ്ങൾ കൊണ്ട് ഈ ദുനിയാവിലേക്ക് അയക്കപ്പെട്ടു. ഇനി ആ തറവാട്ടിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ ഒന്നാമത്തെ നിബന്ധന, യോഗ്യത, റബ്ബിന് മാത്രം ഇബാദത്ത് എടുക്കുക എന്നതാണ്. അത് പഠിപ്പിക്കാനാണ് ഒരുപാട് സന്ദേശവാഹകരെ അള്ളാഹു സുബ്ഹാനഹു വതാല ജനങ്ങളിലേക്ക് അയച്ചത്. ഇനി ശുഐബ് അലൈഹിസ്സലാം ജനങ്ങളോട് പറയുന്നു, എഹബുദുള്ള, മാലക്കുമിൻ ഇലാഹിൻ വയറു, നിങ്ങൾ അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് എടുക്കുക, ഇബാദത്ത് അവന് മാത്രം നൽകുക, അവനല്ലാതെ വേറെ ആരാധ്യനെ നിങ്ങൾക്കില്ല. ഇനി മൊത്തത്തിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലഖദ് ബഅസ്ന ഫീ കുല്ലി ഉമ്മത്തി റസൂല, എല്ലാ സമൂഹത്തിലേക്കും നമ്മൾ ദൂതന്മാരെ പറഞ്ഞയച്ചിട്ടുണ്ട്. എന്തിന്? അനിയബുദുള്ള, നിങ്ങൾ റബ്ബിന് മാത്രം, അള്ളാഹ്ക്ക് മാത്രം ആരാധന കൊടുക്കണം. വജിത്തനീബു താഗൂത്, അള്ളാഹ് അല്ലാത്തവരെ ആരാധിക്കപ്പെടുന്ന എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ ഒഴിവാക്കണം. അപ്പോൾ റബ്ബല്ലാതെ ആരാധിക്കപ്പെടുന്നവിടെ എന്തൊക്കെയുണ്ട് അതിനൊക്കെ മൊത്തത്തിൽ താഗൂത്ത് എന്ന് വിശേഷിപ്പിക്കാം. അതേസമയം നല്ല മനുഷ്യരെ തന്നെ ജനങ്ങൾ ആരാധിക്കുന്നുണ്ട്, മരിച്ചുപോയവരെ, പക്ഷെ അവരെ നമ്മൾ താഗൂത്ത് എന്ന് പറയുന്നില്ല. എന്തുകൊണ്ട്? അവരവർക്ക് ഇബാദത്ത് എടുക്കണമെന്ന് ആഗ്രഹിക്കാത്തവർ അതിനെതിരെ നിലകൊണ്ടവരാണ്. അവർ മുഴുവനും അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് കൊടുക്കാവൂ എന്ന് പറഞ്ഞവരാണ്. ഉദാഹരണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ നബി തിരുമേനിയുടെ കൂടെയുള്ള സഹാബികൾ, അവർ ബദറിൽ പങ്കെടുത്തു, റബ്ബിന് മാത്രം ആരാധന കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. എന്നാൽ റബ്ബിനും സൃഷ്ടികൾക്കും ആരാധന കൊടുക്കുന്ന മുശരിക്കുകൾ, അവർ തമ്മിലായിരുന്നു യുദ്ധം. അപ്പോൾ റബ്ബിന് മാത്രം ഇബാദത്ത് കൊടുക്കണം എന്ന നിലപാടും ആദർശവും സ്വീകരിച്ചുകൊണ്ട് ഈ ലോകത്തോട് പിന്നെ വിട പറഞ്ഞവരൊന്നും തോകത്തു എന്ന് പറയില്ല. കാരണം അവരിഷ്ടപ്പെടാത്ത കാര്യം അവരെ മേൽ ആരോപിച്ച് അവരോട് ആരാധിക്കുകയാണ്. ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. എന്നാൽ തങ്ങൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്, തങ്ങൾ ആരാധിക്കപ്പെടാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഫിർഔനെ പോലെ, ഞാനാണ് നിങ്ങളുടെ ആരാധ്യൻ, ഇതുപോലെ വേറെയും കുറേ മനുഷ്യദൈവങ്ങളൊക്കെ രംഗത്ത് വന്നിട്ട് ഇതൊക്കെ ഇഷ്ടപ്പെടുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെ റബ്ബ് അല്ലാതെ ആരാധിക്കപ്പെടുന്ന, ഈ രൂപത്തിൽ ആരാധിക്കപ്പെടുന്നതിനൊക്കെ ഈ തോഹൂത്ത് എന്നാണ് പറയാം. അപ്പോൾ ഏതായാലും ശരി, അതിന് അങ്ങനെയുള്ള സൃഷ്ടികൾ ആരാധിക്കപ്പെടും, അത് മുഴുവൻ ഒഴിവാക്കിയിട്ട് അള്ളാഹ്ക്ക് മാത്രമേ ഇബാദത്ത് കൊടുക്കാവൂ എന്ന് പറയാനാണ് ലോകത്ത് അമ്പിയാക്കൾ അയക്കപ്പെട്ടത് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ആ കാര്യം മറ്റൊരു വചനത്തിൽ സൂറത്ത് അമ്പിയ 25, വമാ അർസൽനാമി ഖബിലിക മിർ റസൂൽ ഇല്ലാ നൂഹി ഇലൈ അന്നഹു ലാ ഇലാ ഇല്ലാ അന ഫഅബുദുൻ, താങ്കൾക്ക് മുമ്പ് ഒരു ദൂതനെ നമ്മൾ അയച്ചിട്ടില്ല, ഇത് പറയാതെ ഇങ്ങനെ വഹി കൊടുക്കാതെ എന്ത് അന്നഹു കാര്യം, ലാ ഇലാഹ ഇല്ലാന, ഞാനല്ലാതെ ആരാധ്യനേയില്ല, അതുകൊണ്ട് ഫഅബുദുൻ, നിങ്ങൾ എനിക്ക് മാത്രം ഇബാദത്ത് എടുക്കുക. അപ്പോൾ റബ്ബ് അയച്ച ഇത്രയേറെ ലക്ഷക്കണക്കിന് ദൂതന്മാർ വന്നിട്ട് ജനങ്ങളോട് പറയാണ്, നിങ്ങൾ ആരാധനയിൽ വ്യതിചലനം ഉണ്ടാവരുത്, റബ്ബിന് മാത്രം ഇബാദത്ത് കൊടുക്കുക. ഇത്ര അടിക്കടി നിർദ്ദേശം കിട്ടിയിട്ടും ഇങ്ങനെയുള്ള ഒരു സത്യത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ മനുഷ്യർക്ക് സമയമില്ല. അവർക്ക് വേറെ ചില കാര്യങ്ങളാണ്. അപ്പോൾ അതിനവരെ അള്ളാഹു വെറുതെ വിടുകയില്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതല്ലാത്ത ഏത് തിന്മകളാണെങ്കിൽ റബ്ബ് ഉദ്ദേശിച്ച് അവർക്ക് പുറത്തു കൊടുക്കും. പക്ഷെ ഇതൊരിക്കലും പൊറുക്കപ്പെടാത്ത പാപമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് നബി ഇബ്രാഹിം അലൈഹി സ്വലാം, ഇതാ അദ്ദേഹത്തിൻ്റെ ദൈവത്തെ നമുക്കറിയാം, ഒരുപാട് കാലം തൻ്റെ നാട്ടിൽ ഈ വിഷയത്തിൽ ഒരുപാട് പ്രതിസന്ധി അനുഭവിച്ച ആളാണ്. റബ്ബിന് മാത്രമേ ഇബാദത്ത് കൊടുക്കാവൂ, വിഗ്രഹങ്ങൾക്ക് അതുപോലെ മറ്റ് സൃഷ്ടികൾക്ക് ഒന്നും ആരാധന കൊടുക്കരുത്, ഏകനെ റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ എന്നൊക്കെ പറഞ്ഞിട്ടും അവരീ പറയുന്നവരെ ആക്രമിക്കുക എന്നല്ലാതെ സത്യത്തിലേക്ക് വരുന്നില്ല. എന്നിട്ട് വളരെ നിസ്സാരമായി മനുഷ്യനേക്കാൾ സ്ഥാനം കുറഞ്ഞ മൃഗങ്ങളെയും സൃഷ്ടികളെയൊക്കെ ആരാധിക്കുന്നൊരവസ്ഥ സമൂഹത്തിലുണ്ട്. ഈ വിഷയത്തിലാണ് മനുഷ്യൻ വളരെയേറെ താഴേക്കിടയിലേക്ക് പോകുന്നത് വിശ്വാസരംഗത്ത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ദഅവത്ത് തുടങ്ങി 13 വർഷവും ഏറ്റവും പ്രധാനമായി ജനങ്ങളെ ക്ഷണിച്ചത് തൗഹീദിലേക്കായിരുന്നു, ഈ ഏകദൈവ സിദ്ധാന്തത്തിലേക്കായിരുന്നു. കാരണം അവർ ശിർക്കുമായി ബന്ധപ്പെട്ട അനേകം കാര്യങ്ങളിലൂടെ പല രൂപത്തിലുള്ള വിശ്വാസവുമായി മുന്നോട്ട് പോയിരുന്നു. ചിലർ മലക്കുകൾ അള്ളാഹുവിൻ്റെ മക്കളാണെന്ന് പറയുന്നവരുണ്ട്. അതുപോലെ സൃഷ്ടികളെ ആരാധിക്കുന്നു പല രൂപത്തിൽ, സൂര്യനെ, ചന്ദ്രനെ, നക്ഷത്രങ്ങളെ, അതുപോലെ മരിച്ചുപോയവരെ, അമ്പിയാക്കളെ, മുർസലീങ്ങളെ, ഇതുപോലെ പിന്നെ ഔലിയാക്കളെ, ഇവരൊക്കെ ഇബാദത്ത് കൊടുക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ എന്തൊരു വിഡ്ഢിത്തമാണത്. മനുഷ്യനെപ്പോലെ ഈ ലോകത്ത് ജീവിച്ചവർ അവർ ഈ ലോകത്തോട് വിട പറഞ്ഞ് മരിച്ചു പോയവരുടെ കഴിവുകളൊക്കെ അസ്തംഭിക്കാമെന്ന് മനസ്സിലാക്കാതെ ഒരു കഴിവ് കൂടുമെന്ന് വിശ്വസിച്ചിട്ട് പ്രശ്നങ്ങളൊക്കെ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ് എന്തൊരു വിഡ്ഢിത്തമാണ്. വലിയ ബുദ്ധി നൽകപ്പെട്ട മനുഷ്യൻ ആകെ അധപ്പതിക്കുന്ന രംഗമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ഈ തൗഹീദ്, ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു, ലോകത്തുള്ള അമ്പിയാക്കൾ മുഴുവനും പറഞ്ഞ് ഈ അഖീദയാണ്. യഥാർത്ഥത്തിൽ ഐക്യത്തിനുള്ള വഴിയും ഇതാണ്. പലരും പറയും ഇവർ പ്രശ്നം ഉണ്ടാക്കുകയാണ്, നല്ല നിലക്ക് ജീവിച്ചു പോകുന്നവർ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുകയാണ്. വാസ്തവത്തിൽ ലാ ഇലാ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള ഐക്യത്തിൻ്റെ വാചകമാണ്. കാരണം ലോകത്തിന് ഒരേ ഒരു സൃഷ്ടാവേ ഉള്ളൂ. എങ്കിൽ ആ സൃഷ്ടാവിൻ്റെ നിയമം അനുസരിച്ചാൽ ഐക്യമുണ്ടാകും. ആ സൃഷ്ടാവ് ലോകത്ത് ഒരുപാട് അമ്പിയാക്കളെ പറഞ്ഞു നിങ്ങൾ എനിക്ക് മാത്രം ഇബാദത്തെടുക്കും എന്ന് പറഞ്ഞു. എന്നാൽ അതെന്താ അംഗീകരിക്കാതെ? അതല്ലേ ഐക്യത്തിനുള്ള വഴി? അതല്ലേ മനുഷ്യന്മാർക്കിടയിൽ മസ്ലഹത്തും രഞ്ജിപ്പും ഉണ്ടാവുക, പ്രശ്നമില്ലാതിരിക്കാനുള്ള കാര്യം അതല്ലേ? അപ്പോൾ ആ ഒരു ഹക്കിലേക്ക്, ആ ഒരു സത്യത്തിലേക്ക് ജനങ്ങൾ വന്നിട്ടില്ല എങ്കിൽ അവർക്കിടയിൽ പ്രശ്നമാകും. അപ്പോൾ ഈ ഒരു ശിർക്കൻ സമ്പ്രദായം എന്ന് തുടങ്ങി അതിലേക്ക് നമ്മൾ സൂചന നൽകി. ലോക ചരിത്രത്തിൽ ഈ തൗഹീദിൽ വ്യതിചലനം വന്നത് ഈ നൂഹ് അലൈഹി സ്ലാമിൻ്റെ കാലഘട്ടത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ജനതയിൽ ചിലരുണ്ടായിരുന്നു നല്ല മനുഷ്യർ. അപ്പോൾ അതിൻ്റെ മുമ്പ് ഒരു 10 തലമുറയിൽ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. അവരൊക്കെ റബ്ബിന് അവകാശപ്പെട്ടത് റബ്ബിന് മാത്രം സമർപ്പിച്ചവരായിരുന്നു. പക്ഷേ പിന്നെ ഈ വിശ്വാസത്തിൽ തകരാറ് വന്നു, ഈ വിശ്വാസത്തിൽ കുഴപ്പം വന്നു. അത് വന്നതുകൊണ്ട് വീണ്ടും ശുദ്ധ നന്മയിലേക്ക്, തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി അള്ളാഹു ദൂതന്മാരെ അയച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ടും ജനങ്ങൾ ഈ വസ്തുത കാണാതെ ജീവിച്ചാൽ അതൊരു മഹാനഷ്ടമായിരിക്കും എന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ അഖീദൻ്റെ രണ്ടാമത്തെ പ്രത്യേകത നമ്മൾ സൂചിപ്പിച്ചു. അത് ലോകത്ത് എല്ലാ നബിമാരും ദൈവത്ത് നടത്തിയതാണ്, അള്ളാഹു അയച്ച ലോകചരിത്രം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ജനങ്ങൾ സത്യത്തിന് വ്യതിചലിക്കും, അപ്പോൾ സത്യത്തിലേക്ക് ക്ഷണിക്കുന്ന ദൂതന്മാരെ റബ്ബ് പറഞ്ഞയക്കും. അത് കുറേ ആൾക്കാരത് അംഗീകരിക്കും, അംഗീകരിക്കാത്തവർ ചിലപ്പോൾ നശിപ്പിക്കപ്പെടും. പിന്നെ ആ തൗഹീദിൽ അധിഷ്ഠിതമായ ജനത അവരിങ്ങനെ ജീവിക്കുമ്പോൾ വീണ്ടും പിശാച് ഇടപെട്ട് അവർ ചിർക്കിലേക്ക് കൊണ്ടുപോകും, വീണ്ടും അവരെ നന്നാക്കാൻ അമ്പിയാക്കളെ പറഞ്ഞേക്കും തൗഹീദിലേക്ക് തന്നെ. അങ്ങനെ ലോകത്ത് മുഴുവനും ഈ ഒരു തൗഹീദിൻ്റെ ദാവത്ത് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിൻ്റെ കാര്യം. അത് ഇസ്ലാം കൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം അങ്ങനെ കൊണ്ടുവന്നതല്ല, അത് ലോകത്തിൻ്റെ ആദർശമാണ്. ആ ആദർശത്തിലേക്ക് മടങ്ങലാണല്ലോ ബുദ്ധിപരം. ആ ലോകത്ത് സൃഷ്ടിച്ച സൃഷ്ടാവിന് മാത്രം ഇബാദത്ത് കൊടുക്കലല്ലേ ബുദ്ധിപരം, അതല്ലേ കുറ്റമറ്റത്. പക്ഷേ അതിനെപ്പറ്റി ആലോചിക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അല്ലാത്തവർ ഈ വിഷയം ആലോചിക്കാതെ പരമ്പരാഗതമായി എന്നും പറഞ്ഞ് അവർ കിട്ടിയ ആരാധനകളും മറ്റുമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ഒഴിവാവൽ വളരെ അനിവാര്യമാണ്. ശുദ്ധമായ തൗഹീദിൻ്റെ അണികളാവണം. റബ്ബ് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇനി അഖീദൻ്റെ മറ്റു പ്രത്യേകതകളെപ്പറ്റി നമുക്ക് സംസാരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്.
2: ജസാകുമുല്ലാഹു ഖൈറാ. സലഫി ദുറൂസ് പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. നുബുവത്തിൻ്റെ തെളിവുകൾ എന്ന ശീർഷകവുമായാണ് ബഹുമാന്യനായ അബൂബക്കർ സലഫി ശ്രോതാക്കളോടൊപ്പം സംവദിച്ചത്.
4: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അല്ലിജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി, ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അല്ലിജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ. രാത്രി നമസ്കാരം നിലനിർത്തുക എന്ന വിഷയത്തിൽ അബ്ദുള്ള സലഫി ക്ലാസ് എടുക്കുന്നു.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ജീവിത പാഠങ്ങളിലെ പുതിയ എപ്പിസോഡിലാണ് നാം ഉള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുകയാണ്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂമു മിനൽ ലൈലി ഹത്താ തതഫത്തറ ഖദമഹു. നിശ്ചയമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ എഴുന്നേൽക്കും, എന്നിട്ട് അദ്ദേഹം നമസ്കരിക്കും, രാത്രി നമസ്കാരം നിർവഹിക്കുമായിരുന്നു. ഹത്താ തതഫത്തറ ഖദമഹു, അദ്ദേഹത്തിൻ്റെ കാലിൽ നീരുവരുമാറും, അദ്ദേഹത്തിൻ്റെ കാലുകൾക്ക് തളർച്ച വന്നു പോകുമാറും അദ്ദേഹം രാത്രി നമസ്കരിക്കും. അങ്ങനെ ഒരിക്കൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഫഖുൽതു ലഹു ലിമ തസ്നഉ ഹാദാ യാ റസൂലല്ലാ, അല്ലാഹുവിൻ്റെ റസൂലേ, എന്തിനാണ് അങ്ങ് ഇത്രയും കഷ്ടപ്പെടുന്നത്? വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. അള്ളാഹുവിൻ്റെ റസൂലേ, അങ്ങേക്ക് അള്ളാഹു അങ്ങയുടെ മുൻകഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായതൊക്കെ പൊറത്തു തന്നിട്ടുണ്ടല്ലോ, മാപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, ഇനിയും എന്തിനാണ് അങ്ങ് ഇത്രയും പ്രയാസപ്പെടുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി സഹോദരങ്ങളെ നമ്മെ ഏറെ ചിന്തിപ്പിക്കേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞ മറുപടിയും നാം മനസ്സിലാക്കുന്നതിന് മുമ്പ് ആരായിരുന്നു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നാം അറിയണം. സഹോദരങ്ങളെ, ജീവിതത്തിൽ ഏറെ ത്യാഗങ്ങളും പ്രയാസങ്ങളും പ്രവാചകനായിരുന്നിട്ട് പോലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സഹിക്കേണ്ടി വന്ന വ്യക്തിത്വമായിരുന്നു പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കാ കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുജൂദിൽ കിടക്കുമ്പോൾ ചീനളിഞ്ഞ ഒട്ടകത്തിൻ്റെ കുടൽമാലകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിരസിൽ അന്ന് ശത്രുക്കൾ ചാർത്തുകയുണ്ടായി. അവിടുന്ന് വീടിൻ്റെ പുറത്തേക്കിറങ്ങുമ്പോൾ കാർക്കിച്ച് തുപ്പാൻ കാത്തുനിന്ന മക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചൂലെടുത്തടിക്കാൻ തയ്യാറായി നിന്ന അവിടുത്തെ സ്ത്രീ സമൂഹം ചെറിയ കുട്ടികളുടെ കൈകളിൽ ചരൽക്കല്ലുകൾ വെച്ചുകൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എറിയാൻ ആവശ്യപ്പെട്ട മക്കാർ ഒരുപാട് പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ത്യാഗങ്ങൾ ദീനിനു വേണ്ടി ഏറ്റുവാങ്ങിയ പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് കിലോമീറ്ററുകളോളം നഗ്നപാദനായി സൂര്യൻ്റെ അതികഠിനമായ ചൂടേറ്റ് കിലോമീറ്ററുകളോളം മരുഭൂമിയിലൂടെ യാത്ര ചെയ്യേണ്ടി വന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ എത്ര പ്രയാസങ്ങൾ! ഉഹദിൻ്റെ രണാങ്കണത്തിൽ അവിടുത്തെ മുൻപല്ല് പൊട്ടിയും, അവിടുത്തെ നെറ്റിത്തടം പൊട്ടി ചോര പൊടിഞ്ഞു. അവിടുന്ന് അബു ആമിർ എന്ന ശത്രു കുഴിച്ച ചതിക്കുഴിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണു. ഇപ്പം ജീവിതത്തിൽ നിരന്തരം പ്രയാസങ്ങൾ, ത്യാഗങ്ങൾ, പരീക്ഷണങ്ങൾ പ്രവാചകനായിരുന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായി. ഏറെ സ്നേഹിച്ച സ്നേഹനിധിയായ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിട്ടുപിരിഞ്ഞു. താങ്ങാനാവുന്നതിലപ്പുറമുള്ള വിഷമം. അതേ വർഷത്തിൽ തന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താങ്ങായിരുന്ന തണലായിരുന്ന അവിടുത്തെ പിതൃവ്യൻ അബൂ ത്വാലിബും മരണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടാൺകുട്ടികൾ, രണ്ടാൺമക്കൾ അവിടുന്ന് ജീവിച്ചിരിക്കെ ഈ ലോകത്തോട് വിടപറഞ്ഞു. ജീവിതത്തിൽ ഇത്രയേറെ പ്രയാസങ്ങളുണ്ടായിരുന്ന വ്യക്തിത്വമായിരുന്നിട്ട് പോലും എന്തിനാണ് നബിയെ അങ്ങ് രാത്രി ഇത്ര പ്രയാസപ്പെട്ട് നമസ്കരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞ മറുപടി, അഫല ഉഹിബ്ബു അൻ അകൂന അബ്ദൻ ശക്കൂറാം. ആയിഷ, ഞാനൊരു നന്ദിയുള്ള അടിമയാകാൻ ആഗ്രഹിക്കുന്നു, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടല്ലോ ആയിഷ, ആകണ്ടയോ ആയിഷ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയോട് മറുപടി കൊടുക്കുകയാണ്. ഇത്രയേറെ വിഷമങ്ങൾ നേരിടേണ്ടി വന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കെന്താണ്? ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടയോ എന്ന്. സഹോദരങ്ങളെ, നമുക്കെന്തെങ്കിലും ദീനിൻ്റെ പേരിൽ കല്ലേറ് സഹിക്കേണ്ടി വന്നിട്ടുണ്ടോ? നമുക്കെന്തെങ്കിലും ദീനിൻ്റെ പേരിൽ ഇത്തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? നമ്മുടെ മക്കൾ നമ്മുടെ ജീവിതകാലത്ത് മരണപ്പെട്ടിട്ടുണ്ടോ? അല്ലെ, അത്രയേറെ പ്രയാസങ്ങളും വിഷമങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കു ഉണ്ടായിട്ടും അവിടുന്ന് പറഞ്ഞത് ഞാൻ നന്ദിയുള്ള അടിമയാകണ്ടയോ ആയിഷ എന്നാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന് ശുക്റും ഹംദും രേഖപ്പെടുത്താൻ ഒരു വിശ്വാസിക്കുള്ള മാർഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് ആയിഷ റളിയല്ലാഹു അൻഹയെ പഠിപ്പിച്ചത്. അത് രാത്രി നമസ്കാരമാണ്. ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിൻ്റെ സമയത്ത്, റമദാനിൻ്റെ വേളയിൽ എല്ലാ ദിവസവും രാത്രി നമസ്കരിച്ചവരാണ് നമ്മൾ, രാത്രി നമസ്കാരം നിർവഹിച്ചവരാണ് നമ്മൾ, അത് പതിവാക്കിയവരാണ് നമ്മൾ. പള്ളികളിലായി നമസ്കരിച്ചു, ജമാഅത്തായി നമസ്കരിച്ചു, അവസാനത്തെ ദിനരാത്രങ്ങളിൽ വീടുകളിൽ വെച്ച് കുടുംബസമേതം നമ്മൾ ആ രാത്രി നമസ്കാരം നിർവഹിക്കുകയുണ്ടായി. പക്ഷേ റമദാൻ കഴിഞ്ഞപ്പോൾ നമ്മുടെ ജീവിതത്തിൽ, പലരുടെയും ജീവിതത്തിൽ നിന്ന് റമദാൻ യാത്ര പറഞ്ഞു പോയപ്പോൾ പല ഇബാദത്തുകളും അക്കൂട്ടത്തിൽ യാത്ര പറയുകയുണ്ടായി. അതിലൊരു ഇബാദത്താണ് രാത്രി നമസ്കാരം എന്നുള്ളത്. സഹോദരങ്ങളെ, വളരെയേറെ ശ്രേഷ്ഠകരമായ ഒരു സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിച്ചല്ലോ, അയ്യു ദുആഇ അസ്മഉ, അല്ലാഹുവിൻ്റെ റസൂലെ, ഏറ്റവും കൂടുതലായി അല്ലാഹു പ്രാർത്ഥനക്കുത്തരം ചെയ്യുന്ന, റബ്ബ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥന കേൾക്കുന്ന സമയം ഏതാണ് നബിയെ? ഏതാണ് ആ ദുആ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജൗഫുൽ ലൈലിൽ അഖിർ, രാത്രിയുടെ അന്ത്യയാമത്തിൽ ഒരു വിശ്വാസി നടത്തുന്ന ദുആയാണ്. വദുബറ സ്വലവാത്തിൽ മക്തൂബ, നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷവും ഒരു വിശ്വാസി നടത്തുന്ന ദുആയാണ്. അള്ളാഹു ഏറ്റവും പെട്ടെന്ന് കേൾക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ജീവിതത്തിൽ രാത്രി നമസ്കാരം, അത് എത്രയാണോ നമുക്ക് സാധിക്കുന്നത്, അത്ര, ഒരു മൂന്നറക്കാഴത്താണെങ്കിൽ മൂന്നറക്കാഴത്ത്, അല്ലെങ്കിൽ അഞ്ചറക്കാഴത്ത്, അല്ലെങ്കിൽ ഏഴറക്കാഴത്ത് നമസ്കരിക്കാനും അത് ഒറ്റയാക്കാനും എനിക്കും നിങ്ങൾക്കും എത്രയാണോ സാധിക്കുക, അത് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ശ്രേഷ്ഠതകൾ അനവധിയാണ്. അഫ്ദലു സ്വലാത്തി ബഅദൽ ഫരീദ സ്വലാത്തുൽ ലൈൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിർബന്ധ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠകരമായ നമസ്കാരം സ്വലാത്തുൽ ലൈൽ, രാത്രി നമസ്കാരമാണ് എന്നവിടുന്ന് പഠിപ്പിച്ചു. ശ്രേഷ്ഠതകളിൽ നിർബന്ധ നമസ്കാരം കഴിഞ്ഞ ഉടനെ പദവിയുള്ള, പ്രാധാന്യമുള്ള നമസ്കാരമാണ് രാത്രി നമസ്കാരം എന്നർത്ഥം. എന്നെ നോക്കൂ നിങ്ങൾ, അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, യാ അയ്യുഹന്നാസ് അഫ്ഷു സലാം വഅത്വഇമുത്തആം അല്ലയോ ജനങ്ങളെ, അഫ്ഷു സലാം, നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണേ. നിങ്ങൾ ഭക്ഷണം ഭക്ഷിപ്പിക്കണേ. വസല്ലൂബില്ലയിൽ വന്നാസുനിയാം, ജനങ്ങൾ മുഴുവനും ഉറങ്ങുന്ന നേരത്ത് എഴുന്നേറ്റ് നിങ്ങൾ നമസ്കരിക്കണേ. യദുഖുലുൽ ജന്നത ബിസലാം, സമാധാനത്തോടുകൂടി നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങളില്ലാതിരിക്കാൻ പലപ്പോഴും പലരും പറയുന്നതാണ്, എത്രയേറെ തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചാലും അതങ്ങോട്ട് ലഭിക്കുന്നില്ല എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, നമസ്കാരം മുറപ്രകാരം നിർവഹിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, വിശിഷ്യ രാത്രി നമസ്കാരം പതിവായി നമസ്കരിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞാൽ, ഒട്ടുമിക്ക തിന്മകളിൽ നിന്നും മാറി നിൽക്കാൻ, അതിനോടൊക്കെ രാജിയാകാൻ എനിക്കും നിങ്ങൾക്കും കഴിയും എന്നുള്ളതാണ് വസ്തുത. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുകയാണ്, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫിൽ ജന്നത്തി ഗുറഫ, നിശ്ചയമായും സ്വർഗത്തിൽ ചില മുറികളുണ്ട്, ചില റൂമുകളുണ്ട്. തുറാലുഹൂറുഹ മിൻ ബുതൂനിഹ വബുതൂനുഹ മിൻ ലുഹൂരിഹ, അതിൻ്റെ പ്രത്യേകത പുറമേ നിന്ന് അകത്തേക്കും അകത്ത് നിന്ന് പുറമേക്കും വ്യക്തമായി കാണുന്ന സ്ഫടികം പോലെയുള്ള, നല്ല ആരെയും കൊതിപ്പിക്കുന്ന ഏറ്റവും അത്ഭുതകരമായ മുറികൾ സ്വർഗത്തിലുണ്ട്. ഫഖാമ അറാബിയൻ, ഒരാൾ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, ലിമൻ യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലേ, ആർക്കാണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിമൻ അത്വാബൽ കലാം, സംസാരം നന്നാക്കിയവന്, ഭക്ഷണം ഭക്ഷിപ്പിച്ചവന്, നോമ്പിനെ നിലനിർത്തിയവന്, വസല്ലാലില്ലാഹി ബില്ലൈൽ, രാത്രി നമസ്കരിച്ചവന്, വന്നാസുനിയാം, ജനങ്ങളൊക്കെ ഉറങ്ങുന്നവരായിരിക്കെ, രാത്രി നമസ്കരിച്ചവനാണ്. അത്തരത്തിലുള്ള സ്വർഗീയ മുറികൾ പരലോകത്തൊരുക്കി വച്ചിട്ടുള്ളത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഒരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തഹജ്ജദ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബൈത്തിയും, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ രാത്രി എൻ്റെ വീട്ടിലായിരിക്കെ നമസ്കരിച്ചു. അങ്ങനെ നമസ്കാരത്തിനിടക്ക് അത് കഴിഞ്ഞപ്പോൾ, ഫസമിഅ സൗത അബ്ബാദിൻ, അബ്ബാദിൻ്റെ ശബ്ദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. യുസല്ലി ഫിൽ മസ്ജിദ്, അബ്ബാദ് ബിൻ ബിഷർ എന്ന സ്വഹാബി ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളാണ്. യമാമ ദിനത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ

0: കരുണ ചെയ്യണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത് ഈ സന്ദർഭത്തിൽ നമ്മൾ അറിയണം. തതജാഫ ജുനൂബുഹും അനിൽ മദാജിഇ യദഊന റബ്ബഹും ഖൗഫൻ വതമഅൻ വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. തങ്ങളുടെ പാർശ്വഭാഗങ്ങൾ തങ്ങളുടെ വിരിപ്പുകളിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് നല്ല സുഖനിദ്രയിലാണ്, ഏറ്റവും നല്ല AC അതല്ലെങ്കിൽ അതിനേക്കാൾ ഏറ്റവും നന്നായി തനിക്ക് ആശ്വാസകരമായി ഉറങ്ങാൻ സാധിക്കുന്ന തൻ്റെ വീട്ടിലെ തൻ്റെ പട്ടുമെത്തയിൽ നിന്ന് തൻ്റെ വീട്ടിലെ താൻ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുകയാണ് ഒരു വിശ്വാസി. തൻ്റെ പാർശ്വഭാഗങ്ങൾ ഉയർത്തുകയാണ്. എന്തിന്? യദഊന റബ്ബഹും ഖൗഫൻ വതമഅൻ, റബ്ബിൽ പ്രതീക്ഷയർപ്പിച്ച് റബ്ബിൽ ഭയപ്പെട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ, നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി രാത്രി എഴുന്നേൽക്കുന്നവൻ അവൻ ഏറ്റവും വലിയ പ്രതിഫലത്തിന് അർഹനാണെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അബുദ്ദർദാ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, ഔസാനി ഹബീബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസലാസ്, എന്റെ ഹബീബായ എന്റെ പ്രിയപ്പെട്ട പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് കാര്യങ്ങളിൽ എനിക്ക് വസിയ്യത്തു നൽകി. ലൻ അദഅഹുന്ന മാഇസ്തു, എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാനതൊരിക്കലും ഉപേക്ഷിക്കില്ല. അബുദർദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൂന്ന് കാര്യങ്ങളാണത്. ബിസ്വയാമി സലാസതി അയ്യാം മിൻ കുല്ലി ഷഹർ, ഓരോ മാസത്തിലെയും മൂന്ന് ദിവസത്തെ നോമ്പ് അഥവാ അയ്യാമുൽ ബിളിന്റെ നോമ്പുകൾ. വസലാത്തു ദുഹ, പുർവാഹിന നമസ്കാരം, ദുഹാ നമസ്കാരം. വബി അല്ലാ അനാമ ഹത്താ ഊത്തിറ, മൂന്നാമത്തെ കാര്യം ഞാനൊരിക്കലും ഉറങ്ങരുത് എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയ്യത്ത് നൽകിയത്. ഏതിനുശേഷമല്ലാതെ, ഹത്താ ഊത്തിറ, ഫിത്ർ നമസ്കരിക്കാതെ, ഫിത്ർ നമസ്കരിക്കുന്നതുവരെ ഞാനൊരിക്കലും ഉറങ്ങരുത് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മൂന്ന് വസിയ്യത്തുകൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഉപേക്ഷ വരുത്തുകയില്ല എന്ന് അബുദ്ദർദാ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ജീവിതത്തിൽ രാത്രി നമസ്കാരത്തെ പതിവാക്കുന്ന, റമദാനിൻ്റെ രാത്രികളിൽ മാത്രമല്ല, അത് കഴിഞ്ഞാലും അതിന് മുമ്പും ആ ദിവസങ്ങളിലുമൊക്കെ രാത്രി നമസ്കാരം നിരന്തരമാക്കുന്ന, പതിവാക്കുന്ന ഏറ്റവും നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാൻ പരിശ്രമിക്കുക. അങ്ങനെയാകട്ടെ റബ്ബിന് നാം നൽകുന്ന ശുക്ർ, ആ ഇബാദത്തിലൂടെയാകട്ടെ റബ്ബിന് നാം നൽകുന്ന ഹംദ്, നമുക്കല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ അല്ലേ ഇത്രയേറെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ സഹിച്ചിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാലിൽ നീരുവരുമാറ് രാത്രി നമസ്കരിച്ചു പറഞ്ഞ വാക്ക്, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടയോ ആയിഷ എന്നാണ്. സഹോദരങ്ങളെ, എമ്പാടും അനുഗ്രഹങ്ങൾ ഞഅമത്തുകൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന നമ്മൾ ഈ തരത്തിലുള്ള ഇബാദത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ നമ്മളെക്കാൾ വലിയ ഭാഗ്യം കെട്ടവർ, ഹതഭാഗ്യർ മറ്റാരാണുള്ളത് എന്ന് ഗൗരവകരമായി നമ്മൾ ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ശ്രോതാക്കൾ കേട്ടത് ജീവിത പാഠങ്ങൾ. രാത്രി നമസ്കാരം നിലനിർത്തുക എന്ന വിഷയത്തിൽ നമുക്ക് ക്ലാസ് എടുത്തത് അബ്ദുള്ള സലഫി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും

അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ, ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ, പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: ഞാൻ തിരക്കിലായിപ്പോയി. അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അടുത്തതായി പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്നു മധുരം ഖുർആൻ അധ്യായം 30 അറൂം 20 മുതൽ 27 വരെയുള്ള വചനങ്ങൾ. മൻസൂർ അൽ സാലിമിയുടെ ഖിറാഅത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മധുരം ഖുർആനാണ് നമ്മൾ കേട്ടത്. അദ്ദേഹം 30 അർറൂം 20 മുതൽ 27 വരെയുള്ള ആയത്ത് മൻസൂർ അൽ സൽമി.
1: അതെ, അദ്ദേഹത്തിൻ്റെ ഖിറാഅത്താണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
2: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്, പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മികാടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പ്രിയമുള്ള ശ്രോതാക്കളെ, പീസ് റേഡിയോയിൽ ഇനി നാം കേൾക്കുന്നത് ഡയലോഗ്. എടത്തനാട്ടുകരയിൽ നടന്ന ജനകീയ പ്രതിരോധം പ്രോഗ്രാമിന്റെ ഭാഗമായി ബഷീർ വി പി അവതരിപ്പിച്ചിട്ടുള്ള ലിബറൽ ഫാസിസത്തിൽ പതിയിരിക്കുന്നതെന്ത് എന്ന പ്രോഗ്രാമാണ് ഇനി നാം കേൾക്കുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين. أما بعد، ഏറെ സ്നേഹമുള്ള രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ജനകീയ പ്രതിരോധ സംഗമം അടുത്തുനിന്നും അകലെ ഓൺലൈനായുമൊക്കെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദരങ്ങളെ, ലിബറൽ ഫാഷിസത്തിനെതിരെ അത് അംഗീകരിക്കാനാവില്ല എന്ന ശീർഷകത്തിലാണ് ഇവിടെ ഒരു ജനകീയ പ്രതിരോധ സംഗമം നടന്നുകൊണ്ടിരിക്കുന്നത്. ഫാഷിസം എന്നത് നമ്മളൊരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത, കേൾക്കാൻ ഇമ്പമില്ലാത്ത ഒരു പദപ്രയോഗമാണ്. അതല്ലെങ്കിൽ ഒരു വേള ഒരു ഭീതി തോന്നുന്ന ഒരു പദമാണ് യഥാർത്ഥത്തിലത്. ഫാഷിസത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന കുറേ കാഴ്ചകളുണ്ട്. യഥാർത്ഥത്തിൽ ഫാഷിസത്തെ നമ്മൾ കാണുമ്പോൾ രണ്ടു രീതിയിലാണ് അതുള്ളത്. എന്തുകൊണ്ട് ഒരു ഭീതിജനകമായ ഒരു മനസ്സ്, ചിന്ത അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ, അത് ഒരു തരം അധിനിവേശമാണ്, അതൊരു കടന്നുകയറ്റമാണ്, അത് യഥാർത്ഥത്തിലൊരു അടിച്ചേൽപ്പിക്കലാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പദം കേൾക്കുമ്പോൾ നാം ഇഷ്ടപ്പെടാതെ പോകുന്നത്. ഫാഷിസം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ള അകക്കാമ്പുകളിലേക്ക് പോകുമ്പോൾ രണ്ടു തരം ഫാഷിസത്തെ നമുക്ക് പരിചയപ്പെടാം. അതിലൊന്ന് പൊതുവിൽ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഓടി വരാറുള്ള ഹിന്ദുത്വ അജണ്ടകളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഫാഷിസമാണ്. രണ്ടാമത്തേത് ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടുന്ന ലിബറൽ ഫാഷിസമാണ്. ഇത് രണ്ടും തമ്മിൽ എന്താണ് ബന്ധമുള്ളത്? രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? എന്തുകൊണ്ട് ഒന്നിനെ വളരെ എല്ലാവരും ഒരുപോലെ എതിർക്കുകയും ആക്ഷേപിക്കുകയും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ മറ്റൊന്നിനെ ആ അളവിൽ തന്നെ പ്രതിരോധിക്കാൻ, എതിർക്കാൻ പലപ്പോഴും നമ്മളിൽ പലരും തയ്യാറാകുന്നില്ല എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്കാണ് ഇൻഷാ അല്ലാ എന്റെ സംസാരം എത്തിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്കാരം, അതല്ലെങ്കിൽ നമ്മുടെ വിശ്വാസവും നമ്മുടെ ആ നിലക്കുള്ള നമ്മുടെ സംസ്കാരത്തെ ഹനിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഈ ഇത്തരത്തിലുള്ള ലിബറൽ ഫാഷിസത്തെ നമ്മൾ എതിർക്കണം എന്ന് പലപ്പോഴും നമ്മൾ പറയാറുള്ളത്. എന്നാൽ ഒരു ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമായുള്ള ഫാഷിസത്തെ നമ്മൾ പ്രത്യക്ഷത്തിൽ എതിർക്കാനുള്ള കാരണം അതിന്റെ അപകടങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി നമുക്ക് വിസിബിൾ ആകുന്നു എന്നതുകൊണ്ടാണ്. ഉദാഹരണത്തിന്, രാജ്യത്ത് കേന്ദ്ര ഗവൺമെന്റ് വ്യത്യസ്തമായ നിലക്കുള്ള ക്രമീകരണങ്ങൾ അതിന്റെ ഭാഗമായി കൊണ്ടുവരുന്നു, വിദ്യാഭ്യാസ രംഗത്ത് പല പരിവർത്തനങ്ങൾ അതിന്റെ ഭാഗമായി കൊണ്ടുവരുന്നു, പാഠപുസ്തകങ്ങളിൽ പലതും അടർത്തി മാറ്റുന്ന സാഹചര്യമുണ്ടാകുന്നു, പാഠപുസ്തകങ്ങളിൽ നിന്ന് വെട്ടിച്ചുരുക്കുന്ന സാഹചര്യമുണ്ടാകുന്നു, പാഠപുസ്തകങ്ങളിൽ പലതും ഒഴിവാക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. അതുപോലെ തന്നെ ചരിത്രത്തിന്റെ കൃത്യമായ അപരവൽക്കരണം യഥാർത്ഥത്തിൽ ഹിന്ദുത്വ ഫാഷിസത്തിന്റെ ഭാഗമായി കഴിഞ്ഞ കാലയളവിലൊക്കെ നാം കണ്ടുവരുന്നതാണ്. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ എടുത്തു പറയാവുന്ന പല മഹാരഥന്മാരുടെയും പേരുകളെ ചരിത്രത്തിന്റെ ഭാഗമല്ലാതാക്കാനുള്ള വളരെ കൃത്യമായ ആസൂത്രിതമായ ശ്രമങ്ങൾ അത്തരം ഫാഷിസത്തിന്റെ ഭാഗമായി കഴിഞ്ഞ കാലയളവിൽ നാം കണ്ടുവന്നതാണ്. എന്നു മാത്രമല്ല, മുസ്ലിം പള്ളികളുടെ മസ്ജിദുകളുടെ ഫൗണ്ടേഷൻ അടിത്തറകൾ ഇളക്കിക്കൊണ്ട് ഒരു തരം ധ്രുവീകരണത്തിന് ഉള്ള ശ്രമങ്ങൾ അത്തരം കോണുകളിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ വ്യത്യസ്തമായ രീതിയിൽ ചരിത്രത്തിന്റെ കോട്ടിമാട്ടലുകൾ പാഠപുസ്തകങ്ങളിലെ ആ നിലക്കുള്ള ഇടപെടലുകളൊക്കെ ഇത്തരം ഹിന്ദുത്വ അജണ്ടയുടെ ഫാഷിസത്തിന്റെ ഭാഗമായി യഥാർത്ഥത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് അതേ ഫാഷിസത്തിന്റെ ഭാഗമായി ഹിന്ദുത്വ കൾച്ചറിന്റെ സംസ്കാരത്തിന്റെ ഒരു തരം അടിച്ചേൽപ്പിക്കൽ, ഒരു തരം ഇഞ്ചക്ഷൻ മറുവശത്തും നാം കാണുകയാണ്. അതിന്റെ ഉദാഹരണമാണ് യോഗ പോലെയുള്ള സംവിധാനങ്ങളിലെ പല നിലക്കുമുള്ള കൾച്ചറൽ എലമെന്റ്സുകൾ ഇവിടെയുള്ള ഒരു ബഹുസ്വര സമൂഹത്തിന്, വ്യത്യസ്തമായ മതവിശ്വാസികൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യ പോലെയുള്ള രാജ്യത്തെ ബഹുസ്വര സമൂഹത്തിന്, എല്ലാ ആളുകൾക്കും ഒരുപോലെ ഉൾക്കൊള്ളാൻ കഴിയാത്ത പല കൾച്ചറൽ എലമെന്റ്സുമുള്ള യോഗ പോലെയുള്ള സംവിധാനങ്ങളെ വ്യത്യസ്തമായ രീതിയിൽ ഈ സമൂഹത്തിലേക്ക് വ്യത്യസ്തമായ രൂപഭാവങ്ങളോടുകൂടി കടത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നതും അത്തരം ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമായി കടന്നുവരുന്ന ഫാഷിസത്തിന്റെ ചില സ്റ്റെപ്പുകളാണ്. ഇതൊക്കെ വളരെ പ്രത്യക്ഷത്തിൽ ഇതിന്റെ റിസൾട്ടുകളെ കുറിച്ച്, അപകടങ്ങളെ കുറിച്ച് നമുക്ക് ബോധ്യമുണ്ട് എന്നത് കൊണ്ടു തന്നെയാണ് ഇതിനെ എല്ലാവരും എതിർക്കുന്നത്. ഇല്ലെ, എല്ലാവരും ഒന്നിച്ച് ഈ പറയപ്പെട്ട ഒന്നാമതായി നാം എണ്ണിയ ഹിന്ദുത്വ ഫാഷിസത്തെ, അജണ്ടയിലൂന്നിയ ഫാഷിസത്തെ നമ്മൾ എതിർക്കുന്നു എന്നതാണ്. പൊതുസമൂഹം ഒന്നിച്ച് ഒരു നന്മയുടെ വഴിയിൽ സഞ്ചരിക്കണം, ഈ നാട് നല്ല ബഹുസ്വരതയോടുകൂടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ജനാധിപത്യവും മതേതരത്വവും ഈ നാട്ടിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ പൗരന്മാരും ഒന്നിച്ച് ഇത്തരം അജണ്ടകളെ, ഫാഷിസത്തെ ഒരുപോലെ എതിർക്കാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് യഥാർത്ഥത്തിൽ നാം കാണുന്നത്. എന്തുകൊണ്ടാണ് അത്തരം ഒരു അജണ്ടകൾക്ക് എതിരിൽ നമ്മൾ എതിർക്കുന്നത്? അത് നമ്മുടെ ഐഡന്റിറ്റിയെ ഇല്ലാതെയാക്കുന്നു എന്നതുകൊണ്ടാണ്. നമ്മുടെ മതവിശ്വാസങ്ങളിലേക്ക് അത് നേരിട്ടും അല്ലാതെയും ഉള്ള അധിനിവേശം അത്തരം കാര്യങ്ങളിലൂടെ കടന്നു വരുന്നു എന്നതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും ആ ഒരു വിഷയത്തെ നമ്മൾ എതിർക്കുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, നാം ഇപ്പോൾ മനസ്സിലാക്കിയ അത്തരം ഹിന്ദുത്വ അജണ്ടയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഫാഷിസത്തെ നമുക്ക് വേണമെങ്കിൽ ഒരു കടുവയോട് ഉപമിക്കാം. കടുവകൾ നാട്ടിലെ കടുവകളാൽ കൊല്ലപ്പെടുന്ന ആളുകളെ കുറിച്ച് വേണമെങ്കിൽ നമുക്ക് വളരെ കൃത്യമായി എണ്ണി പറയാൻ കഴിയും. കടുവകളാൽ ആക്രമിക്കപ്പെട്ട് കൊല്ലപ്പെടുന്ന ആളുകളെ കൃത്യമായി എണ്ണം നിശ്ചയിച്ച് നമുക്ക് നമ്മുടെ കൺമുൻപിൽ വിസിബിളായി തെളിയുന്ന ഒരു അവസ്ഥയുണ്ട്. എന്നാൽ രണ്ടാമത് നാം ഡിസ്കസ് ചെയ്യാനിരിക്കുന്ന, ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടാനിരിക്കുന്ന ലിബറൽ ഫാഷിസവും ഒരുവേള ഇത്തരത്തിലുള്ള അപകടങ്ങളിലേക്ക്, അതല്ലെങ്കിൽ ഇതിലേറെ വലിയ അപകടങ്ങളിലേക്കാണ് ചെന്നു ചാടിക്കുന്നത് എന്നിരുന്നാൽ പോലും നമ്മൾ ഈ പറയുന്ന ഹിന്ദുത്വ അജണ്ടയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഫാഷിസത്തെ എതിർക്കുന്നത് പോലെ ലിബറൽ ഫാഷിസത്തെ നമ്മളിൽ പലരും എതിർക്കാൻ തയ്യാറാകുന്നില്ല എന്നതിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നത്. എന്താണ് രണ്ടാമതായി നാം മനസ്സിലാക്കേണ്ടുന്ന ലിബറൽ ഫാഷിസത്തിന്റെ പ്രത്യേകത? അത് വിശ്വാസത്തിലാണ് കൈവെക്കുന്നത് എന്നതാണ്. ലിബറൽ ഫാഷിസം അത് വിശ്വാസത്തിലാണ് കൈകടത്താൻ ശ്രമിക്കുന്നത്. അത് നേരിട്ട് മതത്തെ ആക്രമിക്കാൻ, നേരിട്ട് മതത്തെ തൊടാൻ അത് തയ്യാറാവില്ല. നേരിട്ട് മതത്തെ തൊടാൻ തയ്യാറാവുകയില്ല എന്ന് മാത്രമല്ല, അതേസമയം വിശ്വാസത്തിൽ കൈകടത്തലുകൾ നടത്തിക്കൊണ്ട് ഇൻഡയറക്റ്റ് ആയിക്കൊണ്ട് മതത്തെ പൊളിക്കാനുള്ള ശ്രമമാണ് ലിബറൽ ഫാഷിസം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ആത്യന്തികമായി രണ്ടും മതത്തെയാണ്, മതത്തിലേക്കാണ്, മതവിശ്വാസികളെയാണ്, വിശ്വാസങ്ങളിലേക്കാണുള്ള കടന്നുകയറ്റം ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മതത്തെ നേരിട്ട് എതിർക്കാതെ പലപ്പോഴും പറയാറുണ്ട്, ഇസ്ലാം ഈസ് ട്രൂ, ഇസ്ലാം ഈസ് ക്യൂട്ട്, ഇസ്ലാം ഈസ് ക്യൂട്ട് ബട്ട് ഇറ്റ്സ് ബിലീഫ് ഈസ് ടോക്സിക്, ഇങ്ങനെ പറയാറുള്ളത്. ഇസ്ലാമൊക്കെ നല്ലതാണ്, പക്ഷേ അതിൻ്റെ വിശ്വാസങ്ങളിൽ പലതും അപകടകരമാണ്, ഇങ്ങനെ പറയാം. വിശ്വാസത്തിൽ കൈവച്ചുകൊണ്ട് മതത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് ഇത്തരം ഒളിയ ചണ്ടകളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ഉദാഹരണത്തിന് തട്ടം നമുക്കെടുക്കാം. എന്താണ് തട്ടത്തിന്റെ വിഷയം? ഇത്തരം ലിബറൽ വാദികൾ തട്ടത്തെ കുറിച്ച് പറയുമ്പോ എന്താ പറയാന്നറിയോ? നിങ്ങൾ തട്ടം ഇടേണ്ടതില്ല എന്ന് പറയില്ല. ഞാൻ ഈ പറയുന്ന പോയിന്റ് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം. ഇത്തരം ലിബറൽ ഫാഷിസത്തിന്റെ വാദികൾ തട്ടത്തെ കുറിച്ച് പറയുമ്പോ നിങ്ങൾ തട്ടം ഇടേണ്ടതില്ല എന്നല്ല പറയാ, പിന്നെന്താ പറയാന്നറിയോ? എന്തിനാ നിങ്ങൾ തട്ടിടണേ എന്നാ ചോദിക്കാ, എന്തിനാണ് നിങ്ങൾ തട്ടമിടുന്നത് എന്നാണ് ചോദിക്ക, അത് വലിയ പ്രശ്നമല്ലേ എന്നാണ് ചോദിച്ച, എന്താ അതുകൊണ്ട് ഗുണമെന്നാണ് ചോദിക്ക. ഏയ്, എന്താണ് അതുകൊണ്ട് ഗുണം? അതൊരു അടിച്ചമർത്തലല്ലേ, അതൊരു തരം അടിച്ചമർത്തലല്ലേ എന്നാണ് ചോദിക്ക. നോക്കൂ നിങ്ങൾ, അപ്പൊ നേരിട്ട് മതത്തെ തൊട്ടോ? ഇല്ല. എന്നാലോ അതിന്റെ റിസൾട്ട് എന്താണ്? ഈ രണ്ട് മൂന്ന് ചോദ്യങ്ങൾ, എന്താണ് അതുകൊണ്ട് ഗുണം, എന്തിനാണ് അത് ഇടുന്നത്, അതൊരു തരം അടിച്ചമർത്തലല്ലേ, ഈ ചോദ്യങ്ങൾ എത്തിക്കുന്നത് എങ്ങോട്ടാണ്? നമ്മുടെ കുട്ടികളിലെ, നമ്മുടെ പെൺകുട്ടികളിൽ ഇട്ടുവരുന്ന ആ ഹിജാബ് പോലെയുള്ള തട്ടങ്ങൾ താഴെയിറക്കുന്ന അവസ്ഥയിലേക്കാണ് അല്ലേ? ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും. മതം സ്വാതന്ത്ര്യത്തിനെതിരല്ലേ എന്നാണ് മറ്റൊരു ചോദ്യം വരാറുള്ളത്. മതം സ്വാതന്ത്ര്യത്തിനെതിരല്ലേ? നോക്കൂ നിങ്ങൾ, നേരത്തെ നാം പരിചയപ്പെട്ട ഹിന്ദുത്വ ഫാഷിസ്റ്റ് വാദികൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാറുണ്ടോ? ഇല്ല. എന്നാൽ ലിബറൽ ഫാഷിസത്തിന്റെ ലിബറൽ വാദികൾ ഇത്തരത്തിലുള്ള ചോദ്യവുമായിട്ടാണ് യഥാർത്ഥത്തിൽ മുന്നോട്ട് വരാറുള്ളത്. ഇത്തരം ലിബറൽ ഫാഷിസ്റ്റ് വാദികളിൽ നിന്ന്, ലിബറൽ വാദികളിൽ നിന്ന് ഉയർന്നു വരാറുള്ള, അല്ലെങ്കിൽ അത്തരം ആളുകൾ ഒളിച്ചു കടത്തുന്ന ഒരുപാട് സംസ്കാര ശൂന്യതയിലേക്ക് നമ്മുടെ തലമുറയെ എത്തിക്കുന്ന ഒരുപാട് എലമെന്റുകൾ നമുക്ക് പറയാൻ കഴിയും. DJ പാർട്ടികൾ അതിന്റെ ഭാഗമാണ്, നൈറ്റ് ലൈഫുകൾ അതിന്റെ ഭാഗമാണ്, സ്വതന്ത്ര ലൈംഗികതയെ ഈ സമൂഹത്തിലേക്ക് ഒളിഞ്ഞും തെളിഞ്ഞും കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമാണ് അല്ലേ? നോക്കൂ നിങ്ങൾ, ജെൻഡർ പോളിറ്റിക്സ് എന്ന് പറയുന്നത് വളരെ ആസൂത്രിതമായി ഈ നാടിനെ കുട്ടിച്ചോറാക്കാൻ, ഈ നാടിനെ സംസ്കാര ശൂന്യമായ ഒരു അവസ്ഥയിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കൻ രാജ്യങ്ങളും ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു സംസ്കൃതിയെ ഈ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ജെൻഡർ പൊളിറ്റിക്സിലൂടെ യഥാർത്ഥത്തിൽ ഇത്തരം വാദികൾ കൊണ്ടുവരാൻ ശ്രമിച്ചത്. എന്താണ് ജെൻഡർ പൊളിറ്റിക്സിന്റെ മർമ്മം? എന്താണ് അതിന്റെ മർമ്മം? സെക്ഷൽ ഓറിയന്റേഷൻ, അതുപോലെ തന്നെ ജെൻഡർ ഐഡന്റിറ്റി, ഈ രണ്ടിനെയും ഒന്നിപ്പിക്കാൻ ശ്രമിച്ചു, മിക്സ് ചെയ്യാൻ ശ്രമിച്ചു എന്നതാണ്. ജെൻഡർ ഐഡന്റിറ്റി എന്നത് ട്രാൻസ്ജെൻഡർ പോലെയുള്ള, ബൈസെക്ഷൽ പോലെയുള്ള, അതൊരു മറ്റൊരു തലമാണ്, മറ്റൊരു ഏരിയയാണ്. ജെൻഡർ ഐഡന്റിറ്റി എന്നത് മറ്റൊരു തലമാണ്. എന്നാൽ അതിന്റെ കൂടെ സെക്ഷൽ ഓറിയന്റേഷൻ എന്ന് പറയുന്ന മ്ലേച്ഛ വൃത്തികളെ കടത്തിക്കൂട്ടിക്കൊണ്ട് ഈ നാടിനെ അരാജകത്വത്തിലേക്ക് നയിക്കാൻ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇതിൽ നിന്നും നമുക്ക് ബോധ്യപ്പെട്ട കാര്യം. എന്താണ് സെക്ഷൽ ഓറിയന്റേഷനിൽ വരുന്നത്? ആണും തമ്മിലുള്ള ലൈംഗികത, ഗേ എന്ന ഓമന പേരിട്ടുകൊണ്ട് നാം വിളിച്ചു കേൾക്കുന്ന, നാം പറഞ്ഞു കേൾക്കുന്ന ആണും തമ്മിലുള്ള ലൈംഗികത, അതുപോലെ തന്നെ പെണ്ണും തമ്മിലുള്ള ലൈംഗികത, ലെസ്ബിയൻ എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന അത്തരം മ്ലേച്ഛ വൃത്തികളായിട്ടുള്ള സെക്ഷൽ ഓറിയന്റേഷന്റെ ഭാഗമായുള്ള കാര്യങ്ങളെ ജെൻഡർ ഐഡന്റിറ്റിയുടെ കൂടെ കൊണ്ടുവന്ന് ഈ നാട്ടിലേക്ക് അത്തരം മ്ലേച്ഛ വൃത്തികളെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ ജെൻഡർ പോളിറ്റിക്സിന്റെ ഭാഗമായി നടന്നു വന്നത്. ഇത് പൊതുസമൂഹത്തിലേക്ക് എങ്ങനെയുള്ള എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ ഏതെല്ലാം കോണുകളിലൂടെ നാം കണ്ടു. നമ്മുടെ ഇളം കുരുന്നുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലെ പാഠപുസ്തകങ്ങളിലേക്ക് ഇപ്പറയുന്ന ജെൻഡർ പോളിറ്റിക്സിന്റെ മാരകമായ അംശങ്ങൾ കടത്തിക്കൊണ്ടുവന്ന കാര്യം നമ്മളെല്ലാവരും നേരിട്ട് അനുഭവിച്ചതാണ്. അതിന്റെ ചർച്ചകളിൽ നാം പങ്കെടുത്തതാണ്. അത്തരം ചർച്ചകളിൽ പല വിമർശനങ്ങളും എതിർപ്പുകളും ഉണ്ടായിട്ട് പോലും ജെൻഡർ എന്ന് പറയുന്നത് ഒരു സാമൂഹിക നിർമ്മിതിയാണ് എന്നതടക്കമുള്ള അശാസ്ത്രീയമായ വിവരക്കേടുകൾ ഇന്നും പാഠപുസ്തകങ്ങളിൽ നിലനിൽക്കുന്ന സാഹചര്യമുണ്ടായി എന്നത് വളരെ കൃത്യമായ ആസൂത്രിതമായ ശ്രമങ്ങൾ, ഇത്തരം ആളുകളുടെ വിശ്വാസത്തെ അടർത്തിയെടുക്കുവാൻ ഉള്ള ശ്രമങ്ങൾ ഇതിന്റെ ഭാഗമായി നമ്മുടെ നാടുകളിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നു വരുന്നു എന്നതാണ് നാം കാണേണ്ടിയിരിക്കുന്നത്. എന്താണ് ജെൻഡർ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്നത്? ഹെറ്റിറോ നോർമേറ്റീവ് എന്ന് പറയുന്ന കാലാകാലങ്ങളിലായി ഒരു സംസ്കൃത സമൂഹത്തിന്റെ നിലനിൽപ്പിനാവശ്യമായ, കുടുംബ സംവിധാനത്തിന്റെ നിലനിൽപ്പിനാവശ്യമായ ഹെറ്റിറോ നോർമേറ്റീവ് എന്ന് പറയുന്ന ആണും പെണ്ണും തമ്മിലുള്ള ലൈംഗികതയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള മനോഹരമായ പ്രകൃതിദത്തമായ അത്തരത്തിലുള്ള ഒരു ലൈംഗികതയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു കുടുംബ സംവിധാനം നിലനിൽക്കുന്നതിനു പകരം ഹോമോ നോമേറ്റീവ് എന്ന് പറയുന്ന, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള മ്ലേച്ഛമായ സ്വർഗ ലൈംഗികത അതിനു പകരം വെക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളായിരുന്നു ഇത്തരം ഇടപെടലുകളുടെ ഭാഗമായി ഉണ്ടായത് എന്നാണ് നാം ഓരോരുത്തരും കാണേണ്ടത്. ഇത് ഒന്നോ രണ്ടോ ദിവസം പൊട്ടിമുളച്ചുണ്ടായ ഒരു വിഷയമല്ല ഇന്ന് നാം ചർച്ചയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന കാര്യം എന്നതിലേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മാത്രവുമല്ല സഹോദരങ്ങളെ, ഇത്തരം എലമെന്റുകൾ, ഇത്തരം ഓരോ ചെറുതും വലുതുമായ വിഷയങ്ങൾ നേരിട്ടും അല്ലാതെയും കടന്നു വരുമ്പോൾ ഈ ഒരു പൊതുബോധത്തിലേക്ക് അല്ലെങ്കിൽ ഈ ജനതയിലേക്ക് കടന്നു വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ വിശ്വാസത്തിന്റെയും അതിൻ്റെ നിലനിൽപ്പിനെയും ചോദ്യം ചെയ്യപ്പെടും എന്നത് തന്നെയാണ്. അവിടെയാണ് മർമ്മം. അതൊക്കെ അതിന്റെ വഴിക്ക് പോയിക്കോട്ടെ എന്ന് ചിന്തിച്ചാൽ എന്താണ് പ്രശ്നമെന്ന് ഉള്ളിന്റെ ഉള്ളിൽ ആരുടെയെങ്കിലും മനസ്സ് ചോദിക്കുന്നുവെങ്കിൽ ഞാനും നിങ്ങളും എന്നോട് പറയേണ്ട ഉത്തരം എന്റെയും നിങ്ങളുടെയും വിശ്വാസത്തെയാണ് ഇന്നല്ലെങ്കിൽ നാളെ ഇത്തരം ഇടപെടലുകൾ അടർത്തി മാറ്റുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ അവിശ്വാസവും അതിന്റെ നിലനിൽപ്പിനെയും ഇല്ലാതെയാക്കുവാനുള്ള ശ്രമമാണ് ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്നത്. നോക്കൂ, നിങ്ങൾ നേരത്തെ ഹൈന്ദവ ലിബറൽസ് ഫാഷിസവുമായി ബന്ധപ്പെട്ട ഉദാഹരണം ഞാൻ കടുവയുടേത് പറഞ്ഞു. എന്നാൽ ഇപ്പറയുന്ന ലിബറൽ ഫാഷിസത്തിന്റെ ഉദാഹരണം നമുക്ക് വേണമെങ്കിൽ കൊതുകുകളോട് ഉപമിക്കാം. ഇല്ലേ, കൊതുകുകളാൽ കൊല്ലപ്പെടുന്ന ആളുകളുടെ എണ്ണം എത്രയെന്നത് വിസിബിൾ അല്ല. അതൊരു പക്ഷെ 1000 ആയിരിക്കാം, അത് 10,000 ആയിരിക്കാം, അതൊരു പക്ഷെ 100,000 ആയിരിക്കാം. എന്നാൽ മറ്റേ ഫാഷിസത്തിന്റെ അപകടം, ഒരു കടുവയാൽ കൊല്ലപ്പെടുന്ന ആളുകളുടെ എണ്ണം വിസിബിൾ ആണ്, അതുകൊണ്ട് നമ്മൾ അതിനെ എതിർക്കുന്നു. എന്നാൽ ഇത് വിസിബിൾ അല്ല. എന്നാൽ അതിനെ ഒരു പക്ഷെ ഒരു വേള അതിനേക്കാൾ നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന വലിയ അപകടമാണ് ഈ ഒരു വിഷയം എന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് രണ്ടിനെയും എതിർക്കണം, രണ്ടും ചോദ്യം ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഇതൊരു തരം കൾച്ചറൽ ഫാഷിസമാണ്. ഇത് സംസ്കൃതിയുടെ മേലുള്ള കടന്നുകയറ്റമാണ്. എന്താ സഹോദരങ്ങളെ കൾച്ചറൽ ഫാഷിസം? ഏതൊരു സമൂഹവും നിലനിൽക്കുന്നത് ഒരു ഐഡന്റിറ്റിയിലാണ്. നമുക്ക് ഓരോരുത്തർക്കും ഒരു ഐഡന്റിറ്റി ഉണ്ട്. ഞാനൊരു മുസ്ലിമാണ്, അതെന്റെ ഒരു ഐഡന്റിറ്റിയാണ്. മറ്റൊരാൾ ഞാൻ ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നു, അത് അയാളുടെ ഐഡന്റിറ്റിയാണ്. മറ്റൊരാൾ ഹൈന്ദവനാണെന്ന് പറയുന്നു, അത് അയാളുടെ ഐഡന്റിറ്റിയാണ്. നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ് എന്ന് പറയുന്നു, അത് നമ്മുടെ ഒരു ഐഡന്റിറ്റിയാണ്. ഇങ്ങനെ ഒരു ഐഡന്റിറ്റിയിൽ ഊന്നിന്നതുകൊണ്ടാണ് ഓരോ സമൂഹവും ഏത് കാലത്തും നിലനിന്നിട്ടുള്ളത്, മുന്നോട്ട് പോയിട്ടുള്ളത്. മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ ഒരു ഒരു പദപ്രയോഗമുണ്ട്, ഒരുപക്ഷെ നമുക്ക് നമ്മളൊക്കെ ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചെടുത്തിട്ടുണ്ടാകാം. ഒരു ഇന്ത്യക്കാരനെ, അദ്ദേഹം പറഞ്ഞത്, ഒരു ഇന്ത്യക്കാരൻ എന്ന നിലക്ക് ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ഞാനൊരു ഇന്ത്യക്കാരനാണ്. വാക്കുകൾ അവിടെ അവസാനിച്ചില്ല. ഒരു മുസ്ലിം എന്ന നിലക്ക് ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ഞാനൊരു മുസ്ലിമാണ്. ഇതാണ് സഹോദരങ്ങളെ ഐഡന്റിറ്റി. ആ നിലക്കുള്ള ഒരു ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് ഞാനും നിങ്ങളും. ആ ഐഡന്റിറ്റിക്കു മേലുള്ള കടന്നുകയറ്റമാണ് ഇത്തരം ഫാഷിസങ്ങളിലൂടെ, ഈ ഇവിടെ വിശദീകരിക്കപ്പെട്ട രണ്ടു തരം ഫാഷിസങ്ങളിലൂടെയും നടന്നു വരുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഐഡന്റിറ്റി വളരെ പ്രധാനമാണ്. എന്തേ കാരണം? ഈ ഐഡന്റിറ്റി അത് കൃത്യമായ ഒരു സംസ്കാരത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ളതാണ്, അത് മതപരമായ വിഷയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ളതാണ്, അത് ധാർമ്മികതയിൽ ഊന്നി നിന്നുകൊണ്ടുള്ളതാണ്, അത് സദാചാരത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഐഡന്റിറ്റി വളരെ പ്രധാനമാണെന്നും അത് നിലനിർത്തിക്കൊണ്ടു തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്നും പറയാനുള്ള കാരണം. ഇനി ഇവിടെ ലിബറൽ വാദികളുടെ, ലിബറൽ ഫാഷിസത്തിന്റെ ആളുകളുടെ ഒരു നിലപാട് ഈ വിഷയത്തിൽ എന്താണ്? അവരുടെ ഒരു ലോക കാഴ്ചപ്പാട്, വേൾഡ് വ്യൂ എന്ന് പറയുന്നത് എന്താണെന്നറിയുമോ? ഈ പിന്നെ ഇത്തരം ഐഡന്റിറ്റിയുടെ ആവശ്യമില്ല എന്നാണ്. ഇത്തരം ഐഡന്റിറ്റികളുടെ ആവശ്യമില്ല. പിന്നെയോ, പ്രത്യേകിച്ച് അർത്ഥവുമില്ലാതെ, ഒരു പർപ്പസുമില്ലാതെ, ഒരു ലക്ഷ്യവുമില്ലാത്ത ഒരു ജീവിതം മതി എന്നതാണ് ഇത്തരം വാദികളുടെ നിലപാട്. എന്താ സഹോദരങ്ങളെ അതിന്റെ റിസൾട്ട്? എന്തിനു വേണ്ടിയാണ് അത്തരം ഒരു നിലപാട് മുന്നോട്ട് വെക്കുന്നത്? മൈ ബോഡി മൈ ചോയ്സ്, എന്റെ ശരീരം എന്റെ ഇഷ്ടം എന്ന നിലക്കുള്ള ചിന്താധാരകൾ കടത്തിക്കൊണ്ടുവരാൻ തന്നെയാണ്. എനിക്ക് തോന്നിയതുപോലെ ഈ നാട്ടിൽ ജീവിക്കണം എന്ന നിലക്കുള്ള ചിന്ത വളർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് ഇത്തരം ഐഡന്റിറ്റികൾ അഴിച്ചു വെക്കാനാവും വിധം ആളുകളെ പ്രേരിപ്പിക്കുന്ന നിലക്കുള്ള ഇടപെടലുകൾ ഇത്തരം വാദികളിൽ നിന്നുണ്ടാകുന്നത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തേ കാരണം? ഒരു ഒരു ഒരു ഐഡന്റിറ്റി ഉണ്ടാകുമ്പോൾ, ഒരാൾ ഒരു മുസ്ലിമാണെന്ന് പറയുമ്പോൾ അയാൾക്ക് ഇഷ്ടങ്ങൾക്കൊരു പരിമിതി വരികയാണ്. അയാളുടെ ഇഷ്ടങ്ങൾക്കൊരു പരിധിയും പരിമിതിയും വരികയാണ്. ഒരു ക്രിസ്ത്യാനിയാണെന്ന് ഒരാൾ പറയുമ്പോൾ അയാളുടെ ഇഷ്ടങ്ങൾക്കൊരു പരിധി വരികയാണ്. ഒരു ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾക്കൊരു പരിധിയും പരിമിതിയും വരികയാണ്. നോക്കൂ നിങ്ങൾ, അതുകൊണ്ട് തന്നെയാണ് എന്താണ് ഈ ഇത്തരം വാദികൾ ആ ഐഡന്റിറ്റി വേണ്ടതില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഈ ഐഡന്റിറ്റി അഴിച്ചു വെക്കുന്നതിലൂടെ സർവസ്വതന്ത്രമായ ലൈംഗികതയും സർവസ്വതന്ത്രമായ അത്തരം മ്ലേച്ഛ പ്രവർത്തനങ്ങളും ഇവിടെ നടമാടാൻ അത് വഴിയൊരുക്കും എന്നത് കൊണ്ട് തന്നെയാണ് അത്തരം ആഘോഷ ത്വരയിലേക്ക് ഈ ഒരു നാടിനെ കൊണ്ടുപോകാൻ തന്നെയാണ് അത്തരം ഐഡന്റിറ്റികൾ അഴിച്ചു വെക്കാനാവും വിധമുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നോക്കൂ നിങ്ങൾ, ഇത് ഇല്ലാതാക്കുന്നത് എന്താണ്? അഥവാ ഇത്തരം ഇടപെടലുകൾ, ഇത്തരം കാഴ്ചപ്പാടുകൾ, ഒരു ഒരു ഒരു പിന്നെ പ്രത്യേകമായ ഒരു അർത്ഥവുമില്ലാത്ത ലക്ഷ്യവുമില്ലാത്ത ജീവിതം നയിക്കാൻ പ്രേരിപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അവരെ സംബന്ധിച്ചിടത്തോളം നാളെ വരാനിരിക്കുന്ന പരലോകമോ അതല്ലെങ്കിൽ വിചാരണയോ അത്തരം കാര്യങ്ങളോ ഒന്നും അവരെ സംബന്ധിച്ചിടത്തോളം ബാധകമല്ല എന്ന് മാത്രമല്ല, ഈ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്കാരത്തിലായിരിക്കും ഇത് തൊടുന്നത്, നമ്മുടെ വിശ്വാസത്തിലായിരിക്കും ഇത് പിന്നെ കടന്നുകയറുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളോടുള്ള വിയോജിപ്പുകൾ രേഖപ്പെടുത്തുന്നത് എന്നാണ്. ഉദാഹരണമായി ആണും പെണ്ണും ഇടകലരുക എന്നൊരു വിഷയം നമ്മൾ എടുത്താൽ എന്താണ് ആണും പെണ്ണും ഇടകലരുകയുമായി ബന്ധപ്പെട്ടത്? ഒരു വിശ്വാസി എന്ന നിലക്ക്, മുസ്ലിങ്ങൾ എന്ന നിലക്ക് അത് ആ വിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ട് നിലനിൽക്കുന്ന മൂല്യാധിഷ്ഠിതമായ നിലനിൽപ്പിൽ അത് പാടില്ലാത്ത ഒരു കാര്യമാണ്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങൾക്ക് നിരക്കാത്ത ഒരു കാര്യമാണ് ആണും പെണ്ണും പിന്നെ ഇടകലരുക എന്നത്. അത് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ എന്തുകൊണ്ട് നമുക്ക് അനുവാദം നൽകിക്കൂടാ? അതല്ലെങ്കിൽ അതിനെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ മതത്തെ നേരിട്ട് തൊടുന്നതിന് പകരം ആണിനെയും പെണ്ണിനെയും തൊടുന്നു എന്നതാണ്. എന്താ സംഭവിക്കുന്നത്? ആണും പെണ്ണും ഇടകലരാൻ പാടില്ല എന്ന മതമൂല്യത്തിൽ നിന്ന് വിശ്വാസികളെ അവരെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ആണും പെണ്ണും ഇടകലരുന്ന ഒരവസ്ഥയിലേക്ക് വിശ്വാസികൾ എത്തിയാൽ അവരിൽ നിന്ന് വിശ്വാസം മെല്ലെ മെല്ലെ ഊരപ്പെടും ഇല്ലേ? എന്നാൽ ഇവരെന്താണ് ചെയ്യുന്നത്? മതത്തെ നേരിട്ട് സ്പർശിക്കില്ല, മതത്തെ നേരിട്ട് തൊടില്ല, മറിച്ച് മതത്തിന്റെ വിശ്വാസത്തെ മൂല്യങ്ങളെയായിരിക്കും ഇവർ തൊടാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ആണും പെണ്ണും ഇടകലരുമായി ബന്ധപ്പെട്ട വിഷയം ഇവിടെ പറഞ്ഞത്. അതുപോലെ തന്നെ പിന്നെ തട്ടത്തിന്റെ വിഷയം നേരത്തെ പറഞ്ഞു, വസ്ത്രത്തിന്റെ വിഷയമാണ് മറ്റൊന്ന് ഇല്ലേ? അല്പവസ്ത്രം ഇവിടെ സൂംബയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയ്ക്ക് വിധേയമായപ്പോ കേവലം അല്പവസ്ത്രം എന്നതോ അതുമല്ലെങ്കിൽ ഇടകലരുക എന്നതോ മാത്രമായിരുന്നില്ല നമ്മൾ മുന്നോട്ട് വെച്ച ആശങ്ക. മറിച്ചും എണ്ണിയ മറ്റു പല ഒരുപാട് എണ്ണിക്കണക്കാക്കാവും വിധമുള്ള കാരണങ്ങളാലാണ് ഈ വിഷയത്തോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിയതെങ്കിൽ അത് ഒന്ന് രണ്ട് കാര്യങ്ങൾ അല്പവസ്ത്രം എന്ന് പറയുന്ന അതല്ലെങ്കിൽ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള കാര്യങ്ങളിൽ പരിമിതപ്പെടുത്താനാണ് പലപ്പോഴും ചാനൽ ചർച്ചകളിലുമൊക്കെ നമ്മൾ കണ്ടത്. എന്താണ് അല്പവസ്ത്രമായി കഴിഞ്ഞാലുള്ള പ്രശ്നമെന്നാണ് ചോദിക്കുന്നത്. ഈ ചോദിക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷേ അതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം വസ്ത്രം എന്ന് പറയുന്നത് മതം മുന്നോട്ട് വെക്കുന്ന മൂല്യത്തിന്റെ ഭാഗമാണ്, മൂല്യങ്ങളുടെ ഭാഗമാണ്, വിശ്വാസത്തിന്റെ ഭാഗമാണ്. അത് വസ്ത്രം എന്നതിൽ നിന്ന് അല്പവസ്ത്രം എന്നതിലേക്ക് മാറിയാലുള്ള അപകടം എന്താണ്? അതൊരു ജീർണതയാണ്, അതൊരു സാംസ്കാരിക ജീർണതയാണ്. ആ ജീർണതയിലേക്ക് ഈ നാടിനെ വരാനിരിക്കുന്ന തലമുറയെ എത്തിക്കാൻ പാടില്ല എന്ന ഗുണകാംക്ഷയാണ് ഇത്തരം വിയോജിപ്പുകൾക്ക് പിന്നിലുള്ളത് എന്നത് നമുക്ക് ആർജവത്തോടുകൂടി തീർച്ചയായും പറയാൻ കഴിയേണ്ടതുണ്ട്. ഇനി ഇതൊക്കെ പറയുമ്പോ ഒരു ചോദ്യം വരുന്നത് എന്താണ്? നിങ്ങൾക്കെന്താണ് ചെയ്താൽ എന്നാണ്. ഈ കാര്യങ്ങളൊക്കെ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താണ് ചെയ്താൽ എന്നാണ്, ചെയ്താൽ എന്താ സംഭവിക്കാന്നാണ്, എന്താണ് സൂംബ കളിച്ചാൽ എന്നാണ്, എന്താണ് അല്പവസ്ത്രമായാൽ എന്നാണ് ഇല്ലേ? ഈ ചോദ്യം എന്തുകൊണ്ട് വരുന്നു സഹോദരങ്ങളെ, എന്തുകൊണ്ട് വരുന്നു? ഇവിടെ രണ്ട് കൂട്ടരും രണ്ട് പ്ലാറ്റ്ഫോമിലാണ്. ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ധാർമ്മികതയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള മൂല്യത്തിൽ അധിഷ്ഠിതമായ മതവിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണെങ്കിൽ, മറ്റേ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സ്വതന്ത്ര ചിന്തയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള യാതൊരു എല്ലാ സർവസീമകളും ലംഘിച്ചുകൊണ്ടുള്ള അടിച്ചുപൊളിയുടെ പ്ലാറ്റ്ഫോമാണ്. സ്വാഭാവികമായും ഈ രണ്ട് പ്ലാറ്റ്ഫോമുകൾക്കിടയിൽ ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് അത് സ്വാഭാവികതയിൽ നിന്നുണ്ടാകുന്നതാണ്. ഇത് ചരിത്രത്തിന്റെ ഭാഗമാണ്, ഇന്നും ഇന്നലെയും ഉണ്ടായതല്ല. അത്തരം രണ്ട് പ്ലാറ്റ്ഫോമുകളിൽ ഒരു വിഷയം വരുമ്പോൾ അവിടെ എതിർപ്പുകൾ ഉണ്ടാകും, കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. എന്തേ, ഇവിടെ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം എന്താണ്? നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം ഇത് വലിയ ചരിത്രത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ ഇത് വലിയ അപകടത്തിലേക്ക് ഇത്തരം ചിന്തകൾ എത്തിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് ഇല്ലേ? യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്, അമേരിക്കൻ നാടുകളിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ നമ്മളെ ഒരുപാട് കണ്ടതാണ്, ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെട്ടതാണ്. ഒരു നാട് അരാജകത്വത്തിലേക്ക് നടന്നു നീങ്ങി, അവിടെ ഉപ്പയില്ലാത്ത മക്കൾ ഒരുപാടുണ്ടായി, കുടുംബത്തിന്റെ ശിഥിലീകരണം ഉണ്ടായി. ആ നിലക്ക് അവരെ തിരിച്ചറിഞ്ഞ് യൂട്ടേൺ അടിച്ച ഒരു അവസ്ഥയിലേക്ക് ഈ നാടിനെ കൊണ്ടുചെന്നെത്തിക്കുന്ന അപകടകരമായ അവസ്ഥ ഇതിന്റെ പിന്നിൽ നാം കാണുന്നു എന്നതു തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെയോ, നിങ്ങൾക്കെന്താ ചെയ്താൽ എന്ന് ചോദിക്കുന്ന ആളുകളോട് തിരിച്ചു ചോദിക്കാനുള്ള ഒരു ഒരു ഒരു അവകാശം നമുക്കുണ്ട് എന്നതാണ് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ളത് അല്ലേ? നിങ്ങൾക്കെന്താ ചെയ്താൽ എന്ന് ചോദിക്കുന്നവരോട് നമുക്ക് തീർച്ചയായും തിരിച്ചു ചോദിക്കാനുണ്ട്. ഞങ്ങൾ കുറച്ച് പേരിവിടെ ഉണ്ട്. ചെയ്യാതിരുന്നാൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കാനുള്ള അവകാശവും നമുക്കുണ്ട് ഇല്ലേ? ചെയ്യാതിരുന്നാൽ എന്താണ് പ്രശ്നം? ഇവിടെ ഞങ്ങൾ ഒരു കുറച്ച് കൂട്ടരുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളെ കുറച്ച് പേരിവിടെയുണ്ട്. ഇത്തരം മൂല്യച്യുതികൾ ധാർമ്മികതയിൽ ഊന്നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന, അതിനെ എതിര് സംഭവിക്കുന്ന മൂല്യച്യുതികൾ സംഭവിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും കൊണ്ട് ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കാത്ത പിന്നെ ഒരു ഒരു കൂട്ടർ ഈ നാട്ടിലുണ്ട്. അവർക്കും ഇത് ചെയ്യാതിരിക്കുവാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ യഥാർത്ഥത്തിൽ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട് എന്നതാണ് അവസാനിപ്പിക്കുമ്പോൾ പറയുവാനുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിഷയങ്ങളുടെ അപകടങ്ങളെ, നമ്മുടെ ദൗത്യം ഒന്നു മാത്രമാണ്, ഈ വിഷയത്തിന്റെ എന്തുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഈ രണ്ട് ഫാഷിസങ്ങളിൽ ഒരു ഫാഷിസത്തെ, ഹിന്ദുത്വ അജണ്ടയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഫാഷിസത്തെ നമ്മൾ എല്ലാവരും എതിർക്കുന്നത് പോലെ, എന്നാൽ അതുപോലെ ഒരു വേള അതിലേറെ നമ്മുടെ സമൂഹത്തെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലിബറൽ ഫാഷിസത്തിനെതിരിൽ പ്രതികരിക്കുവാൻ എന്തുകൊണ്ട് ആളുകൾ പ്രതികരിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, ഇതിന്റെ ഗൗരവത്തെ, ഇതിന്റെ അപകടത്തെ ആളുകൾക്ക് മറ്റതുപോലെ തന്നെ ബോധ്യമായിട്ടില്ല എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ സമൂഹത്തെ ഗുണകാംക്ഷയോടുകൂടി നാളെ വരാനിരിക്കുന്ന തലമുറയെ ധാർമ്മികതയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു തലമുറയായി നമുക്ക് മാറ്റാൻ കഴിയണമെന്ന ഒരേ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഈ സമൂഹത്തെ ബോധവൽക്കരിക്കുവാൻ തന്നെയാണ് ഈ കൂട്ടായ്മ ശ്രമിച്ചിട്ടുള്ളത്. ആ നിലക്കു തന്നെയാണ് ഇത്തരം അപകടങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു തലമുറയെ വലിയ അപകടത്തിലേക്ക് കൊണ്ടുപോകുന്ന, മൂല്യച്യുതി സംഭവിക്കാൻ സാധ്യതയുള്ള ഇടപെടലുകൾക്ക് ഓടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തി മുന്നോട്ട് പോകുന്നത് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു. അല്ലാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. വാഖിറു ദഅവനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
4: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡയലോഗ് ലിബറൽ ഫാസിസത്തിൽ പതിയിരിക്കുന്നതെന്ത്, എടത്തനാട്ടുകരയിൽ നടന്ന ജനകീയ പ്രതിരോധ പരിപാടിയിൽ അവതരിപ്പിച്ച ബഷീർ VP സംസാരമായിരുന്നു ഇതുവരെ നാം കേട്ടത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. വ്യാജ ലോൺ ആപ്പുകൾക്കെതിരെ ജാഗ്രതാ നിർദ്ദേശവുമായി കേരള പോലീസ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, വാട്സാപ്പ്, ടെലിഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിലൂടെയും SMS വ്യാജ വെബ്സൈറ്റുകൾ എന്നിവ വഴിയും വ്യാജ വായ്പാ വാഗ്ദാനങ്ങൾ നൽകി പണം തട്ടുന്ന സംഘങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസിന്റെ മുന്നറിയിപ്പ്. ലോൺ ആപ്പുകളുടെ വ്യാജ പരസ്യങ്ങൾ കണ്ട് സമീപിക്കുന്ന പൊതുജനങ്ങളെ അംഗീകൃത ആപ്പുകൾ പോലെ തോന്നിക്കുന്ന വ്യാജ APK ഫയലുകൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. പിന്നീട് ഫോണിലെ കോൺടാക്ട് വിവരങ്ങൾ, SMS, കോൾ ഡീറ്റെയിൽസ്, ക്യാമറ, മൈക്രോഫോൺ, ലൊക്കേഷൻ, സ്റ്റോറേജ് തുടങ്ങിയവ നിയന്ത്രിക്കുന്നതിനുള്ള അനുമതിയും തട്ടിപ്പുകാർ നേടുന്നു. ഒപ്പം വ്യക്തിഗത വിവരങ്ങളടങ്ങിയ ആധാർ കാർഡ്, പാൻ കാർഡ്, ഫോട്ടോ, ബാങ്ക് അക്കൗണ്ട്, ജോലി സംബന്ധമായ വിവരങ്ങളടങ്ങിയ രേഖകളും കൈക്കലാക്കുന്നു. പ്രോസസ്സിംഗ് ഫീ, GST, ഇൻഷുറൻസ്, വെരിഫിക്കേഷൻ ചാർജ്, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, അക്കൗണ്ട് ആക്ടിവിറ്റേഷൻ ഫീ തുടങ്ങി പേരുകളിൽ പണം പലതായി ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. തട്ടിപ്പുകാർക്ക് ലഭിച്ച ഫോട്ടോ മോർഫ് ചെയ്ത് കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുമെന്നും വ്യാപകമായി പ്രചരിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തി കൂടുതൽ പണം ആവശ്യപ്പെടുന്ന പ്രവണതയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കൂടാതെ വ്യാജമായി കൈവശപ്പെടുത്തിയ KYC രേഖകൾ ഉപയോഗിച്ച് വ്യാജ ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കുക, സിം കാർഡുകൾ എടുക്കുക, മറ്റു വായ്പകൾ നേടുക, സാമ്പത്തിക തട്ടിപ്പ് നടത്തുക തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തവരുണ്ട്. തട്ടിപ്പ് കഴിഞ്ഞാൽ ഇതിനായി ഉപയോഗിച്ച ആപ്പും വെബ്സൈറ്റും ഉപേക്ഷിക്കുകയും ശേഷം മറ്റൊരു പുതിയ പേരിൽ ആപ്പ് നിർമ്മിച്ച് സമാന തട്ടിപ്പുകൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. പരമാവധി ഇത്തരം കാര്യങ്ങളിലൊന്നും വിട്ടുനിൽക്കുക എന്നതാണ് സന്ദേശം. ഏതെങ്കിലും തരത്തിലുള്ള സൈബർ സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ ഉടൻ തന്നെ 1930 എന്ന സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറിലോ www.cybercrime.gov.in എന്ന ദേശീയ സൈബർ ക്രൈം പോർട്ടൽ വഴിയോ പരാതി നൽകേണ്ടതാണ്.
1: വീട് വിട്ടിറങ്ങുന്ന ചിലരുണ്ട്. രാവിലെ അവർ വീട്ടിൽ നിന്നിറങ്ങിയാൽ രാത്രി അവർ വരുന്നതുവരെ അവരെവിടെയാണെന്ന് ആർക്കും അറിയില്ല. വീട്ടിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അവരെ ഫോണിൽ കിട്ടണമെന്ന് വിചാരിച്ചാൽ ആരോട് ചോദിച്ചാലും അറിയില്ല. അവർ എങ്ങാനും മരണപ്പെട്ടാൽ അവർക്കെത്ര കടമുണ്ടിയെന്ന് ചോദിച്ചാൽ അതും പറയാൻ കഴിയില്ല. അങ്ങനെ വീട്ടുകാർക്ക് പോലും അറിയാത്തൊരു വ്യക്തിയായി നാം ജീവിക്കുന്നുണ്ടെങ്കിൽ ചില പുനഃപരിശോധനകൾ ആവശ്യമുണ്ട്. വീട്ടിൽ നിന്ന് വിട്ടിറങ്ങുന്നവർ വീട്ടിലേക്ക് തിരിച്ചെത്തും മുമ്പ് വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചൊന്ന് അങ്ങോട്ട് വിളിക്കാം, അല്ലെങ്കിൽ വിളിക്കുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യാം. ഞാൻ എവിടെയുണ്ടെന്ന്, ഇന്ന് എവിടെയാണെന്ന് എന്റെ പ്രിയപ്പെട്ട ഭാര്യക്കും മാതാപിതാക്കൾക്കും അറിയണം എന്നത് ജീവിതത്തിലെ ഒരു തീരുമാനമാക്കാൻ കഴിയുകയാണെങ്കിൽ വീട്ടിലെ കുറെ അസ്വസ്ഥതകൾക്ക് അത് ആശ്വാസമാകും. പല വീടുകളിലെയും കുടുംബിനികളുടെ മൈഗ്രെയിനുകളുടെയും ശരീര വേദനകളുടെയും ഒക്കെ കാരണം നമ്മളുടെ ചില

0: പീസ് റേഡിയോ. ഇനി നാം കേൾക്കുന്നത് ഹിഫ്ദുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫത്ഹ് 18 വചനമാണ് ഇന്നത്തെ ഹിഫ്ദുൽ ഖുർആൻ പരിപാടിയിൽ നാം പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സൂറത്തുൽ ഫത്ഹിൻ്റെ 18 ആയത്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം തുടങ്ങി വെച്ചത്. ഇൻഷാ അല്ലാ അതിൻ്റെ ബാക്കിയാണ് ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാനുള്ളത്. 17 ആയത്ത് പാരായണം ചെയ്ത് നമുക്ക് മനഃപ്പാഠം തുടങ്ങാം.

0: ശബ്ദം കേട്ട് മനഃപ്പാഠമാക്കിയ എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടുകൂടി തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ തോഫിയക്കുണ്ടെങ്കിൽ 19-ാമത്തെ ആയത്ത് പഠിക്കാനായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. വിശുദ്ധ ഖുർആൻ വചനങ്ങൾ മനഃപ്പാഠമാക്കുന്ന ഹിഫ്ദുൽ ഖുർആൻ പരിപാടിയിൽ ഇപ്പോൾ നാം കേട്ടത് സൂറത്തുൽ ഫത്ഹിലെ 18-ാം വചനം. ക്ലാസ് എടുത്തത് ബഹുമാനനായ ഹാഫിൽ ജാഫർ സലഫി.
2: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
3: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. ഉപകാരിയായി തീരുക. നമ്മോടൊപ്പം ചേരുന്നത് മുസ്തഫ അൻസാരി, എപ്പിക്കാട്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ, അമ്മാ ബാദ്. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു നമ്മെ എവരെയും അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ അടിയാറുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ നല്ല മനുഷ്യനായി തീരണമെന്ന് ആഗ്രഹിക്കാത്ത ആരുമില്ല. എല്ലാവരുടെയും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നല്ല മനുഷ്യനാകണം, നല്ല ഒരു പിതാവാകണം, നല്ല ഒരു സഹോദരനാകണം, ഭർത്താവാകണം, അങ്ങനെ പല ഓരോ സാഹചര്യങ്ങളിലും നമുക്ക് വ്യത്യസ്തമായ റോളുകളുണ്ടല്ലോ. ആ റോളുകൾ കൃത്യമായി പാലിക്കാൻ സാധിക്കുന്ന ഉത്തരവാദിത്വ ബോധമുള്ളൊരു മനുഷ്യനായി, ഉത്തമനായ ഒരു മനുഷ്യനായി മാറണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അതിന് നമ്മൾക്ക് ഉണ്ടായിരിക്കേണ്ട ഒരുപാട് ക്വാളിറ്റികളുണ്ട്. അതിലൊന്നാണ് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ ജീവിതം നയിക്കുന്ന ഒരാളായി മാറാൻ സാധിക്കുക എന്നത്. നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ച ഒട്ടനവധി സ്ഥലങ്ങളിൽ നമ്മെ ഉത്ബോധനം ചെയ്യുന്ന ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഉപകാരിയായി തീരുക എന്നത്. നമ്മൾ മാത്രം സന്തോഷത്തിലിരുന്നാൽ പോരാ, ഞാൻ മാത്രം നന്മയിലായിരുന്നാൽ പോരാ, തൻ്റെ ചുറ്റുപാടുമുള്ളവർക്കും ഈ സന്തോഷവും നന്മയും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആ ആഗ്രഹത്തിന് വലിയ സ്ഥാനമുണ്ട്. കാരണം വിശുദ്ധ ഖുർആൻ പറയാണ്, നമ്മളൊരു സാമൂഹിക നന്മ ആഗ്രഹിക്കുന്ന ഒരാളാകണം എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് വതആവനു അലിൽ ബിരി വത്തഖ്വ വലാ തആവനു അലിൽ ഇസ്മി വൽ ഉദ്വാൻ എന്ന സൂറത്തുൽ മാഇദയുടെ 2-ാമത്തെ വചനം. ഈ ഒരു ആയത്തിലൂടെ നമ്മൾക്ക് വളരെ കൃത്യമായി അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ പരസ്പരം സഹായിക്കണമെന്ന് പറഞ്ഞു. എന്ത് കാര്യത്തിലാണ് സഹായിക്കേണ്ടത്? അലിൽ ബിരി വത്തഖ്വ, നന്മയുടെ കാര്യത്തിലും തഖ്വയുടെ വിഷയത്തിലുമാണ്. സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ കൂടെ കഴിയുന്നവരോ, നമ്മുടെ ജോലിസ്ഥലങ്ങളിൽ കൂടെ ജോലി ചെയ്യുന്നവരോ, സുഹൃത്തു ബന്ധങ്ങളിലോ ഒക്കെയുള്ള ആളുകളുമായി കൊണ്ട് നല്ല പല ബന്ധങ്ങളും സ്ഥാപിക്കുന്നവരാണ് നമ്മൾ. ഒരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും പല വിഷയങ്ങളിലും സഹായങ്ങൾ തേടുന്നവരും സഹായിക്കുന്നവരുമാണ് നമ്മൾ. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ സുഹൃത്ത് ശരിയായ ഒരു വഴിയിലൂടെയല്ല നീങ്ങുന്നത് എന്ന് മനസ്സിലായിട്ടും അവനെന്ത് വിചാരിക്കും, അവനിക്ക് എന്നോട് പിണക്കമുണ്ടാകുമോ, അവനിക്ക് എന്നോട് അകൽച്ച വരുമോ എന്ന് ഭയന്നുകൊണ്ട് അവനിൽ കാണുന്ന തിന്മകളെ എതിർക്കാനുള്ള ഒരു മനോധൈര്യമില്ലാതെ

ബന്ധം ഒരു മനുഷ്യനുമായിക്കൊണ്ട് ഉണ്ടാകുമ്പോൾ ആദ്യം അവൻ്റെ മനസ്സിലേക്ക് വരേണ്ടത് തഖ്വയിൽ അവനെ സഹായിക്കുക എന്നതാണ്. കാരണം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും താൻ ചെയ്തു കൂട്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും അനന്തരഫലം അനുഭവിക്കാനുള്ളൊരു ലോകം മുമ്പിലേക്ക് വരുമ്പോൾ അവിടെ അമലുകൾക്ക് സ്ഥാനമില്ല, വിചാരണകൾക്കേ സ്ഥാനമുള്ളൂ, അല്ലെങ്കിൽ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങളുടെ പരിഹാരങ്ങൾ ഫലങ്ങൾ മാത്രം ലഭിക്കുന്നൊരു ലോകത്ത് തീർച്ചയായും എൻ്റെ സുഹൃത്ത് എന്നെ ഇത്രയേറെ സഹായിക്കുന്ന സുഹൃത്തിന് ആ ഒരു പരാജയം സംഭവിക്കുന്നതാണ് ഞാൻ അവനിൽ കാണുന്ന ഏറ്റവും വലിയ പരാജയം എന്ന തിരിച്ചറിവിലൂടെ തഖ്വയിലേക്ക് കൊണ്ടുവരുവാൻ തിരിച്ചു കൊണ്ടുവരുവാൻ ആ സുഹൃത്തിനെ സഹായിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഉത്തമ മനുഷ്യനായി കൊണ്ടുമാറുന്നത്. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകൽ, അവരെ പരിഗണിക്കൽ, അവർക്ക് നമ്മളെക്കാട്ടിലും നമ്മൾ അവർക്ക് ഒരു പ്രാധാന്യം നൽകുക എന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസികളുടെ ഒരു പ്രത്യേകത കൂടിയാണ്. സൂറത്തുൽ ഹശറിൻ്റെ 9-ാമത്തെ വചനത്തിൽ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. അടിസ്ഥാനമായിട്ട് ആവശ്യങ്ങൾ നമ്മൾക്ക് ഉണ്ടെങ്കിലും നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് അത് മാറ്റിവെക്കുന്ന, അവർക്ക് വേണ്ടി പകർന്നു നൽകുന്ന, പങ്കുവെക്കുന്ന ഒരു നല്ല സ്വഭാവത്തിൻ്റെ ഉത്തമ ഉദാഹരണം നമുക്ക് അൻസാറുകളിൽ കാണാൻ സാധിക്കും. മുഹാജിറുകൾ തങ്ങളുടെ വീടും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മദീനയിലേക്ക് വന്നപ്പോൾ അവിടുത്തെ അൻസാറുകൾ അവരെ സ്വീകരിച്ചത് ഏത് രൂപത്തിലാണ് എന്ന് ചരിത്രം നമുക്ക് നൽകുന്ന വലിയ പാഠമുണ്ട്. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ത്യജിക്കുക, മറ്റുള്ളവർക്ക് ഉപകാരിയാവുക എന്നത് നാം ഒരു ഉത്തമ മനുഷ്യനാകുന്നതിൽ ഏറെ സുപ്രധാന പങ്കുവഹിക്കുന്നൊരു കാര്യമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. മാത്രവുമല്ല ഖൈറുന്നാസി അംഫഅഹും ലിന്നാസി എന്നാണ്. ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഏറ്റവും വലിയ ഉപകാരം ചെയ്യുന്നവനാണ് എന്നതാണ് യഥാർത്ഥത്തിൽ അധ്യാപനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അതേപോലെ തന്നെ നമുക്ക് കാണാൻ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ റഹ്മത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായും തൻ്റെ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് ആ നിലയ്ക്ക് റഹ്മത്ത് ദയ അവരോട് കാണിക്കുന്ന ആളുകളായി നമ്മൾ മാറുമ്പോഴാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്കറിയാം വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതുപോലെ ഒരുപാട് സ്ഥലത്ത് ഹദീസുകളിലൊക്കെ വന്നതുപോലെ ഇർഹമു മൻ ഫിൽ അർളി ഇർഹമുക്കും മൻ ഫി സമാ, അതെ നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, ആകാശത്തുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കുമെന്ന ഈ ഹദീസിൻ്റെ പശ്ചാത്തലത്തിൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ, അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ അള്ളാഹു വീണ്ടും വീണ്ടും അവൻ്റെ റഹ്മത്ത് നമുക്ക് വർഷിച്ചുകൊണ്ടേയിരിക്കുമെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഏവർക്കും ആശ്വാസകരമായ വാക്കുകൾ സമ്മാനിക്കുന്നൊരു ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നൊരു ഹദീസ് നമുക്ക് കാണാം. മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബത മിൻ ഖുറബി ദുനിയ നഫസല്ലാഹു അൻഹു ഖുർബത മിൻ ഖുറബി യൗമിൽ ഖിയാമ എന്നാണ്. ഒരു മനുഷ്യൻ, ഒരു വിശ്വാസിയായ ഒരു മനുഷ്യൻ മറ്റൊരു വിശ്വാസിക്ക് അവൻ്റെ പ്രയാസങ്ങളെ നീക്കിക്കൊടുക്കുകയാണെങ്കിൽ ഖിയാമത്ത് നാളിൽ അവൻ്റെ പ്രയാസങ്ങളെ അള്ളാഹു നീക്കിക്കൊടുക്കുമെന്നാണ്. ഒമയ്യസ്സറ അലാ മുഅസിരിൻ, പ്രയാസം അനുഭവിക്കുന്ന ഒരാൾക്ക് അവൻ്റെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുത്താൽ യസ്സറല്ലാഹു അലൈഹി ഫിദ്ദുന്യാവില്ലാഖിറ, ദുനിയാവിലും പരലോകത്തും അവർക്കുള്ള പ്രയാസങ്ങളെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്നാണ്. മാത്രമല്ല ഈ ഹദീസ് അവസാനിക്കുമ്പോൾ നമുക്ക് കാണാം, വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖി, തൻ്റെ സഹോദരനെ സഹായിക്കുന്നിടത്തോളം, ഒരു അടിമ തൻ്റെ സഹോദരനെ സഹായിക്കുന്നിടത്തോളം കാലം അള്ളാഹു അവനെ സഹായിച്ചു കൊണ്ടിരിക്കും. ഇതിലും വലിയ ആശ്വാസത്തിൻ്റെ വചനങ്ങൾ നമുക്ക് വേറെ ഉണ്ടോ സഹോദരങ്ങളെ? നാം ആലോചിക്കുക, നമ്മുടെ ചുറ്റുപാടിലും അയൽപ്പക്കത്തും കുടുംബങ്ങളിലും ജോലിസ്ഥലങ്ങളിലുമെല്ലാം നമ്മുടെ പല തരത്തിലുള്ള സഹോദരങ്ങളെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, മാനസികവും ശാരീരികവും സാമ്പത്തികവുമായി പ്രയാസങ്ങളെ അതിജയിക്കാൻ സാധിക്കാതെ മുന്നോട്ടു പോകുന്ന ഇത്തരം ആളുകളെ നമ്മളാൽ സാധ്യമാകുന്ന രീതിയിൽ ശരീരം കൊണ്ടാണെങ്കിൽ ശരീരം കൊണ്ട്, സാമ്പത്തികമാണെങ്കിൽ അങ്ങനെ സഹായിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവരെ സന്ദർശിക്കുവാനും പരിചരിക്കുവാനും രോഗികളാണെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകളെ തൻ്റെ വാക്കുകൾ കൊണ്ടെങ്കിലും അവരെ പറഞ്ഞ് ആശ്വാസം നൽകാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നമ്മൾ നടത്തേണ്ടതുണ്ട്. മാത്രവുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ചില പ്രത്യേകതകൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ഖദീജ ബി പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കല്ല വല്ലാഹി മാ യഖ്സീക അല്ലാഹു അബദ, അല്ലാഹു ഒരിക്കലും നിങ്ങളെ പ്രയാസത്തിലാക്കൂല, ബുദ്ധിമുട്ടിക്കൂല, നിന്ദിക്കുകയില്ല, അപമാനിക്കുകയില്ല. എന്നിട്ട് എടുത്തു പറഞ്ഞ ചില ക്വാളിറ്റികളുണ്ട് പ്രവാചകൻ്റെത്. ഇന്നക ലതസിലുർ റഹീം, താങ്കൾ കുടുംബബന്ധം ചേർക്കുന്നവനാണ്. വതഹ്മിലുൽ കല്ല, പ്രയാസങ്ങളെ ഏറ്റെടുത്ത് വഹിക്കുന്നവനാണ്. വതക്സിബുൽ മഅദൂം,

0: ഇല്ലാത്ത ആളുകൾക്ക്, ഇല്ലാത്തെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ സമ്പത്തില്ലാത്ത ആളുകൾക്ക് സമ്പാദിച്ചു കൊടുക്കുന്നവനാണ് എന്ന്. വതഖറിൽ ളൈഫ, അതേപോലെ തന്നെ അതിഥികളെ ആദരിക്കുന്നവനാണ്. വതുഈനു അലാ നവായിബിൽ ഹഖ്, അതേ സത്യമാർഗത്തിലെ പ്രയാസങ്ങളിൽ ജനങ്ങളെ സഹായിക്കുന്നവനുമാണ്. അപ്പോൾ ഇത്തരം ക്വാളിറ്റിയുള്ള ആളുകൾക്കാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമനായി മാറാൻ സാധിക്കുക. അതുകൊണ്ട് പ്രവാചകന്റെ മാതൃകകളും അവിടുത്തെ അധ്യാപനങ്ങളും ഖുർആനിൻ്റെ കൽപ്പനകളും ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരിയായി തീരുന്ന രൂപത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ ഏവരെയും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: മാഷാ പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം ഉപകാരിയായിത്തീരുക. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് മുസ്തഫ അൻസാരി, എപ്പിക്കാട്.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.
1: പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ പ്രോഗ്രാമിന്റെ സമയമായിരിക്കുന്നു. വെള്ളിയാഴ്ചയുടെ മഹത്വം, വിഷയാവതരണം ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ അനുഗ്രഹീതമായ മതമാണ് ഇസ്ലാം. ആ ഇസ്ലാമിൽ ധാരാളം മഹത്വങ്ങളുള്ള ദിവസങ്ങളും ശ്രേഷ്ഠതകളുള്ള സമയങ്ങളും അള്ളാഹു നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു ദിവസമാണ് വെള്ളിയാഴ്ച എന്നുള്ളത്. ധാരാളം മഹത്വങ്ങളുള്ള ഒരു ദിവസമാണ് വെള്ളിയാഴ്ച. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അളല്ലല്ലാഹു അനിൽ ജുമുഅത്തി മൻ കാന ഖബ്ലന. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് മുമ്പുള്ളവർക്ക് അഥവാ മുൻകഴിഞ്ഞ സമുദായങ്ങൾ അവരെ വെള്ളിയാഴ്ചയിൽ നിന്നും വഴിതെറ്റിച്ചു, അഥവാ അവർക്ക് വെള്ളിയാഴ്ച ശ്രേഷ്ഠമായ ദിവസമായി നൽകിയില്ല എന്നർത്ഥം. ഫക്കാനലിൽ യഹൂദി യൗമു സബത്ത്, ജൂതന്മാർക്ക് ശനിയാഴ്ചയായിരുന്നു. വക്കാനലിൻ നസ്വാറ യൗമുൽ അഹദ്, ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ചയായിരുന്നു. ഫജാ അല്ലാഹു ബിനാ ഫഹദാനല്ലാഹു യൗമിൽ ജുമുഅ. അല്ലാഹു നമുക്ക് നൽകിയത്, നമ്മിലേക്ക് വന്നത്, നമ്മളെ ഹിദായത്തിലാക്കിയത് വെള്ളിയാഴ്ചയിലാണ്, വെള്ളിയാഴ്ച കൊണ്ടാണ്, അഥവാ വെള്ളിയാഴ്ചയാണ് നമുക്ക് അല്ലാഹു ശ്രേഷ്ഠമായ ദിവസമായി നൽകിയത് എന്നർത്ഥം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞു, ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമൽ ജുമുഅ, നിങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് വെള്ളിയാഴ്ചയാണ്. ഫീഹി ഖുലിഖ ആദമു അലൈഹിസ്സലാം, വെള്ളിയാഴ്ചയാണ് ആദ നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു സൃഷ്ടിച്ചത്. വഫീഹി ഖുബില, അദ്ദേഹത്തെ മരിപ്പിച്ചതും വെള്ളിയാഴ്ചയാണ്. വഫീഹി നഫ്ഹ, അന്ത്യനാൾ സംഭവിക്കുന്നതും വെള്ളിയാഴ്ചയാണ്. വഫീഹി സഅഖ, ആളുകൾ അന്ത്യനാളിന് വേണ്ടി ബോധം കെട്ട് വീഴുന്നത്, അത് വെള്ളിയാഴ്ചയാണ്. അഥവാ അന്ത്യനാളിൻ്റെ ഊത്ത് സംഭവിക്കുന്നതും അങ്ങനെ ആളുകൾ മരണപ്പെട്ടു വീഴുന്നതും അഥവാ അന്ത്യനാൾ സംഭവിക്കുന്നത് അത് വെള്ളിയാഴ്ചയാണ് എന്നർത്ഥം. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഫഅക്ഫിറു അലയ്യ മിനസ്സലാ, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. ഫഇന്ന സ്വലാത്തക്കും മഅറൂദത്തുൻ അലയ്യ, തീർച്ചയായും നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് പ്രദർശിപ്പിക്കപ്പെടും. ഖാലു, ഇത് പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലെ, വക്കൈഫത്തു അറദു സ്വലാത്തുന അലൈക്ക വക്കത് അറംത, റസൂലെ താങ്കൾ മണ്ണിൽ ദ്രവിച്ചു പോയാൽ പിന്നെ എങ്ങനെയാണ് ഞങ്ങളുടെ സ്വലാത്ത് താങ്കൾക്ക് പ്രദർശിപ്പിക്കപ്പെടുക? അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല ഖദ് ഹറമ അലൽ അർദി അൻ തഅകുല അജ്സാദൽ അംബിയാഇ അലൈഹിമുസ്സലാം, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല മണ്ണിന് ഭൂമിക്ക് അമ്പിയാക്കളുടെ ശരീരം തിന്നുന്നതിനെ ഹറാമാക്കിയിരിക്കുന്നു. അഥവാ അവരുടെ ശരീരം മണ്ണിൽ ദ്രവിച്ചു പോവുകയില്ല എന്നർത്ഥം. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറു യൗമിൻ തലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ, സൂര്യൻ ഉദിച്ച എല്ലാ ദിവസങ്ങളിലും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് വെള്ളിയാഴ്ചയാകുന്നു. ഫീഹി ഖുലിഖ ആദം, ആദം അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ടത് ആ ദിവസത്തിലാണ്. വഫീഹി ഉദ്ഖിലൽ ജന്ന, അദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചത് ആ ദിവസമാണ്. വഫീഹി ഉഖ്രിജ മിൻഹ, സ്വർഗത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയത് ആ ദിവസമാണ്. അപ്പോ ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചതും അദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചതും അദ്ദേഹത്തെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതും അദ്ദേഹത്തിൻ്റെ റൂഹ് പിടിച്ചതും അതുപോലെ തന്നെ യൗമുൽ ഖിയാമ സംഭവിക്കുന്നതും വെള്ളിയാഴ്ചയിലായിരിക്കും. അതുപോലെ മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന യൗമൽ ജുമുഅത്തി സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ നേതാവ് വെള്ളിയാഴ്ചയാണ്. വഅഅലമുഹാ ഇൻദല്ലാഹ്, അല്ലാഹുവിൻ്റെ അടുക്കൽ അത് വമ്പിച്ചതാണ്, മഹത്വമുള്ളതാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫീഹി ഖംസു ഖിലാൽ, അഞ്ച് കാര്യങ്ങൾ അതിലുണ്ട്. അഥവാ വെള്ളിയാഴ്ചയിൽ അഞ്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഖലഖല്ലാഹു ഫീഹി ആദമ, അല്ലാഹു ആദ നബിയെ സൃഷ്ടിച്ചത് ആ ദിവസത്തിലാണ്. വഅഹ്ബത്തല്ലാഹു ഫീഹി ആദമ ഇലൽ അർദ്, അല്ലാഹു ആദ നബിയെ ഭൂമിയിലേക്ക് അയച്ചത് ആ ദിവസമാണ്. വഫീഹി തവഫല്ലാഹു ആദമ, ആദ നബിയെ അല്ലാഹു മരിപ്പിച്ചത് ആ ദിവസമാണ്. വഫീഹി സാഅത്തുൻ, ആ ദിവസത്തിൽ ഒരു സമയമുണ്ട്. ലാ യസ്അലുല്ലാഹ ഫീഹൽ അബ്ദു ഷൈഅൻ ഇല്ലാ അഅത്താഹു, ആ സമയത്ത് ഒരടിമ അല്ലാഹുവിനോട് എന്തൊന്ന് ചോദിച്ചാലും അല്ലാഹു നൽകും. മാലം യസ്അൽ ഹറാമൻ, ഹറാമല്ല അവൻ ചോദിച്ചത് എങ്കിൽ അല്ലാഹു അവന് അത് നൽകും. ആ സമയമേതാണ്? ചില പണ്ഡിതന്മാർ പറഞ്ഞു അസർ കഴിഞ്ഞ് മഗ്രിബ് വരെയുള്ള സമയമാണ്, വെള്ളിയാഴ്ച അസർ കഴിഞ്ഞ് മഗ്രിബ് വരെയുള്ള സമയം. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഖത്വീബ് മിമ്പറിൽ കയറിയത് മുതൽ നിസ്കാരം അവസാനിക്കുന്നത് വരെയുള്ള സമയമാണ്. അപ്പം ആ സമയത്ത് പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഇജാബത്തുണ്ട് എന്നർത്ഥം. പിന്നെ റസൂലുള്ളാഹി പറഞ്ഞു അഞ്ചാമതായി, വഫീഹി തഖൂമുസ്സാഅ, ആ ദിവസത്തിലാണ് അന്ത്യനാൾ സംഭവിക്കുക. എന്നൊരു പ്രവാചകൻ പറഞ്ഞു, മാമിൻ മലക്കിൻ മുഖറബിൻ, ഒരു സാമീപ്യം സിദ്ധിച്ച മലക്കുമില്ല, വലാ സമാഇൻ ആകാശവുമില്ല, വലാ അർലിൻ ഭൂമിയുമില്ല, വലാ റിയാഹിൻ ഒരു കാറ്റുമില്ല, വലാ ജിബാലിൻ ഒരു പർവ്വതങ്ങളുമില്ല, വലാ ബഹ്റിൻ ഒരു കടലുമില്ല, ഇല്ലാ വഹുന്ന യുഷ്ഫിഖ്ന മിൻ യൗമിൽ ജുമുഅ, യൗമുൽ ജുമുഅയിൽ അവ ഭയപ്പെട്ടുകൊണ്ടല്ലാതെ. അഥവാ യൗമുൽ ജുമുഅയിലാണ് അന്ത്യനാൾ സംഭവിക്കുക, അതുകൊണ്ട് മലക്കുകളും ആകാശവും ഭൂമിയും കാറ്റും പർവ്വതങ്ങളും കടലും എല്ലാം ആ അന്ത്യനാളിനെ ഭയപ്പെട്ടുകൊണ്ട് വെള്ളിയാഴ്ചയിൽ ഉണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോൾ പ്രിയമുള്ളവർ, ഇതൊക്കെ വെള്ളിയാഴ്ചയുടെ പ്രത്യേക ശ്രേഷ്ഠതയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുപോലെ തന്നെ മറ്റൊരു ശ്രേഷ്ഠതയാണ് ഫീഹി സ്വലാത്തുൽ ജുമുഅ, ജുമുഅ നിസ്കാരമുള്ളത് ഈ വെള്ളിയാഴ്ചയിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, അസ്സലാത്തുൽ ഖംസു, അഞ്ച് നേര നിസ്കാരം. വൽ ജുമുഅതു ഇലൽ ജുമുഅതി, ഒരു ജുമുഅ മുതൽ മറ്റേ ജുമുഅ വരെ. കഫാറത്തുൽ ലിമാ ബൈനഹുന്ന മാലം തുഗ്ശൽ കബായിർ, വലിയ പാപങ്ങൾ അവനെ പൊതിഞ്ഞിട്ടില്ല എങ്കിൽ അവൻ്റെ ചെറിയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. അപ്പോൾ ഒരു വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ നമ്മുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും, മൻപാപങ്ങളില്ല എങ്കിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ശ്രേഷ്ഠതയാണ് അത് അറിയിക്കുന്നത്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസത്തിലെ ഫജ്ർ നിസ്കാരം, അതിനും എന്തുണ്ട്? ശ്രേഷ്ഠതയുണ്ട്. സ്വലാത്തുൽ ഫജ്രി ജമാഅത്തൻ, ജമാഅത്തായിട്ടുള്ള വെള്ളിയാഴ്ചയിൽ നിസ്കാരം. സ്വലാത്തുൽ ഫജ്രി ജമാഅത്തൻ യൗമുൽ ജുമുഅ, ജുമുഅ ദിവസത്തിലെ ജമാഅത്തായിട്ടുള്ള ഫജ്ർ നിസ്കാരം. ഖൈറു സ്വലാത്തിൻ യുസല്ലിഹൽ മുസ്ലിം ഫി ഉസ്ബുഇഹി, ഒരു മുസ്ലിം തൻ്റെ ആഴ്ചയിൽ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ്. അഫ്ളലു സ്വലവാത്തി ഇൻദല്ലാഹി സ്വലാത്ത സുബ്ഹ് യൗമൽ ജുമുഅ ഫി ജമാഅത്തിൻ, അള്ളാഹുവിൻ്റെ അടുക്കൽ യൗമുൽ ജുമുഅയിലെ സുബ്ഹിൻ്റെ ജമാഅത്ത് നിസ്കാരം ഏറ്റവും ശ്രേഷ്ഠമായതാണ്. അതിൽ പ്രത്യേകം സൂറത്തുകൾ പോലും ഓതാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, സൂറത്തു സജ്ദയും സൂറത്തുൽ ഇൻസാനും. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, മറ്റൊരു ശ്രേഷ്ഠത, അന്നമൻ മാത്ത ഫി യൗമിൽ ജുമുഅ, ജുമുഅ ദിവസത്തിൽ ഒരാൾ മരണപ്പെട്ടാൽ അല്ലെങ്കിൽ അതിൻ്റെ രാത്രിയിൽ മരണപ്പെട്ടാൽ, വഖാഹുല്ലാഹു ഫിത്നത്തൽ ഖബർ, അള്ളാഹു ഖബർ ഫിത്നയിൽ നിന്ന് അയാളെ രക്ഷിക്കും. ഹദീസിലുണ്ട്, അബ്ദുല്ലാഹിബിനു അംർ റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാമിൻ മുസ്ലിമിൻ യമൂതു യൗമൽ ജുമുഅത്തി ഔ ലൈലത്തൽ ജുമുഅത്തി, ഏതെങ്കിലും ഒരു മുസ്ലിം വെള്ളിയാഴ്ച ദിവസം അല്ലെങ്കിൽ അതിൻ്റെ രാത്രിയിൽ, അതിൻ്റെ രാത്രി എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച രാത്രിയിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ, ഇല്ല വഖാഹുല്ലാഹു ഫിത്നത്തൽ ഖബർ, അവൻക്ക് അള്ളാഹു ഖബർ ഫിത്നയിൽ നിന്നും അവനെ സംരക്ഷിക്കും. ഈ ഹദീസ് ദുർബലമാണ് എന്ന് ചില പണ്ഡിതന്മാർ വിധിച്ചിട്ടുണ്ട്, ചില പണ്ഡിതന്മാർ ഇത് സ്വഹീഹാണ് എന്നും വിധിച്ചിട്ടുണ്ട്, അള്ളാഹു അലം. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യമാണ് സൂറത്തുൽ കഹ്ഫിൻ്റെ പാരായണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅ സൂറത്തൽ കഹ്ഫ് ഫീ യൗമിൽ ജുമുഅ, ജുമുഅ ദിവസത്തിൽ ആരെങ്കിലും സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ, അല്ലാഹു ലഹു മിനൻ നൂരി മാ ബൈനൽ ജുമുഅത്തൈൻ, രണ്ട് ജുമുഅകൾക്കിടയിൽ അല്ലാഹു പ്രകാശം കൊണ്ടവനെ നിറക്കും, പ്രകാശം കൊണ്ട് വെളിച്ചം കൊണ്ട് അല്ലാഹു അവനെ നിറക്കും. അതുപോലെ പ്രവാചകൻ മറ്റൊരു ഹദീസിൽ പറഞ്ഞു, മൻ ഖറഅ സൂറത്തൽ കഹ്ഫ് ലൈലത്തിൽ ജുമുഅ, ജുമുഅയുടെ രാത്രിയിൽ ആരെങ്കിലും സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ, അല്ലാഹു ലഹു മിനൻ നൂരി ഫീമാ ബൈനഹു വബൈനൽ ബൈത്തിൽ അതീഖ്, അവനും ബൈത്തുൽ അതീഖിനും ഇടയിൽ, ബൈത്തുൽ അതീഖ് എന്ന് പറഞ്ഞാൽ കഅബ, അപ്പൊ അവനും കഅബക്കുമിടയിൽ എത്ര ദൂരമുണ്ടോ അത്രയും ദൂരം അല്ലാഹു പ്രകാശം നൽകുന്നതായിരിക്കും. അതുപോലെ മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വഗുഫിറ ലഹു മാ ബൈനൽ ജുമഅതൈൻ, രണ്ട് ജുമഅകൾക്കിടയിൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നാണ്. അപ്പം ഇതെല്ലാം ജുമഅ ദിവസത്തിൽ നമുക്ക് ലഭിക്കുന്ന ശ്രേഷ്ഠതകളാണ്. അതുപോലെ ജുമഅ ദിവസത്തിൽ സ്വലാത്തുൽ ജുമഅക്ക്, ജുമഅ നിസ്കാരത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, കുളിച്ച് വൃത്തിയായി നമ്മൾ പോവുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഗ്തസിലു റജുലുൻ യൗമൽ ജുമഅത്തി, ഒരു മനുഷ്യൻ ജുമഅ ദിവസത്തിൽ കുളിക്കുന്നു, വയതത്വഹറു മസ്തത്വഅ മിൻ തുഹ്രിൻ, കഴിയുന്ന പോലെ അവൻ ശുദ്ധിയാകുന്നു, വയദ്ദഹിനു മിൻ ദുഹ്നിഹി, നല്ല എണ്ണമൊക്കെ പുരട്ടുന്നു, ഔ യമസ്സു മിൻ ത്വയ്യിബി ബൈതിഹി, അല്ലെങ്കിൽ അവൻ്റെ വീട്ടിലുള്ള സുഗന്ധത്തിൽ നിന്നും അവനത് ഉപയോഗിക്കുന്നു, ثم يخرج فلا يفرق بين اثنين, പിന്നീട് അവൻ പള്ളിയിലേക്ക് പുറപ്പെടുന്നു, രണ്ടാളുകൾക്കിടയിൽ വേർതിരിവില്ലാതെ അവൻ്റെ സ്ഥലത്തേക്ക് അവൻ പോകുന്നു, ثم يصلي ما كتب له, പിന്നീട് അവന് വിധിക്കപ്പെട്ടത്, എഴുതപ്പെട്ടത്, അഥവാ തഹയ്യത്ത് നിസ്കാരം അവൻ നിസ്കരിക്കുന്നു, ثم ينصت اذا تكلم الامام, പിന്നീട് ഇമാം ഖുതുബ നിർവഹിക്കുമ്പോൾ അവൻ മിണ്ടാതിരിക്കുന്നു, അങ്ങനെ ചെയ്താൽ അടുത്ത ജുമ ദിവസം വരെയുള്ള പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നതാണ്. അപ്പൊ കുളിച്ച് നല്ല എണ്ണ തേച്ച് സുഗന്ധം പൂശി ആളുകൾക്കിടയിൽ വേർതിരിവില്ലാതെ പള്ളിയിൽ ഒഴിവുള്ള സ്ഥലത്തേക്ക് ചെന്ന് എണ്ണറക്കാത്ത് തഹയ്യത്ത് നിസ്കരിച്ച് ഖത്വീബിന്റെ ഖുത്ബ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. അതുപോലെ മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഗസ്സല യൗമൽ ജുമുഅത്തി വഗ്തസല, ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസത്തിൽ നന്നായി കുളിച്ച് ശുദ്ധിയായാൽ, സുമ്മ ബക്കറ വബ്തകറ, പിന്നീട് അവൻ നേരത്തെ പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ, വമശ നടന്നുകൊണ്ട് പുറപ്പെട്ടാൽ, വലം യർക്കബ് വാഹനത്തിലല്ല, നടന്നുകൊണ്ട് നേരത്തെ തന്നെ പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ, വദനാമിനൽ ഇമാം, അങ്ങനെ ഇമാമിനോട് അടുത്ത് വന്നിരുന്നാൽ, ഫസ്തമ വലം യലുഹ്, അവൻ അശ്രദ്ധയൊന്നും കാണിക്കാതെ, ലഘുവൊന്നും കാണിക്കാതെ ഇമാമിന്റെ ഖുത്ബ മുഴുവൻ ശ്രദ്ധിച്ചു കേട്ടാൽ കാന ലഹു ബികുല്ലി ഖുത്വത്തിൻ അമലു സനത്തിൻ അജ്റു സിയാമിഹ വഖിയാമിഹ, അവന്റെ ഓരോ കാലടിക്കും ഒരു വർഷം നോമ്പ് നോറ്റ നിസ്കരിച്ച പ്രതിഫലമുണ്ടായിരിക്കും. അല്ലാഹു അക്ബർ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നല്ല രൂപത്തിൽ കുളിച്ച് ശുദ്ധിയായി നേരത്തെ നടന്നുകൊണ്ട് പള്ളിയിലേക്ക് പോയി ഇമാമിൻ്റെ ഏറ്റവും അടുത്തുള്ള സ്ഥലത്തിരുന്ന് ഖുത്ബ ശ്രദ്ധിച്ച് കേട്ടാൽ അവന് ഈ പ്രതിഫലം ലഭിക്കും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ജുമാക്കിടയിൽ സംസാരിക്കൽ, അത് അനുവദനീയമല്ല. റസൂലുള്ളാഹി പറഞ്ഞു, ഇദാ ഖുൽത ലി സാഹിബിക യൗമൽ ജുമഅത്തി അൻസിത് വൽ ഇമാമു യഖ്തുബു ഫഖദ് ലഗൗത്. ഇമാം ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ സഹോദരനോട് മിണ്ടാതിരിക്കട എന്ന് പറഞ്ഞാൽ പോലും നീ നിരർത്ഥകമായത് പ്രവർത്തിച്ചു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇമാം ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പള്ളിയിലേക്ക് കയറി വന്നാൽ അയാൾക്ക് സലാം പറയാൻ പോലും അനുവാദമില്ല. ഇനി അയാൾ സലാം പറഞ്ഞാൽ അത് മടക്കാൻ പോലും നമുക്ക് അനുവാദമില്ല. ഖതീബ് ഖുത്ബ നിർവഹിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ അത് ശ്രദ്ധിച്ചിരിക്കണം. റസൂലുള്ളാഹി പറഞ്ഞു, വമൻ മസ്സൽ ഹസ ഫഖദ് ലഗ, ആരെങ്കിലും ചരൽക്കല്ലിൽ സ്പർശിച്ചാൽ അവൻ നിരർത്ഥകമായത് ചെയ്തു. അഥവാ അന്ന് പ്രവാചകന്റെ പള്ളിയിലെ നിലം അതിൽ ചരൽക്കല്ലുകളാണല്ലോ. അപ്പം ഇന്ന് കാലഘട്ടത്തിൽ അതിന് പകരം ഒരാൾ ഖുത്ബക്കിടയിൽ മൊബൈലുമ കളിച്ചിരിക്കുക, അല്ലെങ്കിൽ ഖുത്ബക്കിടയിൽ വാച്ചുമ തിരിപ്പുടിക്കുക, അല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുക, അപ്പം അതൊക്കെ ലഘുവിലാണ്, നിരർത്ഥകമായത് ചെയ്യുന്നതിലാണ് പെടുക. അങ്ങനെ ചെയ്താൽ അവന് ലഭിക്കാനിരിക്കുന്ന വലിയ പ്രതിഫലങ്ങൾ നഷ്ടപ്പെട്ടു പോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ, വെള്ളിയാഴ്ചയുടെ മഹത്വം എന്ന വിഷയം അവതരിപ്പിച്ചത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
4: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേര് കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഖുർആൻ പാഠങ്ങൾ. ശ്രോതാക്കളോട് സംസാരിക്കുന്നത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
6: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മാഇൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, പീസ് റേഡിയോയിലൂടെ എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആനിലെ 11 അധ്യായം സൂറത്തു ഹൂദിലെ 112 വചനം ഒന്ന് ശ്രദ്ധിക്കുക. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്? ഫസ്തഖിം, പ്രവാചകനോടാണ് പറയുന്നത്, നബിയെ നീ ഇസ്തിഖാമത്തുള്ളവനാവുക. കമാ ഉമിർത്ത, നീ കൽപ്പിക്കപ്പെട്ട രൂപത്തിൽ. വമൻ താബ മഅക, താങ്കൾ മാത്രമല്ല താങ്കളുടെ കൂടെ പശ്ചാത്തപിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ആളുകളും ഇസ്തിഖാമത്തോടുകൂടി നിലകൊള്ളുക. വല തഗൗ, നിങ്ങൾ അതിരുകവിയരുത്. ഇന്നഹു ബിമാ തഅമലൂന ബസീർ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾ പ്രവർത്തിക്കുന്നത് കണ്ടറിയുന്നവനാകുന്നു. വല തർക്കനു ഇലല്ലദീന വലമു, അതിക്രമകാരികളായ ആളുകളിലേക്ക് നിങ്ങൾ ഒരിക്കലും ചായ്വ് കാണിക്കരുത്. ഫതമസ്സകുമുന്നാർ, അപ്പോൾ നരകം നിങ്ങളെ സ്പർശിക്കും, നിങ്ങളെ ബാധിക്കും. ഒമാലക്കും മിൻ ദൂനില്ലാഹി മിൻ ഔലിയ, അള്ളാഹുവിന് പുറമെ നിങ്ങൾക്ക് വേറെ രക്ഷാധികാരികളൊന്നുമില്ല. സുമ്മലാ തുൻസറൂൻ, പിന്നീട് നിങ്ങൾ സഹായിക്കപ്പെടുകയില്ല. അപ്പോൾ ഇത് സൂറത്തു ഹൂദിലെ 112-113 വചനങ്ങളാണ്. എന്താണ് ഈ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? പ്രവാചകനോട് പറയുന്നത് ഫസ്തഖിം, നീ ഇസ്തിഖാമത്തോടുകൂടി നിലകൊള്ളണം എന്നാണ്. എന്താണ് ഇസ്തിഖാമത്ത്? ഇസ്തഖാമ എന്ന വാക്കിൻ്റെ അർത്ഥം നേരെ ചൊവ്വേ നിലകൊള്ളുക എന്നാണ്. എന്ന് പറഞ്ഞാൽ
7: വക്രതയില്ലാതെ ആധുനിക സാങ്കേതിക
6: വിദ്യകളും
7: ചേരുമ്പോൾ
6: അതുകൊണ്ട് തന്നെ എന്താണ് ഇസ്തിഖാമത്ത് എന്ന് ഈ രണ്ട് വചനങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ.
7: ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് February 14, 2020 1441.
6: അപ്പോൾ അള്ളാഹുവിൽ നിന്ന് എപ്രകാരമാണോ കൽപ്പനകൾ വന്നിട്ടുള്ളത് അതേപോലെ പ്രവർത്തിക്കുക.
7: പ്രധാന പരിപാടികളുടെ അറിയിപ്പിലേക്ക്,
6: അള്ളാഹു എന്താണോ അത് ചെയ്യുക.
7: പുലരികളിൽ അള്ളാഹു എന്താണോ പഠിപ്പിച്ചത്
6: ആ രൂപത്തിൽ പ്രവർത്തിക്കുക. ഇങ്ങനെ അള്ളാഹു പഠിപ്പിച്ച കാര്യങ്ങളെ
7: അള്ളാഹു
6: സുബ്ഹാനഹു വതആല പഠിപ്പിച്ച രൂപത്തിൽ
7: പ്രവർത്തിക്കുകയാണ്
6: ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത്. വിശ്വാസകാര്യങ്ങളും അതേപോലെ തന്നെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ആരാധനകൾ, മറ്റു ഇടപാടുകളെല്ലാം
7: പ്രവാചക വചനങ്ങൾ
6: അള്ളാഹുവിൽ നിന്ന് വ്യക്തമായി
7: സുഗ്രാഹ്യമായ രീതിയിൽ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന്
6: എങ്ങനെ കച്ചവടം ചെയ്യാം,
7: സ്വഹാബത്തിനെ അനുസരിക്കുക,
6: എന്തെല്ലാം കാര്യങ്ങൾ
7: വിശ്വാസിയാകുക
6: ഏതെല്ലാം രൂപം
7: എന്ന വിഷയത്തിൽ വന്ന ഒരു ഹദീസ് വിശദമാക്കിക്കൊണ്ട് നമ്മോടൊപ്പം ഉള്ളത് കെവി മുഹമ്മദ് അലി.
6: എല്ലാ കാര്യങ്ങളും
7: രാവിലെ 6:35
6: എങ്ങനെ
7: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ആരോഗ്യ ചിന്തകൾ, പിത്താശയ രോഗം
6: രൂപത്തിൽ
7: ഈ രോഗത്തെ നമുക്ക് മുൻപിൽ പരിചയപ്പെടുത്തി നിയന്ത്രിക്കേണ്ട ആവശ്യകതയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഡോക്ടർ സ്വാദിഖ് ബിൻ
6: ഖാസിം.
7: രാവിലെ 6:40 വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാൻ പീസ് റേഡിയോ ഒരുക്കിയ പ്രോഗ്രാം ഹിഫ്ളുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിലൂടെ സൂറത്തു സുഹ്റൂഫ് 13-ാമത് വചനം ക്ലാസ് എടുക്കുന്നത് ജാഫർ സലഫി.
6: എന്ന് പറഞ്ഞാൽ
7: രാവിലെ 6:50
6: എല്ലാത്തിനും
7: വൈകിട്ട് 6:45 വോയിസ് ഓഫ് പീസ് വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ
6: കവിയാൻ പാടില്ല.
7: രാവിലെ 7:05 സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പ്,
6: പറഞ്ഞ രൂപത്തിൽ ചെയ്യുക,
7: കൃഷിവകുപ്പ് പദ്ധതികൾ
6: ചെയ്യുക,
7: വില വിസ്തൃതി വ്യാപനം
6: ചെയ്യേണ്ടത്,
7: ശബ്ദം നൽകുന്നത് മൻസൂർ മണ്ണാർക്കാട്,
6: കണ്ടറിയുന്നവനാകുന്നു. അപ്പോൾ വളരെ വ്യക്തമാണ് സൂറത്തു ഹൂദിലെ 112-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് ഇസ്തിഖാമത്തോടുകൂടി നിലകൊള്ളണം എന്ന് പറഞ്ഞാൽ നേരെ ചൊവ്വേ നിലകൊള്ളണം. എങ്ങനെയാണത്? അള്ളാഹുവിൽ നിന്ന് ഏത്
7: രൂപത്തിലാണോ
6: വന്നിട്ടുള്ളത് നിർദ്ദേശങ്ങൾ,
7: രാത്രി 11 മണിക്ക്
6: അതിൽ നിന്ന്
7: ഒരിക്കലും
6: അതേപോലെ തന്നെ
7: പകർച്ചവ്യാധികളും പ്രതിരോധങ്ങളും
6: പോലെ
7: കുരുന്നുകൾക്ക് അറിവ് പകർന്നു നൽകുന്നത് അംജദ് മദനി.
6: പറയുന്നത്
7: രാവിലെ 7:30
6: അതിലുണ്ട്
7: വഴിവിളക്ക്,
6: ഇസ്ലാം യഥാർത്ഥ ആശയം,
7: സ്വന്തത്തോട് ചില സംസാരങ്ങൾ,
6: വിശ്വാസമാകട്ടെ,
7: ശബ്ദം നൽകുന്നത് ജുഹൈർ
6: പാണ്ഡിക്കാട്.
7: രാവിലെ
6: 8:00 ഏതുമാകട്ടെ അതിൽ നിന്ന് ശിക്ഷിച്ചു കളയുവാൻ വേണ്ടി ദുർവ്യാഖ്യാന
7: പാഠങ്ങൾ പഠിപ്പിക്കുന്നത് മൻസൂർ മുതുവെട്ടിൽ.
6: സത്യനിഷേധികളായ
7: രാവിലെ 8:15 രാത്രി 8:15 പ്രാർത്ഥനാ പഠനം,
6: വ്യതിയാനത്തിൽ
7: നമസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥന
6: പഠിപ്പിക്കുന്നത്
7: ഇൻഷാ സ്വലാഹി. രാവിലെ 9:30 സ്വരം
6: ഇസ്തിഖാമത്താണ്. അതാണ് പറയുന്നത്
7: ഹിഫ്ളുൽ ഖുർആൻ സൂറത്തു ത്വലാഖ് 4-ാം വചനം.
6: അതിക്രമകാരികളിലേക്ക്
7: ക്ലാസ് എടുക്കുന്നത്
6: ഹാഫിൽ
7: ജാഫർ സലഫി.
6: വേണ്ടി ആദർശത്തിൽ വെള്ളം
7: വൈകിട്ട് 3:15
6: നിന്ന് എന്താണോ
7: പ്രമുഖരുടെ ജുമാ ഖുതുബ പ്രക്ഷേപണം നിർവഹിക്കുന്ന
6: അൽ മിംബർ. കവിയുകയോ
7: പടച്ചവന്റെ പരിധികൾ ലംഘിക്കരുത്
6: അല്ലെങ്കിൽ
7: സംസാരിക്കുന്നത്
6: ഖുതുബ
7: നിർവഹിക്കുന്നത്
6: പീൻ
7: അബ്ദുൽ ലത്തീഫ് മദനി.
6: അതിന്റെ അപകടം
7: വൈകിട്ട് 4:35
6: നരകം
7: തജ്വീദ് പഠനം.
6: ഒമാലക്കും മിന്ദൂനി
7: വൈകിട്ട് 5:05
6: അള്ളാഹുവിന്റെ രക്ഷാധികാരികൾ നിങ്ങൾക്കില്ല. സുമ്മലാത്തുൻ
7: വൈകിട്ട്
6: 5:35
7: ഉച്ചയ്ക്ക് ശേഷം 2:25 പീസ് റേഡിയോ ടെലിക്വിസ്.
6: അള്ളാഹുവിൽ നിന്ന് ലഭിച്ച
7: ടെലിക്വിസ് അവതരിപ്പിക്കുന്നത്
6: തൗഫീഖ്. വൈകിട്ട്
7: 6:05 ആണെങ്കിൽ
6: അവർക്ക് വളരെ വലിയ
7: പ്രാർത്ഥനയും ശത്രുവിന്റെ പരാജയവും.
6: ഉദാഹരണത്തിന്
7: അവതരണം
6: കാഫിലെ
7: മുജീബ് റഹ്മാൻ സലാഹി.
6: അധ്യായത്തിലെ 13-14 വചനങ്ങൾ
7: വൈകിട്ട് 6:30
6: പറയുന്നു.
7: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകളുമായി ഇൻസൈറ്റ്.
6: ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയുകയും സുമ്മസ്തഖാമു, പിന്നെ നേരെ ചൊവ്വേ കൂട്ടാതെ കുറയ്ക്കാതെ മറ്റുള്ളവരിലേക്ക് ചായാതെ നിലകൊള്ളുകയും ചെയ്താൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അവർ ഒന്നും ഭയപ്പെടേണ്ടതില്ല.
7: വൈകിട്ട് 7:05 പ്രവാചക ജീവിതത്തിലെ വാങ്മയ ചിത്രങ്ങൾ
6: അവർ സ്വർഗത്തിന്റെ ആളുകളാണ്, അവർ നിത്യവാസികളുമായിരിക്കും.
7: വൈകിട്ട് 7:15 ഉച്ചയ്ക്ക് ശേഷം 2:10
6: അപ്പോൾ ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാണ് എന്ന് പ്രഖ്യാപിച്ച
7: രാത്രി 8:00 ഉച്ചയ്ക്ക് ശേഷം
6: 1:15 നേരെ ചൊവ്വേ
7: നിലകൊള്ളുകയും കുടുംബങ്ങളിൽ കുളിർത്തന്നലായി വിരുന്നെത്തുന്ന സ്നേഹപ്പെടേണ്ടതില്ല.
6: കാരണം
7: മാനസിക വൈകാരിക വളർച്ച
6: അവർ സ്വർഗത്തിന്റെ ആളുകളാണ്, അവർ അവിടെ
7: അഷ്റഫ് എഗരോൾ.
6: പ്രതിഫലമാണത്
7: രാത്രി 9:00
6: മതത്തിൽ
7: അള്ളാഹുവിന്റെ അറുതിയില്ലാത്ത അന്ധവിശ്വാസങ്ങൾ
6: കൂട്ടാതെ കുറയ്ക്കാതെ
7: ചായാതെ നിലനിർത്തണം.
6: പ്രതിഫലമാകട്ടെ ഒരിക്കലും മരണമില്ലാത്ത വിശാലമായ സ്വർഗലോകവും.
7: രാത്രി 9:45
6: ആളുകളായി
7: നേർരേഖ
6: അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ അതിനുള്ള
7: പീസ് റേഡിയോ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളുടെ അറിയിപ്പുകൾ അവസാനിച്ചു.
6: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
8: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യവിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യ വിചാരം.
9: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
10: ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബങ്ങളിലൊന്നാണ് പീസ് ഖുർആൻ റേഡിയോ. അന്നൂർ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യങ്ങൾ സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ തുടർയാത്രക്കുള്ള ഊർജവും സഹകരണവും വഴി ലഭിക്കുന്ന പുണ്യങ്ങൾ മനസ്സിലാഗ്രഹിച്ചുകൊണ്ട് ഈ മഹത്തായ സംരംഭങ്ങളെ നമുക്ക് ഒരിക്കൽ കൂടി സഹായിക്കാം. പലരുടെയും വിജ്ഞാനത്തിന്റെ അവലംബമാണ് പീസ് ഖുർആൻ റേഡിയോ, അന്നൂർ തുടങ്ങിയ സംരംഭങ്ങൾ. ഈ മഹത്തായ സംവിധാനങ്ങളുമായി നിങ്ങൾക്കും സഹകരണം തുടരാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
9: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
11: دعوني أناجي مولا جليلا.
10: പ്രാർത്ഥനകൾ വെറും വാക്കുകളല്ല, അവ സൃഷ്ടാവുമായുള്ള ഹൃദയത്തിന്റെ സംഭാഷണങ്ങളാണ്. അർത്ഥമറിയാതെ ചൊല്ലുന്ന വരികൾക്കപ്പുറം ആ വാക്കുകളുടെ ആഴമറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനം അതൊന്നു വേറെ തന്നെയാണ്. നമസ്കാരത്തിലും ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നാം ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ പൊരുൾ നിങ്ങൾക്കറിയുമോ? ചൊല്ലുന്ന പ്രാർത്ഥനയുടെ അർത്ഥമറിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന മനസ്സിനും കൂടുതൽ തെളിച്ചം കിട്ടും. നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ ആശയ വ്യക്തതയോടെ പഠിക്കാൻ പീസ് റേഡിയോയിലൂടെ അവസരം. ഓരോ പ്രാർത്ഥനയും അതിന്റെ പൂർണ്ണമായ അർത്ഥത്തോടും ആശയത്തോടും കൂടി പഠിക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്നു പ്രാർത്ഥനാ പഠനം. നമുക്ക് അർത്ഥമറിഞ്ഞ് ആശയം ഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, ഹൃദയം നിറഞ്ഞു ചോദിക്കാം. പീസ് റേഡിയോ, പ്രാർത്ഥനാ പഠനം.
9: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
10: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ.
12: ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
13: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പിന്നെ ഈ ഒരു സമയത്തെ നമ്മൾ പല കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ബഷീർ സാറേ. അപ്പോൾ നമ്മൾ ഈ കുട്ടികൾക്കിടയിലൊക്കെ പല തമാശകളും കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ചില കാര്യങ്ങൾ നമുക്ക് തമാശയാണെന്ന് പറയാൻ കഴിയില്ല. പറഞ്ഞു വരുന്നത് ഇത്രയാണ്. ഇപ്പോൾ അടുത്ത് സ്കൂളിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പിന്നെ കുറച്ച് കുട്ടികൾ, അതിൽ ഒരുത്തനെ അവിടെ ഇങ്ങനെ കിടക്കുകയാണ്, മരിച്ച ഒരാൾ കിടക്കുന്ന രൂപത്തിൽ. ആ വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും. ചുറ്റുഭാഗത്തും അതിന് വിലപിക്കുന്നത് പോലെ അഭിനയിക്കുക അല്ലേ. അപ്പോൾ നമ്മൾ, ഞാൻ നേരിട്ട് വിഷയം പറഞ്ഞെന്നുള്ളൂ. ചില കാര്യങ്ങൾ എന്താ വെച്ചാൽ റീൽസാക്കുക എന്നുള്ളതാണ്, അങ്ങനെ കുറച്ച് ഫേമസ് ആവുക, കുറച്ച് ആളുകൾ ഇടയിൽ നിന്ന്. അപ്പോൾ ഇവിടെ വിമർശനങ്ങൾക്കൊന്നും അവർ യാതൊരു വിലയും കൽപ്പിക്കുന്നുണ്ടാവില്ല, സ്വാഭാവികമാണ്. പക്ഷെ ഇവിടെ ചില യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെക്കാൻ എന്തായാലും കഴിയില്ല. കാരണം അത് ആ കിടത്ത് എല്ലാവർക്കും കിടക്കാനുള്ളത് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഈ ഒരു പരിഹാസ രൂപമാണ് ശരിക്ക് ഇത്തരം കാര്യങ്ങളിലൂടെ ഓരോരുത്തർ സ്വയം അപഹാസ്യരാകുകയാണ്. കാരണം ജീവിതത്തിൽ ഈ ഒരു കിടത്ത് ആരും ആഗ്രഹിച്ചിട്ട് കിടന്നു കൊടുക്കുന്നതല്ല അല്ലേ. നമ്മളൊക്കെ സ്വാഭാവികമായിട്ട് അള്ളാഹുവിൻ്റെ ആ ഒരു സമയം അടുക്കുമ്പോൾ അതിലേക്ക് എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ ഏത് രൂപത്തിൽ എന്നറിയാൻ പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു ചേരുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ കുട്ടികൾ കാണിച്ച ഈ ഒരു കാര്യത്തിനോട് പല രൂപത്തിലും കമൻ്റ് ചെയ്ത ആളുകളുണ്ട്. വളരെ ചെയ്തത് വളരെ മോശമാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ പ്രതികരിച്ചവരുണ്ട്. അവരെ വളരെ ആക്ഷേപിച്ചുകൊണ്ട് പ്രതികരിച്ചവരുണ്ട്. ഞാൻ എനിക്ക് തോന്നിയൊരു വിഷയം എന്താ വെച്ചാൽ, ഈ കുട്ടികൾ വല്ലാതൊരു രസത്തിന് ചെയ്യുമ്പോൾ ഇതും ഒരു രസമായിട്ട് നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് വിടേണ്ട ഒരു കാര്യമല്ല. അവരെ പിടിച്ച് ശിക്ഷിക്കാനതൊന്നും നമുക്ക് അവകാശമല്ല. പക്ഷേ നമുക്ക് പറയാനുള്ള എന്താ വെച്ചാൽ, ഒരു വിശ്വാസം, മരണാനന്തര ജീവിതം, മരണം, ചില പ്രതിഭാസങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത്, ഇതൊക്കെ നമുക്ക് ഒരു പരിഹസിക്കാൻ എങ്ങനെ കഴിയുന്നു? താൽക്കാലികമായിട്ട് ചില നിമിഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്. ചില നിമിഷങ്ങൾ ആളുകളുടെ മനസ്സിൽ നിന്ന് നമ്മളൊന്ന് കണ്ട് അടുത്തതിലേക്ക് പോകും. പക്ഷെ ഇവർ ചെയ്ത പ്രവൃത്തിയുടെ ഒരു അനന്തരഫലം, അല്ലെങ്കിൽ അവർ പരിഹാസത്തിലൂടെ അവർ കാണിച്ചു വെച്ച ആ കോമാളിത്തരങ്ങൾ പക്ഷേ അവരുടെ ജീവിതത്തിൽ എഫക്റ്റ് ചെയ്യുന്നുള്ളതാണ് ഏറെ ചിന്തിക്കേണ്ടത്. അപ്പോൾ എല്ലാം ചെയ്തു കൂട്ടുന്നു. ഇപ്പോൾ ഇതൊരു വളരെ ഗൗരവമുള്ള വിഷയം, വളരെ നിസ്സാരമായിക്കൊണ്ട് അവർ ചെയ്തു എന്നുള്ളതാണ് ഒരു സത്യം. ഇനി നമ്മൾ ഇതേപോലെ തന്നെ ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ ഒരു വിഷയമുണ്ട്. അഥവാ ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട്, അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് ഒരുങ്ങിയിട്ട് അവസാനം അത് ഒരു മിനിറ്റിൻ്റെ ഒരു റീൽസിന് വേണ്ടിയിട്ട് ആണിതൊക്കെ ചെയ്തു കിട്ടും. അപ്പോൾ പണത്തിൻ്റെ ചിലവാക്കലാണെങ്കിലും ചില ആശയങ്ങളെ അവതരിപ്പിക്കുമ്പോഴാണെങ്കിലും അതിനെ പരിഹസിച്ചുകൊണ്ടും അല്ലെങ്കിൽ വലിയൊരു പണം ചിലവാക്കിക്കൊണ്ടും ഒക്കെയുള്ള അത്തരം റീൽസുകൾക്കൊക്കെ വേണ്ടിയിട്ട് ആകെ ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ പരമാവധി ഒരു മിനിറ്റൊക്കെയാണ് ആകെ ആളുകൾ റീൽസാക്കി വെക്കാൻ പറ്റുള്ളല്ലോ. എന്നിട്ട് ഇപ്പോൾ 130 കണ്ട് തോന്നണോ? ഞാൻ 130 കൂട്ടാ, വിഷയം അവിടെ ഇല്ല. 15 ലക്ഷം, 10 ലക്ഷം, ലക്ഷങ്ങൾ പൊട്ടിക്കുന്നത് ഈ ഒരു 1.5 മിനിറ്റ് ആളുകളെ കാണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ ആ രൂപത്തിൽ പണം ചിലവഴിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതൊരു ഭാഗത്ത്. മറ്റൊന്ന്, ഇങ്ങനെ ഇത്തരം ആളുകളെ ഏറെ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ വിഷമമുണ്ടാക്കുന്ന മരണമെന്ന ഒരു വലിയ സത്യത്തെ വളരെ പരിഹാസ്യതയോട് കൂടിയിട്ട് അവതരിപ്പിക്കുന്ന ഒരു രീതി. അതിൽ ഏറ്റവും പ്രയാസം തോന്നിയത് എന്താ അറിയോ? അതിൽ നേതൃത്വം കൊടുക്കുന്നതിൽ ഈ നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ, കുട്ടികൾ അതിൻ്റെ മുൻപന്തിയിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം ഒരു തമാശയായിട്ട് കാണുക, അത് അവരുടെ രക്ഷിതാക്കൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊരു തമാശയായിട്ട് കാണുമെന്ന് എനിക്ക് തോന്നണില്ല. ഏതായാലും ഇത്തരം അപഹാസ്യമായിട്ടുള്ള കാര്യങ്ങളെ ശരിക്ക് എങ്ങനെയാണ് നമ്മൾ കുട്ടികളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളൊരു ചോദ്യമാണ്.
14: അതിൽ ഇന്നത്തെ തലമുറ നോക്കിക്കാണുന്ന ഒരു കാര്യം, എന്തിനേയും റീലാക്കുക, കണ്ടൻ്റ് ആക്കുക, ഡിജിറ്റൽ കണ്ടൻ്റ് ആക്കുക എന്ന ഒരു അവസ്ഥയിലേക്ക്, അതിന് എന്ത് വഴിയും സ്വീകരിക്കാം എന്നൊരു തലത്തിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. യഥാർത്ഥത്തിൽ ഒരു നല്ല കാര്യം ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരു നന്മയെ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ, ഒരു നല്ല കാര്യത്തെ പ്രബോധനം നടത്താനൊക്കെ നമുക്ക് അത്തരം കാര്യങ്ങളാകാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ആളുകളുടെ ഒരു റീച്ചിന് വേണ്ടി, അല്ലെങ്കിൽ അത്തരം സോഷ്യൽ മീഡിയയിലെ നമ്മുടെ ഒരു സാന്നിധ്യത്തിന് വേണ്ടിയൊക്കെ എന്തിനേയും റീലാക്കി മാറ്റുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ചെളി വെള്ളം തെറിപ്പിക്കുക, അങ്ങനെ എന്താണോ അവർക്ക് ആ സമയത്ത് തോന്നിയത് അതിനെ റീലാക്കി മാറ്റുന്നൊരവസ്ഥയിലേക്ക് പുതിയ തലമുറ വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. യഥാർത്ഥത്തിൽ ഒരു നല്ല കാര്യത്തെ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ലക്ഷ്യം നന്നാകുന്നത് പോലെ തന്നെ പ്രധാനമാണ് ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗവും നന്നാവുക എന്നത്. അപ്പോൾ നമ്മൾ ഒരു റീലെടുക്കുകയാണെങ്കിൽ, ഒരു നല്ല കാര്യം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ പോലും, അതിനുവേണ്ടി നമ്മളെടുക്കുന്ന വഴി എന്താണോ അതും ശരിക്ക് നന്നാകേണ്ടതുണ്ട് എന്നാണ് ഈ ഒരു സമയത്ത് അനുബന്ധമായി കൂട്ടിച്ചേർക്കാനുള്ളത്.
0: ഇപ്പോൾ ഇത് ഈ ഒരു വിഷയം പറഞ്ഞപ്പോഴേ അതിൽ പങ്കുക്കാളെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഈ കുട്ടികൾ ബർത്ത്ഡേ ആഘോഷം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം അത് അങ്ങനെ സംഭവമില്ല. പക്ഷേ എന്നാൽ പോലും ഈ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ വലിയ സന്തോഷത്തോടു കൂടി പങ്കുവെക്കുന്ന ബർത്ത്ഡേ, ഇതിൽ ചില ആളുകളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് നമ്മൾ ഞെട്ടിപ്പോവും. അതായത് മീനുണ്ടല്ലോ, മത്സ്യം നന്നാക്കിയ ആ വേസ്റ്റ് വെള്ളം ഉണ്ടല്ലോ, ഇതൊക്കെ കവറിലാക്കി കൊണ്ടുപോയിട്ട് അവരെ മീനത്തിൽ കൂടെ ഒഴിക്കുക. ഞാൻ ചോദിക്കുക, എന്ത് തമാശയാണെങ്കിലും ഒരു മനുഷ്യനോട് ഒരു അയാളുടെ ഒരു വ്യക്തിത്വത്തിനൊരു സംഗതി ഇല്ലേ അല്ലേ? അപ്പം അതിനൊന്നും വകവെക്കാതെയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് അതും റീൽസാക്കുക. ഒരാൾക്ക് സംഭവിക്കുന്ന പ്രയാസങ്ങളെയും വേദനയെയും എന്താ പറയുക, അപമാനിതനാകുന്ന സാഹചര്യങ്ങളൊക്കെ റീൽസാക്കിയിട്ട് എന്ത് ചെയ്യുക, അതിങ്ങനെ പ്രചരിപ്പിക്കുക. ശരിക്ക് ഇതൊക്കെ എന്ത് സന്ദേശം നൽകുന്നു എന്നുള്ളത് ഇത് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് ആദ്യം ചിന്തിക്കേണ്ടത് എന്നാണ് ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്.

0: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി റിയാലു സ്വാലിഹീൻ. ഇത്തിബാഇന്റെ പൊരുൾ എന്ന വിഷയത്തിൽ ബഹുമാന്യനായ മുജീബ് റഹ്മാൻ സുലാഹി നമ്മോട് സംസാരിക്കുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ ലിദ്ദാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഹദീസ് ജിബ്രീലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണല്ലോ നമ്മൾ മനസ്സിലാക്കി വരുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്ലാം എന്താണ് എന്നന്വേഷിക്കും. ഇസ്ലാമിനെക്കുറിച്ച് തനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിനെക്കുറിച്ച് പരിചയപ്പെടുത്താൻ തുടങ്ങി. റസൂലുള്ളാഹ് പറഞ്ഞു, അൽ ഇസ്ലാമു അൻ തഷ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വ തുഖീമ സ്വലാത വ തുഉതിയ സകാത വ തസൂമ റമളാന വ തഹുജ്ജൽ ബൈത ഇനിസ്തതഅത ഇലൈഹി സബീല ഖാല സദഖ്ത قال فعجبنا له اساله ويصدقه. ഇസ്ലാം എന്താണ് എന്ന് എനിക്ക് പറഞ്ഞു തരണം എന്നാണ്. ഇസ്ലാം, ഈമാൻ, ഈ രണ്ട് പദങ്ങളും നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇസ്ലാം, ഈമാൻ എന്ന പദങ്ങൾ രണ്ടും കൂടെ പറയുമ്പോൾ അവിടെ ഇസ്ലാമിനർത്ഥം ഈമാനിനർത്ഥം രണ്ടാണ്. ഇസ്ലാം എന്ന് മാത്രം പറയുകയാണെങ്കിൽ അതിൽ ഇസ്ലാമും ഈമാനും പെടും. ഈമാൻ എന്ന് മാത്രം പറയുന്നിടത്തും അങ്ങനെയാണ്, ഇസ്ലാം എന്ന് മാത്രം പറയുന്നിടത്തും അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഈദ ജിത്തമഅ ഇഫ്തറഖ്. രണ്ട് പദങ്ങളും ഒന്നിച്ചു വന്നാൽ, ഒരു സ്ഥലത്തു വന്നാൽ, ചേർന്ന് വന്നാൽ രണ്ടും രണ്ടർത്ഥത്തിലാണ്. ഇസ്ലാം എന്നുള്ള ബാഹ്യമായ വശവും ഈമാൻ എന്ന വിശ്വാസവുമായി ബന്ധപ്പെട്ട ആന്തരിക വശങ്ങളുമായിരിക്കും ഉദ്ദേശം. എന്നാൽ ഇസ്ലാം എന്ന് മാത്രം പറഞ്ഞാൽ അവിടെ ഇസ്ലാം ബാഹ്യമായ വശവും പെടും, ആന്തരികമായ കാര്യങ്ങളും പെടും. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ എന്ന് പറഞ്ഞിടത്ത് ഇസ്ലാം മാത്രമാണ് പറഞ്ഞത്. അവിടെ ഇസ്ലാം പെടും, ഈമാനും പെടും. ഇതേപോലെ ഈമാൻ എന്ന് പറഞ്ഞിടത്ത് ഈമാൻ എന്ന് മാത്രം പറയുകയാണെങ്കിൽ ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും ഉൾപ്പെടും. അപ്പം അങ്ങനെയുള്ള ചില പദങ്ങളുണ്ട് ഭാഷ അറബിയിൽ, ഖുർആനിലും അങ്ങനെയുള്ള പദങ്ങളുണ്ട്. ഫഖീർ, മിസ്കീൻ, പിറ്, തഖ്വ പോലെയുള്ള പദങ്ങളൊക്കെ ഈ ഇതിന് സമാനമായ രീതിയിൽ പ്രയോഗിക്കപ്പെടുന്ന പദങ്ങളാണ്. ബിർറ്, തഖ്വ. ബിർറ് എന്ന് മാത്രം പറയുകയാണെങ്കിൽ അവിടെ പുണ്യകർമ്മങ്ങളും പെടും, തെറ്റിന് നകന്ന് നിൽക്കലും പെടും. തഖ്വ എന്ന് മാത്രം പറയുമ്പോഴും അങ്ങനെയാണ്. എന്നാൽ ബിർറും തഖ്വയും ഒന്നിച്ചു പറഞ്ഞാലോ, താവനു അലൽ ബിർറി വത്തഖ്വ എന്നതുപോലെ പറഞ്ഞാൽ, അവിടെ ബിർറ് എന്ന് പറഞ്ഞാൽ പുണ്യകർമ്മങ്ങൾ ചെയ്യലും, തഖ്വ എന്ന് പറഞ്ഞാൽ വിരോധിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലുമാണ് ഉദ്ദേശ്യം. അപ്പൊ ഇവിടെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാഹ്യവശം മാത്രമാണ്, പ്രത്യക്ഷത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാണ്. കാരണം വഴിയെ ഈമാൻ എന്താണ് എന്ന് പറയുന്നുണ്ടല്ലോ. ഇസ്ലാം എന്താണ് എന്ന ചോദ്യത്തിന് റസൂലുള്ള നൽകിയ മറുപടി അന്തഷ്ഹദ, താങ്കൾ സാക്ഷ്യം വഹിക്കലാണ്. അന്തഖൂല, പറയലാണ് അല്ലെങ്കിൽ അംഗീകരിക്കൽ മാത്രമാണ് എന്നല്ല റസൂലുള്ള പറഞ്ഞത്, സാക്ഷ്യം വഹിക്കുക എന്നാണ്. സാക്ഷ്യം വഹിക്കുക എന്ന് പറയുന്നത് നേർക്കുനേരെ കണ്ണിൽ കണ്ടതുപോലെ വിശ്വസിക്കുക. ഞാൻ ഇന്ന വിഷയത്തിന് സാക്ഷിയാണെന്ന് പറഞ്ഞാൽ എന്താ, ആ വിഷയം എനിക്ക് ബോധ്യപ്പെടുകയും ഞാനത് നേർക്കുനേരെ കണ്ട് അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണല്ലോ. അപ്പം അതുപോലെ അള്ളാഹുവിനെ നമുക്ക് കണ്ടു ബോധ്യപ്പെട്ടതുപോലെ ആയിരിക്കണം നമ്മുടെ വിശ്വാസം. അതാണ് ഷഹാദത്ത്. ഈ ഇസ്ലാം കാര്യങ്ങളിൽ അഞ്ച് കാര്യങ്ങളുണ്ടല്ലോ, ബുനിയൽ ഇസ്ലാമു അലാ ഹംസ്, ഇസ്ലാം അഞ്ച് കാര്യങ്ങളിലാണ് പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത് എന്ന് റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിലൂടെയും പഠിപ്പിക്കുന്നുണ്ട്. ഇതിൽ ഇസ്ലാം കാര്യങ്ങളിൽ അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നാല് കാര്യങ്ങൾക്കും സമയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമസ്കാരം, അത് ദിനം പ്രതി അഞ്ച് നേരം നിർബന്ധമായും അനുഷ്ഠിക്കേണ്ടതാണ്. സകാത്ത്, അത് വർഷം തികയുമ്പോഴാണ് അത് നിർബന്ധമാകുന്നത്. നോമ്പ് വർഷത്തിൽ ഒരിക്കലാണ്. ഹജ്ജ് ആയുസിൽ ഒരിക്കലാണ് നിർബന്ധം. ഷഹാദത്തിൻ്റെ സമയമോ? ഷഹാദത്തിൻ്റെ സമയം പറഞ്ഞിട്ടില്ല. പറയാത്തത്, അതിന് പറയാതിരിക്കാനുള്ള കാരണം അതൊരു നിശ്ചിത സമയത്തുണ്ടാവണം, മറ്റു സമയത്ത് അത് വേണമെന്നില്ല, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അത് മുഴുസമയത്തും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന കാര്യമാണ്. അതോടുകൂടെ ആയിരിക്കണം നമ്മൾ കണ്ണടച്ചു പോകേണ്ടത്. അത്രയും പ്രധാനപ്പെട്ട കാര്യം. ഇസ്ലാം എന്താണ് എന്ന ചോദ്യത്തിന് റസൂലുള്ള ഒന്നാമതായി പറഞ്ഞതും അതാണ്. ഷഹാദത്ത്, അല്ലാഹു മാത്രമാണ് ആരാധനകർഹൻ എന്ന് സാക്ഷ്യം വഹിക്കുക എന്ന. ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ ലാ മഅബൂദ ഹഖ്ഖുൻ ഇല്ലല്ലാ എന്ന്. ലാ മഅബൂദ ഹഖ്ഖുൻ ഇല്ലല്ലാ, യഥാർത്ഥ ആരാധ്യൻ അല്ലാഹു മാത്രം എന്ന്. ലാ മൗജൂദ ഇല്ലല്ലാ എന്നല്ല, അത് സൂഫികളുടെ ലായിലുള്ള അർത്ഥമാണ്. ലാ മൗജൂദ ഇല്ലല്ലാ, അല്ല മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്, അതതിൻ്റെ അർത്ഥമല്ല, ശരിയായ അർത്ഥമല്ല, വിഘലമായ അർത്ഥമാണ്. ലാ ഇലാഹ ഇല്ലല്ലയുടെ സാക്ഷാൽ അർത്ഥം, അതിൻ്റെ ശരിയായ മഅന എന്ന് പറയുന്നത് ലാ മഅബൂദ ഹഖ്ഖുൻ ഇല്ലല്ലാ എന്നാണ്. ആദ്യ ഭാഗം സമ്പൂർണ്ണ നിഷേധമാണ്. ലാ ഇലാഹ, ഉറച്ച ഇലാഹും തന്നെ ഇല്ല, ആരാധ്യനേയില്ല എന്ന് പറഞ്ഞ സമ്പൂർണമായ നിഷേധമാണ്. പിന്നെയാണ് സ്ഥിരീകരണം, സംസ്ഥാപനം പിന്നെയാണ്. ഇല്ലല്ലാ, അല്ലാഹുവല്ലാതെ അർഹ ആരാധനക്കർഹനായി ഒരാളും ഇല്ല. അപ്പോ നിഷേധവും സ്ഥിരീകരണവും രണ്ടും കൂടെ സമ്മേളിക്കുമ്പോഴാണ് അത് തൗഹീദ് പൂർണ്ണമാകുന്നത്. അല്ലുണ്ട് എന്ന് വിശ്വസിച്ചാൽ പോരാ, അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് വിശ്വസിക്കണം. അതാണതിൽ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹുവിൽ വിശ്വസിക്കുക, അല്ലാഹു മഅബൂദാണ് എന്ന് പറയുമ്പോൾ സകല ഇബാദത്തുകൾക്കും അർഹൻ അവൻ മാത്രമാണ്. അത് വഴിതിരിച്ച് വിട്ടാൽ അത് നമ്മെ ശിർക്കിലെത്തിക്കും, അതിൻ്റെ അനന്തരഫലം കാലാകാലവും നരകത്തിൽ കിടക്കലായിരിക്കും എന്നുകൂടെ അതിൽ അറിയേണ്ടതാണ്. രണ്ടാമത്തെ ഭാഗം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ ദൂതനാണ് എന്നും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്നാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദൂതനായി അംഗീകരിക്കുക, സാക്ഷ്യപ്പെടുത്തുക എന്ന് പറയുമ്പോൾ പ്രധാനമായും നാല് കാര്യങ്ങൾ അതിൽ വരണം. അപ്പോഴാണ് ഷഹാദത്തിൻ്റെ രണ്ടാം പാതി പൂർണ്ണമാകുകയുള്ളൂ. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ പാലിക്കണം. ഇംതിസാലു അവാമിരി, റസൂലുള്ളാഹിയുടെ കൽപ്പനകൾ പാലിക്കണം. രണ്ട്, വജ്തിനാബു നവാഹി, റസൂലുള്ള വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും അകന്നു നിൽക്കണം. കൽപ്പിച്ച കാര്യങ്ങൾ പരമാവധി സ്വീകരിക്കണം, വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, കൽപ്പിച്ച കാര്യങ്ങൾ പരമാവധി, പരമാവധി എന്ന നിബന്ധന അവിടെയുണ്ട്. വിരോധിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞിടത്തോ അവിടെ ഒരു ഉപാധിയുമില്ല, വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കണം എന്നാണ്. പരമാവധി കളവ് പറയാതെ ജീവിക്കാം, അവിടെ പരമാവധിയില്ല, അത് വിരോധിക്കപ്പെട്ട കാര്യമാണ്. അപ്പൊ ആ ഒരു വ്യത്യാസം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഹദീസിൽ അങ്ങനെ തന്നെ വരികയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ പഠനം കുറച്ചങ്ങ് മുന്നോട്ട് പോകുമ്പോൾ ആർത്ഥത്തിലുള്ള ഹദീസുകൾ വരും ഇൻഷാഅള്ളാ. അപ്പോൾ നമ്മൾ പറഞ്ഞത്, ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ പാലിക്കുക, വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിച്ചിട്ടുള്ള അഖ്ബാറുകൾ അതിനെ സത്യപ്പെടുത്തുക. റസൂലുള്ള പറഞ്ഞൊരു കാര്യം അത് സത്യമാണ് എന്ന് അംഗീകരിക്കുക. തസ്ദീഖുമാ അഖ്ബർ എന്നാണ് പറയാറ്. നാലാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നതുപോലെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അവിടുത്തെ ഇത്തിബാഇ ചെയ്യുക, അതാണ് നാലാമത്തെ കാര്യം. ഈ നാല് കാര്യങ്ങളും സമ്മേളിക്കുമ്പോഴാണ് നമ്മുടെ ഷഹാദ പൂർണ്ണമാകുന്നത്. ഒരാൾക്ക് ഇഖ്ലാസുണ്ട്, പക്ഷേ അയാൾ ചെയ്ത കർമ്മം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിന് അനുസൃതമായിട്ടല്ല എങ്കിൽ അത് അസ്വീകാര്യമാണ്, അത് സ്വീകരിക്കപ്പെടുകയില്ല. ഉദാഹരണങ്ങൾ ധാരാളം നമുക്ക് കാണാം, ഒറ്റ ഉദാഹരണം മാത്രം സൂചിപ്പിക്കുന്നു. ഒരു സ്വഹാബി ബലിപെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് ബലികർമ്മം നിർവഹിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഷാത്തുക ഷാത്തുല, ഇത് കേവലം ഭക്ഷണം കഴിക്കാൻ, ലഹ്മ് കഴിക്കാനായി അർത്ത ഒരു ആട് മാത്രമായിട്ട് ഇതിനെ പരിഗണിക്കൂ. ഉലുഹിയത്ത് എന്ന് പറയുന്ന ആ ഇബാദത്തിൻ്റെ ഗണത്തിൽ ഇത് പെടില്ല. കാരണം അതിന് റസൂലുള്ളാഹി നിശ്ചയിച്ച സമയം നമസ്കാര ശേഷമാണ്. ആ സമയത്തല്ല നീ ഇത് ചെയ്തത്, ആ സമയം വന്നെത്തുന്നതിന് മുമ്പ് ചെയ്തു. അതുകൊണ്ടിത് ഉലുഹിയത്തിൻ്റെ അറവായി പരിഗണിക്കാൻ പറ്റില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്. ഇതർത്ഥ സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാ ചെയ്യുന്ന ആളെ തന്നെയാണ്. അദ്ദേഹത്തിന് ഇഖ്ലാസുണ്ട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ കർമ്മം റസൂലുള്ളാഹി പറഞ്ഞ ആ സമയത്തായില്ല എന്നതുകൊണ്ട് അത് പരിഗണിക്കാൻ, ഉലുഹിയത്തിൻ്റെ ഗണത്തിൽ അത് ഉൾപ്പെടുത്താൻ പറ്റില്ല എന്നർത്ഥം. അപ്പം ഇങ്ങനെയുള്ള ഹദീസുകളുടെ വെളിച്ചത്തിലാണ്, അടിസ്ഥാനത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന രീതിയിൽ കാര്യങ്ങൾ നിർവഹിക്കണം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, വഇൻ വാഫഖ നിയ്യതൻ ഹസന ലം യസുഹ ഇല്ലാ ഇദാ വഖഅ അലാ വിഫ്ഖി ശറാ. ഇഖ്ലാസ് ഉണ്ടായാൽ പോരാ, സദുദ്ദേശമുണ്ടായാൽ മാത്രം പോരാ, അത് വിഫ്ഖു ശറാ, ശറഇന് അനുസൃതമായി കൊണ്ടായിരിക്കണം. അപ്പോഴേ അതെന്താകുള്ളൂ, ഇത്തിബാ റസൂലാകുകയുള്ളൂ എന്ന് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാം.

ചികിത്സകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.

0: മധുരം ഖുർആനിലേക്ക് പോകാം അല്ലേ.
1: അതെ.
0: അധ്യായം 9 സൂറത്തു അത്തൗബ വചനം 40 മുതൽ 43 വരെയുള്ള വചനങ്ങൾ
1: പാരായണം ചെയ്യുന്നത് നബീൽ അൽ അറബി. ഇൻഷാ അതിലേക്ക് കാത്തിരിക്കും.
2: أعوذ بالله من الشيطان الرجيم.

0: മാഷാല്ലാ. മധുരം ഖുർആൻ അധ്യായം 9 സൂറത്തു തൗബയുടെ 40 മുതൽ 43 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ കേട്ടത്, അവതരിപ്പിച്ചത് നബീൽ അൽ അവളി. ഓരോ ദിവസവും വ്യത്യസ്തമായ കാര്യങ്ങളുടെ ഖിറാത്തുകളാണ് നമ്മൾ കേൾക്കുന്നത്. ഖുർആൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് വചനങ്ങളായിരുന്നാലും ആര് ഓതുന്ന ആളുകളായിരുന്നാലും അതിൻ്റെ ഒരു മാധുര്യം അത് വേറെ തന്നെയാണ്.
1: റബ്ബിൻ്റെ കലാം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മാധുര്യം അല്ലേ,
0: അതെ
1: അത് വേറെ തന്നെയാണ്.
2: زادت في الدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم
3: وابوا മുതിർന്നവർക്ക് ബാല്യത്തിലേക്ക് ഒരു മടക്കയാത്ര, ബാലികാ ബാലന്മാർക്ക് കുട്ടിക്കാലത്തിന്റെ സാർത്ഥകമായ അനുഭവക്കാലം, നിഷ്കളങ്ക ബാല്യത്തോടൊപ്പം പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ്. ബാല്യകാല വർഷങ്ങൾ മധുരതരമാക്കാം. മൊബൈലും ആധുനിക മീഡിയകളും തീർക്കുന്ന തലവേദനയ്ക്ക് പരിഹാരം അന്വേഷിക്കുകയാണ് ഇന്നെല്ലാവരും. ക്രിയാത്മകതയുടെ അടയാളങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ച് അത് ബാല്യവും കൗമാരവും അപഹരിക്കുന്നു. കളികളും കളിപ്പാട്ടങ്ങളും കുട്ടിത്തവും കുസൃതിയും വിസ്ഫോടനം തീർക്കുന്ന ക്രിയാത്മകത ബാല്യത്തെ തിരികെ പിടിക്കാൻ പീസ് റേഡിയോയുടെ അവസരോചിതം.

0: ഇടപെടൽ. സ്റ്റാർ കോസ്റ്റ് കുഞ്ഞു മനസ്സുകളിൽ വിരിയുന്ന കഥയും കവിതയും പാട്ടും ചിരിയും ഇനി ലോകമറിയട്ടെ, അവർ ആസ്വദിക്കട്ടെ. കനലിരിയുന്ന ബാല്യങ്ങളെ കുളിർ വീശി കളിചിരികളിലേക്ക് തിരിച്ചു നടത്താൻ പീസ് റേഡിയോ സ്റ്റാർ കോസ്റ്റ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. ആരോഗ്യ ഭയം പിടിമുറുക്കുന്നുണ്ടോ? ഉത്കണ്ഠയെ മറികടക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ മുഹമ്മദ് ഫാസിൽ.
3: അസ്സലാമു അലൈക്കും. ആരോഗ്യ ചിന്തകളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആങ്സൈറ്റിയെക്കുറിച്ചാണ്, ഉത്കണ്ഠയെക്കുറിച്ച്. പ്രധാനമായിട്ട് ഇന്ന് കാണുന്ന ഉത്കണ്ഠ എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തെ സംബന്ധിച്ചുള്ള ഉത്കണ്ഠയാണ്. കേരളത്തിലെ കണക്കെടുത്ത് നോക്കിയാൽ 4-ൽ 1 ആൾക്ക് ഇന്ന് ആരോഗ്യം സംബന്ധിച്ചുള്ള ഉത്കണ്ഠയുണ്ട്, ഹെൽത്ത് ആങ്സൈറ്റി ഉണ്ട്. പ്രധാനമായിട്ടും അതിലുള്ളത് 2 അസുഖങ്ങളാണ് അതിൽ പറയുന്നത്. ഒന്നായിട്ടുള്ളത് ക്യാൻസറാണ്, 2-ാമത്തേതായിട്ടുള്ളത് ഹാർട്ട് ഡിസീസാണ്. ഹൃദയ സ്തംഭനം വന്ന് ഞാൻ മരിച്ചു പോവോ, ക്യാൻസർ വന്ന് ഞാൻ നരകിച്ചു പോവോ എന്നുള്ള പേടി, ഈ രണ്ടാണ് പ്രധാനമായിട്ടുള്ളത് ഹെൽത്ത് ആങ്സൈറ്റിയിലുള്ളത്. ആങ്സൈറ്റി പ്രധാനമായിട്ടും പറയുക, 2 തരത്തിലുള്ള ആങ്സൈറ്റി ഉണ്ടെന്നാണ് നമ്മൾ സൈക്കോളജിയിൽ പറയുക. 1-ാമത്തേതായിട്ടുള്ളത് ഇൻ്റലക്ച്വൽ ആങ്സൈറ്റിയാണ്. നമ്മൾ ഈ ഹെൽത്ത് ആങ്സൈറ്റിയൊക്കെ പോലെ ചിന്തിച്ചു കൂട്ടി ഉണ്ടാക്കുന്ന ആങ്സൈറ്റികൾ. നമുക്ക് എന്തെങ്കിലും സിംറ്റംസ് വരുന്നു, ചെറിയ ബുദ്ധിമുട്ടുകൾ വരുന്നു, വയറിന് പ്രശ്നങ്ങൾ വരുന്നു, അതല്ലെങ്കിൽ കൈയിന് വേദന, കാലിന് വേദന, ഇങ്ങനെ ബുദ്ധിമുട്ട് വരുമ്പോൾ ആദ്യം നമ്മളെന്താ ചെയ്യുക? നേരെ സിംറ്റംസ് എടുത്ത് ഗൂഗിളിൽ അടിച്ചു നോക്കുന്നു. ഗൂഗിളിനൊരു സ്വഭാവം ഉണ്ട്, ആദ്യം പറഞ്ഞു തരും കാലിലെ വേദന നിങ്ങൾ അടിച്ചു നോക്കി, ഓസ്റ്റിയോസാർക്കോമ എന്ന് പറഞ്ഞ ക്യാൻസർ ആവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ലുക്കീമിയ എന്ന് പറഞ്ഞ ക്യാൻസർ ആവാൻ സാധ്യതയുണ്ട്. അതിൻ്റെ കുറച്ച് താഴെയാണ് ഉളുക്കും ചതവൊക്കെ, അതിൻ്റെ കുറച്ച് താഴെയായിട്ടാണ് വരിക. അപ്പോൾ നിങ്ങൾ ആദ്യം ഇതെടുത്ത് വായിച്ചു നോക്കി. പിന്നെ കാലിന് വേദന വരുമ്പം ഇതാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്. നിങ്ങളിതിങ്ങനെ കാട് കയറി ചിന്തിച്ച് ചിന്തിച്ച് കൂട്ടുന്നു. ഇൻ്റലക്ച്വലായിട്ടുള്ള ആങ്സൈറ്റി, നമുക്ക് ബുദ്ധി കൂടിപ്പോയതിനെ കൊണ്ടുള്ള ഉത്കണ്ഠയാണ്. 2-ാമത്തേതായിട്ടുള്ളത് ചില സ്മെല്ലടിക്കുമ്പം, ചില സിറ്റുവേഷൻസ് വരുമ്പം, ചില ആളുകൾ വരുമ്പം ഓട്ടോമാറ്റിക്കലി നമുക്ക് പേടി വരുന്നു. ഇരുട്ടിനെ പേടി, പട്ടിയെ പേടി, അതേപോലെയുള്ള പേടികൾ, അത് നമ്മൾ ചിന്തിക്കൊന്നും വേണ്ട, ഓട്ടോമാറ്റിക്കലി ആങ്സൈറ്റി വരും. ഇതിൽ ഈ ഹെൽത്ത് ആങ്സൈറ്റി വരുന്നത് ശരിക്കും നമ്മൾ ചിന്തിച്ചുണ്ടാക്കുന്ന പേടികളാണ്. ഇതിന് ഉള്ള പോംവൈ എന്ന് പറഞ്ഞാൽ, ഇത് മാറ്റാനുള്ള, തിരിച്ചാക്കാനുള്ള പോംവൈ എന്ന് പറഞ്ഞാൽ, ഒന്ന്, കൂടുതലായിട്ട് നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ചിന്തകളിലേക്ക് പോവാതിരിക്കുക. നിങ്ങളെ അനാവശ്യമായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള അറിവുകൾ, ഇന്ന് ശരിക്കും മെഡിക്കൽ കോളേജിൽ ഡോക്ടേഴ്സ് പഠിക്കുന്നതിൻ്റെ 2 ഇരട്ടി, അതിൻ്റെ ഒരുപാട് ഇരട്ടി ഇൻഫോർമേഷൻ നമ്മുടെ കൈകളിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, അത് മാറ്റിവെക്കുക. 2-ാമത്തേതായിട്ട് നമുക്ക് ഏത് അസുഖമായിരുന്നാലും അത് നമുക്ക് തിരിച്ചു മാറ്റിക്കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു ആത്മാർത്ഥ ബോധ്യം മനസ്സിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയാലും അസുഖങ്ങളില്ലെങ്കിൽ അതിൽ സമാധാനിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്, അതെങ്കിലേ ഈ ആങ്സൈറ്റി തിരിച്ചു വരികയുള്ളൂ. അതിന് പ്രോപ്പറായിട്ട് നിങ്ങളുടെ ഫാമിലി ഡോക്ടർ കൗൺസിൽ ഫാമിലി ഡോക്ടർ കാണുക, കൗൺസിലിംഗ് ചെയ്യുക, എന്നിട്ട് ഇത്തരത്തിലുള്ള പേടികൾ നിങ്ങൾ മാറ്റുക. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ലൈഫ്, ആങ്സൈറ്റി മാറ്റിയ ലൈഫ് ശരിക്കും ഒരുപാട് സന്തോഷത്തിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആങ്സൈറ്റിയുള്ള മാറിയ ആളുകൾ പറയുന്ന ഒരു സംഭവമാണ് ഒരുപാട് സന്തോഷം ലൈഫിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളത്. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്താം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ. ആരോഗ്യ ഭയം പിടിമുറുക്കുന്നുണ്ടോ? ഉത്കണ്ഠയെ മറികടക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിശദീകരിച്ചത് ഡോക്ടർ മുഹമ്മദ് ഫാസിൽ.
4: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്, അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
5: സൃഷ്ടാവും നിയന്താവും പരിപാലകനുമെന്ന നിലയിൽ അള്ളാഹുവിനടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
4: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
5: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
4: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
6: നമുക്ക് നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ ശ്രോതാക്കളിൽ നിന്ന് തിരഞ്ഞെടുത്ത ചില ഫീഡ്ബാക്കുകൾ വായിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഹൃദയത്തെ സ്പർശിക്കുന്ന വാക്കുകളും ജീവിതത്തെ മാറ്റിമറിക്കുന്ന സന്ദേശങ്ങളും പീസ് റേഡിയോ കുട്ടികൾക്ക് നല്ല മൂല്യങ്ങൾ പകർന്നു നൽകാൻ സഹായിക്കുന്ന നിരവധി പരിപാടികൾ എന്ന് ആണ് ഒരു ഫീഡ്ബാക്കാണ് ഇന്ന് നമുക്ക് ഉള്ളത്. ആരാണ് എഴുതിയിട്ട് എന്നുള്ളത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ഏതായിരുന്നാലും ഈ എഴുതിയ ആളുകൾക്ക് മനസ്സിലാകുമല്ലോ അവരുടെ ഫീഡ്ബാക്ക്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾക്ക് വലിയ വാല്യൂസ് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഓരോ പ്രോഗ്രാമുകൾ കഴിയുമ്പോഴും നിങ്ങളുടെ പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും ഫീഡ്ബാക്കിലൂടെ അറിയിച്ചുകൊണ്ടേയിരിക്കുക.
0: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
7: ഇന്നാ സമിഅന ഖുർആനൻ അജബ.
8: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്നാ സമിഅന.
7: ഫഖാലു ഇന്നാ സമിഅന ഖുർആനൻ അജബ.
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന് പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: പർച്ചേഴ്സിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എന്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽത്തുമ്പിൽ നമുക്ക് ലഭ്യമാവുകയാണ്. ടീം പീസ് റേഡിയോയുടെയും വിസ്ഡം മീഡിയ സ്കൂളിന്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മയുടെ കാഴ്ചകളിൽ നിന്ന് ഇനി മനസ്സിനെ വിമോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആധികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. ജമീൽ, ദ സോൾമേറ്റ്.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ.
2: അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പീസ് റേഡിയോ ചോദ്യോത്തര പംക്തി അൽ ഇജാബയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചോദ്യങ്ങൾ എഴുതി കിട്ടിയതിൽ ആദ്യത്തേത്, ഞാനൊരു ജ്വല്ലറി കുറിയിൽ ചേർന്നിട്ടുണ്ടായിരുന്നു, 3 മാസം പണമടച്ചിട്ടുണ്ട്. അപ്പോഴാണ് അലിജാബയിൽ നിന്നും ഇത് തെറ്റാണെന്നറിഞ്ഞത്. ഇനി അടക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ പണം പിരിക്കാൻ വരുന്നയാൾ അയാൾ തന്നെ ബാക്കി അടച്ചോളാമെന്നും എന്നോട് ഒഴിഞ്ഞോളാനും പറഞ്ഞു. ഞാൻ ഇതുവരെ അടച്ച തുക അടുത്ത മാസം തരാമെന്ന് പറഞ്ഞു. ഈ പണം എനിക്ക് എൻ്റെ കടം വീട്ടുന്നതിന് വേണ്ടി ഉപയോഗിക്കാമോ എന്നാണ് ചോദ്യം.
3: താങ്കൾ കൊടുത്ത പണം താങ്കളുടേതാണ്, അത് താങ്കൾക്ക് തിരിച്ചു വാങ്ങാവുന്നതുമാണ്. അങ്ങനെ തിരിച്ചു വാങ്ങുന്ന ഘട്ടത്തിൽ അത് കടം വാങ്ങി തിരിച്ചു തരുന്ന പണം എങ്ങനെയാണോ ആ ഇടപാട് തന്നെയാണ് അതിൽ നടന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് താങ്കളുടെ പണം താങ്കൾക്ക് കടം വീട്ടുന്നതിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്, അല്ലാഹു അഅലം.
2: ഹറമിൽ തഹജ്ജുദ് നിസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിക്കാറുണ്ടല്ലോ, അപ്പോൾ നാം എത്ര റക്അത്താണ് തഹജ്ജുദ് നിസ്കരിക്കേണ്ടത്? രാത്രി നമ്മൾ 8ഉം 3ഉം വിത്രായി നിസ്കരിച്ചാൽ പിന്നെ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്നാണ് ശ്രോതാവിൻ്റെ സംശയം.
3: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും നബി നിസ്കരിച്ച രാത്രി നിസ്കാരമായി കൊണ്ട് സ്ഥിരപ്പെട്ടു വന്നത് 11 റക്അത്ത് അദ്ദേഹം നിസ്കരിച്ചിരുന്നു എന്നതാണ്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിലോ അല്ലാത്ത കാലങ്ങളിലോ 11-ൽ കൂടുതൽ നിസ്കരിക്കാറുണ്ടായിരുന്നില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഫ്ദലായ രീതി 11 റക്അത്തിൽ തഹജ്ജുദാണെങ്കിലും വിത്രാണെങ്കിലും അതുപോലെ തന്നെ രാത്രി നിസ്കാരമാണെങ്കിലുമൊക്കെ ചുരുക്കുക എന്നതാണ്. എന്നാൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ രാത്രി നിസ്കാരങ്ങൾ പൊതുവെ എണ്ണം സ്ഥിരപ്പെട്ട അതല്ലെങ്കിൽ നിർണയിക്കപ്പെട്ട നിസ്കാരമാണോ അല്ലേ എന്നത് അഭിപ്രായ വ്യത്യാസമുണ്ട്. അത്തരം ആളുകൾ പറയുന്നത് രാത്രി നിസ്കാരം എന്നുള്ള നിലക്ക് ഒരു പ്രത്യേകം എണ്ണം നിർണയിക്കപ്പെടാതെ എത്ര വേണമെങ്കിലും നിസ്കരിക്കാമെന്നതാണ്. ഒരാൾ 11 റക്അത്ത് വിത്ര് നിസ്കരിച്ചതിന് ശേഷം കിടന്നുറങ്ങുകയും പിന്നീട് രാത്രി എണീക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട് എങ്കിൽ അയാൾ എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിന് പണ്ഡിതന്മാർ പറയുന്ന മറുപടി, ഒന്നുകിൽ അദ്ദേഹത്തിന് 2 റക്അത്തുകളായി രാത്രി നിസ്കാരം എന്നുള്ള നിലക്ക് നിസ്കരിക്കാവുന്നതാണ്, പിന്നീട് വിത്രാക്കേണ്ടതില്ല എന്നതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്, അല്ലാഹു അഅലം.
2: നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ ലോൺ എടുക്കൽ അനിവാര്യമാണോ എന്നാണ് ചോദ്യകർത്താവ് ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി എഴുതിയിട്ടുള്ളത്. ഒരു പക്ഷേ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അനുവദനീയമാണോ എന്നായിരിക്കാം.
3: നിവൃത്തിയില്ലാത്ത ഘട്ടമെന്നത് അത് പരിഗണിക്കേണ്ടത് നാട്ടിലുള്ള പണ്ഡിതന്മാരാണ്. ഒരാൾ ഒന്നുകിൽ ആ കാര്യം ചെയ്യുക അതല്ലെങ്കിൽ മരണപ്പെടുക, ഇതാണ് അറബി ഭാഷയിൽ ളറൂറത്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ആ രൂപത്തിലാണ് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നത്. ലോൺ എടുക്കാതെ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ മരിക്കുകയല്ലാതെ മറ്റൊരു നിർവാഹവുമില്ല എന്നൊരവസ്ഥയുണ്ട് എങ്കിൽ അത്തരം ഘട്ടത്തിൽ ഒരു ഹറാമ് അദ്ദേഹത്തിന് ചെയ്യാം എന്ന് പണ്ഡിതന്മാർ പറയുന്നു എന്നതൊഴിച്ചാൽ അത് വ്യക്തിപരമായി കൊണ്ട് തീരുമാനിക്കേണ്ട വിഷയമല്ല, മറിച്ച് നാട്ടിലെ പണ്ഡിതന്മാരുമായി കാര്യങ്ങൾ ചർച്ച ചെയ്ത് താൻ അത് തനിക്ക് അത് അനുവദനീയമാണോ അല്ലേ എന്നത് അവരിൽ നിന്ന് പ്രത്യേകമായി മതവിധി തേടി അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെന്താണോ പറയുന്നത് ആ രൂപത്തിൽ കൈകാര്യം ചെയ്യുകയാണ് വേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. പലിശയുമായി ബന്ധപ്പെടുന്ന മുഴുവൻ മേഖലകളിൽ നിന്നും കഴിവിൻ്റെ പരമാവധി നമ്മൾ വിട്ടുനിൽക്കുക, എല്ലാം നശിപ്പിച്ചു കളയുന്ന പാപങ്ങളുടെ കൂട്ടത്തിലാണ് പലിശയെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുള്ളത്. അത് വലിയ പാപമാണ്, അതിലേക്ക് അടുക്കാതിരിക്കുക തന്നെയാണ് വേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു അലം.
2: കടം വീട്ടാൻ വേണ്ടി വീട് പണയത്തിന് കൊടുക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യകർത്താവിൻ്റെ സംശയം.
3: പണയമെന്നത് ഇസ്ലാം അംഗീകരിച്ച കാര്യമാണ്. തൻ്റെ കയ്യിലുള്ള ഒരു വസ്തു നൽകുകയും ആ വസ്തുവിന് പകരമായി കൊണ്ട് പണമോ മറ്റോ തിരിച്ചു വാങ്ങി ആ പണം ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന രീതി, അഥവാ പണം ആരിൽ നിന്നാണോ വാങ്ങിയത് ആ വാങ്ങിയ വ്യക്തിക്ക് ഒരു സെക്യൂരിറ്റി അഥവാ ഒരു സുരക്ഷിതത്വം നൽകുന്നതിൻ്റെ ഭാഗമായി കൊണ്ടാണ് നമ്മൾ വസ്തുക്കൾ നൽകാറുള്ളത്. ഇങ്ങനെ വസ്തുക്കൾ വച്ച് പണം കടമായി വാങ്ങുന്ന രീതി ഇസ്ലാം അനുവദിച്ച രീതിയാണ്. എന്നാൽ ലമാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, ഇത്തരത്തിലുള്ള പണയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ടത് പണയവസ്തു ഉപയോഗിക്കാൻ പാടുള്ളതല്ല, അത് മതം നിഷിദ്ധമാക്കിയ കാര്യമാണ്. പണയവസ്തു ഉപയോഗിക്കുമ്പോൾ അവിടെ അത് പലിശയായിക്കൊണ്ട് കടന്നു വരുമെന്നതാണ് അതുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത്. പണയവസ്തു ഉപയോഗിക്കുവാനുള്ള അവസരം നൽകുന്നത് പണയം വെച്ച വസ്തു ജീവനുള്ള വസ്തുവാണ് എങ്കിൽ ആ വസ്തുവിൻ്റെ ജീവൻ നിലനിൽക്കുവാൻ ആവശ്യമായ രൂപത്തിൽ അതിന് ഭക്ഷണവും അതുപോലെ തന്നെ വെള്ളവും മറ്റു സൗകര്യങ്ങളുമൊക്കെ ചെയ്തു കൊടുക്കുക എന്നത് പണയത്തിന് വേണ്ടി വസ്തു സ്വീകരിച്ച അയാളുടെ ബാധ്യതയായി വരും എന്നതിനാൽ അത്തരം അതിനു വേണ്ടി വരുന്ന ചെലവുകളുടെ ഭാഗമായിക്കൊണ്ട് ആ പണയവസ്തു കറവയുള്ള പശുവാണെങ്കിൽ അതിനെ അതിൻ്റെ കറവ ഉപയോഗിക്കാം, അതുപോലെ തന്നെ വളവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചാണകവും അങ്ങനത്തെ വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നതിന് വിലക്കില്ല എന്നതൊഴിച്ചാൽ അത്തരത്തിലൊന്നുമുള്ള വസ്തുവല്ല എങ്കിൽ അതിനെ ഉപയോഗിക്കാൻ പാടുള്ളതല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. പണയം ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്, എന്നാൽ പണയം കൊടുത്ത വസ്തു ഉപയോഗിക്കുക എന്നത് അത് പലിശയുടെ ഗണത്തിലാണ് ഉൾപ്പെടുക എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു അഅലം.
2: തൗഹീദി ആദർശം സ്വീകരിച്ചതിൻ്റെ പേരിൽ കുടുംബത്തിൽ അനുഭവിക്കേണ്ടി വന്ന വളരെയധികം പ്രയാസങ്ങൾ വിവരിച്ചുകൊണ്ടുള്ള വളരെ ദീർഘിച്ച ഒരു ചോദ്യമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അനിയന്മാരും പെങ്ങളും മാതാപിതാക്കളും കൂടി സ്വത്ത് മറ്റു മക്കളുടെ പേരിൽ എഴുതി വെക്കുകയും ഞാൻ മരിക്കുന്നതുവരെ എൻ്റെ സ്വത്തിൽ നിന്ന് നയാ പൈസ ഇവന് കൊടുക്കരുതെന്ന് മാതാവിനോട് വസിയത്ത് ചെയ്യുകയൊക്കെ ചെയ്ത ഒരു പിതാവ് അദ്ദേഹം മരിച്ചുപോയി. ഇപ്പോൾ വർഷങ്ങളായി അനിയന്മാരും പെങ്ങളും അളിയനും എല്ലാം ചേർന്ന് ഒരുക്കിയ കുറുക്കുകളും തന്ത്രങ്ങളും സൂത്രങ്ങളും എല്ലാം ആയി ഇനി ബാക്കി ഉമ്മയുടെ പേരിൽ മാത്രം ഉള്ള അല്പം സ്ഥലമാണ് ബാക്കിയുള്ളത്. ഇതിൻ്റെ ഇസ്ലാമിക ശരീഅത്ത് പ്രകാരമുള്ള വിഹിതം ഈ മകന് എത്ര കിട്ടും, ഇദ്ദേഹത്തിന് എന്തുമാത്രം കാര്യങ്ങൾ അവകാശപ്പെടാം എന്നൊക്കെയാണ് വളരെ ദീർഘിച്ച ഈ ചോദ്യത്തിൻ്റെ ഉള്ളടക്കം. തൗഹീദി ആദർശം സ്വീകരിച്ചതിൻ്റെ പേരിൽ യാഥാസ്ഥിതിക ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന പല വീടുകളിൽ നിന്നും ഇതും ഇതിലപ്പുറവും പലപ്പോഴും കേൾക്കാറുണ്ട്. ഏതായാലും അള്ളാഹു ഈ ചോദ്യകർത്താവിന് ക്ഷമിക്കാനും സഹിക്കാനും ഉള്ള കരുത്തു നൽകുകയും ഇതെല്ലാം പരലോകത്ത് ഒരു മുതൽക്കൂട്ടായി സ്വർഗപ്രവേശനത്തിലുള്ള ഒരു സാഹചര്യം ഒരുക്കുകയും നിമിത്തമായി തീരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം.
3: ഒരാൾ മരിക്കുന്നതിന് മുമ്പ് തൻ്റെ മക്കൾക്ക് നൽകിയ സ്വത്തുക്കൾ അത് അവരുടെ സ്വകാര്യ സ്വത്തുക്കളായി കൊണ്ട് തന്നെയാണ് പരിഗണിക്കുക. അത് നൽകുമ്പോൾ അവരുടെ ഉദ്ദേശം എന്തായിരുന്നോ ആ ഉദ്ദേശത്തിനനുസരിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്ക് കൂലിയും കുറ്റവുമൊക്കെ ലഭിക്കുന്നതുമാണ്. തങ്ങളുടെ ഒരു സഹോദരൻ, അദ്ദേഹത്തിന് സ്വത്ത് ലഭിക്കാതിരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് തൻ്റെ മാതാപിതാക്കൾ ഇത്തരത്തിൽ ചെയ്തത് എന്ന് മറ്റു സഹോദരന്മാർക്കറിയുമെങ്കിൽ ആ മാതാപിതാക്കളുടെ പരലോക മോക്ഷം മുമ്പിൽ കണ്ട് അതോടൊപ്പം തന്നെ ഒരു അനർഹമായ ഒന്നും തന്നെ തങ്ങളുടെ സ്വത്തിൽ ഉണ്ടാകാൻ പാടില്ല. കാരണം അനർഹമായ എന്തെങ്കിലുമൊന്ന് തൻ്റെ സ്വത്തിലുണ്ടായിക്കഴിഞ്ഞാൽ തൻ്റെ പ്രാർത്ഥന പോലും അള്ളാഹു സ്വീകരിക്കാത്ത അവസ്ഥയുണ്ടാകുമെന്ന് തിരിച്ചറിവിൽ നിന്നും ഓരോരുത്തരുടെയും അവകാശം അവർക്ക് തന്നെ ലഭിക്കുന്ന രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണ് വേണ്ടത്. ഇനി അതിനൊന്നും തയ്യാറല്ല എങ്കിൽ ഒരാൾ മരിക്കുന്ന സമയത്ത് അയാളുടേതെന്ന് പറയാൻ അയാളുടെ പേരിൽ ഉണ്ടായിരുന്ന സ്വത്തുക്കൾ എന്തായിരുന്നോ ഉണ്ടായിരുന്നത് അത് ഇസ്ലാമിക അനന്തരാവകാശ നിയമപ്രകാരം വിഹിതം വെച്ച് അവകാശികൾക്ക് നൽകുകയാണ് വേണ്ടത്. ചോദ്യകർത്താവ് ഉന്നയിച്ചതുപോലെ തൻ്റെ മാതാവിൻ്റെ സ്വർണം അത് മരണശേഷവും ഉണ്ടായിരുന്നു എങ്കിൽ ഉറപ്പുള്ള കാര്യമാണ്, അതിന് രേഖയും തെളിവുകളുമുണ്ട് എങ്കിൽ അതിലെ ഒരവകാശിയോട് സമ്മതം ചോദിക്കാതെ ആ സ്വർണം എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ സമ്മതം നൽകാത്ത അവകാശിയുടെ ഭാഗം അയാൾക്ക് ബാക്കിയുള്ളവർ നൽകുക എന്നത് അവരുടെ ബാധ്യതയാണ്. നൽകാത്ത കാലഘട്ടത്തോളം അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ബാധ്യത തടഞ്ഞു വെച്ചവരായിക്കൊണ്ടാണ് പരിഗണിക്കപ്പെടുക. അവർ അള്ളാഹുവിൻ്റെ മുമ്പിൽ കടക്കാരാണ്, കുറ്റക്കാരാണ്. അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങളിൽ കൃത്യമായി അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മൾ സൂക്ഷ്മതയുള്ളവരായിക്കൊണ്ട് പരിഗണിക്കപ്പെടണമെങ്കിൽ മതം അനുശാസിക്കുന്ന രൂപത്തിൽ കാര്യങ്ങളെ നിർവഹിക്കുക മാത്രമാണ് അതിനുള്ള ഏക വഴി എന്ന് മനസ്സിലാക്കി ഒരാൾ മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെതായി എന്തെല്ലാം അവശേഷിച്ചിരുന്നോ അതെല്ലാം അതിൻ്റെ അവകാശികൾക്ക് കൃത്യമായി തന്നെ വിഹിതം വെച്ച് നൽകുകയാണ് വേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് അല്ലാഹു അഅലം.
2: എൻ്റെ നട്ടലിന് അല്പം വളവുണ്ട്, കുനിയാനും കുമ്പിടാനും ഒന്നും പാടില്ല. ഈ അവസ്ഥയിൽ നിസ്കരിക്കുമ്പോൾ റുക്കുവും സുജൂദും ചെയ്യാൻ പറ്റുന്നില്ല. നിൽക്കാൻ പറ്റുന്നതാണ് റുക്കു, നിന്ന് നിൽപ്പിൽ ചെയ്യും, പിന്നെയുള്ളതെല്ലാം കസേരയിലാണ്. എൻ്റെ നിസ്കാരം ശരിയാകുമോ അതോ ബാത്തിലാകുമോ? നിൽക്കാനും നടക്കാനും എനിക്ക് പ്രയാസമില്ല എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു.
3: അൽ മഷക്കത്ത് തജ്ലിബു തൈസീർ പ്രയാസങ്ങൾ എളുപ്പത്തെ വഹിച്ചു കൊണ്ടുവരുമെന്ന ഫിഖ്ഹിലെ അടിസ്ഥാനപരമായ ഒരു തത്വമാണ്. മാത്രമല്ല ഇത്തഖുല്ലാഹ മസ്തതഅത്തും, അള്ളാഹുവിനെ നാം സൂക്ഷിക്കേണ്ടത് നമ്മുടെ കഴിവിൻ്റെ പരമാവധിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം, നിങ്ങളോടൊരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധിയിൽ നിന്നുകൊണ്ട് നിങ്ങളത് ചെയ്യുക എന്നതാണ്. നിസ്കരിക്കുന്ന സമയത്ത് നട്ടലിന് പ്രയാസമുള്ളതിനാൽ എങ്ങനെയാണോ റുക്കുഅ് ചെയ്യേണ്ടത് ആ രൂപത്തിൽ റുക്കുഅ് ചെയ്യാൻ ഒരാൾക്ക് കഴിയില്ല എങ്കിൽ എത്രയാണോ റുക്കുഅയിലേക്ക് കുനിയാൻ കഴിയുക ആ രൂപത്തിൽ മാത്രം കുനിയുകയാണ് വേണ്ടത്. ഇനി തീരെ കുനിയാൻ കഴിയാത്ത അവസ്ഥയാണ് എങ്കിൽ നിന്ന നിൽപ്പിൽ തന്നെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് റുക്കുഅയിലാണ് താനുള്ളത് എന്ന നിയ്യത്തോടുകൂടി നിൽക്കുകയാണ് വേണ്ടത്. ആ സമയം റുക്കുഅയിലുള്ള ദിക്റുകളൊക്കെ ചൊല്ലി അത് കഴിഞ്ഞതിന് ശേഷം സമിയല്ലാഹു ലിമൻ ഹമീദ എന്ന് പറഞ്ഞ് വീണ്ടും ഖിയാമിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് വേണ്ടത്. ഇരുന്ന് നിസ്കരിക്കാൻ കഴിയുന്നു എന്നതുകൊണ്ട് സുജൂദിൻ്റെ സമയത്ത് കസാരയിലിരിക്കുമ്പോൾ അവിടെ സുജൂദാണെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇരിക്കുന്നത് എങ്കിൽ അത് സുജൂദായി പരിഗണിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ താങ്കളുടെ പ്രയാസത്തിൽ താങ്കൾ താങ്കളുടെ കഴിവിൻ്റെ പരമാവധി കഴിയുന്നതുപോലെ നിസ്കരിച്ചു കഴിഞ്ഞാൽ താങ്കൾക്ക് പ്രയാസമില്ലാത്ത കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു നിങ്ങൾ പരിപൂർണമായി നിസ്കരിച്ചിരുന്നത് അതിൻ്റെ കൂലി ലഭിക്കുക തന്നെ ചെയ്യുമെന്നതാണ് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
2: ഉപ്പാക്ക് രണ്ട് മക്കളാണ്, ഒരാണും ഒരു പെണ്ണും. പെണ്ണിൻ്റെ വിവാഹം കഴിഞ്ഞപ്പോൾ വാപ്പ നിലവിൽ 200,000 രൂപയുടെ സ്വർണവും 200,000 രൂപയുടെ ക്യാഷും കൊടുത്തിട്ടുണ്ട്. എനിക്ക് വേണ്ടി വാപ്പ ഒരു 1,800,000 രൂപ ചെലവ് വരുന്ന ഒരു വീടും വെച്ച് തന്നു. നിലവിൽ വാപ്പയുണ്ട്. അപ്പോൾ തന്നെ പറയുന്നു സഹോദരിക്ക് ഓഹരി കൊടുക്കണമെന്ന്. ഇത് എങ്ങനെ വീതിക്കും? ഇപ്പോൾ നിലവിൽ 9 സെൻറ് സ്ഥലം ബാക്കിയുണ്ട്. എന്താണ് ഇതിൻ്റെ ശരഈയായ വിധി? അന്വേഷിച്ചുകൊണ്ടാണ് ചോദ്യം.
3: പിതാവ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മക്കൾക്ക് നൽകുന്ന സമ്മാനങ്ങൾ അവർക്കിടയിൽ പ്രയാസമുണ്ടാകാത്ത രൂപത്തിൽ, അവർക്കിടയിൽ വാക്കുതർക്കങ്ങളോ കുഴപ്പങ്ങളോ ഉണ്ടാകാത്ത രൂപത്തിൽ ആയിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഏതെങ്കിലും ഒരു മക്കളോട് പ്രത്യേകമായി സ്നേഹമുണ്ടാകുന്ന രീതി ഉണ്ടെങ്കിൽ പോലും മറ്റുള്ളവരുടെ അവകാശത്തെ ധ്വംസിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യമേ മനസ്സിലാക്കേണ്ടത്. ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മക്കൾക്ക് തൻ്റെ സ്വത്ത് ഒരാൾ നൽകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് തുല്യമായി നൽകാവുന്നതാണ്. അതല്ല എങ്കിൽ മക്കളുടെ സമ്മതപ്രകാരം ആണൊരാൾക്ക് പെണ്ണിൻ്റെ 2 ഓഹരി എന്ന അനന്തരാവകാശ നിയമത്തിലുള്ള തത്വപ്രകാരവും നൽകാവുന്നതാണ്. ഏതാണ് എങ്കിലും ഇസ്ലാം യഥാർത്ഥത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നത് ഒരാളുടെ സ്വത്ത് അദ്ദേഹത്തിൻ്റെ കാലശേഷം തൻ്റെ അനന്തരാവകാശികൾക്ക് ലഭിക്കുന്ന രൂപത്തിൽ നൽകുന്നത് തന്നെയാണ് എന്നാണ് വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അലം.
2: എനിക്ക് 26 വയസ്സായി. വീട്ടുകാർ തകൃതിയായി വിവാഹം ആലോചിക്കുന്നു. ഓരോ ആലോചന വരുമ്പോഴും പെൺകുട്ടിയുടെ ദീനിനെക്കുറിച്ച് അന്വേഷിക്കാൻ പറയും. ചിലപ്പോൾ കുട്ടിയുടെ ഫോട്ടോ കിട്ടുന്നതിൽ തന്നെ തലയിൽ തട്ടമുണ്ടാകാറില്ല. അപ്പോൾ വീട്ടുകാർ പറയും അത് ചിലപ്പോൾ വീട്ടിലുണ്ടായിരുന്നപ്പോൾ എടുത്തതാകും എന്ന്. എൻ്റെ വീട്ടുകാരുടെ അഭിപ്രായത്തിൽ നല്ല ഫാമിലിയാണോ, നിസ്കാരമുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചാൽ മതി, ബാക്കിയെല്ലാം എൻ്റെ കയ്യിലാണെന്നാണ്. ഏതാണ് ആഗ്രഹിക്കുന്നത്? വിവാഹം കഴിക്കുന്നതോടെ അവളിലൂടെ എൻ്റെ ദീൻ വർദ്ധിക്കണം എന്നാണ്. ഞാൻ മുമ്പ് ആയിരുന്നില്ലെങ്കിലും ഇപ്പോൾ ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ചു വരുന്ന, പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരിക്കലും ലിബറൽ ചിന്താഗതിയുള്ള ഒരാളെ താല്പര്യപ്പെടുന്നില്ല. എൻ്റെ വീട്ടുകാർ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന ഓരോ ആലോചനയും അങ്ങനെയാണെങ്കിൽ മുടങ്ങിപ്പോകുന്നു. ഇനി അവർ നോക്കുന്നില്ല, നീ തന്നെ കണ്ടുപിടിച്ചോ എന്നാണ് പറയുന്നത്. ഈ അവസ്ഥയിൽ ഞാൻ എന്തു ചെയ്യണം എന്നാണ്.
3: റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിക്കൊണ്ട് ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്, തുൻകഹുൽ മർഅത്തു ലി അർബഇൻ, ലി മാലിഹ വലി ഹസബിഹ വലി ജമാലിഹ വലി ദീനിഹ ഫളുഫർ ബിദാത്തുദ്ദീൻ ചരിബത്തിയദാ. ഇമാം ബുഖാരിയും മുസ്ലിമുമാണ് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്. ഒരു സ്ത്രീ സാധാരണഗതിയിൽ വിവാഹം കഴിക്കപ്പെടാറുള്ളത് അവളുടെ ധനം നോക്കിയും അവളുടെ തറവാട് നോക്കിയും അവളുടെ ഭംഗി നോക്കിയും അതുപോലെ തന്നെ അവളുടെ ദീന് നോക്കിയുമൊക്കെയാണ്. നീ ദീനിനാണ് പ്രാമുഖ്യം നൽകേണ്ടത്, അതാകുന്നു ഏറ്റവും നല്ല തിരഞ്ഞെടുക്കൽ തീരുമാനം എന്നൊക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അഥവാ സാധാരണഗതിയിൽ ഒരു പുരുഷൻ വിവാഹിതനാകുന്ന ഘട്ടത്തിൽ കാര്യമായി തൻ്റെ ഇണക്കുണ്ടാകണമെന്ന് വിചാരിക്കുന്ന നാല് കാര്യങ്ങൾ: ഒന്ന്, ധനമുണ്ടാകണം; രണ്ട്, നല്ല തറവാട്ടുകാരിയായിരിക്കണം; മൂന്ന്, ഭംഗിയുണ്ടാകണം എന്നൊക്കെ, അതുപോലെ തന്നെ ദീനുമുണ്ടാകണം എന്ന് ചിന്തിക്കുമ്പോൾ ഇവിടെ എപ്പോഴും പ്രാമുഖ്യം നൽകേണ്ടത് ദീനിന് തന്നെയാണ്. ഒരാൾ ദീനിയാണ് എങ്കിൽ ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നതേയുള്ളൂ. അതേസമയം ദീനില്ലാത്ത ഒരാളെ വിവാഹം കഴിച്ച് അവർക്ക് സ്വത്തുണ്ടായതുകൊണ്ടോ സൗന്ദര്യമുണ്ടായതുകൊണ്ടോ അതല്ലെങ്കിൽ അവർ വലിയ തറവാടുകാരാണ് എന്ന് അറിയപ്പെട്ടതുകൊണ്ടോ ദുനിയാവിലും ആഹ്റത്തിലും നമുക്ക് ഉപകാരമുണ്ടായിക്കൊള്ളണമെന്നില്ല. പ്രത്യേകിച്ചും ഒരു കുടുംബജീവിതത്തിൻ്റെ തുടക്കമാണ് വിവാഹാലോചനയും അതുപോലെ തന്നെ തൻ്റെ ഇണയെ തിരഞ്ഞെടുക്കലുമൊക്കെ. ഇണകൾ കൃത്യമായി ദീനു പഠിക്കാത്ത ആളുകളാണ് എങ്കിൽ അടുത്ത ഒരു തലമുറ അവരിൽ നിന്നും ഉണ്ടാകുമ്പോൾ ദീനിനോട് യാതൊരു രൂപത്തിലുമുള്ള ബന്ധവുമില്ലാത്ത മക്കളും അതുപോലെ തന്നെ പേരമക്കളുമൊക്കെയായി ആ തലമുറകൾ മാറാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കുന്ന ആണാകട്ടെ പെണ്ണാകട്ടെ ആരാണെങ്കിലും അവർ മതപരമായി കൊണ്ട് ചിട്ടയുള്ളവരും അതോടൊപ്പം തന്നെ തൻ്റെ ഇണ മതപരമായി കൊണ്ട് ചിട്ടയോടുകൂടി ജീവിക്കുന്നയാളാണ് എന്ന് ഉറപ്പിക്കലും തൻ്റെ കുടുംബജീവിതം അള്ളാഹു പറഞ്ഞതുപോലെ കൺകുളിർമയുള്ള കുടുംബജീവിതമായി തീരാൻ അനിവാര്യമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ദീനിൽ വിട്ടുവീഴ്ച ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ അതിലൂടെ നമ്മുടെ ഇഹലോകവും പരലോകവും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അലം.
2: എൻ്റെ കയ്യിൽ ഏകദേശം 82,000 രൂപയുണ്ട്. അതിൽ 40,000 രൂപ കടം വാങ്ങിയത് കൊടുക്കാനുണ്ട്. മാസം തോറും 5,000 വെച്ച് കുറിക്ക് 25,000 കൊടുക്കണം. അപ്പോൾ ഞാൻ ആ 82,000 2.5% സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ എന്നാണ് ശ്രോതാവിന് അറിയണം.
3: നിങ്ങൾക്ക് സക്കാത്ത് നിർബന്ധമാകുന്ന മാസം എത്രയാണോ കുറിയിലേക്ക് അടക്കാനുള്ളത് ആ സംഖ്യ മാത്രം കുറക്കുകയും അതുപോലെ തന്നെ താങ്കൾ വാങ്ങിയ 40,000 ആ മാസം തിരിച്ചു കൊടുക്കേണ്ടതാണ് എങ്കിൽ അതും അതിൽ നിന്ന് കുറച്ച് ബാക്കി വരുന്നതാണ് നിങ്ങൾ സക്കാത്ത് കൊടുക്കേണ്ടത്. അതല്ല, ആ 40,000 തിരിച്ചു കൊടുക്കാനുള്ള അവധി എത്തിയിട്ടില്ല, സക്കാത്തിൻ്റെ നിസാബ് എത്തുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ 40,000 ഈ കണക്കിലേക്ക് കൂട്ടേണ്ടതില്ല. നിലവിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറിക്കടക്കാനുള്ള 5,000 രൂപ കുറച്ച് ബാക്കി വരുന്ന സംഖ്യയുടെ 2.5% സക്കാത്ത് കൊടുക്കേണ്ടത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അലം.
2: വിവാഹം കഴിച്ച് 8 ശേഷം തലാക്ക് ചൊല്ലിയതാണ്. മാതാപിതാക്കൾക്ക് ഞാൻ മറ്റൊരു വിവാഹം കഴിക്കണം, പക്ഷേ എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യവുമില്ല. ഇതിനെക്കുറിച്ച് ഒരു ഉപദേശം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ചോദ്യം.
4: ചോദ്യം ചോദിക്കുന്ന ആൾ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് വ്യക്തമായി ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ആരായിരുന്നാലും ശരി, രക്ഷിതാക്കൾ വിവാഹം കഴിക്കാൻ പ്രേരിപ്പിക്കുന്നത് അത് അവരുടെ ഒരു ഉത്തരവാദിത്വവും ചുമതലയുമാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. വിശുദ്ധ ഖുർആൻ സൂറത്ത് 100-ൽ വഅൻകിഹുൽ അയാമ മിൻകും വസ്വാലിഹീന മിൻ ഇബാദികും വഇമാഇകും, നിങ്ങളുടെ കൂട്ടത്തിലെ അവിവാഹിതരായ നല്ലവരായ ആളുകൾ, അവരെ അടിമകളാകട്ടെ സ്വതന്ത്രരാകട്ടെ, നിങ്ങൾ അവരെ വിവാഹം കഴിപ്പിക്കണമെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായും രക്ഷിതാവ് ആണ് അതിന് മുന്നിൽ നിൽക്കേണ്ടത്. ഇവിടെ വിവാഹം കഴിഞ്ഞ് പിന്നീട് വിവാഹമോചനം ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ വിവാഹം ഒഴിവാക്കി തൊലാക്ക് ചൊല്ലിയ ഒരാളുടെ ചോദ്യമാണ്. അവിടെ ഒരിക്കലും അദ്ദേഹത്തെ അല്ലെങ്കിൽ അവരെ വിവാഹത്തിന് നിർബന്ധിപ്പിക്കാൻ പാടില്ല. കാരണം ഒരു വിവാഹത്തിൽ തന്നെ വിവാഹം കഴിച്ച് ഒഴിവാക്കപ്പെട്ട അവസ്ഥയാണ് ഉള്ളത്, ഒഴിവാക്കിയതാണ്. അത് സ്വാഭാവികമായും ആ വിവാഹത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ എന്തെങ്കിലും ശാരീരികമോ മാനസികമോ ആയ കാരണങ്ങളുണ്ടാവും. അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവൾക്ക് വിവാഹം കഴിക്കുവാൻ താല്പര്യമില്ലാത്തത്. ഒരു കുടുംബജീവിതവുമായി മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത ഒരാളെ നിർബന്ധിപ്പിച്ച് വിവാഹം കഴിപ്പിക്കുവാൻ പാടില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഒരാൾ മറ്റൊരാളെ നിർബന്ധിപ്പിക്കുവാൻ പാടില്ല, ഒരു രക്ഷിതാവ് മകനെ വിവാഹത്തിന് നിർബന്ധിപ്പിക്കുവാൻ പാടില്ല. എന്നിട്ട് അദ്ദേഹം അതിന് കാരണം പറയുന്നത്, ഒരാൾക്ക് കഴിക്കാൻ സാധിക്കാത്ത ഒരു ഭക്ഷണ വസ്തു അയാളെ നിർബന്ധിപ്പിച്ച് കഴിപ്പിക്കുന്നത് എന്തുമാത്രം പ്രയാസപ്പെടുത്തലാണ്, ഒരു പക്ഷേ ഛർദ്ദിക്കും. അപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം, ഇഷ്ടമില്ലാത്ത ഭക്ഷണം ഒരാളെ നിർബന്ധിപ്പിക്കുന്നത് ശരിയല്ല എങ്കിൽ ജീവിതകാലം മുഴുവൻ കൊണ്ടു നടക്കേണ്ട വിവാഹം, അതിന് ഒരാൾക്ക് താല്പര്യമില്ല, ആ ഒരു വിവാഹത്തോട് താല്പര്യമില്ല എങ്കിൽ എങ്ങനെയാണ് രക്ഷിതാക്കൾ അങ്ങനെ നിർബന്ധിപ്പിക്കുക എന്നാണ്. പ്രായപൂർത്തിയെത്തിയ വകതിരിവുള്ള ജീവിതത്തെക്കുറിച്ച് കാഴ്ചപ്പാടുള്ള ഒരു സ്ത്രീ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കേണ്ടത് വിവാഹം കഴിക്കുകയാണ് വേണ്ടത്, അത് തന്നെയാണ് നല്ലത്. എന്നാൽ സ്വന്തത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്നത് അവർ തന്നെയാണ്. അവർക്കൊരിക്കലും വിവാഹം ആവശ്യമില്ല, അതാണ് ഏറ്റവും നല്ലത്. വിവാഹവുമായി പോയി കഴിഞ്ഞാൽ തൻ്റെ ഇണയെപ്പോലും പ്രയാസപ്പെടുത്തലാകും എന്ന് തോന്നുവെങ്കിൽ രക്ഷിതാക്കളെ അക്കാര്യം അറിയിച്ച് അവരെ അതിൽ തൃപ്തിപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്.
2: മഹറമല്ലാത്ത കുടുംബക്കാരും ഒന്നിച്ച് ഫാമിലിയായി ടൂർ പോകുമ്പോൾ പാലിക്കേണ്ട ഇസ്ലാമിക വിധികൾ മര്യാദകൾ എന്തൊക്കെയാണ്?
4: സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ യാത്ര പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു നീണ്ട യാത്ര എന്ന് പറയാവുന്ന ദൂരപരിധിയിൽ സഞ്ചരിക്കുമ്പോൾ അവരുടെ കൂടെ അവരുടെ പിതാവോ സഹോദരനോ തുടങ്ങിയ മഹറമുകളോ അല്ലെങ്കിൽ ഭർത്താവോ ആവശ്യമാണ്. അല്ലാതെ അവർക്ക് യാത്ര ചെയ്യാൻ പാടില്ല. അത് ടൂർ ആയിരുന്നാലും ശരി, ആരാധനയുടെ യാത്രകളായിരുന്നാലും ശരി. ലാ തുസാഫിർ അൽ മർഅത്തു ഇല്ലാ മഅ ദീ മഹ്റം, മഹ്റമോടുകൂടിയല്ലാതെ ഒരു സ്ത്രീ യാത്ര ചെയ്യുവാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ വേളയിൽ ഒരു സ്വഹാബി പറയുകയുണ്ടായി, ഇനി ഉരീദുൻ അഖ്റുജ ഫീ ജൈഷി കദ വകദ, ഇന്നാലിന്ന യുദ്ധത്തിന് സൈന്യത്തിൻ്റെ കൂടെ പോകാൻ ഞാൻ റസൂലെ ഉദ്ദേശിക്കുന്നു, എൻ്റെ ഭാര്യയാണെങ്കിൽ ഹജ്ജിന് പുറപ്പെടാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഉഖ്റുജ് മാഹ, നീ അവളുടെ കൂടെ ഹജ്ജിന് പുറപ്പെട്ടോ എന്നാണ്. അതുകൊണ്ടാണ് ഇമാം നബി പറഞ്ഞു, വൽഹാസിറു അന്ന കുല്ല മാ യുസമ്മ സഫറൻ, യാത്ര എന്ന് പറയാവുന്ന അത് തുൻഹ അൻഹുൽ മർഅത്തു ബിഗൈരി സൗജിൻ ഔ മഹ്റം, ഒരു സ്ത്രീക്ക് യാത്ര എന്ന് പറയാവുന്ന ദൂരപരിധിയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ അവരുടെ കൂടെ ഭർത്താവോ മഹറമായ ആളുകളെ ഉണ്ടായിരിക്കണം എന്നാണ്. ഇവിടെ ഫാമിലി ടൂർ പോകുന്ന വേളയിൽ ഒന്നുകിൽ അവരുടെ മഹറമുണ്ടായിരിക്കണം, ഇനി മഹറമല്ലാതെ മഹറമുണ്ട് കൂടെ അല്ലാത്ത ആളുകളുമുണ്ട് എങ്കിൽ അവരന്യരാണ് എന്ന രൂപത്തിൽ, ഇസ്ലാം നിർദ്ദേശിച്ച രൂപത്തിലുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ സംസാരങ്ങൾ മാത്രമേ പാടുള്ളൂ എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്.
2: ഇന്നത്തെ അലിജബ പ്രോഗ്രാമിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ശ്രോതാക്കളോട് ഓർമ്മിപ്പിക്കാനുള്ളത്, ചോദ്യങ്ങൾ അയക്കുമ്പോൾ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി മാത്രമാണ് ചോദ്യങ്ങൾ അയക്കേണ്ടത്. ഇക്കാര്യം ശ്രദ്ധിക്കുമല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: മഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പമുണ്ടായിരുന്നത്.
5: വളരെ വിദഗ്ധനും പ്രസിദ്ധനുമായ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചറിൽ എപ്പോഴും കാണാറുള്ളത് ലോകത്ത് നാലിൽ ഒരാൾക്ക് സ്ട്രോക്ക് വരുന്നുണ്ടെന്നും ഓരോ മിനിറ്റിലും 20 ലക്ഷം ആളുകൾ സ്ട്രോക്ക് ബാധിച്ച് തളർന്ന് വീഴുന്നുണ്ട് എന്നുമാണ്. കഴിഞ്ഞ നിമിഷങ്ങളിൽ എനിക്ക് സ്ട്രോക്ക് വന്നില്ലല്ലോ എന്നാലോചിച്ചൊരു അൽഹംദുലില്ല പറയാം. സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ താളങ്ങളും തെറ്റുന്ന, ശരീരത്തിലൊരു ഭാഗം നിശ്ചലമായി പോകുന്ന, അത് മരണത്തിന് വിധേയമാകുന്ന, പാതി ശരീരം കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന, സ്വന്തം ശരീരത്തിലെ മാലിന്യങ്ങൾ പോലും നീക്കം ചെയ്യാൻ മറ്റൊരാളുടെ സാന്നിധ്യമോ ട്യൂബോ

ഇപ്പോഴോ ആവശ്യമായി വരുന്ന ഒരു ജീവിതം അരികത്തുണ്ടെന്ന ബോധ്യമാകണം നമുക്ക് ചുറ്റുമുള്ളവരുടെ നേരെ നാം സ്വീകരിക്കുന്ന സമീപനങ്ങളും സ്വകാര്യ ജീവിതം ഉൾപ്പെടെയുള്ള മേഖലയിൽ നാം എടുക്കുന്ന നിലപാടുകളും ചിട്ടപ്പെടുത്തുന്നിടത്ത് നമുക്ക് പ്രേരണ പകരേണ്ടത്. കൃത്യമായ ആത്മീയ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ജീവിതത്തെ വിധേയമാക്കുകയാണെങ്കിൽ അത്തരമൊരു നിമിഷം വരുമ്പോൾ നേരിടാനുള്ള ഒരു മനക്കരുത്തെങ്കിലും നമുക്കുണ്ടാകുമെന്ന് തീർച്ചയായും ഉറപ്പിച്ചു പറയാൻ കഴിയും. പീസ് റേഡിയോ സ്വരം പറയുവാൻ എനിക്ക് ഏകനായി സഹൽ സലഫി കൊല്ലം ആലപിക്കുന്നു.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് സ്വരം, ആലാപനം സഹൽ സലഫി കൊല്ലം.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, phone 902-08-40-840.
2: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
1: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
2: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
0: അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അള്ളാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അള്ളാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അള്ളാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അള്ളാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അള്ളാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
3: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല. പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: السلام عليكم ورحمة الله. الحمد لله، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ്. പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം. തൗഹീദ് ഇസ്ലാമിൻ്റെ ജീവൻ എന്ന ഗാംഭീര്യമുള്ള വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ ഈ പ്രോഗ്രാം നടക്കുന്നത്. ഒരുപാട് കൂട്ടുകാർ അൽഹംദുലില്ലാ പ്രോഗ്രാമുകൾ അയക്കുകയും അതിൽ നിന്ന് ഗാനങ്ങളും പ്രസംഗങ്ങളും അനുഭവങ്ങളുമായി ഒരുപാട് കൂട്ടുകാർ പങ്കെടുക്കുകയുണ്ടായി. ഏതായാലും നമുക്ക് കൂട്ടുകാരുടെ പ്രോഗ്രാം കാത്തിരിക്കുന്ന കൂട്ടുകാർക്ക് അഥവാ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് ഈ ഒരു എപ്പിസോഡിലെ ഒന്നാമത്തെ പ്രോഗ്രാം ആരാണ് അവതരിപ്പിക്കുന്നത് എന്ന് നോക്കാം. ആദ്യം നമ്മോടൊപ്പം മുഹ്സിന അബ്ദുൽ ഷുക്കൂർ, HSS അനങ്ങനടി, ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മുഹ്സിന അബ്ദുൽ ഷുക്കൂർ. ഒരു പ്രസംഗവുമായി നമ്മോടൊപ്പം ചേരുന്നു. മുഹ്സിന, പ്രസംഗം അവതരിപ്പിക്കൂ.
1: ബഹുമാനപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ തൗഹീദ് ഇസ്ലാമിന്റെ ജീവൻ എന്ന വിഷയത്തിലുള്ള പ്രസംഗമാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. ഏത് ജീവിക്കും ഏറ്റവും പ്രധാനം അതിന്റെ ജീവൻ തന്നെയാണ്. സുന്ദരമായ മുഖവും ആരോഗ്യമുള്ള ശരീരവും എല്ലാം ഉണ്ടെങ്കിലും ആ ശരീരത്തിൽ നിന്ന് ജീവൻ നഷ്ടപ്പെട്ട ആ ശരീരം കൊണ്ട് എന്ത് പ്രയോജനം? കയ്യും കാലും കണ്ണും മൂക്കും എല്ലാം ഉപയോഗശൂന്യമായി തീരുന്നു. അടിവേരി പൊട്ടിയ വൃക്ഷത്തിന്റെയും അടിത്തറയിളകിയ കെട്ടിടത്തിന്റെയും അവസ്ഥയും ഇത് തന്നെയാണല്ലോ. ഇസ്ലാമിന്റെ ജീവൻ തൗഹീദാണ്. അതിന്റെ അടിവേരും അടിത്തറയും തൗഹീദ് തന്നെ. അഥവാ ഒരാൾ ശിർക്ക് ചെയ്യുന്നതോടെ അയാളുടെ ഇസ്ലാമിന്റെ ജീവനാണ് നഷ്ടപ്പെടുന്നത്. അതിന്റെ അടിവേര് മുറിയുകയും അടിത്തറ ഇളകുകയും ചെയ്യുന്നു. എല്ലാം നിഷ്ഫലമാകുന്നു. എല്ലാ പ്രവാചകന്മാരും അടിസ്ഥാനപരമായി പഠിപ്പിച്ച വിഷയമാണ് തൗഹീദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ദലു മാ ഖുൽതു അന വൻ നബിയൂന മിൻ ഖബലി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. ഞാനും മുൻ പ്രവാചകന്മാരും എല്ലാം പറഞ്ഞ വചനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അല്ലാഹു അല്ലാതെ ആരാധകർഹനായി മറ്റാരുമില്ല, അവൻ ഏകനാണ്, അവനൊരു പങ്കുകാരനുമില്ല എന്ന വചനമാകുന്നു. വിശ്വാസം 70-ലേറെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു സല്ലമ അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ായി പറഞ്ഞതും തൗഹീദ് തന്നെ. അള്ളാഹുവിന്റെ സത്തയിലും നാമഗുണ വിശേഷണങ്ങളിലും പ്രവർത്തനങ്ങളിലും എല്ലാം ഏകനാണെന്നും അവന് ഒരർത്ഥത്തിലുള്ള പങ്കുകാരുമില്ലെന്നും അവന് മാത്രമാണ് ആരാധകർഹൻ എന്നുമുള്ള വിശ്വാസമാണ് തൗഹീദ്. തൗഹീദിനെ പണ്ഡിതന്മാർ പ്രധാനമായും 3 ഇനങ്ങളായി വേർതിരിച്ചിരിക്കുന്നു. തൗഹീദുൽ റുബൂബിയ, തൗഹീദുൽ ഉലൂഹിയ, തൗഹീദുൽ അസ്മാഉ വസ്സിഫാത്ത്. ഇതിനെ ഒന്നിച്ച് ഒരേ വചനത്തിലൂടെ അള്ളാഹു പഠിപ്പിച്ചത് നോക്കൂ. റബ്ബു സമാവാതി വൽ അർളി വമാ ബൈനഹുമ ഫഅബുദൂഹു വസ്തബിർ ലി ഇബാദതിഹി ഹൽ താലമു ലഹു സമിയ. ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവക്കിടയിലുള്ളതിന്റെയും രക്ഷിതാവത്രേ അവൻ. അതിനാൽ അവനെ താങ്കൾ ആരാധിക്കുകയും അവനുള്ള ആരാധനയിൽ ക്ഷമയോടെ ഉറച്ചു നിൽക്കുകയും അവന് പേരത്ത ആരെങ്കിലും താങ്കൾക്കറിയാമോ? തൗഹീദ് ഇസ്ലാമിന്റെ ജീവനാണ്. തൗഹീദ് എന്ന അടിത്തറ ഇളകിയ ഇസ്ലാം പൂർണ്ണമായും നമ്മളിൽ നിന്ന് നഷ്ടപ്പെടും. അതുകൊണ്ട് അടിത്തറ ഇളകാതെ സൂക്ഷിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം നിർത്തുന്നു. വാഹൃദവാന അനിൽഹംദുലില്ലായി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാ അല്ലാ, മുഹ്സിന അബ്ദുൽ ഷുക്കൂറിൻ്റെ വളരെ ഉഷാറായിട്ടുള്ളൊരു പ്രസംഗമാണ് നമ്മൾ കേട്ടത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും നമ്മളൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ പ്രോഗ്രാമുകൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ശബ്ദം വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. നമ്മുടെ ശബ്ദം ശരിക്കും കേൾക്കണമെങ്കിൽ ബാക്കിൽ നിന്നൊരു ശബ്ദം ഉണ്ടാവാൻ പാടില്ല. അത് വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, കൂട്ടുകാർ ശ്രദ്ധിക്കണം. ഓക്കെ, നമ്മുടെ പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് തുടരുന്നു. മറ്റൊരു പ്രോഗ്രാമുമായി നമ്മളോടൊപ്പം ചേരുന്നു ഐഷ ഇഫ ഫാത്തിമ. പ്രസംഗമാണ് ഐഷ അവതരിപ്പിക്കുന്നത്. NEMS കാലിക്കറ്റ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥിനിയാണ് ഐഷ ഇഫ. അവതരിപ്പിക്കൂ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്തുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദു മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദു മജീദ്. എൻ്റെ പേര് ഐഷൈഫ ഫാത്തിമ. ഞാനിവിടെ തൗഹീദിനെ കുറിച്ച് രണ്ട് വാക്കുകൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു.

സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സൂറത്തുൽ കാഫിറൂനിലെ വചനങ്ങളാണ് ഞാൻ ഇവിടെ ഓതി കേൾപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു തആല തൗഹീദിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വളരെ ശക്തമായി താക്കീത് ചെയ്യുകയാണ്.

0: വിവാദം. ഇതിൽ വളരെ വ്യക്തമായി ശിർക്കും തൗഹീദും ഒത്തുതീർപ്പാക്കരുത് എന്ന് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ച് ഞാൻ എൻ്റെ ഈ എളിയ വാക്കുകൾ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ ഉഷാറായിട്ടുള്ള ഒരു പ്രസംഗം തന്നെയാണ് ആയിഷ ഇഫ ഫാത്തിമ അവതരിപ്പിച്ചത്. ബാറക്കല്ലാഹു ഫീക്. ഉഷാറായിട്ടുണ്ട്. എല്ലാ കുട്ടികളും ഒന്നാം ക്ലാസ്സിലാണ് ഈ മോള് പഠിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാൻ ഒരു പ്രായമോ അതുപോലെ തന്നെ ക്ലാസ് ഒന്നൊരു തടസ്സമല്ല. നമുക്കുള്ള താല്പര്യവും ഉഷാറുണ്ടെങ്കിൽ ഇഫ ഫാത്തിമാനെ പോലെ ഉഷാറാക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് പ്രസംഗിക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കുക. എല്ലാ അഭിനന്ദനങ്ങളും നേരുന്നു. നമ്മളോടൊപ്പം അടുത്തൊരു പ്രോഗ്രാമുമായി ചേരുന്നു ഹുദ മറിയം. മലപ്പുറം കൊണ്ടോട്ടി ചിറയിൽ ഗവൺമെൻറ് യു പി സ്കൂളിലുള്ള ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. നല്ലൊരു ഗാനവുമായി ഹുദ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

ജഅലഹല്ലാഹു ആയതൻ വഅലാമ. അല്ലാഹു സുബ്ഹാനഹു വതആല അതൊരു അടയാളമായി ദജ്ജാലിനെ തിരിച്ചറിയുവാനുള്ള ഒരു ദൃഷ്ടാന്തമായി നിശ്ചയിച്ചതാണ്. അപ്പോൾ ആ ഒരു പ്രത്യേകത ഹദീസുകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണത്തിൽ നിന്ന് കാണുവാൻ സാധിക്കും. അപ്പോൾ ചില ആളുകൾ ചോദിക്കും, കാഫിർ എന്ന മുഖത്ത് എഴുതി വെച്ച ഒരാളുടെ പിന്നാലെ പിന്നെ ആളുകൾ കൂടോ? അയാൾ കാണിക്കുന്ന അത്ഭുതങ്ങളൊക്കെ അവിശ്വാസമാണ് എന്ന് ആളുകൾക്ക് മനസ്സിലാക്കിക്കൂടെ എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഈ ഹദീസുകളെയും രേഖകളെയും ഒക്കെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അവരൊരു കാര്യം മനസ്സിലാക്കണം, ലോകത്ത് എത്രയോ വലിയ അത്ഭുത ദൃഷ്ടാന്തങ്ങളുണ്ട്, പടച്ചറബുണ്ട് എന്നതിന് ദൈവാസ്തിത്വത്തെ അറിയിക്കുന്ന അനേകായിരം ദൃഷ്ടാന്തങ്ങൾ ബുദ്ധിയും വിവേകവുമുള്ള ഏതൊരു മനുഷ്യനും കണ്ണും കാതും കൽബും തുറന്നു വെച്ചാൽ കാണാൻ കേൾക്കാൻ മനസ്സിലാക്കാനുള്ള എത്രയോ ദൃഷ്ടാന്തങ്ങളുണ്ട്. എന്നിട്ടും ദൈവനിഷേധികളായ മതനിഷേധികളായ ആളുകൾ ലോകത്തില്ലേ? അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന എത്രയോ ദൃഷ്ടാന്തങ്ങൾ പരിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും നമ്മൾ കാണുന്നു. അത്രമാത്രം ആയത്തുകളും ഹദീസുകളും ഉണ്ടായിട്ടും അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്ന ആളുകൾ മുസ്ലിം ഉമ്മത്തിൽ തന്നെ നമ്മൾ കാണുന്നില്ലേ? ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞതുപോലെ, ഇന്നഹ ലാ തഅമൽ അബ്സ്വാർ വലാകിൻ തഅമൽ ഖുലൂബുൽ ലതീ ഫിസ്സുദൂർ. അവരുടെ കണ്ണുകൾക്കല്ല അന്ധത ബാധിച്ചിട്ടുള്ളത്, മറിച്ച് നെഞ്ചകങ്ങളിലെ അകക്കണ്ണുകൾക്ക് ഹൃദയങ്ങൾക്കാണ് അന്ധത ബാധിച്ചിരിക്കുന്നത്. അപ്പോൾ മനുഷ്യന്മാർ ഈ ദൃഷ്ടാന്തങ്ങൾ അടയാളങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ ദജ്ജാലിൻ്റെ കൂടെ കൂടും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. കാരണം, ഒന്ന്, അത്ഭുതങ്ങൾ കാണിക്കും ആ ദജ്ജാൽ, അത് വേഗത്തിൽ സഞ്ചരിക്കുവാൻ കഴിയും. സുർഅത്തു ഇൻതിഖാലിഹി ഫിൽ അർദ്, ഭൂമിയിൽ വളരെ പെട്ടെന്ന് സഞ്ചരിക്കാൻ, അതിവേഗത്തിൽ ശീഘ്രഗതിയിൽ ഓടിയെത്തുവാൻ സാധിക്കും. ഭൂമി മുഴുവൻ ചുറ്റി സഞ്ചരിക്കുമെന്നാണ്. മക്കയും മദീനയും ഒഴികെയുള്ള എല്ലാ പ്രദേശങ്ങളിലും അവന് എത്തും എന്ന് പറയുമ്പോൾ, നഊദു ബില്ലാ, ആ ഫിത്നയുടെ ഊക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലൈസ മിൻ ബലദിൻ ഇല്ലാ സയതഉഹു ദജ്ജാൽ ഇല്ലാ മക്കത്ത വൽ മദീന. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റഹിമഹുമുള്ള ഉദ്ധരിക്കുന്ന മുത്തഫഖുൻ അലൈഹി ആയ ഹദീസിൽ വന്നതാണ്. ഭൂമിയിലെ ഒരു നാടും തന്നെ ഇല്ല ദജ്ജാൽ കാലുചവിട്ടാതെ, ദജ്ജാൽ എത്താതെ, മക്കയും മദീനയും ഒഴികെ. അതേപോലെ പല അത്ഭുതങ്ങളും കാണിക്കും, സ്വർഗവും നരകവും കാണിക്കും എന്നാണ്, മായാജാലം പോലെ. പുറമേ നിന്ന് കാണുന്നത് പോലെയല്ല യാഥാർത്ഥ്യമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ദജ്ജാൽ കാണിക്കുന്ന സ്വർഗം നരകമാണ്, നരകം സ്വർഗമാണ് എന്നർത്ഥം. എന്താണോ ബാഹ്യമായി കാണിക്കുന്നത് അതിൻ്റെ നേരെ വിരുദ്ധമായിരിക്കും അതിൻ്റെ യാഥാർത്ഥ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഅദ്ദജ്ജാൽ ജന്നത്തുൻ വനാറുൻ, സ്വർഗവും നരകവും തീയും തോട്ടവും ദജ്ജാലിൻ്റെ കൂടെയുണ്ടാകും. ഫനാറുഹു ജന്ന, അവൻ ഉയർത്തിക്കാണിക്കുന്ന തീ അഥവാ നരകം അത് സ്വർഗമാണ്. വജന്നത്തുഹു അന്നാർ, അവൻ കാണിക്കുന്ന സ്വർഗം നരകവും നരകം സ്വർഗവുമാണ്. ചില രിവായത്തുകളിൽ കാണാം, ഇന്ന മഅഹു മാഅൻ വനാറ, അവൻ്റെ കൂടെ വെള്ളവുമുണ്ടായിരിക്കും തീയും ഉണ്ടായിരിക്കും. ഫനാറുഹു മാഉൻ ബാരിദ്, അവൻ കാണിക്കുന്ന തീ തണുത്ത വെള്ളമാണ്. വമാഉഹു നാറുൻ, അവൻ കാണിക്കുന്ന വെള്ളമാകട്ടെ ചൂടേറിയ തീയുമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വെള്ളമാഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ്റെ തീ നിങ്ങൾ സ്വീകരിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ നമ്മെ അറിയിക്കുന്നത്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിലാണ് ആ കാര്യം വന്ന നേരത്തെ പറഞ്ഞ ആ വാചകങ്ങളുള്ളത്. അതേപോലെ തന്നെ പിശാചിനെത്രമാത്രം ആളുകൾ കൂടുവാനുള്ള മറ്റൊരു കാര്യം, ഇസ്തിആനത്തുഹു ബിശയാത്തീൻ, പൈശാചികമായ സഹായങ്ങൾ ആ പിശാചിനുണ്ടാകും. തിന്മയുടെ വക്താക്കളെ പിശാജ് സഹായിക്കും. കാരണം പിശാജ് ഉദ്ദേശിക്കുന്നത് ഇന്നമാ യദുഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബി സഈർ, അവൻ്റെ ആളുകളൊക്കെ കത്തിയാളുന്ന നരകത്തിൻ്റെ വക്താക്കളായി മാറണമെന്നാണ്. അപ്പോൾ നരകത്തിലേക്ക് ആളുകളെ കൂട്ടുവാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങൾക്കും പിശാജിൻ്റേതായ പ്രത്യേകം ഒരു സഹായവും പിന്തുണയും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അത്ഭുതങ്ങൾ കാണിക്കുന്നതിൽ പൈശാചികമായ ഇടപെടലുകൾ ഉണ്ടാകും. ആളുകളിലേക്ക് തെറ്റായ കാര്യങ്ങൾ ഭംഗിയാക്കി തോന്നിപ്പിക്കാൻ പിശാജിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം, ഇന്ന മിൻ ഫിത്നത്തി ദജ്ജാൽ അൻ യഖൂല ലിൽ അഅറാബി, പിശാജിൻ്റെ ആ ദജ്ജാലിൻ്റെ

0: ഫിത്നകളിൽപ്പെട്ടതാണ്. ഒരു അറാബിയോട്, ഗ്രാമീണനായ ഒരു അറബിയോട് ആ ദജ്ജാൽ പറയുമത്രേ, അറഅയ്ത ഇൻ ബഅസ്തുലക അബാക വ ഉമ്മക, നിന്റെ മരിച്ചുപോയ മാതാപിതാക്കളെ നിനക്ക് മുമ്പിൽ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിച്ച് ജീവനോടെ കൊണ്ടുവന്നാൽ, അതഷ്ഹദു അന്നി റബ്ബുക്, ഞാൻ നിന്റെ റബ്ബാണ് എന്ന് നീ സാക്ഷ്യം വഹിക്കുമോ, അംഗീകരിക്കുമോ എന്ന് ചോദിക്കുമെന്ന്. അപ്പോൾ ആ സാധുവായ മനുഷ്യൻ പറയും, ഫയഖൂൽ നഅം, ആ എങ്കിൽ ഞാൻ വിശ്വസിക്കാം. മരിച്ചുപോയ മുമ്പേ മരണപ്പെട്ടു പോയ എൻ്റെ വാപ്പയെയും ഉമ്മയെയും മാതാപിതാക്കളെ ജീവനോടുകൂടി എൻ്റെ മുന്നിൽ കൊണ്ടുവന്നാൽ അത് റബ്ബിന് മാത്രമേ സാധിക്കുകയുള്ളൂ, നീ റബ്ബാണ് എന്ന് ഞാൻ അംഗീകരിക്കാം എന്നായിരിക്കും അയാൾ പറയാം. ഫയത്തമസ്സലു ലഹു ശൈത്വാനുൻ ഫീ സൂറത്തി അബീഹി വ ഉമ്മിഹി, അപ്പോൾ പിശാജ് അയാളുടെ മാതാപിതാക്കളുടെ രൂപത്തിൽ അയാളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഹദീസിലൂടെ. ഫയഖൂലാനി, എന്നിട്ട് ആ രണ്ട് പിശാചുക്കളും പറയും, മാതാവിൻ്റെയും പിതാവിൻ്റെയും രൂപത്തിൽ വന്ന ഈ പിശാചുക്കൾ അയാളോട് പറയും, യാ ബുനയ്യ ഇത്തബിഉഹു ഫഇന്നഹു റബ്ബുക, മോനെ നീ ഇവനെ പിൻപറ്റണം, ഇവനാണ് നിൻ്റെ രക്ഷിതാവ് റബ്ബ് എന്ന് പറയുമത്രേ. നഊദു ബില്ലാഹ്. ഇമാം ഇബ്നു മാജ, ഇബ്നു ഹുസൈമ, ഹാക്കിം ഒക്കെ ഉദ്ധരിച്ച ഹദീസ് ഷെയ്ഖ് അൽബാനി സ്വഹീഹുൽ ജാമി അസ്സഗീർ എന്ന കിതാബിൽ സ്വഹീഹാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്ത ഹദീസാണ്. അപ്പോൾ അത്ഭുതങ്ങൾ പലതും കാണിക്കുമ്പോൾ അവർക്ക് ബോധ്യമുള്ള അല്ലെങ്കിൽ പ്രത്യക്ഷമായി നിൽക്കുന്ന തെളിവുകളെപ്പോലും മറന്നു കളയുന്ന അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് ജാഗ്രത തോന്നാത്ത വിധത്തിൽ, മറന്നു പോകുന്ന വിധത്തിൽ ആളുകൾ ഇതിൽ ആകൃഷ്ടരാവുകയും ആ ദജ്ജാലിൻ്റെ കൂടെ കൂടുകയും ചെയ്യുമെന്നാണ്. അതിനും പുറമെ ദജ്ജാല് കാണിക്കുന്ന ഫിത്നകളിൽ മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തിജാബത്തു ജമാദ് വൽ ഹയവാൻ ലി അംരി, ദജ്ജാലിൻ്റെ കൽപ്പനകൾക്ക് ഉത്തരം ചെയ്തുകൊണ്ട് അവൻ പറഞ്ഞതനുസരിച്ച് കൂടെ കൂടും അൽ ജമാദ് നിർജീവ വസ്തുക്കൾ, വൽ ഹയവാനാത്ത് മറ്റ് ജീവജാലങ്ങളും ജീവികൾ ദജ്ജാല് പറയുന്നതനുസരിക്കും. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ആകാശത്തോട് ദജ്ജാല് പറയും മഴ വർഷിപ്പിക്കാൻ, അപ്പോൾ മഴ പെയ്യും. ഭൂമിയോട് ദജ്ജാലിൻ്റെ കൽപ്പനയുണ്ടാകും സസ്യങ്ങൾ മുളപ്പിക്കാൻ, അപ്പോൾ സസ്യലതാദികൾ മുളച്ചു വരും. നാൽക്കാലി മൃഗങ്ങളെ വിളിക്കുമ്പോൾ ആ ദജ്ജാലിൻ്റെ വിളികേട്ട് അവ ദജ്ജാലിനെ പിന്തുടരും. ഭൂമിക്കുള്ളിൽ കിടക്കുന്ന ഒളിഞ്ഞുകിടക്കുന്ന നിധികളോട് അവൻ സംസാരിക്കും, പുറത്തു വരാൻ പറയും, അപ്പോൾ നിധികൾ ഭൂമിയിൽ നിന്ന് പുറത്തു വരും. ഇങ്ങനെ പല അത്ഭുതങ്ങളും, മനുഷ്യൻ്റെ ബുദ്ധിയെയും ചിന്തയെയും ആകെ പരിഭ്രമിപ്പിക്കുന്ന പല അത്ഭുതങ്ങളും കാണിക്കുമ്പോൾ പല ആളുകളും, ദുർബല വിശ്വാസികൾ അതിൽ പെട്ടുപോകും, അവൻ്റെ കൂടെ കൂടും. അതേപോലെ മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഖത്ലുഹു ദാലിക ശാബ് അൽ മുഅ്മിൻ, സത്യവിശ്വാസിയായൊരു യുവാവിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ മുഅ്മിനായ വിശ്വാസിയെ ദജ്ജാൽ വധിക്കും, പിന്നീട് അയാൾക്ക് ജീവൻ നൽകി ഉയർത്തെഴുന്നേൽപ്പിക്കും. മദീനയുടെ സമീപത്തുള്ള ചില സ്ഥലങ്ങളിൽ ദജ്ജാലെത്തും. മദീനയിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കാതെ അവിടെ നിലയുറപ്പിക്കുമ്പോൾ അന്ന് ജീവിച്ചിരിക്കുന്ന നല്ലൊരു മനുഷ്യൻ അവിടേക്ക് ചെല്ലും ആ ദജ്ജാലിനെ കാണാൻ. ഫയഖൂൽ അഷ്ഹദു അന്നക ദജ്ജാൽ അല്ലദി ഹദ്ദസന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് ആ ഈമാനുള്ള ചെറുപ്പക്കാരൻ ദജ്ജാലിൻ്റെ മുഖത്ത് നോക്കി പറയും, നീ ദജ്ജാലാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് വർഷങ്ങൾക്ക് മുമ്പ് താക്കീത് നൽകിയ, മുന്നറിയിപ്പ് നൽകിയ കള്ളവാദിയായ ദജ്ജാലാണ് നീ എന്നതിന് ഞാൻ സാക്ഷിയാണ്. അപ്പോൾ ദജ്ജാൽ അവിടെ കൂടിയിട്ടുള്ള മറ്റാളുകളോടായി ചോദിക്കുമത്രേ, അറഅയ്തും ഇൻ ഖതൽതു ഹാദാ സുമ്മ അഹ്യൈതുഹു, ഈ പറഞ്ഞ മനുഷ്യനെ ഞാൻ കൊന്നുകളയുകയും പിന്നീട് അവന് ഞാൻ ജീവൻ നൽകി തിരിച്ചു കൊണ്ടുവരികയും ചെയ്താൽ, ഹൽ തശുക്കൂന ഫിൽ അംർ, എൻ്റെ കാര്യത്തിൽ പിന്നെ നിങ്ങൾക്ക് വല്ല സംശയമുണ്ടാകുമോ, പടച്ചവൻ ആരാണ് എന്ന് ചോദിച്ചാൽ. ഫയഖൂലൂന, അപ്പോൾ ആ കൂടി നിൽക്കുന്ന മനുഷ്യന്മാരൊക്കെ പറയും, ലാ, ഞങ്ങൾക്ക് യാതൊരു സംശയവും ഉണ്ടാവില്ല, അങ്ങനെ ചെയ്താൽ ഞങ്ങൾ വിശ്വസിക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമുണ്ടാവുകയില്ല എന്ന് മാത്രമല്ല ഈമാൻ അങ്ങ് വർദ്ധിക്കും എന്ന രീതിയിൽ. ഫയഖ്തുലുഹു സുമ്മ യുഹീ, അപ്പോൾ ആ ചെറുപ്പക്കാരനായ വിശ്വാസിയെ പിടിച്ച് ദജ്ജാൽ കൊല്ലും, പിന്നീട് അയാളെ ജീവിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ പല ആളുകൾക്കും അവരുടെ ആ തെറ്റായ വിശ്വാസം ഉറക്കുവാനത് നിമിത്തമാകും എങ്കിൽ, ആ യുവാവ് ആ സന്ദർഭത്തിൽ പറയും, വല്ലാഹി മാ കുന്തു ഫീക അശദ്ദ ബസീറത്തു മിന്നി അൽയൗം, ഇപ്പോൾ എനിക്ക് എത്ര കണ്ട് ഉൾക്കാഴ്ചയും വിശ്വാസ ദൃഢതയും ബോധ്യവും വന്നോ അതിനോളം ഇതുവരെയും നിന്റെ കാര്യത്തിൽ എനിക്ക് അത്ര കണ്ട് ഉറപ്പ് ഉണ്ടായിരുന്നില്ല. ഫയുരീദു ദജ്ജാൽ അൻ യഖ്തുലഹു ഫലാ യുസല്ലത്തു അലൈഹി, ഇതുവരെയും നീ ദജ്ജാലാണ് എന്ന് എനിക്ക് എത്ര കണ്ട് വിശ്വാസമുണ്ടായിരുന്നു അതിനേക്കാൾ കൂടുതൽ എനിക്കിപ്പോൾ ഉത്തമ ബോധ്യമായി നീ ഒറിജിനൽ ദജ്ജാൽ തന്നെയാണ് എന്ന്. അങ്ങനെ പറയുമ്പോൾ ആ വിശ്വാസിയായ ചെറുപ്പക്കാരനെ വീണ്ടും പിടിച്ച് കൊന്നുകളയാനായി ദജ്ജാൽ ഉദ്യമിക്കുകയും, എന്നാൽ ഫല യുസല്ലത്തു അലൈഹി, അയാളെ പിടികൂടുവാൻ ദജ്ജാലിന് സാധിക്കാതെ വരികയും ചെയ്യും എന്നും ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിക്കുന്ന മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ ഫിത്തനയുടെ സ്ഥലങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ദജ്ജാലിനെ സംബന്ധിച്ച് വിശ്വാസികൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം, ദജ്ജാലിനെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ അങ്ങോട്ട് ചെല്ലരുത് എന്നല്ലേ. അപ്പോൾ ഇവിടെ ഈ യുവാവ് പോയതോ എന്നൊരു സംശയം വന്നേക്കാം. പണ്ഡിതന്മാർ അതിന് നൽകുന്ന വിശദീകരണം, അങ്ങോട്ട് ചെന്നതല്ല, കൂട്ടിക്കൊണ്ടുപോയതാണ് അദ്ദേഹത്തെ അയാ ദജ്ജാലിൻ്റെ അടുക്കലേക്ക് എന്ന് പറയുന്ന ചില ഹദീസുകൾ, ചില റിവായത്തുകൾ, പ്രത്യേകിച്ച് സ്വഹീഹ് മുസ്ലിമിൻ്റെ ചില റിവായത്തിൽ വ്യക്തമാണ്. അതുകൊണ്ട് ആ പറഞ്ഞ അധ്യാപനത്തിന് ഹദീസിന് എതിരല്ല ഇത്. ഇങ്ങനെ ഒരു ഫിത്തന വരുന്നു എന്ന് കാണുമ്പോൾ സ്വാഭാവികമായും അതിനെ എതിർക്കുന്ന ഒരാളെ കൂട്ടിക്കൊണ്ടുപോയി ഒരു സംവാദത്തിന് അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക്, ഒരു ഏറ്റുമുട്ടലിന് വേദിയുണ്ടാക്കുക എന്നത് പൊതുവെ മനുഷ്യന്മാർ ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ ദജ്ജാലിൻ്റെ ഈ ഫിത്തനയെ സംബന്ധിച്ച് അറിയുമ്പോൾ താക്കീത് നൽകുന്ന, അതിനെ സംബന്ധിച്ച് ഉണർത്തലുകളും ഹദീസുകളുടെ അധ്യാപനങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന ആളോട്, എന്നാൽ നീ അവനുമായി സംസാരിക്ക് എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയൊരു സാഹചര്യമാണ് ഈ ഒരു മനുഷ്യൻ, ഈ ഒരു യുവാവായ സത്യവിശ്വാസി അവിടെ ചെല്ലാനും ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുവാനുമുള്ള ഒരു നിമിത്തം എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണുവാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് ശരിയായ വിധത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും അത് ഉൾക്കൊണ്ട് ജീവിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا رب زدنا علما السلام عليكم ورحمه الله
1: ما شاء الله جزاك الله خيرا നമ്മൾ ഇതുവരെ കേട്ടത് അടിത്തറകൾ, ദജ്ജാലിന്റെ ഫിത്നകൾ. ഈ വിഷയത്തിൽ നമ്മോട് ഇതുവരെ സംസാരിച്ചത് ഷമീർ മദീനി. نورنا على
2: مر الزمان تالقا നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
3: പീസ് റേഡിയോ സ്മൃതിപഥം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഏറ്റവും ഉത്തമമായത് പകരം നൽകപ്പെട്ടവൾ. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് സഫ്വാൻ മുഹമ്മദ് അൽഹിക്കമി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയ നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സ്മൃതിപഥം എന്ന ഈ ഒരു എപ്പിസോഡിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹചാരികളായ സ്വഹാബത്തിൻ്റെ ജീവിതത്തെ അടുത്തറിയാനാണ് നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്ത എപ്പിസോഡുകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിമാരെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആറാം ഭാര്യയായ ഉമ്മു സലമ എന്ന പേരിൽ അറിയപ്പെട്ട ഹിന്ദ് ബിന്ത് അബി ഉമയ്യ സയ്യിദ് ഉമ്മിൻ സാദാത്തി മഖ്സൂം ഗോത്രത്തിൻ്റെ നേതാക്കൾ പെട്ട അബൂ ഉമയ്യയുടെ മകളായ ഹിന്ദ് എന്ന പേരുള്ള മഹദിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഇൻഷാല്ലാഹ് ഈ ഒരു എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത്. മഹദിയുടെ പിതാവ് ഖുറൈശി ഗോത്രങ്ങളിൽ മഖ്സൂം ഗോത്രത്തിൻ്റെ തലവനും സാദുൽ റാഖിബ് യാത്ര ചെയ്യുന്ന ആളുകളുടെ പാതേയമൊരുക്കി കൊടുക്കുന്ന സഹായി എന്ന പേരിൽ അറിയപ്പെട്ട, ഏതൊരു യാത്ര ചെയ്യുന്ന ആൾക്കും സഹായി ആയിക്കൊണ്ട് ഒരു പാതേയമില്ലാതെ യാത്ര പോകാൻ ഒരാളെയും സമ്മതിക്കാത്ത രൂപത്തിൽ സ്വതക്കയും സൽക്കർമ്മങ്ങളും ചെയ്തിരുന്ന ഒരു മനുഷ്യൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പിതാവിൻ്റെ മകളായിക്കൊണ്ടാണ് ഹിന്ദ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ജനിച്ചു വീഴുന്നത്. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതൃവ്യ പുത്രിയും അബൂജഹലിൻ്റെ പിതൃവ പുത്രിയുമായി ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ കുടുംബ പരമ്പര അത്രമാത്രം ഖുറൈശികളുമായി അടുത്ത ബന്ധമുള്ള, പ്രഗത്ഭരായ ഖുറൈശികളുമായി അകന്നതല്ലാത്ത കുടുംബ ബന്ധം തന്നെ മഹദിക്ക് ഉണ്ടായിരുന്നു. ഇസ്ലാം സ്വീകരിച്ച ആദ്യകാലക്കാരിൽ ഒരാളായിരുന്നു മഹദിയും മഹദിയുടെ ആദ്യ ഭർത്താവായ അബ്ദുല്ലാഹിബിനു അബ്ദുൽ അസദ് റളിയല്ലാഹു അൻഹുവും. ഇരുവരും ഇസ്ലാമിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിക്കുകയും ഖുറൈശികളിൽ നിന്നും വലിയ രൂപത്തിലുള്ള പീഡനങ്ങൾ സഹിക്കുകയും ചെയ്തവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുയായികൾ അനുഭവിക്കുന്ന വേദനകൾ സഹിക്കവയ്യാതെ ഹബിഷയിലേക്ക് ഹിജറ പോകാൻ അനുവാദം നൽകിയപ്പോൾ നജാഷി രാജാവിൻ്റെ കീഴിൽ അഭയം പ്രാപിച്ചുകൊണ്ട് തങ്ങളുടെ ദീനിനു വേണ്ടി, മതത്തിനു വേണ്ടി സ്വന്തം നാടും കുടുംബവും വീടുമെല്ലാം ഉപേക്ഷിച്ചു പോയ ആദ്യകാല മുഹാജിറുകളുടെ മുൻനിരയിൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും ഭർത്താവ് അബ്ദുല്ലാഹിബ്നു അബ്ദുൽ അസദ് റളിയല്ലാഹു അൻഹുവും ഉണ്ടായിരുന്നു. പിന്നീട് മുസ്ലിമീങ്ങൾ മക്കയിൽ കൂടുതൽ സുഖത്തിലാണെന്നും ഖുറൈശികൾ പലരും തങ്ങളുടെ നിലപാടുകൾ മാറ്റിയെന്നും ഉമർ റളിയല്ലാഹു അൻഹുവും ഹംസ റളിയല്ലാഹു അൻഹുവും ഒക്കെ ഇസ്ലാം സ്വീകരിച്ചു എന്നൊക്കെ അറിഞ്ഞപ്പോൾ അവർ തിരിച്ച് ഹബിഷയിൽ നിന്നും മടങ്ങിയ മുഹാജിറുകളിൽ പെട്ടവരായിരുന്നു ഉമ്മു സലമ, ഹിന്ദ് റളിയല്ലാഹു അൻഹയും അതുപോലെ തന്നെ അവരുടെ ഭർത്താവും. എന്നാൽ കാര്യം കൂടുതൽ മോശമാണെന്ന് അവർക്ക് മനസ്സിലാവുകയും പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മദീനയിലേക്ക് ഹിജറ പോകാൻ അള്ളാഹു അനുവാദം നൽകിയതോടെ മദീനയിലേക്ക് ഹിജറ പോകാനുള്ള തയ്യാറെടുപ്പിലായി ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും കുടുംബവും. ഉമ്മു സലമ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം വായിക്കുന്നിടത്ത് അവർ അനുഭവിച്ച ഏറ്റവും വലിയ വേദനയായി, അവരുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ പ്രയാസമായി നമുക്ക് കാണാൻ കഴിയുക അവരുടെയോ കുടുംബത്തിൻ്റെയും ഹിജറയാണ്. ഹിജറ എന്നുള്ളത് കേവലം എളുപ്പമുള്ള, സന്തോഷം തരുന്ന ഒരു കാര്യം മാത്രമല്ല, മറിച്ച് അത് വലിയ പ്രയാസങ്ങൾ, അതിൻ്റെ പിന്നിൽ വലിയ വേദനകൾ ചരിത്രത്തിലുണ്ട് എന്നത് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തി തരുന്ന ജീവിത ചരിത്രമാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹുവിൻ്റേത്. മഹദി ആ ഒരു വിവരം കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്. ചരിത്രങ്ങൾ വായിച്ചെടുക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. മഹദി പറയുന്നത്, ഞാനും എൻ്റെ ഭർത്താവും അബ്ദുല്ലയും എൻ്റെ മകനായ സലമയും കൂടി ഒരൊട്ടകത്തെ ഒരുക്കി അതിൻ്റെ കൂടാരത്തിൽ എന്നെയും മകനെയും ഇരുത്തി അബൂ സലമയായ എൻ്റെ ഭർത്താവ് ഒട്ടകത്തെ മുന്നിൽ നയിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് എൻ്റെ ഗോത്രക്കാരായ ബനുൽ മുഗീറ ഗോത്രം, മുഗീറ കുടുംബക്കാർ വന്നുകൊണ്ട് ഞങ്ങളെ തടയുകയും ഉമ്മു സലമയെയും കൊണ്ട് മദീനയിലേക്ക് പോകാൻ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അബൂ സലമയെ തടഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. വിവരമറിഞ്ഞ് അബൂ സലമ റളിയല്ലാഹു അൻഹുവിൻ്റെ, അബ്ദുല്ല എന്ന് പറയുന്ന അബൂ സലമ റളിയല്ലാഹു അൻഹുവിൻ്റെ ഗോത്രക്കാരായ ബനു അബ്ദുൽ അസദ് ഗോത്രക്കാരും അവിടെ സന്നിധരാകുന്നുണ്ട്. അവർ പറഞ്ഞു, നിങ്ങളുടെ മകളെ നിങ്ങൾ പിടിച്ചു വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ മകനെ, അഥവാ ഉമ്മു സലമയുടെയും അബൂ സലമയുടെയും മകനായ സലമത്തിനെ ഞങ്ങളും വിട്ടുതരികയില്ല എന്ന് പറഞ്ഞ് മകനെ അവരും പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. അബൂ സലമ റളിയല്ലാഹു അൻഹു തൻ്റെ ഭാര്യയും മകനും പിടിച്ചു വച്ച നിലക്ക് റസൂലുള്ളാഹിയുടെ അനുവാദം ലഭിച്ച് അവിടുത്തെ കൽപ്പന പ്രകാരം ഹിജറ പോകാനൊരുങ്ങണമോ അതോ ഭാര്യയെയും മക്കളെയും ആലോചിച്ച് ഇവിടെ നിൽക്കണമോ എന്ന ബേജാറിലാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണെങ്കിൽ ഭർത്താവിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട് തൻ്റെ മകനെ പിടിച്ചു വലിച്ച് ആ ചരിത്രം പറയുന്നിടത്ത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ വിവരിക്കുന്നുണ്ട്, രണ്ട് ഗോത്രക്കാരും തമ്മിൽ എൻ്റെ മകന് വേണ്ടി പരസ്പരം പിടിച്ചു വലിക്കുകയും ആ പിടിച്ചുവലി മൂലം എൻ്റെ മകൻ്റെ കൈക്ക് പരിക്ക് പറ്റുകയും ചെയ്തു എന്ന് വരെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ വിവരിക്കുന്നത് കാണാൻ സാധിക്കും. ഒരു മാതാവ് എന്ന നിലക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത, താങ്ങാൻ കഴിയാത്ത വേദനയാണ് അവിടെ വെച്ച് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ കാണുന്നത്. തൻ്റെ മകനെ രണ്ട് ഗോത്രക്കാർ, പിതാവിൻ്റെയും മാതാവിൻ്റെയും ഗോത്രക്കാർ പരസ്പരം വലിച്ചു പരിക്ക് വരുത്തുകയാണ്. ഭർത്താവാണെങ്കിൽ ഹിജ്റ പോകാൻ ഒരുങ്ങി നിൽക്കുന്നു. അവസാനം അബൂ സലമ റളിയല്ലാഹു അൻഹു രണ്ടും കൽപ്പിച്ച് ഹിജ്റക്ക് പുറപ്പെടുകയാണ്. അദ്ദേഹം തൻ്റെ ദീനിനെ സംരക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പന പ്രാവർത്തികമാക്കിക്കൊണ്ട് അദ്ദേഹം ഹിജ്റ പോയി. അദ്ദേഹം ഒട്ടകത്തിൽ കയറി മദീനയിലേക്ക് യാത്ര തിരിച്ചു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണെങ്കിൽ ഭർത്താവും നഷ്ടപ്പെട്ടു, മകനെ തൻ്റെ ഭർത്താവിൻ്റെ കുടുംബക്കാർ അവരും കൊണ്ടുപോയി. ഞാനിതാ എൻ്റെ വീട്ടിൽ ഒറ്റക്ക് എൻ്റെ കുടുംബക്കാരുടെ കൂട്ടത്തിൽ അകപ്പെട്ടു എന്ന സങ്കടത്തിൽ ഏകദേശം ഒരു വർഷത്തോളം കാലം ഉമ്മു സലമ റളിയല്ലാഹു അൻഹ കരഞ്ഞ് ജീവിതം തീർക്കുന്നുണ്ട്. മഹദി പറയുന്നുണ്ട്, ഞാൻ ആ സ്ഥലത്തേക്ക് നടന്നു വരും, ഞാൻ അവിടെ വന്ന് കരയും, ഞാൻ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഓർക്കും. കുറേ കരഞ്ഞ് രാത്രിയാവുന്നിടത്തോളം കരഞ്ഞ് അവസാനം രാത്രി തിരിച്ച് ഞാൻ വീട്ടിലേക്ക് പോകും. ഏകദേശം ഒരു വർഷത്തോളം ഇതേ അവസ്ഥ മഹദി തുടർന്നു എന്ന് പറയുന്നുണ്ട്. പിന്നീട് മഹദിയുടെ ഒരു പിതൃവ്യനായ ഒരു വ്യക്തി മഹദിയെ ഈയൊരവസ്ഥയിൽ കാണുകയും തൻ്റെ ഗോത്രത്തോട് ഈ സ്ത്രീയുടെ വിഷയത്തിൽ നിങ്ങൾക്കല്പം ഒരു അനുകമ്പ കാണിച്ചുകൂടെ, ഒരു കാരുണ്യം കാണിച്ചുകൂടെ എന്ന് അവരോട് ചോദിക്കുകയും അവർക്കതിലൊരു ഇളവ് അനുഭവപ്പെടുകയും പിന്നീട് മഹദിയെ അവർ നീ നിനക്കാവശ്യമുണ്ട് എങ്കിൽ നീ നിന്റെ ഭർത്താവിൻ്റെ അടുക്കലേക്ക് പോയിക്കൊള്ളുക എന്ന് അനുവാദം നൽകുകയും ചെയ്യുന്നുണ്ട്. മഹദി വളരെ സന്തുഷ്ടയായിരുന്നെങ്കിലും തൻ്റെ മകനെ കിട്ടാതെ എനിക്കൊരിക്കലും ഈ മക്ക വിട്ടു പോകാൻ കഴിയില്ല എന്ന് അവർ മറുപടി കൊടുക്കുന്നുണ്ട്. തുടർന്ന് ബനു അബ്ദുല്ലാസദ് ഗോത്രക്കാരും ആ മകനെ ഇവരുടെ അവസ്ഥ കണ്ട് അതിലൊരു ലാളന തോന്നിക്കൊണ്ട് അവർ മകനെയും വിട്ടുകൊടുക്കുന്നുണ്ട്. ഒത്തുകിട്ടിയ അനുവാദം, ആ കിട്ടിയ അവസരം നഷ്ടപ്പെടുത്താതെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ തൻ്റെ മകനെയും കൂട്ടി ഒട്ടകത്തിലേക്ക് തൻ്റെ വസ്തുക്കളെല്ലാം തയ്യാറാക്കി പാതയമൊരുക്കി യാത്ര തിരിക്കുകയാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് മക്കയിൽ നിന്നും മദീനയിലേക്ക് അന്നത്തെ കാലത്ത് മരുഭൂമിയിലൂടെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക എന്നതൊരിക്കലും സ്ത്രീക്ക് സാധിക്കുന്ന, ഒരു സ്ത്രീയെ കൊണ്ട് മാത്രം കഴിയുന്ന ഒന്നായിരുന്നില്ല. മറിച്ച് ഇനി എങ്ങനെയെന്ന് ആലോചിക്കാൻ പോലും തയ്യാറാകാതെ ആ ഒരു യാത്രക്കൊരുങ്ങി ഒട്ടകത്തിൽ കയറി ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും സലമയ്യ മകനായ സലമിയയും കൂട്ടി അവർ യാത്ര തുടങ്ങുകയാണ്. മഹദി പറയുന്നത് കാണാൻ സാധിക്കും, മക്കയുടെ പരിധി അവസാനിക്കുന്നിടത്ത്, മക്കനാട് വിടാൻ കാത്തു നിൽക്കുന്ന സന്ദർഭത്തിൽ ഉസ്മാൻ ബിൻ തുൽഹ റളിയല്ലാഹു അൻഹു, അന്ന് അദ്ദേഹം മുസ്ലിമായിട്ടില്ല, അദ്ദേഹം അന്ന് അവിശ്വാസിയാണ്, മുസ്ലിമല്ലാത്ത ഉസ്മാൻ ബിൻ തുൽഹ അന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ കാണുന്നുണ്ട്. അദ്ദേഹം ആ മകളെ തൻ്റെ പിതാവിലേക്ക് ചേർത്തിക്കൊണ്ട് സാദുർ റാഖിബിൻ്റെ, യാത്രക്കാർക്ക് പാതയമൊരുക്കിക്കൊടുക്കുന്നവൻ്റെ മകളെ, നീ എങ്ങോട്ടാണെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞത്, ഞാൻ എൻ്റെ മദീനയിലുള്ള ഭർത്താവിൻ്റെ അടുക്കലേക്കാണ്. അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നുണ്ട്, നിന്റെ കൂടെ ആരാണുള്ളത്? എൻ്റെ മകനും എൻ്റെ അള്ളയുമല്ലാതെ എൻ്റെ റബ്ബുമല്ലാതെ എനിക്കാരുമില്ല. ഉസ്മാൻ ബിൻ തുൽഹ റളിയല്ലാഹു അൻഹു അന്ന് മുസ്ലിമല്ലാത്ത ഉസ്മാൻ ബിൻ തുൽഹ റളിയല്ലാഹു അൻഹു അന്ന് കൊടുക്കുന്നൊരു വാക്ക്, നിന്നെ മദീനയിലാക്കുന്നത് വരെ ഞാൻ നിന്നെ വിടുകയില്ല എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്ക് പ്രയാസഘട്ടത്തിൽ ഏത് രൂപത്തിലാണ് സഹായം എത്തിക്കുക എന്നത്, ഏത് രൂപത്തിലായിരിക്കും എന്നതൊരിക്കലും നമുക്ക് പറയാനോ അറിയാനോ കഴിയില്ല എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് ഉസ്മാൻ ബിൻ തുൽഹ റളിയല്ലാഹു അൻഹു അന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ മുന്നിൽ വന്നുപെടുന്നത്. പിന്നീട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ വിവരിക്കുന്നുണ്ട്, ആ യാത്രയിലുടനീളം ഉസ്മാൻ ബിൻ തുൽഹയേക്കാൾ മാന്യനായൊരു ഖുറൈശി ഗോത്രക്കാരനെ മുമ്പ് ഞാൻ കണ്ടിട്ടില്ലാത്ത വിധം അത്രമേൽ മാന്യനായിരുന്നു അദ്ദേഹം ആ യാത്രയിലുണ്ടായിരുന്നത്. എന്നെ ഒട്ടകത്തിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് ഒട്ടകട്ടെ മുട്ടുകുത്തിക്കുകയും ഞാൻ ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹം ഒരു മരച്ചുവട്ടിലേക്ക് മാറി നിന്ന് അവിടെ വിശ്രമിക്കുകയും യാത്ര തുടങ്ങുന്ന നേരത്ത് ഒട്ടകത്തെ തയ്യാറാക്കി എന്നെ അതിൽ കയറ്റി പിന്നെ ഒട്ടകത്തെ നേരെ നിവർത്തി അദ്ദേഹം ഒട്ടകത്തിൻ്റെ കടിഞ്ഞാണും പിടിച്ച് മദീനയെത്തുന്നതുവരെ അദ്ദേഹം നടക്കുമായിരുന്നു. എന്നിട്ട് മദീനയിലെത്തി അബൂ സലമ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ മഹദി ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഉസ്മാൻ ബിൻ തുൽഹ അവിടെ നിന്ന് മടങ്ങുന്നത്. അന്ന് അദ്ദേഹം മുസ്ലിമായിട്ടില്ല. പിന്നീട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ തൻ്റെ ഭർത്താവിൻ്റെ അരികൽ തൻ്റെ മകനുമായി സന്തോഷത്തോടുകൂടി നിറകണ്ണകളോടുകൂടി അവിടെ എത്തിച്ചേരുകയും പിന്നീട് അവർ സന്തുഷ്ടരായിക്കൊണ്ട് പിന്നീട് മദീനയിൽ ജീവിതം തുടരുകയും ചെയ്യുന്നതാണ് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുക. അബൂ സലമ റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുക്കുന്നുണ്ട്, ഉഹദിൽ പങ്കെടുക്കുന്നുണ്ട്. ഉഹദിൽ വെച്ച് അദ്ദേഹത്തിനേറ്റ ഒരു വലിയ മുറിവ്, അത് പിന്നീട് ശമനം വരാത്ത രൂപത്തിൽ വലുതാവുകയും പ്രയാസപ്പെടുകയും അദ്ദേഹം പിന്നീട് ആ ഒരു രോഗത്തിൽ മരണപ്പെടുകയും ചെയ്തതാണ് ചരിത്രത്തിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുക. അബൂ സലമ റളിയല്ലാഹു അൻഹു അന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഉമ്മു സലമ, ഞാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഒരു ഹദീസ് കേട്ടിട്ടുണ്ട്. റസൂൽ ഇപ്രകാരം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ലാ യുസീബു അഹദ മുസീബത്തുൻ ഫയസ്തർജിഉ ഇൻദ ദാലിക, ആരെങ്കിലും ഒരു പ്രയാസം അനുഭവിച്ച സന്ദർഭത്തിൽ, ഒരു പ്രയാസം നേരിടുന്ന, ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയ ഒരു മുസീബത്ത് അതിനേക്കാൾ നല്ലതായത്, എനിക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളതിനേക്കാൾ നല്ലതായത് എനിക്ക് നൽകണമേ, അള്ളാഹും മുഖ്ലിഫിനി ഖൈറം മിൻഹ എന്നാരെങ്കിലും പറയുകയാണെങ്കിൽ, ഇല്ല അഅത്താഹുല്ലാഹ്, അല്ലാഹ് അതവന് നൽകാതിരിക്കുകയില്ല എന്ന് അബൂ സലമ റളിയല്ലാഹു അൻഹു ഉമ്മു സലമ റളിയല്ലാഹു അൻഹക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പിന്നീട് ഈ ഹദീസ് ഓർക്കുന്നത് അബൂ സലമ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണസമയത്താണ്. അബൂ സലമ റളിയല്ലാഹു അൻഹു ഉമ്മു സലമ റളിയല്ലാഹു അൻഹു അൻഹയുടെ ജീവിതത്തിൽ നിന്നും വേർപ്പെടുകയാണ്. ഒരിക്കലും താങ്ങാനാകാത്ത ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഈ ഹദീസ് ഓർക്കുന്നുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ആ സന്ദർഭത്തിൽ ആലോചിച്ചു പോയത് അബൂ സലമയേക്കാൾ നല്ലൊരു ഭർത്താവിനെ എനിക്കെവിടെ നിന്ന് ലഭിക്കാനാണ്, അള്ളാഹുവെ ഇതിനേക്കാൾ നല്ലത് പകരമായി ലഭിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അബൂ സലമ മരണപ്പെട്ട് എനിക്ക് അബൂ സലമയേക്കാൾ നല്ലൊരു ഭർത്താവിനെ വേറെ എവിടെ നിന്ന് കിട്ടാനാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പിന്നീട് ആ ഒരു ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അവർ പറയുന്നുണ്ട്, പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹു വിവാഹമാലോചിച്ചു വരുന്നുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹക്ക് അബൂ സലമ റളിയല്ലാഹു അൻഹു അൻഹുവിൽ 4 മക്കളുണ്ടായിരുന്നു. ആ 4 മക്കളുടെ കാര്യത്തിൽ അവർ ഭയപ്പെട്ടുകൊണ്ട്, അവരുടെ കാര്യം ആലോചിച്ചുകൊണ്ട് അദ്ദേഹം അന്ന് മഹദി അന്ന് ആ വിവാഹം വേണ്ട എന്ന് പറയുന്നുണ്ട്. പിന്നീട് മഹദിയുടെ അടുക്കലേക്ക് വരുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഹാത്തിം ഇബ്നു അബീ ബൽത റളിയല്ലാഹു അൻഹുവിനെ വിവാഹം അന്വേഷിക്കാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞയക്കുകയാണ്. ചില പരാതികൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റസൂലിൻ്റെ മുന്നിൽ അന്ന് വെക്കുന്നുണ്ട്. ഒന്നെനിക്ക് പ്രായം വളരെ അധികമായിട്ടുണ്ട്. രണ്ടെനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമാണ്. മൂന്നെനിക്ക് കുടുംബമുണ്ട്, മക്കളുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് മറുപടി കൊടുത്തത്, അന അക്ബറു മിൻക, ഞാൻ നിന്നേക്കാൾ പ്രായമുള്ളവനാണ്. വ അമ്മൽ ഗൈറത ഫയദ്ഹബു അല്ലാ, ദേഷ്യം എന്നുള്ളത് അത് അല്ലാഹുവിനെ ഒഴിവാക്കി കളയാൻ കഴിയുന്നതാണ്. വ അമ്മൽ അയ്യാല ഫഇലല്ലാഹി വറസൂലി, കുടുംബം എന്നുള്ളത്, മക്കൾ എന്നുള്ളത് അത് അല്ലാഹുവിനും അവൻ്റെ റസൂലിനും വേണ്ടി വിട്ടേച്ചേക്കുക, അതവർ നോക്കിക്കൊള്ളും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുന്നുണ്ട്. ഹിജ്റ 4 വർഷത്തിൽ ശവ്വാൽ മാസത്തിലായിരുന്നു ആ വിവാഹം നടന്നത്. മഹദി ഉമ്മു സലമ റളിയല്ലാഹു അൻഹക്ക് പ്രിയ ഭർത്താവ് അബൂ സലമ റളിയല്ലാഹു അൻഹയെക്കാൾ ഉത്തമനായ, സൃഷ്ടികളിലെ ഏറ്റവും പ്രഗത്ഭനായ, ഏറ്റവും ഉത്കൃഷ്ടനായ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ, ഖൈറായ ഭർത്താവിനെ അള്ളാഹു സുബ്ഹാനഹു വതആല പകരം കൊടുക്കുകയാണ്. നുബുവത്തിൻ്റെ പ്രകാശത്തിൽ നിന്നും അനുഭവിക്കാൻ അവർക്ക് ഭാഗ്യം നൽകുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പിന്നീട് ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെടുന്ന രൂപത്തിൽ ദീനിൽ അറിവും അവഗാഹവും നേടുന്ന മഹദിയായി മാറുന്നുണ്ട്. പല സഹാബികളും ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് അറിവന്വേഷിച്ചു വരുന്ന സംഭവങ്ങൾ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. റസൂലിൻ്റെ കാലശേഷം മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവും മഹാനായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവും, ഒരു സ്ത്രീ അവളുടെ ഭർത്താവ് മരണപ്പെട്ടാൽ, ഗർഭിണിയായിരിക്കെ അവൾ ശേഷം ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം പ്രസവിക്കുകയും ചെയ്താൽ, ആ പ്രസവത്തോടുകൂടി അവളുടെ ഇദ്ദാ കാലഘട്ടം കഴിയുമോ, അതല്ല അവൾ വീണ്ടും അത്രയും കാലം ഇദ്ദ ഇരിക്കണമോ എന്ന ചർച്ചയിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവും കൂടിയും അഭിപ്രായ ഭിന്നതരാവുകയാണ്. അവർ സംശയം തേടി വരുന്നത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലാണ്. അവൾ പ്രസവിക്കുന്നതോട് അവളുടെ ഇദ്ദാ കാലഘട്ടം കഴിയുമെന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായമാണ് ശരിയെന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ശരിവെക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ രൂപത്തിൽ സ്വഹാബത്തിന് വരെ ദീന് പഠിപ്പിച്ചു കൊടുക്കുന്ന ശേഷക്കാരായ പല ആളുകളും ദീൻ അന്വേഷിച്ച് പഠിക്കുവാൻ വേണ്ടി കൂട്ടം കൂട്ടമായി കടന്നു വരുന്ന ഒരു വൈജ്ഞാനിക കേന്ദ്രമായി ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ വീട് മാറുന്നത് നമുക്ക് ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ബുദ്ധിയെ, അവിടുത്തെ അവഗാഹത്തെ അറിയിക്കുന്ന സംഭവം ഹുദൈബിയ കാലഘട്ടത്തിലുണ്ടാകുന്നുണ്ട്. ഹുദൈബിയ സന്ധിയിൽ വെച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിമീങ്ങളോട് തങ്ങളുടെ ഇഹ്റാമിൽ നിന്നും തഹല്ലുലായി മുടിമുണ്ടനം ചെയ്യുവാനും അതുപോലെ തന്നെ തങ്ങളുടെ ഉരുവിനെ അറുക്കുവാനും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശം നൽകുകയും സഹാബികൾക്ക് ആ ഒരു വിഷയത്തിൽ പ്രയാസം അനുഭവപ്പെട്ട് അവർ അത് ചെയ്യാതെ ആ ഒരു വേവലാതിയിൽ അത് അനുസരിക്കാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സങ്കടപ്പെട്ടുകൊണ്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് പരാതി പറയുന്നുണ്ട്. കൊബാകുലനായി കടന്നു വന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ തിരിച്ചു ചോദിക്കുന്നത്, റസൂലേ, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യം നിങ്ങളുടെ സമൂഹം ചെയ്യണമെന്നതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാനതിനൊരു പോം വഴി പറഞ്ഞു തരാം. എന്നിട്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾ ആരോടും ഒന്നും സംസാരിക്കാതെ നിങ്ങൾ നേരെ പുറത്തിറങ്ങി തലമുണ്ടനം ചെയ്യുകയും നിങ്ങളുടെ ഉരുവിനെ അറുക്കുകയും ചെയ്യുക, നിങ്ങളുടെ സമൂഹം അത് ഏറ്റുപിടിക്കും, അനുസരിക്കുമെന്ന് പറയുകയും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ നിർദ്ദേശപ്രകാരം അതുപോലെ ചെയ്യുകയും സ്വഹാബികൾ അതനുസരിക്കുകയും ചെയ്തു എന്നത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ബുദ്ധിശക്തിയായി മഹാൻ ഇബ്നു ഹജർ റഹിമുള്ളയൊക്കെ അദ്ദേഹത്തിൻ്റെ ഫതഹുൽ ബാരിയിൽ എടുത്തുകൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് ഏകദേശം ഹിജറ 59 ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറയുന്നത്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വധവുമായി ബന്ധപ്പെട്ട വാർത്തയൊക്കെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ അടുക്കലെത്തുകയും അവർ ആ വിഷയത്തിൽ വല്ലാതെ വേദനിക്കുകയും ധാരാളം കരയുകയും ചെയ്തിരുന്നു എന്നൊക്കെ അവരുടെ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഏകദേശം 84 മഹദി മരണപ്പെടുന്ന സമയത്ത് അവർക്കുണ്ടായിരുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വധത്തിന് ശേഷം അധികകാലമൊന്നും മഹദി പിന്നീട് ജീവിച്ചിട്ടില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ഏറ്റവും അവസാനം മരണപ്പെടുന്ന ഭാര്യയായിട്ടാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുക. സഹോദരന്മാരെ, വിശ്വാസികളെ, സഹാബത്തിൻ്റെ ചരിത്രം, റസൂലിൻ്റെ ഭാര്യമാരായ വിശ്വാസികളുടെ ഉമ്മമാരുടെ ജീവിതം, അത് കേൾക്കുമ്പോൾ, അത് പഠിക്കുമ്പോൾ അതിലെ ഗുണപാഠങ്ങളെ അവരുടെ ജീവിതത്തിൽ നിന്നും കോർത്തെടുക്കാൻ സാധിക്കുന്ന മുത്തുകളെപ്പോലുള്ള ഗുണങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് അലിയിച്ചു ചേർക്കുവാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ നാം ഏറെ പരിശ്രമിക്കേണ്ടതുണ്ട്. ഹിജ്റ പോലുള്ള കാര്യങ്ങളിൽ എത്രമാത്രം റസൂലിൻ്റെ കൽപ്പന അനുസരിക്കുവാൻ, ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുവാൻ വേണ്ടി അവരൊക്കെ അനുഭവിച്ച ത്യാഗങ്ങൾ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിലും ദീനിനു വേണ്ടി ചിലവഴിക്കുന്നിടത്ത് നമുക്ക് ഓർത്തെടുക്കുവാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സ്വഹാബത്തിൻ്റെ, റസൂലിൻ്റെ ഭാര്യമാരായ നമ്മുടെ ഉമ്മമാരുടെയൊക്കെ കൂടെ അള്ളാഹുവിൻ്റെ സ്വർഗീയ ഭവനങ്ങളിൽ പ്രവേശിക്കുന്ന യഥാർത്ഥ ഉത്തമരായ സൽസ്വഭാവികളായ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ സ്മൃതിപഥം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഏറ്റവും ഉത്തമമായത് പകരം നൽകപ്പെട്ടവൾ. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് സഫ്വാൻ മുഹമ്മദ് അൽഹിക്കമി.
5: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തിമാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ.

0: പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. ഖുർആൻ സന്മാർഗവും സദുപദേശവും. സൂറത്ത് ആലുംറാനിലെ 138-ാം ആയത്ത്, ഭാഗം 2. ക്ലാസ് എടുക്കുന്നത് അഷ്റഫ് സലഫി, വാണിയമ്പലം.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹൃദയ വസന്തത്തിൽ വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആലു ഇമ്രാനിൽ നിന്നുള്ള 138-ാമത്തെ വചനമാണ് നാം പഠന വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഹാദാ ബയാനുൽ ലിന്നാസ് വഹുദം വ മൗഇദത്തുൽ മുത്തഖീൻ. ഈ വിശുദ്ധ വേദഗ്രന്ഥം, വിശുദ്ധ ഖുർആൻ ജനങ്ങൾക്കുള്ള വിശദീകരണമാണ്. വഹുദം വ മൗഇദത്തുൽ മുത്തഖീൻ, അത് സന്മാർഗമാണ്, മുത്തഖീങ്ങൾക്കുള്ള സതുപദേശമാണ് എന്ന് വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് വിശേഷിപ്പിച്ചുകൊണ്ട് ഉണർത്തിയ കാര്യങ്ങളാണിത്. മുഴുവൻ മനുഷ്യർക്കും മൊത്തത്തിലുള്ള എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് എന്നതും, സത്യവിശ്വാസികളായ മുത്തഖികളായ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന, സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് സന്മാർഗമാണ് ഈ വിശുദ്ധ ഖുർആൻ, സതുപദേശമാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ യാ യുഹൻ നാസ്, യാ യുഹല്ലദീന ആമനു, ഈ രൂപത്തിലെല്ലാം വിളിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ ഏതൊരു പരീക്ഷണ സന്ദർഭത്തിലും വിശ്വാസികൾ അവർക്ക് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുന്നതും അപ്രകാരം തന്നെ അവർക്ക് സമാധാനവും ശാന്തിയേകുന്നതും വിശുദ്ധ ഖുർആൻ മുറുകെ പിടിക്കുന്നതിലൂടെയാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ഇന്നഹാസതകൂനു ഫിത്നുൻ, പരീക്ഷണങ്ങൾ, ഫിത്നകൾ, കുഴപ്പങ്ങൾ ഉണ്ടാകും. ആ സമയത്ത് അതിൽ നിന്ന് എന്താണ് മഖ്റജ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത്, കിതാബുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഈ കിതാബാണ്. ഫീഹി നബഉമ ഖബ്ലകും, നിങ്ങൾക്ക് മുൻകഴിഞ്ഞു പോയവരുടെ വൃത്താന്തം അതിലുണ്ട്. വഖബറുമ ബഅദകും, നിങ്ങൾക്കു ശേഷം വരുന്നവരുടെ വാർത്തകൾ അതിലുണ്ട്. വഹക്കുമുമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ വിധി നടപ്പാക്കാനുള്ള വിധി അതിലുണ്ട്. ഹുവൽ ഫസ്ലു ലൈസ ബിൽ ഹസിൽ, ഇത് തമാശയല്ല, കളിയല്ല, ഇത് സത്യവും അസത്യവും വേർതിരിക്കുന്ന ഒന്നാണ്. മൻ തറക്കഹു മിൻ ജബ്ബാരിൻ ഖസമഹുല്ലാ, അഹങ്കാരം കാരണത്താൽ ആരിതിനെ ഒഴിവാക്കുന്നുവോ അവനെ അള്ളാഹു പിടിക്കും. വമനിബ്തഗൽ ഹുദാ ഫീ ഗൈരിഹി അദല്ലഹുല്ലാ, വിശുദ്ധ ഖുർആനിൽ നിന്നല്ലാതെ ആരെങ്കിലും സന്മാർഗം തേടിയാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ വഴികേടിലാക്കും. വഹുവ ഹബലുല്ലാഹിൽ മതീൻ, അള്ളാഹുവിന്റെ ദൃഢമായ പാശമാണ് വിശുദ്ധ ഖുർആൻ. വഹുവ ദിക്റുൽ ഹകീം, സുവ്യക്തമായ ഉത്ബോധനമാണിത്. വഹുവ സിറാത്തുൽ മുസ്തഖീം, ഈ വേദഗ്രന്ഥം, വിശുദ്ധ ഖുർആൻ നേരായ വഴി കാണിക്കുന്ന ഗ്രന്ഥമാണ്. വഹുവല്ലദി ലാ തസീഉ ബിഹിൽ അഹ്‌വാ, നമ്മുടെ ചിന്തകളെ വഴിതെറ്റിക്കുകയില്ല ഈ വിശുദ്ധ ഖുർആൻ. വലാ തഖ്തലിഫു ബിഹിൽ ആറാ, അഭിപ്രായങ്ങളെ ഭിന്നതയിലാക്കുകയില്ല. വലാ തൽതബിസു ബിഹിൽ അൽസുൻ, നാവുകൾക്ക് തെറ്റ് സംഭവിക്കുകയില്ല. വലാ യഖ്ലഖു അൻ കസ്റത്തിർ റദ്, ആവർത്തന ദൈർഘ്യം കൊണ്ട്, ആവർത്തന കൂടുതൽ കൊണ്ട് ഒരിക്കലും മടുപ്പ് വരികയില്ല. വലാ തൻഖളി അജായിബഹു, വിശുദ്ധ ഖുർആനിൻ്റെ അത്ഭുതങ്ങൾ അവസാനിക്കുകയില്ല. വലാ യഷ്ബഉ മിൻഹുൽ ഉലമാ, അറിവ് നേടുന്നവരായ പണ്ഡിതന്മാരായ ആളുകൾക്ക് ഈ വിശുദ്ധ ഖുർആനിൽ നിന്ന് മതി വരികയില്ല. മൻ ഖാല ബിഹി സദഖ, വിശുദ്ധ ഖുർആൻ കൊണ്ട് ആര് സംസാരിച്ചുവോ, ആര് പറഞ്ഞുവോ, അത് സത്യസന്ധമാണ്. വമൻ ഹകമ ബിഹി അദൽ, ആര് ഈ വിശുദ്ധ ഖുർആൻ കൊണ്ട് വിധി നടപ്പാക്കിയോ, അത് നീതിപൂർവകമാണ്. വമൻ അമില ബിഹി ഉജ്ര, ആര് ഈ ഖുർആൻ കൊണ്ട് അമൽ ചെയ്തുവോ അവന് പ്രതിഫലം ലഭിക്കപ്പെടും. വമൻ ദഅ ഇലൈഹി, ഈ വിശുദ്ധ ഖുർആനിലേക്ക് ആര് ക്ഷണിക്കുന്നുവോ, വിളിക്കുന്നുവോ, ഹുദിയ ഇലാ സിറാത്തിം മുസ്തഖീം, നിശ്ചയമായും നേരായ വഴിയിലേക്ക്, സന്മാർഗത്തിലേക്ക് നയിക്കപ്പെടുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹാദാ ബയാനുൽ ലിന്നാസ് വഹുദം വമൗഇദത്തുൽ മുത്തഖീൻ എന്നത് വിശുദ്ധ ഖുർആൻ ജനങ്ങൾക്ക് വിശദീകരണമാണ്, മുത്തഖികളായ ആളുകൾക്ക് സന്മാർഗവും സതുപദേശവുമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വിശുദ്ധ ഖുർആനിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്. വലൗ ജഅൽനാഹു ഖുർആനൻ അഅജമിയ്യൻ ലഖാലു ലൗലാ ഫുസ്സിലത് ആയാത്തു, അനറബിയിലായിരുന്നെങ്കിൽ അവർ പറയും, ഇത് വിശദീകരിക്കപ്പെട്ടിട്ടില്ലല്ലോ എന്ന് അവർ പറയും. അഅജമിയും വ അറബിയും, അറബിയാവട്ടെ അനറബിയാവട്ടെ, ആർക്കും ഖുൽ, നബിയെ പറയുക, ഹുവ ലില്ലദീന ആമനു, സത്യവിശ്വാസികളായ ആളുകളാണോ അവർക്ക് ഹുദയാണ്, സന്മാർഗമാണ് ഈ വിശുദ്ധ ഖുർആൻ, വശിഫാ ഉൻ ശമനമാണ്. എന്നാൽ വല്ലദീന ലായു മിനു നഫി ആദാനിഹിം വഖർ, സത്യവിശ്വാസികളല്ലാത്ത ആളുകളുടെ കാതുകളിൽ അടപ്പെട്ടിരിക്കുകയാണ്. വഹുവ അലൈഹിം അമ ഉലായിക യുനാദൗന മിൻ മകാനിൻ ബഈദ്, അവർ അതിൽ നിന്ന് അന്ധത നടിക്കുന്നു, അവർ അതിൽ നിന്ന് വിദൂരത്തിൽ നിന്ന് വിളിക്കപ്പെടുന്നുവെങ്കിലും അതിൽ നിന്ന് തടയപ്പെടുന്നവരുണ്ട്, അത് നഷ്ടപ്പെടുത്തുന്നവരുണ്ട്. സഹോദരങ്ങളെ, ഈ ഖുർആൻ ഇന്നഹാദൽ ഖുർആന യഹ്ദീ ലില്ലതി ഹിയ അഖ്വം, ഏറ്റവും ശരിയായതിലേക്ക് ജനങ്ങളെ നയിക്കുന്ന ഗ്രന്ഥമാണിത്. വയുബഷിറുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്ന ഗ്രന്ഥമാണിത്. അല്ലദീന യഅമലൂന സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരായ ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നു. അങ്ങനെയുള്ള സത്യവിശ്വാസികൾക്ക് അന്നലഹും അജ്റൻ കബീറ, അവർക്ക് വലിയ വമ്പിച്ച പ്രതിഫലമുണ്ട് എന്നതാണ്. മാത്രമല്ല അന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾക്ക് ആഴ്ചതിനാലഹും അദാബൻ അലീമ, അള്ളാഹു വേദനയേറിയ ശിക്ഷയാണ് ഒരുക്കി വച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, ഈയൊരു ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രയോജനങ്ങൾ, അന്നൽ ഖുർആന ബയാനുൽ ലിന്നാസി ഫീ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിലും ജനങ്ങൾക്കുള്ള വിശദീകരണമാണ് വിശുദ്ധ ഖുർആൻ. ഫഹുവ ആമു മിൻ ഹൈസി തബീൻ, വ്യക്തമാക്കുന്നിടത്തെല്ലാം പൊതുവായിട്ട് വ്യക്തമാക്കി കൊടുക്കുന്നു ജനങ്ങൾക്ക്, മുഴുവൻ മനുഷ്യർക്കും. ഹാദാ ബയാനുൽ ലിന്നാസ് ലിക്കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിലും. ഈ ആയത്തിനെ ശക്തിപ്പെടുത്തുന്ന ആയത്തുകൾ വേറെയും നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ സൂറത്തു നഹലിലെ 89-ാമത്തെ വചനം, വനസ്സൽന അലൈക്കൽ കിതാബ, നാം ഈ ഗ്രന്ഥത്തെ നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നത് തിബിയാന ലിക്കുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചുകൊണ്ടാണ്. സഹോദരങ്ങളെ, വിശ്വാസപരമായ, സ്വഭാവപരമായ, അനുഷ്ഠാനപരമായ, സാമ്പത്തികമായ, സാമൂഹികമായ, വൈയക്തികമായ മുഴുവൻ കാര്യങ്ങളും ഇതിൽ നമുക്ക് കാണുവാൻ സാധിക്കുമെന്നാണ്. ജനങ്ങൾക്കുള്ള മനുഷ്യ മനസ്സുകളോട് മുഴുവൻ കാര്യങ്ങളും വിശദീകരിച്ചു കൊടുക്കുന്നൊരു ഗ്രന്ഥം അന്നൽ ഖുർആന സ്വാലിഹുൽ ഹിദായത്തിൽ മുഅ്മിനി വൽ കാഫിർ, സത്യവിശ്വാസിക്കും അതേപോലെ തന്നെ കാഫിറിനും ഹിദായത്തിന് അനുയോജ്യമായതാണ് ഈ വിശുദ്ധ ഖുർആൻ എന്നുള്ളത്. മനുഷ്യരെന്ന് പറയുമ്പോൾ അതിൽ മുഅ്മിനും കാഫിറും എല്ലാം ഉൾപ്പെടുന്നതാണ്. അങ്ങനെയാണല്ലോ, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ കേട്ടുകൊണ്ടാണ് സത്യനിഷേധികളായ പലർക്കും അവരുടെ വിശ്വാസത്തിലേക്ക്, ഈമാനിലേക്ക് കടന്നു വരാൻ കാരണമായിട്ടുള്ളത്. മഹാനായ ജുബൈർ ബിൻ മുത്തഈം റളിയല്ലാഹു അൻഹു, അദ്ദേഹം അവിശ്വാസിയായ സമയത്ത് ബദറിൽ പിടിക്കപ്പെട്ട അദ്ദേഹം കൊണ്ടുവന്ന സന്ദർഭത്തിലാണ് അദ്ദേഹം ആയത്ത് കേൾക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തു തൂറിൽ നിന്നുള്ള ആയത്തുകൾ ഓതിയ സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, സമീഉത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്റഉ ഫിൽ മഗ്‌രിബി ബിത്തൂർ, സൂറത്തു തൂർ മഗ്‌രിബ് നമസ്കാരത്തിൽ ഓതുന്ന സന്ദർഭത്തിൽ, ഫലമ്മാ ബലഗ ഹാദിഹിൽ ആയ, ഈ ആയത്തെത്തിയപ്പോൾ, അം ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖു സമാവാത്തി വൽ അർദ് ബൽ ലാ യൂഖിനൂൻ അം ഇൻദഹും ഖസാഇനു റബ്ബിക അം ഹുമുൽ മുസൈത്തിറൂൻ. ഈ ആയത്തുകൾ എത്തിയപ്പോഴാണ് അദ്ദേഹം പറയുന്നത്. എന്താണത്? അവർ ഒന്നിൽ നിന്നുമല്ലാതെ സൃഷ്ടിക്കപ്പെട്ടവരാണോ? അതല്ല, അവർ തന്നെയാണോ അവരുടെ സൃഷ്ടാക്കൾ? അതല്ല, അവരാണോ ആകാശഭൂമികളെ സൃഷ്ടിച്ചിട്ടുള്ളത്? അവർ ദൃഢമായി വിശ്വസിക്കുന്നില്ല. അവർ അതല്ല, അവരുടെ അടുക്കൽ നിന്റെ രക്ഷിതാവിൻ്റെ ഖജനാവുകളുണ്ടോ? അതല്ല, അവരാണോ അധികാരം കൈകാര്യം ചെയ്യുന്നവരായ, ഉടമപ്പെടുത്തിയവരായ ആളുകൾ? തുടങ്ങിയ വളരെ പ്രസക്തമായ കാര്യങ്ങൾ ഉണർത്തുന്ന ആയത്തുകൾ കേട്ടപ്പോൾ സത്യനിഷേധിയായിരുന്ന അദ്ദേഹത്തിന് കാദ ഖൽബി അയ്യതീർ, മനസ്സിൽ വളരെയധികം സ്വാധീനമുണ്ടാക്കി, എൻ്റെ ഹൃദയം പറന്നു പോകാറായി. വദാലിക അവ്വലമാ വഖറൽ ഈമാനു ഫീ ഖൽബി, എൻ്റെ ഹൃദയത്തിൽ ആദ്യമായി ഈമാൻ രൂഢമൂലമായത് അത് കേട്ടുകൊണ്ടാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഹാദാ ബയാനുൽ ലിന്നാസ്, ഇത് മനുഷ്യന്മാർക്ക്, മുഴുവൻ മനുഷ്യരിലേക്കുമുള്ള വിശദീകരണമാണ്. ഫഹുവ യഷ്മലു അൽ മുഅ്മിൻ വൽ കാഫിർ, അതിൽ സത്യവിശ്വാസിയും അവിശ്വാസിയും എല്ലാം ഉൾപ്പെട്ടു. മാത്രമല്ല അന്നഹു ഇൽമുൽ അന്നഹു ഇൽമുൻ, അതിലൊരു ഇൽമുണ്ട്, ലാക്കിൻ ലിൽ മുത്തഖീൻ, പ്രത്യേക മുത്തഖീങ്ങൾക്ക് വേണ്ടി, അതായത് ലാ യൻതഫിഉ ബിഹി ഇല്ലൽ മുത്തഖൂൻ, സത്യവിശ്വാസികളായ, സൂക്ഷ്മത പാലിക്കുന്ന, തഖ്വയുള്ള ആളുകൾക്കല്ലാതെ അത് പ്രയോജനപ്പെടുകയില്ല. എന്നതുകൂടി അവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. വഹുദം വ മൗഇദത്തുല്ലിൽ മുത്തഖീനാണ്, സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്കുള്ള സന്മാർഗവും സതുപദേശവുമാണ്. അന്ന മല്ലം യത്തഇദ് ബിൽ ഖുർആനി ഫല്യത്തഹിം നഫ്സഹു, ഒരാൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് സതുപദേശം ഉൾക്കൊണ്ടിട്ടില്ല എങ്കിൽ അവനവൻ്റെ ദേഹേച്ഛയാണ്, മനസ്സിനെയാണ് പിന്തുടരുന്നത്. അതാണ് മൗഇദത്തുല്ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞത്. ഫൈദാലം തത്തഇദ് ബിൽ ഖുർആനി ഫത്തഹിം നഫ്സക്, ഫഇന്ന ഫീക ബലാ, നീ ഖുർആനിൽ നിന്ന് സതുപദേശം എടുക്കുന്നില്ല എങ്കിൽ നിന്റെ നഫ്സിനെയാണ് നീ പിന്തുടരുന്നത്, അതിൽ നിനക്ക് പരീക്ഷണമുണ്ട്. കമാ അന്ന മല്ലം തൻഹഹു സലാത്തുഹു അനിൽ ഫഹ്ഷായി വൽ മുങ്കർ ഫല്യത്തഹിമു നഫ്സഹു, ഒരാളുടെ നമസ്കാരം മ്ലേച്ഛതകളിൽ നിന്ന് അവനെ തടയുന്നില്ല എങ്കിൽ പിന്നെ അവൻ്റെ ദേഹേച്ഛയല്ലേ അവൻ പിന്തുടരുന്നത്. ഫൈന സ്വലാത്തുഹു ഖാസിറ, അവൻ്റെ അവൻ്റെ നമസ്കാരത്തിൽ നിന്ന് വേണ്ടത്ര ബെനിഫിറ്റ് അവന് ലഭിക്കുന്നില്ല, മാറ്റങ്ങളില്ല, അതുകൊണ്ട് ഉദ്ദേശിച്ച ലക്ഷ്യമാക്കിയ കാര്യങ്ങൾ ലഭിക്കുന്നില്ല. അപ്പോൾ നമസ്കാരം അവനിൽ കുറവുകളാണ് വരുത്തുന്നത്. കാരണം ലി അന്ന അല്ലദി അഖ്ബറ, അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിച്ചത് വി അന്ന സ്വലാത്ത് തൻഹാ അനിൽ ഫഹ്ഷാഇ വൽ മുങ്കർ, നിശ്ചയമായി നമസ്കാരം മ്ലേച്ഛതകളിൽ നിന്ന് ഉറക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് തടയുമെന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. വഖബറുഹു സിദ്ഖുൻ മുതാബിഖുൻ ലിൽ വാഖിഅ, അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിച്ചു തന്നത് സത്യസന്ധമാണ്, അതാണ് സംഭവിക്കുക. ഫൈദാ അലിമൽ ഇൻസാനു മിൻ വാഖിഇ നഫ്സഹു അന്ന സ്വലാത്തുഹു ലാ തൻഹാഉ അനിൽ ഫഹ്ഷാഇ വൽ മുങ്കർ ഫലിയത്തഹിമു നഫ്സഹു, ഒരു മനുഷ്യൻ മനസ്സിലാക്കുന്നു അവൻ്റെ നമസ്കാരം മ്ലേച്ഛതകളിൽ നിന്ന് അവനെ തടയുന്നില്ല എങ്കിൽ അവൻ അവൻ്റെ ദേഹേച്ഛയെ പിന്തുടരുന്നു. നിശ്ചയമായും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഖബർ അത് വെറും അത് ആരോപണമല്ല, അത് കളവല്ല. അതുകൊണ്ടാണ് സലഫുകൾ പറയുന്നത്, മല്ലം തൻഹഹു സലാത്തുഹു അനിൽ ഫഹ്ഷാഇ വൽ മുങ്കർ ഫഇന്നഹ ലാ തസീദുഹു മിനല്ലാഹി ഇല്ലാ ബഉദ, ഒരാളുടെ നമസ്കാരം അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി നമസ്കരിക്കുമ്പോൾ അവൻ്റെ മ്ലേച്ഛതകളിൽ നിന്ന്, ഫഹ്ഷാഇൽ നിന്നും മുങ്കറിൽ നിന്നും അവനെ മാറ്റുന്നില്ല എങ്കിൽ, അവനെ വിരോധിക്കുന്നില്ല എങ്കിൽ, അള്ളാഹുവിൽ നിന്ന് അവൻ വിദൂരമാവുകയല്ലാതെ ചെയ്യുന്നില്ല, അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ ഈമാനുള്ള വിശ്വാസികളായ തഖ്വയുള്ള ആളുകൾക്ക് സതുപദേശമാണ്. അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. മുത്തഖികൾക്കല്ലാതെ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുകയില്ല. മുത്തഖികളാണോ എങ്കിൽ ഖുർആൻ കൊണ്ടവൻ സതുപദേശമെടുക്കും, അവൻ്റെ ജീവിതത്തിൽ അത് പ്രകടമാകും, അവനതുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അതല്ലാത്ത കാലത്തോളം തഖ്വയില്ലേ എങ്കിൽ അവൻ എത്ര തന്നെ വിശുദ്ധ ഖുർആൻ കേട്ടാലും അവൻ പഠിച്ചാലും വിശുദ്ധ ഖുർആൻ്റെ അർത്ഥവും ആശയവുമൊക്കെ മനസ്സിലാക്കിയാലും ശരി, അതിൽ നിന്ന് യാതൊരു പ്രയോജനവും അവന് ലഭിക്കില്ല. അപ്പോൾ ഇവിടെ തഖ്വയുടെ ഫളീലത്ത് അതൊരു കാരണമാണ്. വന്നഹ സബബുൻ ലിൽ ഇഹ്തിദായി വൽ ഇത്തിആദി ബിൽ ഖുർആൻ, ഖുർആൻ കൊണ്ട് സതുപദേശം ഉൾക്കൊള്ളാനും സന്മാർഗം ലഭിക്കാനുമുള്ള കാരണമാണ് തഖ്വ. തഖ്വയെ സംബന്ധിച്ച് സലഫുകൾ ഉണർത്തിയത് ധാരാളം നമുക്ക് കാണുവാൻ സാധിക്കും. എന്താണ് തഖ്വ എന്നുള്ളത്? തഖ്വയെ സംബന്ധിച്ച് തൊൽഖ ബിൻ ഹബീബ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടതാണ് തഖ്വയെക്കുറിച്ച് വിശദീകരിച്ചു തരിക. അദ്ദേഹം പറഞ്ഞത്, ഇഅമൽ ബിത്വാഅത്തില്ലാ അലാ നൂരിൻ മിൻ അല്ലാഹ്, അള്ളാഹുവിനെ നീ അനുസരിക്കുക അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശത്തിൻ്റെ വഴിയിൽ. തർജു സവാബല്ലാ, അങ്ങനെ അള്ളാഹുവിൽ നിന്നുള്ള വെളിച്ചത്തിൻ്റെ അടിസ്ഥാനത്തിൽ റബ്ബിന് വഴിപ്പെടുമ്പോൾ നീ പ്രതീക്ഷിക്കേണ്ടത് അള്ളാഹുവിൻ്റെ പ്രതിഫലമാണ്. വസുറുക്കിൽ മഅസി അലാ നൂരിൻ മിൻ അല്ലാഹ്, പാപങ്ങളെ നീ വെടിയുക, ആ പാപങ്ങളേതാണ് അത് അള്ളാഹു കാണിച്ചു തന്നതാണ്, ഏതൊക്കെയാണ് തെറ്റ് തിന്മ എന്നുള്ളത്. അത് ഒഴിവാക്കുമ്പോൾ മഖാഫത ഇഖാബില്ലാഹി അസ്സബജൽ, അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടാണ് നീ അത് ഒഴിവാക്കേണ്ടത്, അതൊഴിവാക്കുന്നത്. മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു തഖ്വയെ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അൻ യുതാഅ ഫലാ യുഅസ വഅൻ യുദ്ക്കറ ഫലാ യുൻസ വഅൻ യുഷ്കറ ഫലാ യുക്ഫർ, അള്ളാഹുവിന് വഴിപ്പെടുക, അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കാതിരിക്കുക, റബ്ബിനെ ഓർക്കുക, റബ്ബിനെ മറക്കാതിരിക്കുക, റബ്ബിനോട് നന്ദി കാണിക്കുക, റബ്ബിനോട് നന്ദി കേട് കാണിക്കാതിരിക്കുക. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ തഖ്വക്ക് നൽകിയ ഡെഫിനിഷൻ, ഒരു നിർവചനമായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയുന്നത്, തഖ്വ എന്ന് പറഞ്ഞാൽ ഹിയൽ ഖൗഫു മിനൽ ജലീൽ, അള്ളാഹുവിനെ ഭയപ്പെടുക, വൽ അമലു ബിത്തൻസീൽ, അള്ളാഹു അവതരിപ്പിച്ചതുകൊണ്ട് അമൽ ചെയ്യുക. വൽ ഖനാഅത്തു ബിൽ ഖലീൽ, ഉള്ളതുകൊണ്ട് കുറച്ചാണെങ്കിലും അതുകൊണ്ട് തൃപ്തിപ്പെടുക. വൽ ഇസ്തിഇദാദു ലിയൗമിർ റഹീൽ, ഈ ദുനിയാവിൽ നിന്ന് യാത്ര പോകുന്ന ആ ഒരു സമയത്തേക്ക് അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നത്. ഇത്തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ, അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട പ്രകാരം സൂക്ഷിക്കുക എന്നുള്ളതാണ്. അബു ദർദ റളിയല്ലാഹു പറയുന്നുണ്ട്, തമാമു തഖ്വ അൻ യത്തഖില്ലാഹ അൽ അബ്ദു ഹത്താ യത്തഖീഹി മിൻ മിസ്ഖാല ദറ, അണുമണി തൂക്കൻ അത്രയും ആ അവസ്ഥയിൽ പോലും അള്ളാഹുവിനെ സൂക്ഷിക്കണം. അള്ളാഹുവിൻ്റെ ശിക്ഷ ഭയപ്പെട്ടുകൊണ്ട് ഹലാലായ കാര്യങ്ങൾ കൂടി ഒഴിവാക്കുന്നൊരവസ്ഥയിലേക്ക്, അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുന്നത്, അൽ മുത്തഖൂന അല്ലദീന യഹ്ദറൂന മിൻ അല്ലാഹി ഉഖൂബത്ത, അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെടുന്നവരായ അതിൽ ജാഗ്രത പാലിക്കുന്ന ആളുകളാണവർ. അള്ളാഹു സുബ്ഹാനഹു വതആല ഹറാമാക്കിയ കാര്യങ്ങളെ സൂക്ഷിക്കുന്നവരാണ്, അള്ളാഹു ഫർളാക്കിയ കാര്യങ്ങളെ ചെയ്യുന്നവരാണ്. ഇങ്ങനെ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത് നമുക്ക് ഏറെ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിശുദ്ധ ഖുർആൻ മുത്തഖിങ്ങൾക്ക് തഖ്‌വയായിക്കൊണ്ടാണ്, സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്കുള്ള സദുപദേശമായിക്കൊണ്ടാണ് അവതരിപ്പിക്കപ്പെട്ടുള്ളത്. മാത്രമല്ല, അന്നഹു കുല്ല മസ്ദാദൽ ഇൻസാൻ തഖ്‌വ ഇസ്ദാദൻ ഹുദാവമോ ഇല, എത്രത്തോളം തഖ്‌വ മനുഷ്യരിൽ വർദ്ധിക്കുന്നു അത്രത്തോളം സന്മാർഗവും സദുപദേശവും അവന് ലഭിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ ആയത്തിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളുക. അള്ളാഹു സുബ്ഹാനഹു വതആല തഖ്‌വയുള്ളവരായി ജീവിച്ച് വിശുദ്ധ ഖുർആൻ കൊണ്ട് സന്മാർഗം ലഭിക്കുന്ന, സദുപദേശം ലഭിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
0: ജസാകല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം. ഖുർആൻ സന്മാർഗവും സദുപദേശവും, സൂറത്ത് ആലു ഇംറാനിലെ 138 ആയത്ത് ഭാഗം 2. ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.

0: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
1: അംസൈന വ അംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ رب أسألك خير ما في هذه الليلة وخير ما بعدها وأعوذ بك من شر ما في هذه الليلة وشر ما بعدها رب أعوذ بك من الكسل وسوء الكبر رب أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനും.

0: അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്, നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻത അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു, ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു, നീയല്ലാതെ ആരാധ്യനില്ല, നീ ഏകനാണ്, നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്കു പങ്കുകാരില്ല, നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ, എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ, എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ, നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബർ ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു, ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു, നീയല്ലാതെ ആരാധ്യനില്ല.
1: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.

السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കൂട്ടുകാരെ, പീസ് റേഡിയോ ഈവനിങ് ലൈവ് ഒരിക്കൽ കൂടി നമ്മളിവിടെ ആരംഭിക്കുകയാണ്. മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും ഇന്നത്തെ ഈവനിങ് ലൈവിൽ നിങ്ങളുടെ കൂടെ ഞാൻ വി ടി അബ്ദുൽ സലാം, കൂടെയുള്ള കുട്ടികൾ മെഹറിൻ, അതുപോലെ തന്നെ അഫ്ര, അതുപോലെ ഖദീജ മൻസൂർ, ഇവർ നമ്മുടെ കൂടെ ഇന്നുണ്ട്. പാട്ടും അതുപോലെ ചിന്തനയുമായിട്ടുള്ള വർത്തമാനങ്ങളും ഒക്കെ ആയിട്ട് കുട്ടികളുണ്ട്, ഇൻഷാല്ലാ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലൈവിൽ ഫീഡ്ബാക്കിൽ വന്നിട്ടുള്ള ആരൊക്കെ നോക്കാം. നമ്മളെപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, എല്ലാ

0: സന്ദർഭത്തിലും നിങ്ങളുടെ ഫീഡ്ബാക്കിൻ്റെ പുറമെ കൂടെ തന്നെ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് കുട്ടികളുടെ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് അറിയിക്കാൻ. നമ്മൾ മദ്രസകളിലേക്ക് ഇങ്ങനെ ഒരു സർക്കുലർ വിട്ടിരുന്നു ഈവനിങ് ലൈവിനെ കുറച്ചുകൂടിയും എഫക്റ്റീവ് ആക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് കുട്ടികളുടെ പ്രോഗ്രാമുകൾ കളർഫുള്ളായിട്ട് പ്രോഗ്രാമുകൾ ഉൾക്കൊള്ളിക്കാനും. അപ്പോൾ അതിനൊക്കെ നമ്മുടെ പരിചയത്തിലുള്ള മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒരു ദിവസം വെച്ച് അവരുടെ പ്രോഗ്രാമുകൾ റെക്കോർഡ് ചെയ്ത മുൻകൂട്ടി ഇന്ന ഇന്ന പ്രോഗ്രാമുകളെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ആ ദിവസങ്ങളിൽ ആ മദ്രസയുടെ പ്രോഗ്രാമുകൾ നമുക്ക് സംപ്രേക്ഷണം ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു ചോദ്യമാണ് നമുക്ക് ഈവനിങ് ലൈവിനെ ഏറ്റവും കളർഫുള്ളായി കൊണ്ടുപോകാൻ. ഇന്ന് ലൈവ് കേൾക്കുന്ന കൂട്ടുകാർ ആരൊക്കെ ഉണ്ട്, അവർക്ക് പറ്റുന്ന അല്ലെങ്കിൽ അവരുടെ പാരൻസ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കുറച്ചുകൂടി കളർഫുള്ളാക്കാൻ പറ്റിയ സജഷൻസ് നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. ഇതാണ് ഇന്ന് ആദ്യമായിട്ട് അറിയിക്കാനുള്ളത്. മറ്റൊന്ന് 85 90 745 845 ഈ നമ്പറിലാണ് നിങ്ങളുടെ കുട്ടികളുടെ പ്രോഗ്രാമുകൾ അയക്കേണ്ടത്. എപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അപ്പോൾ ഇന്ന് നമുക്ക് ഓരോരുത്തരെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മളൊക്കെ വെൽ നോൺ ആണ്. ആരുടെ? ഫ്രം ദ ലിസണേഴ്സ്, റേഡിയോ ലിസണേഴ്സിൽ നമ്മളൊക്കെ അറിയപ്പെട്ട ആളുകളാണ്. മെഹറിനും അഫ്രയും ഖദീജ മൻസൂറൊക്കെ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു കഥ പറഞ്ഞുകൊണ്ട്, യുദ്ധത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? യുദ്ധം നിങ്ങൾ പഠിച്ച യുദ്ധം ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഏതൊക്കെ യുദ്ധത്തെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്?
1: ബദർ
0: യുദ്ധം, ഉഹദ് യുദ്ധം, ഖന്ദക് യുദ്ധം, ഇസ്ലാമിക ചരിത്രത്തിലെ യുദ്ധങ്ങൾ കേട്ടിരുന്നു. പക്ഷേ ആ യുദ്ധങ്ങൾ, അതിൻ്റെ ചരിത്രം പഠിച്ച മനസ്സിലാക്കിയ ഒരാൾ, അതിനുശേഷം നമ്മളെ ഒരു സ്കൂൾ പഠനത്തിലൂടെ നമ്മൾ പഠിച്ച ചില യുദ്ധങ്ങളുണ്ട്, അതേതായിരിക്കും?
1: വേൾഡ് വാർ ഫസ്റ്റ്
0: ആൻഡ് സെക്കൻഡ് വേൾഡ് വാർ അല്ലേ. ഇവിടെയാണ് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യുദ്ധം, അതിനകത്തുള്ള നീതി, ന്യായം, യുദ്ധത്തിൽ പോലും ശത്രുവിനോട് കാണിക്കേണ്ട രീതി, ഇതൊക്കെ വളരെ കൃത്യമായിട്ടാണ് ഇസ്ലാമിക ചരിത്രത്തിൽ, യുദ്ധചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇസ്ലാമിക ചരിത്രത്തിലെ യുദ്ധത്തിൽ പഠിക്കണേ. കുട്ടികളെ കൊല്ലരുത്, കുട്ടികളെ ദ്രോഹിക്കരുത്, സ്ത്രീകളെ ഒന്നും ചെയ്യരുത്, യുദ്ധത്തിന് വരുന്ന ആളുകളെ മാത്രം, അവർ നിരായുധരായി കീഴടങ്ങിയാൽ അത് അംഗീകരിക്കണം, അവർ യുദ്ധത്തിന് പോരടിക്കുമ്പോൾ മാത്രമാണ് ശത്രുവിനെ കൊല്ലേണ്ടത്. ഇങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം അതിലൂടെ ഉണ്ട്, ഒരു പോളിസി ഉണ്ട്. പക്ഷെ പിന്നീട് നമ്മൾ പഠിച്ച വേൾഡ് വാർ, ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ, അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്തായിരുന്നു എന്നുള്ളതും, അതിൽ നടന്ന എന്തെങ്കിലും ലോക നീതി ന്യായ സംവിധാനങ്ങളെല്ലാം തകർന്നടിഞ്ഞ, മുഴുവൻ കശാപ്പ് ചെയ്ത ആ യുദ്ധത്തിൻ്റെ കെടുതികൾ ഇന്നും ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ. നമ്മൾ ഇപ്പോൾ ഈ കഴിഞ്ഞ മാസത്തിൽ നമ്മളെ റെഡ് അലർട്ടിൻ്റെ സമയത്ത് നമ്മളത് നമുക്ക് പറ്റാതെ പോയി, അതായത് അതിനെ ഓർമ്മിക്കാൻ പറ്റാതെ പോയെന്നുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? എന്തായിരുന്നു അത്? ഹിരോഷിമ നാഗസാക്കി, ഓർമ്മയുണ്ടോ? ഹിരോഷിമ നാഗസാക്കി യുദ്ധത്തിൻ്റെ, നമ്മളതിൻ്റെ ആ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് പോസ്റ്ററുകളും മറ്റൊക്കെ ആയിട്ട് യുദ്ധം, അങ്ങനെയൊക്കെ ഓരോ പ്രോഗ്രാമിൽ ക്യാമ്പയിൻ ഉണ്ടാവില്ലേ. നോക്കൂ, സെക്കൻഡ് വേൾഡ് വാർ 1941 സെക്കൻഡ് വേൾഡ് വാറിൽ, അത് അവസാനിച്ചതിന് ശേഷം പിന്നീട് അന്ന് ജീവിച്ചൊരു കുട്ടിയുടെ കഥ ഞാൻ പറയാം. അന്ന് യുദ്ധം നടക്കുന്ന സമയത്തുള്ളൊരു കുട്ടിയുടെ കഥ. ആ കുട്ടി പിന്നീട് ഒരു അന്ന് 6 വയസ്സുള്ള സമയമാണ് ആ കുട്ടിക്ക്. ആ കുട്ടിയുടെ പേര് സെന്യ ബെൽക്കവിച്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുട്ടിയാണ്. എന്താണ്? ജർമ്മനി അതുപോലെ തന്നെ സോവിയറ്റ് റഷ്യ തമ്മിലുള്ള യുദ്ധ, ആ സമയത്തുള്ള ഒരു ആ നാട്ടിലുള്ള ഒരു ഒരു ഇതാണ്. സോവിയറ്റ് യൂണിയനിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു അവിടെ ഉണ്ടായിരുന്ന റഷ്യയിലുണ്ടായിരുന്ന ഒരു കുട്ടിയാണ്. കുട്ടിയുടെ പേരെന്താന്ന് പറഞ്ഞേ? എന്താ പേര് ഞാൻ പറഞ്ഞേ? സെന്യ ബെൽക്കവിച്ച്. സെന്യ ബെൽക്കവിച്ച് അവർ പറയാണ്, 1941 ജൂണിൽ അന്ന് അവൾക്ക് 6 വയസ്സാണ് അവർക്ക്. ഞാനൊരു കൊച്ചു കുട്ടിയായിരുന്നു, പക്ഷെ എനിക്കെല്ലാം ഓർമ്മയുണ്ട്. എന്താ ഓർമ്മ ഉള്ളതെന്നോ? നല്ല ശാന്തിയുള്ള ദിവസങ്ങളിലെ ഒരു അവസാനത്തെ ഓർമ്മ. ഉറങ്ങുന്നതിന് മുമ്പ് അമ്മ വായിച്ചു തരാറുള്ള കുറേ കഥകളുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൽ സ്വർണ മത്സ്യത്തെക്കുറിച്ചുള്ള കഥയായിരുന്നു. ഉറങ്ങാൻ പോണതിന് മുമ്പ് അമ്മ വായിച്ചു കൊടുക്കുന്ന കഥ. ഞാനും എപ്പോഴും ആ സ്വർണമീനിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. സ്വർണമീനിന് ആ കഥയിൽ നിന്ന് അത് ആ മീൻ എനിക്ക് എന്തെങ്കിലും തരണമെന്നൊക്കെ ആഗ്രഹിക്കും. സ്വർണ മത്സ്യമേ, എൻ്റെ പ്രിയപ്പെട്ട സ്വർണ മത്സ്യമേ എന്ന് ഞാനിങ്ങനെ വിളിക്കും. അതേപോലെ എൻ്റെ സഹോദരിയും ചോദിക്കാറുണ്ടായിരുന്നു. പക്ഷേ അവൾ എന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതൊക്കെയാണ് ആവശ്യപ്പെടാറുള്ളത്. എൻ്റെ ശുദ്ധജല മീനിൻ്റെ ഉത്തരവിനാൽ, എൻ്റെ ഇഷ്ടത്തിനാൽ എന്നൊക്കെ ഇങ്ങനെ അവളിങ്ങനെ പറയും. ശുദ്ധമീന് അങ്ങനെയുള്ള അവൾക്ക് ഇഷ്ടപ്പെട്ട സംഗതിയൊക്കെ പറയും. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾക്ക് വേനലവധിക്ക് മുത്തശ്ശിയുടെ വീട്ടിൽ പോകണമായിരുന്നു. ജൂണിൽ അവർക്കൊരു അവിടുത്തെ ജൂണും നമ്മുടെ ജൂണും വ്യത്യാസം ഉണ്ടാവല്ലോ. അവർക്ക് ആരുടെ വീട്ടിലെ പോകണ്ടേ? മുത്തശ്ശിയുടെ വീട്ടിൽ. അങ്ങനെ ഞങ്ങളുടെ പപ്പ ഞങ്ങൾക്കൊപ്പം വരണം. പപ്പ പട്ടാളത്തിലാണ്, ഞങ്ങളുടെ കൂടെ വരണം. പപ്പയുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. പ്രഭാതത്തിൽ പിന്നെ പപ്പൻ്റെ കൂടെ പോണതൊക്കെ ഇങ്ങനെ സങ്കല്പിച്ച് നിൽക്കണം. അന്നൊരു ദിവസം രാത്രി അല്ല നേരം വെളുത്തപ്പോ പെട്ടെന്ന് പേടിച്ചിട്ടാണ് ഞങ്ങളൊക്കെ എണീറ്റത്. കാരണം എന്താണോ, എന്തൊക്കെയോ ശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കുന്നു. മമ്മയും പപ്പയും കരുതിയത് ഞങ്ങൾ ഉറക്കത്തിലാണെന്നാ. ഞങ്ങൾ ഉറങ്ങി എണീറ്റിട്ടില്ല. ശരിക്കും ഞങ്ങൾ എണീക്കുന്നില്ല എന്നേ ഉള്ളൂ, അവിടെ കിടക്കുന്നുണ്ട്, ഉറക്കത്തിലല്ല. പക്ഷെ ഞാൻ സഹോദരി കരികിൽ ഇങ്ങനെ കിടന്ന് ഉറക്കം നടിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളെ പപ്പ മമ്മയെ ദീർഘമായി പിടിച്ചിങ്ങനെ ആലിംഗനം ചെയ്യുന്നത് കാണുന്നുണ്ട്, പിടിച്ചിട്ട്. എന്നിട്ട് അപ്പം ഞാൻ കണ്ടു പപ്പയുടെ മുഖം, അപ്പോൾ എൻ്റെ മമ്മയുടെ മുഖം പപ്പയുടെ കയ്യിലിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ചേർത്ത് പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് ഇതുവരെ അങ്ങനെ പപ്പ മമ്മനെ ഇങ്ങനെ സ്നേഹത്തിൽ ഇങ്ങനെ പിടിക്കുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് ഞാൻ ജനലിൻ്റെ അരികിലേക്ക് ഓടി. അപ്പണ്ട് മമ്മ പപ്പയുടെ കഴുത്തിൽ ചുറ്റി പിടിക്കുന്നുണ്ട്. പപ്പയെ മമ്മയെ പോകാൻ അനുവദിക്കുന്നില്ല. പപ്പ പോകാൻ നിൽക്കണം. ഒരു ഒരു വേർപാടിൻ്റെ സമയത്താണ് ഇനി കാണൂല എന്ന് പറഞ്ഞിട്ടാണ് പോണത്. അപ്പോഴാണ് അവസാനത്തെ ചുംബനും ആലിംഗനും കൊടുത്തിട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ ഇനി കാണാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പപ്പയെ തള്ളി നീക്കിയിട്ട് എന്ത് ചെയ്തു, പപ്പ മമ്മനെ തള്ളി നീക്കിയിട്ട് പിടിച്ച് ബാഗ് തള്ളിയിട്ട് ഓടി. മമ്മ പുറകെ ഓടുന്നുണ്ട്, പോല്ലേ പോല്ലേ എന്ന് പറഞ്ഞിട്ട്. വീണ്ടും പിടിച്ചു നിർത്തി. അപ്പം എന്തോ വിളിച്ച് പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ ഞാനും പിറകെ ചെന്ന് പപ്പാന്ന് ഉറക്കെ വിളിച്ചു പോയി. അപ്പോഴും പപ്പ പോവുകയാണ്. എൻ്റെ അനുജത്തിയും സഹോദരൻ വാസിയും അവരും ഉണർന്ന് ഉറക്കലെന്ന്. ഞാൻ കരയുന്നത് അനുജത്തി കണ്ടു. അപ്പം അവളും പപ്പാന്ന് ഉറക്കെ വിളിച്ച് കരയാൻ തുടങ്ങി. ഞങ്ങളെല്ലാം പൂമുഖത്തേക്ക് ഓടി. പപ്പ അപ്പാന്ന് വിളിച്ചിട്ടിങ്ങനെ കരയാണ്. അപ്പം ഞങ്ങൾ നോക്കി എന്ന് പപ്പ ഇങ്ങനെ കുറച്ച് അപ്പുറത്ത് നിന്ന് ഞങ്ങളെ നോക്കി ഇങ്ങനെ കണ്ടു. ഇന്ന് കഴിഞ്ഞതുപോലെ ഞാനതിങ്ങനെ ഓർക്കുകയെന്നാണ് ഇവൾ പറയുന്നത്. ആര് പറയണത്? സെന്യ ബെൽക്കവിച്ച്. ഇന്ന് കഴിഞ്ഞ പോലെ ഓർക്കുകയാണ്. കുറേ കരഞ്ഞു. ആ മുഖം കൈകളിൽ പൊത്തിപ്പിടിച്ചിട്ട് പപ്പ പോണത് എങ്ങനെയാണെന്നോ തിരിഞ്ഞു നോക്കിയിട്ട് മുഖത്ത് കൈ ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ട് മുന്നോട്ട് പോവാണ്. പപ്പ കരയുന്നുണ്ടാവും. ശത്തിര് പട്ടാളത്തിലേക്ക് വിളി വന്നിട്ടുണ്ട്, യുദ്ധം തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി ഒരു രക്ഷയില്ല, അവിടുന്ന് പോവാതിരിക്കാൻ വഴിയില്ല. ആ വിഷമത്തിലാണ്. അപ്പോൾ അങ്ങനെ തിരിച്ചിങ്ങനെ പോണ സമയത്ത് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ പൊത്തി പിടിച്ചു പോവുകയാണ്. എന്നിട്ട് അവൾ പറയാണ്, ആ സമയത്ത് വെയിലുണ്ടായിരുന്നു, നല്ല വെയിൽ. വെയിൽ ഞങ്ങളെ മുഖത്തേക്ക് ഇങ്ങനെ അടിക്കുന്നുണ്ട്, നല്ല ചൂടും ഉണ്ടായിരുന്നു. യുദ്ധത്തിൽ പങ്കെടുക്കാനാണ് പപ്പ പ്രഭാതത്തിൽ പോയത് എന്ന് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനൊരു കൊച്ചു കുഞ്ഞായിരുന്നു. എന്നാലും ഇനി ഞാൻ പപ്പയെ കാണുകയില്ല എന്നപ്പോൾ എനിക്ക് തിരിച്ചറിയാൻ പറ്റി. ഇനി ഒരിക്കലും കാണുകയുണ്ടാവില്ല എന്ന് ഞാനപ്പോൾ വളരെ വളരെ ചെറിയൊരു കുഞ്ഞായപ്പോഴും എനിക്കിങ്ങനെ തോന്നിയിരുന്നു. അപ്പം ഇനി എൻ്റെ പപ്പനെ കാണൂല. അതൊരു ബന്ധം എൻ്റെ ഓർമ്മയിൽ സ്ഥാപിച്ചെടുത്തു. പപ്പയില്ല എന്നതിനർത്ഥം യുദ്ധമാണെന്നൊരു ബന്ധം. അപ്പോഴാണ് ഇങ്ങനെ പപ്പ പോയി, ഇനി എന്തോ തുടങ്ങാൻ പോവുകയാണെന്നുള്ളൊരു ഒരു ഒരു ഓർമ്മ, ഒരു കണക്ഷൻ ഇങ്ങനെ കിട്ടി. പിന്നെ എൻ്റെ ഓർമ്മയിലുള്ളത് പെട്ടെന്ന് അവിടെ കറുത്ത ആകാശം ഇങ്ങനെ വരുന്നതാണ്, കറുത്ത വിമാനങ്ങളും. അങ്ങോട്ടാകെ ഞങ്ങളുടെ മമ്മ വഴിയിൽ ഇങ്ങനെ കൈകൾ വിടർത്തി. പിന്നെ മമ്മനെ നോക്കുമ്പോൾ കാണല്ല, പിന്നെ കാണണം ഇങ്ങനെയെന്നോ മമ്മ കൈകളൊക്കെ വിടർത്തി കിടക്കുകയാണ്. ഞങ്ങൾ മമ്മയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ എഴുന്നേൽക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു, പക്ഷെ മമ്മ എഴുന്നേറ്റില്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്താണോ, അവിടെ ചില വെടിയൊച്ചകളും ബോംബും ഇട്ടിട്ട് മമ്മയുടെ മരിച്ചു കിടക്കുകയാണ്. പടയാളികളെ കുറച്ച് ആൾക്കാർ വന്നിട്ട് ഒരു ടാർപോളിങ് കൊടുന്നിട്ട് മമ്മൻ അതിൽ പൊതിഞ്ഞു. ടാർപോളില്ലേ, അതിൽ പൊതിഞ്ഞു. അപ്പം ഞങ്ങൾ അവിടെ തന്നെ ഉണ്ട്. എന്നിട്ട് പൊതിഞ്ഞിട്ട് അവിടെ ഒരു മണൽ കുഴിച്ചിട്ട് അതിലാക്കി കുഴിച്ചിട്ട് ഞങ്ങളെ മുന്നിന്ന് മമ്മനെ, ഞങ്ങൾ ഉറക്കൊച്ചയിട്ട് ഞങ്ങളുടെ മമ്മനെ മണ്ണിൽ കുഴിച്ചിടല്ലേ എന്ന പട്ടാളക്കാരനോട് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ പിന്നെ അമ്മ അവിടുന്ന് എണീറ്റ് വരും, കുഴിച്ചിടല്ലേ കുഴിച്ചിടല്ലേ എന്ന് പറയും. അമ്മ കിടക്കാണ്, എണീക്കും എണീക്കും എന്ന് പറഞ്ഞു. പക്ഷെ അവരത് കേട്ടില്ല. അവർ കുഴിച്ചിട്ടു മണ്ണിൻ്റെ മൂടിയിട്ടപ്പുണ്ട്. ആ മണ്ണിൻ്റെ മുകളിലൂടെ ഇങ്ങനെ വലിയ വണ്ടുകൾ അരിച്ച് നടക്കുന്നത് കണ്ടു. ആ മണ്ണിനടിയിൽ എങ്ങനെ അമ്മ ജീവിക്കാം, ഞങ്ങളിങ്ങനെ ആലോചിച്ചു. എങ്ങനെ ജീവിക്കാം എനിക്ക് മനസ്സിലായില്ല. ഇനി എങ്ങനെ അമ്മനെ കാണുക ഒന്നും മനസ്സിലായില്ല. അവൻ്റെ അരികിലേക്ക് ഞങ്ങളെങ്ങനെ ഇനി അമ്മൻ്റെ അടുത്തേക്ക് എത്തുക, മമ്മ എങ്ങനെ ഇനി പപ്പക്ക് കത്തെഴുതുക, പട്ടാളത്തിൽ പോകുമ്പോൾ ഇങ്ങനെ കത്തെഴുതും. പെട്ടെന്ന് നിന്റെ പേരെന്താ കുട്ടി, ഒരാൾ വന്ന് ചോദിച്ചു, ഒരു പട്ടാളക്കാരൻ. അത് ചോദിച്ചപ്പോൾ എനിക്കെൻ്റെ പേരെന്നെ ഓർമ്മല്ലേ, ഇനി പേടിച്ചിട്ട് ഞാൻ എൻ്റെ പേരൊക്കെ മറന്നുപോയി. അങ്ങനെ അമ്മയുടെ പേരെന്താ, അതും എനിക്ക് ഓർമ്മല്ലായിരുന്നു. ഞങ്ങൾ രാത്രി മുഴിക്കാൻ അമ്മ കുഴിച്ചിട്ട് ആ മൺകൂനൻ്റെ മുമ്പിലിരുന്നു. പെട്ട് കുറേ കഴിഞ്ഞപ്പോൾ ഒരു വണ്ടി വന്നു. ഒരു വണ്ടി വന്നിട്ട് ഞങ്ങൾ അതിലേക്ക് കയറ്റി. ആ വണ്ടി നിറച്ച് കുട്ടികളായിരുന്നു, ഇതുപോലെ പല സ്ഥലത്തു നിന്ന് പിടിച്ചുകൊണ്ടുവന്ന കുട്ടികൾ. ഉമ്മമാരും അമ്മമാരും ഉപ്പമാരും എല്ലാവരും മരണപ്പെട്ട് അവശേഷിച്ച കുട്ടികൾ വലിയൊരു ട്രക്കിലാക്കിയിട്ട് കൊണ്ടുപോവുകയാണ്. ഒരു വൃദ്ധനാണ് വണ്ടി ഓടിച്ചിരുന്നത്. വഴിയിൽ കണ്ടവരെല്ലാം അയാൾ അതിൽ കയറ്റി ഒരു വിചിത്രമായ ഗ്രാമത്തിലേക്കെത്തി. അവിടെയുള്ള അനവധി കോട്ടേജുകളിൽ നിന്ന് കുറേ പരിചയമില്ലാത്ത ആളുകളൊന്നിങ്ങനെ എത്തി നോക്കി. കുട്ടികളെ കണ്ടപ്പം കുറേ സമയം ഞങ്ങളൊന്നും മിണ്ടിയില്ല, അങ്ങനെ നോക്കിയിരുന്നു. പിന്നെ സെന്യ ബൽക്കവിച്ച് പറയുകയാണ്, പിന്നെ ഞാനിങ്ങനെ ഓർക്കുകയാണ്, പിന്നെ വേനൽ വന്നു. നല്ല വെയിലുള്ള വേനൽ. ഒരു അപരിചിതയായൊരു പെണ്ണ് എൻ്റെ തലയിൽ ഇങ്ങനെ തടവി. അപ്പം ഞാൻ നല്ല കരഞ്ഞു, സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ അമ്മയെയും പപ്പയെയും കുറിച്ച് പറയാൻ തുടങ്ങി. പപ്പ തിരിഞ്ഞു നോക്കാതെ ഞങ്ങളെ വിട്ട് ഓടിയത് പറഞ്ഞു. അമ്മ കിടന്നത് അവിടെ ഇങ്ങനെ കിടക്കുന്നത് പറഞ്ഞു. ആ മൺകൂനകൾക്ക് മുകളിലൂടെ വണ്ടുകൾ അരിച്ചു പോകുന്നത് പറഞ്ഞു. അപ്പം അവർ ഞങ്ങളുടെ തലയിൽ ഇങ്ങനെ തടവി. ആ നിമിഷത്തിൽ ഞാനൊരു കാര്യം തിരിച്ചറിഞ്ഞു, ആ സ്ത്രീയെ കണ്ടപ്പോൾ എൻ്റെ മമ്മയെ പോലെ ഉണ്ടായിരുന്നു. ഇതാണ് അവർ ഓർമ്മ പങ്കുവച്ചത്. ഞാൻ എന്തിനത് പറഞ്ഞേ, നമ്മളൊക്കെ വളരെ സേഫായിട്ടാണ് ജീവിക്കുന്നത്. ലോകത്ത് ആ യുദ്ധത്തിന് ശേഷം നടന്ന ഓർമ്മ ഇന്ന് ഇതിനേക്കാൾ കൂടുതൽ സങ്കടം പറയുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ട്, ഫലസ്തീനിലുണ്ട്. പക്ഷെ അവരെഴുതിയിട്ടില്ല, മനസ്സിലായില്ലേ. ആ കുട്ടികൾ വലുതായിട്ടില്ല, ആ കുട്ടികൾ മരിച്ചുപോയവരും അതിലനുഭവം. അപ്പം നമ്മളെപ്പോഴും ആലോചിക്കേണ്ടത് ലോകത്ത് ഇസ്ലാമിക യുദ്ധങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ നീതിയുടെയും ന്യായത്തിൻ്റെയും പേരിൽ മാത്രമുള്ള യുദ്ധങ്ങളായിരുന്നു. അതിലൊരിക്കലും അനീതി ഉണ്ടായിട്ടില്ല. പക്ഷേ ഇസ്ലാമിനെതിരെ എന്താ പറയല്, ഇസ്ലാം യുദ്ധത്തിലൂടെ വളർന്നു എന്ന് പറയും അല്ലേ. പക്ഷേ സത്യത്തിൽ അതാണോ? അല്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ യുദ്ധം ഉണ്ടാക്കിയത് ഇസ്ലാമാ? അല്ല. നിങ്ങൾ പഠിച്ച സ്കൂളിൽ ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ, അതിൻ്റെയൊക്കെ അവസ്ഥകൾ അതിഭീകരമാണ്. ഇപ്പം യുദ്ധം നടക്കുന്നു അല്ലേ, ഇറാൻ മറ്റ് യുദ്ധങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു, പല സ്ഥലങ്ങളിൽ യുക്രൈൻ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ അറിയുമ്പോൾ നമ്മൾ സേഫായിട്ട് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ജീവിക്കാം. അപ്പം നമ്മൾ എന്താ പറയേണ്ട പഠിച്ചവനോട്? ഇത് നമുക്ക് പറയാൻ കഴിയട്ടെ. ഇനി നമ്മുടെ പ്രോഗ്രാമിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ശരി, അപ്പോൾ ഇന്ന് എന്തൊക്കെ പ്രോഗ്രാമുകളാണ് നിങ്ങൾക്കിന്ന് പറയാനുള്ളത്? എന്തൊക്കെ പ്രോഗ്രാമുകളാണ്? ഖദീജ മൻസൂർ എന്തൊക്കെ അവതരിപ്പിക്കാം?
1: ഒരു പാട്ടും ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് സംസാരിക്കാനാണ്.
0: യെസ്, നമുക്ക് പാട്ട് കൊണ്ട് അങ്ങ് തുടങ്ങാം. ഖദീജ അല്ലെങ്കിൽ മെഹറിൻ അല്ലേ, മെഹറിനെ കൂട്ടെ. ഏത് പാട്ടാണ് മെഹറിൻ പാടുക?
1: അതൊരു
0: ഒരു അറബിക് സോങ്. ഓക്കെ, സ്റ്റാർട്ട്.

0: മാഷാല്ലാ മാഷാല്ലാ അൽഹംദുലില്ലാ, അടിപൊളി മാഷാല്ലാ, സൂപ്പറായിട്ട്. അപ്പോൾ മെഹറിൻ കുറച്ചുകൂടിയും എഫേർട്ട് എടുത്തു, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു, സൂപ്പറായിട്ടുണ്ട് അല്ലേ? ഇതിന് മുന്നേ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് പാടിയത് കൊണ്ട് അതിന് മുമ്പൊക്കെ ഇതൊക്കെ അക്ഷരങ്ങളും കാര്യങ്ങളൊക്കെ വളരെ കുറച്ചുകൂടി പ്രാക്ടീസ് എടുത്തതിൻ്റെ നല്ലൊരു ഗുണം എന്തിൽ കാണുന്നുണ്ട്, പാട്ടിൽ കാണുന്നുണ്ട്. അപ്പം സൂപ്പറായി മാഷാല്ലാ, വളരെ ഇഷ്ടമായി പാടി, നന്നായിട്ട് പാടിയിട്ടുണ്ട് മെഹനാസ് ഗഫൂർ പാലത്തിങ്കൽ. ശൈബായം വളപട്ടണം മോൾ നന്നായി ആലപിച്ചു, അറബി ഗാനം ശരിക്കും ബാർക്കല്ലാ ഫീക്ക്. റസിയ ചെങ്ങാനി, റസിയ മംഗളൂരു, അവർ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. സാഹിറ ചെറുവണ്ണൂർ, മനസ്സിൽ നേരത്തെ കഥയുമായി ബന്ധപ്പെട്ട് സങ്കടം തോന്നുന്ന ഒരു കഥയായിരുന്നു എന്ന് പറഞ്ഞു. ആൻ ഫ്രാങ്കിൻ്റെ ഡയറി ഓർമ്മ വന്നു. ആൻ ഫ്രാങ്കിൻ്റെ ഡയറി വായിച്ചു? നിങ്ങളാരും വായിച്ചണോ? വായിച്ചണോ? കേട്ടിട്ടുണ്ട്. സൽമ ഫറൂഖാണ് ഇത് പറഞ്ഞത്. സൂപ്പർ സ്റ്റോറിയായിരുന്നു എന്ന് ഷംനാദ് ഖാൻ. അല്ലാ, എന്തായിരിക്കും അങ്ങനെ ഒരു അവസ്ഥ, ഒരു നെടുവീർപ്പോടെ കേട്ടു തീർത്തു. ജമീല വി പി കളിക്കാവ്, ഹൃദയം വിറച്ച് കേൾക്കാത്തൊരു കഥ മനസ്സിലാക്കുന്ന രീതിയിൽ കിട്ടി. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ് മുഗൾസു ചെറുമംഗലം. പിന്നെ ഈ നന്മയുടെ കൂടെ കൂടാൻ സാധിച്ച സന്തോഷമാണ് ഐഷ കരുമ്പിൽ അറിയിച്ചത്. സെഫിയ കെ തിരങ്ങാടി, ഷംസാദ് തലശ്ശേരി, ഷംനാദ് ഖാനോ, മുഗൾ സൂചറമംഗലം, ഇവരൊക്കെ നമ്മുടെ കൂടെ ചേർന്നിട്ടുണ്ട്. ഒരു ചോദ്യമുണ്ട്, റസൂലിൻ്റെ മുൻനിരയിലെ പല്ല് പൊട്ടിയത് ഏത് യുദ്ധത്തിലായിരുന്നു? മുൻനിരയിലെ പല്ല് പൊട്ടിയത് ഏത് യുദ്ധത്തിലായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് അറിയെങ്കിൽ പറയാം, അല്ലെങ്കിൽ മക്കിലുള്ള അറിയും. ഏത് യുദ്ധത്തിലാണ്? നിങ്ങൾ തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല, നിങ്ങൾക്ക് പറയാം. പിന്നെ സുബൈദ ഇസ്മായിൽ മടിക്കേരി, എല്ലാവർക്കും സുഖന്നല്ലേ, നമ്മളെല്ലാവർക്കും വേണ്ടി ദ്വായിരിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ല, അതൊക്കെ സുബൈദ ഇസ്മായിൽ നിങ്ങളോടൊക്കെ പറഞ്ഞത് അല്ലേ, നമ്മളോടൊക്കെ പറഞ്ഞത്, നമുക്കൊക്കെ ദ്വാ ചെയ്യാം ഇൻഷാല്ല. പിന്നെ ശൈബാം വളപട്ടണം, മൂന്നാല് ദിവസം ആയിട്ട് ലൈവിൽ കയറാൻ പറ്റിയില്ല, ജില്ലാ വിദ്യാർത്ഥി സമ്മേളനവുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ ആ വിവരം അറിയിച്ചിട്ടുണ്ട്. സമീജ പാറാലം, അമീർ ടി എടത്തനാട്ടുകര, സുബൈദ ഇസ്മായിൽ മടിക്കേരി, സീനത്ത് പാലക്കാട്, അമ്ര ബിൻത്ത് യാസർ, നഫീസ പി എ താമരശ്ശേരി, മുഗൾസു ചെറുമകൾ, ഇവരൊക്കെ നമ്മളെ കൂടെ സലാം പറഞ്ഞു വന്നവരാണ്. വാലൈക്കും സലാം വറഹമത്തുള്ളാഹി വബറകാത്തു. ശരി, ആത്തിഫ് ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഷംനാദ് ഖാൻ ഉത്തരം പറഞ്ഞു, ജമീല വി പി കളിക്ക ഉത്തരം പറഞ്ഞു, ഐഷ അങ്ങാടിപ്പുറം പറഞ്ഞു, റെഹാന ബാനു തോട്ടശ്ശേരിയർ പറഞ്ഞു, സൂപ്പറായിട്ടുണ്ട് മാഷാല്ലാ, ഗാനം അടിപൊളി, സഫിയാക്കി തിരങ്ങാടിയും അത് തന്നെ പറഞ്ഞു. ശരി, നമ്മളിനി കഥയ്ക്ക് ശേഷം അതിനോട് യോജിച്ച ഒരു സൈലന്റ് അറബിക് സോങ്, മാഷാല്ലാ അത് സൂപ്പറായി, ബ്യൂട്ടിഫുൾ, ബാർക്കല്ലാ ജമീല വി പി കളിക്കാം. ഓക്കെ, പിന്നെ പാട്ട് ഇഷ്ടമായി നിന്ന് പിന്നെയും ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. നമുക്കപ്പോൾ ഇനി ഈ മെസ്സേജിലൂടെ കുറേ അങ്ങനെ പോകണ്ടല്ലോ, നമുക്ക് അടുത്തത് എന്തിൽ വേണം? ആ ഇൽമുന്നീസ അംസ പാലക്കാടും, നേരത്തെ ഏത് യുദ്ധത്തിലാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഏത് യുദ്ധത്തിലാണ് പൊട്ടിയത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നബിയുടെ മുൻപല്ല് പൊട്ടിയത് ഉഹ്ദ് യുദ്ധത്തിൽ. ഉഹ്ദ് യുദ്ധത്തിൽ എന്നതിൻ്റെ ഉത്തരം ആരാണ് ഫസ്റ്റ് പറഞ്ഞത് നോക്കട്ടെ. ഫസ്റ്റ് അതിൻ്റെ ഉത്തരം പറഞ്ഞത് ഞാനിവിടെ കാണുന്നത് ആയിഷ അങ്ങാടിപ്പുറമാണ്, അതിൻ്റെ ഉത്തരം ഫസ്റ്റ് പറഞ്ഞതായിട്ട് കണ്ടു. ശരി, ഇനി അടുത്ത ഒരു പ്രോഗ്രാം അഫ്ര, എന്താ എന്തിനെ പറ്റിയാ പറയാം?
1: ഷഹവത്തിനെ പറ്റിയിട്ട്.
0: ഷഹവത്ത്, ഓക്കെ പറയാം.
1: അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഷഹവത്തിനെ പറ്റിയാണ്. ഷഹവത്ത് എന്ന് വെച്ചാൽ അത് നമ്മളെ സ്വഭാവത്തിൽ പെട്ടൊരു കാര്യമാണ്. ഷഹവത്തിന് കറക്റ്റായിട്ടുള്ള മീനിങ് ആഗ്രഹം, മോഹം, ഇഷ്ടം, ഇതൊക്കെ ഷഹവത്തിൻ്റെ മീനിങ്ങാണ്. നമുക്ക് അള്ളാഹു പലതരം ആഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം, സമ്പത്തിനോടുള്ളത്, ജയിക്കാനുള്ള ആഗ്രഹം, ഇതൊക്കെ നമുക്ക് അള്ളാഹു തന്ന ആഗ്രഹങ്ങളാണ്. നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകുന്ന തെറ്റല്ല, പക്ഷേ അത് നമ്മൾ നിയന്ത്രിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇസ്ലാം ഷഹവത്തിനെ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഇസ്ലാം ഒരാളെ വികാരമില്ലാത്ത ഒരാളാക്കാൻ ആവശ്യപ്പെടുന്നില്ല, മറിച്ച് ആ ആഗ്രഹങ്ങൾ നിയന്ത്രിച്ച് അള്ളാഹുവിൻ്റെ പരിധിക്കുള്ളിൽ ജീവിക്കാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഷഹവത്തിനെ പറ്റി പറയുന്ന ഒരു ഖുർആൻ ആയത്തുണ്ട്, ആലി ഇംറാൻ 14-ാമത്തെ ആയത്ത്. സുയ്യിന ലിന്നാസി ഹുബ്ബ ഷഹവാത്ത്, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളോടുള്ള സ്നേഹം മനോഹരമായി തോന്നിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കുതിരക്ക് നല്ല ശക്തിയുണ്ട്, അത് നിയന്ത്രണമില്ലാതെ പോയാൽ അപകടമാണ്, അത് നല്ല രീതിയിൽ നിയന്ത്രിച്ചാൽ ശക്തി ഉപകാരപ്പെടും. അതുപോലെയാണ് ഷഹവത്ത്. ഷഹവത്ത് നിയന്ത്രണമില്ലാതെ പോയാൽ എല്ലാവർക്കും അപകടമാണ്. എന്നാൽ നിയന്ത്രിച്ചാൽ നമുക്ക് നന്മയായിട്ടും ഒക്കെ നമുക്ക് ഉപകാരപ്പെടുന്നത്. ഇസ്ലാം ശഹവത്തിനെ പഠിപ്പിക്കുന്നത് ആഗ്രഹം ഇല്ലാതാക്കുക എന്നതല്ല, ആഗ്രഹത്തെ നിയന്ത്രിക്കുക എന്നതാണ്.
0: യെസ്, വളരെ കുറഞ്ഞ വാക്കുകൾ കൊണ്ടാണെങ്കിലും അത് വളരെ വലിയൊരു തത്വമാണ് ശരിക്ക് അഫ്ര പറഞ്ഞിട്ടുള്ളത്. നമുക്കിനി അധികം വിശദീകരണം ആവശ്യമില്ലാത്ത വിധത്തിൽ കൃത്യമായി പറഞ്ഞു. ആ കുതിരയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, അതായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ അത് വളരെ ഗംഭീരമായിരിക്കുകയാണ്. മനുഷ്യനെ തകരുന്നത് ഈ ശഹവത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ശഹവത്തിൻ്റെ മുന്നിൽ ഇമ്പൾസീവ്നെസ് ആയി അല്ലേ ആയി മാറുക, അതായത് ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഒരു തരം പിന്നെ മാനസികാവസ്ഥയിൽ ആ ആഗ്രഹങ്ങളെ പിടിച്ചു വെക്കാൻ പറ്റാതെ അതിലേക്ക് എടുത്തു ചാടുകയാണ്. അപ്പോൾ അത്യാഗ്രഹങ്ങളിലേക്ക് ചാടുന്നു, അങ്ങനെ തിന്മകളിലൂടെ പോകുന്നു. അപ്പോൾ മാഷാല്ല, വളരെ ചിന്തനീയമായിരുന്നു എന്ന് ജമീല വി പി കളിക, ഗുഡ്, സൂപ്പറായിട്ടുണ്ട്. ശരി, ഇനി ഇനി നമുക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ ഇനി ഖദീജയാണ് പറയാനുള്ളത്. ഖദീജ, എന്തിനെ കുറിച്ചാണ് നമ്മൾ പറയാം? ഖദീജ, പാട്ടാണോ? ഏതാണ്, എന്തിനെ പറ്റിയാണ്, അല്ലെങ്കിൽ പാട്ടാണ്, ഏതും നിന്റെ ഇഷ്ടം.
2: ഹജ്ജ്,
0: ഹജ്ജുമായി ബന്ധപ്പെട്ട്, ഹജ്ജുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പോയിന്റ്സുകൾ പറയുള്ളത്?
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തും. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാ. അപ്പോൾ നമ്മൾ ഈ ലോകത്തുള്ള ഏതൊരു മുസ്ലിമും ആഗ്രഹിക്കാത്ത കാര്യമാണ് ഹജ്ജും ഉംറയും ചെയ്യൽ.
0: ആഗ്രഹിക്കുന്ന കാര്യം അല്ലേ, ഹജ്ജും ഉംറയും ചെയ്യാന്നുള്ള എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ,
2: നമ്മൾ ഇസ്ലാം കാര്യത്തിലെ അഞ്ചാമതാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഞാനൊരു ആയത്തുകൊണ്ട് തന്നെ തുടങ്ങുകയാണ്. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മനിസ്തതഅ ഇലൈഹി സബീല. ആ മന്ദിരത്തിൽ എത്തിച്ചേരാൻ കഴിവുള്ള മനുഷ്യർ അതിലേക്ക് ഹജ്ജ് തീർത്ഥാടനം നടത്തൽ അവർക്ക് അള്ളാഹുവോടുള്ള ബാധ്യതയാകുന്നു. അതായത് നമ്മൾ കഴിവുള്ളൊരു മനുഷ്യന് ഹജ്ജ് ഉംറയും ചെയ്യൽ അള്ളാഹുവോടുള്ളൊരു ബാധ്യതയാണ്. പിന്നെ നമ്മൾ, ഞാനിപ്പം എട്ടാം ക്ലാസ്സിലാണ്. നമ്മുടെ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ട് ഇതിനെ പറ്റിയിട്ട് ചെറുതായിട്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഇതിൽ പറഞ്ഞു തരാം. നമ്മൾ ഹജ്ജിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ ഉണ്ട്. നമ്മൾ അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഹജ്ജിന് പോവുക, ഒരുങ്ങുക. ജീവിതത്തിൽ വന്നുപോയ ഏറ്റവും ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകളിൽ നിന്നും പൊറുക്കലിനെ തേടുക. പിന്നെ നമ്മൾ, നമുക്കിപ്പം ഓരോരുത്തർ അമാനത്തായി ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ ആളുകളെ തന്നെ തിരിച്ചേൽപ്പിക്കുക. ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെ കുടുംബത്തിന് കഴിഞ്ഞുകൂടാൻ ആവശ്യമായ ധനവും മറ്റും ഉത്തരവാദപ്പെട്ടവരെ ഏൽപ്പിക്കുക. പിന്നെ ഹജ്ജിനോ ഉംറക്കോ പുറപ്പെടുന്നത് സ്ത്രീകളാണെങ്കിൽ യാത്ര ചെയ്യുന്നത് മഹ്റമിനോടൊപ്പം ആവുക. ഇനി പറയാനുള്ളത് മീക്കാത്തുകളും ഇഹ്റാമിൻ്റെ ഇനങ്ങളുമാണ്. മീക്കാത്തിൽ വെച്ചിട്ടാണ് ഇഹ്റാമിൽ പ്രവേശിക്കുന്നത്. പലതരം മീക്കാത്തുകളുണ്ട്. ദുൽഹുലൈഫ, അൽ ജുഹ്ഫ, ഖർനുൽ മനാസിർ, യലംലം, ദാതുൽ ഇർഖ് എന്നീ സ്ഥലങ്ങളാണ് ഹജ്ജിൻ്റെയും ഉംറയുടെയും ഇഹ്റാമിൽ പ്രവേശിക്കാനുള്ള മീക്കാത്തുകൾ. ഹജ്ജിന് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് ഹജ്ജിൻ്റെ മാസങ്ങളായ ശവ്വാൽ, ദുൽഖഅദ, ദുൽഹജ്ജ് മാസങ്ങളിലാണ്. ഉംറക്ക് ഇഹ്റാമിൽ എപ്പോൾ വേണമെങ്കിലും പ്രവേശിക്കാം, നിശ്ചിത മാസങ്ങളില്ല. നിശ്ചയിക്കപ്പെട്ട മീക്കാത്തുകളിൽ വെച്ച് ഹജ്ജിനോ ഉംറക്കോ രണ്ടിനും കൂടിയിട്ട് നമ്മൾ ഒന്നിച്ച് നിയ്യത്ത് ചെയ്ത് ഹജ്ജിൻ്റെ കർമ്മത്തിലേക്ക് പ്രവേശിക്കുന്നതിനാണ് ഇഹ്റാമിൽ പ്രവേശിക്കുക എന്ന് പറയുന്നത്. ഇനി ഹജ്ജിന് മൂന്ന് രൂപത്തിൽ ഇഹ്റാമിൽ പ്രവേശിക്കാം. ഒന്ന്, തമത്തുഅ്. ഹജ്ജ് ഉദ്ദേശിച്ച ഒരാള് ഹജ്ജിൻ്റെ മാസങ്ങളിൽ ആദ്യം ഉംറക്ക് മാത്രമായി ഇഹ്റാമിൽ പ്രവേശിച്ച് മക്കയിൽ വന്ന് കഅബയെ തവാഫ് ചെയ്യുന്നു. പിന്നീട് സഫ മർവയ്ക്കിടയിൽ സഅി ചെയ്യുകയും ശേഷം പുരുഷന്മാരാണെങ്കിൽ മുടിവടിച്ച് കളയുകയോ വെട്ടിത്താക്കുകയോ ചെയ്യുന്നതിന് ശേഷം ഉംറയിൽ നിന്ന് പിന്മാറാം. പിന്നീട് ഹജ്ജിൻ്റെ സമയം വരെ പതിവ് വസ്ത്രം ധരിക്കുകയും സാധാരണ ജീവിതത്തിൽ ഏർപ്പെടുകയും ചെയ്യുക. ശേഷം യൗമു തർവിയയിൽ, അതായത് ദുൽഹജ്ജ് 8 യൗമു തർവിയ എന്ന് പറയുന്നത്, ഹജ്ജിന് ഇഹ്റാമിൽ പ്രവേശിക്കുകയും ഹജ്ജ് പൂർത്തിയാക്കുകയും ചെയ്യുന്നു. ഈ രീതിയാണ് തമത്തുഅ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി രണ്ടാമത്തേത് ഇഫ്രാദ്. ഹജ്ജിൻ്റെ മാസങ്ങളിൽ ഹജ്ജിന് മാത്രമായി ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിനാണ് ഇഫ്രാദ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ മക്കയിൽ വന്ന് ഖുദൂമിൻ്റെ തവാഫ് ചെയ്യുകയും ശേഷം ശഫ മർവക്കിടയിൽ സഅയ് നിർവഹിക്കുകയും ഹജ്ജ് അവസാനിക്കുന്നതുവരെ ഇഹ്റാമിൽ തന്നെ തുടരുകയും ചെയ്യണം. മൂന്ന്, ഖിറാൻ. ഹജ്ജിനും ഉംറക്കും ഒന്നിച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിനാണ് ഖിറാൻ എന്ന് പറയുന്നത്. ഇഫ്രാദും ഖിറാനും ഇഹ്റാമിൽ പ്രവേശിച്ചവരുടെ കർമ്മങ്ങളിൽ ഒരേപോലെയാണ്. ഇഫ്രാദായി ഹജ്ജ് ചെയ്താൽ ബലി അറുക്കേണ്ടതില്ല. എന്നാൽ ഖിറാനായും തമത്തുആയും കർമ്മങ്ങൾ ചെയ്യുന്നവർ നിർബന്ധമായും ബലി അറുക്കേണ്ടതാണ്. ഇഹ്റാമിൽ പ്രവേശിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. മീഖാത്തിൽ വെച്ച് ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കുക, എന്നിട്ട് ലബ്ബൈക് അല്ലാഹുമ്മ ഉംറ എന്നോ ലബ്ബൈക് അല്ലാഹുമ്മ ഹജ്ജ എന്നോ നിർവഹിക്കൽ ഉദ്ദേശിക്കുന്ന കർമ്മത്തിനനുസരിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്. പുരുഷന്മാരുടെ ഇഹ്റാം ഒരു തുണി ഉടുക്കുകയും മറ്റൊരു തുണി കൊണ്ട് പുതക്കലുമാണ്. അവ വെള്ള തുണിയായിരിക്കൽ സുന്നത്താണ്. സ്ത്രീകൾക്ക് ഇഹ്റാമിന് പ്രത്യേക വസ്ത്രമില്ല.
0: ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി ഒരു കർമ്മശാസ്ത്ര സംബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രത്യേകിച്ച് ഹജ്ജുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, നമ്മളെ ചില പോയിന്റ്സുകൾ നമ്മൾ അറിയിക്കേണ്ടായി ഖദീജ മൻസൂർ. നമുക്ക് ഇനി നമ്മൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ കുറേ മെസ്സേജുകൾ വന്നിട്ടുണ്ട്, നമുക്ക് സാരോപദേശം കേൾക്കാനുണ്ട്. ജമീല വി കെ പോനൂർ ഷുഹൈബായം വളപട്ടണം ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഷുഹൈബായം വളപട്ടണം ചോദിച്ചു, ഹലറമൌത്ത് ഏത് രാജ്യത്തുള്ള പ്രദേശമാണ് അറിയാമോ? ഹലറമൌത്ത് എന്ന് പറഞ്ഞ നബി പറഞ്ഞൊരു സ്ഥലം കൂടിയാണ്. അത് ഏത് രാജ്യത്തുള്ള പ്രദേശമാണ് എന്നതാണ്. ഫൗസിയ മമ്മു, കാരുണ്യം, കൊല്ലം, കൊയിലാണ്ടി, അതുപോലെ ബൽത്തീം, ഹവ്വാൻ, ഊരിയാസിയം അവർ നമ്മുടെ കൂടെയുണ്ട്. സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഷഹവത്ത് എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ പഠിപ്പിച്ചു വന്നു. ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ ഇനി നടത്തട്ടെ എന്ന് സഫിയ കെ തിരങ്ങാടി. അൽഹംദുലില്ലാ, വളരെ ചിന്തനീയമായിരുന്നു എന്ന് നേരത്തെ സംസാരവുമായി, അഫ്രയുടെ സംസാരവുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ഹജ്ജിൻ്റെയും ഉംറയുടെയും കാര്യങ്ങൾ മോൾ നന്നായി പറഞ്ഞല്ലോ എന്ന് ജമീല വി കെ പുനൂർ. ഹജ്ജിൻ്റെ രൂപം ക്രമത്തിൽ ഭംഗിയായി വിവരിച്ചു നൽകിയ മോൾ ഉഷാറായിട്ടോ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇത്ര രീതിയിൽ മോൾ നന്നായി പഠിപ്പിച്ചിരിക്കുകയാണ്. മാഷാല്ലാ. റൈഹാന ബാനു, തോട്ടശ്ശേരിയറ. ഹജ്ജിനെ പറ്റി വിശദമായി പറഞ്ഞു തന്നു മോൾ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നും മോൾ സൂചിറമംഗലം. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ഇനി ജമീല കുമരനെല്ലൂരിൽ നിന്നും സലാം പറഞ്ഞ കൂടെ വന്നിട്ടുണ്ട്. മാഷാല്ലാ, സൂപ്പർ സ്പീച്ചായിരുന്നു അന്ന്. ഷംനാദ് ഖാൻ. ശരി, നമ്മളിനി സാരോപദേശത്തിലേക്കാണ് പോകുന്നത്. സാരോപദേശം കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരു കുട്ടിക്ക് എന്തെല്ലാം നല്ല ഗുണങ്ങളുണ്ടാവേണ്ടതുണ്ട്? ഇത് കേൾക്കുന്ന നമുക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ട്? അതിനകത്ത് നമ്മേക്കാൾ മുതിർന്നവരോടുള്ള ബഹുമാനം, അവരോടുള്ള ആ ഒരു റെസ്പെക്റ്റ് എന്ന ഒരു ക്വാളിറ്റി നമുക്ക് ഉണ്ടോ? വളർന്നു വരുന്ന തലമുറയിൽ അത് കുറഞ്ഞു വരുന്നു എന്നാണ് പലരും പറയുന്നത്. പക്ഷേ ഇത്തരം നന്മകൾ കേൾക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ടുണ്ടാകും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലൈസ മിന്ന മല്ലം യർഹം സഅീറന വലം യുഅക്കർ കബീറന. ചെറിയ കുട്ടികളോട് കരുണ കാണിക്കാത്തവരും വലിയവരെ ആദരിക്കാത്തവരും നമ്മിൽപ്പെട്ടവരല്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സദസ്സിൽ വെച്ച് ചോദിക്കുകയാണ്, മുഅ്മിനായ ഒരു മനുഷ്യൻ്റെ ഉദാഹരണം ഒരു വൃക്ഷത്തെപ്പോലെയാണ്. അതിൻ്റെ ഇല താഴെ വീണു പോകാറില്ല. അത് സദാസമയം ആളുകൾക്കതിൻ്റെ ഫലം നൽകിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ വേര് അതിശക്തമായ ബലത്തിലുള്ളതാണ് എന്നിങ്ങനെയുള്ള ചില ക്ലൂസ് നൽകിക്കൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിച്ചു, ഇതേതാണ് വൃക്ഷം? ആ സദസ്സിൽ വലിയ വലിയ സ്വഹാബിമാരുണ്ട്. അവർക്കാർക്കും ഇതിൻ്റെ ആൻസർ ലഭിച്ചില്ല. പക്ഷേ ആ കൂട്ടത്തിലുണ്ടായിരുന്ന പ്രായം കുറഞ്ഞ കുട്ടി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അബ്ദുല്ലാഹി ബിൻ ഉമർ, അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു അത് ഈത്തപ്പനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത് എന്ന്. ആരും ആൻസർ പറയാതിരുന്നപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഈത്തപ്പനയാണ് എന്ന് പറഞ്ഞു കൊടുത്തു. വീട്ടിലെത്തിയപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് മകൻ പറഞ്ഞു, ഉപ്പ, എനിക്കറിയാമായിരുന്നു അതിൻ്റെ ഉത്തരം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എങ്കിൽ മകനെ നിനക്കത് പറഞ്ഞുകൂടായിരുന്നു, എനിക്ക് ആ സദസ്സിൽ അഭിമാനിക്കാമായിരുന്നല്ലോ, എൻ്റെ മകനാണതിൻ്റെ ആൻസർ പറഞ്ഞത് എന്ന അർത്ഥത്തിൽ. അങ്ങനെയാണല്ലോ നമുക്ക് കിട്ടുന്ന മാർക്കിലും റാങ്കിലും ഗിഫ്റ്റിലും റിവാർഡ്സിലും എല്ലാം ഏറ്റവും അധികം സന്തോഷിക്കുന്നത് നമ്മുടെ പാരൻസ് ആയിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇബ്നു ഉമറിനോട് പറഞ്ഞു, നിനക്കത് ആൻസർ പറഞ്ഞുകൂടായിരുന്നു, എനിക്ക് അഭിമാനിക്കാമായിരുന്നു. ആ സന്ദർഭത്തിൽ ഉമർ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത്രയും മുതിർന്ന സഹാബിമാരുടെ ഇടയിൽ വെച്ച് ഞാനത് പറയുന്നതിന് വെറുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം എന്നേക്കാൾ എത്രയോ പ്രായത്തിനും അറിവിനും കഴിവിനും മുതിർന്നവരാണ് മുന്നിലിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്കറിയുന്ന ഉത്തരങ്ങളും കാര്യങ്ങളുമൊക്കെ അവസരങ്ങളിലെടുത്ത് നമുക്ക് പറയാം. പക്ഷെ ഈ ചരിത്രത്തിൽ നമുക്കുള്ള ഏറ്റവും വലിയ പാഠം ഇബ്നു ഉമർ എന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ മുതിർന്നവരെ ബഹുമാനിച്ചതിൻ്റെയും ആദരിച്ചതിൻ്റെയും ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. നമുക്ക് നന്മ ലഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു, നമുക്ക് പടച്ച റബ്ബിൻ്റെ സഹായവും ബർക്കത്തും അവൻ്റെ എല്ലാ തരത്തിലുമുള്ള സപ്പോർട്ടും ലഭിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മുതിർന്നവരുമായിട്ട് നല്ല നിലയിൽ വർത്തിക്കേണ്ടതുണ്ട്, അവരെ ആദരിക്കേണ്ടതുണ്ട്. നോക്കൂ, നമ്മൾ നടക്കുന്ന വഴികൾ, നമ്മൾ പഠിക്കുന്ന കലാലയം, നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, നമ്മുടെ ചുറ്റും കാണുന്ന ഈ വലിയ വലിയ സൗധങ്ങൾ, അതാര് നിർമ്മിച്ചതാണ്? ഇന്നും ആളുകൾ തണൽ കൊള്ളുന്ന മരങ്ങളും അതുപോലെ തന്നെ കാത്തിരിപ്പ് കേന്ദ്രങ്ങളും ഇതെല്ലാം നമ്മേക്കാൾ മുതിർന്നവർ നമുക്ക് വേണ്ടി പിൽക്കാലക്കാർക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ്. അതുകൊണ്ട് തന്നെ അവരെ നാം ആദരിക്കണം എന്ന് പറയുന്നതിൽ യാതൊരു തരത്തിലുമുള്ള തെറ്റുമില്ല എന്ന് മാത്രമല്ല, അത് നല്ല ഒരു കുട്ടിയുടെ നല്ല ഒരു ക്വാളിറ്റിയാണ്. മുതിർന്നവരെയൊക്കെ റെസ്പെക്റ്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ, അവരോടൊക്കെ മാന്യമായി നമ്മൾ പെരുമാറുമ്പോൾ ആളുകൾ തന്നെ ചോദിക്കും, ഇത് ആരുടെ കുട്ടിയാണ്, ഇത് ഏത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്, ഏത് മദ്രസയിൽ പഠിക്കുന്ന കുട്ടിയാണ്, എങ്ങനെയാണ് ഈ കുട്ടിക്ക് ഇങ്ങനെ ആവാൻ പറ്റുന്നത്, എന്തു നല്ല സംസാരമാണ്, എന്തു നല്ല റെസ്പെക്റ്റാണ് എന്ന് ആളുകൾ പറയും. ആളുകൾ പറയുന്നതിനപ്പുറത്ത് അള്ളാഹുവിൻ്റെ കൂലിയാണ് നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ളത്. നാം ഒരു മുസ്ലിമായി പരിഗണിക്കണമെങ്കിൽ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഫോളോവറായി, ഒരു പിൻഗാമിയായി നമ്മൾ പരിഗണിക്കപ്പെടണമെങ്കിൽ, അതിലെണ്ണപ്പെടണമെങ്കിൽ നമ്മൾ നമ്മുടെ മുകളിലുള്ളവരെ, അതാരാകട്ടെ നമ്മുടെ വീട്ടിലുള്ളവരാകട്ടെ, നമ്മുടെ സ്കൂളിലുള്ളവരാകട്ടെ, നമ്മുടെ നാട്ടിലുള്ളവരാകട്ടെ, നമ്മുടെ കുടുംബത്തിലുള്ളവരാകട്ടെ, ആരായിരുന്നാലും മുതിർന്നവരോടുള്ള ആ ഒരു ആദരവ് നമുക്കുണ്ടാകണം. അവരെ ആദരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അവരുടെ ഏറ്റവും നല്ല നിലയിൽ നമ്മൾ വർത്തിക്കുക, അവരോട് സലാം പിന്നെ പറയുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചെറിയവർ വലിയവരോട് സലാം പറയണം, വാഹനത്തിൽ സഞ്ചരിക്കുന്നവർ നടന്നു പോകുന്നവരോടും സലാം പറയണം എന്നാണ്. അതുപോലെ തന്നെ അവരോട് തർക്കുത്തരം പറയാതെ, അവരുടെ ഉപദേശങ്ങളെ പുച്ഛിച്ച് തള്ളാതെ ഏറ്റവും നല്ല നിലയിൽ അവരോട് മാന്യമായി സംസാരിക്കുക, അവർക്ക് സംസാരിക്കാൻ വേണ്ടി അവസരങ്ങൾ കൊടുക്കുക, അവർക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. പ്രായമായ ഉമ്മ ഉപ്പ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു, വഖുർ റബ്ബി ഇർഹംഹുമ കമാ റബ്ബയാനി സഗീറ, ചെറുപ്പത്തിൽ എന്നെ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ അവർ ഇപ്പോൾ വയസ്സായി അങ്ങെത്തിയിട്ടുണ്ട്, അതുകൊണ്ട് അവരോട് നീ കരുണ കാണിക്കണേ എന്ന് പറയാനും, അവരെ ചേർത്ത് പിടിക്കാനും, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും, അവർക്ക് രോഗവും മറ്റു പ്രയാസവും ഉണ്ടാകുമ്പോൾ അവർക്ക് മരുന്ന് കൊടുക്കാനും, അവർക്ക് നടക്കാനും റോഡ് ക്രോസ് ചെയ്യാനും വായിക്കാനും എഴുതാനും ഒക്കെ പ്രയാസങ്ങളുണ്ടാകുമ്പോൾ അതെല്ലാം ചെയ്തു കൊടുക്കാൻ സഹായിക്കുവാനും ഒക്കെ നമ്മൾ പ്രത്യേകം ശ്രമിക്കുക. ഒരുപാട് നല്ല സ്വഭാവങ്ങളുള്ള ആളുകളായിട്ട് മാറാനുള്ള ഒരു പരിശീലനമാണ് ഇത്തരം സാരോപദേശങ്ങൾ. അതിലൂടെ നമ്മളത് ഉൾക്കൊള്ളുക, മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏറ്റവും നല്ലവരായി ജീവിക്കാനും ഏറ്റവും നല്ലവർ താമസിക്കുന്ന സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
4: മാഷാഅല്ലാഹ്. അപ്പോൾ സാരോപദേശമാണ് ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞത്. സാരോപദേശത്തിലൂടെ കുറേ കാര്യങ്ങൾ എല്ലാ ദിവസവും മുനോർ സാറിൻ്റെ സംസാരത്തിലൂടെ നമ്മൾ കേൾക്കാറുണ്ട്. ഇനി ഇതിനിടക്ക് ചില ചോദ്യങ്ങളുമായി, ആദ്യ ഫ്രണ്ടത്താണ് തിന്നാൻ കഴിയുന്ന കളർ ഏതാണ്? ഓറഞ്ച്. അതിൻ്റെ ഉത്തരം നീ പറഞ്ഞു, നിനക്ക് പ്രത്യേക സമ്മാനവുമായിട്ട് ശ്രോതാക്കൾ വരുമായിരുന്നു. ഓക്കെ, അഫ്രയാണ് ഉത്തരം ആദ്യമായി പറഞ്ഞത്. തിന്നാൻ കഴിയുന്ന കളർ ഓറഞ്ച് ആണെന്നും പറഞ്ഞു. നല്ല സാരോപദേശമായിരുന്നു. നല്ല ചരിത്ര സംഭവം ജദാക്കള്ള ഷൊയ്ബായം വളപട്ടണം. AD 644 കേരളം സന്ദർശിച്ച് ഇസ്ലാം മതം പ്രചരിപ്പിച്ച അറബ് സഞ്ചാരി ആരാണ്? AD 644 പിന്നെ ഹലറമൗത്ത് എവിടെയെന്നുള്ളതിൻ്റെ ഉത്തരം യമനിലാണ് എന്ന് പറഞ്ഞത് ഒരുപാട് ആളുകൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് അതിൻ്റെ ഉത്തരം പറഞ്ഞത് ഫൗസിയ മമ്മു കാരുണ്യം കൊല്ലം കൊയിലാണ്ടി അവരാണ്. പിന്നെ ബൽക്കി സാറ്റൂരും ജമീല വി പി കാളിക്കാവ് ഷംനാദ് ഖാൻ അവരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ AD 644 കേരളം സന്ദർശിച്ച് ഇസ്ലാം മതം പ്രചരിപ്പിച്ച അറബ് സഞ്ചാരി എന്നുള്ളൊരു ചോദ്യം ജമീല കുമരനല്ലൂർ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം അറിയുന്ന ആളുകൾ അയക്കുക ഇൻഷാല്ലാ. നമ്മൾ അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോകണം ഇൻഷാല്ലാ. അടുത്ത പ്രോഗ്രാം ഏതാണ്? നൗറീൻ. ആ മെഹറിൻ പറയൂ. ഏത് പാട്ടാണല്ലേ?

0: മാഷാല്ലാ. അപ്പോൾ ഇന്നിപ്പോൾ മെഹറിന് എത്ര പാട്ട് പാടി?
1: രണ്ട്
0: രണ്ട് പാട്ട് പാടി. ഓക്കെ, അപ്പോൾ പാട്ടുകൊണ്ട് നമുക്കിന്ന് പാട്ടിൻ്റെ പാലായി തീർക്കാം എന്ന് പറഞ്ഞ പോലെ പാട്ടിൻ്റെ ഒരു ഒരു ദിവസമാക്കി. ഇനി കുറഞ്ഞ സമയം കൂടെ ബാക്കിയുള്ളൂ. ജമീല വി പി കാളിക്കാവ് സുലൈമാൻ അൽ താജിർ എന്നതാണ് കേരളം സന്ദർശിച്ച ആയിരത്തി ചോദ്യം ഇതായിരുന്നു ചോദ്യം ഏതായിരുന്നോ AD 644 കേരളം സന്ദർശിച്ച ഇസ്ലാം മതം പ്രചരിപ്പിച്ച അറബ് സഞ്ചാരി എന്നതിൻ്റെ ഉത്തരം പലരും അയച്ചിട്ടുണ്ട്. അതിലൊന്ന് സുലൈമാൻ അൽ താജിരി, മാലിക് ബിൻ ദീനാർ, ഇൽമുന്നീസ് അയച്ചത് മാലിക് ബിൻ ദീനാർ, സഫിയ കെ തിരങ്ങാടി, ഹവാനൂരിയ ഉമ്മുകുൽസു ചിറമംഗലം ഇബിന് ബത്തൂത്ത എന്ന്. പക്ഷേ അതിൽ എനിക്ക് കൺഫ്യൂഷനുണ്ട്. വി വാണ്ട് ടു ചെക്ക്. പിന്നെ തിന്നാൻ കഴിയുന്ന കളർ ഓക്കെയാണ്, ഓറഞ്ച്. വേറെ ഏതെങ്കിലും കളർ ഉണ്ടോ? അങ്ങനെ വേറെ ഏതെങ്കിലും കളറുണ്ടോ? ഓറഞ്ച് അല്ലാതെ തിന്നാൻ കഴിയുന്ന കളർ ചിന്തിച്ചു നോക്കൂ. പാട്ട് സൂപ്പറായി. ഓക്കെ, ഇനി എന്താണ് അടുത്തൊരു പ്രോഗ്രാം? മറ്റൊരു പാട്ട്, ഖദീജ മൻസൂറിൻ്റെ പാട്ടിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: മഷാല്ലാ, പാട്ട് കേട്ട് ഹൃദയം പൊട്ടി. എൻ്റെ ഉമ്മ മരിച്ചിട്ട് 6 ദിവസമായി. പ്രാർത്ഥിക്കണേന്ന് ഉമ്മ കുൽസു ഉച്ചിറമംഗലം. സ്വാഭാവികമായിട്ടും നമുക്ക് അത്തരമൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ പാട്ട് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ടാവും. ഇതായിരുന്നു അവരുടെ മാതാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹു അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ, അവരെയും നമ്മയൊക്കെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആലിയ വോയിസ് അയച്ചിട്ടുണ്ട്, ആലിയുടെ വോയിസ് ഒന്ന് കേൾക്കാം.
1: Assalamu alaikum. My name is Alia Shifan.

0: മാഷാല്ലാ. അപ്പൊ അവസാന നിമിഷത്തിൽ ആലിയ ഷിഫാൻ സൂപ്പറായി, മോളെ അടിപൊളിയായിട്ടുണ്ട്. ഇന്ന് ഒരു ഒരു ഒരു ഒരു വ്യത്യസ്തമായിട്ട് പ്രോഗ്രാമുകളെ ഒന്നുകൂടി വ്യത്യസ്തമാക്കാൻ പറ്റി, നന്നായിട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ മോളിപ്പോൾ ഒരുപാട് ഭയങ്കര മെച്ചോർഡായിട്ടാണല്ലോ പാട്ടുകളൊക്കെ പാടുന്നത്. ആലിയ ആലിയ ഞാൻ വിചാരിച്ച് കുറച്ച് സമയം പാടി നിർത്തുന്ന, പൂർണ്ണമായിട്ടും പാടി ഗംഭീരമാക്കിയിരിക്കുകയാണ്. മഷാല്ല, കൊച്ചുമോൾ എത്ര ഉഷാറായിട്ടാണ് പാട്ട് പാടിയത്. മഷാല്ല, മുഗൾ സൂചിറമംഗലം പാട്ട് സൂപ്പറായി. കൂടുതൽ പഠിക്കാനും പാടാനൊക്കെ അള്ളാഹുമേ അനുഗ്രഹിക്കട്ടെ എന്ന്. അബ്ദുൽ ഹമീദ് സി കെ ഷംനാദ് ഖാൻ സൂപ്പർ സോങ് ആയിരുന്നു എന്ന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നേരത്തെ ഖദീജ മൻസൂറിൻ്റെ പാട്ടുമായി ബന്ധപ്പെട്ടും ധാരാളം മെസ്സേജുകൾ വന്നു. സ്വരം സൂപ്പറായി, മരണത്തിൻ്റെ ഓർമ്മകൾ പാടിയ മോക്ക് എഴുതിയ ആൾക്കും ഒക്കെ നാഥൻ അനുഗ്രഹം നൽകട്ടെ എന്നും. ശരി, നമ്മളിനി അടുത്തൊരു ഒരു ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, അൽഹംദുലില്ലാ, കുഞ്ഞുമോളുടെ മധുരമുള്ള പാട്ട് കേട്ടുകൊണ്ട് ഇന്നത്തെ ലൈവ് ഇങ്ങനെ അവസാനിക്കുമ്പോൾ സന്തോഷമെന്നാണ് ജമീല വി പി കാളിക്കാവ് പറഞ്ഞത്. ഇനി പാട്ടിൻ്റെ വരികളോ തുമ്പുകളോ അതിൻ്റെ വാലോ എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടോ? ഒരു വരി ഏതെങ്കിലും ഇല്ല. ഓക്കെ, ഇനി സമയമില്ല അല്ലേ, 5:55. നമുക്ക് പാഠക്കുറിപ്പിൻ്റെ സമയം പ്രശ്നമാണോ നോക്കണം. പാഠക്കുറിപ്പ് സമയം ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ഇനി 5 മിനിറ്റ് സമയമുണ്ടോ എന്ന് ടെക്നിക്കൽ വിങ്ങിൽ നിന്ന് നോക്കാം. ആ ഓക്കെ, എന്നാൽ പാഠക്കുറിപ്പ് കേൾക്കാം.
1: വസല്ലമ പറഞ്ഞു തന്ന ഒരു കഥ കേൾക്കാം. ഇസ്രായേലിയിലെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് 1000 സ്വർണം നാണയങ്ങൾ കടം ചോദിച്ചു. സാക്ഷികളെ ഹാജരാക്കൂ, കടം തരാം എന്ന് ആ വ്യക്തി അറിയിച്ചു. കടം ചോദിച്ച വ്യക്തി പറഞ്ഞു, സാക്ഷിയായി അള്ളാഹു മതി, എങ്കിൽ ഒരു ജാമ്യക്കാരനെ ഹാജരാക്കൂ എന്ന് ആ വ്യക്തി പറഞ്ഞു. ജാമ്യക്കാരനായി അള്ളാഹു മതി എന്ന് കടം ചോദിച്ചയാൾ മറുപടി നൽകി, താങ്കൾ പറഞ്ഞത് വാസ്തവം. അയാൾ 1000 സ്വർണനാണയങ്ങൾ ഒരവധി വെച്ച് കടം ചോദിച്ചയാൾക്ക് നൽകുകയുണ്ടായി. അങ്ങനെ കടം സ്വീകരിച്ചയാൾ യാത്ര തുടർന്നു, തൻ്റെ ആവശ്യങ്ങളെല്ലാം നിർവഹിക്കുകയും ചെയ്തു. നിശ്ചിത അവധിയിൽ കടം വീട്ടുവാൻ സമുദ്രത്തിലൂടെയുള്ള മടക്കയാത്രക്ക് വാഹനമന്വേഷിച്ചെങ്കിലും അയാൾക്കത് കണ്ടെത്താനായില്ല. ഉടൻ അയാൾ ഒരു മരത്തടി എടുക്കുകയും അതിൽ തുളയുണ്ടാക്കി 1000 സ്വർണനാണയങ്ങളും കടം തന്നയാൾക്കുള്ള ഒരു കത്തും അതിൽ വെച്ച് ഭദ്രമാക്കി, തുടർന്ന് സമുദ്രതീരത്തേക്ക് വന്ന് അയാൾ ഇപ്രകാരം ദുആ ചെയ്തു, പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അള്ളാഹുവേ, ഞാൻ ആ വ്യക്തിയോട് 1000 ദീനാർ കടം ചോദിച്ചു. അയാളൊരു

0: എന്നിട്ട് അവിടെ നിന്നു മടങ്ങിയ ഈ വ്യക്തി കടം തന്നയാളുടെ നാട്ടിലേക്ക് പുറപ്പെടാൻ വാഹനം അന്വേഷിച്ചു കൊണ്ടിരുന്നു. എന്നാൽ തന്നിൽ നിന്നും കടം വാങ്ങിയ വ്യക്തി വല്ല വാഹനത്തിലും വരുമെന്ന് പ്രതീക്ഷിച്ച് കടം കൊടുത്തയാൾ കടപ്പുറത്തേക്ക് പുറപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തിന് യാതൊരു വാഹനവും കണ്ടെത്താനായില്ല. ഒരു മരത്തടി അവിടെ നിന്നും ലഭിച്ചു. 1000 ദീനാർ ഒളിപ്പിക്കപ്പെട്ട മരത്തടിയായിരുന്നു അത്. വിറകിന് വേണ്ടി അയാളതെടുക്കുകയും വീട്ടിലെത്തി അദ്ദേഹം അത് കീറുകയും ഉണ്ടായി. അപ്പോൾ അതിൽ 1000 സ്വർണനാണയങ്ങളും ഒരു എഴുത്തും അയാൾ കണ്ടു. തുറന്ന് കടം സ്വീകരിച്ച വ്യക്തി 1000 സ്വർണനാണയങ്ങളുമായി ആഗതനായി. അയാൾ പറഞ്ഞു, താങ്കളുടെ കടത്തുക തിരിച്ചു തരാൻ ഒരു വാഹനം ലഭിക്കാൻ ഞാൻ പരമാവധി പരിശ്രമിച്ചു. ഇപ്പോൾ മാത്രമാണ് അങ്ങനെ ഒരു വാഹനം ലഭിച്ചത്. കടം സ്വീകരിച്ച വ്യക്തി പറഞ്ഞു, താങ്കൾ എന്നിലേക്ക് വല്ലതും അയച്ചിരുന്നു. അയാൾ പറഞ്ഞു, ഇപ്പോൾ മാത്രമാണ് എനിക്ക് താങ്കളുടെ അടുത്തേക്ക് വരാനുള്ള വാഹനം ലഭിച്ചത് എന്ന് പറഞ്ഞില്ലേ. കടം വാങ്ങിയ വ്യക്തി പറഞ്ഞു, താങ്കൾ മരത്തടിയിൽ സൂക്ഷിച്ചയച്ച പണവും എഴുത്തും താങ്കൾക്ക് വേണ്ടി അള്ളാഹു എത്തിച്ചിരിക്കുന്നു. ഈ 1000 ദീനാറുമായി താങ്കൾക്ക് മടങ്ങാം. കൂട്ടുകാരെ, എത്ര വലിയ ആശയങ്ങളടങ്ങിയ ഗുണപാഠമടങ്ങിയ കഥയാണ് ഈ കഥ. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കഥ നമുക്ക് പറഞ്ഞു തന്നത്? നമ്മൾ കരാറ് പാലിക്കുന്നവരാകാനാണ്. ഈ കഥയിൽ നമുക്കൊരുപാട് പാഠങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ കരാർ പാലിക്കുക എന്ന വിഷയം. നമ്മുടെ കൂട്ടുകാർ നമ്മെ ഒരു കാര്യം പറഞ്ഞേൽപ്പിച്ചാൽ, നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളൊരു കാര്യം പറഞ്ഞ് ഇന്ന ഇന്ന സമയത്ത് അത് ചെയ്തു തരണമെന്ന് ആവശ്യപ്പെട്ടാൽ, അങ്ങനെ കരാറിൻ്റെ രൂപത്തിൽ എന്ത് പറഞ്ഞ് നമ്മെ ഏൽപ്പിച്ചാലും അത് കൃത്യമായി പാലിക്കുന്നവനാവുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. കരാർ പാലിക്കാതിരിക്കുമ്പോൾ നമ്മൾ വലിയ കുറ്റമാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മുനാഫിഖിന്റെ അടയാളം പറയും.
1: മാഷാ അല്ലാ. അപ്പൊ ഇന്നത്തെ പാഠക്കുറിപ്പ് കൂടി കേട്ട് കഴിഞ്ഞു. നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് അടിപൊളിയായിട്ടുള്ള ലൈവ് ആയിരുന്നു. പരിപാടികളൊക്കെ അടിപൊളിയാണെന്ന് ഗ്രീൻ ഹോമിൽ നിന്നും കുട്ടികൾ ലൈവ് നേരിട്ട് കേൾക്കുന്നു എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഗ്രീൻ വാലി സ്കൂളിലത്തെ എല്ലാ കുട്ടികളുടെ പരിപാടികളും മാഷാ അല്ലാ സൂപ്പറായി. ഗ്രീൻ ഹോമിലെ കുട്ടികളുടെ എസ്പെഷ്യലി എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് പറയാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, ഇന്നത്തെ ലൈവിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ VT അബ്ദുൽ സലാം, കൂടെ അഫ്ര, മെഹ്റിൻ, അതുപോലെ ഖദീജ മൻസൂർ. മറ്റൊരു ദിവസം വീണ്ടും ലൈവുമായി നമുക്ക് വീട്ടുവരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ അടുത്തതായി കേൾക്കുന്നത് സ്വരം. മരണത്തെ നേരിൽ കാണും. ഈ വരികൾക്ക് ഈണം നൽകുന്നത് മുനവ്വർ സ്വലാഹി.

0: ജസാകുമുല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് സ്വരം. മരണത്തെ നേരിൽ കാണും. ഈ വരികൾക്ക് ഈണം നൽകിയത് മുനവർ സ്വലാഹി.
1: പീസ് റേഡിയോ ഓർമ്മ. മർഹൂം കെ ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തിൻ്റെ വായനയാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കുന്നത്. നമുക്ക് മുൻപിൽ വായിക്കുന്നത് മുബാറക് ബിൻ ഉമർ, ഒപ്പം ജാബിർ ടി കെ.
2: തിരൂർക്കാട് നിന്ന് ഒരു ഓർമ്മ. 1993 December 5 ഇങ്ങനെ കൊല്ലവും മാസവും തീയതിയും കൃത്യമായി ഓർക്കാൻ കഴിഞ്ഞത് എൻ്റെ ഓർമ്മയുടെ ഗുണമല്ല. അന്ന് വലമ്പൂർ എന്ന സ്ഥലത്ത് 3 ദിവസമായി നടന്നുവരുന്ന ഒരു മതപ്രഭാഷണത്തിൻ്റെ അവസാന ദിവസമായിരുന്നു. അന്ന് തിരൂർക്കാട് നിന്നും കുറച്ച് സ്നേഹിതന്മാർ ഒരു ജീപ്പെടുത്ത് പ്രസംഗം കേൾക്കാൻ പോകുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഞാനും തയ്യാറായി. പ്രസംഗം കേൾക്കൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. ചിലപ്പോൾ സുന്നി മുസ്ലിയാക്കൾ പ്രസംഗിക്കുന്ന സദസ്സിൽ ഞാൻ ചെന്നിരിക്കും. എന്നെ കാണുമ്പോൾ അവർക്ക് ആകെ ഒരു എരിച്ചിലാണ്. ഞാൻ അടുത്തെവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാലും സ്ഥിതി അത് തന്നെ. ഒരുപാട് അനാവശ്യങ്ങൾ പറയും, പരിഹസിക്കും, ആക്ഷേപിക്കും. സൽസബീൽ മാസികൾ എഴുതിയിട്ടുണ്ടെന്ന് ആരോപിച്ച് പല കളവുകളും തട്ടിവിടും. ആളുകൾ ഞാൻ പരിസരത്തുണ്ടെങ്കിൽ എന്നെ നോക്കി പരിഹാസപൂർവ്വം ചിരിക്കും. ഞാൻ ക്ഷമയോടെ എല്ലാം കേൾക്കും. പിറ്റേ ദിവസം ഇന്നലത്തെ വാള് എന്ന് തലവാചകം കൊടുത്ത് ഈ അസംബന്ധങ്ങൾക്ക് നോട്ടീസിലൂടെ മറുപടി നൽകും. സ്നേഹിതന്മാർ ചിലപ്പോൾ ശാസിക്കും, മൗലവി അങ്ങോട്ട് പോകേണ്ട. പക്ഷേ എനിക്ക് അതൊരു ഹരമാണ്. എതിരാളികൾക്ക് എരിച്ചിലും മുജാഹിദ് യുവ പണ്ഡിതന്മാരുടെ പ്രസംഗം കേൾക്കാൻ എനിക്ക് കൊതിയാണ്. പലരും പ്രഗത്ഭമായി പ്രസംഗിക്കുന്നവരാണ്. എം എം അക്ബർ, സുഹൈർ ചുങ്കത്തറ, സക്കരിയ സ്വലാഹി, സലാഹുദ്ദീൻ മൗലവി, ഇബ്രാഹിം ബുസ്താനി, കെ വി അബ്ദുൽ ലത്തീഫ് മൗലവി, നിഅമത്തുള്ള ഫാറൂഖി, അബ്ദുറഹ്മാൻ സലഫി, സുബൈർ മങ്കട തുടങ്ങിയ യുവാക്കൾ നല്ല പ്രസംഗകരാണ്. പേര് ഇപ്പോൾ ഓർമ്മ വരാത്ത ഒട്ടേറെ പേർ വേറെയുമുണ്ട്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ ശൈലിയുണ്ട്. ചിലപ്പോൾ ചില പുതിയ കാര്യങ്ങൾ പഠിക്കാനും സാധിക്കാറുണ്ട്. കേരളത്തിലെ യുവ പണ്ഡിതന്മാരിൽ ഏറ്റവുമധികം കക്ഷി വ്യത്യാസമന്യേ ജനശ്രദ്ധ ആകർഷിച്ച ഒരു യുവ പ്രതിഭയാണ് എം എം അക്ബർ. മിഷ്കാത്തുൽ ഹഖ്, സത്യത്തിൻ്റെ വിളക്കുമാടമെന്ന മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ ഡയറക്ടറായ അക്ബർ ബൈബിളിലും ഹൈന്ദവ വേദങ്ങളിലും അവഗാഹം നേടിയ പ്രഗത്ഭ പ്രഭാഷകനും എഴുത്തുകാരനുമായി ഏറെ ശോഭിച്ചിരിക്കുന്നു. അക്ബറിൻ്റെ അസാമാന്യമായ കഴിവുകൾ കണ്ടും കേട്ടും ഞാൻ അമ്പരന്നു പോയ സന്ദർഭങ്ങളുണ്ട്. ഇത്ര ചെറുപ്രായത്തിൽ ഇത്ര കണ്ട് വിജ്ഞാനം നേടിയവർ എൻ്റെ ഓർമ്മയിൽ അപൂർവമാണ്. 7 പതിറ്റാണ്ടുകൾ പഠിച്ചും പ്രവർത്തിച്ചും നാടുനീളെ ഓടി നടന്ന എനിക്ക് അക്ബറിൻ്റെ വൈജ്ഞാനികമായ കഴിവുകളുടെ വരമ്പത്ത് നിൽക്കാൻ പോലും അർഹതയില്ലല്ലോ എന്നോർത്ത് ലജ്ജിക്കുന്നതിനേക്കാളേറെ ആഹ്ലാദിക്കുകയാണ് ഞാൻ. പുത്രവാത്സല്യത്തോടെ എൻ്റെ മനസ്സിൽ ഞാൻ കുടിയിരുത്തിയ ആ കുട്ടി എന്നേക്കാൾ എത്രയോ വലിയവനാണ് എന്ന സത്യം ഞാൻ ഉൾക്കൊള്ളുന്നു, അഭിമാനിക്കുന്നു. അനുഗ്രഹീതനായ അക്ബറിനു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കാറുണ്ട്. ഖുർആൻ അവതരിപ്പിച്ചതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരിടത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, അള്ളാഹു പുത്രനെ സ്വീകരിച്ചു എന്ന് പറയുന്നവരെ താക്കീതു ചെയ്യാൻ വേണ്ടി. സൂറത്തുൽ കഹ്ഫ് 4 വചനം. ഈ ഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു സത്യവിശ്വാസികളിൽ ഏൽപ്പിച്ച ആ ദൗത്യം നിറവേറ്റുന്നതിൽ നാം ഏറെ പിന്നിലായിപ്പോയി. ഫോർട്ട് കൊച്ചി കൽവത്തി ജുമാഅത്തു പള്ളി വക ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാപ്രതിഭയായിരുന്ന സയ്യിദ് സനാഉള്ള മക്തി തങ്ങളുടെ വിയോഗത്തിന് ശേഷം 1 നൂറ്റാണ്ടുകാലം ഈ ദൗത്യ നിർവഹണത്തിന് നമുക്ക് ആളില്ലാതെ കടന്നുപോയി. എൻ്റെ സ്നേഹപുത്രനായ അക്ബർ ആ വിടവ് മനോഹരമായി നികത്തിക്കൊണ്ട് രംഗത്ത് നിറഞ്ഞു നിൽക്കുന്നു. ക്രിസ്ത്യൻ പൗരോഹിത്യം തങ്ങൾക്കൊരു വിജ്ഞാന ഭീഷണിയായി അക്ബറിനെ ഉറ്റുനോക്കുന്നു. ആയിരങ്ങൾ തിങ്ങി നിറയുന്ന മഹാസദസ്സുകളിൽ പാതിരിമാരുമായും സന്യാസിമാരുമായും ആശയസമ്പുഷ്ടമായ സംവാദങ്ങളും ചർച്ചകളും നടത്തുകയും ശ്രോതാക്കളുടെ അസംഖ്യം ചോദ്യങ്ങൾക്ക് മുഖാമുഖം സമുചിതമായി മറുപടി നൽകുകയും ചെയ്തുകൊണ്ട് അക്ബർ ജൈത്രയാത്ര നടത്തുകയാണ്. വിജ്ഞാനവും പ്രശസ്തിയും വർദ്ധിക്കുന്തോറും ഈ യുവാവിൽ പ്രകടമാകുന്ന വിനീതഭാവം എന്നെ ഏറെ സന്തുഷ്ടനാക്കുന്നു. മഹത്തായ ഗുണലക്ഷണമാണത്. എൻ്റെ അക്ബർ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് കയറി ഈ സമുദായത്തിലുണ്ടായിത്തീർന്ന വലിയ വിടവിനെ നികത്തുന്ന ഒരാശ്രയമായി ഭവിക്കട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് വലുതായ അനുഗ്രഹങ്ങൾ നൽകുമാറാകട്ടെ. തൗഹീദ് പ്രസ്ഥാനത്തിൻ്റെ പ്രഗത്ഭ സമർത്ഥനായ നായകൻ, എൻ്റെ ബഹുമാന്യ സുഹൃത്ത് എ പി അബ്ദുൽ ഖാദർ മൗലവിയുടെ ജമാതാവായ അക്ബർ കിരീടത്തിൽ പതിച്ച രത്നം പോലെ ശോഭിച്ചുകൊണ്ടിരിക്കട്ടെ.
3: വലമ്പൂരിൽ പ്രസംഗം കേൾക്കാൻ പോകാൻ തീരുമാനിച്ചതിൽ ഒരു പഴയ സംഭവത്തിൻ്റെ സ്മരണയും മനസ്സിൽ ഓടിയെത്തിയിരുന്നു. അന്ന് ആ സംഭവം ഹമീദിനെ കേൾപ്പിച്ചു. അപ്പോൾ അത് ഓർമ്മക്കുറിപ്പുകളിൽ ഉൾപ്പെടുത്തണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. ഇത് എഴുതാൻ ആരംഭിച്ചപ്പോൾ വലമ്പൂരിൽ പോയ തീയതി കുറിച്ചു വച്ചത് ഹമീദ് തിരഞ്ഞെടുത്തു. അങ്ങനെയാണ് കൃത്യമായി കൊല്ലവും തീയതിയും ഇവിടെ കൊടുക്കാൻ കഴിഞ്ഞത്. അന്ന് മൂസ സലാഹിയാണ് പ്രസംഗിച്ചത്. വിഷയം തൗഹീദ്. അവിടെ ചെന്നപ്പോൾ എനിക്കും കുറച്ച് പറയണമെന്ന് പൂതിയായി. പ്രാസംഗികനോടും സംഘാടകരോടും അനുവാദം ചോദിച്ചു. അവർ സമ്മതിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാണെന്ന് പ്രഖ്യാപിക്കുന്ന സമുദായം അർത്ഥത്തിൽ നബിയെ എതിർക്കുകയാണ് ചെയ്യുന്നതെന്ന് ഏതാനും ഉദാഹരണങ്ങളിലൂടെ തെളിയിച്ചുകൊണ്ട് 15 മിനിറ്റ് ഞാൻ സംസാരിച്ചു. ഞാൻ തിരൂർക്കാട് കുടുംബ താമസം തുടങ്ങിയ കാലം 1945 വലമ്പൂരിൽ ഒരു വാദപ്രതിവാദമുണ്ടെന്ന് കേട്ടു. വിഷയം ഖത്തീബ് മിമ്പറിൽ കയറുമ്പോൾ മആശറ വിളിച്ച് വാളെടുത്തു കൊടുക്കൽ. അക്കാലത്ത് മആശറ വിളിയും വാളെടുക്കലും ഇല്ലാതെ ജുമാ ശരിയാവുകയില്ലെന്ന വിശ്വാസം സാർവത്രികമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് ഹിജ്റ ചെന്നതിന് ശേഷമാണ് ജുമാ തുടങ്ങിയതും പള്ളിയുണ്ടായതും. 10 വർഷങ്ങൾക്കിടയിൽ ഏകദേശം 500-ൽ ജുമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയതായി കാണാം. ഒരൊറ്റ ജുമാക്കും മആശറ വിളിയും വാളെടുത്തു കൊടുക്കലും ഉണ്ടായിട്ടില്ലെന്നതാണ് സത്യം. നമ്മുടെ നാട്ടിലെ പള്ളികളിൽ അതില്ലാതെ ഒരൊറ്റ ജുമയും നടക്കാറുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും മുസ്ലിയാക്കളുടെ ചര്യയും തമ്മിലുള്ള വൈരുദ്ധ്യം ഇതിൽ ദൃശ്യമാണ്. മുജാഹിദ് പ്രസ്ഥാനം മതത്തിൽ വലിഞ്ഞുകയറിയ ഇത്തരം ഒട്ടേറെ അനാചാരങ്ങൾക്കെതിരിൽ ശക്തമായ ബോധവൽക്കരണം അക്കാലത്ത് പതിവാക്കിയിരുന്നു. തങ്ങൾക്ക് സ്വാധീനം ലഭിക്കുന്ന പള്ളികളിൽ നിന്നും ഇതൊഴിവാക്കി മാതൃക കാണിക്കുകയും ചെയ്തിരുന്നു. ഒരു പ്രസ്റ്റീജ് പ്രശ്നമെന്ന നിലയിൽ മുസ്ലിയാക്കൾ ഈ വിഷയത്തിൽ വാദപ്രതിവാദത്തിന് നിരന്തരം വെല്ലുവിളിക്കും. പലപ്പോഴും അതിനെ നേരിടേണ്ടതായി വരും. എപ്പോഴും മുസ്ലിയാക്കൾ ഈ വിഷയത്തിൽ പരാജയപ്പെടുകയും ചെയ്യും. അങ്ങനെ അവർ ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണ ഉപയോഗിച്ച് സദസ്സിൽ കലഹത്തിന് വഴിയൊരുക്കുകയും മുജാഹിദുകളെ ജനം ആക്രമിക്കാൻ മുതിരുകയും മൗലവിയെ കയ്യേറ്റം ചെയ്തും ഭീഷണിപ്പെടുത്തിയും പരിപാടി അലങ്കോലമാക്കുകയും പതിവാണ്. ഒടുവിൽ അവർ ജയപേരി മുഴക്കി പിരിഞ്ഞു പോകും. ഇന്നും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ പര്യവസാനിപ്പിക്കുന്നത്.
1: മാഷാ അല്ലാഹ്. നാം കേട്ടത് പീസ് റേഡിയോ ഓർമ്മ.

0: മോഷണ ശല്യമുള്ള ഒരു ഗ്രാമത്തിൽ സ്ട്രീറ്റ് ലൈറ്റിന്റെ പ്രശ്നം പരിഹരിച്ചൊരു കഥയുണ്ട്. അതിലൊരു പാഠം നമുക്കുണ്ട്. ഒരു ഗ്രാമത്തിൽ മൊത്തം എന്നും മോഷണം നടക്കുക. അപ്പൊ ആളുകൾ പറഞ്ഞു, ഇവിടെ സ്ട്രീറ്റ് ലൈറ്റുകളില്ല, ഇരുട്ടാണ്, പല ഉൾവഴികളിലും ഇരുട്ടാണ്, അവിടെയൊക്കെ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പരിഹാരം ഉണ്ടാവും. ആ ലൈറ്റ് വരാൻ വേണ്ടി പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടു, കുറേ മെമ്മോറാണ്ടങ്ങൾ സമർപ്പിച്ചു, പക്ഷെ നടക്കുന്നില്ല. അവസാനത്തിൽ ഒരു മനുഷ്യൻ എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഒരു ബൾബ് പുറത്തേക്ക് ഇട്ടു, ഒരു നീളമുള്ള വയറെടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്നു. അത് കണ്ട് തൊട്ട അയൽവാസിയും എന്ത് ചെയ്തു, അയാളുടെ വീട്ടിൽ നിന്നൊരു വിളക്ക് ഒരു ബൾബ് പുറത്തേക്ക് ഇട്ടു. അങ്ങനെ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് എല്ലാ വീട്ടിൽ നിന്നും ഒരു ബൾബ് പുറത്തേക്ക് വന്നപ്പോൾ ആ ഗ്രാമം പ്രകാശമാനമായി എന്നാണ്. അതൊരു കഥയാണെങ്കിലും അതിലൊരു വലിയ സന്ദേശം നമുക്ക്.
1: ചുരുങ്ങിയ വാക്കുകൾ, അതെ, ഒരുപാട് അർത്ഥം അല്ലേ? അതെ, വിശാലമായ പല അർത്ഥങ്ങളുണ്ട്. ചില മനുഷ്യർ സ്വയം വെളിച്ചമായി മാറാറുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ്, ഒരു തിരി കൊളുത്തും, ആ തിരിയുടെ പ്രകാശം കണ്ട് മറ്റു ചിലരും അത് അനുകരിക്കും.
2: നമ്മൾ യഥാർത്ഥത്തിലൊരു നന്മകളുടെ തുടക്കക്കാരാവുക എന്നുള്ളതാണ് യഥാർത്ഥത്തിലൊരു ചിന്തയിലെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. പലപ്പോഴും ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരു നന്മ ആര് തുടങ്ങി വെച്ചുവോ പിന്നീട് അത് കണ്ട് ഏറ്റെടുക്കുന്ന ആളുകൾക്ക് അവരുടെ എല്ലാം പ്രതിഫലത്തിൽ നിന്ന് ഒരു കുറവ് വരാതെ തന്നെ ഇയാൾക്കും അതേ പ്രതിഫലം ലഭിക്കുമെന്നാണ് അല്ലേ. നമ്മൾ ഈ ഒരു സംഭവം പറയുമ്പോൾ നമ്മളെപ്പോഴും കേൾക്കുന്നൊരു ചരിത്രമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും ഒരു നമസ്കാരത്തിൻ്റെ സമയമാണ് പള്ളിയിലിരിക്കുന്ന സന്ദർഭത്തിൽ മുദർറ് ഗോത്രക്കാരായ ചില ആളുകൾ വരുന്നുണ്ട് പള്ളിയിലേക്ക്. അവരുടെ രൂപം ജടപിടിച്ച മുടിയും വസ്ത്രത്തിലെല്ലാം ആ ഒരു യാത്രയുടെ ചില ശേഷിപ്പുകളൊക്കെ അവരുടെ വസ്ത്രത്തിലുണ്ട് എന്നാണ്. അപ്പോൾ ഇവരുടെ ഈ ഒരു രൂപം കണ്ടാൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അവർ വല്ലാത്ത ദാരിദ്ര്യം പിടിച്ച ഒരു നാട്ടിൽ നിന്നാണ്, അവർക്ക് വല്ലാതെ വിശക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാവും. അത് ആ ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളയുടെ മുഖം വല്ലാതെ വിഷമിച്ചു പോയി എന്നാണ്. റസൂലുള്ളക്ക് വല്ലാത്ത പ്രയാസമായി. റസൂലുള്ള വേഗം ബിലാൽ റളിയല്ലാഹുവിനെ വിളിച്ച് റസൂലുള്ള പറയുന്നുണ്ട്, ബിലാൽ ബാങ്കും ഇഖാമത്തൊക്കെ കൊടുത്ത് നമുക്ക് ജമാഅത്ത് നമസ്കാരം ജമാഅത്തിൽ നമസ്കരിക്കാം എന്ന് പറഞ്ഞിട്ട് വേഗം നമസ്കാരം കഴിഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലെ ചില ആയത്തുകളൊക്കെ ഓതി സഹാബാക്കളോട് പറഞ്ഞു, ഇതാ ഇവിടെ ചില ആളുകൾ വന്നിട്ടുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എന്താണോ നിങ്ങളുടെ ഇതുള്ളത് അത് കൊണ്ടുവരാൻ പറയാണ്. പക്ഷേ ആരും അവിടെ നിന്ന് കൊണ്ടുവരുന്നില്ല. പക്ഷേ ഒരല്പസമയം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഒരാൾ എന്ത് ചെയ്യാണ്, ആദ്യമായി കൊണ്ടൊരു കുറച്ച് വസ്തുക്കൾ കൊണ്ട് അവിടെ റസൂലിൻ്റെ മുന്നിൽ വെച്ചു. അതൊരല്പസമയം കഴിഞ്ഞേക്ക് എന്ത് ചെയ്തു, പിന്നീട് ഈത്തപ്പഴങ്ങളും ദീനാറുകളും ആയിക്കൊണ്ടൊരു വലിയ മല തന്നെ. റസൂലുള്ളയുടെ മുഖം എങ്ങനെയായിരുന്നു, അതിന് നേർ വിപരീതമായി എന്നാണ്. റസൂലുള്ളയുടെ മുഖം സന്തോഷത്താൽ തുടുതുടുത്തു എന്നാണ് ആ കവിളുകൾ. എന്നിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണർത്തുന്നത്, ആരാണോ ഒരു നന്മ തുടരുന്നത് അതിൻ്റെ മുഴുവൻ പ്രതിഫലവും അത് ബാക്കിയുള്ള ആളുകൾ ചെയ്താൽ അതിൽ നിന്നൊരു കുറവ് പറ്റാതെ ഇയാൾക്ക് ലഭിക്കും. ആരാണോ ഒരു തിന്മ ചെയ്യുന്നത് അത് കണ്ട് മറ്റുള്ള ആളുകൾ അത് ഏറ്റെടുക്കുന്നത്, ആ തിന്മയുടെ അതിൽ നിന്നൊരു വിഹിതം ഇയാൾക്കുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സൂചിപ്പിക്കുന്നതായിട്ട് കാണാം.
1: നന്മയുടെ തുടക്കക്കാരാവുക എന്നതാണ് പ്രധാനം.
2: അതെ,
1: ചിലരെയൊക്കെ നന്മ മരങ്ങൾ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിച്ച് ക്ലീഷയായി മാറിയിട്ടുണ്ട്.
2: അതെ,
1: ഉപയോഗിച്ച് ഉപയോഗിച്ച് തേഞ്ഞു പോയ ചില വാക്കുകൾ. ചില പുതിയ പരിപാടികളും പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ എല്ലാവർക്കും ആശങ്കയായിരിക്കും, പ്രത്യേകിച്ച് സാമ്പത്തികമായ കാര്യങ്ങൾ പറയുമ്പോൾ. പക്ഷേ ആ കൂട്ടത്തിൽ ചില മനുഷ്യന്മാരുണ്ടാവും വലിയ സമ്പന്നരൊന്നും ആയിക്കൊള്ളണമെന്നില്ല. അവർ ഒരാദ്യം ഒരു വിഹിതം അവിടെ പ്രഖ്യാപിക്കും. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ, സാജി നേരത്തെ പറഞ്ഞ പോലെ, അതൊരു വലിയൊരു തുടക്കമായിരിക്കും, ഒരു ബ്ലാസ്റ്റിംഗ്, ഒരു സ്ഫോടനാത്മകമായൊരു അന്തരീക്ഷം. എല്ലാവരും പിന്നീട് പെട്ടെന്ന് പെട്ടെന്ന് അത് അതിനെ തുടരും. നമുക്ക് ചില സാമൂഹിക സേവന രംഗത്തൊക്കെ അത്തരം അനുഭവങ്ങളുണ്ട്. ഒരു വീടുമായി ബന്ധപ്പെട്ടുള്ള ഒരു മീറ്റിംഗ് ചേർന്നപ്പോൾ ഒക്കെ മഹാസാധുക്കളാണ്, പള്ളിയുമായി അടുത്ത ഒരു മദ്രസയിലാണ് ഒരു മീറ്റിംഗ് കൂടിയത്. എല്ലാവരും കൂലിപ്പണിക്കാരും ബാക്കിയുള്ളവരൊക്കെയാണ്. പക്ഷേ അതിലുള്ളൊരു ഓട്ടോറിക്ഷ ഡ്രൈവറൊക്കെയാണ് പ്രഖ്യാപിക്കുന്നത്, ഞാൻ ഇത്ര. അത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ചിലരൊക്കെ പറയുന്നു, ഞാൻ ജൂലി അതിൻ്റെ വയറിങ് വർക്കുകൾ ഞാൻ ചെയ്തു കൊടുക്കാം, ഞാൻ ഇത്ര കല്ല് കൊടുക്കാം. പണിക്കാർ പറയുന്നു നമുക്ക് അങ്ങനെ പൈസ ഒന്നും കൊടുക്കാനില്ല, പക്ഷേ അതിൻ്റെ കൽപ്പണി ഞങ്ങൾ ചെയ്തു കൊടുക്കാം. അങ്ങനെ എത്ര പെട്ടെന്നാണ് അതിനുള്ള സമ്പാദ്യം വന്നത്. കൂടെ വരുന്ന ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ കൂട്ടത്തിലെ ആൾക്കാർ പറയുന്നു അതിൻ്റെ ഇന്നന്നെ സംഗതികൾ ഞാൻ ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ വാർപ്പിനുള്ള സിമെൻറ്റ്, അങ്ങനെ. നമ്മൾ പ്രശ്നങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, നന്മ തുടങ്ങി വെച്ചാൽ അതിൻ്റെ ആസാറുകൾ അതിൻ്റെ അവസാനം വരെയും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. തങ്ങൾ നേരത്തെ പറഞ്ഞു തുടർച്ചയായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് തുടർന്ന് ചെയ്യുന്ന ആളുകളുടെ പ്രതിഫലത്തിൽ നിന്ന് ഒറ്റവും ഒറ്റ കുറച്ചുപോലും കുറയാതെ, അതെല്ലാവരെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല, പടച്ചനെ കൊണ്ട് മാത്രം സാധിക്കുന്ന കാര്യമാണ്. ഒരാളുടേത് ഒട്ടും കുറയാതെ
2: കൊടുക്കുക,
1: മറ്റൊരാൾക്ക് കൂട്ടിക്കൊടുക്കുക എന്നുള്ള.
2: യഥാർത്ഥത്തിൽ പല വിഷയത്തിലും ഇങ്ങനെയുള്ള പല ആളുകളെയും നമുക്ക് കാണാം. എൻ്റെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇടുക്കി ജില്ലയിൽ ഒരു മുതിർന്നൊരു ഭാരവാഹി ഉണ്ട്, ഒരു അഷറഫിക്ക എന്ന് പറയും.
1: അടിമാലിയിലാണ്.
2: അതെ അതെ, അവിടെ പള്ളിയിൽ ഞാൻ അവിടെ ഖുതുബയും മദ്രസ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തു.
1: നമസ്കരിച്ചിട്ടുണ്ട് ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം അവിടെ നമസ്കരിച്ചിട്ടുണ്ട്.
2: അപ്പോൾ ഞാൻ അദ്ദേഹത്തിൽ നിന്ന്, എനിക്ക് വല്ലാതെ അദ്ദേഹത്തിൽ നിന്നൊരു സ്വീകരിക്കാൻ തോന്നിയ, അദ്ദേഹത്തിന് എനിക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നിയ ഒരു സംഭവം എന്താ വെച്ചാൽ, അദ്ദേഹം പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഞാൻ ഒന്നാമത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കും മിക്കവാറും, എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും ബാക്കിയുള്ള പല മീറ്റിങ്ങുകൾ പങ്കെടുക്കുന്നേക്കാൾ കൂടുതൽ ഏതിൻ്റെയും ഒരു വിഷയത്തിൽ ഒന്നാമത്തെ മീറ്റിങ്ങിലേക്ക്. അപ്പോൾ ഒരിക്കൽ അദ്ദേഹം ഇടുക്കിയിൽ നിന്ന് കണ്ണൂരിലേക്ക് പോകുന്നുണ്ട്, വളരെ ദൈർഘ്യമായൊരു ദൂരമാണ്,
1: 10 മണിക്കൂർക്ക് ഉണ്ടാവില്ലേ.
2: അതെ അതെ, അദ്ദേഹം രാത്രി ആയിട്ടാണ് ബസ്സിൽ കയറി രാവിലെ അവിടെ എത്തുന്ന രൂപത്തിലാണ്. അപ്പോൾ എന്താണ് അദ്ദേഹത്തിന് ആ ഒരു മീറ്റിങ്ങിനോട് ഇത്ര വല്ലാതെ അതിലേക്ക് പോകാനൊരു താല്പര്യം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അത് നമ്മുടെ ഈ പീസ് റേഡിയോൻ്റെ ഒരു ഇനി ഉറുദു വെർഷൻ അല്ലേ വരുന്നുണ്ട്, അതിൻ്റെ ഒന്നാമത്തെ മീറ്റിംഗാണ്, ഓഫ്ലൈൻ ആയിട്ടുള്ള ഒന്നാമത്തെ മീറ്റിംഗാണ്. അപ്പോൾ അതിൽ എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ, ഒന്ന് പറയാൻ പറ്റിയാൽ, ആ ഒന്നാമത്തെ ആളുകളാവുക എന്നുള്ളത് അത് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു പക്ഷേ അസൂയ തോന്നി. ആ ഒരു സൗഭാഗ്യം അദ്ദേഹത്തിൻ്റെ ഒരു
1: തുടക്കക്കാരിൽ ഒരാളാവുക
2: എന്നുള്ളത്, അപ്പോൾ ആ ഒരു ആളെപ്പോലെ ആയിത്തീരുക, അദ്ദേഹത്തിൻ്റെ ഒരു നീയത്ത് എനിക്കും ലഭിച്ചിരുന്നെങ്കിൽ എന്ന് വല്ലാതെ ആഗ്രഹിച്ചു പോയെന്നാണ്. അപ്പോൾ ധാരാളം ആളുകളുണ്ട് അങ്ങനെ ഒരു നന്മയുടെ തുടക്കക്കാരാവാൻ ആഗ്രഹിക്കുന്ന, അങ്ങനെ ചെയ്യുന്ന. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്ത് കൊടുക്കുന്നു എന്നുള്ളതല്ല, എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ധാരാളം സ്വത്ത് കൊടുത്താലും ഒരല്പം കൊടുത്താലും അള്ളാഹുവിൻ്റെ അടുക്കൽ അത് സ്വീകരിക്കുന്ന, 1 കോടിയുള്ള ഒരാൾ 1 ലക്ഷം കൊടുക്കുന്നതും ഒന്നുമില്ലാതെ ഒരു മാസം വെറും 4000-5000 കിട്ടുന്ന ഒരാൾ അതിൽ നിന്ന് തൻ്റെ നിന്ന് ഒരു 2000 കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് അതൊരു പേഴ്സൻറ്റേജ് റേറ്റാണ് നമ്മൾ
1: പറയുന്നത്.
2: അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് വേണ്ടി മുതലുകൾ ഒരുക്കൂട്ടാൻ പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഉമർ എപ്പോഴും അബൂബക്കർ റളിയല്ലാഹുവിനെ തോൽപ്പിക്കണമെന്നാണ് കരുതാറുള്ളത്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കരുതി, എൻ്റെ വീട്ടിലുള്ളതിൻ്റെ പകുതിയും ഞാൻ എടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, എന്താണ് വീട്ടിലിനി ബാക്കിയുള്ളത്? എൻ്റെ പകുതി സ്വത്തേ ഉള്ളൂ, ഞാൻ ബാക്കി പകുതിയും ഞാൻ എടുത്തിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്താ പറയുക, മുഴുവനായി എടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും, നമ്മൾ എത്ര, നമ്മൾ ഉള്ളതിൽ നിന്ന് എത്രയാണോ കൊടുക്കുന്നത്, അതിനൊരല്പമാണെങ്കിലും നമ്മൾ ഉള്ളതിൻ്റെ എത്ര ശതമാനം കൊടുക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്.
1: പീസ് റേഡിയോയുമായി കണക്ട് ചെയ്തിട്ട് ഇതിങ്ങനെ ആലോചിക്കുമ്പോഴേ, ഈ പീസ് റേഡിയോ എന്നൊരു ആശയം അവതരിപ്പിച്ച ഒരു മനുഷ്യനുണ്ടാവുമല്ലോ അല്ലേ?
2: ശരിയാണ്.
1: അതിനുവേണ്ടി തുടക്കത്തിൽ കൂട്ടുനിന്ന കുറേ മനുഷ്യന്മാരുണ്ടോ?
2: അതെ,
1: അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന കുറേ ആളുകൾ ഇപ്പോഴും ഉണ്ട്.
2: അതെ.
1: അപ്പോൾ ആ തുടക്കക്കാരിൽ അല്ലെങ്കിൽ തുടക്കക്കാർക്ക് എത്ര പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവില്ലേ?
2: ലക്ഷക്കണക്കിന് ആളുകൾ കേൾക്കുന്ന ഖുർആനും ഹദീസും അള്ളാഹുവിൻ്റെ വചനങ്ങളെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ റേഡിയോ, അതിൻ്റെ പ്രതിഫലം
1: നമ്മൾ പിന്നെ ഗുണിച്ചാലും കൂട്ടിയാലും നമുക്ക്
2: ഒരിക്കലും
1: പിടിതരാത്ത അല്ലേ, അത്രയും വലിയ പിന്നെ ആയിരിക്കും. എത്രയോ പരിപാടികൾ, എത്രയോ ശ്രോതാക്കൾ,
2: അതെ,
1: ഈ കേൾക്കുമ്പോൾ ശ്രോതാക്കൾക്ക് തോന്നേണ്ട ഒരു സംഗതി, ഒരു പുതിയ പരിപാടിയെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ ഒരു ആശയം വന്നിട്ടുണ്ടെങ്കിൽ ഒട്ടും മടിക്കരുത്, ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അത് ഈസിഡി അറിയിക്കണം. ഒരു പക്ഷേ നിങ്ങളുടെ ആ ഒരു ആശയം, നിങ്ങളുടെ ആ ഒരു ചിന്തയായിരിക്കാം ഒരു പുതിയ പ്രോഗ്രാമിന് തുടക്കം കുറിക്കുന്നത്. അതൊരുപാട് ആയിരങ്ങളിലേക്ക് പതിനായിരങ്ങളിലേക്ക് ഒരു പക്ഷേ എത്തിയേക്കാം, ഒരുപാട് ആളുകളുടെ മനസ്സിൽ അത് മാറ്റം വരുത്തിയേക്കാം. ഒട്ടും മടിക്കരുത്, പുതിയ ആശയങ്ങളുമായി ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങൾക്ക്
2: ഒരു പുതിയ തുടക്കം കുറിക്കട്ടെ എന്ന് പറയാം,
1: തുടക്കക്കാരാവുക എന്നുള്ളതാണ്.
3: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യ ചിന്തകളിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് ഹെർണിയയെ നിസ്സാരമാക്കുന്നുവോ? ഡോക്ടർ മോയിൻ സിക്കന്ദറാണ് ഇന്ന് നമുക്ക് വേണ്ടി ആരോഗ്യ ചിന്തകളിലൂടെ ക്ലാസ് എടുക്കുന്നത്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ആരോഗ്യ ചിന്തയിൽ ഹെർണിയയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഹെർണിയ വളരെ സാധാരണയായിട്ട് നമ്മൾ കാണപ്പെടാറുള്ള ഒന്നാണ് ഹെർണിയ, എപ്പോഴും കേൾക്കാറുള്ള ഒന്നാണ് ഹെർണിയ. ഹെർണിയ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടലിറക്കം എന്നാണ് അതിന് പറയാറുള്ളത്. നമ്മുടെ വയറിൻ്റെ ഭിത്തിയിൽ ബലക്കുറവ് കാരണം ഉള്ളിലെ കുടലോ കുടലിനോട് ചേർന്നെടുക്കുന്ന കൊഴുപ്പിൻ്റെ പേടയോ പുറത്തോട്ട് തള്ളി വരുന്ന സ്ഥിതിവിശേഷമാണ് ഹെർണിയ. ഹെർണിയയുടെ ലക്ഷണങ്ങൾ ആയിട്ട് നമ്മൾ കാണാറുള്ളത് ഒന്ന് മുഴയാണ്. കൂടുതലായിട്ടും ഹെർണിയ വരാറുള്ളത് ഒന്ന് പുക്കുകളിലും അതുപോലെ തന്നെ വയറിൻ്റെ അടിവശത്തായിട്ട് രണ്ട് ഭാഗത്ത് വലതും ഇടതു വശത്തായിട്ടാണ്. കൂടുതലായിട്ട് വെയിറ്റ് എടുക്കുന്ന സാഹചര്യങ്ങളിൽ അത് ചുമക്കുമ്പം ഒക്കെയാണ് അത് കൂടുതലായിട്ട് തള്ളി വരികയും എന്നാൽ അത് കിടക്കുമ്പോൾ ഉള്ളിലൂടെ തിരിച്ചു പോകുന്നതാണ് ഹെർണിയ ആയിട്ട് മനസ്സിലാക്കേണ്ടത്. പിന്നെ അത് ആയിട്ട് സംബന്ധിച്ച് അവർക്ക് ചിലവർക്ക് ഈ മുഴയുടെ കൂടെ തന്നെ വേദന അനുഭവപ്പെടാം. പിന്നെ അത് അതിൻ്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന സാഹചര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ ഈ വരുന്ന മുഴ അല്ലെങ്കിൽ തള്ളി വരുന്ന കുടലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കൊഴുപ്പിൻ്റെ പാടയോ അതിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യങ്ങൾ, അത്തരത്തിൽ ഉണ്ടാവുന്ന സാഹചര്യങ്ങളിൽ അവർക്ക് വേദന, നല്ല വേദന അനുഭവപ്പെടാം. ഒരു പക്ഷേ കുടലാണ് കുരുങ്ങിക്കിടക്കുന്നതെങ്കിൽ വേദനയോടൊപ്പം തന്നെ വയറ് വീർക്കുന്ന സാഹചര്യം, അതുപോലെ ഛർദ്ദിക്കുക, വയറ്റിൽ നിന്ന് പോകാൻ പ്രയാസമുള്ള മലബന്ധം പോലുള്ള സാഹചര്യങ്ങളുണ്ടാവാം. പിന്നെ പറയാനുള്ളത് എങ്ങനെ നമുക്കത് കൺഫേം ചെയ്യാന്നുള്ളതാണ്, എങ്ങനെ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതിന് നമ്മൾ സ്കാൻ ചെയ്യാറാണ് പതിവായിട്ടുള്ളത്. സ്കാനിൽ നമുക്ക് കൃത്യമായിട്ട് ഹെർണിയ ഉണ്ടെന്നുള്ളതായിട്ട് നമുക്കറിയാൻ പറ്റും. ഹെർണിയുടെ തുടക്കമാണെങ്കിലും ഒരു ഇതുപെട്ട സ്കാനിൽ അത് കാണപ്പെടാറുണ്ട്, ശ്രദ്ധയപ്പെടാറുണ്ട്. പിന്നെ ഹെർണിയുടെ ആ തീടെ വന്നിട്ടുള്ള കുറേൻ്റെ ഭാഗം, അതിൻ്റെ സൈസ് എത്രയാണ്, ഇതിലുള്ള ഹെർണിയിലൂടെ തള്ളി വരുന്ന ഈ കണ്ടൻസ് കുടലാണോ അല്ലെങ്കിൽ കൊഴുപ്പിൻ്റെ പാടാണോ അല്ലെങ്കിൽ ഇതല്ലാതെ തന്നെ വരുന്ന മറ്റു മൂത്രസഞ്ചിയായിട്ടുള്ളതൊക്കെ തള്ളി വരാറുണ്ട്. അപ്പോൾ അതൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് സ്കാനിലത് വ്യക്തമാവാറുണ്ട്. പിന്നെ ഇതിനുള്ള ചികിത്സയെക്കുറിച്ചാണ് ഇനി പറയാനുള്ളത്. ഹെർണിയെക്കുറിച്ച് നമ്മൾ ഹെർണിയുടെ ചികിത്സയെ ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് ശസ്ത്രക്രിയയിലൂടെ മാത്രമേ നമുക്കത് പരിപൂർണമായിട്ടും ഭേദമാക്കാൻ കഴിയുള്ളൂ. ഇതിന് ശാശ്വതമായ പരിഹാരം ശസ്ത്രക്രിയ മാത്രമാണ്. ശസ്ത്രക്രിയയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ രണ്ട് രീതിയിൽ നമുക്കത് ചെയ്യാവുന്നതാണ്. ഒന്ന് ഓപ്പണായിട്ട് കീറി ചെയ്യുന്നതും അതുപോലെ തന്നെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിലൂടെയാണ് നമുക്കത് ഹെർണിയക്കുള്ള ചികിത്സ അല്ലെങ്കിൽ ശസ്ത്രക്രിയ നമ്മൾ ചെയ്യാറുള്ളത്. രണ്ടിലും നമ്മൾ ഇപ്പം ഏറ്റവും ആധുനികമായിട്ട് നമ്മൾ ചെയ്യാറുള്ളത് മെഷ് വെച്ച്, അഥവാ നെറ്റ് വെച്ചാണ് നമ്മൾ ചെയ്യാറുള്ളത്. അവിടെ ഭിത്തിയുടെ ബലക്കുറവ് നമ്മളത് തുന്നി ശരിപ്പെടുത്തുമെങ്കിലും അതിന് മുകളിലൊരു നെറ്റ് വെച്ചിട്ട് അതൊന്ന് ഒന്നും കൂടി ബലപ്പെടുത്തുന്ന രീതിയിലുള്ള ശസ്ത്രക്രിയയാണ് നമ്മൾ ചെയ്യുന്നത്. രണ്ടിലും ഈ പറഞ്ഞ ഓപ്പണായിട്ടാണെങ്കിലും ലാപ്പായിട്ടാണെങ്കിലും ഈ നെറ്റ് വെച്ചിട്ടുകൊണ്ട് തന്നെയാണ് നമ്മളത് ചെയ്യാറുള്ളത്. രണ്ടിനും രണ്ടു തരമുള്ള ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. എന്നാൽ അതിലേറ്റവും കൂടുതൽ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ്. കോംപ്ലിക്കേഷൻസിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഭയപ്പെടാറുള്ളത് ഈ രണ്ടാമത് വരാനുള്ള സാഹചര്യങ്ങളാണ്. രണ്ടാമത് വരാനുള്ള സാഹചര്യം രണ്ടിലും, ഈ ഓപ്പണിലാണെങ്കിലും അതുപോലെ തന്നെ താക്കോൽദ്വാര ശസ്ത്രക്രിയയിലാണെങ്കിലും രണ്ടിലും ഒരേപോലെ തന്നെയാണ് റെക്കറൻസിനുള്ള സാധ്യത.
5: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. ഹെർണിയയെ നിസാരമാക്കുന്നുവോ? ക്ലാസ് എടുത്തത് ഡോക്ടർ മോയിൻ സിക്കന്ദർ.
7: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വേ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ ഇൻസൈറ്റ്. പക്ഷപാതമില്ലാത്ത നീതി, ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന തത്വം. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് അജ്മൽ ഫൗസാൻ അൽഹിക്മി.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹാബതിഹി കുല്ലിഹിം അജ്മഈൻ, അമ്മാ ബാദ്. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോയുടെ ശ്രോതാക്കളെ, പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, ഇസ്ലാമിക ചരിത്രത്തിൽ സ്വഹാബിമാരുടെ കാലത്ത് അഥവാ താബിഈങ്ങളിൽ അറിയപ്പെട്ട വലിയൊരു പണ്ഡിതനും ന്യായാധിപനുമായിരുന്നു ഷുറൈഹുൽ ഖാദി, അഥവാ അൽ ഖാദി, ന്യായാധിപൻ എന്ന പേരിലാണ് അദ്ദേഹം ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അദ്ദേഹം അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖലീഫയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഖാദി ന്യായാധിപനായിരുന്നു, ജഡ്ജിയായിരുന്നു. ആ സമയത്ത് നടന്ന വളരെ രസകരമായൊരു സംഭവം ഇസ്ലാമിക ചരിത്രത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അഥവാ ഇസ്ലാമിക സാമ്രാജ്യത്തിലെ ഖലീഫയായ അലി റളിയല്ലാഹു അൻഹു അതേ സാമ്രാജ്യത്തിനുള്ളിൽ ജീവിക്കുന്ന ഒരു യഹൂദിയായ മനുഷ്യനും തമ്മിൽ നടന്നൊരു കേസാണത്. അത് ഖാദി ഷുറൈഹിൻ്റെ മുമ്പിലാണ് ആ കേസ് എത്തുന്നത്. ഒരു പടച്ചട്ട ആരുടേതാണ് എന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണത്. അപ്പോൾ യഹൂദനായ മനുഷ്യൻ അയാളുടേതാണെന്ന് വാദിക്കുന്നു, ഖലീഫയായ അലി റളിയല്ലാഹു അദ്ദേഹത്തിൻ്റെതാണെന്നും വാദിക്കുന്നു. അവസാനം കോടതി മുറിയിൽ അല്ലെങ്കിൽ ന്യായാധിപൻ്റെ മുമ്പിൽ ചർച്ചകൾ, വാദപ്രതിവാദങ്ങൾ നടന്ന് അവസാനം ന്യായാധിപന് ബോധ്യപ്പെട്ടത് ഈ യഹൂദൻ്റെതാണ് ഈ പടച്ചട്ട എന്നാണ്. അങ്ങനെ അയാൾക്ക് അനുകൂലമായി അദ്ദേഹം വിധി പറയുകയുണ്ടായി. ഈ വിധി കേട്ടപ്പോൾ ആ യഹൂദനായ മനുഷ്യൻ പ്രതികരിച്ചത് ചരിത്രത്തിൽ കാണാം. അഷ്ഹദു അന്ന ഹാദ അഹ്കാമുൽ അംബിയ, ഇതൊരിക്കലും ഒരു ഇങ്ങനെ ഒരു മുസ്ലിങ്ങളുടെ ന്യായാധിപൻ അവരുടെ തന്നെ സ്വന്തം ഖലീഫയ്ക്കെതിരെ, ഈ ഖലീഫയാണല്ലോ ഈ ന്യായാധിപനെ തന്നെ നിയമിച്ചത്, ആ ന്യായാധിപൻ ആ ഖലീഫയ്ക്കെതിരെ പ്രതികൂലമായി എനിക്ക് അനുകൂലമായി വിധി പറയണമെങ്കിൽ ഇത് പൂർവ്വകാല പ്രവാചകന്മാരുടെ അഥവാ യഥാർത്ഥ മതം പിന്തുടരുന്ന യഥാർത്ഥ ദൈവത്തെ മനസ്സിലാക്കുന്ന ആ ദൈവിക നിയമങ്ങൾ അനുസരിക്കുന്ന ആ ഹുക്കുമുകൾ നടപ്പാക്കുന്ന അതേപോലുള്ളൊരു വിധിയാണിത് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ആ സമയത്ത് മുസ്ലിം ആവുകയും ചെയ്തു എന്നും ചരിത്രത്തിൽ നമുക്ക് കാണാം. അഥവാ അദ്ദേഹം പിന്നീട് അത് പറഞ്ഞു, ഞാൻ എനിക്ക് ഈ പിന്നെ പടച്ചട്ട ഇന്നൊരു യുദ്ധത്തിന് അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് പോകുമ്പോൾ ഒട്ടകത്തിൽ നിന്ന് താഴെ വീണ്, അങ്ങനെയാണ് എനിക്കിത് കിട്ടുന്നത് എന്നൊക്കെ ചരിത്രത്തിൽ പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ കാണുന്ന ഈ ഒരു സംഭവം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഇസ്ലാമിക സമൂഹം വെച്ചു പുലർത്തിയിരുന്ന കണിശമായ നീതിബോധത്തെയാണ്. എവിടെയായിരുന്നാലും ഏത് സന്ദർഭത്തിലായിരുന്നാലും നീതി എന്നുള്ളത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പാഠമാണ്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദിൽ, വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനമാണ്. തീർച്ചയായും അള്ളാഹു നിങ്ങളോട് അതിൽ നീതി കാണിക്കണമെന്ന് അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. അതുപോലെ അല്ലയു സത്യവിശ്വാസികളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പ്രയോഗിച്ചിട്ടുണ്ട്, യാ അയ്യുഹല്ലദീൻ ആമനു കൂനു ഖവ്വാമീന ബിൽ ഖിസ്ത്, നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരാകും മാറണം. ഖിസ്ത് എന്ന വാക്കിൻ്റെ അർത്ഥം അതിൽ എന്ന വാക്കിൻ്റെ ഒരു പര്യായം എന്നോണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ് നീതി. എവിടെയാണോ നീതിയുള്ളത് അവിടെ ഇസ്ലാം നിലകൊള്ളണം എന്ന് പഠിപ്പിക്കുന്നു എന്നുള്ളത് വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായി പിന്നെ പല ഉരു ആവർത്തിച്ച് നമ്മളെ പഠിപ്പിക്കുന്നതായി കാണാം. ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാന പാഠമായി തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഖുർആൻ മറ്റൊരിടത്ത് പ്രയോഗിച്ചത് വലാ യജ്രിമന്നക്കും ഷനആനു ഖൗമിൻ അലാ അല്ലാ തഅ്ദിലു. ഒരു സമൂഹത്തോട് നിങ്ങൾക്ക് ശത്രുതയുണ്ട്, അവരോട് വിരോധമുണ്ട്, എതിർപ്പുണ്ട് എന്നത് അതൊരിക്കലും അവരോട് നീതി പാലിക്കാതിരിക്കാൻ നിങ്ങൾക്ക് ഒരു ന്യായമാവരുത് എന്നാണ്. നമ്മുടെ ശത്രുക്കളാണെങ്കിൽ പോലും അല്ലെങ്കിൽ അപ്പുറത്താണ് നമുക്ക് അവരോട് ശത്രുതയുണ്ട് എതിർപ്പുണ്ട് എങ്കിൽ പോലും നീതി അവരുടെ ഭാഗത്താണെങ്കിൽ നമ്മൾ ഒരിക്കലും അവർക്കെതിരെ നിലകൊള്ളാൻ പാടില്ല എന്ന് വരെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിക്കുമ്പോൾ നീതിയുടെ പാഠങ്ങളെ എത്രത്തോളം ഗൗരവമായിട്ടാണ് ഇസ്ലാം കാണുന്നത് എന്ന് നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായ ഒരു സംഭവം കൂടി സൂചിപ്പിക്കാം. സാധാരണഗതിയിൽ ഈ നീതി ന്യായം എന്നിങ്ങനെയുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഭരണസിരാ കേന്ദ്രങ്ങളിലും വലിയ നീതിന്യായ പീഠങ്ങളിലുമൊക്കെ നടക്കുന്ന കേസുകൾ, വലിയ കക്ഷി തർക്കങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്, വലിയ വലിയ അന്യായങ്ങളൊക്കെയാണ്. പക്ഷേ അങ്ങനെ മാത്രമല്ല, ഒരു ഭരണസിരാ കേന്ദ്രങ്ങളിലോ ഒരു രാഷ്ട്രീയ വലിയ കാര്യങ്ങളിലോ അല്ലെങ്കിൽ വലിയ കേസുകൾ നീതിന്യായ പീഠങ്ങളിൽ വന്നു പോകുന്ന കേസുകളിലോ ഹർജികളിലോ അത്തരം സന്ദർഭങ്ങളിൽ മാത്രം ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്ന് മാത്രം ഒന്നല്ല നീതി എന്ന് പറയുന്നത്. നീതി എല്ലായിടത്തും നീതി ഇസ്ലാം പഠിപ്പിക്കുന്ന ഒന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായ സംഭവം, പിന്നെ ബഷീർ എന്ന് പറയുന്ന പ്രവാചകൻ്റെ സ്വഹാബി വര്യൻ, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്ന് ഒരു കാര്യത്തിന് പ്രവാചകരെ അങ്ങ് സാക്ഷിയാകണമെന്ന് പറയുകയാണ്. അത് എന്ത് കാര്യമാണ്? അദ്ദേഹത്തിൻ്റെ മകൻ നുഅ്മാൻ, ബഷീറുള്ളാഹുവിൻ്റെ മകൻ നുഅ്മാന് മാത്രം അദ്ദേഹം ഒരു സമ്മാനം കൊടുത്തു. അപ്പോൾ അത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു, അല്ല, ഇതിന് നിങ്ങൾ പ്രവാചകനെ സാക്ഷിയാക്കണം, കാരണം ഈ മകന് മാത്രമാണ് നിങ്ങൾ സമ്മാനം കൊടുക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലം അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചത്, ബാക്കിയുള്ള എല്ലാ മക്കൾക്കും നീ ഇത് കൊടുത്തോ അല്ലെങ്കിൽ നിനക്കിത് കൊടുക്കാൻ കഴിയുമോ എന്നാണ്. ഇല്ല, എനിക്കത് കൊടുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ എനിക്കതിന് ഉദ്ദേശവുമില്ല, ഞാൻ ഈ നുഅ്മാന് മാത്രമാണ് ഈ സമ്മാനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വ്യത്യസ്തങ്ങളായ ഒരു റിപ്പോർട്ടിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അഷ്ഹദു അല ഹാദ ഗൈരി, ഈ പണിക്ക് എന്നെ കിട്ടൂല, അല്ലെങ്കിൽ ഇതിന് സാക്ഷി നിൽക്കാൻ എന്നെ കിട്ടില്ല, വേറെ ആരെങ്കിലും ഇതിന് സാക്ഷിയാക്കിയാൽ മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. എന്നിട്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, വഅദിലു ബൈന ഔലാദിക്കും, അല്ലെങ്കിൽ വഅദിലു ഫീ ഔലാദിക്കും, നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ അല്ലെങ്കിൽ മക്കൾക്കിടയിൽ നിങ്ങൾ നീതി കാണിക്കണം, അതിൽ കാണിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബഷീർ എന്ന് പറയുന്ന തൻ്റെ സ്വഹാബി വര്യന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇത് പഠിപ്പിക്കുന്നത് നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വീടകങ്ങളിലും, വലിയ ഭരണസിരാ കേന്ദ്രങ്ങളിലും നീതിന്യായ പീഠങ്ങളിലും മാത്രമല്ല നമ്മുടെ വീടകങ്ങളിൽ പോലും നീതിയുടെ പാഠങ്ങൾ ഉണ്ടാകണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യരോട് കൽപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ലോകത്ത് നടക്കുന്ന ഒരുപാട് അനീതികൾ, ഒരുപാട് അക്രമങ്ങൾ ഈ ലോകത്ത് നടക്കാറുണ്ട്. പിന്നെ മനുഷ്യന്മാർ പല നിലക്കും നിരപരാധികളായ മനുഷ്യന്മാർ പിന്നെ ചവിട്ടി അരയ്ക്കപ്പെടാറുണ്ട്, അവർക്ക് നീതി നിഷേധിക്കപ്പെടാറുണ്ട്, പല രൂപത്തിൽ പിന്നെ ഒരുപാട് അനീതികൾക്ക് ലോകത്തിലുള്ള ആളുകൾ ഇരയാകാറുണ്ട്, വിശ്വ മുസ്ലിങ്ങൾ ഇരയാകാറുണ്ട്. ഇവിടെയൊക്കെ ഈ ലോകത്തുള്ള അനീതികൾ, അത് മനുഷ്യന്മാരെത്ര വലിയ നീതിന്യായ പീഠങ്ങൾ സ്ഥാപിച്ചാലും വലിയ വലിയ ഭരണഘടനകൾ എഴുതിയുണ്ടാക്കിയാലും നീതിയുടെ പാഠങ്ങൾ ഘോരഘോരം പ്രസംഗിക്കാൻ മനുഷ്യന് കഴിഞ്ഞെന്ന് വന്നാലും ശരി, ആത്യന്തികമായി നീതി നടപ്പാക്കാൻ മനുഷ്യന്മാർക്ക് സാധിക്കില്ല എന്നുള്ളതൊരു വസ്തുതയാണ്, അതൊരു പരിമിതിയാണ്. കാരണം നമുക്കൊരുപാട് ഉദാഹരണങ്ങൾ കാണാമല്ലോ, ഒരു മനുഷ്യൻ ഈ ലോകത്ത് ചെയ്യുന്ന അക്രമങ്ങൾക്ക് അതേപടി അയാൾക്കൊരു തത്തുല്യമായ ശിക്ഷ കൊടുക്കുക എന്ന് പറയുന്നത് എല്ലാ രംഗത്തും നമുക്ക് കഴിയില്ല. ആയിരക്കണക്കിന് മനുഷ്യന്മാരെ കൊന്നൊടുക്കുക, അല്ലെങ്കിൽ ഇന്നും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യന്മാർക്ക് ഉപദ്രവങ്ങൾ ചെയ്യുന്ന വളരെ വലിയ പാതകങ്ങൾ, അതിന് കാരണക്കാരായ മനുഷ്യന്മാരുണ്ട്, അങ്ങനെ ചെയ്യുന്ന ആളുകൾ ലോകത്ത് ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. സമ്പത്തിൻ്റെയോ അധികാരത്തിൻ്റെയോ പിന്നെ തങ്ങളുടെ പല സ്വാധീനങ്ങളുടെയോ ഫലത്താൽ വളരെ ഈ ലോകത്തെ നിയമ കുരുക്കുകളിൽ നിന്നൊക്കെ വളരെ എളുപ്പത്തിൽ രക്ഷപ്പെട്ടു പോകുന്ന ആളുകളുണ്ട്. ഇവിടെയൊക്കെ എങ്ങനെയാണ് നീതി നടപ്പാവുക? അവിടെയാണ് ഇസ്ലാം പറയുന്ന യഥാർത്ഥ നീതി നടപ്പാവുന്ന ലോകം എന്ന ഒരു ആ ഒരു കാര്യം കൂടി വളരെ പ്രസക്തമായി തീരുന്നത്. ഇസ്ലാം പഠിപ്പിക്കുന്ന നീതിയുടെ ഏറ്റവും പൂർണ്ണമായ അല്ലെങ്കിൽ ഏറ്റവും അങ്ങേയറ്റത്തെ ഒരു ലോകം എന്ന് പറയുന്നത് പരലോകമാണ്. പരലോകത്ത് നീതിയുടെ ലോകം എന്ന് നമുക്ക് വളരെ കൃത്യമായി തന്നെ വിശേഷിപ്പിക്കാൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിൽ ഒമാ റബ്ബു കബിദ്ല്ലാമില്ലിൽ ആമീർ, നിന്റെ രക്ഷിതാവ് തൻ്റെ അടിമകളോടൊരിക്കലും അക്രമം കാണിക്കുന്നവനല്ല. ഇന്നല്ലാഹു ലാ യദ്ലിമു മിസ്ഖാല ദറ്റ, ഒരണുമണി തൂക്കം പോലും തീർച്ചയായും അള്ളാഹു അക്രമം കാണിക്കുകയില്ല, അനീതി കാണിക്കുകയില്ല എന്ന് ഖുർആനിൽ പലയിടങ്ങളിലായി അള്ളാഹു സൂചിപ്പിക്കുന്നത് കാണാം. പ്രത്യേകിച്ച് പരലോകത്തിൻ്റെ വിഷയത്തിൽ ഒരു കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ആടിനെ ആക്രമിക്കുകയാണെങ്കിൽ ആ പ്രശ്നം വരെ പരിഹരിക്കുന്ന ഒരു ലോകമാണ് പരലോകം എന്ന് ഇസ്ലാമിക പ്രമാണങ്ങളിൽ വളരെ വ്യക്തമായി പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത്തരം വളരെ ചെറിയ കാര്യങ്ങൾ പോലും നാളെ അതിനുള്ള പരിഹാരം പോലും ഉണ്ടാകുമെങ്കിൽ, ആ ഒരു അക്രമം അല്ലെങ്കിൽ അനീതിക്ക് പോലും നാളെ നീതി നടപ്പാക്കപ്പെടുമെങ്കിൽ, ഏറ്റവും ആത്യന്തികമായി മനുഷ്യന്മാർക്ക് നീതി പ്രതീക്ഷിക്കാൻ കഴിയുന്നൊരു ലോകം പരലോകമാണ്. ഇവിടെ നമുക്ക് ബോധ്യപ്പെടുന്നത് ലോകത്ത് മനുഷ്യനിർമ്മിതമായ മറ്റ് ആശയങ്ങൾക്കെല്ലാം അപ്പുറത്ത് വളരെ ബേസിക്കായ മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതിയും മനുഷ്യൻ്റെ മനസ്സും തേടുന്ന നീതി എന്നത് ഇത്ര കൃത്യമായും ഇത്ര കണിശമായും പഠിപ്പിച്ച മറ്റൊരു മതവും ലോകത്തില്ല എന്നുള്ളത് കൂടിയാണ്. യഥാർത്ഥ ദൈവിക മതമായ ഇസ്ലാം മാത്രമാണ് നീതിക്ക് ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്നത്. ജീവിതത്തിൽ ഏത് പരിഗണനക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാലും നീതി എവിടെയാണോ അവിടെ നിൽക്കണം, അനീതി എവിടെയുണ്ടോ അവിടെ നിൽക്കാൻ പാടില്ല എന്ന് ഇസ്ലാം വളരെ കൃത്യമായി പഠിപ്പിച്ചതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് വളരെ ഉന്നത കുല ജാതയായ അഥവാ ഖുറൈശികളിലെ മഹ്സൂം ഗോത്രക്കാരിയായ ഒരു സ്ത്രീ അവർ മോഷ്ടിക്കുകയും അവരുടെ മോഷണത്തിന് ഇത്ര ഒരു മൂല്യമുള്ള വസ്തുവിൽ കൂടുതൽ മോഷണം നടത്തിക്കഴിഞ്ഞാൽ കൈ മുറിക്കുക എന്നുള്ളതാണല്ലോ ഇസ്ലാമിൻ്റെ നിയമം, ഹദ് എന്ന് പറയുന്നത്. അത് നടപ്പാക്കുന്നതിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഇളവ് കിട്ടുമോ എന്ന് അന്വേഷിച്ച് സ്വഹാബിമാർ കൂടിയിരുന്ന് ആലോചിച്ച സംഭവം ഹദീസുകളിൽ കാണാം. അവസാനം പ്രവാചൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഉസാമത്ത് ബിനു സെയ്ദ് എന്ന് പറയുന്ന വളരെ ചെറുപ്രായക്കാരനായിരുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുമകനായിരുന്ന സെയ്ദ് ബിനു ഹാരിസ റളിയല്ലാഹുവിൻ്റെ മകൻ ഉസാമത്ത് ബിനു സെയ്ദ് അദ്ദേഹത്തെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് സംസാരിച്ച് നോക്കിപ്പിച്ച് എന്തെങ്കിലും ഒരു ഇളവ് ഈ കാര്യത്തിൽ കിട്ടുമോ എന്നറിയാൻ വേണ്ടി ശ്രമിച്ചു സഹാബിമാർ. അന്ന് നമുക്ക് കാണാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഉസാമ റളിയല്ലാഹു അൻഹു മടിച്ചു മടിച്ചാണെങ്കിലും അദ്ദേഹം അവസാനം ചെന്നു ഈ കാര്യം അവതരിപ്പിച്ചു. പ്രവാചൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാവം മാറി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയുടെ മെമ്പറിൽ കയറിന്ന് പ്രസംഗിച്ചു. എന്താണ് അദ്ദേഹത്തോട് ആ സമയത്ത് തന്നെ ചോദിച്ചു, ആ തഷ്ഫഉ ഫി ഹദ്ദി മിൻ ഹുദൂദില്ല, അള്ളാഹുവിൻ്റെ ഒരു വിധി അത് നടപ്പാക്കരുത് എന്നാണോ, അത് അതിലിളവ് കൊടുക്കണം എന്നാണോ നീ എന്നോട് ശുപാർശ പറയുന്നത്? എന്നിട്ട് പ്രവാചകൻ ജനങ്ങളോടന്ന് പറഞ്ഞു, അന്ന് പ്രഖ്യാപിച്ച വളരെ വലിയൊരു പ്രഖ്യാപനം, എത്ര വലിയ നീതിയുടെ പാഠങ്ങളെക്കുറിച്ച് ഘോരഘോരം നേതാക്കന്മാർ പ്രസംഗിച്ചാലും സ്വന്തം കാര്യം വരുമ്പോൾ അല്ലെങ്കിൽ സ്വന്തം ബന്ധുജനങ്ങളുടെ ഇഷ്ടജനങ്ങളുടെ കാര്യം വരുമ്പോൾ പലപ്പോഴും ആ നീതിയുടെ പാഠങ്ങളൊക്കെ ചവറ്റുകുട്ടയിലേക്ക് എറിയാറാണ് പതിവ്. പല രൂപത്തിൽ പല പിൻവാതിലുകളിലൂടെയും ആളുകളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാനാണ് അധികാരവും സമ്പത്തും സ്വാധീനമുള്ളവർ നേതാക്കന്മാരുമൊക്കെ സാധാരണ ശ്രമിക്കാറുള്ളത്. പക്ഷേ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഈ ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പ്രഖ്യാപിച്ചതിൽപ്പെട്ടതാണ്, ലോ അന്ന ഫാത്തിമത്ത് ബിൻത മുഹമ്മദിൻ സറഖത്ത്, എൻ്റെ മകൾ മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിലും ലഖതഅതു യദഹ, ഞാൻ അവരുടെ കൈയാണെങ്കിലും അത് മുറിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിൻ്റെ ആ വിധി നടപ്പാക്കുന്നതിൽ, അവിടെ ആ നീതി നടപ്പാക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പ്രതീക്ഷിക്കേണ്ടതില്ല. അത് ആരുടെ മകളാണെങ്കിലും ശരി എന്ന് അസന്നിഗ്ധമായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു സന്ദർഭമായിരുന്നു അത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ആധുനിക ലോകത്ത് നടക്കുന്ന പ്രശ്നങ്ങളിൽ പല ആളുകളും വിഷമങ്ങൾ പങ്കുവെക്കാറുണ്ട്. അനീതികളുടെ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സും നോവാറുണ്ട്. നമ്മളതിൻ്റെ ഇതിനൊരു പരിഹാരം എന്താണ്, എവിടെ നിന്നാണ് ഇവിടെ മനുഷ്യന്മാർക്ക് നീതി കിട്ടുന്നത് എന്നതിനെക്കുറിച്ച് ആശങ്കപ്പെടാറുണ്ട്. അപ്പോൾ അതിനുള്ള പരിഹാരവും പരലോകം എന്ന ഏറ്റവും വലിയ പരിഹാരം നീതിയുടെ ലോകം എന്ന ഈ ലോകം അനീതികൾ കൊണ്ട് നിറഞ്ഞതാണെങ്കിൽ അല്ലെങ്കിൽ അക്രമങ്ങൾ കൊണ്ട് നിറഞ്ഞതാണെങ്കിൽ അല്ലെങ്കിൽ ഈ ലോകത്തിലെ ഓരോ കാര്യങ്ങളെയും തിന്മകളെയും ഒക്കെ അതിനൊരു പരിഹാരം എന്ന് പറയുന്നത് പരലോകമുണ്ടായേ തീരൂ എന്നുള്ളതാണ്. മനുഷ്യനിർമ്മിതമായ മറ്റാശയങ്ങളൊക്കെയും ഈ ലോകത്തെ പല അനീതികളെയും അക്രമങ്ങളെയും ഈ ലോകത്ത് തന്നെയുള്ള ഭരണഘടനകളുമായും അല്ലെങ്കിൽ നീതിന്യായ പീഡനങ്ങളുമായും കൂട്ടിക്കെട്ടി അവിടെ നിന്ന് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച് ഇനി അവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഒറ്റൊരു ജീവിതമല്ലേ ഉള്ളൂ, ഈ ലോകത്ത് എല്ലാവരും മണ്ണടിയുന്നു, ലോകം നശിക്കുന്നു എന്ന് മാത്രം കരുതി വിട്ടുപോകുമ്പോൾ അങ്ങനെയല്ല. ഓരോ ചെറിയ പ്രവർത്തനങ്ങൾക്കും കണക്ക് പറഞ്ഞ് അതിനെക്കൊണ്ട് അത് അക്രമം അനീതി പ്രവർത്തിച്ചവർക്ക് അതിനെക്കൊണ്ട് ഓരോരുത്തരുടെയും അവരുടെ ഓരോ അക്രമങ്ങൾക്കും കണക്ക് പറയിപ്പിക്കുന്ന അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരുന്ന അക്രമത്തിനിരയായ ആളുകൾക്ക് യഥാർത്ഥ നീതി ലഭിക്കുന്ന അവരോട് ചെയ്യപ്പെട്ട അനീതികൾക്ക് അവർക്ക് പരിഹാരം ലഭിക്കുന്ന ഒരു ലോകം വരാനുണ്ട് എന്നുകൂടി ഇസ്ലാം പഠിപ്പിക്കുമ്പോഴാണ് ഇസ്ലാം ശരിക്ക് ദൈവിക മതമായി മാറുന്നത്, മനുഷ്യനിർമ്മിതമായ ആശയങ്ങളിൽ നിന്ന് തീർത്തും ഇസ്ലാം വ്യത്യസ്തമായി തീരുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ഈ സൗന്ദര്യം മനസ്സിലാക്കാനും നീതിയുടെ പാഠങ്ങൾ പഠിപ്പിച്ച ഇസ്ലാമിനെ ആ അതിൻ്റെ ശരിയായ പിന്നെ വശം ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കാനും നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
9: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, പക്ഷപാതമില്ലാത്ത നീതി, ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന തത്വം. നമ്മോടൊപ്പം ചേർന്നത് അജ്മൽ ഫൗസാൻ അൽഹിക്മി.
10: ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണ വിശേഷങ്ങളുമൊക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത് പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
9: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
4: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
11: രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ ഭാഗമായി പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതിനിടയിൽ അദ്ദേഹം നടത്തിയ ഒരു പരാമർശം ഇപ്പോൾ വിവാദമായിരിക്കുകയാണ്. ദിമാഗി നക്സൽ എന്ന ഒരു പ്രയോഗവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത്, രാജ്യത്ത് വനമേഖലയിൽ സായുധ നക്സലുകളെ ഇല്ലാതെയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, എന്നാൽ അതേസമയം അക്രമ രാജകത്വമൊക്കെ വളർത്തും വിധമുള്ള ഡിമാഗി നക്സൽ ഇപ്പോഴും നിലനിൽക്കുന്നു, അവരെ കരുതിയിരിക്കണം, ഒറ്റപ്പെടുത്തണമെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ ദിമാഗി നക്സൽ എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് ആശയപരമായ നക്സലുകൾ ഇന്നും നിലനിൽക്കുന്നു എന്നതാണ്. ഈ ഒരു വിഷയം നമ്മൾ ചർച്ചക്കെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സംസാരത്തിലെ പ്രയോഗം ഒരു ആക്സിഡൻ്റലായി വന്നതല്ല എന്നത് വ്യക്തമാണ്. ഈ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ അദ്ദേഹം ഇത് പറയുന്നതിനെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്?
12: 2026 ഏപ്രിൽ 17 നമ്മുടെ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. നമ്മുടെ രാജ്യത്ത് ഈ നക്സലേറ്റുകളുടെ അല്ലെങ്കിൽ സായുധ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന നക്സലേറ്റുകളുടെ ത്രെട്ട് അവസാനിച്ചിരിക്കുന്നു, ഏത് വനമേഖലകളൊക്കെ ഉള്ളവരെല്ലാം തന്നെ തുരത്തപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ കീഴടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. 1975 നീണ്ടു നിന്ന ഒരു ചരിത്രം അവസാനിക്കുകയാണെന്നാണ് അതിൻ്റെ അർത്ഥം. 1967 ഈ ചൈനീസ് റേഡിയോയിലൂടെ ഒരു പ്രഖ്യാപനം വരുന്ന, അതായത് ബംഗാളിലെ നക്സൽ ബാരിയിൽ കലാപം നടന്നിരിക്കുന്നു എന്നുള്ളതും ഇന്ത്യ മോചിപ്പിക്കപ്പെടാൻ പോവുകയാണ് എന്ന രീതിയിലുള്ളൊരു പ്രഖ്യാപനം. അങ്ങനെയാണ് ഈ ഒരു നാമകരണം സംഭവിക്കുന്നത് തന്നെ. ആ പ്രദേശവുമായി ബന്ധപ്പെട്ടതാണ്. അന്ന് ചാരു മജുംദാരെ പോലെയുള്ള കനുസന്യാലിനെ പോലെയൊക്കെയുള്ള ബുദ്ധിജീവികളായിരുന്നു അതിന് നേതൃത്വം നൽകിയത്. പിന്നീട് അത് പല പ്രദേശങ്ങളിലും വ്യാപിച്ചു. ബീഹാറിൽ, ആന്ധ്രാപ്രദേശിൽ, ഇപ്പോൾ കേരളത്തിലടക്കം അതിൻ്റെ ഭാഗമായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവസാന കാലങ്ങളിൽ അത് ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് ഈ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ബീഹാർ, മഹാരാഷ്ട്രയുടെ ചില ഭാഗങ്ങൾ, പിന്നെ ആന്ധ്രയുടെ ചില, അല്ലെ ഇന്നത്തെ തെലുങ്കാനയുടെ ഭാഗം, ഈ പ്രദേശങ്ങളിലൊക്കെയാണ് സായുധമായി അത്തരത്തിലുള്ള വിഭാഗങ്ങളുണ്ടായിരുന്നത്. പക്ഷേ ഈ നമ്മുടെ ബി ജെ പിയുടെ സർക്കാർ വന്നതിന് ശേഷം വളരെ സംയുക്തമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് തന്നെയാണ് നടത്തിയത്. അതായത് ഈ സി ആർ പി എഫ്, ബി എസ് എഫ്, പിന്നെ ഒരു കോബ്ര എന്ന് പറയുന്ന ഒരു പുതിയ യൂണിറ്റ്, ഡി ആർ ജി, ഇവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് അത് പിന്നെ വനമേഖലകളിലൊക്കെ തന്നെ ആക്രമിച്ച് കയറി അങ്ങനെ ഒരു ഒന്നുകിൽ കീഴടങ്ങുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ള ഒരു ഇതിലേക്കെത്തി. അങ്ങനെ ഫ്രം റെഡ് കോറിഡോർ ടു റിട്രീറ്റ് എന്നുള്ളൊരു പദ്ധതി പ്രഖ്യാപിച്ചു. അങ്ങനെ ധാരാളം നക്സലേറ്റുകൾ കീഴടങ്ങി, ചിലരൊക്കെ കൊല്ലപ്പെട്ടു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നതിൻ്റെ ഒരു പ്രഹരശേഷി ഒരുപക്ഷെ അറിയുന്നിടത്തോളം ഇല്ലാതെയാവുകയോ അല്ലെങ്കിൽ ദുർബലമാവുകയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന് ഈ ഒരു നക്സലേറ്റ് പ്രസ്ഥാനത്തെ ഇവിടെ ഉണ്ടാക്കിയെടുത്ത ചില കാരണങ്ങൾ, ഈ കാരണങ്ങൾ ഒരിക്കലും ഇല്ലാതെയായിട്ടില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ ഈ ജാർഖണ്ഡിലും ഇവിടെയൊക്കെ അത് ശക്തമാകാൻ കാരണം തന്നെ എന്തായിരുന്നു, അവിടെയുള്ള വനമേഖലയിൽ ഉള്ള ഈ ധാതു ഖനനത്തിൻ്റെ വലിയ സാധ്യതകൾ ഇവിടുത്തെ കോർപ്പറേറ്റുകൾ കണ്ടെത്തിയത്. അപ്പോൾ ഈ വനമേഖലയിലുള്ള ആദിവാസികളെ ഒഴിപ്പിക്കാതെ, അവരെ അല്ലെങ്കിൽ ആട്ടി ഓടിപ്പിക്കാതെ അവിടെ ഈ ഭൂമി പിടിച്ചെടുക്കാൻ പറ്റില്ല. സ്വാഭാവികമായും തങ്ങളുടെ അമ്മയോട് എന്നതുപോലെയുള്ള, മാതാവിനോട് എന്നതുപോലെയുള്ള അടുത്ത ബന്ധമാണ് ഈ ആദിവാസികൾക്ക് മണ്ണിനോടുള്ളത്. അവരവിടുന്ന് ഒഴിഞ്ഞു പോകാൻ തയ്യാറായില്ല. മാത്രമല്ല അതിനകത്തൊരു ചൂഷണത്തിൻ്റെ, ഈ കോർപ്പറേറ്റ് കടന്നുകയറ്റത്തിൻ്റെയൊക്കെ ഇത് വന്നതോടെ അവിടെ നക്സലേറ്റുകൾ സ്വാഭാവികമായിട്ടും ആശയപരമായിട്ട് ഇടപെടുന്നു, ഇവരെ അതിലേക്ക് ആകർഷിക്കുന്നു. അങ്ങനെയാണ് ആ പ്രദേശങ്ങളുണ്ട്. അപ്പോൾ അതൊരു നിലവിലുള്ള സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ കോർപ്പറേറ്റുകളുടെയോ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു മൂവ്മെൻറ്റ് കൂടെ ആണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും പൊളിറ്റിക്കലാകും, ഇക്കണോമിക്കലാകും എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ ഈ ഇത്തരത്തിലുള്ള, പക്ഷേ ഇവരുടെ ഈ ഇവർ ബുദ്ധിജീവികളൊക്കെ ആണെന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ഇന്ത്യ പോലുള്ള ഒരു വലിയ രാജ്യത്ത് ഇങ്ങനെ കാട്ടിൽ കയറിയിട്ട് കുറച്ച് പേര് പിന്നെ വെടിവെച്ച് കഴിഞ്ഞാൽ തീരുന്നതാണ് അല്ലെങ്കിൽ പിടിച്ചെടുക്കാവുന്നതാണ് ഇന്ത്യൻ സർക്കാർ എന്നുള്ള രീതിയിലുള്ള തെറ്റിദ്ധാരണകളിലാണ് അവരെപ്പോഴും ജീവിച്ചിരുന്നത്. അതൊരു ഭാഗം. പക്ഷേ ഇപ്പോൾ ഈ പ്രയോഗം വരുന്നതിന് ശരിക്കും നിയതമായ കാരണങ്ങളുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഒന്നെന്താ വെച്ചാൽ, ഈ ബി ജെ പിയെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന ഹിന്ദുത്വയെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും വലിയ പൊട്ടൻഷ്യൽ ത്രെട്ട് എന്ന് പറയുന്നത് ഒരു ഇൻ്റലക്ച്വൽ ഡിസ്കോഴ്സാണ്. ഒരു നിലയിലുമുള്ള ഇൻ്റലക്ച്വൽ ഡിസ്കോഴ്സിനെ അവർ ആഗ്രഹിക്കുന്നുമില്ല, സ്വാഗതം ചെയ്യൂല, അതിന് കഴിയുകയും ചെയ്യില്ല, അവിടെ തോറ്റു പോകുന്നറിയാം. അതുകൊണ്ടാണ് ഇപ്പോൾ 10 വർഷം ഭരിച്ചിട്ടും നമ്മുടെ പ്രധാനമന്ത്രി ഒരൊറ്റ പിന്നെ പത്രസമ്മേളനം പോലും നടത്താത്തത്. കാരണം അവിടെ 4 ഭാഗത്തുനിന്നും ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന അദ്ദേഹത്തിനും അറിയാം. അപ്പോൾ നമുക്കറിയാം, ഏറ്റവും അവസാനം മൻമോഹൻ സിംഗ് പടിയിറങ്ങാൻ പോകുന്ന സമയത്ത് പോലും അദ്ദേഹം 75-ലധികം ചോദ്യങ്ങൾ ഒരു നോട്ട് പോലും ഇല്ലാതെയാണെന്ത് നേരിട്ടതെന്നാണ് പറയുന്നത്. ഒന്ന് നമുക്ക് ആ 1 മണിക്കൂർ നേരം അദ്ദേഹം എന്ത് ചെയ്യുന്നു, പത്രക്കാരുടെ മുമ്പിൽ ഇരുന്നിട്ട് സംസാരിക്കുകയാണ്, കയ്യിലൊരു ചിന്ത കടലാസോ മറ്റേ മൊബൈൽ ഒന്നുമില്ല എന്നർത്ഥം,
13: മറ്റേ സാധനമില്ല,
12: ഈ ഒന്നുമില്ല, ടെലിപ്രോംപ്റ്റർ ഒന്നുമില്ല. അപ്പോൾ അത് അദ്ദേഹത്തെ പോലെയുള്ള ഒരു ബൗദ്ധിക മായി കാര്യങ്ങൾ മനസ്സിലാക്കുകയും ബൗദ്ധികമായി തന്നെ കാര്യങ്ങൾ നേരിടാൻ കഴിയുന്ന ഒരു ഇൻ്റലക്ച്വലിൻ്റെ പൊട്ടൻഷ്യലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ ബുദ്ധിജീവികൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ തകർന്നു പോകാനിടയുള്ള ഒന്നാണ് ഈ ഹിന്ദുത്വ അല്ലെങ്കിൽ എന്തത്തെ ബി ജെ പി ഒക്കെ കെട്ടിപ്പൊക്കിയിട്ടുള്ള ഒരു സാമ്രാജ്യം എന്ന് പറയുന്നത്. അത് നുണകളുടെ ഒരു വലിയ ബലൂണാണ്. ഇത് പൊട്ടിക്കാൻ ശേഷിയുള്ള ഒരു വിഭാഗമാണ് ബുദ്ധിജീവികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 2 കൂട്ടരെയാണ് ഏറ്റവും കൂടുതൽ അവർ ഭയപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, ഹിന്ദു മതത്തെ ആശയപരമായി എതിർത്ത പിന്നെ എത്തിസ്റ്റുകളുണ്ട്. അതിൽപ്പെട്ടവരായിരുന്നു നമ്മുടെ ഈ ദബോൽക്കർ, അതുപോലെ എന്താ പറയുക, നമ്മളെ യുക്തിവാദികളായിട്ടുള്ള, നിരീശ്വരവാദികളായിട്ടുള്ള ആളുകൾ, കൽബുർഗി, ഗൗരി ലങ്കേഷ്, ഈ പിന്നെ പന എന്താണ് പൻസാരെ, ഇവരൊക്കെ ഇവർ ഇവരുടെ അറ്റാക്കുകൾ, കാരണം പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ അവർക്ക് വളക്കൂറുള്ള ഒരു പ്രദേശമാണ് ശരിക്കും, കർണാടകയിലും ഒക്കെ ഇവർ, അതുകൊണ്ട് തന്നെ അവർ പിന്നെ വെടിവെച്ചും ഒക്കെ തന്നെയാണ് അവസാനിപ്പിച്ചത്. കാരണം അവരെ ആശയപരമായി നേരിടാൻ പറ്റൂല. രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് ഇത്തരത്തിൽ പറയുന്ന നക്സലേറ്റ് ആശയങ്ങൾ, അല്ലെങ്കിൽ ഈ തീവ്ര ആശയങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ സാമൂഹ്യ മാറ്റത്തിന് കമ്മിറ്റ്മെൻറ്റോടെയുള്ള പ്രവർത്തനം നടത്തണമെന്ന് പറയുന്ന വിഭാഗം എന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയാം ഈ ബുദ്ധിജീവികളെ ഇപ്പോൾ ഇവർ മാത്രം ഭയപ്പെട്ടതെന്ന് ഞാൻ പറയുന്നില്ലേ. നമുക്കറിയാം യു ജി സി ഒറ്റയടിക്ക് ഈ നമ്മുടെ കോളേജിലെ അധ്യാപകരുടെ ശമ്പളം വർദ്ധിപ്പിച്ചു. കൂർമ്മട്ടോന്ന് അറിയില്ല, ഇപ്പം നിങ്ങളൊക്കെ കിട്ടുന്ന ശമ്പളം എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് എന്താണ് ഒരു കോളേജ് അധ്യാപകനും പ്രതീക്ഷിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അപ്പോൾ ഭയങ്കരമായിട്ട് ശമ്പളം വർദ്ധിപ്പിച്ചു. അന്ന് തന്നെ ഉണ്ടായ ഏറ്റവും വലിയ വിമർശനം എന്തായിരുന്നു, ഇത് ഈ ഇൻ്റലക്ച്വൽ മിലീഷ്യയെ, യൂണിവേഴ്സിറ്റികളിലുള്ള ഇൻ്റലക്ച്വൽ മിലീഷ്യകളെ ഷണ്ഡീകരിക്കാൻ വേണ്ടിയുള്ളതാണ്. കാരണം അവർ സാമ്പത്തികമായി മെച്ചപ്പെടുന്നതോടെ അവർക്ക് ഇത്തരത്തിലുള്ള അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാക്കുന്ന ചിന്തകൾ കുറയും, അതുപോലെ തന്നെ അങ്ങനത്തെ പോരാട്ടങ്ങൾക്കൊക്കെയുള്ള വീര്യം കുറയും, അല്ലെങ്കിൽ അത് കീഴടങ്ങിക്കോളും എന്നുള്ള രീതിയിലുള്ളൊരു ഒന്നും. അപ്പം അത് ബോധപൂർവമായിരിക്കാം, കാരണം ക്യാപിറ്റലിസത്തിൻ്റെ പൊതുവെയുള്ള ഒരു രീതിശാസ്ത്രമാണതെന്ന് പറയാൻ പറ്റും. പിന്നെ രണ്ടാമത്തൊന്നു വെച്ചാൽ, ഈ ക്രമബദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഇല്ലാതെയാക്കാൻ പലപ്പോഴും ചെയ്യുന്നത് എൻ ജി ഒസിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നു. അത് ഇന്ത്യയിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ നവ സാമ്പത്തിക ഈ വൽക്കരണത്തിൻ്റെ കാലഘട്ടം തുടങ്ങുന്നതോടെ എന്ത് ചെയ്യുന്നുണ്ട്, എൻ ജി ഒസിന് കൂടുതൽ പ്രൊമോഷൻസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് തോന്നുന്നത് വെച്ചാൽ അവർക്ക് ഫണ്ടിങ് ഉണ്ടാവും, മിക്കവാറും പുറത്തു നോക്കാനുള്ള ഫണ്ടിങ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാ ഇഷ്യൂസിലും ഇവർ ഇടപെടും, എല്ലാ ഇഷ്യൂസും ഇവർ ഏറ്റെടുക്കും. അത് ഹെൽത്താണെങ്കിലും ശരി, അല്ലെങ്കിൽ കക്കൂസ് ഇല്ലാത്താണെങ്കിലും ശരി, എഡ്യൂക്കേഷനാണെങ്കിലും ഒക്കെ അവരെടുക്കും. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ എൻ ജി ഒസ് പരസ്പരം കണക്റ്റഡ് ആവില്ല. ഇപ്പോൾ മഹാരാഷ്ട്രയിലൊരു ഗ്രാമത്തിൽ നടക്കുന്ന സമരം അവിടെ കൊണ്ട് അവസാനിക്കും, ഛത്തീസ്ഗഡിലൊരു സമരം അവിടെ കൊണ്ട് അവസാനിക്കും. അപ്പോൾ ഒരിക്കലും ഇതൊരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റായിട്ട് മാറുകയില്ല, അല്ലെങ്കിൽ മാറാനുള്ള സാധ്യത ഉണ്ടാവില്ല. ഇത് തന്നെയാണ് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ പിറകിലുള്ളൊരു വലിയ ആശയം എന്ന് പറയുന്നതും. പക്ഷേ ഇവർ കാണാതെ പോയൊരു കാര്യം, അല്ലെങ്കിൽ പിന്നെ ഈ അന്നത്തെ ഈ രീതിയിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്യുമ്പോഴൊക്കെ കാണാതെ പോയൊരു കാര്യം എന്താ വെച്ചാൽ, ഇതിനെ ഏകീകരിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇത്തരം ആശയങ്ങൾ സമൂഹത്തിൽ സ്പ്രെഡ് ചെയ്യപ്പെട്ടാൽ അതിനെ മൊബിലൈസ് ചെയ്യുന്ന ഒരു ഫാക്ടർ വരാനിടയുണ്ടെന്ന് കണ്ടില്ല. അവിടെയാണ് ഈ സോഷ്യൽ മീഡിയ എന്നുള്ള സാധനം വലിയൊരു ഫാക്ടറായിട്ട് വരുന്നത്. അപ്പോൾ അന്നൊക്കെ അത് ചെറിയ ഒരു ഫോൺ വിളിയിൽ ഒരു എവിടെയെങ്കിലും എഴുതുന്ന മാഗസിൻ ഡാൻസിൽ, ഇന്നത് വളരെ ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ വലിയ പ്രഹരശേഷിയുള്ള ഒരു ഇൻ്റലക്ച്വൽ വെപ്പണായിട്ട് മാറുന്ന അവസ്ഥ വന്നു. അപ്പോൾ ഇവരെ കീഴടക്കിയത് കൊണ്ട് മാത്രം, അതായത് കാടുകളിലുള്ള ഈ നക്സലേറ്റുകളെ തകർത്തത് കൊണ്ട് മാത്രം ഇത്തരത്തിലുള്ള ഒരു ആശയപരമായ ലോകത്ത് നടക്കുന്ന ചർച്ചകളെ, അല്ലെങ്കിൽ അതിൻ്റെ ആ സ്പ്രെഡ് എന്ന് പറയുന്നത്, ആ വെപ്പണൈസേഷൻ എന്ന് പറയുന്നത് തടയുവാൻ കഴിയില്ല എന്നുള്ളത് എന്താണ് ബോധ്യമായി എന്നുള്ളതാണ്. ഇപ്പം നമുക്കറിയാം, മാത്രമല്ല ഇതിൽ പലരും ഇപ്പോൾ ഈ നക്സലിനുള്ള പ്രയോഗത്തിന് ഇപ്പം പറയാം പ്രയോഗിക്കാൻ കാരണം വെച്ചാൽ, അതിൻ്റെ ഇന്നും ഇന്ത്യയിൽ അത്തരം ആ രംഗത്ത് നിൽക്കുന്നവരിൽ പലരും വലിയ ബുദ്ധിജീവികളായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ കെ വേണുവാണ് അതിനൊരു അഡ്രസ്സ് ഉണ്ടാക്കി കൊടുത്ത വലിയൊരു ഇത്. അദ്ദേഹം തൻ്റെ 22-ാമത്തെ വയസ്സിലാണ് പ്രപഞ്ചവും മനുഷ്യനും എന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ട് അക്കാദമി അവാർഡ് വാങ്ങണത്, ഒരു 22 വയസ്സിൽ. ഒരുപക്ഷെ ഒരുപക്ഷെ MT മാത്രമാണത് സാഹിത്യത്തിൽ അങ്ങനെ ഒരു 22-ാമത്തെ വയസ്സിലൊരു അവാർഡ് വാങ്ങുന്നത്. മാത്രമല്ല അന്ന് ആ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ഒരു ബുദ്ധിജീവി ലോകത്ത് അത്രയും വലുതായിരുന്നു. പിന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്ന വഴിമാറിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ, അങ്ങനെയുള്ള എണ്ണം പറഞ്ഞ പല ബുദ്ധിജീവികളും ഈ രംഗത്തുള്ളത്

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ റിയാലു സ്വാലിഹീൻ. ഇമാം നവവി റഹിമഹുള്ളയുടെ റിയാലു സ്വാലിഹീൻ എന്ന ഹദീഫ് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള ഈ പ്രോഗ്രാമിൽ റിയാലു സ്വാലിഹീനിലെ ഏതാനും ഭാഗം നമുക്ക് മുൻപിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് ക്ലാസ് എടുക്കുന്നത് മുജീബ് റഹ്മാൻ സ്വലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ ലദ്ദാലിമീൻ വസ്സലാത്തു വസ്സലാമു ലത്തമാനിൽ അക്മലാൻ അലൽ മബ്ഊസി റഹ്മത്തുൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഹദീസ് ജിബ്രീലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഹദീസിൻ്റെ പ്രാധാന്യവും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചുമൊക്കെ സംക്ഷിപ്തമായ രീതിയിലൊക്കെ നമ്മൾ മനസ്സിലാക്കി. മഅബദുൽ ജുഹനി എന്ന് പറയുന്ന കദർ നിഷേധവുമായി ബന്ധപ്പെട്ട് ബസ്രയിൽ ആദ്യമായി സംസാരിച്ച വ്യക്തിയെ സംബന്ധിച്ച്, അവിടെ ആദർശത്തെ സംബന്ധിച്ചും, മക്കയിൽ ഹജ്ജിനോ ഉംറക്കോ വന്ന ഹുമൈദ് ബിനു അബ്ദുറഹ്മാൻ അൽ ഹുമൈരിയും യഹയ്യ ബിനു യഅമറും റളിയല്ലാഹു തആല അൻഹുമ, അവർ രണ്ടുപേരും അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമയെ മസ്ജിദിൻ്റെ ഉള്ളിൽ വെച്ച് കണ്ട് സംസാരിക്കുന്ന ഭാഗമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഗ്രഹിച്ചത്. യഹയ്യ ബിനു യഅമർ പറയുകയാണ്, അങ്ങനെ ഞാനും എൻ്റെ കൂട്ടുകാരനും എൻ്റെ കൂടെ ഉംറ അല്ലെങ്കിൽ ഹജ്ജ് നിർവഹിക്കാൻ വന്ന ഹുമൈദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ഹുമൈരിയും ഞങ്ങൾ രണ്ടുപേരും അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒപ്പം കൂടി, അഥവാ ഒരാൾ അദ്ദേഹത്തിൻ്റെ വലതുഭാഗത്തും മറ്റൊരാൾ അദ്ദേഹത്തിൻ്റെ ഇടതുഭാഗത്തുമായി നിന്നു. യഹ്യ ബിൻ യഅമർ പറയുകയാണ്, എൻ്റെ സഹോദരൻ അഥവാ ഹുമൈദ് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് സംസാരിക്കുവാൻ എന്നെ ഏൽപ്പിക്കുമെന്ന് ഞാൻ ധരിച്ചു, ഞാൻ അങ്ങനെ വിശ്വസിച്ചു, ഉറപ്പിച്ചിരുന്നു. അങ്ങനെ അതിന് കാരണം അദ്ദേഹത്തെക്കാൾ വാചാലതയും സംസാര വൈഭവവും എനിക്കുള്ളതുകൊണ്ട് ഞാൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് വിഷയം അവതരിപ്പിച്ചു. അബാ അബ്ദുൽ

റഹ്മാൻ. അബൂ അബ്ദുറഹ്മാൻ എന്നത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയുടെ വിളിപ്പേരാണ്, കുന്യത്താണ്. കുന്യത്ത് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു സ്നേഹപ്രകടനവും ബഹുമാനവുമൊക്കെ ബഹുമാനമൊക്കെ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് ആ പേര് വിളിക്കുന്നത്. അബൂ അബ്ദുറഹ്മാൻ എന്ന് വിളിക്കുമ്പോൾ അതിൽ ബഹുമാനവും സ്നേഹവുമൊക്കെ ഉണ്ട് എന്നാണ്. അങ്ങനെ അദ്ദേഹം അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹുവിനോട് പറയുകയാണ്, ഞങ്ങളുടെ ഭാഗത്ത് അഥവാ ബസ്റയിൽ കുറച്ചാളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. അവർ ഖുർആൻ പഠിക്കുന്നുണ്ട്, അതുപോലെ ഖുർആനിലെ പല ആശയങ്ങളും ഗവേഷണം ചെയ്ത് അതിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്ത് നിർദ്ധാരണം ചെയ്തെടുത്ത് പറയാൻ പറ്റുന്ന വിധത്തിൽ ഖുർആൻ പഠിക്കുന്ന കുറെ ആളുകൾ ഞങ്ങളുടെ നാട്ടിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ആ കൗമിന വിഭാഗത്തെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അവർ ആ വിഭാഗം അവർ വാദിക്കുന്നത് വഅന്നഹും യസ്ഉമൂന അല്ലാ ഖദർ, ഖദറ് ഇല്ല, ഖദറെന്ന് പറയുന്നത് ഇല്ല, മുൻകൂട്ടി കാര്യങ്ങളൊന്നും അല്ലാഹു നിശ്ചയിച്ചിട്ടില്ല. വഅന്നൽ അംറ ഉനുഫുൻ, കാര്യങ്ങളെല്ലാം ഉനുഫാൻ. ഉനുഫ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുൻകൂട്ടിയൊന്നും അല്ലാഹു തആല രേഖപ്പെടുത്തുകയോ കാര്യങ്ങൾ തീരുമാനിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഖദർ നിഷേധികളിൽപ്പെട്ട തീവ്ര ഗ്രൂപ്പുകളിൽപ്പെട്ട ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ നേരത്തെ അറിയില്ല പോലും, അറിയില്ലെന്ന് മാത്രമല്ല ഓരോ കാര്യങ്ങളും സംഭവിക്കുമ്പോൾ മാത്രമാണ് അല്ലാഹു തആല ഇത്തരം കാര്യങ്ങളൊക്കെ അറിയുന്നത് എന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന അതിതീവ്ര ഗ്രൂപ്പ് ഈ വിഭാഗത്തിൽ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പൊ ഈ ആളുകളെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയത് കേട്ടപ്പോൾ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, ഫൈദാ ലഖീത ഉലായിക്, ഖദർ നിഷേധവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ആ വിഭാഗത്തെ നീ കണ്ടാൽ, ഫഅഖ്ബിറുഹും അന്നി ബരീഉൻ മിൻഹും, അവരെ നീ അറിയിക്കണം, താങ്കൾ അറിയിക്കണം, ഞാൻ അത്തരം ആളുകളിൽ നിന്ന് മുക്തനാണ്, എനിക്കവരുമായി യാതൊരു ബന്ധവുമില്ല. വഅന്നഹും ബുറാഉ മിന്നി, അവർ എന്നിൽ നിന്നും ഒഴിവാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പരസ്പരം ആദർശപരമായ ഒരു ബന്ധവുമില്ല. വലാഉ ബറാഉ, അതദ്ദേഹം പ്രഖ്യാപിച്ചു. വല്ലദി യഹ്ലുഫു ബിഹി അബ്ദുല്ലാഹ് ബിൻ ഉമർ, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, ലൗ അന്ന ലി അഹദിഹിം മിസ്ല ഉഹുദിൻ ദഹബൻ ഫഅൻഫഖഹു മാ ഖബിലല്ലാഹു മിൻഹു ഹത്താ യുഅ്മിന ബിൽ ഖദർ. അല്ലാഹുവിനെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, അവരിൽ ആരെങ്കിലും ഒരാൾ വല്ലവനും ഉഹുദ് മലക്ക് തുല്യമായ അത്ര സ്വർണം അല്ലാഹുവിൻ്റെ മാർഗത്തിൽ അവനനുസരിക്കുന്ന വിഷയത്തിൽ ഇബാദത്തിൻ്റെ കാര്യത്തിൽ ചെലവഴിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വതആല അത് കബൂൽ ചെയ്യുന്നതല്ല, അവർ ഖദറിൽ വിശ്വസിക്കുന്നതുവരെ എന്ന് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറഞ്ഞുവെന്നാണ്. കാരണം അല്ലാഹു കാര്യങ്ങൾ മുൻകൂട്ടിയൊന്നും അറിയില്ല, ഓരോ സംഭവങ്ങളും അത് നടക്കുമ്പോഴേ അല്ലാഹു തആല അറിയൂ എന്നൊക്കെ ഒരാൾ വിശ്വസിച്ചാൽ അവൻ ദീനിൻ്റെ വൃത്തത്തിൽ നിന്ന് പുറത്താണ്. അതുകൊണ്ട് തന്നെ അവൻ ചെയ്യുന്ന ഇബാദത്തുകൾ ഗൈറു മഖ്ബൂൽ, അസ്വീകാര്യമാണ്, അത് മർദൂദാണ്, തള്ളപ്പെടുന്നതാണ്. ആ ഇബാദ അവൾ നിർവഹിക്കുന്ന ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ വിശ്വാസം ശരിയാവണം, ഖദറിലുള്ള വിശ്വാസം ശരിയാകണം. ഖദറിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ഖദറിലുള്ള വിശ്വാസവും തൗഹീദ് തവക്കുൽ ഇത് മൂന്നും പരസ്പരം പൂരകമാണ്. ഒന്നിനെ ഒന്നിൽ നിന്ന് വേർപ്പെടുത്തുക അസാധ്യമാണ്. അതുകൊണ്ട് ഒരാളുടെ ഖദറിലുള്ള വിശ്വാസം ശരിയാണെന്ന് പറഞ്ഞാൽ അയാളുടെ തവക്കുലും തൗഹീദും
ശരിയാണ് എന്നതാണതിൻ്റെ അർത്ഥം. അദ്ദേഹത്തിൻ്റെ തോഹീദൊക്കെ ശരിയാണ്, പക്ഷേ കലാഖദറിലുള്ള വിശ്വാസം ശരിയല്ല എന്ന പ്രസ്താവന തന്നെ വൈരുദ്ധ്യമാണ്. ഒന്ന് ശരിയായെങ്കിൽ അടുത്ത് മറ്റൊന്ന് ശരിയാകൂ. ഒന്ന് ശരിയാം വിധം നേരാം വിധം ആണെങ്കിലേ ബാക്കി രണ്ട് കാര്യങ്ങളും ശരിയാകൂ എന്നാണ്. അതുകൊണ്ട് തന്നെ തവക്കുൽ ശരിയാണ്, കലാഖദർ പോരാ എന്ന് പറയുന്നത് തന്നെ വൈരുദ്ധ്യമാണ് എന്നുകൂടെ മനസ്സിലാക്കേണ്ടതാണ്. അപ്പം ഇതാണ് ഈ ഹദീസിൻ്റെ ഒരു ഇവിടെ ഒരു അതിൻ്റെ ഒരു പശ്ചാത്തലമായി ഈ റിവായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ ഖദറിനുള്ള വിശ്വാസത്തെ സംബന്ധിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞ രണ്ട് ആളുകൾ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹുമയോട് ചോദിച്ച സന്ദർഭത്തിലാണ് അദ്ദേഹം ഹദ്ദസനി അബി ഉമർ ബിനുൽ ഖത്താബ് എന്ന് പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഈ ഹദീസ് അദ്ദേഹം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. എന്താണ് പറയുന്നത്? ഉമർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം റഹിമഹുല്ലാ റിവായത്ത് ചെയ്തിട്ടുള്ള ഈ ഹദീസ്, അതിൽ അദ്ദേഹം പറയുന്നത് ഖാല ബൈനമാ നഹ്നു ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമിൻ, ഞങ്ങൾ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ആയിരിക്കെ ഇദ് ത്വലഅ അലൈന റജുലുൻ ഷദീദു ബയാളി സിയാബ് ഷദീദു സവാദി ശഅർ, പെട്ടെന്ന് ഞങ്ങളുടെ അടുക്കൽ കറുകറുത്ത മുടിയുള്ള ശുഭ്ര വസ്ത്രധാരിയായ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. ത്വല എന്ന ക്രിയ, എന്നാ ക്രിയ പ്രയോഗിക്കാറുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്ന വളരെ മുഹിമായ ഒരു കാര്യത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് എന്ന് ഭാഷാ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അവിടെ ഞങ്ങൾ ഇരിക്കുന്നതിനിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോടൊപ്പം ഞങ്ങളവിടെ ഇരിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോടൊപ്പം ഞങ്ങളവിടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. പെട്ടെന്നൊരാൾ പ്രത്യക്ഷപ്പെട്ടു. അയാളുടെ വസ്ത്രധാരണ രീതിയും അതുപോലെ അദ്ദേഹത്തിൻ്റെ ശരീരപ്രകൃതവുമൊക്കെയാണ് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. ഒന്ന് പറഞ്ഞത് ശുഭ്രവസ്ത്രധാരിയാണ്. രണ്ട്, അദ്ദേഹത്തിൻ്റെ മുടി കറുകറുത്തതാണ്. അപ്പം ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഞങ്ങൾ ഇരിക്കുകയാണ്, റസൂലുള്ളാഹിയോടൊന്നിച്ച് ഞങ്ങളവിടെ ഇരിക്കുകയാണ് എന്നാണല്ലോ പറഞ്ഞത്. അപ്പം ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവൻ സമയവും സൽക്കാര്യങ്ങളിൽ സൽക്കർമ്മങ്ങളിൽ വ്യാപൃതനായിരിക്കും. ഒന്നുകിൽ റസൂലുള്ളാഹ് സ്വഹാബത്തിൻ്റെ കൂടെ അവർക്ക് ദീൻ പഠിപ്പിച്ചും നിർദ്ദേശങ്ങൾ നൽകിയും അവരോടൊപ്പം കൂടും. അതല്ലെങ്കിൽ കുടുംബത്തിൽ വീട്ടിൽ വീട്ടുകാര്യങ്ങൾ ശ്രദ്ധിച്ചും അവിടെ ജോലി ചെയ്തും ആടിനെ കറന്നും വസ്ത്രങ്ങൾ തുന്നിയും ചെരുപ്പ് നന്നാക്കിയും അങ്ങനെയൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ പള്ളിയിൽ തന്നെ അനുചരന്മാരോടൊപ്പം മറ്റൊരു സന്ദർഭങ്ങളിൽ രോഗിയെ സന്ദർശിക്കുക, അടുത്ത കുടുംബങ്ങളെ സന്ദർശിക്കുക, ഇങ്ങനെ മുഴു സമയവും മുഴുനേരവും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തും അവനെ അനുസരിച്ചും ജീവിക്കുന്ന സ്വഭാവമായിരുന്നുവല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് എന്നൊരു വശം ഈ അതീതിൻ്റെ ഈ ഭാഗം പരാമർശിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസ് ഇമാം മുസ്ലിം റഹിമഹുല്ലാ മാത്രമല്ല, വേറെയും പല മഹാരഥന്മാരും ഈ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഉദാഹരണമായി അബൂദർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം അബൂ ദാവൂദ് നസാഇ ഇവരുദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് തന്നെ അഹ്മദ് തുബറാനി പോലെയുള്ള ആളുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അനസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി റഹിമഹുല്ലയും ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ വളരെ പ്രസിദ്ധമായ ഒരു ഹദീസാണ്. ഇതിൽ പല പാഠങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. വിശദമായി ഇതിലെ ഓരോ വിഷയങ്ങളും നമ്മൾ പ്രത്യേകിച്ച് മനസ്സറിഞ്ഞ് ശ്രദ്ധാപൂർവം പഠിക്കേണ്ടതാണ്.
അതിലെ ഒരു ഫായിദ

0: എന്ന് പറയുന്നത് ഖദർ നിഷേധവുമായി ബന്ധപ്പെട്ട ഈ ഒരു പിഴച്ച വിശ്വാസം അത് ഉടലെടുക്കുന്നത് ബസ്റയിൽ വെച്ചുകൊണ്ടാണ് എന്നതാണ്. ഇൻഷാല്ലാഹ് ആ വിഷയത്തെ സംബന്ധിച്ച് അടുത്ത എപ്പിസോഡിൽ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് റിയാലു സ്വാലിഹീൻ. ഇന്നത്തെ റിയാലു സ്വാലിഹീനിലെ ഭാഗം നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുജീബ് റഹ്മാൻ സ്വലാഹി.
2: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷൻ ഉള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
3: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
4: ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇസ്ലാമികമായ ശ്രോതാക്കളുടെ സംശയങ്ങൾ പ്രമാണബദ്ധമായി പരിഹാരം കാണുന്നതിന് വേണ്ടി പീസ് റേഡിയോ ഒരുക്കിയ സംവിധാനം അൽ ഇജാബ ഓൺലൈൻ സംശയ നിവാരണ പ്രോഗ്രാമിലാണ് നാം ഉള്ളത്. ഏവരെയും ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായി മറുപടി നൽകാൻ പീസ് റേഡിയോ പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നമ്മോടൊപ്പമുള്ളത് ബഹുമാന്യനായ മുഹമ്മദ് സ്വാദിഖ് മദീനിയാണ്. അദ്ദേഹത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
5: അലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: നിങ്ങളുടെ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840. നമ്പർ ഒരിക്കൽ കൂടി 9020 840 840. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി ടെക്സ്റ്റായോ വോയിസായോ നിങ്ങളുടെ ചോദ്യങ്ങൾ അയക്കാവുന്നതാണ്. ഫീഡ്ബാക്ക് വഴി വന്ന ചോദ്യങ്ങൾ ആരംഭിക്കാം. വിവാഹാന്വേഷണമായി ഒരാൾ വധു അല്ലെങ്കിൽ വരനെക്കുറിച്ച് അറിയാനായി അന്വേഷിച്ചു വന്നാൽ അവരെക്കുറിച്ച് നമുക്കറിയുന്ന കാര്യങ്ങൾ സത്യസന്ധമായി പറയാൻ പറ്റുമോ? അത് പരദൂഷണം എന്ന ഗണത്തിൽപ്പെടുമോ എന്നാണ് ശ്രോതാവ് ചോദിക്കുന്നത്.
5: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ വബഅദ്. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا يا رب العالمين. പരദൂഷണം വലിയ പാപമാണ്. ഗീബത്തിനെക്കുറിച്ച് സൂറത്ത് അൽ ഹുജറാത്തിൽ വളരെ ശക്തമായ താക്കീദാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. പരദൂഷണം എന്ന് പറയുമ്പോൾ ദിക്റുക അഹാക്ക ബിമാ യക്റഹ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിന്റെ സഹോദരന് അനിഷ്ടകരമായത് പറയലാണ്. ഒരു പക്ഷെ ഉള്ള കാര്യം തന്നെയായിരിക്കാം, സത്യമായിരിക്കാം, പക്ഷെ അത് പറയുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടമില്ല എങ്കിൽ. എന്നാൽ ചില രംഗങ്ങളിൽ ചില യാഥാർത്ഥ്യങ്ങൾ, സത്യങ്ങൾ പറയേണ്ടി വരും. ആ സന്ദർഭത്തിൽ അത് പറയൽ അനിവാര്യമാണ്. അത് ഗീബത്ത് പറഞ്ഞതിൻ്റെ ശിക്ഷ അതിനുണ്ടാവുകയില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അതിൽപ്പെട്ട ഒന്നാണ് വിവാഹ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു വധുവിനെക്കുറിച്ചോ വരനെക്കുറിച്ചോ ചോദിക്കുമ്പോൾ സത്യസന്ധമായ കൃത്യമായ വിവരം അറിയുമെങ്കിൽ അത് അങ്ങനെ തന്നെ അറിയിച്ചു കൊടുക്കുക എന്നത്. കാരണം നമ്മൾ ഒരു പക്ഷേ ആ വിവാഹം നടക്കട്ടെ എന്ന് വിചാരിച്ച് അസത്യം പറഞ്ഞാൽ അത് ഒരു കുടുംബ വഴക്കിലോ പ്രശ്ന സങ്കീർണമായ അവസ്ഥയിലേക്കോ എത്തിപ്പെടും. അതിന് തെളിവായി ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹയുടെ സംഭവം കാണാൻ സാധിക്കും. അവരെ പലരും വിവാഹാന്വേഷണം നടത്തി. ആ വിവരം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഫഅമ്മാ മുആവിയ ഫസഅലൂകുൻ ലാ മാലല. ഒന്ന് മുആവിയാണ് വിവാഹം അന്വേഷിച്ചത്, അദ്ദേഹം ദരിദ്രനാണ്. രണ്ടാമത് അബൂജഹമാണ്, ഫഹുവ ലാ യദഉൽ അസഅ അൻ ആതിഖിഹി, അദ്ദേഹം വടി തോളിൽ നിന്ന് വെക്കുകയില്ല. അഥവാ ഒരു പക്ഷേ ദീർഘമായ യാത്ര നടത്തുന്ന കാരണത്താൽ കുടുംബം നോക്കാൻ കഴിയാത്ത ആളെന്നോ അല്ലെങ്കിൽ സ്ത്രീകളെ ഉപദ്രവിക്കുക അടിക്കുന്ന അവസ്ഥ അയാൾക്കുണ്ട് എന്നായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത്. ഇത് രണ്ടും കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അറിയിച്ചു കൊടുത്തു. എന്നാൽ നീ ഉസാമയെ കല്യാണം കഴിച്ചോ എന്നൊരു പ്രോത്സാഹനവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകി. അപ്പോൾ അതുകൊണ്ട് തന്നെ വിവാഹ അന്വേഷണം നടത്തുമ്പോൾ നമ്മൾ സത്യസന്ധമായ വിവരങ്ങൾ നമ്മൾ പറയണം. അതൊരിക്കലും ആ വിവാഹം മുടക്കലല്ല, വിവാഹം മുടക്കികളുമല്ല അത്തരത്തിലുള്ള ആളുകൾ. എന്നാൽ കൂട്ടി പറയുകയോ ഇല്ലാത്തത് പറയുകയോ ചെയ്യുമ്പോൾ അത് വലിയ തെറ്റായിത്തീരും എന്നതുകൂടെ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്.
4: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓൺലൈൻ സംശയ നിവാരണ പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, 90 20 840 840. ഒരു സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു, 200,000 അതിന് വില പറയുന്നത്. അതോടൊപ്പം 20,000 വീതം 10 തവണയായി തന്നാൽ മതി എന്നും കാറിൻ്റെ ഉടമ പറയുന്നു. ഇതിൽ പലിശ കടന്നു വരുമോ എന്നാണ് ഒരു ശ്രോതാവിൻ്റെ സംശയം.
5: ഇൻസ്റ്റാൾമെൻ്റ് കച്ചവടം ബൈഉ തഖ്സീദ് ഇസ്ലാമിൽ അനുവദനീയമാണ്. സ്വർണം, വെള്ളി എന്നിത്യാദി കാര്യങ്ങൾക്ക് ബൈഉ തഖ്സീദ് പാടില്ല. ഇവിടെ 200,000 വാഹനത്തിൻ്റെ വില. അത് 10 ഗഡുക്കളായി കൊടുക്കുമ്പോഴും 200,000 മാത്രമേ അവിടെ വരുന്നുള്ളൂ. അവിടെ ഒരിക്കലും പലിശ കടന്നു വരുന്നില്ല. എന്നാൽ അതോടൊപ്പം തന്നെ മനസ്സിലാക്കണം, 200,000 നേരിട്ട് കാശ് കൊടുത്ത് വാങ്ങുമ്പോൾ 200,000. എന്നാൽ ഗഡുക്കളായി 10 തവണയായി കൊടുക്കുമ്പോൾ 200,000 അധികം ആണ്. ഇപ്പോൾ 225,000, ഒരു 25,000 അധികം പറഞ്ഞു കഴിഞ്ഞാലും അത് എങ്ങനെയാണോ വാങ്ങുന്നത് കൃത്യമായി ആദ്യം ഉറപ്പിക്കും. ഒന്നുകിൽ 200,000 കൊടുത്ത് ഉടനടി വാങ്ങുക, അല്ലെങ്കിൽ ഗഡുക്കളായി 225,000 കൊടുക്കുക. അങ്ങനെ രണ്ടിലേതെങ്കിലും ഒന്ന് ഉറപ്പിച്ചതിന് ശേഷം അത് തിരഞ്ഞെടുക്കുന്നത്, അതും പലിശയല്ല. ബൈഉ തഖ്സീദ് അല്പം അധികം കൊടുത്താലും അത് പലിശയല്ല എന്ന് തന്നെ മനസ്സിലാക്കും. ചില ആളുകൾക്ക് അതും ഒരു തെറ്റിദ്ധാരണയാണ്, ഗഡുക്കളായി കൊടുക്കുമ്പോൾ അധികം കാശ് എടുത്തു കഴിഞ്ഞാൽ അത് പലിശയാകുകയില്ലേ എന്ന്. ആരുടെ ഉടമസ്ഥയിലാണോ അയാളിൽ നിന്ന് വാങ്ങണം. നേരെ മറിച്ച് ബാങ്കിൽ പോയി വാങ്ങുമ്പോൾ അത് വേറെ നിഷിദ്ധമായ വഴിയായിത്തീരും. ഉടമസ്ഥരിൽ നിന്നും ഗഡുക്കളായി വാങ്ങുകയും ഗഡുക്കളായി വാങ്ങും പണം അധികം തരേണ്ടി വരും എന്ന് മുൻകൂട്ടി ഇത്തിഫാഖ് ഉണ്ടാകുകയും ചെയ്തു കഴിഞ്ഞാൽ ആ കച്ചവടം അനുവദനീയമാണ്.
4: 200,000 വില നിർണ്ണയിച്ച് ഗഡുക്കളായി വാങ്ങാൻ തീരുമാനിക്കുകയും പറഞ്ഞ സമയത്ത് ഗഡു പൂർത്തിയാകാതെ വരുന്ന സമയത്ത് ഉടമ കൂടുതൽ ആവശ്യപ്പെട്ടാൽ അത് പലിശയിൽ?
5: അത് പലിശയാണ്. കാരണം ഒരാൾക്ക് കൃത്യം 10 അടവുകൾ കൊണ്ട് അടക്കണം. ആ 10 അടവിനുള്ളിൽ തെറ്റിച്ചു കഴിഞ്ഞാൽ അധികമുണ്ടാവും എന്ന് പറയുമ്പോൾ അത് പലിശയാണ്.
4: ഒരാളുടെ മരണത്തോടടുത്ത സമയം അയാളുടെ പരലോക ജീവിതം എങ്ങനെയാവും എന്നതിലേക്ക് സൂചന നൽകുന്നുണ്ടോ എന്നാണ്. അഥവാ ഒരാളുടെ മരണസമയത്ത് ചിരിച്ചുകൊണ്ടും കെളിമ ചൊല്ലിക്കൊണ്ടുമൊക്കെ ആവുന്നതിൻ്റെ അർത്ഥം പൊതുവെ നല്ല മരണമായി സമൂഹം കണക്കാക്കപ്പെടുന്നു. യഥാർത്ഥത്തിൽ പലരും ബിദഅത്തുമായി ബന്ധപ്പെട്ടും അനാചാരങ്ങളുമൊക്കെ ചെയ്യുന്ന ചിലരെങ്കിലും ഇങ്ങനെയൊക്കെ മരണം ഭരിക്കുന്നത് കാണുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രമാണങ്ങൾ സൂചിപ്പിക്കുന്നത്?
5: ശുഭ മരണത്തിൻ്റെ പല ലക്ഷണങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു. അതിൽപ്പെട്ടതാണ് ഒരാൾ നെറ്റിത്തടം വിയർത്തുകൊണ്ട് മരിക്കുക, അതേപോലെ തന്നെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയാകുക എന്നൊക്കെ. എന്നാൽ ചില ബിദഅത്തിൻ്റെ ആളുകൾ അവരെക്കുറിച്ച് പറയാറുണ്ട് അവസാന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ ചൊല്ലിക്കൊണ്ടാണ് അവർ മരിച്ചത് എന്ന്. അവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരാൾ ഒരു ബിദഅത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൻ്റെ ആളാണ് എന്നതുകൊണ്ട് ആ പ്രസ്ഥാനത്തിലുള്ള എല്ലാ ശിർക്കും ബിദഅത്തുകളും ബിദഅത്തും ആവഹിക്കുന്ന സ്വീകരിക്കുന്ന പ്രചരിപ്പിക്കുന്ന ആളായിക്കൊള്ളണമെന്നില്ല അദ്ദേഹം. ഒരു പക്ഷേ ആ ഒരു പ്രസ്ഥാനത്തിലോ ആ ബിദഅത്തിൻ്റെ കക്ഷിയിലോ അദ്ദേഹം മുന്നോട്ട് പോകുന്നു, ഇതിനോടൊന്നും പലപ്പോഴും യോജിപ്പുണ്ടാകുകയുമില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരും ഒക്കെ പറയും പാടില്ല എന്ന്. എന്നാൽ ചില ആളുകൾ, ഇപ്പോൾ ഇന്ത്യയിലെ ആൾ ഇന്ത്യ മുഫ്തി എന്നൊക്കെ പറയുന്ന ഒരാൾ, അദ്ദേഹത്തോട് അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന ആശയം തെറ്റാണെന്ന് ചോദിച്ചപ്പോൾ തെറ്റാണ് എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ ഒരു പക്ഷേ ഇത്തരം വലിയ അബദ്ധത്തിൽ പെടുന്ന പണ്ഡിത വേഷധാരികളും ഉണ്ടാകും. എല്ലാവരെയും ഒരേ ഗണത്തിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്നാണ്. ഒരാൾ ഒരു ബിദഅത്തിൻ്റെ കക്ഷികളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നതുകൊണ്ട് എല്ലാ വിഷയത്തിലും അദ്ദേഹം ആ ആശയങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊള്ളണം എന്നില്ല. രണ്ടാമതായി മനസ്സിലാക്കേണ്ടത്, ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് ഒരാൾ മൊഴിഞ്ഞതുകൊണ്ട് മാത്രം അയാൾക്ക് പൂർണ്ണമായ തൗഹീദ് ഉണ്ട് എന്ന് പറയുവാൻ സാധിക്കുകയില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, മൻ അസ്അദു നാസി ബിഷഫാഅതിക യൗമൽ ഖിയാമ, അള്ളാഹുവിൻ്റെ ദൂതരെ ഈ താങ്കളുടെ ഷഫാഅത്ത് കൊണ്ട് സൗഭാഗ്യവാന്മാരായ ആൾ അന്ത്യനാളിൽ ആരാണെന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എൻ്റെ ഷഫാഅത്തിൻ്റെ സൗഭാഗ്യം ഏറ്റുവാങ്ങുന്ന ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ആളുകളാണ് എന്നൊരു ഷർത്ത് പറഞ്ഞു. ഖാലിസൻ മിൻ നഫ്സി, വളരെ ആത്മാർത്ഥമായി നിഷ്കളങ്കമായി അർത്ഥം മനസ്സിലാക്കി അങ്ങനെയുള്ള ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുമ്പോൾ മാത്രമാണ് അയാൾ ആ ശുഭമരണത്തിൻ്റെ ആളായിത്തീരുക എന്ന് മനസ്സിലാക്കി. കേവലം ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം ശുഭകരമായ മരണം ആയിക്കൊള്ളണം എന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്.
4: ഒരു സഹോദരിയുടെയാണ് ചോദ്യം. സാധാരണഗതിയിൽ 45 ദിവസം 40 ദിവസങ്ങൾക്ക് ശേഷമാണ് ആർത്തവം ഉണ്ടാവാറുള്ളത്. 10, 12 അപൂർവം ചിലപ്പോൾ 15 ദിവസം വരെ നീണ്ടു നിൽക്കാറുമുണ്ട്. ഈ പ്രാവശ്യം കുളിച്ച് ശുദ്ധിയായ ശേഷം ഏകദേശം 15 ദിവസം തികയുന്നതിന് മുമ്പ് തന്നെ വീണ്ടും രക്തത്തിൻ്റെ പാടുകൾ കാണുന്നു. ഇത് ആർത്തവത്തിൻ്റെ ഗണത്തിൽ ഉൾപ്പെടുത്താമോ അതോ മറ്റു രൂപത്തിലാണോ നമസ്കാരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം എന്നാണ് അവരുടെ സംശയം.
5: അവിടെ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഹൈലിന് ആർത്തവത്തിന് ഇത്ര സമയം എന്ന ഒരു കണക്ക് ഷറായി വെച്ചിട്ടില്ല. ചില ഫുഖഹാക്കളൊക്കെ ആർത്തവത്തിൻ്റെ ഏറ്റവും ചുരുങ്ങിയ സമയം, ഏറ്റവും കൂടുതലുള്ള സമയം, രണ്ട് ആർത്തവങ്ങൾക്കിടയിലുള്ള ശുദ്ധികാലം ഇത്ര എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുള്ളാ പറഞ്ഞതുപോലെ ഷറായി അങ്ങനെ ഒരു കണക്ക് വെച്ചിട്ടില്ല എന്നതാണ്. അതുകൊണ്ടാണ് ഒരു ആർത്തവ വിരാമശേഷം ശുദ്ധിയായി കഴിഞ്ഞാൽ പിന്നീട് അപ്പോൾ തന്നെ കാണുന്ന കുന്നാല നഅദ്ദു സുഫ്രത വൽ കുദ്ര ഉമ്മു അതിയ റളിയല്ലാഹു അൻഹ പറയുന്നു, ആർത്തവ വിരാമശേഷം കാണുന്ന കലക്കുള്ളതോ മഞ്ഞ നിറമുള്ളതോ ആയ ഒരു അടയാളം ഞങ്ങൾ ആർത്തവമായി കണ്ടിരുന്നില്ല എന്നുള്ളത്. ഇവിടെ ആർത്തവം ആണോ ഇല്ലേ എന്നുള്ളതാണ്, അതൊരു പക്ഷേ രക്തത്തിൽ നിന്നും തിരിച്ചറിയുവാൻ സാധിക്കും. അതുകൊണ്ട് 15 ദിവസമാകുന്നതിന് ആർത്തവം കഴിഞ്ഞ് 15 ദിവസമാകുന്നതിന് മുമ്പും ആർത്തവം വരാൻ സാധ്യതയുണ്ട്. ആർത്തവമാണ് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം അതിൻ്റെ വിധിക്കനുസരിച്ച് നീങ്ങുകയാണ് ചെയ്യേണ്ടത്.
4: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ നോട്ട് ചെയ്യുക, 90 20 840 840. നമ്പർ ഒരിക്കൽ കൂടി, 90 20 840 840. എനിക്ക് 2 പെൺമക്കളുണ്ട്. മൂത്ത മോളുടെ വിവാഹം കഴിഞ്ഞു വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഭർത്താവിനോട് സമ്മതം ചോദിച്ചപ്പോൾ ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ നിൻ്റെ വീട്ടിലേക്ക് പോകാൻ പാടില്ല എന്ന് പ്രവാചക വചനം ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്വന്തം മാതാപിതാക്കൾ മരണപ്പെട്ടാൽ പോലും പോവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പാടില്ല. ഒരു ഹദീസിൻ്റെ വിശദീകരണം പറഞ്ഞു തരുമോ എന്നാണ് അവരാവശ്യപ്പെടുന്നത്.
5: അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാട്ടെ. ഒരു കുടുംബജീവിതം എന്ന് പറയുമ്പോൾ അവിടെ സന്തോഷപ്രദമാകണമെങ്കിൽ ഭാര്യയും ഭർത്താവും മക്കളുമൊക്കെ ഇസ്ലാമിക ചിട്ട അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ തയ്യാറാകേണ്ടതുണ്ട്. ശരിയാണ്, ഭാര്യ ഭർത്താവിൻ്റെ നിയന്ത്രണത്തിലാണ്. ഭാര്യ സ്വന്തം വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഭർത്താവിനോട് ചോദിക്കുകയും അനുവാദം വാങ്ങുകയൊക്കെ വേണം. എന്നാൽ എൻ്റെ ഭർത്താവ് അത് മാത്രം കാണുന്നു. ഇസ്ലാമിൽ സ്ത്രീക്കുള്ള അവകാശം അവർ മനസ്സിലാക്കുന്നില്ലേ? ഖത്തിയാത്തുർ റഹം, കുടുംബബന്ധം വിച്ഛേദിക്കുക. ലാ യദ്ഖുൽ ജന്നത്ത ഖത്താത്തുൻ, കുടുംബബന്ധം വിച്ഛേദിക്കുന്ന ആൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന ഹദീസ് എന്താണ് അദ്ദേഹം കാണാത്തത്? സ്വന്തം മാതാപിതാക്കളോട് ബിർറും ഇഹ്സാനും ചെയ്യണം എന്ന അധ്യാപനം അതെന്താണ് ആ ഭർത്താവ് കാണാത്തത്? അതേപോലെ തന്നെ കുടുംബബന്ധം പുലർത്തുന്നതിൻ്റെ മഹത്വവും അതിൻ്റെ ശ്രേഷ്ഠതയും അതെന്താണ് അദ്ദേഹം കാണാത്തത്? ഭാര്യ പുറത്തു പോകുമ്പോൾ ഭർത്താവിനോട് ചോദിക്കണം എന്നത് മാത്രം കണ്ട് അതിനേക്കാൾ വലിയ കുറേ കാര്യങ്ങൾ ഒരു പക്ഷേ ഇവരുടെ കുടുംബജീവിതത്തിൽ തന്നെ സന്തോഷകരമല്ലാത്ത അവസ്ഥ ഉണ്ടായിത്തീരുന്ന ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് അദ്ദേഹം അശ്രദ്ധ കാണിക്കുന്നു? യാഹുല്ലദീനാമൻഖുലുഫിസ്ലിമിക്കാഫ, സത്യവിശ്വാസികളെ നിങ്ങൾ ഇസ്ലാമിൽ പൂർണ്ണമായി പ്രവേശിക്കുക എന്നാണല്ലോ ഖുർആൻ പറയുന്നത്. അവിടെ ചെയ്യേണ്ടത് അദ്ദേഹത്തിന് ഭാര്യയുടെ വീട്ടിലേക്ക് ഭാര്യ പോകുന്ന തടസ്സമായി തീരുന്ന പൂർവ്വകാലത്തുള്ള എന്തെങ്കിലും വലിയ തെറ്റുകളോ കുഴപ്പങ്ങളോ വൈരായങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായും ഇടപെട്ട് പരിഹരിക്കേണ്ടതാണ്. ഒരു പക്ഷെ അതായിരിക്കും കാരണം. എങ്കിൽ പോലും ഭാര്യയെ അവരുടെ വീട്ടിലേക്ക് പോകുന്നതിന് തടസ്സം നിൽക്കുവാൻ പാടില്ല എന്നുള്ളതാണ്. അകാരണമായി അത്തരം കാര്യങ്ങൾ ഭർത്താവ് ഇടപെടുവാനും പാടില്ല. ശരിയാണ്, ഭർത്താവിൻ്റെ അനുമതി വേണം. അതോടൊപ്പം ഈ കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭർത്താവിന് എന്തെങ്കിലും അകൽച്ചക്ക് കാരണമായവല്ലതും ഉണ്ടെങ്കിൽ അത് തിരുത്തുകയും പ്രശ്നങ്ങൾ പരിഹരിക്കുകയും രമ്യതയിലെത്തുകയും കുടുംബബന്ധം പുലർത്തുകയുമാണ് ചെയ്യേണ്ടത്.
4: എൻഗേജ്മെൻ്റ്, ബ്രൈറ്റ് ടു ബി, ബേബി ഷവർ എന്നിങ്ങനെയുള്ള ഫംഗ്ഷനുകൾക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കൽ അനുവദനീയമാണോ എന്നാണ്.
5: ആ മൈലാഞ്ചി ഇടൽ മാത്രമല്ല, അത്തരം പ്രോഗ്രാമുകൾ അത് ഇസ്ലാമുമായി എത്രത്തോളം യോജിക്കുന്നു എന്ന് മനസ്സിലാക്കും. ഈ ഇംഗ്ലീഷ് പേരുള്ള കുറേ കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ സത്യത്തിൽ ആരുടെ സംസ്കാരമാണ്? നമ്മുടെ നാട്ടാചാരം എന്നുള്ള നിലക്ക് മുൻകാലത്ത് ഒരു 10 or 20 കൊല്ലം മുമ്പ് ഇത്തരം സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ മറ്റ് പല ആചാരങ്ങളും കടമെടുത്തതാണ് ഒന്ന്. രണ്ടാമത്തത്, അതിൽ കുറേ നിഷിദ്ധങ്ങൾ കടന്നു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആണും പെണ്ണും കൂടിക്കലരുക, വിവാഹത്തിന് മുമ്പ് തന്നെ ഒരുമിച്ചുള്ള ഫോട്ടോകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് അത് ഫേസ്ബുക്കിലൂടെയും മറ്റും പ്രചരിപ്പിക്കുക, മൈലാഞ്ചി, കേവലം മൈലാഞ്ചി ഇടുക എന്ന് പറഞ്ഞ് ഒരു വധുവിൻ്റെ കയ്യിൽ ഒരു മൈലാഞ്ചി അവൾ ഇടുകയോ അല്ലെങ്കിൽ അവളുടെ കൂട്ടുകാരി ഇട്ട് കൊടുക്കുകയല്ല മൈലാഞ്ചി ഇടുക എന്ന് പറയുമ്പോൾ. അത് വലിയൊരു ഫംഗ്ഷനായി വരുന്നവരൊക്കെ അത് മൈലാഞ്ചി ഇട്ട് കൊടുത്ത് ആണും പെണ്ണുമൊക്കെ കൂടിക്കലർന്ന് അത് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്ത് ഒക്കെ എന്തെല്ലാം നിഷിദ്ധങ്ങൾ നടന്നു. അതിലപ്പുറം ഇസ്രാഫും തബ്ദീറും ദുർവിനിയോഗം അതിൽ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആദ്യം മാറണം. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു പെൺകുട്ടി അവളുടെ വിവാഹത്തിന് മുമ്പ് കയ്യിൽ മൈലാഞ്ചി ഇടുക, ഇനി അവൾ സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു പിന്നെ ഭക്ഷണങ്ങളോ കാര്യങ്ങളോ വെക്കുക എന്ന നാട്ടിലൊരു സമ്പ്രദായമായി ഉണ്ടെങ്കിൽ അത് നിഷിദ്ധമല്ല. അതോടൊപ്പം ഈ വലിയ അബദ്ധങ്ങളും തിരുത്തേണ്ടതുണ്ട് എന്ന കാര്യം മനസ്സിലാക്കണം.
4: ഹലോ,
6: ഹലോ,
4: അസ്സലാമു അലൈക്കും.
6: ഹലോ, അലൈക്കും സലാം വറഹ്മത്തുള്ളാ.
4: ചോദ്യം ചോദിച്ചോളൂ.
6: അതെ, നമസ്കാര ശേഷം നമ്മൾ സലാം വീട്ടുമ്പോ ഒരു വശത്തേക്ക് സലാം വീട്ടിൽ രണ്ടാം ഇന്ന മുമ്പിലേക്ക് ഇത് കാണിക്കുന്നുണ്ടല്ലേ കുറെ ആൾക്കാരെ, അതെന്താ അങ്ങനെ ചെയ്യണ, ശരിയാണോ?
5: ചോദ്യം ഇതാണ്, ചോദ്യം ഇതാണ്, ആളുകള് സലാം വീട്ടുമ്പോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് വലത്തോട്ട് ആക്കും, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള ഇടത്തോട്ട്, അതിൻ്റെ ഇടയിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള പിന്നെ ഒന്ന് തലയും താഴോട്ട് വെച്ച് പിന്നെ ഇടത്തോട്ടും സലാം വീട്ടും സമ്പ്രദായം. ഇങ്ങനെ തല താഴോട്ടും മുകളിലോട്ടും ഒരു തവണ ആക്കുക. അതേതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തിൻ്റെ രൂപത്തിൽപ്പെട്ടതല്ല. കൈഫിയത്ത് സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തിൻ്റെ രൂപം വിവരിക്കുന്ന കുറേ ഹദീത്തുകളുണ്ട്. അവിടെയൊന്നും ഇങ്ങനെ രണ്ട് സലാമിൻ്റെയും ഇടയിൽ താടി കീഴേക്ക് വെച്ച് തല താഴോട്ട് ആക്കുന്ന ഒന്ന് കാണുവാൻ സാധിക്കുകയില്ല. അത് അത്തരം രൂപത്തിൽ നിസ്കരിക്കുന്ന ആളുകൾ അതിൽ നിന്ന് ഒഴിവാകുകയാണ് ചെയ്യേണ്ടത്.
4: ഉത്തരം വ്യക്തമായല്ലോ. നാട്ടിൽ പൊതുസ്ഥലത്ത് പപ്പായ, മാവ് തുടങ്ങിയ വൃക്ഷങ്ങളുണ്ട്. അവയിൽ നിന്ന് ഫലങ്ങൾ താഴെ വീണ് നശിച്ചു പോകുന്ന അവസ്ഥയാണുള്ളത്. അത്തരം പൊതുസ്ഥലത്തുള്ള ഫലങ്ങളെടുത്ത് ഉപയോഗിക്കാമോ? അതിൻ്റെ ഇസ്ലാമിക വിധി അന്വേഷിച്ചുകൊണ്ടാണ് ശ്രോതാവ് എഴുതിയിട്ടുള്ളത്.
5: അത് ഉപയോഗിക്കാം, പക്ഷേ ചില നിബന്ധനകളുണ്ട്. ഒന്ന്, അത് കയറിപ്പറിക്കുക അല്ലെങ്കിൽ എറിഞ്ഞു ചാടിക്കുക, അതൊക്കെയാണെങ്കിൽ ആ മരത്തിന് മറ്റുള്ള ആളുകൾക്കും ഉപദ്രവം ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. രണ്ടാമത്, ഇത്തരം പൊതുസ്ഥലങ്ങളിലുള്ളത് ചിലപ്പോഴൊക്കെ ഗവൺമെൻറ് ലേലം ചെയ്തിട്ടുണ്ടാവും. ലേലം ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് മറ്റുള്ളവരുടേതാണ്. അപ്പോൾ ലേലം ചെയ്തിട്ടില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതൊക്കെ ഉറപ്പുവരുത്തിയതിന് ശേഷം ഒരാൾക്ക് ഒരു റോഡ് സൈഡിലുള്ള മാവിൽ നിന്നും ഒരു മാങ്ങ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു പപ്പായ കിട്ടിക്കഴിഞ്ഞാൽ അത് അയാൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇൻഷാല്ലാ.
4: ശ്രോതാക്കൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന അൽ ഇജാബ ഓൺലൈൻ സംശയ നിവാരണ പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840. ഒരു സഹോദരിയുടെ കാര്യമാണ് അലിജാബയിലേക്ക് എഴുതി വന്നിട്ടുള്ളത്. അവളുടെ ഭർത്താവ് മദ്യപിക്കുമായിരുന്നു. ഇപ്പോൾ മദ്യപാനം ഇല്ല, നിർത്തി. മുമ്പ് അത് കാരണം ഭാര്യ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു എന്ന് ഒരാളോട് പറഞ്ഞാൽ അത് പരദൂഷണമാകുമോ? ഈ ഭർത്താവ് എന്ന ആളോട് നാം മാപ്പ് ചോദിക്കേണ്ടി വരുമോ? മാപ്പ് ചോദിക്കാൻ കഴിയില്ലെങ്കിൽ എന്തുണ്ട് പ്രതിവിധി എന്നൊക്കെയാണ്.
5: ഗീബത്ത് എന്നതിനെക്കുറിച്ച്, പരദൂഷണത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. ദിക്റുക അഹാക ബിമാ യക്റഹ്, നിന്റെ സഹോദരൻ വെറുക്കുന്നത് പറയലാണ്. ഭർത്താവ് ഒരു കാലത്ത് മദ്യപിച്ചിരുന്നു എന്ന് അവർ പറയുകയാണെങ്കിൽ അത് ഭർത്താവ് അതിൽ നിന്നും വിടവാങ്ങുകയും അത് നിർത്തുകയും ഇപ്പോൾ സന്തോഷകരമായ കുടുംബജീവിതം, ഇസ്ലാമികമായ കുടുംബജീവിതം നയിക്കുകയും ചെയ്യുന്നു എങ്കിൽ പൂർവ്വകാലത്ത് അദ്ദേഹം നടത്തിയ തിന്മകൾ പറയുന്നത് അതൊരിക്കലും ഗുണകരമല്ല എന്നതുകൊണ്ടും ഒരിക്കലും ഭാര്യ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അത് ഗീബത്ത് തന്നെയാണ്. അത് അവർക്ക് ദോഷകരമായി ബാധിക്കുന്നെങ്കിൽ സ്വാഭാവികമായും ഭർത്താവിനോട് എൻ്റെ കയ്യിൽ അബദ്ധം വന്നു പോയി, അതുകൊണ്ട് പൊരുത്തപ്പെട്ടേറും, ഇൻഷാല്ലാ ഇനി അങ്ങനെ ഉണ്ടാകുകയില്ല എന്ന് പറയണം. ഇനി അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാൾ സങ്കീർണമായ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിൽ പിന്നെ അള്ളാഹു അവർ ചെയ്തു പോയതിൽ ഖേദിക്കുകയും അള്ളാഹുവിനോട് തൗബ ചെയ്യുകയും പിന്നീട് എന്തെങ്കിലും ഒരു അവസരത്തിൽ അവർ ചെയ്തു പോയ കുറ്റം ഭർത്താവിനോട് പറഞ്ഞ് അവർ പൊരുത്തപ്പെടുകയും ചെയ്യുകയാണ് വേണ്ടത്.
4: പശു, ആട്, എരുമ എന്നീ മൃഗങ്ങളെ വളർത്തുന്ന ഫാമിൽ അവർക്ക് നൽകുന്ന തീറ്റയിൽ ബിയർ വേസ്റ്റ് കൂടി ചിലവ് കുറക്കാൻ വേണ്ടി മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ലഹരി വേസ്റ്റിൽ നിന്നുണ്ടാകുന്ന പാല് നമുക്ക് ഉപയോഗിക്കാമോ എന്ന്.
5: ബിയർ വേസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഈ ബിയർ മദ്യത്തിൻ്റെ അവശേഷിപ്പ് എന്തെങ്കിലും കുറച്ച് ഭക്ഷണത്തിൽ, പശുക്കൾക്കുള്ള ഭക്ഷണത്തിൽ കൊടുക്കുക എന്നതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിയർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ബാർലി ആയിരിക്കാം, ഗോതമ്പായിരിക്കാം, അതെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം ബാക്കി വരുന്ന ഈ അസംസ്കൃത വസ്തുക്കൾ അല്ലെങ്കിൽ ഈ വസ്തുക്കൾ അത് കന്നുകാലികൾ കൊടുക്കുന്നു എന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ പാല് ഉപയോഗിക്കുകയും ചെയ്യാം. നേരെ മറിച്ച് ജല്ലാല എന്ന് പറയുമ്പോൾ പിന്നെ നജസ് കഴിക്കുന്ന ജീവിയാണെന്ന് വിചാരിക്കുക. മദ്യം കുടിക്കുന്ന ഒരു പശു ആണെന്ന് വിചാരിക്കുക. അങ്ങനെ നജസ് തിന്നുന്ന ഒരു മൃഗമാണെന്ന് വിചാരിക്കുക. അത്തരത്തിലുള്ള മൃഗങ്ങളുടെ പാലാട്ടെ, മാംസമാട്ടെ, അതൊക്കെ ഉപയോഗിക്കണമെങ്കിൽ കുറച്ചു കാലം ഇതിൽ നിന്നും അടർത്തി മാറ്റി, വിട്ടുനിർത്തി, ബ്രേക്ക് കൊടുത്ത് അതിനുശേഷമാണ് പിന്നീട് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. ഇത് ആ രൂപത്തിലല്ല എന്നാണ് മനസ്സിലാകുന്നത്.
4: ഒരു കോളർ ലൈനിലുണ്ട്. ഹലോ.
7: ഹലോ, അസ്സലാമു അലൈക്കും.
4: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ചോദിച്ചോളൂ.
7: ഈ നമസ്കാരത്തിൽ അത്തയ്യാത്തിന്റെ ശേഷം സ്വലാത്ത് ചൊല്ലണ നിർബന്ധമാണ് രണ്ടാമത്തെ റക്അത്തിൽ.
5: ചോദ്യം, ഒന്നാമത്തെ തശഹൂദിൽ ആയിരിക്കും ഉദ്ദേശിക്കുക, രണ്ടാമത്തെ റക്അത്തിൽ എന്ന് പറഞ്ഞുകൂടാ. അദ്ദേഹം ഉദ്ദേശിച്ച കാരണം സുബ്ഹ് നിസ്കാരം രണ്ട് റക്അത്തേ ഉള്ളൂ, സുന്നത്ത് നിസ്കാരങ്ങൾ രണ്ട് റക്അത്തേ ഉള്ളൂ. ഒന്നാമത്തെ തശഹൂദിൽ ളുഹ്ർ നിസ്കാരം, അസ്ർ നാല് റക്അത്തുള്ള അല്ലെങ്കിൽ മൂന്ന് റക്അത്തുള്ള നിസ്കാരങ്ങളിലൊക്കെ രണ്ടാമത്തെ റക്അത്തിൽ തഷഹുദിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ നിർബന്ധമുണ്ടോ എന്നുള്ളതാണ്. ഭൂരിപക്ഷ പണ്ഡിതന്മാരും അതൊരു സുന്നത്ത് എന്നുള്ള രൂപത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ചില പണ്ഡിതന്മാരും അത് വാജിബ് എന്നും പറഞ്ഞു കാണുന്നുണ്ട്. ഏതായിരുന്നാലും ഒരാൾക്ക് പൂർണ്ണമായി ചൊല്ലാൻ സാധിച്ചാൽ അത് ചൊല്ലുകയാണ് വേണ്ടത്. ഇനി അയാൾ അല്ലാഹു സല്ലി അലാ മുഹമ്മദ് എന്ന് തുടങ്ങുന്ന ആ സ്വലാത്ത് ചൊല്ലിയിട്ടില്ലെങ്കിലും ഇൻഷാ അല്ലാഹ് അയാളുടെ നിസ്കാരം ശരിയാവും എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു തആല ആലം.
4: ഉത്തരം വ്യക്തമായല്ലോ.
7: അതെ, പിന്നെ ഒന്നുകൂടി ഉണ്ട്,
4: ചോദിച്ചോളൂ.
7: ഈ ടൂറ് പോകുമ്പോ ജമ്മും കസറാക്കാൻ പറ്റും?
5: ചില പണ്ഡിതന്മാരുടെ വീക്ഷണത്തിൽ, പ്രത്യേകിച്ച് ഹനഫി മദ്ഹബിലൊക്കെ അത്തരം ഘട്ടങ്ങളിൽ ഒരു ഇബാദത്തിൻ്റെ യാത്രയല്ല എങ്കിൽ ഇത്തരം റുഖ്സകൾ ഉപയോഗിക്കുവാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ പൊതുവെ സഫർ എന്ന രൂപത്തിലാണെങ്കിൽ, ഒരു യാത്ര എന്ന് പറയാവുന്ന ദൂരം ഒരാൾ സഞ്ചരിക്കുന്നുവെങ്കിൽ അതൊരു മഅസിയത്തിൻ്റെ, തിന്മയുടെ, ഹറാമിൻ്റെ യാത്രയല്ല എങ്കിൽ അയാൾക്ക് ജമ്മും കസ്റും എന്ന റുഖ്സ ആനുകൂല്യം ഉപയോഗിക്കാം എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു തആല ആലം.
4: പല സോഷ്യൽ മീഡിയയിലെ, യൂട്യൂബ് പോലെയുള്ള പല ചാനലുകളിലും പേരും ആദർശവും വെളിപ്പെടുത്താത്ത പല ചാനലുകളിലും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ പറ്റിയുള്ള കാര്യങ്ങളും ചരിത്രങ്ങളുമൊക്കെ കേൾക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ശബ്ദമാണ് മാത്രമാണ് അവിടെ കേൾക്കുന്നത്, പേരോ മറ്റു കാര്യങ്ങളോ വ്യക്തമാക്കുന്നില്ല. ഇത് കേൾക്കുന്നതിൻ്റെ വിധി എന്താണ്, അദ്ദേഹം ആരുടെയൊക്കെ ഗ്രന്ഥങ്ങളെയാണ് പഠനത്തിന് വേണ്ടി അവലംബിക്കുന്നത് എന്ന് നമുക്കറിയില്ല. കേട്ട അടിസ്ഥാനത്തിൽ ഒരു വ്യക്തതയില്ല. ഇത്തരം ക്ലാസ്സുകൾ കേൾക്കുന്നതിൻ്റെ വിധി എന്താണെന്നാണ്
5: ചോദിച്ചത്. ദീനിയായ ഒരു കാര്യമാണ് എങ്കിൽ ആ ദീനിയായ കാര്യം ആരാണ് സംസാരിക്കുന്നത്, അയാളുടെ അഖീദ എന്താണ്, അദ്ദേഹം ഏത് വിഭാഗത്തിൽ, ഏത് വിഭാഗം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഏത് പ്രസ്ഥാനത്തിൽ എന്നല്ല ഉദ്ദേശിക്കുന്നത്, ദീനിയായി അയാളുടെ നിലപാട് എന്താണ് എന്ന് തീർച്ചയായും നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെക്കുറിച്ച് ഒരു ഹദീസുണ്ട് എന്നൊരാൾ ഉണർത്തിക്കഴിഞ്ഞാൽ ആദ്യകാലത്ത് നിങ്ങളോട് ആരാണിത് പറഞ്ഞതെന്ന് ചോദിക്കാറുണ്ടായിരുന്നില്ല. എന്നാൽ ഫിത്രകൾ കടന്നതിന് ശേഷം നിങ്ങളോട് ആരാണ് ഈ ഹദീസ് പറഞ്ഞു തന്നത് എന്ന് പിൽക്കാലത്ത് താബിഈങ്ങളുടെ കാലഘട്ടത്തിൽ ചോദിക്കാറുണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ട് അതേപോലെ തന്നെ പൂർവികരായ മുൻഗാമികളായ പല ആളുകളെയും ഉദ്ധരണി കാണാൻ സാധിക്കും. ഈ ദീൻ അത് ആരിൽ നിന്നാണ് നിങ്ങൾ എടുക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക തന്നെ വേണമെന്നാണ്. ഒരു പക്ഷേ സ്ഫുടമായ സംസാരവും അല്ലെങ്കിൽ നല്ല ഖുർആൻ പാരായണവും അല്ലെങ്കിൽ അഗാധമായ വിജ്ഞാനമുണ്ട് എന്ന് ദ്യോതിപ്പിക്കുന്ന, തോന്നിപ്പിക്കുന്ന പ്രസംഗങ്ങളുമൊക്കെ ആയിരിക്കും അയാളുടെ അഖീദ മോശമാണ് എങ്കിൽ. ഇപ്പോൾ മുർജിയ, പഴയകാലത്തെ മുർജിയ, മുഅ്തസില, ഖവാരിജ് എന്നിത്യാദി പിഴച്ച കക്ഷികൾ, അവർക്ക് എത്ര ഇൽമുണ്ടായിട്ടും പൂർവികരായ ആളുകൾ അവരിൽ ഇൽമു സ്വീകരിച്ചിരുന്നില്ല. ആരുടെ അദ്ദേഹത്തിൻ്റെ അഖീദ എന്ത് എന്ന് നോക്കേണ്ടതുണ്ട്. അതേപോലെ ഒരു ഗ്രന്ഥം വായിക്കുമ്പോഴും ആരാണ് ഇതിൻ്റെ ഓദർ, അദ്ദേഹത്തിൻ്റെ നിലപാട് ദീനി കാര്യങ്ങളോട്, തൗഹീദിൻ്റെ കാര്യത്തിലോട്, ആ മുർത്തക്കിൽ കബീറ വൻപാപങ്ങൾ ചെയ്താൽ അതിൻ്റെ നിലപാടെന്താണ് എന്ന അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തോട്, ഇഖ്വാനി ലൈനാണോ, അത്തരത്തിൽ പിഴച്ച ചിന്താഗതികളാണോ എന്നൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് തീർച്ചയായും നമ്മൾ ഒരാളുടെ പ്രഭാഷണം കേൾക്കേണ്ടത്. പലപ്പോഴും ഇത്തരത്തിൽ അറിയപ്പെടുന്ന ഫോട്ടോ ഇല്ലാതെ, ആരാണെന്ന് പേര് പറയാതെ ഒക്കെയുള്ള പ്രഭാഷണങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ, അത്തരം പ്രഭാഷണങ്ങൾ ഈ പറയുന്ന വ്യക്തി ഭാഷാപരമായി, അറബി ഭാഷയിൽ വളരെ കഴിവ് കുറഞ്ഞ ഒരാളാണ് എന്നൊക്കെ പലപ്പോഴും അത് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു. ഉച്ചാരണത്തിലും വ്യാകരണത്തിലുമൊക്കെ വലിയ അബദ്ധങ്ങൾ അത്തരത്തിലുള്ള ആളുകളിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത് ഒരു പഠിച്ച ഒരാൾ ആയിക്കൊള്ളണമെന്നില്ല. ഒരു പക്ഷേ ഇംഗ്ലീഷ് ഗ്രന്ഥങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായം കൊണ്ടോ ഒക്കെ ഉള്ള ക്ലാസ്സുകളും പ്രഭാഷണങ്ങളും ഒക്കെ ആയിരിക്കാനാണ് സാധ്യത.
4: യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് പഠിച്ച് വ്യക്തമായ രൂപത്തിൽ അഹ്ലു സുന്നഹ് വൽ ജമാഅയുടെ ആദർശങ്ങൾക്കനുസരിച്ച് തന്നെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന വ്യക്തതയുള്ള പണ്ഡിതന്മാരും ക്ലാസ്സുകളും തൻസീൽ പോലെയുള്ള നമ്മുടെ ആപ്പുകളും പീസ് റേഡിയോ പോലെയുള്ള സംവിധാനങ്ങൾ അന്നൂർ പോലെയുള്ള അബ്ദുൽ ഷെയ്ഖ് അബ്ദുൽ ജബ്ബാർ അബ്ദുൽ മദീനെ പോലെയുള്ള ക്ലാസ്സുകളൊക്കെ ലഭ്യമായിരിക്കെ വ്യക്തതയില്ലാത്ത ക്ലാസ്സുകളിൽ നിന്ന് മാറി നിൽക്കുകയാണ് ബുദ്ധി എന്നായിരിക്കും ശ്രോതാക്കളോട് അറിയിക്കുന്നത്.
5: ഇപ്പോൾ നമ്മൾ ഈ ഇംഗ്ലീഷിലെ കുറേ മുഫ്തിമാരുണ്ട്, ഫത്വ പറയുന്ന ആൾ പാശ്ചാത്യ ലോകത്തൊക്കെയുള്ള, അവർക്ക് ഒരു കാലത്ത് അഹ്ലു സുന്നിയുടെ ആദർശമായിരുന്നു, പിന്നീട് പല കാര്യത്തിലും പഴിച്ചുപോയി. പക്ഷെ ഇപ്പോഴും ആളുകൾ ആശ്രയിക്കുന്നത് അത്തരത്തിലുള്ള ഫത്വകളും അത്തരത്തിൽ പഴിച്ചുപോയ ആളുകളെയുമാണ്. ഒരു പക്ഷേ ചരിത്രപരമായ അബദ്ധങ്ങൾ ഒക്കെ ഈ പല ഇഖ്വാനി ലൈനുകളിലുള്ള ആളുകളൊക്കെ ആ ഷിയാക്കളിൽ നിന്നും മറ്റും ഉള്ള സ്വീകരിച്ച ചരിത്ര പശ്ചാത്തലങ്ങളെ മുൻനിർത്തി ഇസ്ലാമിൻ്റെ ചരിത്രം അവതരിപ്പിക്കുമ്പോൾ അത് ഒരു സാധാരണക്കാരന് പോയിട്ട് ഒരു പക്ഷേ കുറച്ചൊക്കെ പഠിച്ച ആളുകൾക്ക് പോലും ഇതിൽ സത്യമേത് അസത്യമേത് എന്ന് വേർതിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥകളുണ്ടാവും. അതുകൊണ്ട് വലിയ അപകടമാണ്, അത് സൂക്ഷിക്കേണ്ടതുമാണ്.
4: വിവാഹ ചടങ്ങുകളിലുള്ള ആർഭാടങ്ങളെക്കുറിച്ചും അനാചാരങ്ങളെക്കുറിച്ചും ഹറാമുകളെക്കുറിച്ചുമാണ് ചോദ്യം. പലപ്പോഴും ഇസ്ലാമികമായി ദേവരംഗത്തോ അല്ലെങ്കിൽ മറ്റു ഇതര പ്രസ്ഥാനങ്ങളിലൊക്കെ മുൻപന്തിയിലോ അല്ലെങ്കിൽ അല്പമൊക്കെ സൂക്ഷ്മത പാലിക്കുന്നവരുടെ മക്കളുടെ കല്യാണങ്ങളിൽ പോലും സ്റ്റേജുകളിൽ പാട്ടും ഡാൻസും ഫോട്ടോ എടുക്കലും മിക്സ് ചെയ്ത് ഒക്കെയുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും കാണുന്നു. ഇങ്ങനെയൊക്കെ നടക്കുന്നത് ശരിയാണോ എന്നാണ്?
5: ശരിയല്ല എന്ന് അറിയുന്നത് കൊണ്ടാണല്ലോ ചോദ്യം ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ, വീട്ടിൽ ദീനി ചുറ്റുപാട് മക്കൾ വളർത്താൻ സാധിക്കാതെ വരികയും എന്നാൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലിയ ഇസ്ലാമിൻ്റെ ആളായി ചമയുകയും ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. ഒരു പക്ഷേ ഭർത്താവിൻ്റെ സ്ഥാനം അവിടെ നിയന്ത്രിക്കുന്ന ഭാര്യയായിരിക്കും, ഭാര്യയുടെ ചൊൽപ്പിടി കീഴിലായിരിക്കും, അല്ലെങ്കിൽ മക്കളുടെ അണ്ടറിലായിരിക്കും പിതാക്കന്മാരുണ്ടാകുക, പിതാവാട്ടെ ദീനി ചിട്ടയുള്ള ആളുമായിരിക്കും. ഇവിടെ ഇൻകാർ മുൻകർ, തിന്മ കണ്ടാൽ എതിർക്കണം എന്നുള്ളത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വമാണ്. മൻറാമിൻകും മുൻകർ ഫൽയുഗയ്യിർ ബിയദി, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. അത് കൈകൊണ്ടൊന്ന് കൊടുത്തിട്ടാണ് ആ തിന്മ അവിടെ അവസാനിപ്പിക്കുവാൻ സാധിക്കുക എങ്കിൽ അത് ചെയ്യണം. അത് അന്യ ആളുകളെയല്ല, സ്വന്തം വീട്ടിൽ നിന്നാണ്. പറഞ്ഞു നോക്കി രക്ഷയില്ല എങ്കിൽ ഒരു പക്ഷേ ഒന്ന് കൈകൊണ്ട് അടിച്ചിട്ടൊക്കെ അത് നിർത്തേണ്ടി വരും. ചൊട്ടയിലെ ശീലം ശീലം ചുടല വരെ എന്ന് പറഞ്ഞ ചെറുപ്പം മുതലേ രക്ഷിതാക്കൾ മക്കളെ ആ രൂപത്തിൽ ഇസ്ലാമികമായി വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. ഏതായിരുന്നാലും ഒരു ദേവരംഗത്തോ ഇസ്ലാമിക രംഗത്തൊക്കെ മുന്നിൽ നിൽക്കുന്ന ആളുടെ വീട്ടിൽ കല്യാണം നടക്കുമ്പോൾ അവിടെ പാട്ടും കൂത്തും സംഗീതവും നൃത്തവും ഡാൻസും ഒക്കെ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അയാളെ നോക്കി ആളുകൾ പറയും ഇയാൾ സ്വീകരിക്കുന്ന ആശയം ആദർശം ഒരിക്കലും ഗുണകരമല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ദീനി രംഗത്തൊക്കെ മുമ്പിൽ നിൽക്കുന്ന അത്തരം ആളുകളെ കല്യാണത്തിന് ഒരു പക്ഷേ പങ്കെടുക്കാതിരുന്നാൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
4: ഒരുവേള ചെറുപ്പത്തിൽ തന്നെ മക്കളെ ജമാഅത്ത് നമസ്കാരങ്ങളിലും ഖുർആൻ ഹദീസ് ക്ലാസുകളിലും ജുമാ ഖുത്ബകളിലുമൊക്കെ കൂടെ കൂട്ടി ഇസ്ലാമിക ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമസ്കാരത്തിൻ്റെ കാര്യത്തിലും വീട്ടിലെ ഖുർആൻ പാരായണത്തിലുമൊക്കെ കൂടെ കൂട്ടിപ്പിടിച്ചാൽ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാം എന്നാണ് പലപ്പോഴും തോന്നുന്നത്. ഞാനൊരു വെയിങ് ബ്രിഡ്ജ് സ്ഥാപനം നടത്തുന്ന വ്യക്തിയാണ്. പലതരത്തിലുള്ള സാധനങ്ങൾ ഭാരം നോക്കാൻ വേണ്ടി വരാറുണ്ട്. അതിൽ പലപ്പോഴും ഭക്ഷ്യം യോഗ്യമല്ലാത്ത, ഭക്ഷണം കഴിക്കാൻ വിശ്വസിക്കുന്ന നിഷിദ്ധമായ മൃഗങ്ങൾ ഒക്കെ ഉണ്ടാകാറുണ്ട്. ഇത്തരം വാഹനങ്ങൾക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കുന്നതിൽ വല്ല അപാകതയുമുണ്ടോ? ഇത് എനിക്ക് ഹലാലാവില്ലേ എന്നാണ് അദ്ദേഹത്തിൻ്റെ സംശയം.
5: ഒരു വാഹനം വെയിറ്റ് ബ്രിഡ്ജിൽ വരുമ്പോൾ ഓരോ ചൂന്നന്വേഷിച്ച് എന്താ അതിനകത്തിരിക്കുന്നത് എന്ന് കുത്തി കുത്തി ചൂഴ്ന്ന് ഒരു തജസ്സു ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ പ്രകടമായി ഇപ്പോൾ മദ്യത്തിൻ്റെ ഒരു ലോഡ് വരികയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പന്നിയെ കയറ്റിയ ഒരു ലോറി വരികയാണെന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായും നന്മയെ പ്രോത്സാഹിപ്പിക്കുന്ന, തിന്മയെ വിരോധിക്കുന്ന ആളുകൾ എന്നുള്ളക്ക് ഒരു മുസ്ലിമിന് അത് ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പം നല്ല രൂപത്തിൽ ആ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാഹു തആല ആലം.
4: ഒരു കോളർ ലൈനുണ്ട്. ഹലോ,
8: ഹലോ,
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ചോദിച്ചോളൂ.
8: എനിക്കറിയേണ്ടത് നമ്മൾ നെയ്യത്ത് വെക്കല് കൽബിയ ഫർളല്ലേ?
4: നെയ്യത്ത് വെക്കൽ അവസാന ഭാഗം ക്ലിയർ ആയില്ല.
8: കൽബിയായ ഫർളല്ലേ?
4: കൽബിയായ ഫർളല്ലേ?
8: നെയ്യത്ത് വെക്കൽ മനസ്സിൽ ഉദ്ദേശിച്ചു,
4: മനസ്സിലല്ല ഉദ്ദേശിക്കേണ്ടത് എന്നാണോ നിങ്ങൾ ചോദിക്കുന്നത്?
8: മനസ്സിലല്ല ഉദ്ദേശിക്കേണ്ടതെന്നാണ്
5: പറയുന്നത്. ശരി, ചോദ്യം നീയത്ത് മനസ്സിലല്ലേ വേണ്ടത്, അതല്ല നാവ് കൊണ്ട് പറയേണ്ടതുണ്ടോ എന്നാണ്. ഒരു പക്ഷേ അദ്ദേഹം ചോദിക്കാൻ കാരണം ധാരാളം ആളുകൾ നിസ്കരിക്കുമ്പോൾ നീയത്ത് ചൊല്ലി പറയാറുണ്ട്, നോമ്പനുഷ്ഠിക്കുമ്പോൾ അതിനെ മുന്നോടിയായി നീയത്ത് ചൊല്ലി പറയാറുണ്ട്, ഉസല്ലി ഫർള ദുഹരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇതിൽ എല്ലാ വിഷയങ്ങളിലും നമുക്ക് മാതൃക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ. ഒരു സഹാബി പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരം വിവരിച്ച കൂട്ടത്തിൽ നബി നീയത്ത് ഇപ്രകാരം ചൊല്ലി അതിൻ്റെ വാചകം ഇന്നതാണ് എന്ന് ഒരു കിതാബിലും, ഹദീസിലാകട്ടെ അല്ലെങ്കിൽ ഫിഖ്ഹിൻ്റെ കിതാബിലാകട്ടെ, കാണുവാൻ സാധിക്കില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം നീയത്ത് ചൊല്ലി പറഞ്ഞിട്ടില്ല. എന്നാൽ ഭാഷാപരമായും അത് തെറ്റാണ്. നബ നീയത്ത് എന്ന് പറഞ്ഞ ഉദ്ദേശമെന്നാണ്. അതുകൊണ്ടാണ് ഷാഫി മദ്ഹബിലുള്ള ചില ഗ്രന്ഥങ്ങളിലൊക്കെ വ മഹല്ലുഹു അൽ ഖൽബ്, അതിൻ്റെ സ്ഥാനം ഹൃദയമാണ് എന്ന് പറയുന്നത്. ഹൃദയത്തിലാണ് നീയത്ത് വേണ്ടത് എന്ന് മനസ്സിലാക്കണം. ഭാഷാപരമായും അത് തെറ്റാണ്. ഭാഷാപരമായി നീയത്ത് എന്ന് പറയുമ്പോൾ ഉദ്ദേശമാണ്, എന്നാൽ ഉച്ചരിക്കുക എന്നതിന് അറബി ഭാഷയിൽ നീയത്ത് എന്ന് പറയുകയില്ല, തലഫുൽ എന്നാണ് ഉച്ചരിക്കുക എന്നുള്ളത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇന്നമൽ അഅമാലു ബിന്നിയത്ത്, എല്ലാ കർമ്മങ്ങളും നീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നീയത്ത് ഉച്ചരിക്കുന്ന ആളുകൾ കേവലം നിസ്കാരം, നോമ്പ് എന്നിത്യാദി കാര്യങ്ങൾക്ക് മാത്രമേ നീയത്ത് ചൊല്ലി പറയാറുള്ളൂ. എന്നാൽ എല്ലാ പ്രവർത്തനം, ഇപ്പം മാതാപിതാക്കളെ സംരക്ഷിക്കുക, ചെലവിന് കൊടുക്കുക, അവരെ സംതൃപ്തരാക്കുക, ഇതിനെ കൂലി വേണമെങ്കിൽ നീയത്ത് വേണം. എന്നാൽ ഒരാളും തന്നെ ഉപ്പാക്ക് ചെലവിന് കൊടുക്കുമ്പോൾ ഒരിക്കലും നീയത്ത് അറബിയിലും മലയാളത്തും ചൊല്ലി പറയാറില്ല. കൂലി വേണമെങ്കിൽ നീയത്ത് നിർബന്ധവുമാണ്. അതുകൊണ്ട് തന്നെ നീയത്ത് എന്ന് പറയുന്നത് അത് കൽബിയ, ചോദ്യകർത്താവ് പറഞ്ഞ പോലെ തന്നെ കൽബിയ, ഹൃദയത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ നീയത്ത് ഇല്ല എങ്കിൽ ഒരാളുടെ അമൽ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുന്നതുമല്ല. ബിദ്അത്ത് ആണ് ഇത്തരം ഈ തലഫ് ഉച്ചരിച്ച് നീയത്ത് ഉച്ചരിക്കുക എന്നത്.
4: ഉത്തരം വ്യക്തമാണല്ലോ.
8: പിന്നെ ഞാൻ ഈ വീട്ടിൽ പള്ളിയിൽ ക്ലാസ് നടക്കുന്നുണ്ട്. പള്ളിയിൽ നീയത്തിന് സംബന്ധിച്ചുള്ള വിഷയം വന്നപ്പോ ഞാൻ ഇത് പറഞ്ഞു, വായോട് ഉച്ചരിക്കുന്ന ഖിറാഅത്താണ്, പിന്നെ വായോട് ഉച്ചരിക്കുന്ന സുന്നത്താണെന്ന് പറയുന്നത് മൊയ്തന്മാരൊക്കെ പോലെ എന്റെ നേരെ വന്ന്. അപ്പൊ അതിന് വല്ല അതീശം വല്ല ഉണ്ടോന്നാണ് എന്റെ ചോദ്യം.
4: അവരോടായിരുന്നു ചോദിക്കേണ്ടത്, സുന്നത്താണെന്ന് പറയുമ്പോ ഉസ്താദിനോട്
8: അവരോട് പറഞ്ഞാൽ ഞങ്ങള് ഞങ്ങളുടെ ഉസ്താക്കന്മാരൊക്കെ ഉച്ചരിക്കുന്ന സുന്നത്താണെന്നാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നാണ് അവർ പറയുന്നത്.
5: ഞാൻ ഈ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം, ഫാത്തിഹ നബി എങ്ങനെ ഓതി, ഏതെല്ലാം സൂറത്തുകൾ, ഏതെല്ലാം നിസ്കാരങ്ങൾ ഓതി എന്നൊക്കെ പറഞ്ഞിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീയത്ത് ചെയ്ത ആ വാചകം എങ്ങനെയാണ്, ഹദീസിൽ വന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് അവരോട് ചോദിക്കാവുന്നതാണ്. കാരണം നിസ്കാരത്തിൻ്റെ വിരൽ അനക്കൽ പോലും ഹദീസുകൾ വന്നിട്ടുണ്ട്. എങ്കിൽ നിസ്കാരത്തിൻ്റെ ഒരു നിർബന്ധ ഘടകമായ നീയത്ത് നബി ഉച്ചരിച്ച ആ ഹദീസ് ഒന്ന് പറഞ്ഞു തരൂ എന്ന് പറയും. രണ്ടാമത്തത്, നീയത്തും തലഫുദും തമ്മിലുള്ള അർത്ഥവ്യത്യാസം എന്ത് എന്നുള്ളത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതേപോലെ സഹായിമാരാരെങ്കിലും ഇപ്രകാരം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാവുന്നു. ഈ കുറേ ചോദ്യങ്ങൾ നിങ്ങൾക്ക് അവരോട് ചോദിക്കാവുന്നതാണ്. ഒരിക്കലും അവർക്ക് അതിനൊന്നും കൃത്യമായ മറുപടി പറയാൻ സാധിക്കുന്നതുമല്ല.
4: വ്യക്തമായല്ലോ.
5: ഹദീസ് ഇല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഹദീസ് അങ്ങനെ കാണാൻ സാധിക്കയില്ല എന്ന് പറയുന്നത്.
4: ഞാൻ വലിയ പാപങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാൽ അതിൽ നിന്നും മടങ്ങി തൗബ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പാപങ്ങൾ ചെയ്യുന്ന ആളുകളെ കണ്ടാൽ പോലും എനിക്ക് തോന്നുന്നത് അവർക്കൊക്കെ ഒരു പക്ഷേ മരണസമയത്തെങ്കിലും അള്ളാഹു തൗഹീദ് കൊടുത്ത് അല്ലെങ്കിൽ മരണത്തിന് തൊട്ട് മുമ്പ് ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം നൽകി സ്വർഗം നൽകുമായിരിക്കും എന്നാണ്. എന്നാൽ എനിക്ക് അള്ളാഹു സ്വർഗം നൽകിയില്ലെങ്കിൽ എന്താവും എൻ്റെ അവസ്ഥ എന്ന ചിന്ത വരുന്നു. ഇത് എൻ്റെ തൗബ അള്ളാഹു സ്വീകരിക്കാത്തത് കൊണ്ടാണോ അതോ പിശാചിൻ്റെ വസ്വാസ് കൊണ്ടാണോ എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സംശയം.
5: അദ്ദേഹത്തിൻ്റെ ആ ചിന്ത നല്ല ചിന്തയാണ്. കാരണം റബ്ബന ഇന്നക മൻ തുദ്ഖിലിന്നാർ ഫഖദ് അഖ്സൈത, അല്ലാഹുവേ നീ ആരെയെങ്കിലും നരകത്തിൽ പ്രവേശിപ്പിച്ചാൽ അവൻ നിന്ദ്യനായത് തന്നെയാണ്, അല്ലാഹുവിൻ്റെ നിന്ദ്യതയ്ക്ക് വിധേയനായവനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭയം, നരകത്തിൽ നിന്നും രക്ഷപ്പെടണം എന്ന ഒരു ചിന്ത എപ്പോഴും ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. പൂർവികരായ മുൻഗാമികൾ, പൂർവ്വസൂരികളൊക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, എൻ്റെ കന്നുകാലികൾ ചവച്ചു തുപ്പുന്ന ഇലയായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ ഞാൻ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു കുത്തേറ്റ് കടന്ന വേളയിൽ അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഉമറിനെ ഉമറിന്റെ ഉമ്മ പ്രസവിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അത്രമാത്രം ഈമാനുള്ള ആളുകൾ പോലും അവർ പരലോകത്തിൻ്റെ കാര്യത്തിൽ ഭയത്തിലായിരുന്നു എന്നാണ്. സൂറത്ത് മുഅ്മിനൂന്റെ അവസാന ഭാഗത്ത് സക്കാത്ത് കൊടുക്കുന്ന വല്ലദീന യൂത്തൂന മാത്ത വഖുലൂബുഹും വജില, അവരിങ്ങനെ കൊടുക്കുന്ന വേളയിൽ അവരുടെ ഹൃദയം കിടുകിട വിറക്കുകയാണ്. ആയിഷ റളിയല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവ വ്യഭിചരിക്കുന്ന മോഷ്ടിക്കുന്ന ആളുകളല്ല, മറിച്ച് നല്ല ഈമാനുള്ള ആളുകളാണ്. അവർ കൊടുക്കുന്ന ദാനധർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുമോ ഇല്ലയോ എന്ന ഭയമാണ് അവർക്കുണ്ടായിരുന്നത് എന്നാണ്. ഈ ഒരു ഭയത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഇടയിലാണ് ഒരു വിശ്വാസി ജീവിക്കേണ്ടത്. അള്ളാഹുവിനെക്കുറിച്ച് നല്ലത് വിചാരിക്കുക. ഒരിക്കലും അള്ളാഹു എൻ്റെ പാവം പുറത്തു തരികയില്ല എന്ന് പറയത്. യാ ഇബാദിയൽ ഖുല്യാ ഇബാദിയൽ ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, നബിയെ പറഞ്ഞു കൊടുക്കണം. എൻ്റെ അടിമകളെ, അമിതമായി തെറ്റും കുറ്റങ്ങളും ചെയ്തു പോയ എൻ്റെ അടിമകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ ഒരിക്കലും നിരാശരായി പോയരുത്. ഇന്നല്ലാഹു യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കുന്നതാണ്. നൂറ് പേരെ കൊന്ന ബനു ഇസ്രായേലിലെ വ്യക്തിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുത്തുവെങ്കിൽ നമ്മളൊക്കെ ചെയ്ത തെറ്റ് കുറ്റങ്ങൾ ആത്മാർത്ഥമായി തൗബത്തുൻ നസൂഹ നടത്തി കഴിഞ്ഞാൽ അള്ളാഹ് പൊറുക്കും എന്ന പ്രതീക്ഷയോടുകൂടി തിന്മകൾ പറ്റവിട്ടുന്നുകൊണ്ട് സൽക്കർമ്മങ്ങൾ ഫർദിന് പുറമെ സുന്നത്തായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു തരും.
4: ഹലോ,
6: അസ്സലാമു
4: അലൈക്കും വറഹ്മത്തുള്ളാ. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് കടം മക്കൾ വീട്ടിൽ നിർബന്ധമാണോ?
5: ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാല് അയാളുടെ ബർസഖിയായ ജീവിതം നന്നാകണമെങ്കിൽ ആ കടം വീട്ടേണ്ടതുണ്ട്. അത് മക്കൾക്ക് വീട്ടാം, മക്കളല്ലാത്ത ആളുകൾക്കും വീട്ടാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു മയ്യത്ത് കൊണ്ടുവരപ്പെട്ടു. അപ്പോൾ നബി ചോദിച്ചു, കടമുണ്ടോ? അതെ, ദീനാറോ മറ്റൊക്കെ വളരെ കുറഞ്ഞൊരു കടം പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സല്ലു അലാ സാഹിബിക്കും, എങ്കിൽ നിങ്ങൾ മയ്യത്ത് നിസ്കരിക്കുക, ഞാൻ നിസ്കരിക്കുന്നില്ല. ആ സന്ദർഭത്തിൽ അബൂബുർദ റളിയല്ലാഹു പറഞ്ഞു, നബിയെ, ഞാനത് ഏറ്റെടുത്തു കൊള്ളാം എന്ന് പറഞ്ഞു. രണ്ട് ദിവസം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂബുർദയെ കണ്ടപ്പോൾ ചോദിച്ചു, അബൂബുർദ, നിങ്ങൾ ആ കടം വീട്ടിയോ എന്ന്? വീട്ടി എന്ന് പറഞ്ഞപ്പോൾ, അൽ ആന ബർദ, ഇപ്പോഴാണ് അദ്ദേഹത്തിനൊരു സമാധാനം എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അപ്പോൾ ഹദീസ് മനസ്സിലാക്കേണ്ടത് മക്കൾ മാത്രമല്ല ആർക്കും വീട്ടാം. ചോദ്യം ഇതാണ്, മക്കൾ വീട്ടൽ നിർബന്ധമാണോ എന്നാണ്. അവിടെ മനസ്സിലാക്കണം, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ വല്ല സമ്പത്തും വിട്ടേച്ച് പോയിട്ടുണ്ട് എങ്കിൽ ആദ്യം ചെയ്യേണ്ടത് മയ്യത്തിന് സംസ്കരണവുമായി ബന്ധപ്പെട്ട പണം അതിനെടുക്കാം. അതേപോലെ തന്നെ കടം വീട്ടുകയാണ് മുഖ്യ അജണ്ട. കടം വീട്ടിയതിന് ശേഷം മൂന്നാമത് നോക്കേണ്ടത് വസീയത്ത് ഉണ്ടോ എന്നാണ്. ഇസ്ലാമികമായ വസീയത്താണെങ്കിൽ ആ വസീയത്ത് നടപ്പിലാക്കപ്പെടണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി സ്വത്തുണ്ടെങ്കിൽ ആ സ്വത്ത് മാത്രമാണ് അനന്തര സ്വത്ത് മക്കൾക്ക് വീതിക്കേണ്ടതുള്ളത്. ഇവിടെ ഈ ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയുമ്പോൾ, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ മക്കളെന്നല്ല മറ്റാരും ഒരു നിർബന്ധമായി കടം വീട്ടൽ ഇല്ല, അങ്ങനെ ഒരു നിർബന്ധ ബാധ്യത അവർക്കില്ല. പക്ഷേ മക്കൾ പിതാവിൻ്റെ കടം വീട്ടുന്നത് മാതാപിതാക്കളോട് ചെയ്യുന്ന എഹ്സാനിൻ്റെയും നന്മയുടെയും പുണ്യത്തിൻ്റെയും ഭാഗമായിക്കൊണ്ടാണ്. ഒരു പിതാവ് ഇസ്ലാം വിരോധിച്ച എല്ലാ തിന്മകളും ചെയ്തുകൊണ്ട് വലിയ കടങ്ങൾ വരുത്തി വെച്ചുകൊണ്ട് മരണപ്പെട്ടു പോവുകയും അതൊക്കെ മക്കൾ വീട്ടൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ ഇസ്ലാമിക ദൃഷ്ടിയ മക്കളുടെ പണം പിടിച്ചെടുക്കപ്പെടും വാപ്പാന കടം വീട്ടാൻ എന്നൊന്നും ഇസ്ലാമിലില്ല. മാതാപിതാക്കളുടെ കടങ്ങൾ മക്കൾ വീട്ടുന്നത് അവരുള്ള ഇഹ്സാൻ കൊണ്ടും ബിർറു കൊണ്ടും നന്മ കൊണ്ടുമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്.
4: ഉത്തരം വ്യക്തമായല്ലോ? അടക്ക തേങ്ങ പോലെയുള്ള വസ്തുക്കളുടെ സക്കാത്ത് എങ്ങനെയാണ് കണക്കാക്കേണ്ടതെന്നാണ്.
5: അടക്ക തേങ്ങ എന്നതൊക്കെ പൊതുവെ നമ്മൾ ഹദീസുകൾ പരിശോധിക്കുമ്പോൾ ഇതൊന്നും അവിടെ കാണാൻ സാധിക്കില്ല. അവിടെ ജസീറത്തുൽ അറബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് താമ്ര കാരക്കയാണ്, ദബീബ് ഉണക്കമുന്തിരിയാണ്, അതേപോലെ ഷൈർ ബാർലി പോലുള്ളതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന അടക്ക, തേങ്ങ, കുരുമുളക് ഇതിൻ്റെയൊക്കെ സക്കാത്ത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നതിന് പണ്ഡിതന്മാർക്ക് ഭീഷണ വ്യത്യാസങ്ങളുണ്ട്. ഹനഫി മദ്ഹബിലാണ് അത് കൂടുതലായി

0: ഇക തടസ്സമാണ്, കാരണം ബന്ധപ്പെടാൻ കഴിയുന്നില്ല. പലിശപ്പണം ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ പുതിയ സ്ട്രീറ്റ് ലൈറ്റ് വാങ്ങാൻ ഉപയോഗിക്കുന്ന സംവിധാനത്തിലേക്ക് നൽകാമോ എന്നാണ്.
1: പലിശപ്പണം ഹറാമാണ് എന്ന് ബോധ്യമായത് കൊണ്ടാണല്ലോ അദ്ദേഹം ഇങ്ങനെ ചോദിക്കുന്നത്. പൊതുവെ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, പലിശ വരുന്ന വഴികൾ ഇല്ലാതെയാക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് എങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രവാസി നാട്ടിലേക്ക് പണം എൻ ആർ ഐ മുഖേന പണം അയക്കുകയാണ് അയാളുടെ അക്കൗണ്ടിൽ, സ്വാഭാവികമായും പലിശ കടന്നു വരാൻ സാധ്യതയുണ്ട്. അത്തരം പലിശകൾ അത് തൻ്റെ സ്വത്തല്ല, തൻ്റെ പണമല്ല എന്ന ഉറച്ച ബോധ്യം അയാൾക്കുണ്ടാകണം. പിന്നീട് ആ കിട്ടുന്ന ആ പണം തനിക്കോ തൻ്റെ കുടുംബത്തിനോ മാത്രം ഉപകാരപ്പെടുന്ന രൂപത്തിൽ അദ്ദേഹം അത് ഉപയോഗിക്കുവാനും പാടില്ല. പിന്നീട് പറഞ്ഞ രൂപത്തിൽ ഈ പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടി സ്ട്രീറ്റ് ലൈറ്റോ അല്ലെങ്കിൽ പാലിയേറ്റീവുകൾക്കോ അത്തരത്തിലുള്ള വഴിയിലൂടെ ചെലവഴിക്കാം എന്നാണ് ആധുനിക പണ്ഡിതന്മാർ പറയുന്നത്. അല്ലാഹു അലം.
0: ഹലോ.
2: ഹലോ,
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: ഒരു സംശയം ചോദിക്കാണ്ടായിരുന്നു.
0: ചോദിച്ചോളൂ.
2: ഞാൻ ചോദിക്കുന്ന വെച്ചാൽ, പിന്നെ സുബി നമസ്കാരത്തിന് ദീർഘിച്ച് ഖുർആൻ പാരായണം ചെയ്യുന്നതിന്റെ വല്ല വില വില പ്രയാസം പ്രവാചകൻ പറഞ്ഞു?
1: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരങ്ങളുടെ രൂപം പരിശോധിച്ച് കഴിഞ്ഞാൽ വ്യത്യസ്ത രൂപങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം ചെയ്തിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഇപ്പോൾ ഷെയ്ഖ് നാസറുദ്ദീൻ അൽ അൽബാനി അദ്ദേഹത്തിൻ്റെ സിഫത്ത് സലാത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിയുടെ നിസ്കാരത്തിൻ്റെ രൂപം എന്ന ഗ്രന്ഥത്തിൽ ഈ വിഷയം വളരെ കാര്യമായി ചർച്ച ചെയ്യുന്നുണ്ട്. സുബിഹ് നിസ്കാരത്തെക്കുറിച്ചാണല്ലോ ചോദിക്കുന്നത്. സുബിഹ് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്പം ദീർഘമായി ഓതിയിരുന്നു. പൊതുവെ ദീർഘമായി ഓതിയതായിട്ടാണ് കാണുവാൻ സാധിക്കുക. അതിൽപ്പെട്ടതാണ് വെള്ളിയാഴ്ച രാവിലെ സുബിഹ് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുവെ അലിഫ്ലാമീൻ സജദയും രണ്ടാമത്തെ റക്കാത്തിൽ അതേപോലെ തന്നെ സൂറത്ത് ഇൻസാൻ ഹൽ അത്താൽ ഇൻസാൻ എന്നത് ചോദിയിരുന്നു. അത് കുറച്ച് രണ്ടും കൂടെ കൂട്ടം കുറച്ച് ദീർഘമായ ഒരു പാരായണത്തിനുള്ള വകയുണ്ട് അതിൽ. അപ്പോൾ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയിരുന്നു. അപ്പോൾ പൊതുവെ മറ്റ് നിസ്കാരങ്ങളേക്കാൾ അല്പം ദീർഘമായ രൂപത്തിൽ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിക്ക് ഖുർആൻ പാരായണം ചെയ്തിരുന്നത്. എന്നാൽ അതും വിചാരിച്ച് നബി ഓതിയതിനേക്കാൾ കൂടുതൽ സുദീർഘമായി പിന്നിൽ രോഗികളോ യാത്രക്കാരൊക്കെ ഉണ്ട് എന്നറിഞ്ഞിട്ടും ഇതിനേക്കാൾ കൂടുതൽ ഓതുക എന്നത് അത്ര നല്ല കാര്യവുമല്ല. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇശാ നിസ്കാരത്തിന് സുദീർഘമായി നിന്ന് നിസ്കരിച്ചപ്പോൾ പിന്നിൽ നിന്ന മഅ്മൂം അദ്ദേഹം നിസ്കാരത്തിന് പിരിഞ്ഞുപോയി. സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തിയപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി ചോദിച്ച് അഫത്താന യാ മുആദ്, മുആദ് നീ കുഴപ്പക്കാരനാണോ? കാരണം പിന്നിൽ യാത്രക്കാരുണ്ടാവും, രോഗികളുണ്ടാവും, അവരെയൊക്കെ പരിഗണിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിരിക്കുന്നത്.
0: ഉത്തരം വ്യക്തമായല്ലോ.
2: അൽഹംദുലില്ലാഹ്.

0: എൻ്റെ പരിചയത്തിലുള്ള ഒരു ഉമ്മ വെന്റിലേറ്റർ സ്റ്റേജിലാണുള്ളത്. വെന്റിലേറ്റർ മാറ്റിയാൽ ശ്വാസം കിട്ടാതെ മരണത്തിലേക്ക് പോകാനാണ് സാധ്യത എന്നാണ് ഡോക്ടറുടെ പക്ഷം. നമുക്കത് കൊടുക്കാതെ അത് മാറ്റാൻ അതിന് അനുവാദം കൊടുക്കാൻ പറ്റുമോ? ഇങ്ങനെ വെന്റിലേറ്റർ മാറ്റാൻ പറയാമോ എന്നാണ് അവരുടെ സംശയം.
1: അത് ഫിഖ്ഹിൻ്റെ മസ്അല എന്നതോടൊപ്പം തന്നെ വൈദ്യരംഗവുമായി കടന്നു വരുന്നൊരു മേഖലയാണ്. ഇപ്പോൾ വിദഗ്ധരായ ഡോക്ടർമാർ, രണ്ടോ മൂന്നോ ഒക്കെ ഡോക്ടർമാർ അങ്ങനെ അവകാശപ്പെടുകയാണ് എങ്കിൽ, വെന്റിലേറ്റർ ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യവുമാണ്, ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് യാതൊരു കാര്യവുമില്ല എന്നത് ഒരു മൂന്നോളം ഡോക്ടർമാർ അവരുടെ അഭിപ്രായം അങ്ങനെ രേഖപ്പെടുത്തുകയാണെങ്കിൽ, ചില പണ്ഡിതന്മാരൊക്കെ അത്തരം വേളകളിൽ അങ്ങനെ ഒഴിവാക്കാം എന്ന ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരെ മറിച്ച് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാലും രക്ഷപ്പെടും എന്നൊരു പ്രതീക്ഷയിലാണ് എങ്കിൽ, അപ്പോൾ ഒരാളെ രക്ഷപ്പെടുത്തുവാനുള്ള ശ്രമം തന്നെയാണ് നടത്തേണ്ടത്.
0: ചുരുക്കത്തിൽ ഒരു വിദഗ്ധ ഡോക്ടേഴ്സിൻ്റെ അഭിപ്രായം.

0: ഡോക്ടറല്ല, രണ്ടോ മൂന്നോ ഡോക്ടർമാരുടെ അഭിപ്രായത്തോടു കൂടിയായിരിക്കണം തീരുമാനമെടുക്കേണ്ടത്.
1: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ലൈവ് പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840. മരുമകൻ എൻ്റെ മകളോട് ഒരു പരിഗണനയും കാണിക്കുന്നില്ല. പുറത്തേക്ക് പോകുമ്പോൾ ഉമ്മയോട് മാത്രം പറഞ്ഞു പോകുന്നു, അവളുടെ യാത്ര പറയുന്നില്ല. ചോദിച്ചാൽ ഉമ്മക്കാണ് കൂടുതൽ പരിഗണന എന്ന് പറയുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഹദീസിൽ വന്നത് ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് AI ആണ് എന്ന് പറഞ്ഞ് അദ്ദേഹം തള്ളിക്കളഞ്ഞു. മാത്രമല്ല വീട്ടിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥന, നോമ്പ് തുറക്കുമ്പോഴുള്ള പ്രാർത്ഥന തുടങ്ങിയ പല ഹദീസുകളും ലൈഫാണെന്ന് പറഞ്ഞ് അദ്ദേഹം തള്ളിക്കളയുന്നു. ഇദ്ദേഹം ചില CRE ക്ലാസ്സുകളും മറ്റും എടുക്കുന്നു, മക്കളെ പഠിപ്പിക്കുകയുമൊക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ മകൾ അറബിക് കോളേജിൽ പഠിച്ചതാണ്. അവൾ പഠിച്ച കാര്യങ്ങൾ പറഞ്ഞാലും ഭർത്താവ് അംഗീകരിക്കുന്നില്ല. രണ്ട് മൂന്നാളുകൾ അയാളുടെ വീട്ടിൽ പോയി ഇതേ വിഷയത്തിൽ സംസാരിച്ചാലോ എന്ന് ആലോചിക്കുന്നു. ഈ വിഷയത്തിൽ മകൾ വളരെ ടെൻഷനിലാണ്. എന്തുണ്ട് പരിഹാരം? ഒരു വയസ്സായ ആൺകുട്ടിയുണ്ട് എന്നുകൂടി ചോദ്യത്തിൻ്റെ അവസാന ഭാഗം കാണിക്കുന്നു.
0: കുറേ യാഥാർത്ഥ്യങ്ങളും കുറേ തെറ്റിദ്ധാരണകളും ആ ഒരു ചോദ്യത്തിലുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഒന്ന്, ഭർത്താവ് മനസ്സിലാക്കേണ്ടത് ഭർത്താവിനെ മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഒരാൾക്ക് ഒരാളോട് മാത്രമല്ല ബാധ്യത, ഒന്നിലധികം ആളുകളോട് ബാധ്യതയുണ്ട്. അത് ഭർത്താവ് മനസ്സിലാക്കണം. മാതാപിതാക്കളോട് ബാധ്യതയുള്ളതോടൊപ്പം തന്നെ ഭാര്യയോട് മക്കളോട് ബാധ്യതയുണ്ട്. ചെലവിന് കൊടുക്കുന്ന വിഷയത്തിൽ മാതാപിതാക്കളെക്കാൾ മുൻഗണന കൊടുക്കേണ്ടത് ഭാര്യയ്ക്കും ശേഷം മക്കൾക്കുമാണ്. എന്തേ ആ ഒരു ബാധ്യത അദ്ദേഹം വിസ്മരിച്ചു പോയത്? ഇനി ലഖദ് കാന ലകും ഫീ റസൂലില്ലാ ഉസ്വത്തുൻ ഹസന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട് എന്ന് പറയുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരുമായി സംസാരിച്ചിട്ടില്ലേ? സല്ലപിച്ചിട്ടില്ലേ? സന്തോഷത്തിൻ്റെ വർത്തമാനങ്ങൾ നടത്തിയിട്ടില്ലേ? അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർക്കൊന്നും കൊടുക്കാതെ വേറെ മറ്റാർക്കെങ്കിലുമാണ് കൊടുത്തത്? അപ്പോൾ എല്ലാ വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് സ്വീകരിക്കണ്ടേ? വീട്ടിൽ നിന്ന് പുറമ്പോൾ ഒരു ഹലാലായ ഒരു കാര്യം, ഒരു ഹലാലായ കാര്യം, ആ കാര്യം കൊണ്ട് ഭാര്യയെ സന്തോഷിപ്പിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഭർത്താക്കന്മാർ പിശുക്ക് കാണിക്കണം? ഏതുവരെ? ഇപ്പോൾ കളവ് പറയൽ അനുവദനീയമായ വല്ല വഴികളുമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിൽ ബന്ധം ശക്തമാക്കുവാൻ വേണ്ടി വലിയ കളവുകളൊന്നുമല്ലാത്ത രൂപത്തിൽ സംസാരിക്കുന്നത് കുഴപ്പമില്ല എന്നാണല്ലോ ഇസ്ലാമിൻ്റെ നിലപാട്. എങ്കിൽ ഒരു ഭാര്യയെ സന്തോഷിപ്പിക്കുന്ന പുറത്തേക്ക് പോവുകയാണ് കേട്ടോ എന്ന് പറയുന്നതും, വീട്ടിലേക്ക് കയറി വരുമ്പോൾ സദക്കയാണല്ലോ ഒന്ന് പുഞ്ചിരിക്കുക ഭാര്യയോട് നടത്തുന്നതും, അത് എന്തിനാണ് പിശുക്ക് കാണിക്കുന്നത്? അത് ഉമ്മയോൾക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് ഏത് ദീനാണ് പഠിപ്പിച്ചിട്ടുള്ളത്? രണ്ടാമത്, ഇവരുടെ ആശങ്ക കുറേ തെറ്റിദ്ധാരണകളുണ്ട്. ഇപ്പോൾ ചില ഹദീസുകളൊക്കെ ഇവരുടെ മകൾ അറബിക് കോളേജിൽ പഠിച്ചതാണ്, അപ്പോൾ അവർ പറയുന്നതൊന്നും ഭർത്താവ് അനുസരിക്കുന്നില്ല, അദ്ദേഹം CRE ക്ലാസ് എടുക്കുന്നു, ഇപ്പോൾ നോമ്പ് തുറക്കുന്നു, അല്ലാഹുമ്മ ലക സുംതു അലാ റിസ്കി കഫ്തർതു എന്നുള്ള പ്രാർത്ഥനയായിരിക്കും അവരുദ്ദേശിച്ചത്. അത് അദ്ദേഹം പറയുന്ന പോലെ തന്നെ ആ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അങ്ങനെ ഒരു പക്ഷേ ഒരു കർശനക്കാരനായിരിക്കും ഭർത്താവ് അത്തരം വിഷയങ്ങളിൽ. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ശരാശരി ഏത് എന്ന് പരിശോധിച്ച് ആ നിലപാടെടുക്കുകയാണ് ചെയ്യേണ്ടത്. രണ്ടു കൂട്ടരും അവരുടേതായ തെറ്റിദ്ധാരണകൾ മാറ്റി ദീനീയായ രൂപത്തിലേക്ക് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്.
1: ഒരു കോളർ ലൈനുണ്ട്. ഹലോ,
2: വാലൈക്കും
1: അസ്സലാം വറഹ്മത്തുള്ള, ചോദിച്ചോളൂ.
2: കാലത്ത് എപ്പോഴും സുബൈ നേരത്തെ നിസ്കരിക്കേണ്ട കവാവില്ലാതെ. ഒരു ദിവസം കവാവായി, അണിക്കുമ്പോ 6:30. അപ്പോ മോന് പറഞ്ഞു ഈ നേരത്തെ നിസ്കരിക്കാൻ പാടില്ല, കാരണം ഉദയ സമയത്ത് നിസ്കാരം പറഞ്ഞ് നിസ്കരിക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ അതിന്റെ പ്രതിവിധി എന്താണ്? പിന്നെ
0: ശരി, നിങ്ങള് അന്ന് വൈകാനുള്ള കാരണം എന്താണ്?
2: ഉറക്കത്തിൽ പെട്ടു, എണീറ്റ് നോക്കുമ്പോ സമയം 6:30.
0: ശരി, അവിടെ ഒന്ന്, സുബഹ് നിസ്കാരം അത് കൃത്യമായ സമയത്ത് തന്നെ നിർവഹിക്കണം. അതിൻ്റെ അവസാന സമയം സൂര്യൻ ഉദിക്കുന്നത് വരെയാണ്, ഫജ്റു സാദിഖ് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയാണ് ലാസ്റ്റ് സമയം. ഇനി ഒരാൾ ഉറക്കത്താലോ മറ്റെന്തെങ്കിലും കാരണത്താൽ എഴുന്നേൽക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ എപ്പോഴാണോ എണീക്കുന്നത് അപ്പോഴാണ് അവരുടെ സമയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. സൂര്യൻ ഉദിച്ച് ശരീരത്തിൽ വെയിൽ തട്ടിയ ശേഷമാണ് അവർ ഉണർന്നത്. അപ്പോൾ അവർ നിസ്കരിച്ചു. മകൻ മനസ്സിലാക്കിയ ഒരു തെറ്റായ ധാരണയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശരി, മൂന്ന് സമയങ്ങൾ നിസ്കാരം പാടില്ലാത്ത സമയമാണ്, അത് സുന്നത്തായ നിസ്കാരങ്ങളാണ്, ഫർള് നിസ്കാരങ്ങളല്ല. ഫർള് നിസ്കാരങ്ങൾ ഒരാൾ അയാൾ ഇത്തരം വിരോധിക്കപ്പെട്ട സമയത്താണ് എങ്കിൽ അത് നിസ്കരിക്കാം. ഇപ്പോൾ സുബഹിക്ക് വൈകിയാണ് ഉണർന്നത് എങ്കിൽ ഇനി സൂര്യൻ ഉദിച്ചുയർന്ന് കാ മണിക്കൂർ കഴിയട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയല്ലേ ചെയ്യേണ്ടത്. എപ്പോഴാണോ ഓർമ്മ വരുന്നത് അപ്പോഴാണ് നിസ്കരിക്കേണ്ടത് എന്നാണ് ഹദീസ് ഉള്ളത്.
1: ഉത്തരം വ്യക്തമല്ലോ?
2: പിന്നെ ഒരു സംശയം, കാലത്ത് ഏഴര മണിക്ക് ഇഷ്റാഖ് നിസ്കരിക്കുക, അതുപോലെ മഹരിബിന് ശേഷം അവ്വാബ് നിസ്കരിക്കുക, അപ്പൊ ആ നമസ്കാരങ്ങളൊക്കെ നമസ്കരിക്കാൻ പറ്റുമോ ചോദിക്കാം.
0: ഇഷ്റാഖ് നിസ്കാരം എന്ന് പറയുമ്പോൾ അത് ദുഹ നിസ്കാരമാണ്. സുബഹ് നിസ്കാരം കഴിഞ്ഞ് അവർ എവിടെയാണോ നിസ്കരിക്കുന്നത് ആ മുസല്ലയിൽ തന്നെ ഇരുന്ന് ദിക്റുകളും ഖുർആൻ പാരായണവും ദുഹയൊക്കെ കഴിഞ്ഞ് സൂര്യൻ ഉദിച്ചൊരു കാ മണിക്കൂർ കഴിഞ്ഞാൽ നിസ്കരിച്ച് കഴിഞ്ഞാൽ അതാണ് ഇഷ്റാഖ് നിസ്കാരം. അത് തന്നെയാണ് ദുഹ നിസ്കാരവും, അത് ചെയ്യാവുന്നതാണ്. അവ്വാബി നിസ്കാരം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെട്ട് വന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അല്ലാഹു തആല ആലം.
1: ഉത്തരം വ്യക്തമല്ലോ? ഓക്കെ, നമുക്ക് അനുവദിക്കപ്പെട്ട സമയം ഇവിടെ അവസാനിക്കുകയാണ്. അൽഹംദുലില്ലാ, ധാരാളം ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പ്രമാണബദ്ധമായി മറുപടി നൽകിയ താങ്കൾക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും ഇൻഷാ അല്ലാ അടുത്ത ശനിയാഴ്ച മഗ്രിബ് ഇശാ മഗ്രിബിനിടയിൽ
3: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിൻ്റെ നന്മയും നേരും ശ്രോതാക്കൾക്ക് പകർന്നു നൽകുന്ന ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് നമ്മോടൊപ്പം സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മാഇൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീനി അമ്മാ ബഅദ്. മാന്യ ശ്രോതാക്കളെ, പീസ് റേഡിയോയിലൂടെ ഖുർആൻ പാഠങ്ങൾ എന്ന പ്രോഗ്രാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാറ്റു. ഒരുപാട് മതങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട്. ഓരോ മതവിഭാഗക്കാരും വ്യത്യസ്തങ്ങളായ ആരാധ്യന്മാരെ, ഇലാഹുകളെ, ദൈവങ്ങളെ ആരാധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ പലപ്പോഴും തങ്ങൾ സാക്ഷാൽ ആരാധ്യനെയാണോ ആരാധിക്കുന്നത്, അതല്ല ഞങ്ങളുടെ ആരാധന, അത് വൃഥാവിലായ വെറും ഒരു പ്രവർത്തനമാണോ എന്നതിനെ സംബന്ധിച്ചൊന്നും അവരാരും ചിന്തിക്കാറില്ല. എന്നു മാത്രമല്ല, സാക്ഷാൽ ആരാധ്യൻ അല്ലാഹു മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന വിശ്വാസികളിൽപ്പെട്ട ആളുകൾ പോലും അവരുടെ പ്രാർത്ഥനകൾ, അവരുടെ ആരാധനകളെല്ലാം അല്ലാഹുവല്ലാത്ത മറ്റുള്ളവരിലേക്കും തിരിച്ചുവിടുന്നത് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആൻ കൃത്യമായ ഏകദൈവ ആരാധനയെ സംബന്ധിച്ചും ആരെയാണ് ആരാധിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചും കൃത്യമായ ധാരണ മാനവ സമൂഹത്തിന് നൽകുന്ന വേദഗ്രന്ഥമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ അല്ലാഹുവല്ലാത്ത ആളുകളെ, സൃഷ്ടികളെ ആരാധിക്കുന്നതിൻ്റെ നിരർത്ഥകതയെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നിടത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി പഠിപ്പിക്കുന്നത് സ്രഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത്, സൃഷ്ടികളെ അല്ല എന്ന തത്വമാണ്. ഈ ഒരാശയത്തിലേക്ക് വെളിച്ചം നൽകുന്ന ഒരു വചനം പരിശുദ്ധ ഖുർആനിലെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-74 വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വചനങ്ങളിൽ പറയുന്നത്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ദുരിബ മസലുൻ ഫസ്തമിഉ ലഹ്, ഒരു ഉദാഹരണം ഇവിടെ വിശദീകരിക്കപ്പെടാൻ പോവുകയാണ്, നിങ്ങളത് ശ്രദ്ധിച്ചു കേൾക്കണം എന്നാണ്. അപ്പോൾ ലോകത്തിലുള്ള മനുഷ്യരോട് അല്ലാഹു പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക, നിങ്ങൾക്ക് ഞാനൊരു ഉപമ അതല്ലെങ്കിൽ ഒരു കാര്യം വളരെ ഭംഗിയായി വിശദീകരിച്ചു തരാം. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുന്ന കാര്യം? ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹി ലൻ യഖ്ലുഖു ദുബാബൻ വലവ് ഇജ്തമഉ ലഹ്. അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരെയാണോ വിളിച്ചു സഹായം തേടുന്നത്, വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, ലൻ യഖ്ലുഖു ദുബാബൻ, അവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിച്ചിട്ടില്ല. വലവ് ഇജ്തമഉ ലഹു, അതിനുവേണ്ടി അവർ മുഴുവൻ ഒരുമിച്ചുകൂടിയാലും അവർക്കത് സാധ്യവുമല്ല. അപ്പോൾ ഇവിടെ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരോട് അവർ പ്രവർത്തിക്കുന്ന ആ പ്രവൃത്തിയുടെ നിരർത്ഥകത അല്ലാഹു ബോധ്യപ്പെടുത്തുന്നത്, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആ ആരാധ്യന്മാർ ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല, എന്തിനേറെ ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്നു മാത്രമല്ല, അവരെല്ലാവരും കൂടി ഒരുമിച്ചുകൂടിയാൽ പോലും ഒരു ഈച്ചയെ സൃഷ്ടിക്കാൻ അവർക്ക് സാധ്യവുമല്ല. ഒന്നുകൂടി അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു, ഇനി ഒരു ഈച്ച വന്ന് അവർ കഴിക്കുന്ന പദാർത്ഥത്തിൽ നിന്ന് വല്ലതും എടുത്തുകൊണ്ടുപോയാൽ പോലും അത് ഈച്ചയിൽ നിന്ന് തിരിച്ചു വാങ്ങുവാൻ അവർക്കിട്ട് സാധ്യവുമല്ല. ളിബു വൽ മത്ലൂബ്, ചോദിക്കുന്ന പ്രാർത്ഥിക്കുന്ന ആളുകൾ എത്ര ദുർബലർ, അതേപോലെ തന്നെ ദുർബലരാണ് അൽ മത്ലൂബ് അഥവാ ആവശ്യപ്പെട്ടവരും. അപ്പോൾ ആവശ്യപ്പെട്ടവരും ആരോടാണോ ആവശ്യം ചോദിച്ചത് അവരും, ആരാധിച്ചവനും ആരാധ്യനും രണ്ടുപേരും ദുർബലരാണ്, അവരൊന്നിനെയും സൃഷ്ടിക്കാത്തവരാണ്, ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല, അവരെല്ലാവരും ഒരുമിച്ചുകൂടിയാൽ പോലും ഒരു ഈച്ച തട്ടിപ്പറച്ചുകൊണ്ട് പറന്നുപോയാൽ വല്ലതും ഭക്ഷണപദാർത്ഥത്തിൽ നിന്നോ മറ്റോ അത് തിരിച്ചുപിടിക്കാൻ പോലും ശേഷിയില്ലാത്ത വിഗ്രഹങ്ങളെ, നിർജീവ വസ്തുക്കളെ, മരണപ്പെട്ടുപോയവരെ, സൃഷ്ടികളെയാണ് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിക്കുന്നവനും പ്രാർത്ഥിക്കപ്പെടുന്നവനും ദുർബലനാണ് എന്നല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു. ശേഷം അല്ലാഹു പറഞ്ഞു, മാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി, അല്ലാഹുവിനെ അവർ കണക്കാക്കേണ്ടുന്ന രൂപത്തിൽ കണക്കാക്കിയിട്ടില്ല. ഇന്നല്ലാഹ ലഖവിയുൻ അസീസ്, തീർച്ചയായും അല്ലാഹു ശക്തനും പ്രതാപവാനുമാകുന്നു. അപ്പോൾ അല്ലാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്നത് വളരെ നിരർത്ഥകമായൊരു കാര്യമാണ്. കാരണം സ്രഷ്ടാവിന് മാത്രമേ ആരാധ്യനാവാൻ സാധിക്കുകയുള്ളൂ. ഒന്നിനെയും സൃഷ്ടിക്കാൻ കഴിയാത്ത കേവല സൃഷ്ടികൾക്ക് ഒരിക്കലും ആരാധനയുടെ ഒരു അംശവും നൽകുന്നതിൽ അർത്ഥമില്ല എന്ന വലിയ പാഠമാണ് ഈ അധ്യായത്തിലൂടെ, ഈ വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിലെ 12-ാം അധ്യായം സൂറത്തുർ റഅദിലെ ചില വചനങ്ങൾ, 16-ാമത്തെ വചനം ശ്രദ്ധേയമാണ്. 12-ാം അധ്യായം സൂറത്തുർ റഅദിലെ 16-ാമത്തെ വചനം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, നബിയെ ചോദിക്കുക, ഖുൽ മൻ റബ്ബു സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും രക്ഷിതാവ് ആരാണ്? കുലില്ല, പറയുക, അത് അല്ലാഹുവാണെന്ന്. എന്നിട്ട് വളരെ ഗൗരവപ്പെട്ട ഒരു ചോദ്യം അല്ലാഹു ചോദിക്കുന്നു, ഖുൽ അഫത്തഖദ്തും മിൻ ദൂനിഹി ഔലിയാ, നിങ്ങൾ അല്ലാഹുവിന് പുറമെ രക്ഷാധികാരികളെ സ്വീകരിച്ചിരിക്കുകയാണോ? അവരാകട്ടെ, ലാ യംലികൂന ലി അൻഫുസിഹിം നഫ്അൻ വലാ ദറ്റ, സ്വന്തം നഫ്സിന് തന്നെ ഉപകാരമോ ഉപദ്രവമോ അവർ അധീനപ്പെടുത്തുന്നില്ല. ഖുൽ ഹൽ യസ്തവിൽ അഅമാ വൽ ബസീർ, നബിയെ, കാഴ്ചയുള്ളവനും അന്ധനും ഒരുപോലെയാണോ? അംഹൽ തസ്തവിൽ ളുലുമാത്തു വന്നൂർ, അന്ധകാരവും പ്രകാശവും ഒരുപോലെയാണോ? അം ജഅലൂലില്ലാഹി ശുറകാ ഖലഖു കഖൽഖിഹി, ഇനി അവർ അല്ലാഹുവിന് പുറമെ പങ്കുകാരെ സ്വീകരിച്ചിരിക്കുന്നത് അല്ലാഹു സൃഷ്ടിച്ചതുപോലെ അവർ സൃഷ്ടിച്ചിട്ടുണ്ടോ? ഫതശാബഹൽ ഖൽഖു അലൈഹിം, എന്നിട്ട് സൃഷ്ടി അവർക്ക് അങ്ങോട്ടുമിങ്ങോട്ടും അവർക്ക് കൺഫ്യൂഷനാവുന്നതാണോ? അതേപോലെ തന്നെ അവർക്ക് സാമ്യത തോന്നുകയാണോ? ആരാണ് അതല്ലെങ്കിൽ ആരുടെ സൃഷ്ടിയാണ് ഇന്നത് എന്ന് അവർക്ക് വ്യക്തമാവാത്ത വിധം മറ്റുള്ളവരും സൃഷ്ടി നടത്തിയിട്ടുണ്ടോ? പറയുക, ഖുലില്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ വഹുവൽ വാഹിദുൽ ഖഹ്ഹാർ, പറയുക, അല്ലാഹുവാകുന്നു എല്ലാറ്റിൻ്റെയും സൃഷ്ടാവ്, അവനാകുന്നു സർവാധികാരിയും ഏകനുമായിട്ടുള്ളവൻ. അപ്പോൾ അല്ലാഹു ചോദിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. നിങ്ങൾ അല്ലാഹുവിന് പുറമെ പങ്കുകാരെ സ്വീകരിച്ചത് അവരും സൃഷ്ടി നടത്തിയിട്ട് അല്ലാഹുവിൻ്റെ സൃഷ്ടിയും അവർ നടത്തിയ സൃഷ്ടിയും കൂടി കൂടിക്കലർന്നിട്ട് നിങ്ങൾ ആകെ പ്രയാസത്തിലാണോ, കൺഫ്യൂഷനിലാണോ, സാദൃശ്യം തോന്നുകയാണോ, അതിൻ്റെ പേരിലാണോ നിങ്ങൾ മറ്റുള്ളവർക്കും ആരാധന നടത്തുന്നത്? എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമല്ല. അവരാരും തന്നെ ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല എന്നത് പരമയാഥാർത്ഥ്യമാണ്. എന്നിരിക്കെ ഒന്നിനെയും സൃഷ്ടിക്കാത്ത, സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള വസ്തുക്കളെ, വ്യക്തികളെ നിങ്ങൾ ആരാധ്യന്മാരായി സ്വീകരിക്കരുതെന്നും, സാക്ഷാൽ ആരാധ്യൻ യഥാർത്ഥ സ്രഷ്ടാവായ ഏകനായ അല്ലാഹു മാത്രമാണെന്നുമുള്ള പാഠമാണ് പരിശുദ്ധ ഖുർആൻ നൽകുന്നത്. ഈയൊരു ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നാം അല്ലാഹുവിനെ ആരാധിക്കുക. സർവശക്തൻ നമുക്കെല്ലാവർക്കും നേർമാർഗം കാണിച്ചു തരുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
3: മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖുർആൻ പാഠങ്ങൾ.

0: പീസ് റേഡിയോയിൽ ശ്രോതാക്കളെ ഇനി കേൾക്കുന്നത് ദൃശ്യം. പൂർണിയയിലെ രാംഘട്ട് ഗ്രാമ വിശുദ്ധിയിൽ അലിഞ്ഞു ചേർന്ന ഒരു ദിവസം. നമ്മോടൊപ്പം ചേരുന്നത് നസ്റുല്ല സ്വലാഹി, കൂടെ വിടി അബ്ദുസ്സലാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ല, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ല വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ, അമ്മാ ബഅദ്. പീസ് റേഡിയോ ദൃശ്യം, അതിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഉത്തരേന്ത്യൻ യാത്രകളിലെ വ്യത്യസ്തമായ അനുഭവങ്ങൾ അറിഞ്ഞും അറിയിച്ചും ദൃശ്യം പ്രോഗ്രാമിലൂടെ കുറേ എപ്പിസോഡുകൾ നമ്മൾ മുന്നോട്ട് പോയി. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അനുഭവങ്ങൾ പങ്കുവെക്കാനുള്ളതാണ്. യാത്രയിലെ അനുഭവങ്ങളാകുമ്പോൾ വ്യത്യസ്തമായിരിക്കുന്ന ഒരുപാട് അറിവുകൾ കൂടി, അല്ലെങ്കിൽ വ്യത്യസ്തമായിരിക്കുന്ന അനുഭവങ്ങൾ കൂടി നമ്മളെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുമെന്നുള്ളതിൽ സംശയമില്ല. പലപ്പോഴും നമുക്ക് കേട്ടാൽ മടുക്കാത്ത കാര്യങ്ങളാണ് പലരുടെയും യാത്രാനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുക. ഓരോന്നിലും ഓരോ വ്യത്യസ്തത നമ്മൾ കാണാറുണ്ട്. അപ്രകാരം തന്നെ വ്യത്യസ്തമായൊരു യാത്രയുടെ അനുഭവങ്ങളിലേക്കാണ് ഇൻഷാല്ലാ ഇവിടെ നമ്മൾ പ്രവേശിക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരാളുടെ ചോദ്യവും അതിൻ്റെ വിശദീകരണവും എന്നതൊഴിച്ച് രണ്ടുപേരും ഈ യാത്രയിൽ പങ്കാളികളായി എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു അനുഭവത്തിൻ്റെ ഒഴുക്കായിരിക്കും മിക്കവാറും ഇതിൽ നിങ്ങൾക്ക് ദർശിക്കാനാവുക. കൂടെ ബഹുമാനനായ വിടി അബ്ദുസ്സലാം സലാഹിയുണ്ട്. ഞങ്ങളുടെ സൂപ്പോൾ, അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ ബീഹാർ യാത്രയിലെ സൂപ്പോളിൽ നിന്ന് രാംഘട്ടെന്ന വളരെ വശ്യമനോഹരമായിരിക്കുന്ന ഒരു ഗ്രാമത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചതുമായി ബന്ധപ്പെട്ട കാര്യമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അവസാനിപ്പിച്ചത്.
2: കഴിഞ്ഞ എപ്പിസോഡിലെ കാറ് നമ്മുടെ പൂർണിയയിലൂടെ കടന്നു വന്ന് രാംഘട്ടിലെത്തി കാത്തിരിക്കുന്ന റഹ്മത്തുള്ള സലഫിൻ്റെ വീട്ടിലേക്കുള്ള വഴിയോരത്ത് അദ്ദേഹം വെയിറ്റ് ചെയ്തിരിക്കുന്നു. അവിടെ കാർ നിർത്തി നമ്മുടെ സാധനങ്ങൾ, ലഗേജുകളൊക്കെ ഷിഫ്റ്റ് ചെയ്ത് പിന്നെ നമ്മൾ അവർ തിരിച്ചുപോയി.
1: അതിവേഗ ഹൈവേയിൽ നിന്ന് ഇനി നമ്മൾ കയറുന്നത്
2: ഗ്രാമത്തിലേക്കാണ്.
1: വളരെ ഇടുങ്ങിയ റോഡുകളുള്ള എന്നാൽ സുന്ദരവും വിശാലവുമായ ഒരൊറ്റപ്പെട്ട ഗ്രാമത്തിലേക്കാണ്.
2: മുമ്പ് പലപ്പോഴും രണ്ടോ മൂന്നോ തവണ പോയി പരിചയമുള്ള നസ്റുല്ലാ സലൈക്കും കൂടെ ഉണ്ടായിരുന്ന ബഷീർ മാസ്റ്റർക്കും ഒരുപക്ഷെ അത്രക്ക് കൗതുകം കാണാൻ പോകുന്നതിൽ എന്ത് എന്നുള്ള ആകാംക്ഷ ഇല്ലെങ്കിലും ഞങ്ങൾ നിസാറിനെയും എന്നെയും സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി വ്യത്യസ്തമായി. നേരത്തെ നമ്മൾ സൂപ്പോൾ ജില്ലയിൽ പല ഗ്രാമങ്ങളിലൂടെ കുറച്ചൊക്കെ കടന്നു പോകുന്നല്ലോ പൂപ്പോൾ വരുമ്പോഴും. ഇത് നിങ്ങളുടെ സംസാരത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കിയതുപോലെ കുറച്ചുകൂടി വ്യത്യസ്തമായൊരു സ്ഥലത്തെ കാണാനുള്ള ആകാംക്ഷയും കൗതുകമൊക്കെ ഉണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു, വലിയ വണ്ണത്തിലുള്ള പൈപ്പിൽ വെള്ളം ഇങ്ങനെ കടത്തിക്കൊണ്ട് പ്ലാസ്റ്റിക് പൈപ്പുകൾ. അപ്പോൾ കൃഷിയുടെ അലയൊലികളൊക്കെ അവിടെ ഇവിടെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അന്ന് മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ ചോളത്തിൻ്റെ സമയമാണ്. ചോളപ്പാടങ്ങൾ ഒരു ഭാഗത്തുണ്ട്. ഇടയ്ക്ക് ചില ക്യാബേജ്, അതുപോലെ തന്നെ കൈപ്പങ്ങ കൃഷിയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ അപൂർവമായിട്ട് കാണുന്ന ചില. അപ്പോൾ
1: ഇതിൽ പറയുമ്പോഴേ നമ്മൾ ഇവിടെ ഇത് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് കൈപ്പങ്ങ കൃഷി എന്ന് പറയുമ്പോഴേക്ക് നമുക്ക് ഓർമ്മത്തിലേ വരുള്ളൂ അറിയാം, ഏറെ വന്നാൽ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തുള്ള, അതുമല്ലെങ്കിൽ കുറച്ച് നമ്മൾ തമിഴ്നാട് ഏരിയയിലേക്കൊക്കെ പോകുമ്പോൾ കാണുന്ന ആ ഒരു തെങ്ങിൻ തോപ്പിൻ്റെ കുറച്ച് അപ്പുറത്ത് കാണുന്ന ഒരു രണ്ടോ മൂന്നോ ഏക്കർ കണക്കിൽ, അല്ലെങ്കിൽ അതിലും കുറഞ്ഞ പാടത്ത് കാണുന്ന കയ്പം കൃഷിയാണ്. ഇത് നമുക്ക് നോക്കത്ത ദൂരത്ത് കയ്പാണെങ്കിൽ കയ്പ മാത്രം, വെണ്ടയാണെങ്കിൽ വെണ്ട മാത്രം, ഈ ക്യാബേജ് ആണെങ്കിൽ ക്യാബേജ് മാത്രം. അത്രയും വിശാലമായ പാടങ്ങളുടെ നടുവിലൂടെയാണ് നമ്മൾ രാംഘട്ടിലേക്ക് പോകുന്നത്. ഈ വെള്ളത്തിൻ്റെ പൈപ്പ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പ്ലാസ്റ്റിക്കാണ്. വെള്ളം അതിൽ നിന്ന് ഒഴിവായി കഴിഞ്ഞാൽ പിന്നെ അത്
2: ചപ്പി ചപ്പി
1: പതിഞ്ഞു കിടക്കും. അത് വെള്ളം നിറഞ്ഞാൽ അത് അങ്ങോട്ട് വീർത്ത് വലുതാവും. അതിൻ്റെ മേലെ വണ്ടി
2: കയറിയാലും
1: ഏതെല്ലാം വണ്ടി, ട്രാക്ടർ കയറുന്നുണ്ട്, ലോറി കയറുന്നുണ്ട് വണ്ടികൾ, നമ്മൾ യാത്രാവാഹനങ്ങൾ മൊത്തം അതിൽ കയറുന്നുണ്ട്. പക്ഷെ അതിനെന്ത് ചെയ്യൂല, കുഴപ്പം പറ്റാത്ത അത്ര ഒരു സംഭവമാണ് അതുള്ളത്.
2: ഞാൻ അവിടെ നമ്മളെ വണ്ടി നിർത്തിയ സമയത്തെ റഹ്മത്തുള്ള സലഫിനെ ആദ്യമായിട്ട് കാണാണ്.
1: അതെ അതെ.
2: അപ്പൊ അദ്ദേഹം നമ്മളെ ആദ്യമായിട്ട് കാണാം. എത്ര ഊഷ്മളമായിട്ടാണ് അദ്ദേഹം സ്വീകരിച്ചത്, വണ്ടിയിലേക്ക് കയറ്റിയത്. അപ്പം അദ്ദേഹത്തെ കുറിച്ചൊരു മുൻ ധാരണ താങ്കൾ തന്നതുകൊണ്ട് തന്നെ നമുക്ക് അത് അറിയായിരുന്നു. എന്നിരുന്നാലും അവസാനം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോയെന്ന് വെച്ചാൽ, മുമ്പ് നമ്മൾ ഇദ്ദേഹത്തിന്റെ വീട് കണ്ടിട്ടുണ്ട്. ഷറഫുദ്ദീൻ ഉസ്താദിന്റെ വീട് കണ്ടു, അതുപോലെ അദ്ദേഹത്തിന്റെ അനിയന്റെ ജ്യേഷ്ഠന്റെ വീടുകൾ കണ്ടു, പലതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു വീട്ടിലേക്ക് അതിനേക്കാൾ എത്രയോ താഴ്ന്ന ഒരു ഒരു ലെവലിലേക്കുള്ള, അതിൽ വീടിന് ചുമരുകൾ കട്ടയോ മണ്ണോ കല്ലോ അല്ലാത്ത ചുമരുകൾ,
1: അതെ കട്ടയും കല്ലോടെ ഇല്ല
2: ഇല്ല, അങ്ങനെയുള്ളൊരു ചുമരുകൾ കൊണ്ട് പടുത്തുയർത്തി ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീട്. അവിടെ മണ്ണ് പാകി അല്ലെങ്കിൽ മണ്ണ് കൊണ്ടുകൊണ്ട് പ്രത്യേകം മിനുസപ്പെടുത്തിയിട്ടുള്ള അകവും മുറ്റവും നടുമുറ്റവും നടുമുറ്റമുള്ള ഒരു വീട്,
1: നടുമുറ്റമുള്ള വീട്, നാല് ഭാഗം കെട്ടി,
2: നാല് ഭാഗം കെട്ടിയിട്ട് നടുമുറ്റുള്ള വീട്,
1: ആ നടുവിൽ മുറ്റത്തൊരു അടുപ്പും
2: അടുപ്പും
1: വലിയ അടുപ്പും കാര്യമൊക്കെ.
2: വളരെ കൗതുകമുള്ള ഒരു കാഴ്ച. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ അവിടെ ഇരുന്ന് നമുക്ക് ഒരു വേറെ എവിടെയോ ഒരു ലോകത്ത് എത്രയോ കാലം മുമ്പ് എങ്ങോ നമ്മൾ എത്തിയ പോലെ ഉള്ളൊരു അനുഭവം. പിന്നെ അതിനേക്കാളപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ മുറിക്കകത്തേക്ക് കയറിയിരിക്കുമ്പോൾ അവിടെ വിരിച്ചു വെച്ചിരിക്കുന്ന ആതിഥ്യമര്യാദയുടെ വിഭവങ്ങൾ, ബേക്കറികൾ, അതിൽ വ്യത്യസ്തമായ പലഹാരങ്ങൾ,
1: പലഹാരങ്ങളുടെ പേരൊക്കെ പറയാൻ നിൽക്കണമെങ്കിൽ അതിനെ സമയം ഉണ്ടാകുള്ളൂ. കാരണം നമ്മള് നമ്മുടെ ഒരു തീന്മേശ കാണുക, അതായത് നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരുന്നു, നമുക്ക് വേണ്ടപ്പെട്ട ഒരു അതിഥി ഏറെ വന്നാൽ ഒരു മൂന്നോ നാലോ ഇനി അധികം പോയാൽ അഞ്ചൈറ്റം, കണ്ണൂർ ഭാഗത്തൊക്കെ പോയാൽ ഒന്നുകൂടെ കൂടും, ഒരു അഞ്ചോ ആറോ ഐറ്റംസ് മധുരപലഹാരങ്ങളും ചായയും വെള്ളവും ഒക്കെ ആയിട്ട് ഉണ്ടാകുന്ന. എന്നാൽ ഇവിടെ എത്ര ഉണ്ടായിരുന്നു?
2: അത് നമ്മൾ വിചാരിച്ചത് കഴിഞ്ഞു, പക്ഷെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. ആദ്യം മധുരം തരുന്നു. മധുരം തരുക എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഹാബിറ്റ്,
1: അതാണ്
2: മധുരം കൊടുക്കണം. നമ്മള് നേരത്തെ പല സ്ഥലത്ത് പോയപ്പോഴൊക്കെ അവിടുന്ന് മധുരമാണ് ആദ്യം തരുന്നത്.
1: രാവിലെ ഞാൻ ലക്നൌവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ഇത് ആദ്യം കാണുന്നത്. അതായത് അതിരാവിലെ നമ്മൾ സുഭസംസ്കാരം കഴിഞ്ഞാൽ ഒരു ചായ കുടിക്കാൻ പോക്കുണ്ട്. അത് മൂന്നാള് ഒന്നിച്ചാണ് പോവുക ചായ കുടിക്കാൻ പോകുമ്പോൾ. ആ ഒന്നിച്ച് പോകുന്ന വെച്ചാൽ 5 രൂപക്ക് 3 ആകെ ചായയും കടിയും കിട്ടും. 100 ഗ്രാം ജിലേബിക്ക് അന്ന് 2 രൂപയാണ്. 1 ഗ്ലാസ് ചായക്ക് 1 രൂപയാണ്. അപ്പോൾ 3 ആക്ക് ചായ 3 രൂപ, 2 രൂപക്ക് 100 ഗ്രാം ജിലേബി. അപ്പോൾ ചായയും ജിലേബി, ചായയിൽ തന്നെ അത്യാവശ്യം നല്ല മധുരം.
2: നാട്ടിലെ ഷുഗർ രോഗികളൊന്നും പോവാതിരിക്കണം.
1: അതെ അതെ. അപ്പോൾ ചായക്ക് ജിലേബി കടി, അതോ ചായ നല്ല മധുരട്ടായിരിക്കും. മധുരമില്ലാത്ത ചായ ചോദിച്ചാൽ
2: കിട്ടൂല,
1: കിട്ടൂല.
2: വേലക്കൊക്കെ നോക്കും മധുര. ഇപ്പൊ പിന്നെയുണ്ട്, ചില സ്ഥലത്ത് തീരല്ലേ,
1: ഗ്രാമത്തിലില്ല, ഒരിക്കലുമില്ല. കാരണം അവർ ആദ്യം ചായ മധുരമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും, അതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കാം. പ്രത്യേകിച്ച് തണുപ്പ് സമയത്താകുമ്പോൾ തിളച്ചുകൊണ്ടേ ഇരിക്കായിരിക്കും. അതിൽ നിന്ന് നമുക്ക് ഒഴിച്ചു തരും. വിത്തൗട്ട് ചോദിച്ചാൽ അവർ മേലേക്ക് നോക്കുക എന്നല്ലാതെ അവർ ഉണ്ടാവില്ല. അതായത് ചായ മധുരമില്ലാത്തത് വേണ്ടെന്ന് പറഞ്ഞാൽ അവർക്കറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, ആ ചായ ഉണ്ട്, ഒരു 12 വിഭവങ്ങൾ ആ ഫസ്റ്റ് സ്റ്റെപ്പിലുണ്ട്.
2: അതെ അതെ.
1: മധുരപലഹാരങ്ങൾ മാത്രം
2: വ്യത്യസ്തമാണ്.
1: ലഡു ഉണ്ട്,
2: ലഡു ഉണ്ട്,
1: പിന്നെ ജിലേബി ഉണ്ട്,
2: ജിലേബി ഉണ്ട്,
1: പിന്നെ നമ്മളുടെ പൂന്തി രസഗുള ഉണ്ട്, പൂഞ്ചി പോലത്തെ സാധനം.
2: പിന്നെ നമ്മളിവിടെ നമ്മുടെ ലൈസിനെ പോലത്തെ അതിന്റെ ഒരു മിഠായി, ഒരു ബിസ്ക്കറ്റ് ഉണ്ടല്ലോ റൗണ്ട്.
1: അതെ അതെ അതെ. ബിസ്ക്കറ്റിന് 2-3 ഐറ്റം ഉണ്ട്, ഒക്കെ നല്ല പക്ക സാധനങ്ങൾ. മിച്ചർ ഉണ്ട്, മിച്ചർ ഐറ്റംസ്.
2: ഇതെല്ലാം ഒരുമിച്ചിട്ടാണ് ഇങ്ങനെ കൊണ്ടുവന്നത്.
1: ഇവരൊന്നും ഈ പറയണത് ഇവരൊന്നും ഒരു സാമ്പത്തികമായി അത്യാവശ്യം ലെവലിലേക്കുന്ന ആളുകളല്ല, വളരെ താഴ്ന്ന സാമ്പത്തിക നിലയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതിഥികളെ സ്വീകരിക്കാനുള്ള അവരുടെ ഒരു ആ ഒരു ഇതുണ്ടല്ലോ, ആഗ്രഹം, മനസ്സറിഞ്ഞ താല്പര്യം അതോടുകൂടിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ വിചാരിച്ചു ഇതോടുകൂടി നിന്ന്
2: കഴിഞ്ഞു.
1: അപ്പോഴാണ് ഞാൻ നിസാറിൻ്റെ മുഖത്തേക്ക് ശരിക്കും നോക്കിയത്, കാരണം അവരാദ്യത്തെ അനുഭവമാണിത്. അപ്പം ഇത് ഒന്ന് കഴിഞ്ഞു, ചായയും കഴിഞ്ഞു. അപ്പം നമ്മളെടുത്ത് വെച്ച് പിന്നെ സംസാരത്തിന് ഇരിക്കുകയുള്ള ചെയ്യുക സാധാരണ നമ്മുടെ നാട്ടിൽ. അതൊക്കെ കഴിഞ്ഞ ഉടനെ ഉണ്ട് അനിയന്മാർ. അനിയന്മാരെന്ന് പറഞ്ഞാലൊക്കെ ചെറിയ ചെറിയ അനിയന്മാരാണല്ലോ. അപ്പം അവർ ഓരോരുത്തർ ഇങ്ങനെ പാസ് ചെയ്ത് അടുത്ത വിഭവം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ കുറേ ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നത് ചപ്പാത്തി, 2 ഐറ്റം റൊട്ടി,
2: റൊട്ടി
1: പിന്നെ ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കിയ എന്തൊരു സാധനം. പിന്നെ അതിൽ തന്നെ ഈ പച്ചക്കറി ഐറ്റംസ് കുറേ,
2: ഫ്രൂട്ട്സിൻ്റെ അത് വേറെ തന്നെ വരാണ്ട്. പിന്നെ വത്തക്ക, പിന്നെ നമ്മുടെ കക്കരി, ആപ്പിള്, പിന്നെ മാംഗോ ഉണ്ടെന്ന്
1: തോന്നുന്നു.
2: ഇതെല്ലാം കൂട്ടിട്ട് അത് വേറെ ഐറ്റം.
1: അതെ അതെ. അതിന്റെ കൂടെ ഒരു ജ്യൂസ് തന്നു പറഞ്ഞു,
2: ജ്യൂസ് ഉണ്ടായി.
1: ബേൽ,
2: ആ ബേൽ, അത്
1: ബേൽപ്പാട്
2: ബീഹാറിലെ വേനൽക്കാലത്ത് കിട്ടും.
1: വേനൽക്കാലത്ത് കിട്ടുന്ന, നമ്മളന്ന് പോണ സമയത്ത് എനിക്ക് തോന്നുന്നു ചൂടിന്റെ ആ ഒരു ആരംഭമൊക്കെയാണ്. രാവിലെ തന്നെ
2: സ്ട്രോങ്
1: സൂപ്പറിൽ നമ്മൾ നിൽക്കുന്ന സമയത്തൊക്കെ കുറച്ച് ചൂടുണ്ട്. പിന്നെ നമ്മൾ നേപ്പാളിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് തണുപ്പൊക്കെ അനുഭവപ്പെട്ടത്. പകൽ കുറച്ച് ചൂടുള്ള സമയമാണ്. ഇപ്പൊ ചൂടുകാലത്ത് 2 കാര്യങ്ങൾ ഇതിവിടെ നടക്കാറുണ്ട്. അതായത് ചൂടുകാലത്ത് പിന്നെ ബീഹാറിൻ്റെയൊക്കെ ഓരങ്ങളിലൂടെ ഈ പെട്ടിവണ്ടികളില്ലേ, ഉന്തുവണ്ടികൾ, ആ ഉന്തുവണ്ടികൾ വലിയ കലത്തിൽ ഈ പിന്നെ ബേൽപ്പഴത്തിൻ്റെ ജ്യൂസ്
2: കിട്ടും,
1: കലക്കിയിട്ടുണ്ടാവും. അത് കലക്കണോ കണ്ടാൽ ചിലപ്പോൾ നമ്മൾ കുടിക്കുക എന്നുള്ളത് മറ്റൊരു വിഷയം. അത് അവരുടെ ഹാബിറ്റ്, അവരുടെ ഒരു സ്വഭാവമാണ്. എന്നാൽ വൃത്തിയുടെ കാര്യത്തിലൊന്നും അങ്ങനത്തെ ഒരു ഇഷ്യൂ ഒന്നും അവിടുത്തില്ല. അവർ ആ വൃത്തിയുടെ കാര്യം ഇവിടുത്തെ സാധനം തരുന്നതോ അതോ ഒന്നുമല്ല. നമ്മൾ ആ ഉണ്ടാക്കുന്ന രൂപമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ അത്ര തന്നെ ഒരു ആർട്ടിഫിഷ്യൽ കാര്യമൊന്നുമല്ല. വലിയ മൺകലത്തിലാണ് വലിയ മൺകലത്തിൽ ഇത്. പിന്നെ താഴെ ഐസിൻ്റെ കാര്യമൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് മൺകലം വെച്ച് അതിൽ ഈ ബേലിൻ്റെ ജ്യൂസ് കലക്കി വെക്കും. 2 രൂപയാണ് ശരിക്ക്
2: ജ്യൂസിന്
1: വില ഇവിടെ. അത് വിറ്റ് ജീവിതമാർഗം കണ്ടെത്തുന്ന ആളുകളുണ്ട്. എന്നുവെച്ചാൽ യാത്രയുടെ ഇടയിൽ എനിക്ക് തോന്നുന്നതിന് മുമ്പേ ഒരിക്കൽ ഇതേപോലെ ഒരു പച്ചയായ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ രുചി അത്ര പിടിച്ചോളമെന്നില്ല. ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് തൊട്ട് പുറത്തേക്ക് വരുമ്പോൾ തന്നെ ഈ വേലിൻ്റെ കച്ചവടക്കാരുണ്ട്. അപ്പം ഈ വേൽപ്പഴത്തിൻ്റെ ജ്യൂസ് അപ്പം അത് കലക്കിയിട്ട് 2 രൂപക്ക് വിൽക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ച് 2 രൂപക്ക് ഇത് വിറ്റ് കഴിഞ്ഞാൽ എത്രയാണ് ഇവർക്ക് ഇതിൻ്റെ ലാഭം ഉണ്ടാവുക? അപ്പോൾ നമ്മൾ ചോദിച്ചു, നിങ്ങൾക്ക് എത്രയാണ് ഈ പഴത്തിന് എത്രയാണ് ഇതിൻ്റെ വില, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് 2 രൂപക്ക് വിറ്റാൽ നിങ്ങൾക്ക് മുതലാവുക? കാരണം ഇതിൽ പഞ്ചസാര ചേർക്കണമല്ലോ, പിന്നെ ഒരു ജോലി എന്നുള്ള ആൾക്ക് ആ കൂലിക്കാരന് കൂലിപ്പണിക്ക് കിട്ടണമല്ലോ, പിന്നെ ഇതെന്തായാലും അത് ഈ സാധനത്തിനും വില ഉണ്ടാവുമല്ലോ എന്നൊക്കെ വിചാരിച്ച്. അപ്പോഴാണ് അവർ പറഞ്ഞത് ഇതവർ കാട്ടിൽ പോയി ശേഖരിക്കുകയാണ്. അപ്പോൾ ബീഹാർ പരിസരങ്ങളിലുള്ള കാടുകളിൽ യഥേഷ്ടം, നമ്മുടെ നാട്ടിലൊക്കെ പണ്ടൊക്കെ നെല്ലിക്ക പറിക്കാൻ പോയിരുന്നത്
2: പോലെ
1: എന്ന പോലെ ഇത് പിന്നെ ഇഷ്ടം പോലെ വിളയുന്നൊരു സമയമുണ്ട്. അതവരെന്ത് ചെയ്യും, പാകമായ സാധനം പറിച്ചു കൊണ്ടുവന്നിട്ടെന്ത് ചെയ്യും, അവരുടെ ഉപജീവന മാർഗം കൂടിയാണത്. അപ്പം നമ്മൾ അത്തരം ഒരുപാട് ആളുകളെ നമ്മൾ എന്ത് ചെയ്യാൻ കാണാൻ പറ്റും. അപ്പം അതും ഇവരുടെ വീട്ടിൽ വിഭവമായിട്ട് നമുക്ക് എന്ത്
2: തന്നിട്ടുണ്ട്.
1: നമ്മൾ ഒരു പിന്നെ ബഷീർ മാസ്റ്റർ ഒരു അദ്ദേഹത്തിൻ്റെ സഹോദരൻ നിന്ന് കൂട്ടുകാരിൽ നിന്നൊരു ഒരു കോയൽക്കിണറുള്ള സംഭവത്തിൽ ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് വിളിച്ചിട്ട് അപ്പം നമ്മളതിൻ്റെ പണി തുടങ്ങാൻ വേണ്ടി പറഞ്ഞു. അത് നമ്മൾ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്, എങ്ങനെയാണ് ഇതിൻ്റെ പണി എന്നുള്ള നമ്മൾ നേരിട്ട് കാണാനൊക്കെ പോകുന്നുണ്ട്. ബസീർ മാഷം നമ്മൾ
2: നമുക്ക് ആദ്യത്തെ അനുഭവം, അതെ, കാരണം എങ്ങനെയാണ് കുഴക്കിണറ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ.
1: അതെ, അതവിടെ വിരിച്ചിട്ട സമയത്തെ മറ്റൊന്ന് ശ്രദ്ധിച്ചിരുന്നു, കമ്പം വിളയെടുപ്പിൻ്റെ സമയമാണ്. 2 രൂപത്തിൽ ഒന്ന് ഇത് വെട്ടി കൂട്ടിയിട്ടിരിക്കണതും, പിന്നെ അത് ഈ മെഷീനിൽ വെച്ചിട്ട് ട്രാക്ടർ വന്നിട്ട് അത് എന്ത് ചെയ്യാണ്, അത് കറക്കി
2: വിത്ത് വേറെ,
1: ധാന്യം വേറെയും അതിന്റെ ചണ്ടി വേറെയും.
2: അവിടെ എടുത്തു പറയണ്ട, ഓരോ സാധാ സമയങ്ങളിലുള്ള കൃഷിയിൽ ഒരു സാധനം പോലും അവര് വേസ്റ്റ് അല്ല, എല്ലാ യൂട്ടിലൈസിങ് ഏറ്റവും മോഡലായിട്ടുള്ള
1: ഡീപ്പായിട്ട്
2: ചെയ്യുന്നത്. അപ്പൊ കമ്പത്തിന്റെ നമ്മൾ പറഞ്ഞു, കമ്പപ്പം മെഷീൻ വന്ന് ചെയ്യുകയാണെങ്കിലും കമ്പത്തിന്റെ ഈ ചണ്ടി ഉണ്ടല്ലോ വിത്ത്, അത് കത്തിക്കാൻ എടുക്കുന്നു അല്ലേ, അത് കത്തിക്കെടുക്കുന്നു. കമ്പം കഴിഞ്ഞ് പിന്നെ കമ്പത്തിന്റെ ഇലയും കാര്യങ്ങളാണെങ്കിൽ അത് കാലികൾക്ക് കൊടുക്കുന്നു, അതിന്റെ ഉണക്കിയിട്ട് കൊടുക്കുന്നു, അത് കട്ട് ചെയ്ത് പച്ചക്ക് കൊടുക്കുന്നു. പിന്നെ വേറെ കൃഷിയാണെങ്കിൽ അതെല്ലാത്തിലും ഈ
1: യൂട്ടിലൈസ്
2: നമുക്ക് കാണാൻ പറ്റും.
1: അതിന്റെ തണ്ടില്ലേ, തടി,
2: തടി,
1: ആ തടി രണ്ട് കാര്യത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് വിറകായിട്ട് ഉപയോഗിക്കുന്നു,
2: വിറകായിട്ട് ഉപയോഗിക്കും.
1: രണ്ട് അവരുടെ ചുമര, അതാണ്
2: ചുമര, ചുമരിൽ, അതെ അതെ അതെ അതെ,
1: അത് എടുത്ത് പറയേണ്ട സംഭവമാണ്. അതിന്റെ ചുമര, അവരുടെ വീടിന്റെ ചുമര് അതാണ്.
2: നമുക്ക് വിറക്, പണ്ടാണ് നമ്മൾ വിറക് ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ വിറക് കത്തിക്കാൻ ഏത് കാലത്ത് ഒരേ വിറകുള്ള, ഇവർക്ക് കൃഷി മാറണമെന്നുവെച്ചാൽ ആ കൃഷി കൂടി
1: വിറകാണ്. അതെ, എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, നമ്മൾ ഈ കടല എടുക്കുന്ന സമയത്ത് അത് നിങ്ങൾ പ്രത്യേകം അവരോട് ചോദിക്കുന്നുണ്ട്, ഈ കടല വേർപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഈ ചണ്ടി എന്തിനു കൊടുക്കും? അപ്പോൾ കാലികൾക്ക് അതിൻ്റെ ഇലയും കാര്യമൊക്കെ കാലികൾ തിന്നും, അതിൻ്റെ വേരും കാര്യമൊക്കെ അവർ ജലാവൻ ഈ കത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും.
2: ജലാവൻ അധികം സ്ഥലങ്ങളിൽ കേട്ടിട്ടുള്ളത്.
1: അതെ അതെ, അപ്പോൾ നിങ്ങൾ പറഞ്ഞ യൂട്ടിലൈസേഷൻ കംപ്ലീറ്റ്, എല്ലാ സാധനവും യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതവിടെ പരത്തിയിട്ടതും അവിടെ കുട്ടികളെ അതിൻ്റെ മേലെ കൂടെ കളിക്കണതൊക്കെ നിസാറിന് ഭയങ്കര കൗതുകമായിട്ട് നിസാർ എന്ത് ചെയ്തിട്ടുണ്ട്, അത് മൊത്തം വീഡിയോയിലും കാര്യങ്ങളൊക്കെ പകർത്തി അവന് അവൻ്റേതായിട്ടുള്ളൊരു റേഞ്ചിലൂടെ നടന്നിട്ടുണ്ട്. ഇപ്പുറത്ത് ഇതിൻ്റെ കോയൽക്കിണറിൻ്റെ പണി നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകുന്നതും മദ്രസയിലേക്ക് പോകുന്നതും. അതിൻ്റെ ഇടയിൽ നമ്മളൊരാളെ കാണുന്നുണ്ട്. ആരാണാള്?
2: അതിൻ്റെ ഇടയിൽ അജ്മൽ,
1: അജ്മൽ
2: പറഞ്ഞൊരു കുട്ടിയാണ് നമ്മൾ. അത് ഞങ്ങൾ നടന്നിങ്ങനെ പോകുന്ന സമയത്ത്, നടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന്, കാരണം നിങ്ങൾ ഈ കുറച്ച് മുന്നിലാണുള്ളത്, അപ്പം ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങളെ നാടൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊരു ചോദ്യം. കാരണം ഒക്കെ ഈ ഗ്രാമത്തിലുള്ള കുട്ടികളുടെ ഒരു വിളയാട്ടാണ്, പിന്നെ വയലിൽ നിറയെ
1: ആടുകളും
2: ആടുകളും കുട്ടികളും കോഴിയും പശുവും ഇതെല്ലാം ഇങ്ങനെ അലിഞ്ഞ്. അപ്പൊ നമ്മൾ ഓരോ കുട്ടികളെയൊക്കെ കുറേ കുട്ടികളെ കണ്ട് കൗതുകം മാറി. അപ്പൊ പെട്ടെന്നൊരു കൂട്ടത്തിനിടയിൽ നിന്ന് മലയാളി, ആ ഞാൻ കേരളത്തിൽ ഉണ്ടായിരുന്നു, ശരിക്കും മലയാളം. അപ്പോഴാണ് അജ്മലിനെ നമ്മൾ കാണുന്നത്, സംസാരിക്കുന്നത്.
1: അതെ അതെ, അങ്ങനെയാണ് നമ്മൾ അജ്മലിന്റെ ആ വീഡിയോ,
2: അജ്മലിന്റെ വീഡിയോ
1: കിടന്നത്,
2: അജ്മലിന്റെ പഠനവുമായി. ആ വീഡിയോ വഴി നമുക്ക് അജ്മലിന്റെ പഠനത്തിൽ സഹായിക്കാൻ പറ്റും.
1: നാട്ടിലെ അവന്റെ അധ്യാപകരെയൊക്കെ കോൺടാക്ട് ചെയ്യാൻ പറ്റും.
2: മലപ്പുറത്തായിരുന്നു അവൻ താമസിച്ചത്,
1: മലപ്പുറം.
2: അപ്പോ നമ്മുടെ ആയിഷ അക്കാദമിയിൽ അജ്മലിന്റെ ഉമ്മയുണ്ട്,
1: അവിടെ
2: വർക്ക് ചെയ്യുന്നുണ്ട്, ഉപ്പയുണ്ട്,
1: വർക്ക് ചെയ്യുന്നുണ്ട്,
2: അവിടെ വർക്ക്
1: ചെയ്യുന്നുണ്ട്
2: അല്ലേ. അത് കഴിഞ്ഞ് അജ്മല് ഇവിടുന്ന് അങ്ങോട്ട് എത്തിയിട്ട് ഒരു മാസം പോലും ആയിട്ടില്ല
1: നാട്.
2: പക്ഷെ കേരളം മുഴുവൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കി അവിടെ ജോലി
1: ആക്കി.
2: പക്ഷെ അപ്പൊ അവന്റെ പഠനം മുടങ്ങിയ സങ്കടത്തിലാണ്.
1: അങ്ങനെ നമ്മൾ അതിനുള്ളൊരു വഴിയൊക്കെ
2: കണ്ടെത്തി,
1: അതിൻ്റെ ഒരു വർഷത്തേക്കുള്ള പഠനവും കാര്യമൊക്കെ നമ്മൾ ഏറ്റെടുത്തു, അത് ചെയ്തു. പിന്നെയാണ് നമ്മൾ ഇവരുടെ മദ്രസയിൽ പോണത്. മദ്രസ വേറൊരു കാഴ്ചയാണ്. മദ്രസയുടെ ആ കുട്ടികൾ ഇരിക്കണതും കാര്യങ്ങളും പഠിക്കണതും അവരുടെ വിഷയങ്ങളൊക്കെ നമ്മൾ കണ്ടറിയുന്നു. എന്നാലും അവിടെയൊക്കെ നമ്മൾ എടുത്തു പറയേണ്ടത്, ഏതൊരു ക്യാമ്പസിലേക്ക് ചെല്ലുമ്പോഴും അവിടെ അതിൻ്റേതായിട്ടുള്ള അച്ചടക്കമുണ്ട്, വൃത്തിയുണ്ട്, ഉള്ളത് നല്ല ക്ലീനാക്കിയിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്. അവർ പഠിക്കുന്നതും അവർ കിടന്നുറങ്ങുന്നതും ഓരോ റൂമിലാണ്. അതിൻ്റേതായിട്ടുള്ളൊരു വൃത്തിയോടോ കാര്യങ്ങളൊന്നും അവിടെ കാണുന്നില്ല. അപ്പോൾ നമ്മളെ സ്കൂൾ ക്ലാസ് റൂമെന്നൊക്കെ നമുക്ക് കാണുമ്പോഴേക്ക് കടലാസുകളും അതുപോലെ തന്നെ ഈ പെൻസിലിൻ്റെയും അതുപോലെ തന്നെയുള്ള വേസ്റ്റുകളൊക്കെ ആയിട്ട് ഓരോ ദിവസവും ക്ലീനിങ് സ്റ്റാഫ് ഇല്ല എങ്കിൽ അവിടെ ഉണ്ടാകുന്ന അവസ്ഥ നമുക്കറിയാം. നേരെ മറിച്ച് ഇവിടെ അങ്ങനെയല്ല, എല്ലാം ഒതുക്കി. ഒരു വേസ്റ്റ് ബോക്സ് പോലും നമ്മളെവിടെയും കണ്ടിട്ടില്ല, വേസ്റ്റ് ബിൻ എവിടെയും നമ്മൾ കണ്ടിട്ടില്ല. അത്രയും ക്ലീനായിട്ട് കുട്ടികൾ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഡ്രസ്സും കാര്യമൊക്കെ അവർ അവരുടേതായിട്ടുള്ള ഒരു ഭാഗത്ത് ഒതുക്കി വെക്കുന്നു, അവിടെ തന്നെ ഇരുന്ന് പഠിക്കുന്നു. പിന്നെ നമ്മളവിടെ ചെയ്തൊരുപാട് വർക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നു. പെട്ടെന്ന് തന്നെ നമ്മളവിടുന്ന് തിരിച്ച് പോരാ. ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം
2: വൈകുന്നേരമായിട്ട് രാത്രി പിന്നെ നമുക്കൊരു പ്ലാനാണ്, പൂർണ്ണിയ ടൗണിലൊന്ന് പോയി കറങ്ങി വരണം.
1: അതെ, അതിൻ്റെ മുമ്പേ അജ്മലിൻ്റെ ഉമ്മാവാനെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടാളാരോ പോകുന്നുണ്ടല്ലേ?
2: ആ, അജ്മലിൻ്റെ വീട്ടിലേക്ക്.
1: അപ്പൊ
2: അജ്മലിൻ്റെ വീട്ടില് ഞങ്ങൾ കാണിച്ചു തന്നു അജ്മലിൻ്റെ. അപ്പൊ ആ വീട്ടിലേക്ക് കയറുമ്പോൾ അജ്മലിന്റെ വീട് പിന്നെ ഇഷ്ടയോണ്ട് ഉണ്ടാക്കിയതാണെങ്കിലും അത് അവിടെയും ഇവിടെയൊക്കെ പൊളിഞ്ഞ് ഇതായി കിടക്കണം, മണ്ണാണ്, ഫുള്ള് മണ്ണാണ്, ജസ്റ്റ് ഇങ്ങനെ വാർത്തിട്ടിട്ടുണ്ട് ഇങ്ങനെ ഇഷ്ടയോണ്ട്. പക്ഷെ ചില ഭാഗങ്ങളും വാർപ്പുമില്ല, അവിടെ എല്ലാവരും ഒന്നിച്ച് കുടുംബ താമസിക്കുകയാണ്. പക്ഷെ വീടിൻ്റെ അകത്തേക്ക് ചെല്ലുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും ഇങ്ങനെ ഈ കല്ലൂട്ടിക്കുഴിയിലൊക്കെ ചെല്ലുമ്പോൾ ഉണ്ടാവുന്നത് പോലെ അതിങ്ങനെ അങ്ങനെയുള്ള ഒരു വെറുതെ ഒരു സ്ഥലത്ത് ഒരു കട്ടിലിട്ട് വെച്ചൊക്കെയാണ്, എങ്ങനെ ഒരു എന്നു ചെത്തിത്തേക്ക്
1: അങ്ങനെയൊന്നുമില്ല.
2: അപ്പം അവിടേക്ക് ഇങ്ങനെ ഒരു പിന്നെ ഒരിക്കൽ പൂർത്തിയാകാൻ പറ്റാത്ത വീടിൻ്റെ അകത്ത് ഒന്നിങ്ങനെ കണ്ട് വെള്ളം കുടിച്ചു. വെള്ളം കുടിക്കുമ്പോൾ എന്ന് വെച്ചാൽ ആ വെള്ളത്തിന് ശരിക്കും എന്തിൻ്റെ ഈ
1: അയമ്പിൻ്റെ
2: ചൊയാണ്, നിങ്ങൾക്ക് കുടിക്കാൻ പറ്റൂലേ എന്നറിയില്ല.
1: എന്നാലും
2: കുറച്ച് നമ്മൾ കുടിച്ചു. അപ്പോൾ ആവശ്യമ്പോൾ വീടൊക്കെ കാണിച്ചു വന്നു, ഇതാണ് എൻ്റെ വീട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടുന്ന് നമ്മൾ
1: തിരിച്ചു പോയിരുന്നത്. അപ്പോൾ നമുക്ക് പൂർണ്ണിയ ടൗണ് കാണണം, അവിടുത്തെ ടൗണിലെ ഭക്ഷണങ്ങളും കാര്യങ്ങളും പരിചയപ്പെടണം, അങ്ങനെയൊക്കെ നമ്മളോട് ഉള്ളിലൊരു ധാരണ ഉണ്ട്. നമുക്ക് അവിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മൾ റഹ്മത്തിൻ്റെ വീട്ടിലേക്ക് നേരെ പോകുന്നു, പൂർണ്ണിയയിലേക്ക്. അവൻ്റെ അനിയനെയും ഒക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ
2: കൂട്ടിയിട്ട്
1: പൂർണ്ണിയയിലേക്ക് പോകുന്നത്.
2: പൂർണ്ണിയിലെത്തിയിട്ട് പൂർണ്ണിയിൽ ജസ്റ്റ് അങ്ങാടികളൊക്കെ കണ്ട് കുറച്ച് ഭക്ഷണം എന്തെങ്കിലും ചില അങ്ങാടിയിൽ സ്ട്രീറ്റ് ഫുഡൊക്കെ ഒന്ന് കഴിക്കുന്നു. അവിടെ കുറച്ച് കല്യാണത്തിൻ്റെ ഒരിതൊക്കെ നമ്മൾ കണ്ടത്.
1: അതെ അതെ അതെ അതെ, അവിടുത്തെ കല്യാണം പറയുകയാണെങ്കിൽ അത് വേറെ കാഴ്ചയാണ് അല്ലേ.
2: പിന്നെ ഹൈന്ദവരുടെ കല്യാണത്തിൻ്റെ കൊട്ടിഘോഷങ്ങൾ,
1: അതെ, അത് രണ്ട് കൂട്ടരുടെ എനിക്ക് തോന്നുന്നു മുസ്ലിംസിൻ്റെയും അങ്ങനെ തന്നെ ഒരു നല്ല
2: അങ്ങാടികളിൽ
1: അങ്ങാടി കല്യാണങ്ങളൊക്കെ ഭയങ്കര നല്ല. പിന്നെ ഈ കുതിര വണ്ടികളിലാണ് ആനയിക്കുക, രാത്രി തന്നെ അവരെ പെണ്ണിനെയും അതുപോലെ തന്നെ ചെക്കനെയും ആനയിക്കും കല്യാണ മണ്ഡപങ്ങളിലേക്ക് കൊണ്ടുവരും. കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ആഘോഷമാണ്. എത്ര ഇല്ലാത്തവനും നല്ല പണം പൊടിച്ചിട്ടുള്ള പരിപാടിയാണ് അവിടെ.
2: കഴിഞ്ഞ് നമ്മൾ പിന്നെ പിറ്റേന്ന് എത്തിയിട്ട് നമ്മളെ പ്ലാൻ എന്തായിരുന്നു?
1: പിന്നെ നമ്മൾ സിക്കിമിലേക്ക് പോകണം രാവിലെ.
2: നമ്മുടെ ഈ ഒരു ബീഹാറിൻ്റെ കാഴ്ചകൾക്ക് അപ്പുറത്തേക്ക് വേറെ ഒരു കാഴ്ചകളിലേക്ക് കണ്ടു തുറക്കുകയാണ്.
1: പിന്നെ അതെ, ഈ ചൂടിനുള്ള ബീഹാറിൽ നിന്ന് നമ്മൾ നേരെ തണുപ്പിൻ്റെ സിക്കിമിലേക്ക് പോകുന്ന ഒരു
2: പൂർണ്ണിയിന്ന് സിക്കിമിലേക്ക് എത്താൻ നമ്മുടെ റൂട്ട്
1: നമ്മൾ നേരെ സിലിഗുരി വഴിയാണ്.
2: സിലിഗുരി വഴി അതിൻ്റെ ഇടയ്ക്ക് ബംഗ്ലാദേശൊക്കെ കടന്ന് നമുക്ക് ആ യാത്ര നമുക്ക് പിന്നെ പറയാം
1: ഇൻഷാല്ലാ. ഇപ്പോൾ നമ്മൾ ബീഹാറിലെ ഈ ഒരു രാംഘാട്ട് എന്ന് പറഞ്ഞ ഒരു ഗ്രാമം തന്നെ പറഞ്ഞപ്പോഴേക്ക് ഇനി പലതും പറയാൻ ബാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാം കൂടെ പറയുമ്പോഴേക്ക് അതൊരു മുഷിപ്പുണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. രാംഘാട്ട് എന്ന ഈ ഒരു കൊച്ചു ഗ്രാമത്തെ കുറിച്ച് വർണ്ണിച്ചപ്പോഴേക്ക് അല്ലെങ്കിൽ പറഞ്ഞു തീർന്നപ്പോഴേക്ക് നമ്മൾ ഈ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഒരു എപ്പിസോഡിൻ്റെ സമയം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇൻഷാല്ലാ ബാക്കി അടുത്ത സിക്കിം യാത്രയും അനുബന്ധ കാര്യങ്ങളും നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
0: മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ദൃശ്യം. പൂർണിയയിലെ രാംഘട്ട് ഗ്രാമവിശുദ്ധിയിൽ അലിഞ്ഞു ചേർന്ന ഒരു ദിവസം. നമ്മോടൊപ്പം ചേർന്നത് നസറുല്ലാ സലാഹി, കൂടെ വി ടി അബ്ദുസ്സലാം.
3: ഹോട്ടൽ എന്നൊരു ബോർഡിങ്ങിനെ ഉയർത്തിപ്പിടിച്ച് വിസിലടിച്ച് വയോധികനായൊരു മനുഷ്യൻ വലിയ വലിയ വാഹനങ്ങളെ ആ ഹോട്ടലിന്റെ പാർക്കിംഗിലേക്ക് കയറ്റിവിടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നട്ടുച്ച നേരത്തും ഒരു കുടയുടെ തണലിൽ അല്ലെങ്കിൽ പൊരുവെയിലത്ത് കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യന്റെ ലക്ഷ്യം അയാളുടെ വീട്ടിലെ ഭക്ഷണപാത്രമാണ്. നമുക്ക് ഭക്ഷണം വിളമ്പിത്തന്ന ആളുകൾക്ക് ടിപ്പ് കൊടുക്കുന്നത് പോലെ ഇതുപോലത്തെ മനുഷ്യരെയും നമുക്കൊന്ന് പരിഗണിച്ചുകൂടെ? നമ്മുടെ കയ്യിലെ കൊച്ചു കൊച്ചു സംഖ്യകൾ അവർക്ക് വലിയ വലിയ സംഖ്യകളാണ്. വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവരെന്തൊക്കെയായിരിക്കും അതുകൊണ്ട് വാങ്ങുകയെന്ന് ഊഹിക്കാൻ പോലും നമുക്ക് പറ്റില്ല. മധുരമിഠായിയുടെ പണമെങ്കിലും കിട്ടിയാൽ അവരുടെ മക്കളുടെ ചുണ്ടിൽ അവർക്കൊരു പുതിയ പുഞ്ചിരി പടർത്താൻ കഴിയും. അതുകൊണ്ട് ഇതുപോലത്തെ കൊച്ചു കൊച്ചു സാധ്യതകളെ നമ്മൾ വലിയ കാര്യങ്ങളായി കാണാൻ തീർച്ചയായും ശ്രമിക്കുക.
0: പീസ് റേഡിയോയിൽ നമ്മൾ കേൾക്കുന്നു മധുരം ഖുർആൻ.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഇപ്പോൾ കേട്ടത് മധുരം ഖുർആൻ.
1: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകരുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിലേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: തുടങ്ങാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മാഈൻ. നമാബദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ലൈവ് കൗൺസിലിങ്ങിൻ്റെ പുതിയ ഒരു എപ്പിസോഡ് ആരംഭിക്കുന്നു. എല്ലാ ചൊവ്വാഴ്ചയും നടക്കുന്ന ഈ ലൈവ് കൗൺസിലിൽ ശ്രോതാക്കളുടെ പ്രയാസങ്ങളും സങ്കടങ്ങളുമാണ് അതിനുള്ള മറുപടികളാണ് നൽകുന്നത്. എന്നത്തെയും പോലെ തന്നെ പ്രൊഫസർ ഹാരിസുൻ സലീം നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മൾ പിന്നെ ഒരു പ്രവാസിയായ ഒരു സഹോദരൻ്റെ ചോദ്യമാണ് എടുക്കുന്നത്. അദ്ദേഹം പറയുന്നത്, എൻ്റെ വീട്ടിൽ ഉമ്മയും എൻ്റെ ഭാര്യയും മൂന്ന് കുട്ടികളാണുള്ളത്. അപ്പോൾ ഭാര്യ ഉമ്മയുടെ ഒരു കാര്യവും ചെയ്തു കൊടുക്കില്ല, വസ്ത്രം അലക്കി കൊടുക്കില്ല, ഭക്ഷണം വേണ്ടത് കൊടുക്കില്ല. ഉമ്മക്ക് ഉച്ചക്ക് കഞ്ഞിയാണ് വേണ്ടത്, പക്ഷേ അതും അവളുണ്ടാക്കി കൊടുക്കില്ല. ഉമ്മ ആ കഞ്ഞി ആ ചോറ് എന്ത് ചെയ്യും, കഞ്ഞിയാക്കി കുടിക്കും. അതുപോലെ തന്നെ അവളെ വീട്ടിലേക്ക് വിരുന്ന് പോകുമ്പോൾ ഉമ്മാനെ അമ്മായിൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പിന്നെ അവർ വരുമ്പോഴാണ് വരിക. ഉമ്മാനോട് സംസാരിക്കില്ല. ഉമ്മാൻ്റെ ഒരു കാര്യവും ഇവർ ശ്രദ്ധിക്കാറില്ല. ഉമ്മാക്കാണെങ്കിൽ 75 വയസ്സായിട്ടുണ്ട്. ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളൊക്കെ വന്ന് ഭേദമായതാണ്. ഇയാൾ നാട്ടിൽ വരുമ്പോൾ ഇതെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷേ ഇയാൾ ഗൾഫിലായതുകൊണ്ട് ഇത് നിർത്തിപ്പോരാനും പറ്റില്ല. കാരണം ആകെയുള്ള വരുമാനം ഇതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഇങ്ങനെയൊക്കെ ഭാര്യ ചെയ്യുമ്പോൾ അതിന് അള്ളാഹുവിൽ നിന്ന് ഇയാൾക്ക് എന്തെങ്കിലും ശിക്ഷയായി ഉണ്ടാകുമോ എന്നാണ് ചോദ്യം.
0: ആ ഇതിനിപ്പോൾ എന്തുള്ളൂ എന്ന് വിചാരിച്ചാൽ, അദ്ദേഹം ഈ ചോദ്യം നമ്മോട് ചോദിക്കുമ്പോൾ തന്നെ തൻ്റെ ഉമ്മയ്ക്ക് ഇങ്ങനത്തെ ഒരു വിഷമങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കതിൽ എന്തെങ്കിലും കുറ്റങ്ങൾ ഉണ്ടാവുമെന്നുള്ള ഒരു ഭയം അയാളുടെ മനസ്സിലുണ്ടല്ലോ. പിന്നെ അയാൾ അദ്ദേഹത്തിനുകൊണ്ട് കഴിയണ പോലെ അദ്ദേഹം ഉണ്ടാവുന്ന സമയത്ത് അത് ചെയ്യുന്നു, ഭാര്യയെക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ പരമാവധി ശ്രമിക്കുന്നു. പിന്നെ ഇപ്പം അതിലൊരു ഭയം അയാൾക്ക് ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. എനിക്കൊരു കുറ്റം കിട്ടുമെന്നുള്ളൊരു പേടി അയാളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കേണ്ട കാര്യം ഉണ്ടാവില്ല. പിന്നെ എന്തുള്ളൂ എന്ന് വിചാരിച്ചാൽ, ഇവ മൂപ്പരിവിടെ വരളേ പരിഹാരമുള്ളൂ. ഉമ്മൻ്റെ കാര്യങ്ങൾ നടക്കണമല്ലോ, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അയാൾ നാട്ടിൽ കൂടെ നിൽക്കലാണ് പരിഹാരം എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഉമ്മൻ്റെ കൂടെ നിൽക്കാനുള്ളൊരു പരിശ്രമം നടത്തുന്നത് നന്നായിരിക്കും. നമ്മൾ മാതാപിതാക്കൾക്കൊക്കെ അസുഖങ്ങളൊക്കെ വരുമ്പോൾ പല പ്രവാസികളും എന്ത് ചെയ്യും, ജീവിതം നാട്ടിലേക്ക് മാറ്റാറുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു അനിവാര്യ ഘട്ടമാണെങ്കിൽ അത് അയാളുടെ ഒരു ബാധ്യത എന്നുള്ള നിലക്ക് നാട്ടിലേക്ക് മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനും വിരോധമല്ല. പിന്നെ ഭാര്യ സ്വാഭാവികമായും ഇങ്ങനെ ചെയ്യുന്നില്ല എന്നത് പിന്നെ അത്രമാത്രം അയാൾക്ക് അതിൽ വല്ലാതെ ഫോഴ്സ് ചെയ്യാൻ കഴിയൂല. കാരണം അവരതൊരു കണ്ടറിഞ്ഞ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് എന്ത് ചെയ്യണം, അത് ചെയ്യാൻ എന്തുകൊണ്ട് അവർ തയ്യാറാവണില്ല. സാധാരണഗതിയിൽ വീടുകളിൽ ഭർത്താക്കന്മാരുടെ ഉമ്മമാർ വിഷമിച്ച് കിടക്കുമ്പോൾ അവരത് ഏറ്റെടുത്ത് ചെയ്യലുണ്ട്. അധിക സ്ത്രീകളെ നമ്മൾ അങ്ങനെ കാണൽ. എന്തുകൊണ്ടാണ് ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഉമ്മാൻ്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ സഹോദരിയും മനസ്സിലാക്കേണ്ടത് എനിക്ക് തോന്നുന്നത്, ഭർത്താവ് ഇത്രമാത്രം ഒരു മനോവേദനയിലല്ല ജീവിക്കുന്നത്. സ്വന്തം ഭർത്താവ് ഇത്രമാത്രം മാനസികമായ ഒരു കാര്യത്തിൽ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ ആ പ്രയാസം ദൂരീകരിച്ചു കൊടുക്കാൻ എന്തു ചെയ്യണം, അവർ സഹകരിക്കണമല്ലോ. അപ്പോൾ അതിലവർക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത്. അവർക്ക് എന്തെങ്കിലും മാനസികമായ ഇവരുടെ വിയോജിപ്പ് കാര്യങ്ങളുണ്ടെങ്കിൽ എന്തു ചെയ്യാം, ഭർത്താവ് തന്നെ ചെറിയൊരു വേതനം കൊടുത്തിട്ട് ഇവരെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒരാളെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് നന്നായിരിക്കും തോന്നുന്നുണ്ട്. അത് നിർദ്ദേശിക്കാമല്ലോ. അത് ഇവരെ സഹകരണത്തോടു കൂടെ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അതല്ല, വലിയ സാഹസങ്ങളും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ അവരെയും കൂടെ പരിഗണിച്ച് കൊടുക്കുമ്പോൾ വലിയ പ്രതിഫലമുണ്ടല്ലോ, ഭയങ്കരമായൊരു പ്രതിഫലമുണ്ട്. അപ്പോൾ ഒന്ന് ഭർത്താവിൻ്റെ ഒരു സംതൃപ്തി കിട്ടാൻ നന്നാവും, ഭർത്താവിൻ്റെ ഒരു മനോവിഷമം മാറ്റാൻ നന്നാവും, നമുക്ക് പടച്ചോൻ്റെ അടുക്കുന്ന വലിയൊരു കൂലി കിട്ടാനൊരു സഹായകമായിത്തീരും. ഇനിയിപ്പോൾ നാളെ ഒരു കാലത്ത് നമ്മളും ഇതേപോലെ മരുമക്കളെടുത്ത് ജീവിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ മരുമക്കൾക്കും ഒരു ന്യായം ഉണ്ടാവുമല്ലോ. നിങ്ങൾ നിങ്ങളെ അമ്മാനെ നോക്കിയിട്ടില്ലല്ലോ, നിങ്ങൾ നിങ്ങളെ അമ്മായിമാനെ നോക്കിക്കണോ? അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ നിങ്ങളെ നോക്കേണ്ട കാര്യം എന്ത് എന്ന് ന്യായമായൊരു മരുമകൾ പിൽക്കാലത്ത് ചോദിച്ചാൽ അതിനെന്തുണ്ടാവില്ല, ഉത്തരം ഉണ്ടാവില്ല. അപ്പോൾ ഇത് പരമ്പരാഗതമായി നമ്മളെല്ലാവരും ചെയ്തു വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് നമ്മളായിട്ട് ചെയ്യാതിരിക്കുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്തുകൾ നാളെ നമ്മളെ ബാധിക്കാനുള്ള കാരണങ്ങളുണ്ട്. അതുകൊണ്ട് ഇവർക്ക് സാധിക്കുന്ന സഹകരണങ്ങൾ അവർ ചെയ്തു കൊടുക്കുകയായിരിക്കും നന്നായിരിക്കുക എന്നാണ് ഒരഭിപ്രായം. നേരത്തെ പറഞ്ഞമാതിരി ഭർത്താവ് കൂടെ മകൻ കൂടെ വന്ന് നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കൂടെ വന്ന് നിൽക്കാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഹെൽപ്പിന് കൂട്ടാൻ പറ്റുമെങ്കിൽ ഹെൽപ്പിന് കൂട്ടുക, അല്ലെങ്കിൽ ഈ കാര്യം ബോധ്യപ്പെടുത്തി വൈഫിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കാം.
1: തീർച്ചയായിട്ടും. അടുത്തത് ഒരു പിന്നെ സഹോദരിയാണ്, അവർ ഗൾഫിലാണ്, ഭർത്താവിൻ്റെ കൂടെ ഒരു ഫ്ലാറ്റിലാണ്, ഫ്ലാറ്റിലല്ല ഒരു സ്റ്റുഡിയോ റൂമിലാണെന്നാണ് അവർ പറഞ്ഞത് താമസം. അപ്പോൾ ഒരു റൂമുള്ളതെന്നാണ് തോന്നുന്നത്, അവരെ സംസാരത്തിന് അങ്ങനെ മനസ്സിലായത്. അപ്പോൾ ഇദ്ദേഹത്തിന് നൈറ്റ് ഡ്യൂട്ടിയാണ്, അപ്പോൾ അദ്ദേഹത്തെ ഭർത്താവിൻ്റെ ബ്രദർ അവിടെ ഇപ്പോൾ തൽക്കാലം അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവർ എല്ലാവരും കൂടി ഒരു റൂമിലാണുള്ളത്. ഇപ്പോൾ ഭർത്താവ് നൈറ്റിലാവും ചെയ്യുക, ഇവർ മൂന്ന് പേര്, കുട്ടിയും ഈ സ്ത്രീയും ഭർത്താവിൻ്റെ ബ്രദറും കൂടി ഒരു റൂമിലാവുമ്പോൾ അതൊരു ഇസ്ലാമികമായി ശരിയല്ല എന്ന് ഭർത്താവിനോട് പറഞ്ഞപ്പോൾ, അത് കുഴപ്പമൊന്നുമില്ല, അവൻ എൻ്റെ സഹോദരനാണ്, അവൻ അങ്ങനത്തെ മോശം സ്വഭാവങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്തായാലും ഇസ്ലാമികമായി അത് ശരിയല്ലല്ലോ, അപ്പോൾ അതിനൊരു മറുപടി വേണം എന്നാണ് സഹോദരി പറഞ്ഞിട്ടുള്ളത്.
0: ഇതിൻ്റെ ഏറ്റവും വലിയ ദുരന്തം വരാനിരിക്കുന്നത് ഭർത്താവിന് തന്നെയാണ്, മനസ്സിലായില്ലേ? കാരണം ഇവിടെ എന്ത് സംഭവിച്ചാലും അത് പ്രശ്നമാണല്ലോ. പിന്നെ അള്ളാഹു ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തു ചെയ്യാം, നമ്മൾ അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കേണ്ട, അതിനേക്കാളും നമ്മൾ ആളുകളെ വിശ്വസിക്കാതിരിക്കരുത് നല്ലത്. അപ്പോൾ നമ്മളിപ്പോൾ ആരെയും വിശ്വാസക്കുറവുണ്ടാവുകൊണ്ടല്ല നമ്മൾ ഈ പെരുമാറ്റത്തിൽ. ഇവിടെ ഇതിലെല്ലാ യഹ്ലുവാൻ റജുലും ഇമ്രാന്നാണ്, അതായത് ഇവർ രണ്ടുപേരും എന്താണ് പ്രായപൂർത്തിയായ അന്യരായ രണ്ടാൾക്കാർ ഒരേ റൂമിൽ ഉറങ്ങാന്നുള്ളത് ഒരു നിലക്കും എന്തു ചെയ്യാൻ പറ്റൂല, അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു അനിസ്ലാമികമായ സംഗതി തന്നെയാണ്. അനുജൻ എത്ര തന്നെ വിശ്വസ്തനാണെങ്കിലും അവനും അവൻ്റെ ഭാവിയെയും അവളുടെ ഭാവിയെയും ഒക്കെ നശിപ്പിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, അവർ മാറി താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഭർത്താവും കൂടെ ഉണ്ടാവുന്ന സമയത്താണെങ്കിലും ഇവർ ഒന്നിച്ച് ഉറങ്ങുന്നത് ശരിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അയാളൊരു പിന്നെ ബാച്ചിലറായി നിൽക്കുന്ന ആളല്ലേ, അയാളെ വേറെ എവിടെയൊക്കെ താമസിപ്പിക്കാം? അപ്പോൾ അത് പറ്റുന്ന സൗകര്യത്തിലേക്ക് അയാളെ മാറ്റിയായിരിക്കും നന്നായിരിക്കുക. മാത്രമല്ല, അതാണ് ഇസ്ലാമികമായ അതിൻ്റെ നിയമം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
1: മറ്റൊരു ചോദ്യം ഉള്ളത്, ഒരു സ്ത്രീ, അവർ 15 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്, രണ്ട് മക്കളുണ്ട്, പിന്നെ സാമ്പത്തികമായിട്ട് കുറച്ച് പിന്നോക്കമാണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര കഷ്ടപ്പാടുണ്ടായിരുന്നു അവർക്ക് കൂട്ടുകുടുംബത്തിലായതുകൊണ്ട്. ഭർത്താവ് ഗൾഫിലാണ്, ഏത് സമയത്താണെങ്കിലും അദ്ദേഹത്തിനെ വിളിക്കാനും കിട്ടൂല, വിളിച്ചാൽ തന്നെ അയാൾക്ക് ജോലി തിരക്കാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഒഴിഞ്ഞു മാറും, തീരെ കമ്മ്യൂണിക്കേഷൻ അല്ലാതെ അവരെ വിളിക്കുന്നില്ല. അങ്ങനെ അവർ നാട്ടിലത്തെ ഒരു സാഹചര്യം വെച്ച് അവർ ഒന്ന് രണ്ട് ജോലികൾക്കൊക്കെ പോയി, അക്കൗണ്ട്സ് ജോലിക്ക് പോയി, പിന്നെ അവരൊരു പിന്നെ ലെക്ചററായ ഒരു കോളേജിൽ കയറി, ഭയങ്കര സ്ട്രെസ്സൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ എന്നിരുന്നാലും അതെല്ലാം തരണം ചെയ്ത് അവർ മുന്നോട്ട് പോകുന്നു. ഭർത്താവ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് അവരെന്നെ പറയുന്നു. പക്ഷേ ഭർത്താവിൻ്റെ ഈ അവഗണന, അവരെ അന്വേഷണമില്ല, സാമ്പത്തികമായി സഹായമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അവർക്കുള്ളത്. അങ്ങനെ അവർ കൂട്ടുകുടുംബത്തിൽ നിന്ന് അവരെ ഉപ്പാൻ്റെ സഹായത്തോടെ മറ്റൊരു ഫ്ലാറ്റിലേക്ക് അവർ താമസം മാറി. ഒരു 5000 രൂപയൊക്കെ അവർ അയച്ചു കൊടുക്കുള്ളൂ, ഭർത്താവ് അയച്ചു കൊടുക്കുള്ളൂ, മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ ജോലിക്ക് പോകുന്നത് ഇദ്ദേഹത്തിന് ഇഷ്ടവുമല്ല, പക്ഷേ ഇവർ ബുദ്ധിമുട്ടിയിട്ടാണ് പോകുന്നത്. ഭർത്താവിൻ്റെ ഈ അവഗണന കാരണം അവർ അവരുടെ കൂട്ടുകാരികൾ പറഞ്ഞു, എന്തിനിങ്ങനെ അവഗണന സഹിച്ച് ജീവിക്കണം, നിനക്ക് വേറൊരു വിവാഹം ചെയ്തുകൂടെ, ഇയാളുടെ ഒഴിവാക്കിയിട്ട് ഒരാൾ സെറ്റാക്കി വരെ കൊടുത്തു എന്ന് പറഞ്ഞു. പക്ഷെ അവരുമ്മ പറഞ്ഞു, പിന്നെ അങ്ങനെ ചെയ്യരുത്, അത് ഭയങ്കര തെറ്റാണ്, അതുപോലെ തന്നെ കുട്ടികൾ അനാഥരാകുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവർ അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് വല്ലാത്തൊരു മനഃപ്രയാസത്തിലാണ്, എന്താണ് ചെയ്യുക എന്നുള്ളതാണ് ഇവർ ചോദിക്കുന്നത്.
0: ഇതിൽ കുറേ വശങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഒരു ഭർത്താവിൽ നിന്ന് മിനിമം പരിഗണനകൾ ലഭിക്കാതിരുന്നിട്ടും അവരെന്തുകൊണ്ട് ഭർത്താവിൻ്റെ കൂടെ തന്നെ ജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മളൊക്കെ ചോദിക്കുന്നൊരു കാര്യം. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളെ കൂടെ തുടരാൻ പറ്റൂല, ഇവൾ എൻ്റെ കൂടെ ഉണ്ടാവില്ല എന്ന ഒരു ബോധം അയാൾക്ക് നൽകാൻ ഇവർക്ക് സാധിക്കാത്തിടത്തോളം കാലം ഇതിനൊരു പരിഹാരമുണ്ടാവാൻ പോകുന്നില്ല. ഈ രൂപത്തിൽ നിരുത്തരവാദപരമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഭാര്യയായിട്ട് ഉണ്ടാവില്ല എന്ന ശക്തമായിട്ടുള്ള സൂചനകൾ എന്ത് ചെയ്യണം, ഭർത്താവിന് നൽകുമ്പോഴേ ഭർത്താവ് ഇതിൻ്റെ പരിഹാരത്തെക്കുറിച്ച് ആലോചിക്കുകയുള്ളൂ എന്നുള്ളതാണ്. കാരണം പൊതുവേ ഇന്ന് ഒരു കാര്യം എന്താ വെച്ചാൽ, സ്ത്രീകൾ അവഗണിക്കപ്പെടുകയും പരിഗണിക്കപ്പെടാതിരിക്കുകയും ചെയ്യുമ്പോൾ അവർ പ്രതികരിക്കാതിരിക്കുന്നു. എത്തിപ്പെട്ടൊരു സാഹചര്യത്തിൽ എങ്ങനെയും ജീവിച്ചു പോകാൻ തീരുമാനിക്കുന്ന സഹോദരിമാരാണ് ഇന്ന് കഷ്ടപ്പെടുന്നതൊക്കെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയുടെ ഒരു ബ്രദർ പറഞ്ഞ് ഞാൻ കേട്ടു, അവർ രണ്ട് വർഷമായിട്ട് അവരെന്തെങ്കിലും ശാരീരിക ബന്ധങ്ങളോ ഒരു കാര്യങ്ങളും ഇല്ല, അവളെ ഫോണ് പോലും മര്യാദക്ക് അവൻ എടുക്കില്ല, അവൻ ഗൾഫിലാണുള്ളത്, മനസ്സിലായി? ഇങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോഴും ഇവളെന്ത് ചെയ്യൂല, ഈ വിവരങ്ങൾ സ്വന്തം വീട്ടുകാരോടോ ഭർത്താവിൻ്റെ വീട്ടുകാരോടോ ഒന്നും എന്ത് ചെയ്യില്ല, പറയില്ല. അത് സഹിച്ചിങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ അടുത്തൊരു സമയത്താണ് അവൾ ഇത് പറയുന്നത്, ഈ രണ്ട് വർഷമായിട്ടും കൂടെ നിന്നിട്ടും എന്ത് ചെയ്യില്ല, യാതൊരു നിലക്കും ശാരീരികമായ താല്പര്യങ്ങളും പ്രകടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നാലും സ്ത്രീകൾ എന്ത് ചെയ്യും, നിന്നു പോകും എന്ന് കുറേ പുരുഷന്മാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിവാഹം കഴിച്ചിട്ട് അവരുടെ കീഴിൽ നിവൃത്തിയില്ലാതെ ജീവിക്കുന്ന ചില ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. അതിന് ഒരു ഉദാഹരണമാണ്. അപ്പോൾ ഇത് ഒന്നാമതുള്ള പരിഹാരം, ഇങ്ങനെ മുന്നോട്ട് പോകില്ല എന്ന് അയാൾ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, എന്തുകൊണ്ടാണ് സാമ്പത്തിക സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരാൾ ഗൾഫിലൊക്കെ പോയി അധ്വാനിച്ച് പണവും ശമ്പളമൊക്കെ ഉണ്ടായിട്ടും എന്താണ് ഉണ്ടായിട്ടും കൊടുക്കാത്തത്? അവിടെ നമ്മൾ ഒരു കാര്യം ശരിക്കും ചിന്തിക്കേണ്ടതുണ്ട്. അതായത്, ഇങ്ങനെയൊക്കെ പണം ഉണ്ടായിട്ടും തൻ്റെ വൈഫിനും കുട്ടികൾക്കും അവരുടെ ജീവിതത്തിന് ആവശ്യമായത് കൊടുക്കാതിരിക്കുക എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു വീഴ്ചയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് കൊടുത്തില്ലെങ്കിലും എന്തു ചെയ്യും, അവൾ അതൊക്കെ സമ്പാദിച്ച് കുടുംബം കൊണ്ടുപോയിക്കൊള്ളും എന്ന് എന്തു ചെയ്യുന്നു അയാൾ
1: വിചാരിക്കുന്നു,
0: മനസ്സിലാക്കുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിനുള്ളൊരു കാരണം ഞാൻ മനസ്സിലാക്കണം എന്താ വെച്ചാൽ, അവൾ അങ്ങനെ എന്തു ചെയ്യാണ് സ്വന്തമായൊരു ജോലിയൊക്കെ എടുത്തങ്ങാട്ട് സ്വയം പര്യാപ്തയായാൽ പിന്നെ എനിക്കവൾ കീഴ്പ്പെടാതെ വരുമോ എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ട് ജോലിയെ നിരുത്സാഹപ്പെടുത്തുക, അവർക്കൊരു പോക്കറ്റ് മണി കൊടുക്കാതിരിക്കുക, അവരുടെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, അങ്ങനെ അവരെ ബുദ്ധിമുട്ടിക്കാം, അങ്ങനെയൊക്കെ ആവാം. പക്ഷേ എന്തായിരുന്നാലും ഇതൊന്നും ശരിയല്ല. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോവില്ല എന്തെന്ത് ചെയ്യണം, ബോധ്യപ്പെടുത്തണം. ഇങ്ങനെ ജീവിക്കണക്കാൻ നല്ല ചിലപ്പോൾ അവനവൻ്റെ ശമ്പളത്ത് ഒറ്റയ്ക്ക് ജീവിക്കലായിരിക്കും.
1: അതെ.
0: അപ്പോൾ വളരെ ഗൗരവമായിട്ട് ഇത് മുന്നോട്ട് പോകണമെങ്കിൽ ഇതിലാരെങ്കിലും ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിച്ചേ പറ്റുള്ളൂ എന്നൊരു നിർബന്ധിതാവസ്ഥയിലേക്ക് അയാളെ എത്തിക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഒരു കപ്പിൾസ് ഒന്നിച്ചിരുന്നിട്ട് ഒരു കൗൺസിലിങ്ങൊക്കെ നടത്തിയിട്ട് ഒരു എഗ്രിമെൻറ്റും തീരുമാനങ്ങളൊക്കെ ഉണ്ടായിട്ട് മുന്നോട്ട് പോകണം. അല്ലാതെ ഈ പരാതിയും പരിവട്ടവും പറഞ്ഞ് അവർ കാത്തിരിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. മനസ്സിലെ, അയാൾ ആ നൃത്തം തന്നെ ആയിരിക്കും നിൽക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: മറ്റൊരു സഹോദരി ചോദിക്കുന്നത്, ഇസ്ലാമിൽ എന്താണ് ശരിക്ക് ഒരു ഭാര്യയോടുള്ള ഒരു പരിഗണന? കാരണം അവർ പറയുന്നത് അവരുടെ സ്വർണവും അവരുടെ ഉപ്പ കൊടുത്ത പണവും കൊടുത്തിട്ട് അവർ ഭർത്താവ് ഒരു വീട് വെച്ചു, സ്ഥലം വാങ്ങി വിടിച്ചു, അതൊക്കെ ആ ഭർത്താവിൻ്റെ പേരിലാണ്. മൂന്ന് പെൺകുട്ടികളുണ്ട്, ആ മൂന്ന് പെൺകുട്ടികളും ഞാനുള്ളത് കൊണ്ട് തന്നെ അതിൽ എൻ്റെ പേര് കൂടി രജിസ്റ്റർ ചെയ്യുമ്പോൾ വെക്കാൻ പറഞ്ഞിട്ട് അയാൾ ചെയ്തില്ല. എന്നിട്ട് ഇപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, അയാൾ വീട് അടക്കി ഭരിക്കുന്നു. ഇവരെന്തെങ്കിലും ചോദിച്ചാൽ അവരെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുന്നു. വേണമെങ്കിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, വേണമെങ്കിൽ നക്കി ഇവിടെ നിന്നോ, അങ്ങനത്തെ ഒരു പ്രയോഗം, അതായത് ഭക്ഷണം കഴിച്ചുകൂടെ നിന്നോ എന്നുള്ള പ്രയോഗം അവർ നടത്തുന്നു. വല്ലാത്ത മാനസിക പ്രയാസത്തിലാണ്, ഞാൻ ജീവിതത്തോട് മടുപ്പ് തുടങ്ങി, എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല, ഇപ്പോൾ ദുആകൾ മാത്രമേ എനിക്ക് ഒരു രക്ഷയായിട്ടുള്ളൂ, എന്ത് നിലപാടാണ് എടുക്കേണ്ടതെന്ന് സഹോദരി ചോദിച്ചു.
0: എന്താ, ഇതിലൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഞാൻ എപ്പോഴും പറഞ്ഞ മാതിരി വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഈ ഭർത്താക്കന്മാരുടെ സ്വഭാവം മനസ്സിലാവും. ഏതെങ്കിലും ഒരു കാലത്ത് ഈ സ്ത്രീയോട് നല്ല നിലക്ക് അയാൾ നിന്നിട്ടുണ്ടാവാനുള്ള ഒരു സാധ്യതയില്ല. അപ്പോൾ അങ്ങനത്തെ ആളുകളോട് എന്ത് ചെയ്യണം, അങ്ങനത്തെ ഒരു ജീവിത സാഹചര്യമാണെങ്കിൽ അത് മാറ്റിയെടുക്കാൻ തന്നെ നമ്മൾ പരിശ്രമിക്കണം. അല്ലെങ്കിൽ അവരുടെ ഇടപാട് നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇവൾക്ക് കിട്ടിയ സ്വർണ്ണമാണ് അവളെ സ്വർണ്ണമാണ്, അത് അയാൾക്ക് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഇനി അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, അപ്പോൾ കണ്ടീഷൻ പറയണം, എന്ത്, എൻ്റെ പേരിലും കൂടെ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഞാൻ തരാമെന്ന് പറയണം. മറ്റേ നമ്മൾ പണ്ടം ചോദിക്കുമ്പോൾ കൊടുത്തിട്ട് പിന്നെ അയാൾ അതൊക്കെ ചിലവാക്കി കഴിഞ്ഞ ശേഷം ഇപ്പോൾ അവകാശം പറഞ്ഞാലും അത് സ്ഥാപിച്ച് കിട്ടാൻ നമുക്കെന്തില്ല, മാർഗമില്ലല്ലോ. പിന്നെ ഈ സ്ത്രീകളോടൊക്കെ എത്ര മോശമായിട്ട് എന്ത് ചെയ്യുക,

0: അവൻ്റെ അടുക്കലുള്ള
1: അതെ
0: അവകാശങ്ങൾ എന്നാണ്. അതായത് ശരിക്ക് പറയുകയാണെങ്കിൽ എന്താ വെച്ചാൽ, ഒരു പിതാവ് എന്തൊക്കെയാണ് മകൾക്ക് ചെയ്തു കൊടുക്കേണ്ടത്, അതിപ്പോൾ എല്ലാവർക്കും ആലോചിച്ച കിട്ടാറുണ്ട്.
1: അതെ
0: ആ മകളുടെ എല്ലാ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? വാപ്പക്കാണ്. ആ അധികാരമാണ് ആർക്ക് കൈമാറുന്നത്? ഭർത്താവിന്
1: ഭർത്താവിന്
0: കൈമാറുന്നത്. അപ്പോൾ ഒരു പിതാവിൽ നിന്ന് എന്തൊക്കെ ഒരു സ്ത്രീക്ക് കിട്ടുമോ അത് മുഴുവനും എന്താണ് കിട്ടണം, അതിൻ്റെ പുറമെ ഒരു ഭർത്താവ് എന്ന നിലക്ക് കിട്ടേണ്ട അവകാശങ്ങളും എന്തു ചെയ്യണം, പൂർണ്ണമായി ലഭിക്കാൻ അവൾ അർഹതപ്പെട്ടാണ്, അത് നേടിയിരിക്കണം. ഭൗതികമായ കോടതികളാണെങ്കിലും അല്ലെങ്കിൽ മതപരമായ കാതിമാരാണെങ്കിലും ഒക്കെ എന്തു ചെയ്യും, ഇദ്ദേഹം ഗുരുതരമായൊരു തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വസ്തുതകളാണെങ്കിൽ ഉറപ്പാണ്. അപ്പോൾ അത് നേടിയെടുക്കാൻ ഉള്ളൊരു സാഹചര്യം ഉണ്ടാക്കി അയാളെ സമ്മർദ്ദത്തിലാക്കി മാന്യമായി അവിടെ ജീവിച്ചു പോകാനൊരു സാഹചര്യം അവരുണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്.
1: അടുത്തത് ഒരു സഹോദരനാണ്, അദ്ദേഹം പ്രവാസിയാണ്, 19 വർഷമായിട്ട് പ്രവാസിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ പരിഗണിക്കുന്നില്ല. അയാൾ പിന്നെ അയാളുടെ ഒരു കാര്യത്തിലും അവർ ഒരു മുൻഗണന കൊടുക്കുന്നില്ല. പിന്നെ അദ്ദേഹത്തിനെ അങ്ങോട്ട് വിളിച്ചാൽ തന്നെ, വിളിച്ചാൽ മാത്രമേ അവരെടുക്കൂ, അതന്നെ എന്തു ചെയ്യില്ല, അധികം സംസാരിക്കില്ല, ഭയങ്കര ഗ്യാപ്പാണ്. അപ്പോൾ ഇവർക്ക് ഇതൊക്കെ ഒന്ന് പരിഹരിക്കണമെന്നുണ്ട്. അവർ തന്നെ പറഞ്ഞു നമുക്കൊരു ഒരു കൗൺസിലിങ്ങിന് പോകാൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാം, അതിനവർ തയ്യാറല്ല. പിന്നെ വേറെ എന്തു കാര്യം പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ന് ഇങ്ങോട്ട് വിളിക്കട്ടെ, അല്ലെങ്കിൽ ഇങ്ങോട്ടൊരു മെസ്സേജ് വിടട്ടെ എന്ന് വിചാരിച്ചാൽ, അയാൾ അങ്ങോട്ടൊരു മെസ്സേജ് വിടുന്നത് വരെ ഇങ്ങോട്ടൊരു മെസ്സേജ് വിടില്ല. അത്രയും അയാൾ പരീക്ഷിച്ചു. ആകെ ഇയാൾക്കൊരു മൂഡ് ഓഫിലാണുള്ളത്. എങ്ങനെയാണ് ഇത് പരിഹരിക്കുക എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്.
0: എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായത് എന്നാണ്. പൊതുവേ നമ്മളിപ്പോൾ ആണുങ്ങൾ ഇങ്ങനെ വല്ലാതെ വിഷമം പറയണമെന്ന് നമുക്ക് കേൾക്കലില്ല. ഇപ്പോൾ അടുത്ത കാലത്താണ് ഇപ്പോൾ ഈ പുരുഷന്മാരുടെ ചോദ്യങ്ങൾ നമുക്ക് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൊതുവേ ഭാര്യമാരെന്ത് ചെയ്യൂല, ഭർത്താക്കന്മാരെ അവഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണമെങ്കിൽ, ഒന്നില്ലെങ്കിൽ അവർക്ക് വേറെ കണക്ഷൻസ് വേണം, അതല്ല എന്നുണ്ടെങ്കിൽ അത്രയും നിരുത്തരവാദപരമായിട്ട് എന്ത് ചെയ്യണം, ഭർത്താക്കന്മാർ പെരുമാറണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ അവർക്ക് പരസ്പരം സംസാരിക്കുമ്പോൾ ഇയാളുടെ കുറ്റപ്പെടുത്തലുകൾ ആക്ഷേപങ്ങളൊക്കെ ആകുമ്പോൾ അയാളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഓരോരോ സമ്മർദ്ദങ്ങൾ വരുന്നത്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ എന്താ പറയുക, ഈ പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഒറ്റയ്ക്ക് കഴിയൂല, ഭർത്താക്കന്മാരെ ആശ്രയിക്കാതെ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാവില്ല എന്നാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, കുറച്ചും കൂടി ഒന്ന് നല്ല നിലക്കൊന്ന് പെരുമാറി നോക്കിയാൽ ശരിയാവും എന്നാണ് വിചാരിക്കുന്നത്. അതല്ലാണ്ടെങ്കിൽ ഇപ്പോൾ ആണുങ്ങൾക്ക് എളുപ്പമല്ലേ, എനിക്കൊരു ഭാര്യയിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങളൊന്നും നീ തരുന്നില്ലെങ്കിൽ ഞാൻ വേറൊരു വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുമെന്ന് പറഞ്ഞാൽ തന്നെ ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമല്ലേ. അല്ല, നിങ്ങൾ വേറെ വിവാഹം കഴിച്ചോളി, ഞാനിപ്പോൾ തൽക്കാലങ്ങളപ്പം ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം, അയാളെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും പറ്റുന്ന ഒരാളെ കല്യാണം കഴിച്ച് ജീവിക്കണം. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പരാതിപ്പെടേണ്ട കാര്യം ഇതിലില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുക, അവർ നല്ല സ്വഭാവത്തിലൊന്ന് അങ്ങോട്ട് പെരുമാറി നോക്കുക, പരമാവധി അവരെ ഒന്ന് അങ്ങനെ എടുക്കുന്നില്ലെങ്കിൽ പറയാം എനിക്കെന്തായാലും ഒരു വൈഫിൻ്റെ സ്നേഹവും ഇതൊക്കെ കിട്ടിയിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, നിനക്ക് എൻ്റെ കൂടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിനക്ക് നിൻ്റെ വഴി തേടാം, എനിക്ക് എൻ്റെ വഴിയും തേടാം, അതല്ല നിനക്ക് ഇങ്ങനെ നിന്നാൽ മതി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഞാൻ വേറൊരു വിവാഹം കഴിച്ച് സമാധാനമായിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനൊരു തീരുമാനം ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ന്യായം ഇത് ശരിയാണെങ്കിൽ പറയണതൊക്കെ.
1: ഒരു സഹോദരൻ, അവർ അദ്ദേഹം ചോദിക്കുന്നത്, പിന്നെ അദ്ദേഹത്തിൻ്റെ ഉപ്പയും അദ്ദേഹവും ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഒരു പ്ലാൻ ചെയ്തു. കുറേ ആളുകളിൽ നിന്ന് അവർ പണം കടം വാങ്ങി, ഇദ്ദേഹം ഇയാളുടെ ഭാര്യയുടെ സ്വർണം വിറ്റിട്ട് ഉപ്പാനെ സഹായിച്ചു. അങ്ങനെ ഉപ്പ കൃത്യമായ കണക്കുകളൊന്നും രേഖപ്പെടുത്താത്തപ്പോൾ പിന്നെ ഷെയർ ചേർന്നവരൊക്കെ അതിന് ഒഴിഞ്ഞുപോയി. പിന്നെ കുറച്ച് പണത്തിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഉപ്പയോട് ഇയാൾ ചോദിച്ചു, ഇദ്ദേഹത്തിൻ്റെ ഉപ്പ ചോദിച്ചു, ഇദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ. അവർ തമ്മിൽ വാക്കുതർക്കമായി. അങ്ങനെ വാക്കുതർക്കം ഉണ്ടായി. പിന്നെ ഈ ഷെയറിൽ കൂടിയ ആളുകളൊക്കെ പണം ഇയാൾ ഇദ്ദേഹത്തിനോട് വന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ആ ഉപ്പയും ഇയാളും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായി. ഇപ്പോൾ അദ്ദേഹം പറയുന്നത്, എനിക്ക് പഴയതുപോലെ ഉപ്പാനെ സ്നേഹിക്കാനോ ഉപ്പാനെ പരിചരിക്കാനോ സാധിക്കുന്നില്ല, എന്താണ് ചെയ്യേണ്ടത്?
0: ഈ ദരിദ്ര ഏറ്റവും വലിയ പാഠം എന്ന് പറഞ്ഞാൽ, ഇവരത് ഇങ്ങനെ കഴിഞ്ഞു പോയിരിക്കുന്ന ഏറ്റവും വലിയ പാഠം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, എന്ത് ഇടപാട് നടത്തുകയാണെങ്കിലും അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഡോക്യുമെൻ്റ് ചെയ്യണം. അത് ഇസ്ലാമിൻ്റെ ഒരു പ്രധാന തത്വമാണ്. ഇതാ തദായന്തുംബി ദൈനിൻ ഇലാജിൽ മുസമ്മ ഭക്ത പോകുന്നു. നിങ്ങൾ കടം കൊടുക്കുകയാണെങ്കിൽ, കടം എന്നുള്ളത് ഏറ്റവും മിനിമം ഒരു ഇടപാടാണല്ലോ. നമ്മൾ അങ്ങേയറ്റത്തെ കടം കൊടുക്കുന്ന ആൾ പറഞ്ഞാൽ നമ്മൾ അത്രയും വിശ്വസ്തരയാൾക്ക് കടം കൊടുക്കുള്ളൂ, മനസ്സിലായി? അത് അയാൾ തരുന്ന നമുക്ക് ഉറപ്പാണ്, ഒരു പ്രശ്നമില്ല. അങ്ങനത്തതാണെങ്കിൽ പോലും എന്തു ചെയ്യണം, എഴുതി, എന്തിനാണ് എഴുതി വെക്കണത്? എഴുതി വെച്ചില്ലെങ്കിൽ എന്താ വെച്ചാൽ, നമ്മളെന്താ വെച്ചാൽ നമുക്കൊരു അവധിൻ്റെ എഴുതി വെച്ചാൽ അതിനൊരു അവധി ഉണ്ടാവും. അപ്പോൾ ആ അവധിൻ്റെ സമയത്ത് ചോദിക്കാം, അല്ലെങ്കിൽ എപ്പോഴാണ് ചോദിക്കാം, അതിന്റെ നേരത്തെ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട്

0: നമ്മളെന്തൊരു പൈസ അങ്ങോട്ട് പിന്നെ അത്ര വേഗം ചോദിച്ചു കയറി. ഇനി അത് തരാത്തിന് എന്തെങ്കിലും പറഞ്ഞാൽ എന്ത്, ഓ എൻ്റെ ഒരു പൈസ, നമ്മൾ ഇത്രയും ബന്ധം ഉണ്ടായിട്ട്. അപ്പോൾ ഈ ബന്ധങ്ങളൊക്കെ എന്ത് ചെയ്യും, തെറ്റിപ്പോവും. ഇവിടെ തെറ്റുന്ന ആര് തമ്മിൽ ബന്ധമാണ്, വാപ്പയും മകനും തമ്മിലുള്ള ബന്ധമാണ്. ഒരു കറക്റ്റ് എഗ്രിമെൻ്റ് വേണം. എന്ത് ചെയ്യണം, ഈ ബിസിനസ്സിൽ എത്ര ശതമാനമാണ് ഷെയർ ചേർന്നവർക്കുള്ള, പിന്നെ പങ്ക് എത്ര ശതമാനമായിരിക്കും, എത്ര ശതമാനം ഷെയറാണ് നമ്മളിത് ചേർന്നിട്ടുള്ളത്, അത് അവസാനം ഈ പൈസ നമ്മൾക്ക് തിരിച്ചു വാങ്ങണമെങ്കിൽ എത്ര മാസം മുന്നേ അറിയിക്കണം, നമുക്ക് എപ്പം വാങ്ങാൻ പറ്റും, നഷ്ടം വന്നാൽ അത് ആർക്കൊക്കെ നഷ്ടമായിരിക്കും എന്നൊക്കെ കറക്റ്റ് എഴുതി വെച്ചാൽ എന്താ, ഒരു പ്രശ്നമല്ല. അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ തർക്കങ്ങളും പ്രശ്നങ്ങളും കുടുംബകലഹങ്ങളും ബഹളങ്ങളും ഒക്കെ ഉണ്ടായിത്തീരും. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, വാപ്പരത്തൊരു തെറ്റ് പറ്റി, അതെന്താ വെച്ചാൽ അതിപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളിലേക്കൊക്കെ പോയി. തൽക്കാലം ഇനി എന്ത് ചെയ്യാം, ഇത്തരം ഇടപാടുകളും കച്ചവടം ഒന്നും വാപ്പനോട് ചേർന്ന് വേണ്ടെന്ന് തീരുമാനിക്കുക. പക്ഷേ വാപ്പ എന്നുള്ള നിലക്കുള്ള ആ ബന്ധവും പരിചരണങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. മനസ്സുകൊണ്ട് നമുക്ക് അകൽച്ചകൾ ഉണ്ടായാലും ആ അകൽച്ച നമ്മുടെ പെരുമാറ്റത്തെ ബാധിക്കാതെ കൊണ്ടുപോകുക എന്നുള്ളതേ സാധിക്കുള്ളൂ. പാരൻസിനേറ്റ് നമുക്ക് ചിലപ്പോൾ മുതിർന്ന കുറേ പ്രശ്നങ്ങളുണ്ടാകും, പക്ഷേ ആ പ്രശ്നങ്ങളുടെ പേരിൽ നമ്മൾ അവിടെ ശത്രുത കാണിക്കാൻ പറ്റില്ല. അത് നമ്മൾ ഉള്ളിൽ വെക്കുക, പെരുമാറ്റങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് പ്രകടിപ്പിക്കാതിരിക്കണം എന്നാണ് തോന്നുന്നത്.
1: മറ്റൊരു സഹോദരൻ്റെ ചോദ്യമാണ്, അദ്ദേഹം പറയുന്നത് കല്യാണം കഴിച്ച് രണ്ട് കുട്ടികളുണ്ട്, ചെറിയ കുട്ടികളാണ്. അപ്പോൾ കുട്ടികൾ അവരൊരുമിച്ചാണ് അവർ ബെഡ്റൂമിൽ കിടന്നുറങ്ങുന്നത്. കുട്ടികൾ ഉറങ്ങിയതിന് ശേഷം ഇവരെന്ത് ചെയ്യും, രണ്ടുപേരും ഒരുമിച്ച് കിടക്കും, അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും. അപ്പോൾ അദ്ദേഹം പറയുന്നത് പിന്നെ ഈ പീരീഡ് സമയത്ത് എന്ത് ചെയ്യില്ല, അദ്ദേഹം ഭാര്യയിൽ നിന്ന് വിട്ട് കിടക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഭാര്യ സ്വാഭാവികമായിട്ട് പറയും, നിങ്ങൾക്ക് എന്നെ അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് എന്നെ ഇഷ്ടമില്ല എന്ന് പറയും. അപ്പോൾ അദ്ദേഹം പറയുന്നത് ആ സമയത്തും എനിക്ക് എന്ത് ചെയ്യും, ഇതിന് താല്പര്യമുണ്ട്, പക്ഷെ പീരീഡ്സ് ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ഹറാമായതുകൊണ്ട് തന്നെ ഞാൻ വിട്ട് കിടക്കുന്നത്. അപ്പോൾ അവൾക്കത് മനസ്സിലായിട്ടില്ല, പറഞ്ഞാലും മനസ്സിലാവുന്നില്ല. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത്, ഇത് ഞാൻ ഹറാമായതുകൊണ്ട് അവളിൽ നിന്ന് വിട്ട് കിടക്കുന്നത് തെറ്റാണോ കുറ്റമാണോ എന്നുള്ളതാണ്.
0: ഇതിപ്പം തന്നെ നമ്മളോട് ചോദിക്കേണ്ട ഒരു പരസ്യമായ ഒരു കാര്യമല്ലേ ഇത്. ഇതെന്താണെന്ന് വിചാരിച്ചാൽ ആ വൈഫ് പ്രകടിപ്പിക്കുന്നൊരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, വെറും അവനവൻ്റെ ശാരീരിക ബന്ധങ്ങൾ മാത്രമല്ലല്ലോ ലൈഫ് എന്ന് പറഞ്ഞാൽ. നമ്മളിപ്പോൾ പ്രത്യേകിച്ച് പീരീഡ്സ് സമയത്ത് അവർ ഭയങ്കര മാനസിക സ്ട്രെസ് അനുഭവിക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്തൊക്കെ എന്ത് ചെയ്യണം, ഭാര്യയും ഭർത്താവും ഒന്നിച്ചുറങ്ങുക, പരസ്പരം സമാധാനിപ്പിക്കുക എന്നുള്ളത് മാത്രമുള്ളൂ. പിന്നെ ഇപ്പോൾ പിന്നെ സ്വാഭാവികമായി എന്താ വെച്ചാൽ, ഇപ്പോൾ ഒന്നിച്ച് കിടന്നാൽ എന്തെങ്കിലും സംഭവിക്കുകയെന്ന് വെച്ചാൽ, സ്വാഭാവികമായി ഇപ്പോൾ ശാരീരിക ബന്ധങ്ങൾ പാടില്ല എന്നറിയും. വേറെ ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എന്തെന്നെ സംഭവിച്ചാലും അതിനൊന്നും ഇസ്ലാമികമായിട്ട് തെറ്റില്ല. ഒരു ഭാര്യയെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഏത് രൂപത്തിലുള്ള വൈകാരികമായ ശമനങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചാലും അതൊക്കെ ഇസ്ലാമിൽ എന്ത് ചെയ്യാണ്, അനുവദനീയമായ കാര്യങ്ങളാണ്. അപ്പോൾ ഈ വിട്ടുകിടക്കുന്നത് എന്തായാലും ഒരു ശരിയല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്വാഭാവികമായും പിന്നെ ആ സമയത്തുള്ള ബന്ധങ്ങൾ ഒഴിവാക്കി ബാക്കിയുള്ള എല്ലാം വേണം. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ശരീരത്തെ പരിശോധിച്ചാൽ എന്ത് ചെയ്യും, ആ സമയത്ത് നന്നായി കെട്ടി വെച്ചിട്ട് എല്ലാ നിലക്കുമുള്ള സഹകരണ ബന്ധങ്ങളല്ലാത്ത ബാക്കിയുള്ളതെല്ലാം നടന്നിരുന്നു എന്നൊക്കെയാണ് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ തന്നെയല്ലേ നമ്മുടെ മാതൃകകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് വൈഫിന് ഇങ്ങനെ ഒരു മാനസിക വിഷമമുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം, അയാൾ മനസ്സിലാക്കിയിട്ട് അത് പരിഹരിക്കണം. മാത്രമല്ല വലിയൊരു തെറ്റിദ്ധാരണ കൂടെ അവർക്കുണ്ട് എന്നുള്ളതാണ്, എന്നിട്ട് ആത്മാർത്ഥമായൊരു സ്നേഹമില്ല, ഇതൊരു ശാരീരിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ബന്ധമാണെന്നൊക്കെ തെറ്റിദ്ധരിക്കുമ്പോൾ അതൊക്കെ ഗുരുതരമായ തെറ്റിദ്ധാരണകളാണ്. അപ്പോൾ അതില്ലാതിരിക്കാൻ എന്ത് ചെയ്യണം, ഒന്നിച്ചുതന്നെ ഉറങ്ങണം. എന്ത് ചെയ്യുക, ബാക്കിയുള്ള നിലക്കുള്ള എല്ലാ സഹകരണങ്ങളും സ്നേഹപ്രകടനങ്ങളും എല്ലാം ഉണ്ടാകുക തന്നെയാണ് വേണ്ടത്.
1: ഒരു സഹോദരി, അവർ വിധവയാണ്, അവൻ 10 വർഷത്തോളമായി ഭർത്താവ് മരിച്ചിട്ട്, മകന് 25 വയസ്സായി, അവന് ജോലിയുണ്ട് ബാങ്കിൽ, ഉപ്പാൻ്റെ ജോലി തന്നെ ബാങ്കിലാണ് ജോലി. ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ആദ്യമൊക്കെ കുട്ടിയായിരുന്ന സമയത്തൊക്കെ നിസ്കാരമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ നിസ്കാരം കാര്യങ്ങളൊന്നുമില്ല, ജോലിക്ക് പോകും തിരിച്ചു വരും, തിരിച്ചു വന്നിട്ട് പിന്നെ പുറത്തു പോയാൽ രാത്രി കുറേ വൈകിയേ വരുള്ളൂ. എവിടെ പോകണം, എന്തിനു പോകണമെന്നൊന്നും അറിയില്ല, വേറെ എന്തെങ്കിലും വലിയ തെറ്റുകുറ്റങ്ങളും അതും അറിയില്ല. എന്നാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ വളരെ പക്കായിട്ട് ചെയ്യും, ഉമ്മാനെ ഭയങ്കര സ്നേഹമാണ്, എന്തെങ്കിലും ചെറിയ വയ്യായ്ക ഉണ്ടെങ്കിലും ഉമ്മങ്ങൾ ചെയ്യേണ്ട, അത്രത്തോളം കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ ദീന് പറയുമ്പോൾ മാത്രം അവൻ എന്ത് ചെയ്യും, എതിർത്ത് സംസാരിക്കും, പല നിസ്കരിക്കൂല, വെള്ളിയാഴ്ച ഒരു ജുമയ്ക്ക് പോയാലായി എന്ന് മാത്രമാണ് ഉമ്മ പറയുന്നത്. അപ്പോൾ കല്യാണം കഴിപ്പിക്കണമെന്ന് ഉമ്മാക്ക് ആഗ്രഹമുണ്ട്. ഇനി കല്യാണം അന്വേഷിക്കുമ്പോൾ തന്നെ ദീനിയായ ഒരു കുട്ടീനെ കിട്ടുമോ, ഇവൻ ഇങ്ങനെ ഇവൻ നന്നാകുമോ, കല്യാണം കഴിച്ചാലെങ്കിൽ നന്നാകുമോ എന്നൊക്കെ ഒരു സംശയത്തിലാണ് ഇവർ വല്ലാതെ വ്യവരാതിപ്പെട്ടിട്ട് എഴുതി.
0: നല്ലൊരു സമയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് അവൻ്റെ വിവാഹം എന്നുള്ളൊരു വിഷയമുണ്ടല്ലോ. അപ്പോൾ വിവാഹം കഴിക്കുന്ന ആൾ എപ്പോഴും എന്ത് ചെയ്യണം, തൻ്റെ കാഴ്ചപ്പാടുകൾ തുറന്ന് പറയണം. അപ്പം എന്ത് ചെയ്യണം, അപ്പോൾ അവനൊരു കുട്ടിനെ കല്യാണം, ഏത് തരം കുട്ടിനെ കല്യാണം കഴിക്കണം, നമുക്ക് ചോദ്യമാണല്ലോ. നിനക്ക് നല്ല ദീനുള്ളൊരു കുട്ടി വേണോ, ദീനില്ലാത്ത കുട്ടി വേണോ, എങ്ങനെയാണ് നീ ഉദ്ദേശിക്കുന്നത് ചോദിക്കുക. അപ്പോൾ ഒരു ചർച്ച ഇപ്പോൾ രൂപപ്പെട്ട് വരും. അപ്പോൾ ചില ആളുകൾ മതപരമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് ഉദാസീനത കൊണ്ടായിരിക്കും. അതൊന്നും വലിയൊരു കാര്യമില്ല, നിസ്കരിച്ചിന് എന്താ പ്രശ്നം, അകഞ്ഞ് കുറച്ചാകുമ്പോൾ നിസ്കരിക്കുക. അങ്ങനത്തെ ആളുകളെ ജുമാക്ക് പോയി ബാക്കി നിസ്കാരം ഒഴിവാക്കൽ അധികം ആൾ അങ്ങനത്തെ ആൾക്കാരാണ്, ഉദാസീനത. അപ്പോൾ ശരിക്കും അവൻ്റെ സുഹൃത്തുക്കാരെ ഉപയോഗിച്ചിട്ട് ദീനിയായിട്ട് ഇവരെ ഒന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാൽ ചിലപ്പോൾ അത് നന്നായി വരും. വിവാഹമൊക്കെ നടക്കാൻ പോകല്ലേ, നീ എന്തെങ്കിലും ഒരു പെർഫെക്റ്റ് ആവണം, ചിലപ്പോൾ നീ നിസ്കരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ വന്നാൽ അന്യര് സഹകരിച്ച് പോകില്ല എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു ഉത്ബോധനത്തിലൂടെ അയാളെ
1: മാറ്റിയെടുക്കണം.
0: അല്ല അയാളൊരു ഒരു നിരീശ്വരത്വം, അതായത് ഒരു യുക്തിവാദം, ഒരു മതനിരാസം, അതാണ് അവനെ സ്വാധീനിച്ചത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒരു മുസ്ലിം പെൺകുട്ടിനെ അവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കൽ ഇസ്ലാമികമായി പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടോ ഇല്ലെന്നൊന്ന് അറിയണം. ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് സംബന്ധമായി അറിയുന്ന ആളുകളുമായി ബന്ധപ്പെടുത്തി അവനെ ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. എന്തായാലും പ്രായപൂർത്തിയായ ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഉമ്മക്ക് പരിമിതികളുണ്ട്, അവൻ്റെ കാര്യം അവൻ തന്നെയാണ് കേൾക്കേണ്ടത്. പക്ഷെ ഇത്ര കാലം നിസ്കരിക്കുക നടന്നൊരാൾ എന്നുള്ള നിലയ്ക്ക് അവനൊരു തെറ്റായ വഴിക്ക് പോകുമ്പോൾ നരകത്തേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം, ഉമ്മക്ക് ഒരു വിഷമം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് അവൻ്റെ നല്ല സുഹൃത്തുക്കളെയും നല്ല ബന്ധങ്ങളെയൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണം, അവനെ തിരിച്ചു കൊണ്ടുവരാനുള്ള നല്ലൊരു ശ്രമം നടത്തണം. എന്തായാലും ഇതൊരു നല്ല സമയമാണ്, വിവാഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവൻ്റെ കാഴ്ചപ്പാടുകളൊന്ന് തീരുമാനിക്കണം എന്നുള്ള നിലയ്ക്കുള്ള ഒരു ഡിസ്കഷനിലേക്ക് പോയാൽ എനിക്കോണത് അവനൊരു നല്ല വഴിക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
1: മറ്റൊരു സഹോദരി, അവർ പിന്നെ ഇപ്പോൾ ഗർഭിണിയാണ്, ഒരു കുട്ടിയുണ്ട്. അപ്പോൾ ആദ്യ ഗർഭസമയത്ത് ഭർത്താവ് പ്രവാസിയാണ്, അദ്ദേഹം വന്നാൽ നല്ല സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇവിടുന്ന് പോയാൽ അദ്ദേഹത്തിന് അത്ര പരിഗണനയൊന്നുമില്ല, വിളിച്ചോളന്നോ വിളിച്ചാൽ തന്നെ വലിയ മറുപടി കിട്ടിക്കോളണമെന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ ഉള്ളത്. ഇപ്പോൾ വന്നിട്ട് പോയി ഇപ്പോൾ അവർ ഗർഭിണിയാണ്. അപ്പോൾ അവർ ചോദിക്കുന്നതാണ്, ആ പഴയതുപോലെ തന്നെയാണ് ഇപ്പോഴും ഭർത്താവിൻ്റെ അവസ്ഥ, ഞാനാണെങ്കിൽ അദ്ദേഹത്തെ വല്ലാതെ ഡിപ്പെൻഡ് ചെയ്യുന്നു, പക്ഷേ അദ്ദേഹം എന്നെ പരിഗണിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ വരുമ്പോൾ എനിക്ക് ടെൻഷൻ കൂടും, അതെൻ്റെ ഗർഭത്തിലെ കുട്ടിയെ അത് ബാധിക്കുമല്ലോ. അപ്പോൾ അദ്ദേഹത്തെ അവർ ഡിപ്പെൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നാണ്.
0: ഇത് മനുഷ്യൻ്റെ പ്രകൃതിപരമായ ഒരു കാര്യമാണിത്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഇപ്പോൾ ഈ പ്രായപൂർത്തിയായ ആളുകൾ ഒന്നിച്ച് വിവാഹം കഴിഞ്ഞിട്ട് അവരിങ്ങനെ നെവർ മൈൻഡായി പോകണത് എന്നാണ്. അധികം ഗൾഫുകാരെക്കുറിച്ചാണ് ഈ ഒരു പരാതി നമ്മൾ കേൾക്കുന്നത്. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ നിരന്തര സഹവാസം ഇല്ലാത്തത് കൊണ്ട് എന്താ വെച്ചാൽ, പൊതുവേ ഗൾഫിൽ വിവാഹിതനായിട്ട് ഗൾഫ് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിവാഹിതനാകാതെ ഗൾഫ് പോയാലും, ചില ആളുകൾക്ക് എന്താ വെച്ചാൽ തൽക്കാലം തൻ്റെ വൈകാരിക ശമനങ്ങൾക്ക് ആവശ്യമായ എന്തെങ്കിലും പരിപാടികൾ അവരവിടുന്ന് തെറ്റായ നിലക്ക് ഒപ്പിക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ അവിഹിത ബന്ധങ്ങളാവാം, അതല്ലെങ്കിൽ പിന്നെ പോൺ സൈറ്റുകളാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിപാടികളാവാം. ഇതൊക്കെ ഉള്ള ആളുകൾക്ക് എന്താ അറിയോ, അവരുടെ സെക്ഷുവലായ താല്പര്യങ്ങളൊക്കെ ആ ഒരു ഏരിയയിൽ പരിമിതമാകും. അപ്പോൾ അവരെ ഭാര്യമായി വരുന്ന ആളുകൾ എന്തായിരിക്കും, അവർക്ക് ഭാര്യമാരെ അത്ര ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ ഭാര്യമാർക്ക് ഇത് സ്വഭാവമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇവർക്ക് ഇവരില്ലാതെ പറ്റൂല. അപ്പോൾ തന്നോട് താല്പര്യമില്ലാത്ത ഒരാളെ ഭയങ്കരമായി ആഗ്രഹിച്ചിട്ടും അയാളിൽ നിന്ന് നല്ല പ്രതികരണങ്ങൾ ആഗ്രഹിച്ചിട്ടും എന്ത് ചെയ്യാണ്, ദാഹിച്ച് ആശിച്ച് കഴിച്ചുവിട്ടാണ്. പക്ഷെ അവർക്ക് അവരെ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യും, വരുമ്പോൾ അവരുടെ കർമ്മങ്ങൾ നിർവഹിച്ച് പോകും, ഇവരാ കുട്ടികളെ വളർത്തി അങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ ഗർഭകാലഘട്ടങ്ങളിൽ ടെൻഷൻ വരുന്നത് കുട്ടികളെ, ഒരുപക്ഷെ കുട്ടികൾക്ക് വൈകല്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള കാരണങ്ങളുണ്ടായിരിക്കും. അതുകൊണ്ട് ഇപ്പം ടെൻഷൻ അടിക്കാക്കുക നല്ലത്. ഇപ്പം നല്ലത് എന്താണെന്ന് വിചാരിച്ചാൽ, എന്തായിരുന്നാലും ഈ ഒരു പ്രസവം കഴിഞ്ഞാൽ ഞാൻ അതൊക്കെ ഒരു തീരുമാനമാക്കും. ഇപ്പോൾ തൽക്കാലം എന്ത് ചെയ്യട്ടെ, ഗർഭിണിയാണല്ലോ, ഒരു കുട്ടിയും കൂടി ഇൻഷാല്ലാക്കൊക്കെ നമ്മളെ ഭാവിയിൽ നമ്മളെ സഹായിക്കാൻ ഈ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, ഈ കുട്ടീനെ എന്ത് ചെയ്യുക, നല്ല രൂപത്തിലുണ്ട്. ഇപ്പോൾ തൽക്കാലം ഭർത്താവ് ഇല്ലാത്ത പോലെയാണ് മനസ്സുകൊണ്ട് വിചാരിക്കുക. കാര്യങ്ങളൊക്കെ ഒന്ന് വീട്ടിലൊക്കെ സഹകരണത്തോടെ മുന്നോട്ട് പോയിട്ട് എന്ത് ചെയ്യുക, ഈ ഗർഭം പ്രസവിച്ച് കഴിയുന്ന സമയത്ത് ഞാനൊരു തീരുമാനത്തിലെത്തും എന്ന് എന്ത് ചെയ്യണം, തീരുമാനിച്ചിട്ട് മുന്നോട്ട് പോകാനായിരിക്കും നന്നായിരിക്കുക. തൽക്കാലം ഇപ്പം ഭർത്താവിനെ നന്നാക്കാനും ഒക്കെ പോകാം. പിന്നെ വേറൊരു കഴിവ് എന്താ വെച്ചാൽ, വേണമെങ്കിൽ ഒരു പരീക്ഷണം നടത്താം ഇവർക്ക് ചെയ്യാൻ. ഇവരിപ്പോൾ നമ്മോട് പറഞ്ഞ ഈ വേദന ഉണ്ടല്ലോ, ഇത് ഭർത്താവിന് മനസ്സ് തട്ടുന്ന രൂപത്തിൽ എന്ത് ചെയ്യാം, ഒന്ന് സങ്കട വിഷമമൊക്കെ ആയിട്ട് അയാളെ കുറ്റപ്പെടുത്താതെ ഒരു സങ്കടം പറയലുണ്ടല്ലോ നമ്മൾ. നമ്മളിപ്പോൾ ഒരാളെ മുന്നിൽ സങ്കടം പറയാം എങ്ങനെയാണ്, ഇപ്പോൾ ഒരു കൗൺസിലറുടെ മുന്നിലെത്തി ഒരു സങ്കടം പറഞ്ഞു, ഈ പടച്ചവന് മുന്നിൽ നമ്മൾ സങ്കടം പറഞ്ഞു. അപ്പോൾ ആ സങ്കടം പറയുമ്പോൾ നമ്മുടെ വേദന പറയാം അദ്ദേഹത്തെ പ്രതിയാക്കാതെ. ഒരു പക്ഷേ അങ്ങനത്തെ ഒരു വോയിസ് അയാൾ കിട്ടാൽ, ആ വോയിസ് അയാൾ കേട്ട ചിലപ്പോൾ ഒരു മനമാറ്റത്തിന് കാരണമായി തീരും. ഒന്ന് പരിശ്രമിച്ച് നോക്കുക, പ്രാർത്ഥിക്കും ചെയ്യാൻ.
1: പ്രിയ ശ്രോതാക്കളെ, നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അനവധി നിരവധി ചോദ്യങ്ങൾ ഇനിയും പരിഹരിക്കേണ്ടതുണ്ട്, മറുപടി നൽകേണ്ടതുണ്ട്. ഇൻഷാല്ലാ അടുത്ത ചൊവ്വാഴ്ചകളിൽ നമ്മൾ അത് സമയാസമയങ്ങളിൽ നൽകുന്നതാണ്. നിങ്ങൾ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പ്രയാസങ്ങളും സങ്കടങ്ങളും എഴുതുക. അതുപോലെ തന്നെ വാട്സപ്പ് നമ്പർ 9544845540 എന്ന നമ്പറിലേക്കും നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. ഇൻഷാല്ലാ ഈ സംവിധാനത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ പരിഗണിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വഹ്റദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Peace Radio. Tune to reality. Peace Radio. സംസ്കരണ ചിന്തകൾ. ഈമാൻ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങൾ, ഭാഗം രണ്ട്. നമ്മോടൊപ്പം ചേരുന്നത് സലാഹുദ്ദീൻ അൽഹിക്കമി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഒരു മനുഷ്യൻ്റെ മനസ്സിൽ വസ്ത്രങ്ങൾ നുരുമ്പുന്നതുപോലെ ഈമാനിനും നുരുമ്പൽ സംഭവിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് ഈമാൻ അതിൽ പുതുക്കൽ ലഭിക്കാൻ അള്ളാഹുവോട് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക എന്ന ഹദീസാണ് കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിലായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈമാനിൽ വർധനവുണ്ടാക്കാൻ നമ്മെ സഹായിക്കുന്ന ഘടകങ്ങൾ അതിൻ്റെ ഭാഗമായി നമ്മൾ ചർച്ച ചെയ്തു. അറിവ് പഠിക്കുവാനും പരിശുദ്ധ ഖുർആനുമായി ബന്ധം സ്ഥാപിക്കുവാനും പ്രവാചക ചര്യകളെക്കുറിച്ചുള്ള പഠനം നടത്തുവാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിൻ്റെയും ചരിത്രം പഠിക്കാനും നമ്മൾ സമയം കണ്ടെത്തുക എന്നത് നമ്മുടെ ഈമാനിൽ വർധനവുണ്ടാക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് എന്ന് സൂചിപ്പിച്ചു. അതിനുശേഷം ഈമാൻ കുറഞ്ഞു പോകാൻ കാരണമാകുന്ന രണ്ട് കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചത്. പിശാചിൻ്റെ പരിശ്രമങ്ങൾ, മനസ്സ് തിന്മകളിലേക്ക് ചായുന്നത്, ഇത് രണ്ടും നമ്മുടെ ഈമാനിൽ കുറവുണ്ടാക്കാൻ കാരണമായി തീരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി. അത്തരത്തിൽ നമ്മുടെ ഈമാനിനെ വിപരീതമായി സ്വാധീനിക്കുന്ന, നമ്മുടെ ഈമാനിൽ കുറവുണ്ടാകാൻ കാരണമായി തീരുന്ന മറ്റൊരു ഘടകം ഖുറനാ ഉസ്സൂ, മോശപ്പെട്ട കൂട്ടുകാരൻ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സ്വഭാവത്തിലും അവൻ്റെ പെരുമാറ്റത്തിലും അവൻ്റെ വിശ്വാസത്തിലുമൊക്കെ ഏറ്റവും അധികം ഉപദ്രവം ചെയ്യുന്നൊരു ഘടകമെന്ന് പറയുന്നത് അവൻ കൂട്ടുകൂടുന്ന അവൻ്റെ സൗഹൃദങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചുവല്ലോ, അർറജുലു അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ അവൻ്റെ സുഹൃത്തിൻ്റെ ഉറ്റമിത്രത്തിൻ്റെ ആദർശത്തിലാണ്, മതത്തിലാണ്. ഫല്യന്ദുർ അഹദുക്കും മൻ യുഖാലിൽ, അതുകൊണ്ട് നിങ്ങളിൽ ഓരോരുത്തരും ആരോടാണ് കൂട്ടുകൂടുന്നത് എന്ന് നോക്കിക്കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. ഇബ്നു അബ്ദുൽ ബർറു റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് കാണാൻ സാധിക്കും. ഈ ഒരു ഹദീസിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ പൊതുവിൽ അവൻ്റെ കൂട്ടുകാരനിൽ നിന്ന് സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അത് പതുക്കെ പതുക്കെ അവൻ്റെയും പ്രവർത്തനമായി തീരും. അതുകൊണ്ട് തന്നെ നല്ല പ്രവർത്തനങ്ങൾ കാണുന്ന, ഹലാലായ കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ആളുകളോട് കൂട്ടുകൂടാൻ ശ്രമിക്കുക എന്നത് അത് നമ്മിലേക്ക് പകരാനും കൂടി കാരണമായി തീരുമെന്ന് പറഞ്ഞു വെക്കുന്നത് കാണാൻ പറ്റും. ഒരു കവി പറഞ്ഞല്ലോ, അനിൽ മർ ഇലാ തസ്അൽ വസൽ അൻ കരീനിഹി ഫകുല്ലു കരീനിം ബിൽ മുഖാരിനി മുഖതദി. നീ ഒരു മനുഷ്യനെ കുറിച്ചല്ല, അവൻ്റെ സുഹൃത്തിനെ കുറിച്ചാണ് ചോദിക്കേണ്ടത്. ഓരോ മനുഷ്യനും അവൻ്റെ സുഹൃത്തിനെ യാണ് ഫോളോ ചെയ്യുന്നത്, പിൻപറ്റുന്നത് എന്ന് കവി പറഞ്ഞു വെക്കുന്നത് കാണാൻ പറ്റും. ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് നിനക്ക് കാര്യമായ അറിവില്ല എങ്കിൽ അവൻ്റെ കൂട്ടുകാരനിലേക്ക് നീ നോക്കിക്കൊള്ളുക എന്ന് അബുൽ അച്ചാഹിയ എന്നു പറയുന്നൊരു കവി പറഞ്ഞതും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നല്ല ആദർശമുള്ള, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, ഈമാനിക ബോധമുള്ള ആളുകളോട് മാത്രമാണ് നമ്മൾ കൂട്ടുകൂടാൻ ശ്രമിക്കേണ്ടത് എന്ന് ചുരുക്കം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു കൂട്ടുകെട്ടിൻ്റെ ഉപമ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് സൂചിപ്പിച്ചു തരുന്നുണ്ടല്ലോ. അബു മൂസ അശ്ശരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മുത്തഫഖുൻ അലൈഹി ആയ ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നമാ മസലുൽ ജലീസി സ്വാലിഹി വൽ ജലീസി സൗ കഹാമിലിൽ മിസ്കി വനാഫിഖിൽ കീർ. നല്ലൊരു കൂട്ടുകാരൻ്റെയും ചീത്തൊരു കൂട്ടുകാരൻ്റെയും ഉപമകളെന്ന് പറയുന്നത് കസ്തൂരി വഹിക്കുന്ന അത് വിൽക്കുന്ന ഒരാളോടും ആലയിൽ ഊതിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനോടുമാണ്. ഫഹാമിലുൽ മിസ്കി ഇമ്മാ അൻ യുഹദിയക് വ ഇമ്മാ അൻ തബ്താഗ മിൻ വ ഇമ്മാ അൻ തജിദ മിൻഹു റീഹൻ തയ്യിബ. ഒരു സുഗന്ധം വഹിച്ചു കൊണ്ടുപോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ അവൻ നിനക്ക് സൗജന്യമായി അതിൽ നിന്നൊരൽപ്പം നൽകും, അതല്ലെങ്കിൽ പണം കൊടുത്ത് അവനിൽ നിന്ന് അത് വാങ്ങാൻ നിനക്ക് കഴിയും. അതുമല്ലെങ്കിലും നല്ല മണമെങ്കിലും നിനക്ക് ആസ്വദിക്കാൻ കഴിയും. എന്നാൽ ആലയിൽ പണിയെടുക്കുന്ന ഊതിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനോ, ഒന്നുകിൽ നിന്റെ വസ്ത്രത്തിൽ അതിൽ പാടുകൾ വീഴ്ത്തുന്നൊരു സാഹചര്യമുണ്ടാകും, അതുമല്ലെങ്കിൽ ദുർഗന്ധമാണ് നിനക്കവിടുന്ന് ആസ്വദിക്കാൻ കഴിയുക. ഇതുപോലെയാണ് നല്ല കൂട്ടുകാരനും ചീത്ത കൂട്ടുകാരനുമെന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഷറഹു മുസ്ലിമിൽ ഇത് വിശദീകരിക്കവേ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഹദീസിൽ നല്ല കൂട്ടുകാരനെ സുഗന്ധം വിൽക്കുന്നൊരു മനുഷ്യനോടും ചീത്ത കൂട്ടുകാരനെ ആലയിൽ ഊതുന്നൊരു വ്യക്തിയോടുമാണ് ഉപമിക്കുന്നത്. നല്ല കൂട്ടുകാരോട് കൂട്ടുകൂടുന്നതിൻ്റെ ശ്രേഷ്ഠത അത് എത്രത്തോളമുണ്ട് എന്നുള്ളത് ഈ ഹദീസ് നമ്മെ അറിയിച്ചു തരുന്നുണ്ട്. ചീത്ത ആളുകളോട് കൂട്ടുകൂടരുത് എന്നും ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി സൂചിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ടുതന്നെ ഒരു മനുഷ്യൻ അവൻ്റെ സുഹൃത്തുക്കൾ ആരായിരിക്കണമെന്നുള്ളത് കൃത്യമായ പരിശോധനകളുടെയും കൃത്യമായ സെലക്ഷനുകളുടെയും അടിസ്ഥാനത്തിലായിരിക്കണം ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് ചുരുക്കം. ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ സൗഹൃദവുമായി ബന്ധപ്പെട്ടു തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്ന മറ്റൊന്ന്, നമ്മൾ നമ്മുടെ സമയം ചെലവഴിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, അതിൽ നമ്മൾ ഇടപെടുന്ന ഗ്രൂപ്പുകൾ, നമ്മൾ നമ്മളുടെ കാഴ്ചകളെയും കേൾവിയെയും ബന്ധനസ്ഥമാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ചാനലുകൾ, ഇതൊക്കെ നല്ലതാണോ ചീത്തതാണോ എന്നതും പരിശോധിക്കുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചും വളർന്നു വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പല കുഴപ്പങ്ങളിലേക്കും അവരെ കൊണ്ടെത്തിക്കാൻ കൂട്ടുകെട്ടിനെ പോലെ തന്നെ ഇത്തരം ചാനലുകളും ഗ്രൂപ്പുകളുമൊക്കെ കാരണമായി തീരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈമാനിൻ്റെ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് ഏറെ ഗൗരവത്തിൽ നമ്മൾ കരുതിയിരിക്കേണ്ടുന്ന മറ്റൊന്ന്, ഈ ദുനിയാവിനോടുള്ള അമിതമായ അടുപ്പം നമുക്കുണ്ടാവുക എന്നത് നമ്മുടെ ഈമാനിൽ പ്രശ്നമുണ്ടാക്കും എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ്റെ മനസ്സ് ഐഹിക ജീവിതവുമായി കണക്റ്റഡ് ആവുകയും ബന്ധമുള്ളതാവുകയും എപ്പോഴും അതിൻ്റെ വിഷയങ്ങൾ മാത്രം മനസ്സിലേക്ക് കടന്നു വരികയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായാൽ നന്മകൾ ചെയ്യാനുള്ള മനസ്സ് കുറഞ്ഞു പോവുകയും അതിനനുസരിച്ച് ഈമാനിൽ കുറവ് സംഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഐഹിക ലോകത്തിൻ്റെ തെറ്റായ സ്വാധീനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പരിശ്രമിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ജീവിതത്തിൻ്റെ നിരർത്ഥകത അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ടല്ലോ. ഇഅ്ലമു അന്നമൽ ഹയാത്തു ദുനിയാ ലഅബുൻ വലഹ്വുൻ വസീനതുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വല്ലൗലാദ്. നിങ്ങൾ അറിയുക, ഐഹിക ജീവിതമെന്ന് പറയുന്നത് അത് കളിയും വിനോദവും അലങ്കാരവും പരസ്പരം പെരുമ നടിക്കലും സമ്പത്തിൻ്റെയും മക്കളുടെയും വിഷയത്തിൽ പൊങ്ങച്ചം പറയലും മാത്രമാണ് എന്ന് അള്ളാഹു പറയാൻ. ഇരട്ടാ ഐഹിക ജീവിതത്തെ അള്ളാഹു ഉപമിക്കുന്നത് കമസലി ഗൈസിൻ, ഒരു മഴയോടാൻ. അജബൽ കുഫാറ നബാത്തുഹു, ആ മഴ മൂലം ഭൂമിയിൽ ഉണ്ടായി വരുന്ന ചെടികൾ കർഷകരെ ആനന്ദിപ്പിക്കും, സന്തോഷിപ്പിക്കും, അവരുടെ മനസ്സിൽ ആനന്ദങ്ങൾ ഇട്ടു നൽകും. സുമ്മയഹീജു ഫതറാഹു മുസ്ഫറ, സുമ്മയക്കൂനു ഹുതാമ, പിന്നെ പതുക്കെ പതുക്കെ അത് മഞ്ഞ നിറം ബാധിച്ചതായി മാറും, അത് ഉണങ്ങി വരണ്ട അവസ്ഥയിലെത്തും. ഇതുപോലെയാണ് ഐഹിക ലോകമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു വെക്കാൻ ആയത്തിൻ്റെ അവസാനത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നത് വമൽ ഹയാത്തു ദുനിയ ഇല്ല മതാഉൽ ഗുറൂർ, ഈ ഐഹിക ജീവിതമെന്ന് പറയുന്നത് വഞ്ചനയുടെ വിഭവം മാത്രമാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈമാനിനെ ദുർബലപ്പെടുത്താൻ പോന്ന ഐഹിക ലോകത്തോടുള്ള ആസക്തി എന്ന അപകടത്തെയും ഏറെ ഗൗരവത്തോടുകൂടി ഞാനും നിങ്ങളും നോക്കിക്കാണേണ്ടതുണ്ട്. ഈയൊരു ലോകത്തിൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് അവൻ്റെ ഈമാനിനെ പുതുക്കാൻ പരിശ്രമിക്കുകയും അള്ളാഹുമായിട്ടുള്ള അവൻ്റെ ബന്ധത്തെ ശക്തിപ്പെടുത്താൻ എന്താണവൻ ചെയ്യേണ്ടത് എന്ന് പഠിക്കാൻ തയ്യാറാവുകയും അതിനുവേണ്ടി സദാസമയം ശ്രദ്ധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹു പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഇത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി, അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം നിങ്ങൾ സൂക്ഷിക്കണേ. വലാ തമൂതുന്ന ഇല്ലാ വഅൻതു മുസ്ലിമൂൻ, മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കുന്നൊരു സാഹചര്യമുണ്ടായിക്കൂടാ എന്നുള്ളതാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ആയത്തിനെ വിശദീകരിക്കവേ സൂചിപ്പിച്ചു, ഐ ഇതുകൊണ്ട് ഉദ്ദേശം, ഹാഫിളു അലൽ ഇസ്ലാമി ഫി ഹാലി സിഹ്ഹതികും വസലാമതികും ലിതമൂതു അലൈഹി, മുസ്ലിമായിക്കൊണ്ട് മരിക്കാൻ പരിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലും മരണത്തിലും ജീവിതത്തിൽ ആരോഗ്യമുണ്ടാകുന്ന സമയത്തുമൊക്കെ നിങ്ങൾ ഇസ്ലാമിനെ സൂക്ഷിക്കുക, അതിനെ ഒരു ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ്റെ പതിവ് എന്താണോ ആ പതിവിലായിരിക്കും അവൻ ഈ ലോകത്ത് നിന്ന് വിട പറയുക. എന്തൊരവസ്ഥയിലാണോ അവൻ വിട പറഞ്ഞത് ആ അവസ്ഥയിലായിരിക്കും പരലോകത്തവൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഉണർത്തുകയാണ്. അള്ളാഹു മറ്റൊരിടത്ത് പറഞ്ഞു, വഅബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, യഖീൻ അതായത് ദൃഢമായി സംഭവിക്കുന്ന മരണം നിന്നിലേക്ക് വന്നെത്തുന്നത് വരെ നീ അള്ളാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തുകയാണ്. ചുരുക്കത്തിൽ ഇതായിരിക്കണം ഈ ദുനിയാവിലെ ജീവിതത്തിൻ്റെ നമ്മുടെ ലക്ഷ്യം. എങ്കിൽ നമ്മുടെ ഈമാനിൻ്റെ വിഷയത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടാകും. ആ ഈമാനിനെ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ഞാനും നിങ്ങൾ പരിശ്രമിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല ഈമാനിനെ ശ്രദ്ധ ചൊലുത്താനും അതിനെ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
2: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ സംസ്കരണ ചിന്തകൾ, ഈമാൻ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങൾ, ഭാഗം രണ്ട്. ഈ വിഷയം അവതരിപ്പിച്ചത് സലാഹുദ്ദീൻ അൽഹിക്കമി.
4: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുറാനോതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ IT ജാലകം, ഗൂഗിളിൻ്റെ വ്യത്യസ്ത സേവനങ്ങൾ. വിഷയം അവതരിപ്പിക്കുന്നു സാലിഹ് ഇബ്രാഹിം.
3: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. IT ജാലകത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഗൂഗിളിൻ്റെ വ്യത്യസ്ത സേവനങ്ങൾ, നിത്യേനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന നമ്മുടെ ഫോണിലായാലും നമ്മുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് പേഴ്സണൽ കമ്പ്യൂട്ടറുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വ്യത്യസ്ത നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സേവനങ്ങളെക്കുറിച്ചാണ്. ഒന്ന്, നമുക്കറിയാം പലപ്പോഴും പല കാര്യങ്ങളിലും നമുക്ക് അവ്യക്തതകളും ആശയക്കുഴപ്പങ്ങളും അതുപോലെ പിന്നെ കൺഫ്യൂഷൻസ് ഒക്കെ വരാറുണ്ട്. ദീനിയായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പീസ് റേഡിയോയിൽ തന്നെ അലിജാബ പോലെയുള്ള വ്യത്യസ്ത സീരീസുകൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. എന്നാൽ വേറെയുള്ള ടെക്നിക്കലി ആവട്ടെ അല്ലെങ്കിൽ ജനറൽ ആവട്ടെ എന്തുമാവട്ടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് ഒരാളെടുത്ത് നമ്മുടെ വേറെ ഒരാളെടുത്ത് പോയി ചോദിക്കാനോ അങ്ങനെ സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു മടിയുണ്ടാവും. അങ്ങനത്തെ ഘട്ടങ്ങളിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അതിനുള്ള ഒരു ഓപ്ഷൻ ഗൂഗിളിൽ തന്നെ നമുക്ക് അവൈലബിളാണ്. പലർക്കും അറിയുന്നുണ്ടാവും ഗൂഗിൾ സെർച്ച് ഓപ്ഷനാണ്. നമുക്ക് എന്തും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഈവൻ ഇപ്പോൾ മെഡിക്കലി ആവട്ടെ അല്ലെങ്കിൽ ഒരു മരുന്നാവട്ടെ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ചുള്ള സംഗതി, ഒരാളെ കുറിച്ചാവട്ടെ, ഒരു പേഴ്സണാലിറ്റിയെ കുറിച്ചാവട്ടെ, എന്തും നമുക്കറിയാവുന്ന കീവേഡുകൾ വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ റിസൾട്ട്സ് കിട്ടും. അങ്ങനത്തെ ഒരു ഓപ്ഷനാണ് ശരിക്കും ഗൂഗിൾ സെർച്ച് ഓപ്ഷൻ. നിങ്ങളുടെ ഏതൊരു ഫോണിലും അത് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസാണ്. ജസ്റ്റ് നമുക്കറിയുന്ന കീവേഡുകൾ വെച്ച്, മലയാളത്തിലാവട്ടെ, ഇംഗ്ലീഷിലാവട്ടെ, ഇതര ലാംഗ്വേജിലാവട്ടെ, അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ റിസൾട്ട്സ് അറിയാൻ പറ്റും. അതാണ് ശരിക്കും ഗൂഗിൾ സെർച്ച് ഓപ്ഷൻ. പിന്നെ ഒന്നുള്ളതാണ് ഗൂഗിൾ ഇമേജ് സെർച്ച്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് കീവേഡ് വെച്ചിട്ട്, ഇപ്പോൾ കേരള അല്ലെങ്കിൽ കേരള സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ നമ്മൾ വേറൊരു സംസ്ഥാനത്തിൻ്റെ എന്തെങ്കിലും ഒരു ടൂറിസ്റ്റ് പ്ലേസിനെ കുറിച്ചോ അങ്ങനെയൊക്കെ നമുക്ക് കീവേഡ് വെച്ച് സെർച്ച് ചെയ്യാം. എന്നാൽ നമുക്കൊരു ഇമേജ് വെച്ച്, നമുക്കൊരു ഇമേജ് കിട്ടി, ഈ ഇമേജ് എന്താണ്, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്ത് അത് റിലേറ്റഡ് ആയിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഓപ്ഷനാണ് ഗൂഗിൾ ഇമേജ് സെർച്ച്. ശരി, ഇത് ഫോണിലും നമുക്കൊരു ഇമേജ് അപ്ലോഡ് ചെയ്ത് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഗൂഗിൾ ഇമേജ് സെർച്ച്. അതുപോലെ തന്നെ നിങ്ങളുടെ ഡെസ്ക്ടോപ്പ് ലാപ്ടോപ്പുകളിലൊക്കെ സെർച്ച് ചെയ്യാൻ ഒരു ഗൂഗിൾ ഇമേജ് സെർച്ച് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഗൂഗിൾ അടിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു ഇമേജ് ഒന്നെങ്കിൽ നമുക്ക് ഡ്രാഗ് ചെയ്ത് വലിച്ചിട്ടിട്ട് സെർച്ച് കൊടുക്കാം, അതല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത് ഒരു ഒരു ആ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു ഇമേജ്, ആ ഇമേജ് അപ്ലോഡ് ചെയ്ത് അതിൻ്റെ റിസൾട്ട്സ് നമുക്ക് എടുക്കാൻ പറ്റും. അടുത്ത ഒരു ചെറിയ ടെക്നിക്കൽ ടിപ്പ്, നമ്മൾ പലപ്പോഴും അടുത്തതായി പറയുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് മിനിമം മിക്ക നമ്മുടെ വീടുകളിലും ഒരാളെങ്കിലും വിദേശത്ത്, അത് GCC കൺട്രീസ് ആവാം, യൂറോപ്യൻ കൺട്രീസ് ആവാം, അല്ലെങ്കിൽ മറ്റ് വ്യത്യസ്ത രാജ്യങ്ങളിൽ പോയിട്ട് ജോലി ചെയ്യുന്നവരോ പഠിക്കുന്നവരൊക്കെ ആയിട്ടുണ്ടാവാം. അപ്പോൾ പലപ്പോഴും നമ്മൾ ഫ്ലൈറ്റ് ഉപയോഗിക്കുന്നവർ, ട്രെയിനും ഫ്ലൈറ്റും ഒക്കെ ബസ്സിൽ അല്ലാതെ വ്യത്യസ്ത വാഹന മാർഗങ്ങൾ ഉപയോഗിക്കുന്നവരാവും. അതിൽ ഫ്ലൈറ്റിൻ്റെ, നമുക്ക് പലപ്പോഴും ഫ്ലൈറ്റിൻ്റെ ഒരു സ്റ്റാറ്റസ്, കറക്റ്റ് സ്റ്റാറ്റസ് അറിയാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഗൂഗിൾ തരുന്ന ഒരു സർവീസാണ്, ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യാനുള്ളവിടുത്ത് ഫ്ലൈറ്റിൻ്റെ ആ നമ്പർ മാത്രം അടിച്ചു കൊടുത്താൽ, ഇപ്പോൾ എയർ ഇന്ത്യ G389, നമുക്ക് ടിക്കറ്റിൽ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ നമ്പർ അവൈലബിൾ ആയിരിക്കും. ആ നമ്പർ മാത്രം അടിച്ച് എൻട്ര് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കറൻ്റ്ലി ഇപ്പോൾ ഉള്ള ഫ്ലൈറ്റിൻ്റെ സ്റ്റാറ്റസ്, ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, ഇന്ന സമയത്താണ് അതിൻ്റെ അറൈവൽ, ഇന്ന സമയത്താണ് ഡിപ്പാർച്ചർ, അതിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് കറക്റ്റായിട്ട് ജസ്റ്റ് ആ ഫ്ലൈറ്റ് നമ്പർ മാത്രം അടിച്ചു കൊടുത്താൽ ഗൂഗിൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. പലപ്പോഴും നമ്മൾ പല കാൽക്കുലേഷൻസും ചെയ്യുന്നവരാണ്, ഇപ്പോൾ ബിസിനസ് മേഖലയാവട്ടെ, അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഓഫീസിലെ ഇരിക്കുന്ന ആളാവട്ടെ, പലപ്പോഴും ചിലപ്പോൾ ഒരു കാൽക്കുലേറ്റർ ഒന്നും കൂടെ ഇല്ലാത്തൊരു സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും ഒരു മൊബൈലിലാണെന്നുണ്ടെങ്കിൽ മൊബൈലിൽ നിന്ന് കാൽക്കുലേറ്റർ എടുത്ത് നമുക്ക് പിന്നെ ചിലപ്പോൾ അതിൽ സംഖ്യകളുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതിന് ഉപരി ഇപ്പോൾ ഓൾറെഡി നമ്മളൊരു ഡെസ്ക്ടോപ്പ് ലാപ്ടോപ്പൊക്കെ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ URL തന്നെ നമുക്ക് കാൽക്കുലേഷൻസ് ഈസി ആയിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. കാൽക്കുലേറ്റർ ഉണ്ട്, അത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ അതിലേറെ ഈസി ആയിട്ട് നിങ്ങളിപ്പോൾ ഗൂഗിൾ ബ്രൗസറാണ് ഉപയോഗിക്കുന്നത്, ഗൂഗിൾ ക്രോമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, അവിടെ നമ്മൾ URL അടിക്കുന്ന സ്ഥലത്ത് തന്നെ കാൽക്കുലേഷൻസ് ഇപ്പോൾ 123 × 128 + 168 അങ്ങനെ അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവിടെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അതിൻ്റെ ആൻസേഴ്സ് വരും. അത് ഒരു കാൽക്കുലേറ്ററിൻ്റെ സഹായമില്ലാതെ ജസ്റ്റ് പിന്നെ URL അടിക്കുന്ന സ്ഥലത്ത് അവിടെ തന്നെ നമുക്ക് കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഇൻഷാല്ലാ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ഉപകാരപ്രദമായ കാര്യങ്ങൾ ആണ് വിചാരിക്കുന്നു ഇൻഷാല്ലാ. വാഹി ദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് IT ജാലകം, ഗൂഗിളിൻ്റെ വ്യത്യസ്ത സേവനങ്ങൾ. വിഷയം അവതരിപ്പിച്ചത് സാലിഹ് ഇബ്രാഹിം.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവൻ്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിൻ്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവൻ്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്. അതാണ് അന്നൂർ, അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: Peace Radio.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിൻ്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല വാക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കരുണാമയനായ അള്ളാഹുവിലേക്ക് പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിലേക്കും അവൻ്റെ സന്ദേശങ്ങളിലേക്കും വരിക എന്ന ക്ഷണം ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ക്ഷണമാണ്. യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഏറ്റവും ശരിയായ പ്രമാണങ്ങളിലൂടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അദ്ദഅവത്തു ഇലല്ല, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരർത്ഥത്തില്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പങ്കുചേരേണ്ട ഒരു നന്മ എന്ന നിലയ്ക്ക് പീസ് റേഡിയോയെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം മനസ്സുകൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും മാർഗനിർദ്ദേശവും അതിൻ്റെ എല്ലാ ഗുണത്തിലും നമുക്കും പങ്കുചേരാനുള്ള ഒരവസരമാണ്. നാം നല്ല ഒട്ടനവധി സംരംഭങ്ങൾക്ക് വിഹിതങ്ങൾ നൽകുമ്പോൾ പീസ് റേഡിയോക്കും നമ്മുടേതായൊരു വിഹിതം നീക്കിവെക്കുക. ഇതുവരെ നൽകിയിട്ടുള്ള സ്വതക്കകൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ നൽകുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും അനുഗ്രഹം ലഭിക്കുവാനും അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് പ്രദാനം
1: ചെയ്യുമാറാകട്ടെ.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിന്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
3: പീസ് റേഡിയോ യുഗചരിതം. മക്കയിൽ വിരിഞ്ഞ പൂവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവിത ചരിത്രം, ഭാഗം ഒന്ന്. രചന ഫാദുൽ ഹഖ് ഉമരി അമിയൂർ. പരിഹാസങ്ങളും ദുരാരോപണങ്ങളും, ഭാഗം ഒന്ന്. അവതരിപ്പിക്കുന്നത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
4: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാ വൽ മുർസലീൻ വഅലാ ആലിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, യുഗചരിതം പ്രോഗ്രാമിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൻ്റെ പുതിയ ഒരു അധ്യായം കേൾക്കാം. പരിഹാസങ്ങളും ദുരാരോപണങ്ങളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ മുന്നേറുകയാണെന്നും അള്ളാഹുവിലേക്കുള്ള ക്ഷണത്തിൽ നിന്നും ഒരു കാര്യവും അദ്ദേഹത്തെ തടയുന്നില്ലെന്നും അബൂ ത്വാലിബിനോടുള്ള സംസാരത്തിൽ ഒരു ഗുണവുമില്ലെന്നും മനസ്സിലാക്കിയ ഖുറൈശികൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിരിടാൻ മറ്റു ചില മാർഗങ്ങൾ സ്വീകരിച്ചു. ജനങ്ങളെ മുഹമ്മദിൻ്റെ ദൈവത്തിൽ നിന്നും അകറ്റുവാനും വെറുപ്പുണ്ടാക്കുവാനും ആവശ്യമായ മാർഗങ്ങൾ: ഒന്ന്, ഖുർആനിനെ സംബന്ധിച്ച് കളവുകൾ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് അവർ സ്വീകരിച്ച ഒന്നാമത്തെ മാർഗം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം ആളുകൾ ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു ഇത്. അവർ പ്രചരിപ്പിച്ച ഒരു ദുരാരോപണം ഇപ്രകാരമായിരുന്നു: ഒരു മനുഷ്യൻ തന്നെയാണ് അദ്ദേഹത്തിന് അഥവാ നബിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്നവർ പറയുന്നുണ്ടെന്ന് തീർച്ചയായും നമുക്കറിയാം. അവർ ദുസ്സൂചന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതൊരാളെ പറ്റിയാണോ ആ ആളുടെ ഭാഷ അനറബിയാകുന്നു, ഇതാകട്ടെ സ്പഷ്ടമായ അറബി ഭാഷയാകുന്നു. സൂറത്തുന്നഹൽ 103 വചനം. ഖുർആനിൻ്റെ ഉദ്ഭവത്തെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ സംശയം ഉണ്ടാക്കുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഈ ആരോപണം ഉന്നയിച്ചത്. മുഹമ്മദ് നബിയെ സംബന്ധിച്ചും ചില ബാലിശമായ വാദങ്ങളുമായി അവർ മുന്നോട്ടു വന്നു. അവർ പറഞ്ഞു, ഈ ദൂതൻ എന്താണിങ്ങനെ? ഇയാൾ ഭക്ഷണം കഴിക്കുകയും അങ്ങാടികളിലൂടെ നടക്കുകയും ചെയ്യുന്നല്ലോ. ഇയാളുടെ കൂടെ ഒരു താക്കീതുകാരനായി തീരത്തക്കവണ്ണം ഇയാളുടെ അടുത്തേക്ക് എന്തുകൊണ്ട് ഒരു മലക്ക് ഇറക്കപ്പെടുന്നില്ല? സൂറത്തുൽ ഫുർഖാൻ വചനം 7. ഖുർആനിനെ സംബന്ധിച്ച് ഇത് പഴമക്കാരുടെ കെട്ടുകഥകളാണെന്ന് പ്രചരിപ്പിക്കലായിരുന്നു അവർ സ്വീകരിച്ച രണ്ടാമത്തെ മാർഗം. ഇതിന്റെ മുമ്പിലുണ്ടായിരുന്നത് നളർ ബിൻ ഹാരിസ് എന്ന വ്യക്തിയായിരുന്നു. ഇയാൾ നബിയോടുള്ള ശത്രുത വെളിവാക്കുകയും അദ്ദേഹത്തെ വല്ലാതെ ദ്രോഹിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. പഴയകാല പേർഷ്യൻ രാജാക്കന്മാരുടെ കഥകൾ അയാൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി ഒരു സദസ്സിൽ ചെന്നു നിന്നാൽ അതിനു പിറകെ ഇയാൾ വന്നുകൊണ്ട് പറയും, മുഹമ്മദിനേക്കാൾ നന്നായി പറയുവാൻ കഴിവുള്ളവനാണ് ഞാൻ, മുഹമ്മദ് പറയുന്നതെല്ലാം പുരാണങ്ങളാണ്. ഇത് പറഞ്ഞ ശേഷം തന്റെ സംസാരം ആരംഭിക്കും. ഈ വ്യക്തിയെക്കുറിച്ചാണ് അള്ളാഹു ഇപ്രകാരം പറഞ്ഞത്, വ്യാജവാദിയും അധർമ്മകാരിയുമായ ഏതൊരാൾക്കും നാശം. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ തനിക്ക് ഓതിക്കേൾപ്പിക്കപ്പെടുന്നത് അവൻ കേൾക്കുകയും എന്നിട്ടത് കേട്ടിട്ടില്ലാത്തതുപോലെ അഹങ്കാരിയായിക്കൊണ്ട് ഷഠിച്ചു നിൽക്കുകയും ചെയ്യുന്നു. ആകയാൽ അവന് വേദനയേറിയ ശിക്ഷയെപ്പറ്റി സന്തോഷവാർത്ത അറിയിച്ചുകൊള്ളുക. നമ്മുടെ തെളിവുകളിൽ നിന്ന് വല്ലതും അവൻ അറിഞ്ഞാലോ അവനത് ഒരു പരിഹാസ വിഷയമാക്കിക്കളയുകയും ചെയ്യും. അത്തരക്കാർക്കാകുന്നു അപമാനകരമായ ശിക്ഷ. സൂറത്തുൽ ജാസിയ 7 മുതൽ 9 വരെയുള്ള വചനങ്ങൾ. മുഹമ്മദ് നബിയെ പരിഹസിക്കുകയും അപമാനിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഖുറൈശികൾ സ്വീകരിച്ച മൂന്നാമത്തെ മാർഗം. അവർ മുഹമ്മദ് നബിയെയും വിശുദ്ധ ഖുർആനിനെയും പരിഹസിക്കാനായി ഇറങ്ങി സത്യമാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും മുസ്ലീങ്ങളെ നിന്ദിക്കലുമായിരുന്നു ലക്ഷ്യം. മുസ്ലീങ്ങളുടെ മനഃശക്തി ക്ഷയിപ്പിക്കുക, ഇസ്ലാമിനെ സംബന്ധിച്ച് അവരുടെ മനസ്സിൽ സംശയം ജനിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളും ഇതിന് പിന്നിലുണ്ടായിരുന്നു. ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭ്രാന്തൻ എന്ന് ആക്ഷേപിച്ചു. അവർ അഥവാ അവിശ്വാസികൾ പറഞ്ഞു, ഹേ ഉത്ബോധനം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യ, തീർച്ചയായും നീ ഒരു ഭ്രാന്തൻ തന്നെ. സൂറത്തുൽ ഹിജ്ർ വചനം 6. മറ്റു ചിലർ മാരണക്കാരൻ എന്നും കളവു പറയുന്നവനെന്നും വിശേഷിപ്പിച്ചു. അവരിൽ നിന്നു തന്നെയുള്ള ഒരു താക്കീതുകാരൻ അവരുടെ അടുത്ത് വന്നതിൽ അവർക്ക് ആശ്ചര്യം തോന്നിയിരിക്കുന്നു. സത്യനിഷേധികൾ പറഞ്ഞു, ഇവൻ കള്ളവാദിയായ ഒരു ജാലവിദ്യക്കാരനാകുന്നു. സൂറത്തു സാദ് വചനം 4. കവി എന്നു പറഞ്ഞും ചിലർ ആക്ഷേപിച്ചു. എന്നാൽ അവർ പറഞ്ഞു, പാഴ്കിനാവുകൾ കണ്ട വിവരമാണ് മുഹമ്മദ് പറയുന്നത്. മറ്റൊരിക്കൽ അവർ പറഞ്ഞു, അല്ല, അതവൻ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ്. മറ്റൊരിക്കൽ അവർ പറഞ്ഞു, അല്ല, അവനൊരു കവിയാണ്. എന്നാൽ ആ പ്രവാചകനാണെങ്കിൽ മുൻപ്രവാചകന്മാർ ഏതൊരു ദൃഷ്ടാന്തവുമായാണോ അയക്കപ്പെട്ടത് അതുപോലൊന്ന് അവൻ നമുക്ക് കൊണ്ടുവന്ന് കാണിക്കട്ടെ. സൂറത്തുൽ അംബിയ വചനം 5. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഖുർആൻ ഓതിക്കൊടുക്കുമ്പോഴെല്ലാം നബിയെ അവർ പരിഹസിക്കും. അവർ പറഞ്ഞു, നീ ഞങ്ങളെ ഏതു നിലയ്ക്ക് വിളിക്കുന്നുവോ അത് മനസ്സിലാക്കാനാവാത്ത വിധം ഞങ്ങളുടെ ഹൃദയങ്ങൾ മൂടികൾക്കുള്ളിലാകുന്നു, ഞങ്ങളുടെ കാതുകൾക്ക് ബധിരതയുമാകുന്നു, ഞങ്ങൾക്കും നിനക്കുമിടയിൽ ഒരു മറയുണ്ട്, അതിനാൽ നീ പ്രവർത്തിച്ചു കൊള്ളുക, തീർച്ചയായും ഞങ്ങളും പ്രവർത്തിക്കുന്നവരാകുന്നു. സൂറത്തുൽ ഫുസ്സിലത്ത് വചനം 7. മരണശേഷം മറ്റൊരു ജീവിതമുണ്ട് എന്ന് പറയുമ്പോഴും അവർ പരിഹാസത്തിൽ തന്നെയായിരുന്നു. നീ അത്ഭുതപ്പെടുന്നുവെങ്കിൽ അവരുടെ ഈ വാക്കത്ര അത്ഭുതകരമായിട്ടുള്ളത്, ഞങ്ങൾ മണ്ണായി കഴിഞ്ഞിട്ടോ ഞങ്ങൾ പുതുതായി സൃഷ്ടിക്കപ്പെടുക തന്നെ ചെയ്യുമെന്നോ? സൂറത്തുർ റഅദ് വചനം 5. മുഹമ്മദ് നബിയെ പരിഹസിക്കുന്നവരുടെ നേതാവായിരുന്നു അബൂജഹൽ. എല്ലാ സദസ്സുകളിലും ആ വ്യക്തി കടന്നുവരും, എന്നിട്ട് ഇപ്രകാരം പറയും, മുഹമ്മദ് പറയുന്നത് സത്യമാണെങ്കിൽ ആകാശലോകത്തു നിന്നും ഞങ്ങൾക്കുമേൽ ഒരു ചരൽ മഴ വർഷിപ്പിച്ചതാ. ഇക്കാര്യം അള്ളാഹു പറഞ്ഞു തരുന്നത് കാണുക. അള്ളാഹുവേ, ഇത് നിന്റെ പക്കൽ നിന്നുള്ള സത്യമാണെങ്കിൽ നീ ഞങ്ങളുടെ മേൽ ആകാശത്തു നിന്ന് കല്ല് വർഷിപ്പിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേദനാജനകമായ ശിക്ഷ കൊണ്ടുവരികയോ ചെയ്യുക എന്നവർ അഥവാ അവിശ്വാസികൾ പറഞ്ഞ സന്ദർഭവും ഓർക്കുക. എന്നാൽ നീ അവർക്കിടയിൽ ഉണ്ടായിരിക്കെ അള്ളാഹു അവരെ ശിക്ഷിക്കുന്നതല്ല, അവർ പാപമോചനം തേടിക്കൊണ്ടിരിക്കുമ്പോഴും അള്ളാഹു അവരെ ശിക്ഷിക്കുന്നതല്ല. സൂറത്തുൽ അൻഫാൽ 32-33 വചനങ്ങൾ. അബൂലഹബിന്റെ ഭാര്യ ഉമ്മുൽ ജമീൽ നബിയെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ കൂടെയുള്ള പിശാജ് നിന്നിൽ നിന്നും വിട്ടുപോയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. 2-3 ദിവസമായി പിശാജ് അടുക്കുന്നതായി കണ്ടിട്ടില്ല. അപ്പോൾ അള്ളാഹു ഇപ്രകാരം അവതരിപ്പിച്ചു, പൂർവാഹ്നം തന്നെയാണ് സത്യം, രാത്രി തന്നെയാണ് സത്യം, അത് ശാന്തമാകുമ്പോൾ. നബിയെ, നിന്റെ രക്ഷിതാവ് നിന്നെ കൈവിട്ടിട്ടില്ല, വെറുത്തിട്ടുമില്ല. സൂറത്തു ദുഹ 1-3 വരെയുള്ള വചനങ്ങൾ. ഇൻഷാ അല്ലാ, പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിന്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
3: ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് യുഗചരിതം. മക്കയിൽ വിരിഞ്ഞ പൂവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവിത ചരിത്രം, ഭാഗം 1. രചന ഫാദറുൽ ഹഖ് ഉമരി ആമിയൂർ. ശബ്ദം നൽകിയത് സിദ്ദീഖ് സലാഹി നിലമ്പൂർ.
2: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാ ചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലി

0: സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

അടുത്തതായി പീസ് റേഡിയോയിൽ കാലം മായ്ക്കാത്ത കാൽപ്പാടുകൾ ചുവരെഴുത്ത് അവതരിപ്പിക്കുന്നത് അബ്ദുൽ

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി ഗുറുൽ മയാമീൻ وعلى ازواجه امهات المؤمنين ومن تبعهم باحسان الى يوم الدين وبعد. ബഹുമാന്യരായ ശ്രോതാക്കളെ, ചുവരെഴുത്തെന്ന നമ്മുടെ ഈ തുടർ പരിപാടിയിൽ ഇസ്ലാമിക ചരിത്രത്തിൽ ജമൽ യുദ്ധം എന്ന പേരിൽ പ്രസിദ്ധമായ, മുസ്ലിമീങ്ങൾക്കിടയിൽ സംജാതമായ, സഹാബികളിൽ ചിലർ അകപ്പെട്ടുപോയ ഒരു യുദ്ധത്തെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ മുൻ പംക്തികളിൽ സംസാരിക്കുകയുണ്ടായത്. ഇസ്ലാമിൻ്റെ നീതിമാനായ ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വധത്തെ തുടർന്ന് സംജാതമായ പ്രസ്തുത യുദ്ധം. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഘാതകർ പിടികൂടപ്പെട്ട് അവരിൽ ഇസ്ലാമിക ശിക്ഷാവിധി നടപ്പിലാക്കുവാൻ, അത് പെട്ടെന്നാക്കുവാൻ ഉസ്മാൻ റളിയല്ലാഹു തആലൻ്റെ ബന്ധുക്കളും ഒരു വിഭാഗം സഹാബികളും ആവശ്യപ്പെടുകയുണ്ടായി. ഉസ്മാൻ റളിയല്ലാഹു തആലാനുവിൻ്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം ഖിലാഫത്ത് ഏറ്റെടുത്ത അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആലാൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകരെ ശിക്ഷിക്കുവാൻ ഒരുങ്ങുകയും, പക്ഷേ അതിന് അവധാനതയും സാവകാശവും അനിവാര്യമായിരുന്നു, അത് ആവശ്യപ്പെടുകയും ചെയ്തു. അതിനെ തുടർന്ന് സംജാതമായ സംഭവ വികാസങ്ങൾ, അതൊക്കെ ഇവിടെ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ഈ പരിപാടിയിൽ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വധിച്ച ഘാതകർ, അവരെ ശിക്ഷിക്കുന്നതിൽ, അവരെ പിടികൂടി ഇസ്ലാമിക ശിക്ഷാവിധി അവരിൽ നടപ്പിലാക്കുന്നതിൽ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു എന്തുകൊണ്ട് സാവകാശം കാണിച്ചു, അല്ലെങ്കിൽ അവരെ എല്ലാവരെയും പിടികൂടി അലി റളിയല്ലാഹു തആല അൻഹു എന്തുകൊണ്ട് അവരെ വധിച്ചില്ല? ഈ ഒരു വിഷയം ചരിത്രത്തിലെ ഒരു പ്രധാന ചോദ്യമാണ്. അതിൽ ഏതാനും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഘാതകർ ഒന്നോ രണ്ടോ ആളുകളല്ല, വിരലുകളിൽ എണ്ണിത്തീർക്കപ്പെടാൻ മാത്രം ഒരാൾക്കൂട്ടമല്ല. പ്രത്യുത

അവർ വിവിധ നാടുകളിൽ നിന്ന് മദീനയിലേക്ക് ഹാജിമാരുടെ വേഷം കെട്ടി കടന്നു വന്ന കപടന്മാരുടെ ഒരു ജനാവലിയാണ്. ഉസ്മാന്റെ വധത്തിൽ അബ്ദുള്ള ഇബ്നു സബ എന്ന് പറയുന്ന മുനാഫിഖാണ് പ്രധാന കണ്ണി എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു തആലന്റെ വധത്തിൽ നേരിട്ടുള്ള പങ്ക് അബ്ദുള്ള ഇബ്നു സബ ഇന്നില്ല. പ്രത്യുത മദീനയിൽ ഹാജിമാരായി എത്തി അദ്ദേഹത്തിൻ്റെ വീട് 40 ദിവസം ഉപരോധിച്ച് അദ്ദേഹത്തിന് ആവശ്യമായ സഹായങ്ങൾ പോലും തടയപ്പെട്ട് മസ്ജിദ് നബവിയിൽ ഇറങ്ങി നമസ്കരിക്കുവാനുള്ള സ്വാതന്ത്ര്യം പോലും തടയപ്പെട്ട് അദ്ദേഹത്തെ ദ്രോഹിച്ചത് വലിയൊരു ആൾക്കൂട്ടമാണ്. ആ ആൾക്കൂട്ടമാകട്ടെ ഉസ്മാൻ റളിയല്ലാഹു തആലനെ വധിച്ച് അവർ മദീന വിടുകയും അവർ ഇറാഖിലേക്ക് കൂഫയിലേക്ക് ഉൾവലിയുകയും പിൻവാങ്ങുകയും അവർ പലയിടങ്ങളിൽ ചിതറി താമസിക്കുകയുമാണ് ഉണ്ടായത്. അബ്ദുള്ള ഇബ്നു സബ ഈ ആളുകളെ പലവിധ വസ്വാസുകൾ സൃഷ്ടിച്ച് അവരിൽ സന്ദേഹങ്ങൾ പരത്തി പ്രലോഭിപ്പിച്ച് ഇളക്കിവിടുകയാണ് ഉണ്ടായത്. അതൊരു യാഥാർത്ഥ്യമാണ്. ആ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ചില പിൽക്കാല ഷീ പണ്ഡിതന്മാരും ഇസ്ലാമിലേക്ക് ചേർക്കപ്പെടുന്ന ചില മോഡേൺ പേനയിന്തികളും എഴുത്തുകാരും അബ്ദുള്ള ഇബ്നു സബ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തെ തന്നെ നിഷേധിച്ചത് കാണാൻ സാധിക്കും. അബ്ദുള്ള ഇബ്നു സബ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നോ ഇല്ല എന്ന നിലക്ക് സന്ദേഹങ്ങൾ പരത്തുകയും സംശയം ജനിപ്പിക്കുകയും ചെയ്യുന്ന എഴുത്തുകാർ ഷീ പണ്ഡിതനായ മുർത്തദാൽ അസ്കരി അബ്ദുള്ള ഇബ്നു സബ വ അസാതീറു ഉഖ്ര എന്നൊരു രചനയിൽ അബ്ദുള്ള ഇബ്നു സബയിനെ നിരാകരിച്ചിട്ടുണ്ട്. പല ഷിയായ എഴുത്തുകാരുടെയും ചുവടൊപ്പിച്ച് തൂലികയുന്തിയ ചില മോഡേണിസ്റ്റുകൾ സാഹിത്യകാരൻ താഹ ഹുസൈൻ അവരിലൊരാൾ, അലിയുൻ വബനു വഗൈറുഹുമ എന്ന തൻ്റെ രചനയിൽ ഈ അബ്ദുള്ള ഇബ്നു സബയിനെ അല്ലെങ്കിൽ അയാളുടെ ഉണ്മയെ അദ്ദേഹം ഉണ്ടായിരുന്നോ ഇല്ലേ എന്നുള്ള രീതിയിൽ സന്ദേഹങ്ങൾ പരത്തി വസ്വാസ് സൃഷ്ടിച്ച് രചന നടത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പൂർവകാലത്തുള്ള ഷിയാ പണ്ഡിതരുടെ രചനകളിലും അതേപോലെ ഇസ്ലാമിക ലോകത്തെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരുടെ രചനകളിലുമെല്ലാം അബ്ദുള്ള ഇബ്നു സബ എന്ന് പറയുന്ന ജൂതൻ്റെ ചരിത്രമുണ്ട്. അടിസ്ഥാനപരമായ അയാൾ ഒരു യഹൂദനായിരുന്നു. പിന്നെ ഇസ്ലാമിക മേൽക്കുപ്പായമിട്ട് മുസ്ലിം നാടുകളിൽ സഞ്ചരിച്ച് ആളുകളെ കുഴപ്പത്തിലാഴ്ത്തിയ ഒരു കപടനായിരുന്നു അബ്ദുള്ള ഇബ്നു സബ. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ അബ്ദുള്ള ഇബ്നു സബ സൃഷ്ടിച്ചതായ ഫിത്നകൾ വസ്വാസുകൾ കൃത്യമായി അവരുടെ രചനകളിൽ രേഖപ്പെടുത്തിയത് കാണുവാൻ സാധിക്കും. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആലാനുവിനെ അള്ളാഹു എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് അബ്ദുള്ള ഇബ്നു സബ. അബ്ദുള്ള ഇബ്നു സബ തന്നെയും നുബുവത്ത് വാദിച്ചിരുന്നു. പിന്നെ അബ്ദുള്ള ഇബ്നു സബ യമനിൽ നിന്ന് ഇസ്ലാമിക മേൽക്കുപ്പായമിട്ട് അവൻ മുസ്ലിം നാടുകളിൽ സഞ്ചരിച്ച് അവിടങ്ങളിൽ അലി റളിയല്ലാഹു തആലാനുവിനെ കുറിച്ച് ആളുകളിൽ വിശ്വാസം ജനിപ്പിക്കുകയും വളർത്തുകയും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലാനുവിൽ ആളുകളിൽ വിരക്തി ഉണ്ടാക്കുകയും പിന്നെ ഉസ്മാൻ റളിയല്ലാഹു തആലാനെ കുറിച്ച് പലവിധ അപവാദങ്ങളും സന്ദേഹങ്ങളും പ്രചരിപ്പിക്കുകയും ഇങ്ങനെ

പലവിധ പ്രവർത്തനങ്ങൾ നടത്തിയ അബ്ദുല്ലാഹി ഇബ്നു സബഈനെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ വിശദീകരിച്ചത്, അവരുടെ രചനകളിൽ പരാമർശിച്ചത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ അബ്ദുല്ലാഹി ഇബ്നു സബഈ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നിരാകരിച്ചുകൊണ്ട്, ആ നിരാകരണത്തിൽ പല രാഷ്ട്രീയ ലാക്കുകളും അതിൻ്റെതായ ആളുകൾക്കുണ്ട്, ഷിയാക്കൾക്ക് വളം വെക്കുന്ന രീതിയിലുള്ള പല പരിശ്രമങ്ങളും പല മോഡേൺ ഫേനയുന്തികളും നടത്താറുണ്ട്. ഏതായാലും ഇവിടെ വിഷയം അലി റളിയല്ലാഹു തആല അൻഹു എന്തുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഘാതകരെ പെട്ടെന്ന് പിടികൂടിയില്ല, അവരെ വധിച്ചില്ല? ഇതൊരു പ്രധാന ചോദ്യമാണ്. ഇവിടെ ഈ ചോദ്യത്തിൻ്റെ മറുപടിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഭാഗം, ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഘാതകൻ അല്ലെങ്കിൽ ഘാതകർ അതൊരു വ്യക്തിയിൽ പരിമിതപ്പെടുന്നില്ല, പ്രത്യുത ഘാതകർ അവർ പലരാണ്. ആ ഘാതകരെല്ലാവരും മദീനയിൽ ഒരാൾക്കൂട്ടമായിട്ട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വധത്തിന് ശേഷം അവർ ശേഷിച്ചിട്ടില്ല. പ്രത്യുത അവർ ഇറാഖിലേക്ക് കൂഫയിലേക്ക് പിൻവാങ്ങി പലയിടങ്ങളിലായിട്ടവർ ചിതറുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുആവിയ റളിയല്ലാഹു തആല അൻഹുവും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഘാതകരെ പിടികൂടി പെട്ടെന്ന് ശിക്ഷിക്കണം എന്ന് അലി റളിയല്ലാഹു തആല അൻഹുവിനോട് ആവശ്യപ്പെട്ടപ്പോൾ അവരുടെ ആവശ്യം നടപ്പിലാക്കുവാൻ അലി റളിയല്ലാഹു തആല അൻഹുവിന് സാധിച്ചിട്ടില്ല. കാരണം അലി റളിയല്ലാഹു തആല അൻഹു ഖലീഫയാണ്. അദ്ദേഹത്തിന് ആളുകളുടെ അവസ്ഥയും അതേപോലെ തന്നെ അന്നത്തെ സാഹചര്യങ്ങളും, ഒരു ഖലീഫ എന്ന നിലക്ക്, ഭരണാധികാരി എന്ന നിലക്ക് നേരിട്ടറിയുന്ന അവസ്ഥയാണുള്ളത്. ഇസ്ലാമിക ശിക്ഷാ വിധി ഒരു വിഭാഗത്തിൽ നടപ്പിലാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നടപ്പിലാക്കുമ്പോൾ വരും വരായ്മകളെക്കുറിച്ച് ആലോചിക്കേണ്ടത് ഭരണാധികാരിയുടെ ചുമതലയും ബാധ്യതയുമാണ്. വധിക്കപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം അവർ പലവിധ വികാരങ്ങളിലും ചൂടുള്ള ചിന്തകളിലുമായിരിക്കും. പ്രതികാരവാഞ്ച അവരെ നന്നായി വേട്ടയാടുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഒരു വ്യക്തി വധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഘാതകരെ എന്തു ചെയ്യണം എന്ന് തീരുമാനിക്കുവാനുള്ള അവകാശം വധിക്കപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കൾക്ക് അല്ലാഹു സുബ്ഹാന വ തആല അനുവാദം നൽകിയത്. വധിക്കപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കൾക്ക് ഘാതകനെ പ്രതിക്രിയയിലൂടെ വധിക്കാനോ അല്ലെങ്കിൽ അയാളിൽ നിന്ന് ദായധനം ദിയ സ്വീകരിച്ച് പ്രതിയെ വെറുതെ വിടാനോ, അതല്ലെങ്കിൽ പ്രതിക്രിയ നടപ്പിലാക്കാതെ ദായധനം സ്വീകരിക്കാതെ വെറുതെ വിടാനോ വധിക്കപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കൾക്ക് അല്ലാഹു സുബ്ഹാന തആല അനുവാദം നൽകിയിട്ടുണ്ട്. വമൻ ഖുതില മദ്ലൂമൻ ഫഖദ് ജഅൽന ലീ വലീഹി സുൽത്താന. പക്ഷേ ഫല യുസ്രിഫിൽ ഖത്ൽ, വധിക്കപ്പെട്ടവൻ്റെ ബന്ധുക്കൾ പ്രതിയെ വധിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ വധത്തിൽ പ്രതിക്രിയയിൽ അതിരുവിടാൻ പാടുള്ളതല്ല. അതിരുവിട്ടാൽ അത് അല്ലാഹു സുബ്ഹാന വ തആല വിധിച്ചതിന് എതിരാണ്. അതുകൊണ്ടാണ് ശിക്ഷ നടപ്പിലാക്കാൻ വധിക്കപ്പെട്ടവൻ്റെ ബന്ധുക്കളെ ഏൽപ്പിക്കാതെ അത് ഇസ്ലാമിക ശിക്ഷാ കോടതി നടപ്പിലാക്കണമെന്ന് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണോ ഒരാൾ വധിച്ചത് അതേ രീതിയിൽ അതിരുവിടാത്ത രീതിയിലുള്ള വധം, അതായിരിക്കും പ്രതിക്ക് നേരെ ഉണ്ടാവുക. ഇവിടെ പറഞ്ഞു വരുന്നത് ഇസ്ലാമിൽ ഈ ഒരു തത്വവും നിയമവുമുണ്ട്. ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഘാതകരുടെ വിഷയത്തിൽ അവരെ പിടികൂടി അവരെ പെട്ടെന്ന് ശിക്ഷയ്ക്ക് വിധേയരാക്കണം എന്ന്

0: മുആവിയ റളിയല്ലാഹു തആലയും കൂട്ടരും പറയുമ്പോൾ അവർ ആക്ഷേപാർഹരല്ല. എന്തുകൊണ്ട്? അവരുടെ കുടുംബത്തിലെ ഒരു മെമ്പറെയാണ് ഈ ആളുകൾ, കപടന്മാർ, നിഷ്ഠൂരമായി അന്യായമായി വധിച്ചത്. അതുകൊണ്ട് തന്നെ മുആവിയ റളിയല്ലാഹു തആലയും കൂട്ടരും അത് ശക്തമായി വികാരത്തോടുകൂടി അത് ആവശ്യപ്പെട്ടില്ലെങ്കിൽ ആ നിലക്ക് അവർ ഒരിക്കലും ആക്ഷേപാർഹരല്ല. എന്നാൽ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആലന്റെ ഘാതകരെ സംരക്ഷിക്കുന്നവരോ അവരോട് അനുനയം വെച്ച് പുലർത്തുന്നവനോ അല്ല. പ്രത്യുത ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഘാതകരെ ശപിച്ചവനാണ് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആലഹു. അവരെ ശിക്ഷിക്കണം എന്ന് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ബന്ധുക്കളെപ്പോലെ തന്നെ ആവശ്യപ്പെടുന്ന വ്യക്തിയുമാണ് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആലഹു. പക്ഷേ അലി കേവലം മുസ്ലിം സമൂഹത്തിൽ ഒരു വ്യക്തിയല്ല, മാത്രമല്ല പ്രത്യുത അദ്ദേഹം ഒരു ഖലീഫ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഭരണാധികാരി എന്ന നിലക്ക് അലി ബിൻ അബി താലിബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം അതുകൊണ്ട് ഗുണമാണോ കൂടുതൽ ഉണ്ടാകുക, അതല്ല അപകടമാണോ കൂടുതൽ ഉണ്ടാവുക, ഇത് നോക്കേണ്ടതുണ്ട്. മസ്ലഹത്ത് മഫ്സദത്ത്, അപകടം അതാണ് മഫ്സദ, മസ്ലഹത്ത് ഗുണം. ദർഉൽ മഫ്സദ ഔല മിൻ ജൽബിൽ മസ്ലഹ, ഗുണം കൊണ്ടെത്തിക്കുന്നതിനേക്കാൾ ഏറ്റവും അർഹമായത് അപകടം ചെറുക്കുക, തടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം നിർവഹിക്കുമ്പോൾ അതിനാൽ വലിയ കുഴപ്പവും അപകടവുമാണ് സംജാതമാകുന്നത് എങ്കിൽ ആ അപകടത്തെ ചെറുക്കൽ ഇസ്ലാമിൽ ബാധ്യതയാണ്, മുസ്ലിമീങ്ങളുടെ ബാധ്യതയാണ്, വിശിഷ്യ ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ അലി റളിയല്ലാഹു തആല അൻഹു സാവകാശം ചോദിച്ചിട്ടുണ്ട് എങ്കിൽ, അവധാനതയിൽ പെരുമാറിയിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം തീർത്തും ആ വിഷയത്തിൽ നീതിയുക്തനാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗമാണ് ശരിയുടെ പക്ഷവും. കാരണം അന്ന് അവസ്ഥ വളരെ പ്രക്ഷുബ്ധമാണ്. ജമൽ യുദ്ധം നമ്മളിവിടെ വിശദീകരിച്ചു, എത്രമാത്രം അപകടകരമായിരുന്നു അന്നത്തെ സാഹചര്യം എന്നുള്ളത് ആ യുദ്ധത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കുമ്പോൾ നമ്മൾ അറിയുന്നുണ്ട്. അങ്ങനെ പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യത്തിൽ മാത്രമല്ല ഈ കപടവിശ്വാസികൾ ഉസ്മാൻ റളിയല്ലാഹു തആല അവർ വധിച്ചു. അവരൊരിക്കലും നന്മയല്ല ഉദ്ദേശിക്കുന്നത്, ഗുണമല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ഒരാൾ വിഭാഗം മുസ്ലിം നാടുകളിൽ വ്യാപകമാണ്. അവരുടെ ലക്ഷ്യം കേവലം ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ അനുവദിക്കപ്പെടുക എന്നുള്ളതല്ല. കാരണം പിന്നീട് അവരുടെ കയ്യാൽ അലി റളിയല്ലാഹു തആല അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ കയ്യാൽ തന്നെയാണ് മുആവിയ റളിയല്ലാഹു തആല അനുവദിക്കപ്പെടാനുള്ള ശ്രമം നടന്നത്. പിന്നീട് അവരുടെ കയ്യാൽ തന്നെയാണ് അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അനുവദിക്കപ്പെടാനുള്ള ശ്രമം നടന്നത്. അപ്പോൾ ആ ഒരു വിഭാഗം ആളുകൾ ഇവിടുണ്ട്. മാത്രമല്ല ചരിത്രകാരന്മാർ വിശദീകരിച്ചത് ഖിലാഫത്ത് നിലനിൽക്കുന്നത് ഖുറൈശികളിലാണ്. അങ്ങനെയാണ് നിലനിൽക്കേണ്ടത്, ഖുറൈശികളിൽ അതിന് യോഗ്യരായ ആളുകൾ ഉള്ള കാലത്തോളം. ഹദീസുകളിൽ അത് സഹിയായി വന്നിട്ടുണ്ട്. അൽ ഖിലാഫത്ത് ഫി ഖുറൈശ്, അബൂബക്കർ റളിയല്ലാഹു തആല ഖുറൈശിയാണ്, ഉമർ ഖുറൈശിയാണ്, ഉസ്മാൻ ഖുറൈശിയാണ്, അലി ഖുറൈശിയാണ്. ഖുറൈശികളിൽ പല ഗോത്രങ്ങളുണ്ട്. അതിൽ ഉപഗോത്രമായ ബനു തൈമിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല, ബനു അദിയിൽ ഉമർ, അമവികളിൽ ബനു ഉമയ്യയിൽ ഉസ്മാൻ, ബനു ഹാഷിമിൽ അലി. പക്ഷെ എല്ലാവരും ഖുറൈശികളാണ്. അതുകൊണ്ട് ഖുറൈശികളിൽ ഖിലാഫത്ത് പരിമിതപ്പെടുന്നതിൽ ഖുറൈശ് അല്ലാത്ത ഗോത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു അസഹനീയത നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഈ ഖിലാഫത്ത് ഖുറൈശികളിൽ പരിമിതപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഒരു വിഷയം ഉസ്മാൻ റളിയല്ലാഹു തആല നേരെ ആയുധമെടുത്തു വന്ന, അതേപോലെ ഉസ്മാൻ റളിയല്ലാഹു തആല അനുവിനെ എതിരിൽ ആളുകളെ ഇളക്കിവിട്ട ജൂതനും ഇതര കപട വിശ്വാസികളായ ഗോത്ര തലവന്മാർക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ രംഗം വഷളാക്കി, അവസ്ഥകൾ പ്രക്ഷുബ്ധമാക്കി, രംഗം ഭീകരമാക്കി ഈ ഒരു ഭരണത്തെ ഖുറൈശികളിൽ നിന്ന് അപ്പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതായ പല ശ്രമങ്ങളും ഇസ്ലാമിക നാടുകളിൽ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും അലി റളിയല്ലാഹു തആലനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഉസ്മാൻ റളിയല്ലാഹു തആലന്റെ ഘാതകരെ പിടികൂടി ശിക്ഷിക്കുന്നതിൽ അല്പം അവധാനത എടുത്തിട്ടുണ്ട് എങ്കിൽ, അത് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തീർത്തും നീതിയുക്തനാണ്. അദ്ദേഹത്തിൻ്റേത് ശരിയായ രാഷ്ട്രീയ മീമാംസയുമാണ്. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ അലി റളിയല്ലാഹു തആലന് തെളിവിന് കൂട്ടുപിടിക്കാവുന്ന ഒരു സംഭവം ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട്. എന്താ വിഷയം? ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ, അതേപോലെ തന്നെ മിസ്തഹ്, അതുപോലെ തന്നെ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയെക്കുറിച്ച് കപട വിശ്വാസികൾ മദീനയിൽ പറഞ്ഞു പരത്തിയ അപവാദ കേസിൽ കപട വിശ്വാസികൾ പ്രചണ്ഡമായ പ്രചരണം നടത്തി ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആലനെ കുറിച്ച്. ആ അപവാദ പ്രചരണം മദീനയിൽ തിമർത്തപ്പോൾ ചില സഹാബികൾ വരെ ആ പ്രചരണത്തിൽ അകപ്പെട്ടുപോയി എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. ഹസാൻ ഇബ്ന് സാബിത്ത് റളിയല്ലാഹുവിനെ പോലുള്ള, ഹംന ബിന്തു ജഹ്ഷനെ പോലുള്ള, മിസ്തഹ് ഇബ്ന് ഉസാസയെ പോലുള്ള, അല്ലെങ്കിൽ മിസ്തഹ് ഇബ്ന് അസാസയെ പോലുള്ളതായ സഹാബികൾ ഹസാൻ ഇബ്ന് സാബിത്ത്, ഹംന ബിന്തു ജഹ്ഷ്, മിസ്തഹ് ഇബ്ന് അസാസ റളിയല്ലാഹുവിൻ ജമിയ, അവരുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അവരും ഈ പ്രചരണത്തിൽ അകപ്പെട്ടുപോയി. ഇസ്ലാമിക ശിക്ഷാ കോടതിയുടെ ശിക്ഷാവിധി അവരിൽ നടപ്പിലാക്കപ്പെട്ടില്ല പിന്നീട്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവരെ ശിക്ഷിച്ചു എന്നുള്ളത് നമ്മൾ വായിക്കുമ്പോൾ ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു, ഹംന ബിന്തു ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹ, മിസ്തഹ് ഇബ്നു അസാസ റളിയല്ലാഹു തആല അൻഹു അവരെ സൃഷ്ടിച്ചത് നമ്മൾ വായിക്കുമ്പോൾ അവരെക്കാൾ അപവാദ പ്രചരണത്തിന് ചൂടേകിയ, അപവാദ പ്രചരണത്തിന്റെ ആണിക്കല്ലായ വല്ലദി തവല്ല കിബറഹു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വിശേഷിപ്പിച്ച ഒരു വ്യക്തിയുണ്ട്, അബ്ദുള്ള ഇബ്നു ഉബൈ ഇബ്നു സലൂൽ. ഈ അബ്ദുള്ള ഇബ്നു ഉബൈ ഇബ്നു സലൂൽ എന്ന വ്യക്തിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിടികൂടി ശിക്ഷിച്ചത് നമ്മൾ ചരിത്രത്തിൽ വായിക്കണില്ല. പറയുമ്പോൾ ഈ അബ്ദുള്ള ഇബ്നു ഉബൈ ഇബ്നു സലൂലാണ് ഈ അപവാദ പ്രചരണത്തിൻ്റെ ഏറ്റവും വലിയ കണ്ണി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ അപവാദ പ്രചരണം പ്രചണ്ഡമായി പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ മിമ്പറിൽ കയറി പ്രസംഗിച്ച ഒരു പ്രസംഗമുണ്ട്. മൈ അഅദുറുനി ഫീ റജുലിൻ വസല അദാഹു ഇലാ അഹ്ലി, ഒരു വ്യക്തി അയാളുടെ ഉപദ്രവം എൻ്റെ കുടുംബത്തിൽ അഥവാ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ വരെ വന്നെത്തി, അങ്ങനെയുള്ളൊരു വ്യക്തിയെ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിൽ ആ സൃഷ്ടിച്ച വ്യക്തിയെ സൃഷ്ടിച്ചതിൻ്റെ പേരിൽ ഞാനൊരിക്കലും കുറ്റക്കാരനാവുകയില്ല എന്ന നിലപാടുകാരാരുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുവോളം അബ്ദുള്ള ഇബ്നു ഉബൈ ഇബ്നു സലൂൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ദ്രോഹിച്ചു, ആയിഷ റളിയല്ലാഹു തആലനെ കുറിച്ച് അപവാദം പ്രചരിപ്പിച്ചു. നമ്മൾ ചരിത്രത്തിൽ വായിക്കണില്ലേ, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആലൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വിഷമത്തോടുകൂടി ഏറെ പ്രയാസത്തിൽ അന അഅദുറുക മിൻഹു യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞ് പ്രതികരിച്ചു. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആലനു, അദ്ദേഹം ഔസ് ഗോത്രക്കാരനാണ്. ആ സമയം ഖസ്റജികൾ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹുവിനെതിരിൽ സംസാരിച്ചത്, അഥവാ സഅദ് റളിയല്ലാഹുവിന് പറയാണ് ഔസിൽപ്പെട്ടവനാണ് എങ്കിൽ ഞങ്ങൾ അയാളെ വധിക്കും, ഖസ്റജിൽപ്പെട്ടവരാണെങ്കിലും ഞങ്ങൾ വധിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഖസ്റജികൾ അവിടെ എഴുന്നേറ്റ് നിന്ന് ഔസിൽപ്പെട്ടവരെ നിങ്ങൾ വധിച്ചോളൂ, ഖസ്റജികൾപ്പെട്ടവരെ വധിക്കാൻ നിങ്ങൾ ആരെന്ന രീതിയിൽ സംസാരിച്ചു. അങ്ങനെ അവർക്കിടയിൽ പ്രശ്നമുണ്ടായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവരെ അടക്കി ഒതുക്കി ഇരുത്തിയ സംഭവം, ആ സദസ്സ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പിരിച്ചുവിട്ട സംഭവം പറയുമ്പോൾ, അന്ന് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു തആല അൻഹു, അതേപോലെ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു തആല അൻഹു, ഇവരെല്ലാവരും ആ സദസ്സിൽ ഉണ്ടായിരുന്നു. എത്ര വിശിഷ്ടരായ മഹനീയരായ സഹാബികളാണ് അൻസാരികളിൽ ഈ മഹത്തുക്കൾ. ഇവിടെ പറഞ്ഞു വരുന്നത് അബ്ദുല്ലാ ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ എന്ന് പറയുന്ന കപടന്മാരുടെ നേതാവ്, അയാളായിരുന്നു ആയിഷ റളിയല്ലാഹു തആല അൻഹക്കെതിരെയുള്ള ആ അപവാദ പ്രചരണത്തിൻ്റെ ചുക്കാൻ പിടിച്ചത്. ഏറ്റവും വലിയ നാവ് അപവാദ പ്രചരണത്തിൽ അബ്ദുല്ലാ ഇബ്നു ഉബൈ ഇബ്നു സുലൂലായിരുന്നു. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ശിക്ഷ നടപ്പിലാക്കിയപ്പോൾ മിസ്തഹനെ പോലുള്ള, ഹസാൻ ഇബ്നു സാബിത്തിനെ പോലുള്ള, ഹംനയെ പോലുള്ളവർക്കാണ് ശിക്ഷ നടപ്പിലാക്കിയത്. പറയുമ്പോൾ മിസ്തഹ് റളിയല്ലാഹു തആല അൻഹു ബദരീങ്ങളിൽപ്പെട്ട സഹാബിയാണ്, എന്നിട്ടും ശിക്ഷ നടപ്പിലാക്കി. പക്ഷേ അബ്ദുല്ലാ ഇബ്നു ഉബൈ ഇബ്നു സുലൂലിന് ശിക്ഷ നടപ്പിലാക്കിയില്ല. കാരണം എന്ത്? അബ്ദുല്ലാ ഇബ്നു ഉബൈ ഇബ്നു സുലൂലിനെ ശിക്ഷിക്കാതിരിക്കലായിരുന്നു, അവിടെ പെട്ടെന്ന് പിടികൂടിയിട്ട് ശിക്ഷ നടപ്പിലാക്കാതിരിക്കലായിരുന്നു. ഹിക്മത്ത്, യുക്തിയും അതായിരുന്നു ദീർഘ വീക്ഷണവും. അബ്ദുല്ലാ ഇബ്നു ഉബൈ ഇബ്നു സുലൂലിനെ ആ വിഷയത്തിൽ പെട്ടെന്ന് പിടികൂടി ശിക്ഷിക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നുവെങ്കിൽ മദീനയിൽ വലിയ അരക്ഷിതാവസ്ഥ അരങ്ങേറുമായിരുന്നു, വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകുമായിരുന്നു. കപട വിശ്വാസികൾ കണ്ണുനട്ട് കഴിയുന്നത് അങ്ങനെയൊരവസ്ഥ മദീനയിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീർഘവീക്ഷണത്തിൽ, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ള വഹയിനാൽ അബ്ദുല്ലാ ഇബ്നു ഉബൈ ഇബ്നു സുലൂലിനുള്ള ശിക്ഷ അവിടെ നടപ്പിലാക്കാതിരുന്നത്. അത് പിൽക്കാലക്കാർക്ക്, നമുക്കേവർക്കും ഒരു വിഷയത്തെ സമീപിക്കുമ്പോൾ എങ്ങനെ സമീപിക്കണം എന്നുള്ളതിലൊരു മാതൃക കൂടിയാണ്. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു തികഞ്ഞ പ്രതിഭയാണ്, നിറഞ്ഞ യുക്തിജ്ഞനാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഈ കപടന്മാരെ പെട്ടെന്ന് പിടികൂടിയിട്ട് അവരിൽ പ്രതിക്രിയ നടപ്പിലാക്കുക അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കുക എന്നുള്ള ഒരു അപകടത്തിന് മുതിരുകയുണ്ടായില്ല. അലി റളിയല്ലാഹു തആല അൻഹു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലന്റെ ഘാതകരെ പിടികൂടി ശിക്ഷിക്കുകയുണ്ടായില്ല. കാരണം അവരെ ശിക്ഷിക്കുവാൻ, അവരെ പിടികൂടുക എന്നുള്ളത് തന്നെ അന്ന് വളരെ ശ്രമകരമായിരുന്നു. അസാധ്യമായ ഒരു കാര്യം വേണം എന്ന് വേണമെങ്കിൽ അതിനെക്കുറിച്ച് പറയാം. കാരണം അങ്ങനെയായിരുന്നു ആ ഒരാൾക്കൂട്ടം ഉണ്ടായിരുന്നത്. പിന്നീട് അവർ പലയിടങ്ങളിലായി ചിതറിയത് മാത്രമല്ല, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആലന് ശേഷം ഭരണമേറ്റെടുത്ത വ്യക്തി ആരാണ്? മുആവിയ റളിയല്ലാഹു തആലനുമാണ്. അലി റളിയല്ലാഹു തആലന് ശേഷം 6 മാസം ഹസൻ റളിയല്ലാഹു തആലന് ഭരിച്ചു. പിന്നീട് മുആവിയ റളിയല്ലാഹു തആലന് ഖലീഫയായി വന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലനുവിന്റെ ഘാതകരെ പെട്ടെന്ന് പിടികൂടിയിട്ട് അവരിൽ ശിക്ഷ നടപ്പിലാക്കണം എന്ന് ശക്തമായി വാദിച്ച മുആവിയ റളിയല്ലാഹു തആലനു അലി റളിയല്ലാഹു തആലന് ശേഷം ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോൾ അദ്ദേഹത്തിന് പോലും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലന്റെ ഘാതകരെ പിടികൂടി ശിക്ഷിക്കാനായില്ല എന്നുള്ളത് ചരിത്രമാണ്. മുആവിയക്ക് പോലും അദ്ദേഹം ഭരണമേറ്റെടുത്ത നാളുകളിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലന്റെ ഘാതകരെ പിടികൂടി ശിക്ഷിക്കാനായിട്ടില്ല എന്നുള്ളത് നമ്മൾ ചരിത്രത്തിൽ വായിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്താണ്? മുആവിയ റളിയല്ലാഹു തആലന് അവരെ പിടികൂടി ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട നാളിൽ മുആവിയ റളിയല്ലാഹു തആലനു ഭരണാധികാരിയല്ല. അദ്ദേഹം ആ വീക്ഷണം, തൻ്റെ വീക്ഷണം അവതരിപ്പിക്കുന്ന വ്യക്തി മാത്രമാണ്. പക്ഷേ അലി റളിയല്ലാഹു തആലനു അദ്ദേഹം കേവലം നിരീക്ഷണങ്ങളും വീക്ഷണങ്ങളും അവതരിപ്പിക്കുക മാത്രമല്ല, പിന്നെ അദ്ദേഹം ഭരണം കൈയാളി, അദ്ദേഹം ഇത് പ്രയോഗവൽക്കരിക്കേണ്ട വ്യക്തി കൂടിയാണ്. കേവലം വീക്ഷണങ്ങൾ മാത്രം പറഞ്ഞാൽ പോരാ, പിന്നെ അത് പ്രയോഗവൽക്കരിക്കുക കൂടി വേണമല്ലോ. അപ്പോൾ അതിന് സാഹചര്യങ്ങളും അവസരങ്ങളും നന്നായി ഒത്തിണങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുആവിയ റളിയല്ലാഹു തആലാനു അധികാരം ഏറ്റെടുത്തപ്പോൾ കേവലം വീക്ഷണം മാത്രം അവതരിപ്പിച്ച പോലെ പിന്നെ അത് പ്രയോഗവൽക്കരിക്കേണ്ടതുണ്ട്. അതിന് മുആവിയ റളിയല്ലാഹു തആലാനിന് സാധ്യമാകാതിരുന്നത്. അപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലന്റെ ഘാതകരെ എന്തുകൊണ്ട് പെട്ടെന്ന് പിടികൂടിയിട്ട് അവരെ അലി റളിയല്ലാഹു തആലന് ശിക്ഷിച്ചില്ല, അവരിൽ പ്രതികാര നടപടികൾ എടുത്തില്ല? ഈ ഒരു ചോദ്യം ചരിത്രത്തിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം അതാണ് നമ്മൾ ചരിത്രത്തിലെ ഈ സംഭവങ്ങളിലൂടെ മനസ്സിലാക്കുന്നത്. മേലായ റബ്ബ് നമുക്കെല്ലാവർക്കും സത്യം യഥാവിധം മനസ്സിലാക്കുവാനുള്ള ഉദവി പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: ജസാകുമുല്ലാ ഖൈർ. ഇന്നത്തെ ചുവരെഴുത്ത് ഇവിടെ സമാപിക്കുന്നു. അവതരിപ്പിച്ചത് അബ്ദുൽ ജബ്ബാർ മദീനി.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിന് വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞു ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിന്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ

0: ഉൽപ്പന്നങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിതായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിന്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിന്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പിറവിയുടെ പൊരുൾ തേടി തിരിഞ്ഞബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് ഉത്തമ മനുഷ്യനാകാൻ ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് മുസ്തഫ അൻസാരി എപ്പിക്കാട്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ, അമ്മാ ബഅദ്. ഏറെ പ്രിയനിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, മനുഷ്യർ എന്ന നിലക്ക് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനാവുക എന്നത് ഏതൊരു വിശ്വാസിയുടെയും ആഗ്രഹമാണ്. പദവിയോ സമ്പത്തോ അല്ല ഒരാളെ ഉത്തമനാക്കുന്നത്, മറിച്ച് അദ്ദേഹത്തിൻ്റെ സ്വഭാവവും കർമ്മങ്ങളുമാണ്. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഉത്കൃഷ്ടനാകുന്നതും മഹാനാകുന്നതും സൽസ്വഭാവി ആകുന്നതും മനുഷ്യരുടെ കൂട്ടത്തിൽ ഉത്തമനായി മാറുന്നതും അവൻ്റെ സ്വഭാവവും കർമ്മവും അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ന് നമുക്ക് പറയാം. മനുഷ്യരിൽ ഉത്തമരാകാൻ ഖുർആനും ഹദീസും നിർദ്ദേശിക്കുന്ന ഒരുപാട് വഴികളിൽ ഒന്നാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നാം അള്ളാഹുവിനുള്ള ഇബാദത്തുകളിൽ ശ്രദ്ധയുള്ളവനാവുക എന്നതാണ്. അഥവാ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ പ്രധാന ലക്ഷ്യം അള്ളാഹുവിനെ ആരാധിക്കുക എന്നതാണ്. എപ്പോഴും സൃഷ്ടാവിനോടടുക്കുവാൻ, റബ്ബ് സുബ്ഹാനഹു തആലയുമായി കൊണ്ട് അടുപ്പം ഉണ്ടാക്കുവാൻ ഇബാദത്തിലൂടെ ഓരോ ആളുകളും വിശ്വാസിയും പരിശ്രമിക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരാൾക്ക് സ്വീകാര്യത ലഭിക്കുന്നത് അവൻ്റെ റബ്ബുമായിട്ടുള്ള ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ചെറുതും വലുതുമായ ഇബാദത്തുകളിലൂടെ ആരാധനകളിലൂടെ ജീവിതത്തെ സൗഖ്യമാക്കുക എന്നത് അവൻ്റെ കടമയാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അവനെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന അള്ളാഹുവിൻ്റെ താൽപ്പര്യത്തെ ഉൾക്കൊണ്ട് മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ സൃഷ്ടി എന്ന നിലയ്ക്ക് ബാധ്യത ഉൾക്കൊണ്ട് അംഗീകരിച്ച് മുന്നോട്ട് പോകേണ്ടവനാണ് യഥാർത്ഥത്തിലൊരു മനുഷ്യൻ, ഒരു വിശ്വാസി. മാത്രമല്ല ആരാധനകൾക്ക് അതിരുകളില്ല. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. മരണം വരുന്നതുവരെ അല്ലെങ്കിൽ ജീവിതാവസാനം വരെ ഇബാദത്തുകളിൽ മുഴുകാൻ വേണ്ടി കൽപ്പിക്കുന്ന, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി കൽപ്പിക്കുന്നൊരു ആയത്താണിത്. ഇബാദത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് ഉത്തമമായ മാതൃകകൾ ജീവിതത്തിലുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പാദങ്ങൾ വീർത്ത് പൊങ്ങുവോളം രാത്രികളിൽ നമസ്കരിക്കുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്തുകളിൽ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവിടുന്ന് ചോദിച്ചു തൻ്റെ അനുജനന്മാർ, എന്തിനാ പ്രവാചകർ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അലാ അൻ അക്കൂന അബ്ദൻ ഷക്കൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ, ദാസനാകേണ്ടേ എന്നായിരുന്നു അതിന് മറുപടി പ്രവാചകൻ നൽകിയത് എന്നാണ്. ഇബാദത്തെന്ന് പറയുമ്പോൾ ആരാധനാ കർമ്മങ്ങൾ മാത്രമായി ഒതുങ്ങിക്കൂടി കഴിയുന്നതല്ല, മറിച്ച് ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങളെ ഇബാദത്തുകളാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മൾ ജീവിതത്തിൽ നല്ല നിയത്തോടു കൂടി ചെയ്യുന്ന നമ്മുടെ ജോലിയും പഠനവും കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള അധ്വാനവും മാതാപിതാക്കളെ പരിചരിക്കലും പുഞ്ചിരിയും സഹജീവികളോടുള്ള കരുണയും എല്ലാം ഇബാദത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ നിയത്തും ശ്രമങ്ങളും എങ്ങനെയാണോ അതുപോലെ ഇരിക്കും അതിൻ്റെ പ്രതിഫലം എന്നുള്ളതാണ്. മാത്രമല്ല ഇബാദത്തുകളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹ വഇൻ ഖല്ല എന്നാണ്. സ്ഥിരമായി കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ പരിശ്രമം, അത്തരം ഇബാദത്തുകൾ, അതിന് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ മഹബ്ബത്തുണ്ട്. അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത്തരം പ്രവർത്തനങ്ങളാണ് എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് സാധിക്കുന്നു. മാത്രമല്ല സ്ഥിരമായി കൊണ്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണമെന്നാണ്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ആ സ്ഥിരത കൈവരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതി. അപ്പോൾ ആരാധനാ കർമ്മങ്ങൾ അല്ലാഹു ഏറ്റവും നല്ല രൂപത്തിൽ ഭംഗിയായി അത് ചെയ്യാൻ, അല്ലാഹുക്ക് നന്ദി ചെയ്യാൻ സാധിക്കാൻ അല്ലാഹുവിൻ്റെ സഹായം നമ്മൾ തേടണമെന്നാണ്. മാത്രവുമല്ല ഫർദ് നമസ്കാരങ്ങൾ അത് കൃത്യമായിട്ട് ജമാഅത്തായി നിർവഹിക്കാനുള്ള ഒരു പതിവ് നമ്മൾ ശീലിക്കണം. ദിനം പ്രതി ഖുർആൻ പാരായണം ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. അതേപോലെ തന്നെ ദിക്റുകൾക്ക് സമയം കണ്ടെത്തണം. ഐച്ഛികമായ സുന്നത്തുകൾക്ക് നമ്മൾ ഒരു പതിവ് ശീലം കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പം അങ്ങനെ ആരാധനകളുടെ വിഷയത്തിൽ നമ്മൾ ഏറ്റവും ജാഗരൂകരായി അള്ളാഹുമായി കൊണ്ട് അടുക്കാനുള്ളൊരു ശ്രമം നടത്തുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഉത്തമ മനുഷ്യനായിക്കൊണ്ട് മാറാൻ സാധിക്കുന്നത് എന്നാണ്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, മറ്റെല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് മറ്റുള്ളവർക്ക് വലിയ പരോപകാരിയായി നമ്മൾ ജീവിക്കുമ്പോഴും നമ്മുടെ ആരാധനകളിൽ നമ്മൾ സൂക്ഷ്മത പുലർത്താത്തത് കാരണം കൈമലർത്തേണ്ടി വരുന്ന പല സാഹചര്യങ്ങളും ജീവിതത്തിൽ വരുമെന്ന് നമ്മൾ ഓർക്കണം. കാരണം നമുക്കറിയാം, സമൂഹത്തിൽ ഒരു പക്ഷേ നമുക്ക് വലിയ നമ്മൾ അംഗീകരിക്കുന്ന നമുക്കേറെ ഇഷ്ടപ്പെടുന്ന പല വ്യക്തികളുമുണ്ടായിരിക്കും. ഒരുപക്ഷേ വിശ്വാസി സമൂഹത്തിന് വലിയ അഭിമാനം തോന്നും അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ. പക്ഷേ അവരുടെ ആരാധനാ വിഷയങ്ങളിൽ അവർക്ക് സൂക്ഷ്മതയും പതിവും സ്ഥിരതയും ഇല്ലാത്ത ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. വിശേഷാൽ നമ്മുടെ നിർബന്ധ നമസ്കാരമായിട്ടുള്ള ഫർള് നമസ്കാരങ്ങൾ പോലും ജീവിതത്തിൽ അടുക്കും ചിട്ടയും ഇല്ലാതെ ജീവിക്കുന്ന ആളുകളുണ്ടാവും. നോമ്പ്, സകാത്ത് പോലെയുള്ള കാര്യങ്ങളൊക്കെ നിർബന്ധ ദാനധർമ്മങ്ങളടക്കമുള്ള കാര്യങ്ങളിൽ സൂക്ഷ്മതയില്ലാതെ എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ സമയവും ആരോഗ്യവും എല്ലാം ചെലവഴിക്കുന്ന ആളുകളുണ്ടാകും. യഥാർത്ഥത്തിൽ നമ്മൾ ഉത്തമനായൊരു മനുഷ്യനാകുന്നത് കേവലം ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ മാത്രമല്ല, മറിച്ച് അടിസ്ഥാനപരമായി നമ്മുടെ ഇബാദത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ എത്രത്തോളം നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകിയ റബ്ബിന് സ്തുതിച്ചുകൊണ്ടും ആ റബ്ബിന് ഇബാദത്ത് ചെയ്യുന്നതിലും എത്രത്തോളം നമ്മൾ സൂക്ഷ്മത പുലർത്തുന്നുണ്ടോ അതിനനുസരിച്ചാണ് ബാക്കി എല്ലാ കാര്യങ്ങളും അള്ളാഹു സ്വീകരിക്കാൻ കാരണമാകുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഇബാദത്ത് എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഈ ദുനിയാവിൽ അള്ളാഹു നൽകുന്നൊരു അവസരമാണ്. ഈ അവസരത്തെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തി പിന്നീട് ഇബാദത്തുകൾക്ക് അമലുകൾക്ക് അവസരമില്ലാത്ത ലോകത്ത് നമുക്ക് മുതൽക്കൂട്ടാകുന്നത് നാം ചെയ്തുകൂട്ടിയ നിർബന്ധ കാര്യങ്ങളും ഐച്ഛികമായ കാര്യങ്ങളുമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അല്ലാഹു ഉത്തമ മനുഷ്യരായി ഇബാദത്തുകൾ നിർവഹിച്ചുകൊണ്ട് തൻ്റെ ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും നിർവഹിച്ചുകൊണ്ട് മുന്നേറുന്നവരിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
2: മാഷാ അല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം ഉത്തമ മനുഷ്യനാകാൻ. ക്ലാസ് എടുത്തത് മുസ്തഫ അൻസാരി, എപ്പിക്കാട്.
4: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്, തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താൽപ്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ലുൽ ഖുർആനിൽ ഇന്ന് സൂറത്തുൽ ഹിജ്റിലെ 52 മുതൽ 54 കൂടിയ വചനങ്ങളാണ് നാം കേൾക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് സക്കീർ മൗലവി എടത്തനാട്ടുകര നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹിഫ്ലുൽ ഖുർആൻ സൂറത്തുൽ ഹിജ്റിന്റെ 1 മുതൽ 51 വരെയുള്ള ആയത്തുകളാണ് നാം ഇതുവരെ ഓരോ ദിനങ്ങളിലായി പഠിച്ചു പോന്നിട്ടുള്ളത്, ഹിഫ്ലാക്കി കഴിഞ്ഞത്. ഇന്ന് 52 മുതൽ 54 വരെ 2-3 ചെറിയ ആയത്തുകളാണ് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. എല്ലാ ശ്രോതാക്കളും പഴുത് നന്നായി ആവർത്തിച്ച് ഓതി പഠിക്കുക. പുതിയ ഭാഗം ഓതി കേൾക്കുന്നതിന് വേണ്ടി എല്ലാവരെയും സ്നേഹപൂർവം ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ആരംഭിക്കുന്നു.

0: ഇത് ദഖലു എന്നല്ല, ഇദ് ദഖലു കൽക്കല, ഇത് എന്ന് പറയുമ്പോൾ കൽക്കല അതിന് വരാൻ പാടില്ല. എന്നാൽ കുത്തുബുജ്ജത്തിൻ്റെ അക്ഷരങ്ങൾ വരുമ്പോൾ, അതിന് സുക്കൂൻ വരുമ്പോഴാണ് കൽക്കല, നമുക്കറിയാമല്ലോ.
1: ഇദ് ദഖലു അലൈഹി, ഇദ് ദഖലു അലൈഹി.
0: എന്നാൽ ദാലും ദാലും നമുക്കറിയാം പ്രൊനൗൺസിങ്ങിൻ്റെ വിഷയം. അപ്പോൾ അതുകൊണ്ട് ഇദ്ദഖലു എന്ന് ലയിച്ച് ദാലിനെ ദാലിലേക്ക് ലയിപ്പിക്കാനും പാടില്ല.
1: ഇദ്ദഖലു അലൈഹി ഫഖാലു സലാമാ,

0: അൽഹംദുലില്ലാ, സൂറ അൽ ഹിജറിൻ്റെ 52 മുതൽ 54 വരെ 2-3 ആയത്തുകളാണ് ഹിഫ്ദാക്കിയത്. ആവർത്തിച്ച് പഠിക്കുക. സ്ഥിരം സൂചിപ്പിക്കാറുള്ളത് പോലെ കൃത്യമായി ഓതി മനസ്സിൽ നിലനിർത്തുക. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. വാഖിറുദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാഅല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹിജ്റിൽ നിന്നും 52 മുതൽ 54 കൂടിയ വചനങ്ങളാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് സക്കീർ മൗലവി, എടത്തനാട്ടുകര.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഇനി നാം കേൾക്കുന്നത് നുറുങ്ങുകൾ. സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. മതിലുകൾക്കപ്പുറത്തെ കുടുംബം, സമീർ മുണ്ടേരി എഴുതിയ ലേഖനത്തിന് ശബ്ദം നൽകിക്കൊണ്ട് അബ്ദുസ്സമദ് കല്ലടിക്കോട് നമുക്കൊപ്പം ചേരുന്നു.
4: മതിലുകൾക്കപ്പുറത്തെ കുടുംബം, എഴുത്ത് സമീർ മുണ്ടേരി. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ ആരാധിക്കുന്നതിനോടൊപ്പം തന്നെ മാതാപിതാക്കളോടും ബന്ധുക്കളോടും അനാഥകളോടും കരുണ കാണിക്കാൻ കൽപ്പിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇസ്ലാം എടുത്തു പറയുന്ന ഒന്നാണ് അയൽവാസികളോടുള്ള ബാധ്യത. നമ്മുടെ വീടിൻ്റെ ജനലുകൾ തുറക്കുമ്പോൾ കാണുന്ന ആ മുഖങ്ങളോട് നാം കാണിക്കുന്ന പുഞ്ചിരിയും കാരുണ്യവും നമ്മുടെ വീടിൻ്റെ കൺകുളിർമ വർദ്ധിപ്പിക്കും. വിശുദ്ധ ഖുർആൻ കൽപ്പിക്കുന്നു, അടുത്ത അയൽവാസിയോടും അകന്ന അയൽവാസിയോടും നിങ്ങൾ നന്മയോടെ വർദ്ധിക്കുക. അധ്യായം അന്നിസാ, വചനം 36. നമ്മുടെ വീട് ഒരു തുരുത്തല്ല, അത് ചുറ്റുമുള്ള വീടുകളുമായി സ്നേഹത്താൽ ബന്ധിക്കപ്പെട്ട ഒന്നായിരിക്കണം. മക്കൾ വളരുന്നവർ ഇത്തരം സുരക്ഷിതമായ അയൽപക്കങ്ങളിലാകുമ്പോൾ അവർക്ക് മനുഷ്യത്വത്തിൻ്റെ വലിയ പാഠങ്ങൾ ലഭിക്കുന്നു. അയൽപക്കം ധന്യമാക്കാനും അവിടെ സ്നേഹത്തിൻ്റെ കൺകുളിർമ നിലനിർത്താനും നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. വിഭവങ്ങൾ പങ്കുവെക്കലും പട്ടിണി മാറ്റലും. നമ്മുടെ വീട്ടിൽ സന്തോഷങ്ങളും വിഭവങ്ങളും ഉണ്ടാകുമ്പോൾ അതിലൊരു പങ്ക് അയൽപക്കത്തുള്ളവർക്കും നൽകുന്നത് ബന്ധങ്ങളെ ദൃഢമാക്കും. അവന് ആഹാരമുണ്ടോ എന്നന്വേഷിക്കൽ ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. തൻ്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ചുണ്ണുന്നവൻ എന്നിൽ വിശ്വസിച്ചിട്ടില്ല. മറ്റൊരു ഹദീസ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദറിനോട് പറഞ്ഞു, അബൂദർ, നീ കറി വയ്ക്കുകയാണെങ്കിൽ അതിൽ അല്പം വെള്ളം കൂട്ടി ദ്രാവകം വർദ്ധിപ്പിക്കുകയും നിന്റെ അയൽക്കാരെ കൂടി പരിഗണിക്കുകയും ചെയ്യുക. മുസ്ലിം. ഉപദ്രവിക്കാതിരിക്കുക. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അയൽവാസിയെ ബുദ്ധിമുട്ടിക്കരുത്. നമ്മുടെ വീടിൻ്റെ ഒച്ചയോ മാലിന്യങ്ങളോ പെരുമാറ്റമോ അവർക്ക് ശല്യമാകുന്നുണ്ടോ എന്ന് നാം എപ്പോഴും ശ്രദ്ധിക്കണം. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ തൻ്റെ അയൽക്കാരനെ ഉപദ്രവിക്കാതിരിക്കട്ടെ. ബുഖാരി. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, അവൻ വിശ്വാസിയാകില്ല. അനുചരന്മാർ ചോദിച്ചു, ആരാണത് പ്രവാചകരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരുടെ ഉപദ്രവങ്ങളിൽ നിന്നാണോ തൻ്റെ അയൽവാസി നിർഭയനല്ലാത്തത്, അവൻ. ആദ്യമെത്തുന്ന സഹായഹസ്തങ്ങൾ. അയൽക്കാർക്കൊരാപത്തോ രോഗമോ വരുമ്പോൾ ഓടിയെത്തുന്ന ആദ്യത്തെ ആൾ നമ്മളായിരിക്കണം. ദൂരെയുള്ള ബന്ധുക്കളിലെത്തുന്നതിനേക്കാൾ മുമ്പേ സഹായമെത്തിക്കാൻ കഴിയുക തൊട്ടടുത്തുള്ള അയൽവാസിക്കാണ്. ഈ കരുതലാണ് ഒരു സമൂഹത്തിൻ്റെ കൺകുളിർമ. ഇമാം ഗസാലി തൻ്റെ ഹിയാ ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, അയൽക്കാരനോട് ഉപദ്രവം ചെയ്യാതിരിക്കുക എന്നത് മാത്രമല്ല അയൽപക്കമര്യാദ, മറിച്ച് അവൻ ചെയ്യുന്ന ഉപദ്രവങ്ങളെ ക്ഷമിക്കലും അവന് സഹായം ചെയ്യലുമാണ്. വിട്ടുവീഴ്ച മനോഭാവം. ചെറിയ അതിരുകളെച്ചൊല്ലിയോ മറ്റു നിസ്സാര കാര്യങ്ങളെച്ചൊല്ലിയോ ഉള്ള തർക്കങ്ങൾ ഒഴിവാക്കി വിട്ടുവീഴ്ച മനോഭാവം കാണിക്കുക. നന്മയോട് പെരുമാറുന്ന അയൽവാസി ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഉത്തമനായ അയൽക്കാരൻ തൻ്റെ അയൽക്കാരന് നന്മ ചെയ്യുന്നവനാണ്. തിർമിതി. ഈ സുദിനത്തിൽ നമുക്കെന്ത് ചെയ്യാം? അയൽക്കാരൻ സംതൃപ്തനാണെങ്കിൽ നമ്മുടെ വീടിന് ഐശ്വര്യം കൂടും. അതിനാൽ നമുക്കിന്ന് തന്നെ ചില ചെറിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാം. ഒരു പങ്ക് കൈമാറാം. നിങ്ങളുടെ വീട്ടിൽ നിന്നുണ്ടാക്കിയ വിഭവങ്ങളിൽ നിന്ന് ഒരു ചെറിയ പങ്ക് അയൽവാസിക്ക് നൽകുക. സുഖവിവരങ്ങൾ അന്വേഷിക്കാം. തിരക്കുകൾക്കിടയിലും വെറുതെ അവരെ കണ്ട് ഒന്ന് സുഖവിവരങ്ങൾ അന്വേഷിക്കാം. പിണക്കങ്ങൾ മറക്കാം. പണ്ടെന്തെങ്കിലും പിണക്കങ്ങളോ അകൽച്ചയോ ഉണ്ടായിരുന്നെങ്കിൽ അത് പൂർണ്ണമായും മറന്ന് ഒരു പുഞ്ചിരിയോടെ ഇന്നവരോട് സംസാരിക്കുക. അയൽപ്പക്ക ബന്ധങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വചനം, അയൽക്കാരന് അനന്തരാവകാശം ലഭിക്കുമോ എന്ന് ഞാൻ ശങ്കിക്കുവോളം ജിബ്രീൽ അലഹിസ്സലാം എന്നോട് അയൽക്കാരന്റെ കാര്യത്തിൽ വസീയത്ത് ചെയ്തുകൊണ്ടേയിരുന്നു. ബുഖാരി.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ.

സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണമെന്ന് ഉണർത്തുന്നു ഉപദേശിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനാണ് നമ്മൾ ഹൃദയ വസന്തം പ്രോഗ്രാമിലൂടെ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായി നമ്മൾ സൂറത്തുൽ മുഅ്മിനൂനിലെ 7 ആയത്തുകളാണ് പഠിച്ചത്. ആദ്യത്തെ വചനത്തിൽ വിശ്വാസികൾ വിജയിച്ചു എന്ന് പറയുന്നു. പിന്നീടുള്ള ആയത്തുകളിൽ ആദ്യം അവരുടെ പ്രത്യേകതകളായിക്കൊണ്ട് നമസ്കാരത്തിലെ ഭയഭക്തിയുള്ളവരാണ് എന്നും, പിന്നീട് അനാവശ്യങ്ങളിൽ വിട്ടുനിൽക്കുന്നവരാണ് എന്നും, മൂന്നാമതായി സകാത്ത് കൊടുത്തു വിട്ടുന്നവരാണ് എന്നും, നാലാമതായി ലൈംഗിക അവയവങ്ങൾ സൂക്ഷിക്കുന്നവരാണ് എന്നും അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു. മൂന്നാമത്തെ പ്രത്യേകതയായിക്കൊണ്ട് സകാത്ത് കൊടുത്തു വീട്ടുന്നവരാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിരിക്കുന്നു. അപ്പോൾ സകാത്ത് കൊടുത്തു വീട്ടുന്നവർ ആർക്കാണ് സകാത്ത് കൊടുക്കേണ്ടത്? വിശുദ്ധ ഖുർആൻ ആർക്കാണ് സകാത്ത് കൊടുക്കേണ്ടതെന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതല്ലാത്ത ഒരാൾക്ക് കൊടുത്താൽ അവൻ്റെ സകാത്ത് ശരിയാവുകയില്ല എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അപ്പോൾ ആരാണ് ഈ ആളുകൾ? സകാത്ത് കൊടുക്കേണ്ട ആളുകൾ, അതിൻ്റെ അവകാശികൾ 8 വിഭാഗം ആളുകളാണ്. വിശുദ്ധ ഖുർആനിൽ 9-ാം അധ്യായം സൂറത്ത് തൗബയുടെ 60-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവരാരൊക്കെയാണ് എന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു, ഇന്നമസ്സദഖാത്തു ലിൽഫുഖറ, നിശ്ചയമായും സകാത്ത് നൽകേണ്ടത്, ഇവിടെ സകാത്തിനെ അള്ളാഹു സുബ്ഹാനഹു വതആല സദഖ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സകാത്തിൻ്റെ അവകാശികൾ അവരാരാണ്? ഒന്ന്, ലിൽഫുഖറ. ഖുർആനിൽ ഇന്നമ എന്ന് പറഞ്ഞാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഇന്നമ എന്ന് പറഞ്ഞാൽ അവർ മാത്രം എന്നർത്ഥം, വേറെ കൊടുക്കാൻ വേണ്ടി പാടില്ല. ഒന്നാമത്തെ അവകാശി ലിൽഫുഖറ, അതിദരിദ്രരായ ആളുകളാണ്. തനിക്ക് സമ്പത്ത് ഉണ്ടെങ്കിലും ആ സമ്പത്ത് തൻ്റെ വരുമാനം സ്വന്തം ചെലവിൻ്റെ പകുതി പോലും തികയാത്ത ആളുകളാണ് ഫുഖറ, അല്ലെങ്കിൽ സമ്പത്ത് തീരെ ഇല്ലാത്ത ആളുകളുടെ ചെലവുകളുണ്ട്, അവരാണ് ഫക്കീർ എന്ന് പറയുക. രണ്ടാമത് പോലെ മസാക്കീൻ, മിസ്കീനുകൾ ദരിദ്രരാണ്. ദരിദ്രർ എന്ന് പറഞ്ഞാൽ വരുമാനമുണ്ടാകും, പക്ഷേ ആ വരുമാനം പകുതിയിൽ കൂടുതൽ പരിപൂർണമായും തികയുകയില്ല, അല്ലെങ്കിൽ കണക്കായിട്ട് മാത്രം തികയും, ഒന്നും ബാക്കിയുണ്ടാവുകയില്ല. അത്തരം ആളുകൾക്കാണ് മിസ്കീൻ എന്ന് പറയുക. നമ്മുടെ നാട്ടിൽ ചില ആളുകളൊക്കെ ചോദിച്ചു വരുന്നവർ ഫക്കീനും ചോദിക്കാതിരിക്കുന്നവർ മിസ്കീനും എന്ന ഒരു തെറ്റായ ധാരണയുണ്ട്. യഥാർത്ഥത്തിൽ ഫക്കീറും മിസ്കീൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വിഭാഗം ആളുകളാണ്. മൂന്നാമത്തത് പോലെ ആമിലീൻ ആലീഗ, സകാത്ത് ഇസ്ലാമിക രാജ്യങ്ങളിൽ സകാത്ത് കൊടുക്കാൻ വേണ്ടി അതിൻ്റെ ജോലിക്കാരായി നിശ്ചയിച്ചിട്ടുള്ള ആളുകൾ, സകാത്ത് കൃത്യമായി ജനങ്ങളിൽ നിന്നും പിരിക്കുകയും എത്തിക്കുകയും ചെയ്യുന്ന, അതൊരു ജോലിയായി തിരഞ്ഞെടുത്ത, മറ്റു ജോലികളില്ലാത്ത അതിൻ്റെ ജോലിക്കാരെ നിൽക്കുന്ന ആളുകൾക്ക് അവരുടെ ശമ്പളം സകാത്തിൽ നിന്നും കൊടുക്കാവുന്നതാണ്. നാലാമത്തത് പോലെ മുഅല്ലഫത്ത് ഖുലൂബുഹും, ഹൃദയം കൂട്ടിയിണക്കപ്പെട്ടവർ, ഇസ്ലാമിലേക്ക് ഹൃദയം ഇണക്കപ്പെട്ട ആളുകൾ, അഥവാ ഇസ്ലാം കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്, പക്ഷേ അവർക്ക് ചില സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ ഉള്ളതിനാൽ അവർ അത്തരം പ്രയാസത്തിൽ നിൽക്കുന്നുവെങ്കിൽ അത്തരം ആളുകൾക്ക് സമ്പത്തിൽ നിന്നും, സകാത്തിൻ്റെ സമ്പത്തിൽ നിന്നും അവർക്ക് കൊടുക്കൽ അനുവദനീയമാണ്. അതേപോലെ തന്നെ വഫി റിഖാബ്, റിഖാബ് എന്ന് പറഞ്ഞ അടിമമോചനമാണ് നാലാമത്തെ സകാത്തിൻ്റെ അവകാശികളായ ആളുകൾ, അഞ്ചാമത്തെ ആളുകൾ. വൽ ഗാരിമീൻ, ഗാരിമീൻ എന്ന് പറഞ്ഞാൽ കടം കൊണ്ട് വരഞ്ഞ ആളുകൾ, അഥവാ തനിക്ക് കടമുണ്ട്, ആ കടം തൻ്റെ വരുമാനം കൊണ്ട് കൊടുത്തു വീട്ടാൻ കഴിയാതെ ബുദ്ധിമുട്ടി നിൽക്കുന്നവരാണ് ഇതിൻ്റെ ആളുകൾ. അതല്ലാതെ കടമുള്ള എല്ലാ ആളുകളും ഈ സക്കാത്തിൻ്റെ പരിധിയിൽ പെടുകയില്ല. എനിക്ക് കടമുണ്ട്, എനിക്ക് വരുമാനവുമുണ്ട്, ഞാൻ വാങ്ങിയ ആൾ ഒരു 2 വർഷം കൊണ്ടൊക്കെ കൊടുത്തു വീട്ടാം എന്ന ഒരു കരാറിലാണ് വാങ്ങിയത്, എനിക്കത് കൊടുത്തു വീട്ടാൻ വേണ്ടി കഴിയും, എങ്കിൽ ഞാൻ സക്കാത്തിൻ്റെ അവകാശിയല്ല. നേരെ മറിച്ച് ഞാൻ കടം വാങ്ങി, പക്ഷേ എനിക്കെൻ്റെ സമ്പത്ത് കൊണ്ട്, വരുമാനം കൊണ്ട് ആ സക്കാത്ത് കടം കൊടുത്തു വീട്ടാനേ കഴിയാതെ അതുകൊണ്ട് കുടുങ്ങി നിൽക്കുകയാണ്. അത്തരം ആളുകൾക്ക് അവരുടെ കടം വീട്ടാൻ വേണ്ടി സക്കാത്തിൻ്റെ പണത്തിൽ നിന്നും കൊടുക്കാവുന്നതാണ്. അതേപോലെ അവസാന 6-ാമത്തേത് വഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്നാണ്, അഥവാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദിനിറങ്ങുന്ന, യുദ്ധത്തിനിറങ്ങുന്ന, തൻ്റെ ജോലിയൊന്നും ഒക്കെ മാറ്റിവെച്ച് ദീനിന് വേണ്ടി പോരാടാൻ ഇറങ്ങുന്ന ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സക്കാത്തിൻ്റെ പണത്തിൽ നൽകാം. അതല്ലാതെ ഫീ സബീലില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഇസ്ലാമിൻ്റെ മാർഗത്തിലുള്ള പള്ളികളും പോലെയൊക്കെ കൊടുക്കുന്ന ആളുകളൊന്നും ശരിയായ നിലപാടല്ല. 8-ാമത്തെ അവകാശി എന്ന് പറഞ്ഞാൽ ഇബ്നു സബീൽ, വഴിയാത്രക്കാരനാണ്. ഒരാൾ യാത്ര ചെയ്യുന്നു, യാത്രാമധ്യ യാത്ര പൂർത്തീകരിക്കാൻ കഴിയാത്ത രൂപത്തിൽ അദ്ദേഹം ബുദ്ധിമുട്ടി, പിന്നെ യാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ പണമില്ലായെങ്കിൽ, ആ വ്യക്തി എത്ര വല്ല പൈസക്കാരനാണെങ്കിലും അയാൾക്ക് യാത്ര പൂർത്തിയാക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ട് വന്നാൽ അയാൾക്ക് സക്കാത്തിൻ്റെ പണത്തിൽ നിന്നും യാത്ര പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള പൈസ അയാൾക്ക് കൊടുക്കാവുന്നതാണ്. ഇനി പണക്കാരനാണെങ്കിൽ യാത്ര പൂർത്തിയാക്കി പിന്നെ തിരിച്ചു കൊടുക്കാം, കൊടുക്കാതിരിക്കാം. കൊടുത്താൽ ഈ സക്കാത്തിൻ്റെ പണം കൊടുത്ത ആൾക്ക് മറ്റൊരാവശ്യങ്ങൾക്ക് വേണ്ടി ഈ സക്കാത്തിൻ്റെ അവകാശങ്ങൾക്ക് നൽകാവുന്നതാണ്. അപ്പോൾ ഈ 8 വിഭാഗം ആളുകൾക്ക് മാത്രമാണ് സക്കാർ നൽകേണ്ടത് എന്ന് നമ്മൾ കഴിഞ്ഞ വചനത്തിൻ്റെ ഒരു പൂർത്തീകരണം എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിജയം പ്രാപിച്ച സത്യവിശ്വാസികളുടെ അടുത്ത ഗുണങ്ങളാണ് നമ്മൾ പഠിക്കാനും വേണ്ടി പോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ആയത്തിൻ്റെ ബാക്കിയിൽ മറ്റു ആളുകൾ, അവകാശികൾ അഥവാ വിജയം പ്രാപിച്ച, വിജയത്തിന് കാരണമാകുന്ന ആളുകൾ അവരാരൊക്കെയെന്ന് പഠിപ്പിക്കുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والذين هم لأمانة

آتِهِمْ وَأَهْدِهِمْ رَاعُونَ وَالَّذِينَ هُمْ عَلَى صَلَوَاتِهِمْ يُحَافِظُونَ أُولَئِكَ هُمُ الْوَارِثُونَ الَّذِينَ يَرِثُونَ الْفِرْدَوْسَ هُمْ فِيهَا خَالِدُونَ. ഇതാണ് ഇൻഷാല്ല ഇന്ന് നമ്മൾ എടുക്കുന്ന ആയത്തുകൾ. ഇവിടെ പത്താമത്തെ വചനത്തിൽ ഉലായിക്ക എന്നെഴുതിയ ആ എഴുത്ത് നമ്മൾ ശ്രദ്ധിക്കാം. അവിടെ ഉല എന്നത് കഴിഞ്ഞ് മദ്ദക്ഷരമായ അലിഫാണ്. അതിനുശേഷം ഉലായിക്ക എന്ന ഒറ്റ വാക്കാണത്. ആ ഒറ്റ വാക്കിൽ തന്നെ ഹംസ വരികയും ചെയ്യുന്നു. മദ്ദക്ഷരത്തിന് ശേഷം അതേ വാചകത്തിൽ തന്നെ ഹംസ വന്നാൽ അവിടെയുള്ള മദ്ദിനെ അൽ മദ്ദുൽ മുത്തസിൽ എന്നാണ് പറയുക, അഥവാ ചേർത്തി പറയുന്നതായ മദ്ദ്. അപ്പോൾ അത് വളരെ നീട്ടി, ആറുമാത്ര വരുന്ന രൂപത്തിൽ നീട്ടി നമ്മൾ ഓതണം. ഉലായിക്ക എന്ന് തന്നെ ഓതണം. അതല്ലാതെ ഉലായിക്ക എന്ന് തീരെ നീട്ടാത്ത രൂപത്തിൽ ഓതുന്നത് തെറ്റായ പാരായണമാണ്. അത് മദ്ദുൽ മുത്തസിൽ എന്നാണ് അതിന് പറയുക. എന്താണ് ഈ വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്? വല്ലദീന ഉഹും, വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ ആവർത്തിക്കുന്നു, അക്കൂട്ടർ, അവർ ആരാണ്? ലി അമാനാത്തിഹിം, അവരുടെ അമാനത്തുകൾ. വഅഹദിഹിം, അവരുടെ കരാറുകൾ. റഊൻ, അത് പൂർത്തീകരിക്കുന്നവരാണ്. അമാനത്തെന്ന് പറഞ്ഞാൽ വിശ്വസിച്ചേൽപ്പിച്ച മുതലാണ്. വിശ്വസ്തത എന്നാണ് അമാനത്ത് എന്ന പദത്തിന്റെ അർത്ഥം. അപ്പോൾ ആ അമാനത്തും അഹദ് എന്ന് പറഞ്ഞാൽ കരാർ, ഇത് രണ്ടും കൊടുക്കുന്നവരാണ്. അഹദ്, വഅദ്, വഈദ് എന്നീ മൂന്ന് പദങ്ങൾ ആളുകൾ പരസ്പരം അർത്ഥം മാറി പറയാറുണ്ട്. അഹദ് എന്ന് പറഞ്ഞാൽ കരാറാണ്, വഅദ് എന്ന് പറഞ്ഞാൽ വാഗ്ദാനമാണ്, വഈദ് എന്ന് പറഞ്ഞാൽ താക്കീദാണ്. ഇത് മൂന്നും നമ്മൾ പരസ്പരം മാറിപ്പോകാനത് സൂക്ഷിക്കണം. പിന്നീട് അള്ളാഹു പറയുന്നു, വല്ലദീനകും അലാ സ്വലവാത്തിഹിം യുഹാഫിദൂൻ. വല്ലദീനകും, അക്കൂട്ടർ, യാതൊരു വിഭാഗമാകുന്നു. അലാ സ്വലവാത്തിഹിം, അവരുടെ നമസ്കാരങ്ങളുടെ വിഷയത്തിൽ. രണ്ടാമത്തെ ആയത്തിൽ സ്വലാത്തിഹിം എന്നാണ് പറഞ്ഞത്, ഇവിടെ സ്വലവാത്തിഹിം എന്നാണ് പറഞ്ഞത്. പാരായണത്തിൽ അതിലെ വ്യത്യാസം നമ്മൾ ശ്രദ്ധിക്കണം. ഒരേപോലെ പാരായണം ചെയ്യരുത്. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഏകവചനമാണ്, സ്വലവാത്ത് എന്നത് അതിൻ്റെ ബഹുവചനമാണ്. അപ്പോൾ അവരുടെ നമസ്കാരങ്ങൾ, യുഹാഫിദൂൻ, അത് കാത്തു സൂക്ഷിക്കുന്നവരാണ് എന്നാണ്. നമസ്കാരം അത് ഒരിക്കലും ഭംഗം വരാത്ത രൂപത്തിൽ കൃത്യമായി കാത്തു സൂക്ഷിക്കുന്നവരാണ്, സംരക്ഷിക്കുന്നവരാണ് വിജയം വരിച്ച സത്യവിശ്വാസികൾ. ഇതാണ് ബാക്കി സത്യവിശ്വാസികളുടെ ഗുണമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്. അതിനുശേഷമുള്ള വചനത്തിൽ അവർക്കുള്ള നേട്ടങ്ങളാണ് അള്ളാഹു അടുത്ത ആഴ്ചയിൽ പറയുന്നത്. അപ്പോൾ എന്താണ് ഈ അവസാനം പറഞ്ഞ രണ്ട് അവരുടെ പ്രത്യേകതകൾ? ഒന്ന്, അമാനത്ത് കൊടുത്ത് കാത്തു സൂക്ഷിക്കുന്നവരാണ് അവരെന്നാണ്. അമാനത്ത് എന്ന് പറഞ്ഞാൽ വിശ്വസ്തത എന്നാണ് അർത്ഥം. വിശ്വസിച്ചേൽപ്പിച്ച മുതലിന് അമാനത്ത് എന്ന് പറയും, വിശ്വസിച്ചേൽപ്പിച്ച സ്ഥാനത്തിന് അമാനത്ത് എന്ന് പറയും. ഇത് വളരെ ഗൗരവത്തിൽ കാത്തു സൂക്ഷിക്കൽ വിശ്വാസികളുടെ മേൽ നിർബന്ധമാണ്. ആ അമാനത്ത് കാത്തു സൂക്ഷിക്കുന്നില്ല എങ്കിൽ നമ്മളുടെ വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ അമാനത്തിനെക്കുറിച്ച് പഠിപ്പിച്ചത്, അള്ളാഹു സുബ്ഹാനഹു വതആല അമാനത്ത് നിസാരമായ ഒരു കാര്യമായിട്ടല്ല പഠിപ്പിച്ചത്. അള്ളാഹു അമാനത്ത് എന്നതിനെ അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്, അള്ളാഹു അമാനത്തിനെ ആകാശങ്ങളുടെയും ഭൂമിയുടെയും പർവ്വതത്തിന്റെയും മുകളിൽ പ്രദർശിപ്പിച്ചപ്പോൾ അവരെല്ലാം അത് ഏറ്റെടുക്കാൻ വിസമ്മതിച്ചു. കാരണം അവർക്ക് പേടിയാണ്, അത്രയും ഗൗരവമുള്ള വിഷയമാണത്. അതിൽ നിന്നും അവർ പേടിച്ച് പൊട്ടി പൊട്ടി പോകുമാറ് അവർക്ക് വല്ലാത്ത ഭയമായി കഴിഞ്ഞു. പക്ഷേ വഹമലഹൽ ഇൻസാൻ, മനുഷ്യൻ അതിനെ ഏറ്റെടുക്കുകയുണ്ടായി. ഇന്നഹു കാന ളലൂമൻ ജഹൂല, അവൻ അങ്ങേയറ്റത്തെ അക്രമിയും അവിവേകിയുമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു. കാരണം എന്താണ്? ഒരു വിവേകമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ആളെ സംബന്ധിച്ചിടത്തോളം അത്ര ഗൗരവമുള്ള കാര്യം ഏറ്റെടുക്കാൻ കഴിയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകത്ത് ഏറ്റവും ഗൗരവത്തിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് അമാനത്ത്. അമാനത്തിനെക്കുറിച്ച് ചോദിച്ച് അതിൻ്റെ ഉത്തരം പറയാതെ ഒരാൾക്ക് നാളെ പരലോകത്ത് സിറാത്ത് പാലം മുറിച്ച് കടക്കാൻ കഴിയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അത് നിസാരമായ കാര്യമല്ല. വളരെ ഗൗരവത്തിൽ അത് എന്തായിക്കോട്ടെ, നമ്മളെ ഒരാൾ വിശ്വസിച്ചുകൊണ്ട് ഒരു സാധനം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ കൃത്യമായി കാത്തു സൂക്ഷിക്കാൻ നമ്മൾ കഴിയണം. ഒരു സ്ഥാനം, അത് ഓഫീസിലാകട്ടെ, നമ്മുടെ ജോലിസ്ഥലത്താകട്ടെ, സംഘടനയിലാകട്ടെ, നമ്മുടെ ക്ലാസ്സിലാകട്ടെ, എവിടെയാകട്ടെ, ഒരു ഉത്തരവാദിത്തം നമ്മളെ ഏൽപ്പിച്ച, അത് വിശ്വസിച്ചേൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമാണ്. അതൊരിക്കലും ഭംഗം കാണിക്കുവാൻ വേണ്ടി പാടില്ല. അത് കൃത്യമായി നമ്മൾ പാലിച്ചിട്ടില്ല എങ്കിൽ അതിനെക്കുറിച്ച് അള്ളാഹു ചോദ്യം ചോദിക്കുമ്പോൾ മറുപടി പറയാൻ കഴിയാതെ വിഷമിക്കുന്ന, ഭയപ്പെടുന്ന അവസ്ഥ നമുക്കുണ്ടാകും. ആ അമാനത്തിനെക്കുറിച്ച് കൃത്യമായി മറുപടി പറഞ്ഞാൽ മാത്രമാണ് നമുക്ക് സിറാത്ത് പാലം മുറിച്ചു കടന്ന് സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടി കഴിയുക. അതുകൊണ്ട് അമാനത്തിനെ വളരെ ഗൗരവത്തിൽ നമ്മൾ സൂക്ഷിക്കണം. രണ്ടാമത് വഅഹദിഹിം എന്നാണ്, അവർ കാത്തു സൂക്ഷിക്കുന്ന, നിറവേറ്റുന്ന,

രണ്ടാമത്തെ കാര്യം അഹദ് കരാറാണ്. കരാറ് പാലിക്കുക എന്നുള്ളത് വിശ്വാസിയുടെ പ്രത്യേകതയാണ്. അമാനത്ത് എന്ന് പറഞ്ഞ വിശ്വസ്തതയാണ്. ആ അമാനത്ത് ഏൽപ്പിക്കുമ്പോൾ അവൻ അമീനാകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബുവത്തിന് മുമ്പ് തന്നെ അൽ അമീൻ വിശ്വസ്തൻ എന്ന് വിളിക്കപ്പെട്ട വ്യക്തിയാണ്. കാരണം അമാനത്ത് ഏൽപ്പിച്ചാൽ അത് പിന്നെ കണ്ണും പൂട്ടി വിശ്വസിക്കാൻ കഴിയുന്ന ആളായിരുന്നു പ്രവാചകൻ. വിശ്വാസി അങ്ങനെ ആകേണ്ടവന്. വിശ്വാസി ഒരിക്കലും ഒരാളും സംശയത്തിൻ്റെ നിലയിൽ അവനൊരു കാര്യം ഏൽപ്പിച്ചാൽ അവന് പറ്റിക്കും എന്ന് തോന്നാൻ വേണ്ടി പാടില്ല. അടുത്തത് അള്ളാഹു പറയുന്നത് അഹദ് കാത്തു സൂക്ഷിക്കുന്നവർ, കരാർ പാലിക്കുന്നവരാണ്. ഒരാളോട് നമ്മളൊരു കരാറിൽ ഏർപ്പെടുത്തിട്ടുണ്ടെങ്കിൽ ആ കരാർ പരിപൂർണമായും പാലിക്കാൻ നമ്മൾ നിർബന്ധ ബാധ്യതയുള്ളവരാണ്. അത് ആരോട് എന്നില്ല, അത് ഉമ്മയോടാകട്ടെ, ഉപ്പയോടാകട്ടെ, മുതലാളിയോടാകട്ടെ, മുസ്ലിമിനോടാകട്ടെ, അമുസ്ലിമിനോടാകട്ടെ, ശത്രുവിനോട് ആരോടാകട്ടെ, നമ്മൾ കരാർ ഏർപ്പെട്ടിട്ടുണ്ടോ ആ കരാർ പൂർത്തിയാക്കുക എന്നത് വിശ്വാസിയുടെ അടയാളമാണ്. ആ കരാർ പൂർത്തിയാക്കുന്നില്ലെങ്കിൽ വിശ്വാസിയുടെ നേരെ ഓപ്പോസിറ്റ് അവൻ മുനാഫിഖായി പോകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തുൽ മുനാഫിഖി സലാസ്, മുനാഫിഖിന്റെ അടയാളങ്ങൾ, കപട വിശ്വാസ അടയാളം മൂന്നാണ് എന്ന് മറ്റൊരു ഹദീസിൽ നാലാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന് പഠിപ്പിച്ച എന്താണ്? അവനെ സംബന്ധിച്ച് ഇത് അഹദ ഖദറ, അവൻ കരാർ അവന് പിന്നെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഖദറ, അവൻ എന്ത് ചെയ്യും? അത് ലംഘിക്കും, ഉറപ്പാണ്. കരാർ നമ്മൾ ഏറ്റുകഴിഞ്ഞാൽ അത് പരിപൂർണമായും പാലിച്ചിരിക്കണം. ഒരിക്കലും അതിൽ ഒരു ഭംഗവും നമ്മൾ വരുത്താനും വേണ്ടി പാടില്ല. നിങ്ങൾ നോക്കൂ, ഇസ്ലാമിക ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇത് എത്രത്തോളം ഗൗരവപ്പെട്ടതാണ് നമ്മൾ ബോധ്യപ്പെടുത്തുന്ന കുറേ സംഭവങ്ങൾ കാണാൻ കഴിയും. മഹനയ ഖുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പിതാവ് ഹുസൈൽ, അദ്ദേഹവും അദ്ദേഹത്തിന്റെ പിതാവ് ഹുസൈലും കൂടി മക്കയിൽ നിന്ന് മദീനത്തേക്ക് ഹിജ്റ വരുന്ന സമയത്ത് ശത്രുക്കൾ അവരെ തടഞ്ഞു വെച്ചു. ശത്രുക്കൾ തടഞ്ഞു വെച്ചപ്പോൾ അവർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ വേണ്ടി അവരോടൊരു കരാറിൽ ഏർപ്പെട്ടു. ഞങ്ങൾ മദീനയിലേക്ക് ഞങ്ങളുടെ സ്വന്തം സംരക്ഷണത്തിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി പോകുന്നതാണ്. ഞങ്ങൾ ഒരിക്കലും നിങ്ങൾക്കെതിരെ ഏറ്റുമുട്ടാൻ വരില്ല എന്ന് അവർ മക്കയിലെ മുശ്രിക്കളോട് കരാർ ഏർപ്പെട്ടപ്പോൾ അവർ അങ്ങോട്ടേക്ക് അവരെ വിട്ടു. അങ്ങനെ ബദർ യുദ്ധം വന്നു. നമുക്കറിയാം ബദർ യുദ്ധം ഇസ്ലാം പിന്നെ ഏറ്റുമുട്ടിയ ഏറ്റവും ആദ്യത്തെ യുദ്ധമാണ്. മുസ്ലിമുകൾക്കേറെ സഹായം ആവശ്യമായ ശത്രുക്കളുടെ പിന്നെ മൂന്നിലൊന്ന് മാത്രം മുസ്ലിങ്ങളുണ്ടായിരുന്ന ആയുധബലമില്ലാത്ത അവസ്ഥയിലാണ് ബദറിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ബദർ യുദ്ധത്തിന് ഇറങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് ഈ കരാർ പ്രവാചകനോട് ചോദിക്കുന്നു, ഇങ്ങനെ കരാർ ഞങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് എന്തു ചെയ്യണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് തിരിച്ചു പോകാൻ പറഞ്ഞു, കാരണം അത് നിങ്ങളങ്ങനെ കരാർ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കരാർ നിങ്ങൾ പാലിക്കൽ നിർബന്ധമാണ്. ഒരിക്കലും നമ്മൾ ലംഘിക്കാൻ പാടില്ല. പഠിപ്പിച്ച് ബദർ യുദ്ധത്തിൽ ഈ സഹാബിക പങ്കെടുക്കാൻ കഴിയാതിരിക്കണ ഒരൊറ്റ കാരണം ഈ കരാറിൽ ഏർപ്പെട്ടതാണ്. അതേപോലെ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ റോമക്കാരുമായി കൊണ്ട് യുദ്ധത്തിന് പുറപ്പെടുന്ന സമയം, ഈ റോമക്കാരുമായി കൊണ്ട് മുആവിയ റളിയല്ലാഹു അൻഹു ആദ്യം ഒരു കരാർ ഏർപ്പെട്ടിരുന്നു. അവരുമായി കൊണ്ട് ഒരിക്കലും ഒരു യുദ്ധത്തിൽ ഏർപ്പെടില്ല എന്ന്, ഏറ്റുമുട്ടൽ ഉണ്ടാകില്ല എന്ന് കരാറിൽ ഏർപ്പെട്ടിരുന്നു. പിന്നീട് ഒരു പ്രത്യേക സാഹചര്യം വന്നപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു റോമക്കാരോട് ഏറ്റുമുട്ടാൻ വേണ്ടി അദ്ദേഹം യുദ്ധസന്നാഹങ്ങളുമായി കൊണ്ട് പുറപ്പെട്ടു. അങ്ങനെ പുറപ്പെട്ടപ്പോൾ ദൂരദിക്കിൽ നിന്നും വാഹനപ്പുറത്ത് അതിവേഗത്തിൽ മഹാനായ അമ്രുബിൻ അബസ റളിയല്ലാഹു അൻഹു കുതിച്ചു വരികയാണ്. ഓടി വന്നുകൊണ്ട് മുആവിയോട് പറഞ്ഞു, മുആവിയ, താങ്കൾ ഇങ്ങനെ ഒരു കരാർ ഏർപ്പെട്ടിട്ടുണ്ട്, കരാറിൽ ഏർപ്പെട്ടാൽ അത് പാലിക്കണമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് ഈ യുദ്ധം പാടില്ല. ഇനി അങ്ങനെ യുദ്ധം ചെയ്യുന്നെങ്കിൽ അവരെ നിങ്ങൾ ആദ്യം അറിയിച്ച് ഈ കരാർ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞ ശേഷം മാത്രമേ യുദ്ധത്തിന് മുതിരാനേ പാടുള്ളൂ എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നു. ഇത് കേട്ടപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സഹാബിയായ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഭാര്യയുടെ സഹോദരനായ ആ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു അത് ഏറ്റെടുക്കുന്നു. പ്രവാചകന്റെ ആ ഒരു കൽപ്പനയെ, പ്രവാചകൻ ഹദീസിനെ സ്വീകരിച്ചുകൊണ്ട് യുദ്ധത്തിന് പോകാതെ പിന്തിരിഞ്ഞു പോകുന്നത് കാണാൻ കഴിയും. കാരണം എന്താണ്? അവർ പാലിച്ച കരാറാണ്. അതുകൊണ്ട് സഹോദരന്മാരെയും സഹോദരിമാരെയും, കരാർ പാലിക്കാൻ വേണ്ടി നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് എന്ന് ഓർമ്മിക്കുക. അതേപോലെ തന്നെ ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്ന സത്യവിശ്വാസികളുടെ മറ്റൊരു ഗുണം, വല്ലദീനകും അലാ സ്വലവാത്തികും യുഹാഫിദൂൻ, അവർ തങ്ങളുടെ നമസ്കാരം കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കുമെന്ന്. നമസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് സമയബന്ധിതമായി നിശ്ചയിച്ച ഒരു വാർത്തം, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, വിശ്വാസികൾക്ക് സമയം നിർണയിച്ച ഒരു നിർബന്ധ പ്രവർത്തനമാണ് നമസ്കാരം എന്നുള്ളത്. ആ നമസ്കാരം സമയത്ത് നിർവഹിക്കാൻ പ്രവാചകനെ പഠിപ്പിച്ചു. ഏറ്റവും ഉന്നതമായ പ്രവർത്തനം ഏതാണെന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയോട് പറഞ്ഞത് അസ്സലാത്തു ലിവഖ്തിഹ, നമസ്കാരം അതിനെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ്. ആ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ നല്ല ശ്രദ്ധ ഉണ്ടാകണം. തോന്നിയതുപോലെ എപ്പോഴെങ്കിലുമൊക്കെ തോന്നുമസല്യായി നമസ്കരിക്കേണ്ടതല്ല നമസ്കാരം. അതിന് കൃത്യമായ സമയം പഠിപ്പിച്ചിട്ടുണ്ട്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ പോയി ജമാഅത്തായിട്ടാണ് അവർ നമസ്കരിക്കുന്നത്. അവർക്കതിൽ യാതൊരു ഇളവുമില്ല. അള്ളാഹുവിന് മുമ്പിൽ പറയാൻ മാത്രമുള്ള വ്യക്തമായ ഉഴുതറുകൾ, കാരണങ്ങൾ ഉണ്ടെങ്കിലല്ലാതെ അവർക്ക് പാടില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ പോക്ക് നിർബന്ധമില്ല, പക്ഷെ അവർ വീടകങ്ങളിൽ നിന്ന് സമയബന്ധിതമായി നിർവഹിക്കേണ്ടതുണ്ട്. ലുഹുർ നമസ്കാരം വൈകിപ്പിച്ച്, അനാവശ്യമായി പിന്തിപ്പിച്ച്, അസറിനെ തുടക്കത്തിലേക്ക് കൊണ്ടുവച്ച്,
അവസാനം ളുഹ്ർ നിസ്കരിച്ച്

0: അതേ വുളുവിൽ അസർ നിസ്കരിച്ചുകൊണ്ട് എണീച്ചു പോരുന്ന സ്ത്രീകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അത് ശരിയായ നടപടിയല്ല. ഓരോ നമസ്കാരവും അതിൻ്റെ സമയത്ത് തന്നെ വുളുവ് ചെയ്ത് നമസ്കരിക്കുന്ന രീതിയായിരിക്കണം നമുക്ക് ഉണ്ടാകേണ്ടത്. അത് ഒരു നിലക്കും നഷ്ടപ്പെടുത്താൻ പാടില്ല. യാത്രയിലാകട്ടെ, മറ്റേറെ സന്ദർഭം, ICU-ൽ ആണെങ്കിൽ പോലും നമ്മൾക്ക് സാധ്യമാകുന്ന പോലെ നമസ്കരിക്കണം. നിൽക്കാൻ കഴിയില്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാം, ഇരിക്കാൻ കഴിയില്ലെങ്കിൽ കടന്ന് നിസ്കരിക്കാം. എങ്ങനെയാണോ സാധ്യമാകുന്നത്, ആ സാധ്യമാകുന്ന രൂപത്തിൽ യാത്രയിലും ഒറ്റക്കുള്ള സമയത്തും ഏത് സമയത്തും നമസ്കാരം ഒഴിവാക്കാതിരിക്കാൻ വിശ്വാസികൾ ശ്രദ്ധിക്കും. ആ നമസ്കാരത്തിന് ശ്രദ്ധയുണ്ടാകാതിരിക്കുക. ചില ആളുകൾ കല്യാണമായി കഴിഞ്ഞാൽ പിന്നെ നിസ്കാരമില്ല, പ്രത്യേകിച്ച് പുതിയ പെണ്ണിനും അതേപോലെ തന്നെ പുതിയ ചെറുക്കനുമൊക്കെ മേക്കപ്പൊക്കെ ഇട്ട് ഒരുങ്ങി നിന്നാൽ പിന്നെ അവർക്കൊന്നും നിസ്കാരമില്ല. കല്യാണ വീട്ടിൽ വിരുന്നിനെത്തുന്ന മുഴുവൻ ആളുകൾക്ക് നമസ്കാരമില്ല. അത്തരം അവസ്ഥയൊക്കെ വളരെ ഗൗരവമാണ്. കോളേജിൽ പഠിക്കാൻ പോയാൽ, സ്കൂളിലേക്ക് പോയാൽ പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും നമസ്കാരമില്ലാത്ത അവസ്ഥയുണ്ട്. അതൊക്കെ നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. വിശ്വാസികൾ, വിജയിച്ച വിശ്വാസി അടയാളമായിക്കൊണ്ട് അവർ പഠിപ്പിക്കുന്നത് അവർ നമസ്കാരത്തിൽ ശ്രദ്ധയുള്ളവരാണ് എന്നാണ്. അങ്ങനെ അവർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള നേട്ടമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത രണ്ടായത്തിൽ പഠിപ്പിക്കുന്നത്. ഉലായിക്ക, ഇങ്ങനെ വിശ്വാസികൾ പാലിക്കേണ്ട എല്ലാ ഗുണങ്ങളും പാലിച്ച ആളുകൾ, അക്കൂട്ടർ ഹും, അവർ തന്നെയാണ് അൽവാരിസൂൻ, അനന്തരമെടുക്കുന്നവർ, അനന്തരാവകാശികൾ അവർ തന്നെയാണ്. എന്താണ് അവർ അനന്തരമെടുക്കുന്നത്? അല്ലദീന, യാതൊരു കൂട്ടർ, യരിസൂന, അവർ അനന്തരമെടുക്കുന്നു, അൽ ഫിർദൌസ്, അവർക്ക് അനന്തരമായി കിട്ടുന്ന എന്താണ് അൽ ഫിർദൌസ്? അത് ഫിർദൌസ് ആണ്, അത് സ്വർഗത്തിലെ ഉന്നത സ്ഥാനമാണ്. ഹും, അവർ, ഫീഹ, അതിൽ, അഥവാ ഫിർദൌസിൽ, ഖാലിദൂൻ, നിത്യവാസികളായിരിക്കും എന്നാണ്. അപ്പോൾ ഈ ഗുണങ്ങൾ നേടിയെടുത്ത, അഥവാ നമസ്കാരത്തിലെ ഭയഭക്തിയുള്ള, അനാവശ്യങ്ങളെ വിട്ടുനിന്ന, സകാത്ത് കൊടുത്തു വീട്ടിയ, ഗുഹ്യാവയം കാത്തു സൂക്ഷിച്ച, അമാനത്ത് കാത്തു സൂക്ഷിച്ച, കരാറ് കാത്തു സൂക്ഷിച്ച, നമസ്കാരം കൃത്യമായി സൂക്ഷിച്ച ഈ 7 ഗുണങ്ങളുള്ള സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ ആളുകൾ ഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂൻ അൽ ഫിർദൌസ്, സ്വർഗം ഫിർദൌസ് അനന്തരമായി കിട്ടുന്നവരാണ് എന്നാണ്. ഫിർദൌസ് എന്നത് സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ചു, ഇത് അസലുല്ലാഹ് അൽ ജന്ന, സ്വർഗത്തെക്കുറിച്ച് ചോദിക്കുന്നുവെങ്കിൽ സലുല്ലാഹ് അൽ ഫിർദൌസ്, നിങ്ങൾ റബ്ബിനോട് ഫിർദൌസിനെ ചോദിക്കണം. കാരണം ഫഇന്നക അഅല ജന്ന വ ഔസതുക, സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതിയിലുള്ളതും അതിന്റെ മധ്യഭാഗത്തുള്ളതും അത് ഫിർദൌസ് ആണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ സ്വർഗത്തിന്റെ നിർമ്മിതി എന്ന് പറഞ്ഞാൽ അത് ഒരു മിനാരം പോലെയോ അല്ലെങ്കിൽ പിരമിഡിന്റെ പോലെയോ ഒക്കെ ആയിരിക്കാം. അഥവാ മധ്യഭാഗവും ഉന്നതവും നടുവിലായി നിൽക്കുന്ന അവസ്ഥാവിശേഷത്തിലായിരിക്കും സ്വർഗത്തിന്റെ എടുപ്പ് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. 100 എടുപ്പുകളാണ്, നിലകളാണ് സ്വർഗത്തിലുള്ളതെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ലിൽ ജന്നതി മിഅത്തു ദറജ, സ്വർഗത്തിന് 100 ദറജകളുണ്ട്. ഓരോ ദറജകൾ ഒരു നിലയിൽ അടുത്ത നിലയിലേക്ക് ദൂരമെന്ന് പറഞ്ഞാൽ 100 വർഷത്തെ വഴി ദൂരമാണെന്നൊരു ഹദീസിലും ആകാശ ഭൂമികൾക്കിടയിലുള്ള അത്രയും ദൂരമാണെന്ന് മറ്റൊരു ഹദീസിലും പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത്തരം 100 നിലകളുള്ള സ്വർഗം, അതിൻ്റെ 100-ാമത്തെ ഏറ്റവും ഉന്നതിയുള്ള നിലയാണ് ഫിർദൌസ്. ആ ഫിർദൌസിന്റെ മുകളിൽ നിന്നാണ് സ്വർഗീയ നദികൾ പൊട്ടിയൊഴുകുന്നത്. അതിൻ്റെ മുകളിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അർശുള്ളത്. ആ ഫിർദൌസിലാണ് പ്രവാചകന്മാരും സിദ്ദീഖുകളും ശുഹദാക്കളും സ്വാലിഹുകളും ഒക്കെ വസിക്കുന്നത്. ആ ഫിർദൌസിലായിരിക്കണം നമ്മൾ പ്രവേശിക്കാൻ ആഗ്രഹിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ചോദിക്കുമ്പോൾ ആ ഫിർദൌസ് ചോദിക്കണം. ആ ഫിർദൌസ് കിട്ടുന്ന ആളുകളാണ് ഈ പറയപ്പെട്ട 7 ഗുണങ്ങൾ കാത്തു സൂക്ഷിച്ച, വിജയം കൈവരിച്ച വിശ്വാസികളെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന. സ്വർഗമെന്ന് പറഞ്ഞാൽ അത് ഒരുപാട് സൗകര്യങ്ങളുള്ള ഉന്നതമായ സ്ഥാനമാണ്. ആ സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിയായിരിക്കണം നമ്മൾ പരിശ്രമിക്കേണ്ടത്. ആ ഫിർദൌസ് കിട്ടാനുള്ള മാർഗമായി കൊണ്ടാണ് ഈ സൂറത്തിൻ്റെ തുടക്കത്തിലെ വചനങ്ങളിൽ ഈ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ, 7 ഗുണങ്ങൾ നമ്മൾ നേടിയെടുത്ത് സ്വർഗത്തിൽ ഫിർദൌസ് കിട്ടുന്നവരെ നമ്മൾ മാറുക. ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഫിർദൌസ്, അല്ലാഹുവേ ഞാൻ നിന്നോട് ഫിർദൌസിനെ ചോദിക്കുന്നുവെന്ന് കൃത്യമായി കൊണ്ട് പ്രാർത്ഥിക്കുന്നവരെ നമ്മൾ മാറുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാം സ്വർഗം നൽകി, ഫിർദൌസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലൈ മുഹമ്മദിൻ വഅലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം.

0: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഓ, ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു പീസ് റേഡിയോ റിവൈൻഡ്.
1: Peace Radio, tuned to reality.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. وسخر

0: അല്ലാഹു സുബ്ഹാനഹു തആല അതിലൂടെ പറയുന്ന ഒരു കാര്യം, വസഖറ ലക്കുമുൽ ലൈല വന്നഹാറ വശംസ വൽ ഖമർ, രാത്രിയെയും പകലിനെയും സൂര്യനെയും ചന്ദ്രനെയും അവൻ നിങ്ങൾക്ക് വിധേയമാക്കി തന്നിരിക്കുന്നു. വൻ നുജൂമു മുസഖറാത്തും ബി അംരിഹി, നക്ഷത്രങ്ങളും അവൻ്റെ കൽപ്പനയനുസരിച്ച് വിധേയമാക്കപ്പെട്ടവയാണ്. ഇന്ന ഫീ ദാലികല ആയാത്തിൽ ഖൗമി യഅഖിലൂൻ, നിശ്ചയമായും അതിലൊക്കെയും ബുദ്ധി കൊടുത്തു ചിന്തിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഓതിക്കേട്ട ആയത്തിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു തആല ബുദ്ധിപരമായി അങ്ങേയറ്റം താഴേക്കിടയിലുള്ളവരും വളരെ മേലേക്കിടയിലുള്ളവരും അങ്ങനെയുള്ള ആളുകളുടെ വ്യത്യാസമില്ലാതെ എല്ലാവരും നിത്യേനെ കണ്ടും അനുഭവിച്ചും കൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ പരമമായ കഴിവിനെയും സൃഷ്ടിവൈഭവത്തെയും കൈകാര്യ നിയന്ത്രണത്തെയും സാക്ഷീകരിച്ചു കൊണ്ടിരിക്കുന്നവയും അവൻ്റെ ഏകത്വത്തെയും കൃപാകടാക്ഷത്തെയും വിളിച്ചോതിക്കൊണ്ടിരിക്കുന്നവയുമായ കുറേ ദൃഷ്ടാന്തങ്ങളും നിത്യാനുഗ്രഹങ്ങളുമാണ് അള്ളാഹു ഈ വചനത്തിൽ മനുഷ്യരെ ഓർമ്മിപ്പിക്കുന്നത്. പ്രഥമ വീക്ഷണത്തിൽ തന്നെ ഗ്രഹിക്കാവുന്ന ഇതെല്ലാം അനുഭവത്തിലുണ്ടായിരുന്നിട്ടും മനുഷ്യൻ അള്ളാഹു അല്ലാത്തവരെ ദൈവങ്ങളാക്കി ആരാധിച്ചും അവൻ്റെ കൽപ്പനാനിർദ്ദേശങ്ങൾ അതിലംഘിച്ചും അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് കാണിച്ചും കൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റം അനീതിയും കൂറില്ലായ്മയുമാണ് എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം. മേൽപ്പറഞ്ഞ വസ്തുക്കളെയെല്ലാം നിങ്ങൾക്ക് വിധേയമാക്കി തന്നിട്ടുണ്ടെന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കും ജീവിത സമ്പ്രദായത്തിനും ഉപയുക്തമായ നിലയിൽ അവയുടെ നിയന്ത്രണവും കൈകാര്യവും അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്നും ഓരോന്നിനും അവൻ നിശ്ചയിച്ചു വച്ചിട്ടുള്ള വ്യവസ്ഥകളും അവയുടെ ഫലങ്ങളും മനുഷ്യന് അനുകൂലമായിട്ടാണിരിക്കുന്നതുമെന്നുമാകുന്നു. സൂര്യചന്ദ്രന്മാരെയോ രാപ്പകലുകളെയോ മനുഷ്യൻ അവൻ്റെ ഇഷ്ടം പോലെ മാറ്റിമറിക്കുവാനോ അവർക്ക് ഇഷ്ടാനുസരണം പുതിയൊരു വ്യവസ്ഥ ഏർപ്പെടുത്തുവാനോ മനുഷ്യന് കഴിയുമെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാൽ ചന്ദ്രനിലോ സൂര്യനിൽ തന്നെയോ മനുഷ്യൻ പോയി വരികയോ നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തുകയോ അങ്ങനെ അവ മൂലം മുമ്പില്ലാത്ത വല്ല അറിവുകളും പ്രയോജനങ്ങളും സിദ്ധിക്കുമാറുള്ള വല്ല കണ്ടുപിടുത്തങ്ങളും കണ്ടുപിടിക്കുകയോ ചെയ്യുന്നതിനുള്ള സാധ്യതയെ ഈ വചനങ്ങളോ ഇതുപോലെയുള്ള മറ്റു വചനങ്ങളോ നിഷേധിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. സൂറ ലുഖ്മാനിൽ അല്ലാഹു പറഞ്ഞതുപോലെ, അലം തറവു അന്നല്ലാഹ സഖറലക്കും മാഫി സമാവാത്തി വമാഫിൽ അർളി വഅസ്ബഗ അലൈക്കും നിഅമഹു ളാഹിറതം വബാത്തിന, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതിനെ അല്ലാഹു നിങ്ങൾക്ക് വിധേയമാക്കി തരികയും അവൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കവൻ പ്രത്യക്ഷമായും പരോക്ഷമായും വിശാലമാക്കി തരികയും ചെയ്തിരിക്കുന്നത് നീ കണ്ടില്ലേ? അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉപരി ആകാശത്തിലോ ഭൂമിയിലോ മുമ്പില്ലാത്ത നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തുകയും ആ വഴിക്ക് അവയിൽ നിന്ന് മുമ്പില്ലാത്ത വല്ല പ്രയോജനങ്ങളും നേടിയെടുക്കുകയും മനുഷ്യൻ ചെയ്യുന്നുവെങ്കിൽ അത് അല്ലാഹു വിധേയമാക്കി തന്നു എന്നതിൽ ഉൾപ്പെട്ടതായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, പ്രത്യക്ഷമായും പരോക്ഷമായും അവൻ്റെ അനുഗ്രഹങ്ങളെ അവൻ വിശാലമാക്കിപ്പെടുത്തി തന്നു എന്ന ഒരു കാര്യവും നമ്മൾ പ്രത്യേകമായി ഓർക്കേണ്ടതുണ്ട് എന്നതാണ് ഇന്നത്തെ ഈ ഒരു ആയത്തിൻ്റെ ആശയമായി നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നതാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്.
1: പീസ് റേഡിയോയിൽ നാം കേൾക്കുന്നത് നേർരേഖ. ഇനി എന്തു പഠിക്കാൻ? മുൻകാലങ്ങളിൽ പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലരിവട്ടം പ്രോഗ്രാമിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകളാണ് നേർരേഖ പരിപാടിയിലൂടെ വീണ്ടും ശ്രോതാക്കൾ കേൾക്കുന്നത്. അവതരണം പീസ് റേഡിയോ.

0: സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. വ്യവസ്ഥാപിതമായ പഠനങ്ങൾ ദീനീ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ നടത്തണം. നമ്മൾ ജീവിതത്തിൽ സമയക്രമീകരണങ്ങൾ വരുത്തി, സന്ദർഭങ്ങളുണ്ടാക്കി, അവസരങ്ങളെ പ്രയോജനപ്പെടുത്തി അത്തരം പഠനങ്ങൾ അനിവാര്യമാണ്. കാരണം അറിയാതിരിക്കുക എന്നുള്ളത് നമുക്ക് വലിയ നഷ്ടങ്ങൾ, പ്രത്യേകിച്ച് പരലോകത്ത്, നമുക്ക് സംഭവിപ്പിക്കും. കാരണം അവിടെ വിജയത്തിന് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളാണല്ലോ ദീനിൽ മുഴുവനായിട്ടുള്ളത്. അതുകൊണ്ട് പരലോകത്തേക്ക് നമുക്ക് കിട്ടേണ്ട ഒരു പ്രയോജനം ഇവിടെ നിന്ന് നമുക്ക് അറിയാൻ കഴിയാത്തത് കൊണ്ട് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു നഷ്ടമാണ്. ഇപ്പോൾ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാ വഹദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് നമ്മൾ പറയുമ്പോൾ അത് ചൊല്ലുന്നതിൻ്റെ ഒരു പ്രയോജനത്തെക്കുറിച്ചൊരു അറിവ്, ഒരു ഹദീസ് നമ്മൾ കേൾക്കുമ്പോൾ 100 നന്മകൾ എഴുതപ്പെടും, അതേപോലെ തന്നെ 100 തിന്മകൾ മായ്ക്കപ്പെടും. അതേപോലെ രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം വരെ പിശാചിൽ നമുക്ക് സുരക്ഷ ലഭിക്കും. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴാണല്ലോ അത് ചൊല്ലാൻ നമുക്ക് തോന്നുക. അങ്ങനെ തോന്നിയാൽ നമുക്ക് കിട്ടുന്ന 100 നന്മകളാണ് ലഭിക്കുന്നത്. നമ്മളിൽ സംഭവിച്ചു പോയ മഹാപാപങ്ങളല്ലാത്ത 100 തിന്മകളും വായിക്കപ്പെടും. അപ്പോൾ അറിവ് അത്രയും പ്രധാനമാണ്. ഹദീസുകളെ അന്വേഷിച്ചുകൊണ്ട് സ്വഹാബത്തിൽ പിൽക്കാലഘട്ടത്തിലെ ഉത്തമരായ ആളുകൾ ഹദീസുകൾ അന്വേഷിച്ചുകൊണ്ട് മാസങ്ങളുടെ വഴിദൂരങ്ങൾ സഞ്ചരിച്ചിരുന്ന് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഭൗതികമായൊരാവശ്യത്തിന് വേണ്ടി ഒരു മാസം യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നൂല. എന്നാൽ മതപരമായൊരറിവ് കിട്ടാൻ വേണ്ടി സ്വന്തം വീട്ടുമുറ്റത്ത് നടക്കുന്ന ഒരു ദീനി ക്ലാസ്സിലേക്ക് പോലും പോകാൻ സൗകര്യമോ സന്ദർഭമോ സമയമോ ഉണ്ടാക്കാത്ത ആളുകളുണ്ട്. എന്നാൽ ഒരു ഹദീസിൻ്റെ ഒരു വാക്ക് കിട്ടാൻ മാസങ്ങളോളം വഴിദൂരം സഞ്ചരിച്ചവരാണ് നമ്മുടെ പൂർവികന്മാർ. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഒന്ന് വിശ്രമിക്കുകയോ അവിടുത്തെ ആതിഥ്യങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് അന്വേഷിച്ചു വന്ന ഹദീസ് നബി വചനം ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. കാരണം അതിപ്പോൾ പറഞ്ഞു തന്നാൽ എത്രയും നേരത്തെ അറിയാം. കാരണം അടുത്ത നിമിഷം മരണപ്പെട്ടു പോയാൽ അതറിയാതെ മരണപ്പെട്ടു പോകുമല്ലോ എന്നാശങ്കപ്പെട്ട പൂർവികന്മാരുടെ പിൻഗാമികളാണ് നമ്മൾ. അതുകൊണ്ട് അറിവ്, വ്യവസ്ഥാപിതമായ പഠനം, അന്വേഷണം, അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മളെപ്പോഴും ബോധവാന്മാരാകണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഇപ്പോൾ നമ്മളെല്ലാവരും വ്യവസ്ഥാപിതമായി പഠിക്കേണ്ട ഒരു കാര്യമാണ് നമസ്കാരം. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ നമസ്കാരത്തിൻ്റെ ഓരോ പ്രാർത്ഥനകളും ഓരോ രൂപങ്ങളും നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ആ ആരാധന ഏറ്റവും അർത്ഥവത്തായി നമുക്ക് നിർവഹിക്കാൻ പറ്റുക, ആത്മാവോടുകൂടെ നിർവഹിക്കാൻ പറ്റുക. ഇപ്പോൾ വളരെ ലളിതമായൊരു സംഗതി നമ്മൾ പറയാം. ഇപ്പോൾ റുക്കോയിൽ നമ്മൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് സുബ്ഹാന റബ്ബിയൽ അദീം. ഒരുപക്ഷെ നമ്മളതിൻ്റെ അർത്ഥം കേട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ ആ വാക്കുകൾ എന്തുമാത്രം വിശാലമായ അർത്ഥങ്ങൾ നമുക്ക് നൽകുന്നു എന്നതിനെക്കുറിച്ച് വ്യവസ്ഥാപിതമായി പഠിക്കുന്ന ഒരാൾക്കേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ സുബ്ഹാന, അതൊരു നാമമാണ്. ആ നാമം എന്ത് ആശയത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്? അള്ളാഹുവിനെ തൻസീഹ് ചെയ്യാണ്, തസ്ബീഹ് ചെയ്യാന്ന് പറഞ്ഞാൽ തൻസീഹ് ചെയ്യാന്ന് അതിൻ്റെ അർത്ഥം. അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുക. ഇപ്പോൾ പരിശുദ്ധപ്പെടുത്തുക എന്ന് മലയാളത്തിൽ എത്രയോ പ്രാവശ്യം നമ്മൾ കേട്ടതാണ്. എന്താണ് സുഹൃത്തുക്കളെ ഈ പരിശുദ്ധപ്പെടുത്തൽ? ആ ഒരു പദം ഉൾക്കൊള്ളുന്ന ആശയം എന്താണ്? ഒന്നാമത്തത്, യാതൊരു വിധത്തിലുള്ള നുക്സാനുകളും കുറവുകളും അള്ളാഹുവിന് ഇല്ല എന്നുള്ളത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു എല്ലാവിധ കുറവുകളിൽ നിന്നും, ജഹില്, അറിവില്ലായ്മ, അജിസ്, അശക്തി, അതേപോലെ തന്നെ ലഅഫ്, ദുർബലത, മൗത്ത്, മരണം, അതേപോലെ നൗമ്, ഉറക്കം, ഇതുപോലെയുള്ള യാതൊരുവിധ ന്യൂനതകളും അള്ളാഹുവിനില്ല എന്നാണ് അതിൻ്റെ ഒരർത്ഥം. ഇത്തരം കുറവുകൾ, ഒരാൾക്ക് കുറവായി പറയാവുന്ന ഇത്തരം കാര്യങ്ങൾ, ഇതൊരിക്കലും അള്ളാഹുവിനില്ല എന്നാണ്. ചിന്തിച്ച് നോക്കൂ നിങ്ങൾ. അള്ളാഹുവിൻ്റെ പരിശുദ്ധിയുടെ ഒരു വശം അതാണ്. രണ്ടാമത്തെ വശം എന്താണ്? അള്ളാഹുവിൻ്റെ കഴിവുകൾ, ആ കഴിവുകൾ ന്യൂനതകളില്ലാത്ത കഴിവുകളാണ് എന്ന് പറഞ്ഞാൽ, അള്ളാഹു സൃഷ്ടിപ്പ് നടത്തുന്നു. അള്ളാഹു സൃഷ്ടിപ്പ് നടത്തുക എന്ന കുദരത്ത് അള്ളാഹുവിനുണ്ട്. പക്ഷെ സൃഷ്ടിപ്പ് നടത്തുന്നതിലൂടെ ക്ഷീണം സംഭവിക്കുക എന്ന ഒരു നുക്കുസാൻ, ഒരു കുറവ് അള്ളാഹുവിനുണ്ടാകുന്നില്ല. വലക്കത് ഖലഖ്ന സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ ഫീ സിത്തതി അയ്യാം വമാ മസ്സനാ മിൻ ലുഗൂബ്. തീർച്ചയായും ആകാശഭൂമികളെയും അതിൻ്റെ ഇടയിലുള്ളതിനെയും 6 ദിനങ്ങളിലായി നാം ആണ് സൃഷ്ടിച്ചത്. വമാ മസ്സനാ മിൻ ലുഗൂബ്, ഒരു ക്ഷീണവും നമ്മെ ബാധിക്കുകയില്ല എന്നാണ്. ഒരു ക്ഷീണവും നമ്മളെ ബാധിക്കുകയില്ല എന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ കഴിവുകൾ ഒരു ന്യൂനതയെയും സ്വീകരിക്കാത്ത, ഒരു കുറവും സംഭവിക്കാത്തതാണ് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും കഴിവുകളും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് രണ്ടാമത്തെ. അതിൽ നിന്ന് അപ്പോൾ എല്ലാ ന്യൂനതകളിൽ നിന്നും, എല്ലാ കുറവും, അതിൻ്റെ പൂർണ്ണതയ്ക്ക് ഭംഗം വരുത്തുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും അള്ളാഹു പരിശുദ്ധനാകുന്നു എന്നതാണ് മറ്റൊരു കാര്യം. മൂന്നാമത്തേത്, ഒരു സൃഷ്ടിയോടും അള്ളാഹുവിനെ സാദൃശ്യപ്പെടുത്തുന്നില്ല. അങ്ങനെ സാദൃശ്യപ്പെടുത്തുമ്പോഴും അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ കുറവ് വരുത്തുന്നതാണ് ആ പ്രവൃത്തി. ഒരിക്കലും അള്ളാഹുവിനെ ഒരു സൃഷ്ടിയോട് സാദൃശ്യപ്പെടുത്താൻ പറ്റും. സൃഷ്ടിയോട് സാദൃശ്യപ്പെടുത്തുമ്പോൾ എന്താണ്? അള്ളാഹുവിൻ്റെ നുക്സാൻ ഉണ്ടെന്ന് വരലാണ് അതുപോലും ഉണ്ടാകുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താണ്, വാളിന് വടിയേക്കാൾ മൂർച്ചമുണ്ട്. വാളിന് വടിയേക്കാൾ മൂർച്ചയുണ്ട്, ഏറ്റവും മൂർച്ചയുള്ള ഒന്നാണ് വാള്. അതിന് നമ്മൾ വടിയുമായി ബന്ധപ്പെടുത്തുമ്പോൾ വാളിന് കുറവ്, വാളിൻ്റെ മഹത്വത്തിന് കുറവ് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അതിന് അള്ളാഹുവിനെ മറ്റൊരു സൃഷ്ടിയുമായും മുഷാബഹത്ത് സാദൃശ്യപ്പെടുത്താൻ പാടില്ല എന്നതാണ്. ഇങ്ങനെ 3 വശങ്ങൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധി എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളുന്നു. നമ്മൾ വളരെ ലളിതമായി റുക്കോയിൽ പറയുന്ന ഒരു പ്രാർത്ഥനയുടെ, ഒരു ദിക്കറിൻ്റെ വിശകലനമാണ് നമ്മൾ ഈ നടത്തുന്നത്. ഞാൻ പറഞ്ഞത് എന്ത് പഠിക്കാനുണ്ട് എന്ന് ചിലരുടെ മനസ്സിൽ ചോദിക്കുന്നുണ്ട്. പഠിക്കണം പഠിക്കണം എന്ന്, എന്താ പഠിക്കാനുള്ളത്, എന്താണ് അറിയാള്, നമുക്ക് അറിയില്ലേ, നമ്മൾ മദ്രസ പഠിച്ചതല്ലേ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയാണ്. പിന്നെ അള്ളാഹുവിൻ്റെ മഹത്തായ 2 നാമങ്ങളാണ് റബ്ബി അല്ല അലീം, റബ്ബ് അതേപോലെ തന്നെ അലീം, റബ്ബ് അലീം. എന്താണ് അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനെ പ്രതിനിധീകരിക്കുന്ന ഒരു വാക്കാണത്, റബ്ബ് എന്നുള്ളത്. അതേപോലെ തന്നെ അൽ അലീം എന്നുള്ളത് എന്താണ് അലമത്ത്, മഹത്വം. മഹത്വം എന്നത് അള്ളാഹുവിൻ്റെ ദാത്തിലുമുണ്ട് സിഫത്തിലുമുണ്ട് മഹത്വം. അള്ളാഹുവിൻ്റെ ദാത്തിലുമുണ്ട് സിഫത്തിലുമുണ്ട് മഹത്വം. ദാത്തിലുള്ള മഹത്വം എന്താണ്? അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. അള്ളാഹുവിനേക്കാളും വലിയ മറ്റൊന്നില്ല. അള്ളാഹുവിനേക്കാളും വലിയ മറ്റൊന്നില്ല. ആകാശത്തെ നാം ചുരുട്ടുന്നതാണ്, ഒരു ഗ്രന്ഥത്തിൻ്റെ 7 ചുരുട്ടുന്നത് പോലെ. അങ്ങനെ ആദ്യം നാം സൃഷ്ടിച്ച അവസ്ഥയിലേക്ക് പ്രപഞ്ചത്തെ മാറ്റും എന്ന് അള്ളാഹു പറയുന്നു. ഏറ്റവും ലളിതമായ കാര്യമാണ് ഒരു കടലാസ് ചുരുട്ടുക എന്ന് പറഞ്ഞാൽ. അത്രയും നിസ്സാരമാണ് ഈ മഹാപ്രപഞ്ചം എന്നാണ് പറയുന്നത്. ആകാശഭൂമികളും 7 ആകാശങ്ങളും 7 ഭൂമികളും പരമകാരുണ്യകൻ്റെ കയ്യിൽ എന്തുമാത്രമാണ്. നമ്മളിൽ ഒരാൾ ഒരു ചെറിയ ധാന്യമണി നമ്മുടെ കയ്യിൽ വെക്കുന്നത് പോലെയുള്ളൂ ഈ മഹാപ്രപഞ്ചം അള്ളാഹുവിൻ്റെ കയ്യിൽ എന്ന് പറയുമ്പോൾ എത്ര വലുപ്പമാണ്, അളമത്താണ് അള്ളാഹുവിനെ കൽപ്പിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും അങ്ങനെ തന്നെയാണ്. അത് ഏറ്റവും മഹത്വം നിറഞ്ഞതാണ്. വലഹുൽ മസലുൽ അഅല വഹുൽ അസീസുൽ ഹക്കീം, ഏറ്റവും ഉന്നതമായ സ്ഥാനം, മഹത്വ അവസ്ഥ അള്ളാഹുവിനാണ് ഉള്ളത് എന്നാണ്. ഈ ഒരു ചെറിയൊരു ദിക്കറിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോൾ എത്ര വിശാലമാണ് ആശയം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നാം ശ്രമിക്കണം. നമ്മുടെ അറബി ഭാഷയിലുള്ള അറിവില്ലായ്മ, നമ്മുടെ സാഹചര്യങ്ങൾ, തിരക്കുകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇതുപോലെയുള്ള ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ, അതേപോലെ തന്നെ വ്യവസ്ഥാപിതമായ പഠന സംരംഭങ്ങളിൽ പേര് രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ പരീക്ഷകൾ അറ്റൻഡ് ചെയ്ത് നമ്മൾ പഠിക്കുമ്പോൾ പുതിയ പുതിയ അറിവുകൾ നമുക്ക് ലഭിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് തന്നെ കൂടുതൽ ചൈതന്യം പകർന്നു നൽകും. അറിവ് വർദ്ധിച്ചു കിട്ടുക എന്നത് ഒരു വിശ്വാസിയുടെ അടങ്ങാത്ത ആഗ്രഹമാണ്. റബ്ബിസ്ദിനി ഇൽമൻ, അറിവ് പഠിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും പ്രയോഗവൽക്കരിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.
0: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു. ഇന്നത്തെ നേർരേഖയിൽ നാം കേട്ടത് ഇനി എന്ത് പഠിക്കാൻ, അവതരിപ്പിച്ചത് പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.

0: കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഉമ്മമാരിപ്പോ ചെയ്യേണ്ട പണി എന്താണ്? നേരെ ഫോൺ എടുക്കുക, തുറക്കുക, ഇത് കൊടുക്കുക. കുട്ടി ഇതിലേക്ക് ഇങ്ങനെ നോക്കും, എത്ര വേണമെങ്കിലും ഭക്ഷണം കഴിക്കും, ഉമ്മാന്റെ പ്രശ്നം തീരും. കുട്ടി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, നേരെ ഇത് തുറക്കും, നേരെ കയ്യിൽ കൊടുക്കും. യഥാർത്ഥത്തിൽ ഇന്നത്തെ കുട്ടികളുടെ പ്രശ്നം പറയുമ്പോൾ നമ്മളത് ഒരു ലഹരിയിലേക്കും MDMA മാത്രം ചുരുക്കും. സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ശരിയായ കാരണങ്ങൾ സംഭവിച്ചു തുടങ്ങുന്നത് നമ്മുടെ വീടുകളിൽ നിന്നാണ്. നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. ഡ്രൈവിങ്, പാചകം, നമ്മൾ ചെയ്യുന്ന ജോലികൾ ഏതാണെങ്കിലും ആ ജോലികളൊക്കെ. എന്നാൽ പാരന്റിങ്ങോ? വിവാഹം കഴിക്കുന്നു, കുട്ടി ഉണ്ടാകുന്നു, കുട്ടി നമ്മളെ കയ്യിൽ കിടന്ന് വളരുന്നു, അതിന് പ്രത്യേകിച്ച് ഗൈഡ് ലൈനുകളൊന്നുമില്ല. ശരിക്കും പീസ് റേഡിയോ സമൂഹത്തിൽ ചെയ്ത ദൗത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പീസ് റേഡിയോ സമൂഹത്തിലേക്ക് കൊടുത്ത അതിൻ്റെ സ്നേഹക്കൂടിലൂടെയും ഓൺലൈൻ കൗൺസിലിങ്ങിലൂടെയൊക്കെ കൊടുത്ത കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈനുകൾ തന്നെയാണ്. ഒരുപാട് രക്ഷിതാക്കൾക്ക് വെളിച്ചം പകർന്ന ഒരു സംഭവമാണ്. മാത്രമല്ല, അത് ഒരു ഗൈഡ് ലൈൻ കൊടുക്കുന്നതിലുപരി കുട്ടികളുടെ സ്ക്രീൻ ടൈം റീപ്ലേസ് ചെയ്യാനുള്ള പദ്ധതികൾ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ടെലിക്യൂസ്, സ്റ്റാർ ക്വസ്റ്റ്, ഒരു പാരലൽ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കിഡ്സ് ഗാലറി ജമീലിലെ ഇതൊക്കെ ശരിയാം വിധം മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത് രക്ഷിതാക്കളുടെ ഒരു വലിയ സപ്പോർട്ട് ആവശ്യമുണ്ട്. നമുക്കിതിനൊക്കെ ഒരുപാട് മാൻ പവർ ആവശ്യമുള്ള മേഖലയാണ് ഇതൊക്കെ. അതിൻ്റെ എഡിറ്റിംഗ്, ഇതിൻ്റെ അപ്ലോഡിങ്, ഇതൊക്കെ പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ പേഴ്സണലി ചെയ്തുതരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾ സന്നദ്ധമാണെങ്കിൽ പീസ് റേഡിയോയിലെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ മീഡിയ സ്കൂൾ എന്നുള്ളൊരു വിൻഡോ ഉണ്ട്. ആ വിൻഡോയിലൂടെ നിങ്ങൾക്ക് പറയാം. പീസ് റേഡിയോയുടെ മൊബൈൽ നമ്പർ വഴി നിങ്ങളുടെ സന്നദ്ധത അറിയിക്കാം. ഈയൊരു ഉപദേശം ഒന്ന് കേൾക്കുക. എന്താ, കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലും ഫോൺ കൊടുക്കരുത്. ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു 5 വയസ്സിൻ്റെ ഉള്ളിൽ പരമാവധി ഫോണ് ഒരു കത്തി കൊടുക്കുന്നതിലേറെ ഗൗരവത്തിൽ കാണണം എന്ന് അഭ്യർത്ഥിക്കാം.
1: പീസ് റേഡിയോ ഇൻസൈറ്റ്. ഹിരോഷിമ നാഗസാക്കി. പ്രതികൾക്ക് മതമുണ്ട്, പക്ഷേ. നമ്മോടൊപ്പം ചേരുന്നത് താജുദ്ദീൻ സൊലാഹി.
2: 1945 ഓഗസ്റ്റ് 6 രാവിലെ 8 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ജപ്പാനിലെ ഹിരോഷിമ നഗരം പതിവ് പോലെ ഉണർന്നിരിക്കുന്നു.

സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ, ജോലിക്കിറങ്ങുന്ന തൊഴിലാളികൾ, ആശുപത്രികളിലെ ഡോക്ടർമാർ, കടകൾ തുറക്കുന്ന വ്യാപാരികൾ. ആ നഗരത്തിനു മുകളിൽ ഏകദേശം 31,000 അടി ഉയരത്തിൽ അമേരിക്കയുടെ B-29 സൂപ്പർ ഫോർട്ടസ് വിമാനം പറന്നുകൊണ്ടിരിക്കുന്നു. അതിനുള്ളിൽ മനുഷ്യചരിത്രം ഒരിക്കലും മറക്കാത്ത ഒരു പേര്, ലിറ്റിൽ ബോയ്. രാവിലെ 8:15 ബോംബ് താഴേക്ക് പതിച്ചു. ഏകദേശം 600 മീറ്റർ ഉയരത്തിൽ ലിറ്റിൽ ബോയ് പൊട്ടിത്തെറിച്ചു. ഒരു നിമിഷം ഒരു വലിയ പ്രകാശഗോളം. ആ പ്രകാശവലയത്തിനുള്ളിൽ നിന്ന് 1,000,000 ഡിഗ്രി സെൽഷ്യസ് ചൂട് പെയ്തിറങ്ങുന്നു. പിന്നെ ഒരു നഗരം അഗ്നിസമുദ്രമായി. മനുഷ്യർ നിഴലുകളായി മതിലുകളിൽ പതിഞ്ഞു. കെട്ടിടങ്ങൾ വായുവിൽ ലയിച്ചു. ആശുപത്രികൾ ആശുപത്രികളല്ലാതായി. ഡോക്ടർമാർ രോഗികൾക്കൊപ്പം മരിച്ചു വീണു. വെള്ളത്തിനായി നിലവിളികൊണ്ട് മനുഷ്യർ നദീകരകളിലേക്ക് ഓടിക്കൊണ്ടിരുന്നു. നദീതടങ്ങളിൽ തന്നെ വെള്ളം കുടിച്ചും കുടിക്കാതെയും മനുഷ്യർ മരിച്ചു വീണുകൊണ്ടേയിരുന്നു. 1945 അവസാനിക്കുമ്പോഴേക്കും ഹിരോഷിമ നഗരപരിസരങ്ങളിൽ മാത്രം 140,000 മനുഷ്യജീവനുകൾ നിശ്ചലമായിരുന്നു. ഒന്നുകൂടി നമ്മൾ പിന്നോട്ട് വരുമ്പോൾ, ഹിരോഷിമയും കഴിഞ്ഞ് 3 ദിവസം പിന്നിട്ടപ്പോൾ 1945 ഓഗസ്റ്റ് 9 രാവിലെ 11:02 ജപ്പാനിലെ മറ്റൊരു നഗരം നാഗസാക്കി. ആകാശത്ത് വീണ്ടും B-29 സൂപ്പർ ഫോർട്ടസ് വിമാനം പറക്കുകയാണ്. ഇപ്രാവശ്യം അതിനുള്ളിൽ ഫാറ്റ്മാൻ എന്ന ബോംബാണ്. ഫാറ്റ്മാൻ താഴേക്ക് വരുമ്പോൾ വീണ്ടും പ്രകാശവലയം ആ നഗരത്തെ ചുറ്റിപ്പൊതിഞ്ഞു. ഒരു തീഗോളം ഭൂമിയിലേക്ക് പതിച്ചു. അങ്ങനെ ഒരു നഗരവും കൂടി ചരിത്രത്തിൽ നിന്ന് മായ്ക്കപ്പെട്ടു. 1945 അവസാനമായപ്പോഴേക്കും നാഗസാക്കിയിലും ഏകദേശം 70,000-ത്തിലധികം മനുഷ്യർ മരിച്ചു കഴിഞ്ഞിരുന്നു. രണ്ട് നഗരങ്ങളിലുമായി ഏകദേശം 210,000 ജീവനുകൾ. പക്ഷേ മരണസംഖ്യ അവിടെ അവസാനിച്ചിരുന്നില്ല. ആ ദിനങ്ങളിൽ ജീവിച്ച് രക്ഷപ്പെട്ടവർ പോലും മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടില്ല. അവർ പിന്നെയും മരണത്തിന് കീഴടങ്ങുന്നതാണ് കണ്ടത്. വർഷങ്ങൾക്കു ശേഷം ലുക്കീമിയ ക്യാൻസർ ബാധിച്ചും വികരണ രോഗങ്ങളിൽ അകപ്പെട്ടും മാനസികാഘാതങ്ങൾക്ക് വിധേയരായും ഓരോ ദിവസവും ആ ബോംബുകൾ വീണ്ടും വീണ്ടും മനുഷ്യരെ കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ടും ലോകം ഈ സംഭവത്തെ ഓർക്കുമ്പോൾ അതൊരു മതത്തിൻ്റെ ചരിത്രമായോ ഒരു മതത്തിൻ്റെ പേരിലേക്ക് ചേർത്തോ ഓർക്കുന്നില്ല. അത് ഒരു പ്രത്യേക വേദഗ്രന്ഥത്തിലേക്ക് ചേർക്കപ്പെടുന്നില്ല. ഫാറ്റ്മാൻ്റെയും ലിറ്റിൽ ബോയുടെയും പിന്നിൽ പ്രവർത്തിച്ചവർ രാവിലെ ഏത് പ്രാർത്ഥനാമൂർത്തിക്കു മുന്നിലാണ് നിന്നിരുന്നത് എന്നെല്ലാവർക്കും അറിയാം. അവരുടെ മിഷൻ വിജയിച്ചപ്പോൾ അവരാർക്കാണ് സ്തോത്രങ്ങൾ അർപ്പിച്ചത് എന്നെല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു വിശ്വാസത്തിൻ്റെ പേരിലല്ല നാഗസാക്കിയും ഹിരോഷിമയും ലോകം ഓർക്കുന്നത്. അതൊരു രാഷ്ട്രീയ സൈനിക തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ്, മനുഷ്യരാശിക്കെതിരായ മഹാദുരന്തമായിട്ടാണ്. അങ്ങനെയാണ് ചരിത്രം അതിനെ രേഖപ്പെടുത്തുന്നത്. പക്ഷേ കഥ അവിടെ അവസാനിക്കുന്നില്ല. ഇതേ മൂർത്തികൾക്കു മുന്നിൽ പോകുന്നവരും ഇതേ വിശ്വാസങ്ങൾ സ്വീകരിക്കുന്നവരും അതിനെ രാഷ്ട്രീയമായി വ്യാഖ്യാനിച്ചു പോകുന്നവരും ഇന്നും അത് തുടരുകയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷവും അമേരിക്ക നിരവധി യുദ്ധങ്ങളിൽ പങ്കെടുത്തു. കൊറിയൻ യുദ്ധം, വിയറ്റ്നാം യുദ്ധം, ഗൾഫ് യുദ്ധം, അഫ്ഗാൻ യുദ്ധം, ഇറാഖ് യുദ്ധം, സിറിയയിലെ സൈനിക ഇടപെടലുകൾ, മറ്റു പല രാജ്യങ്ങളിലെയും വ്യോമാക്രമണങ്ങൾ. ഈ യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ടത് സൈനികർ മാത്രമല്ല, സ്ത്രീകളും കുട്ടികളും വയോധികരും സാധാരണ കുടുംബാംഗങ്ങളും മരണപ്പെട്ടു. നിരവധി മനുഷ്യർ ഭിന്നശേഷിക്കാരായി. നിരവധി മനുഷ്യർക്ക് അവരുടെ സർവ്വതും നഷ്ടപ്പെട്ടു. സ്കൂളുകൾ, ആശുപത്രികൾ, അഭയാർത്ഥി ക്യാമ്പുകൾ, മനുഷ്യന്റെ ഗവേഷണാലയങ്ങൾ, അവന്റെ ജീവിത വികസനത്തിന്റെ കാര്യങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു. മനുഷ്യ ജീവിതത്തിന്റെ വിലയും നിലയും വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യപ്പെട്ടു. 2001 സെപ്റ്റംബർ 16 അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം, 2001 സെപ്റ്റംബർ 9 അതിനുശേഷം അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷ്, അദ്ദേഹത്തിന്റെ ഒരു പ്രഖ്യാപനമുണ്ട്. ഇറാഖിനെ തേടി ആദ്യത്തെ യുദ്ധവിമാനം പറക്കും മുമ്പ് അദ്ദേഹം പറഞ്ഞു, ദിസ് ക്രൂസൈഡ്, ദിസ് വാർ ഓൺ ടെററിസം ഈസ് ഗോയിങ് ടു ടേക്ക് എ വൈൽ. ഈ കുരിശുയുദ്ധം ഇത് കുറച്ച് നീണ്ടു നിൽക്കാൻ ഇടയുണ്ട് എന്ന് ലോകം വായിച്ച ആ ഒരു വാക്കുകൾക്ക് വ്യാഖ്യാനങ്ങളുമായി വരികയും പിന്നീട് ഇസ്ലാമിസ് പീസ് എന്ന് ജോർജ് ബുഷ് തന്നെ അമേരിക്കയിലെ ഇസ്ലാമിക സമൂഹത്തിൻ്റെ കേന്ദ്രത്തിൽ പോയി പറയുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്.

0: എന്നാലും ഇതിനെ കുരിശുയുദ്ധമായി ചിത്രീകരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ഇതൊക്കെ ചെയ്തിട്ടും ഒരിക്കലും കുരിശിനും കുരിശിൻ്റെ വിശ്വാസത്തിനും ഈ പറഞ്ഞ യുദ്ധങ്ങളോ ഈ അരുങ്കലകളോ ഒന്നും ഒരു കാലത്തും ചാർത്തപ്പെട്ടില്ല. ഇനി പ്രസിഡന്റ് മാറി, അധികാരങ്ങൾ മാറി, പക്ഷേ അമേരിക്കയുടെ രീതി മാറിയില്ല. ഓരോ പ്രസിഡന്റുമാരും അവർ പ്രഭാതത്തിലും പ്രദോഷത്തിലും അവരുടെ പ്രത്യേക പ്രാർത്ഥനാ ദിനങ്ങളിലും ഏത് മൂർത്തിയുടെ അടുത്തേക്കാണ് ഏത് വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ജീവിക്കുന്നത് എന്നൊക്കെ ലോകത്തിനറിയാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അമേരിക്കയുടെ ആക്രമണങ്ങൾ വീണ്ടും വീണ്ടും തുടർന്നു. ഇവയെല്ലാം ലോകം ചർച്ച ചെയ്യുന്നു, ഇവയെല്ലാം വിമർശിക്കുന്നു, തെരുവുകളിൽ മനുഷ്യർ നിറയുന്നു. പക്ഷേ ഇതൊന്നും അമേരിക്കയുടെ യുദ്ധങ്ങളെയൊന്നും അവരുടെ നേതാക്കളുടെ പ്രവർത്തികളെയൊന്നും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പേരിലോ യേശുക്രിസ്തുവിൻ്റെ പാഠ്യപദ്ധതിയുടെ പേരിലോ ഒരിക്കലും വിലയിരുത്തപ്പെട്ടില്ല. ഇത് ബൈബിളിൻ്റെ ഉപദേശങ്ങളാണെന്ന് ലോകം പറഞ്ഞില്ല. ഇതിൻ്റെ എല്ലാം ഉത്തരവാദിത്തങ്ങൾ രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കുകയും ഭരണാധികാരികളുടെ ചുമലിൽ കെട്ടി കാര്യങ്ങൾ നിർവഹിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ അതേ നീതിയും അതേ നിർവഹണവും അതേ മാനദണ്ഡവും മറ്റെല്ലാ മതങ്ങൾക്കും ബാധകമാകേണ്ടതല്ലേ? നിരപരാധിയെ കൊല്ലുന്നത് മനുഷ്യരാശിക്കെതിരായ കുറ്റമാണെന്ന് പഠിപ്പിക്കുന്ന, ഒരാളുടെ ജീവൻ രക്ഷിച്ചാൽ മുഴുവൻ മനുഷ്യരുടെയും ജീവൻ രക്ഷിച്ചതിന് തുല്യമാണെന്ന് പറയുന്ന, യുദ്ധഭൂമിയിലാണെങ്കിൽ പോലും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും വയോധികരെയും കൊല്ലരുതെന്ന് പഠിപ്പിക്കുന്ന, വിളകളും ഫലവൃക്ഷങ്ങളും അനാവശ്യമായി നശിപ്പിക്കരുത്, അത് യുദ്ധത്തിൻ്റെ ഭാഗമാണെങ്കിൽ പോലും വിളകളും ഫലവൃക്ഷങ്ങളും സാമ്പത്തിക സ്രോതസ്സുകളും നശിപ്പിക്കരുതെന്ന് പഠിപ്പിക്കുന്ന, ആരാധനാലയങ്ങൾ തകർക്കരുതെന്നും അവിടെ പ്രാർത്ഥനയിൽ കഴിയുന്ന മനുഷ്യരെ ആക്രമിക്കരുതെന്നും പഠിപ്പിക്കുന്ന, ഒരാളുടെ അഭാവത്തിൽ അദ്ദേഹത്തിനെതിരിൽ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തരുതെന്നും മനുഷ്യന്റെ അഭിമാനത്തിന് കാബാലയത്തോളം സ്ഥാനമുണ്ടെന്നും ബോധ്യപ്പെടുത്തുന്ന, പണിയായുധങ്ങൾ പോലും മറ്റൊരാൾക്ക് അപകടം വരുത്തും വിധം അതിൻ്റെ മുനയും കൂർപ്പും പുറത്തേക്കിടരുതെന്ന് നിർദ്ദേശിക്കുന്ന, വിശക്കുന്ന അയൽക്കാരനെ അവൻ്റെ മതം നോക്കാതെ ഭക്ഷണം കഴിപ്പിക്കണം, ഇല്ലെങ്കിൽ അത് വിശ്വാസത്തെ ബാധിക്കുന്നതാണെന്ന് ബോധ്യപ്പെടുത്തുന്ന, ഇങ്ങനെയുള്ള 1000 പാഠങ്ങൾ പകരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിശുദ്ധ ഖുർആനും പക്ഷേ ലോകത്തിൻ്റെ മുന്നിൽ എന്നും തീവ്രവാദവും ഭീകരവാദവുമാണ്. പ്രവാചകനെയും ഖുർആനെയും നിരന്തരം തീവ്രവാദത്തിൻ്റെ ഭീകരവാദത്തിൻ്റെ ടാഗുകൾ അണിയിക്കുന്ന ലോകത്തോടാണ് നാഗസാക്കി ഹിരോഷിമ ദിനത്തിൽ നമ്മൾ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. ലോകത്തെ കോടിക്കണക്കിന് മുസ്ലിങ്ങൾ പ്രവാചകൻ പഠിപ്പിക്കുന്ന ഈ വഴിയിൽ സഞ്ചരിച്ചിട്ടും ഒറ്റപ്പെട്ട അവിവേകികളായ, അതും മതത്തെ ആഴത്തിൽ നിന്ന് പഠിച്ച ഒരാൾ പോലും ഒരു തീവ്രവാദ സംഘങ്ങൾക്കും ഇല്ലെന്നിരിക്കെ, ലോകത്തറിയപ്പെട്ട ഏതെങ്കിലും ഒരു മുഫ്തിയോ ഒരു പണ്ഡിതനോ ഒരിക്കൽ പോലും ഈ നിലക്ക് ആഹ്വാനങ്ങൾ നൽകിയിട്ടില്ലെന്നിരിക്കെ, പ്രതിചേർക്കലുകൾക്ക് വീണ്ടും വീണ്ടും ശ്രമിക്കുമ്പോൾ ചാപ്പക്കുത്തുന്നവരുടെ ലക്ഷ്യം ഇസ്ലാം എന്ന മഹത്തായ ദർശനത്തെ അതിൻ്റെ വേദഗ്രന്ഥത്തിൽ നിന്ന് പഠിക്കാൻ ആളുകൾ സന്നദ്ധമായാൽ അവർക്ക് മറുപടികൾ നൽകാനില്ലെന്നതുകൊണ്ട് പറഞ്ഞും പേടിപ്പിച്ചും ഭീകരവാദത്തിൻ്റെ ചാപ്പ ചാർത്തിയും ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്തി മനുഷ്യരുടെ മനസ്സിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് എന്ന് തീർച്ചയായും നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്.
1: മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഇൻസൈറ്റ്. ഹിരോഷിമ നാഗസാക്കി, പ്രതികൾക്ക് മതമുണ്ട് പക്ഷേ, ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് താജുദ്ദീൻ സുലാഹി.
2: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ഒരു സ്ഥലത്ത് ഒരു ധനികനായിട്ടുള്ള ഒരു വ്യക്തിയുണ്ടായിരുന്നു. അദ്ദേഹം വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് അദ്ദേഹം സമ്പാദിച്ചിരുന്നത്, അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിലൂടെയും അതേപോലെ തന്നെ കൃഷിയിലൂടെയും അദ്ദേഹം ധാരാളം ധനം അദ്ദേഹം സമ്പാദിക്കുകയുണ്ടായി. എന്നാൽ അദ്ദേഹം കുറേ വീടുകൾ അതുമൂലം ഉണ്ടാക്കി, അദ്ദേഹം ഒരുപാട് മക്കൾ, ഏക്കർ കണക്കിന് കൃഷി അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്, അതുപോലെ തന്നെ ഏക്കർ കണക്കിന് പറമ്പുകൾ, സ്ഥലങ്ങളുണ്ട് അദ്ദേഹത്തിന്. അങ്ങനെ ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനായിട്ട് അദ്ദേഹം മാറുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന് കൊല്ലങ്ങൾ കഴിയുംതോറും അദ്ദേഹത്തിന് പ്രായം കൂടി വരികയും കച്ചവടത്തിലും കൃഷിയിലൊക്കെ ശ്രദ്ധിക്കാൻ പറ്റാത്ത സാഹചര്യം വരുന്ന സന്ദർഭം ഉണ്ടാവുകയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മക്കൾ ആ കാര്യം മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിലും കൃഷിയിലൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകും. അങ്ങനെ വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ അദ്ദേഹത്തെ പിടികൂടുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിനൊരു ചിന്ത വരികയാണ്, ഞാൻ അധികം കഴിയാതെ ഈ ലോകത്തിൽ നിന്ന് വിട പറയുമെന്നുള്ള ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ അദ്ദേഹത്തിന് കൂടുതൽ ആ ചിന്തകൾ മൂലം കൂടുതലൊന്നും അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയാത്തൊരവസ്ഥ അദ്ദേഹത്തിന് വരിക. അങ്ങനെ അദ്ദേഹം ഞാൻ ദരിദ്രനാണെന്ന് അദ്ദേഹം ഇങ്ങനെ എപ്പോഴും പിറപുറത്ത് കൊണ്ടിരിക്കുക. അപ്പോൾ മക്കൾ ചോദിക്കുന്നുണ്ട്, അപ്പാ നിങ്ങളെന്താണ് ഈ പറയണത്, നിങ്ങൾ ദരിദ്രനാണെന്നോ, നിങ്ങളാണല്ലോ ഈ വീടും ഈ പറമ്പും ഇതിൻ്റെയൊക്കെ ഉടമയായിട്ടുള്ള നിങ്ങൾ ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നനാണല്ലോ. അങ്ങനെ മക്കൾ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയാണ്. എന്നാൽ അദ്ദേഹം വീണ്ടും ഞാൻ ദരിദ്രനാണ് എന്നിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ മക്കൾ അദ്ദേഹത്തെ വാഹനത്തിലെത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥലങ്ങളും അദ്ദേഹത്തിൻ്റെ പറമ്പുകളും കെട്ടിടങ്ങളും ഒക്കെ കാണിച്ചിട്ട് കൊടുത്തിട്ട് പറയാണ്, ഇതൊക്കെ നിങ്ങളെ സ്വത്താണ്, നിങ്ങളാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് പറയുമ്പോൾ നിങ്ങളെന്തിനാണ് ഈ ദരിദ്രനാണെന്ന് വേവലാതിപ്പെടുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴും അദ്ദേഹം വീണ്ടും പറയുകയാണ്, ഞാൻ ദരിദ്രനാണെന്ന്. അതോടെ മക്കളാകെ ആശങ്കയിലാവുകയാണ്, എന്താണ് ഇപ്പം ഇങ്ങനെ പറയുന്നത്, ഒരു പിടിയും കിട്ടുന്നില്ല. ഒടുവിൽ നാട്ടിലറിയപ്പെട്ട ഒരു പണ്ഡിതനെ അവർ മക്കൾ സമീപിക്കുകയാണ്. അങ്ങനെ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ പണ്ഡിതൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഉപ്പയുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. അങ്ങനെ പണ്ഡിതൻ മക്കളുടെ കൂടെ ആ ഉപ്പയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോഴും ആ വൃദ്ധം പറയുന്നു, ഞാൻ ദരിദ്രനാണ്. അങ്ങനെ പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ അരികിലെത്തി കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചപ്പോൾ പണ്ഡിതൻ മനസ്സിലായി, ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഞാൻ ദരിദ്രനാണ് എന്ന് പറയുന്നത് എന്നതിൻ്റെ കാരണം. അതായത് ഭൗതികമായ സമ്പത്തില്ലാത്ത ദരിദ്രനാണ് താൻ എന്നല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹം നിങ്ങളുടെ മക്കളോട് പറയണം, മരിക്കാറായി, പക്ഷേ പരലോകത്ത് സ്വർഗം ലഭിക്കാൻ ആവശ്യമായ കർമ്മങ്ങളുടെ വിഷയത്തിൽ ഞാനെന്താണ് ദരിദ്രനാണെന്നാണ് അദ്ദേഹം പറയുന്നത് എന്ന് പണ്ഡിതൻ മക്കളോട് പറയാം. ഇഹലോകത്തിന് വേണ്ടി ധാരാളം സമ്പാദിച്ചു, എന്നാൽ പരലോകത്തിന് വേണ്ടി സൽക്കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല, അതാണ് അയാളുടെ സങ്കടം. അങ്ങനെ പണ്ഡിതൻ അദ്ദേഹത്തെ സമാധാനിപ്പിക്കുകയാണ്, അവശേഷിക്കുന്നത് എത്ര കാലമാണെങ്കിലും ചെയ്തു പോയ തെറ്റുകളിൽ പശ്ചാത്തപിക്കുക, സാധുക്കളെ സഹായിക്കുക എന്നുള്ള ചില ഉപദേശങ്ങൾ അദ്ദേഹത്തിന് ഈ പണ്ഡിതൻ നൽകുകയാണ്. ഉടനെ അദ്ദേഹം മക്കളെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഇതുവരെയുള്ള സമ്പത്തിൻ്റെ സക്കാത്ത് കണക്കെടുത്ത് അത് കൊടുക്കാൻ ആവശ്യപ്പെടുകയും സ്ഥലമില്ലാത്ത പാവങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ സ്ഥലങ്ങളിൽ വീട് വെച്ച് കൊടുക്കാൻ ആവശ്യപ്പെടുകയൊക്കെ ചെയ്യുകയും. അങ്ങനെ അദ്ദേഹം മക്കൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്തു. അങ്ങനെ അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിട പറയുകയാണ്. കൂട്ടുകാരെ, അല്ലെങ്കിൽ ശ്രോതാക്കളെ, നമ്മുടെ സമയമെന്ന് പറയുന്നത് ഏറെ വിലപ്പെട്ടതാണ്. നന്മകൾ പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമ്മൾ നന്മകളെ മാറ്റി നിർത്തരുത്. പരലോകത്തുള്ള സമ്പാദ്യം എന്ന് പറയുന്നത് അത് നമ്മുടെ സൽക്കർമ്മങ്ങളാണ്. അതിൽ
നമ്മൾ ഒരിക്കലും മടി കാണിക്കരുത്.

പീസ് റേഡിയോ വൈബ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മോർണിംഗ് ലൈവ് ഷോയുടെ തിളക്കമാർന്ന അനുഭവങ്ങളിലൂടെ കടന്നുപോയതിനു ശേഷം നമ്മൾ എത്തി നിൽക്കുന്നത്

മനുഷ്യരെയും എല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത്. ജീവജാലങ്ങൾക്ക് എങ്ങനെ അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അവർക്ക് ജന്മന അവരുടെ ജനിതക കോഡിൽ രേഖപ്പെടുത്തി വെച്ചതുപോലെ തന്നെ മനുഷ്യർക്ക് അവൻ്റെ ജീവിതത്തിൻ്റെ നല്ലതും തീയതും തെറ്റും ശരിയും എങ്ങനെ വേർതിരിക്കണമെന്ന് പഠിപ്പിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹു മനുഷ്യരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകന്മാരിലൂടെയാണ്. ആ പ്രവാചകന്മാർ വഴിയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം ഏത് രൂപത്തിലാകണമെന്നുള്ളത് പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം വിമർശകർ എക്കാലഘട്ടത്തിലെയും ഇസ്ലാം വിമർശകർ ഇസ്ലാമിനെ ഏതെങ്കിലും രീതിയിൽ അവഹേളിക്കുവാനും കൊച്ചാക്കാനുമൊക്കെ പല പരിശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും ഇപ്പോൾ ഇസ്ലാമിലെ ഒരു ഉന്നതമായ ഒരു ആരാധനയാണ് അള്ളാഹുവിൻ്റെ പേരിൽ ബലി അറുക്കുക എന്നുള്ളത്. ആ ബലി അറുക്കുന്നതിനെ പോലും വിമർശിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ബലി എന്ന് പറയുന്നത് ഈ മൃഗങ്ങളെ വെറുതെ അറുത്തുകൊണ്ട് നശിപ്പിക്കുന്ന അത്തരമൊരു രൂപത്തിൽ പിന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് അവരുടെ വാദങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കുന്നത് ഇസ്ലാം മാത്രമല്ല ഇങ്ങനെ ബലി നിശ്ചയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇസ്ലാമിലെ ബലികർമ്മം ക്രൂരതയാണെന്നും പുണ്യം കിട്ടുന്നതിന് മിണ്ടാപ്രാണികളായ ജീവികളെ എന്തിനു കൊല്ലുന്നുവെന്നും ചോദിക്കുന്ന ആളുകളുണ്ട്. അത് ഇസ്ലാം വിമർശകർ എന്ന പേരിൽ ഇവിടെ പറയുന്ന യുക്തിവാദികളാകട്ടെ അതല്ലെങ്കിൽ മറ്റുള്ള മതസ്ഥരാകട്ടെ അവരൊക്കെ സംസാരിക്കുന്നത് കേട്ടാൽ തോന്നും അവരൊന്നും ഒരിക്കലും മിണ്ടാപ്രാണികളായ ജീവികളെ അവർ കൊല്ലാറില്ല എന്നും തിന്നാറില്ല എന്നുമൊക്കെ. ഇവിടെ ഇസ്ലാമിനെ വിമർശിക്കുവാൻ വേണ്ടി മാത്രം ഇസ്ലാമിലെ എന്തൊക്കെ ആരാധനകളുണ്ടോ ആ ആരാധനയെല്ലാം അവഹേളിക്കുവാനും പരിഹസിക്കാനും വേണ്ടി മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. സത്യത്തിൽ മാംസഭോജനം അത് ജന്തുപ്രകൃതിയോട് യോജിക്കുന്നതാണ് എന്നും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് അനിവാര്യമാണ് എന്നും നമുക്ക് സത്യത്തിൽ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ വിശുദ്ധ ഖുർആൻ തന്നെ ആ രൂപത്തിൽ മനുഷ്യരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഖുർആനിൻ്റെ 16-ാം അധ്യായം അതുപോലെ തന്നെ 40-ാം അധ്യായത്തിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളെയും സൃഷ്ടിച്ചത് അള്ളാഹു മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളും അത് മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് കാലികളെ സൃഷ്ടിച്ചത്. അവയിൽ അവയുടെ തോലുപയോഗിച്ച് നിങ്ങൾക്ക് തണുപ്പകറ്റാം, കമ്പിളി ഉണ്ടാക്കാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് മാംസം ഭക്ഷിക്കാം, നിങ്ങളുടെ വിശപ്പടക്കാം, നിങ്ങൾക്ക് മൃഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വാഹനമാക്കാം എന്നൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ മനുഷ്യരോടും ജന്തുജാലങ്ങളോടും നീതി പുലർത്തുന്ന നിയമനിർദ്ദേശങ്ങൾ മാത്രമാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹു മനുഷ്യരോട് പറയുന്നത്. പുരാതന കാലം മുതൽക്ക് തന്നെ മതസമൂഹങ്ങളിൽ ദൈവപ്രീതിക്കായിട്ടുള്ള മൃഗബലി പുണ്യകർമ്മമായി കരുതപ്പെട്ട് വന്നിരുന്നു. പുണ്യകർമ്മങ്ങളായി പഠിപ്പിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക എന്നത് ഓരോ സത്യവിശ്വാസികൾ എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെയും ബാധ്യതയാണ്. അക്കൂട്ടത്തിൽ അവരുടെ വിശ്വാസം, അവരുടെ ഈമാനിനെ, മുസ്ലിങ്ങളുടെ ഈ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കാൻ സഹായിക്കുന്ന ഒരു കർമ്മം എന്ന നിലയിൽ മുസ്ലിങ്ങൾ ആ ഒരു ആരാധന കർമ്മം നിർവഹിച്ചു പോരുകയാണ്. ഇപ്പോൾ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും മനുഷ്യനോളം പഴക്കമുള്ള ഒരു ആചാരമാണ് ബലി എന്ന് പറയുന്നത്. പ്രാചീന സമൂഹങ്ങളുടെ സംസ്കാരങ്ങളിൽ ബലിയുടെ വിവിധ രൂപങ്ങൾ കാണാം. ഇപ്പോൾ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കാലഘട്ടം, അതായത് പ്രവാചകൻ ജനിക്കുന്നതിന് തൊട്ട് മുമ്പെയുള്ള കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഖുറൈശികൾ എന്ന് പറയുന്ന ആ സമൂഹം, അതുപോലെ തന്നെ അവിടെ താമസിച്ചിരുന്ന ആളുകൾ, അവർ ആ കാലഘട്ടത്തെ ജാഹിലിയ കാലഘട്ടം എന്നാണ് വിശേഷിപ്പിക്കാറ്. ആ കാലഘട്ടത്തിൽ അവർ ബലി അറുക്കാറുണ്ടായിരുന്നു. വിഗ്രഹങ്ങൾക്കുമീതെ രക്തം അവർ പിന്നെ ഒലിപ്പിച്ചിരുന്നു, അതായത് ബലി അറുക്കുന്ന മൃഗത്തിൻ്റെ രക്തം, അതുപോലെ തന്നെ അതിൻ്റെ മാംസം കൊണ്ടുവന്ന് ആരാധനാലയങ്ങളുടെ ഭിത്തികളിൽ ചുവരുകളിൽ ഒട്ടിച്ചു വെക്കുന്ന, അതുപോലെ തന്നെ കത്തിച്ചു കളയുന്ന രൂപങ്ങൾ അന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത്, ഇന്ത്യ രാജ്യത്ത് അശ്വമേധ യാഗങ്ങൾ നടന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. നരബലി പോലെയുള്ള ബലികൾ നടന്നത് ചരിത്രത്തിൽ കാണാൻ സാധിക്കും, കഥകളിൽ കാണാൻ സാധിക്കും. രാജ്യവും വീര്യവും നേടാൻ വേണ്ടി മൃഗങ്ങളെ കൊന്നുകൊണ്ടുള്ള യാഗങ്ങൾ നടന്നത്, അശ്വമേധ യാഗത്തിന് ആന മുതൽ തേനീച്ച വരെയും
പാമ്പ് മുതൽ മീൻ വരെയുമുള്ള

സകലമാന ജാതി ജീവജീവികളെയും കൊന്ന് ചോരപ്പുഴ ഒഴുക്കിയിരുന്നു എന്ന് നമുക്ക് ആ അവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും പഠിക്കാൻ സാധിക്കും. രക്തം തളിക്കുക, മാംസം ദഹിപ്പിക്കുക, ഇതൊക്കെയാണ് ആ കാലഘട്ടത്തിൽ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ നരബലി ഉണ്ടായിരുന്നു, അവർക്ക് തോന്നിയതുപോലെ അവർ ചെയ്തിരുന്നു. ഇവിടെ ഇസ്ലാം ചെയ്ത സത്യത്തിൽ എന്താണ്? അതെല്ലാം നിരോധിച്ചു. നരബലി അവിടെ പിന്നെ വിരോധിച്ചു. അത് ജന്തുബലി അവിടെ അനുവദിച്ചതോടുകൂടി ചെയ്തത് എന്താണ്? ഇസ്ലാം ചെയ്തതൊരു അവരുടെ കൃത്യമായ അവരുടെ ഈമാനിൻ്റെ അവരുടെ വിശ്വാസത്തെ കൃത്യമായി അളക്കാനുള്ള ഒരു ഉപകരണമായി കൊണ്ട് അവിടെ പഠിപ്പിക്കുകയുണ്ടായി. അപ്പൊ നമുക്കറിയാം, ഋഗ്വേദ ഹൈന്ദവർക്കിടയിൽ ദേവപ്രീതിക്ക് വേണ്ടിയുള്ള ഗോപുലിയെക്കുറിച്ച് ചരിത്രപരമായി നോക്കുമ്പോൾ തികച്ചും നമുക്ക് കാണാൻ സാധിക്കുന്നു, കന്നുകാലികളെ മേച്ച് നടന്നിരുന്ന ഒരു ബഹുദൈവാരാധക സമൂഹത്തിൽ അവിടെ കാലിയിറച്ചി മുഖ്യ ഭക്ഷണമായി മാറുന്നത് കാണാൻ സാധിക്കും. ഇതെല്ലാം മറന്നുകൊണ്ടാണ് ആളുകൾ ഇസ്ലാമിനെ വിമർശിക്കുന്നത്. സത്യത്തിൽ നമ്മൾ ഇസ്ലാമിൻ്റെ സംസ്കാരത്തിലേക്ക്, ഇസ്ലാമിൻ്റെ കൃത്യമായ ബലിയുടെ രൂപത്തിലേക്ക്, ബലിയുടെ ആരാധനയിലേക്ക് കടന്നു ചെന്നാൽ നമുക്ക് കാണാൻ സാധിക്കും എന്താണ് കൃത്യമായി ബലിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നാണ്. നോക്കൂ, ഇസ്ലാം, പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നത് അന്യായമായ ഒരു ജീവനെടുക്കുന്നത് ഇസ്ലാമിൽ മഹാപാപമാണ്. അത് മനുഷ്യന്റെ കാര്യത്തിൽ മാത്രമല്ല, അന്യായമായി ഒരു ജീവിയെയും കൊല്ലാൻ പാടില്ല എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്തു മാഇദയിലെ 32-ാമത്തെ വചനത്തിൽ കാണാം, മൻ ഖത്ല നഫ്സം ബിഗൈരി നഫ്സിം ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖത്ല അന്നാസ ജമീഅ. നോക്കൂ, നിങ്ങൾ ഭൂമിയിൽ, അതായത് അന്യായമായ ഒരു മനുഷ്യൻ, അന്യായമായ ഒരു ജീവനെടുക്കുന്നത് ലോകത്തെ മുഴുവൻ മനുഷ്യരുടെയും മനുഷ്യരെയും കൊന്നതുപോലെയാണ് എന്നാണ്. ഒരു ഒരു ഒരാളെ അന്യായമായി കൊലപ്പെടുത്തിയാൽ അത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊലപ്പെടുത്തിയതിന് തുല്യമെന്ന് പറഞ്ഞെടുത്ത് കാണാം. അത് മനുഷ്യനെ മാത്രമല്ല, മറിച്ച് ഏത് ജീവിയാണെങ്കിലും അങ്ങനെ തന്നെയാണ് എന്നാണ് കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു ബലിയിലൂടെ കാണാൻ സാധിക്കുന്നത് എന്താണ്? ഒരു വലിയ സന്ദേശം നൽകുന്നുണ്ട്. അതായത് ഒരു വിശ്വാസിക്ക്, ഒരു മുസ്ലിമായ ഒരു വിശ്വാസിക്ക് അവന് പ്രിയപ്പെട്ടതെന്തും, അത് ഒരു ജീവൻ, അവൻ്റെ ജീവനാണെങ്കിലും അത് അള്ളാഹുവിൻ്റെ ശാസനയുണ്ടെങ്കിൽ ബലി നൽകാൻ അവൻ തയ്യാറാണ് എന്ന ഒരു അടിമ എന്ന നിലയ്ക്ക് അവൻ്റെ തീരുമാനത്തിൻ്റെ സന്ദേശമാണ് ബലി നൽകുന്നത് എന്നാണ്. അതല്ലാതെ ഇത് 6-ാം നൂറ്റാണ്ടിലെ ക്രൂരമായ ഒരു പ്രവർത്തനമല്ല എന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. 6-ാം നൂറ്റാണ്ടിൽ വണ്ടി കയറാത്തവരോട് പറയുന്നവർ മനസ്സിലാക്കേണ്ടത് 6-ാം നൂറ്റാണ്ടിലെ ആ പ്രവാചകൻ കൊണ്ടുവന്ന ഉന്നതമായ ഒരു സംസ്കാരമാണ്. ദരബലി നടത്തിയിരുന്ന, അതുപോലെ തന്നെ ക്രൂരമായ രൂപത്തിൽ ജന്തുക്കളെ അറുത്തിരുന്ന ആളുകൾക്ക് കൃത്യമായി എങ്ങനെ അറുക്കണമെന്ന് പോലും പഠിപ്പിച്ചു എന്നുള്ളതാ കൃത്യമായി മനസ്സിലാക്കേണ്ട. അതിൻ്റെ ഹിക്കുമത്ത് പഠിപ്പിച്ചു. അള്ളാഹുവിന് വേണ്ടി മാത്രം ബലി അറുക്കണം, അതല്ലാതെ മറ്റു ഏതെങ്കിലും വിഗ്രഹങ്ങൾക്കോ മരിച്ചുപോയ ഏതെങ്കിലും പിന്നെ മഹാന്മാരുടെ പേരിലോ നിങ്ങൾ ബലി അറുക്കുവാൻ പാടില്ല. മറിച്ച് നിങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണമെന്നാണ്. അവിടെ പോലും നിയമങ്ങൾ കാണാൻ സാധിക്കും. എന്താണ് നിയമം? ഒരുവിനെ ബലി അറുക്കുമ്പോൾ കത്തി മൂർച്ച കൂട്ടി അറുക്കണം, അതിനോട് കാരുണ്യം കാണിക്കണമെന്ന് പഠിപ്പിക്കുന്നു. നോക്കൂ, നിങ്ങൾ തലക്കടിച്ചുകൊണ്ട് ഇന്നും പല നാട്ടിലും കാണാൻ സാധിക്കും എന്താണ് കന്നുകാലികളുടെ തലക്കടിച്ചു കൊല്ലുന്നു, വളരെ വേദനിപ്പിക്കുന്ന ക്രൂരമായ രീതിയിൽ. അതല്ലെങ്കിൽ ഏതെങ്കിലും യന്ത്രത്തിലേക്ക് തള്ളിയിട്ടുകൊണ്ട് അവരെ അതുപോലെ തന്നെ അരച്ചുകൊണ്ടുവരുന്ന രൂപത്തിൽ അവരുടെ മാംസത്തെ എടുക്കുന്നത് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള രൂപത്തിൽ നിന്നെല്ലാം ഇസ്ലാം വിലക്കി. അതുമാത്രമല്ല, അതിൻ്റെ ഖണ്ഡനാടിയിൽ കൃത്യമായി കത്തിവെച്ചുകൊണ്ട് രക്തം പുറത്തേക്ക് ചീറ്റിയൊഴുകുന്ന രൂപത്തിൽ, അങ്ങനെയുള്ള രൂപത്തിൽ അതിനെ ഒഴുക്കുവാനും അത് പരിപൂർണമായി ഒഴുകിക്കളഞ്ഞ് കഴിഞ്ഞതിനു ശേഷം അതിൻ്റെ തോല് കളഞ്ഞ് അതിനെ മാംസമാക്കി കഷ്ണങ്ങളാക്കി എടുക്കണമെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു. അതല്ലാത്ത രീതിയിൽ ചെയ്യുന്ന ആളുകളുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വിശ്വാസി അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടത് അവൻ്റെ ജീവനാണെങ്കിൽ പോലും അത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിന് മുമ്പിൽ സമർപ്പിക്കുന്നു എന്നാണ്. അതായത് ഒരു വിശ്വാസി പറയുന്നത്, ഞാൻ എന്തിനും തയ്യാറാണ്, എൻ്റെ നമസ്കാരമാകട്ടെ, എൻ്റെ ആരാധനകളാകട്ടെ, എൻ്റെ ബലികർമ്മങ്ങളാകട്ടെ, എൻ്റെ ജീവിതമാകട്ടെ, എൻ്റെ മരണമാകട്ടെ, അതെല്ലാം ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിന് നൽകുന്നു എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ബലികർമ്മത്തിൻ്റെ ആത്മാവ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ബലികർമ്മം അള്ളാഹുവിനുള്ള പരിപൂർണ സമർപ്പണമാണ് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിന് വേണ്ടിയുള്ള പരിപൂർണമായ സമർപ്പണമാണ്. അതിനാൽ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ആ ഒരു ബലി എന്ന് പറയുന്നത് ദൈവപ്രീതി ആഗ്രഹിച്ചുകൊണ്ട്

0: മാത്രമാണ്. ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന് ഒരു ബലിമൃഗത്തിന്റെ ഇറച്ചിയോ രക്തമോ ആവശ്യമില്ല. അല്ലാഹുവിലേക്ക് എത്തുന്നത് അവന്റെ സദുദ്ദേശം മാത്രമാണ്, ആളുകൾ കാണാൻ വേണ്ടിയല്ല. ഞങ്ങൾ തറവാട്ടുകാർ, ഞങ്ങൾ ഇന്ന ഇന്ന വീട്ടുകാർ, ഞങ്ങൾ ഇത്ര എണ്ണം ബലിയെറുത്തു എന്നു പറയാനുള്ള പൊങ്ങച്ചത്തിനു വേണ്ടിയല്ല. മറിച്ച് അവൻ ഒരു ബലി കർമ്മം നിർവഹിക്കുമ്പോൾ അവൻ്റെ പണം കൊടുത്തുകൊണ്ട്, അവൻ്റെ സമയം കൊടുത്തുകൊണ്ട്, അവൻ്റെ ശരീരം കൊടുത്തുകൊണ്ട് അവൻ കൃത്യമായി റബ്ബിന് വേണ്ടി കീഴൊതുങ്ങുകയാണ്. അവിടെയാണ് എൻ്റെ ജീവിതവും എൻ്റെ മരണവും എൻ്റെ ബലികർമ്മങ്ങളും എൻ്റെ ആരാധനകളുമെല്ലാം ഞാൻ എന്നെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബിന് വേണ്ടി നടത്തുമെന്നുള്ള കൃത്യമായ ഉത്തരം നൽകുന്നു. അതിനു വേണ്ടിയിട്ടാണ് ബലി എന്ന് പറയുന്നത് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. ചരിത്രത്തിൽ തന്നെ കടന്നു പോയാൽ ഒരു മൂന്ന് ബലികളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അത് ഒന്ന്, ആദം നബിയുടെ രണ്ട് മക്കൾ നടത്തിയ ബലിയാണ്. ഹാബീലും ഹാബീലും ബലി നടത്തി. പക്ഷേ ഒരാളുടെ ബലി അള്ളാഹു സ്വീകരിച്ചു, മറ്റൊരാളുടെ ബലി അള്ളാഹു സ്വീകരിച്ചില്ല. കാരണം ഒരാൾക്ക് അവന്റെ ഉദ്ദേശം നഷ്ടമായി, അള്ളാഹുവിന്റെ പ്രീതിയായിരുന്നില്ല. അതുകൊണ്ട് ഒരാളത് സ്വീകരിച്ചു, ഒരാളത് സ്വീകരിച്ചില്ല. ബനൂ ഇസ്രായേലരുടെ സമൂഹം നടത്തിയ, അവരോട് മൂസ പ്രവാചകൻ ഒരു ബലി നൽകാൻ അള്ളാഹുവിന് വേണ്ടി ഒരു പശുവിനെ അറുക്കാൻ കൽപ്പിച്ചു. എന്നാൽ അവരൊരുപാട് ചോദ്യങ്ങൾ അവർ അങ്ങ് തിരിച്ചും മറിച്ചും ചോദിക്കുകയുണ്ട്. അതിൻ്റെ നിറം എന്താണ്, അതിൻ്റെ രൂപം എങ്ങനെയാണ്, അതിൻ്റെ എത്ര വലിപ്പം എത്രയാണ്, അതിൻ്റെ വയസ്സ് എത്രയാണ്, അങ്ങനെ ഓരോന്നും അവർ ചോദിച്ച് പിന്നീട് അവർക്ക് നിർദ്ദേശങ്ങൾ കിട്ടിയ ആ ഒരു പശുവിനെ കിട്ടിയപ്പോൾ പോലും അവർ മനസ്സില്ലാ മനസ്സോടെയാണ് അതിനെ കൊന്നുകളഞ്ഞു എന്ന ഖുർആൻ പറഞ്ഞത്. പക്ഷേ ചരിത്രത്തിലെ ഏറ്റവും ഉന്നതമായ ബലിയെക്കുറിച്ച് പറയുന്നുണ്ട്, ഇബ്രാഹിം പ്രവാചകൻ തൻ്റെ മകനായ ഇസ്മായിലിനെ ബലി നൽകാൻ തയ്യാറായ സംഭവമാണ്. കുട്ടിയെ ബലി അറുത്തിട്ടില്ല, പക്ഷേ ആ പ്രവാചകനോട് അള്ളാഹു കൽപ്പിച്ച ബലി അറുക്കാൻ പറഞ്ഞ ആ സന്ദർഭമുണ്ടല്ലോ, അത് മുതൽ ആ മകനെ ബലിയറുക്കുവാൻ സന്നദ്ധമാക്കുന്ന അതുവരെയുള്ള, അതായത് ബലിയറുക്കാൻ വേണ്ടി കൈകൾ കെട്ടി തൻ്റെ തല ചെരിച്ചു വെച്ച് ബലിയറുക്കുന്ന സമയത്ത് അള്ളാഹു പറഞ്ഞു, ഇബ്രാഹിം നീ നിന്റെ ബലി അത് പൂർത്തിയാക്കി. കാരണം അള്ളാഹു പറഞ്ഞു അതിന് സന്നദ്ധമാവുക എന്നുള്ളതാണ്, സന്നദ്ധമാവുക. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്, അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ രൂപത്തിലേക്കോ സമ്പത്തിലേക്കോ അല്ല, മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിലേക്കും പ്രവർത്തനങ്ങളിലേക്കുമാണ്. കൃത്യമാണ് ആ കാര്യം, കൃത്യമായി അത് പഠിപ്പിക്കുകയാണ്. മഹാനായ പ്രവാചകന്റെ, ഇബ്രാഹിം പ്രവാചകന്റെയും ഇസ്മായിൽ അലൈഹിസ്സലാം പ്രവാചകന്റെയും ആ കുടുംബത്തിന്റെയും ചരിത്രം ഇസ്ലാം പഠിപ്പിക്കുന്നത് ജീവിതത്തിലെ ഏതേതു പ്രതിസന്ധികളുണ്ടെങ്കിലും, പ്രിയപ്പെട്ടവരെ, ഏതൊരു പ്രതിസന്ധികളുണ്ടെങ്കിലും അവിടെയെല്ലാം നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുവിനെ ബരമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കണമെന്നുള്ള പ്രത്യാശ ഉണ്ടാകണമെന്ന്, അതുപോലെ തന്നെ എൻ്റെ ജീവിതം അത് അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊടുക്കുന്നവനാണെന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന സന്ദേശമാണ് ബലി നൽകുന്നത്. അതല്ലാതെ 6-ാം നൂറ്റാണ്ടിലെ ഒരു പ്രാകൃതമായ ഒരു രൂപമല്ല, മറിച്ച് ഇന്നും ബലിയറുക്കുന്ന രൂപങ്ങൾ കാണാൻ സാധിക്കും. മാംസം കഴിക്കുന്ന സമൂഹങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്, അവരെല്ലാം അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇസ്ലാം മാത്രമല്ല, ഇസ്ലാം അതിന് പരിപൂർണമായ ഒരു രൂപം നൽകി, ഒരു സംസ്കാരം നൽകി എന്നുള്ളത് മാത്രമാണ്. ഇസ്ലാം വിമർശകർ കൃത്യമായി ഇതൊന്നും കൃത്യമായി മനസ്സിലാക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. വാഹ്ര ദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: പീസ് റേഡിയോ ഇതുവരെ പ്രക്ഷേപണം ചെയ്തത് ഇൻസൈറ്റ്. ഹനീഫ വണ്ടൂരാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. മൃഗബലി പ്രാകൃതമോ എന്ന വിഷയത്തിൽ നിന്നുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ സംസാരത്തിനാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
2: മാഷാ അല്ലാഹ്, നമ്മൾ എത്തി നിൽക്കുന്നു മനോഹരമായ ഒരു പാട്ടിലേക്കാണ്. ഗഗനത്തിൽ മിന്നിത്തത്തി എന്ന ഈരടികൾക്ക് ശബ്ദം നൽകുന്നു അനസ് സ്വലാഹി. കേൾക്കാം സ്വരം.

0: നമ്മളിതുവരെ കേട്ടത് സ്വരം. ഗഗനത്തിൽ മിന്നിത്തത്തി എന്ന വരികളുമായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അനസ് സ്വലാഹി.
1: റേഡിയോ ഒരു ശ്രോതാവിൻ്റെയും ആരോഗ്യ കാര്യത്തിൽ കൂടി അതീവ ജാഗ്രതയും ശ്രദ്ധയും പുലർത്തുന്ന ഈ ഒരു വേളയിൽ ആരോഗ്യ വിചാരം പ്രോഗ്രാമിലൂടെ നമ്മൾ ഇന്ന് ചർച്ചക്കെടുക്കുന്നത് പനിയെ ഭയക്കേണ്ടതുണ്ടോ എന്ന ഒരു ചർച്ചയിലേക്കാണ്. കേൾക്കാം ആരോഗ്യ വിചാരം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. മാന്യ ശ്രോതാക്കൾക്ക് ആരോഗ്യ വിചാരം പങ്ക്തിയിലേക്ക് സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം നമ്മുടെ ഈ ശബ്ദം ശ്രവിക്കുന്ന ഏവരും അനുഭവിച്ച ഒരു അവസ്ഥയെക്കുറിച്ചാണ്, അഥവാ പനി എന്ന് പറയുന്ന ശരീരോഷ്മാവ് വർദ്ധിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. നാം ഏവരും അനുഭവിച്ച ഒരു അവസ്ഥയാണെങ്കിൽ പോലും ഇതിൻ്റെ യഥാർത്ഥ വശമെന്താണെന്നും ഇതൊരു രോഗമാണോ രോഗലക്ഷണമാണോ ഇങ്ങനൊരു പനി വന്നാൽ എന്ത് ചെയ്യണം, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്കൊക്കെ പനി വരുമ്പോൾ പലപ്പോഴും മാതാപിതാക്കൾ ബേജാറാവുന്ന ഒരവസ്ഥ കാണാറുണ്ട്. എന്നാൽ ശരിക്കും എന്താണ് ഈ ഒരു പനി എന്നുള്ള ഒരവസ്ഥയുടെ കാരണം, അതുണ്ടാകുമ്പോൾ നാം എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇത് വരാതെ എന്തൊക്കെ കാര്യങ്ങൾ വരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങി നാം ഏവരും നിത്യജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ കോഴിക്കോട് സ്റ്റുഡിയോയിൽ നിന്നും നമ്മോടൊപ്പം ചേരുന്നത് ചേളാരി DMS ഹോസ്പിറ്റലിലെ ഡോക്ടർ മുഹമ്മദ് യാസർ. ഈ ആരോഗ്യ വിചാരം പങ്ക്തിയിലേക്ക് ഡോക്ടറെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി നമുക്ക് പീസ് റേഡിയോ ശ്രോതാക്കളോട് ഈ പനിയുടെ കാരണങ്ങളെക്കുറിച്ചും അതുണ്ടാക്കുന്ന ശരീരത്തിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇത് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചും ഒന്ന് ചുരുക്കി വിശദീകരിക്കണം.
3: ഇന്ന് ഇംഗ്ലീഷ് നാമത്തിൽ അറിയപ്പെടുന്ന പനി എന്നത് ശരീരത്തിലെ ചൂട് അഥവാ ടെമ്പറേച്ചർ കൂടുമ്പോഴുണ്ടാകുന്ന അവസ്ഥയാണ്. തെർമോമീറ്ററിൽ അളക്കുമ്പോൾ 37°C കൂടുതൽ അല്ലെങ്കിൽ 98.6°F ടെമ്പറേച്ചർ കൂടുമ്പോഴാണ് ആ വ്യക്തിക്ക് പനി ഉണ്ടാവുന്നത്. പനി വന്നാൽ നമുക്ക് അനുഭവപ്പെടുന്ന ലക്ഷണങ്ങളെക്കുറിച്ച് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ശരീരത്തിന്റെ ഊഷ്മാവ് അഥവാ ടെമ്പറേച്ചർ എങ്ങനെ വർദ്ധിക്കുന്നു, എന്തുകൊണ്ട് വർദ്ധിക്കുന്നു എന്ന് ചുരുക്കി വിശദീകരിക്കാം. എന്തും ശരീരത്തിൽ ഒരു ശരിയായ അളവിൽ അഥവാ നോർമലായി നിലനിൽക്കേണ്ടത് ജീവൽ പ്രക്രിയയുടെ ശരിയായ പ്രവർത്തനത്തിന് അനിവാര്യമാണ്. ഇതുപോലെ തന്നെയാണ് ഊഷ്മാവും. ശരീര ഊഷ്മാവ് നോർമൽ അളവായ 37°C നിന്ന് നിലനിർത്തുന്നതിന്റെ കേന്ദ്രം തലച്ചോറാണ്. തലച്ചോറിലെ ഹൈപ്പോ തലാമസിലെ കേന്ദ്രത്തിന്റെ നിർദ്ദേശമനുസരിച്ച് ചില കെമിക്കൽ മെസഞ്ചറിലൂടെയും ഞരമ്പുകളിലൂടെയും ആവേഗങ്ങൾ പുറപ്പെട്ട് നമ്മൾ ശരീരത്തിലെ രക്തക്കൊഴലുകളും തൊലിയിലെ വിയർപ്പ് ഗ്രന്ഥികളും അന്തസ്രാവി ഗ്രന്ഥികളും മറ്റ് അവയവങ്ങളും പ്രവർത്തിച്ചും ഉപാപചയ പ്രവർത്തനങ്ങൾ അഥവാ മെറ്റബോളിസം മാറ്റം വന്നും ശരീരത്തിലെ ഊഷ്മാവ് നിലനിർത്തുന്നു. പുറമേയുള്ള ഊഷ്മാവിലെ വ്യതിയാനം അനുസരിച്ച് ശരീരത്തിന്റെ പ്രവർത്തനം മാറ്റം വരുന്നത് ഇതുമൂലമാണ്. ഉദാഹരണമായി, ചൂട് കൂടുതലുള്ള കാലാവസ്ഥയോ അല്ലെങ്കിൽ ചൂട് കൂടുതലുള്ള സ്ഥലത്തെത്തിയാലോ ശരീരം വിയർക്കുകയും മറ്റ് പ്രക്രിയയിലൂടെ ചൂട് നിയന്ത്രിക്കുകയും ചെയ്യും. അങ്ങനെ ശരീരത്തിന്റെ ചൂട് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ തണുത്ത കാലാവസ്ഥയിൽ ശരീരത്തിന് വിറയൽ അനുഭവപ്പെടുകയും പേശികൾ കൂടുതൽ പ്രവർത്തിക്കുകയും ചെയ്ത് ശരീരത്തിന്റെ ചൂട് കൂടുന്നു, പുതച്ചുമൂടി കിടക്കാൻ തോന്നുന്നു. പുറമേ സാധാരണ ചൂടാണെങ്കിലും പനിയുള്ള വ്യക്തികളിൽ ഇതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. അഥവാ വിറയൽ അനുഭവപ്പെടുക, പുതച്ചുമൂടി കിടക്കാൻ തോന്നുക, അങ്ങനെ വ്യത്യസ്ത പ്രക്രിയയിലൂടെ ശരീരത്തിന്റെ ചൂട് വർദ്ധിപ്പിക്കാനാണ് ശരീരം പനിയുള്ളപ്പോൾ ശ്രമിക്കുക. അതാണ് പനി. ഇനി എന്തെല്ലാം കാരണങ്ങളാൽ പനി വരാം എന്നാണ് നോക്കുന്നത്. ശരീരത്തിനകത്ത് അണുബാധ അഥവാ ഇൻഫെക്ഷനോ മറ്റ് പ്രക്രിയകളോ വരുമ്പോൾ ശരീരം അവയെ പ്രതിരോധിക്കാൻ പല രാസപ്രവർത്തനങ്ങളും നടത്തും. അതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ഇന്റർലൂക്കീൻ, ഇന്റർഫെറോൺ തുടങ്ങിയ രാസപദാർത്ഥങ്ങൾ രക്തത്തിലൂടെ തലച്ചോറിന്റെ ഹൈപ്പോ തലാമസിൽ പ്രവർത്തിച്ച് ശരീരത്തിന്റെ ടെമ്പറേച്ചർ സെറ്റ് പോയിന്റ് ഉയർത്തി ശരീരത്തിന്റെ ഊഷ്മാവ് വർദ്ധിപ്പിക്കുന്നു. പറഞ്ഞു വന്നത് പനി ഒരു രോഗമല്ല, മറിച്ച് രോഗലക്ഷണമാണ്. അതായത് ശരീരത്തിനകത്ത് എന്തൊക്കെയോ പ്രക്രിയകൾ നടക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് പനി.
2: ഓക്കെ, അത് ഇപ്പോൾ അവസാനം പറഞ്ഞ ഒരു പോയിന്റ് അതൊന്നുകൂടി ഹൈലൈറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. പനി ഒരു രോഗമല്ല, എന്നാൽ രോഗലക്ഷണമാണ്. ശരീരത്തിനകത്ത് നടക്കുന്ന ചില പ്രതിപ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ശരീരം പ്രകടിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് പനി എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട, നാം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ് ഡോക്ടർ അവസാനമായിട്ട് ഊന്നി പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ എങ്ങനെ പനി വരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്കറിയേണ്ടത് പനിയുടെ പ്രധാനപ്പെട്ട കാരണങ്ങളെക്കുറിച്ചാണ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരോഷ്മാവ് വർദ്ധിക്കുന്നത് എന്നുള്ള ഒരു വസ്തുതയാണ് ഇനി നമുക്ക് അറിയേണ്ടത്.
3: പനി വരാൻ ഏറ്റവും കൂടുതൽ കാരണം ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ അഥവാ അണുബാധയാണ്. അഥവാ നമുക്ക് ചുറ്റും ഉള്ള അല്ലെങ്കിൽ ശരീരത്തിന് ചുറ്റുമുള്ള സൂക്ഷ്മാണുക്കൾ ശരീരത്തെ ആക്രമിക്കുമ്പോൾ പനി വരും. ഈ സൂക്ഷ്മാണുക്കൾ വൈറസ്, ബാക്ടീരിയ, ഫംഗസ്, വിരകൾ, മറ്റു അണുക്കൾ ആവാം. ഇതിൽ വൈറസുകളും ബാക്ടീരിയകളുമാണ് പ്രധാന കാരണം. ഇവ അനേകം തരങ്ങളും വകഭേദങ്ങളുമുണ്ട്. ഓരോ വൈറസിനും ബാക്ടീരിയക്കും മറ്റു അണുക്കൾക്കും ഓരോ പേരുമുണ്ട്. ഇവ ശരീരത്തിൽ കയറി നമ്മുടെ രോഗപ്രതിരോധ സംവിധാനവുമായി ഏറ്റുമുട്ടേണ്ടി വരുമ്പോൾ, പ്രതിരോധ ശേഷി താൽക്കാലികമായി കുറയുമ്പോൾ നമുക്ക് പനി വരും. അങ്ങനെ ഓരോ അണുവും ഉണ്ടാക്കുന്ന പനി ഓരോ പേരിൽ അല്ലെങ്കിൽ വ്യത്യസ്ത പേരിൽ അറിയപ്പെടും. യഥാർത്ഥത്തിൽ ഈ ഇൻഫെക്ഷൻ അഥവാ അണുബാധ കാരണമുണ്ടാകുന്ന പനിയെയല്ല ശ്രദ്ധിക്കേണ്ടതും പേടിക്കേണ്ടതും, മറിച്ച് ഈ അണു അഥവാ ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് അല്ലെങ്കിൽ മറ്റു അണുക്കൾ ശരീരത്തിൽ ഉണ്ടാക്കുന്ന മറ്റ് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഗൗരവകരമായ ബുദ്ധിമുട്ടുകൾ, ഇത് ചിലത് വളരെ സീരിയസ് ആയി മാറുകയും മരണം വരെ സംഭവിക്കുകയും ചെയ്തേക്കാം. അതിനെയാണ് നമ്മൾ ഭയക്കേണ്ടത്. അപ്പോൾ പനി ശരീരം നമുക്ക് നൽകുന്ന ഒരു സൂചനയാണ് അഥവാ രോഗമുണ്ട് എന്ന് കാണിക്കുന്ന ഒരു ലക്ഷണമാണ് പനി. അതുകൊണ്ട് പനി പൂർണ്ണമായും മാറി എന്നാൽ ആ രോഗവും മാറി എന്ന് പറയാം. ചില ഉദാഹരണങ്ങൾ നോക്കാം. ഡെങ്കിപ്പനി. ഡെങ്കിപ്പനി ഇത് മൂലം രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലേറ്റ്ലെറ്റുകൾ നശിക്കുന്നു. ഇത് അപകടകരമായ അവസ്ഥയിലേക്ക് പോകാം. 100,000-ൽ ഉണ്ടാവേണ്ട പ്ലേറ്റ്ലെറ്റുകൾ ഈ ഡെങ്കി വൈറസിന്റെ ആക്രമണത്താൽ 10,000-ന് വരെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ആന്തരിക രക്തസ്രാവം അഥവാ ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടാവുകയും രോഗി മരിക്കുകയും വരെ ചെയ്യാം. മറ്റ് ചില ഡെങ്കി വൈറസുകൾ ഹൃദയത്തെ ബാധിച്ച് ഹൃദയം നിലച്ചു പോവാൻ സാധ്യതയുണ്ട്. ചില ഡെങ്കി വൈറസുകൾ രക്തക്കുഴലുകളെ അഥവാ കാപ്പിലറി എന്നറിയപ്പെടുന്ന രക്തലോമികകളിൽ പ്രവർത്തിച്ച് ബി പി കുറയുകയും ഡെങ്കു ഷോക്ക് സിൻഡ്രോം എന്ന മാരകമായ അവസ്ഥയിലേക്ക് പോവുകയും ചെയ്തേക്കാം. ഇനി ടൈഫോയിഡ് പനിയാണെങ്കിൽ ഈ പനി ഉണ്ടാക്കുന്നത് സാൽമോണല്ല എന്ന ഒരു ബാക്ടീരിയയാണ്. സാൽമോണല്ല ടൈഫി, സാൽമോണല്ല പാരാടൈഫി എന്ന വകഭേദങ്ങളുണ്ട്. ഈ അണു കുടലിൽ പുണ്ണു ഉണ്ടാക്കാം അഥവാ അൾസർ ഉണ്ടാക്കാം. കുടൽ ഓട്ടയാവാനും ഈ വൈറസ് കൊണ്ട് സാധിക്കും, ഈ ബാക്ടീരിയ കൊണ്ട് സാധിക്കും. കുടൽ വീക്കം വരാനും ജീവൻ അപകടത്തിൽ പെടാനും ഇത് മതി. ചുരുക്കം ചില ആളുകളിൽ ടൈഫോയിഡ് പനി തലച്ചോറിനെ ബാധിച്ച് ഗൗരവകരമായ കോമ വിജിൽ എന്ന അവസ്ഥയിലേക്കും പോകാം. ഇനി മലേറിയ എന്ന് പനി എടുക്കുകയാണെങ്കിൽ ഈ പനി പ്ലാസ്മോഡിയം എന്ന അണുമൂലമാണ് ഉണ്ടാക്കുന്നത്. ഈ പനി കരളിനെയും തലച്ചോറിനെയും വൃക്കകളെയും രക്തത്തെയും ഒക്കെ ബാധിക്കാം. ഇത് തലച്ചോറിനെ ബാധിക്കുന്ന മലേറിയ, സെറിബ്രൽ മലേറിയ ഗൗരവകരമാണ്. അങ്ങനെ വന്നാൽ രോഗി മരിക്കുക വരെ ചെയ്യാം. ഇങ്ങനെ വ്യത്യസ്ത പനികൾ ചികിത്സിച്ചില്ല എങ്കിൽ അത് നമ്മുടെ ശരീരത്തെ കീഴടക്കി ഗൗരവകരമായ അവസ്ഥകളിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. ഇനി പനിയുടെ പ്രധാന കാരണം ഇൻഫെക്ഷൻ ആണെങ്കിലും ചെറിയ മറ്റു കാരണങ്ങളുമുണ്ട്. അതിൽ ഒന്നാണ് ക്യാൻസർ. ചില ക്യാൻസറുകൾ പനിയായാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഉദാഹരണം ലുക്കീമിയ, ലിംഫോമ, മറ്റ് ചില ക്യാൻസറുകളും. ലുക്കീമിയ പ്രധാനമായും പനിയായാണ് അതിന്റെ ലക്ഷണം പുറത്തു കാണാറുള്ളത്. പനിയുടെ മറ്റ് കാരണങ്ങൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്നറിയപ്പെടുന്ന അസുഖങ്ങൾ, കൊളാജൻ വാസ്കുലർ ഡിസീസ്, SLE എന്നറിയപ്പെടുന്ന പല അസുഖങ്ങൾ കാരണം പനി വരാം. തൈറോയ്ഡ് ഹോർമോൺ അധികമായി, തൈറോടോക്സിക്കോസിസ് എന്ന അവസ്ഥയിലും നമുക്ക് പനി വരാം. ശരീരത്തിനകത്ത് കടക്കുന്ന ടോക്സിനുകളും കെമിക്കലുകളും പനി ഉണ്ടാക്കാൻ മറ്റ് കാരണങ്ങളാണ്. അതുപോലെ ഫുഡ് പോയിസണിങ് മൂലവും പനി വരാം. അപൂർവമായി ചില ഇംഗ്ലീഷ് മരുന്നുകളും മറ്റ് മരുന്നുകളും പനിക്ക് കാരണമാകാം. ചില ചെടികളും പൂവുകളും കായകളുമൊക്കെ ഭക്ഷിച്ചാൽ അതും പനി ഉണ്ടാക്കാൻ കാരണമാണ്. തലച്ചോറിലെ പോൺസ് എന്ന ഭാഗത്ത് രക്തസ്രാവമുണ്ടെങ്കിൽ അഥവാ പോണ്ടെയ്ൻ ഹെമറേജ് സംഭവിച്ചാലും പനി ഉണ്ടാകാം. മാനസിക തകരാറ് മൂലമോ സ്വയം ഉണ്ടാക്കുന്നതോ ആയ ഫക്ടീഷ്യസ് ഫീവർ എന്നിവയും അപൂർവമായി പനിക്ക് കാരണമാണ്. പക്ഷേ ഏറ്റവും പ്രധാനമായി പനിയുടെ കാരണം നമ്മൾ ആദ്യം സൂചിപ്പിച്ച ഇൻഫെക്ഷൻ, ബാക്ടീരിയ, വൈറസ്, മറ്റണുക്കൾ കൊണ്ടുള്ള ഇൻഫെക്ഷനാണ്. ഈ അണുക്കളെ ശരീരം പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായാണ് പനി ഉണ്ടാകുന്നത്.
2: ഓക്കെ, അപ്പൊ പനി വരുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളെ കുറിച്ച് നാം മനസ്സിലാക്കി. ഇനി നമുക്കറിയേണ്ടത്, ഒരു പനി വന്നു കഴിഞ്ഞാൽ ഒരാൾ എന്ത് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളാണ് അയാൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്ക് അറിവ് ലഭിക്കേണ്ടത്.
3: മിക്ക പനികളും തുടക്കത്തിലെ ശ്രദ്ധിച്ചാലും ചികിത്സിച്ചാലും ഗൗരവകരമായ അവസ്ഥയിലേക്ക് പോവില്ല. ശരീരം സ്വമേധയാ ഈ അണുക്കളെ ചെറുത്ത് തോൽപ്പിക്കുകയും പനി മാറുകയും ചെയ്യും. ഒരു ഡോക്ടറെ കാണിച്ച് മരുന്നുകൾ കഴിക്കുകയും വിശ്രമിക്കുകയും ചെയ്താൽ മതി. പനിയുടെ കൂടെ നിങ്ങൾക്കുള്ള മറ്റ് ലക്ഷണങ്ങൾ മുഴുവനും ഡോക്ടറോട് പറയണം. ഒരു ലക്ഷണവും നിസ്സാരമായി കാണരുത്. ഒരു കഥ വിവരിക്കുന്നത് പോലെ നിങ്ങളുടെ അസുഖത്തിന്റെ ചരിത്രം അഥവാ ഹിസ്റ്ററി ഓഫ് കംപ്ലയിൻസ് നിങ്ങൾ ഡോക്ടറോട് പറയണം. ആദ്യം ഏത് തുടങ്ങി, എത്ര സമയം ആ ബുദ്ധിമുട്ടുണ്ടായി, അല്ലെങ്കിൽ എത്ര ദിവസം നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ടുണ്ടായി, ആ പനി എത്ര ദിവസം ഉണ്ടായി, അല്ലെങ്കിൽ ആ വേദന എത്ര ദിവസം ഉണ്ടായി, അങ്ങനെ തുടങ്ങി. പിന്നീട് നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നു, തലവേദന വന്നോ, ഛർദി വന്നുവോ, മൂത്രത്തിൽ പഴുപ്പ് വന്നുവോ, മൂത്രക്കടച്ചിൽ വന്നുവോ, അതിനുശേഷം എത്ര ദിവസം കഴിഞ്ഞ് മറ്റസുഖങ്ങൾ വന്നു, അങ്ങനെ ഒരു ചരിത്രം വിശദീകരിക്കുന്നത് പോലെ, ഒരു കഥ വിശദീകരിക്കുന്നത് പോലെ നിങ്ങളുടെ അസുഖങ്ങൾ ഡോക്ടറോട് പറയണം. ഡോക്ടർ പറഞ്ഞ അത്രയും ദിവസം മരുന്നുകൾ കൃത്യമായി ആ ദിവസം പാലിച്ചുകൊണ്ട് തന്നെ കഴിക്കുകയും വേണം. പുതിയ ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പനി മാറാൻ നിങ്ങൾ സമയം കൊടുക്കണം. ചിലപ്പോൾ 3 ദിവസം എടുത്തേക്കാം പനി പൂർണ്ണമായും മാറാൻ. പനിയുടെ കൂടെ താഴെ പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. നിങ്ങൾ ഡോക്ടറെ കാണിച്ചതിന് ശേഷമാണ് ഈ ലക്ഷണങ്ങൾ ഉണ്ടായത് എങ്കിൽ ഉടനെ ഡോക്ടറടുത്തേക്ക് വീണ്ടും പോകണം. അല്ലാത്ത പക്ഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് 2-3 ദിവസം റെസ്റ്റ് എടുക്കാവുന്നതാണ്, വിശ്രമിക്കാവുന്നതാണ്. പനി താനെ മാറും. ഇപ്പൊ എന്തൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലാണ് നിങ്ങൾ പെട്ടെന്ന് വീണ്ടും ഡോക്ടറെ കാണേണ്ടത്? 1, ശക്തമായ വിറയലും കുളിരും. 2, ബോധവ്യത്യാസം, അബോധാവസ്ഥ, ബോധവ്യത്യാസം അല്ലെങ്കിൽ ചന്നി വരിക. 3, അപസ്മാരം, പ്രത്യേകിച്ച് കുട്ടികളിലെ പനി അപസ്മാരമുണ്ടാക്കുക. 4, ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്തു നിന്ന് രക്തം വരിക, പനിയോടുകൂടി മൂക്കിൽ നിന്നും രക്തം വരിക, വായിൽ നിന്നും രക്തം വരിക, മോണയിൽ നിന്ന് രക്തം വരിക, കാർക്കിച്ച് തുപ്പുമ്പോൾ രക്തം വരിക, ചുമച്ച് തുപ്പുമ്പോൾ കഫത്തിൽ രക്തം, മൂത്രമൊഴിക്കുമ്പോൾ രക്തക്കറയുണ്ടാകുക, മൂത്രത്തിന് നിറവ്യത്യാസം, വയറ്റിൽ നിന്ന് പോകുമ്പോൾ രക്തം, രോമത്തിന്റെ അടിയിൽ നിന്ന് രക്തം, ചുവപ്പ് കുത്തുകുത്തുകൾ തൊലിയുടെ അടിയിൽ ഉണ്ടാകുക, തുടങ്ങി ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്തു നിന്ന് രക്തം വരിക, വയറ്റിൽ നിന്ന് പോകുമ്പോൾ മലത്തിന്റെ കൂടെ രക്തം, മലത്തിന്റെ കൂടെ കറുപ്പ്, നല്ല ടാറിന്റെ പോലെ കറുപ്പ്, മുടിയുടെ പോലെ കറുപ്പ്, കരിയോയില ഒഴിച്ചതുപോലെ മലം പോവുക, അങ്ങനെയുണ്ടെങ്കിൽ അത് വയറിലെ ബ്ലീഡിങ്ങിന്റെ ലക്ഷണമാണ്. ഇതുപോലെ എന്തെങ്കിലും രക്തസ്രാവത്തിന് ലക്ഷണമുണ്ടെങ്കിൽ ഉടൻ ഡോക്ടറെ അടുത്തേക്ക് വീണ്ടും ചെല്ലണം. കുട്ടികളിൽ മുലപ്പാൽ തീരെ കുടിക്കാതിരിക്കുക, അമിതമായ ക്ഷീണം എന്നീ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും, നേരത്തെ പറഞ്ഞതുപോലെ അപസ്മാരമുണ്ടെങ്കിലും, പനിയുടെ കൂടെ അപസ്മാരമുണ്ടെങ്കിലും വീണ്ടും ഉടൻ ഡോക്ടറുടെ അടുത്തേക്ക് പോകണം. ശക്തമായ ഛർദിയും വയറിളക്കവും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഡോക്ടറുടെ അടുത്തേക്ക് പോകണം. പനി നോക്കുമ്പോൾ 102 ഡിഗ്രി ഫാരൻഹീറ്റിൽ കൂടുതൽ തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഡോക്ടറോട് വിവരം പറയണം, വീണ്ടും ഡോക്ടറടുത്തേക്ക് പോകണം. അങ്ങനെ ഡോക്ടർ നിർദ്ദേശിച്ചു തരുന്ന മരുന്നുകൾ ക്ഷമാപൂർവം കഴിക്കുക, അതിന്റെ കൃത്യസമയത്ത് കൃത്യ അളവിൽ കഴിക്കുക, നേരത്തെ പറഞ്ഞതുപോലെ ധാരാളം വെള്ളം കുടിക്കുക, നല്ല പച്ചക്കറികളും ഫ്രൂട്ട്സും പെട്ടെന്ന് ദഹിക്കുന്നതുമായ ഭക്ഷണങ്ങൾ കഴിക്കുക, ഇറച്ചി, മീൻ, പൊരിച്ച ഐറ്റംസ്, അങ്ങനെ എണ്ണക്കടികളൊക്കെ കുറക്കുക, തണുത്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, കഴിയുന്നതും തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക, ശുദ്ധവായു ശ്വസിക്കുക, അങ്ങനെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ മരുന്നിനോടൊപ്പം നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ അസുഖം പെട്ടെന്ന് മാറിക്കിട്ടും. ഇനി പനി വരാനുള്ള കാരണങ്ങളെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ലഘുവായി വിശദീകരിക്കാം. മിക്ക പനികൾക്കും കാരണം അണുബാധയാണെന്ന് നാം മനസ്സിലാക്കി. ഈ അണുക്കൾ ശരീരത്തിൽ കയറാതെ നോക്കുക, അഥവാ ഈ പനി ഉണ്ടാക്കുന്ന അണുക്കൾ പകരുന്ന മാർഗങ്ങൾ തടയുക എന്നതാണ് പനി വരാതിരിക്കാനുള്ള മുഖ്യമാർഗം. അതാണ് പ്രിവെൻഷൻ. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണല്ലോ. വായു, ജലം, മണ്ണ്, കൊതുക് മറ്റു മാർഗങ്ങളിലൂടെയാണ് പനി സാധാരണമായി പകരുക. ഈ പകർച്ച തടയുക. ഇങ്ങനെ വ്യത്യസ്ത രീതിയിലൂടെ അസുഖങ്ങൾ പകരുന്നത് കൊണ്ട് മഴക്കാലങ്ങളിലും വേനൽക്കാലങ്ങളിലും കൂടുതലായി കാണുന്ന പനികൾക്ക് വ്യത്യാസമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ശുദ്ധമായ വെള്ളം ഉപയോഗിക്കുക, വെള്ളം തിളപ്പിച്ച് മാത്രം ഉപയോഗിക്കുക, കിണർ വെള്ളം, ആവശ്യമെങ്കിൽ ബ്ലീച്ചിംഗ് പൗഡർ കൃത്യ അനുപാതത്തിൽ ചേർത്ത് ക്ലോറിനേറ്റ് ചെയ്യുക, വൃത്തിഹീനമായ സാഹചര്യത്തിലുള്ള വെള്ളം കുടിക്കാതിരിക്കുക, ഹോട്ടലിൽ നിന്നും കൂൾബാറിൽ നിന്നും കഴിയുന്നതും ഭക്ഷണ പാനീയങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുക, കൊതുകുകളെ നിയന്ത്രിക്കുക, കൊതുക് കടിയിൽ നിന്നും സംരക്ഷണം എടുക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക എന്നിവയാണ് പനി വരാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ട മാർഗം. ഇനി പനി വന്നാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടിക്കഴിഞ്ഞാൽ, വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ പനിയിൽ നിന്ന് നമുക്ക് വേഗം മുക്തി നേടാൻ സാധിക്കും. അതിനു വേണ്ടത് വിശ്രമിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും, അതോടൊപ്പം ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതുമാണ്. ശരീരത്തിന് ഊർജം നൽകുന്നതായിട്ടുള്ള ഫ്രൂട്ട്സുകൾ, പഴവർഗ്ഗങ്ങൾ, ഫലവർഗ്ഗങ്ങൾ ധാരാളം കഴിക്കുക, എളുപ്പം ദഹിക്കുന്നതായിട്ടുള്ള പച്ചക്കറികൾ ധാരാളം കഴിക്കുക, അച്ചാറുകൾ, എരിവുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ വയറിനും കുടലിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങളും എണ്ണക്കടികളും മറ്റ് ഫാസ്റ്റ് ഫുഡ് ഐറ്റംസും ഒക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് പൊതുവെ ശരീരത്തിന്റെ രോഗപ്രതിരോധശേഷി വർദ്ധിക്കാനുള്ള കാരണം.
2: ഓക്കെ, അപ്പൊ ഇപ്പോ ഇതുവരെ നമ്മൾ കേട്ടിരുന്ന ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ വീണ്ടും കേൾക്കേണ്ട ഒരു വാചകമാണ് എന്ത്, നമ്മൾ പനിക്ക് അതിന്റേതായ ഒരു സമയം കൊടുക്കണം എന്നുള്ളത്. അതായത് ഓരോ പനിക്കും അത് വന്ന് അത് നമ്മുടെ ശരീരം അതിനോട് പ്രവർത്തിച്ച് അത് മാറാനൊരു സമയം നാം അനുവദിക്കണം. അതിന് കൃത്യമായ മറ്റൊരു പോയിന്റാണ് കൃത്യമായ രീതിയിൽ നമ്മൾ റെസ്റ്റ് എടുക്കുകയും അതുപോലെ തന്നെ പോഷകാഹാരം കഴിക്കുകയും വേണം. ശരീരത്തിന് ആവശ്യമായ ഘടകങ്ങൾ കിട്ടേണ്ട പോഷകാഹാരം കഴിക്കുക, അനാവശ്യമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, വെള്ളം ധാരാളം കുടിക്കുക, റെസ്റ്റ് എടുക്കുക എന്നുള്ളത് വീണ്ടും വീണ്ടും നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ ശ്രോതാക്കൾ മനസ്സിലിരുത്തേണ്ട ഒരു കാര്യമാണ്. കാരണം പ്രത്യേകിച്ചും ചെറിയ കുട്ടികളുമായി അസുഖ പനിയുമായി ഡോക്ടർമാരെ സമീപിക്കുന്ന ആളുകളുടെ ഒരു പൊതുവെ കാണുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഒരു ദിവസം ഒരു ഡോക്ടറെ കാണിക്കും, അത് ഡോക്ടർ മരുന്ന് കൊടുക്കും, എന്നിട്ട് പിന്നത്തെ ദിവസം വേറെ പുതുതായിട്ട് ലക്ഷണമൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് പനി കുറഞ്ഞിട്ടില്ല എന്നുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ പിന്നത്തെ ദിവസം അതിൽ വീണ്ടും അതേ ദിവസം തന്നെയോ മറ്റൊരു ഡോക്ടറെ കാണുന്ന അങ്ങനെ മാറി മാറി കാണിക്കുന്ന ഒരു അവസ്ഥ പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ അത്തരം ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് നേരത്തെ സൂചിപ്പിച്ചത്. അതായത് പുതുതായിട്ട് കൂടുതൽ ലക്ഷണങ്ങളൊന്നും വന്നില്ല, പനിയിൻ്റെ തീവ്രത കൂടിയില്ല, മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നേരവണ്ണം റെസ്റ്റ് എടുക്കുകയും പോഷകാഹാരം കഴിക്കുകയും വേണ്ടി കഴിക്കുകയും ചെയ്താൽ മതി എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. ഇനി അടുത്ത ഒരു സംശയമായിട്ട് നമ്മൾ പൊതുവെ കേൾക്കാറുള്ളത് ഒരു പനിയായിട്ട് ഒരു രോഗി ഒരു ഡോക്ടറെ സമീപിച്ചു, ആ ഡോക്ടർ ഒരു മരുന്ന് എഴുതി കൊടുത്തു, കുറവില്ലാതെ വന്നപ്പോൾ മറ്റൊരു ഡോക്ടറെ സമീപിച്ചപ്പോൾ അദ്ദേഹം മരുന്ന് മാറ്റി കൊടുക്കുന്നു. എന്താണ് ഇങ്ങനെ മാറ്റി കൊടുക്കേണ്ട ആവശ്യം? അതേ മരുന്ന് തന്നെ ഡോസ് കൂട്ടിയാൽ പോരെ? അതല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ മാറുന്ന ഒരവസ്ഥ ഉണ്ടാകുമോ പനിക്ക് എന്നുള്ളതാണ് ചോദ്യം.
3: അതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പനി ഒരു രോഗലക്ഷണമാണ്. അതിന് കാരണം പലതായിരിക്കാം, വൈറസുകൾ, ബാക്ടീരിയ, ഫംഗസ് അങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പൊ നിങ്ങളെ നോക്കിയ ഡോക്ടർക്ക് അറിയാം പനിയുടെ കാരണം എന്താണെന്ന്, നിങ്ങളെ ലക്ഷണങ്ങൾ പൂർണ്ണമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഏത് ഡോക്ടറാണെങ്കിലും, അത് അമേരിക്കയിലാണെങ്കിലും ഇംഗ്ലണ്ടിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും, പനിക്ക് ഒരേയൊരു മരുന്നേ ഉള്ളൂ, പാരസെറ്റാമോൾ. പിന്നെ കൂടുതൽ പനിക്ക് മെഫെനമിക് ആസിഡ് എന്നുള്ള ഒരു ഗുളിക ഉപയോഗിക്കും. അപ്പൊ പനി ശരീരത്തിലെ ചൂട് കുറക്കുക എന്നുള്ളത് മാത്രമേ പാരസെറ്റമോൾ കൊണ്ട് നമുക്ക് സാധിക്കൂ. അതിന്റെ കൂടെ ഡോക്ടർമാർ തരുന്ന മരുന്നുകളാണ് ഈ പനിയുടെ കാരണത്തിനുള്ള ചികിത്സ. പല പനിയുടെ കാരണവും വൈറസ് ആയിരിക്കാം. ആ വൈറസ് നമ്മൾ ശരീരത്തിന് വേണ്ട റെസ്റ്റ് കൊടുത്താൽ, നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ശരീരം തന്നെ ഈ വൈറസിനെ പ്രതിരോധിച്ച് മാറുന്നതാണ്. അപ്പൊ അതിനൊരു സമയം കൊടുക്കണം. അപ്പോൾ അവിടെ വേണ്ടത് ഗൗരവപരമല്ലാത്ത പനിക്ക് നമ്മൾ വിശ്രമിക്കുക, അതുപോലെ മരുന്നുകൾ കൃത്യമായി കഴിക്കുക, ഡോക്ടർമാരെ മാറി മാറി കാണിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ മാറി മാറി കാണിക്കുമ്പോൾ ഡോക്ടർ വേറെ മരുന്ന് എഴുതി തരികയും നിങ്ങൾ രണ്ടാമതോ മൂന്നാമതോ ഡോക്ടറെ കാണിക്കുമ്പോഴത്തേക്കും ആ പനി മാറാനുള്ളൊരു സമയമായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആദ്യത്തെ മരുന്നിന്റെ ഫലം വന്നു തുടങ്ങുന്നുണ്ട്, പൂർണ്ണമായി വരുന്നത് ആ സമയത്താവും. ചില ആന്റിബയോട്ടിക്കുകൾ 3 ദിവസം 5 ദിവസം കഴിക്കേണ്ടത് പൂർണ്ണമായി കഴിക്കണം. അത് 3 ദിവസം കഴിക്കേണ്ട ആന്റിബയോട്ടിക് 4ാം ദിവസമോ 5ാം ദിവസമോ ആണ് അതിന്റെ പൂർണ്ണ ഫലം ശരീരത്തിലെത്തുക. അപ്പോഴത്തേക്കും 5 ദിവസം ആകുമ്പോഴത്തേക്കും പനി മാറിയിട്ടുണ്ടാവും. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ശക്തമായ വിറയലോ മറ്റ് ലക്ഷണങ്ങളോ അപസ്മാരമോ അബോധാവസ്ഥയോ ബോധത്തിന്റെ പ്രശ്നങ്ങളോ ചന്നിയോ അതുപോലെ ശരീരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നും രക്തം വരിക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകുന്നില്ല എങ്കിൽ നിങ്ങൾ ഡോക്ടറെ മാറ്റി കാണിക്കേണ്ടതില്ല, വീണ്ടും അതേ ഡോക്ടറെ തന്നെ കാണിക്കേണ്ടതില്ല. പിന്നെ സാധിക്കുമെങ്കിൽ പനി മാറുന്നില്ലെങ്കിൽ അതേ ഡോക്ടറെ തന്നെ കാണിക്കുക. കാരണം ആ ഡോക്ടർക്ക് അറിയാം നിങ്ങളുടെ പനിയുടെ തുടക്കം എന്തായിരുന്നു, എന്തൊക്കെയാണ് മരുന്നുകൾ നൽകിയത്, എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്യണം എന്നുള്ളത്.
2: ഓക്കെ, അപ്പോ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഇപ്പോൾ ഡോക്ടർ വിശദമാക്കി പറഞ്ഞു. അതായത് പുതുതായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പനിക്ക് അത് മാറാൻ വേണ്ടൊരു സാഹചര്യം ഒരു ടൈം കൊടുക്കണം, അതിന് വിശ്രമിക്കുകയും പോഷകാഹാരം കഴിക്കുകയും വേണം എന്നുള്ള കാര്യം തന്നെ വീണ്ടും വീണ്ടും നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്. അടുത്തൊരു സംശയമായിട്ട് വരുന്നത്, ഇപ്പം ഈ പനി കാരണം എങ്ങനെയൊക്കെ പനി ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു, അത് ശരീരത്തിലുണ്ടാക്കുന്ന പ്രക്രിയകളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഈ പനി കാരണം ഇപ്പൊ മരണങ്ങൾ പലതും ഉണ്ടാവാറുണ്ടല്ലോ. ഇപ്പൊ പത്രമാധ്യമങ്ങളിലൊക്കെ എലിപ്പനി കാരണം മരിച്ചു, ഡെങ്കിപ്പനി കാരണം മരിച്ചു എന്നിട്ട് പല മരണങ്ങളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ പനിയാണോ ഈ മരണ കാരണം, അതല്ല വേറെന്തെങ്കിലും കൂടെ വരുന്ന ബുദ്ധിമുട്ടുകൾ കാരണമാണോ മരിക്കുന്നത് എന്നുള്ളൊരു സംശയം സ്വാഭാവികമായിട്ടും നമുക്ക് കേൾക്കാറുണ്ട്. എന്താണ് ഇതിന്റെ ഉത്തരം?
3: പനി അല്ല യഥാർത്ഥത്തിൽ മരണമുണ്ടാക്കുന്നത്. ഈ പനി ഉണ്ടാക്കുന്ന വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയ എന്ത് പനിയാണോ അതാണ് ചിലത് മരണത്തിലേക്ക് പോവുക. ഉദാഹരണമായി ഡെങ്കിപ്പനി അല്ലെങ്കിൽ എലിപ്പനി, അതേപോലെ മലേറിയ അല്ലെങ്കിൽ ടൈഫോയിഡ് അല്ലെങ്കിൽ H1N1 പനി, പക്ഷിപ്പനി എന്ന് പറയുന്നത്. അങ്ങനെ വ്യത്യസ്തങ്ങളായ പനികളുണ്ട്. ഇതെല്ലാം പുറമെ പനിയായിരിക്കാം, അത് വൈദ്യശാസ്ത്രത്തിൽ വ്യത്യസ്തങ്ങളായ പനിയാണ്. അപ്പൊ പനി മരണം എന്നുകൊണ്ട് ഉദ്ദേശിച്ച് നമ്മൾ ചെറിയ ജലദോഷപ്പനിയെയും ചെറിയ നീരിറങ്ങിയിട്ടുള്ള പനികളെയും മറ്റ് ചെറിയ പനികളെയും നമ്മൾ ഭയപ്പെടേണ്ടതില്ല. അത് ഗൗരവകരമായ ലക്ഷണങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ മേൽ പറഞ്ഞതുപോലെ

0: ഗൗരവകരമായ പനികളോ ആണെങ്കിൽ മാത്രം നമ്മൾ ഭയപ്പെട്ടാൽ മതി. അപ്പൊ പനിയെ ഭയക്കരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.
1: അതെ, ഇപ്പൊ പറഞ്ഞ വാക്ക് അത് പനിയെ ഭയക്കരുത് എന്നുള്ളത് വളരെയധികം നാം ശ്രദ്ധിക്കേണ്ടതാണ്. അനാവശ്യമായിട്ടുള്ള നമ്മുടെ പനി പേടി നമ്മൾ അകറ്റുകയും വേണം. എന്നാൽ നമ്മൾ ഇതിൽ നേരത്തെ സൂചിപ്പിച്ച പോലത്തെല്ലാം മാരകമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം അത് പെട്ടെന്ന് തന്നെ ചികിത്സ നടത്തുകയും വേണം എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. അടുത്തൊരു സംശയമായിട്ടുള്ളത് പാരസെറ്റമോളിനെ കുറിച്ചാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന ഒരു മരുന്ന് ഏതാണെന്ന് വെച്ചാൽ മിക്കവാറും അത് പാരസെറ്റമോൾ ആണ് എന്നുള്ളതാവും ഉത്തരം. കാരണം മെഡിക്കൽ ഷോപ്പിൽ നിന്ന് പോലും അതിൻ്റെ ബ്രാൻഡ് നെയിം അടക്കം പലർക്കും അറിയുന്നതായിരിക്കും. ആ ബ്രാൻഡ് നെയിം വെച്ചിട്ട് അവർ വാങ്ങുന്നു, കഴിക്കുന്നു. വളരെ വ്യാപകമായിട്ട് ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു മരുന്ന് കൂടിയാണ് അത്. എന്നിട്ടും എന്നാൽ പോലും ആളുകൾക്ക് അതിനെക്കുറിച്ച് ഭയങ്കര തെറ്റിദ്ധാരണ ഉണ്ട് താനും. അതായത് മരുന്ന് ഈ പാരസെറ്റമോൾ എന്ന് പറയുന്നത് ഈ പനി എന്ന് പറയുന്ന ഒരു ലക്ഷണത്തെ തകർക്ക വഴി അത് തടുക്ക വഴി ശരീരത്തിൻ്റെ പ്രതിരോധശേഷിയെ മാരകമായി ബാധിക്കുകയല്ലേ ചെയ്യുന്നത്. ഈ ശരീരം ഒരു അസുഖത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന രോഗലക്ഷണമായ പനി, ആ പനിയെ നമ്മൾ തളർത്തുമ്പോൾ ശരിക്ക് ശരീരത്തിൻ്റെ രോഗപ്രതിരോധശേഷി കുറയുകയല്ലേ ചെയ്യുക. അതുപോലെ തന്നെ പാരസെറ്റമോൾ കഴിച്ചു കഴിഞ്ഞാൽ ലിവറും കിഡ്നിയൊക്കെ കേടുവന്നു പോകില്ലേ എന്നുള്ള സംശയങ്ങൾ പൊതുവെ കേൾക്കാറുണ്ട്. എന്താണ് ഇതിന്റെ നിജസ്ഥിതി?
0: പനി ഒരു രോഗലക്ഷണമാണ്. വ്യത്യസ്ത അണുക്കളോ ബാക്ടീരിയകളോ ശരീരത്തിൽ കയറുമ്പോൾ ശരീരം അതിനെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി ശരീരത്തിന്റെ ഊഷ്മാവ് കൂടും. അപ്പൊ ആ ഊഷ്മാവ് നമ്മൾ പാരസെറ്റമോൾ കൊണ്ട് കുറച്ചത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. കാരണം ശരീരം അവിടെ അണുവിനെ പ്രതിരോധിക്കുന്നുണ്ട്. മാത്രമല്ല ഈ പനിയുടെ കൂടെ ഒരു പനിയായി ഡോക്ടറെ അടുത്ത് ചെന്നു കഴിഞ്ഞാൽ നിങ്ങൾ പാരസെറ്റമോൾ മാത്രമല്ല എഴുതി തരുന്നത്, ആണോ? അല്ല, അതിന്റെ കൂടെ ആന്റിബയോട്ടിക്കുകൾ ഉണ്ടാവും, മറ്റു ബുദ്ധിമുട്ടുകൾക്കുള്ള ഡീകൺജസ്റ്റന്റ്, ആന്റിഹിസ്റ്റമിൻസ്, അതുപോലുള്ള മറ്റു ഗുളികകൾ ഉണ്ടാവും. അപ്പൊ ഈ ഗുളികകളൊക്കെ ശരീരത്തിൽ പ്രവർത്തിക്കുകയും നമ്മൾ വേണ്ട റെസ്റ്റുകൾ കൊടുക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും പനിയുടെ കാരണങ്ങൾ മാറും. ഇപ്പൊ ടൈഫോയിഡ് ഫീവർ, അതിന് നമ്മൾ ആന്റിബയോട്ടിക്കുകൾ കൊടുക്കും. മലേറിയ, മലേറിയക്ക് ആന്റി മലേറിയൽ ഡ്രഗ് കൊടുക്കും. ചില വൈറസ് പനി, അതിന് പിന്നെ ചിക്കൻ പോക്സ്, അതിന് നമ്മൾ എന്താ പറയുക, പൊട്ടി എന്നൊക്കെ പറയുന്ന അതിന് നമ്മൾ അസൈക്ലോവിർ പോലുള്ള ആന്റി വൈറസ് മരുന്നുകൾ കൊടുക്കും. അങ്ങനെ വ്യത്യസ്തങ്ങളായ പനിക്ക് പാരസെറ്റമോളിന്റെ കൂടെ പനിയുടെ കാരണത്തിനുള്ള ചികിത്സയും കൂടി ഡോക്ടർമാർ നൽകുന്നുണ്ട്. അപ്പോ ഒരു പാരസെറ്റമോൾ തന്നെയാണ് എല്ലാ പനിക്കും എന്ന്, അതുകൊണ്ട് പനി കുറച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ രോഗപ്രതിരോധശേഷി കുറയുകയാണ് എന്നുള്ളൊരു ധാരണ മിഥ്യാധാരണയാണ്. അതേസമയം സ്റ്റീറോയിഡ് പോലെയുള്ള ഗുളികകൾ കഴിച്ച് പനി കുറച്ചു കഴിഞ്ഞാൽ അത് രോഗപ്രതിരോധശേഷിയെ ബാധിക്കും. പിന്നെ പാരസെറ്റമോൾ 500 mg കഴിക്കുന്നത് കൊണ്ട് ലിവറിന് ഒരു തരത്തിലും ബാധിക്കില്ല. ഈ 500 mg പാരസെറ്റമോൾ 8ഓ 10ഓ ഗുളികൾ ഒരുമിച്ച് കഴിച്ചാൽ ആ ഓവർ ഡോസ്, അമിതമായ ഡോസ് ശരീരത്തിൽ ലിവറിൽ പ്രവർത്തിച്ച് 4ഓ 5ഓ ദിവസം കഴിയുമ്പോഴാണ് ലിവറിന് ബാധിക്കുന്നത്. അത് കഴിച്ച ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെതിരെയുള്ള മറുമരുന്നുകളും ഉണ്ട് താനും. അപ്പോൾ മനസ്സിലാക്കണം, അമിതമായാലാണ് ഈ മരുന്നുകളും ശരീരത്തിനെ ബാധിക്കുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഡോക്ടർ പറഞ്ഞ അളവിൽ കൃത്യമായി പാരസെറ്റമോൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിലും അത് ലിവറിനെ ബാധിക്കുകയില്ല. പിന്നെ ചുരുക്കം ചില ആളുകൾക്ക് പാരസെറ്റമോളും അതുപോലുള്ള മറ്റ് ആന്റിബയോട്ടിക്കുകളും മറ്റു മരുന്നുകളും ഒക്കെ അലർജി ഉണ്ടാക്കാം, അനാഫൈലാക്സിസ് ഉണ്ടാക്കാം, അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ഉണ്ടാക്കാം. അത് യഥാർത്ഥത്തിൽ ആ ഗുളികയുടെ അലർജിയാണ് എന്നാണ് അറിയപ്പെടുന്നത് എന്നുണ്ടെങ്കിലും ഞാൻ അതിനെ വിശദീകരിക്കാറുള്ളത് ആ വ്യക്തിയുടെ ശരീരം ആ മരുന്നിനോട് പ്രതിപ്രവർത്തിക്കുന്നതാണ്. അതാണ് ശരി. ഉദാഹരണമായി ചില വ്യക്തികൾക്ക് വെണ്ടക്ക അലർജി ഉണ്ടാക്കാം, പച്ചക്കറി. അതുപോലെ ചാമ്പക്ക, ചില ഫ്രൂട്ട് അലർജി ഉണ്ടാക്കാം. കൈതച്ചക്ക ചില ആളുകൾ കഴിച്ചു കഴിഞ്ഞാൽ ചൊറിഞ്ഞ് തടിച്ചു വരുന്നത് കാണാം, ചുണ്ട് വീർത്ത് വരുന്നത് കാണാം. അത് കൈതച്ചക്കയുടെയോ വെണ്ടക്കയുടെയോ ചാമ്പക്കയുടെയോ പ്രശ്നമല്ല, അത് ആ വ്യക്തിയുടെ ശരീരം അതിനോട് പ്രവർത്തിക്കുന്നത് വ്യത്യസ്ത രീതിയിലായതുകൊണ്ട്. അപ്പൊ അതിന്ന് നമ്മൾ അതുപോലെ തന്നെയാണ് ചില മരുന്നുകൾ ചില വ്യക്തികളുടെ ശരീരത്തിൽ വ്യത്യസ്ത രീതിയിൽ പ്രതിപ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അവർക്ക് അലർജി ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്കൊരു തവണ വെണ്ടക്ക കഴിച്ച് അലർജി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വെണ്ടക്ക കഴിക്കില്ല, നമ്മൾ ഓർത്തു വെക്കും വെണ്ടക്കൊക്കെ എനിക്ക് അലർജിയാണ്. അതുപോലെ നമുക്ക് പാരസെറ്റമോൾ അലർജി വന്നാൽ പാരസെറ്റമോൾ എനിക്ക് അലർജിയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ആന്റിബയോട്ടിക്കുകൾ അലർജി വന്നു കഴിഞ്ഞാൽ ആന്റിബയോട്ടിക്കിന് അലർജിയാണ് എന്ന് നമ്മൾ ഓർത്തു വെക്കുകയും അതിന്റെ പേര് ഓർത്തു വെക്കുകയും നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി ആ കാര്യങ്ങൾ പറയുകയും വേണം. പനി വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പറയുകയും വേണം. അതാണ് മരുന്നുകളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത്.
1: വളരെ വിശദമായിട്ട് തന്നെ പനിയുടെ കാരണങ്ങളെ കുറിച്ചും അതിന്റെ ശരീരത്തിലുണ്ടാകുന്ന പ്രവർത്തനം

0: ങ്ങളെക്കുറിച്ചും പൊതുജനങ്ങൾക്കുണ്ടാവുന്ന പനിയുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് തന്നെ നമ്മോടൊന്ന് സംസാരിച്ച ചേളാരി DMS ഹോസ്പിറ്റലിലെ ഡോക്ടർ മുഹമ്മദ് യാസനെ അകേതവമായ നന്ദി അറിയിക്കുകയാണ്. നമ്മളെല്ലാവരും അനുഭവിച്ച ഒരു അവസ്ഥ എന്നുള്ള അളവിൽ പലപ്പോഴും നമുക്ക് ഇനിയും വരാൻ ചാൻസുള്ള ഒരു അവസ്ഥ എന്നുള്ള അളവിൽക്കും പനീൻ്റെ പ്രധാനപ്പെട്ട ഈ ഒരു വശങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. കൂടുതൽ ഉപകാരപ്രദമായ പരിപാടികളുമായി ഇൻഷാല്ലാ പീസ് റേഡിയോ ആരോഗ്യ വിചാരം വരും ആഴ്ചകളിൽ തുടരും. വാഖിറുദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാ അല്ലാ, നമ്മളിതുവരെ കേട്ടത് ആരോഗ്യ വിചാരം. പനിയെ ഭയക്കേണ്ടതുണ്ടോ എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ടുള്ള ചർച്ചക്കാണ് നമ്മളിതുവരെ കാതോർത്തത്.
2: ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും സമാധാനവും പ്രാർത്ഥനകളാണ്. പ്രാർത്ഥനകൾ പഠിക്കുക എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിലഷണീയമായ കാര്യം തന്നെയാണ്. അജീബ് കരുവാരക്കൊണ്ട് എന്നൊരു പ്രാർത്ഥനാ പഠനവുമായി നമ്മുടെ മുന്നിലെത്തുന്നു. ഭക്ഷണ പാനീയങ്ങൾ നൽകിയവന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി കുല്ലിഹിം അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പടച്ചറബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കാൻ പടച്ചറബ് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നാം നിരന്തരമായി കൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഭക്ഷിക്കുക, അതുപോലെ തന്നെ വെള്ളം കുടിക്കുക, അത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ. ഭക്ഷണമോ പാനീയമോ നൽകുകയോ അവ നൽകാൻ ഉദ്ദേശിക്കുകയോ ചെയ്തവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കാനുള്ള ചില പ്രാർത്ഥനകൾ നമ്മുടെ അന്ത്യപ്രവാചകനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു പ്രാർത്ഥനയാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാ. പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ അത്ഇം മൻ അത്അമനി വഅസ്ഖി മൻ അസ്ഖാനി. അല്ലാഹുമ്മ അത്ഇം മൻ അത്അമനി വഅസ്ഖി മൻ അസ്ഖാനി. അല്ലാഹുമ്മ, അല്ലാഹുവേ, അത്ഇം മൻ അത്അമനി, എന്നെ ഭക്ഷണം കഴിപ്പിച്ചയാളെ നീ ഭക്ഷണം കഴിപ്പിക്കണമേ. വഅസ്ഖി മൻ അസ്ഖാനി, എന്നെ പാനീയം കുടിപ്പിച്ചയാളെ നീ പാനീയം കുടിപ്പിക്കണമേ. അല്ലാഹുമ്മ അത്ഇം മൻ അത്അമനി വഅസ്ഖി മൻ അസ്ഖാനി. അല്ലാഹുമ്മ അത്ഇം മൻ അത്അമനി വഅസ്ഖി മൻ അസ്ഖാനി. അല്ലാഹുമ്മ അത്ഇം മൻ അത്അമനി വഅസ്ഖി മൻ അസ്ഖാനി. അല്ലാഹുവേ, എന്നെ ഭക്ഷണം കഴിപ്പിച്ചയാളെ നീ ഭക്ഷണം കഴിപ്പിക്കണമേ. എന്നെ പാനീയം കുടിപ്പിച്ചയാളെ നീ പാനീയം കുടിപ്പിക്കണമേ. അല്ലാഹുമ്മ അത്ഇം മൻ അത്അമനി വഅസ്ഖി മൻ അസ്ഖാനി. അല്ലാഹുമ്മ അത്ഇം മൻ അത്അമനി വഅസ്ഖി മൻ അസ്ഖാനി. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നാം ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ ശ്രമിക്കുക. പടച്ചറബ് സുബ്ഹാനഹു വതആല ഇത്തരത്തിലുള്ള നല്ല കാര്യം ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാ, നമ്മളിതുവരെ കേട്ടത് പ്രാർത്ഥനാ പഠനം. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അജീബ് കരുവാരക്കുണ്ട്. ഭക്ഷണപാനീയം നൽകിയവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ് അദ്ദേഹം നമുക്ക് വിശദീകരിച്ച് തന്നത്. അടുത്തതായി പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്നു പൂമരത്തണലിൽ. ഇന്നത്തെ പൂമരത്തണലിൽ നമ്മുടെ കൂടെയുള്ളത് സുബൈർ സലഫിയാണ്. സമൂഹത്തിൽ മുസ്ലിം എന്ന വിഷയത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സംസാരം ഇനി നമുക്ക് കാതോർക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പൂമരത്തണലിൽ

കുട്ടികൾക്ക് വേണ്ടി നാം ഒരുക്കുന്ന പീസ് റേഡിയോയുടെ ഈ ഒരു എപ്പിസോഡ് എല്ലാവരും ഹൃദയപൂർവ്വം ശ്രദ്ധിക്കുന്നുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ ഒരു ചെറിയ ഉപദേശത്തിലേക്ക്, സാരാംശത്തിലേക്ക്, ചില കാര്യങ്ങൾ പഠിക്കുന്നതിലേക്ക് നമുക്ക് ഒരല്പസമയം മാറ്റിവെക്കാം. എല്ലാവരുടെയും പൂർണ്ണമായ അവരുടെ മനസ്സും ചെവിയും ഇവിടെ കൊടുക്കേണ്ടതുണ്ട്. ഒരു ചെറിയ സംഭവം നമ്മളൊക്കെ പഠിച്ച ഒരു കഥ കൊണ്ട് നമുക്ക് ആരംഭിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാഗുഹയിലിരിക്കുന്ന സമയത്ത് പ്രവാചകന്റെ അടുത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരികയാണ്. ആദ്യമായിട്ട് നബിന്റെ അടുത്ത് മലക്ക് വരികയാണ്. മലക്ക് വന്നിട്ട് കൂട്ടിച്ചേർത്ത് പിടിച്ച് വായിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടല്ലോ. വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ ആയത്തുകളൊക്കെ ഇറങ്ങിയില്ലേ, ഇവിടെ നമ്മൾ ഒരിക്കൽ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ആ സംഭവമൊക്കെ ഉണ്ടായി പേടിച്ച് വിറച്ചിട്ട് ഹിറാഗുഹയിലിരിക്കുന്ന പ്രവാചകൻ അത് സംഭവമൊക്കെ കഴിഞ്ഞപ്പോൾ ആ ഗുഹയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വലിയ ഒരു പർവ്വതത്തിൻ്റെ മുകളിലാണല്ലോ, ജബലുന്നൂർ എന്നറിയപ്പെടുന്ന മക്കയിലെ ഏറ്റവും ഉയരം കൂടിയ മലൻ്റെ മുകളിലാണല്ലോ ഈ ഗുഹയിരിക്കുന്നത്. അപ്പോൾ ഈ ഗുഹയിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് പ്രവാചകർ അന്നത്തെ അദ്ദേഹത്തിൻ്റെ താമസസ്ഥലമായ വീട് ഖദീജ ബീവിൻ്റെ കൂടെയാണ്. ആദ്യത്തെ ഭാര്യയാണല്ലോ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മമാരെന്ന് വിളിക്കുന്ന പ്രവാചകന്റെ ഭാര്യമാരുടെ കൂട്ടത്തിലെ ഒന്നാമത്തെ നബിന്റെ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ഓടിച്ചെന്ന് കയറിയല്ലോ. അപ്പൊ ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ ആശ്വസിപ്പിച്ച് സമാധാനിപ്പിച്ച് പറഞ്ഞ വാക്കുകൾ എന്താ? ആദ്യം പറയുന്നത് പ്രവാചകർ പറയാണ്, ഖദീജ എനിക്കെന്തോ ഭയങ്കര വിഷമമുണ്ട്, പനിക്കുകയോ എന്തൊക്കെയോ അസുഖമുള്ളതുപോലെ ഞാൻ ആകെ ഒരുതരം പേടിയിലാണ് എന്ന് പറഞ്ഞപ്പോൾ ഖദീജ ബീവി പറഞ്ഞു, സാരല്ല, ഞങ്ങൾ പേടിക്കണ്ട. പിന്നെ പ്രവാചകരോട് പറയാണ്, ജമ്മിലൂനിയിലേ, ഞങ്ങൾക്ക് എനിക്കൊന്ന് പുതപ്പിട്ടനെ മൂടിത്തായോ എന്ന് ഖദീജ ബീവിനോട് പറഞ്ഞു. ഖദീജ ബീവി നല്ല പുതപ്പൊക്കെ ഇട്ടുകൊടുത്ത് ഒന്ന് കിടത്തി ആശ്വാസത്തിൻ്റെ വാക്കുകളൊക്കെ കൊടുത്തു. കുറച്ച് കഴിഞ്ഞിട്ട് പ്രവാചകനൊക്കെ ഒന്ന് ശരിയായൊരു നോർമലായി സംസാരിക്കാൻ പറ്റുന്നൊരു സന്ദർഭം എത്തിയപ്പോഴാണ് കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുന്നത്. എന്തേ നബി, ഇങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനൊന്നും ഉണ്ടാവില്ലല്ലോ, ഒന്ന് എന്താ സംഭവിച്ചത് എന്ന് അന്വേഷിച്ചപ്പോഴാണ് പ്രവാചകൻ പറഞ്ഞത്, എൻ്റെ അടുത്ത് മലക്ക് വന്നു, ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായി, എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു, വായിക്കാൻ ആവശ്യപ്പെട്ടു എന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ ആശ്വസിപ്പിച്ച വാക്കുകൾ എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ? വേണ്ട, അങ്ങനെയൊന്നും ഉണ്ടാവൂല, വല്ലാഹി അല്ലാഹുവാണേ സത്യം, ലാ യുഹ്സീക അല്ലാഹു അബദാ, അല്ലാഹു ഒരിക്കലും നിങ്ങളെ കൈവിടിയൂല, നിങ്ങളെ ബുദ്ധിമുട്ടിക്കൂല, നിങ്ങൾക്കൊരു പ്രശ്നം അല്ല ഉണ്ടാക്കൂല, സമാധാനിപ്പിക്കാണ്, ആശ്വസിപ്പിക്കാണ്. എന്നിട്ടെന്താ പറയുന്നത്? എന്നിട്ട് പറയാണ്, നിങ്ങളെ അല്ലാഹു വിഷമിപ്പിക്കൂലാന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് പിന്നെ പറയുന്നത്, ഇനി പറയുന്ന ഗുണങ്ങൾ നിങ്ങൾക്കുണ്ട് നബിയെ, അതെന്താ? നിങ്ങൾ സത്യം പറയുന്ന ആളാണ്, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും നിങ്ങൾ എപ്പോഴും സത്യം പറയുന്ന ആളാണ്. അപ്പം നബി നബിയാകണതിൻ്റെ മുമ്പ് തന്നെ അങ്ങനെയാണ് അല്ല, മീനല്ലേ, സത്യം പറയുന്ന ആളാണ്. പിന്നെ നിങ്ങൾ അതിഥികളൊക്കെ നല്ല ബഹുമാനിക്കുന്ന ആദരിക്കുന്ന വ്യക്തിയാണ്. പിന്നെ പറഞ്ഞത്, നിങ്ങൾ പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കുന്നവരാണ്. പിന്നെ പ്രയാസമനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളെ എങ്ങനെയെങ്കിലും മാറ്റിക്കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നയാളാണ്. നോക്കൂ, നിങ്ങൾ ഇങ്ങനത്തെ ഒരു നല്ല മനുഷ്യൻ, ഇങ്ങനത്തെ ഒരാൾ, നിങ്ങൾ പേടിക്കേണ്ടതില്ല, നിങ്ങൾ വിഷമിക്കേണ്ടത്, കാരണം നിങ്ങൾ തെറ്റ് ചെയ്യുന്നവനല്ല, നിങ്ങൾ കുറ്റക്കാരനല്ല, നിങ്ങൾ പാപിയല്ല. അവരാണെങ്കിൽ അവർക്ക് പേടിക്കണം. ഒരു കള്ളൻ, അയാൾക്ക് സ്വൈരമായിട്ട് വീട്ടിൽ ഉറങ്ങാൻ പറ്റുമോ? ഇല്ല. അതേപോലെ കൊലപാതകം ചെയ്യുന്ന ആൾക്കാർ, കളവ് പറയുന്ന ആൾക്കാർ, മനുഷ്യനോട് മാന്യമായി പെരുമാറാത്ത ആൾക്കാർ, അവർക്ക് എന്നും പേടിയായിരിക്കും. നിങ്ങളെന്തിനാ പേടിക്കുന്നത്? നിങ്ങളെന്തിനാണ് ഇങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യം? കൂട്ടുകാർ ചിന്തിച്ചിട്ടുണ്ടോ, ഇന്ത്യ രാജ്യത്ത് നമ്മളെപ്പോലെയുള്ള കുട്ടികളാവട്ടെ, മുസ്ലിങ്ങളാവട്ടെ, അല്ലെങ്കിൽ പിന്നെ ചെറിയ ന്യൂനപക്ഷമായി വരുന്ന ക്രിസ്ത്യനോ ദളിതനോ ആരുമാകട്ടെ,

അവരെ ഒക്കെ ഇങ്ങനെ നിയമങ്ങളുടെ പേരിലോ ഭരണാധികാരികളോ പല നിയമങ്ങളുടെയൊക്കെ പിന്നെ പുറകിലിരുന്നു കൊണ്ടുള്ള പേടിപ്പെടുത്തലൊക്കെ നടക്കുമ്പോൾ നമുക്ക് നമ്മളെ സമാധാനിപ്പിക്കാൻ നമ്മൾ നമസ്കരിക്കുന്നവരാണ്, നമ്മൾ നാടിനെ സ്നേഹിക്കുന്നവരാണ്, നമ്മൾ നന്മയിൽ ഒരുമിക്കുന്നവരാണ്, നമ്മൾ തെറ്റുകളൊന്നും സഹായിക്കാത്ത ആൾ, ഇങ്ങനെയുള്ള നമ്മുടെ നന്മകൾ കൊണ്ട് നമുക്ക് സമാധാനിക്കാൻ മറ്റുള്ളവരെ സമാധാനിപ്പിക്കാൻ നമുക്ക് കഴിയണം അല്ലേ? അതൊരു നല്ല സ്വഭാവമല്ലേ? ആണ്, അതാവശ്യമാണ്. ആ ഗുണങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ പ്രവാചകരാണ് എന്ന് പറയുന്ന ആ ഒന്നാമത്തെ ഘട്ടത്തിൽ, അപ്പം നബി ആവുന്നതിൻ്റെ മുമ്പ് തന്നെ താങ്കൾ സത്യസന്ധനാണ്, കളവ് പറയാത്തവനാണ്, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ സംഭവിച്ചാലും നമ്മളും ആ സത്യസന്ധതയുടെ വക്താവാകണം. ഏത് രാജ്യത്ത് ജീവിക്കുകയാണെങ്കിലും, ഏത് സ്കൂളിൽ പഠിക്കുകയാണെങ്കിലും, ഏത് മദ്രസയിൽ എപ്പോൾ പോയാലും ഇല്ലെങ്കിലും നമ്മുടെ സ്വഭാവം എന്താണ്? നമ്മളൊരു മുസ്ലിം കുട്ടിയാണോ, നമുക്ക് സത്യം മാത്രമേ പറയാൻ പറ്റൂ. അധ്യാപകനോട്, ഉസ്താദിനോട്, ടീച്ചേഴ്സിനോട്, ബസ്സിൽ ജോലി ചെയ്യുന്ന ആൾക്കാരോട് നമുക്ക് സത്യമേ പറയേണ്ടതുള്ളൂ. മൂടി വെക്കേണ്ടതിൻ്റെ ആവശ്യമില്ല, കളവ് പറഞ്ഞ് രക്ഷപ്പെടേണ്ടതില്ല. നമുക്ക് സത്യം പറഞ്ഞതിൻ്റെ പേരിൽ എന്തനുഭവിച്ചാലും അത് നമ്മെ നന്മയിലേക്കും സ്വർഗത്തിലേക്കുമാണ് നയിക്കുക. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം പറഞ്ഞത്, അതിഥികളെ ആദരിക്കുന്നവരാണ് താങ്കൾ, കുടുംബബന്ധം ചേർക്കുന്ന ആളാണ് താങ്കൾ. എന്ത് ഈ അതിഥികളെ ആദരിക്കുക? നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വന്നാൽ അയാളെ സ്നേഹിച്ചും അയാളെ ഇഷ്ടപ്പെടുത്തിയും അയാളെ തൃപ്തിപ്പെടുത്തിയും അയാളോട് സംസാരിച്ചും അയാൾക്ക് ആവശ്യമുള്ള വിഭവങ്ങൾ കൊടുത്തും അയാളെ ആശ്വസിപ്പിച്ചും സമാധാനിപ്പിച്ചും സംസാരിച്ചൊക്കെ ഒരു അതിഥിയോട്, ഗസ്റ്റുകളോട് നമുക്കുണ്ടാവേണ്ടുന്ന ഒരു സ്നേഹപെരുമാറ്റം, അത് പ്രവാചകനെ താങ്കൾക്കുണ്ടല്ലോ, മുമ്പേ ഉണ്ടല്ലോ. മുൻപുള്ള പ്രവാചകന്മാർ ഇബ്രാഹിം നബി ഇസ്ലാമിൻ്റെ വീട്ടിലൊക്കെ മലക്കുകൾ വന്ന സമയത്ത് വരെ മലക്കുകളാണെന്നും അറിയില്ലല്ലോ. ഭക്ഷണമുണ്ടാക്കി മൂരിക്കുട്ടിനെ അറുത്ത് പാചകം ചെയ്ത് കഴിക്കാൻ റെഡിയാകുമ്പോഴാണ് പറഞ്ഞ് ഞങ്ങൾ മലക്കുകളാണ് എന്ന് പറയാണ്. അപ്പം അതൊക്കെ മുമ്പേ ഉള്ളൊരു ശീലമാണ്. നമ്മുടെ വീടുകളിൽ വരുന്ന, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു വീട്ടിൽ പോവുകയാണെങ്കിലും അതിഥികൾ എന്ന നിലക്ക്, ഗസ്റ്റുകൾ എന്ന നിലക്കുള്ള ഒരു പരിഗണന എല്ലാ വിഷയത്തിലും അവർക്ക് കൊടുത്തിരിക്കണം. പലപ്പോഴും നമ്മൾ കുട്ടികളൊക്കെ, നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ടി വിൻ്റെ മുമ്പിലോ ഒരു ടാബിൻ്റെ മുമ്പിലോ പോയിരിക്കും, അവരോടൊന്ന് പരിചയപ്പെടുക. ഇത് ഉപ്പാൻ്റെ ആരാണ്, ഇത് ഉമ്മാൻ്റെ ആരാണ്, ഇവരെന്താ നമ്മുടെ കുടുംബം, ഇവരെന്തിന് വന്നതാണ്, അങ്ങനെയൊക്കെ അവരോട് സംസാരിക്കുക, സലാം പറയുക. അവർ എന്തെങ്കിലും സമ്മാനങ്ങളോ മറ്റെന്തെങ്കിലും മിഠായിയൊക്കെ തരികയാണെങ്കിൽ അവർക്ക് വേണ്ടി ജസാക്കല്ലാഹു ഖൈറാന്ന് പറയുക. അതുപോലെ നമ്മൾ വേറൊരു വീട്ടിൽ പോയിട്ട് അതിഥിയായിട്ട് പോവുകയാണെങ്കിൽ അവർ നമുക്ക് ഭക്ഷണമോ വെള്ളമോ ഒക്കെ തരികയാണെങ്കിൽ ബാറക്കല്ലാഹു ലഖും എന്നൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹും മഗ്ഫിർ ലഹും, അതുപോലെ തന്നെ അള്ളാഹും മബാരിക് ലഹും എന്നൊക്കെയുള്ള പ്രാർത്ഥനകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ അതിഥിയാകുമ്പോൾ ശ്രദ്ധിക്കാൻ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. പരലോകത്തിൽ വിശ്വാസമുള്ള, അള്ളാഹനെ വിശ്വാസമുള്ളവരൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞതാണ് ഫല്യു കിരിം ലൈഫഹു, അവൻ്റെ അതിഥികളെ ആദരിക്കട്ടെ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എടുത്തു പറഞ്ഞെന്താണെന്നറിയോ, നബിയെ നിങ്ങൾ കുടുംബബന്ധമൊക്കെ ചേർക്കുന്ന ആളല്ലേ, വലിയൊരു നന്മയല്ലേ. എല്ലാ കുടുംബങ്ങളിലും നമ്മുടെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയൊക്കെ കുടുംബത്തിലുള്ള ആൾക്കാരടുത്തൊക്കെ വിരുന്ന് പോകണം നമ്മൾ. അതിനുവേണ്ടി യാത്ര പോകണത് പ്രതിഫലം കിട്ടും നമുക്ക്. ആ കുടുംബത്തിലെ കുട്ടികളെ നമ്മൾ പരിചയപ്പെടണം. നമ്മൾ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കറങ്ങാൻ പോവും. കുടുംബത്തിൽ രോഗികളായ ആൾക്കാരുണ്ടാകും, വിവാഹങ്ങളുണ്ടാകും, മരണങ്ങൾ നടക്കും. ഇതിലൊന്നും നമ്മൾ പങ്കെടുക്കാതെ അത് ഉമ്മാനെ പറഞ്ഞയച്ച്, അത് ഉപ്പാനെ പറഞ്ഞയച്ച്, ഞങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ കളിയും സൈക്കിളും അതുപോലെ ഫുട്ബോളും ക്രിക്കറ്റൊക്കെ ആയിട്ട് പോകുമ്പോൾ ഈ ഒരു ഗുണം നമുക്കുണ്ടാവില്ലല്ലോ. നമ്മൾ കുടുംബങ്ങളെ പരിചയപ്പെടണ്ടേ? സിലത്തുർ റഹം എന്ന് പറഞ്ഞാൽ എന്താ, കുടുംബങ്ങൾ തമ്മിൽ ബന്ധം ചേർക്കുക. അവരുമായിട്ടുണ്ടാകുന്ന എല്ലാ നന്മകളിലും നമുക്ക് നല്ല പ്രതിഫലം കിട്ടുന്ന കാര്യമാണല്ലോ, അത് വിശദീകരിക്കേണ്ടതില്ലല്ലോ. പിന്നെ പറഞ്ഞത് പാവങ്ങളെ സഹായിക്കുക, കഷ്ടപ്പെടുന്നവൻ്റെ കഷ്ടപ്പാട് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക, പൊറുതിമുട്ടുന്നവൻ്റെ പൊറുതിമുട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി അവനെ സഹായിക്കാൻ ശ്രമിക്കുക, വലിയ നന്മയല്ലേ? ഇതൊക്കെ നബി അന്നേ ചെയ്തിരുന്നു എന്ന് പറഞ്ഞിട്ട് ഖദീജ ബീവി പറഞ്ഞുകൊടുത്തു. ആ നന്മകൾ എടുത്ത് പറഞ്ഞ് സമാധാനിപ്പിച്ചപ്പോൾ നബിക്കൊരാശ്വാസമായി. അപ്പം അതാണ് ഇന്നും നമുക്ക് പറയാനുള്ളത്. ഇന്ത്യ രാജ്യത്ത് എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും നമ്മൾ ചെയ്യുന്ന നന്മകൾ കൊണ്ട് നമുക്ക് ആശ്വസിക്കാൻ പറ്റണം. ഇനി വേറൊരു സംഭവം കൂടെ ഉണ്ട് കേട്ടോ, ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു

അപ്പൊ ഈ സന്ദർഭത്തിൽ യാത്ര പോകാൻ വേണ്ടി നിൽക്കുക, അദ്ദേഹം യാത്രക്ക് ഒരുങ്ങി പുറപ്പെട്ടു പോകുന്ന വഴിയിൽ വെച്ചുകൊണ്ട് ഇബിനു ദുഗിന്ന എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനിയായ പുരോഹിതൻ വന്നിട്ട് തടഞ്ഞു വെച്ചു അദ്ദേഹത്തെ. അപ്പൊ അദ്ദേഹത്തിന് പോക്കൊരു നല്ല പോക്കല്ല എന്ന് മനസ്സിലായി. സാധാരണ ഇല്ലാത്ത വഴിയിലൂടെ ഒരു പ്രത്യേക വിഷമത്തോടുകൂടെയുള്ള യാത്ര കണ്ടപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എന്തുപറ്റി അബൂബക്കറേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എന്നെ ഈ നാട്ടിലെ ജനങ്ങൾ ആരാധിക്കാൻ, അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കാൻ എന്നെ സമ്മതിക്കണില്ല. അതുകൊണ്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പോയി, എവിടെങ്കിലും പോയി അള്ളാഹനെ ആരാധിച്ച് ജീവിക്കണം. അതാണല്ലോ മനുഷ്യന്റെ ഉത്തരവാദിത്വം. മനുഷ്യന് ഒരു നാട്ടിൽ തന്നെ ജീവിക്കണം, ഞാൻ ഈ വീട്ടിലേ ജീവിക്കൂ, ഞാൻ ഈ നാട്ടിലേ ജീവിക്കൂ എന്നൊന്നുള്ള നിയമമല്ലല്ലോ. അള്ളാഹനെ ആരാധിച്ച് ജീവിക്കണം, അതിന് പറ്റുന്ന സാഹചര്യം ഓരോ നാട്ടിലും അയാൾ ഉണ്ടാക്കിയെടുക്കണം. അയാളെ കൊണ്ട് കഴിയുന്ന പോലെ അതിന് വേണ്ട നന്മകൾ ചെയ്യണം. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു എല്ലാ കാര്യത്തിനും സഹകരിച്ചു കൊടുക്കുന്ന ആളാണ്. പക്ഷെ ഗതികെട്ട് പൊറുതിമുട്ടിയ സമയത്ത് അദ്ദേഹം പുറപ്പെടുകയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഇബ്നു ദുഗിന്ന പറഞ്ഞു, എങ്ങോട്ട് പോകാൻ? അങ്ങനെയൊന്നുമില്ല, ഇവിടുന്ന് രക്ഷപ്പെടണം. അപ്പം ഇബ്നു ദുഗിന്ന അദ്ദേഹത്തോട് ആശ്വസിപ്പിച്ച് പറഞ്ഞ വാക്കെന്താരോ, അബൂബക്കർ ഇങ്ങളെപ്പോലത്തെ ആളുകളൊന്നും ഇവിടുന്ന് പോകാൻ പാടില്ല, ഇങ്ങളെപ്പോലത്തെ മുസ്ലിമീങ്ങളൊന്നും ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പാടില്ല, ഈ നാടിന് നഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളിൽ കാണുന്ന നന്മ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ സത്യസന്ധത പാലിക്കുന്നയാളാണ്, കുടുംബബന്ധം ചേർക്കുന്നയാളാണ്, അതിഥികളെ നല്ല ബഹുമാനാദരവോടെ കാണുന്നയാളാണ്, പാവപ്പെട്ട ആളുകളുടെ വിഷമങ്ങൾ കണ്ടറിഞ്ഞ് പരിഹരിച്ചു കൊടുക്കുന്ന ആളാണ്. നിങ്ങളെപ്പോലത്തെ മുസ്ലിങ്ങളൊന്നും ഈ നാട് വിട്ട് പോകരുത്, നിങ്ങൾക്കെന്ത് സഹായം വേണോ ഞാൻ തരാം. നോക്കൂ, നിങ്ങൾക്ക് നിങ്ങളുടെ പടച്ചോനെ ആരാധിക്കാനുള്ള എല്ലാ സഹായവും ഞാൻ എൻ്റെ സൗകര്യം വെച്ച് ഞാൻ ഏർപ്പാടി തരാം, പക്ഷെ നിങ്ങൾ പോകരുത്. ഇതന്നെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? ഇങ്ങനെ നമ്മുടെ നാട്ടിലെ അമുസ്ലിങ്ങളായ സഹോദരങ്ങൾ നമ്മളോട് പറയുന്ന ഒരു സ്വഭാവ ഗുണത്തിലേക്ക്, ഒരു നല്ല അവസ്ഥയിലേക്ക് നമ്മൾ മാറണം. നമ്മുടെ പെരുമാറ്റം കൊണ്ട്, നമ്മുടെ സ്വഭാവം കൊണ്ട്, നമ്മളെക്കൊണ്ട് ഒരു ഉപദ്രവം അവർക്കുണ്ടാവാത്ത രൂപത്തിൽ നമ്മുടെ സ്നേഹവും നമ്മുടെ പെരുമാറ്റങ്ങളും അവരെ സന്തോഷിപ്പിക്കുന്നു. നമ്മളീ നാടിൻ്റെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ നമ്മളെ പറഞ്ഞേക്കൂല. അവർക്ക് അതാണല്ലോ ഇപ്പം ഇന്നും നാട്ടിൽ മുസ്ലിങ്ങൾക്കു വേണ്ടി സംസാരിക്കുന്നത്. ആരാ? കുറേ അമുസ്ലിങ്ങളില്ലേ? മുസ്ലിം കുട്ടികൾ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് ഉപദ്രവങ്ങളും അക്രമങ്ങളും അടിയും ഒക്കെ കിട്ടിയപ്പോഴും സംസാരിക്കുന്നതാരാ? മുസ്ലിം ഒന്നുമല്ലാത്ത ആൾക്കാർ സംസാരിക്കുന്നു. അതെന്തുകൊണ്ടാ? നമ്മൾ ചെയ്യുന്ന നന്മ അവരംഗീകരിക്കുന്നു. അപ്പം നമ്മളെ ഏത് നാട്ടിൽ ഏത് ആൾക്കാരുടെ ഇടയിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ പല മതക്കാരുണ്ടാകും, മതങ്ങളില്ലാത്ത ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മൾ ഈ മൂല്യങ്ങളും ഈ സ്വഭാവങ്ങളും ഗുണങ്ങളൊക്കെ ഉള്ള ആൾക്കാരായി തീരുമ്പോൾ ഇയാളൊന്നും ഇവിടുന്ന് പോകരുതെന്ന് മനസ്സുകൊണ്ട് അവരാഗ്രഹിക്കുകയും നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാനും അവരുണ്ടാകും. അല്ലേ? അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് എത്തണം. അതേപോലെ തന്നെ നമ്മൾ മറിച്ചും ചിന്തിക്കേണ്ടതുണ്ട്. ഒരു ശത്രുക്കളുടെ രാജ്യത്തു നിന്ന് പോകരുതേ എന്ന് മറ്റൊരു മതസ്ഥൻ പറയുന്ന അവസ്ഥ വരിക എന്ന് പറയുന്ന അതൊരു വലിയ നേട്ടം തന്നെയല്ലേ. അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അല്ലെങ്കിൽ രാജ്യത്തിന് പ്രയാസങ്ങളുണ്ടാക്കുന്ന ആ രൂപത്തിലുള്ളതിനോടൊന്നും നമ്മൾ സഹകരിച്ചു കൊടുക്കരുത്. നമ്മുടെ ഒരു പെരുമാറ്റം കാരണം കൊണ്ട് ഒരമുസ്ലിമായ സഹോദരനും തെറ്റിദ്ധരിക്കാൻ പാടില്ല. അങ്ങനെ നല്ല രൂപത്തിൽ മുസ്ലിമായിക്കൊണ്ടുള്ള നല്ല നല്ല വിശേഷണങ്ങൾ, നമ്മുടെ നല്ല സ്വഭാവങ്ങൾ കൊണ്ട് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ സാധിക്കണം അവർക്ക്, നമ്മൾ നല്ല മുസ്ലിങ്ങളായിട്ട് ജീവിക്കുമ്പോൾ. അതോടൊപ്പം തന്നെ നമ്മളിങ്ങനൊക്കെ ഇബാദത്തും ഇങ്ങനത്തെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാൻ, അള്ളാഹുവിൻ്റെ ഒരു സംരക്ഷണം കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ആ രൂപത്തിൽ തവക്കുൽ ചെയ്തുകൊണ്ട് അള്ളാഹുവിൽ തഖ്‌വ പാലിച്ചുകൊണ്ട് ജീവിക്കും ചെയ്താൽ നമുക്കും ലഭിക്കും അള്ളാഹുവിൻ്റെ ഒരു സംരക്ഷണം. ഇല്ലേ, ബദർ യുദ്ധത്തിൽ നോക്കൂ നിങ്ങൾ. ബദർ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുസ്ലിങ്ങളെന്ന് പറയാവുന്നത് 300, 315 ആളുകളാ. ശത്രുപക്ഷത്ത് 1000 ആളുകളുണ്ടായിക്കോട്ടെ, എത്ര വലിയ പരാജയമാണെന്ന് മുശരിക്കീങ്ങൾക്കും അബൂജഹൽ അടക്കമുള്ള കൊമ്പന്മാര് വീണില്ലേ? എത്ര മുസ്ലിമീങ്ങളല്ലാത്ത അമുസ്ലിങ്ങളായ ശത്രുപക്ഷത്ത് ആൾക്കാർ പരാജയം ഉണ്ടായി. എന്തുകൊണ്ടാണ് നമ്മൾ ജയിച്ച്? നമ്മൾ കുറേ ആൾക്കാരൊന്നുമില്ലല്ലോ അന്ന് സ്വഹാബത്ത്.

0: അള്ളാഹിന്റെ സഹായം കിട്ടി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശത്രുക്കളെല്ലാവരും കൂടി നമ്രൂദടക്കുള്ള രാജാവടക്കം വന്നിട്ട് തീക്കുണ്ടാരത്തിൽ എറിഞ്ഞപ്പോ അള്ളാഹ് സഹായിച്ചില്ലേ? എങ്ങനെ ആ തീയിൽ നിന്ന് ഒരു രോമത്തിനു പോലും മുറിവുണ്ടാവാതെ അള്ളാഹ് സംരക്ഷിച്ചു. അങ്ങനെ ഇബ്രാഹിം നബിന്റെ പ്രവർത്തനം അങ്ങനെ ആയിരുന്നില്ലേ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിന്നിൽ ഫിറൌന് വന്നിട്ട് എന്താ എല്ലാവരും വേണമെങ്കിൽ വെട്ടിക്കൊല്ലാൻ മാത്രമുള്ള സൈന്യമുള്ള ഫിറൌനെ, പക്ഷെ ആ സമയത്ത് അള്ളാന്റെ സഹായം നോക്കി കടലിലടിക്കാൻ പറഞ്ഞു, അത്ഭുതം സംഭവിച്ച് രക്ഷപ്പെടുത്തി കളഞ്ഞില്ലേ മൂസാ നബിനെ? ആര്? അള്ളാഹു. എന്താ കാരണം? അവരത്രയും നല്ല പ്രവർത്തനം ചെയ്ത ആൾക്കാരാണ്. അപ്പം നമ്മളും അങ്ങനെ ഒരു രാജ്യത്ത് നിന്നുകൊണ്ട് കുറേ നന്മകൾ ചെയ്യുകയും നമ്മൾ ഇസ്ലാമികമായ കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കുകയും ഇസ്ലാമിന് ദോഷം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളൊന്നും മാറി നിൽക്കുകയും ചെയ്യുക, മറ്റു മതത്തിൽപ്പെട്ടവരോട് നമുക്കുള്ള ബാധ്യതകളും സ്നേഹപെരുമാറ്റങ്ങളും അവരോട് നമുക്കുണ്ടാകേണ്ടുന്ന പൊതുവായ തത്വങ്ങളൊക്കെ നമ്മൾ പഠിക്കണം, നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ഉന്നതമായ നല്ല ജോലികൾ ഇന്ത്യ രാജ്യത്ത് പോലെയുള്ള അല്ലെങ്കിൽ കേരള സംസ്ഥാനത്തിലൊക്കെയും ഉന്നതമായ സർക്കാരിൻ്റെ മേഖലയിലും ജോലികളിലൊക്കെ കിട്ടാൻ വേണ്ടുന്ന രൂപത്തിൽ നമ്മുടെ ചെറിയ പ്രായം മുതൽ തന്നെ നല്ല വായന, നല്ല ജനറൽ നോളജ്, നല്ല പഠനം, അതുപോലെ തന്നെ സ്കൂൾ വിഷയങ്ങളിലും മദ്രസാ വിഷയങ്ങളിലും നമ്മുടെ പഠനത്തിൽ ഒരു വഴിക്കും പിന്നോട്ടാവാതെ മാതാപിതാക്കളെ അനുസരിച്ച് ഉസ്താദുമാരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മുടെ സമയം നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുമ്പോൾ നമുക്ക് വലിയ വലിയ മേഖലകളിലേക്ക് എത്താനും അള്ളാഹുവിൻ്റെ സഹായം കിട്ടാനും വഴിയാകും. ആ നിലക്ക് കൂടെ നമ്മൾ ചിന്തിക്കണം എന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. പൂമരത്തണലിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോഴും എനിക്ക് പറയാനുള്ളത്, നമ്മളിത് കേൾക്കുമ്പോൾ നമുക്കൊരുപാട് ആശ്വസിക്കാവുന്ന വിഷയങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനോടും ഇത് കേൾക്കാൻ പറയും, ഇതിൻ്റെ സമയം പരിചയപ്പെടുത്തി കൊടുക്കുക. അവരുടെ പലരുടെയും വീടുകളിൽ ഇത്തരത്തിലുള്ള പീസ് റേഡിയോ ആപ്പുകളൊന്നും ഫോണിൽ ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക, അതിൻ്റെ ബുക്കുകളോ അല്ലെങ്കിൽ അതിൻ്റെ മെസ്സേജുകളോ അവർക്ക് എത്തിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിനുമൊക്കെ നമ്മൾ ജീവിക്കുന്ന നന്മകൾ എന്താണ്, നമ്മൾ എങ്ങനെയാണ് മുസ്ലിമായത്, എന്താണ് ഇസ്ലാം എന്നൊക്കെ അവരെയും കൂടെ ഒന്ന് ശരിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മയെല്ലാം അവൻ്റെ സ്വർഗത്തിൽ സമാധാനത്തോടെ വിശ്രമിക്കുന്ന സന്തോഷവാന്മാരായ മുഅ്മിനീങ്ങളിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും അതുപോലെ നമ്മുടെ ഗുരുവര്യന്മാരെയും അള്ളാഹു എല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ. സമൂഹത്തിലെ മുസ്ലിം എന്ന വിഷയത്തിലുള്ള സുബൈർ സലഫിയുടെ പൂമരത്തണലിലാണ് നമ്മൾ കാതോർത്തത്. വളരെ മനോഹരമായ ഒരു അവതരണം തന്നെയായിരുന്നു ഇന്നത്തെ പൂമരത്തണലിൽ.

0: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇവിടെ നമ്മൾ എത്തി നിൽക്കുന്നത് നുറുങ്ങുകൾ എന്ന പ്രോഗ്രാമിലേക്കാണ്. വിദൂരതയിലേക്ക് നോക്കൂ എന്ന ടി ചാണ്ടിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നു മൺസൂർ മണ്ണാർക്കാട്. കാതോർക്കാം നുറുങ്ങുകൾ.
3: വിദൂരതയിലേക്ക് നോക്കൂ, നമ്മുടെ വീടിന്റെ കണ്ണാടി ജനലുകളിൽ കൂടി പുറത്തുള്ള ഉജ്ജ്വലമായ പ്രകൃതി ദൃശ്യം നമുക്ക് കാണുവാൻ കഴിഞ്ഞേക്കാം. പക്ഷേ പ്രകാശം കടന്നുവരുന്ന ആ ജനലുകൾക്കു നേരെ നാം പുറം തിരിഞ്ഞു നിന്നാലോ ആ മനോഹര ദൃശ്യം നമുക്ക് കാണാൻ പറ്റില്ല. അഥവാ ജനലിന് അഭിമുഖമായി ഇരുന്നാൽ തന്നെയും അതിൻ്റെ കണ്ണാടി അഴുക്കും പൊടിയും പിടിച്ചതാണെങ്കിൽ പ്രകൃതിയുടെ മനോഹാരിത വളരെയൊന്നും കണ്ട് ആനന്ദിക്കുവാൻ കഴിയുകയില്ല. ജീവിതത്തിൻ്റെ നേർക്കുള്ള നോട്ടവും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. നമ്മുടെ മനസ്സിൻ്റെ കണ്ണാടിയിൽ പറ്റിയിരിക്കുന്ന അഴുക്കും പൊടിയും നിത്യവും തുടച്ചു നീക്കാത്ത പക്ഷം നമ്മുടെ സ്വന്തമായ അനുഭവങ്ങൾക്ക് പുറത്തുള്ള കാര്യങ്ങൾ വികൃതമായി മാത്രമേ കാണാൻ കഴിയൂ. ആധ്യാത്മികമായ സ്വച്ഛതയും ധാർമ്മികമായ സന്തോഷവും പരിരക്ഷിക്കുന്നതിനുള്ള നല്ലൊരു മാർഗമാണ് ഇടയ്ക്കിടെ ആത്മപരിശോധന നടത്തുന്നത്. എന്നാൽ തന്നിലേക്കു തന്നെ കൂടുതലായി നോക്കിക്കൊണ്ടിരിക്കുന്നതും ആപൽക്കരമാണ്. അപ്രകാരം ചെയ്താൽ ദൂഷിതമായ ഒരവസ്ഥയോട് കെട്ടുപിണഞ്ഞു പോകാൻ ഇടയാകും. ഉള്ളിലേക്കും കീഴോട്ടും നോക്കാതിരിക്കുക, നേരെ മറിച്ച് പുറത്തേക്കും മേലോട്ടും നോക്കുക. നമ്മുടെ ക്ലേശങ്ങളും പ്രയാസങ്ങളും പർവ്വത സമാനമായി തോന്നിയേക്കാം. എന്നാൽ ആ പർവ്വതങ്ങൾക്കപ്പുറത്ത് അരികിൽ തങ്കക്കസവ് തുന്നിച്ചേർത്ത ചക്രവാളങ്ങളുണ്ട്. അനന്തവിസ്തൃതമായ ആ ചക്രവാള സീമയിലേക്ക് നമുക്ക് നോട്ടം കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ മനക്ലേശങ്ങളാകുന്ന പർവ്വതങ്ങൾ അണുപ്രായമായി ചുരുങ്ങിപ്പോകും. നമ്മുടെ മൂക്കിൻ്റെ മുമ്പിലുള്ള പ്രശ്നങ്ങളുടെ മേൽ അടയിരുന്ന് അവയ്ക്ക് ചൂട് കൊടുക്കാതിരിക്കുക. പ്രശ്നങ്ങളുടെ മേൽ എത്രമാത്രം തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നുവോ അത്രത്തോളം അവ വലുതായി കാണപ്പെടുകയും കൂടുതൽ ഹ്രസ്വദൃക്കുകളായി തീരുകയും ചെയ്യും. വിദൂരതയിലേക്ക് നോക്കുവാൻ പഠിക്കുക.
4: മാഷാല്ലാ, നമ്മളിതുവരെ കേട്ടത് നുറുങ്ങുകൾ. വിദൂരതയിലേക്ക് നോക്കൂ എന്ന ടി ചാണ്ടിയുടെ രചനക്ക് മൻസൂർ മണ്ണാർക്കാടിന്റെ ശബ്ദമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
2: അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളെ ആഴത്തിൽ പഠിപ്പിക്കപ്പെടുന്ന ഒരു എപ്പിസോഡുകളാണ് അസ്മാഉൽ ഹസന. ഇന്ന് നമ്മൾ അൽ ഇലാഹ്, യഥാർത്ഥ ആരാധ്യൻ എന്ന അബ്ദുറഊഫ് അൽ ഹക്കമി അവതരിപ്പിച്ച അസ്മാഉൽ ഹസനയുടെ എപ്പിസോഡ് കാതോർക്കാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, വിദ്യാർത്ഥികളെ, അനുജന്മാരെ, അനുജത്തിമാരെ, അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അതിലേറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ട, മഹത്വമേറിയ, ആലമായ നാമത്തെക്കുറിച്ചാണ് ലാസ്റ്റ് നമ്മൾ പഠിച്ചത്. അള്ളാഹു എന്ന നാമം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചു. ഇൻഷാല്ലാ ഇന്ന് അൽ ഇലാഹ് എന്ന നാമത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഇലാഹ്, അൽ ഇലാഹ്, ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. ലോകത്ത് ആരാധിക്കപ്പെടുന്നതായി ധാരാളം വസ്തുക്കളുണ്ടല്ലേ. കല്ലിനെ ആരാധിക്കുന്നവരുണ്ട്, പിന്നെന്തൊക്കെയുണ്ട്, ആ മൃഗങ്ങളെ ആരാധിക്കുന്നവരുണ്ട്, പിന്നെ ആ ഖബറുകൾ ആരാധിക്കുന്നവരുണ്ട്, പിന്നെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരുണ്ട്. ഇങ്ങനെ പലതിനെയും, ജീവിച്ചിരിക്കുന്നതിനെയും മരിച്ചതിനെയും ഒക്കെ ആരാധിക്കുന്നവരുണ്ട്. അവരൊക്കെയും പറയുന്നത് ഇലാഹ് എന്നാണ്. പക്ഷേ അൽ ഇലാഹ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു അലിഫ്ലാമ് കൂടും അല്ലേ. പക്ഷേ ആ അലിഫ്ലാമ് കൂടുമ്പോൾ വലിയ അർത്ഥ വ്യത്യാസമാണ് വരുന്നത്. അൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആരാധ്യൻ എന്നതാണ്. ലോകത്തൊരുപാട് ആളുകൾ ആരാധിക്കുന്നു, ആരാധിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. കല്ലിനെയും മുള്ളിനെയും മുരടിനെയും മൂർഖം പാമ്പിനെയും അതുപോലെ തന്നെ ഖബറിനെയും വിഗ്രഹങ്ങളെയും ഒക്കെ ആരാധിക്കപ്പെടുന്നുണ്ടല്ലേ. ജീവിച്ചിരിക്കുന്ന വ്യക്തികളെപ്പോലും ആരാധിക്കുന്നുണ്ട്. എന്നാൽ ആ ആരാധ്യന്മാരിൽ നിന്നെല്ലാം, ആ ആരാധിക്കപ്പെടുന്നതൊക്കെ വ്യർത്ഥമാണ്, അത് ശരിയല്ല. യഥാർത്ഥ ആരാധ്യനാരാണ്? അതാണ് അൽ ഇലാഹ്, അത് അല്ലാഹുവാണ്. അൽ ഇലാഹായ അല്ലാഹുവാണ് യഥാർത്ഥത്തിൽ ആരാധനയ്ക്കർഹൻ എന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ മക്കയിലെ മുശ്രിക്കുകൾ രണ്ട് വിഭാഗമായിരുന്നു അല്ലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയ്ക്ക് നുബുവത്ത് കിട്ടിയതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു ഭാഗത്തും മക്കയിലുള്ള ബാക്കിയുള്ളവർ വേറൊരു ഭാഗത്തും. മക്കയിലുള്ള ബാക്കിയുള്ളവർ എന്തിനെയൊക്കെ ആരാധിച്ചു? ലാത്ത, ഉസ്സ, മനാത്ത പോലെയുള്ള പിന്നെ വിഗ്രഹങ്ങളെയും പുണ്യപുഷ്പങ്ങളെയും മുൻകഴിഞ്ഞു പോയ മഹാന്മാരെയൊക്കെ ആരാധിച്ചു അല്ലെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ വരെ ആരാധിച്ചിട്ടുണ്ട്. എന്നാൽ നുബുവത്തിന് ശേഷം അള്ളാഹുവിനോട് മാത്രമേ, അവനാണ് ഇലാഹ്, അൽ ഇലാഹ് അള്ളാഹുവാണ് എന്ന് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ഇവിടെ നമുക്ക് വിശുദ്ധ ഖുർആനിലെ ആയത്ത് കാണാൻ സാധിക്കും. കം തഅബുദൂന മിൻ ഇലാഹ്, എത്ര ആരാധ്യന്മാരെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്, നിങ്ങൾ ആരാധനകൾ അർപ്പിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അവരുടെ മറുപടി, ആകാശത്തിൽ ഒന്നും ഭൂമിയിൽ ആറെണ്ണവുമാണ് എന്ന് മുശ്രിക്കുകൾ പറഞ്ഞു. അപ്പൊ ആകാശത്തിലുള്ള ഒന്ന് യഥാർത്ഥ ആരാധ്യനാണ്, അൽ ഇലാഹ് അല്ലാഹുവൻ. ഭൂമിയിലുള്ള ആറെണ്ണം മറ്റു ലാത്ത, ഉസ്സ, മനാത്ത പോലെയുള്ള മറ്റു വിഗ്രഹ ആരാധ്യ വസ്തുക്കളാണ്. യഥാർത്ഥത്തിലെ ആരാധ്യൻ ആകാശത്തിലെ ഒന്നാണ് എന്നത് അൽ ഇലാഹ് എന്ന നാമത്തെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അല്ലാഹുവാണ്. ആ അർത്ഥം, അൽ ഇലാഹ് എന്നതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ ആരാധന അർപ്പിക്കേണ്ടവൻ, അല്ലെങ്കിൽ അൽ മഅലൂഹ്. മഅലൂഹ് എന്ന് പറഞ്ഞാൽ ആരാധന അർപ്പിക്കപ്പെടേണ്ട യഥാർത്ഥ ആരാധ്യൻ, അതാണ് അൽ ഇലാഹ് എന്ന് നമുക്ക് പണ്ഡിതന്മാർ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ അതുമായി ബന്ധപ്പെട്ട ചില ആയത്തുകൾ നമുക്ക് പഠിക്കാം. അൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാണ്? യഥാർത്ഥത്തിൽ ആരാധനയ്ക്കർഹൻ എന്നതാണ് അതിൻ്റെ അർത്ഥം. യഥാർത്ഥത്തിലെ ആരാധനയ്ക്കർഹൻ എന്നതാണ് അൽ ഇലാഹ് എന്നതുകൊണ്ടുള്ള അർത്ഥം. ഇനി വിശുദ്ധ ഖുർആനിൽ വഹുവല്ലദീ ഫിസ്സമാഇ ഇലാഹുൻ വഫിൽ അർളി ഇലാഹുൻ വഹുവൽ ഹകീമുൽ അലീം. അള്ളാഹു പറയാൻ, ആകാശത്തിനൊരു ഇലാഹുണ്ട്, അതുപോലെ തന്നെ ഭൂമിക്കും ഇലാഹുണ്ട്, അത് രണ്ടും ഒന്ന് തന്നെയാണ്. ആകാശത്തിലെ ഇലാഹും ഭൂമിയിലെ ഇലാഹും അതാരാണ്? വഹുവൽ ഹകീമുൽ അലീം, ഹക്കീമായ അലീമായ ഇലാഹാകുന്നു, അത് അല്ലാഹു ആകുന്നു എന്ന് പഠിപ്പിക്കാൻ. അതുപോലെ തന്നെ യഅഖൂബ് നബി അലൈഹി സ്വലാം, യഅഖൂബ് നബി അറിയില്ലേ, ഒരു നബിയാണ്. ആ നബി യഅഖൂബ് നബി തങ്ങളുടെ അവസാന സമയം, മരണമെത്തുന്ന ആ ഒരു സമയം, അദ്ദേഹം കിടക്കയിലാണ്, മരണാസന്നതിയിൽ രോഗം കൊണ്ട് കിടക്കയിൽ കിടക്കുന്ന സമയത്ത് തൻ്റെ മക്കളെങ്ങനെ വിളിച്ചു കൂട്ടി. യഅഖൂബ് നബി അലൈഹി സ്വലാമിന് 12 മക്കളാണുള്ളത്. എത്ര മക്കളാണ്? 12 മക്കൾ. യഅഖൂബ് നബി അലൈഹി സ്വലാം ആ കിടക്കയിൽ കിടന്ന് 12 മക്കളെങ്ങനെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, വിശുദ്ധ ഖുർആൻ ആ സംഭവം പറയുന്നുണ്ട്, മാ തഅബുദൂന മിൻ ബഅദി, എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക, എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക എന്ന് ചോദിച്ചപ്പോൾ, ഖാലു നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹിമ വ ഇസ്മായില വ ഇസ്ഹാഖ ഇലാഹം വാഹിദ വ നഹ്നു ലഹു മുസ്ലിമൂൻ. അവിടെ വളരെ വ്യക്തമായി ഇലാഹ് എന്താണ് എന്ന് പഠിപ്പിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നഅബുദു ഇലാഹക, താങ്കളുടെ ഇലാഹിനെ ഞങ്ങൾ ആരാധിക്കുന്നു. വ ഇലാഹ ആബായിക, നിങ്ങളുടെ പൂർവികരുടെ ഇലാഹായ ആ റബ്ബിനെ മാത്രം, ആ ഇലാഹിനെ, അൽ ഇലാഹ് എന്ന ആ റബ്ബിനെ മാത്രം, അള്ളാഹുവിനെ മാത്രം ഞങ്ങൾ ആരാധിക്കും. ആരാണ് പൂർവികർ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ഇസ്മായിൽ നബി അലൈഹി സ്വലാം, ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം. എന്നിട്ട് പറയാണ് ഇലാഹൻ വാഹിദ, ഒരൊറ്റ ഇലാഹ്, ഇലാഹ് ഒന്നേ ഉള്ളൂ, അൽ ഇലാഹ്, യഥാർത്ഥ ആരാധ്യൻ ഒന്നേ ഉള്ളൂ എന്നവർ സമ്മതിക്കാൻ. അവർ പറഞ്ഞത് ആ ഇലാഹിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്നതാണ്. അപ്പോൾ അൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ആരാധ്യൻ, യഥാർത്ഥത്തിൽ ആരാധനകൾ അർപ്പിക്കപ്പെടേണ്ടവൻ എന്നതാണ് അതിൻ്റെ ശരിയായ അർത്ഥം. ഇതിലൂടെ ലോകത്ത് ഉള്ള മറ്റു എല്ലാ ആരാധ്യ വസ്തുക്കളെയും നിഷേധിക്കുകയും അവരൊന്നും ശരിയല്ല, അവരൊന്നും യഥാർത്ഥ ആരാധ്യരല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാണ് അൽ ഇലാഹ് എന്ന് വ്യക്തമായി ഈ നാമത്തിലൂടെ നമ്മൾ പഠിക്കുകയാണ്. ഇൻഷാല്ല അടുത്ത നാമം അടുത്ത എപ്പിസോഡിൽ നമുക്ക് പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതാല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന. ഇന്നത്തെ അസ്മാഉൽ ഹുസ്നയിൽ അൽ ഇലാഹ്, യഥാർത്ഥ ആരാധ്യൻ എന്ന അള്ളാഹുവിൻ്റെ സിഫത്തുമായി ബന്ധപ്പെട്ട് അബ്ദുറൌഫ് അൽഹിക്കമി നടത്തിയ ശ്രദ്ധേയമായ സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
2: നമ്മൾ എത്തി നിൽക്കുന്നു കഥ പറയാം സെഷനിൽ. അബ്ദുസലാം വീറ്റി തന്നെയാണ് നമ്മോടൊപ്പം ചേരുന്നത്. അജ്മലിൻ്റെ ആത്മവിശ്വാസം എന്ന അജ്മലും കുഞ്ഞുപെങ്ങളും എന്ന കഥയുടെ 18-ാം ഭാഗം കാതോർക്കാം.
6: അജ്മലും കുഞ്ഞുപെങ്ങളും, അധ്യായം 18. അജ്മലിൻ്റെ ആത്മവിശ്വാസം. ചെറിയ ഒരു ഉച്ചയുറക്കം കഴിഞ്ഞ് ഷാഹിദ വരാന്തയിൽ വന്നിരുന്നു. ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും മാത്രമേ ഈ പതിവുള്ളൂ. ആരും വീട്ടിലില്ലാതെ ഉറക്കം വരില്ല. ഇന്ന് അജ്മലില്ലെങ്കിലും സെൽവയുണ്ട്. അവൾ മകളെ അടുത്തേക്ക് വിളിച്ചു. സെൽവ ഉമ്മയുടെ അടുത്തു വന്നിരുന്നു. ഉമ്മാ, ഇക്കാക്ക എന്താ വരാത്തത്? ഓനിപ്പം അബ്ദുട്ടിക്കയുടെ പറമ്പിൽ പണിയിലായിരിക്കും. പാവം, മോളെ മിന്നെയും വിചാരിച്ച് ഒഴിവ് ദിവസങ്ങളിലൊക്കെ പണിയെടുക്കുക. മോള് ടൈം പീസ് നോക്കിവാ, സമയത്രായിന്ന്. സെൽവ അകത്തേക്ക് പോയി തിരിച്ചു വന്നു പറഞ്ഞു, 3:05. ഹോ, ഇനിയും 1.5 മണിക്കൂർ കഴിയണല്ലോ എന്റെ കുട്ടി വരാൻ. ഷാഹിദ് ഇത് പറഞ്ഞപ്പോഴേക്കും ഒരു ശബ്ദം. 1.5 മണിക്കൂറൊന്നും കഴിയണ്ട, ഞാൻ ആട്ടിൻകൂടിനടുത്തുണ്ട്. ഉമ്മയും മകളും സന്തോഷത്തോടെ ആട്ടിൻകൂടിനടുത്തെത്തി. അജ്മലൊരു സഞ്ചി നിറയെ പഴത്തൊലിയുമായാണ് വന്നത്. അത് കൂടിൻ്റെ കഴുക്കോലിൽ കെട്ടിയിടുകയായിരുന്നു അവൻ. അത് കഴിഞ്ഞ് കൈയും കാലും കഴുകി വരാന്തയിലേക്ക് കയറി. അജ്മലിൻ്റെ കൈയിൽ മറ്റൊരു കീസുള്ളത് ഷാഹിദ ശ്രദ്ധിച്ചു. അത് വാങ്ങി അഴിച്ചു നോക്കി. ചുകന്ന ഹലുവയാണ്. ഉമ്മാ, ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസാ. ആട് ഞമ്മളെ സ്വന്തമായി. ആടിൻ്റെ കൂലിക്കുമാത്രം ഞാൻ പണിയെടുത്തു കഴിഞ്ഞുന്നാ അബ്ദുട്ടിക്ക പറഞ്ഞത്. പുറമേ 50 ഉറുപ്പ്യം തന്നു. ഇനി പണിയെടുത്താൽ അന്നു കൂലി കിട്ടും. ആ സന്തോഷത്തിലാ ഞാൻ ഹലുവ വാങ്ങിയത്. സെൽവക്ക് ഹലുവക്ക് വല്ലാത്ത പൂതിയല്ലേ. ഓക്ക് മാത്രല്ല, ഹലുവ ഉമ്മാക്കും ഇഷ്ടമോനെ, ഷാഹിദ പറഞ്ഞു. 3 പേരും ഹലുവ തിന്നാൻ തുടങ്ങി. തിന്നുന്നതിനിടയിൽ ഷാഹിദ പറഞ്ഞു, മോനിനി പണിക്ക് പോകണ്ട, ഉമ്മാൻ്റെ മദ്രസാ ശമ്പളം കൊണ്ട് അങ്ങനെ ഒപ്പിച്ചു പോകാം. എന്താ ഉമ്മ പറയുന്നത്? ഞാനും ഉമ്മയും പണിയെടുത്താലേ ഞമ്മളെ പ്രശ്നം തീരുള്ളൂ. ഈ പൊരന്റെ ചുമരൊന്ന് സിമെന്റ് തേക്കണം. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഓരോ കബോർഡ് മേശ വാങ്ങണം. പുസ്തകം വെക്കാനും എഴുതാനും എന്നാലേ സൗകര്യം ഉണ്ടാവുള്ളൂ. കോഴിക്ക് കുട്ടികൾ വിരിഞ്ഞു, ആടിന് പ്രസവവും അടുത്തു. ഒരു വരുമാനം വരുമ്പം മറ്റൊരു വരുമാനം നിർത്തിക്കളയരുത്. അതുകൊണ്ട് ഞാൻ എല്ലാ ഒഴിവു ദിവസങ്ങളിലും ജോലിക്ക് പോകും. അള്ളാഹു അനുഗ്രഹിച്ചാൽ 1 കൊല്ലം കൊണ്ട് നമ്മളെ ബുദ്ധിമുട്ട് കുറേ തീരും. മേശ വാങ്ങുമെന്ന വർത്തമാനം കേട്ടപ്പോൾ സെൽവക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ഷാഹിദയുടെ മനസ്സും മകന്റെ സംസാരം കേട്ട് സന്തോഷം കൊണ്ട് തുടിച്ചു. ഉപ്പയുടെ ചിന്താരീതിയും സംസാരശേഷിയുമാണ് അവന് കിട്ടിയതെന്ന് അവൾക്ക് തോന്നി. നിരാശ അല്പം പോലും തന്റെ മകനില്ല. മനസ്സു നിറയെ ശുഭപ്രതീക്ഷകൾ, ജീവിതത്തെക്കുറിച്ച് ശരിയായ കാഴ്ചപ്പാട്, പ്രായോഗിക ബുദ്ധി. ഉമ്മാ, നോമ്പല്ലേ വരുന്നത്? ഇപ്പം നമ്മൾ സക്കാത്ത് വാങ്ങുന്നവരാണ്. ഒരു കാലത്ത് നമ്മൾ സക്കാത്ത് കൊടുക്കുന്നവരായിരുന്നു വരും. അള്ളാഹുവിൻ്റെ ഖജനാവ് വലുതാണ്. നമുക്ക് അവനോട് ചോദിച്ചുകൊണ്ടിരിക്കാം, പ്രവർത്തിച്ചുകൊണ്ടും ഇരിക്കാം. ഉമ്മ കുറച്ച് ചായ തരി, അത് കുടിച്ച് കുറച്ച് കിടക്കണം. രാത്രി സ്കൂളിലെ പാഠവും മദ്രസയിലെ പാഠവും ഒക്കെ പഠിക്കാനുണ്ട്. ഷാഹിദ ചായ ഉണ്ടാക്കാൻ പോയി. ചായ കൊണ്ടുവരുന്നതും കാത്ത് അജ്മൽ കട്ടിലിൽ ചാരിയിരുന്നു.
4: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് കഥ പറയാം അജ്മലും കുഞ്ഞുപെങ്ങളും, ഭാഗം 18, അവതരിപ്പിച്ചത് അബ്ദുസ്സലാം വീട്ടി.
2: പിസ് റേഡിയോ വൈബ്സിന്റെ ഈ ഒരു സമയത്ത് അടുത്തതായി അവതരിപ്പിക്കുന്നത് ദൃശ്യം, അഗസ്ത്യാർകൂടം മലകളിലേക്കുള്ള ട്രക്കിംഗ് എന്ന ഒരു ടൈറ്റിലിൽ നിന്നുകൊണ്ട് മൻസൂർ മണ്ണാർക്കാടാണ് നമ്മോടൊപ്പം ചേരുന്നത്.
3: രചന സംഗീത് വി കെ. കേരളവും തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന അഗസ്ത്യാർകൂടം മലകളിലേക്കുള്ള ട്രക്കിംഗ് ആരംഭിക്കുന്നത് ബോണക്കാട് ഫോറസ്റ്റ് റേഞ്ചിൽ നിന്നാണ്. തിരുവനന്തപുരത്തിന്റെ ഹൃദയം എന്നു തന്നെ പറയാൻ സാധിക്കുന്ന ഒരു സ്ഥലം. സമുദ്രനിരപ്പിൽ നിന്നും ഈ മല കയറിയവർക്കൊരിക്കലും ഇവിടുത്തെ ഓർമ്മകൾ മറക്കാൻ സാധിക്കില്ല. ഇങ്ങോട്ട് വരണമെങ്കിൽ കേരള സർക്കാരിൻ്റെ രജിസ്ട്രേഷൻ വഴിയുള്ള അനുമതി ലഭിക്കണം. ഒരു വർഷത്തിൽ ആകെ 4000 പേർക്ക് മാത്രമേ അനുമതി കൊടുക്കുന്നുള്ളൂ. ഇവിടേക്ക് കയറാൻ ആഗ്രഹം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, കുറച്ചു ഭാഗ്യം കൂടെ വേണമെന്ന് സാരം. രാവിലെ 7 മണിക്ക് ബോണക്കാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറയുമെങ്കിലും തമ്പാനൂരിൽ നിന്നുള്ള ബസ് രാവിലെ 7:30 ഇവിടെ എത്തുക. ബസ് സ്റ്റോപ്പിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരം നടക്കാനുണ്ട് ഫോറസ്റ്റ് ഓഫീസിലേക്ക്. പോകുന്ന വഴികളിൽ അവിടെ ജോലി ചെയ്യുന്നവരെയും അവിടുത്തെ വളർത്തുമൃഗങ്ങളെയുമെല്ലാം നമുക്ക് കാണാൻ കഴിയും. ഞങ്ങൾ നടന്ന് നടന്ന് അവിടെ എത്തിയപ്പോഴേക്കും 8 മണിയായി. അവിടെയുണ്ടായിരുന്ന എല്ലാവരും ഭക്ഷണം കഴിച്ച് തുടങ്ങിയിരുന്നു. ഞങ്ങൾ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചു. മാത്രമല്ല, ഇനി യാത്ര ഉൾക്കാടുകളിലൂടെയായതിനാൽ ഉച്ചഭക്ഷണവും അവിടെ നിന്ന് തന്നെ വാങ്ങി. കാടിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ പിന്നെ കാട്ടരുവികളിൽ നിന്നുള്ള വെള്ളമല്ലാതെ വേറൊന്നും നമുക്ക് കിട്ടുകയില്ല. എല്ലാം വാങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും പോകാനുള്ള സമയമായിരുന്നു. അവിടുന്ന് നമ്മളെ വിടുന്നതിൻ്റെ മുന്നേ ബാഗെല്ലാം അവർ പരിശോധിച്ചു. പ്ലാസ്റ്റിക് സാധനങ്ങൾ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയാണത്രേ പരിശോധന. എന്തായാലും അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. വന്നു പോകുന്നവർ കാടിനെ നശിപ്പിക്കല്ലേ എന്നൊരു അഭ്യർത്ഥനയാണത്. ഇനി അഥവാ പ്ലാസ്റ്റിക് സാധനങ്ങൾ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ 100 രൂപ അവിടെ അടച്ചാൽ കൊണ്ടുപോകാൻ കഴിയും. നമ്മൾ കൊണ്ടുപോയ അത്രയും പ്ലാസ്റ്റിക് സാധനങ്ങൾ തിരിച്ചു കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്താൽ ആ പൈസ നമുക്ക് തിരിച്ചു കിട്ടും. ഞങ്ങൾ പോകുന്ന ഗ്രൂപ്പിൽ 100 പേരുണ്ടായിരുന്നു. ഒരു ദിവസം പരമാവധി കടത്തിവിടുന്ന ആളുകളുടെ എണ്ണമായിരുന്നു ഇത്. 9:30 ഞങ്ങൾ കാടിൻ്റെ വന്യതയിലൂടെ ഗൈഡിൻ്റെ കൂടെ യാത്രയാരംഭിച്ചു. പോകുന്ന വഴികളിലെല്ലാം പച്ചപ്പിൻ്റെ മനോഹാരിത നിറഞ്ഞു നിൽക്കുന്നു. ആദ്യത്തെ 2 കിലോമീറ്റർ ദൂരം മുഴുവനും വഴിയരികിലെ ചെടികൾ വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നടക്കാനുള്ള സൗകര്യത്തിന് ചെയ്തതാണത്രേ ഇത്. എന്നാലും അത് വേണ്ടായിരുന്നുവെന്ന് മനസ്സിലെനിക്ക് തോന്നി. അതിരുമലയാണ് അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിൻ്റെ ബേസ് ക്യാമ്പ്. അവിടെ എത്തുന്നതിന് മുന്നേ 4 സ്ഥലത്താണ് ഫോറസ്റ്റ് ഗാർഡുമാർ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ലാത്തിമോട്ട, കരമനയാർ, വാഴപ്പിണ്ടി, അട്ടയാർ എന്നിവയാണവ. ലാത്തിമൊട്ട, അട്ടയാർ എന്നിവിടങ്ങളിലേക്കുള്ള വഴിയിൽ വലിയ കയറ്റങ്ങളൊന്നുമില്ല. അട്ടയാർ തൊട്ട് പിന്നീടങ്ങോട്ട് അത്യാവശ്യം കയറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി. നടന്ന് നടന്ന് ക്ഷീണിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 1:30 ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വഴിയോരത്തെ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തിരുന്നു. താഴെ നിന്നും വാങ്ങിയ പൊതി മെല്ലെ മെല്ലെ തുറന്നു. അതിലെ വിഭവങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞു. ചോറും കറിയും ഉപ്പേരിയും അച്ചാറും എന്നു തുടങ്ങി ഒരു ചെറിയ സദ്യ എന്നു തന്നെ പറയാൻ പറ്റും അതിനെ. നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു. ഒപ്പം വെള്ളച്ചാട്ടവും കാടുമൊരുക്കുന്ന കാഴ്ചകൾ കൂടി വന്നതോടെ ആസ്വാദനം പരകോടിയായി ഉയർന്നു. വീണ്ടും നടത്തം തന്നെ നടത്തം. അതുവരെ ഓരോ 2 കിലോമീറ്ററിനും 1 മണിക്കൂർ സമയമെന്ന നിലയ്ക്കാണ് ഞങ്ങൾ നടന്നത്. എന്നാൽ അവസാനത്തെ 4.4 കിലോമീറ്ററിന് ഏകദേശം 3.5 മണിക്കൂർ വേണ്ടി വന്നു. വഴിയിലെല്ലാം കുത്തനെയുള്ള കയറ്റങ്ങളാണ്. അവസാനത്തെ വഴികൾ വളരെ വളരെ ദൈർഘ്യമേറിയതുപോലെ അനുഭവപ്പെട്ടു. അവസാനം 4 മണിയായപ്പോൾ ഞങ്ങൾ അതിരുമല ബേസ് ക്യാമ്പ് എന്ന ബോർഡ് കണ്ടു. അതോടെ മനസ്സിൽ വീണ്ടും സന്തോഷം നിറഞ്ഞു. ബേസ് ക്യാമ്പിലെത്തുമ്പോൾ ആളുകൾ നിറഞ്ഞിട്ടുണ്ട്. അവരുടെ കൂടെ ഞങ്ങളും കൂടി. ആണുങ്ങൾക്കെല്ലാം 2 ഹാളാണ് ഉണ്ടായിരുന്നത്. പെണ്ണുങ്ങൾ പൊതുവെ അങ്ങോട്ടുള്ള യാത്ര കുറവായതുകൊണ്ട് അവരെ അവിടുത്തെ ലേഡി ഗാർഡുമാരുടെ കൂടെ കിടത്താറാണ് പതിവ്. കയറി ചെല്ലുന്നിടത്തുനിന്ന് നമ്മൾ രജിസ്ട്രേഷൻ നടത്തിയ ഫോം കാണിച്ചു കൊടുത്താൽ അവർ ഒരു പായ തരും. 2 പേർക്കൊരു പായ എന്ന കണക്കിലാണ് തരുന്നത്. അതും വാങ്ങി എവിടെയെങ്കിലും സ്ഥലമുണ്ടോ എന്ന് തിരഞ്ഞു നടന്നു. അവസാനം ഒരു മൂല ഞങ്ങളെയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ സാധനങ്ങളെല്ലാം എടുത്തുവച്ചു. പുറത്തിറങ്ങിയപ്പോൾ ഗൈഡ്മാർ തലേന്ന് പോയവർക്കൊന്നും അഗസ്ത്യമലയുടെ മുകളിൽ കയറാൻ കഴിഞ്ഞില്ലെന്ന് പറയുന്നത് കേട്ടതോടെ അല്പം നിരാശ ഉള്ളിൽ തോന്നി. കനത്ത മഴയും കാറ്റുമാണ് അവരുടെ മുന്നിൽ വില്ലനായത്. അന്നും നല്ല മഴക്കാറുണ്ട്. നാളെയാകുമ്പോഴേക്കും എല്ലാം റെഡിയാകുമെന്ന പ്രതീക്ഷയോടെ അവിടെയൊന്ന് ചുറ്റിക്കറങ്ങാൻ തന്നെ തീരുമാനിച്ചു. ഇതിനിടയിൽ ഫോൺ എടുത്തു നോക്കിയപ്പോൾ ഒരു തുള്ളിപോലും സിഗ്നലില്ല. ഏതെങ്കിലും ഒരു മൂലയിലൊക്കെ ഒന്ന് വന്നുപോയാലായി. അവിടുന്ന് മുകളിലേക്ക് പോകുന്തോറും ഇത്തിരി പോലും റേഞ്ചില്ല എന്നതാണ് സത്യം. കുറച്ചുനേരം അതിലൂടെ അലഞ്ഞുതിരിഞ്ഞ് നടന്ന ശേഷം ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ തിരിച്ചെത്തി. ഭക്ഷണത്തിനൊക്കെ നല്ല വിലയാണ്. പക്ഷേ അവശ്യ വസ്തുക്കൾ അവിടെ എത്തിക്കാൻ അവർ പെടുന്ന പാട് കാണുമ്പോൾ ആ തുക ഒരു വിഷയമായി നമുക്ക് തോന്നില്ല. രാത്രി കഞ്ഞിയായിരുന്നു അവിടുത്തെ പ്രധാന ഭക്ഷണം. വിശപ്പ് കാരണം കഞ്ഞി കുറേ കുടിച്ചു. ബേസ് ക്യാമ്പിന് ചുറ്റും കട്ട തണുപ്പ് വന്ന് പൊതിയുന്നുണ്ട്. 12 മണിയായപ്പോഴേക്കും കോരിച്ചൊരിയുന്ന മഴയുമെത്തി. ആ മഴ പെയ്തത് നന്നായി എന്ന് തോന്നിയത് രാവിലെ എഴുന്നേറ്റപ്പോളായിരുന്നു. തലേന്ന് കണ്ട മഴക്കാറൊന്നും ഇപ്പോൾ കാണാനേയില്ല. എഴുന്നേറ്റ് പുറത്തു വന്ന് നോക്കിയപ്പോൾ ആദ്യം തന്നെ കണ്ടത് അഗസ്ത്യമല തല ഉയർത്തി നിൽക്കുന്നതാണ്. രാവിലത്തെ ചായയ്ക്ക് ഉപ്പുമാവായിരുന്നു. കുറെ ആളുകൾ അവിടെ ഇരുന്ന് അത് കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതും വാങ്ങി ഞങ്ങൾ യാത്ര തുടർന്നു. ഇന്നലെ വന്നതിനേക്കാൾ കൂടുതൽ ഇടതൂർന്ന കാട്ടിലൂടെയാണ് വഴി. പോകുന്ന ഇടത്തെല്ലാം പാറകളും മരങ്ങളുമാണ്. പിന്നെ ഇടജന്തുക്കളും ഇടയ്ക്കിടയ്ക്ക് കൺമുന്നിലെത്തുന്നു. അധികം മൃഗശല്യമൊന്നും ഇല്ലാത്ത സ്ഥലമാണിവിടം. എന്നാലും പക്ഷികളുടെ കളകളനാദം കാതിലെപ്പോഴും മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ എല്ലാ സ്ഥലത്തും ബോൺസായി മരങ്ങൾ കാണാൻ സാധിച്ചു. അവിടെ ആഞ്ഞുവീശുന്ന കാറ്റിന്റെ ശക്തിയായിരിക്കും ഇതിനു കാരണം. മല കയറി ഏകദേശം മുകളിൽ എത്താറായപ്പോൾ രണ്ടു വലിയ പാറകൾ കണ്ടു. അതിൽ കയറാൻ വേണ്ടി കയറുണ്ട്. അതിൽ പിടിച്ചു വലിഞ്ഞു കയറി മുകളിലെത്തിയപ്പോഴാണ് മനസ്സിലായത് ഇനിയും പോകാനുണ്ടെന്ന്. അവിടുന്ന് പിന്നെയും ഒരു 15 മിനിറ്റ് നടക്കണം. എന്തായാലും ഇത്രയുമായി, ഇനി ബാക്കി കൂടെ നോക്കാമെന്നുറപ്പിച്ച് ഞങ്ങൾ നടന്നു. അവസാനമായി ഒരു പാറ കൂടെ കയറാനുണ്ടായിരുന്നു. അതും വലിഞ്ഞു കയറി ഞങ്ങൾ ഏറ്റവും മുകളിലെത്തിയപ്പോൾ വേറേതോ ലോകത്തെത്തിയൊരു ഫീലായിരുന്നു. ജീവിതത്തിൽ ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത അനുഭവങ്ങളാണ് അവിടം ഞങ്ങൾക്ക് സമ്മാനിച്ചത്. മാനമുട്ടെ ഗിരിശൃംഖങ്ങൾ തല ഉയർത്തി നിൽക്കുന്നു. പഞ്ഞിക്കെട്ടുപോലെ പാറി നടക്കുന്ന മേഘങ്ങൾ ഞങ്ങളെ തലോടിപ്പോകുന്നു. വീശിയടിക്കുന്ന കാറ്റ് ശരീരവും മനസ്സുമെല്ലാം കുളിരണിയിക്കുന്നു. മലമുകളിൽ നിന്ന് നോക്കിയാൽ തിരുവനന്തപുരം ജില്ലയുടെ ഒരുവിധം ഭാഗങ്ങളെല്ലാം കാണാൻ കഴിയും. പോരാത്തതിന് തമിഴ്നാടും മലകൾക്കിടയിലൂടെ എത്തി നോക്കുന്നുണ്ട്. തിരുവനന്തപുരത്തെ പീച്ചിപ്പാറ ഡാം, നെയ്യാർ ഡാം, വിതുരയിലെ IISER, തമിഴ്നാടിന്റെ പേപ്പാറ ഡാം എന്നിവയെല്ലാമാണ് പ്രധാനമായും കാണാൻ സാധിക്കുക. ഇതെല്ലാം ഓരോന്നോരോന്നായി ഞങ്ങൾക്ക് ഗൈഡുമാർ കാണിച്ചു തന്നു. പിന്നെ സമീപത്തായി 5 തലയുള്ള മലയും കാണാം. അതിന്റെ പേര് ഗൈഡിനും അറിയില്ലായിരുന്നു. അതുകൂടി കയറണമെന്ന അതിയായ മോഹമുണ്ടായിരുന്നു. എല്ലാ കാഴ്ചകളും കണ്ടുകഴിഞ്ഞ ശേഷം കാറ്റും കൊണ്ട് ആ മലമുകളിൽ ഒരു കിടപ്പായിരുന്നു. 12 മണിയായപ്പോൾ അവിടെ നിന്നും ഇറങ്ങാൻ ഗൈഡ് വന്നു പറഞ്ഞു. മനസ്സില്ല മനസ്സോടെ ഞങ്ങൾ ഇറങ്ങിത്തുടങ്ങി. കയറിയ അത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു ഇറങ്ങാൻ. 3:30 ആയപ്പോൾ ബേസ് ക്യാമ്പിലെത്തി ഞങ്ങൾ. 3 മണിവരെയേ ആളുകളെ താഴേക്ക് കടത്തിവിടുകയുള്ളൂ എന്ന് ഗാർഡ് പറഞ്ഞു. 30 മിനിറ്റ് വൈകിയതിനാൽ അന്നത്തെ തിരിച്ചുപോക്ക് ഞങ്ങൾക്ക് സാധിച്ചില്ല. അതുകൊണ്ട് അന്നത്തെ ദിവസം കൂടെ അവിടെ കഴിച്ചുകൂട്ടേണ്ടി വന്നു. ആ രാത്രിയിൽ അതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആളുകളുണ്ടായിരുന്നു. എല്ലാവരും ചേർന്നൊരു ആഘോഷരാവായി മാറി. അഗസ്ത്യമലയുടെ താഴ്വരയിൽ ഉറങ്ങാതെ ആ രാത്രി ഞങ്ങൾ വെളുപ്പിച്ചു. കഴിഞ്ഞ ദിവസത്തെ അത്ര തണുപ്പും അന്നില്ലായിരുന്നു. ബേസ് ക്യാമ്പിലെ ആഹ്ലാദങ്ങളും അഗസ്ത്യാർകൂടം മലകൾ സമ്മാനിച്ച അനുഭവങ്ങളുമായി പിറ്റേന്ന് രാവിലെ തന്നെ ഞങ്ങൾ യാത്ര പറഞ്ഞിറങ്ങി.
4: നമ്മൾ ഇതുവരെ കേട്ടത് ദൃശ്യം അഗസ്ത്യാർകൂടം മലകളിലേക്കുള്ള ട്രക്കിംഗ് എന്ന ആ ഒരു തലക്കെട്ടിനെ അവതരിപ്പിച്ചത് മൻസൂർ മണ്ണാർക്കാട്.
2: അൽ ഉസൂൽ എന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ ഇനി എത്തി നിൽക്കുന്നത്. അബ്ദുൽ മാലിക് സലഫിയാണ് ചേരുന്നത്. ഹദീസ് നിവേദനത്തിന്റെ രീതികൾ എന്ന വിഷയത്തിലെ 3-ാമത്തെ എപ്പിസോഡ് കാതോർക്കാം.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ബഹുമാനരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നിവേദനം ചെയ്യുന്നതിൻ്റെ വ്യത്യസ്തമായ രീതികളെ കുറിച്ചാണ്. അതിലവസാനമായി അൽ മുനാവല എന്നു പറയുന്ന രീതിയെ സംബന്ധിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. അഥവാ ഒരു അധ്യാപകൻ, ഒരു ഷേഖ്, ഒരു മുഹദ്ദിസ് തൻ്റെ വിദ്യാർത്ഥിക്ക് ഒന്നോ അതിലധികമോ ഹദീസുകൾ എഴുതി കൊടുക്കുകയും എന്നിട്ട് അതിൽ നിന്ന് അത് ഉദ്ധരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും അനുവാദം കൊടുക്കുകയും ചെയ്യുന്ന രീതിയാണ് അൽ മുനാവല. ഇനി നമുക്ക് ഇന്ന് പഠിക്കാനുള്ള വിഷയം അതിലെ 5-ാമത്തെ രീതിയെക്കുറിച്ചാണ്. അതുപോലെ തന്നെ 6-ാമത്തെ മറ്റൊരു രീതിയെക്കുറിച്ചുമാണ്. അഞ്ചാമത്തെ രീതി എന്ന് പറഞ്ഞത് അൽ മുഖാത്തബ, മുഖാത്തബത്തിൻ്റെ രീതിയാണ്. അഥവാ ഒരു ഹദീസ് പണ്ഡിതൻ അയാൾ തനിക്കു ലഭിച്ചിട്ടുള്ള ഹദീസുകൾ മുഴുവനും അയാളുടെ കരങ്ങൾ കൊണ്ട് കൈകൾ കൊണ്ട് എഴുതുന്നു, അതല്ലെങ്കിൽ മറ്റൊരാൾ എഴുതാൻ വേണ്ടി അദ്ദേഹം ഏൽപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഹദീസുകൾ, അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ഹദീസുകൾ. എന്തിനു വേണ്ടി? ഈ ഹദീസുകൾ അവിടെയുള്ള തൻ്റെ വിദ്യാർത്ഥികൾക്ക്, തോലിബുകൾക്ക് കൊടുക്കാനോ, അതല്ലെങ്കിൽ ഈ സദസ്സിൽ ഹാജറില്ലാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടി കൊടുക്കാനോ. എന്നിട്ട് ഇവിടെയുള്ള ഒരു വിശ്വസ്തനായ വ്യക്തിയുടെ കയ്യിൽ ആ ഹദീസുകൾ എഴുതിയിട്ടുള്ള കിതാബുകൾ കൊടുത്തയക്കുകയും ചെയ്യുന്ന രീതി, അഥവാ ഷേഖ് തൻ്റെ കൈപ്പടയിൽ തന്നെ ഹദീസുകൾ എഴുതി വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നു, അതല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് എഴുതിപ്പിച്ചു കൊടുക്കുന്നു, അതുമല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സദസ്സിലില്ലാത്ത ആളുകൾക്ക് എഴുതി അയച്ചു കൊടുക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഹദീസുകൾ നിവേദനം ചെയ്യാനുള്ള അനുവാദം കൊടുക്കുന്ന രീതിയാണ് യഥാർത്ഥത്തിൽ അൽ മുഖാത്തബ എന്ന് പറയുന്നത്. ഇത് രണ്ട് തരത്തിലുണ്ടാകാം. അതായത് ഈ ഹദീസ് പണ്ഡിതൻ എഴുതി കൊടുക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്, അഥവാ ഈ ഹദീസുകൾ ലഭിക്കുന്ന തൻ്റെ ശിഷ്യന് അത് റിവായത്ത് ചെയ്യാൻ, നിവേദനം ചെയ്യാനുള്ള അനുവാദം കൂടി അതിൻ്റെ കൂടെ തന്നെ എഴുതി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ ഒന്നാമത്തെ രീതിയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ മനസ്സിലാക്കിയ അൽ മുനാവല എന്നതിനോട് കൂടുതൽ സാദൃശ്യമുള്ള ഒരു രീതിയാണിത്. രണ്ടാമത്തെ രീതി, ഹദീസ് പണ്ഡിതൻ തന്നെ ഹദീസുകൾ എഴുതി വെക്കുന്നു, മറ്റുള്ള ആളുകൾക്കത് എഴുതി കൊടുക്കുന്നു, പക്ഷേ ഇജാസത്ത് ഇല്ല. അദ്ദേഹം, നിങ്ങൾ എന്നിൽ നിന്ന് ഈ ഹദീസുകൾ നിവേദനം ചെയ്തുകൊള്ളൂ, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊള്ളൂ എന്ന ഒരു നിർദ്ദേശം ഈ എഴുത്തിൻ്റെ കൂടെ ഇദ്ദേഹം എഴുതുന്നില്ല. അപ്പോൾ അങ്ങനെ പ്രത്യേകമായിക്കൊണ്ട് എഴുതി കൊടുക്കാത്ത ഹദീസുകൾ ഈ ശേഖിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അത് നിവേദനം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. എന്നാൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്, മുൻഗാമികളിലും പിൻഗാമികളിലും പെട്ട മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം, അത് ഇജാസത്ത് എന്ന് പ്രത്യേകം പറയുകയോ എഴുതുകയോ ചെയ്തിട്ടില്ലെങ്കിലും അതിൽ നിന്ന് നമുക്ക് നിവേദനം ചെയ്യാം, റിവായത്ത് ചെയ്യാം എന്നുള്ളതാണ്. ഇനി ഈ വിഷയത്തിൽ ഇമാം അൽ ഖതീബ് അൽ ബഗ്ദാദി റഹ്മഹുള്ള ഒരു മുസ്തഹബായ, അല്ലെങ്കിൽ ഏറ്റവും നല്ല ഒരു കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, അൻ യകൂൻ അൽ കിതാബ് ബിഖത്തിൽ മുഹദ്ദിസ് വലം യറ ദാലിക ലാസിമൻ, ഈ എഴുതി കൊടുക്കുന്നത് ഒരു മുഹദ്ദിസിൻ്റെ എഴുത്തുപടയിൽ അല്ലെങ്കിൽ അദ്ദേഹം തന്നെ എഴുതി കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. എന്നാൽ അത് നിർബന്ധമില്ല, മറ്റുള്ള ആളുകൾക്കൊണ്ട് എഴുതിപ്പിക്കാവുന്നതാണ്. പക്ഷേ ഏറ്റവും നല്ലത് സ്വയം എഴുതി കൊടുക്കലാണ്, അബദ്ധങ്ങൾ ഇല്ലാതെയാകാനുള്ള കാരണമായി. അപ്പോൾ ഇതാണ് അൽ മുഖാത്തബ. ഇങ്ങനെയും ഹദീസുകൾ പണ്ഡിതന്മാർ നിവേദനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ചിലപ്പോൾ ചില ഹദീസിൻ്റെ സനദ് വായിക്കുമ്പോൾ കിതാബ് ബിഹാദ ഇലൈക ബിഖത്തി ഫുലാൻ എന്ന് പണ്ഡിതന്മാർ പറയുന്നതിൻ്റെ ഉദ്ദേശ്യം അതാണ്. ഇനി ആറാമത്തെ ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, അത് ഇഅ്ലാമു ശൈഖ് എന്ന് പറയും. അതായത് ഒരു മുഹദ്ദിസ്
8: തൻ്റെ വിദ്യാർത്ഥികൾക്ക് ഇന്ന ഹദീസ് അതല്ലെങ്കിൽ ഇന്ന കിതാബിലുള്ള ഇന്ന റിവായത്തുകൾ, അത് സമിഅഹു മിൻ ഫുലാൻ അവ അഖദഹു അൻ ഫുലാൻ എന്നിങ്ങനെയുള്ള ഇന്ന കിതാബിലുള്ള ഇന്ന ഹദീസുകൾ, അത് ഞാൻ ഇന്ന ശൈഖിൽ നിന്ന് ഇന്ന ഇന്ന വ്യക്തികളിൽ നിന്നൊക്കെ ഞാൻ കേട്ടതാണ് എന്നു പറയുകയും, മിൻ ഗൈരി അൻ യുസരിഹ ബി ഇജാസത്തിഹി ലഹു ഫി റിവായത്തിഹി അൻഹു, അതേസമയത്ത് ആ ഹദീസുകൾ നീ എന്നിൽ നിന്ന് നിവേദനം ചെയ്തോ എന്നു പറയാതെ ഇന്ന ഇന്ന ഹദീസുകളൊക്കെ ഞാൻ ഇന്ന ഇന്ന ശൈഖിൽ നിന്ന് കേട്ടതാണ് എന്ന് മൊത്തത്തിൽ ഒരു ശിഷ്യനോട്, അതല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് ഹദീസുകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശിഷ്യന്മാർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരോട് ഈ രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത് എങ്കിൽ അതിന് പറയുന്ന പേരാണ് ഇലാമുഷേഖ് എന്ന്. അതായത് തൻ്റെ ശിഷ്യന്മാർക്ക് ഈ ഹദീസുകൾ അറിയിച്ചു കൊടുക്കുകയും അവരോട് അതിൻ്റെ സനദുകളെക്കുറിച്ചും മറ്റുമൊക്കെ ആഴത്തിൽ പഠനങ്ങൾ നടത്തുവാനും വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഹദീസുകൾ പണ്ഡിതന്മാർ കൊണ്ടുവരാറുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല, അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വിരോധമില്ല എന്നതാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം. അതേസമയത്ത് ഷെയ്ഖിൻ്റെ ഇജാസത്തോടുകൂടിയല്ലാതെ ഇത് നിവേദനം ചെയ്യാൻ പാടില്ല എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അധിക പണ്ഡിതന്മാരും അത് സ്വീകരിച്ചിട്ടില്ല. അതിനുദാഹരണമായി പണ്ഡിതന്മാർ കൊടുക്കാറുള്ളത് ഹാദിൽ കിതാബ് സമാഇ മിൻ ഫുലാൻ വലാക്കിൻ ലാ ഉജീസുഹു ലഖ് ഔലാ തർവി അന്നി എന്ന് ഒരു ശേഖ് മറ്റൊരാളോട് പറയലാണ്. അദ്ദേഹം ഈ ഹദീസുകൾ അദ്ദേഹത്തിന് അറിയിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ അത് നിവേദനം ചെയ്യാനുള്ള അനുവാദം കൊടുക്കാത്ത കാലത്തോളം അത് നിവേദനം ചെയ്യേണ്ടതില്ല, അത് പാടില്ല എന്നു പറഞ്ഞ പണ്ഡിതന്മാരാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാർ. അതുകൊണ്ട് തന്നെ ഇതൊരു അഭിപ്രായ ഭിന്നതയുള്ള, അഭിപ്രായ വിഷയമുള്ള കാര്യമാണ്. ഏതായിരുന്നാലും ഇങ്ങനെയുള്ള ഒരു ഏലാം, ഒരു അറിയിപ്പ് കൊടുത്തുകൊണ്ട് അവർക്ക് ഇന്ന ഇന്ന ഹദീസുകളൊക്കെ തന്നെയും ഇന്ന ഇന്ന വിഷയത്തിൽ വന്നിട്ടുണ്ട് എന്ന് തൻ്റെ ശിഷ്യന്മാരെ അറിയിക്കുകൂടി ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം. ഇങ്ങനെയുള്ള ഒരു ഹദീസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ശേഖ് നമുക്കൊരു ഹദീസ് പഠിപ്പിച്ചു തന്നു, ആ ഹദീസ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ തന്നെയും അത് നിവേദനം ചെയ്യുന്ന വിഷയവുമായി മാത്രം ബന്ധമുള്ള കാര്യങ്ങളാണ്. അതേസമയത്ത് ഈ ഹദീസ് കേൾക്കുന്നതോടുകൂടി തന്നെ അതിൻ്റെ ആമിലുകളായി, പ്രയോക്താക്കളായി നമ്മൾ മാറേണ്ടതുണ്ട്. ആ ഹദീസിൽ പറഞ്ഞിട്ടുള്ള നന്മയാണെങ്കിൽ നന്മ നമ്മൾ എടുക്കണം, ഒരു തിന്മ വിരോധിക്കുന്ന ഹദീസാണെങ്കിൽ ആ തിന്മ നമ്മൾ വെടിയേണ്ടതുണ്ട്. അത് ഈ പറയപ്പെട്ട രീതിയിലുള്ള ഒരു കാര്യമല്ല. നേരെ മറിച്ച് ഇവിടെ നാം ചർച്ച ചെയ്യുന്ന വിഷയം, ഒരു ഹദീസ് കിട്ടിയാൽ ആ ഹദീസ് കൊണ്ട് അയാൾ പ്രവർത്തനം ചെയ്യണമോ വേണ്ടയോ എന്ന വിഷയത്തിൽ അല്ല. നേരെ മറിച്ച് അയാൾക്ക് ലഭിച്ചിരിക്കുന്ന ഹദീസുകൾ അയാൾ മറ്റൊരാൾക്ക് കൂടി പകർന്നു കൊടുക്കുമ്പോൾ അത് റിവായത്ത് ചെയ്യാനുള്ള അനുവാദം കിട്ടണോ കിട്ടേണ്ടതില്ലേ എന്നുള്ളതുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ഹദീസ് കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് അമൽ ചെയ്യണമെന്ന വിഷയത്തിൽ ആർക്കും എതിരഭിപ്രായമില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഇദാ സഹൽ ഹദീസു ഫഹുവ മദ്ഹബി എന്നത് പണ്ഡിതന്മാർ പറയാനുള്ള കാരണം അതാണ്. ചുരുക്കത്തിൽ ഇങ്ങനെയുള്ള ചർച്ചകൾ പണ്ഡിതന്മാർ നടത്തിയിട്ടുള്ളത് ഹദീസിൻ്റെ റിപ്പോർട്ടറുമായി കൊണ്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലാണ്. അതല്ലാതെ ഒരു ശേഖിൽ നിന്ന് ഒരു ഹദീസ് ഒരു താലിബ് ഒരു വിദ്യാർത്ഥി പഠിച്ചു കഴിഞ്ഞാൽ ആ ഹദീസിലുള്ള കാര്യങ്ങൾ കർമ്മപഥത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് നിർബന്ധമായ ഒരു കാര്യമാണ്. അതിൽ യാതൊരു തർക്കവും ഇല്ല. ചുരുക്കത്തിൽ ഇന്ന് രണ്ടു കാര്യങ്ങളാണ് നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയത്. അതിലൊന്ന് മുഖാത്തബത്താണ്, എന്താണ് എന്ന് വിശദീകരിച്ചു. അതുപോലെ തന്നെ മറ്റൊന്ന് ഇലാമു ശൈഖ്. ഈ രണ്ട് കാര്യങ്ങളും ഹദീസുകൾ നിവേദനം ചെയ്യുന്നതിൽ നമ്മുടെ മുൻഗാമികളായിട്ടുള്ള നമ്മുടെ സലഫു സ്വാലിഹികളായിട്ടുള്ള മഹാന്തന്മാരായ മുഹദ്ദിസുകൾ പാലിച്ച് സൂക്ഷിച്ച് വരുന്ന കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക, വിലയിരുത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും മാറാ വ്യാധികളിൽ നിന്നുമെല്ലാം അള്ളാഹു നമ്മയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാ റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: പീസ് റേഡിയോ ഇതുവരെ സംപ്രേഷണം ചെയ്തത് അൽ ഉസൂൽ, ഹദീസ് നിവേദനത്തിൻ്റെ രീതികൾ മൂന്നാം ഭാഗം. പതിവ് പോലെ അവതരിപ്പിച്ചത് ബഹുമാന്യ പണ്ഡിതൻ അബ്ദുൽ മാലിക്.

0: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആനിലൂടെ. കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: കുടുംബങ്ങളിൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഏറ്റവും നല്ല സന്ദേശങ്ങൾ കൈമാറുന്ന സ്നേഹക്കൂട്, സ്നേഹക്കൂടിൽ ഇന്ന് പ്രൊഫസർ കെ പി സാദും ഷെമീം എം വണ്ടൂരും ചേർന്ന് അവതരിപ്പിക്കുന്ന ദാമ്പത്യം നരകതുല്യമാവാതിരിക്കാൻ എന്ന ചർച്ച കാതോർക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നും കുടുംബത്തിൽ നമ്മൾ ഏറെ പ്രയാസമനുഭവിക്കുന്ന ചില സാഹചര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ളൊരു പരിഹാരമായാണ് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ നമ്മുടെ സ്നേഹക്കൂടിൻ്റെ എപ്പിസോഡ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദാമ്പത്യ ബന്ധങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അതിനുള്ളൊരു പരിഹാരം, എങ്ങനെയാണ് ഇത്രമാത്രം ദാമ്പത്യ ബന്ധങ്ങൾ ശിഥിലമാകുന്നത്, അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അതെല്ലാം പരിഹരിച്ച് നല്ലൊരു കുടുംബ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും നല്ല ദാമ്പത്യ ബന്ധം നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ടാവാനും വേണ്ട നിർദ്ദേശങ്ങളുമായിട്ടാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്നും പതിവ് പോലെ നമ്മളോടൊപ്പം സ്നേഹക്കൂടിൽ പങ്കുചേരുന്നത് ബഹുമാനനായ പ്രൊഫസർ കെ പി സാറാണ്. അദ്ദേഹത്തിന് വളരെ സ്നേഹത്തോടുകൂടി നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമ്മൾ സ്നേഹക്കൂടിൽ വീണ്ടും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നമ്മൾ പല വിഷയങ്ങളെ ചർച്ച ചെയ്യുമ്പോൾ അതിനൊക്കെ കിട്ടുന്ന ചില പ്രതികരണങ്ങൾ, അതുപോലെ തന്നെ ഫീഡ്ബാക്കുകളൊക്കെ നമുക്കേറെ സന്തോഷമുണ്ട്. അവരുടെ പ്രാർത്ഥനയിൽ നമുക്കൊക്കെ ഇടം ലഭിക്കുന്നു എന്നതിൽ തീർച്ചയായും പ്രാർത്ഥന ലഭിക്കാനുള്ള ഒരു വഴികൂടിയാണ് ഇത് എന്നുള്ളതാണ്. നമ്മളൊക്കെ നമ്മളറിയാത്ത എത്രയോ ആളുകൾ അവരുടെ പ്രാർത്ഥനയിൽ പീസ് റേഡിയോ വരുന്നു, അതിലെ അവതാരകർ വരുന്നു, അതിൽ വിവിധ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്ന ആളുകൾ വരുന്നു. അവരുടെ കുടുംബങ്ങളിലെ വലിയ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി മുന്നോട്ട് പോകാൻ സാധിച്ചതിന് നന്ദി അറിയിക്കുന്നു, അൽഹംദുലില്ല എന്ന് പറയുന്നു. അതുപോലെയുള്ള വിഷയങ്ങളാണ് പലപ്പോഴും നമ്മൾ സ്നേഹക്കൂടിൽ ചർച്ച ചെയ്യാറുള്ളത്. ഇന്ന് ഇൻഷാ അള്ളാ ദാമ്പത്യ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് എന്ന് പറഞ്ഞാൽ, മുമ്പൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നു. പണ്ട് വിദ്യാഭ്യാസമില്ലാത്ത ആളുകളിലായിരുന്നു പലപ്പോഴും ഇത് കൂടുതലായിട്ടുണ്ടായിരുന്നത് എങ്കിൽ, ഇന്ന് വിദ്യാസമ്പന്നരായ ആളുകൾ പോലും പലപ്പോഴും വളരെ വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ, അല്ലെങ്കിൽ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി പരസ്പരം ഡിവോഴ്സ് ചെയ്യുന്ന, പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഡിവോഴ്സ് ആവശ്യപ്പെടുന്നത് കൂടുതൽ എന്നാണ് തോന്നുന്നത്. എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം, കാര്യങ്ങളൊക്കെ എന്നെക്കാൾ കൂടുതൽ പരിചയവും അനുഭവവും താങ്കൾക്കുണ്ട്. താങ്കൾ ഈ ഒരു മേഖലയിൽ ഒരുപാട് ആളുകൾ അവരുടെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ അള്ളാഹു അനുഗ്രഹിച്ച തൗഫീക്ക് തന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആമുഖത്തോട് കൂടിയിട്ട് തുടങ്ങാമെന്ന് തോന്നുന്നു. എന്താണ് അതിൻ്റെ, വാട്ട് ഈസ് ദ റീസൺ, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം, അതിനുള്ള ഒരു പരിഹാരം എന്താണ്?
4: തീർച്ചയായും വളരെ കാലോചിതമായ, എന്തുകൊണ്ട് പ്രസക്തമായ ഒരു ചോദ്യമാണ് നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ദാമ്പത്യ മേഖലയിൽ ജീവിതം കുടുസാവുകയും വൈവാഹിക ജീവിതത്തോട് തന്നെ ഒരു തരം നീരസം ഉണ്ടായി വിവാഹമോചനം തേടുന്ന, അല്ലെങ്കിൽ മറ്റ് പുരുഷന്മാരുമായി ജീവിതം പങ്കുവെക്കാൻ വേണ്ടി ഒളിച്ചോടുന്ന ഒരു സാഹചര്യം സ്ത്രീകൾക്കിടയിൽ, അത് രണ്ടും മൂന്നും കുട്ടികളൊക്കെ ഉള്ള സ്ത്രീകൾ പോലും എനിക്ക് എൻ്റെ ഭർത്താവിനെ വേണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്ത രൂപീകരിക്കപ്പെടുന്നു. വാട്സപ്പ് കൂട്ടായ്മകൾ, പ്രത്യേകിച്ച് സ്കൂളുകളിലൊക്കെ ഉള്ള വാട്സപ്പ് കൂട്ടായ്മകൾ, പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ, ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു എനർജി പണ്ട് ഉണ്ടായിരുന്ന ചില ബന്ധങ്ങളെ പുനർജീവിപ്പിക്കാനും അത് നിലനിർത്താനും ആഗ്രഹിക്കുന്ന സാഹചര്യം ഇന്നുണ്ട്. ഇതിൽ ഒരുപാട് കാരണങ്ങൾ, വൈവാഹിക ജീവിതത്തോട് നീരസമുണ്ടായി, ഭർത്താവിനോട് ഡിവോഴ്സ്, വിവാഹമോചനം ആവശ്യപ്പെടുന്ന ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊന്ന് എനിക്ക് തോന്നിയത്, പലപ്പോഴും ഈ സ്കൂൾ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന സമയത്തുണ്ടാവുന്ന ലവ് അഫെയേഴ്സ്, കൗമാരത്തിലുണ്ടാവുന്ന പ്രണയങ്ങൾ, അത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അതായത് അവരുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമാണത്, പ്രത്യേകിച്ച് ഹോർമോൺ മാറ്റങ്ങൾ. അപ്പോ എതിർ ലിംഗത്തിലുള്ള കുട്ടിയോട്, പെൺകുട്ടിയോട് അമിതമായ ഒരു താല്പര്യവും ഇഷ്ടവും അടുപ്പവും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനും ഒക്കെ നടക്കുന്നത് കൊണ്ട് അവർ തമ്മിലുള്ള ഇന്റിമസി വളരെ നല്ല രൂപത്തിൽ ഫ്ലറിഷ് ചെയ്യുന്ന ഒരു പ്രായമായതുകൊണ്ട് അത് അവരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുക തന്നെ ചെയ്യും. കാരണം അവർ ഫസ്റ്റ് സെക്സ്വൽ എക്സ്പീരിയൻസ് ആണത്. ഇപ്പൊ ഇത്തരം എഫയേഴ്സ് ഉണ്ടായി എന്നാൽ അത് പോവണമെന്നില്ല, പല കാരണങ്ങൾ കൊണ്ട് അത് മുടങ്ങിപ്പോയി. കല്യാണം കഴിക്കേണ്ടി വന്നപ്പോൾ മറ്റൊരു സ്ത്രീയെയാണ് വിവാഹം കഴിക്കുന്നത്. എന്നാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മനസ്സിൽ എപ്പോഴും ആദ്യമുണ്ടായ ആ ഒരു അനുഭവം അവിടെ തങ്ങി നിൽക്കുകയും രണ്ടാമത് വിവാഹം ചെയ്ത് ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ പെൺകുട്ടിയുമായിട്ടുള്ള ഒരു കമ്പാരിസൺ, കാരണം ആ ഒരു താരതമ്യ പഠനം സ്വാഭാവികമാണ്. ഇവിടെ തന്റെ ഭാര്യയെ ഏറ്റവും നല്ല രൂപത്തിൽ സ്നേഹിക്കാനും അവളുമായിട്ടൊരു നല്ല റാപ്പോ ബിൽഡപ്പ് ചെയ്യാനും സാധിക്കാതെ വരുന്നു. അതിൽ പൈശാചികമായ എലമെന്റും ഉണ്ട്. കാരണം വൈവാഹിക ജീവിതത്തെ എങ്ങനെ ഇല്ലാതാക്കാം, ഇവർക്കിടയിൽ എങ്ങനെ ബ്രേക്ക് ഡൗൺ കൊണ്ടുവരാം എന്നുള്ള ഗവേഷണമാണ് പിശാചി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ പ്രധാനമായും ഒരു വിവാഹമോചനത്തിലേക്ക്, ഡൈവേഴ്സിലേക്ക് എത്തിക്കുന്ന പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറയുന്നത് എസ്റ്റുവൈൽ മുമ്പുണ്ടായ ലവ് അഫെയേഴ്സ് ആണ്. അപ്പൊ ഈ ലവ് അഫെയർ എന്നുള്ള ഘടകം, ഇത്തരത്തിലുള്ള ഒരു ചിന്ത പിന്നെ പുരുഷനുണ്ടാവാനും, അത് സ്വാഭാവികമായിട്ടും ഭാര്യയ്ക്ക് വേണ്ട ഒരു ഇന്റിമസി, പരിഗണന, സ്നേഹം, തലോടൽ, ഇതൊക്കെയാണല്ലോ ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നത്. അത് ഭർത്താവിൽ നിന്ന് ആ ഒരു ഇന്റിമസി കിട്ടാതെ വരുമ്പോ ഇയാളുടെ കൂടെ ഞാൻ എന്തിനാ ഇനി ജീവിക്കുന്നത് എന്നുള്ള ഒരു വലിയ ചോദ്യചിഹ്നം. പണ്ട് കാലത്തൊന്നും ഇത് അത്ര ഓപ്പണായി സവിസ്തരം ചർച്ച ചെയ്യപ്പെട്ടിരുന്നില്ല. ഇനി ഒരാൾക്ക് പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തന്നെ അതൊന്നും ആരും അറിഞ്ഞിരുന്നില്ല. കാരണം സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്നൊക്കെ പറഞ്ഞതുപോലെ അത് ഉള്ളിൽ ഇങ്ങനെ അമർന്ന് ഒരു പ്രഷർ കുക്കർ പോലെ മുന്നോട്ട് പോയി.

0: അവരെ പ്രധാനമായും എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ കൗൺസിലിംഗ് കേസുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു വലിയ പാഠം.
1: ഓക്കെ, അപ്പോൾ പലപ്പോഴും കുടുംബബന്ധം ശിഥിലമാവാനുള്ള വളരെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതിൽ മുമ്പുണ്ടായ പഠന കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള അഫയേഴ്സ് വലിയൊരു ഘടകമാണ് എന്നുള്ളത് തന്നെയാണ്. നമ്മളൊക്കെ വായിക്കുന്നതും മനസ്സിലാക്കുന്നതും അതുപോലെയുള്ള ബന്ധങ്ങളാണ് വീണ്ടും വിവാഹ ജീവിതമൊക്കെ കഴിച്ച് മുന്നോട്ട് പോയി മക്കളൊക്കെ ഉണ്ടായതിനു ശേഷവും എവിടെയെങ്കിലും ഒന്ന് സംഗമിക്കാൻ അവസരം ലഭിക്കുമ്പോൾ വീണ്ടും ആ പ്രണയം മുട്ടിടുകയും അത് പുഷ്പിക്കുകയും തൻ്റെ മക്കളെയും ഭർത്താവിനെയൊക്കെ വിട്ടേച്ച് പോകാനുള്ള ഒരു സാഹചര്യം പെൺകുട്ടിക്കും അതുപോലെ തന്നെ ഭാര്യയെയും മക്കളെയൊക്കെ അവഗണിക്കാനുള്ളൊരു സാഹചര്യം പുരുഷനും ഉണ്ടാവുന്നു എന്നുള്ളതൊരു വലിയ ദുഃഖകരമായ കാര്യമാണ്. അപ്പം അതുപോലെയുള്ള സംഭവങ്ങളിലേക്കൊന്നും എത്താതിരിക്കുക എന്നതാണ് ഒന്നാമതായിട്ട് നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് കൗമാരക്കാരായ വിദ്യാർത്ഥികളോട്, അത് ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ, അവരോട് ഉണർത്താനുള്ളത് ഈ സ്നേഹക്കൂട് നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ, നമുക്ക് ഏറ്റവും നല്ല അനുയോജ്യമായ ഒരു വിവാഹം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് എന്ന ഉത്തമ വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോവുക. വൈവാഹിക ജീവിതത്തിൽ ഏർപ്പെട്ട ദാമ്പത്യ ജീവിതത്തിലേക്ക് എത്തിയ ആളുകളോട് പറയാനുള്ളത്, മുമ്പുണ്ടായത് പാസ്റ്റ് ഇസ് പാസ്റ്റ് എന്നാണ്. നമ്മളടുത്ത് വന്ന മിസ്റ്റേക്കുകൾക്ക് അള്ളാഹുവിനോട് നമ്മൾ പശ്ചാത്തപിച്ച് മടങ്ങുക. ഇനിയൊരിക്കലും അങ്ങനെയുള്ളൊരു കാര്യം ഉണ്ടാവുകയില്ല എന്ന ഉറച്ച തീരുമാനമായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. പഴയത് പൊടി തട്ടിയെടുക്കുന്ന ഒരു സാഹചര്യമോ സ്വഭാവമോ ഉണ്ടാവാതിരുന്നാൽ നമുക്ക് കിട്ടിയ, നമുക്ക് അള്ളാഹു നൽകിയ ഭർത്താവാണ് ഭാര്യയാണ്. അതുകൊണ്ട് എനിക്കെൻ്റെ സന്തോഷങ്ങൾ ലഭിക്കാനും കൈമാറാനും പരസ്പരം കൊടുക്കാനുമുള്ളത് ഇണകളായി ജീവിക്കുമ്പോൾ എൻ്റെ ഭർത്താവിനും തിരിച്ച് ഭാര്യയ്ക്കുമാണ്. അത് മാത്രമേ ഞാൻ ചെയ്യൂ, എൻ്റെ ഒരു സ്നേഹം അനാവശ്യമായ മറ്റുള്ളവരിലേക്ക് പകരുകയില്ല എന്നൊരു തീരുമാനത്തോടുകൂടി വിശ്വാസികളായിക്കൊണ്ട് മുന്നോട്ട് പോയാൽ ഒരു പരിധിവരെ നമ്മുടെ ദാമ്പത്യ ജീവിതം ഏറ്റവും സുന്ദരമായ ഏറ്റവും മനോഹരമായ ഒരു ദാമ്പത്യ ജീവിതമായിട്ട് മുന്നോട്ട് പോകാൻ, മുന്നോട്ട് നീക്കാൻ നമുക്ക് സാധിക്കുമെന്നല്ല. അപ്പോൾ വലിയൊരു കാരണമാണ് പറഞ്ഞത്. ഈ ഒരു കാരണത്തിൽ മാത്രം ഒതുങ്ങില്ല എന്നാണ് തോന്നുന്നത്. ഒരുപാട് കാരണങ്ങളുണ്ട്.
0: അതിലൊരു ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ സാധാരണ നമ്മൾ പറയാറുണ്ട്, എൻ്റെ കുട്ടി ദീനി നിഷ്ഠയുള്ള മതനിഷ്ഠയുള്ള എല്ലാ കാര്യത്തിലും വളരെ ചിട്ടയോട് കൂടിയിട്ടാണ് ഞാൻ എൻ്റെ കുട്ടിയെ വളർത്തിയത്. ഈവൻ തഹജ്ജുദ് പോലും കൃത്യമായി നിർവഹിക്കുന്ന കുട്ടികൾ. അപ്പോൾ അവർ കലാലയത്തിലെത്തുമ്പോൾ, ഇപ്പോൾ പ്രത്യേകിച്ച് പ്രൊഫഷണൽ കലാലയങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി അവരെ പറഞ്ഞയക്കുമ്പോൾ അവിടുത്തെ സാഹചര്യം പൂർണ്ണമായിട്ട് മാറുകയാണ്. അതായത് അതുവരെ പ്ലസ് ടു തലം വരെ കുട്ടികൾക്കുണ്ടായ ഒരു സാഹചര്യമല്ല പ്ലസ് ടുവിന് ശേഷം ഡിഗ്രി തലത്തിൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ കലാലയങ്ങളിലെത്തുമ്പോൾ അവർക്കുണ്ടാവുന്നത്. അവിടെ വലിയ ഒരു മാറ്റം ഉണ്ടാവുന്നുണ്ട്. അതായത് വിവാഹത്തോട് തന്നെ ഒരു തരം വലിയ മുഷിപ്പും അല്ലെങ്കിൽ വിരക്തിയും ധ്വനിപ്പിക്കുന്ന സംഭാഷണങ്ങളും ശൈലികളുമാണ് ഇത്തരം പ്രൊഫഷണൽ കലാലയങ്ങളിൽ തന്നെ ആ ഒരു സൗഹൃദ ഭാവം കൊണ്ട് അല്ലെങ്കിൽ സൗഹൃദങ്ങൾ കൊണ്ട് ആണും പെണ്ണും തമ്മിൽ ഒരു നല്ല സൗഹൃദം ആയിക്കൂടെ, എന്താണ് അതിന് തകരാറ്, അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന അത്തരം സംഭാഷണങ്ങളും അത്തരം സൗഹൃദങ്ങളും വർദ്ധിക്കുമ്പോൾ ദീനീ നിഷ്ഠയിൽ ജീവിച്ച കുട്ടികൾ പോലും ഇത്തരം കലാലയങ്ങളിൽ എത്തുമ്പോൾ ആ ഒരു മോഡിലേക്കാണ് മാറുന്നത്. പിന്നെ അവരുടെ നമസ്കാരത്തെയും തഹജ്ജുദിനെയും പ്രാർത്ഥനയെയും ദൈവഭക്തിയെയും ഒക്കെ അത് ബാധിക്കുകയാണ്. പിന്നീട് അവർ ഇത്തരം ലവ് അഫയേഴ്സിലേക്ക് എത്തിപ്പെടുമ്പോൾ ആദ്യമൊന്നും എഫെയർ ആയിട്ടല്ല അത് തുടങ്ങുക. കാരണം എനിക്ക് ഏറ്റവും നല്ല ഒരു ഫ്രണ്ടാണ്, അത് മാത്രമേ നമ്മൾ തമ്മിൽ ഉണ്ടാവൂ എന്ന് രണ്ടുപേരും ചിലപ്പോൾ തീരുമാനിച്ചിട്ട് പോലും ഉണ്ടാവും. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ പെൺകുട്ടിയും ആൺകുട്ടിയും തമ്മിലുള്ള ഈ സൗഹൃദം ഒരു എഫെയർ സ്റ്റാറ്റസിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഈ കുട്ടികൾക്ക് വിവാഹം ആലോചിക്കുന്ന ഘട്ടത്തിലാണ് ഈ ഒരു വില്ലൻ കടന്നു വരുന്നത്. പിന്നെ മാതാപിതാക്കൾക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത, കാരണം മാതാപിതാക്കൾ വിശ്വസിക്കുന്ന എന്താ വെച്ചാൽ എന്റെ കുട്ടി തഹജ്ജുദ് നിസ്കരിക്കുന്ന കുട്ടിയാണ്, മതവിഷയത്തിൽ വളരെ ചിട്ടയുണ്ട്, നോമ്പ് സുന്നത്ത് പോലും അനുഷ്ഠിക്കാറുണ്ട്, ഈ കുട്ടിയെയാണ് ഞാൻ പ്രൊഫഷണൽ കലാലയത്തിലേക്ക് പറഞ്ഞയച്ചത്.
1: അപ്പൊ
0: ഈ പാരന്റ്സ് മനസ്സിലാക്കുന്നത് കലാലയത്തിൽ പറഞ്ഞയക്കുന്ന കുട്ടി നല്ലൊരു കുട്ടിയാണ്, എല്ലാ അർത്ഥത്തിലും ഉമ്മക്ക് പോലും മാതാപിതാക്കൾക്ക് പോലും ഉപദേശങ്ങൾ ഇങ്ങോട്ട് കൊടുക്കുന്ന കുട്ടിയാണ്, ആ കുട്ടി മാറില്ല, അവരുടെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാവില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് കുട്ടീനെ പറഞ്ഞയക്കുന്നത്. പിന്നെ ഈ കുട്ടിക്കാണ് വലിയ മാറ്റം ഉണ്ടായിട്ട് മതപരമായ ആ നിഷ്ഠയോട് തന്നെ ഒരു തരം പുച്ഛവും അത്തരം സമീപനത്തോടും അത്തരം വേഷവിധാനത്തോടും ഒരു തരം വിരക്തി ഉണ്ടാവുകയാണ്. ഇത് അവരുടെ ദാമ്പത്യ ജീവിതം പിന്നീടാണല്ലോ അവർ കല്യാണം കഴിക്കപ്പെടുക. കല്യാണം കഴിക്കുന്ന ഘട്ടത്തില്

0: തന്റെ ഭർത്താവുമായിട്ട് സമരസപ്പെടാൻ അവർക്ക് സാധിക്കാതെ വരുന്നു. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആരുമായിട്ടാണോ ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള അഫെയർ ജനിച്ചിട്ടുള്ളത്, അത് പങ്കുവച്ചിട്ടുള്ളത്, സ്വാഭാവികമായിട്ടും ആ ഒരു ഇഷ്ടം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടാമത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒറിജിനൽ വൈഫിനോട് തുറന്ന ഒരു സ്നേഹവും പരിഗണനയും പ്രകടിപ്പിക്കാൻ സാധിക്കാതെ വരുന്നു എന്നുള്ളത് ഈ ഒരു ഡിവേഴ്സ് എന്ന ചിന്ത, പ്രത്യേകിച്ച് മറ്റൊരാളുമായിട്ട് ഒളിച്ചോടാൻ അല്ലെങ്കിൽ ജീവിതം പങ്കുവെക്കാൻ. കാരണം പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആരാണ് തനിക്ക് പരിഗണനയും സ്നേഹവും തലോടലും ഒക്കെ തരുന്നത്, അവരിലേക്ക് ചായുന്ന ഒരു ദുർബലത, ഇനി വലിയ തക്വയുണ്ട് എന്ന് പറയുന്ന സ്ത്രീക്ക് പോലും ഉണ്ടാവും. കാരണം മനുഷ്യന്റെ മനസ്സിനെ തിന്മയിലേക്ക് നിരന്തരം പ്രചോദിപ്പിക്കുന്ന ഒരു ശക്തി, ഒരു സൃഷ്ടി അള്ളാഹു അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവന്റെ ഡ്യൂട്ടി അവൻ നിർവഹിക്കും. അതാണ് അതിലുള്ള ഏറ്റവും വലിയ ഒരു യാഥാർത്ഥ്യം. അതാണ് മാതാപിതാക്കളായ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്നേഹക്കൂടില് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾക്ക് കൃത്യമായ മുൻധാരണയും അതുപോലെ തന്നെ അവബോധവും ഉണ്ടാവുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ അത്യന്താപേക്ഷിതമാണ്.
1: രക്ഷിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയെക്കുറിച്ചാണ് സഹസാർ നമ്മളോട് പറഞ്ഞത്. രക്ഷിതാക്കൾ ശ്രദ്ധിച്ചതുകൊണ്ട് മാത്രം ചില കാര്യങ്ങൾ നടക്കുകയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് സ്കൂളുകളും കോളേജുകളും ഒക്കെ എന്നൊരു ലിബറൽ ചിന്താഗതി കുട്ടികൾക്കിടയിൽ വല്ലാതെ വളർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. എത്ര ദീനീ നിഷ്ഠയോടുകൂടി ജീവിച്ചൊരു കുട്ടിയാണെങ്കിൽ പോലും കലാലയങ്ങളിലേക്ക് എത്തുമ്പോൾ അവിടെ കാണുന്ന ചില ആഭാസങ്ങളും അവിടെ തങ്ങളുടെ കൂടെ ഇരിക്കുന്ന, തങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ക്ലാസ്മേറ്റുകൾ ചെയ്തു കൂട്ടുന്ന ചില കാര്യങ്ങൾ കാണുമ്പോൾ എന്തുകൊണ്ട് എനിക്കും ഇതുപോലെയൊക്കെ ആയിക്കൂടാ. കുട്ടികളോട് പലപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങൾ ജസ്റ്റ് ബെസ്റ്റാണ്, ബെസ്റ്റികളാണ് എന്നാണ് പറയുള്ളൂ. ബെസ്റ്റി, ഇറ്റ് ഈസ് എ ന്യൂ ടേം, ഒരു പുതിയ ഇതാണ്. അതുപോലെ ചങ്കുകളാണ് അല്ലെ, ഇങ്ങനെയുള്ള പുതിയ പുതിയ ചില വാക്കുകളൊക്കെ ഇപ്പോൾ നമുക്ക് കടന്ന്. അപ്പോൾ ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ് ഫ്രണ്ട്സ് മാത്രം, ഞങ്ങൾ അങ്ങനെ ഒന്നുമില്ലല്ലോ, ഞങ്ങൾ തമ്മിൽ പ്രണയമല്ലല്ലോ, ഞങ്ങൾ ഫ്രണ്ട്സ് മാത്രമല്ലേ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് ആ ഒരു രൂപത്തിലാണ്, ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ തുടങ്ങി പിന്നീട് ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ ഒരു സംഘമായിട്ടൊരു ഉണ്ടാവുക, പിന്നീട് അതിങ്ങനെ ഗ്രൂപ്പൊക്കെ മാറി ഇൻഡിവിജ്വലി ആയി മാറും. ഇവർ രണ്ടുപേരും മാത്രം ഒറ്റയ്ക്കിരിക്കുന്ന, സംസാരിക്കുന്ന, ഒരു പക്ഷേ യാത്രകൾ പോലും നടത്തുന്ന സാഹചര്യങ്ങളൊക്കെ വരുന്നു. അവസാനം നമ്മളൊരു വിവാഹ അന്വേഷണത്തിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ, അവർ രണ്ടുപേരും ആ ഒരു സമയത്താണ് പലപ്പോഴും രക്ഷിതാക്കളോട് ഇത് തുറന്നു പറയുക, എനിക്കൊരു കല്യാണം വേണ്ട. ചില കുട്ടികൾ ആ രൂപത്തിൽ പറയാം, കല്യാണമേ എനിക്ക് വേണ്ട എന്ന് പറയും. രക്ഷിതാക്കൾ കുറച്ച് പേടിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ആ രൂപത്തിലാണ് പറയുക. ഇനി രക്ഷിതാക്കളോടൊക്കെ തുറന്നു പറയാൻ പറ്റുന്നൊരു സാഹചര്യമാണെങ്കിൽ ഞാൻ ഇന്ന ആളെ പ്രണയിക്കുന്നുണ്ട്, എനിക്ക് ആ കല്യാണം മതി. പലപ്പോഴും ഇതുപോലെയുള്ള അന്വേഷണങ്ങളുമായി പോകുമ്പോൾ, തല താഴ്ത്തി രക്ഷിതാക്കൾ പോകുമ്പോൾ, തങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ഒരു പെൺകുട്ടിയാവണമെന്നില്ല, അതല്ലെങ്കിൽ തങ്ങളുടെ വീട്ടിലേക്ക് മരുമകനായി വരാൻ പറ്റിയ ഒരു ആൺകുട്ടിയാവില്ല നമ്മുടെ കുട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയിച്ചത് എന്നുള്ളതാണ്. ദീനീനിഷ്ഠയുമായി ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ ഒരു സദാചാര മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടോ യാതൊരു ബന്ധവുമില്ലാത്ത പല കണ്ടെത്തലുകളൊക്കെ ആയിരിക്കും ഈ ഒരു പ്രായത്തിൽ, പ്രത്യേകിച്ച് കൗമാര കാലഘട്ടങ്ങളിൽ നമ്മുടെ കുട്ടികൾ ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്നത്. അപ്പം അതുകൊണ്ട് ആ ഒരു സമയത്ത് ഈ കാര്യങ്ങൾ മക്കൾ പറയുമ്പോൾ ആകെ തകർന്നടിഞ്ഞ് ഇനി എന്ത് ചെയ്യുമെന്ന ഒരു വലിയ ചോദ്യചിഹ്നവുമായി തല താഴ്ത്തി പല രോഗങ്ങൾക്കും അടിമകൾ, ഓൾറെഡി രോഗികളായ ആളുകൾ ഇതുകൂടി കേൾക്കുമ്പോൾ പക്ഷാഘാതം വന്ന് പാടെ കിടക്കുന്ന അവസ്ഥകൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇല്ലാതിരിക്കാൻ നല്ലൊരു ഗുഡ് റാപ്പോ രക്ഷിതാക്കളും മക്കളും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വലിയൊരു സംഭവമാണ്, വലിയൊരു കാര്യമാണ്. എത്ര നല്ല ബന്ധങ്ങളും സൗഹൃദങ്ങളും ഉണ്ടെങ്കിൽ പോലും ഇന്നത്തെ സാഹചര്യങ്ങളെ മനസ്സിലാക്കി വേണം പ്രിയ രക്ഷിതാക്കൾ മുന്നോട്ട് പോകേണ്ടത്, അതുപോലെ തന്നെ പ്രിയപ്പെട്ട മക്കൾ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ലിബറൽ ചിന്താഗതി പലപ്പോഴും ദാമ്പത്യ ജീവിതത്തിൽ വലിയ വില്ലനായി വരുന്നു എന്നതാണ് രണ്ടാമത്തെ ഒരു കാരണമായിട്ട് സഹസാർ നമ്മളോട് പങ്കുവച്ചത്. അടുത്തൊരു കാരണത്തിലേക്ക് നമുക്ക് പോകാൻ തോന്നുന്നു.
0: ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവര് ആഗ്രഹിക്കുന്നു, ഇപ്പോൾ ദാമ്പത്യം തന്നെ സ്ത്രീയും പുരുഷനും ഒരിക്കലും ഒരുപോലെയല്ല. രണ്ടുപേരുടെയും മനഃശാസ്ത്രത്തിലും അവരുടെ പ്രകൃതത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ അല്ല ഉണ്ടാക്കിയിട്ടുണ്ട്. അതില്ലാതാക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെ ശ്രമിച്ചാലും അത് പ്രൊജക്റ്റ് ചെയ്യപ്പെടും. ഇവിടെ സ്ത്രീക്ക് വിവാഹത്തിൽ കൂടി ലഭിക്കേണ്ടത് സ്നേഹമാണ്, തുറന്ന സ്നേഹം. അത് എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് ആ കുട്ടിക്ക് ബോധ്യമാവേണ്ടതുണ്ട്. അപ്പൊ ആ സ്നേഹം പ്രകടിപ്പിക്കാതിരിക്കുക, അതുപോലെ പരിഗണന കൊടുക്കാതിരിക്കുക അല്ലെ മറ്റ് കുടുംബ അംഗങ്ങൾക്കിടയിൽ, അവിടെ വെച്ചുകൊണ്ട് ഇൻസൾട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തെ ആക്ഷേപിക്കുന്ന അവസ്ഥ, അതുപോലെ തന്റെ ഭർത്താവിൽ നിന്ന് രോഗമാവുന്ന ഘട്ടത്തിൽ ആ ഒരു പരിചരണം, അതുപോലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക എന്നുള്ളത് കണ്ടറിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക, അതുപോലെ പരിചരണം നടത്തുക, പരിഗണിക്കുക, തലോടേണ്ട ഘട്ടത്തിൽ സാന്ത്വനിപ്പിക്കേണ്ട ഘട്ടത്തിൽ തലോടലും സാന്ത്വനവും കൊടുക്കുക, ഇതൊക്കെ ഭർത്താവിൽ നിന്ന് മാത്രം കിട്ടേണ്ട സ്പർശനങ്ങൾ, ആ ഒരു ഗുഡ് ടച്ച്. ആ ടച്ച് ഫീലിംഗ് അത് വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് ഭർത്താവ് നൽകാതെ വരുമ്പോ, പ്രത്യേകിച്ച് ഭർത്താക്കന്മാര് പോൺ അഡിക്ഷനിലേക്കൊക്കെ നീങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റ് സ്ത്രീകളുമായിട്ട് ചാറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത്തരം രതിചിന്തകൾ മനസ്സിൽ തള്ളിക്കയറുന്ന പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഭാര്യ എത്ര സുന്ദരിയാണെങ്കിലും ആ സുന്ദരിയായ ഭാര്യയോട് ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യന്റെ മനസ്സിലാണ് ഇത്തരം ചിന്തകളും വികാരങ്ങളും ഒക്കെ സന്നിവേശിപ്പിക്കുന്നത്. അപ്പൊ അത് ഒറിജിനലാണ്, അതൊരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ബാഹ്യ പ്രകടനങ്ങളിൽ കൂടി ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഇമോഷണൽ ടച്ച് പെട്ടെന്ന് ഫീൽ ചെയ്യും. കാരണം ഭർത്താവ് തന്നിൽ നിന്ന് മാനസികമായി അകന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്നോട് ലൈംഗികമായിട്ടുള്ള ആ ഒരു അറ്റാച്ച്മെന്റ് ഇല്ല. അപ്പം മാസങ്ങളായിട്ട് എന്നോട് ലൈംഗിക ബന്ധത്തിന് എന്റെ ഭർത്താവ് വരുന്നില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അത് അവൾക്ക് താങ്ങാൻ പറ്റുന്നതല്ല. അപ്പോ ഇങ്ങനെയുള്ള അവസ്ഥകൾ ഒരു പെണ്ണിന്റെ മനസ്സിൽ ഉണ്ടാക്കുന്ന വലിയ ചിന്ത നെഗറ്റീവായ ചിന്തകളായിരിക്കും. അതായത് എന്തിനാണ് എന്റെ ഭർത്താവ് എനിക്ക്, ഞാനും ഈ ഭർത്താവ് ഒന്നിച്ച് ജീവിച്ചിട്ട് എന്ത് കാര്യമുള്ളത്? കാരണം ഒരു ഭർത്താവിൽ നിന്ന് എനിക്ക് കിട്ടേണ്ട സ്നേഹം, പരിഗണന, തലോടൽ, സാന്ത്വനം ഇതൊന്നും എനിക്ക് കിട്ടുന്നില്ല. ഈ ഒരു ചിന്തയാണ് പലപ്പോഴും സ്ത്രീകളെ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ശക്തികൾ വേറെയുണ്ട്. കാരണം ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ റിങ് ചെയ്യുന്ന, ഫോൺ വിളിക്കുന്ന, ചാറ്റ് ചെയ്യുന്ന, എന്നിട്ട് ട്രാപ്പ് ചെയ്യുന്ന. കാരണം ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് ദാഹിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ഒരാൾ വിളിക്കുന്നത്. വിളിച്ചുകൊണ്ട് നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ച് ഈ പെണ്ണിനെ ട്രാപ്പ് ചെയ്യാണ്. ട്രാപ്പ് ചെയ്യുന്നതോടുകൂടി ഇതെല്ലാം ഫോൺ റെക്കോർഡഡ് ആണ്. സ്വാഭാവികമായിട്ട് പിന്നീട് അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന, മിസ് യൂസ് ചെയ്യുന്ന, സെക്സ് അബ്യൂസിന് പോലും വിധേയമാക്കുന്ന അവസ്ഥ സ്ത്രീകളുടെ അടുത്തുണ്ട്. ഇത്തരം അവസ്ഥകൾ മാറുക എന്നുള്ളതാണ് ഇതിനുള്ള ഏറ്റവും വലിയ പരിഹാരം. കാരണം ഭാര്യയും ഭർത്താവും തമ്മിൽ ജീവിക്കുമ്പോൾ ആ ദാമ്പത്യ ജീവിതത്തിൽ ഒരു പെണ്ണ് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് പുരുഷൻ അറിഞ്ഞുകൊണ്ടായിരിക്കണം വിവാഹം കഴിക്കേണ്ടത്. സ്ത്രീയുടെ മനഃശാസ്ത്രം മനസ്സിലാക്കാതെ വിവാഹം കഴിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി. പ്രത്യേകിച്ച് പ്രീ മാരിറ്റൽ ഗൈഡൻസ് അല്ലെ, വിവാഹത്തിന് മുമ്പ് പുരുഷന് ലഭിക്കേണ്ട ഒരവബോധമുണ്ട്. അതിനി എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ പോലും, നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടികളാണെങ്കിൽ പോലും അവർക്ക് വൈവാഹിക ജീവിതത്തിന്റെ ബേസിക്സ് കിട്ടുന്നില്ല. അതുകൊണ്ട് ഈ കുട്ടി ആദ്യ ജീവിതത്തിൽ തന്നെ, അല്ലെങ്കിൽ ആദ്യ നാളുകളിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു ഡിറ്റാച്ച്മെന്റ് അവരിൽ നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആ പുരുഷനുമായി ഇഴകി ജീവിക്കാൻ, നല്ല ഒരു ദാമ്പത്യ ജീവിതം നയിക്കാൻ അവർക്ക് സാധിക്കാതെ വരുന്നു. കാരണം അവര് ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് വെൽ റെഡ് ആണ്, നല്ല അവബോധം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന്, സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ഫ്രണ്ട്സിൽ നിന്ന്, അല്ലെങ്കിൽ മറ്റ് സോഴ്സുകളിൽ നിന്ന് ദാമ്പത്യ ജീവിതത്തെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കിട്ടിയ ഒരു പെണ്ണ് അത് സഹിച്ചവിടെ ഇരിക്കണം എന്നില്ല. അവള് വേറെ വഴികൾ തേടും, അല്ലെങ്കിൽ അത്തരം സ്നേഹം കിട്ടുന്ന വ്യക്തിയിലേക്ക് ചാടുകയും അല്ലെങ്കിൽ ഒളിച്ചോടുകയും ചെയ്യുന്ന അവസ്ഥ വരെ. കാരണം എന്റെ ജീവിതം എനിക്ക് നഷ്ടപ്പെടുകയാണ് എന്ന ഒരു ചിന്തയാണ് ഇത്തരം പെൺകുട്ടികളെ വേട്ടയാടുന്നത്. അതുകൊണ്ട് വിദ്യാസമ്പന്നർ എന്ന് നമ്മൾ കണക്കാക്കുന്ന പല കുട്ടികളിലും ഇത്തരത്തിലുള്ള ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനൊന്നും അവര് തയ്യാറല്ല. അവര് പറയും ഇത് ഒന്നിച്ചു പോവില്ല, അതുകൊണ്ട് എനിക്ക് ഡിവോഴ്സ് വേണം. ഈ ഒരു ആഗ്രഹം പറയുന്ന വിദ്യാസമ്പന്നരുടെ എണ്ണം കൂടുകയാണ് എന്നാണ് കൗൺസിലിംഗ് പഠനങ്ങളിൽ കൂടി നമുക്ക് കിട്ടുന്നത്.
1: ഹ്യൂമാൻ സൈക്കോളജി, അതിൽ സ്ത്രീകളുടെ സൈക്കോളജി വ്യത്യസ്തമാണ്, പുരുഷന്റേത് മറ്റൊരു വ്യത്യസ്തമാണ്. ഇമോഷണൽ സപ്പോർട്ടാണ് പലപ്പോഴും ഒരു സ്ത്രീ ഏറ്റവും അധികം പ്രതീക്ഷിക്കുന്നത് തന്റെ ഭർത്താവിൽ നിന്ന്, തന്റെ കൂടെയുള്ള ആളുകളിൽ നിന്ന് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരാണിനെ സംബന്ധിച്ച് ഒരു അംഗീകാരവും അതുപോലെ തന്നെ ഒരു അനുസരണയുമാണ് ഏറ്റവും അധികം ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുള്ളതാണ്. പരസ്പരം ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോയിട്ടില്ല എങ്കിൽ ദാമ്പത്യ ജീവിതം തകരാൻ വേറെ എവിടേക്കും പോകേണ്ടതില്ല എന്നതാണ് ഒരു സത്യാവസ്ഥ. അപ്പം ഇവിടെ രണ്ടും പരസ്പരം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നല്ലൊരു ദാമ്പത്യ ജീവിതം, നല്ലൊരു കുടുംബജീവിതം അവർക്കുണ്ടാവൂ എന്നുള്ളതാണ്. പലപ്പോഴും ഇത് മനസ്സിലാക്കാത്ത, ഇപ്പോൾ ഒരാണിനെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ എനിക്ക് കിട്ടേണ്ട പരിഗണന എൻ്റെ ഭാര്യയുടെ അടുക്കൽ നിന്ന് കിട്ടുന്നില്ലല്ലോ എന്ന് പരാതികളാണ് കൂടാറുള്ളത്. മറിച്ച് ഒരു സ്ത്രീ സംബന്ധിച്ച് ഇതേ അവസരത്തിൽ അവർ ചിന്തിക്കുന്നത് എന്നോട് സ്നേഹമില്ല, എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, പലപ്പോഴും അവർ വന്ന് പറയുന്ന ചില കാര്യങ്ങൾ പോലും ആ എന്ന് പറഞ്ഞൊന്ന് കേട്ടാൽ പോലും മതി, പക്ഷെ പലപ്പോഴും അതിന് പോലും സമയം ഭർത്താക്കന്മാർ കണ്ടെത്താറില്ല എന്നതാണ് ഒരു ദുഃഖസത്യം. അപ്പോൾ ഇവിടെ ഇമോഷണൽ സപ്പോർട്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അവർ പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേൾക്കാനും അതൊന്ന് മനസ്സിരുത്തി കേട്ടുകൊണ്ട് അതിന് വേണ്ട റിപ്ലൈ ഒരു ഭർത്താവിൻ്റെ ഭാഗത്ത് ഉണ്ടാകുമ്പോൾ അത് അവർക്കൊരു വലിയ അംഗീകാരമായിട്ടും അവരോടുള്ള നമ്മുടെ സ്നേഹവുമായിട്ടാണ് അവർ കണക്കാക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രയാസം അനുഭവിക്കുന്ന ഒരു സമയത്ത് സാരമില്ല എന്നൊരു വാക്കുമായി ഒന്ന് തലോടിയാൽ വലിയ പ്രശ്നങ്ങൾ പോലും മഞ്ഞ് പോലെ ഉരുകി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. അവർക്ക് വലിയ ഭാരമായിട്ടായിരിക്കും വരുന്നത്. അവിടെ നമ്മൾ ഇതൊക്കെ സാരമില്ല, ഇതൊക്കെ എല്ലാവരുടെ ജീവിതത്തിലും വരുന്ന ചില സംഭവങ്ങളല്ലേ ഉള്ളൂ, ഇത്ര മാത്രമല്ല സംഭവിച്ചതിട്ടുള്ളൂ, ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്നൊരാശ്വാസത്തിൻ്റെ വാക്ക് മാത്രം മതിയാവും ആ ഭാര്യയ്ക്ക് ജീവിതകാലം മുഴുവനും തൻ്റെ ഭർത്താവിൻ്റെ കൂടെ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെയധികം നല്ലൊരു ദാമ്പത്യ ജീവിതം അവരുടെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അതില്ലാതിരിക്കാനുള്ള പലപ്പോഴും, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എഡ്യൂക്കേറ്റഡ് ആയ ആളുകളാണെങ്കിൽ പോലും ദാമ്പത്യ ജീവിതത്തിനെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് റിയൽ സോഴ്സിൽ നിന്ന് കിട്ടാത്ത ചില പ്രശ്നങ്ങൾ ഇവിടെ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട്. പ്രീമാരൈറ്റൽ കൗൺസിലിംഗ് കോഴ്സുകളൊക്കെ അവിടെയാണ് പ്രസക്തമാവുന്നത് എന്നുകൂടി ഈ ഒരവസരത്തിൽ ഞാൻ പറഞ്ഞു വെക്കുകയാണ്. തൻ്റെ ഇണക്ക് തൻ്റെ അടുക്കൽ നിന്നും ലഭിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവിടെ പ്രഥമ പരിഗണന ഞാൻ കൊടുക്കേണ്ടത് എന്തൊക്കെ കാര്യമാണ്, ഇത് ആണായാലും പെണ്ണായാലും മനസ്സിലാക്കിയാൽ ഒരു പരിധിവരെ ദാമ്പത്യ ശൈഥല്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും നല്ല ജീവിതം നയിക്കാനും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഏതായിരുന്നാലും അപ്പോൾ ഇമോഷണൽ സപ്പോർട്ട് എന്നുള്ളത് സ്ത്രീകളെ സംബന്ധിച്ച് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. അത് നൽകാൻ ഒരു പരിധിവരെ നമ്മുടെ പുരുഷന്മാർക്ക്, ആണുങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കുടുംബ ശൈഥല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ഇതുപോലെയുള്ള തകരാറുള്ള കാരണങ്ങൾ ഇനിയും ഒരുപാടുണ്ട് എന്നുള്ളതാണ്
0: തീർച്ചയായിട്ടും. അതായത് മനുഷ്യന്റെ പ്രകൃതം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമാണ്, എല്ലാവരും ഒരേ പ്രകൃതത്തിലല്ല അള്ളാഹു സൃഷ്ടിച്ചത്, വൈവിധ്യമാണല്ലോ. ഇപ്പോ ഷമീം സാറ് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നതും ഞാൻ പ്രസന്റ് ചെയ്യുന്നതും രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഈ ഒരു വൈജാത്യം, ഇന്ന സഹിയക്കും ലക്ഷത്ത, വൈവിധ്യമാർന്ന പരിശ്രമങ്ങൾ. അപ്പൊ ഈ ലോകത്തിന്റെ മനോഹരിത തന്നെ അങ്ങനെയാണ്. അപ്പോ ഒരു വീട്ടിലുള്ള 5 പെൺകുട്ടികൾക്ക് 5 ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അപ്പൊ ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതിലുള്ള പോസിറ്റീവായ എലമെന്റ്സിനെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് ബദല് പലപ്പോഴും പെണ്ണിന് കിട്ടുന്നത് നെഗറ്റീവ് സ്ട്രോക്കുകളാണ്. അതായത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അംഗീകരിക്കപ്പെടുന്നതിന് ബദൽ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ നെഗറ്റീവ്സ് മാത്രം കണ്ടെത്തുക, അത് ഹൈലൈറ്റ് ചെയ്യുക, അത് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അപമാനിക്കുക. അതായത് ഈ പെണ്ണ് രാവിലെ മുതൽ കിടന്നുറങ്ങുന്ന സമയം വരെ ഭാര്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് മക്കളെ വളർത്തുന്ന വിഷയത്തിലൊക്കെ ഒരു ഭാര്യ നിർവഹിക്കുന്ന ഉത്തരവാദിത്വം, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഡ്യൂട്ടി, എത്ര പൈസ കൊടുത്താലും നമുക്ക് പുറമേ നിന്ന് കൊണ്ടുവരാൻ പറ്റാത്തതാണ്. ഈ ഒരു റെക്കഗ്നിഷൻ, ഈ ഒരു അംഗീകാരം കിട്ടാതെ പോവുകയും എന്നാൽ അവരിലുള്ള മൈനസ് പോയിന്റ്സ്, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ അവിടെ എന്തൊക്കെ മൈനസുകൾ അവളിൽ സംഭവിച്ചിട്ടുണ്ട്, വീട്ടിൽ സംഭവിച്ചിട്ടുണ്ട്, ഇത് മാത്രം മൈക്രോ ലെവൽ ഒബ്സർവേഷനാണ് ഭർത്താവ് നടത്തുന്നത്. എന്നിട്ട് അത് മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ട് അവളുടെ മുമ്പിലും മറ്റു കുട്ടികളുടെ മുമ്പിലും വെച്ച് പറയുമ്പോൾ ഈ പെണ്ണിന് തന്നെ ഒരു തരം നീരസം ഉണ്ടാവുകയാണ്, എന്തിനാണ് ഞാൻ ഈ വ്യക്തിയുടെ കൂടെ ജീവിക്കുന്നത്. കാരണം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാക്ക് പോലും എന്റെ സൗന്ദര്യത്തെ കുറിച്ചോ, എന്റെ വേഷവിധാനത്തെ കുറിച്ചോ, എന്റെ പാചകത്തെ കുറിച്ചോ, എന്റെ തയ്യാറെടുപ്പുകളെ കുറിച്ചോ, എന്റെ സമയത്തിന്റെ നല്ല ശതമാനം ആ ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കാനും മക്കളെ പോറ്റാനും വീട് അലങ്കരിക്കാനും വീട് വൃത്തിയാക്കാനും അമ്മായിയമ്മയ്ക്ക് ശുശ്രൂഷ നൽകാനും പ്രായം ചെന്ന ആളുകളെ പരിചരിക്കാനും ഒക്കെ ആ സ്ത്രീ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും എവിടെയും പ്രൊജക്റ്റ് ചെയ്യാതെ അവളിലുള്ള മൈനസ് മാത്രം മാർക്ക് ചെയ്തിട്ട് അത് തന്നെ ചർവിത ചർവണം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ പെണ്ണിന് തോന്നുകയാണ്, എന്തിനാണ് ഇയാളുടെ കൂടെ ഞാൻ ജീവിക്കുന്നത്. ഇത് വീഴാൻ പോകുന്ന ഒരാൾക്ക് ഉന്ത് എന്ന് പറഞ്ഞ മാതിരി ഇങ്ങനെ ഈ ഒരു ചിന്തയിൽ ജീവിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഫാമിലിയിലുള്ള ഡിസ്റ്റന്റ് ആയ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഭർത്താവിന്റെ ഫ്രണ്ട് തന്നെയോ, കാരണം ഇന്ന് ചാറ്റിംഗ് എന്നുള്ളത് സാർവത്രികമായി കൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ട്. ഈ അടുത്തൊക്കെ വന്ന കൗൺസിലിംഗ് കേസുകളിൽ പ്രധാനമായ വില്ലൻ അപ്പോ പ്രായം ചെന്ന് പിന്നെ ഒരു ഇനിയിപ്പം മരണം പ്രതീക്ഷിക്കുന്ന ഒരു പ്രായം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇരിക്കുന്ന പ്രായത്തിൽ പോലും വില്ലനായിട്ട് വരുന്നത് ഇത്തരത്തിലുള്ള ഫോൺ കോളുകളും ചാറ്റിങ്ങും ആണ്. അപ്പോൾ അത് 10-40 വർഷം ഒന്നിച്ച് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ച ആളുകളുടെ ദാമ്പത്യ ജീവിതത്തെ പോലും അതിലേറ്റവും വലിയ വില്ലനായിട്ട് വൈറസായി മാറുന്നത് ഈ ചാറ്റിംഗ് ആണെങ്കിൽ ആ ചാറ്റിംഗ് എന്നുള്ളത് എന്തുകൊണ്ട് സംഭവിക്കുന്നു, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവിടെ സ്ത്രീകളുടെ ഭാഗത്തും ഈ നെഗറ്റീവായിട്ടുള്ള സ്ട്രോക്കുകൾ ഭർത്താവിനോട് നടത്തുന്നു എന്നുള്ളത് അതിനൊരു കാരണമാകാറുണ്ട്. ഞാൻ ഇപ്പോൾ അവിടെ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സ്ത്രീ എന്തുകൊണ്ട് ഡൈവേഴ്സിനെ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലേക്ക് ഒരു പെണ്ണിന്റെ മനസ്സ് ചായാനുള്ള കാരണം എന്താണ്. അപ്പം അതിൽ ഒരു പുരുഷനിൽ നിന്ന് ഒരു പെണ്ണിന് കിട്ടേണ്ട ആ ഒരു സെൻസ് ഓഫ് റെക്കഗ്നിഷൻ അംഗീകാരം കിട്ടാതെ വരികയും അവളുടെ നെഗറ്റീവ്സ് മാത്രം പരതുകയും അത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്നുള്ളത് പെണ്ണിന് അങ്ങേയറ്റം വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. അതേസമയത്ത് അവളുടെ ജീവിതത്തിൽ തന്റെ പിന്നെ കഴിവുകളെ പ്രൊമോട്ട് ചെയ്യുന്ന, വ്യക്തിത്വത്തെ അംഗീകരിക്കുന്ന, അതിനെ പ്രശംസിക്കുന്ന അത്തരം ഇമേജുകൾ അയച്ചു കൊടുക്കുന്ന ഒരു വ്യക്തി, അയാൾ എത്ര വിരൂപിയാണെങ്കിലും, ഏയ് ആ വ്യക്തി എത്ര വിരൂപിയാണെങ്കിൽ പോലും അയാൾ നൽകിയിട്ടുള്ള ആ ഒരു അംഗീകാരത്തിന്റെ വാക്കുകൾ, പ്രശംസാ വചനങ്ങൾ അല്ലെങ്കിൽ അത്തരം ഗിഫ്റ്റുകൾ അവളുടെ ലൈഫിൽ മാറ്റമുണ്ടാക്കും. അതാണ് ഇത്തരം എക്സ്ട്രാ മാരിറ്റൽ വിവാഹേതര ബന്ധങ്ങളിലേക്ക് പെണ്ണിനെ പോലും വീഴ്ത്തുന്നത്. പിന്നെ കുറച്ചു കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ വീണത് വലിയ ഒരു ആഴമുള്ള കൊക്കയിലേക്കാണ് എന്ന് അവൾ മനസ്സിലാക്കും. പക്ഷേ ഫോർ ദി ടൈം ബീങ് ആ സമയത്ത് അതിൽ അവർ പെട്ടിരിക്കും. ഇതാണ് ഇന്ന് വിവാഹമോചനം തേടുന്ന പല സ്ത്രീകൾക്കും പല പെൺകുട്ടികൾക്കും ഒരു പ്രധാന കാരണമായി മാറുന്നത്.
1: ഒരു ക്ലാരിഫിക്കേഷനോ അല്ലെങ്കിൽ അതിന്റെ കൂട്ടി ചേർക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ പോലും ഒന്നുകൂടെ ആ ഒരു കാര്യങ്ങൾ, മനുഷ്യരായാൽ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് നമ്മൾ ചെയ്ത കാര്യങ്ങളെ ഒന്ന് നന്മകളെ ഒന്ന് പ്രശംസിക്കുകയും വെൽ ഡൺ എന്ന് പറയുകയും ചെയ്യുക എന്നുള്ളത് ഏതൊരാളും ആഗ്രഹിക്കുന്നതാണ്. സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ ഏറ്റവും അധികം അവർ ആഗ്രഹിക്കുന്നത് അവർ ചെയ്ത ഒരു കാര്യത്തിനെ മറ്റൊരാൾ ഒന്ന് അഭിനന്ദിക്കുകയും ഒന്ന് പ്രശംസിക്കുകയും നന്നായിട്ടുണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങളാണ് നിന്റെ അടുക്കൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ സ്ത്രീ അടുത്തൊരു ദിവസം അതിനേക്കാളും മികച്ച കാര്യങ്ങളായിരിക്കും ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ സംഭവിക്കാറുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ പോലും അതൊന്നും കാണാതെ അവരുടെ അടുക്കൽ വന്ന ചെറിയൊരു മിസ്റ്റേക്ക് അത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അത് ഒരു വലിയ സംഭവമാക്കി അവതരിപ്പിച്ച് കുട്ടികൾക്കിടയിലും വീട്ടിലെ മറ്റു അംഗങ്ങൾക്കിടയിലും അത് പറയുകയും ചർച്ച ചെയ്യുകയും പരസ്പരം തർക്കുത്തരങ്ങൾ പറയുകയും വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും ഇതൊരു വൈവാഹിക മോചനത്തിന് അല്ലെങ്കിൽ വിവാഹമോചനത്തിന് കാരണമായി തീരുകയും ഇതുപോലെയുള്ള ഒരാളുടെ കൂടെ ജീവിക്കാൻ എനിക്കിഷ്ടമില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ എല്ലാ ആളുകളും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ദാമ്പത്യ രംഗത്ത് ഇന്ന് ശൈഥില്യങ്ങൾ നേരിടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അവിടെ ഒരു പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കാൻ ചെയ്ത കാര്യങ്ങൾക്കൊരു നല്ല നന്മ അല്ലെങ്കിൽ വെൽ ഡൺ ഗുഡ് എന്ന് പറയാൻ നല്ല ഒരു അഭിനന്ദനം നൽകാൻ സാധിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. ലോകത്ത് ഏറ്റവും കൂടുതൽ അവാർഡുകൾ കിട്ടേണ്ട ഒരു ജോലി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുക്കളയിലും വീട്ടിലെ മറ്റു കാര്യങ്ങളിലും അതുപോലെ തന്നെ മക്കളെ വളർത്തുന്ന കാര്യത്തിലും അതീവ ശ്രദ്ധ പുലർത്തി എവിടെയും രാവിലെ അതിരാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഏറെ വൈകി ഉറങ്ങുന്നതിനിടയിൽ ചെയ്യുന്ന എണ്ണമറ്റ ജോലികൾ എല്ലാ ദിവസവും, കേവലം ഒരു ദിവസം മാത്രമല്ല, ആഴ്ചയിൽ ഒരു ലീവ് എന്ന് പറയണില്ല. നമുക്കൊക്കെ നമ്മുടെ പ്രൊഫഷനാവട്ടെ നമ്മുടെ മറ്റു മേഖലയിലാവട്ടെ നമുക്കൊക്കെ ഹോളിഡേയ്സുകളുണ്ട്. എന്നാൽ ഒരു ഹോളിഡേ ഒരു ദിവസം പോലും ലഭിക്കാത്തൊരു ജോലിയാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് എല്ലാ ദിവസവും 365 ദിവസവും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതിനിടയിൽ വരുന്ന ചെറിയ പാകപ്പിഴവുകൾക്ക് എന്തിനവരെ നമ്മൾ പഴിക്കണം? അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ എത്രമാത്രം മിസ്റ്റേക്കുകൾ വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി പരസ്പരം കണ്ടറിഞ്ഞും സ്നേഹിച്ചും സഹകരിച്ചും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു ദാമ്പത്യ ജീവിതം സാധ്യമാണ്. ആ രൂപത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. ആ രൂപത്തിൽ തന്നെ അള്ളാഹു നമുക്ക് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക.
0: ഈ അടുത്ത് ഒരു ഇലക്ഷന്റെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, പ്രബലമായ രണ്ട് കക്ഷികൾ ഇലക്ഷന് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഈ സ്ത്രീകളുടെ ഉന്നമനം പിന്നെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു പാർട്ടിയുടെ വക്താവ് ഒരു കാര്യം ഡിക്ലെയർ ചെയ്തു. അതിലേറ്റവും പ്രധാനമായ അദ്ദേഹം ഹൈലൈറ്റ് ചെയ്യുന്നത്, നേതാവിന്റെ പേര് ഞാൻ രാഷ്ട്രീയക്കാരൻ എന്നുള്ള അർത്ഥത്തിൽ പറയുന്നില്ല, അദ്ദേഹം ഹൈലൈറ്റ് ചെയ്യുന്നത് സ്ത്രീകൾക്ക് അവർ ചെയ്യുന്ന ജോലിക്ക് ഉള്ള ഒരു അംഗീകാരം എന്നുള്ള അർത്ഥത്തിൽ. ഇപ്പൊ പുരുഷന് അത്തരത്തിലുള്ള ഒരുപാട് ഫണ്ടുകളും അതേപോലെയുള്ള പെൻഷൻ അതൊക്കെ നൽകുന്നുണ്ട്. എന്നാൽ സ്ത്രീകൾക്ക് ഡബിളാണ് കൊടുക്കേണ്ടത്. ഒന്ന്, ജോലിക്ക് പോകുന്ന സ്ത്രീകളുണ്ട്, ആ ജോലിക്ക് പോകുന്നതിന് അവർക്ക് തൻഹ, അതായത് അതിനുള്ള സാലറി
1: ലഭിക്കുന്നുണ്ട്.
0: അതോടൊപ്പം വീട്ടിലെത്തിക്കഴിഞ്ഞാലും ഭർത്താവ് അപ്പൊ റെസ്റ്റ് എടുക്കുകയാണ്. ആ റെസ്റ്റ് എടുക്കുന്ന ഭർത്താവിന്റെ ഇടയിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു റെമ്യൂണറേഷൻ നൽകേണ്ടതുണ്ട്. കാരണം അപ്പോൾ മാത്രമേ സ്ത്രീ ശാക്തീകരണം ഇവിടെ ഉണ്ടാവുള്ളൂ എന്ന് ആ ഇലക്ഷന്റെ ആ ഒരു പ്രചരണ വേളയിൽ അദ്ദേഹം പരാമർശിച്ചതായിട്ട് കേൾക്കാനിട വന്നു. ഞാൻ പറയുന്നത്, നമ്മൾ ഈ സെൻസ് ഓഫ് റെക്കഗ്നീഷൻ എന്നുള്ള പോയിന്റ് ഏത് മേഖലയിലും, അതിൽ നമ്മൾ പൊതുവെ പിഷ്കന്മാരാണ് എന്നാണ് എനിക്ക് തോന്നിയത്.
1: നമ്മുടെ
0: സംഘടനാ തലത്തിലും നമ്മൾ ചിന്തിക്കേണ്ട വലിയൊരു വിഷയമാണ്. അതായത് പൊട്ടൻഷ്യാലിറ്റീസ് അല്ല, പൊട്ടൻഷ്യൽസ് എന്നുള്ളത് വൈവിധ്യമുള്ളതാണല്ലോ.
1: തീർച്ചയായും
0: ഇപ്പൊ എല്ലാ വ്യക്തിത്വങ്ങളും പിന്നെ ഒരേപോലെ ആവില്ല. എന്നാൽ വിഭിന്നമായ കഴിവുകളുള്ള ആളുകളെ പ്രചോദിപ്പിക്കുന്ന സംസാരങ്ങളും കോർഡിനേഷനും ലീഡർഷിപ്പും അതാണ് വേണ്ടത്. അതുണ്ടാവുമ്പോഴാണ് വളർച്ച എല്ലായിടത്തും ഉണ്ടാവുള്ളൂ അല്ലെ. എല്ലാ ആംഗിളും, ഇപ്പൊ നമ്മളൊരു ദോശ ചുടുന്ന സമയത്ത് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അറിയാം, ദോശ ചില ഭാഗത്ത് വേവാതിരിക്കും. കാരണം ആ ഭാഗത്തേക്ക് ഒന്നുകിൽ ആ പിന്നെ തീ മാവിന്റെ മിക്സിംഗ് വരാതിരിക്കുക, അല്ലെങ്കിൽ ആ തീ അങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ അവിടെ വേവില്ല. സമൂഹത്തിലും പല ആംഗിളിലുള്ള ആളുകളുണ്ട്. എല്ലാവർക്കും ഇവിടെ കോംപ്രിഹെൻസീവ് ഡെവലപ്മെന്റ് ഉണ്ടാവേണ്ടത്, തുല്യമായ വികാസമാണ് ഉണ്ടാവേണ്ടത്. അപ്പൊ അത് പരിഗണിക്കുന്ന രൂപത്തിലുള്ള ഒരു സംസാരം ഭർത്താവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് സ്ത്രീയുടെ മനസ്സ് പതറിപ്പോയാൽ അത് ബാധിക്കുന്നത് ആ മൊത്തം വീടിനെയാണ്. കാരണം ആ വീട് എന്ന് പറഞ്ഞാൽ മക്കളുണ്ട്, ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോ ഈ ഗൃഹനായികക്ക് ഒരു പരിക്ക് വരാതിരിക്കാൻ, മാനസികമായിട്ടുള്ള സംരക്ഷണം കൊടുക്കാൻ നമ്മുടെ ഭാഗത്ത് വലിയ ഉത്തരവാദിത്തം ഉണ്ട് എന്നാണ് ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ സ്ത്രീകൾക്ക് പിന്നെ ഉണ്ടാവുന്ന വലിയൊരു വിഷയം മതവിഷയങ്ങളിൽ, മതപരമായ വിഷയങ്ങളിൽ ഇപ്പം എല്ലാവരും ഒരേ ദറജുള്ളവരല്ലല്ലോ. മതവിഷയങ്ങൾ എന്ന്
1: പറഞ്ഞാൽ
0: ഈമാൻ യസീദ് വയങ്കുസു ഒന്നത്, രണ്ട് ജാഹിലിയത്ത് എല്ലാ മനുഷ്യരുടെയും ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. ആ ജാഹിലിയത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മതപരമായ വിജ്ഞാനം സമാഹരിച്ച് ഒരു തഖ്വയുടെ സ്റ്റേജിലേക്ക് എത്തുന്ന ഒരു പ്രായമുണ്ട്. പ്രത്യേകിച്ച് ഒരു 40 വയസ്സൊക്കെ ആവുമ്പോ സ്വാഭാവികമായിട്ട് എത്ര പിന്നെ മോശമായി ജീവിച്ച ആളാണെങ്കിലും ആ ഒരു ബോധം ഉണ്ടായിട്ട് നല്ലൊരു ജീവിതം നയിക്കാൻ തുടങ്ങും. അപ്പോ മതവിഷയങ്ങളിൽ വളരെ സ്ട്രിക്റ്റ് ആവുന്ന ഒരവസ്ഥ ഉണ്ടാവുക. എന്നാ ഭാര്യ ഇയാള് കല്യാണം കഴിക്കുന്ന സമയത്ത് ഇത്തരം മത നിഷ്ഠയിലായിരിക്കില്ല ഇയാൾ പോലും ജീവിച്ചത്. ഇവളെ തെരഞ്ഞെടുക്കുമ്പോഴും ആ രൂപത്തിലുള്ള ഒരു പെണ്ണായിരിക്കും ഇവൾ. അതുകൊണ്ട് മതപരമായ കാര്യങ്ങൾ പറയുമ്പോൾ അത് വളരെ അരോചകമായിട്ട് ഈ പെണ്ണിന് പിന്നെ ഫീൽ ചെയ്യാണ്. അതായത് പെണ്ണിന്റെ മത വിജ്ഞാനവും മത നടപടികളും ഭർത്താവിന്റെ അത്ര ഉയർന്നിട്ടില്ല. ഭർത്താവാണെങ്കിൽ കൃത്യമായി പള്ളിയിൽ പോകുന്നുണ്ട്, തഹജ്ജുദ് നമസ്കരിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളിലും ചിട്ടയുണ്ട്. മക്കളെയും അതുപോലെ തന്നെ സ്ട്രിക്റ്റായി വളർത്താൻ വേണ്ടിയിട്ടാണ് ഭർത്താവ് പരിശ്രമിക്കുന്നത്. അപ്പൊ ഇത് ഭാര്യക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. സ്വാഭാവികമായിട്ടും ഇയാളുടെ കൂടെ ജീവിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതായത് മതപരമായ ആരാധനാ കർമ്മങ്ങളോടും കർമ്മങ്ങളോടൊക്കെ ഒരു തരം പുച്ഛം ഉണ്ടാകുന്ന സമീപനം ഭർത്താവിന്റെ ഈ ഇടപെടൽ മുഖേന അല്ലെങ്കിൽ അയാളുടെ പെരുമാറ്റങ്ങൾ മുഖേന ഉണ്ടാവുന്നു. ഇത് പലപ്പോഴും നിങ്ങളെടുത്തുനിന്ന് ഞാൻ ഡൈവേഴ്സ് വാങ്ങി പോവാണ്. എനിക്ക് ഇത് സഹിക്കാൻ പറ്റില്ല. കാരണം മക്കൾക്കും ഇയാളുടെ ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ഇഷ്ടാവില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഉമ്മയുടെ ചേർന്നുകൊണ്ടായിരിക്കും മക്കളും പെരുമാറുക. ഇതൊരു പ്രധാനപ്പെട്ട കാരണമായിട്ട്
1: മതപരമായ കാര്യങ്ങൾ ഒരുപക്ഷെ ജാഹിലിയത്തിൽ ജീവിച്ചെന്ന് പറഞ്ഞാൽ കൃത്യമായ നല്ലൊരു അവബോധമൊന്നും ജീവിതത്തിൽ എല്ലാ സമയത്തും ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ വിവാഹം കഴിക്കുന്ന ഒരു സമയത്തൊക്കെ ഇസ്ലാമുമായി അല്ലെങ്കിൽ ദീനുമായി വാല്യൂസുമായി ബന്ധപ്പെട്ട് നല്ല ചിന്തകളായിട്ടൊന്നും ആവില്ല ഒരു പക്ഷേ ഈ ഒരു കുടുംബം മുന്നോട്ട് പോയിട്ടുണ്ടാവുക. എന്നാൽ തങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഏതെങ്കിലും ഒരവസരത്തിൽ കേട്ട ഒരു പ്രസംഗമോ അതല്ലെങ്കിൽ ഒരു ഖുതുബയോ അതല്ലെങ്കിൽ വായിച്ച ഏതെങ്കിലും പുസ്തകമോ പലപ്പോഴും മനസ്സുകളെ മാറ്റി ചിന്തിക്കുകയും ഞാൻ ഇത്രമാത്രം അധാർമികതയിലായിരുന്നല്ലോ ജീവിച്ചത്, ഇതുപോലെയുള്ള ഒരു ജീവിതവുമായി മുന്നോട്ട് പോയാൽ അനശ്വരമായൊരു ലോകം പാരത്രികമായൊരു ലോകം അതെനിക്ക് നഷ്ടപ്പെടും, അതുകൊണ്ട് ഞാൻ മാറേണ്ടവനാണ് എന്ന് മനസ്സിലാക്കി ജീവിതത്തിനെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോൾ വീട്ടുകാരിൽ നിന്നും ഒരു സഹകരണം ഉണ്ടാവാതെ വരികയും ഇതൊക്കെ എന്തൊക്കെയോ ഒരു അരോചകമായ കാര്യമാണ് ഒന്ന് അലംഭാവത്തോടുകൂടി പുച്ഛത്തോടുകൂടി കാണുന്ന സമീപനങ്ങൾ പലപ്പോഴും ഡിവോഴ്സിലേക്ക് എത്താറുണ്ട് എന്നുള്ളതാണ്. അത് യാഥാർത്ഥ്യമാണ്. ആ രൂപത്തിൽ തന്നെ നമ്മൾ എണ്ണ മറ്റ കേസുകൾ പലപ്പോഴും നമ്മുടെ ലൈവ് കൗൺസിലിങ്ങിലൊക്കെ ധാരാളം ചോദ്യങ്ങൾ ഈ വിഷയവുമായിട്ട് വരാറുണ്ട് എന്നുള്ളതാണ്. അപ്പം ഏതൊരാളും ഒരു കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളും അത് കുട്ടികളാവട്ടെ മുതിർന്നവരാവട്ടെ ഭാര്യ ഭർത്താക്കന്മാരാവട്ടെ അവരൊക്കെ മനസ്സിലാക്കേണ്ടത് ജീവിതം എന്നത് ഇവിടെ നമുക്ക് ലഭിക്കുന്ന ഏതാനും ദിനങ്ങളോ വർഷങ്ങളോ അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഈ ആസ്വദിക്കുന്നതോ അല്ല. ദ റിയൽ ലൈഫ് എന്നത് ഹിയർ ആഫ്റ്റർ അഥവാ നമ്മുടെ മരണശേഷമുള്ള ജീവിതമാണ്. ആ ജീവിതം ഏറ്റവും അർത്ഥപൂർണമാക്കാൻ ഏറ്റവും വിജയമാക്കാൻ ഏറ്റവും സുന്ദരമായതാക്കാൻ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് എത്താൻ വേണ്ട മാർഗം ഏതാണോ ആ മാർഗത്തിനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതിലേക്ക് എത്താനുള്ള ഏതൊക്കെ സാഹചര്യങ്ങൾ ആരാണോ നമ്മൾ ഉണർത്തുന്നത് അതൊരു പക്ഷേ ഭാര്യയാവാം അല്ലെങ്കിൽ മക്കളാവാം അല്ലെങ്കിൽ ഭർത്താവാവാം ആര് തന്നെയാണെങ്കിലും അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയാലേ നമുക്ക് ഇവിടെയും നല്ലൊരു സന്തോഷത്തോടുകൂടി ജീവിക്കാൻ പറ്റൂ, അതിലുപരി പാരത്രികമായ മോക്ഷം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. കാരണങ്ങൾ ഇനിയും ഒരുപാടുണ്ടാവും, പക്ഷെ നമുക്ക് ചർച്ച ചെയ്യാനുള്ള സമയം ഈ ഒരു എപ്പിസോഡിൽ ഇല്ല എന്നുള്ളതൊരു സത്യമാണല്ലോ. ഇൻഷാല്ലാ അടുത്തൊരു എപ്പിസോഡിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് തുടരാം. ഏതായിരുന്നാലും ഇന്ന് നമ്മുടെ സമൂഹം ഏറ്റവും അധികം അനുഭവിക്കുന്ന വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് സ്നേഹക്കൂടിൽ ചർച്ച ചെയ്തത്. അതിൻ്റെ ഗൗരവവും അതിൻ്റെ പ്രാധാന്യവും മനസ്സിലാക്കി പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ ഇൻഷാല്ലാ നല്ലൊരു കുടുംബമായിട്ട് നമ്മുടെ കുടുംബമൊക്കെ ഉണ്ടാവും. അള്ളാഹു ആ രൂപത്തിൽ നമ്മുടെ കുടുംബങ്ങളെ ഏറ്റവും നല്ല കുടുംബമായിട്ട് മാറ്റട്ടെ. നമ്മുടെ ജീവിതത്തിലൊക്കെ വന്നുപോയ തെറ്റുകളും പിഴവുകളും കുറവുകളുമൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോവുക, അതിനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. ഈ ഒരു എപ്പിസോഡിൽ വളരെ നല്ല മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് നൽകിയ ബഹുമാനനായ പ്രൊഫസർ കെ പി സേസറിനോടുള്ള നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ അതുപോലെ തന്നെ നിങ്ങളുടെ നല്ല നല്ല കാര്യങ്ങളിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിലും പീസ് റേഡിയോ ഉണ്ടാവണം, സ്നേഹക്കൂട് ഉണ്ടാവണം, ഞങ്ങളൊക്കെ ഉണ്ടാവണം എന്നുകൂടി ആവശ്യപ്പെടുന്നു. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: മാഷാ നമ്മൾ ഇതുവരെ കേട്ടത് സ്നേഹക്കൂട്. ഇന്നത്തെ സ്നേഹക്കൂടിൽ ദാമ്പത്യം നരകതുല്യമാവാതിരിക്കാൻ എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് പ്രൊഫസർ കെ പി സഅദും പീസ് റേഡിയോ പ്രതിനിധി ഷമീം വണ്ടൂറും നടത്തിയ സംസാരമാണ് നമ്മളിതുവരെ കാതോർത്തത്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ഫീഡ്ബാക്കുകൾ നിങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ അതൊരു വേളയിൽ നമുക്ക് വായിക്കാവുന്നതാണ്. ഇതുവരെ നിങ്ങളുടെ കൂടെ പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്ന് ഉണ്ടായിരുന്നത് അബ്ദുള്ള സലഫിയുടെ കൂടെ ഞാൻ ഹസൻ അൻസാരി. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഒരുമിച്ചിരിക്കാം. അസ്സലാമു.

0: ഫാദറും മദറും കൂടി വരികയാണ്. അച്ഛനും അമ്മയും കൂടി വന്ന് ഒരു പെൺകുട്ടിയുണ്ട് കൂടെ. അങ്ങനെ ഇവരുടെ കൂടെ വന്ന് എൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിച്ചിട്ട് പറഞ്ഞു, ഭയങ്കര സങ്കടത്തിലാണ്, വിഷമത്തിലാണ്. എന്നിട്ട് ഈ കുട്ടീനെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു. അവസാനം പറഞ്ഞു അവൾ കല്യാണം കഴിക്കാൻ സമ്മതിക്കണില്ല, കല്യാണത്തിന് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് പരാതി. അവൾ ഇത്രയും കാലം പഠിപ്പിച്ചു, അവൾ അത് ചെയ്തു ഇത് ചെയ്തു, അവൾക്കിതൊക്കെ ചെയ്തു കൊടുത്തു, പക്ഷെ കല്യാണത്തിന് സമ്മതിക്കണില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നാ ചോദിച്ചു. അങ്ങനെ ആ സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവൾ എന്നോട് പറഞ്ഞു, എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കാണ്ടിരുന്നു. അങ്ങനെ ഇവൾ എന്നെ അങ്ങോട്ട് വിളിച്ചുകൊണ്ടേ കുറച്ച് അപ്പുറത്തെ മുറിയിലിരുന്നു. ഇവർ രണ്ടാളും ജീവിച്ച മാതിരിയാണെങ്കിൽ ഞാൻ എന്തിനാ കല്യാണം കഴിക്കണമെന്ന് ചോദിച്ചു.
1: കുട്ടിന്റെ ചോദ്യം നല്ലൊരു ചോദ്യമാണ്,
2: ഉത്തരം കിട്ടാതെ ചോദ്യമാണ് ശരിക്കും. അതിൻ്റെ ഉത്തരം അവര് കല്യാണം കഴിച്ചത് മുതൽ ആ ഉത്തരം പറയേണ്ടിയിരുന്നു. അന്നു മുതൽ സൽസ്വഭാവികളായി മുന്നോട്ട് പോകുന്നു. അത് വലിയൊരു കാര്യമാണ്. അത് മാത്രമല്ല കുട്ടികൾ കല്യാണം കഴിക്കാതിരിക്കാനുള്ള കാരണം, ഇത് ആ കുട്ടിയുടെ ഒരു കാരണമാണ്. അങ്ങനെയാണുള്ളത്. ഇത് യഥാർത്ഥത്തിൽ ഈ പിന്നെ ഷണ്ടകൂടൽ, പിന്നെ ഉപ്പയും ഉമ്മയും ഷണ്ടകൂടൽ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തെ പോലും എന്തു ചെയ്യും, പ്രതികൂലമായി ബാധിക്കും. അത് കുട്ടികൾക്ക് വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാക്കും. നമുക്ക് പിന്നെ പല അനുഭവങ്ങളിൽ നിന്നും തിരിച്ചറിയാൻ പറ്റും.
1: അല്ലേ, ഈ ഇപ്പോൾ അത് മാത്രമല്ല, ഉപ്പയെക്കുറിച്ച് ഉമ്മയുടെ സംസാരം, ഉമ്മയെക്കുറിച്ച് ഉപ്പയുടെ സംസാരം, അത് ചീത്ത പറയുക അല്ലെങ്കിൽ കലഹം കൂടുക എന്നതിനപ്പുറത്ത്, ഇപ്പോൾ ചില ഉമ്മമാരെങ്കിലും ശ്രദ്ധിക്കാത്തൊരു പോയിൻ്റ്, ഉപ്പയുടെ കുടുംബക്കാരെ പറ്റി മോശമായി പറയാം. ഇപ്പോൾ ചില ആളുകളുടെ പ്രയോഗം എങ്ങനെയെന്ന് ചോദിച്ചാൽ, പിന്നെ ഞാനൊക്കെ തറവാട്ടിലേക്ക് കെട്ടിച്ചു കൊണ്ടുവന്ന സമയത്തെ എൻ്റെ തറവാടൊക്കെ നരകയായിരുന്നു, നമ്മളെ തറവാട് നരകയായിരുന്നു. പിന്നെ ഉപ്പയുടെ സഹോദരിമാരെക്കുറിച്ച്, കാരണം ഉമ്മയുടെ നാത്തൂന്മാരാണല്ലോ അവർ, അവരെ പറ്റി പറയും. ഓലൊക്കെ പിന്നെ ഓലൊക്കെ ഇപ്പോഴല്ലേ ഇങ്ങനെ ആയത്, പണ്ട് എന്തായിരുന്നു ഓല്, ഇങ്ങോട്ട് ഓലെ പറ്റി മോശമായൊരു വാക്ക് നമ്മൾ ഇങ്ങനെ കുറേ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നൊരു ഇതിൽ പറയാൻ പറ്റില്ല. അങ്ങനത്തെ വാക്കുകൾ പോലും ഉപയോഗിച്ച് നാത്തൂനെ അല്ലെങ്കിൽ ഉപ്പയുടെ സഹോദരങ്ങളെ കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ട്. സ്വാഭാവികമായി ഇത് മകളുടെ മനസ്സിലെന്താ മനസ്സിലാവുന്നത്, ഞാൻ കല്യാണം കഴിഞ്ഞ് ഇനിയൊരു വീട്ടിലേക്ക് പോയാൽ അവിടെ നരകായിരിക്കും,
2: സാഹചര്യങ്ങളാണ് ഉണ്ടാവുക,
1: അവിടെ നരകായിരിക്കും, അവിടെ ഭർത്താവിൻ്റെ ഒരു പങ്കളുണ്ടാവും, ഓള് ഇന്നതായിരിക്കും എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് വിവാഹത്തോട് താല്പര്യം കുറഞ്ഞതിൻ്റെ ഒരു പ്രധാന കാര്യം തന്നെയാണ്.
2: ഇതിൽ എന്താണെന്ന് വെച്ചാൽ, ശരിക്കും ഉമ്മ ഉപ്പയെയും ഉപ്പയുടെ കുടുംബക്കാരെയും പുകഴ്ത്തി പറയുകയും, ഉപ്പ ഉമ്മയുടെ കുടുംബക്കാരെയും ഉമ്മയെയും പുകഴ്ത്തി പറയുക എന്നുള്ളൊരു സൊല്യൂഷൻ ഉണ്ട്. ശരിക്കും ഞാൻ എൻ്റെ ത്യാഗത്തെക്കുറിച്ച് എൻ്റെ മക്കളോട് പറയുമ്പോൾ അവർ അംഗീകരിക്കില്ല. അതപ്പോൾ എന്താ ചെയ്തതെടുത്ത് പറയാം. എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യയുടെ ത്യാഗത്തെടുത്ത് പറയുമ്പോൾ എന്ത് ചെയ്യില്ല, അത് അഫക്റ്റ് ചെയ്യില്ല. എൻ്റെ ഭാര്യയുടെ ത്യാഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഭാര്യയുടെ ത്യാഗത്തെക്കുറിച്ച് എടുത്ത് പറയുമ്പോൾ എന്ത് ചെയ്യും, അതൊരു ത്യാഗിയാണ് എന്നുള്ളിടത്തേക്ക് എന്ത് ചെയ്യും എത്തും. ഈ ത്യാഗങ്ങളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പറയുമ്പോൾ കുട്ടികൾക്കത് ബോധ്യപ്പെടും. പണ്ട് ഞാൻ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട്, പ്രയാസപ്പെടുന്നുണ്ട് എന്ന് പറയുന്ന ഒരാളുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമ്മളെ മാനസികാവസ്ഥ അത് വേറെ ലെവലായിരിക്കും.
1: ഇപ്പോൾ ഉപ്പക്കും ഉമ്മക്കും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്, ഉണ്ടാവും. ഒരു കുടുംബജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷേ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാതെ സൂക്ഷിച്ചെടുത്തു അങ്ങനെയല്ല, അത് പറയാം. പക്ഷെ അത് കുട്ടികളുടെ മുമ്പിൽ വെച്ചല്ല പറയേണ്ടത്, അത് പിന്നെ സ്വകാര്യമായി റൂമിൽ ഒറ്റക്കാകുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ യാത്ര പോവുകയാണ്, അവർ രണ്ടുപേരും മാത്രമാണ്, കുട്ടികളില്ല, അപ്പോൾ ആ സമയത്ത് പറയാം. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് അതിനുവേണ്ടി മാത്രമായി ഒന്ന് ഒഴിഞ്ഞിരുന്ന് നമുക്ക് പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഒരു കാര്യം കേട്ടു, ദേഷ്യം വന്നു, ആ ദേഷ്യം വന്ന ഉടനെ അത് പറയണം നിർബന്ധമല്ല. അതൊരു പ്രശ്നത്തിൻ്റെ സൊല്യൂഷനാണല്ലോ പറയണത്, അല്ലെങ്കിൽ ചെയ്ത ഒരു കാര്യത്തിലൊരു മിസ്റ്റേക്കാണ് പറയണത്. ഒരാളെ ഇപ്പോൾ നമ്മളെ ആളുകൾക്കിടയിൽ വെച്ച് നമ്മുടെ ഒരു മിസ്റ്റേക്ക് നമ്മളെ ഒരാൾ തിരുത്തി, അതേ മിസ്റ്റേക്ക് തന്നെ അയാൾ ആളുകളൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മളോട് സ്വകാര്യമായി തിരുത്തി, നമുക്കത് തിരുത്തണമെന്ന് തോന്നുക എപ്പോഴാണ്?
2: സ്വകാര്യമായി
1: മറ്റേ നമുക്കത് ന്യായീകരിക്കണം എന്നാണ് തോന്നുക, അതങ്ങനെയല്ല ഇതിങ്ങനെയാണ്, അതിൻ്റെ അവസരം ഉണ്ടാക്കണ്ട.
2: തെറ്റ് പരസ്യമായി പറയുമ്പോൾ അപമാനിക്കുകയും തെറ്റ് രഹസ്യമായി പറയുമ്പോൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആദരിക്കുകയുമാണ് ചെയ്യുന്നത്. ആ ഒരു ആദരവ് എന്നുള്ളത് നമ്മൾ പകുത്തെടുത്താൽ മതി. ചില ആളുകൾ കാലാകാലം വൈരാഗ്യ ബുദ്ധിയോടുകൂടി പോകുന്നതിൻ്റെ കാരണം എന്നെ അവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു, എന്നെ അവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു, അതാണ് എനിക്ക് പ്രശ്നം. പറഞ്ഞത് കാര്യമാണ്, ഞാൻ തിരുത്തേണ്ടതാണ്, പക്ഷെ അവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞത് ശരിയായില്ല.
1: ഈ കുട്ടികളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു വിവാഹത്തോട് എതിർപ്പുണ്ടാകും, താല്പര്യക്കുറവുണ്ടാകും എന്നതും മാത്രമല്ല ശരിക്കും പ്രശ്നം. ഇത്തരം കുട്ടികളെ ഇപ്പോൾ നമ്മളൊരു വിദ്യാലയത്തിൽ അധ്യാപകനായി ജോലി ചെയ്യണം, ഒരു മദ്രസയിൽ അധ്യാപകനായി ജോലി ചെയ്യണം, അപ്പോൾ നമുക്കത് കൂടുതൽ മനസ്സിലാവും. എന്തെങ്കിലും തരത്തിൽ പഠനത്തിൽ പിന്നോട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് ഡള്ളാവുന്ന, അല്ലെങ്കിൽ ഇടക്കിടക്ക് ഡിപ്രഷൻ വരുന്ന, മാനസികമായ ഒരു സ്റ്റേബിൾ അല്ലാത്ത അവസ്ഥ കാണിക്കുന്ന, ഒരു പക്ഷേ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന, അങ്ങനെ പലതും, അല്ലെങ്കിൽ അനാവശ്യമായ വാക്കുകൾ സംസാരിക്കുന്ന, ഒരു സാധാരണ നോർമൽ അല്ലാത്ത അവസ്ഥയിലുള്ള കുട്ടികളെടുത്ത് പരിശോധിച്ചാൽ അവരിൽ പല പ്രശ്നങ്ങളുണ്ടാവും. അതിലൊരു പ്രശ്നം അവരുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട്.
2: കുടുംബത്തിലെ പ്രശ്നം
1: ഇനി അതേ അവസ്ഥ തന്നെ ഇപ്പോൾ ഒരു ഒരു പ്രണയത്തിലേക്കോ ഒക്കെ പോകുന്ന കുട്ടികൾ, അവരും തന്നെ ഒരു പക്ഷേ വീട്ടിൽ ഇത് പറയാനും കേൾക്കാനൊന്നും ആളുകളില്ല, അപ്പോൾ പിന്നെ പറയാനും കേൾക്കാനൊക്കെ പറ്റിയ ആളുകളുടെ അടുത്തേക്ക് വേറെ പോവുക എന്ന കണ്ടീഷനും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഈ ഒരു പോയിൻ്റ് വിവാഹത്തിന് സമ്മതിക്കുന്നില്ല, അതിൻ്റെ കാരണം ബാപ്പി ഇമ്മയാണ് എന്ന പോയിന്റിൽ മാത്രം ഒതുങ്ങണില്ല, കുട്ടികളുടെ മാനസികമായ പല പ്രശ്നങ്ങളിലേക്കും ഈയൊരു വീട്ടിലുള്ള കലഹങ്ങൾ കാരണമാകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിവാഹത്തോട് താല്പര്യം കാണിക്കാത്തതിൻ്റെ ധാരാളം കാരണങ്ങൾ, ഇതിലെ ഒരു കാരണം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തതാണ്. പക്ഷെ ഇപ്പോൾ വിവാഹം കഴിക്കേണ്ടതില്ല, വിവാഹം ഒന്നും ജീവിതത്തിൽ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന നല്ലൊരു തലമുറ കുറേ അധികം ആളുകൾ ആൺകുട്ടികളുടെ കൂട്ടത്തിലും പെൺകുട്ടികളുടെ കൂട്ടത്തിലും ഉണ്ട്. അവർക്ക് വിവാഹത്തിൻ്റെ മഹത്വം മനസ്സിലായിട്ടില്ല.
2: വിവാഹം വൈകുക എന്നുള്ളതിൽ സാങ്കത്യമുണ്ടോ എന്നൊരാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ മറുപടി, വൈകുമ്പോൾ നമ്മൾ റിട്ടയർ ആകുന്ന സമയത്തും കുട്ടികൾ പഠിക്കായിരിക്കും, നേരത്തെ ആവുമ്പോൾ നമ്മൾ റിട്ടയർ ആകുമ്പോഴേക്കിനും ഒന്നോ രണ്ടോ കുട്ടികൾ വരുമാനത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടാവും. അതാണ് നമുക്ക് ബെറ്റർ എന്നുള്ളതിൽ നിന്ന് മാറി. ഇപ്പോൾ വിവാഹം വൈകുന്നത് ഇപ്പോഴറിയില്ല, മറിച്ച് ഇവരെ റിട്ടയർഡ് ജീവിതത്തിലേക്ക് കടക്കുമ്പോഴും ഇവരെ കുട്ടികളെ സ്കൂൾ ബാഗും തൂക്കി പറഞ്ഞയക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എന്ത് ചെയ്യും, എത്തും. ഒരു ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള ബുദ്ധിമുട്ടും പ്രയാസവും ആളുകൾ ആലോചിക്കുന്നില്ല. ഇപ്പോൾ താൽക്കാലികമായി ആ ഒക്കേഷനിൽ എന്താ പരിഹാരം എന്ന് വെച്ചാൽ അതിലേക്ക് പോകാന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യണില്ല, ആളുകളെ ചിന്തിക്കണില്ല.
1: അതെ, ഇപ്പോൾ അത് ഫിനാൻഷ്യലി അല്ലെങ്കിൽ എക്കണോമിക്കലി നോക്കുമ്പോൾ വിവാഹം നേരത്തെ ആവണമാണ് നല്ലത്. അതിപ്പോൾ അതാണല്ലോ അതിലെ പോയിന്റ്. കുറച്ചുകൂടി കാലം കഴിഞ്ഞ് നമ്മൾ റിട്ടയർ ആവുന്ന സമയത്ത് നമുക്ക് പേരക്കുട്ടികളെ കൽപ്പിച്ചിരുന്നാൽ മതി, വരുമാനമൊക്കെ മക്കൾ കൊണ്ടുവന്നോളൂ എന്നുള്ള ആ ഒരു ഗുണയിലുണ്ട്. ഇനി പിന്നെ ശാരീരികമായി നോക്കുകയാണെങ്കിലും അത് ശരീരത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയം അത് നേരത്തെയാണ്, വളരെ വൈകിയല്ല. ആദ്യ സമയത്തൊക്കെ അത്തരം ശാരീരികമായ താല്പര്യങ്ങളൊക്കെ അടക്കി വെക്കേണ്ട, പ്രയാസമുള്ള സമയത്ത് അത് വിവാഹത്തിലൂടെ അത് പരിഹരിക്കുക എന്നുള്ളതാണ് നല്ലൊരു മാർഗമുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ അതന്നെ സാമൂഹികമായി നോക്കുമ്പോഴും വിവാഹം നേരത്തെ ആവണം.
2: പഠനത്തിൻ്റെ കാര്യത്തിലും ഈ ജോലിയിൽ ഈ പ്രസവ ലീവ് കിട്ടുന്നത് പോലെ എന്ത് ചെയ്യും, പഠനത്തിൻ്റെ കാര്യത്തിൽ അതൊക്കെ ഉണ്ട്. പ്രൈവറ്റായി പഠിക്കുക, പഠനം കഴിഞ്ഞ് എന്ന് പറയുന്നതിനേക്കാൾ പഠിക്കലും വൈവാഹിക ജീവിതം ഒപ്പം കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര കപ്പാസിറ്റി ഉണ്ടാവും, ഇത് ആലോചിക്കാതെ നേരെ എന്താണ്, അത് കഴിയട്ടെ, ഇത് കഴിയട്ടെ. ഈ കഴിയട്ടെ എന്ന് പറഞ്ഞാൽ നീട്ടിവെക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, വളരെയധികം ബുദ്ധിമുട്ട്. പിന്നെ ഈ ക്വാളിറ്റി ഉള്ള ഒരു പിന്നെ ഭാര്യ ഒരു ഭർത്താവ് കിട്ടണം എന്ന് ആഗ്രഹിക്കണമല്ലോ, എന്ത് ചെയ്യുക, നേരത്തെ വിവാഹം കഴിക്കുക, വയസ്സ് കൂടി എന്ന് പറഞ്ഞിട്ട് പിന്നെ കിട്ടണത് ചിലപ്പോൾ എന്ത് ചെയ്യും, ക്വാളിറ്റി കുറഞ്ഞതാവാൻ, നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ ആവാൻ സാധ്യതയില്ല. അപ്പം അതിന് ടൈമിംഗ് ക്ലിയർ ആകുമ്പോൾ എല്ലാ കാര്യവും റെഡിയാവുമല്ലോ. ഏത് കാര്യത്തിനും ടൈമിംഗ് ക്ലിയർ ആകുന്നില്ല, ആ ടൈം കടന്നു പോയാൽ പിന്നെ ആ കാര്യം ബുദ്ധിമുട്ടായി മാറാൻ സാധ്യതയുണ്ട്.
1: അതെ, ഇന്നിപ്പോൾ ക്യാമ്പസിലെ പ്രശ്നങ്ങളെപ്പറ്റി സമൂഹം ചർച്ച ചെയ്യുന്നു, സമൂഹത്തിലുണ്ടാവുന്ന ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് സമൂഹം ചർച്ച ചെയ്യുന്നു. ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ അതിൻ്റെ ഒരു ഒരു ഒരു യഥാർത്ഥ സൊല്യൂഷൻ എല്ലാവരും സമയത്തിന് നേരത്തെ വിവാഹം കഴിക്കുക, വിവാഹത്തിലൂടെ മാത്രം ഇത്തരം ലൈംഗികമായ താല്പര്യങ്ങൾ നിർവഹിക്കുക, അതിനപ്പുറത്തേക്ക് ആരും ആഗ്രഹിക്കാതിരിക്കുക, അങ്ങനത്തെ ഒരു നിർദ്ദേശം, അത് എല്ലാവരും പാലിച്ചു കഴിഞ്ഞാൽ ഈ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് സമൂഹത്തിൽ ഒരു പരിധിവരെ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ, ഇത്തരം അതിക്രമങ്ങളിൽ നിന്ന് ഊട്ടി നിൽക്കാനുള്ള ഒരവസരം അവിടെ ഉണ്ട്.
2: ഈ മാതാപിതാക്കളെ കാര്യത്തിൽ പ്രശ്നമുണ്ട്, അവര് കുട്ടിക്കായിട്ടില്ല, ആയിട്ടില്ല, പക്വത ആയിട്ടില്ല, അവളെ എങ്ങനെ അങ്ങോട്ട് പറഞ്ഞേക്കും, അവനെ കൊണ്ട് എങ്ങനെ കെട്ടിക്കും, അവൻ ആയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് വെറുതെ വൈകിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പ്രീമരിറ്റൽ കൗൺസിലിംഗ് കൊടുത്ത് അവർക്ക് കപ്പാസിറ്റി ഉണ്ടാക്കി ആ സമയത്ത് ചെയ്തു കൊടുക്കാനുള്ള സൊല്യൂഷൻ ഉണ്ടല്ലോ. ആ സൊല്യൂഷനിലേക്ക് വരാതെ വീണ്ടും എന്താണ് ആയിട്ടില്ല, എപ്പോഴാകും, ഇങ്ങനെ കാത്തിരുന്ന ഇങ്ങനെ തന്നെ ആയിരിക്കും, അവനെ പിന്നെ ഒരു 4 വർഷം കഴിഞ്ഞ് കല്യാണം കഴിപ്പിക്കുമ്പോഴും അവന് ആ പക്വത എന്തിയിട്ടുണ്ടാവില്ല, അവൾക്ക് ആ പക്വത മാറിയിട്ടുണ്ടാവില്ല. പക്വത വരുന്ന ഒരു അവസ്ഥ വരണമെങ്കിൽ ഒരു പിന്നെ ഒരു കാര്യത്തിലേക്ക് എത്തിപ്പെടണം, അപ്പോഴാണ് ആ കാര്യത്തിൽ പക്വത വരിക. അതിലേക്ക് എത്തിപ്പെടാതെ പക്വത വരണമെന്ന് ആഗ്രഹിക്കണത് നാദിന് വേണ്ടി എന്തെങ്കിലും ചെയ്യോ അതോട്ടില്ലേനും, അങ്ങനത്തെ ഒരവസ്ഥയിൽ പ്രതിസന്ധിയിൽ പോകുന്ന കുറേ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, യുവാക്കളിലുണ്ട്. അതുകൂടി മാതാപിതാക്കൾ തിരിച്ചറിയാം.
1: യെസ്, ഇന്നത്തെ ഒരു വീഡിയോ സന്ദേശത്തിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. അതിലേറ്റവും പ്രധാനം മാതാപിതാക്കൾ മക്കൾക്ക് മാതൃകയായി, മാതൃകാ ദമ്പതികളായി കാണിച്ചു കൊടുക്കുകയാണ്. ഇനി അവർക്ക് വലിയ മാതൃകകളാകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും വിവാഹം എന്നതൊരു പ്രശ്നമാണ് എന്ന തോന്നൽ കുട്ടികളിൽ ഉണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. അതോടൊപ്പം ഒരിക്കലും തന്നെ മക്കൾ ഇനിയിപ്പോൾ ഉമ്മി വാപ്പയൊക്കെ കച്ചറയാണ്, എൻ്റെ ജീവിതം അങ്ങനെ തന്നെ ആയിക്കാരം എന്ന് വിചാരിച്ച് കല്യാണം കഴിക്കാതിരിക്കണം എന്നൊന്നും ഇതിൽ അർത്ഥമല്ല. അതൊരിക്കലും ശരിയല്ല. അവരുടെ ജീവിതം പോലെ തന്നെയാണ് എൻ്റെ ജീവിതം എന്നൊരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല.
2: അതല്ല ജീവിതം എന്ന് കാണിച്ചു കൊടുക്കുമാണ്. കല്യാണം കഴിച്ച് നല്ല നിലയിൽ ജീവിച്ച് ഇങ്ങനെയാണ് ജീവിക്കേണ്ടിയിരുന്നത്, നിങ്ങളിങ്ങനെ ആയിരുന്നില്ല എന്നുള്ളത് എന്ത് ചെയ്യണം, ജീവിച്ച് കാണിച്ചു കൊടുക്കണം. പെൺകുട്ടികൾ ആൺകുട്ടികൾ
1: കുട്ടികൾ പൊതുവെ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് വിവാഹം വൈകിപ്പിക്കുക എന്നൊരു ചിന്ത ഉണ്ട്. അപ്പം അതിന് പിന്നെ പഠനമാണ് ജോലിയാണ് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ രക്ഷിതാക്കൾ സമ്മതിക്കൂല. അപ്പം അതിന് വേണ്ടി ചിലപ്പോൾ ഒരു കാരണം നിങ്ങൾ തമ്മിൽ കച്ചറയല്ലേ എന്നതൊരു കാരണമായി പറയുന്നതും ആവാം. അത് പിന്നെ ഈ കുട്ടി പറഞ്ഞതിനെ പറ്റി ഞാൻ പറയല്ല, പക്ഷേ ഒരു എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് നമ്മുടെ വിവാഹം വൈകണം എന്ന് നമ്മൾ തീരുമാനിക്കരുത്. വിവാഹം എപ്പോഴും നേരത്തെ ആവലാണ് നല്ലത്. എന്നാൽ ഏതൊരു ദമ്പതികളും, അതിപ്പോൾ ഉപ്പിമീന്ന് മാത്രമല്ല കേട്ടോ, ഏതൊരു ദമ്പതികളാണെങ്കിലും അവരൊരിക്കലും വിവാഹം എന്നതൊരു പ്രയാസകരമാണ് എന്ന രൂപത്തിലുള്ള ഒരു ചിന്ത ഒരു അവിവാഹിതർക്കും നൽകാതിരിക്കാനാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ധാരാളം റീലുകൾ നിരന്തരമായി ഡെയിലി എന്നുള്ള നിലക്ക്, അല്ലെ ഒരു ദിവസം തന്നെ 100 കണക്കിന് റീലുകൾ ഈ വിഷയത്തിലുള്ളത് കുട്ടികൾ കാണുകയാണ്. എന്താ കല്യാണം കഴിച്ച പ്രശ്നമാണ്, ഭർത്തൃ വീട്ടിൽ പ്രയാസമാണ്, ഭാര്യയും ഭർത്താവും തമ്മിൽ ഇഷ്ടങ്ങൾ നടക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നിയന്ത്രിക്കുകയാണ്, ഇങ്ങനെ കുറേ നെഗറ്റീവായ കാര്യങ്ങൾ വിവാഹത്തെക്കുറിച്ചുണ്ട്. അപ്പോൾ എപ്പോഴും വിവാഹം കഴിഞ്ഞവരും തന്നെ അതിൻ്റെ പോസിറ്റീവായ നന്മയുടെ നല്ല വശങ്ങൾ അത് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണോടത്തൊരു പരിധിയുണ്ട്. അത് വ്യക്തിജീവിതവുമായി ഡയറക്റ്റ് ബന്ധപ്പെട്ട കാര്യമാണ്. അതിലെ സ്വകാര്യതകൾ പറഞ്ഞു കൊടുക്കണോടത്ത് പ്രശ്നമുണ്ട്. എന്നാൽ അത് പറഞ്ഞു കൊടുക്കാവുന്ന നല്ല ഭാഗങ്ങൾ അത് പറഞ്ഞു കൊടുക്കാൻ കൂടി ശ്രദ്ധിക്കണം എന്നുകൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്.
3: വിശുദ്ധ ഖുർആനിൽ സൂറത്തു ഹുമസ എന്നൊരു അധ്യായമുണ്ട്. കുത്തിപ്പറയുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇതിന്റെ പരിഭാഷ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, ഹുമസയും ലുമസയും വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിടത്ത് കണ്ണുകൾ കൊണ്ടുള്ള ആംഗ്യങ്ങളും ചുണ്ടുകൾ കൊണ്ടുള്ള പരിഹാസത്തിന്റെ ആംഗ്യങ്ങളും മൗനങ്ങളും തലയാട്ടലുകളും തോണ്ടലുകളും ചൂണ്ടലുകളും ഒക്കെ ഇതിൽ ഖുർആൻ എണ്ണിയിട്ടുണ്ട്. ഇങ്ങനെ എണ്ണിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മുഴുവൻ നാശമാണെങ്കിൽ, ഒരു പ്രഭാതം രാവിലേക്ക് എത്തും മുമ്പ്, ഒരു രാവ് പ്രഭാതത്തിലേക്ക് എത്തും മുമ്പ് ആരെയൊക്കെ കുറിച്ച് എന്തൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. ചില മൗനങ്ങൾ മതി, ചിലരോടുള്ള ചില വർത്തമാനങ്ങൾ മതി വേറെ ചിലരെ നൊമ്പരപ്പെടുത്താൻ. ശാരീരിക പരിമിതികളിൽ വീട്ടിൽ വിശ്രമിക്കുന്ന മകളോ മരുമകളോ മകനോ മരുമകനോ ഉമ്മയോ വാപ്പയോ ആരോ ആകട്ടെ, അവരവിടെ അങ്ങനെ കിടക്കുമ്പോൾ അവിടെയുള്ള മൊത്തം പണികളെക്കുറിച്ച് ഇങ്ങനെ അസ്വസ്ഥമായി പറയുന്നത് മാത്രം മതിയാകും എണീറ്റ് വരാൻ കഴിയാത്ത രോഗിണിയായ ആ പെണ്ണിന്റെ മനസ്സിനെ നോവിക്കാൻ. നമ്മൾ ശ്രദ്ധിക്കണം, വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഇടപെടുമ്പോൾ വളരെ വലിയ സൂക്ഷ്മത വേണം. ആളുകൾക്ക് ആശ്വാസം കിട്ടുക എന്നതാണ് വീടകത്ത് ആദ്യം ഉണ്ടാകേണ്ടത്. ഒരുപാട് ഭക്ഷണവും ഒരുപാട് ജോലികളും തീരുക എന്നതല്ല ആദ്യത്തേത് എന്ന് ഓരോരുത്തരും തീരുമാനിക്കുന്നിടത്ത് വലിയ ആശ്വാസം എല്ലാവർക്കും ലഭിക്കാനുണ്ട്.
4: ശരി, നമുക്ക് മധുരം ഖുർആനിലേക്ക് പോവാം അല്ലേ. മധുരം ഖുർആൻ.
5: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മാഷാ അല്ലാ, നമ്മൾ മധുരം ഖുറാനിൽ മിഷാരി റാഷിദ് അൽഫാസിയുടെ മനോഹരമായ ശബ്ദമാണ് കേട്ടത്. അത് സൂറത്തു നബയിലെ 12 മുതൽ 18 വരെയുള്ള വചനങ്ങളായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. ആ വചനങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ മീതെ നാം ശക്തമായ ആകാശങ്ങൾ 7 എണ്ണം സ്ഥാപിച്ചിരിക്കുന്നു. കത്തിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്ക് സൂര്യനും, അതായത് വിളക്ക് ഉദ്ദേശ സൂര്യൻ, അതിനെ നാം ഉണ്ടാക്കിയിരിക്കുന്നു. മഴക്കാറുകളിൽ നിന്ന് കുത്തി ഒഴുകുന്ന വെള്ളം, അതായത് മഴ, നാം ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ധാന്യവും സസ്യവും ഉൽപ്പാദിപ്പിച്ച് അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി, ഇടതിങ്ങിയ തോട്ടങ്ങൾ, അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി. നിശ്ചയമായും തീരുമാനത്തിൻ്റെ ദിവസം സമയനിർണിതമായിരിക്കുന്നു. അതായത് നിങ്ങൾ മനസ്സിലാക്കണം, കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം അപ്പോൾ നിങ്ങൾ കൂട്ടമായി വന്നെത്തും. അള്ളാഹു സുബ്ഹാനഹു തആല ഒരാറായത്തുകളിലൂടെ ആദ്യം നമ്മളെ കണ്ണും തുറന്ന് മനസ്സൊക്കെ തുറന്ന് ഒന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് ആകാശത്തിനെയും അതുപോലെ തന്നെ സൂര്യനെയും വെള്ളത്തെയും നമ്മൾ കഴിക്കുന്ന ധാന്യത്തെയും ഒക്കെ കുറിച്ച് പറഞ്ഞിട്ട് അവസാനം അള്ള പറയണത് നാളെ പരലോകത്ത് നിങ്ങളെ കൂട്ടമായി കൊണ്ടുവരുമെന്നുള്ള ഒരു താക്കീത് അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തൽ അള്ളാഹു സുബ്ഹാനഹു തആല. അതെ, ഇതിൽ ചിന്തിക്കുന്നവർക്ക്, അതായത് ഇപ്പോൾ ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വിശദമായി സംസാരിക്കേണ്ട വിഷയങ്ങളാണ്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കൂടെ അള്ളാഹു സൂചിപ്പിച്ചിട്ടുള്ളത് വലിയ ദൃഷ്ടാന്തമാണ് ആകാശം എന്ന് പറയുന്നത്. അപ്പോൾ 7 എണ്ണം സ്ഥാപിച്ചിരിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോഴും ചർച്ച ഉണ്ടായ 7 എണ്ണം അല്ലെ, അതിനെക്കുറിച്ച് ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അത് കണ്ടു പരിപൂർണമായി ശാസ്ത്രം ഇപ്പോഴും എന്ത് ചെയ്തിട്ടില്ല, അവിടെ എത്തിപ്പെട്ടിട്ടില്ല. അനുമാനങ്ങളുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ സൂര്യനെക്കുറിച്ചുള്ള ചർച്ചകൾ, ഇപ്പോൾ സൂര്യൻ എന്ന് പറയുന്നത് നമുക്ക് നേർക്കുനേരെ നോക്കാൻ പറ്റാത്ത ഒന്നാണല്ലോ. പക്ഷേ ആ സൂര്യൻ പോലും, ആ സൂര്യനെക്കുറിച്ച് പഠിക്കുമ്പോൾ പോലും അത്ഭുതമാണ്. അപ്പോൾ ആ സൂര്യനിൽ ഇപ്പോൾ നമ്മുടെ ഭൂമിയെ, ഇപ്പോൾ നമ്മുടെ ഭൂമി എങ്ങനെ അതിൽ കൊണ്ടുപോയി ഇങ്ങനെ അടുക്കി വെക്കുകയാണെങ്കിൽ 13.5 ലക്ഷം ഭൂമികൾ അതിനുള്ളിൽ കൊള്ളുന്ന അത്രയും വ്യാസം വലുപ്പം അതിനുണ്ട്. എന്നാൽ അതിനേക്കാളും എത്രയോ ഇരട്ടിയുള്ള സൂര്യന്മാർ, നക്ഷത്രങ്ങൾ വേറെയുണ്ട്. അപ്പം അവിടേക്കൊന്നും എന്തെത്തിയിട്ടില്ല, ഇപ്പോഴും വലിയ കിബർ പറയുന്ന മനുഷ്യന്മാരെന്ത് ചെയ്തിട്ടില്ല, അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ അതൊക്കെ അള്ളാഹു പറയണം, ഇതൊക്കെ അവകാശപ്പെടാണ്, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി, ഇനി എന്ത് ചെയ്യും, നിങ്ങളെ എന്ത് ചെയ്യും, പരലോകത്തേക്ക് എത്തിക്കും എന്നുള്ളതാണ് അതിൽ സൂചിപ്പിക്കുന്നത്.
1: യെസ്, അപ്പോൾ റബ്ബ് ഒരു സ്രഷ്ടാവ് ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകൾ നമുക്ക് നൽകുന്ന ചില വചനങ്ങൾ കൂടിയാണ് ഇന്ന് നമ്മൾ കേട്ടത്. ഈ മനോഹരമായ പാരായണം നിർവഹിച്ചത് മിഷാരി റാഷിദ് അൽഖഫാസിയാണ്. ലോകമെമ്പാടുമുള്ള ശ്രോതാക്കളുടെ ഹൃദയം കീഴടക്കിയ ഏറ്റവും പ്രശസ്തരായ ഖുർആൻ കാരികളിൽ ഒരാളാണ് മിഷാരി റാഷിദ് അൽഖഫാസി. കുവൈത്തിൻ്റെതായൊരു മതനിഷ്ഠ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം ബാല്യത്തിൽ തന്നെ ഖുർആൻ ഹിഫ്ള് പൂർത്തിയാക്കി. തുടർന്ന് പ്രഗത്ഭരായ മഷായിഖുകളുടെ കീഴിൽ തജ്വീദ്, ഖിറാഅത്ത്, മഖാമത്ത് എന്നിവയിൽ സമഗ്ര പഠനം നടത്തി.
0: അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അക്കാഡമിക് യോഗ്യത എന്ന് പറയുന്നത് ഇസ്ലാമിക് സർവകലാശാല മദീനയിൽ നിന്നും ഖിറാഅത്ത് അതുപോലെ തന്നെ തജ്വീദ് വിഷയങ്ങൾ ബിരുദം നേടിയിട്ടുണ്ട്. പിന്നെ മഖാമത്ത് ശബ്ദ പരിശീലനം, ഇൻഷാദ് മേഖലകളിൽ പ്രത്യേക പഠനം, അന്താരാഷ്ട്ര ഖുർആൻ സമ്മേളനങ്ങളിൽ സർട്ടിഫൈഡ് അംഗീകാരം. പിന്നെ അദ്ദേഹം ഇപ്പോൾ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് കുവൈത്തിലെ മസ്ജിദുൽ കബീർ ഉൾപ്പെടെ വിവിധ മസ്ജിദുകളിൽ ഇമാമായും മുഅദ്ദിനായും സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ലോക പ്രശസ്തമായ ആത്മീയ നഷീദ് ഗായകനും ഖാരി നഷീദ് ആർട്ടിസ്റ്റും, അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയാണ്. പിന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഖുർആൻ പഠനം, തജ്വീദ്, മഖാമത്ത്, ഓൺലൈൻ ഓഫ്ലൈൻ ട്രെയിനിങ്, അനവധി അന്താരാഷ്ട്ര പരിപാടികളിൽ മുഖ്യ പാരായണം ചെയ്യുന്ന ആളാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് വഴികാട്ടി. KFUPMൽ അഡ്മിഷൻ ലഭിക്കാൻ പാസ്സാവേണ്ട പരീക്ഷകൾ. നമ്മോടൊപ്പം ചേരുന്നത് റഹാൻ ഷമീർ, കൂടെ ഡോക്ടർ ഷെഹനാസ് ചാത്തോത്ത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പീസ് റേഡിയോ വഴികാട്ടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സൗദി അറേബ്യയിലുള്ള അൽഖോബാറിൽ കിങ് ഫഹദ് യൂണിവേഴ്സിറ്റി ഓഫ് പെട്രോളിയം ആൻഡ് മിനറൽസിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയായിട്ടുള്ള റിഹാൻ സമീറുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അഡ്മിഷൻ സൗദി അറേബ്യയിൽ കരസ്ഥമാക്കാൻ എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ് ഉള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയായിരുന്നു. ഇൻഷാല്ലാ അതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് നമ്മൾ തുടരുകയാണ്. സ്വാഗതം റിഹാൻ സമീർ. നമ്മൾ കഴിഞ്ഞ ആഴ്ച SAT എക്സാം എഴുതുന്നതിനെക്കുറിച്ചും അതിനുശേഷമുള്ള പ്രൊസീജിയറിനെ കുറിച്ചൊക്കെ പറഞ്ഞു തുടങ്ങിയതായിരുന്നു. ബാക്കി താങ്കൾ തുടരാം.
4: ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യം നിങ്ങൾ SAT എക്സാം എഴുതും, എന്നിട്ട് SAT എക്സാമിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസമായിരിക്കും ഈ അഡ്മിഷൻ ഫീസ് തുടങ്ങുന്നത്. ഈ SAT ട്രാക്കിൻ്റെ അഡ്മിഷൻ ഫീസ്
3: തുടങ്ങുന്നത്.
4: അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ പേരും ഡീറ്റെയിൽസും അതൊക്കെ ആഡ് ചെയ്യും, പിന്നെ SAT സ്കോർ ആഡ് ചെയ്യും, അതായത് നിങ്ങൾ കിട്ടിയ SAT സ്കോർ ആഡ് ചെയ്യും, പിന്നെ ഈ SAT സ്കോർ സെപ്പറേറ്റ് ആയിട്ട് കിംഗ് ഫഹദ് യൂണിവേഴ്സിറ്റിയിലേക്ക് സെൻഡും ചെയ്യണം. അത് കോളേജ് ബോർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് സെൻഡ് ചെയ്യണം. അതെന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്, അവർക്ക് സ്കോർ കിട്ടൂല. പിന്നെ ഈ ആപ്ലിക്കേഷൻ ഫേസിൽ വരുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് ചോദിക്കും. അതായത് എനിക്ക് 5 ക്വസ്റ്റ്യൻസ് ആയിരുന്നു എല്ലാവർക്കും, അതായത് എൻ്റെ ഇയറിൽ എൻ്റെ ബാച്ചിൽ 5 ക്വസ്റ്റ്യൻസ് ആയിരുന്നു
3: ഉണ്ടായിരുന്നത്.
4: അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് അറിയുന്നത്, അതായത് ജനറലായിട്ട് നിങ്ങൾ എന്തിനാ ഈ യൂണിവേഴ്സിറ്റി ജോയിൻ ചെയ്യുന്നത്,
3: നിങ്ങളുടെ
4: ഗോൾസ് എന്താ, നിങ്ങൾ ഈ ഡിഗ്രി എന്തിനാണ് ചൂസ് ചെയ്യുന്നത്, അങ്ങനെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു ക്വസ്റ്റ്യന് ആയിരുന്നു, ഹൗ ഡു യു പ്ലാൻ ഓൺ ചേഞ്ചിങ് ദ വേൾഡ്.
3: ഓക്കെ,
4: അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് ഡീപ്പായിട്ട് നിങ്ങളുടെ പെർപ്പസ്, നിങ്ങൾ എന്തിനാ
3: ലോകത്തിന് വേണ്ടി ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയുള്ള,
4: പിന്നെ എന്താ നിങ്ങൾ ചെയ്തിട്ടുള്ളത്, നിങ്ങളുടെ പ്രോജക്ട്സ് ഒക്കെ എന്തേന്, അതൊക്കെ. പക്ഷെ അതായത് ഒരു പ്രൂഫൊന്നും ചോദിക്കൂല, ജസ്റ്റ് പ്ലെയിൻ ക്വസ്റ്റ്യൻസ്.
3: ഓക്കെ ഓക്കെ.
4: അപ്പോൾ ഇതിലൊരു ടിപ്പ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു

0: ലിസ്റ്റ് യുവർ ചോയ്സ് ഓഫ് ഡിഗ്രി ബൈ പ്രയോറിറ്റി. അപ്പോൾ നിങ്ങൾ ഒരു ലിസ്റ്റ് ചൂസ് ചെയ്യണം, നിങ്ങൾ ഏത് കോഴ്സാണ് വേണ്ടത്, ഏത് ഡിഗ്രിയാണ് വേണ്ടത്. അപ്പോൾ ബൈ പ്രയോറിറ്റി നിങ്ങൾ ലിസ്റ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ആദ്യം കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, പിന്നെ കെമിക്കൽ എഞ്ചിനീയറിംഗ്, പിന്നെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. അപ്പോൾ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കിട്ടിയില്ലെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് കിട്ടും.
1: പ്രയോറിറ്റി
0: പ്രയോറിറ്റി.
1: അപ്പോൾ
0: ഈ ഫസ്റ്റിന്റെ പ്രയോറിറ്റി സീറ്റ് ഫുള്ളാണെങ്കിൽ എന്താ സെക്കൻഡ് ഓപ്ഷനിലേക്ക് പോകും, അതും ഫുള്ളാണെങ്കിൽ തേർഡ് ഓപ്ഷനിൽ പോകും. ഇത് ഒരു ചൂസ് ചെയ്യുന്ന വെച്ചാൽ നിങ്ങളുടെ മാർക്സ് അനുസരിച്ചാണ്. പെർഫോമൻസ് എത്രയോ നല്ലത് അത്രയോ
1: മാർക്സ് എന്ന് പറയുമ്പോൾ എസ് എ ടി ഉള്ള മാർക്സ് മാത്രമാണോ അതല്ല നിങ്ങളുടെ പ്ലസ് ടു മാർക്കിനും കൂടി അവർ പരിഗണിക്കുമോ? കാരണം റെഗുലറിൽ നിങ്ങൾ പറഞ്ഞു കുദ്റാത്തും പിന്നെന്താ തസ്ലീഹും പ്ലസ് ടു മാർക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇതിലെങ്ങനെയാണ്
0: എസ് എ ടി ട്രാക്ക് എന്ന് പറയുന്നത്? നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ വെറും എസ് ഐ ടി മാത്രം,
1: വേറെ ഒന്നും
0: ഹൈസ്കൂൾ വരെ നോക്കൂല,
1: നോക്കില്ല.
0: ജസ്റ്റ് ഒരു നിങ്ങളെ ഹൈസ്കൂളിന്റെ സർട്ടിഫിക്കറ്റ് പാസ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് വരെ നോക്കും. പക്ഷെ അതിനൊരു ക്രൈറ്റീരിയ അല്ല, പക്ഷെ ഒരു അബവ് ആവറേജ് ആവണം.
1: ഫോർ
0: എക്സാമ്പിൾ ഒരു 75% 80%
1: ഉണ്ടാവണം.
0: ഒരു ക്രൈറ്റീരിയ ഇല്ല അവർക്ക്, പക്ഷെ മെയിൻ ആയിട്ട്
1: ബെഞ്ച് മാർക്ക് ഇല്ല.
0: ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ലിസ്റ്റ് ഓഫ് ഡിഗ്രീസ്, ഇത് നിങ്ങൾ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും നിങ്ങൾ അക്സെപ്റ്റൻസ് കിട്ടുക. ഇതിൽ ഇവിടെ ഒരു ഞാൻ ഒരു ടിപ്പ് പറയുകയാണെങ്കിൽ, മാക്സിമം എല്ലാ ഡിഗ്രിയും ലിസ്റ്റ് ചെയ്യുക.
1: ഓക്കെ.
0: അപ്പോൾ എന്താ പറയുക, ഇപ്പം നിങ്ങളുടെ പെർഫോമൻസ് ഫോർ എക്സാമ്പിൾ അത്ര ലെവൽ അല്ലെങ്കിൽ, എന്നാലും നിങ്ങളുടെ നിങ്ങൾക്ക് ഒരു വേണ്ടാത്തൊരു ഡിഗ്രിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. പക്ഷേ ഈ വേണ്ടാത്ത ഡിഗ്രിയിൽ അഡ്മിഷൻ കിട്ടിയാലും താല്പര്യം ഇല്ലാത്തൊരു അഡ്മിഷൻ, കോമ്പറ്റീഷൻ കുറഞ്ഞ ഒരു ഡിഗ്രിയിൽ അഡ്മിഷൻ കിട്ടിയാലും നിങ്ങൾക്ക് കയറി കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇയർ എന്താ ഡിഗ്രി മാറാൻ പറ്റും, അതായത് കോഴ്സ് സ്വിച്ച് ചെയ്യാൻ പറ്റും,
1: കഴിയും.
0: ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസിലായിരുന്നു അപ്ലൈ ചെയ്തത്. കിട്ടിയതും കമ്പ്യൂട്ടർ സയൻസിലായിരുന്നു,
1: കിട്ടിയത്
0: കമ്പ്യൂട്ടർ സയൻസിലായിരുന്നു.
1: ഓക്കെ.
0: പിന്നെ ഞാൻ ഫസ്റ്റ് സെമസ്റ്ററിൽ, അതായത് ഇപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്ററിന് മാർക്സ് നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മേജർ ചേഞ്ചിന് അപ്ലൈ ചെയ്യാം.
1: ഓ,
0: സെമസ്റ്ററിൽ മേജർ, അതായത് ഇത് ഫസ്റ്റ് ഇയർ മാത്രമേ അലൗഡ് ഉള്ളൂ.
1: അതെ, തുടക്കത്തിൽ
0: തുടക്കത്തിന് മാത്രം. അപ്പോൾ ഈ നിങ്ങൾക്ക് സെമസ്റ്ററിൽ നല്ല മാർക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് മേജർ ചേഞ്ച് ചെയ്യാം.
1: ഓക്കെ.
0: അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് അത്ര നിങ്ങളുടെ സ്കോർ അത്ര ലെവലില്ലെങ്കിൽ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 1460 470 കുറച്ച് കിട്ടാനായ ഒരു ടഫ് ഇതാണെങ്കിൽ, ഒരു കോമ്പറ്റീഷൻ ഇല്ലാത്തൊരു ഡിഗ്രിയിലേക്ക് നിങ്ങൾ അപ്ലൈ
1: ചെയ്യുക.
0: എന്നിട്ട് ആ ഡിഗ്രി കൂടെ, അതായത് അക്സെപ്റ്റ് ആയി കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് വേണ്ട ഒരു ഡിഗ്രിയിലേക്ക് മാറാൻ
1: കഴിയും. അതിനുള്ള സാധ്യത അവിടെ ഉണ്ട്.
0: അപ്പൊ അങ്ങനെ ഡീമോട്ടിവേറ്റ് ആവേണ്ട ആവശ്യമില്ല, നമുക്ക് മാറാനുള്ള
1: ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ.
0: പിന്നെ ഈ നിങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ഇന്റർവ്യൂ എന്നിട്ട് അപ്ലൈ ചെയ്യും, എന്നിട്ട് നിങ്ങളുടെ എസ് ഐ ടി സ്കോർ അതായത് വാലിഡ് ആണെങ്കിൽ, അത് നല്ല സ്കോർ ആണെങ്കിൽ,
1: ഓക്കെ,
0: ഈ അവരുടെ റേ എല്ലാ വർഷവും വേറെ വേറെ റേഞ്ച് ആണല്ലോ, എന്തായാലും വേറെ കുറെ കോമ്പറ്റീഷൻ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും, നമ്പർ ഓഫ് സീറ്റ്സ് കുറച്ച് ഡിഫറൻസ് ആയിരിക്കും.
1: ഓക്കെ.
0: അപ്പോൾ നിങ്ങൾ ആ റേഞ്ചിൽ പെടുകയാണെങ്കിൽ ഒരു വേറൊരു മാത്സ് ടെസ്റ്റ് ഉണ്ടാവും, മാത്സിൻ്റെ ടെസ്റ്റ്.
1: ഓക്കെ.
0: അപ്പോൾ ഈ മാത്സിൻ്റെ ടെസ്റ്റ് ഓൺലൈൻ ആയിരിക്കും, മുഴുവൻ ഓൺലൈൻ ആയിരിക്കും. അപ്പോൾ ഇത് KFUPM തന്നെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നൊരു ടെസ്റ്റാണ്. ഓർ നിങ്ങൾക്ക് ഇമെയിൽ അയക്കും ഈ ടെസ്റ്റിനെ പറ്റിയിട്ട്. അപ്പോൾ ഈ ടെസ്റ്റിന് ഒരു ഡേറ്റ് ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് മെയിൻലി 12th ഒക്കെ ആയിരിക്കും. ഈ മാത്സ് ടെസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ എസ് ഐ ടി സ്കോർ ക്വാളിഫൈ ആവണം, അതായത് ഓറിൻ്റെ റേഞ്ചിൽ പെടണം, അല്ലെങ്കിൽ എന്താ നിങ്ങൾ ഇത് അതായത് ഈ ടെസ്റ്റ് എടുക്കൂല. അപ്പോൾ ബേസിക്കലി ഒരു ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് എസ് ഐ ടി, ഫസ്റ്റ് റൗണ്ട് പാസ്സായി കഴിഞ്ഞാൽ സെക്കൻഡ് റൗണ്ട് ആണ് ഈ മാത്സ് ടെസ്റ്റ്.
1: ഓക്കെ.
0: അപ്പോൾ ഈ മാത്സ് ടെസ്റ്റിൻ്റെ സിലബസ് എന്ന് പറയുന്നത്
1: മാത്സ് മാത്രമേ ഉള്ളൂ.
0: മാത്സ് മാത്രമേ ഉള്ളൂ. എനിക്കൊരു 15 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇത് എല്ലാ വർഷവും മാറുന്ന ഒരു സംഭവമാണ്, അതായത് ഓറിൻ്റെ ഫോർമാറ്റ് ഇതൊക്കെ. പക്ഷെ എനിക്ക് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ ഒരു 15 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. മെയിൻലി 11th സിലബസ്, 12th സിലബസ്, ഫുള്ളി MCQ ആയിരുന്നു. പക്ഷെ നമ്മുടെ CBSEന്റെ അത്ര ടഫ്നെസ് വരില്ല.
1: ഓക്കെ.
0: സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ ഇപ്പോൾ ഒരു 15 ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അപ്പോൾ ഈ 15 ക്വസ്റ്റ്യനിൽ നമ്മൾ 14 അല്ലെങ്കിൽ 15 ക്വസ്റ്റ്യൻസ് കറക്റ്റ് കിട്ടണം.
1: എല്ലാം കിട്ടണം,
0: കറക്റ്റായിട്ട് കിട്ടണം. അതല്ലോ ഈസി ക്വസ്റ്റ്യൻസ് ആണ്.
1: അപ്പോൾ
0: ഈസി ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് നമ്മൾ മിക്കതും കറക്റ്റ് കിട്ടണം, 14 അല്ലെങ്കിൽ 15. അപ്പോൾ നല്ല അഡ്മിഷൻ, നല്ല ചാൻസ് കിട്ടും
1: അങ്ങനെ. ഓക്കെ.
0: അപ്പോൾ 14 അബവ് ഈ ടെസ്റ്റ് വേണം,
1: കിട്ടണം.
0: അപ്പോൾ ഈ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇൻ്റർവ്യൂ ഉണ്ടാവും, ചില ആൾക്കാർക്ക് ഇൻ്റർവ്യൂ ഉണ്ടാവും. എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, എനിക്കില്ലായിരുന്നു, പക്ഷെ ചിലവർക്ക് മാത്രം ഉണ്ടാവും.
1: അതെ.
0: ഈ ഇൻ്റർവ്യൂ ഉണ്ടായി കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഒരു മാസം വെയിറ്റ്.

0: റാൻഡമായിട്ട് ഓരോ ചൂസ് ചെയ്യും. അപ്പോൾ ഈ ഇൻ്റർവ്യൂ ഉണ്ടാവും ഇല്ലെങ്കിലും ഉണ്ടായാലും പിന്നെ ഒരു ഒരു മാസം കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിട്ട് റിസൾട്ട് വരും, ഫൈനൽ അക്സെപ്റ്റൻസ്.
1: ഓക്കെ,
0: അപ്പോൾ ഇതാണ് ഫുള്ളി
1: എസ് ഐ ടി ട്രാക്കിലൂടെയുള്ള അഡ്മിഷൻ്റെ പ്രൊസീജിയർ അല്ലേ? ഇൻഷാല്ല. അപ്പം ഞങ്ങൾ റിഹാൻ്റെ അഡ്മിഷൻ്റെ അനുഭവത്തിലൂടെയാണ് ഇവിടെ ഇത് പ്രസൻറ്റ് ചെയ്തത്. എന്തിനാ വെച്ചാൽ ഒരുപക്ഷെ ഇത് ആഗ്രഹിക്കുന്ന ഒരുപാട് അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവാം അല്ലെങ്കിൽ രക്ഷിതാക്കളുണ്ടാവാം, അവർക്കിതൊരു പക്ഷേ വളരെ ഗുണം ചെയ്യും ഇൻഷാല്ല. റിഹാൻ, അതിനോടൊപ്പം എനിക്കറിയേണ്ട ചില കാര്യങ്ങൾ അതുകൂടി പ്രേക്ഷകർക്ക്. ഒരുപക്ഷെ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റിഹാൻ്റെ യൂണിവേഴ്സിറ്റി, അതായത് കിങ് ഫഹദ് യൂണിവേഴ്സിറ്റി ഓഫ് പെട്രോളിയം ആൻഡ് മിനറൽസ്. ഈ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് എന്തെങ്കിലും റിഹാൻ എന്താണ് പറയാനുള്ളത്? എന്തുകൊണ്ട് റിഹാൻ അതിലേക്ക് അപ്ലൈ ചെയ്തു? റിഹാൻ എത്രത്തോളം ആ യൂണിവേഴ്സിറ്റിയുടെ റെപ്യൂട്ടേഷൻ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ബോധവാനാണ്? എല്ലാ അതൊക്കെ ഒന്ന് ചർച്ച ചെയ്യാം.
0: അപ്പോൾ മെയിനായിട്ട് എന്താ, ഞാൻ ഈ കെഫ് യു പി വേണ്ടി ഫസ്റ്റ് അറിഞ്ഞപ്പോൾ, അതായത് ഇവരുടെ റെപ്യൂട്ടേഷൻ ഭയങ്കര ഹൈ ആണ്.
1: ഫോർ
0: എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ നമ്പേഴ്സ് പറ്റി പറയുകയാണെങ്കിൽ
1: വേൾഡ് സ്കെയിൽ
0: ഞാൻ റാങ്കിങ് പറ്റി പറയുകയാണെങ്കിൽ ഇവർ വേൾഡിൽ 101 അത് ഇപ്പോൾ ഫോർ റെഫറൻസ് നമ്മുടെ നാട്ടിലത്തെ ഐ ഐ ടീസ് ഉണ്ടല്ലോ, ഇപ്പം ഐ ഐ ടീസ് ഒരു ബെസ്റ്റ് ഒരു ഐ ഐ ടി എന്ന് പറയുന്ന ഐ ഐ ടി ബോംബെ ആണ്. അപ്പോൾ ഐ ഐ ടി ബോംബെൻ്റെ റാങ്കിങ് എന്ന് പറഞ്ഞാൽ ഒരു 130-140 ആ റേഞ്ചിലാണ്. പക്ഷെ കെഫ് യു പി എം എന്ന് പറയുന്നത് 101,
1: അതായത്
0: ഐ ഐ ടി ബോംബെൻ്റെ കാട്ടിയും
1: കൂടുതലുള്ള റാങ്കിങ് മുമ്പിൽ നിൽക്കുന്ന ആളാണ്.
0: പിന്നെ ഇവര് മിഡിൽ ഈസ്റ്റ് ആൻഡ് ആഫ്രിക്ക ഈ റീജിയൻസിൽ റാങ്ക് ഇവരുടെ 1 ആണ്, ഫസ്റ്റ് റാങ്ക്. അപ്പോൾ നല്ല റെപ്യൂട്ടേഷൻ ഉള്ള കോളേജ്, അതായത് ഇപ്പോൾ കമ്പനീസ് ഇപ്പോൾ എംപ്ലോയി ആണെങ്കിൽ നല്ലൊരു ഇവിടെ നല്ലൊരു റെപ്യൂട്ടേഷൻ ഉള്ളതാ, എംപ്ലോയ്മെന്റ് റെപ്യൂബിലിറ്റി എന്ന് പറയും.
1: ഓക്കെ,
0: അപ്പോൾ നല്ലൊരു റെപ്യൂട്ടേഷൻ ഉള്ള ഇതാ.
1: പിന്നെ രണ്ടാമത്തെ കാര്യങ്ങളൊക്കെ
0: പ്ലേസ്മെന്റ് ഇവിടെ
1: നോൺ സൗദീസിക്ക് ഇല്ല,
0: സൗദീസിക്ക് ഉണ്ട്. പക്ഷെ നോൺ സൗദീസിക്ക് നമ്മൾ തന്നെ അപ്ലൈ ചെയ്ത് നമ്മൾ തന്നെ ജോബ് കിട്ടണം.
1: ഓക്കെ,
0: പക്ഷെ അതായത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു നമ്മുടെ അതായത് ആപ്ലിക്കേഷനിൽ ഒരു നല്ല ഹൈ വാല്യൂ ഉണ്ടാവും കെ എഫ് യു പി
1: മായി.
0: പിന്നെ രണ്ടാമത്തെ ഇത് പറയുന്നത് ഫീസ് കമ്പാരിറ്റീവ്ലി, അതായത് ഇപ്പം നിങ്ങൾ വേറെ സൗദി യൂണിവേഴ്സിറ്റീസിനെ
1: ഇപ്പം ഫീസിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ നേരത്തെ പറഞ്ഞ റെഗുലർ അഡ്മിഷൻ, അതിന് മുമ്പ് ഒളിമ്പിയാഡ് അഡ്മിഷന് ഫുൾ സ്കോളർഷിപ്പ് ആണ് അല്ലേ? അതിന് ഫീസ് വേണ്ട,
0: ഫീസ് വേണ്ട,
1: വേണ്ട. അതിന്റെ തൊട്ട് താഴെ വരുന്ന ഈ റെഗുലർ അഡ്മിഷന് ഫീസ് ആവശ്യമുണ്ട്.
0: അല്ല,
1: ഈ കുദറാത്തും തസ്ലീഹ് ഒക്കെ, തസ്ലീഹ് എന്താ പറഞ്ഞ തഹസിൽ എഴുതിയിട്ട് പോകുന്ന കുട്ടികൾക്ക്
0: സ്കോളർഷിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവർക്ക് 3 ട്രാക്കിന് സ്കോളർഷിപ്പ് കിട്ടും.
1: മൂന്നിനും കിട്ടും.
0: ഓക്കെ, ഇപ്പൊ എസ് ഐ ടി ആയാലും റെഗുലർ അഡ്മിഷൻ ട്രാക്ക് ആയാലും എസ് ഐ ടി ട്രാക്കിൽ അപ്പൊ സ്കോളർഷിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ, അതായത് ഇപ്പൊ നിങ്ങളെ പെർഫോമൻസ് ഭയങ്കര ഹൈ ലെവലാണെങ്കിൽ, അല്ല ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ 1000 ഇവിടെ റെസിഡൻ്റ് ആണെങ്കിൽ നമ്മുടെ ക്രൈറ്റീരിയ എത്ര, 1500. അപ്പം നമുക്കൊരു 1560-1570 ഒക്കെ ഉണ്ടായാൽ നമുക്ക്
1: എസ് ഐ ടി
0: ഉണ്ടെങ്കിൽ
1: പിന്നെ ലോക്കൽസിനാണോ അല്ലെ റെസിഡൻസിനാണോ?
0: അതായത് ഇപ്പോൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഞാൻ പറഞ്ഞല്ലോ, അതായത് ഇപ്പോൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസ്
1: നാട്ടിൽ നിന്ന് അപ്ലൈ
0: ചെയ്യുന്ന നാട്ടിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങളുടെ സ്കോർ ഉണ്ടെങ്കിൽ എക്സെപ്റ്റൻസ് കിട്ടിയാൽ 100% സ്കോളർഷിപ്പ് ആയിരിക്കും.
1: ഓ, അങ്ങനെയുണ്ട് അല്ലേ?
0: അതായത് ഇപ്പൊ നിങ്ങൾ അക്സെപ്റ്റ് ആവാണെങ്കിൽ എന്തായാലും സ്കോളർഷിപ്പ്,
1: അതായത് എന്തായാലും 550 above പോകുന്നതുകൊണ്ടാണോ?
0: 1560 ഇന്റർനാഷണൽ ആപ്ലിക്കൻസിനെ കുറിച്ച് കിട്ടാൻ കുറച്ച് ക്രൈറ്റീരിയ ഹൈ ആണല്ലോ.
1: അതെ അതെ.
0: അപ്പൊ അവർക്ക് കിട്ടിയാല് എന്തായാലും തീർച്ചയായിട്ടും ഫുൾ സ്കോളർഷിപ്പ്.
1: ഈ ഫുൾ സ്കോളർഷിപ്പ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എഡ്യൂക്കേഷന്റെ എല്ലാ എക്സ്പെൻസും യൂണിവേഴ്സിറ്റി വഹിക്കുമെന്നാണോ?
0: ഫുൾ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് നിങ്ങളെ ട്യൂഷൻ ഫീസും ഫ്രീ ആണ്, അതായത് ഫുള്ള് ഫ്രീ ആയിട്ട്
1: ഫ്രീ.
0: മാസം 1000 riyal കിട്ടും
1: ഇങ്ങോട്ട് തരും സ്റ്റൈപ്പൻഡ്. ഓക്കെ,
0: അപ്പൊ ഈ മെയിൻ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഈ മെയിൻ 2 points ആണ്.
1: ഓക്കെ,
0: ഫസ്റ്റ് ട്യൂഷൻ ഫീ,
1: ട്യൂഷൻ ഫീ,
0: പിന്നെ മാസം 1000 riyal.
1: ഈ
0: 1000 riyal കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും.
1: എന്തറിയും,
0: ഇവിടെ ഡോംസിന് മന്ത്ലി 150 riyal ആണ്. പിന്നെ ഫുഡ് അവിടെ അവിടെ സ്റ്റുഡൻറ് റെസ്റ്റോറൻറ്റ് ഉണ്ട്, നല്ല ചീപ്പായിട്ട് ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ് ആണ്
1: കുട്ടികൾക്കായിട്ട്,
0: സ്റ്റുഡൻസ് റെസ്റ്റോറൻറ്റ് ആണ്.
1: ഓക്കെ,
0: അപ്പോൾ നിങ്ങൾക്കൊരു ഒരു ഫുള്ളായിട്ട് ഒരു മീല് ഒരു 5 riyal 4 riyal അവിടെ ഫുൾ ബഫേ ആണ്, ബഫേൻ്റെ സിസ്റ്റം ഉണ്ട്.
1: ഞാൻ ഉറപ്പ് പറയാം, ഞാൻ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് കെ എഫ് യു പി എമ്മിൽ. വളരെ നല്ലൊരു അന്തരീക്ഷമാണ്, വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. കോളേജിൻ്റെ ക്യാമ്പസൊക്കെ ഈ പറഞ്ഞ പോലെ ക്യാൻറ്റീനിലൊക്കെ ഞാൻ അവിടെ വെറുതെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊരു സത്യമാണ്.
0: ഓക്കെ, അപ്പോൾ ഈ 1000 റിയാൽ കൊണ്ട് ഒരു സ്റ്റുഡൻറ്റ്ക്ക് സസ്റ്റെയിൻ തീർച്ചയായും പറ്റും.
1: അതെ,
0: അപ്പോൾ ഇതാണ് ഫുൾ സ്കോളർഷിപ്പ് ഇങ്ങനെ കിട്ടാൻ പോകുന്നത്.
1: ഓക്കെ, പിന്നൊരു കാര്യം അറിയേണ്ടത് ഏതൊക്കെ കോഴ്സുകളാണ് KFUPM ഡിഗ്രി ചെയ്യാൻ,
0: ഓക്കെ
1: ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത്?
0: അപ്പോൾ അതായത് മെയിൻ ആയിട്ട് എല്ലാ എഞ്ചിനീയറിംഗ് കോഴ്സും ഇവിടെ ഉണ്ട്, അവൈലബിൾ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മെക്കാനിക്കൽ,
1: യൂണിവേഴ്സിറ്റിയുടെ പേര് തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് പെട്രോളിയം ആൻഡ് മിനറൽസ് എന്നാണല്ലോ.
0: അപ്പോൾ ഇവരുടെ മെയിൻ ഡിഗ്രി എന്ന് പറയുന്നത് പെട്രോളിയം എഞ്ചിനീയറിംഗ് ആണ്.
1: ഓക്കെ,
0: പെട്രോളിയം എഞ്ചിനീയറിംഗ് പറയുന്നത് സൗദിയിൽ ഒരു അറാംകോയിലൊക്കെ വലിയൊരു വിലയുള്ള ഒരു ഡിഗ്രിയാണല്ലോ. അപ്പോൾ മെയിൻ ആയിട്ട് പെട്രോളിയം ഡിഗ്രിയാണ്. പിന്നെ എല്ലാ ടൈപ്പ് എഞ്ചിനീയറിംഗ് ഡിഗ്രീസ് ഇവിടെ ഉണ്ട്.
1: അതായത്
0: കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ. അതായത് നിങ്ങൾ KFUPM വെബ്സൈറ്റിൽ പോയാൽ അവിടെ ഒരു ബാച്ചിലേഴ്സ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് ഉണ്ടാവും. അത് തുറന്നു നോക്കിയാൽ എല്ലാ ലിസ്റ്റും എല്ലാ ഡിഗ്രീസും കാണും. പക്ഷേ മെയിനായിട്ട് ഒരു പോയിന്റ് എനിക്ക് ഇത് പറയാനുള്ളത്, ഇവിടെ മറ്റേ മെഡിക്കൽ കോഴ്സസ് ഇല്ല.
1: ഇല്ല,
0: എന്നെ കുറെ പാരന്റ്സ് മെസ്സേജ് അയച്ചിരുന്നു, അതായത് മെഡിക്കൽ കോഴ്സ് ഉണ്ടോ, എന്താണ് ഇത്?
1: KFUPM മെഡിക്കൽ കോഴ്സ് അതോ പാരാമെഡിക്കൽ കോഴ്സ് ഒന്നും ഇല്ലല്ലോ.
0: ഇല്ല, MBBS ഇല്ല, മെഡിക്കൽ കോഴ്സസ്
1: ഒന്നുമില്ല. നഴ്സിംഗ് അല്ലെ, ഡെന്റിസ്ട്രി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതും ഇല്ല. അതല്ലേ പാരാമെഡിക്കൽ, ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ മറ്റ് പല അത്തരം സാധ്യതകളൊന്നും ഇല്ല. വെറും സ്ട്രിക്ട്ലി എഞ്ചിനീയറിംഗ്, കുറെ കൂടി പെട്രോളിയം ആൻഡ് മിനറൽസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അതിനാണ്.
0: അതായത് ഇപ്പോ ഈ മെഡിക്കൽ ഫീൽഡിന്റെ ഏറ്റവും അടുത്ത് വരുന്ന ഒരു കോഴ്സ് എന്ന് പറയുന്നത് ബയോ എഞ്ചിനീയറിംഗ്.
1: ബയോ എഞ്ചിനീയറിംഗ്,
0: ബയോ എഞ്ചിനീയറിംഗ് ആയിട്ട് ഏറ്റവും ക്ലോസസ്റ്റ് വരുന്നത്. ആർക്കെങ്കിലും ഇപ്പൊ ബയോളജിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഏറ്റവും ക്ലോസസ്റ്റ് വരുന്നത് ബയോ എഞ്ചിനീയറിംഗ്.
1: ബയോ എഞ്ചിനീയറിംഗ് ആണ്, ബയോ മെഡിക്കൽ എഞ്ചിനീയറിംഗ് ആണ്.
0: ബയോ എഞ്ചിനീയർ,
1: ബയോ എഞ്ചിനീയർ,
0: ബയോ
1: എഞ്ചിനീയർ.
0: വേറെ മിക്കതും നോർമൽ എഞ്ചിനീയറിംഗ്
1: കോഴ്സസ്. സിവിൽ എഞ്ചിനീയറിംഗും,
0: സിവിൽ എഞ്ചിനീയറിംഗും അല്ല, അതായത് ഇപ്പൊ മെയിൻ ആയിട്ട് ഇപ്പോൾ 90% ഓഫ് എഞ്ചിനീയറിംഗ് കോഴ്സസ് ഇവിടെ ഉണ്ടാവും.
1: ഉണ്ടാവും. ഓക്കെ ഓക്കെ. റിഹാന് സ്കോളർഷിപ്പിലൂടെയാണോ അവിടെ പഠിക്കുന്നത്?
0: ഇല്ല, ഞാനിവിടെ സ്കോളർഷിപ്പിലല്ല, അത് വേറൊരു പോയിന്റ് ഉണ്ട് സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ SAT ട്രാക്ക് എന്ന് പറയുന്നത് രണ്ട് ഫേസ് ഉണ്ടാവും. അപ്പോൾ ഒരു ഒരു വർഷത്തിൽ അപ്ലൈ ചെയ്യാൻ രണ്ട് ഫേസ് ഉണ്ടാവും, Phase 1 and Phase 2. അപ്പോൾ നിങ്ങൾ ഏത് ഫേസിൽ അപ്ലൈ ചെയ്താലും ഒരു രണ്ട് ഫേസുക്കും സ്റ്റാർട്ടിംഗ് ഡേറ്റ് സെയിം ആണ്. ഇപ്പോൾ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഡേറ്റ്സിലിറങ്ങി തുടങ്ങുന്നത് യൂണിവേഴ്സിറ്റി.
1: ഓക്കെ,
0: അപ്പോൾ ഈ Phase 1 അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് സ്കോളർഷിപ്പിൻ്റെ ചാൻസ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ പക്ഷെ ഞാൻ Phase 2 പോലെ അപ്ലൈ ചെയ്തത്, അപ്പോൾ എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയിട്ടില്ല.
1: ഓക്കെ,
0: അപ്പോൾ ഇവിടെ Phase 1 അപ്ലൈ ചെയ്താൽ സ്കോളർഷിപ്പിന് ചാൻസ് കുറച്ച്
1: സാധ്യത
0: കൂടുതലാണ്.
1: ഓക്കെ,
0: പിന്നെ ഇപ്പോൾ
1: ടൈമിംഗ് ഒന്ന് പറയാമോ ഇതിൻ്റെ അപ്ലൈ ചെയ്യാൻ?
0: അതായത് ഒരു ഏകദേശം പറഞ്ഞാൽ എല്ലാ വർഷവും Phase 1 ടൈമിംഗ് ജാനുവരി ആയിരിക്കും.
1: ജാനുവരി. ഓക്കെ,
0: Phase 2
1: മെയ്. ഓക്കെ,
0: മെയ് ആറ് ആയിരിക്കും മെയ്. അപ്പോൾ ജാനുവരി Phase 1, മെയ് Phase 2, പിന്നെ ക്ലാസ്സസ് തുടങ്ങുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ.
1: അക്കാഡമിക് തുടങ്ങുന്നത്.
0: അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ KFUPM നോക്കാനുള്ള രണ്ട് റീസൺസ്. ഫസ്റ്റ് റെപ്യൂട്ടേഷൻ
1: തീർച്ചയായിട്ടും,
0: പിന്നെ സെക്കൻഡ് ട്യൂഷൻ ഫീസ്. അതിപ്പോൾ സ്കോളർഷിപ്പ് കിട്ടാനുള്ള ചാൻസും ഉണ്ട്. സ്കോളർഷിപ്പ് കിട്ടിയില്ലെങ്കിലും ഇവിടെ ഇയർലി ഫീസ് എന്ന് പറയുന്നത് 20,000 ആണ്.
1: 20,000.
0: അത് ഞാൻ സത്യം പറഞ്ഞ നാട്ടിലെ ചില യൂണിവേഴ്സിറ്റീസിലും ഇങ്ങനത്തെ ഒരു റേഞ്ചിലുള്ള ഫീസാണ് വരുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ മറ്റേ ഒരു പ്രൈവറ്റ് സൗദി യൂണിവേഴ്സിറ്റിയും കമ്പയർ ചെയ്താൽ വളരെ കുറവാണ്. വേറൊരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ കോബറിലൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്, PMU എന്ന് പറഞ്ഞിട്ട്, പ്രിൻസ് മുഹമ്മദ് യൂണിവേഴ്സിറ്റി.
1: ഓക്കെ,
0: അവിടെ ഇയർലി ട്യൂഷൻ എന്ന് പറയുന്നത് ഒരു 80,000-70,000 ആ റേഞ്ചിലാണ്. പക്ഷെ KFUPM
1: ഡിഗ്രിക്ക്
0: പെർ ഇയർ. പക്ഷേ ഇപ്പോൾ നമ്മൾ KFUPM പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ്, പബ്ലിക് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് മാത്രം ഒരു വർഷം
1: 20,000. എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഏതെങ്കിലും?
0: അല്ല, എല്ലാ കോഴ്സുക്കും ഫീസ് സെയിം ആണ്. ഫീസ് മാത്രമല്ല, അതായത് ഇപ്പൊ നിങ്ങൾ എടുക്കുന്ന എക്സാംസും എൻട്രൻസ് ടെസ്റ്റും ഏത് ടെസ്റ്റ് ആണെങ്കിലും എല്ലാം സെയിം ആണ്.
1: സെയിം
0: അല്ല, ഫീസും സെയിം ആണ്, എൻട്രൻസ് ക്രൈറ്റീരിയ എല്ലാം സെയിം ആണ്.
1: ഓക്കെ,
0: ഒരു ഡിഫറൻസും ഇല്ല,
1: അതിലൊന്നും വ്യത്യാസമില്ല.
0: പിന്നെ ഇവിടുത്തെ കോഴ്സസിന് വേണ്ടി ചോദിച്ചല്ലോ, അത് ഇവിടെ എഞ്ചിനീയറിംഗ് കോഴ്സസിൻ്റെ കൂടെ ബിസിനസ് കോഴ്സസും ഉണ്ട്. അതായത് ഇവിടെ ഒരു ബിസിനസ് സ്കൂളുണ്ട്.
1: അപ്പോൾ
0: ഇപ്പോൾ ആർക്കെങ്കിലും ബിസിനസ്സിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, കോമേഴ്സിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ഫൈനാൻസ്, ബിസിനസ്, മാർക്കറ്റിംഗ്, അക്കൗണ്ടിങ് ആ കോഴ്സുകളും ഇവിടെ ഉണ്ട്.
1: ഓക്കെ, അത്തരം കോഴ്സുകളും ഉണ്ട് അല്ലേ? അതിനും ഇതേ ഫീസ് റേറ്റ് തന്നെയാണോ?
0: അല്ലല്ല, എല്ലാ സെയിം ഫീസാണ്.
1: സെയിം,
0: ഇപ്പോൾ ഏത് കോഴ്സ് എടുക്കുകയാണെങ്കിലും സെയിം ആപ്ലിക്കേഷൻ പ്രൊസീജിയറാണ്.
1: മാറ്റമില്ല,
0: ഒരു മാറ്റമില്ല.
1: സെയിം. അതുപോലെ അവിടെ നമ്മുടെ മലയാളികളായിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടോ ഡിഗ്രി പഠിക്കുവാൻ? വേറെയും റിഹാനെ കൂടാതെ ഡിഗ്രി കോഴ്സുകളിൽ
0: ബാച്ചിലേഴ്സിൽ ഇല്ല,
1: മലയാളി ഫെലോ
0: ഞാൻ മാത്രമേ ഉള്ളൂ. മലയാളി പക്ഷെ ഇന്ത്യൻസ് ഉണ്ട്,
1: പക്ഷെ
0: മലയാളിയായിട്ട് ഞാനാ ഉള്ളൂ.
1: ഓക്കെ,
0: പക്ഷെ പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഒക്കെ കുറെ ഇന്ത്യൻസ്, കുറെ കൂടുതൽ മലയാളീസ് ആണ്.
1: പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഉണ്ട്,
0: കുറെ ഇന്ത്യൻസ്, കൂടുതൽ മലയാളീസ് ഒക്കെ ഉണ്ട്.
1: ഉണ്ട്.
0: പക്ഷെ അണ്ടർ ഗ്രാജുവേറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻസും പാകിസ്ഥാനീസിന്റെ നമ്പർ കുറച്ച്
1: കുറവാണ്.
0: ഇപ്പോൾ മൊത്തത്തിലൊരു 40-30 ആ റേഞ്ചിലായിരിക്കും വരുന്നത്.
1: റിഹാൻ, നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കാണ്. ഇൻഷാല്ലാ നമുക്ക് ഏതായാലും ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ തുടരാം. എല്ലാ പ്രേക്ഷകർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വഴികാട്ടി, കെ എഫ് യു പി എമ്മിൽ അഡ്മിഷൻ ലഭിക്കാൻ പാസ്സാവേണ്ട പരീക്ഷകൾ. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുത്തത് റഹാൻ ഷമീർ, കൂടെ ഡോക്ടർ ഷഹനാസ് ചാത്തോത്ത്.
3: Peace Radio. Tune to reality.
4: ചിലരോട് നമുക്ക് പിണക്കമാണ്, വേറെ ചിലരോട് നമ്മൾ മിണ്ടാറില്ല, വേറെ ചിലരെ നമുക്ക് വെറുപ്പാണ്. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു എന്ന് നാം ആലോചിച്ചിട്ടുണ്ടോ? നമ്മിൽ ഒരു കുഴപ്പവുമില്ലാത്തത് കൊണ്ടാണോ? മറ്റൊരാളുടെ നേരെ വിരലുകൾ ചൂണ്ടുമ്പോൾ കയ്യിലെ ബാക്കി 4 വിരലുകളും നമ്മുടെ നെഞ്ചിലേക്ക് ചൂണ്ടപ്പെട്ടിട്ടുണ്ട് എന്നതോർക്കുമ്പോഴാണ് ആത്മപരിശോധന ആവശ്യമായി വരുന്നത്. കണ്ണാടിക്കു മുന്നിൽ നിന്ന് നോക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് പലപ്പോഴും നമ്മുടെ കുറവുകളെ നാം തിരിച്ചറിയുന്നത്. താടിരോമങ്ങൾക്കിടയിൽ കുടുങ്ങിയ വറ്റ് അപ്പോഴാണ് കണ്ടത്, അതുവരെ കണ്ടില്ല. പലരും അവരുടെ കണ്ണുകൾ പിൻവലിച്ച് മുഖം ചുളിച്ചു പോകുന്നുണ്ടായിരുന്നു അത് കണ്ടിട്ട്. അപ്പോൾ ആത്മപരിശോധനയ്ക്ക് തയ്യാറാകുന്നൊരു വ്യക്തിക്കാണ് ജീവിതത്തിൽ മൂല്യമുള്ള ജീവിത സമീപനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത്. അതിനാവണം നമ്മുടെ ഓരോരുത്തരുടെയും പരിശ്രമങ്ങൾ.

0: ആ വീൽചെയറിൽ നിന്ന് വലിച്ചിറക്കിയപ്പോൾ അദ്ദേഹം ശരിക്കും ഒന്ന് പേടിച്ചു പോയി. എന്താണെന്നല്ലേ, വർഷങ്ങളായി വീൽചെയറിലിരിക്കുന്ന അച്ഛന് സ്വന്തം മകൻ കൊടുക്കുന്ന ഒരു സർപ്രൈസ് ആണ്. കാലത്ത് തന്നെ കൈപിടിച്ച് നടത്തിയ പോലെ ആ അച്ഛനെയും നടത്തിക്കുന്ന ആ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണിത്. അദ്ദേഹത്തിന്റെ മുഖത്ത് സന്തോഷം കണ്ടോ?
1: പ്രായം ചെന്ന ഒരുപാട് കാലമായിട്ട് വീൽചെയറിലിരിക്കുന്ന അച്ഛൻ,
2: അത് പ്രായാധിക്യം കൂടുതലുണ്ട്,
1: നല്ല പ്രായാധിക്യമുണ്ട്. അപ്പൊ ആ വീൽചെയറിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നിടത്തുനിന്ന് മകൻ ബാക്കിൽ നിന്നിട്ട് കുറച്ച് വേറെ ആരെയും കൂട്ടിയിട്ടാണ് അല്ലെ,
2: ചില ബെൽറ്റുകളൊക്കെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഘടിപ്പിച്ച്
1: മകന്റെ ശരീരത്തിൽ എണീപ്പിച്ച്
2: അഥവാ പിന്നെ വീൽചെയറിൽ നിന്ന് എണീപ്പിച്ചു. എണീപ്പിക്കുമ്പോൾ ആ പിതാവിന്റെ മുഖം പരിഭ്രമിക്കുകയാണ്, എനിക്ക് ഇതിന് കഴിയില്ലല്ലോ എണീച്ച് നിൽക്കാൻ, എൻ്റെ കാല് തളർന്നതല്ലേ. അപ്പോൾ സ്വന്തം ശരീരത്തിലെ ജാക്കറ്റിലേക്ക് ആണ്ട് ചേർത്ത് വെച്ച്, ഇപ്പൊ നമ്മളൊക്കെ ബൈക്കിൽ കുട്ടികളെ കൊണ്ടുപോകുന്നത് കാണാറുണ്ട്, ഇതുപോലെ ചേർത്ത് വെച്ച് മെല്ലെ കാലുകൾ മുന്നോട്ട് വെച്ച് നടക്കാൻ.
1: ആ വീൽചെയർ മാറ്റിയിട്ട് പിന്നെ അത് ഒഴിവാക്കി കഴിയുമ്പോൾ ആ പിതാവിന്റെ അതിന്റെ മുഖത്ത് കാണുന്ന ഒരു ഭയങ്കര പരിഭ്രമം, ആശ്ചര്യം, പിന്നെ ഇങ്ങനെ മകന്റെ പിന്നെ ശരീരത്തോട് ചേർന്ന് അല്ലെ നിന്നിട്ട് ഇങ്ങനെ നടത്തി കൊണ്ടുപോകുന്ന രംഗം. കുഞ്ഞുകുട്ടികളെ ചെറുപ്പത്തിൽ നമ്മൾ ഇങ്ങനെ നടക്കാൻ പഠിപ്പിക്കുന്നത് അല്ലേ, അങ്ങനെ അതിന്റെ ഒരു
2: റിവേഴ്സ്. അതിലെ ആ വീഡിയോ ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ അതിനോട് ചേർത്ത് വെക്കേണ്ട, ആ മകൻ ചെയ്ത പിതാവിനെ പരിഗണിച്ചതിൻ്റെ ഇതിൻ്റെ കൂടെ തന്നെ അവിടെ സഹായിച്ച രണ്ട് വ്യക്തികളുണ്ട്, നമ്മൾ കാണാതെ പോകരുത്, വീഡിയോ കാണുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന് ആ കൊച്ചുമകനാണ്, ആ വെള്ളിപ്പയുടെ കൈ അടിച്ചെന്ന് പിടിക്കുന്നുണ്ട്, തൊലിച്ചൊക്കിച്ചൊളിഞ്ഞ എല്ലുകൾ മാത്രം തൂങ്ങി നിൽക്കുന്ന പോലെ തോന്നുന്ന കൈ പിടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവരുടെ വൈഫാണെന്ന് തോന്നുന്നുണ്ട്, അത് സഹായിക്കുന്നുണ്ട്. നമ്മളൊരു കുടുംബമായി ജീവിക്കുമ്പോൾ അത് ഭാര്യയുടെയോ അതല്ലെങ്കിൽ ഭർത്താവിൻ്റെയോ ഉമ്മയോ ഉപ്പയോ ആരുമാകാം, പരസ്പരം ഇങ്ങനെ ജീവിക്കുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഒരു സന്തോഷവും മറ്റുള്ളവർക്ക് കൊടുക്കാനൊക്കെ കഴിയുള്ളൂ.
1: ഒരാൾ മാത്രം ചെയ്യുന്ന കാര്യമല്ല എന്നുള്ള, അതിപ്പോ ഒരു കുടുംബമാകുമ്പോ ആ കുടുംബത്തിലും പേരമക്കളും പിന്നെ മരുമക്കളും എല്ലാരും ഒരുമിച്ച് നിന്നിട്ട് അത് ആർക്കാണോ പരാധീനത ഉള്ളത് അവരെ സഹായിക്കാനും അവരുടെ കൂടെ നിൽക്കാനും ഒരു പരസ്പരമുള്ള ആ ഒരു മുന്നോട്ട് പോക്ക്.
2: അതിൽ ഒരു കാര്യം കൂടി ആഡ് ചെയ്യണം, സമയക്കുറവുണ്ടെന്നാൽ പോലും, അഥവാ നമ്മൾ കൊടുത്തതേ തിരിച്ചു കിട്ടുള്ളൂ. എനിക്കും നിങ്ങൾക്കൊക്കെ ഒരു വാർദ്ധക്യം വരാനുണ്ട്, ആരെ നമ്മൾ കൂടെ ഉണ്ടാവുക എന്നറിയില്ല. ഇന്ന് ശത്രുക്കളായവരായിരിക്കും, ഇന്ന് മനസ്സിനെ നോവിച്ച് കുത്തി പറഞ്ഞവരായിരിക്കും ചിലപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവുക. അപ്പം നമ്മൾ ഈ ആരോഗ്യമുള്ള കാലത്ത് പരമാവധി കൊടുക്കാൻ ശ്രമിക്കുക, ബാക്കിയുള്ളവർക്ക് സ്നേഹം, ഇഷ്ടം, പരിഗണന, പ്രത്യേകിച്ച് നമ്മുടെ വാർദ്ധക്യത്തിലുള്ള
1: മാതാപിതാക്കൾ. അപ്പോൾ ഇത്തരം ചിന്തകളിലൂടെ അല്ലെങ്കിൽ ഇത്തരം ക്ലിപ്പുകളിലൂടെയൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നതും ഇത് തന്നെയാണ്, നമ്മുടെ മനസ്സുകളിൽ എവിടെയൊക്കെയോ ചില സ്പാർക്കുകൾ ഉണ്ടാക്കിയെടുക്കാനും അതുവഴി മാറ്റങ്ങൾക്ക് വിധേയമാകാനും ഒക്കെ കഴിയുമെന്നുള്ളത് കൊണ്ടാണ്.
3: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്, നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്, നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്, നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്, കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ, പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ലോകപ്രശസ്ത കാര്യങ്ങളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ. പീസ് റേഡിയോ മധുരം ഖുർആൻ. സൂറ അൽ അഹ്സാബ് 33-ാം അധ്യായത്തിൽ നിന്ന് 38 മുതൽ 48 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷേഖ് യൂനുസ് അസ്സുവൈലാസ്.
6: أعوذ بالله من الشيطان الرجيم
7: ما كان على النبي من حرج

0: ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. 33-ാം അധ്യായം സൂറ അൽഅഹ്സാബിലെ 38 മുതൽ 48 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് യൂനസ് അസ്സുഹൈലാസ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലാണ് ഇപ്പോൾ നാം ഉള്ളത്. ഇസ്ലാമിക ഭവനം ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുള്ള മേഴ്സിൻ വണ്ടൂർ നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സ്വന്തമായി ഒരു വീടുണ്ടാവുക എന്നത് ഏതൊരു മനുഷ്യൻ്റെയും അതിയായ ആഗ്രഹങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പാടത്തും പറമ്പത്തും പണിയെടുത്ത് കഷ്ടപ്പെടുന്നവരും മലയിലും മലയോരങ്ങളിലും ചെന്ന് പാടുപെട്ട് ജോലി ചെയ്യുന്ന ആളുകളും മഴയും വെയിലുമൊക്കെ അതൊന്നും ഒരു പ്രശ്നമാക്കാതെ ചോര നീരാക്കി അധ്വാനിക്കുന്ന ആളുകളുമെല്ലാം അവരുടെ സമ്പത്തിൻ്റെ സിംഹഭാഗവും ഒരു വീട് നിർമ്മാണത്തിനു വേണ്ടി ചിലവഴിക്കുന്നതും അതിനുവേണ്ടി പ്രത്യേകം മാറ്റിവെക്കുന്നതും നാം പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, നമ്മൾ കാണാറുണ്ട്. ദീർഘകാലം പ്രവാസികളായി ജീവിക്കുന്ന ആളുകളോട് ഒന്ന് നിർത്തിപ്പോരാനായില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഒരു വീടുണ്ടാക്കിയിട്ടില്ല എന്നോ, അല്ലെങ്കിൽ തുടങ്ങിവെച്ച വീടിൻ്റെ പണി പൂർത്തിയായിട്ടില്ല എന്നോ, വീടുണ്ടാക്കാൻ എടുത്ത കടം വീട്ടിയിട്ടില്ല എന്നുമൊക്കെ പറയുന്നതായി നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. സഹോദരങ്ങളെ, അത്രത്തോളം വലിയ ഒരു ആവശ്യമായി കയറിക്കിടക്കാനൊരു വീട് എന്ന നിലക്ക് നാം അതിനെ കാണുന്നുണ്ട് എന്നർത്ഥം. താമസിക്കാനൊരു വീടില്ലാത്ത ആയിരങ്ങളിലേക്ക് നോക്കുമ്പോഴാണ് സ്വന്തമായി ഒരു വീടുള്ള നമുക്ക് കിട്ടിയ അനുഗ്രഹത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് വിശ്രമിക്കാനൊരു ഇടവും സമാധാനം കണ്ടെത്താനുള്ള ഒരു കേന്ദ്രവുമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട് എന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ ഭാഷ. സൂറത്തുൻ നഹ്ലിൻ്റെ 80-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സഖന. അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളെ, നിങ്ങളുടെ വീടിനെ അള്ളാഹു ഒരു സമാധാനത്തിൻ്റെ കേന്ദ്രമാക്കി നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഒരു വ്യക്തിയുടെ വീട് എന്നത് അവന് ദുനിയാവിൽ വെച്ച് ലഭിക്കുന്ന ഏറ്റവും വലിയ 4 അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് എന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല അർബഉ മിനസ് സഅദ. 4 കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായ സുപ്രധാനമായ 4 അനുഗ്രഹങ്ങൾ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ഏതൊക്കെയാണ് ആ 4 കാര്യങ്ങൾ? അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അൽമർ അതു സ്വാലിഹ, സ്വാലിഹായ ഒരു ഇണയുണ്ടാവുക എന്നുള്ളത്. അള്ളാഹുവിനെ പേടിയുള്ള ഒരു ഭാര്യയോ ഭർത്താവോ തനിക്കുണ്ടായിരിക്കണം. നല്ല തഖ്വയോടുകൂടി ജീവിക്കുന്ന, നന്മയുടെ കാര്യത്തിൽ തന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാര്യയുണ്ടെങ്കിൽ, ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, അത് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. രണ്ടാമത്തേതോ, വൽ മസ്കനുൽ വാസ്യ, തനിക്കും തൻ്റെ ഭാര്യയ്ക്കും താമസിക്കാൻ ഉതകുന്ന ഒരു വിശാലമായ ഒരു വീടുണ്ടാവുക എന്നത് തനിക്കും തൻ്റെ കുടുംബത്തിനും ശാന്തിയോടുകൂടി സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാൻ പറ്റിയ വളരെ നല്ല സൗകര്യങ്ങളുള്ള ഒരു വീടുണ്ടാവുക എന്നത് വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ വൽ ജാറു സ്വാലിഹ്, നല്ല ഒരു അയൽവാസി ഉണ്ടാവുക എന്നത്. താൻ ഒരു ദിവസം വീട്ടിലില്ലായെങ്കിലും തൻ്റെ വീട്ടുകാരെ, തൻ്റെ കുടുംബക്കാരെ പൊന്നുപോലെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു അയൽവാസിയുണ്ട് എങ്കിൽ, സഹോദരങ്ങളെ, അതൊരു മഹാഭാഗ്യം തന്നെയാണ്. 4-ാമതായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വൽ മർകബുൽ ഹനി, ശാന്തമായി സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരു വാഹനം. നമുക്ക് സൗകര്യപ്രദമായി യാത്ര ചെയ്യാൻ പറ്റുന്ന, തനിക്ക് സമാധാനത്തോടുകൂടി യാത്ര പോവാൻ കഴിയുന്ന ഒരു വാഹനമുണ്ടാവുക എന്നത് ഈ ഭൗതിക ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ന്
4: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, വീട് ഒരു അനുഗ്രഹമാണ് എങ്കിലും അത് വല്ലാത്തൊരു പരീക്ഷണം കൂടിയാണ്. ഏതൊരു അനുഗ്രഹം എടുത്തു നോക്കൂ നിങ്ങൾ, ഒരു ഭാഗത്ത് അത് അനുഗ്രഹമാണ്, നമുക്ക് സന്തോഷമാണ് നൽകുന്നത് എങ്കിൽ മറുഭാഗത്ത് പരീക്ഷണമാണ് എന്ന് നമുക്കറിയാൻ സാധിക്കുന്നതാണ്. ആ പരീക്ഷണം നന്ദിയുള്ളവനാണോ എന്ന് പരിശോധിക്കാനുള്ളതാണ്. അവന് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് അവൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നുണ്ടോ, അതല്ല ആ പരീക്ഷണം അവന് എതിരായി ധിക്കാരം കാണിച്ച് അഹങ്കരിച്ച് ജീവിക്കുകയാണോ അവൻ ചെയ്യുന്നത് എന്നുള്ളതാണ് പരീക്ഷണം. പ്രിയമുള്ളവരെ, ആ പരീക്ഷണത്തിൽ വിജയിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിന് നന്ദിയുള്ളവനായി ജീവിക്കാൻ നമ്മെക്കൊണ്ട് സാധിക്കണം. അതുകൊണ്ട് തന്നെ ഒരു വീടുണ്ടായാൽ നാം എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഒരു കാറ് വാങ്ങാൻ സാധിച്ചാൽ എന്തെല്ലാമാണ് നമ്മൾ പറയേണ്ടത്, ഏതൊരു അനുഗ്രഹം ലഭിച്ചാലും ഒരു വിശ്വാസി പറയേണ്ടുന്ന വാചകമുണ്ട്. വിശുദ്ധ ഖുർആൻ അത് കൃത്യമായി കൊണ്ട് തന്നെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഹാദാ മിൻ ഫളു റബ്ബി ലിയബ്ലുവനീ അഷ്കുറു, ഇതെൻ്റെ രക്ഷിതാവ് എനിക്ക് നൽകിയതാണ്. ഏതൊരു അനുഗ്രഹവും എൻ്റെ റബ്ബിൻ്റെ ഔദാര്യമാണ്. അതും പറഞ്ഞ് അവിടെ നിർത്തല്ല വേണ്ടത്. ചില കാറുകളുടെയും ഓട്ടോയുടെയും ഒക്കെ മുന്നിലും പിന്നിലുമായി ഓരോ സ്റ്റിക്കറുകൾ നമ്മൾ കാണുന്നതാണ്. ഹാദാ മിൻ ഫളു റബ്ബി എന്ന് എഴുതിയ സ്റ്റിക്കറുകൾ അതവിടെ ഒട്ടിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. പക്ഷേ ഇനി ശേഷം പറയാനുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടി. അഷ്കുറു അം അക്ഫുറു, ഞാൻ നന്ദിയുള്ളവനാകുമോ, ഇനി അതല്ല ധിക്കാരം കാണിക്കുമോ, നന്ദിയില്ലാത്തവനാകുമോ. ഈ വാഹനം നൽകിയതിന്, ഉയർന്ന ജോലി സ്ഥിരപ്പെട്ടതിന്, വലിയ വീട് ലഭിച്ചതിന് എന്തിനാ എനിക്ക് ഇതൊക്കെ റബ്ബ് തന്നത്? ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാൻ വേണ്ടി. അഷ്കുറു ഔ അക്ഫുറു, ഞാൻ നന്ദിയുള്ളവനാണോ നന്ദി കെട്ടവനാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി. ഇതാണ് സഹോദരങ്ങളെ പരീക്ഷണം. അത് വീടിൻ്റെ വിഷയത്തിലും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ പരീക്ഷണത്തിൽ എങ്ങനെയാണ് നമ്മൾ വിജയിക്കുന്നത്? നമ്മുടെ ഭവനം ഇസ്ലാമിക ഭവനമായി മാറ്റുക എന്നുള്ളതാണ് അതിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഒരു വീട് നിർമ്മിക്കുമ്പോൾ പ്രധാനമായും നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും നല്ല അയൽവാസിയെ കിട്ടുന്ന സ്ഥലം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അല്ലേ. അൽജാറു ഖബിലദ്ദാർ, അറബി ലോകത്ത് അറിയപ്പെട്ട ഒരു പയഞ്ചൊല്ലാണ് അൽജാറു ഖബിലദ്ദാർ. ഒരു വീട് നിർമ്മിക്കുന്നതിന് മുമ്പ് തൻ്റെ അയൽവാസി ആരാണ് എന്ന് നീ നോക്കിക്കോ. നീ എവിടെ പോയാലും, നീ എവിടെ പോയി വീടുണ്ടാക്കുന്നുണ്ടെങ്കിലും നല്ലവണ്ണം ആ ഒരു കാര്യം ശ്രദ്ധിച്ചോ. നിനക്കും നിന്റെ ഭാര്യയ്ക്കും നിന്റെ മക്കൾക്കും കുടുംബത്തിനും സ്വസ്ഥമായി തങ്ങാൻ കഴിയുന്ന ഒരു പ്രദേശമാണോ, ഒരു അയൽപ്പക്കമാണോ അത് എന്ന് കൃത്യമായി പരിശോധിച്ചോ. അതുകൊണ്ട് തനിക്ക് ഉപകാര ഉപദ്രവമില്ലാത്ത അയൽവാസി, തനിക്ക് സൗകര്യപ്രദമായ യാത്രാ സൗകര്യങ്ങൾ, തനിക്ക് വെള്ളം കിട്ടുന്ന പ്രദേശം, ഇതെല്ലാമാണ് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്കിലും അതോടൊപ്പം തന്നെ ഹലാലായ മാർഗത്തിലൂടെ ഹലാലായ സമ്പത്ത് കൊണ്ട് മാത്രമേ നാം വീട് നിർമ്മിക്കാവൂ. പല ആളുകളും ഭീമമായ സംഖ്യ പലിശയ്ക്ക് കടം വാങ്ങി അവസാനം ലോൺ എടുത്ത് വീട് വെച്ചു, ആ വീട് വിറ്റ് ലോൺ അടച്ചു എന്ന് പറയുന്ന അവസ്ഥയാണ്. അങ്ങനെ ഹറാമായ ഒന്നും തന്നെ നമ്മുടെ നിർമ്മാണത്തിൽ, നമ്മുടെ വീട് നിർമ്മാണത്തിൽ നാം ഉപയോഗിക്കുന്നില്ല എന്ന തീരുമാനം നമുക്കുണ്ടാവണം. ഒരു വീട് നിർമ്മാണത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ബിദ്അത്തുകളാണെന്ന്, അനാചാരങ്ങൾ, ചെറുക്ക് കലർന്നു വരുന്ന പ്രവർത്തനങ്ങളാണെന്ന് സമൂഹത്തിൽ കണ്ടുവരുന്നത്. അത്തരം അനാചാരങ്ങളൊന്നും നമുക്ക് വേണ്ട. ശിർക്കില്ലാത്ത, ബിദ്അത്തില്ലാത്ത, ഇസ്ലാം പഠിപ്പിക്കുന്ന മര്യാദകൾ പൂർണ്ണമായും പാലിക്കുന്ന ഒരു വീട് നിർമ്മിക്കാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. നാളെ പരലോകത്ത് എൻ്റെ വീട് കൊണ്ട് ഞാൻ സ്വർഗം നേടിയെന്ന് പറയാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല രീതിയിൽ സമ്പാദിക്കുവാൻ, ഹലാലായ മാർഗത്തിൽ സമ്പാദിക്കുവാനും ഹലാലായ രൂപത്തിൽ തന്നെ വീട് നിർമ്മിക്കുവാനുമുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.
2: ما شاء الله جزاكم الله خيرا كثيرا نام ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. ഇസ്ലാമിക ഭവനത്തിന്റെ പ്രാധാന്യവും ആവശ്യമായ മാറ്റങ്ങളും കുറിച്ചാണ് ഇന്ന് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ നമുക്ക് മുൻപിൽ വിശദീകരിച്ചത്.
5: ഒരിക്കൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഒരു മനുഷ്യൻ വന്ന് പറയുന്നുണ്ട്, നബിയെ, ഞാൻ ജോലിക്ക് വിളിച്ച വ്യക്തി എന്നെ തല്ലി, എനിക്ക് അയാളെ തിരിച്ചു തല്ലാൻ ഒക്കുമോ? നമ്മൾ ചിന്തിക്കുക, ഇതൊക്കെ ചോദിച്ച് ചെയ്യേണ്ടതാണോ? അടി കിട്ടിയാൽ തിരിച്ചു കൊടുക്കണം. പക്ഷെ അതായിരുന്നു അവരുടെ ഒരു രീതിയും സ്വഭാവവും ഒക്കെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറയുന്നുണ്ട്, നീ നിന്റെ സേവകന്, നിന്റെ ഖാദിമിന്, നിന്റെ തൊഴിലാളിക്ക് ഒരു ദിവസം 70 തവണ വിട്ടുവീഴ്ച കൊടുക്കുക. എവിടെ നിന്നോ ജോലിക്ക് വേണ്ടി വന്ന ഒരു തൊഴിലാളിക്ക് 70 തവണ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാമെങ്കിൽ നാം ചേർന്നുറങ്ങുകയും നാം ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഭാര്യയും, നാം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർത്തുന്ന നമ്മുടെ മക്കളും, നമുക്ക് കഷ്ടപ്പാടിലൂടെ ജീവിതം നൽകിയ മാതാപിതാക്കളും, നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ അയൽക്കാരും, അങ്ങനെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലയിൽ ഇടപെടുന്നവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സുഹൃത്തുക്കളെ എന്തെങ്കിലും തടസ്സമുണ്ടോ? അതുകൊണ്ട് ആത്മപരിശോധനകളും സ്വയം ചോദ്യങ്ങളുമാണ് ജീവിതത്തിൻ്റെ വഴിവിളക്ക് എന്ന ഓർമ്മ എപ്പോഴും നമുക്കുണ്ടാകണം.
6: ഇനി നമ്മൾ കേൾക്കുന്നത് വോയിസ് ഓഫ് പീസ്. നമ്മോട് സംസാരിക്കുന്നത് നാസർ സ്വലാഹി.
7: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്, പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. മഴ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഒരു അനുഗ്രഹമാണ്. ശുദ്ധജലം റീഫില്ലിംഗ് ചെയ്യുന്നതിന് സർവശക്തൻ സംവിധാനിച്ച ഒരു അത്ഭുത പ്രതിഭാസമാണ് മഴ. ഭൂമിയിലുള്ള 97% വെള്ളവും സമുദ്രത്തിലാണുള്ളത്. അവയാണെങ്കിൽ 3.5% മുതൽ ഉപ്പു കലർന്നതുമാണ്. കരയിലെ ജീവജാലങ്ങൾക്ക് ജീവസന്ധാരണത്തിന് സമുദ്രത്തെ നേരിട്ട് ആശ്രയിക്കുവാൻ സാധ്യമല്ല. കരയിൽ ഏകദേശം 65 ലക്ഷം വരെ ജീവവർഗങ്ങൾ ഉണ്ട് എന്നാണ് ശാസ്ത്രത്തിൻ്റെ നിഗമനം. ഇവക്ക് ശുദ്ധജലം ആവശ്യമാണ്. ശുദ്ധജലം നിറഞ്ഞു നിൽക്കുന്ന നദികളെയും കുളങ്ങളെയും കിണറുകളെയും തോടുകളെയും തടാകങ്ങളെയുമാണ് കരജീവികൾ ആശ്രയിക്കുന്നത്. ഈ ജലസ്രോതസ്സുകളിലെ വെള്ളം ഉപയോഗിക്കുകയും ബാഷ്പീകരിക്കപ്പെടുകയും ചെയ്യുന്നതിനാൽ അവയുടെ അളവ് കുറയുന്നു, അല്ലെങ്കിൽ ഒലിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് തീരെ കുറയുന്നു. ഇത് നിറക്കാൻ അള്ളാഹു സംവിധാനിച്ച ഒരു അത്ഭുത പ്രതിഭാസമാണ് മഴ. മഴയില്ലായിരുന്നുവെങ്കിൽ കരയിൽ ജീവിതം അസാധ്യമാകുമായിരുന്നു. ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് ആധാരമായി വർത്തിക്കുന്ന ഘടകങ്ങളിൽ അതിപ്രധാനമായ ഒന്നാണ് മഴ. മനുഷ്യരടക്കം സർവ്വജീവജാലങ്ങൾക്കും ജീവസന്ധാരണത്തിനും അവശ്യം വേണ്ട മഴയെക്കുറിച്ച് ഖുർആനിൽ പല അധ്യായങ്ങളിലും പരാമർശമുണ്ട്. വഅൻസൽനാ മിനസ്സമാ ഇമാ അൻ തൊഹൂറ, ആകാശത്ത് നിന്ന് ശുദ്ധമായ ജലം നാം ഇറക്കുകയും ചെയ്തിരിക്കുന്നു. ഖുർആനിലെ 25-ാം അധ്യായം, സൂറത്തുൽ ഫുർഖാനിലെ 48-ാം സൂക്തം. ലിനുഹി ബിഹി ബൽദത്തം മൈതം വനുസ്ഖീഹി മിമ്മാ ഖലഖ്ന അൻആമം വഅനാസിയ കസീറ, നിർജീവമായ നാടിന് അതുമുഖേന നാം ജീവൻ നൽകുവാനും നാം സൃഷ്ടിച്ചിട്ടുള്ള ധാരാളം കന്നുകാലികൾക്കും മനുഷ്യർക്കും അത് കുടിപ്പിക്കുവാനും വേണ്ടി. ഖുർആനിലെ 25-ാം അധ്യായം, സൂറത്തുൽ ഫുർഖാനിലെ 49-ാം സൂക്തം. മഴയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഖുർആനിക സൂക്തങ്ങളിൽ മഴ ഉണ്ടാവുന്നതെങ്ങനെ, അതിൻ്റെ തോത്, പ്രയോജനം എന്നീ കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്നുണ്ട്. മഴയുടെ തോതിനെക്കുറിച്ച് അള്ളാഹു പറയുന്നത് ഇങ്ങനെ: വല്ലദീ നസ്സല മിനസ്സമാഇ മാഅം ബിഖദരിൻ ഫഅൻശർന ബിഹി ബൽദത്തൻ മൈത, ആകാശത്തു നിന്ന് ഒരു തോതനുസരിച്ച് വെള്ളം വർഷിച്ചു തരികയും ചെയ്തവൻ, എന്നിട്ട് അതുമൂലം നാം നിർജ്ജീവമായ രാജ്യത്തെ പുനർജീവിപ്പിച്ചു. കദാലിക തുഖ്റജൂൻ, അതുപോലെ തന്നെ നിങ്ങളും മരണാനന്തരം പുറത്തു കൊണ്ടുവരപ്പെടുന്നതാണ്. ഖുർആനിലെ 43-ാം അധ്യായം, സൂറത്ത് സുഖ്റുഫിലെ 11-ാം സൂക്തം. സൃഷ്ടികളുടെ ആവശ്യങ്ങൾക്കും അള്ളാഹു ഉദ്ദേശിക്കുന്ന വ്യവസ്ഥകൾക്കും യോജിച്ച നിലയിൽ എന്നത്ര ബി കദരിൻ, ഒരു തോതനുസരിച്ച് എന്നതുകൊണ്ട് കാണിക്കുന്നത്. ഈ സൂക്തത്തിലെ തോതി എന്ന പ്രയോഗം മഴയുടെ രണ്ട് പ്രത്യേകതകളെ വെളിവാക്കി തരുന്നു. ഒന്നാമത്തത്, എല്ലാ കാലവർഷങ്ങളിലും ഭൂമിയിൽ പെയ്തിറങ്ങുന്ന മഴയുടെ അളവ് ഒന്നു തന്നെ എന്നാകുന്നു. ഭൂമിയിൽ നിന്ന് ഓരോ സെക്കൻഡിലും 16 ദശലക്ഷം ടൺ ജലം നീരാവിയായി അന്തരീക്ഷത്തിലെത്തിച്ചേരുന്നുണ്ട്. ഈ അളവ് ഭൂമിയിൽ ഒരു സെക്കൻഡിൽ വർഷിക്കുന്ന മഴയ്ക്ക് തുല്യമാണെന്ന് മനസ്സിലാക്കാം. ഇതിൽ നിന്നും ഗ്രഹിക്കാൻ കഴിയുന്നത്, ഒരു നിശ്ചിത അളവ് ജലം ഒരു സമതുലിത പരിവർത്തിയായി ആകാശത്തിനും ഭൂമിക്കുമിടയിൽ ചുറ്റിക്കറങ്ങുന്നു എന്നാണ്. രണ്ടാമത്തെ പ്രത്യേകത, അത് ഭൂമിയിൽ പതിക്കുന്ന വേഗതയാണ്. അന്തരീക്ഷത്തിൽ മേഘങ്ങൾ കാണപ്പെടുന്നത് ഭൂമിയിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് 1200 മീറ്റർ ഉയരത്തിലാണ്. ഇത്ര ഉയരത്തിൽ നിന്നും സാധാരണ ഗതിയിൽ മഴത്തുള്ളിയുടെ വലിപ്പം ഭാരമുള്ള ഒരു വസ്തു അതീവ പ്രവേഗം കൈവരിച്ച് മണിക്കൂറിൽ 558 കിലോമീറ്റർ വേഗതയിൽ ഭൂമിയിൽ പതിക്കുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. ഈ വേഗതയിൽ ഭൂമിയിൽ വന്നിടിക്കുന്ന ഒരു വസ്തു തീർച്ചയായും കനത്ത നാശനഷ്ടങ്ങൾ വരുത്തിയേക്കാം. മേൽപ്പറഞ്ഞ വേഗതയിൽ മഴത്തുള്ളികൾ ഭൂമിയിൽ പതിക്കാനെങ്ങാനും ഇടവന്നാൽ കൃഷിയിടങ്ങളും ആവാസ കേന്ദ്രങ്ങളും വീടുകളും നശിക്കുമെന്ന് മാത്രമല്ല, മഴയത്ത് ആളുകൾക്ക് ഒന്ന് പുറത്തിറങ്ങി നടക്കണമെങ്കിൽ പ്രത്യേകം മുൻകരുതലുകൾ എടുക്കേണ്ടി വരും. ഇത് 1200 മീറ്റർ ഉയരത്തിൽ നിന്നും പതിക്കുന്ന മഴയുടെ കാര്യം. 10,000 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മേഘങ്ങളിൽ നിന്നും ആപതിക്കുന്ന മഴത്തുള്ളികളുടെ വേഗത ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. അത് വിവരണാതീതമാം വണ്ണം ഭൂമിയിൽ വിനാശം വിതക്കും. എന്നാൽ കാര്യത്തിന്റെ പൊരുൾ അങ്ങനെയല്ല. എത്ര ഉയരത്തിൽ നിന്നായാലും ഭൂമിയിൽ പതിക്കുന്ന മഴത്തുള്ളിയുടെ വേഗത മണിക്കൂറിൽ 8 മുതൽ 10 കിലോമീറ്റർ വരെയാണ്. ഇതിന് കാരണം മഴത്തുള്ളികൾ കൈവരിക്കുന്ന അവയുടെ പ്രത്യേക രൂപമാണ്.
8: ഈ പ്രത്യേക രൂപത്തിലുള്ള മഴത്തുള്ളികൾ കടന്നുപോകുന്ന അന്തരീക്ഷത്തിൽ ഘർഷണം കൂട്ടുകയും അതിവേഗം കൈവരിക്കുന്നതിൽ നിന്നും അതിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. മഴയുടെ തോതിനെക്കുറിച്ച് ഇനിയും പറയാനുണ്ട്. മഴ കടന്നുവരുന്ന അന്തരീക്ഷപ്പാളികളുടെ താപം 0 താഴെ 400 ഡിഗ്രി സെൽഷ്യസ് വരെ താഴാനിടയുണ്ട്. എന്നാൽ മഴത്തുള്ളികൾ ഹിമകണങ്ങളായി മാറുന്നില്ല എന്നതാണ് അത്ഭുതം. ഇങ്ങനെയെങ്ങാനും മാറിയിരുന്നെങ്കിൽ ഭൂമിയിൽ ജീവജാലങ്ങൾക്ക് കനത്ത പ്രഹരമേൽക്കുമെന്നുറപ്പാണ്. ജലം ശുദ്ധമാണെന്നതാണ് ഇതിന് കാരണം. ശുദ്ധജലം താഴ്ന്ന ഊഷ്മാവിൽ ഒരിക്കലും ഉറച്ച് കട്ടയാവുകയില്ല എന്നുള്ളത് സത്യമാണ്. മാത്രമല്ല, ജീവന്റെ നിലനിൽപ്പിന് അത്യാവശ്യമായ വെള്ളത്തിന്റെ ഭൂമിയിലെ മൊത്തം അളവിന് യാതൊരു വ്യത്യാസവും വരാത്ത രീതിയിലാണ് ഇവിടുത്തെ വ്യത്യസ്തങ്ങളായ പ്രക്രിയകൾ സംവിധാനിക്കപ്പെട്ടിരിക്കുന്നത്. സമുദ്രങ്ങളിലൂടെയും കരയിലൂടെയും അന്തരീക്ഷത്തിലൂടെയും ജലം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ ചലനങ്ങളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഈ ജലസഞ്ചാരം വഴി ഭൂമിയിലെ ജലത്തിന്റെ മൊത്തം അളവിൽ വ്യത്യാസം വരുന്നില്ല. ഭൂമിയിലുള്ള ജലത്തിന്റെ 97% കടലിലാണുള്ളത് എന്ന് നാം പറഞ്ഞു. വളരെ വിസ്തൃതമായ സമുദ്രോപരിതലത്തിൽ നിന്നും ധാരാളം ജലം വാഷ്പം വഴി അന്തരീക്ഷത്തിലേക്ക് പോകുന്നു. വർഷം തോറും 450,000 ഘനകിലോമീറ്റർ ജലം ഇങ്ങനെ ബാഷ്പീകരിക്കപ്പെടുന്നുണ്ട് എന്നാണ് കണക്ക്. ഇങ്ങനെ ബാഷ്പീകരിക്കപ്പെടുന്ന ജലം മേഘങ്ങളായി രൂപം കൊള്ളുകയും മഴയും മഞ്ഞുമായി തിരിച്ചു വരികയും ചെയ്യുന്നു. കരയിൽ പതിഞ്ഞ ജലത്തിന്റെ ഭൂരിഭാഗവും നദികളിലൂടെയും മറ്റുമായി വീണ്ടും സമുദ്രത്തിലേക്ക് തന്നെ ചെല്ലുന്നു. ഒരംശം തടാകങ്ങളിലും കുളങ്ങളിലും ശേഖരിക്കപ്പെടുന്നു. അതും ബാഷ്പനം വഴി അന്തരീക്ഷത്തിലെത്തും. ചെടി വലിച്ചെടുക്കുന്ന ജലവും സ്വേദനം വഴി, അതായത് സസ്യങ്ങളുടെ ഇലകളിലും മറ്റു പച്ചഭാഗങ്ങളിലുമുള്ള സൂക്ഷ്മരന്ധ്രങ്ങളിലൂടെ ജലാംശം നീരാവിയായി പുറത്തു പോകുന്നു. അതും അന്തരീക്ഷത്തിലെത്തി നീരാവിയായി പോകുന്നു. ഇങ്ങനെ സമുദ്രത്തിൽ നിന്ന് വരുന്ന ജലം തിരിച്ച് സമുദ്രത്തിൽ തന്നെ എത്തിച്ചേരുന്ന പ്രക്രിയക്കാണ് ജലചക്രം എന്ന് പറയുന്നത്. സമുദ്രത്തിൽ നിന്ന് വരുന്ന ഒരു തുള്ളി വെള്ളം ജലചംക്രമണവും വഴി ജൈവമണ്ഡലത്തിന്റെ വിവിധ മേഖലകളിൽ വ്യാപരിച്ചും കൊണ്ട് ജീവിതമെന്ന പ്രതിഭാസത്തെ നിലനിർത്തുന്നതിൽ സജീവമായ പങ്കുവഹിക്കുന്നു. അലംതറ അന്നല്ലാഹ അൻസലമിനസമാഅം ഫസലഖഹു യനാബീഅ ഫിൽ അർളു സുമ്മ യുഖ്രിജു ബിഹി സർഅൻ മുഖ്തലിഫൻ അൽവാനഹു. നീ കണ്ടില്ലേ, അല്ലാഹു ആകാശത്തു നിന്ന് വെള്ളം ചൊരിഞ്ഞു, എന്നിട്ട് ഭൂമിയിലെ ഉറവിടങ്ങളിൽ അതവൻ പ്രവേശിപ്പിച്ചു. അനന്തരം അത് മുഖേന വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള വിള അവൻ ഉൽപ്പാദിപ്പിക്കുന്നു. പിന്നെ അത് ഉണങ്ങിപ്പോകുന്നു. അപ്പോൾ അത് മഞ്ഞ നിറം പൂണ്ടതായി നിനക്ക് കാണാം. സുമ്മ യജ്അലു ഹുത്താമ ഇന്ന ഫീ ദാലിക ലദിക്റ ലിഉലിൽ അൽബാബ്. പിന്നീട് അവൻ അതിനെ വൈക്കോൽ തുരുമ്പാക്കുന്നു. തീർച്ചയായും അതിൽ ബുദ്ധിമാന്മാർക്ക് ഒരു ഗുണപാഠമുണ്ട്. ഖുർആനിലെ 39-ാമത്തെ അധ്യായം സൂറത്തു സുമറിലെ 21-ാമത്തെ സൂക്തം. മഴ ഭൂമിക്ക് ജലം പ്രദാനം ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, ഭൂമിയെ ഫലഭൂയിഷ്ഠമാക്കുകയും ചെയ്യുന്നുണ്ട്. സമുദ്രങ്ങളിൽ നിന്ന് നീരാവിയായി പൊന്തി മേഘമായി തീരുന്ന ജലകണികകളിൽ ചില ധാതുലവണങ്ങൾ കൂടി അടങ്ങിയിരിക്കുന്നു എന്ന് ശാസ്ത്രം പറയുന്നു. ഫോസ്ഫറസ്, മഗ്നീഷ്യം, പൊട്ടാസ്യം, ചെമ്പ്, സിങ്ക്, കോബാൾട്ട്, ഈയം തുടങ്ങിയ മൂലകങ്ങൾ സ്വയം സ്വീകരിക്കുകയും ചെയ്യുന്നു. മണ്ണിന് വളക്കൂറിന് കാരണമാകുന്ന ഈ മൂലകങ്ങൾ അടങ്ങിയ ജലകണികകൾ ആകാശത്തേക്ക് ഉയർന്ന് മഴയായി വർഷിക്കുകയും ചെയ്യുന്നു. സസ്യങ്ങൾ അവയുടെ വളർച്ചയ്ക്കാവശ്യമായ ലവണങ്ങളും മൂലകങ്ങളും മറ്റു പദാർത്ഥങ്ങളും മഴവെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നു. ആകാശത്തു നിന്ന് അനുഗ്രഹീതമായ വെള്ളം വർഷിപ്പിക്കുകയും എന്നിട്ട് അതുമൂലം പലതരം തോട്ടങ്ങളും കൊയ്തെടുക്കുന്ന ധാന്യങ്ങളും നാം മുളപ്പിക്കുകയും ചെയ്തു. ഖുർആനിലെ 50-ാമത്തെ അധ്യായം സൂറത്തുൽ ഖാഫിലെ 50-ാമത്തെ സൂക്തം. ഭക്ഷണത്തിന്റെ സ്രോതസ് തന്നെ മഴവെള്ളമാണ്. ഫല്യന്ദുരിൽ ഇൻസാനു ഇലാ ത്വആമിഹി. എന്നാൽ മനുഷ്യൻ തന്റെ ഭക്ഷണത്തെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കട്ടെ. അന്ന സ്വബബിനൽ മാ അസ്വബ, നാം ശക്തമായി വെള്ളം ചൊരിഞ്ഞുകൊടുത്തു. സുമ്മ ശക്കക്കിനൽ അർല ശക്ക, പിന്നീട് ഭൂമിയെ നാം ഒരു തരത്തിൽ പിളർത്തി. ഫഅംബത്ന ഫീഹ ഹബ്ബം വഇനബം വഖൽബ വസൈതൂനം വനഹില വഅദായിക ഉൽബ വഫാകിയതം വഅബ. എന്നിട്ടതിൽ ധാന്യവും മുന്തിരിയും പച്ചക്കറികളും ഒലീവും ഈത്തപ്പനയും ഇടതൂർന്നു നിൽക്കുന്ന തോട്ടങ്ങളും പഴവർഗ്ഗങ്ങളും പുല്ലും നാം മുളപ്പിച്ചു. മതാ അല്ലക്കും വലി അൻആമിക്കും, നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും ഉപയോഗിക്കുന്നതിനായിട്ട്. ഖുർആനിലെ 80-ാമത്തെ അധ്യായം സൂറത്ത് അബസയിലെ 24 മുതൽ 32 വരെയുള്ള സൂക്തങ്ങൾ. ആകാശത്തു നിന്ന് നാം ഒരു നിശ്ചിത അളവിൽ വെള്ളം ചൊരിയുകയും എന്നിട്ട് നാം അതിനെ ഭൂമിയിൽ തങ്ങി നിൽക്കുന്നതാക്കുകയും ചെയ്തിരിക്കുന്നു. അത് വറ്റിച്ചു കളയാൻ തീർച്ചയായും നാം ശക്തരാകുന്നു. അങ്ങനെ അത് വെള്ളം കൊണ്ട് നാം നിങ്ങൾക്ക് ഈത്തപ്പനകളുടെയും മുന്തിരിവള്ളികളുടെയും തോട്ടങ്ങൾ വളർത്തിത്തന്നു. അവയിൽ നിങ്ങൾക്ക് ധാരാളം പഴങ്ങളുമുണ്ട്. അവയിൽ നിന്ന് നിങ്ങൾ തിന്നും കൊണ്ടിരിക്കുന്നു. ഖുർആനിലെ 23-ാമത്തെ അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിലെ 18-19 സൂക്തങ്ങൾ. മഴ എങ്ങനെ ഉണ്ടാവുന്നു എന്ന കാര്യത്തിൽ ഒരുപാട് കാലം മനുഷ്യർക്ക് അജ്ഞാതമായിരുന്നു. എന്നാൽ കാലാവസ്ഥ റഡാറുകളുടെ കണ്ടുപിടുത്തത്തോടെയാണ് മഴ രൂപം കൊള്ളുന്ന വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് ശാസ്ത്രം മനസ്സിലാക്കുന്നത്. 3 ഘട്ടങ്ങൾ പിന്നിട്ടാണ് മഴ പെയ്യുന്നത്. മഴക്കാവശ്യമായ അസംസ്കൃത പദാർത്ഥങ്ങൾ നീരാവിയും മറ്റും അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു. മേഘങ്ങൾ രൂപം കൊള്ളുന്നു. മഴയായി പെയ്തിറങ്ങുന്നു. ഖുർആൻ 30:48 സൂറത്തു റൂമിലെ 48-ാമത്തെ സൂക്തം നമുക്ക് ഇങ്ങനെ വായിക്കാം. അല്ലാഹുല്ലദി യുർസിലു റിയാഹ ഫതുസീറു സഹാബം ഫയബ്സുതുഹു ഫിസ്സമാഇ കൈഫ യശാ. അല്ലാഹു ആകുന്നു കാറ്റുകളെ അയക്കുന്നവൻ. എന്നിട്ട് അവ കാറ്റുകൾ മേഘത്തെ ഇളക്കിവിടുന്നു. എന്നിട്ട് അവൻ ഉദ്ദേശിക്കുന്ന പ്രകാരം ആകാശത്തിൽ പരത്തുന്നു. ഫയജ്അലുഹു കിസഫം ഫതറൽ വദ്ക യഖ്റുജു മിൻ ഖിലാലിഹി. അതിനെ അവൻ പല കഷ്ണങ്ങളാക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിനിടയിൽ നിന്നും മഴ പുറത്തു വരുന്നതായി നിനക്ക് കാണാം. സഹോദരന്മാരെ, നാം അല്ലാഹുവിന്റെ അനുഗ്രഹമായ മഴ ആസ്വദിക്കുമ്പോൾ ആ മഴ പെയ്യാൻ സർക്കാവ് അതിനുവേണ്ടി എന്തൊക്കെയാ സംവിധാനങ്ങളാണ് ഒരുക്കിവച്ചത്? മഴയായി പെയ്തിറങ്ങുന്ന ജലത്തെ എങ്ങനെ ഉപകാരപ്രദമായി സൃഷ്ടികൾക്ക് വിശിഷ്യ മനുഷ്യർക്ക് സംവിധാനിച്ചു എന്നും നമ്മെ അത്ഭുതപ്പെടുത്തും. ആ വെള്ളം കുടിക്കുമ്പോഴും ആ ജലം കാരണമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫലവർഗ്ഗങ്ങളും ഭക്ഷണം കഴിക്കുമ്പോഴും നാം നമ്മുടെ സൃഷ്ടാവിനെ ഓർക്കുക. മഴ ലഭിച്ചില്ലെങ്കിൽ നമുക്ക് സൃഷ്ടാവിനോട് പ്രാർത്ഥിക്കാം. അല്ലാഹുമ്മ അസ്കിന ഗൈസം മുഗൈസം മരീഅം മുരീഅ നാഫിയൻ ഗൈറ ലാരിൻ ആജിലൻ ഗൈറ ആജിലിൻ. അല്ലാഹുവേ, സഹായപ്രദവും സുഖപ്രദവും ആരോഗ്യപ്രദവുമായ മഴ ഞങ്ങൾക്ക് കാലതാമസമില്ലാതെ ഉടനെ തരേണമേ. അത് ഉപകാരപ്രദവും വെള്ളപ്പൊക്കമോ ഉരുൾപൊട്ടലോ മറ്റോ ഉള്ള ഉപദ്രവകരമല്ലാത്തതും ആക്കേണമേ. ഇമാം അബൂദാബൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസ്. മഴ പെയ്യുമ്പോൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, അല്ലാഹുവെ പ്രയോജനപ്രദമായ മഴ നൽകേണമേ. മഴ ലഭിച്ചതിന് ശേഷം മുത്തിർനാ ബിഫളിലില്ലാഹി വറഹ്മത്തിഹി, അല്ലാഹുവിന്റെ ഔദാര്യത്താലും കാരുണ്യത്താലും ഞങ്ങൾക്ക് മഴ ലഭിച്ചു. മഴ അമിതമാകുമ്പോഴും പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അല്ലാഹുമ അവാലൈന വലാ അലൈന, അല്ലാഹുമ അലൽ ആകാമി വല്ലിറാബി വബുതൂനുൽ ഔദിയത്തി വമനാബത്തു സജരി. അല്ലാഹുവേ, ഈ മഴ ഞങ്ങളുടെ ചുറ്റുഭാഗങ്ങളിലേക്കും ആക്കേണമേ. ഞങ്ങളുടെ മേൽ നാശമായി ആക്കരുതേ. മലകളിലും താഴ്വരകളിലും മരങ്ങളിലും മരങ്ങളുടെ വേരുകളിലും നീ അത് പെയ്യിക്കണമേ. ഇങ്ങനെ അല്ലാഹുവിന്റെ അനുഗ്രഹമാകുന്ന മഴ നമുക്ക് ലഭിക്കുമ്പോൾ ഇതുപോലത്തെ പല ചിന്തകളും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. ആ സൃഷ്ടാവിനെ നമ്മൾ ഓർക്കുക. ആ സൃഷ്ടാവിന്റെ അനുഗ്രഹത്തിന് നന്ദി ചെയ്യുക. വആഖിറു ദവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
6: ജസാകുമുല്ലാഹു ഖൈർ. മാഷാ അല്ലാ, നമ്മൾ വോയിസ് ഓഫ് പീസ് കേട്ട് കഴിഞ്ഞു. നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് നാസർ സൊലാഹിയാണ്.
0: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം. കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് റേഡിയോ അൽജാബ സംശയ നിവാരണം. സന്ദേഹികളുടെ മനസ്സ് സദാ അസ്വസ്ഥമായിരിക്കും. യഥാസമയം കൃത്യമായ സംശയ നിവാരണം ലഭ്യമായില്ലെങ്കിൽ അവരുടെ മനോഭാവവും മാറും. വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവനെ പിറകോട്ടടിക്കും. മതപരമായ സംശയങ്ങൾക്ക് പണ്ഡിതോചിതമായ പരിഹാരവുമായി അൽജാബ സംശയ നിവാരണം. നിങ്ങൾക്കും നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ പീസ് റേഡിയോയ്ക്ക് അയക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് താഴെ കാണുന്ന ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം എന്ന ഭാഗത്ത് നിന്നും അൽജാബ സംശയ നിവാരണം പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഫീഡ്ബാക്ക് എഴുതുക എന്ന ഭാഗത്ത് നിങ്ങളുടെ സംശയങ്ങൾ ടൈപ്പ് ചെയ്തയക്കുക. കേൾക്കാം പീസ് റേഡിയോ അൽജാബ സംശയ നിവാരണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. هي
9: الحبيبة والمختار صار സ്നേഹം കൊണ്ട് സുദൃഢമാക്കേണ്ട ബന്ധങ്ങളാണ് നമ്മുടെ കുടുംബം. പക്ഷേ ചില തെറ്റിദ്ധാരണകൾ, ആശയവിനിമയത്തിലെ ചില അപസ്വരങ്ങൾ, അതിർ ലംഘിക്കുന്ന ചില ബന്ധങ്ങൾ, അതിലുപരി ചില ദുരഭിമാനങ്ങളും വ്യക്തിദൂഷ്യങ്ങളും ആത്മാർത്ഥമല്ലാത്ത ചെയ്തികളും ഇവയെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ അസ്വസ്ഥത വിതച്ചിട്ടുണ്ട്. പരിഹാരം എവിടെ എന്നറിയാതെ നെട്ടോട്ടുമോടുകയാണ് മനുഷ്യർ. അതെ, ഫലപ്രദമായ പരിഹാരം നിങ്ങളുടെ തൊട്ടരികെയുണ്ട്. പീസ് റേഡിയോ സ്നേഹക്കൂട്. കുടുംബ ബന്ധങ്ങളിലെ താളഭ്രംശങ്ങൾക്കുള്ള ഫലപ്രദമായ പരിഹാരം തേടുന്നവർക്ക് പീസ് റേഡിയോയുടെ അമൂല്യമായൊരു സമ്മാനം. പീസ് റേഡിയോ സ്നേഹക്കൂട്.
1: പീസ് റേഡിയോ.

വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടിയുലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.

0: അടുത്തതായി പീസ് റേഡിയോയിൽ കാലം മായ്ക്കാത്ത കാൽപ്പാടുകൾ ചുവരെഴുത്ത് അവതരിപ്പിക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി ഖുർറിൽ മയാമീൻ വഅല അസ്വാജിഹി ഉമ്മഹാത്തുൽ മുഅ്മിനീൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ബഹുമാന്യരെ, സ്നേഹാദരണീയരായ ശ്രോതാക്കളെ, ചുവരെഴുത്തെന്ന ഈ പരിപാടിയിൽ ഇന്നത്തെ നമ്മുടെ വിഷയം ഉസ്മാൻ റളിയല്ലാഹു തആലാനുവിൻ്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് ഏതാനും വിഷയങ്ങളാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലാനുവിനെ തീവ്രവാദികൾ ഈജിപ്തിൽ നിന്നും ഇറാഖിൽ നിന്നും യമനിൽ നിന്നും മറ്റും കടന്നു വന്ന് മദീനയെ ലക്ഷ്യമാക്കി പിന്നീടവർ മദീനയിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലാനുവിൻ്റെ വീട് വളഞ്ഞ് വധിക്കുകയുണ്ടായ ചരിത്രം, ഇബ്നു സബ എന്ന, അല്ലെങ്കിൽ ഇബ്നു സൗദ എന്ന അബ്ദുള്ള ഇബ്നു സബഇൻ്റെ ദുഷ്ടചിന്തയും വിഷം ചീറ്റുന്ന ആശയങ്ങളും ഇസ്ലാമിക നാടുകളിൽ പ്രചരിക്കപ്പെടുകയും ഇസ്ലാമിൻ്റെ മേൽക്കുപ്പായമിട്ട് കടന്നു വന്ന കപടന്മാർ അത് ഏറ്റുപിടിക്കുകയും അതിനാൽ സ്വാധീനിക്കപ്പെടുകയും അങ്ങനെ ഖലീഫക്കെതിരിൽ പലവിധ ദുരാരോപണങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടത് മുഖവിലക്കെടുത്തി ഇത്തരം പ്രതിവിപ്ലവകാരികൾ ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആലാനുവിനെ വധിക്കുകയുണ്ടായി. ഇവിടെ ചില സംശയങ്ങൾ. നമുക്കറിയാം, ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആലാനുവിനെ വധിച്ചവർ ക്രൂരന്മാരും അവർ കടുത്ത പാതകമാണ് ചെയ്തിട്ടുള്ളത് എന്നും നിസ്തർക്കമായ വിഷയമാണ്. മുഹമ്മദ് ഇബ്നു സിരീൻ റഹ്മത്തുള്ളാഹി അലൈഹി കഅബ തവാഫ് ചെയ്യുന്ന വേളയിൽ ഒരു വ്യക്തി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി മാപ്പിരക്കുന്ന, സങ്കടപ്പെടുന്ന ഒരു രംഗം വിശദീകരിക്കുന്നുണ്ട്. അയാളുടെ വലങ്കൈ ഒരു മരക്കഷ്ണം കണക്കെ വിറങ്ങലിച്ച് മടക്കാനും ചുരുട്ടാനും കഴിയാതെ മാറ്റപ്പെട്ടിട്ടുണ്ട്. അയാൾ പറയുന്നത്, അള്ളാഹുവേ, നീ എന്നോട് പൊറുക്കണം, എനിക്കറിയാം ഞാൻ ചെയ്ത തെറ്റിനാൽ നീ എനിക്ക് പൊറുക്കുകയില്ല എന്ന്. അപ്പോൾ അയാളോട് മുഹമ്മദ് ബിൻ സിരീൻ ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളിങ്ങനെ പറയുന്നത്? അപ്പോൾ അയാൾ പറയുകയാണ്, ഉസ്മാനെ വധിക്കുവാൻ പോയവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ഞാൻ ഉസ്മാൻ

റളിയല്ലാഹുവിനെതിരിൽ മനസ്സിൽ വിദ്വേഷം കുത്തിനിറച്ച്, പക കുത്തിനിറച്ച്, ഈ രീതിയിൽ ഒരു വിഭാഗം ആളുകൾ വിശുദ്ധ മദീനയിൽ താവളമടിക്കുകയുണ്ടായി. അവരുടെ ആ ഹീന കൃത്യം ഉസ്മാനെ സമ്മാനിച്ചത് രക്തസാക്ഷിത്വമാണ്. നോമ്പുകാരനായിരിക്കെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവനായിരിക്കെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലാനെ ആ ഹീനന്മാർ തങ്ങളുടെ കയ്യിലെ ആയുധങ്ങൾ കൊണ്ട് വധിക്കുകയാണ് ചെയ്തത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലാൻഹു അവരോട് പലവിധ ഉപദേശ നിർദ്ദേശങ്ങളും നൽകിയെങ്കിലും അതെല്ലാം ആ തീവ്രവാദികളുടെ, പ്രതി വിപ്ലവകാരികളുടെ മനസ്സിൽ തട്ടാതെ, സ്വാധീനിക്കാതെ വിഫലമാവുകയാണുണ്ടായത്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഈ ആളുകളോട് ഉസ്മാൻ റളിയല്ലാഹു തആലാൻഹു നടത്തിയ പ്രസംഗം. ഉദക്കിറുക്കും ബില്ലാഹ് ഹൽ തഅലമൂന അന്ന ഹിറ ഇൻ ഫദ്ദ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉസ്ബുത് ഹിറ ഫലൈസ അലൈക ഇല്ലാ നബിയുൻ ഔ സിദ്ദീഖുൻ ഔ ഷഹീദ്. അള്ളാഹുവാണെ, ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾക്കറിയുമോ ജബൽ ഹിറ ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അതിന് മുകളിലായിരിക്കെ വിറപ്പൂണ്ട സന്ദർഭം. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഹിറയോട് പറഞ്ഞില്ലേ, ഹിറ നീ അടങ്ങൂ, നിൻ്റെ മേൽ ഇപ്പോൾ ഒരു നബിയും ഒരു സിദ്ദീഖും ഒരു ഷഹീദുമാണ് ഉള്ളതെന്ന്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഹിറയുടെ മുകളിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ ദുന്നൂറൈനിയുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാനെ വിശേഷിപ്പിച്ചത് ഷഹീദ് എന്നാണ്. അതേപോലെ ഉസ്മാൻ റളിയല്ലാഹു തആലാനും അവരോട് പറയുന്നുണ്ട് ഉദക്കിറുക്കും ബില്ലാഹ് ഹൽ തഅലമൂന അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഫീ ജൈശിൽ ഉസ്ര മൻ യുൻഫിഖു നഫഖത്തൻ മുതഖബ്ബല, സ്വീകാര്യമായ ഒരു ചെലവ് ആരാണ് ചെലവഴിക്കുക, ദാനം ആരാണ് നിർവഹിക്കുക. വന്നാസ് മുജ്ഹദൂന മുഅസറൂൻ ഫജഹസ്തു ദാലിക്കൽ ജൈഷ്, ജനങ്ങൾ അന്നാളിൽ വളരെ ക്ലേശത്തിലും ഞെരുക്കത്തിലുമായിരുന്നു, ഞാനാണ് അന്ന് ആ സൈന്യത്തെ ഒരുക്കിയത്. അപ്പോഴും അവർ അതേ എന്ന് പറഞ്ഞു. പിന്നെയും ഉമർ ഉസ്മാൻ റളിയല്ലാഹു തആലാനും അവരെ ഉണർത്തി ഉദക്കിറുക്കും ബില്ലാഹ് ഹൽ തഅലമൂന അന്ന ബിഅറ റൂമ ലം യകുൻ യശ്റബു മിൻഹ അഹദുൻ ഇല്ലാ ബിസമൻ ഫബ്തഅതുഹ ഫജഅൽതുഹ ലിൽ ഗനീ വൽ ഫഖീർ വബ്നി സബീൽ. അല്ലാഹുവാണെ, നിങ്ങൾ ഓർക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ വന്നതിൽ പിന്നെ മുസ്ലിമീങ്ങൾക്ക് കുടിവെള്ളത്തിന് റൂമാ കിണർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അന്ന് കാശ് കൊടുത്തായിരുന്നു അതിൽ നിന്ന് വെള്ളം ആളുകൾ കുടിച്ചിരുന്നത്. മുസ്ലിമീങ്ങൾക്ക് വേണ്ടി, മുസ്ലിമീങ്ങളിലെ ധനികരും ദരിദ്രരും വഴിപോക്കരും എല്ലാം പാനം ചെയ്യുന്നതിന് വേണ്ടി റൂമാ കിണർ ഞാൻ വിലക്ക് വാങ്ങി, അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ സമർപ്പിച്ചു, അത് നിങ്ങൾക്കറിയില്ലേ. ഇങ്ങനെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലാനും അദ്ദേഹം ചെയ്ത സേവനങ്ങളൊക്കെ എണ്ണുന്നുണ്ട്. മസ്ജിദ് നബവി നമസ്കരിക്കുവാൻ ഇടം മതിയാകാതെ നമസ്കാരം കൊണ്ട് ഇടുങ്ങിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അടുത്തുള്ള സ്ഥലം ചൂണ്ടി ഈ സ്ഥലം ആര് വിലക്ക് വാങ്ങി മസ്ജിദ് നബവി വികസിപ്പിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലാനാണ് അത് വിലക്ക് വാങ്ങിയിട്ട് മസ്ജിദ് നബവി വലിപ്പം കൂട്ടിയത്. അതൊക്കെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവരോട് എണ്ണുന്നുണ്ട് ഈ പ്രതിവിപ്ലവകാരികളോട്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ആ മസ്ജിദ് നബവിയിൽ എൻ്റെ വീട്ടിൽ നിന്നിറങ്ങി രണ്ട് റക്അത്ത് നമസ്കരിക്കുവാൻ ഇപ്പോൾ നിങ്ങൾ എന്നെ തടയുകയാണോ? പക്ഷേ ഈ ഉപദേശ നിർദ്ദേശങ്ങളൊന്നും ഏതൊരു മനുഷ്യൻ്റെയും മനസ്സലിയിക്കുന്ന ഇത്തരം ചോദ്യങ്ങളൊന്നും, അതൊക്കെ റാൻമൂളികളായി സമ്മതിച്ചിട്ട് ഈ പ്രതിവിപ്ലവകാരികൾ അവരുടെ മനസ്സലിയാതെ അവർ അദ്ദേഹത്തിനെതിരിൽ നിലയുറപ്പിക്കുകയാണ് ചെയ്തത്. അവർ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലാനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി വധിക്കുകയുണ്ടായി. ഇവിടെ ഒരു ചോദ്യം, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലാൻഹു എന്തുകൊണ്ടാണ് തന്നെ പ്രതിരോധിക്കാതിരുന്നത്? അദ്ദേഹത്തിന് ആയുധമെടുത്ത് അവരോട് പോരാടാമായിരുന്നു, എന്തുകൊണ്ട് അദ്ദേഹം പോരാടിയില്ല? അതേപോലെ സഹാബികൾ മദീനയിൽ ഉണ്ടായിരുന്നു, അവർ എന്തുകൊണ്ട് ഉസ്മാനു വേണ്ടി ഈ പ്രതിവിപ്ലവകാരികളോട് പോരാടിയില്ല? ഇത് രണ്ടും പ്രസക്തമായ ചോദ്യം. ഒന്ന്, അദ്ദേഹം ഈ തീവ്രവാദികളോട് പോരാടാതിരിക്കുവാനുള്ള കാരണം ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വസീയത്താണ്. അതെന്താണ്? തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ചിരുന്ന നാളിൽ തന്നെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് യാ ഉസ്മാൻ ഇന്നല്ലാഹ മുഖമ്മീസുക ഖമീസൻ ഫൈൻ അറാദകൽ മുനാഫിഖൂന അൻ അലാ അൻ തഖ്ലഅഹു ഫലാ തഖ്ലഉഹു ലഹും. ഉസ്മാൻ, അള്ളാഹു നിങ്ങൾക്കൊരു വസ്ത്രം
ഖമീസ് ധരിപ്പിക്കും.

0: കപടവിശ്വാസികൾ നിങ്ങൾ അത് അവർക്ക് ഊരിക്കൊടുക്കുവാൻ ഉദ്ദേശിച്ചു വന്നാൽ ഫലാ തഖ്ലഉഹു ലഹും, അതൊരിക്കലും നിങ്ങൾ അവർക്ക് ഊരിക്കൊടുക്കരുത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞാണ്. കപടവിശ്വാസികൾ അദ്ദേഹത്തിന് അള്ളാഹു ധരിപ്പിക്കുന്ന കമീസ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖിലാഫത്താണ്, അത് നിങ്ങൾ രാജിവെക്കണം, അതിൽ നിങ്ങൾ ഒഴിവാകണമെന്ന് ആവശ്യപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊരിക്കലും ഊരിക്കൊടുക്കരുത്. അവർ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ രാജിവെക്കരുത്, അതേപോലെ തന്നെ ഖിലാഫത്ത് ഒഴിഞ്ഞു കൊടുക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വസിയത്ത് ചെയ്തിട്ടുണ്ട് ആരോട്? ഉസ്മാനോട്. അതുകൊണ്ടാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹു തീവ്രവാദികൾ വന്ന് പലവിധ ന്യായങ്ങൾ പറഞ്ഞ്, ദുർബലമായ ബാലിശമായ ന്യായങ്ങൾ പറഞ്ഞ് അദ്ദേഹം ഖിലാഫത്ത് ഒഴിയണം എന്ന് പറഞ്ഞപ്പോൾ ഒഴിയാതിരുന്നത്. അവരുടെ പ്രചരണങ്ങൾ പ്രചണ്ഡമായി പല വിഷയങ്ങളിലും, മുമ്പൊരു പംക്തിയിൽ പരിപാടിയിൽ അതിൽ ചിലത് നമ്മളിവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ബദറിൽ പങ്കെടുത്തിട്ടില്ല ഉസ്മാൻ, ബദറിൽ പങ്കെടുത്തില്ല എന്നുള്ളത് ശരിയാണ്, അത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചതനുസരിച്ചാണ്. കാരണം റുഖയ്യ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പുത്രി, ഉസ്മാൻ്റെ ഭാര്യയായിരുന്നു. അവർ രോഗിയാണ്, ആ രോഗത്തിൽ അവർ മരണപ്പെട്ടു. അവരുടെ രോഗ ശുശ്രൂഷയ്ക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ശേഷിപ്പിച്ചതാണ് ഉസ്മാനെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ബദർ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ മദീനയിലേക്ക് എത്തുന്ന ആ സമയത്ത് ഞങ്ങൾ റുഖയ്യ റളിയല്ലാഹു തആല അൻഹ മരണപ്പെട്ടിട്ട് അവരെ മറമാടി ബഖീ ഖർഖദിൽ നിന്ന്, ബഖീ ഖബർസ്ഥാനിൽ നിന്ന് തിരിക്കുകയാണ് എന്ന് സഹാബികൾ പറയുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം രോഗഗ്രസ്തയായി തൻ്റെ ഭാര്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പുത്രി കിടക്കുമ്പോൾ ഉസ്മാനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാണ്, നിങ്ങൾക്ക് ബദറിൽ പങ്കെടുത്തവർക്കുള്ള കൂലിയുണ്ട്, യുദ്ധവിഹിതവുമുണ്ട്, നിങ്ങൾ വരേണ്ടതെന്ന്. അതുകൊണ്ടാണ് ഉസ്മാൻ ബദറിൽ പങ്കെടുക്കാതിരുന്നത്. പക്ഷേ അത് ഈ വിപ്ലവകാരികൾക്ക് വിവരമുണ്ടായിരുന്നില്ല, അവർക്ക് അത് അറിയേണ്ട ആവശ്യമല്ല, അത് അവർക്ക് ഒതുക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പറയുന്നത് പോലെയല്ല ന്യായം, ന്യായ ഇപ്രകാരമാണെന്ന് ഇബ്നു ഉമറും മറ്റും ഒതുക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ വികാരം തലയിൽ കയറിയിട്ടുണ്ട് എങ്കിൽ വിവേകം ഉദിക്കാൻ പ്രയാസമാണ്. അതേപോലെ ഉഹദിൽ നിന്ന് ഉസ്മാൻ ഓടി എന്നാണ് മറ്റൊരാരോപണം ഉണ്ടായിരുന്നത്. അത് നമ്മളിവിടെ വിശദീകരിച്ചതാണ്. ഈ പംക്തിയിൽ ഉസ്മാൻ മാത്രമല്ല ഓടിയിട്ടുള്ളത്, ഉഹദിൽ പലരും ഓടിയിട്ടുണ്ട്. അന്നത്തെ ഉഹദിൻ്റെ സാഹചര്യം അതായിരുന്നു, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വധിക്കപ്പെട്ടു എന്നുള്ള വാർത്ത പ്രചരിക്കുകയും അങ്ങനെ പലരും ഓടിയപ്പോൾ അവരിൽ ഉസ്മാനും ഓടിയിട്ടുണ്ട്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിൽ പറഞ്ഞത് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മാപ്പരുളിയിരിക്കുന്നു, അവരുടെ തെറ്റുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുത്തിരിക്കുന്നു എന്നാണ്. ഉഹദിൽ മാത്രമല്ല സഹാബികൾ ഓടിയിട്ടുള്ളത്, ഉസ്മാൻ മാത്രമല്ലല്ലോ ഓടിയിട്ടുള്ളത്. ഹുനൈൻ യുദ്ധത്തിൽ സഹാബികൾ ഓടിയില്ലേ? നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവരെ പിന്നീട് തിരിച്ചു വിളിക്കുകയല്ല ഉണ്ടായത്. അത് യുദ്ധത്തിൻ്റെ ചില സാഹചര്യങ്ങളിൽ ചിലർക്ക് വന്നു പോകുന്നതായ ചില പ്രയാസങ്ങൾ നിമിത്തം അവരിൽ നിന്ന് സംഭവിക്കുന്നതാണ്. എന്തുകൊണ്ട് ഉസ്മാനെ മാത്രം ഈ വിഷയത്തിൽ ലക്ഷ്യമിട്ട് അദ്ദേഹത്തെ ആരോപിക്കുകയും ഇകഴ്ത്തുകയും വേണം? അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്ത ഒരു വിഷയത്തിൽ പിന്നെ എന്തിനു അദ്ദേഹത്തെ പിടികൂടണം? ഇതേപോലെ സകാത്ത് മുതൽ, സദഖ മുതൽ, അതേപോലെ തന്നെ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ വരുമാനമായുള്ള കാലിക്കൂട്ടങ്ങൾ, ആടുമാടൊട്ടകങ്ങൾ, അവർക്ക് മേയാൻ ഉസ്മാൻ റളിയല്ലാഹു തആലന് ഭൂമി നിശ്ചയിച്ചു എന്നുള്ളതാണ് ആരോപികരുടെ മറ്റൊരു വിഷയം. അദ്ദേഹം അൽഹൈമ നിശ്ചയിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന് സ്വാർത്ഥമായൊരു സംഗതിയല്ല, അത് അത് പൊതുമസ്ലഹത്താണ്. ബൈത്തുൽ മാലിൽ ഒട്ടകങ്ങളുണ്ട്, മാടുകളുണ്ട്, ആടുകളുണ്ട് എങ്കിൽ അവർക്ക് മേയണം, എങ്കിൽ അതിന് ഭൂമി വേണം. അതാണ് ഉസ്മാൻ റളിയല്ലാഹു തആലന് വിശാലമാക്കിയത്. അത് ഉസ്മാൻ മാത്രമല്ല ചെയ്തിട്ടുള്ളത്, പിന്നെയോ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടുണ്ട്, ഉമർ റളിയല്ലാഹു തആലന് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു തആലന് അതിൻ്റെ പരിധി കൂട്ടുകയും അതിർത്തി വിസ്തൃതമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതൊരു പുണ്യമാണ്, മാൽകർമ്മമാണ്. ഇതേപോലെ വിശുദ്ധ ഖുർആൻ്റെ ജന്മവുമായി ബന്ധപ്പെട്ട് മുമ്പത്തെ പംക്തിയിൽ നമ്മൾ വിശദീകരിച്ചു. അതിൽ ഉസ്മാൻ റളിയല്ലാഹു തആലന് ചെയ്തത് വലിയൊരു സേവനമാണ്. അത് അലി റളിയല്ലാഹു തആലന്റെ നിർദ്ദേശപ്രകാരമാണ്. ഉസ്മാൻ അത് ചെയ്തില്ലെങ്കിൽ അലി അത് ചെയ്യും എന്ന് വരെ പറഞ്ഞൊരു വിഷയമാണ്. ആർക്കിടയിലും അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിധം ഉസ്മാൻ്റെ സേവനം പ്രശംസനീയമായ സേവനമായിരുന്നു ആ വിശുദ്ധ ഖുർആൻ്റെ ജംഅ്, അഥവാ ഹഫ്സ റളിയല്ലാഹു തആലയിൽ നിന്ന് മുസ്ഹഫ് വരുത്തിച്ച് കോപ്പികൾ അതിൽ നിന്ന് പകർത്തിയെഴുതി അത് തലസ്ഥാന നഗരികളിലേക്ക് അയച്ചു. ആളുകളുടെ പാരായണം ഈ കോപ്പികളെ അടിസ്ഥാനപ്പെടുത്തി വേണം എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിഷ്കർഷിച്ചു. ഇതര കോപ്പികളെ മായിക്കുവാനും കരിക്കുവാനും ആഹ്വാനം ചെയ്തു. മുസഫ് ചുട്ടുകരിച്ചു എന്ന് അത് ഊന്നി സംസാരിച്ചുകൊണ്ട് പ്രതിവിപ്ലവകാരികൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ലക്ഷ്യമാക്കിയിട്ട് വരികയാണ്. പക്ഷെ അദ്ദേഹം ചെയ്തതോ വലിയൊരു സേവനം. അതുകൊണ്ട് ആ വിഷയത്തിൽ നിങ്ങൾ ഉസ്മാനെ ആക്ഷേപിക്കരുതെന്ന് അലി റളിയല്ലാഹു തആല അനു പ്രസംഗിക്കുക വരെ ചെയ്യേണ്ടായി. ഏതായാലും ഈ പ്രതിവിപ്ലവകാരികൾ തീവ്രവാദികൾ വന്ന് ഉസ്മാനോട് ആവശ്യപ്പെടുന്നത് അധികാരത്തിൽ നിന്നൊഴിയണം, ഖിലാഫത്ത് ഒഴിവാക്കണം എന്നുള്ളതാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു ധരിപ്പിക്കുന്ന വസ്ത്രം, ഖിലാഫത്താകുന്ന വസ്ത്രം ഊരണമെന്ന് പറഞ്ഞ് കപട വിശ്വാസികൾ വന്നാൽ ഉസ്മാൻ നിങ്ങളത് അവർക്ക് ഊരിക്കൊടുക്കരുത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കിയതിനാലാണ് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അവരാവശ്യപ്പെട്ടിട്ടും അധികാരത്തിൽ നിന്ന് ഒഴിയാതിരുന്നത് എന്ന് ഇത്തരത്തിൽ നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം പലരും ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അധികാരത്തിൽ കടിച്ചു തൂങ്ങി പിടിച്ചു നിന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വധശ്രമവും പിന്നീട് ഒരു ഹീനവധവും മദീനയിൽ അരങ്ങേറിയത്, പ്രശ്നം ഉണ്ടായത് എന്ന് പലരും തെറ്റായി മനസ്സിലാക്കുന്നതും വായിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പക്ഷവായന നടന്നിട്ടുമുണ്ട്. യഥാർത്ഥത്തിൽ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ സൂക്ഷ്മ ജീവിതമാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മീയോടുള്ള അദ്ദേഹത്തിൻ്റെ ആ അനുസരണ മനസ്ഥിതിയാണ് ഇതിന് പിന്നിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അൽ മുഗീറത്ത് ബിനുൽ അഖ്നസ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെടുന്നുണ്ട്, ഈ പ്രതിവിപ്ലവകാരികളും തീവ്രവാദികളും അദ്ദേഹത്തെ വധിക്കാതിരിക്കുവാൻ ഭരണത്തിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കാൻ പറയുന്നുണ്ട്, ഖിലാഫത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. അൽ മുഗീറ ഇബ്നുൽ അഖ്നസ്. മുഗീറ ഇത് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഉസ്മാൻ കൂടിയാലോചന നടത്തി. അൽ മുഗീറ ഇബ്നു അഖ്നസ് തീവ്രവാദികളിൽപ്പെട്ടവനല്ല, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ അഭിപ്രായം ഉസ്മാൻ മാനിച്ചുകൊണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് കൂടിയാലോചന നടത്തി. എന്ത് വേണം, ഞാൻ എന്ത് ചെയ്യണം, ഉസ്മാൻ ചോദിച്ചു. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഉസ്മാനോട് പറഞ്ഞത് ഇപ്രകാരം സഹിഹായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്താ ഇബ്നു ഉമർ ഉസ്മാനോട് ചോദിച്ചത്? ഇദാ ഖലഅതഹ അമുഖല്ലിദുൻ അൻത ഫിന്നാർ അമുഖല്ലദുൻ അൻത ഫിദ്ദുനിയ ഇദാ ഖലഅതഹ അമുഖല്ലദുൻ അൻത ഫിദ്ദുനിയ ഉസ്മാൻ, നിങ്ങൾ ഇവരാവശ്യപ്പെടുന്നതനുസരിച്ചിട്ട് ഖിലാഫത്ത് ഒഴിവാക്കി എങ്കിൽ നിങ്ങൾ ദുനിയാവിൽ ശാശ്വതവാസിയാണോ? കാലല്ല. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല. അപ്പോൾ ഇബ്നു ഉമർ ചോദിച്ചു, ഫൈലം തഖ്ലഉഹ ഹൽ യസീദൂൻ അലാ അൻ യഖ്തുലുക്, നിങ്ങൾ അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞു കൊടുത്തിട്ടില്ല എങ്കിൽ, ഖിലാഫത്ത് നിങ്ങൾ ഒഴിഞ്ഞിട്ടില്ല എങ്കിൽ, നിങ്ങളെ വധിക്കുക എന്നതിനേക്കാൾ ഏറെ വല്ലതും അവർക്ക് ചെയ്യാൻ പറ്റുമോ? കാലല്ല. അപ്പോൾ ഉസ്മാൻ പറഞ്ഞു, ഇല്ല, ഏറിയാൽ അവർ നിങ്ങളെ വധിക്കും, അതിനപ്പുറം എന്തെങ്കിലും ചെയ്യില്ല. അപ്പോൾ ഇബ്നു ഉമർ ചോദിച്ചു, ഫഹൽ യംലിക്കൂൻ അലക ജന്നത്തൻ ഔനാറ, നിങ്ങൾക്കായി അവർ സ്വർഗമോ നരകമോ ഉടമപ്പെടുത്തുന്നുണ്ടോ? നിങ്ങൾക്കായി അവർ സ്വർഗമോ നരകമോ ഉടമപ്പെടുത്തുന്നുണ്ടോ ഈ തീവ്രവാദികൾ? കാലല. ഉസ്മാൻ പറഞ്ഞു, ഇല്ല. കാല. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറഞ്ഞു, ഫല അറലക അൻ തഖല ഖമീസൻ ഖമ്മസക അല്ലാഹ്, എങ്കിൽ അള്ളാഹു നിങ്ങളെ ധരിപ്പിച്ചതായി ഈ ഖമീസ് വസ്ത്രം അത് നിങ്ങൾ ഊരരുത് എന്നാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത്. അത് ഊരുക എന്നുള്ളത് ഒരിക്കലും ഞാൻ അതിൻ്റെ അഭിപ്രായമായി കാണുന്നില്ല. നിങ്ങൾ ഊരിക്കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അധികാരത്തിൽ നിന്നൊഴിയരുത്. നിങ്ങൾ അഥവാ ഇവർ ആവശ്യപ്പെടുന്നതനുസരിച്ച് ഈ അധികാരത്തിൽ നിന്നൊഴിഞ്ഞാൽ ഫതകൂൻ സുന്നതൻ കുല്ലമ കരിഹ ഖൗമുൻ ഖലീഫതഹും ഔ ഇമാമഹും ഖതലുഹ്, എന്താ സംഭവിക്കാൻ പോണത്? ഇവർ പറയുന്നതനുസരിച്ച് നിങ്ങൾ അത് ഊരിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊരു സുന്നത്തായി മാറും. ഏതൊരു ജനവിഭാഗവും അവരുടെ ഖലീഫയെ വെറുത്താൽ, ഇമാമിനെ വെറുത്താൽ, അവർ ആ ഖലീഫയെ കൊല്ലും. അപ്പോൾ ആളുകൾ വെറുക്കണതിനനുസരിച്ച് അധികാരം ഒഴിയുക, അതൊരു സുന്നത്തായിട്ട് മാറും. നിങ്ങളതിൻ്റെ തുടക്കം കുറിച്ചാൽ ഇതാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയേണ്ടത്. ഈ സംഭാഷണം സഹീഹായ കുറ്റമറ്റ സനദോടുകൂടി ഉദ്ധരിക്കപ്പെട്ട സംഭവമാണ്. അപ്പോൾ നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചതനുസരിച്ച്, സഹാബികൾ നിർദ്ദേശിച്ചതനുസരിച്ച് മാത്രമാണ് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഇവരാവശ്യപ്പെട്ടിട്ടും ഖിലാഫത്ത് ഒഴിഞ്ഞു കൊടുക്കാതെ ഖിലാഫത്തിൽ തുടരുകയുണ്ടായത്. ഇതാണ് അതിൽ ഒരു വിഷയം നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പിന്നെ രണ്ടാമത്തേത്, ഉസ്മാൻ റളിയല്ലാഹു തആല അന്നോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഉസ്മാൻ റളിയല്ലാഹു ഇവിടെ ജീവിച്ച നാളിൽ അദ്ദേഹം ഷഹീദാണ് എന്നുള്ളത്. അദ്ദേഹം ഷഹീദാണെന്നുള്ളത് അത് പല സന്ദർഭങ്ങളിൽ, ഇപ്പം നമ്മൾ ഹിറയുടെ മുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കയറിയപ്പോൾ ഹിറ പുളകം കൊണ്ട് ഇളകിത്തരിച്ചു. ഇതേപോലെ ഉഹദിന് മുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കയറിയപ്പോൾ ഹിറ പുളകം കൊണ്ട് ഇളകിത്തരിച്ചു. സബീറിന് മുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കയറിയപ്പോൾ സബീർ പുളകം കൊണ്ട് ഇളകിത്തരിച്ചു. ഇതൊക്കെ ചരിത്രത്തിൽ കാണാം. അപ്പോളൊക്കെ എന്താ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഷറഫാക്കപ്പെട്ട കാലുകൊണ്ട് ആ ഇളകിത്തരിക്കുന്ന പർവ്വതത്തെ അമർത്തി ചവിട്ടിയിട്ട് പറഞ്ഞത് അടങ്ങൂ എന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട്, നിൻ്റെ മുകളിൽ ഇപ്പോൾ ഒരു നബിയാണുള്ളത്, സിദ്ദീഖാണുള്ളത്, ഷഹീദുമാരാണുള്ളത്. ഉസ്മാൻ മാത്രമുള്ളപ്പോൾ ഷഹീദാണുള്ളത്, ഉസ്മാന് മറ്റു ഷഹീദുമാരുണ്ടായിരുന്നപ്പോൾ പറഞ്ഞത് ഷുഹദാക്കളാണുള്ളത്, രണ്ട് ഷഹീദുമാരാണുള്ളത്. ഇങ്ങനെയൊക്കെ ഹദീസിൻ്റെ ലഫ്ദുകളിൽ കാണാം. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഷഹീദായിട്ടാണ് ഈ ദുനിയാവിൽ നിന്ന് പരലോകത്തേക്ക് പോവുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ജീവിതകാലത്ത് തന്നെ പറഞ്ഞതാണ്. അപ്പോൾ തനിക്ക് രക്തസാക്ഷിത്വമാണ് ഉള്ളത് എന്നുള്ളത് ഉസ്മാനറിയാം. അതുകൊണ്ട് തന്നെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ആ രക്തസാക്ഷിത്വത്തിൽ പ്രതീക്ഷിച്ച് തന്നെയാണ് ഇവിടെ ജീവിക്കുന്നത്. അബ്ദുള്ള ഇബ്നു ഖൈസ് അബൂ മുസല അശരിയിൽ നിന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ദിവസം ബിർ അരീസിൻ്റെ തോട്ടത്തിൽ കാവൽക്കാരനായി നിന്ന സംഭവം വിശാലമായ സംഭവമാണ്. നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ തോട്ടത്തിലാണ് ഉള്ളത്. ബിർ അരീസ് അരീസ് കിണറിൻ്റെ ചുറ്റുമതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അതിലേക്ക് കാലിട്ടിരിക്കുക. അപ്പോൾ തോട്ടത്തിലേക്ക് കടന്നു വരാൻ ഒരാൾ കതക് മുട്ടി. അബ്ദുള്ള ഇബ്നു ഖൈസ് അബൂ മുസല അശരി കാവൽക്കാരനാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുന്നുണ്ട് തുറന്നു കൊടുക്കാൻ, വബശ്ശിർഹു ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാൻ. അപ്പോൾ അത് അബൂബക്കറായിരുന്നു. പിന്നീട് ഉമർ വന്നു തുറന്നു കൊടുക്കാൻ പറഞ്ഞു, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാൻ പറഞ്ഞു. പിന്നെ മൂന്നാമതൊരാൾ വന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കഥക്ക് തുറന്നു കൊടുക്കാൻ, വബശ്ശിർഹു ബിൽ ജന്നത്തി അലാ ബൽവൻ തുസീബുഹു, ഒരു പരീക്ഷണം ഏറ്റതിന് ശേഷം സ്വർഗത്തിൽ പോകും, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് അബൂ മുസ അശരി തുറക്കുന്നത്. അപ്പോൾ ഉസ്മാനാണ്, ഉസ്മാൻ റളിയല്ലാഹു തആല എന്നോട് പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുന്നു, ഒരു മുസീബത്തിന് ഇരയായിട്ടായിരിക്കും നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. അന്ന് ഉസ്മാൻ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുൽ മുസ്താൻ വാലൈഹി തുക്ലാൻ, അള്ളാഹുൽ മുസ്താൻ അള്ളാഹുവിൽ സഹായം തേടുകയാണ്, വാലൈഹി തുക്ലാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയാണ്. അങ്ങനെ ഉസ്മാൻ പ്രവേശിച്ചു, സലാം മോദി. പിന്നീട് ആ കിണറിൻ്റെ അരമതിൽ അവരുടെ മറുവശത്തായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഈ ദുനിയാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച നാളിൽ തന്നെ ഞാനൊരു രക്തസാക്ഷിയായിട്ട് അതിനപ്പുറമാണ് പരലോകത്തേക്ക് പോവുക എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പ്രതിവിപ്ലവകാരികൾ പല പ്രതിലോമ പ്രവർത്തനങ്ങൾ നടത്തിയപ്പോഴും അവർക്കെതിരിൽ ആയുധേന്തിയില്ല, അവരോട് ഏറ്റുമുട്ടിയില്ല, സ്വന്തത്തെ പ്രതിരോധിക്കുവാൻ അവരോട് യുദ്ധം ചെയ്തില്ല. സഹാബികൾ ഇടപെട്ടിട്ടുണ്ട്, ആ വിഷയം തുടർന്ന് നമുക്ക് പറയേണ്ടതുണ്ട്. അദ്ദേഹം അവരെ കൂടി തടഞ്ഞുകൊണ്ട് ക്ഷമിച്ച് അദ്ദേഹം തനിക്ക് പറയപ്പെട്ട രക്തസാക്ഷിത്വം അത് സ്വീകരിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി അദ്ദേഹത്തെ വധിക്കാൻ വാളോങ്ങിയവൻ, ഇഖ്ലഉഹ വനദഉക, അധികാരത്തിൽ നിന്നൊഴിഞ്ഞോ ഞങ്ങൾ നിന്നെ വെറുതെ വിടാം എന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹം മരണം മുന്നിൽ കാണുമ്പോൾ അധികാരം ഒഴിയാതിരിക്കുക, കാരണം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടുള്ള ഈ കൂറും ഗുണകാംക്ഷയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് നടത്തിയതായ ഈ വസീയത്തും അത് മാത്രമാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വധിക്കപ്പെടുന്നത് ഹിജ്റയുടെ 35 ദുൽഹജ്ജ് മാസം 8 ഒരു വെള്ളിയാഴ്ച സുദീനത്തിലാണ്. ഹിജ്റയുടെ 35 ദുൽഹജ്ജ് മാസം 8 അതൊരു വെള്ളിയാഴ്ച സുദിനം. സൂറത്ത് താഹ പാരായണം ചെയ്ത് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു നമസ്കരിച്ചു. ആ നമസ്കാരം അദ്ദേഹം നിർവഹിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിന് ചുറ്റും പ്രതിവിപ്ലവകാരികൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അവർ ഇളകിയാടുകയാണ്. ചരിത്രം പറയുന്നത് അല്പം പോലും തെറ്റില്ലാതെ, ആശയക്കുഴപ്പത്താൽ തെറ്റിപിണയാതെയാണ് അദ്ദേഹം സൂറത്ത് ത്വാഹ പാരായണം ചെയ്തത് എന്നാണ്. അദ്ദേഹം നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചു. ഖുർആൻ മുസഹഫ് മടിയിൽ വെച്ച് പാരായണം ചെയ്തുകൊണ്ട് അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലകും ഫഖ്ഷൗഹും ഫസാദഹും ഈമാന വഖാലു ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ എന്ന ആയത്ത് പാരായണം ചെയ്തു എന്നാണ്. ജനങ്ങൾ അവരോട് പറഞ്ഞാൽ ഇന്നന്നാസ ഖദ് ജമഉ ലകും ഫഖ്ഷൗഹും, ഇന്നന്നാസ് അവിടെ മുശ്രിക്കുകളെയാണ് ഉദ്ദേശിക്കുന്നത്, അവർ നിങ്ങൾക്കെതിരിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു, നിങ്ങൾ അവരെ ഭയക്കൂ എന്ന് വിശ്വാസികളോട് പറയപ്പെട്ടാൽ, ഫഖ്ഷൗഹും നിങ്ങൾ അവരെ ഭയന്നോളൂ എന്ന് പറയപ്പെട്ടാൽ, ഫസാദഹും ഈമാൻ അത് വിശ്വാസികൾക്ക് ഈമാൻ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. വഖാലു വിശ്വാസികൾ പറയും, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, നമുക്ക് അല്ലാഹു മതി, കാര്യങ്ങൾ ഏൽപ്പിക്കുവാൻ ഉത്തമനാകുന്നു അല്ലാഹു. ഈ വചനം മോദി ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തൻ്റെ അടുക്കൽ ഉള്ള ആളുകളോട് പറഞ്ഞത്, ഇന്ന റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖദ് അഹിദ ഇലയ്യ അഹദൻ ഫഅന സാബിറുൻ അലൈഹി, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എന്നോടൊരു കരാർ ചെയ്തിട്ടുണ്ട്, ആ കരാറിൽ ഞാൻ ക്ഷമിച്ച് പിടിച്ചു നിൽക്കുകയാണ് എന്നാണ് പറഞ്ഞത്. എന്താ ക്ഷമിച്ച് പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത കരാറ്, അല്ലാഹു നിങ്ങൾക്ക് ഖിലാഫത്താകുന്ന വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഊരിക്കൊടുക്കാൻ കപടവിശ്വാസികൾ നിങ്ങളോട് ആവശ്യപ്പെടും, പക്ഷേ നിങ്ങൾ അവർക്കത് ഊരി നൽകരുത് എന്നാണ് റസൂലുള്ള പറഞ്ഞതായ കരാർ, ഉടമ്പടി. അതിൽ ഞാൻ ക്ഷമിച്ചു നിൽക്കുകയാണ്, ഞാനത് നിർവഹിക്കാൻ സഹിച്ചു നിൽക്കുകയാണ് എന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി എന്നാണ്. അങ്ങനെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു തൻ്റെ നിലപാട് പ്രഖ്യാപിക്കുകയാണ്. സഹോദരന്മാരെ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വധിക്കപ്പെട്ടു. പ്രതിവിപ്ലവകാരികൾ പല ദിക്കുകളിൽ നിന്നും പല പ്രേരണകളാൽ, ദുഷ്പ്രേരണകളാൽ, കിംവദന്തികളാൽ, പലരുടെയും ദുഷ്പ്രലോഭനങ്ങളാൽ വന്നിട്ടാണ് അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിക്കുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്തുകൊണ്ട് അവരോട് തന്നെ പ്രതിരോധിക്കുവാൻ അവരോട് ഏറ്റുമുട്ടിയില്ല, അവരുടെ ആവശ്യങ്ങൾ മാനിച്ച് അധികാരം ഒഴിഞ്ഞില്ല? അത്തരം ചോദ്യങ്ങൾ മനസ്സിൽ വരുമ്പോൾ അതിനുള്ള മറുപടിയാണ് ഈ പരിപാടിയിൽ ഏതാനും കാര്യങ്ങൾ നമ്മൾ ശ്രവിക്കുകയുണ്ടായത്. മേലായ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും കാര്യങ്ങൾ യഥാവിധം മനസ്സിലാക്കുവാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: ജസാകുമുല്ലാഹു ഖൈർ. ഇന്നത്തെ ചുവരെഴുത്തിൽ നമ്മളോട് സംസാരിച്ചത് അബ്ദുൽ ജബ്ബാർ മദീനി.
2: ഖാല അശ്ശൈഖുൽ ഫാദിൽ فيصل بن سعود العنزي حفظه الله قصيدة نظمتها وأنا بين مصدق ومكذب لخبر طعنك البين من كلاب داعش لوالديهما وأخيهما غدرا وغيلا رحم الله الوالدة وشفى الوالد وابنه لن أصدق ما أذيع قف لا تقل لي ما رأيت وما جرى ما كان حقا ما سمعت وما ترى أنا لن أصدق ما أذيع لأنه حدث تجاوز حد إدراك الورى حتى اليهود ترفعوا عن فعله وبكل أديان الضلالة أنكرا ضجت بلاد المسلمين جميعها وتزلزلت من قبحه أم القرى أطعنت أمك يا خسيس وخنتها وهي التي هجرت لراحتك الكرى أقتلت يا كلب الخوارج من لها حق قضاه الله فيما قدر وقضى بتوحيد له وبغاية الإحسان للأبوين حتى يكبرا من قال للأبوين أف آثم ماذا يقال لمن لقتله منبرا أقتلتما الأبوين حقا لا أرى في الناس أرذل منكما أو أحقرا كلبان خنزيران يكرم عنكما الكلب الذي خلق الوفا قد أظهرا الله قادكما إلى جند الوغى صبحا وأمكن منكما أستشرا فاستبشر الجند الكرام بصبحهم والصبح فيه يحمد القوم السرى إني لأرجو الله جل جلاله ألا يطول مدى التحاكم أشهرا عجل بحكمك أيها القاضي بهم واشف الصدور الحارقات الفطرا في يوم عيد الفطر قص رؤوسهم لنعيش في عيدين في يوم القرى جز الرؤوس ولا تغادر غادرا منهم ولا تدفنهما تحت الثرى دعهم طعاما للكلاب فإنها والله خير في الحفاظ على العرى صاما على الرحمات من أبويهما وعلى دمائهما الزكية أفطرا شفعا بها بعد التهجد غيلة وعلى دماء أخيهما قد أوترا أماه يا من مسها ظلم ويا أبتاه لا خوف عليك ولا امترا لا تجزعا من فعل نذل غادر كتب الإله عليه أن يتجمرا إبليس أعمى عقله وفؤاده وبداعش الحمق اقتدى فتنمرا الله قد جازاكما طوبى كما دل الحديث وفيه أحمد أخبرا كل البلاد بنوكما أما هما عمل على غير الصلاح توفرا.

0: നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. ഒരു കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും, ഒരൽപ്പം മീൻ വാങ്ങുമ്പോഴും, ഒരു പുതിയ വീടിന്റെ നിർമ്മാണം നടക്കുമ്പോഴും, ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയ പഠന രംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ ഖബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയ പഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത ഖബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്വലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.
1: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രളയജലം മനുഷ്യന്റെ ജീവിതമെടുത്ത വാർത്തകൾക്കു പിന്നാലെ അവർക്കു വേണ്ടി ഭക്ഷണവും വസ്ത്രവുമൊക്കെ ഒരുക്കുന്ന നേരങ്ങളിൽ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആളുകൾ അടുക്കി വെച്ച ഒരിക്കലും തൊടാത്ത ഭംഗിയുള്ള വസ്ത്രങ്ങൾ വലിയ ചാക്കിലാക്കി ഇത്തരം കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്നിടാറുണ്ട്. ഇത് കാണുമ്പോൾ പലപ്പോഴും തോന്നാറുള്ളത്, വീട്ടിലെ വിവിധ പ്രായക്കാരായ കുട്ടികൾക്ക് പരസ്പരം നൽകാവുന്ന ഈ വസ്ത്രങ്ങൾ, പക്ഷേ അവൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം എൻ്റെ കുട്ടി ഇനി എങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം അവർക്കെങ്ങനെ കൊടുക്കും എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും അത് മൂലയിലിട്ട് നശിപ്പിക്കാറാണ് പതിവ്. ഒരു പുതിയ കൾച്ചർ നമുക്കിടയിൽ വരണം. ജ്യേഷ്ഠനും അനിയനും പെങ്ങളും അങ്ങനെ അങ്ങനെ കുടുംബബന്ധത്തിലെ വ്യക്തികൾക്കിടയിൽ അവരുടെ മക്കൾക്ക് വേണ്ടി വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും. ആ വില കൂടിയ വസ്ത്രങ്ങൾ അത് കൃത്യമായി വൃത്തിയാക്കി പരസ്പരം ഉപയോഗിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിന്, നമ്മുടെ ബജറ്റിനെ നിയന്ത്രിക്കാനും നമ്മുടെ കുടുംബ സംവിധാനങ്ങൾക്കിടയിൽ പുതിയ ആത്മബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാനും നമ്മുടെ ഇടയിലെ ഈഗോ ക്ലാഷുകളെ ഇല്ലാതാക്കാനും ഏറെ ഉപകരിക്കും. മാത്രമല്ല, ദൂർത്തിനെതിരെയുള്ളൊരു പാഠം കുട്ടികൾക്ക് പകരാനും ആ ഒരു പുതിയ വഴിയിൽ അവരുടെ ചിന്തകളെ തിരിച്ചുവിടാനും പറ്റും. നമ്മുടെ കുട്ടിയുടെ ഉപയോഗിച്ച വസ്ത്രം നാട്ടിലേതെങ്കിലും ദരിദ്രർക്കു മാത്രം കൊടുക്കാനുള്ളതല്ല. ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലത് പുതിയത് വാങ്ങി നമുക്ക് കൊടുക്കാം. അനിയന്റെ കുട്ടിക്കും ജ്യേഷ്ഠന്റെ കുട്ടിക്കും പെങ്ങളെ കുട്ടിക്കും ഒക്കെ പരസ്പരം കൈമാറുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ആ വസ്ത്രങ്ങൾക്ക് കേടുപാട് വന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് വീടുകളിൽ നിന്നെങ്കിലും ഉപയോഗിക്കാൻ പലപ്പോഴും ഇത് പറ്റും. വിജയകരമായി പരീക്ഷിക്കപ്പെട്ട ഈ ഒരു ആശയത്തിൻ്റെ സാധ്യതയെ ഓരോരുത്തർക്കും അവരുടെ ജീവിത പരിസരത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കാവുന്നതാണ്.
1: ഡ്രൈവിംഗിലാണോ, അടുക്കളയിലെ തിരക്കിലാണോ, അതോ വിശ്രമവേളയിലും പീസ് റേഡിയോ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. ഖുർആൻ പാരായണവും പഠനവും പ്രഭാഷണങ്ങളും നന്മയുടെ ശകലങ്ങളുമായി നിങ്ങളുടെ ഓരോ നിമിഷവും ധന്യമാക്കാൻ പീസ് റേഡിയോ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഈ നല്ല കൂട്ടുകാരനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? പീസ് റേഡിയോയ്ക്കായി നമുക്കും എന്തെങ്കിലും ചെയ്യാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഇൻസൈറ്റിലേക്കാണ് കടക്കുന്നത്. ഇസ്ലാമിനെ അറിയേണ്ടത് പ്രമാണങ്ങളിലൂടെയാണ്. പ്രമാണബദ്ധിതമായി ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ഇൻസൈറ്റ് പ്രോഗ്രാമിലെ ഇന്നത്തെ വളരെ പ്രസക്തമായ ഒരു എപ്പിസോഡിൽ പ്രവാചക മാതൃക കെട്ടുകഥയും അഷ്റഫ് സലഫി വാണിയമ്പലം നമ്മളോട് സംസാരിക്കുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും വലിയ മാതൃകയായിട്ടുള്ളത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ ആ ഒരു വിഷയം അറിയിക്കുന്നുണ്ട്. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽയൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. അള്ളാഹുവിനെ ആഗ്രഹിക്കുന്ന, പ്രതിഫലം ആഗ്രഹിക്കുന്ന, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആളുകൾക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് ഒരു മുസ്ലിമിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും മാതൃകയാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് പിന്തുടരുക, അത് മാതൃകയാക്കുക, അത് തൻ്റെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുക എന്നതിന് ഒരു മുസ്ലിം ഏറെ താല്പര്യം കാണിക്കുകയും അതിൽ പരിശ്രമിക്കുകയും ചെയ്യും. പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും അത് നമുക്ക് മാതൃകയാണ്. എന്നാൽ ചില ആളുകളൊക്കെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്ഷമയെക്കുറിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിതത്തിൽ അനുവർത്തിച്ച, നേടിയെടുത്ത, ഉണ്ടായിരുന്നതായ ആ ഒരു ക്ഷമയെന്ന, സുബറെന്ന, സഹനമെന്ന ആ ഒരു മഹത്തായ സ്വഭാവത്തെക്കുറിച്ചൊക്കെ കളിയാക്കി പറയാറുണ്ട്. ചരിത്രത്തിൻ്റേതോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രന്ഥങ്ങളിലോ ഒക്കെ വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ എഴുതപ്പെട്ടത് കൃത്യമായ അവലംബം ഇല്ലാത്ത കഥകളുണ്ടാവാം, പലതും കെട്ടിച്ചമച്ചുള്ളത് ദുർബലമായ പല കാര്യങ്ങളും ഉണ്ടാവാം. എന്നാൽ അതല്ല പ്രമാണങ്ങളിൽ തന്നെ. അതുകൊണ്ട് അങ്ങനെ ദുർബലമായ ചില റിപ്പോർട്ടുകൾ പലതിലും വന്നു എന്നതിൻ്റെ പേരിൽ, പല കഥകളും ഉണ്ടായി എന്നതിൻ്റെ പേരിൽ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉണ്ടായിരുന്നതായ മഹത്തായ സവിശേഷ സ്വഭാവങ്ങൾ ഒരിക്കലും ഇല്ലാതാവുകയില്ല. അതിന് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടതായ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ചില ആളുകൾ ആ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ചപ്പുചവറുകൾ കൊണ്ടുവന്നിട്ടിരുന്ന ഒരു സ്ത്രീയുടെ വിഷയത്തെക്കുറിച്ച് വന്ന ആ ഒരു സംഭവമുണ്ട്. അത് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വബറിന് അതല്ലാത്ത ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങളൊക്കെ ധാരാളം നമുക്ക് കാണുവാൻ സാധിക്കും. ഹദീസുകളിൽ വന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മുശ്രിക്കുകളിൽ നിന്ന് അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്ന ഉപദ്രവങ്ങൾ, കള്ളനെന്നും അതുപോലെ തന്നെ ജ്യോത്സ്യനെന്നും മരണക്കാരനാണെന്നും ഒക്കെ വിളിച്ച് ആക്ഷേപിച്ച് ഉപദ്രവിച്ചപ്പോഴൊക്കെ ക്ഷമ കൈക്കൊണ്ടത്, അങ്ങേയറ്റത്തെ സഹനത്തോടുകൂടി മുന്നോട്ട് പോയത്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ബൈന നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ സാജിദുൻ വഹൗലഹു നാസുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ കിടക്കുന്ന ആളുകൾ ചുറ്റുമുണ്ട്. മിൻ ഖുറൈശ്, ഖുറൈശികളിൽ നിന്ന്. ജാ ഉഖബത്തുബിന് അബി മുഈത്ത് ബിസ്സലാ ജസൂർ, അതെ, ഉഖബത്തുബിന് അബി മുഈത്ത് ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിൻ്റെ കുടൽമാല കൊണ്ടുവരികയാണ്. അത് കൊണ്ടുവന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫഖദഫഹു അലാ ദഹ്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ മുതുകിൽ ഇങ്ങനെ ഇടുക. ഫലം യർഫ റഅസഹു, സുജൂദിൽ നിന്ന് തല ഉയർത്താൻ സാധിക്കുന്നില്ല. ഫജാഅത് ഫാത്തിമ അലൈഹി സലാം, മകൾ തൻ്റെ കരളിൻ്റെ കഷ്ണമായ പ്രിയ പുത്രി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വരുന്നു. ഫഅഖദത്ഹു മിൻ ദഹ്രിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ നിന്ന്, മുതുകിൽ നിന്ന് അതെടുത്തു മാറ്റുന്നു. വദഅത് അലാ മൻസന, അത് ചെയ്ത ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സന്ദർഭത്തിൽ അവിടെ അത്രയും ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എറിഞ്ഞോടിച്ച സഖൈഫ് ഗോത്രത്തിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ ആയിഷ റളിയല്ലാഹു തആല അൻഹ അവർ പറയുന്നുണ്ട്, നബിയെ, ഉഹ്ദ് യുദ്ധത്തെക്കാൾ നിങ്ങൾക്ക് പ്രയാസകരമായ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അതെ, ഇബ്നു അബ്ദിയാലിയാൽ, ഇബ്നു അബ്ദി കുലാൽ ഇവരുടെ അടുക്കലേക്ക്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിലേക്ക് പ്രബോധനവുമായി കടന്നു ചെന്ന സന്ദർഭത്തിൽ അവിടെയുള്ള മക്കളെക്കൊണ്ട്, അവിടെയുണ്ടായിരുന്നവരെ, പിള്ളേരെ കൊണ്ട് എറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ നിന്ന് രക്തം ഒഴുകുന്ന അവസ്ഥയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഈത്തപ്പന ചുവട്ടിൽ വന്നിരുന്ന് ജിബ്രീൽ വന്നു, ഇന്നല്ലാഹു ഖദ് സമിഅ ഖൗല ഖൗമികലക, നിശ്ചയമായും ഈ ഖൗമിൻ്റെ, നിങ്ങളോട് പറഞ്ഞ ആ വാക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല കേട്ടിട്ടുണ്ട്. വമാ റദ്ദു അലൈക്, അവർ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്തത് അല്ലാഹു സുബ്ഹാനഹു വതആല കേട്ടിട്ടുണ്ട്. വഖദ് ബഅസ അല്ലാഹു ഇലൈക മലക്കൽ ജിബാൽ, അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളിലേക്ക് മലക്കുൽ ജിബാലിനെ, പർവ്വതങ്ങളുടെ മലക്കിനെ അയക്കും, നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ അവരിൽ ചെയ്യാൻ. മലക്കുൽ ജിബാലിനെ വിളിക്കുന്നു, മലക്കുൽ ജിബാൽ വരുന്നു, യാ മുഹമ്മദ്, അതെ, ദാലിക ഫീ മാ ശിഅ്ത, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതേപോലെ ഈ രണ്ട് പർവ്വതങ്ങൾ, സഫ മർവ കുന്നുകൾ, അവർക്കിടയിൽ അവരെ കൊണ്ട് നശിപ്പിക്കണോ, അത് അതിനിടയിലാക്കിക്കൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ബൽ അർജു അൻ യുഖ്രിജ അല്ലാഹു മിൻ അസ്ലാബിഹിം മൻ യഅബ്ദുല്ലാഹ വഹ്ദഹു ലാ യുശ്രിക്കു ബിഹി ഷൈഅ, ഇല്ല, അവരിൽ നിന്ന് അള്ളാഹുവിനെ മാത്രം ആരാധന നിർവഹിക്കുന്ന ഒരു വിഭാഗം അവരുടെ മുതുകുകളിൽ നിന്നുണ്ടാകുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു, അള്ളാഹുവിൽ ശിർക്ക് വെക്കാത്ത ഒരു വിഭാഗം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്ഷമയുടെ, അതെ, അത്രത്തോളം ഉപദ്രവങ്ങൾ ചെയ്തിട്ടും, അല്ലാഹു മഗ്ഫിർ ലി ഖൗമി ഇന്നഹും ലാ യഅലമുൻ, എൻ്റെ ജനതയ്ക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ, അവർ അറിവില്ലാത്തവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പല രൂപത്തിൽ ഉപദ്രവിക്കുകയും പ്രയാസപ്പെടുത്തുകയും ഒക്കെ ചെയ്തത് ചെയ്തിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചത് ആ സബറിൻ്റെ, ക്ഷമയുടെ. അങ്ങനെ ജീവിതത്തിൽ പല നിലക്കുള്ള പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട്, അപ്പോഴൊക്കെ അങ്ങനെ തന്നെ പച്ച വെള്ളവും അതുപോലെ തന്നെ ഈത്തപ്പഴമല്ലാതെ മറ്റൊന്നും കഴിക്കാനില്ല ആ ഒരു സന്ദർഭത്തിലും മാസങ്ങളോളം പട്ടിണി കിടന്ന അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏത് വിഷയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷമിച്ചത്, തൻ്റെ തനിക്കേറെ സപ്പോർട്ടായിരുന്ന, തനിക്ക് ആശ്വാസമായിരുന്ന തൻ്റെ പിതൃവൻ അബൂ താലിബ് മരണപ്പെട്ടപ്പോഴും, തൻ്റെ പ്രിയപത്നി ഖദീജ റളിയല്ലാഹു തആല അൻഹ തൻ്റെ കൂടെ തനിക്കെല്ലാ നിലക്കും സഹായമായിരുന്ന തൻ്റെ മക്കളുണ്ടായത് അവരിലാണ്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന അവർ അവരുടെ വിയോഗം ആമുൽ ഹുസ്ന് ദുഃഖവർഷം എന്നാണ്. അതുപോലെ തന്നെ എല്ലാവരും ഫാത്തിമ അല്ലാതെ ബാക്കി എല്ലാവരും തൻ്റെ ജീവിതകാലത്ത് തന്നെ മരണപ്പെട്ടിട്ടും അവിടെയൊക്കെ ക്ഷമിച്ചതും തൻ്റെ പിതൃവൻ ഹംസ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടതും, ഇങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളിലൊക്കെ ഈ ജീവിതത്തിലെ പല പ്രയാസ സന്ദർഭങ്ങളിലും ക്ഷമയുടെ അങ്ങേയറ്റത്തെ അതുപോലൊരു ക്ഷമ, ഒരു സഹനം നമുക്ക് കാണുവാൻ സാധ്യമല്ല. അത്രത്തോളം ലോകത്തിന് മാതൃകയായി ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ഏത് മേഖലകളിലും മാതൃകയാക്കാവുന്ന വ്യക്തിത്വം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോളം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോളം ലോകത്ത് മറ്റാരുമില്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഈ ജീവിത യാഥാർത്ഥ്യത്തിൽ നിന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെക്കുറിച്ച്, അതാണ് ആ സ്വഭാവത്തിൻ്റെ ഇന്നക അലാ ഖുലുഖിൻ അദീം എന്ന് പറഞ്ഞല്ലോ, മഹത്തായ സ്വഭാവത്തിനുടമ, വലി റബ്ബിക ഫസ്ബിർ, റബ്ബിന് വേണ്ടി ക്ഷമിക്കാൻ, അതെ, വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും, അതെ, ക്ഷമയോടുകൂടി മനസ്സിനെ പിടിച്ചു നിർത്താൻ, വസ്ബിർ ഫഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ, ക്ഷമിക്കുക, നന്മ ചെയ്യുന്നവരുടെ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വതആല നഷ്ടപ്പെടുത്തി കളയുകയില്ല, വസ്ബിർ വമാ സബറുക ഇല്ലാ ബില്ലാ, ക്ഷമിക്കണം നിങ്ങൾ അള്ളാഹുവിനു വേണ്ടിയല്ലാതെ ക്ഷമയില്ല, വലാ തഹ്സൻ അലൈഹിം, ഇങ്ങനെ പല നിലക്കും ദുഃഖിക്കേണ്ടതിൽ ആശ്വാസനത്തിൻ്റെ വചനങ്ങൾ, ഫസ്ബിർ ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, പല പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ ജീവിതത്തിൽ, പല നിലക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമൂഹത്തിൽ അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വസ്ബിർ അലാമാ യഖൂലൂൻ വഹ്ജുർഹും ഹജ്റൻ ജമീല, വളരെ സുന്ദരമായിക്കൊണ്ട് അതിനെ വിട്ടേക്കാൻ വേണ്ടി ആളുകൾ പറയട്ടെ, അതിനെയൊന്നും തന്നെ പ്രകോപിതനായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പ്രതികരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അങ്ങേയറ്റത്തെ സുന്ദരമായ സബറിൻ്റെ ക്ഷമയുടെ മാതൃകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, തൻ്റെ അനുചരന്മാരോടും പഠിപ്പിച്ചത് എന്നതാണ്. യാസർ കുടുംബമേ ക്ഷമിക്കുക, റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് സ്വർഗമുണ്ട് ആ ഒരു ക്ഷമയുടെ സന്ദർഭങ്ങളിൽ. അപ്പം അത് എന്തല്ല, ക്ഷമ സഹനം സബർ എന്നത് അത് മഹത്തായൊരു സ്വഭാവമാണ്. തിരിച്ചടിക്കാൻ സാധ്യമായിരുന്ന സന്ദർഭത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാപ്പ് കൊടുത്ത ക്ഷമിച്ച ആ ഒരു ചരിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉപദ്രവം ചെയ്ത, തൻ്റെ അനുചരന്മാരോട് ഉപദ്രവം ചെയ്ത, അക്രമം ചെയ്ത ആളുകളൊക്കെ മുന്നിലുണ്ടായിരുന്നിട്ടും ഇദ്ഹബു അൻതുമുത്തുലഖാ, നിങ്ങൾ പോവുക, നിങ്ങൾ സ്വതന്ത്രരാണ്, ഇത് ആദാ യൗമുൽ മർഹമ, കാരുണ്യത്തിൻ്റെ ദിവസമാണെന്ന് പറഞ്ഞ് തിരിച്ചടിക്കാൻ ശക്തി ഉണ്ടായിരുന്നിട്ടും ക്ഷമിച്ച ആ ഒരു ചരിത്രം. അതുകൊണ്ട് പ്രവാചകനെ ആ വിഷയത്തിൽ കളിയാക്കേണ്ടതില്ല. ഏതെങ്കിലും ഒരു ദുർബലമായ റിപ്പോർട്ട് ഏതെങ്കിലും ചരിത്ര ഗ്രന്ഥങ്ങളിലോ മറ്റോ വന്നതിൻ്റെ പേരിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്ഷമ ആളുകൾ അങ്ങനെ അധിക്ഷേപിക്കുന്ന ക്ഷമ മുഹമ്മദ്, അത് ലോകത്തിന് പാഠമാണ്. മനുഷ്യർക്കാകമാനം വലിയ മാതൃകയാക്കുവാനുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്ഷമ എന്നുള്ളത്. അത് സഹനം, അത് ലോകത്തൊരാൾക്കും ഒരാളിലും അത് കാണാൻ സാധ്യമല്ല. അത്രത്തോളം ലോകത്തിനത് മാതൃകയാണ്, വിശ്വാസികളായ ആളുകൾ. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, അതാ ക്ഷമയുടെ, സഹനത്തിൻ്റെ. ഇങ്ങോട്ട് ഉപദ്രവിച്ചവരോടും അങ്ങോട്ട് നന്മ ചെയ്ത, ഇദ്ഫഅ ബില്ലതീ അഹ്സൻ فإذا الذي بينك وبينه عداوة كأنه ولي حميم. വിശുദ്ധ ഖുർആനിന്റെ സന്ദേശം അതാണ്, ഇങ്ങോട്ട് തിന്മ ചെയ്ത ആളുകൾക്ക് നന്മ കൊണ്ട് പ്രതികാരം ചെയ്യാൻ, അതിന് പ്രതികരിക്കാൻ വേണ്ടി പഠിപ്പിച്ചു. വലാ തസ്തവിൽ ഹസനത്തു വല സയ്യ, നന്മയും തിന്മയും സമമാവുകയില്ല. തിന്മ ചെയ്തവരോട് നന്മ കൊണ്ട് പ്രതികരിക്കാൻ, അപ്പോൾ ശത്രുക്കളെല്ലാം മിത്രമായി തീരുന്നതാണ് എന്ന് ശക്തമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ മാതൃകകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങോട്ട് ഉപദ്രവിച്ച ആളുകൾക്ക് ക്ഷമിച്ച, ആക്രമിച്ച ആളുകളോട് ക്ഷമ കൊണ്ട് പ്രതികരിച്ച, ജീവിത പ്രയാസങ്ങളിൽ ക്ഷമിച്ച, ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ക്ഷമിച്ച, അങ്ങേറ്റത്തെ സഹനത്തോടുകൂടി മുന്നോട്ടു പോയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം വിശ്വാസികൾക്കേറെ മാതൃകാപരമാണ്. അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. അത് ആരൊക്കെ തന്നെ പരിഹസിച്ചാലും കളിയാക്കിയാലും ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതാല വറഫഅനാലക ദിക്റക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനവും അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ പേരും അല്ലാഹു ഉയർത്തിയിട്ടുണ്ട്. അതിൽ ലോകർക്ക് മാതൃകയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
3: ബാരക്കല്ലാഹു ഫീക്. ഇൻസൈറ്റിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പ്രവാചക മാതൃക കെട്ടുകഥയോ ഈ വിഷയത്തിൽ വളരെ നല്ലൊരു സംസാരമാണ് നമ്മൾ കേട്ടത്. നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ ഇതുവരെ ഉണ്ടായിരുന്നത് അഷ്റഫ് സലഫി.

0: പതിവുപോലെ കേൾക്കാൻ കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. തിരുമൊഴികൾ.
1: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
0: സ്ത്രീകളിൽ പരിപൂർണത നേടിയവർ എന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് ബഹുമാന്യനായ കെ വി മുഹമ്മദ് അലി ഇന്നും പതിവുപോലെ നമ്മോട് സംസാരിക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. عن أبي موسى الأشعري رضي الله عنه قال قال رسول الله صلى الله عليه وسلم كمل من الرجال كثير ولم يكمل من النساء إلا مريم بنت عمران وآسية بنت امرأة فرعون وفضل عائشة على النساء كفضل الثريد على سائر الطعام. صحيح البخاري لم صحيح مسلم لم وانيت الله نمك واي كنا قلنا ഒരു ഹദീസാണ് കേൾപ്പിച്ചത്. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ആണ് ഹദീസിന്റെ നിവേദകൻ. അബൂ മൂസ അബ്ദുല്ലാഹി ബിൻ ഖൈസ് ബിൻ സുലൈമുൽ അശ്അരി എന്നാണ് മുഴുവൻ പേര്. അബ്ദുല്ലാഹി ബിൻ ഖൈസ് എന്നാണ് അബൂ മൂസ അശ്അരിയുടെ ശരിയായ നാമം. നമുക്കറിയാവുന്നതുപോലെ അബൂ മൂസ അശ്അരി എന്ന പേരിലാണ് അദ്ദേഹം പ്രസിദ്ധനായത്. ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മക്കയിൽ വന്നിട്ടുണ്ട്. പല കാര്യങ്ങൾക്കും കച്ചവടത്തിനും മറ്റുമൊക്കെയായി മക്കയിൽ എത്തുന്ന വ്യക്തിയാണ് അദ്ദേഹം. ആ സന്ദർഭത്തിലാണ് ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും അങ്ങനെ മുസ്ലിമാകുന്നതും. പിന്നീട് അദ്ദേഹം തന്നെ യമനിലുള്ള തൻ്റെ കബീലയിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് ശേഷം 50-ലധികം ആളുകളുമായി അദ്ദേഹം മദീനയിലേക്ക് ഒരു കപ്പലിൽ പുറപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ മാതാവൊക്കെ ഉണ്ടായിരുന്നു എന്ന് കാണാം. എന്നാൽ അബ്സീനിയയിലാണ്, ഹബ്ഷയിലാണ്, എത്യോപ്യയിലാണ് കപ്പൽ ചെന്നടിഞ്ഞത്. ജഫർ നബി താലിബും സ്വഹാബികളിൽ പലരും അവിടെയുള്ള സന്ദർഭത്തിൽ പിന്നീട് അവരെല്ലാവരും രണ്ട് കപ്പലിലായി മദീനയിലേക്ക് പുറപ്പെട്ടു എന്നതാണ് ചരിത്രം. ഖൈബർ യുദ്ധം കഴിഞ്ഞ് മടങ്ങുന്ന അവസരത്തിൽ ഹിജ്റ ഏഴാം കൊല്ലമാണ് പിന്നീട് അവർ അവിടെ വെച്ച് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണശേഷവും അദ്ദേഹം മറ്റുള്ള ഇസ്ലാമിക വിജയങ്ങളിലെ മുന്നേറ്റങ്ങളിലൊക്കെ അദ്ദേഹം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം മരണപ്പെട്ടത് ഏത് വർഷത്തിലാണെന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. 44 ഹിജ്റ 44 ആണ് എന്നതാണ് പ്രബലമായ അഭിപ്രായം. എന്നാൽ 42, 49, 50, 52, 53 എന്നിങ്ങനെയുള്ള അഭിപ്രായങ്ങളും ഉണ്ട്. മക്കയിൽ വെച്ചാണ് മരണം എന്നതാണ് പ്രബലമായ അഭിപ്രായം. എന്നാൽ കൂഫക്കടുത്താണ് എന്നും പറയുന്നുണ്ട്. ഇവിടെ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഖമല മിന റിജാലി കസീറുൻ, പുരുഷന്മാരിൽ നിന്ന് ധാരാളം പേർ സമ്പൂർണരായിട്ടുണ്ട്, പരിപൂർണരായിട്ടുണ്ട്. എന്നാൽ വലം യഖ്മുൽ മിന നിസാഇ ഇല്ല മറിയമു ബിന്ത് ഇമ്രാൻ, എന്ന സ്ത്രീകളിൽ നിന്നും സമ്പൂർണത നേടിയവരായിട്ടില്ല ഇമ്രാന്റെ മകൾ മറിയമല്ലാതെ, വാസിയ ഇമ്രാത്തു ഫിർഔന, ഫിർഔനിന്റെ ഭാര്യ ആസിയയുമല്ലാതെ. അപ്പോൾ പുരുഷന്മാരിൽ നിന്ന് ഒരുപാട് പേർ എല്ലാം കൊണ്ടും സമ്പൂർണരായ ആളുകൾ വന്നു പോയിട്ടുണ്ട്. കാരണം പ്രവാചകന്മാരൊക്കെ പുരുഷന്മാരായിരുന്നുവല്ലോ, എല്ലാം തികഞ്ഞവരാണ് പ്രവാചകന്മാർ. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാരൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ, പുരുഷന്മാരായതുകൊണ്ട് തന്നെ, പുരുഷന്മാർ അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. ചില വിശദീകരണങ്ങളിൽ അതിന് പുറമെ ഔലിയാക്കൾ, സിദ്ദീഖ്യങ്ങൾ, ശുഹദാക്കൾ, സാലിഹ്യങ്ങൾ എന്നവരൊക്കെ അങ്ങനെ സമ്പൂർണരാണ് എന്ന അർത്ഥത്തിലും വിശദീകരണങ്ങളുണ്ട്. ഏതായിരുന്നാലും പ്രവാചകന്മാരെല്ലാം പുരുഷന്മാരായതുകൊണ്ട് തന്നെ പുരുഷന്മാരിൽ നിന്ന് അനവധി ആളുകൾ, എല്ലാം തികഞ്ഞ പരിപൂർണരായ ആളുകളുണ്ട്. എന്നാൽ സ്ത്രീകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അങ്ങനെ പൂർണ്ണത നേടിയവരായിട്ടില്ല രണ്ടുപേരല്ലാതെ. അതൊന്ന് മറിയം ബിന്ത് ഇമ്രാൻ, ഇമ്രാന്റെ മകൾ മറിയം അലൈഹിസ്സലാം, ഈസാ നബിയുടെ മാതാവിനെക്കുറിച്ചാണ് സൂചന. ആസിയത്തു ഇമ്രാത്തു ഫിർഔൻ, ഫിർഔനിന്റെ ഭാര്യ ആസിയ അലൈഹിസ്സലാം. അപ്പോൾ മറിയമും ആസിയും അലൈഹിം അസ്സലാം അവർ രണ്ടുപേരുമാണ് സ്ത്രീകളിൽ ഏറ്റവും ഉത്കൃഷ്ടരായവർ, സമ്പൂർണത പ്രാപിച്ചവർ. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഫദുലു ആയിഷത്ത അലന്നിസ, സ്ത്രീകളിൽ മറ്റ് സ്ത്രീകളിൽ ആയിഷക്കുള്ള ശ്രേഷ്ഠത. നബി പത്നി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സ്ഥാനത്തെക്കുറിച്ച് കൂടി പറയുന്നു, മറ്റ് സ്ത്രീകളെ അപേക്ഷിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രത്യേകത, ശ്രേഷ്ഠത, കഫദലി സരീദി അലാ സഇരി ത്വഅാം, മറ്റ് ഭക്ഷണങ്ങളുടെ കൂട്ടത്തിൽ സരീദിനുള്ള ശ്രേഷ്ഠത പോലെയാണ് എന്നതാണ്. സരീദ് എന്നാണ് സരീദ് എന്ന് പറയുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തൊക്കെ ഈ നുറുക്കിയ റൊട്ടി, അതിൽ മാംസം, നല്ല കുറുക്കിയ മാംസവും ചേർത്ത് രണ്ടും കൂടി ഒന്നിച്ച് കഴിക്കുന്ന ആ ഭക്ഷണത്തിനാണ് സരീദ് എന്ന് പറയുക. അതിന് വളരെ ശ്രേഷ്ഠതയുണ്ട്, കാരണം അത് വലിയ പ്രയോജനമുള്ളതാണ്. വിശപ്പ് പെട്ടെന്ന് മാറുന്നതാണ്. അതേപോലെ ചവച്ചിറക്കാനും ദഹിക്കാനും എളുപ്പമുള്ളതാണ്, നല്ല രുചിയുള്ളതാണ്, കഴിക്കാൻ എളുപ്പമാണ്, വളരെ രുചികരമായ ഫുഡാണ്. അതുകൊണ്ടൊക്കെയാണ് അങ്ങനെയുള്ള അന്നത്തെ കാലത്ത് ഏറ്റവും സ്വാദിഷ്ടമായ വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് സരീദ്. അപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് സരീദിനുള്ള പ്രത്യേകത പോലെയാണ് മറ്റ് സ്ത്രീകളിൽ ആയിഷ റളിയല്ലാഹുവിൻ്റെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞ് ആയിഷ റളിയല്ലാഹുവിൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറയുന്നു. അവരുടെ സൽസ്വഭാവം, അവരുടെ സ്നേഹം, അവരുടെ കഴിവ്, അറിവ്, ഭക്തി, ബുദ്ധി, തൻ്റെ ഇടം, ധൈര്യം, ഇതൊക്കെയാണ് ആയിഷ റളിയല്ലാഹുവിൻഹയെ മഹത്തരമാക്കുന്നത് എന്നുകൂടി നാം തിരിച്ചറിയുക. അപ്രകാരം തന്നെ സ്ത്രീകൾ സമ്പൂർണരായ മറിയം അലൈഹിസ്സലാമിനെക്കുറിച്ചും ആസിയ അലൈഹിസ്സലാമിനെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞല്ലോ. നമ്മൾ വിശദീകരിക്കേണ്ടതില്ല. മറിയം ബിന്ത് ഇമ്രാൻ, ഇമ്രാൻ്റെ മകളായ മറിയം, ചെറുപ്പം മുതൽ തന്നെ ഒരുപാട് ശ്രേഷ്ഠതകളുള്ള, അള്ളാഹു പ്രത്യേകം പരിഗണിച്ച ഒരു വ്യക്തിത്വമായിരുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച, ത്യാഗം സഹിച്ച, തൻ്റെ പാതിവൃത്യം കാത്തു സൂക്ഷിക്കാൻ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് മുന്നോട്ടു പോകാൻ, ആരാധനയിൽ മുഴുകി ജീവിക്കാനൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച, പരീക്ഷണങ്ങൾ നേരിട്ട, അതിലൊക്കെ പിടിച്ചു നിന്ന ഒരു മഹദിയായിട്ടാണ് അള്ളാഹു അവരെ പരിചയപ്പെടുത്തുന്നത്. പരിശുദ്ധ ഖുർആനിൽ വിശ്വാസികൾക്ക് മാതൃകയായിട്ട് രണ്ടുപേരെ പരിചയപ്പെടുത്തി, ഇവർ രണ്ടുപേരുമാണ് എന്ന് നമുക്കറിയാം. സൂറത്ത് തഹ്രീമിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്രകാരം തന്നെ ഫിർഔനിൻ്റെ ഭാര്യയായ ആസിയ അലൈഹിസ്സലാമിനെക്കുറിച്ചും അള്ളാഹുവിൻ്റെ റസൂൽ ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞു. സ്ത്രീകളിൽ സമ്പൂർണ്ണത നേടിയവരാണ് അവർ. അവരെക്കുറിച്ച് നമുക്കറിയാം, മൂസാ നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അത് അവർ തൃണവൽക്കരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ച് വിശ്വസിക്കുകയും അതിൻ്റെ പേരിൽ കഠിനമായ പരീക്ഷണങ്ങൾക്ക് വിധേയമാവുകയും ചെയ്ത മഹാവ്യക്തിത്വമാണല്ലോ അവർ. അവരുടെ വിശ്വാസത്തിൻ്റെ കരുത്ത് അത്ഭുതകരമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്ത് തഹ്രീമിൽ അവരെക്കുറിച്ചും പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഈമാനിനെക്കുറിച്ച് റബ്ബല്ലാഹു മസലില്ലദീന ആമനും റത ഫിറൗൻ എന്ന് തുടങ്ങിയ വചനം നമുക്ക് കാണാനാകും. അപ്പോൾ ഈ പദവിയിലെത്തി വന്നവർ വിരളമാണ്. പുരുഷന്മാരെ പോലെയല്ല ഇവർ, അങ്ങനെയുള്ള സ്ത്രീകളില്ല. ഇവരതിൽ ഏറ്റവും പ്രത്യേകതയുള്ളവരാണ് എന്ന് പറയുമ്പോൾ ആ മഹദികളുടെ, ആ പരിപൂർണരായ സ്ത്രീകളുടെ ആ പദവിയിലെത്താനാണ് ഓരോ സഹോദരിമാരും ആഗ്രഹിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ആ അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടിയ ആ വനിതകളുടെ മാതൃക, അവരുടെ വിശ്വാസ ദൃഢത, ഈമാൻ, ത്യാഗം, ക്ഷമ, ഭക്തി, ഇതൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഓരോരുത്തരും ശ്രമിക്കുക. മുഅ്മിനീങ്ങൾക്ക് എല്ലാവർക്കും അവർ മാതൃകയാണ്, സ്ത്രീകൾക്ക് മാത്രമല്ല. ആ സന്ദേശം മുറുകെ പിടിക്കുക, അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരായി ജീവിച്ച് മരിക്കാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാഅല്ലാ. സ്ത്രീകളിൽ പരിപൂർണത നേടിയവർ എന്ന ടൈറ്റിലിൽ നമ്മൾ ഇതുവരെ കേട്ടത് ബഹുമാന്യനായ കെ വി മുഹമ്മദ് അലിയുടെ സംസാരമായിരുന്നു. തിരുമൊഴികൾ ഇവിടെ സമാപിക്കുകയാണ്.
4: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി

0: ഇത് പഠനത്തിൽ ഇന്ന് വിവിധ അക്ഷരങ്ങളുടെ ഉച്ചാരണങ്ങളുടെ അബദ്ധങ്ങൾ ആണ് ബഹുമാന്യനായ അബ്ദുല്ല സമീർ മദീനി ശ്രോതാക്കളെ പഠിപ്പിക്കുന്നത്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അല നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ وعلى من اتبعهم بإحسان إلى يوم الدين أما بعد بهماني رايا بيس راديو سروداكل سهودر انغلي سهودر ماري السلام عليكم ورحمة الله وبركاته تجويد بڑنام اپیسوڈ اللي نمبر پارنجو وندی رکننده تجويد اندر نیا منگلل ورننا عبدد انغلي سمدد چان اکشر انغلل വരുന്ന അബദ്ധങ്ങൾ, ഉച്ചാരണത്തിൽ വരുന്ന അപാകതകൾ, ഇതിനെ സംബന്ധിച്ചാണ് ഇതുവരെ നടന്ന എപ്പിസോഡിലൂടെ നാം വിശദീകരിച്ചത്. ഇൻഷാ അല്ലാഹ് അല്പം ചില ഭാഗങ്ങൾ കൂടി അബദ്ധങ്ങളുമായി ബന്ധപ്പെട്ട് പൂർത്തീകരിക്കാനുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഓരോ സൂറത്തുകളും എപ്രകാരമാണ് തജ്വീദോടുകൂടി ഓതേണ്ടത്, പാരായണം ചെയ്യേണ്ടത് എന്നത് സവിസ്തരം പ്രതിപാദിക്കുന്ന പഠന പരമ്പരകൾ ഇൻഷാ അല്ലാഹ് ആരംഭിക്കും. എല്ലാവരും അത് ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഭാഗം തജ്വീദിൻ്റെ നിയമങ്ങളിൽ അല്ലെങ്കിൽ അതിൻ്റെ പാരായണത്തിൽ പ്രാധാന്യമുള്ള ഒരു ഭാഗമാണ് ഗുന്നത്ത് എന്നുള്ളത്. മണിക്കുക എന്ന് മലയാളത്തിൽ നമ്മളതിനെ പറയും. തരിമൂക്കിൽ നിന്നാണ് അതിന് ശബ്ദം പുറത്തു വരുന്നത്. നൂന്, മീം എന്നീ രണ്ട് അക്ഷരങ്ങൾക്ക് ശബ്ദം വരുമ്പോൾ അതിനെ മണിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ സാക്കിനായ നൂനിൻ്റെയും തൻവീൻ്റെയും നിയമങ്ങളിൽ അതിൽ അൽ ഇദ്ഗാമു ബിഗുന്ന, അതുപോലെ തന്നെ അൽ ഇഖ്ഫാഉ ബിഗുന്ന, ഇതെല്ലാം ഗുന്നത്തുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. അതോ ഇഖ്ഫാഇൻ്റെയും ഇദ്ഗാമിൻ്റെയൊക്കെ നിയമങ്ങളിൽ ഉന്നത്ത് മണിക്കുക എന്നുള്ളത് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ പലപ്പോഴും ഈ മണിക്കുന്നിടത്ത് വരുന്ന അബദ്ധങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, അതിൻ്റെ ദൈർഘ്യം കൂടുന്നു അഥവാ ലമ്മിന് ശേഷമാണ് ഈ സാക്കിനായ നൂന് വരുന്നെങ്കിൽ ആ ലമ്മ് മദ്ദായി മാറുകയും അതുപോലെ തന്നെ കസറിന് ശേഷമാണ് വരുന്നെങ്കിൽ അത് യാ ആയി മാറുകയും അതുപോലെ തന്നെ ഫത്ഹിന് ശേഷമാണ് വരുന്നെങ്കിൽ അത് അലിഫായി മാറുകയും അങ്ങനെ ഒരക്ഷരം കൂടി വർദ്ധിക്കുന്ന അവസ്ഥ പലപ്പോഴും കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ മണിക്കുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അക്ഷരം കൂടാത്ത രൂപത്തിൽ അതിനെ കൃത്യമായി മണിക്കാൻ ഉന്നത്ത് നൽകാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. അതല്ല എങ്കിൽ അത് ഒരക്ഷരം വർദ്ധിക്കുകയും അത് വരെ ഗുരുതരമായ തെറ്റിലേക്ക് അഥവാ ഖുർആനിലില്ലാത്തൊരക്ഷരം കൂട്ടി അല്ലെങ്കിൽ ഇല്ലാത്തത് വർദ്ധിപ്പിച്ചു എന്ന അവസ്ഥയിലേക്ക് വരും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നന്നായി ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പാരായണം ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ വരുന്ന അബദ്ധങ്ങളെ ചില ഉദാഹരണങ്ങളിലൂടെ വ്യക്തമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കുന്തും ഖയ്റ ഉമ്മ അല്ലെങ്കിൽ അതുപോലെയുള്ള ആയത്ത്, കുന്തും എന്നുള്ള പദമുള്ള ഒരു ആയത്തെടുക്കുക. അപ്പോൾ അത് പലപ്പോഴും ഖുർആൻ പാരായണ നിയമങ്ങൾ അറിയുന്നവർ തന്നെ ഓതുന്ന സമയത്ത് ശ്രദ്ധിക്കാതെ പോകുന്ന അബദ്ധമാണ്. കോന്തും കോന്തും കോന്തും കോന്തും അല്ലെങ്കിൽ കൂത്തും അഥവാ ഒരു വാവിന് വർദ്ധിക്കുന്ന അവസ്ഥ കൂത്തും കൂത്തും. അതിന് പകരം ശരിക്കും കുന്തും കുന്തും കുന്തും ഖയ്റ ഉമ്മ അഥവാ കാഫിൻ്റെ ലമ്മ് കുന്തും കുന്തും കുന്തും എന്നുള്ള അഥവാ ഒരു വാവിൻ്റെ ഒരു ലമ്മ് കഴിഞ്ഞതിന് ശേഷം വാവ് അധികരിക്കുന്ന അവസ്ഥ നമ്മുടെ പാരായണത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെയാണ് മിങ്കും കുന്തും എന്നുള്ളത്. നമ്മൾ പറഞ്ഞു കുന്തും എന്നാണ് ഓതേണ്ടത്, കോത്തും കോത്തും എന്നല്ല. കോത്തും എന്നുള്ളതും കുന്തും എന്നുള്ളതും രണ്ട് വ്യത്യാസമുണ്ട്. ഒന്നിൽ വാവ് അധികമാണ്, മറ്റൊന്നിൽ അതില്ല. രണ്ടാമത്തേത് മിങ്കും

0: മിങ്കും എന്നുള്ളത് ചില ആളുകൾ ഓതുന്ന സമയത്ത് എന്ത് ചെയ്യും, മേക്കും മേക്കും മേക്കും പല രൂപത്തിലും ഇത് തെറ്റ് സംഭവിക്കാറുണ്ട് കേട്ടോ. ഇത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു, കൊന്നത്തിൻ്റെ വിഷയത്തിൽ അതുപോലെയുള്ള കാര്യത്തിൽ ഒന്നുകിൽ മേക്കും കാത്തും എന്നുള്ള അബദ്ധവും സംഭവിക്കാറുണ്ട്. ഇവിടെ മേക്കും മേക്കും മേക്കും ഇവിടെ ഒരു അക്ഷരം അധികമാകുക. അപ്പോൾ ഏതായിരുന്നാലും ഈ രൂപത്തിലുള്ളത് ഉച്ചാരണം ഒഴിവാക്കി ഇതിനെ ശ്രദ്ധിക്കണം. മേക്കും എന്നോ മേക്കും എന്നോ ഓതേണ്ടതില്ല, അങ്ങനെയല്ല പാരായണം ചെയ്യേണ്ടത്. പിന്നെ മിങ്കും മിങ്കും ആ ഹർക്കത്ത് കഴിഞ്ഞ ഉടൻ തന്നെ ആ ഉന്നത്തിൻ്റെ ഉത്ഭവസ്ഥാനമായ മഹ്റജായിട്ടുള്ള ഹൈഷൂമിലേക്ക് പോയി, അല്ലെങ്കിൽ അവിടുന്ന് ആ ഒരു രൂപത്തിൽ ഉച്ചരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവേണ്ടത്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഒരക്ഷരം ഇല്ലാത്ത അവസ്ഥയിൽ അതിൻ്റെ ശരിയായ രൂപത്തിൽ ഓതാൻ കഴിയുകയുള്ളൂ. അപ്പോൾ പിന്നെ മണിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ലമ്മിന് ശേഷം വാവുണ്ടാകുന്ന രൂപത്തിലോ, അതല്ലെങ്കിൽ ഫത്ഹിന് ശേഷം അലിഫുണ്ടാകുന്ന രൂപത്തിലോ, അഥവാ കസറിന് ശേഷം യാ ഉണ്ടാകുന്ന രൂപത്തിലോ പാരായണം ചെയ്യാതിരിക്കാൻ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെയാണ് അങ്കും അങ്കും എന്നുള്ളത് ആങ്കും ആങ്കും അവിടെ അലിഫ് കൂടുണ്ട്, ആങ്കുണ്ട്. ഫത്ഹിന് ശേഷം അലിഫ് കൂടുന്നു, കസറിന് ശേഷം യാവ് കൂടുന്നു, ലമ്മിന് ശേഷം വാവ് കൂടുന്നു. ഈ രൂപത്തിൽ അബദ്ധങ്ങൾ കോത്തും മേക്കും ആക്കും ഇതെല്ലാം അബദ്ധമാണ്. പകരം ഓതേണ്ടത് എങ്ങനെയാണ്, കുന്തും കുന്തും മിങ്കും മിങ്കും അങ്കും അങ്കും അതാണ് ശരിക്കും ഓതേണ്ടത്. അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇന്നല്ലദീന കഫറു, അല്ലെങ്കിൽ ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, ഇതിൽ ഇന്നല്ലദീന അത് ഇന്ന ഇന്ന ഹംസയ്ക്ക് ശേഷം അവിടെ യാ വരുന്നുണ്ട്, അധികമായി യാ എന്ന അക്ഷരം വരുന്നു. അപ്പം അത് ശ്രദ്ധിക്കണം, അവിടെ യാ ഇല്ല, ഇന്നല്ല ഇന്ന എന്നാണ്. ഇന്ന ഇന്നല്ലദീന ആമനു ഇന്നല്ലദീന കഫറു ഇന്ന ഇന്ന ഇന്നല്ല ഇന്ന എന്ന് ഓതുന്നത് അബദ്ധമാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇന്നതിൻ്റെ ആയത്തുകൾ മറ്റ് ഇന്ന അലൈന ജംഅ, അവിടെയും ഇന്ന ഇന്ന ഇത് പല ആളുകളും അബദ്ധത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. ഒരു പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാതെ വരുമ്പോൾ ഓതുമ്പോൾ ഉണ്ടാകുന്ന അബദ്ധമാണ്. ആരും മനഃപൂർവ്വമായി തെറ്റുവരുത്തണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ആരും ഓതാറില്ല, അങ്ങനെ ഓതുന്നവരുമല്ല. പക്ഷേ ഇത്രയും നമ്മൾ മനഃപൂർവ്വമല്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു വേള ഗുരുതരമായ അബദ്ധങ്ങൾ വരെ നമ്മുടെ പാരായണത്തിൽ വരുന്നുണ്ട് എന്നുള്ള ഗൗരവപരമായ ചിന്ത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതുണ്ട്. ശുദ്ധ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങൾ എന്നുള്ളത് നമ്മൾ നിസ്സാരമായി കാണേണ്ട ഒരു വിഷയമല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കിയിട്ടുള്ള വചനങ്ങൾ അത് അതേപോലെ തന്നെ അതിലൊരു ഹർക്കത്ത് കൂട്ടാനോ ഒരു അക്ഷരം കൂട്ടാനോ അതല്ലെങ്കിൽ അതിൻ്റെ പാരായണ നിയമങ്ങളിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് മാറ്റം ആയിക്കൊണ്ടെന്നുള്ള ഒരു പാരായണമോ ഒരിക്കലും തന്നെ നമ്മൾ ശീലിക്കുവാനോ ഓതുവാനോ പാടില്ല. ഇതാണ് ഉന്നത്തുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയ രൂപത്തിൽ നമ്മൾ സാധാരണ നിൽക്കുന്നൊരു അബദ്ധം എന്ന് നിനക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അതിൽ മറ്റൊരു അബദ്ധം, അത് അതിൻ്റെ ഒന്നുകൂടി സൂക്ഷ്മമായിട്ടുള്ള ഒരു ഭാഗമാണ്. അതായത് ഇതിൻ്റെ ഒരു നിശ്ചിതമായ തോതുണ്ട്. സാധാരണ നമ്മൾ പറയാറുള്ളത് ബി മിഖ്ദാരി ഹറക്കത്തൈൻ എന്നാണ്. ബി മിഖ്ദാരി ഹറക്കത്തൈൻ, രണ്ട് ഹറക്കത്തുകളുടെ ദൈർഘ്യം ആണ് എന്ന് ഉന്നത്തിൻ്റെ ടൈം. അപ്പോൾ ഇതിൽ കൂടുതലായിക്കൊണ്ട് ഉന്നത്ത് ചെയ്യാന്നുള്ളത് ഒരു അബദ്ധം തന്നെയാണ്. അതൊരു ഗുരുതരമായ അബദ്ധമായിട്ട് പറയാൻ പറ്റില്ലെങ്കിൽ പോലും അതൊരു ഖത അല്ലെങ്കിൽ ലഹ്ന് ആയിട്ട് നമുക്ക് പറയാൻ കഴിയും. ഇപ്പോൾ പിന്നെ മണിക്കുന്നത് സന്ദർഭത്തിൽ ഇന്ന എന്നുള്ളതിന് പകരം ഒരാൾ ഇന്ന, അത്ര ദൈർഘ്യം വേണ്ട. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലികിന്നാസ് ഇലാഹിന്നാസ് മിൻ ഷർരിൽ വസ്വാസിൽ ഖന്നാസ്. അപ്പോൾ ഇതിലൊക്കെ നൂനിന് ശബ്ദമുണ്ട്. സൂറത്തുന്നാസാണ് പാരായണം ചെയ്തത്. അതിൽ എല്ലാ നാസ് എന്നുള്ളത് എല്ലായത്തിലും ഉണ്ട്. അപ്പം നൂനുശബ്ദുണ്ട് മണിക്കണം, പക്ഷെ അത് മണിക്കുന്നതിൻ്റെ ദൈർഘ്യം എന്നുള്ളത് രണ്ട് ഹർക്കത്താണ്. അതല്ലാതെ ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലികിന്നാസ് മണിക്കുക എന്ന് പറഞ്ഞ് ഇത്രയധികം അത് മണിക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലികിന്നാസ് ഇലാഹിന്നാസ്. അപ്പം അത് ഒരു ഉന്നത്തുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഈ മദ്ദിൻ്റെ വിഷയത്തിലും വരുന്ന അബദ്ധങ്ങൾ. ഇതൊക്കെ അറിയുന്നവർക്കിടയിൽ തന്നെ തജ്വീദ് നിയമങ്ങൾ അറിഞ്ഞു എന്ന് അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളവർ എന്ന് സ്വയം ബോധമുള്ള തോന്നലുള്ള ആളുകൾക്ക് വരെ അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പാരായണം ഒന്നുകൂടി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അത്യാവശ്യം പഠിച്ചു, തജ്വീദൊക്കെ എനിക്കറിയാം, പിന്നിപ്പം എന്തിനാ അതൊക്കെ നോക്കുന്നത് എന്ന് ആരെങ്കിലും വിചാരിക്കുന്നതിന് അവർക്ക് കൂടിയൊരു ചിന്തക്ക് വേണ്ടി ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഹിഫ്ദ് കോളേജിൽ പഠിക്കുന്നവരും അതുപോലെ തന്നെ ഇമാമത്ത് നിൽക്കുന്നവരും അതുപോലെ തന്നെ ഈ തജ്വീദുമായിട്ടോ ഖുർആൻ പറയുമോ ഒക്കെ ബന്ധപ്പെടുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. തജ്വീദ് നിയമങ്ങൾ നമ്മൾ പുസ്തകം വായിച്ചിട്ടോ അതല്ലെങ്കിൽ മറ്റൊന്നോ വായിച്ചിട്ട് പഠിക്കേണ്ടതല്ല. നേരെ മറിച്ച് അത് കൃത്യമായും ഗുരുമുഖത്ത് നിന്നും ഉസ്താദുമാരുടെ മുഖത്ത് വായിൽ നിന്നും നേരിട്ട് പഠിക്കേണ്ടതാണ്. അത്തലഖി മിൻ അഫ്വാഹി ശുയൂഖ്, അത് ഷെയ്ഖന്മാരുടെ അല്ലെങ്കിൽ ഉസ്താദുമാരുടെ വായിൽ നിന്ന് നേരിട്ട് സ്വീകരിക്കേണ്ട ഇൽമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതായി പഠിപ്പിക്കുന്ന വിഷയമാണ് തജ്വീദ്. അതുകൊണ്ട് തന്നെ അതെത്രയാണ് നീട്ടേണ്ടത്, എങ്ങനെയൊക്കെ നീട്ടണം, അതിൻ്റെ രീതി എങ്ങനെയാണ് എന്നുള്ളത് പുസ്തകം വായിച്ച ആർക്കും കിട്ടൂല. നേരെ മറിച്ച് അത് കേൾക്കുക തന്നെ വരും, നേർക്ക് നേരെ അത് കാണണം, അത് കേൾക്കണം. അതുകൊണ്ടാണ് തലഖി എന്നുള്ളത്, നേർക്ക് നേരെ കാണുക കേൾക്കുക, തജ്വീദ് നിയമങ്ങൾ പഠിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മദ്ദിൻ്റെ വിഷയത്തിൽ വരുന്ന അബദ്ധങ്ങൾ ഒന്ന് സൂചിപ്പിക്കുകയാണ്. അതായത് മദ്ദ് അസ്ലിയുണ്ട്, മദ്ദ് ഫറയിയുണ്ട്. ആ മദ്ദ് ഫറയി തന്നെ മദ്ദ് മുൻഫസില് മുത്തസില് ലാസിമൊക്കെ നമ്മൾ മദ്ദിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചിരുന്നു. ഞാൻ അതല്ല ഇവിടെ പറയുന്നത്, മറിച്ച് അതിൻ്റെ പിന്നെ വേരിയേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ എങ്ങനെയാണ് എപ്രകാരമാണ് എന്നുള്ളത് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ ഒരു പക്ഷേ ചില ആളുകൾ ഓതുന്ന സമയത്ത് അത്ര അധികം നീട്ടേണ്ടതില്ലാത്ത സ്ഥലങ്ങളിൽ കുറേ അധികം നീട്ടുകയോ അതുപോലെ കുറേ നീട്ടേണ്ട നിർബന്ധമായി നീട്ടേണ്ട അത്ര ദൈർഘ്യം നീട്ടേണ്ട സ്ഥലങ്ങളിൽ നീട്ടാതിരിക്കുകയോ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ ശരിക്കും നമ്മളെ പാരായണങ്ങൾ ഓരോരുത്തരുടെയും പാരായണങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പോൾ ഒന്നാമത്തതിൽ വരുന്ന ഒരു അബദ്ധം മൂന്ന് നിലക്കാണ്. ഒന്നില്ലെങ്കിൽ മദ് എന്ത് ചെയ്യുക, അധികമായിട്ട് നീട്ടുക. അയാ മദ് അസലിക്ക് ഒരു പക്ഷേ നാലും ഒക്കെ ദൈർഘ്യം കൂട്ടുക. അതുപോലെ തന്നെ ഇപ്പം മുൻഫസിലും മുത്തസിലും വരുന്ന സമയത്ത് അത് മുത്തസിലിന് നാല് ഹർക്കത്ത് ദൈർഘ്യത്തിലാണ് നീട്ടേണ്ടത്. മുൻഫസില് നാലോ അതല്ലെങ്കിൽ രണ്ടോ, മദ് അസലിയുടെ ദൈർഘ്യമെന്ന് പറഞ്ഞാൽ രണ്ട് ഹർക്കത്തിൻ്റെ കദർ, ഈ രണ്ട് നാല് എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം രണ്ട് അലിഫിൻ്റെ കദർ എന്നുള്ള രണ്ട് അക്ഷരത്തിൻ്റെ രണ്ട് ദൈർഘ്യം, ഡബിൾ ഇപ്പോഴുള്ളതിൻ്റെ ദൈർഘ്യം എന്നർത്ഥത്തിലാണ്. ഇപ്പം ഫത്തഹ് അതിൻ്റെ ഇരട്ടിയാണ് എന്ത് ആ എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ ഈ എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഇരട്ടിയാണ്, അതുപോലെ തന്നെ ലം അതിൻ്റെ ഇരട്ടിയാണ് എന്ത് ഓ എന്നുള്ളത്. ഇതാണ് മദ് അസ്ലി. ഇതിൻ്റെയും ഇരട്ടിയാണെന്ത് മദ് മുത്തസ്ലി. പിന്നെ ഇതിനേക്കാൾ ഒന്നും കൂടി കൂടിയതാണ് മദ് ലാസിം ലാസിം, ആറ് ഹർക്കത്ത് ആറ് ദൈർഘ്യത്തിൽ. ഓക്കെ, അപ്പോൾ ഈ നിരൂപത്തിലുള്ള മദ്ദിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതിരുന്നാൽ പ്രശ്നമാണ്, അബദ്ധമാണ്. പ്രത്യേകിച്ച് മദ് മുത്തസ്സിൽ നീട്ടിയില്ലെങ്കിൽ അത് എന്താണ് ഗുരുതരമായ ലഹ്നുൽ ജലിയാണ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ ഏകോപിച്ച അല്ലെങ്കിൽ വളരെ പ്രാധാന്യപൂർവ്വം പറഞ്ഞൊരു കാര്യമാണ്. മദ് മുത്തസ്സിൽ നിർബന്ധമായ നാല് അക്ഷരത്തിൽ ദൈർഘ്യത്തിൽ നീട്ടണം, അത് നീട്ടിയില്ലെങ്കിൽ ഗുരുതരമായ അബദ്ധമായി പോകും. അപ്പോൾ ഈ ഒരു കാര്യം, ഒന്ന് മദ്ദിൻ്റെ നിശ്ചിതമായ തോതിൽ നീട്ടുക എന്നുള്ളതും അതുപോലെ തന്നെ എത്രയാണ് നീട്ടുന്നത് അതിൽ നിന്ന് കുറയുക എന്നുള്ളത്, കുറക്കലും കൂട്ടലും മദ്ദിൻ്റെ ദൈർഘ്യം അമിതമാക്കലും ഉള്ളത് നീട്ടാതിരിക്കലും രണ്ടും എന്താണ് പ്രധാനപ്പെട്ട ഒരു അബദ്ധമാണ്. അതാണ് ഒരു വിഷയമുള്ളത്. അപ്പോൾ ഉലായിക്ക എന്നുള്ളത് മദ് മുത്തസ്സിലാണ്. ഉലായിക അല ഹുദൻ മിർ റബ്ബിഹിം വ ഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ. ഉലായിക ഇതൊരു നാല് ഹർക്കത്തിൻ ബി മിഖ്ദാരി അർബ ഹറക്കാത്തിൻ, നാല് ഹറക്കത്തുകളുടെ നാല് അതിൻ്റെ ദൈർഘ്യമുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ശരിയായ രീതി. അതിൽ നിന്ന് കുറക്കാൻ ഒരിക്കലും പാടില്ല, ഒരു പക്ഷേ അഞ്ചോ ആറൊക്കെ കൂട്ടാം ചില പണ്ടിമാരൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്തിന്ന് അതിൽ നിന്ന് കുറക്കാൻ പാടില്ല ഒരിക്കലും. ഉലായിക അലാ ഹുദം മിർ റബ്ബിഹിം വ ഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ എന്നൊരിക്കലും ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല. മനസ്സിലായില്ലേ? ഉലായിക എന്നല്ലാതെ അതിൽ നിന്നും കുറക്കാൻ യാതൊരു നിലക്കും അതിൽ നിന്ന് ദൈർഘ്യം കുറച്ചു കൊണ്ടുപോകാൻ പാടില്ല. അപ്പം അത് കുറക്കുക എന്നുള്ളത് അബദ്ധമാണ്, ഗുരുതരമായ അബദ്ധമാണ്, ലഹലുൽ ജലിയാണ്. അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതുപോലെ തന്നെ കൂട്ടലും അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു നിശ്ചിത പരിധിക്കപ്പുറത്ത് അഥവാ നാല് അല്ലെങ്കിൽ ആറ് അക്ഷരത്തിൻ്റെ അപ്പുറത്ത് എട്ടോ ഒക്കെ ഓതാണെങ്കിൽ ഉലായിക അത് ഖുർആൻ പാരായണത്തിൻ്റെ ഭംഗി കൂട്ടുക എന്ന് പറഞ്ഞിട്ട് നമുക്കിഷ്ടമുള്ള പോലെ ഭംഗി കൂട്ടാൻ പറ്റില്ല. അത് ഫുള്ള് പഠിപ്പിക്കപ്പെട്ടതാണ്. തജ്വീദ് നിയമങ്ങൾ കൃത്യമായും അത് ഇജ്തിഹാദി ആയിട്ടുള്ളതല്ല, തൗഖീഫിയാണ്, കൃത്യമായി പഠിപ്പിക്കപ്പെട്ടത്. അങ്ങനെ തന്നെ നമ്മൾ ഓതണം. അതിൽ കൂട്ടാനോ കുറക്കാനോ നമുക്ക് പാടില്ല. അപ്പോൾ മദ് കൂട്ടാൻ പാടില്ല, കുറക്കാനും പാടില്ല. ഇനി അത് ഒരു കാര്യം. രണ്ടാമത്തൊരു അബദ്ധം വരിക എന്താണെന്ന് ചോദിച്ചാൽ, ഈ പിന്നെ മദ് മുത്തസിലിൻ്റെ നാല് അക്ഷര ദൈർഘ്യത്തിലാണ് നീട്ടേണ്ടത്. എന്നാൽ മദ് മുൻഫസിലാകട്ടെ, അത് രണ്ടോ നാലോ ആകാം. അപ്പോൾ ഏതായിരുന്നാലും ഇപ്പോൾ മുദ് മുൻഫസിലായ മുത്തസിലായിരുന്നാലും നമ്മൾ ഓതുന്ന സമയത്ത് എല്ലാ ഈ മദ്ദുകളെ എല്ലാത്തിനെയും ഒരേ ദൈർഘ്യത്തിലാണ് നീട്ടേണ്ടത് എന്ന് പറഞ്ഞാൽ, മദ് മുത്തസിലിൽ നമ്മൾ ഓതുമ്പോൾ ആദ്യത്തിന് നാലും രണ്ടാമത്തിന് ആറും പിന്നെ നാലും അങ്ങനെ ഒരു വേരിയേഷൻ വ്യത്യാസം ആ മദ്ദുകൾക്ക് നൽകരുത്. നേരെ മറിച്ച് നമ്മൾ ഒരു പേജ് ഓതുകയാണെങ്കിൽ, രണ്ട് പേജ് ഓതുകയാണെങ്കിൽ, ഒരു ജുസ് ഓതുകയാണെങ്കിൽ, ഒരു സൂറത്ത് ഓതുകയാണെങ്കിൽ എത്രയാണ് നമ്മൾ ഓതുന്നത്, ആ ഓതുന്ന ഭാഗത്തുള്ള മദ് മുത്തസിലിന് എല്ലാത്തിനും ഒരേ ദൈർഘ്യം നൽകുക. അപ്പോൾ ഒരു മദ് മുത്തസിലിന് നാലും മറ്റൊന്നിന് ആറും നൽകരുത്, എല്ലാം നാല് മാത്രം. അതുപോലെ മുൻഫസിലിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് സൗകര്യമുള്ളിടത്ത് പിന്നെ നാല് അക്ഷരത്തെ ദൈർഘ്യത്തിൽ നമുക്ക് തോന്നിയെടുത്ത് അതിൽ നിന്ന് കുറച്ചിട്ട് അങ്ങനെ പാടില്ല. നേരെ മറിച്ച് അതങ്ങനെ തന്നെ. ഇപ്പോൾ ആരതിൽ സുക്കൂവിൻ്റെ സന്ദർഭത്തിലൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും ഒരേ ഒരു രീതിയിൽ തന്നെയാണ്, മുത്തസിലാണെങ്കിൽ അതങ്ങനെ തന്നെ, മുൻഫസിലാണെങ്കിൽ അതും അങ്ങനെ തന്നെ. എത്രയാണ് നമ്മൾ ആദ്യം ഓതിയതിൻ്റെ ദൈർഘ്യമുള്ളത് അത്ര തന്നെയാണ് പിന്നീട് നമ്മൾ ഓതുന്ന അതേ വിഭാഗത്തിൽപ്പെട്ട മദ്ദിന് നമ്മൾ നൽകേണ്ടത് എന്നർത്ഥം. അപ്പോൾ ഉലായിക എന്നുള്ളത് നമ്മൾ ഓതുമ്പോൾ അവിടെ നാല് അർക്കത്ത് കൊടുത്തുന്നു. അതുപോലെ തന്നെ എല്ലാ മദ് മുത്തസിലും ഇങ്ങനെ തന്നെ നാലെണ്ണം കൊടുക്കുക. അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് നമ്മൾ ആറെണ്ണം കൊടുത്തെങ്കിൽ എല്ലാ സ്ഥലത്തും ആറെണ്ണം തന്നെ കൊടുക്കുക. മദ് മുത്തസിൽ ആണെങ്കിൽ, ലാസിം ആണെങ്കിൽ, ഒക്കെ മുൻഫസിലാണെങ്കിൽ അതിൻ്റെ രൂപത്തിൽ. അതുപോലെ തന്നെ മദ് മുത്തസിലും മുൻഫസിലും വരുമ്പോൾ അവിടെ ഒരിക്കലും മദ് മുത്തസിലിനേക്കാൾ മദ് മുൻഫസിലിനെ ദീർഘം കൂട്ടാൻ പാടില്ല. മനസ്സിലായില്ലേ? അഥവാ മദ് മുത്തസിലിനേക്കാൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും മദ് മുൻഫസിലിനെ ദീർഘം കൂട്ടാൻ പാടില്ല. അപ്പോൾ ഇത് ഈ മർത്തബകളുണ്ട്, ഓരോ മദ്ദുകൾക്കും അതിൻ്റേതായിട്ടുള്ള മർത്തബകളുണ്ട്. ആ മർത്തബകളിൽ നിന്നുകൊണ്ട് തന്നെ അതിൻ്റെ മർത്തബ നടസ്ഥാനം. അപ്പോൾ ദൈർഘ്യത്തിൻ്റെ വിഷയം നമ്മൾ തജ്വീദ് അറിയുന്നവരെ തന്നെ പലപ്പോഴും അവർക്കുണ്ടാകുന്ന അബദ്ധമായിട്ട് കാണുന്ന കാര്യമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഉന്നത്തിൻ്റെ കാര്യവും പ്രത്യേകം നമ്മൾ എന്ത് ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ ഖുർആനിനെ സമ്പൂർണമായ അർത്ഥത്തിൽ അതിൻ്റെ ആശയം മനസ്സിലാക്കിക്കൊണ്ട് തജ്വീദ് നിയമങ്ങളോടുകൂടി വളരെ നല്ല രൂപത്തിൽ പാരായണം ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ പാരായണത്തിൽ വരുന്ന ചെറുതും വലുതുമായ അബദ്ധങ്ങൾ അള്ളാഹു പുറത്തുവരുമാറാകട്ടെ. കുറ്റമറ്റ രീതിയിൽ ഈ ഖുർആൻ പാരായണം, അത് ഓരോ പ്രാവശ്യം ഓതുമ്പോൾ തെറ്റില്ലാതെ പരമാവധി തെറ്റുകൾ കുറച്ചു കൊണ്ടുപോകാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സല്ലല്ലാഹു അലൈ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: നിങ്ങൾ കേട്ടത് തജ്വീദ് പഠനം. ഇന്ന് തജ്വീദ് പഠനത്തിൽ വിവിധ അക്ഷരങ്ങളുടെ ഉച്ചാരണങ്ങളുടെ അബദ്ധങ്ങൾ എന്ന വിഷയം പഠിപ്പിച്ചത് ബഹുമാന്യനായ അബ്ദുള്ള സമീർ മദീനി. തജ്വീദ് പഠനം സമാപിക്കുന്നു.
2: നേരിന്റെ വരമൊഴി നേർപഥം വാരിക, വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിൻ്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഹമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിന്റെ വരമൊഴി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ 3688 ഹദീസായി ഉദ്ധരിക്കുന്ന ഹദീസ് അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന റജുലൻ സഅല നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം അനി സാഅ, ഒരു മനുഷ്യൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് വന്ന് അന്ത്യനാളിനെ കുറിച്ച് ചോദിച്ചു. ഫഖാല മതസ് സാഅ, റസൂലെ എപ്പോഴാണ് അന്ത്യനാൾ എന്നാണ് ആ മനുഷ്യൻ ചോദിച്ചത്. പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, ഈ വന്ന് ചോദിച്ച വ്യക്തി തുൽ ഖുവൈസറത്തുൽ യമാനി എന്ന സഹാബിയായിരുന്നു. അപ്പോൾ ആ സഹാബിയോട് റസൂൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ച് ചോദിക്കുകയാണ്, വമാദ അഅദത്ത ലഹ, അന്ത്യനാളിൻ്റെ വേണ്ടി നീ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്, നീ എന്ത് മുന്നൊരുക്കമാണ് ആ അന്ത്യദിനത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത് എന്ന്. ആ സമയത്ത് മഹാനായ ദുൽ ഖുവൈസറത്തുൽ യമാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ ശൈഅ ഇല്ലാ അന്നി ഉഹിബ്ബുല്ലാഹ വ റസൂലഹു, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്നേഹിക്കുന്നുണ്ട് എന്നതൊഴിച്ചാൽ മറ്റൊന്നും എൻ്റെ കയ്യിലില്ല. അഥവാ അന്ത്യദിനത്തിന് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചത് അള്ളാഹുവോടും അവൻ്റെ റസൂലോടുമുള്ള സ്നേഹം മാത്രമാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞത്, അൻത മഅമൻ അഹബബത, എങ്കിൽ നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരുടെ കൂടെയായിരിക്കും നീ ഉണ്ടാവുക എന്ന്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫമാ ഫരിഹന ബിശൈഇൻ ബഅദൽ ഇസ്ലാമി ഫറഹന ബിഖൗല നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നക മഅമൻ അഹബബത. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നീ നിനക്ക് ഇഷ്ടപ്പെട്ടവൻ്റെ കൂടെയാണ് എന്ന് പറഞ്ഞ ആ വാക്കിനോളം ഇസ്ലാമിന് മുമ്പോ ശേഷമോ ഞങ്ങളെ സന്തോഷിപ്പിച്ച മറ്റൊരു വാചകവും ഉണ്ടായിട്ടില്ല എന്ന് പറയുകയാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ ഒരൊറ്റ ഹദീസിലെ രണ്ട് സഹാബികളുടെ വാചകങ്ങളിൽ നിന്നും അവർക്ക് റസൂൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം എത്രത്തോളമായിരുന്നു എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധ്യമാകും. മഹാനായ സഹാബി 4 ഖലീഫ അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചു, എപ്രകാരമാണ് നിങ്ങൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടമെന്ന്. അപ്പോൾ അലി റളിയല്ലാഹു കൊടുത്ത മറുപടി, കാന വല്ലാഹി അഹബ്ബ ഇലൈന മിൻ അംവാലിന വ ഔലാദിന വ ആബായിന വ ഉമ്മഹാത്തിന ومن الماء البارد على الظما. الله وانا സത്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഞങ്ങളുടെ സമ്പത്തിനേക്കാൾ, ഞങ്ങളുടെ മക്കളേക്കാൾ, ഞങ്ങളുടെ പിതാക്കളേക്കാൾ, ഞങ്ങളുടെ മാതാക്കളേക്കാൾ, ദാഹിച്ചു വലഞ്ഞ സമയത്ത് നമുക്ക് കിട്ടുന്ന തണുത്ത വെള്ളത്തേക്കാൾ ഞങ്ങൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടമായിരുന്നുവെന്ന്. കുടിക്കുമ്പോൾ കുടിക്കാൻ ലഭിക്കുന്ന വെള്ളത്തെ അതിനേക്കാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ റസൂലിനോട് അവർ കാണിച്ച സ്നേഹം എത്രത്തോളമായിരിക്കും. ഇസ്ലാമിക ചരിത്രം നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം ജീവൻ കൊടുത്തും ശരീരം കൊടുത്തും മക്കളെ കൊടുത്തുമെല്ലാം സംരക്ഷിച്ച സഹാബികളുടെ ചരിത്രങ്ങൾ നമുക്ക് കൃത്യമായി വായിച്ചെടുക്കാൻ സാധ്യമാകും. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, റസൂൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കണം. അള്ളാഹുവിനെ ഇഷ്ടമുണ്ടെങ്കിൽ, പ്രവാചകനെ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ പ്രവാചകനെ സ്നേഹിക്കണം. ആ സ്നേഹത്തിൻ്റെ രീതി എങ്ങനെയാണ്? അള്ളാഹു സൂറത്തു ആലി ഇമ്രാനിൽ പഠിപ്പിച്ചു, ഖുൽ ഇൻ കുന്തും തുഹിബ്ബുനല്ലാ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻവച്ചണമെന്ന്. ആ പ്രവാചകൻ്റെ ചര്യകൾ പിൻവച്ചലാണ് റസൂലുള്ള ഏറ്റവും കഠിനമായ സ്നേഹപ്രകടനം. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചര്യ പിൻവറ്റിക്കൊണ്ട്, ബിദ്അത്തുകളിൽ നിന്ന് പരിപൂർണമായി മാറിക്കൊണ്ട് പ്രവാചക സ്നേഹം പ്രകടമാക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
4: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന
2: നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി.
5: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
6: പലപ്പോഴും പലരുമായും നാം പിണങ്ങാറുണ്ട്. ഈ പിണക്കങ്ങളുടെ കാരണം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അതെന്റെ കുഴപ്പമാണ് എന്നതിലേക്ക് എത്തിച്ചേരുമെന്നതിൽ സംശയമില്ല. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ സ്വീകരിക്കുന്ന ഒരു പൊതുവായ നയമുണ്ട്. ഒരു വ്യക്തി നിങ്ങളോട് അതിക്രമം ചെയ്താൽ ആ വ്യക്തിക്ക് നിങ്ങൾ 70 ഒഴിവ് കഴിവുകൾ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് അവൻ എന്നോട് അങ്ങനെ ചെയ്തത്? അത് ഇന്ന കാരണം കൊണ്ടായിരിക്കും. വീണ്ടും അത് ഇങ്ങനൊരു കാരണമായിരിക്കും. ഏ, അതുമല്ല. അങ്ങനെ 70 ന്യായങ്ങൾ തിരഞ്ഞതിനു ശേഷം എന്നിട്ടും നിന്റെ മനസ്സിന് തൃപ്തി വരില്ലെങ്കിൽ നീ ചിന്തിക്കണം, ലല്ലീല ആരിഫു, അവൻ എന്തോ ഒരു കാരണമുണ്ട്. അതെനിക്കറിയാഞ്ഞിട്ടായിരിക്കും. നമ്മുടെ ഭാര്യമാതാവ്, നമ്മുടെ ഭർത്താവിൻ്റെ ഉമ്മ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, അങ്ങനെ പലരുമായും ബന്ധപ്പെട്ടുമുള്ള നമ്മുടെ പിണക്കങ്ങൾക്ക് ഇതൊരു സിദ്ധ ഔഷധമാകും എന്നതിൽ സംശയമില്ല. ജീവിതത്തിൽ ഇത്തരമൊരു നിലപാട് ഒന്ന് പരീക്ഷിച്ചറിഞ്ഞു നോക്കൂ. അപ്പോഴറിയാം മനസ്സിൻ്റെ ശാന്തിയും ജീവിതത്തിൻ്റെ സുഖവുമൊക്കെ.
7: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് ജനക്ഷേമം, വനംവകുപ്പിലെ ജനക്ഷേമ വിശേഷങ്ങൾ. നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് മഹസിൻ വി കെ ചേരുന്നു, ഒപ്പം പീസ് റേഡിയോ പ്രതിനിധി അബ്ദുസ്സലാം വി ടി.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ജനക്ഷേമം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മുഹസിൽ സാറിൻ്റെ കൂടെ കാർഡ് അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട ജനക്ഷേമം വിശേഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിരുന്നു. ഈ ഒരു എപ്പിസോഡിലും സാർ നമ്മളെ കൂടെയുണ്ട്. നിലമ്പൂർ നോർത്ത് ഡിവിഷനിലെ അകമ്പാടം ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറായിട്ടുള്ള, ഫോറസ്റ്റ് ഓഫീസറായി റിട്ടയേർഡ് ചെയ്തിട്ടുള്ള മൊഹസിൽ സാറിൻ്റെ കൂടെയാണ് നമ്മളുള്ളത്. സാർ, ഈ ഒരു എപ്പിസോഡിലേക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. അസ്സലാമു അലൈക്കും
9: വറഹ്മത്തുള്ളാഹി.
8: അപ്പോൾ നമ്മൾ കാർഡിൻ്റെ കുറേ കാര്യങ്ങൾ കഴിഞ്ഞതിലൂടെ സംസാരിച്ചു വന്നു. ചില കാര്യങ്ങൾ കൂടി അതോടനുബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്പോൾ നമ്മളെ നാട്ടിൽ ചില കാർഡുമായി ബന്ധപ്പെട്ട ഏരിയകളിലായിരിക്കും കൂടുതൽ ഇത്തരം സംസാരങ്ങൾ ഉണ്ടാകുന്നത്. ഒന്നുകിൽ വയനാട് അല്ലെങ്കിൽ നിലമ്പൂർ ഭാഗങ്ങളിലൊക്കെ വന്യജീവി ആക്രമണങ്ങൾ, അത് എപ്പോഴും വാർത്തയായിട്ട് എപ്പോഴും കാണാറുണ്ട് സാധാരണ. അപ്പോൾ എന്തൊക്കെയാണ് ഈ വന്യജീവി പ്രശ്നം എന്ന് പറയുന്നത്? എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക
9: വന്യജീവി പ്രശ്നം? ഒന്ന് ആന, ആന, പന്നി, പിന്നെ അതുപോലെ തന്നെ കുരങ്ങ്, കടുവ, പുലി എന്നുള്ള ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്യജീവികൾ നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മൃഗങ്ങളാണ്. ഈ ഇവരാണ് നമ്മളെ കൂടുതലും, പിന്നെ നമുക്ക് കൃഷിനാശങ്ങളാണെങ്കിലോട്ടെ, നാട്ടിന് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഈ ആന പന്നിയാണ് കൂടുതലും നമുക്ക് നാശം. മറ്റേ കടുവ പുലി എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ യാദൃശികമായിട്ട് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ചെറിയ മൃഗങ്ങളെ കൊണ്ടുപോകുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കൂടുതൽ ഉണ്ടാക്കുന്നവരാണ്. ഇപ്പോൾ കടുവ എന്ന് പറഞ്ഞാൽ കരുവാർ കൊണ്ടൊരാളെ ഒരു പിടിച്ച പ്രശ്നങ്ങൾ. കടുവ വളരെ
8: റയർ
9: കേസാണ്, റയർ കേസാണ്, എല്ലാ ഭാഗങ്ങളിലും ഉണ്ടാവില്ല. പക്ഷേ പുലി പല ഭാഗങ്ങളിലും ഉണ്ടാവും ഇങ്ങനെ. പക്ഷെ എന്നാൽ പിന്നെ പുലിയൊന്നും മനുഷ്യരെ ആക്രമിക്കുന്നത് നമ്മൾ
8: അത്ര വല്ലാതെ കാണാൻ
9: കണ്ടില്ല. ചെറിയ ആന അല്ല, നായ്ക്കുട്ടികളെ അല്ലെങ്കിൽ പിന്നെ ആടുകളെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ആന, ഈ കുരങ്ങ്, പന്നി, നമ്മളെ കൃഷി നാട്ടുകാരൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന സാധനം.
8: അപ്പോൾ അതിൽ ശരിക്കും അങ്ങനെ ഒരു ആനയുടെയും കാട്ടുപന്നിയുടെയും ഒക്കെ ആക്രമണം സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമുക്കതിനെ തിരിച്ച് ഒന്നും ചെയ്യാനും പറ്റൂല. അപ്പോൾ അതിൽ ആനയാണെങ്കിൽ, ആന ആക്രമിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ?
9: പക്ഷേ ആന ആക്രമിക്കുന്ന നമ്മൾ ഡയറക്റ്റ് ഒരു ആക്രമണം ചെയ്യാമല്ലേ. ഒരു ആനൻ്റെ ആക്രമിച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ആരെ ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കുക, ഒരു ആനയുള്ള സ്ഥലത്തേക്ക് നമ്മൾ പോവാതിരിക്കുക. ഇപ്പം അവിടെ ചെല്ലുക, പിന്നെ ആവശ്യമില്ലാതെ ബഹളങ്ങൾ വെക്കുക, പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ തന്നെ ഒരു സെൽഫി എടുക്കുക, ആൻ്റെ അടുത്ത് നിന്ന് ഒരു സെൽഫി എടുക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരിക്കലും ചെയ്യാതിരിക്കുക. പക്ഷേ ആൻ്റെ അടുത്തേക്ക് പോകാതെ തന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു ആനൻ്റെ ആക്രമണം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഫോറസ്റ്റ് സ്റ്റേഷനെറ്റോ അല്ലെങ്കിൽ RRT എന്ന് പറഞ്ഞിട്ടുണ്ട്, അവരായിട്ട് ബന്ധപ്പെട്ട് അവരെ വിവരങ്ങൾ അറിയിക്കുക, അവരെ സഹായങ്ങൾ തേടുക. അതിന് അടുത്ത ഫോറസ്റ്റ് ഓഫീസ്, അടുത്ത ലോക്കൽ ഫോറസ്റ്റ് സ്റ്റേഷൻ ഏതാണെന്ന് വെച്ചാൽ, എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കൂടുതലും ഉണ്ടാകുക ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ അടുത്തുള്ള ഏരിയയിലുള്ള ആൾക്കാർക്ക് കൂടുതലും ഇങ്ങനത്തെ അപകടങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ. അപ്പോൾ ആ സ്റ്റേഷനുമായി ബന്ധപ്പെടുക, അവരെ അറിയിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ആ സമയത്ത്
8: ചെയ്യാനുള്ളത്. പിന്നെ ഇപ്പം നമ്മളെ നാട്ടിൽ നമ്മൾ ചെറിയ ഇപ്പോൾ കാട്ടുപന്നിയെ ഇപ്പോൾ ചില പഞ്ചായത്തുകളൊക്കെ അനുമതി കൊടുക്കുന്നുണ്ട് കൃഷിനാശത്തിൽ എന്നുള്ളത്. മറ്റുള്ള ഇതിലൊക്കെ നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നപരിഹാരത്തിന് പദ്ധതികളുണ്ടോ, ഗവൺമെൻറ് നൽകുന്നുണ്ടോ? ഇപ്പോൾ കുരങ്ങിൻ്റെ കൃഷിനാശത്തിന്, അതിൽ കാട്ടുപന്നിയുടെ ഇതിനൊക്കെ, അതിനെ കുരങ്ങിനെ നമ്മൾക്ക് കൊല്ലാൻ പറ്റില്ല
9: ഇല്ല
8: അതിനെ, അത് അതിനൊക്കെയുള്ള അങ്ങനെ നമ്മളെന്തെങ്കിലും നിയമലംഘനം വരുന്നത് എന്തിലൊക്കെയാണ്, ശിക്ഷ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
9: ശിക്ഷ വരുന്നത് പിന്നെ ഇപ്പോൾ ഈ പന്നി, പിന്നെ പന്നിനെ തന്നെ അത് വെടിവെക്കാനുള്ള അത് അനുമതി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പഞ്ചായത്തിന് മാത്രമേ
8: കൊടുത്തിട്ടുള്ളൂ.
9: അതിന് പിന്നെ ലൈസൻസ് ഉള്ള ഒരു ഷൂട്ടർ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് വെടിവെക്കാനും പാടുള്ളൂ. അത് വെടിവെച്ച് കഴിഞ്ഞാൽ അടുത്തുള്ള ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ അറിയിക്കണം, അയാളുടെ സാന്നിധ്യത്തിൽ മറവ് ചെയ്യാനും പാടുള്ളൂ. ആ രീതിയിലാണ് ഒരു കാട്ടുപന്നിയെ വെടിവെക്കാനുള്ള അനുമതി.
8: പേഴ്സണലായിട്ട് ഒരാൾക്കും ചെയ്യാൻ പാടില്ല.
9: എന്ത് ചെയ്താലും പേഴ്സണലായിട്ട് ഇപ്പോൾ പന്നിനെ വെടിവെക്കാനുള്ള അനുമതി